0: പാമ്പ് വിഷം പല ടൈപ്പ് വിഷം ഉണ്ടെന്ന് കേൾക്കാറുണ്ട്. എത്ര ടൈപ്പ് വിഷമുണ്ട്, അത് എന്തൊക്കെയാണ് ഈ വിഷം ഏറ്റുകഴിഞ്ഞാലുള്ള രോഗലക്ഷണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാമോ?
1: ഓക്കെ, അപ്പം യൂഷ്വലി നമ്മുടെ നാട്ടിൽ ഇപ്പം നാല് തരത്തിലാണ് നമ്മൾ ഇപ്പം പാമ്പ് കടിച്ചാൽ ഒരാൾക്ക് വിഷം ചീറ്റി ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നാല് രീതിയിലാണ് മാനിഫെസ്റ്റേഷൻ ഉണ്ടാവുക. അപ്പോൾ ഒന്നിൽ ന്യൂറോടോക്സിക് എൻവെനമേഷൻ, അതായത് കടിച്ച ആളുകൾക്ക് മസിൽ വീക്ക്, മസിലൊക്കെ വീക്കാവും, സംസാരിക്കാനുള്ള ശേഷി കുറയും,
0: നാടിഞ്ഞരമ്പുകൾ തളർന്നു പോകുന്ന
1: അവസ്ഥ വരും, അപ്പം തല പൊക്കാനുള്ള അവസ്ഥ വരും, കണ്ണ് പൊന്തിക്കാനുള്ള അവസ്ഥ വരും. അത് സാധാരണ കാണുന്നത് നമ്മൾ ന്യൂറോടോക്സിക് എൻവെനമേഷൻ എന്ന് പറയുന്നത് കോബ്ര, ക്രേറ്റ് ആ രീതിയിലുള്ള പാമ്പ്, നമ്മൾ മൂർക്കം പാമ്പ്, പിന്നെ
0: വെള്ളിക്കട്ടൻ
1: ആ കൂട്ടത്തിലാണ് അങ്ങനത്തെ ഒരു രീതിയിൽ വരുന്നത്. പിന്നെ വരുന്ന കാറ്റഗറി ആണ് ഹീമോടോക്സിക് എൻവെനമേഷനാണ്. അപ്പോൾ ഈ ഇതിൽ വരുന്നത് ഇനീഷ്യലി ബ്ലീഡിംഗ് ആണ് വരുന്നത്. അപ്പം അധികം ആൾക്കാർക്കും കടിച്ച ഉടനെ ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നന്നായിട്ട് വിഷം ശരീരത്തിൽ ഉള്ളിലായിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ആ ചിലപ്പോൾ ആ സ്ഥലത്ത് നിന്ന് ബ്ലീഡ് ചെയ്യാം. അതല്ലെങ്കിൽ പല്ലിൻ്റെ മൂക്കുന്ന് എപ്പിസ്റ്റാക്സിസ് എന്നുള്ള രീതിയിൽ ബ്ലീഡ് ചെയ്യാം. ചില ആൾക്കാർക്ക് ഇതൊന്നും ഉണ്ടാവില്ല, ഒരു സിംറ്റംസും ഉണ്ടാവില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്തുമ്പോൾ ബ്ലഡിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ പ്രൊലോങ്ഡ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ വരുമ്പോഴും നമ്മളത് വിഷം ഏറ്റെന്നുള്ള നിലക്ക് എടുക്കാം.
0: ഓക്കെ,
1: പിന്നെ ചില പാമ്പുകൾ ഇപ്പം കോബ്ര, ഇപ്പം ക്രേറ്റ് ഒന്നും കടിച്ചാൽ കടിച്ച ആൾക്കാർ തന്നെ, ഇപ്പം വെള്ളിക്കെട്ടെന്നൊന്നും കടിച്ച ആൾക്കാർ വരെ തന്നെ ചിലപ്പോൾ അറിയില്ല. അപ്പം നമ്മൾ ബെഡിൽ നിന്നൊക്കെ ചില കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. ഇപ്പം കടിച്ചിട്ട് പെട്ടെന്ന് ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ കുട്ടിക്ക്, വേറെ ഒരു ലക്ഷണവും ഉണ്ടാവില്ല, നോക്കുമ്പോൾ ഒരു പാടും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ രോഗലക്ഷണമൊക്കെ കാണുമ്പോൾ കുട്ടിക്കൊരു പാമ്പ് കടിയേറ്റ മാതിരിയാണ് നമുക്ക് പരിശോധനയിൽ കാണുക. അപ്പോൾ നമ്മൾ ഇനീഷ്യലി അതിൻ്റെ പാമ്പ് കടിയേറ്റിൻ്റെ ആൻറ്റിബനം കൊടുക്കും. എന്നിട്ട് അവിടെ കൺസേൺഡ് രക്ഷിതാക്കളോട് പറയും, നിങ്ങൾ വീട്ടിലൊന്ന് പോയി നോക്ക്, അവിടെ ചിലപ്പോൾ പാമ്പൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ പറയും ബെഡിൻ്റെ അടി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള പാമ്പുകളുണ്ട്. ഇപ്പം തീരെ അറിയാത്ത, ഇപ്പം കടി കിട്ടണമെന്ന് വരെ അറിയില്ല ചില ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ കാറ്റഗറി ഉണ്ട്. രണ്ടാമത്തത് ചില പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആ കടിച്ച സ്ഥലത്ത് നല്ല നീർവീക്കും, പിന്നെ കല്ലിച്ചമാരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ രീതി അത് കുറച്ച് ലോക്കലൈസ്ഡ് അവിടെ മാത്രം ഉള്ളെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സൊക്കെ കൊടുക്കും. പക്ഷേ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര അസഹ്യമായ വേദന, ആ കയ്യിന് ബലക്കുറവ് വരിക, അങ്ങനത്തെ രീതിയിലും മാനിഫെസ്റ്റേഷൻ ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് സ്പ്രെഡിങ് ഉള്ള നിലക്ക്, ആ വെനം ശരീരത്തിൽ കയറുന്ന നിലക്ക് അങ്ങനെ ആൻറ്റിവെനം കൊടുക്കാറുണ്ട്.
0: ഇനി നമ്മൾ പൊതുവേ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ മിസ്മാനേജ്മെൻറ്റ് കാരണമാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു പാമ്പ് കടിയേറ്റ ആൾക്ക് കൊടുക്കേണ്ട പ്രാഥമിക ശുശ്രൂഷ, ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്തൊക്കെയാണ്?
1: സാധാരണഗതിയിൽ നമ്മളെ ഈ ഇന്ത്യയിൽ പൊതുവേ കാണുന്നവർ നാട്ടുവൈദ്യന്മാരുമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി പാമ്പ്, ഇനി വിഷമുള്ള പാമ്പ് കടിച്ചാൽ തന്നെ അതിൽ 40% 60% വരെ വിഷം ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് ചീറ്റുന്നില്ല പാമ്പുകൾ, അത് വെറും ഡ്രൈ ബൈറ്റ് ആയിരിക്കും. അപ്പം ആ ഡ്രൈ ബൈറ്റ് കാരണം ആൾക്കാർക്ക് ഒരു എന്താണ് വിഷം കയറാത്തതുകൊണ്ട് ശരീരത്തിലേക്ക് ഒരു മാനിഫെസ്റ്റേഷനും ഉണ്ടാവില്ല. അപ്പം യൂഷ്വലി ഒരു കടി എന്തൊരു റുമ്പ് കടിച്ച മാതിരി അത് പോവും. പക്ഷേ റിമൈനിങ് ബാക്കിയുള്ളൊരു 40% ആൾക്കാരാണ് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് വരിക, ഈ പാമ്പ് കടി കടിച്ചതിൻ്റെ. അപ്പം ഇനീഷ്യലി നമ്മൾ ആരൊരു ആൾ പാമ്പ് കടിച്ചാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൽ പാമ്പ് കടിച്ച് അതിന് വിഷം ശരീരത്തിൽ കയറിയാൽ ഇപ്പോൾ ചികിത്സയുള്ള കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, അവരെ സമാധാനിപ്പിക്കുക. കാരണം 60% ഡ്രൈ ബൈറ്റാണ്. അപ്പോൾ ഒന്നത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വെച്ചാൽ നമ്മൾ അവിടെ സാധാരണ നമ്മൾ എമർജൻസിയിൽ വർക്ക് ചെയ്യുമ്പോൾ കാണാറുള്ളത് ചില ആൾക്കാർ അവിടെ കത്തി കൊണ്ട് ഒന്ന് വരഞ്ഞു നോക്കും. കാരണം നമ്മുടെ എന്തെങ്കിലും വെനം അവിടെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക്
0: പോകാൻ ചീറ്റി പോയിക്കോട്ടെ,
1: പിന്നെ ഞെക്കി പിടിക്കുക, അങ്ങനത്തെ രീതിയിലുള്ള, പിന്നെ മുറുക്കി ടൈറ്റായിട്ട്, ഭയങ്കര ടൈറ്റായിട്ട് കെട്ടും. അപ്പോൾ അങ്ങനത്തെ രീതിയിലൊന്നും എന്താണ് അപ്രൂവ്ഡ് അല്ല. അത്
0: ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ?
1: ദോഷങ്ങൾ വെച്ചാൽ ഇപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഒരാൾ കൈ മുറിച്ച് വരച്ചാൽ ചിലപ്പോൾ അവിടെ ബ്ലീഡിങ് കൂടുതൽ വരാം. ഇനി അങ്ങനെ ചെയ്യുന്ന സമയത്ത് വിഷം ചിലപ്പോൾ ഇനീഷ്യലി കൈ മാത്രമേ ഉണ്ടായിട്ടുണ്ടോ, വിരൽ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അത് ആ സമയത്ത് നിൽക്കുന്ന സമയത്ത് അത് ശരീരത്തിലേക്ക് കയറാനുള്ള ചാൻസ് വരെയുണ്ട്.
0: രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്നിട്ട്
1: അതിലേക്ക് വിഷം കയറാനുള്ള ചാൻസ് വരെയുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ സാധാരണ ഒരു ടൂർണിക്ക കെട്ടണത് പറയാറുണ്ട്. അപ്പോൾ ഒരു ഒരു കയറ് എടുത്തിട്ടോ ഒരു ശീല വെച്ചിട്ടോ കെട്ടുന്നത് നന്നാവും, പക്ഷേ അത് കെട്ടുന്നത് ഭയങ്കര ടൈറ്റായി കെട്ടരുത്. കാരണം
0: കെട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് അറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ കെട്ട് വളരെ മുറുക്കിയിട്ട് പിന്നെ കയ്യ് കാലം മുറിച്ച് കളയുന്ന അവസ്ഥ വരെ എത്താറുണ്ട്.
1: അപ്പം നമ്മൾ ചില നമുക്ക് രണ്ട് രക്തം ധമനികളുണ്ടല്ലോ, ഒന്ന് ആർട്ടറി ഉണ്ട് വെയിനുകളുണ്ട്. അപ്പം ഈ ആർട്ടീരിയൽ സർക്കുലേഷൻ ഒക്ലൂഡ് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ കെട്ടാണത്. അപ്പം ചെറിയ രീതിയിൽ ഒരു നമുക്ക് ഒരു ഈർക്കിളിയൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ടൈറ്റായുള്ള രീതിയിൽ കട്ട് ചെയ്യാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ കയ്യിൽ കെട്ടുകയാണെങ്കിൽ നമുക്കൊരു വിരൽ അതിൻ്റെ കൂടെ പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ടൈറ്റ്നെസ് മതി.
0: അങ്ങനെ കെട്ടിയില്ല എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ?
1: കെട്ടിയിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല.
0: അപ്പോൾ പലപ്പോഴും കെട്ടുന്നത് കൂടുതൽ ദൂരവ്യാപക ഫലം ഉണ്ടാക്കുന്നുള്ളതാണ്. കെട്ടാതിരിക്കലാണ് നല്ലത് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു
1: കെട്ടാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ കെട്ടിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമല്ല. കാരണം അത് ടൈറ്റായി കെട്ടിയിട്ട് രക്തോട്ടം കയ്യിലേക്കുള്ളത് ഇപ്പോൾ കയ്യിൽ കടിച്ചു കഴിഞ്ഞിട്ട് രക്തോട്ടം കയ്യിലേക്കുള്ള പ്രശ്നമായി കഴിഞ്ഞാൽ ആ കൈ പിന്നെ ഗാംഗ്രീനൊക്കെ വരാൻ കയ്യിലേക്ക് രക്തോട്ടം വന്ന് അത് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരെ കാണാറുണ്ട്.
0: ദോഷം
1: ചെയ്യും. പിന്നെ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ഒരാളെ കൈ ഫ്രാക്ചറായി കഴിഞ്ഞാൽ നമ്മളത് ഇമ്മൊബിലൈസ് ചെയ്യും. അപ്പോൾ ഒരു വടി വെച്ച് കെട്ടിയിട്ട് അത് സാധാരണ കൈ അനങ്ങരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതേ രീതിയിൽ നമുക്ക് ഇപ്പം കയ്യിൽ കടിച്ചതാണെങ്കിൽ അത് ഒരു ഫ്രാക്ചർ ആവണ ഫ്രാക്ചർ ഇമ്മൊബിലൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു വടി വെച്ചിട്ട് ഈ കൈ അങ്ങനത്തെ രീതിയിൽ കെട്ടിക്കൊടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? എത്രയും പെട്ടെന്ന് ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ കാലിന് കടിച്ചതാണെങ്കിൽ ഏറ്റവും ഉചിതം വെച്ചാൽ ആളെ നടത്തിക്കാതിരിക്കുക. അപ്പോൾ എടുത്തു കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള രീതിയിൽ ചെയ്യുക.
0: നടത്തിക്കുമ്പോഴും ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുമ്പോഴും ഹാർട്ടിൻ്റെ
1: പൾസേഷൻ കൂടിയിട്ട്
0: കൂടുതൽ രക്ത ഓട്ടം ഉണ്ടാവുകയും അത് തിരിച്ച് പെട്ടെന്ന് ഈ വിഷം ശരീരത്തിൽ കയറാൻ സാധ്യത
1: ചാൻസ് ഉണ്ട്.
0: ഓക്കെ. പിന്നെ ആളുകൾ ചെയ്യുന്ന പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പാമ്പ് കടിച്ചു എന്ന് സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പാമ്പിനെ തെരഞ്ഞ് പോയി പാമ്പിനെ പിടിച്ച് ആ പാമ്പിനെ കിട്ടുന്നവരെ രോഗിനെ ഹോസ്പിറ്റലിൽ എത്തിക്കില്ല. അവസാനം രോഗിനെയും പാമ്പിനെ ഒന്നിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് എത്തി. അതൊരു പലപ്പോഴും ടൈം ഡിലേ വരുത്താറുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ? പാമ്പിനെ കിട്ടി എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ?
1: നമ്മൾ ചികിത്സ ചെയ്യുന്നത് വെച്ചാൽ പാമ്പിനെ നോക്കിയിട്ടല്ല ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ പല സന്ദർഭത്തിലും നമുക്ക് ചിലപ്പം കടിച്ചോന്നും കൂടി അറിയണ്ടാവില്ല. അപ്പം ഒരാൾ പെട്ടെന്ന് ബുദ്ധിമുട്ട് എന്തെങ്കിലും വിഷമമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവരുടെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനും ക്ലിനിക്കൽ ഫീച്ചേഴ്സും വെച്ചിട്ടാണ് ഇത് പാമ്പ് കടിച്ചതെന്നുള്ള രീതിയിൽ മനസ്സിലാവുന്നത്. അപ്പം പാമ്പിനെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ചികിത്സ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആളുടെ ഇപ്പോൾ ഞാൻ ഇനീഷ്യലി പറഞ്ഞ മാതിരി ആദ്യം പറഞ്ഞ മാതിരി ന്യൂറോടോക്സിക് സിംറ്റംസ് ഉണ്ടോ അതല്ലെങ്കിൽ ഹീമോടോക്സിക് സിംറ്റംസ് ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്. അതല്ലാതെ പാമ്പിനെ കണ്ടിട്ടല്ല. ഇനി പാമ്പ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചികിത്സ കൊടുക്കണ്ടേ ആൾക്കാർ? അപ്പം പാമ്പിനെ കിട്ടിയാൽ നന്ന്, പക്ഷേ പല അവസരവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ പാമ്പ് കടിച്ചതെന്ന് പറഞ്ഞ് വന്ന് അങ്ങനെ അയാൾക്ക് നോക്കുമ്പോൾ കുറച്ച് പാമ്പ് കടിച്ച എൻവൈറൺമെന്റ് സയൻസൊക്കെ ഉണ്ട്, വിഷം കയറിയ സയൻസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പം വീട്ടുകാർ പാമ്പിനൊക്കെ കൊണ്ടുവന്ന്, അങ്ങനെ കൊണ്ടുവന്ന് പറയുമ്പം അയാളെ കടിച്ച പാമ്പ് ഇതല്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ അപ്പം പാമ്പിനെ ബേസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നോക്കി എന്നാൽ ആളെ എന്താണ് ഹെൽത്തിന് ഭയങ്കര
0: മാത്രമല്ല പാമ്പിനെ തെരഞ്ഞെടുപ്പ് സമയം കളയുന്നത് ഇയാൾക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും
1: ചാൻസ് ഉണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ഈ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട്
0: അവിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നത് ഗുണം ചെയ്യുന്നു.
1: അത് പല സ്റ്റഡീസും പറയുന്നത് ആൾക്കാർ കൂടുതൽ പ്രഷർ എടുത്ത് കഴുകുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് വേണം ശരീരത്തിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. വെറുതെ വെള്ളം കൊണ്ട്
0: കഴുകുന്നു, പൂച്ച കടിച്ചാലൊക്കെ അവിടെ നല്ലതായത് സോപ്പ് ഉപയോഗിച്ച് കഴുകണം എന്ന് പറയാറുണ്ട്, വിഷബാധ ഏൽക്കാതിരിക്കാൻ. അതേപോലെ ഈ വിഷം ഏൽക്കാതിരിക്കാൻ അങ്ങനെ സോപ്പ് വെച്ച്
1: അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല.
0: പിന്നീട് ആളുകൾ ചെയ്യുന്ന മറ്റൊരു ഏർപ്പാടാണ് ഈ സക്ക് ചെയ്തെടുക്കുക എന്നുള്ളത്. ആ മുറിയിൽ നിന്നും വിഷം ഉറിഞ്ചെടുക്കുക. അത് വായണ്ട സക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, കോഴീനെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് എന്തെങ്കിലും ഗുണം ചെയ്യുന്നുണ്ടാണ്
1: ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചാൽ? അതുകൊണ്ട് ചെയ്യണോണ്ട് അധികം ദോഷമാണ് പറ്റുന്നത് അധികം ആൾക്കാർക്കും. കാരണം അയാൾക്ക് വായിൽ മുറിവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ വിഷം അങ്ങേർക്കും ആ സക്ക് ചെയ്യുന്ന ആൾക്കാർക്കും വിഷംബാധ ഉണ്ടാവാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചികിത്സാ രീതികളൊന്നും ചെയ്യാത്തതാണ് നല്ലത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു പാമ്പ് കടി അടിച്ചു കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് അവർ കയ്യോ കാലോ പെട്ടെന്ന് അനക്കാത്ത രീതിയിൽ ഇമ്മൊബിലൈസ് ചെയ്ത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്
0: ഏറ്റവും
1: പ്രധാനപ്പെട്ട കാര്യം.
0: പിന്നീട് ഈ ഒരു സ്നേക്ക് ബൈറ്റ് വന്നു കഴിഞ്ഞാൽ രക്തപരിശോധനയിലൂടെ ഏകദേശം ശാരീരിക പരിശോധനയിലൂടെയും ആളുടെ രോഗലക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ രക്തപരിശോധനയിലൂടെയും ഏകദേശം വിഷം ഏറ്റിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വിഷം ഏറ്റിട്ടുണ്ടെങ്കിൽ എല്ലാ വിഷപ്പാമ്പുകൾക്കും ഒരേ രീതിയിലുള്ള ചികിത്സ തന്നെയാണോ അതോ ഓരോ പാമ്പിനും വ്യത്യസ്തമായ ആൻറ്റിവീനമാണോ കൊടുക്കുന്നത്?
1: നമ്മുടെ നാട്ടിൽ ഉള്ളത് 4 പാമ്പുകൾക്കെതിരെയുള്ള ആൻറ്റിവെനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പം ആ 4 വെനം വന്നാലും അതല്ലാത്ത പാമ്പ് കടിച്ചാലും നമുക്ക് കൊടുക്കാനുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ഈ വെനം ഇപ്പം പാമ്പ് ഒരു സ്പീഷീസ് ചീറ്റുന്ന വെനം മറ്റേ സ്പീഷീസിനായിട്ട് ക്രോസ് റിയാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പാമ്പ് കടിച്ചത് എൻവെനമേഷൻ സയൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് പാമ്പാണെങ്കിലും അത് കൊടുക്കും. കാരണം നമുക്ക് വേറെ ചികിത്സ നൽകാനില്ല. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും മെച്ചമുള്ള ട്രീറ്റ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് അത് കൊടുക്കും. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് ഒന്ന് കോബ്ര, ഒന്ന് വൈപ്പറിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, റസലുണ്ട്, സോസ്കീൽഡ് ഉണ്ട്, പിന്നെ ക്രെയ്റ്റും ഉണ്ട്. ഇത് നാലുമാണ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണുന്നത്. അതിൽ ഇതിന് നാലിലും ചികിത്സ ഉണ്ട്. പീറ്റ് വൈപ്പറിന് മാത്രമേ നമുക്ക് ആൻറ്റിവെനത്തിൽ ഇല്ലാത്തത്. അപ്പോൾ പിറ്റ് വൈപ്പറിന് സാധാരണ അത് ഈ വൈപ്പറിൻ്റെ ഗണത്തിൽ വരുന്നതുകൊണ്ട് ഇവരെ വെന മറ്റേ വൈപ്പറിൻ്റെ എന്താ പറയുക വെനത്തിൻ്റെ അതേ പ്രോപ്പർട്ടി ആയിരിക്കും പിറ്റ് വൈപ്പറിന് ഉണ്ടാവുക. അപ്പം ഈ വെനം കൊണ്ട് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ എഫക്റ്റ് കാണാറുണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ കൊടുക്കാറുണ്ട് നമ്മൾ.
0: ചികിത്സ ഏകദേശം
1: എല്ലാത്തിനും സെയിം ആണ്.
0: അതുകൊണ്ട് തന്നെ പാമ്പ് ഏത് പാമ്പാണ് എന്ന് അറിഞ്ഞ് സമയം കളയുന്നതിൽ
1: അർത്ഥമല്ല.
0: രോഗലക്ഷണങ്ങളും അതിൻ്റെ ആളുടെ സിംറ്റവും അതുപോലെ തന്നെ രക്തപരിശോധനയിലൂടെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. പിന്നീട് വേറെ എന്തെങ്കിലും കോമൺ ആയിട്ട് ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഇപ്പോൾ ശ്രോതാക്കളോടായിട്ട് പങ്കുവെക്കാനുണ്ടോ?
1: പിന്നെ പറയാനുള്ളത് വെച്ചാൽ ആൾക്കാർ സാധാരണ നമ്മൾ എമർജൻസിയിലേക്ക് വന്നുകൊണ്ട് ഒരാൾ പാമ്പ് കടിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തീരുമാനമാവണം. അപ്പം അങ്ങനെ ഒരു ചികിത്സാ രീതി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ 24 വരെ 36 മണിക്കൂർ വരെ വിഷം ശരീരത്തിലേക്ക് കയറുന്ന അവസ്ഥ കാണാറുണ്ട്. അപ്പം നമ്മൾ ഇനീഷ്യലി ആൾക്കാരോട് പറയും ഒരു 24 hours ഒബ്സർവേഷനെങ്കിലും വേണം. കാരണം നമ്മൾ ഇനീഷ്യൽ വന്നു കഴിഞ്ഞ് ഇനീഷ്യൽ 6 to 8 hours ആണ് ക്രിട്ടിക്കൽ പീരീഡ്. ആ 6 to 8 hours അവർക്ക് എന്താ പറയുക ന്യൂറോളജിക്കൽ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോയെന്ന് ഒബ്സർവ് ചെയ്യും. അതല്ലെങ്കിൽ ബ്ലഡിൽ ബ്ലീഡിങ് ആയിട്ടുള്ള തകരാറുകൾ വരുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കും. അപ്പം ഇനീഷ്യലി ആ 8 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ക്രിട്ടിക്കൽ ഫേസ് അവർ തരണം ചെയ്തിട്ടുണ്ട്. എന്നാലും അവർക്ക് എന്താ വെനം ശരീരത്തിൽ കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതായത് എല്ലാ 2 മണിക്കൂർ ചെയ്യുന്നതും അത് നമ്മൾ 8 മണിക്കൂറായി മാറ്റും. എങ്ങാനും ഇൻ കേസ് ഇനി ഡിലേഡ് എൻവെനമേഷൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂഷ്വലി ഒരു 24 hours എങ്കിലും നമ്മൾ ഒബ്സർവേഷൻ പറയും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചാൻസ് വളരെ കുറവാണ്. നമ്മൾ 2-3 cases ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് വൈപ്പർ കടിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ ഒരു 6-7 months കഴിഞ്ഞിട്ട് അവർക്ക് ഛർദി ഇതൊക്കെ വന്ന് അങ്ങനെ വോമിറ്റിംഗ് ഇതൊക്കെ വന്ന് നോക്കുമ്പോൾ ക്രിയാറ്റിൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഇൻഡയറക്റ്റ്ലി നോക്കുമ്പം അവർക്ക് മുമ്പ് വൈപ്പർ കടിച്ചുകൊണ്ട് കിഡ്നിക്ക് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഡാമേജായി അവർ ഡയാലിസിലെത്തുന്ന രീതി വരെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇപ്പം പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആരും ലൈറ്റാക്കി എടുക്കരുത്. കാരണം അതിന് ഒരു ചികിത്സ ഉള്ള കാലമാണിപ്പം. അപ്പോൾ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുറേ തരം കോംപ്ലിക്കേഷൻസും മരണം വരെ സംഭവിക്കുന്ന നമുക്ക് തടയാൻ പറ്റും.
0: അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പാമ്പ് കടിയുമായി ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു. ഈ ഒരു സമയത്ത് നമ്മളൊപ്പം ചർച്ചയിൽ പങ്കെടുത്ത കോട്ടക്കൽ ആൽമാസ് ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ വിഭാഗം ഇൻചാർജ് ഡോക്ടർ വസീം ഫൈസലിന് ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: മാഷാല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ വിചാരം. പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലൂടെ ചർച്ച ചെയ്തത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ വസീം ഫൈസൽ, കൺസൾട്ടന്റ് എമർജൻസി ഫിസിഷ്യൻ, അൽമാസ് ഹോസ്പിറ്റൽ കോട്ടക്കൽ. ഒപ്പം ഡോക്ടർ അബ്ദുൽ മാലിക്.

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم انت ربي لا اله الا انت
1: اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت اللهو നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം.
0: ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായിട്ടുള്ള മനുഷ്യർ ഓരോരുത്തരും അവൻ്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിക്കേണ്ടവരാണെങ്കിലും പാപങ്ങൾ കൊണ്ടും തിന്മകൾ കൊണ്ടും റബ്ബിൽ നിന്നും അകന്ന് ജീവിക്കുന്ന മനുഷ്യനെ ഏത് സമയത്തും തിരികെ വരുമ്പോൾ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന റബ്ബിൻ്റെ കാരുണ്യത്തിലേക്ക് പുതിയൊരു ബോധോദയമായി ജീവിതത്തെ റബ്ബിലേക്ക് തിരിച്ചു വിളിക്കാൻ ഓരോ വിശ്വാസിക്കും കഴിയേണ്ടതുണ്ട് എന്ന് ഓരോ പ്രഭാതവും നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഒരു പുതിയ പുലരിയിലേക്ക് വീണ്ടും കൺ തുറക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്.

0: പീസ് റേഡിയോയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം നേരുന്നു.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ലൈവ് മോർണിംഗ് ഷോയിൽ നിങ്ങളോടൊപ്പം ഞാൻ സുഹേർ പാണ്ഡിക്കാട്, കൂടെ അബ്ദുസലാം മാസ്റ്റർ. ഇന്നത്തെ ദിവസം ഒരു ഞായറാഴ്ചയാണ്, 2026 ഓഗസ്റ്റ് 16,
0: ഹിജ്റ വർഷം 1448, റബീഉൽ അവ്വൽ 3,
1: കൊല്ലവർഷം 1201, കർക്കിടകം 31.

0: أهلا وسهلا
1: ما شاء الله. അപ്പോ ചേർക്ക നമ്മളൊരു ഒരു ഞായറാഴ്ച കൂടി നമുക്കിവിടെ ഇങ്ങനെ ഇപ്പം നമ്മളെ ജീവിതത്തിൻ്റെയൊക്കെ ഷെഡ്യൂളുകളൊക്കെ ഇങ്ങനെ നമുക്ക് നിശ്ചയിച്ച ദിവസങ്ങൾ ലൈവ് ശ്രോതാക്കൾ അതുപോലെ കുറേ ആളുകളുടെ വിശേഷങ്ങൾ പീസ് റേഡിയോ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമ്മുടെ ചിന്തയുടെ കേൾവിയുടെ ഒരു ഭാഗമായി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇങ്ങനെയുള്ള
2: റൊട്ടീനായി തുടങ്ങി.
1: അതെ അതെ. പക്ഷെ ഇതൊന്നുമില്ലാതെ ഇതിൻ്റെ അപ്പുറത്തേക്കൊരു വലിയ വൻമതിൽ പോലെ കാണാൻ കഴിയാത്ത ഒരു വലിയ വൻമതിൽ, ആ മതിലിൻ്റെ അപ്പുറത്ത് അന്ധകാര നിബിഡമായ ലോകത്ത് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. എപ്പോഴും നമുക്ക് അവരെയൊക്കെ കാണാൻ പറ്റണം, ഈ ഒരു വെളിച്ചത്തിലേക്കുള്ള വാതിൽ അവർക്കും തുറക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥനയും നമുക്കുണ്ടായിരിക്കണം.
2: യെസ്, പീസ് റേഡിയോ എന്നയുടെ ഈ ഒരു നന്മയുടെ യാത്രയിൽ സഞ്ചരിക്കാൻ നമുക്കൊരു പക്ഷേ ഈ ഒരു ഞായറാഴ്ച ദിവസം നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും തോന്നുന്നുണ്ട് അല്ലേ? റേഡിയോ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇൻഷാല്ലാ നമുക്ക് പ്രതീക്ഷിക്കാം ഒരുപാട് പുതിയ ശ്രോതാക്കൾ നമ്മളോടൊപ്പമുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കാം.
1: അതിനേരത്തെ സലാം പറഞ്ഞു കൂടെ വന്നിട്ടുള്ള ആളുകൾ, ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്ന ആളുകൾ, സമീറ കൊയിലാണ്ടി, സാജിദ കാലിക്കറ്റ്, ജമീല വലിയ പീടിയക്കൽ കാളിക്കാവ്, ഹുസൈൻ വി എം എടത്തനാട്ടുകര, മൈമൂന കരുവാരക്കുണ്ട്, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇപ്പം ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒരു 100-ൽ ആളുകളുടെ സലാം ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്കെല്ലാം ഇങ്ങനെ ഓരോരുത്തരുടെ പേര് വിളിച്ച് വായിക്കാന്നുള്ളതും ഈ സമയത്ത് പ്രാക്ടിക്കൽ അല്ലല്ലോ.
2: എല്ലാ ദിവസവും നമ്മൾ തുടങ്ങാറുള്ളത് അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെയാണ്. ഇന്നും നമുക്ക് തുടങ്ങേണ്ടതും ഖുർആൻ കൊണ്ട് തന്നെയാണ്. അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
4: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون.
2: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ? അസ്സലാമുക്ക്, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
1: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
2: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമിലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
1: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
2: ഫസ്റ്റ് ആ ഒരു തൗഫീക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച, ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹമായിരുന്നു. അപ്പൊ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
1: മാഷാല്ലാ. നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്, സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പുലർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ.
2: അതെ.
1: അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു, കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നു, ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു, അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പോൾ അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്, വെള്ളത്തെ മനുഷ്യനെ വിധേയമാക്കി. ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെല്യത്ത് പറഞ്ഞു തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യന്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു
2: അതാണ് ഈ ഇങ്ങനത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായ ഒരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ? നിങ്ങൾ നന്ദി കാണിക്കുവാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
1: അതെ,
2: എന്തിനാണിതൊക്കെ ഈ ഒരു ചിന്ത? മാഷാല്ലാ,
1: എടുത്തേ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹിൻ്റെ കലാമാണല്ലോ.
2: അതെ,
1: അള്ളാഹിൻ്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിൻ്റെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമ് നമുക്കിപ്പോൾ നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം ഏഴ് വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നെന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിലാണ് നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാനെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങളുടെ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവന് തുറന്നു കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
2: യെസ്, എക്സാക്ട്ലി. നമ്മൾ പൊതുവെ തിരഞ്ഞെടുക്കപ്പെട്ടതൊക്കെ പൊതുവെ ഭയങ്കര പ്രസക്തിയുള്ളതാണല്ലോ. എന്തൊരു സംഗതിയും കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതുപോലെ റേഡിയോയിലേക്ക് ഒരുപാട് ആളുകൾ ഫീഡ്ബാക്കുകൾ അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ചില ഫീഡ്ബാക്കുകൾ ഇവിടെ രാവിലത്തെ മോർണിംഗ് ഷോ ലൈവ് ഷോയിൽ ഉൾപ്പെടുത്താറുണ്ട്. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരിൽ നിന്നുള്ള നമ്മുടെ അബ്ദുൽ ഹമീദ് സി കെ എന്ന സഹോദരൻ്റെ ഒരു മെസ്സേജാണ് ഇന്നത്തെ പീസ് ടൈമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലേ സലാം ഖാൻ.
1: യെസ്,
2: അതേ ഇങ്ങനെയാണ് പറഞ്ഞത്, മാഷാല്ലാ ദിവസവും നല്ല നല്ല ഗുണപാഠം തരുന്നതും നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയതും ഈ പീസ് കുടുംബത്തിൽ ചേർന്നപ്പോൾ ഒരുപാട് മാറാൻ കഴിഞ്ഞത്, ഇതുപോലുള്ള എത്ര കുടുംബം ഇതിന് തുടക്കം കുറിച്ചവർക്കും ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്കും നാഥൻ അനുഗ്രഹം ചൊരിയട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് പീസ് റേഡിയോ എന്നൊരു നന്മയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒന്ന് വെളിച്ചാണ്. ഇത് നല്ലൊരു ഗുണപാഠം തരുന്നതാണ്, നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയതാണ്, ഈ പീസ് കുടുംബത്തിൽ ചേർന്ന് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാകാൻ ഒരുപാട് കുടുംബങ്ങൾക്ക് സാധിച്ചു എന്നതാണ്. ഇന്ന് പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയൊരു ഒരു ശ്രോതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു റേഡിയോ കേട്ടതുകൊണ്ട് ഇപ്പോൾ എങ്ങനെ ഇത്രയും വലിയ മാറ്റങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് വരുമോ എന്ന്
1: ചിന്തിക്കുന്നുണ്ടാവും.
2: ഇൻഷാല്ലാ, മോർണിംഗ് ലൈവ് ഷോ അവസാനിക്കുന്നതോടുകൂടി ഒരുപാട് വിഭവങ്ങളുള്ള ഈ ഒരു സമയത്ത് അതിൻ്റെ ഒരു മഹത്വം ഇൻഷാല്ലാ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഒരുപാട് ശ്രോതാക്കൾ കൂടെ ഉണ്ടല്ലേ സലം.
1: ജംഷീർ, മുട്ടിൽ, റുഖിയ പി, ചമ്പക്കുത്ത്, സീനത്ത്, പാലക്കാട്, ഫാത്തിമ, മുഹമ്മദ്, കയ്പമംഗലം, മൈമൂന, തെക്കേപ്പൊയിൽ, കരിക്കുളം, പിന്നെ അതുപോലെ ഇംതിയാസ് തിരുവമ്പാടിയുണ്ട്, ജസീന, അതുപോലെ ജമീല വി പി, കാളിക്കാവരൊക്കെ കൂടെയുണ്ട്, ആയിഷ, പേരശന്നൂർ, ഇവരെല്ലാവരും സലാം പറഞ്ഞവരുടെ സാന്നിധ്യം അറിയിച്ചതാണ്. അറിയിച്ച ഒരുപാട് നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് ഒന്ന് വായിക്കും, പിന്നെ എന്താ എൻ്റെ വായിക്കാഞ്ഞെന്ന് തോന്നും പലർക്കും. പിന്നെ നമ്മൾ വായിക്കാതിരുന്നാൽ, ഒരാളും വായിക്കാതിരുന്നാൽ മോശമല്ലേ എന്ന് നമുക്കും തോന്നും.
2: എന്നാ പിന്നെ ഒരു തലക്കുന്ന് വായിച്ചു തുടങ്ങ.
1: പിന്നെ ഒന്നിച്ച് ഇത് കുറച്ച് സന്ദേശം പോലെ അയച്ചിട്ടുള്ള കുറച്ച് നമുക്ക് വായിക്കാം. ജിമ്മിലെ വി കെ പൂനൂർ പറഞ്ഞത്, നല്ല ശബ്ദം, നല്ല ഈണം, കുറച്ചുകൂടി ആയത്തുകൾ ഇങ്ങനെ കേട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി. അതുപോലെ അതിന്റെ വിശദീകരണവും കിട്ടാൻ ഇങ്ങനെ ആഗ്രഹിച്ചു എന്നാണ് ജമീല വി കെ പൂനൂർ പറഞ്ഞിട്ടുള്ളത്.
2: ഷാജിദ സലാം പറഞ്ഞുകൊണ്ട് വാലിക്കു സലാം റഹ്മത്തുള്ള. അതുപോലെ തന്നെ സ്വാലിഹ് ഹുദായിൽ നിന്നും സലാം പറഞ്ഞ് നമ്മളോടൊപ്പം ഉണ്ട്.
1: ഓക്കെ,
2: വാലിക്കും സലാം റഹ്മത്തുള്ളാഹി വബറകാത്തു. സാദിഖ് മാത്തൂർ പറഞ്ഞത്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, പി ആർ കുടുംബത്തിലെ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ എന്നാണ്. നഫീസ പി എ താമരശ്ശേരി പറഞ്ഞത്, ഹജ്ജിന് പോയ സമയത്ത് സ്വദേശിയുടെ സ്വദേശിനെ എന്നാണ് ഉദ്ദേശിച്ചത്, എഴുതിയപ്പോൾ സ്വദേശി നയിക്കണം. സ്വദേശിനെ നേരിട്ട് കേട്ടിട്ടുണ്ട്. അവിടെ നിന്നും ഖുർആൻ 30 ജുസിന്റെ കാസറ്റ് വാങ്ങി ഇപ്പോഴുള്ള ഖുർആൻ ഓതി പഠിച്ച്, പണ്ട് നമ്മുടെ ഖുർആൻ ആയിരുന്നു. അതുപോലെ തന്നെ അൽഹംദുലില്ലാ ഇപ്പോൾ മുസ്ഹാഫിൽ നല്ലോണം ഓതാൻ അറിയാമെന്നാണ് പി എ നഫീസ പി എ താമരശ്ശേരി. മാഷാ അല്ലാ, മാഷാ അല്ലാ.
1: കെ വി കബീർ പാലക്കാടി പറഞ്ഞ, ഞാനുണ്ടോ
2: ഉണ്ടല്ലേ,
1: കുട്ടി അഹമ്മദ് പേരശന്നൂർ ഒക്കെ ഉണ്ട്, സന്തോഷം. സൗദ മുട്ടം, ഹൈറുന്നീസ അഷ്റഫ്, പടിഞ്ഞാറത്തറ ഉമൈറ തൃക്കടീരി ഒക്കെ, വാലിക്കും സലാം വറഹമത്തുള്ളാഹി വബറകാത്തു.
2: പുതിയ ശ്രോതാക്കൾക്കൊപ്പം നമ്മളെ പഴയ ശ്രോതാക്കളും ഉണ്ട്, ജമീല കാളികാവ്, അത് വലിയ വീഡിയോക്കൽ കാളികാവ്, ഇംതിയാസ് തിരുവമ്പാടി, അതുപോലെ തന്നെ ജസീന വയനാട്, ഐഷ ഇരിക്കൂർ, ഇങ്ങനെ ഐഷ പേരശൂർ അല്ലേ,
1: പേരശന്നൂർ അല്ലേ. അപ്പൊ നമ്മളേ, നമുക്ക് സ്വാഭാവികമായും പുലരിവട്ടം എന്നുള്ളത് നമ്മുടെ മുമ്പിൽ കുറേ സംസാരിച്ച് കഴിയുമ്പോഴേക്ക് അടുത്തൊരു ഘട്ടം എന്നുള്ള ശ്രോതാക്കൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു ഒരു തിങ്കിങ്ങായി വരുന്ന സംഗതിയാണ്.
2: വെറുതെ പാടില്ലല്ലോ
1: ഇല്ല,
2: അതാരാണെങ്കിലും ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാം, ഈ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ഏജ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ ഇപ്പം നമ്മൾ ചെയ്യാന്നുള്ളതായിരിക്കും. പക്ഷേ ഇൻഷാ അല്ലാ പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ ഇന്നത്തെ സംസാരത്തോടുകൂടി എത്ര പ്രായമുള്ള ആളുകളും വെറുതെ ഇരിക്കുക എന്നുള്ള പോളിസി ഇനി ഇൻഷാ അല്ലാ മാറ്റാൻ പോവാണ്. കാരണം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പുണ്യം മനസ്സിലായാലല്ലേ നമുക്ക് അതിൻ്റെ, അല്ലെങ്കിൽ അതിന് ഒരു വഴി ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിൻ്റെ ഒരു വ്യക്തത വരുള്ളൂ. ഇൻഷാ അല്ലാ ഈ ഒരു പുലരിവട്ടത്തിലൂടെ നമുക്ക് അതിന് വ്യക്തത ഇൻഷാ അല്ലാ.
5: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം. പുലരിവട്ടം,
1: പുലരിവട്ടം. അപ്പോൾ വീട്ടിൽ ജോലിയില്ലാതിരിക്കരുത് എന്ന് പറഞ്ഞ പോലെ ആ ഒരു ടൈറ്റിലാണ് ഹാരിസ് ബിൻ സലീം നമ്മോട് ഇന്നത്തെ പുലരിവട്ടത്തിൽ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു ബിസിനസ്സുകാരന് ഭയങ്കര തിരക്കായിരുന്നു അയാൾക്ക്. അപ്പോൾ ആദ്യകാലത്തൊക്കെ അയാൾ എന്ത് ചെയ്യില്ല, വീട്ടിൽ നിൽക്കാൻ തന്നെ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് എന്താ വെച്ചാൽ എല്ലാം സെറ്റപ്പായി, സ്ഥാപനങ്ങളൊക്കെ നോക്കാൻ ഇഷ്ടംപോലെ പണിക്കാരായി. അപ്പോൾ അദ്ദേഹം ഫുൾ ഫ്രീ ആയി. അപ്പോൾ അദ്ദേഹം അധിക സമയം വീട്ടിലുണ്ടാവും. അപ്പോൾ വീട്ടിലിങ്ങനെ കുറച്ചധികം നിൽക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഒരു തോന്നലിങ്ങനെ, എന്താണ്, വൈഫിന് ഭാര്യയ്ക്ക് എന്നോടൊരു ചെറിയ ഒരു ബഹുമാനമില്ലായ്മ ഉണ്ടോ എന്നാണ്. എൻ്റെ കാര്യങ്ങൾ ചിന്തിക്കില്ല. പണ്ടൊക്കെ ഞാൻ ചെന്നാൽ എനിക്ക് ഭയങ്കര സ്വീകരണമായിരുന്നു, ചായ തരും, വെള്ളം തരും, എവിടെയും ചോദിക്കും. ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് നല്ല ഫുഡുകൾ പ്രിപ്പയർ ചെയ്ത് തരും, എന്നോട് ഭയങ്കര സംസാരിക്കും. ഇപ്പം എന്താ വെച്ചാൽ എന്നെ കൊണ്ട് ഇതിലൊക്കെ പണിയെടുപ്പിക്കുക എന്നല്ലാതെ ഞാനൊരു ഫുഡ് ചോദിച്ചാൽ അതിനൊരു മറുപടി ഇല്ല, ഒരു ചായ ചോദിച്ചാൽ അത് സമയത്ത് കിട്ടൂല. അപ്പോൾ ഞാൻ, അപ്പോൾ എന്താണിത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അയാൾക്ക്. ഞാൻ കൂടുതൽ അവരോട് ഇടപഴകാനൊക്കെ വീട്ടിൽ നിന്നപ്പോഴാണല്ലോ കൂടുതൽ ബഹുമാനവും താല്പര്യവും ഇല്ലാതായി മാറിയത്. ഇത് വലിയൊരു പാഠം നൽകുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാവരും ബോധവാന്മാരാകേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്ക് എത്ര വരുമാനം ഉണ്ടെങ്കിലും നമ്മളെന്താ വെച്ചാൽ, നമ്മൾ പുരുഷന്മാരാണ്, ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ വീട്ടിൽ വേണം. പക്ഷെ നമ്മൾ നിശ്ചിത സമയം എന്താണറിയോ, എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിലായിട്ട് നമ്മൾ പുറത്തു പോകണതും ഒരു കൃത്യസമയത്ത് നമ്മൾ പോയി നമ്മൾ ഡ്യൂട്ടി നിർവഹിച്ച് വരാനുള്ള ഒരു വഴി നമ്മൾ കാണണം. ചിലപ്പോൾ ഈ പെൻഷനൊക്കെ ആയ ആൾക്കാരെന്ത് ചെയ്യും, പെൻഷനായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ അങ്ങനെ കൂടും. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു പരിപാടിക്ക് നമുക്ക് മാനസികമായി നമുക്കൊരു ഉല്ലാസം കിട്ടാനും നമുക്കൊരു വീട്ടിലൊരു വില ഉണ്ടാവാനും നമ്മൾ പോവുക വരിക, നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. അപ്പം ഈ ഒരു ഡ്യൂട്ടി ചെയ്യുക, ജോലി ചെയ്യുക എന്നുള്ള ഒരു പരിപാടി നമ്മൾ പൂർണ്ണമായും പോകാൻ പാടില്ല. അത് വരുമാനത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയായത്, പൈസ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, വീട്ടിലിങ്ങനെ ഒരു ചടഞ്ഞുകൂടി ഒരു ഉപകാരമില്ലാത്ത മനുഷ്യനായി തീരുന്ന ഒരവസ്ഥ ഉണ്ടായാൽ നമുക്കൊരു വില ഉണ്ടാവില്ല. അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് പുരുഷന്മാരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഇപ്പോൾ ഈ സ്ത്രീകളൊക്കെ എങ്ങനെ അറിയോ, കുറെ മരുമക്കൾ വന്ന് നമുക്ക് കുറച്ചൊരു മുട്ടുവേദനയും കാലുവേദനയും ഒക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ പിന്നെ അങ്ങോട്ട് മാറും, എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ കസ്റ്റഡിയിട്ട് ഇരിക്കുക, എന്തെങ്കിലുമൊക്കെ കുറാൻ ഓതുക, കുറച്ച് എന്തെങ്കിലുമൊക്കെ അപ്പുറത്ത് കൂർന്ന് പോയിരിക്കുക എന്നല്ലാതെ അവരെന്ത് ചെയ്യില്ല, ആ അടുക്കളൻ്റെ ഭാഗത്തേക്ക് ചെല്ലൂല. ഒരു ഉപ്പേരി അറിഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു കുട്ടി കളിക്കുന്ന സമയത്ത് ആ കുട്ടീനെ ഒന്ന് തൽക്കാലം നോക്കി നിൽക്കാനോ നമ്മളെ കൊണ്ട് കഴിഞ്ഞ കുറേ ജോലികൾ ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് അവർ വിട്ടു നിൽക്കും. ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. വീട്ടിൽ നിങ്ങൾ എത്ര തന്നെ ഒരു പിന്നെ പ്രയാസങ്ങളുള്ള ആളാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം? ചെയ്യാൻ ചെയ്യാതിരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളെന്ത് ചെയ്യും, നമ്മളെ കൊണ്ടൊരു ഉപകാരവും ഇല്ല എന്ന് അവർക്ക് തോന്നുകയും എന്നെക്കൊണ്ടൊരു ഉപകാരമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവർക്കൊരു ഭാരമാകുന്നു എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. ഇത് രണ്ടും അപകടമുള്ള കാര്യമാണ്. മാത്രമല്ല നമ്മളെന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ എന്തായാലും ഒരാളെ കൊണ്ടൊരു ഉപകാരം കിട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അയാളുടെ ആ സാന്നിധ്യത്തിനൊരു വില ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ ഇപ്പം നിങ്ങൾ കുറച്ച് പ്രായമായിട്ടും നിങ്ങൾ രാവിലെ എന്ത് ചെയ്യും, ഒന്ന് അടുക്കളയിൽ കയറും, അവിടുത്തെ പാചകത്തിന് സഹായിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളില്ലാത്തൊരു ദിവസം, നിങ്ങൾ ആശുപത്രിയിലാണ് ദിവസം,

0: ചെയ്യണം, ആണാണെങ്കിൽ പുറത്തു പോയാണ്ട് ജോലികൾ ചെയ്യണം, പെണ്ണാണെങ്കിൽ വീടിനുള്ളിലാണോണ്ട് കഴിഞ്ഞ് ചെയ്യണം. നമ്മൾ മരിക്കുന്നത് വരെയും നമ്മൾ ഈ ദൗത്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്വയം ഒരു അസ്തിത്വം അനുഭവപ്പെടുകയും മറ്റുള്ളവർക്ക് നമ്മുടെ ഒരു ആവശ്യക്കാരനായിത്തീരുകയും ചെയ്യും. ഇത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശക്തമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന കർമ്മനിരതനായ ഒരു അവസ്ഥയെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്.
1: മാഷാല്ലാ, നമ്മൾ എന്താ, നമുക്കതിലൊന്നും വേറെ പറയാനില്ല. അത്രയും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ വിഷയത്തെ നമുക്ക് അത്രയും ഓരോ ഇൻസൈറ്റുകളാണ് ഓരോ പുലരിവട്ടവും.
2: ഒരു വീട്ടിൽ എത്ര ആളുണ്ടോ അവരൊന്നും ആരും ഫ്രീ അല്ല എന്നുള്ളതാണ്. എത്ര ഏജായ ആൾക്കാരാണെങ്കിൽ പോലും അവരുടേതായ സ്പേസിൽ അവർ തിരക്കുള്ള ആൾക്കാരായി മാറുക എന്നുള്ളതാണ്. വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ പല പ്രശ്നങ്ങളും ഉണ്ടാവുക.
1: എൻ കെ മഷ്റഫ് പറഞ്ഞത്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള, കൂടെ ഇല്ലാഞ്ഞിട്ടല്ല, ടാപ്പിങ്ങിനിടയിൽ ടൈപ്പിംഗ് നല്ല ടാസ്ക് തന്നെയാണ് പതിവ്. അദ്ദേഹത്തിൻ്റെ ടാപ്പിങ്ങിനിടയിൽ കേട്ടുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ്. അബൂ വി എ ഞാനും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: വളപട്ടണത്ത് നിന്ന് ഷുഐബ പറഞ്ഞത് മാഷാല്ലാ, എല്ലാവരും അറിയേണ്ട നല്ലൊരു ഉപദേശമാണ്. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്നാണ്. ആമീൻ.
1: ഓക്കെ, ഞാൻ രണ്ട് തവണ സലാം പറഞ്ഞിരുന്നു റിഹാന ബാനു തോട്ടശ്ശേരിയാറ, പക്ഷെ നമുക്ക് ആ സമയത്ത് പറഞ്ഞല്ലോ എല്ലാ സലാം ചിലപ്പോൾ നമുക്ക് മടക്കാൻ കഴിയില്ല. ഖുർആൻ ഓതുന്നതിന് മുമ്പ് ആയത്ത് സൂറത്ത് പറഞ്ഞ എളുപ്പമായിരുന്നു എന്ന്
2: പറഞ്ഞിരുന്നല്ലോ. പക്ഷെ
1: അവർ കേട്ടിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അൻവർ എൻറ്റി മുട്ടിലൊരു മെസ്സേജ് അയച്ചു. ഒരു രാത്രിയിലോ അല്ലെങ്കിൽ ഒരു പകലിലോ മരണം നമ്മെ പിടികൂടുമ്പോൾ തൊട്ടടുത്ത നിമിഷം മുതൽ നമ്മൾ പരലോക യാത്ര തുടങ്ങുകയായി. ഖബർ എന്ന മണ്ണറക്കൂട്ടിൽ കിടക്കുമ്പോൾ പിന്നെ അമലുകൾ ചെയ്യാൻ അവസരമില്ലല്ലോ. ചെയ്ത നന്മകൾക്ക് അനുഗ്രഹവും തിന്മകൾക്ക് ശിക്ഷയും ലഭിക്കുകയാണ്. ഈ പരലോക ജീവിതത്തിലേക്ക് മുതൽ കൂട്ടാവുന്ന ധാരാളം നന്മകൾ പകർന്നു നൽകുന്ന പീസ് റേഡിയോ എന്ന നന്മ മരത്തെ നമുക്ക് ചേർത്ത് പിടിക്കാം ഇൻഷാ അല്ലാ.
2: പീസ് റേഡിയോ എന്ന നന്മ മരത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഒരുപക്ഷെ ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ, എന്തെങ്കിലും ഒരു നന്മ ഇന്നത്തെ ദിവസം ചെയ്യുക എന്നുള്ള ഒരു പിന്നെ മൈൻഡിലേക്ക് വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ജാരിയ സദക്കയെ കുറിച്ച് പറയട്ടെ. റേഡിയോയിൽ ഇന്ന് ഞായറാഴ്ച പുതിയ കുറച്ച് ശ്രോതാക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് റേഡിയോ ഈ ഒരു മോർണിംഗ് ലൈവ് ഷോയിലൂടെ എന്ത് കിട്ടുന്നു അല്ലെങ്കിൽ റേഡിയോയിലൂടെ എന്ത് കിട്ടുന്നു എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ആ സ്പേസിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ജാരിയ സദക്കയാണ്. റേഡിയോ തുറക്കുക, തുറന്ന് നമ്മുടെ പ്ലേ ബട്ടൻ്റെ മറുഭാഗത്ത് കാണാം ഡൊണേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ടൊരു വിൻഡോ തുറക്കും. ആ വിൻഡോയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പിലൂടെ പോയി കഴിഞ്ഞാൽ അതിൽ ഒരു ഫോർമാറ്റുണ്ട്. ആ ഫോർമാറ്റിൽ ഇത്ര നിശ്ചയിക്കപ്പെട്ട സംഖ്യയുണ്ട്. അതല്ലെങ്കിൽ നമ്മളൊരു എന്താണോ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സംഖ്യ ഉടനെ ചെയ്ത് അതിൻ്റെ ഭാഗമാകാൻ കഴിയും. പീസ് റേഡിയോ 24 മണിക്കൂറും നമ്മൾ ഉറങ്ങുമ്പോഴും ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്ന നന്മയുടെ പ്രവാഹമാണ്. അതിൽ നമുക്ക് ഭാഗവാക്കാകാൻ നിങ്ങളുടെ സാമ്പത്തിക സഹായമാണ്. ഇതിൻ്റെ ഈ ഒരു സംവിധാനം നിലനിന്ന് പോകാൻ ആ ഒരു സഹായം കൂടിയും ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്.
1: ഇന്നത്തെ ഹാരിസ് മൗലയുടെ ഉപദേശം സത്യമാണ്, കഴിവിനനുസരിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യണമെന്നാണ് ജമീല വി കെ പൂനൂർ. പുലരിവട്ടവുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ മറയം പട്ടില്ല, നല്ലൊരു പാഠമാണ് പുലരിവട്ടത്തിലൂടെ ലഭിച്ചിട്ടുള്ളത്. പുലരിവട്ടം സൂപ്പറായിരുന്നു മാഷാല്ലാ. അബൂബക്കർ സുലൈമാൻ അയച്ച മെസ്സേജാണ്.
2: ഇന്ന് എല്ലാവർക്കും ഒരു നല്ല ഉത്ബോധനം തന്നെ മൗലവി അവർക്ക് നൽകിയത് അൽഹംദുലില്ലാ.
1: മുമ്പെന്നോ കേട്ട പുലരിവട്ടമാണെന്ന് തോന്നുന്നു, പക്ഷെ ഒരിക്കൽ കൂടി കേൾക്കാൻ പറ്റിയതിൽ സന്തോഷമാണ്. മൈമുനാച്ചി കരുവാരക്കൊണ്ട് ചുള്ളിയോടെ നിന്നു.
2: യെസ്, പുലരിവട്ടം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക എന്നാണ് കുട്ടി അഹമ്മദ് പേരശ്നൂർ.
1: നമ്മുടെ നേരത്തെ നമ്മളിപ്പോൾ നേരത്തെ ആരുടെ മെസ്സേജ് വായിച്ചു, ടൈപ്പിങ്ങും അല്ല ടാപ്പിങ്ങുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത്
2: അഷ്റഫ്
1: എൻ കെ അഷ്റഫ് അല്ലേ. എന്നാ ഹുസൈൻ കാ തിരിച്ച് അദ്ദേഹത്തിൻ്റെ മറുപടി, വെറും ടാപ്പിംഗ് മാത്രം ആക്കല്ലേ, ഇടയ്ക്കിടയ്ക്ക് ടൈപ്പിങ്ങൊക്കെ ഒന്നാക്ക്. നമ്മളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്.
2: ഒരു എൻ്റെയും പിന്നെ അല്ലേ ഒരു ഒന്ന് രണ്ട് ലെറ്റേഴ്സിൻ്റെ മാറ്റമേ ഉള്ളൂ.
1: സഫിയ എടപ്പാൾ പറഞ്ഞത്, വളരെ നല്ലൊരു മെസ്സേജ് കിട്ടി എന്നും പുലരിയിൽ വ്യത്യസ്തങ്ങളായ മെസ്സേജുകൾ തരുന്ന ഉസ്താദനും പി ആർ

0: ഫാമിലിക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന്.
1: റുക്സാന ബാലുശ്ശേരി പറഞ്ഞത് കേട്ടോ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ഹാരിസ് മൗലവി പറഞ്ഞതുപോലെ നമ്മൾ ദിവസവും എന്തെങ്കിലും എൻഗേജ് ആകുന്നത് മനസ്സിനൊരു സന്തോഷം നൽകുന്നു എന്നുള്ളതാണ്.
0: യെസ്, അതന്നെ ശരിയാ. 500 മൊഡ്യൂൾ 16 പൊതുപരീക്ഷയുടെ അവസാന ദിവസമാണെന്ന്. എൻറോൾ ചെയ്ത എല്ലാവരും എക്സാം എഴുതാൻ ശ്രമിക്കണം.
1: യെസ്, നല്ല
0: ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ ഫസീല മുണ്ടക്കൽ പറഞ്ഞു, നോക്കൂ എൻ്റെ ഉമ്മാക്ക് 80 വയസ്സുണ്ട്, എപ്പോഴും മുറ്റമടിക്കും, പാത്രം കഴുകും, എടുക്കണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കില്ല. ആഫ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ, ആമീൻ. മനുഷ്യന് ചലനാത്മകമാണ്, ചലനാത്മകമായ മനുഷ്യനെ ചലിക്കാതിരിക്കാൻ അല്ലേ? ഒരു കുട്ടിയോട് നമ്മൾ അടങ്ങിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, എന്നപോലെ വൃദ്ധരായി കഴിഞ്ഞാലും തോക്കത്തുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടിയിരിക്കണം. നിങ്ങൾ വീട്ടിൽ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ പറഞ്ഞു കേൾക്കണ്ടേ, എനിക്ക് അതിൻ്റെ ഒരു നിലക്കൊരു ലോജിക്ക് ഇല്ലാത്ത, അടങ്ങി അവിടെ ഇരുന്നാൽ പോരെ, എന്തിനങ്ങനെ അതിലെന്തെങ്കിലും ഓരോന്ന് ചെയ്തിരിക്കണം, ക്രിയേറ്റ് എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. പക്ഷേ അവനവൻ എന്താ കഴിയണത് അവൻ ചെയ്യണം. പരസ്മലി പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അത് മനുഷ്യനെ കുറച്ചുകൂടിയും അവനെ എന്താ പറയുക, മാനസികമായൊരു ഇത് കൊടുക്കുന്ന കാര്യമാണല്ലോ.
1: ചില ആൾക്കാർ ഇപ്പോൾ അടങ്ങിയിരുന്നിട്ടില്ലെങ്കിൽ പ്രശ്നമുണ്ട്. ഇപ്പോൾ കുറച്ച് ഏജായ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ അവരെന്ത് ചെയ്യും, അവരങ്ങനെ വീട്ടുകാർ ഒരു സൈഡിൽ ഇരുത്തിയിട്ടുണ്ടാവും, അതിന്ന് കണ്ടോ എന്നുള്ള നിലയ്ക്ക് അത് എനിക്കിതൊന്നും മാറണം, നീ ഒരു മൂലക്കിരുത്താൻ പറ്റൂല എന്നൊരു രക്ഷയെ തോന്നിയേക്കാം. പക്ഷെ അതെന്താ വെച്ചാൽ, ചില ആൾക്കാർ ഒരുപാട് നമ്മൾ ധൈര്യം കൊടുത്ത് ഓടി നടന്നാൽ അതും പ്രശ്നമാണ്. അപ്പോൾ അവരുടെ ശാരീരികമായി എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റിയ വേറെയും കുറേ കാര്യങ്ങളുണ്ട്.
0: അത് അവര് ഓട്ടമത്സരത്തിൽ പങ്കെടുക്കണം എന്നുള്ളതോ അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ആകെ ജഗബോഗം എന്നല്ല, പക്ഷെ അവരുടെ തോക്കത്തിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾക്കുള്ള ഒരു സംവിധാനം കൊടുക്കണം. അവരിങ്ങനെ ഒരേ നിരിപ്പിൽ ഒന്ന് ഇപ്പം അടങ്ങി ഒരു കേൾവി, അതൊരു പ്രവർത്തനമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ ചെറിയ ഓരോരുത്തരുടെ കൈ ബെഡിലുള്ള ഒരാൾ കിടക്കുക, നമ്മളെപ്പോഴും പറഞ്ഞു റേഡിയോ ഒരാളെ എനർജറ്റിക് ആവുന്നു, കേൾവി കൊണ്ട് എനർജറ്റിക് ആക്കുന്നു, അയാൾക്ക് എണീക്കാനൊന്നും കഴിയുന്നില്ല. വീട്ടിനകത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്ന ഒരാളാണ് എങ്കിൽ പുറത്തൊന്നും പോകണ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു അരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കൈകൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ,
1: എത്ര ചെറിയ കാര്യം ചെയ്യാം. ഈവൻ പിന്നെ നമ്മുടെ പേരമക്കൾക്കേ അവരോട് അവർക്ക് നല്ല നല്ല അനുഭവങ്ങൾ കൊടുക്കാം,
0: പറഞ്ഞു കൊടുക്കാം,
1: അതൊരു ഭയങ്കര
0: മെസ്സേജ്. അവര്
1: പിന്നെ അവര് ഫോണിന്റെ പിന്നാലെ പോകുന്നതൊക്കെ പിടിച്ച് അവരുടെ ശ്രദ്ധ മാറ്റി പഴയ കഥകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താലേ, കുട്ടികളത് കേട്ടിരിക്കും. കുട്ടികൾക്ക് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർ പക്ഷെ ഫോണിലേക്ക് പോണത്.
0: ഇത് പറഞ്ഞപ്പോഴേ ഇന്ന് ഞങ്ങളോട് ഈ സാർമാരുടെ ചോദ്യം ഒന്നും ഉണ്ടായില്ലല്ലോ, മറന്നതായിരിക്കുമല്ലേ. നമുക്ക് ആ ചോദ്യം തന്നെയാണ് നമ്മളെ ചോദ്യം. വീട്ടിൽ നിങ്ങൾ പിന്നെ പ്രായമായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവരെന്താ ചെയ്യണത്? അവരെന്തെങ്കിലും പ്രായമായ ആളുകൾ അവരെന്തെങ്കിലുമൊക്കെ ഒരു ചെയ്യാൻ, അതെല്ലാവരും ഒന്നുമില്ലാതെ അവർ നേരം വിളിക്കുന്നു വൈകുന്നേരം ആവുന്നു, നേരം വിളിക്കുന്നു വൈകുന്നേരം ആവുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് അവരെന്തെങ്കിലും ചെയ്യാനുണ്ടോ? അവരെന്തൊക്കെ ചെയ്യുന്നത് നിങ്ങൾ അറിവിലുള്ളത് പങ്കുവെക്കുമോ? അതന്നെയാണ് ചോദ്യം.
1: സ്പോണ്ടേനിയസ് ആയിട്ട് വന്ന ചോദ്യമാണെങ്കിലും
0: പിന്നെ ഇപ്പൊ അതുണ്ടല്ലോ, നമ്മളെ 500 പഠിക്കുന്ന പ്രായം ചെന്ന ആളുകള് റേഡിയോ, അവർക്കുള്ള അവരുടെ മനസ്സ് വരെ എൻഗേജ് ആണ്. ചില അതിന്റെ എക്സാം എഴുതണം, കഴിയുന്ന ആളുകളുണ്ടാവും ചിലപ്പോൾ അതിൽ ആൻസർ അയക്കണം, പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും.
1: ഇപ്പൊ അവരവരുടെ സ്പേസിൽ നിന്നുകൊണ്ട് വാരിസ് മൗലവി പറഞ്ഞൊരു കാര്യം, ആ ഒരു മെസ്സേജിന് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
0: പറഞ്ഞൊരു മെസ്സേജ് ഉണ്ട്. ഈ കടയിൽ വരുന്ന ആൾക്കാരുമായിട്ട് ഇങ്ങനെ കുശലം പറയുമ്പോഴേ ചില ആൾക്കാർ പറയും, വീട്ടിലിരുന്ന കെട്ടികളുമായിട്ട് തല്ലു പിടിക്കും, അതുകൊണ്ട് ചെറിയ ജോലിക്കൊക്കെ പോകുന്നുണ്ട്. വെറുതെ ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, വെറുതെ ഇരിക്കുമ്പോ ചെയ്യുന്നവരോട് കുറ്റം കാണും ചിലപ്പം അല്ലേ, എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പം അതുകൊണ്ടാണ് ചില ആൾക്കാർ വീട്ടിൽ കടയിൽ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, അദ്ദേഹത്തോട് പറഞ്ഞതാണ് അത്രേ. അപ്പൊ ജോലിക്ക് പോകുന്നുണ്ട്, അപ്പൊ ജോലിക്ക് പോകാൻ കഴിയുന്ന ഒരാളാണല്ലോ.
1: അതെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് പറഞ്ഞത് ഇല്ല, എല്ലാം വരുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ ഈ മോർണിംഗ് ലൈവ് ഷോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് പുതിയ ശ്രോതാക്കൾക്കൊക്കെ പങ്കെടുക്കാൻ പറ്റിയ ഒരു പ്രോഗ്രാമിലെ പ്രോഗ്രാമല്ല ഒരു സെഷനിലേക്കാണ് ഇൻഷാല്ലാ നമ്മൾ ഇനി കയറാനുള്ളത്. ഒന്ന് ജസ്റ്റ് ഒരുങ്ങണം അല്ലേ, മോർണിംഗ് ലൈവ് ക്വിസിലേക്കാണ് നമ്മൾ കയറുന്നത്. മോണി ലൈവ് ക്വിസിന്റെ ചോദ്യം നമ്മൾ കേട്ട് കഴിഞ്ഞാല് അതിന് ആൻസർ അയക്കേണ്ടത് ഉത്തരം ഫീഡ്ബാക്ക് വഴി തന്നെയാവണം. ആ ഒരു ഫീഡ്ബാക്ക് ഓപ്ഷൻ തന്നെ ഉപയോഗിച്ചിട്ടാണ് റേഡിയോയിലേക്ക് ഉത്തരം അയക്കേണ്ടത്. ഒരൊറ്റ ചോദ്യമായിരിക്കും, പക്ഷേ ഉത്തരങ്ങൾ രണ്ട് മൂന്നാലെണ്ണം ഉണ്ടാവും. അതിന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഓപ്ഷൻ മാത്രമേ സെലക്ട് ചെയ്താൽ മതി. പേരിൻ്റെ കൂടെ സ്ഥലം ഉൾപ്പെടുത്താൻ ഒരിക്കലും മറക്കരുത്. ഒരു പക്ഷേ നമ്മുടെ ശ്രോതാക്കൾക്ക്, പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇതിൽ പങ്കെടുക്കാറുണ്ട്. നമുക്കിവിടെ ഒരുപാട് എന്താ പറയുക, ആൻസർ ഒരുപാട് വരുന്നു, അതിൽ നിന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമേ വരാറുള്ളൂ. അല്ലേ സലാമിക്ക?
0: യെസ്.
1: പരമാവധി ഒരു ബീപ് ശബ്ദം വരും. ആ ബീപ് ശബ്ദം വരുന്നതോടുകൂടി നമ്മുടെ ഉത്തരം അയക്കേണ്ടുന്ന സമയം, മീൻസ് ബീപ് ശബ്ദം അവസാനിക്കുന്നതോടുകൂടി നമ്മൾ ആൻസർ അയക്കേണ്ടുന്ന സമയം കഴിയും. അപ്പോൾ അതിനു മുമ്പായി ചെയ്യാം. ചോദ്യം പിടിച്ചോളൂ.
0: ചോദ്യം ഇതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞത് പ്രവാചകൻ്റെ വിയോഗത്തിന് എത്ര കാലം കഴിഞ്ഞാണ്, പ്രവാചകൻ്റെ വഫാത്തിന് എത്ര കാലം കഴിഞ്ഞാണ് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ഒരു വർഷം, ഓപ്ഷൻ ബി ആറുമാസം, ഓപ്ഷൻ സി രണ്ട് വർഷം, ഓപ്ഷൻ ഡി മൂന്ന് മാസം.
1: യെസ്, ചോദ്യം ഒരു തവണ കൂടി വായിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൻ്റെ എത്ര കാലം കഴിഞ്ഞാണ്? ഓപ്ഷൻ എ ഒരു വർഷം, ഓപ്ഷൻ ബി ആറ് മാസം, ഓപ്ഷൻ സി രണ്ട് വർഷം, ഓപ്ഷൻ ഡി മൂന്ന് മാസം.
0: ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി വായിക്കാല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞത് പ്രവാചകൻ്റെ വിയോഗത്തിൻ്റെ എത്ര കാലം കഴിഞ്ഞാണ്? ഓപ്ഷൻ എ ഒരു വർഷം, ബി ആറ് മാസം, സി രണ്ട് വർഷം, ഡി മൂന്ന് മാസം.
1: ബീപ് ശബ്ദം അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ ആൻസർ അയക്കേണ്ടുന്ന സമയവും അവസാനിക്കും. അതുകൊണ്ട് എല്ലാവരും ഉടൻ ആൻസർ അയക്കുക. ഒരുപാട് ആൾക്കാർ അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് മാഷാല്ലാ. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിൽ ഏറ്റവും രസകരമായ ഒരു സമയമാണ് ഈ ഒരു ചോദ്യവും ഉത്തരവും, അല്ലേ? ഇനി ഇതേപോലെ ഒരു ചോദ്യോത്തരം ലാസ്റ്റ് ഉണ്ടാവും, പക്ഷെ മതപരമായ സംശയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യോത്തരമായിരിക്കും അത് മോർണിംഗ് ലൈവ് ഷോൻ്റെ ഏറ്റവും അവസാനത്തെ സമയം. പക്ഷേ നമുക്ക് എന്തോ ഒന്ന് പെട്ടെന്ന് എന്തോ ആലോചിച്ച്
0: ഓക്കെ, ഞാൻ ആലോചിച്ച് ഞാൻ പറയാം. ഞാനൊരു മെസ്സേജ് കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ച് പോയാ.
1: ഓക്കെ,
0: അപ്പോൾ ശരി, ചോദ്യം എളുപ്പമായിരുന്നു, ഉത്തരം ഉത്തരം ഈസിയായി. ഞാൻ വിചാരിച്ച് ഇടക്ക് നമ്മളെ
1: പറ്റിക്കുന്നുണ്ട്.
0: പിന്നെ അപ്പം നമ്മൾ ക്യുസിൻ്റെ കാര്യം നമ്മളവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കൊരു ആശങ്ക അല്ലേ, എന്ത് ചോദ്യം ക്യുസ് കഴിഞ്ഞോ, ക്യുസ് കഴിഞ്ഞോ അല്ലെ, ചോദ്യത്തിൻ്റെ അവസരമല്ല, സമയത്ത്
1: കഴിഞ്ഞു.
0: പിന്നെ നേരത്തെ നമ്മൾ ഒരു ചോദ്യം വന്നിരുന്നല്ലോ, ആ ചോദ്യം അതിൻ്റെ അനുബന്ധമായ ചില കാര്യങ്ങൾ നേരത്തെ അയച്ച മെസ്സേജ്. ഇപ്പം മൈമുന പാറപ്പുറ അയച്ചത്, ഭർത്താവിൻ്റെ ഉമ്മ ഉള്ളി തൊലി കളഞ്ഞു തരും, പച്ചക്കറി അരിയും, പിന്നെ ചൂലുണ്ടാക്കും, കണ്ടോ? അപ്പോൾ അവര് വീട്ടിൽ ഒരു വലിയൊരു കാര്യമുണ്ട് ഉള്ളി തൊലിക്കുക എന്ന് പറഞ്ഞു
1: കഴിഞ്ഞാല്,
0: പിന്നെ ഒരു ടാസ്ക് തന്നെയാണ്
1: നമുക്കല്ലേ, ആണല്ലേ?
0: പക്ഷെ അവർക്ക് യെസ്. പിന്നെ അതുപോലെ നേരത്തെ എൻ കെ മഷ്റഫ് പറഞ്ഞൊരു മെസ്സേജ് നേരത്തെ കണ്ടോ? എൻ കെ മഷ്റഫ് പറഞ്ഞ മെസ്സേജ് എന്താണോ നിങ്ങൾ ഇപ്പൊ കണ്ടോ? ഞാൻ നേരത്തെ എന്റെ ഇടയിൽ സ്ക്രീനിൽ ഇങ്ങനെ കഴിഞ്ഞു പോയി. അതായത് എന്റെ ഉമ്മാക്ക്, ഉമ്മാണോ വല്യമ്മയാണോ എനിക്ക് പെട്ടെന്ന് ഇപ്പൊ നോക്കിയിട്ട് കാണില്ല, 70 വയസ്സായിട്ടുണ്ട്. ഉമ്മ ആടിനെ വളർത്തും. അപ്പോ ആടിനെ വളർത്തുമ്പോ വീട്ടിനകത്തേക്ക് അല്ല, വീട്ടിലേക്ക് ആരെങ്കിലൊക്കെ വരുമ്പോൾ അവർക്ക് ആട്ടിന്റെ പാലൊക്കെ കൊടുക്കും. അപ്പൊ ഒരാടിനെ വളർത്തണമെങ്കിൽ 70 വയസ്സ്, അപ്പൊ എത്ര
1: നല്ല ക്ഷമ വേണം,
0: നല്ല ക്ഷമ വേണം.
1: ആട് ഓടി നടക്കണ പോലെ ആടിന് എല്ലാ ഭക്ഷണവും പറ്റൂല.
0: അതെ അതെ അതെ.
1: അസ്മാബി പെരിന്തൽമണ്ണയിൽ നിന്ന് പറഞ്ഞത്, ഫുൾ ടൈം എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ മോൾ പറഞ്ഞത് ഓർക്കുന്നു, ഉമ്മ ഒന്ന് പണി കുറക്ക് എന്ന് പറയും. അൽഹംദുലില്ല, ഞാൻ ഫുൾ ടൈം ആക്റ്റീവ് ആവാനാണ് എനിക്കിഷ്ടം എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു നല്ലൊരു ഉമ്മയും മോളും തമ്മിലുള്ള സംഭാഷണത്തിൽ ഉമ്മ കണ്ടെത്തിയ ഒരു ആശ്വാസം എന്താ വെച്ചാൽ ആരിസ്മോലവി ഇന്നത്തെ പോലെ വട്ടത്തിൽ പറഞ്ഞത് എന്നോട് എൻഗേജ് ആവാനാണെന്നാണ്. പക്ഷെ മക്കൾ സ്നേഹം കൊണ്ട് പറയാൻ നിങ്ങൾ വഴക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുകയെന്ന്. പക്ഷെ അതിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള എനിക്ക് മനസ്സിലായത് ഒരു ഉമ്മാന്റെ സംസാരം.
0: മുഹസിന മഞ്ചേശ്വരൻ പറഞ്ഞത് അവരുടെ കൂടെ ഇപ്പോ റേഡിയോ കേട്ടുകൊണ്ട് വീട്ടിലിങ്ങനെ പ്രഭാതത്തിലെ ആ ജോലിക്കിടയിൽ ഒരാളവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു, കൂടെ 80 വയസ്സായ ഉമ്മ കൂടി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ 80 വയസ്സായ ഉമ്മക്ക് ഉമ്മൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല, ഉമ്മക്ക് സുഖാണെന്ന് വിചാരിക്കുന്നു. ഉമ്മ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, സന്തോഷം. ഉമ്മ ഇനിയും കേട്ടുകൊണ്ടേ ഇരിക്കട്ടെ. ഉമ്മക്ക് എല്ലാവിധ പ്രാർത്ഥനയോടുകൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. അജുവ വജീഹ് പറഞ്ഞത് എൻ്റെ ഉമ്മാമ അസുഖം കാരണം വളരെ ബുദ്ധിമുട്ടിലാണ്, ഓക്സിജനുമായിട്ട് ഹോസ്പിറ്റലിൽ നിന്നും മടക്കിയിരിക്കുകയാണ്, പ്രാർത്ഥിക്കണമെന്നാണ്. അവരുടെ അസുഖം അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കട്ടെ, ആമീൻ.
1: എനിക്ക് നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ട് ക്വസ്റ്റ്യൻ അറ്റൻഡ് ആയോ എന്നറിയാത്തത് കൊണ്ടൊരു ആശങ്കയാണ്. അങ്ങനെ ആശങ്കപ്പെടുന്ന പോലൊക്കെയാണ് ഇപ്പം നേരത്തെ സലാംക്ക് പറഞ്ഞ ഒരു പ്രാർത്ഥന വസിയത്തിൽ ആദ്യം ഒരു ആമീൻ പറയാം. അള്ളാഹു അസുഖങ്ങൾ ഉള്ള ആളുകൾക്കൊക്കെ അതിൽ നിന്ന് പ്രയാസങ്ങളൊക്കെ എളുപ്പമായി കൊടുക്കട്ടെ.
0: ചോദ്യം അറിയില്ലായിരുന്നു, അതിൻ്റെ ഉത്തരത്തെ കുറിച്ച് അറിയില്ലായിരുന്നു ചോദ്യം കേട്ടപ്പോൾ. പക്ഷെ ഏതായിരുന്നാലും പുതിയൊരു അറിവ് കിട്ടി അൽഹംദുലില്ലാ. നമ്മൾ ഉത്തരം പറഞ്ഞോ?
1: ഇല്ല, ഉത്തരം പറഞ്ഞിട്ടില്ല.
0: പക്ഷേ ചിലപ്പോൾ വേറെ എന്തെങ്കിലും നിനക്ക് കിട്ടിയിട്ടുണ്ടാവുമായിരിക്കും. ഏതായാലും അള്ളാഹു അറിവ് വർദ്ധിപ്പിച്ചു തരട്ടെ എന്നാണ് സെഫിയാക്കി എത്തിരാൻ കഴിയും.
1: പിന്നെ ക്വസ്റ്റ്യൻ അയച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കണ്ട. നമ്മളെ ജമീല നേരത്തെ വായിച്ച മെസ്സേജിന്റെ ബാക്കി ജമീല കളിക ഒരുപാട് തവണ റേഡിയോയിലേക്കൊക്കെ ഇങ്ങനെ ഫീഡ്ബാക്ക് അയക്കുന്ന ഒരു വ്യക്തി എന്നുള്ള എനിക്ക് ആൻസർ അയച്ചല്ലോ. ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് പ്രോഗ്രാമിനെ കുറിച്ച് ആലോചിച്ചോളൂ.
0: റസിയ ചെങ്ങാനി ഒരു ദീർഘമായൊരു മെസ്സേജ് അയച്ചു. എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ മരിക്കുമ്പോൾ 83 വയസ്സ് പ്രായമുണ്ടായിരുന്നു. 80 വയസ്സുവരെ വീട്ടിൽ മീൻ മുറിക്കലും പച്ചക്കറി മുറിച്ചു തരലും ചോറ് ഊറ്റിത്തരലും ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ മകളോടും ഭർത്താവിനോടും പറയും, ഉമ്മാൻ്റെ കാലശേഷം ഈ കാര്യത്തിലെല്ലാം ഞാൻ പ്രയാസപ്പെടും. ആ വിഷമം ഇപ്പോഴും ഉമ്മാനെ ഓർത്ത് ചിന്തിക്കുമ്പോഴുണ്ട്. അള്ളാഹു ഉമ്മാൻ്റെ പരലോകം വെളിച്ചമാക്കി കൊടുക്കട്ടെ ആമീൻ റബ്ബൽ ആലമീൻ. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ചോദിച്ചില്ലേ നിങ്ങൾ എന്താ ഒന്ന് സ്റ്റെക്കായെന്ന്? ഞാൻ പെട്ടെന്ന് ഈ ഉമ്മമാരെ പ്രായംചെന്ന ഉമ്മമാരെ കാര്യം പറയുമ്പോഴേ, അപ്പോൾ ഉമ്മാൻ്റെ ഉമ്മ കൂടെ ഉണ്ടായിരുന്ന ഒരു നമ്മൾ കോളേജ് പഠനം ഏകദേശം കഴിയുന്നത് വരെയൊക്കെ ഉമ്മാൻ്റെ ഉമ്മ കൂടെ ഉണ്ടായിരുന്നു. ഉപ്പാൻ്റെ ഉമ്മയുടെ കൂടെ ഒരു അതുപോലെ ഏകദേശം ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിൻ്റെ സമയത്ത് കൂടെയൊക്കെ ഉപ്പാൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ പഴയ തറവാട്ട് വീട്ടിൽ നമ്മൾ ജനിച്ച് വളരുമ്പോഴേ നമ്മൾ കാണുന്നത് സ്വന്തം ഉമ്മ എപ്പോഴും ഒരു പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യുമ്പോൾ വല്യമ്മ വീട്ടിലെ ഇതുപോലെ ഉള്ളി തൊലിക്കലും വീട്ടിൽ പല കാര്യങ്ങളും വീട്ടിൻ്റെ അനുബന്ധമായ കുറേ പ്രവർത്തനങ്ങൾ വീട്ടിൽ ചിലപ്പം പുല്ല് എന്നെ പറിച്ചെടുക്കുക. അപ്പോൾ വല്യമ്മ എന്ന് പറയുന്നത് എവിടെയും വെറുതെ ഇരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടതായിട്ട് നമുക്ക് ഓർമ്മയില്ല. വല്യമ്മ വല്യമ്മയൊക്കെ ചെയ്യുന്ന കുറേ ജോലികളുണ്ടാവും. അന്നത്തെ വല്യമ്മക്കൊരു വേഷം തന്നെ ഉണ്ടാവുമല്ലോ, വെള്ളക്കുപ്പായും കറുത്ത് തുണിയും തട്ടവും. അപ്പോൾ അവിടെ അവരെ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. അവർ എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു, ജോലിയെടുത്ത് ജോലിയെടുത്ത്. അവസാനം ഞാനിങ്ങനെ ചോദിക്കും, വല്യമ്മ വല്യമ്മ എങ്ങനെ ഇങ്ങനെ കുനിഞ്ഞു പോയതെന്ന് ചോദിക്കും വല്യമ്മ. അപ്പോൾ വല്യമ്മ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അധ്വാനിച്ച് അധ്വാനിച്ച് അന്ന് അവലിടിൻ അവല് എന്ന് പറഞ്ഞു, അവലിടിച്ച് അല്ല ഈ ഗോതം അല്ല എന്താ പറയുക നമ്മളെ നെല്ല് നെല്ല് ഇടിച്ചിട്ട് അവലാക്കിയിട്ട് അവല് വിൽക്കുന്ന ജോലി. അപ്പം വല്യമ്മയായിരിക്കും അന്നൊക്കെ കൂടുതൽ പണി ചെയ്യുക. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ വല്യമ്മൻ്റെ വിരലൊക്കെ ഇങ്ങനെ ചില ഒരു ഭാഗത്ത് വിരലിങ്ങനെ വളഞ്ഞിരിക്കണം. ഇതെങ്ങനെ ചോദിക്കുമ്പോൾ ഈ അവലെടുക്കുന്ന യന്ത്രം എല്ലാ ഇടിമുട്ടിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് ചതഞ്ഞതാണെന്ന് പറയും. അപ്പോൾ പണ്ട് ചെയ്ത പണികളുടെ പരിക്കുകൾ ശരീരത്തിൽ ഇങ്ങനെ കാണുമ്പോൾ അന്ന് അത്രയും ജോലിയെടുത്ത് വന്ന് ഇങ്ങോട്ട് അവസാനം മരിക്കണവരെയും ഒരു അവരുടെ നമുക്കൊരു വെറുതെ ഇരുന്ന പോലെ അവരെ കണ്ടിട്ടില്ല, നമ്മുടെ കൂടെ ആയിരിക്കും. പിന്നെ അവർ ഞാൻ തറവാട്ട് വീട്ടിലേക്ക് പതിയെ, നമ്മൾ തറവാട് വീട് ഇപ്പോൾ അവിടെ ഉണ്ട്, പക്ഷെ അവിടെ വാടക കൊടുത്തൊക്കെയാണ്, ചെറിയ വീട്. അപ്പോൾ അവിടെ നമുക്ക് താഴേക്ക് ഇങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ വീടിൻ്റെ മുറ്റത്തോ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ എന്നെ ഇങ്ങനെ പണ്ടിങ്ങനെ വല്യമ്മ പേര് വിളിക്കുക, നമ്മളിങ്ങനെ ഒരു ഓമനെ പേരുണ്ട് വിളിക്ക പോലെ നമുക്കിങ്ങനെ തോന്നും ഇവിടെ എവിടെയൊക്കെയോ വല്യമ്മ ഉണ്ട്, വല്യമ്മ നടന്ന സ്ഥലങ്ങൾ, അവർ പിന്നെ ഇറങ്ങിയിരിക്കുന്നത് സംസാരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ അതൊരു പ്രായം ചെന്ന ആളുകൾ അവർ ഒരു ഒരു നമുക്ക് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്. ആ സന്ദേശം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാന കർമ്മനിരതമായൊരു ജീവിതം, ഖുർആൻ ഓതിയിരിക്കുന്നത്, നിസ്കാരം, നിസ്കാര സമയമാകുമ്പോൾ കറക്റ്റായിട്ട് നിസ്കാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ പുതിയ കാലത്തെ കുട്ടികൾക്ക് അങ്ങനെ ഒരു വല്യമ്മമാർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു ഒരു ചോദ്യമാണ്. അവർക്ക് കിട്ടണം. ഞാൻ സ്കൂളിലെ കുട്ടികളോട് ചോദിക്കലുണ്ട്, എന്താ ഇപ്പോൾ ഈവനിങ് ലൈവിൽ വരുന്ന കുട്ടികളോട് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ വല്യമ്മുണ്ട്, ഉമ്മമ്മുണ്ട്, ഉമ്മമ്മൻ്റെ കൂടെ ഉണ്ടാവല്ലോ. ഉമ്മമ്മൻ്റെ കൂടെ അവർക്ക് ചിലപ്പോൾ കൃത്യമായിട്ട് ഒരു പിക്ചറൊന്നും കിട്ടില്ല. ഉമ്മമ്മൻ്റെ കൂടെ ഉള്ള ചിലപ്പോൾ അവർ ഹോസ്റ്റലിൽ അങ്ങനെയുള്ള കുട്ടികളായതുകൊണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ വീട്ടിൽ വല്യമ്മ ഉണ്ടെങ്കിൽ, നമ്മൾ പേരക്കുട്ടികളുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യട്ടെ, നമ്മുടെ മക്കളെ ഉമ്മ ഏറ്റവും ഉപ്പുപ്പേറ്റും കണക്ട് ചെയ്ത് കൊടുക്കണം. അവരെ ചുറ്റുപറ്റി അവരുണ്ടാവണം. അതൊരു വലിയൊരു ഒരു വലിയൊരു കാര്യം അവരിലേക്ക് തലമുറയിൽ.
1: കുടുംബങ്ങൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു അഡ്വാൻറ്റേജ് ഉപയോഗപ്പെടുത്താൻ കഴിയുക. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ ചെറിയ അണുകുടുംബങ്ങളിലേക്ക് ഇങ്ങനെ നീങ്ങിയപ്പോൾ എന്താ ഈ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് കുറേ പെട്ടെന്ന് ഇത് ബ്രേക്ക് ചെയ്ത് പോവാണ് കാണുന്നത്. അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായും ഇത്തരം അനുഭവങ്ങൾ കേൾക്കാനൊന്നും, പിന്നെ സലാമക്ക് പറഞ്ഞ പോലത്തെ ഒരു തലമുറയിലുള്ള വല്യമ്മമാർക്ക് ഒരുപാട് പറയണ്ടാവും. പക്ഷേ ഇനി വരാൻ പോണ തലമുറയിലേക്ക് ഒരുപാട് പറയണ്ടാവില്ല, കാരണം അവർ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗപ്പെടുത്തുന്ന എന്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഴയ ഉമ്മമാർക്ക് ഒരുപാട് അവരുടെയൊക്കെ അനുഭവങ്ങൾ
0: എന്നിരുന്നാലും നമ്മൾ അതൊരു എന്താ പറയാ, പണ്ടത്തെ വല്യമ്മമാർ കാതിൽ ചിറ്റ് ചിറ്റിങ്ങനെ കാണാൻ തന്നെ വലിയൊരു ഭംഗിയായിരുന്നു ഷാജിദ വെട്ടി പല്ലപ്പുഴ അല്ലേ. ഉമ്മയുടെ ഉമ്മയെ മാത്രമാണ് കണ്ടും കേട്ടു പരിചയമുള്ളത്. വാപ്പയുടേത് രണ്ടാളും നേരത്തെ പോയിരുന്നു, അവരെ കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഉമ്മാമയെക്കുറിച്ച് പറഞ്ഞാൽ വാക്കുകൾ തികയില്ല. ആദർശത്തിൽ എൻ്റെ മാറ്റം മാത്രമായിരുന്നു ഉമ്മാമക്കുണ്ടായിരുന്ന എന്നോടുള്ള ഏക വിയോജിപ്പ്. ഓർമ്മകൾ ഒരുപാടുണ്ട്. പൗരോഹിത്യത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് ഉമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നതാണ് ഓർക്കുമ്പോൾ ഉണ്ടാവുന്ന ഏക ദുഃഖം. നസ്രു മഞ്ഞപ്പെട്ടി.
1: ഇവിടെ ഇരിക്കേണ്ട ആളാണ്.
0: അപ്പോൾ നസ്രു ഇന്ന് നമ്മളെ കൂടെ ഉണ്ട് അല്ലേ. പിന്നെ അതുപോലെ
1: എനിക്കൊരു വീഡിയോ അയച്ചു. രാവിലത്തെ മോർണിംഗ് ലൈവ് ഷോ കേട്ടിട്ടുള്ള സമയത്ത് മുപ്പര എന്താ ചെയ്യണമെന്നുള്ളതാണ് അതിൽ ഞാൻ കണ്ടത്. അതിപ്പോ ഞാൻ ഇപ്പോൾ ഇവിടെ പറയാം. മുപ്പര അതിന് അനുവാദം കിട്ടിയാലേ എനിക്ക് പറയാൻ
0: പറ്റുള്ളൂ. ഒരു കാര്യം ചെയ്ത് വേറെ ഞായറാഴ്ച നമ്മളെ ലീവ് അന്നസുറങ്ങളിൽ ഇരുന്നിട്ട് അതൊന്ന് പറഞ്ഞോട്ടെ. ഭൂരിപക്ഷം പ്രവാചകന്മാർ ആടുമേക്കുന്ന ജോലിക്ക് എടുത്തവരായിരുന്നു. അതിലെ ക്ഷമയുടെ എന്താണ് പ്രാധാന്യമായിരിക്കാം ഒരു സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാനുള്ള തയ്യാറെടുപ്പുമൊക്കെ ആയിരിക്കാം എന്നതാണ് അൻവർ എൻ ടി മുട്ടിൽ നേരത്തെ അയച്ചൊരു മെസ്സേജ്.
1: ഷഹന റാഷിദ് മേലാറ്റൂർ അയച്ചൊരു മെസ്സേജേ, ഭർത്താവിൻ്റെ ഉമ്മ 96 വയസ്സിലാണ് മരിച്ചത്. മരിക്കുന്നത് വരെയുള്ള അടുക്കളയിൽ ജോലി എല്ലാ ജോലിയും കൂടെ ചെയ്യുമായിരുന്നു. ഈ മാസത്തേക്ക് 3 വർഷമായി. പി ആർ ഫാമിലി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വേർപാട് അത് വല്ലാത്തൊരു വേദനയാണ് എന്നാണ്.
0: യെസ്.
1: അപ്പം ഇങ്ങനത്തെ നല്ല നല്ല അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ തോന്നുന്നത്
0: അല്ലേ. തീർച്ചയായിട്ടും.
1: അള്ളാഹു ഖബറിനെ വിശാലമായി കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ.
0: ഉമ്മയും വാപ്പയും എന്തെങ്കിലും ചെയ്തിരുന്നു. പക്ഷെ ഉമ്മ മരിച്ചിട്ട് 20 വർഷവും ബാപ്പ മരിച്ചിട്ട് 15 കൊല്ലവുമായി. അവർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് മനാഫ് പാലക്കാഴി അയച്ച മെസ്സേജ്. ആമീൻ.
1: ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈയൊരു ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 42 സെക്കൻഡും 43 മിനിറ്റായി. അടുത്തൊരു മിനിറ്റിൽ എന്താ സംഭവിക്കാം?
0: അടുത്ത മിനിറ്റിന്റെ മുന്നേ നേരത്തെ എൻ കെ അഷ്റഫ് അദ്ദേഹം അയച്ചൊരു മെസ്സേജ് ഞാൻ എഴുതി നിങ്ങൾ ശരിക്കും വായിക്കണം കേട്ടോ. അന്ന് കാരണം ഞാൻ പറഞ്ഞത് വല്യമ്മ പരിസരത്തുള്ള ആളുകൾക്ക് ആട്ടുമാല ആവശ്യമുള്ളവർക്ക് ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ കാശിന് കൊടുക്കും എന്നുള്ളതാണ്. അതല്ലാതെ ഫ്രീ ആയിട്ട് കൊടുക്കൂല. പിന്നെ നാളെ മുതൽ വീട്ടിൻ്റെ മുന്നിൽ പാലിന് വേണ്ടിയുള്ള ക്യൂ വരും. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ കൊടുക്കട്ടെ അല്ലേ. വല്യമ്മക്ക് താല്പര്യം ഉണ്ടാവും, അഷ്റഫ്ക്ക് ആയിരിക്കും പിടിച്ചു വെക്കണത്. ഓക്കെ സാറല്ല. പിന്നെ അപ്പൊ പറഞ്ഞ പോലെ നമുക്ക്
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. രാത്രി ശാന്തമാണ്, സുന്ദരമാണ്, ഉറക്കം മനുഷ്യന് അനിവാര്യമാണ്. എന്നാൽ ആ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ സൃഷ്ടാവായ നാഥനെ വാഴ്ത്തിക്കൊണ്ടുള്ള നമസ്കാരം ഏറെ പുണ്യമുള്ള കാര്യമാണ്. സ്വർഗപ്രവേശനം എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിക്കപ്പെട്ട സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായി പറഞ്ഞ പ്രധാന കാര്യങ്ങളിലൊന്ന് വസല്ലു ബില്ലൈലി വന്നാസുനിയാം, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കുക എന്നതാണ്. രാത്രി നമസ്കാരം ഇന്ന നാഷിയത്തൽ ലൈലിഹി അഷദ്ദു വത്അം വഅഖവ മുഖീല, മനുഷ്യന് കൂടുതൽ ഉന്മേഷം നൽകുന്നതും വാക്കിന് കൂടുതൽ ശക്തി പകരുന്നതുമാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. രാത്രി നമസ്കാരത്തിലൂടെ ഭൗതികവും ആത്മീയവുമായ നന്മയാണ് ആത്യന്തികമായി മനുഷ്യന് ലഭ്യമായി തീരുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
0: അതും ബഹുമാനായ കുട്ടുമ്പൂർ സാറിൻ്റെ ആ വാക്കുകളുടെ അല്ലേ ആ ഗാംഭീര്യം ഉൾക്കൊണ്ട വളരെ അതിലിങ്ങനെ ഒന്ന് അച്ചിട്ട പോലെയുള്ള വാക്കുകളാണ്. മാഷാല്ലാ, വലിയൊരു വിഷയം.
1: രാത്രി
0: നമസ്കാരം നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ, ആമീൻ, നിലനിർത്തി തരട്ടെ എന്നുള്ളതാണ് അല്ലേ.
1: ശരിക്കും പറഞ്ഞാലേ ഈ ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹം ചെറിയ വാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചെറിയൊരു സാധനം കോറിയിട്ടു. ഇതുപോലെ പീസ് റേഡിയോയിൽ ഇന്ന് രാവിലെ 5:24 നേർവഴി പോയിട്ടുണ്ടാവും. അത് ഇപ്പോൾ കേട്ട ശ്രോതാക്കളൊക്കെ അവർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം നമ്മളൊക്കെ ഒരുപക്ഷെ ഈ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ചില ശ്രോതാക്കളൊക്കെ വീട്ടിലുണ്ടാവാം, ചിലപ്പോൾ പുറത്തായിരിക്കാം. പക്ഷെ നമ്മളെ വീട് ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര അനുഗ്രഹമാണല്ലോ. അപ്പോൾ ആ വീട്ടിൽ നമ്മളെ ക്ഷീണം ഉണ്ടാകുമ്പോൾ നമ്മൾ പോയി കിടന്നുറങ്ങുന്ന സ്ഥലം മാത്രമല്ല, വീടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീടിന് ബർക്കത്ത് കിട്ടാൻ എന്തൊക്കെ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ നേർവഴി. അപ്പോൾ അത് കേട്ട ശ്രോതാക്കൾക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടാവും, കേൾക്കാത്തവർക്ക് വേഗം അത് കേൾക്കാൻ, നമ്മൾ ഈ മോർണിംഗ് ലൈവ് ഷോയ്ക്ക് ശേഷം അത് കേൾക്കാൻ, അതുപോലെ തന്നെ നമ്മളെ കുടുംബാംഗങ്ങളിലേക്ക് അതൊക്കെ എത്തിച്ചു കൊടുക്കാനും പരമാവധി ശ്രദ്ധിക്കുക. ഇതുപോലെ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കേട്ട 1 മിനിറ്റ് ടോക്ക്, അത് ഏകദേശം അല്ല കൃത്യമായി പറഞ്ഞ 1953 ദിവസങ്ങളായി നമ്മളിലേക്ക് വരുന്ന ഒരു മിനിറ്റ് കൊണ്ട് വരുന്ന ഈ നന്മ വന്നുകൊണ്ടേയിരിക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ നേർവഴി എല്ലാ ദിവസവും പീസ് റേഡിയോയിൽ 5:24 കേൾക്കാം. അതുപോലെ വിസ്ഡം ഗ്ലോബൽ TVയിലൂടെ ശ്രോതാക്കൾക്ക് അത് യൂട്യൂബ് ചാനലിൽ നോക്കിയാൽ കാണാം. അത് നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഒരുപക്ഷെ ഏറ്റവും പ്രയോജനപ്പെടുന്നത് തന്നെയാണ്. അത് പരമാവധി ഷെയർ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ ഒരു മിനിറ്റ് കൊണ്ട് നല്ല ഉപദേശം കിട്ടി, ഇത് എന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ പുലർത്തുന്നു, നാഥൻ നിലനിർത്തി തരട്ടെ എന്നാണ് നമ്മുടെ ഒരു സ്ത്രീധം ശ്രോതാവായ അബ്ദുൽ ഹമീദ് പറഞ്ഞത്. എൻ്റെ ചെറിയ മോൻ 3 വയസ്സ് പ്രായം, അവൻ ഉപ്പ കഴിഞ്ഞിട്ട് ആരുമുള്ളൂ, എന്തിനും അവൻ്റെ ഉപ്പ കഴിഞ്ഞിട്ട് വേറെ ആരുമുള്ളൂ. ഒരു പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ മക്കളെ കടയിലായിരുന്നു ഡ്രസ്സ് എടുക്കാൻ കയറിയത്. അവിടെ നിന്ന് പറയുക അപ്പനോട്, ബാപ്പക്ക് ഡ്രസ്സ് വേണം, ബാപ്പാക്ക് ഡ്രസ്സ് നമുക്ക് പിന്നെ വാങ്ങാം, ഡ്രസ്സ് നമുക്ക് പിന്നെ വാങ്ങാം, വലിയ ഡ്രസ്സ് കിട്ടുന്ന വാങ്ങാം. പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, കഷ്ണം വെച്ച് കൊടുത്തതാ മതി, വീട്ടിൽ നിന്ന് ഉമ്മ നൈറ്റി അടിക്കാൻ പറയുന്നത് അവൻ കേട്ടതായിരിക്കും. ഈ കഷ്ണം വെക്കുന്ന കാര്യം ഓർത്തെടുത്ത് എവിടെ ചായ കുടിക്കാൻ പോവുകയാണെങ്കിൽ പോലും അവൻ പറയും, വാപ്പാക്ക് എന്തെങ്കിലും വേണമെന്ന്. സൂപ്പർ മാർക്കറ്റിൽ കയറിയവരെ അവന് വാപ്പ പറഞ്ഞത് ഒരു മിഠായി എടുക്കും, വീട്ടിലെത്തി അവൻ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിക്കും. ഈ ബന്ധം അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. ജസീന തിരുവമ്പാടി അയച്ചൊരു മെസ്സേജാണ്.
0: മാഷാല്ലാ,
1: ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും മോൻ്റെയും ആ ഒരു കണക്ഷനാണ് ഇവിടെ. അള്ളാഹു എല്ലാവരെയും നമ്മുടെ മക്കളെയൊക്കെ ഒരു സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റട്ടെ. തിരൂരങ്ങാടിയിൽ നിന്ന് സഫിയ കെ എന്ന ശ്രോതാവ്, നമ്മുടെ സ്ഥിരം ശ്രോതാവ് തന്നെയാണ്, ഒരു മിനിറ്റ് ടോക്കിൽ നിന്നും വലിയൊരു സന്ദേശം കിട്ടി, അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നും സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്നുള്ളതാണ്. യെസ്, സ്റ്റാറ്റസ് സ്ഥിരമായി വെക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഈ ഒരു സമയം അത് ഓർമ്മപ്പെടുത്താനുള്ളൊരു അവസരം കൂടിയാക്കി നമ്മുടെ ഈ ഒരു സ്ഥിരം ശ്രോതാവ് നമ്മുടെ ഈ ഒരു സമയം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സലാംക്ക, നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് പോകേണ്ടതുണ്ട്.
0: യെസ്, അടുത്ത സെഷൻ ഒന്നുമല്ല, അടുത്ത സെഷൻ ചെറിയൊരു കഥ പറയാം.
1: തോന്നി എന്തോ ഒരു പ്രിപ്പറേഷനിൽ ഇങ്ങനെ വന്ന്.
0: അപ്പോൾ ചെറിയൊരു കഥ പറയാൻ കാരണം ചെറുതാണ്, ചെറുതിൽ ബാക്കി നമ്മൾ കൂട്ടിച്ചേർത്താൽ മതി, അപ്പോൾ നമുക്ക് വലുതാക്കാം അല്ലേ. ഒരു നന്നായിട്ട് ഇങ്ങനെ പെയിൻറ്റിങ് ചെയ്യുന്ന ഒരാൾ, നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരാൾ. അപ്പം അയാളിങ്ങനെ പ്രകൃതിയൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അതൊക്കെ നിരീക്ഷിച്ചിട്ട് അതിൻ്റെ ഓരോ പിന്നെ ഭാവങ്ങളെയൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ ഒരു ക്യാൻവാസിൽ ഇങ്ങനെ വരച്ച് വെക്കും. അപ്പം അയാൾക്ക് തന്നെ അയാൾക്കത് പഠിപ്പിച്ചു കൊടുത്ത ഒരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ സാറ്. അപ്പോൾ അയാളുടെ ഇയാളുടെ സ്കില്ല് മനസ്സിലാക്കി, അപ്പോൾ അവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെ ഓരോ ദൃശ്യങ്ങൾ, സായാഹ്നം, പ്രഭാതം, മരങ്ങൾ, ചെടികൾ, പൂക്കൾ, ഇതൊക്കെ ഇങ്ങനെ നോക്കി വരക്കും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വരച്ചിങ്ങനെ കഴിഞ്ഞപ്പം ഇവൻ എന്നെ ഇങ്ങനെ തോന്നുകയാണ്, ഞാൻ അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കണ ഒരാളാണല്ലോ, കൊള്ളാം. അപ്പോൾ ഇതിൽ ഏകദേശം ചിത്രത്തിൽ കണ്ടതെല്ലാം ക്ലിയറാണ്, ഇതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എല്ലാം പൂർണ്ണമായ ചിത്രമായി മാറിയിരിക്കുന്നു എന്നിങ്ങനെ സംസാരത്തിലൂടെ പറഞ്ഞപ്പോൾ സാറ് അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഈ വരച്ച ചിത്രം ഇപ്പം നീയാണുള്ളത് പറഞ്ഞത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിയല്ലോ, ഇനി ആളുകൾ എന്താണ് ഇതിനെക്കുറിച്ച് പറയണമെന്ന് നോക്കാമല്ലോ. അപ്പം അതുകൊണ്ട് ആളുകൾ നടന്നു പോകുന്ന സ്ഥലത്ത് ഈ ചിത്രം കൊണ്ടുപോയിട്ട് ഇങ്ങനെ പ്രദർശിപ്പിക്കാം, എന്നിട്ട് അതിൻ്റെ സൈഡിലിങ്ങനെ എഴുതി വെക്കണം, പ്രിയമുള്ളവരെ ഇത് ഞാൻ വരച്ച ചിത്രമാണ്, ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യണം, അവിടേക്ക് ഇങ്ങനെ ഒരു ക്രോസ് ബാർ, ഇങ്ങനെ ഇങ്ങനെ തെറ്റ് അങ്ങനെ അടയാളപ്പെടുത്തണം, ഒരു പെന്നും അവിടെ വെച്ചു, തെറ്റുണ്ടെങ്കിൽ തെറ്റ് അവിടെ നോട്ട് ചെയ്യണം. അപ്പോൾ അവനിങ്ങനെ വെക്കുമ്പോൾ വിചാരിച്ചു എന്ത് തെറ്റ് കാണാൻ, അങ്ങനെ കൊണ്ടുപോയി വെച്ചു. വെച്ച് കഴിഞ്ഞ് രാവിലെ വെച്ച് വൈകുന്നേരം ചെന്ന് നോക്കുമ്പോൾ അവിടെ ചിത്രമല്ല, മൊത്തം തെറ്റിട്ടാണ്, ഓരോരുത്തും ഓരോരു സ്ഥലത്തും ചിത്രത്തിൻ്റെ പുറത്ത് തന്നെ അത്രയും തെറ്റുകൾ, ഓരോരുത്തരും കാണുന്ന ഓരോ തെറ്റുകളാണ്, ഓരോ മിസ്റ്റേക്കുകളും ഇങ്ങനെ ഇങ്ങനെ തെറ്റിട്ട് തെറ്റിട്ട് വരക്കോ തെറ്റിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടമായി, തിരിച്ചു ഉഫ് എന്തായി മനുഷ്യന്മാർ, അതൊക്കെ തെറ്റാൻ ചിലത് ഓ ചിലത് മനസ്സിലായി, അത് തെറ്റാന്ന് ചിലത് മനസ്സിലായി, ചിലതൊക്കെ നിസ്സാരമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ പല രൂപത്തിലാണ് ഇങ്ങനെ ക്രോസ് ഇട്ടിച്ച് വെച്ച് പോയിക്കാണ്. അപ്പോൾ ഇവൻ ഇതും കൊണ്ട് സാറിൻ്റെ അടുത്തേക്ക് തന്നെ ചെന്നു, നോക്ക് ഭയങ്കര സങ്കടത്തിലാണ് ചെല്ലുന്നത്, ഇങ്ങനെയാണെങ്കിൽ എന്ത്, ഞാനിനി പണിക്കണല്ല, ഇതെന്തിനാണ്, എന്തിനാ പിന്നെ നമ്മളിതൊക്കെ ചെയ്യണത്, ആളുകൾ ഇതിനെ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. അപ്പോൾ സാറവനോട് പറഞ്ഞു, നീ നിരാശപ്പെടാതെ ഒരു കാര്യം ചെയ്യും, ഇതുപോലത്തെ നീ വരച്ച നേരത്തെ വരച്ചല്ല ആ ചിത്രം ഒന്നുകൂടി എനിക്ക് വരച്ചതാണ്. അങ്ങനെ സാറ് പറഞ്ഞ നിർബന്ധമല്ല എന്ന് വിചാരിച്ചു ഒന്നുകൂടി ആ ചിത്രം വരച്ചു. അപ്പോൾ ആ ചിത്രത്തിൽ എന്തൊക്കെയുള്ളത്, വാനുണ്ട്, മേഘങ്ങളുണ്ട്, മേഘങ്ങളിലൂടെ കിളികൾ പോകുന്നുണ്ട്, പ്രകൃതിയുടെ ഇങ്ങനെ അതുപോലെ പച്ചപ്പുകളുണ്ട്, പൂക്കളുണ്ട്, ഇങ്ങനെ പ്രകൃതി രമണീയമായ ഒരു സീനിയറി പിക്ചർ അവന് വരച്ച് വെച്ചേക്കാണല്ലോ, വ്യത്യസ്ത കാര്യങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു പോയിന്റ് മാത്രമല്ലല്ലോ വ്യത്യസ്തമായത്, അങ്ങനെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ആ ചിത്രം ഒന്നുകൂടി വരച്ച് അവന് സാറിൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തു. സാറപ്പുറത്ത് പറഞ്ഞു, ഇനി നീ അതേ സ്ഥലത്ത് തന്നെ ഇത് കൊണ്ടുപോയി വെക്കണം, എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഇതുപോലെ നേരത്തെ വരക്കണം, പ്രിയമുള്ളവരെ ഇത് ഞാൻ വരച്ച ചിത്രമാണ്, ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് കാണുന്നുണ്ടെങ്കിൽ ആ തെറ്റ് എന്താണ് തെറ്റുന്നത് അത് കറക്റ്റ് ചെയ്യണം, തെറ്റിട്ടിച്ച് പോയാൽ പോരാ, അതെന്താണ് മിസ്റ്റേക്കുകൾ കാണുന്നെങ്കിൽ അത് അതിനൊരു ബ്രഷ് അവിടെ വെച്ചു അവിടെ ഉള്ള ഒന്ന് തിരുത്തി തരണം. അങ്ങനെ കൊണ്ടുപോയി വെച്ചു. വൈകുന്നേരം ചെന്നപ്പോൾ അപ്പോൾ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കി, അപ്പോൾ ചില ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആളുകൾ തെറ്റുള്ള ഭാഗങ്ങളിൽ അവിടെ പോയി ആഡ് ചെയ്യേണ്ട ചില കളറുകളുണ്ട്, അതൊക്കെ ഒന്ന് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. വെച്ചതിനേക്കാൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, ഒന്നുകൂടി മനോഹരമായിട്ടാണ് ചിത്രത്തെ കണ്ട്, അതിൽ ക്രോസ് ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഭയങ്കര സന്തോഷമായി, തിരിച്ച് സാറിന് കൊണ്ടു കൊടുത്തു, ഭയങ്കര സന്തോഷമായി. അപ്പോൾ സാറ് പറഞ്ഞു, ഇതാണ് മനുഷ്യന്മാർ, ആളുകൾ എന്ത് ചെയ്യും, തെറ്റ് ആളുകൾ കാണാൻ എളുപ്പമാണ്, അതെല്ലാവരും പറയും, തെറ്റുകളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, തിരുത്താൻ ആളുകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ അവർ തിരുത്തുകയാണെങ്കിൽ അതൊന്നുകൂടി മനോഹരമായി തീരും. അപ്പോൾ തെറ്റ് എന്നുള്ളത്, എന്നിട്ട് തൻ്റെ ആ ഒരു ശിഷ്യൻ അയാൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചിത്രത്തിലൂടെ പറഞ്ഞു കൊടുത്തൊരു സന്ദേശം, തെറ്റ് എന്നുള്ളത് ഇങ്ങനെ പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. അത് തെറ്റാണ്, ഇത് തെറ്റാണ്, അവിടെ തെറ്റുണ്ട്, ഇവിടെ തെറ്റുണ്ട്, ആ തെറ്റൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ എളുപ്പമാണ്. പക്ഷേ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റുകൾ തിരുത്തി കൊടുക്കാൻ ആളുകൾ കുറവായിരിക്കും. തിരുത്തി കൊടുക്കുമ്പോൾ എത്ര മനോഹരമായിരിക്കും എന്നുള്ളതാണ് തിരുത്തുന്നത്. അതിൻ്റെ രീതി ഉണ്ട് അത്. അപ്പോൾ അത് ആ ചിത്രത്തിലൂടെ മനസ്സിലായല്ലോ, ഇതാണ് കഥ.
1: പ്രശ്നങ്ങൾ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷെ പരിഹാരത്തിലേക്ക് എത്താൻ ആരും ഉണ്ടാവില്ല. വളരെ കുറച്ച് ആൾക്കാരെ പരിഹാരങ്ങൾ
0: ഉണ്ടാവുള്ളൂ.
1: ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ് ഇങ്ങനെ അത് ഒന്നും ശരിയാവില്ല, അത് ശരിയാവും,
0: പക്ഷെ
1: എന്ത് ചെയ്യും, എന്താ പരിഹാരം,
0: ഇന്നതാണ് ചെയ്യേണ്ടത്, പരിഹാര നിർദ്ദേശം. അപ്പൊ അവിടെ ആ പരിഹാരം എന്നതാണ് ഇന്നെ ആഡ് ചെയ്ത് കൊടുത്തപ്പോ അത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി.
1: അങ്ങനെയാണ് ചില ആൾക്കാർ ഇങ്ങനെ പിന്നെ പ്രോബ്ലംസിനെ കുറിച്ച് മാത്രം പറയാം, പക്ഷെ വളരെ ചുരുക്കം ആൾക്കാരെ സൊല്യൂഷൻസ്
0: പറയുള്ളൂ.
1: അപ്പോൾ നമ്മളൊക്കെ സൊല്യൂഷൻസ് പറയുന്ന ആൾക്കാരായി മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു കഥയിലൂടെ നല്ലൊരു മെസ്സേജ് ശ്രോതാക്കൾ.
0: വ്യക്തിപരമായും ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കും, അവനവൻ്റെ പ്രോബ്ലംസ് പറഞ്ഞുകൊണ്ടിരിക്കും, പ്രശ്നത്തെ കുറിച്ച് അല്ല പരിഹാരത്തെ കുറിച്ച് എന്ത് ചെയ്യൂല. എപ്പോഴും പ്രശ്നം പറയുന്ന ആൾ മറ്റുള്ളവരെ കുറിച്ച് മാത്രമല്ല, അവനവൻ്റെ കാര്യത്തിൽ ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. അതായത് എൻ്റെ പ്രശ്നങ്ങൾ മാത്രം പറയുന്ന, ആ പ്രശ്നം പരിഹരിക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കൂല. അങ്ങനെ അങ്ങനെ പ്രശ്നം പറഞ്ഞു പോകുന്ന ആളുകളും അങ്ങനെയും ചില ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഏതായിരുന്നാലും നമുക്ക്
1: അങ്ങനത്തെ ആളുകൾ ഭയങ്കര മാനസിക സംഘർഷങ്ങളിലൂടെ
0: പോവാം,
1: ഭയങ്കര അവർക്ക് സ്വയം ഭയങ്കര മാനസിക സംഘർഷമായിരിക്കും. പരിഹാരത്തിലേക്ക് എത്താൻ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ പ്രശ്നം പറയുന്നത്.
0: ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ഇന്നത്തെ മൈമൂന പാറപ്പുറം പറഞ്ഞു, ഇന്നത്തെ നേർവഴി വീട്ടിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്ന ശ്രേഷ്ഠതയെ പറ്റിയായിരുന്നു. അല്ലാഹു അവർക്കും ഹിദായത്ത് നൽകട്ടെ. അബ്ദുൽ കരീം തുമിനാട്, എൻ്റെ ഉമ്മ 2 വർഷം മുമ്പ് മരണപ്പെട്ടു. മരണം വരെ അവർ വീടിൻ്റെ മുറ്റത്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അടുത്തുള്ള പെങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകാറുണ്ട്. ഞാൻ അങ്ങോട്ടും എന്താണ് പോകരുത് എന്ന് പറഞ്ഞാൽ ഞാൻ നടന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ ബാക്കിയാകുമെന്ന് പറയാറുണ്ടായിരുന്നു. ഇന്നത്തെ പുലിയൊരട്ടം കേട്ടപ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത്. അബ്ദുൽ കരീം തുമിനാട്, മഷാ
1: അള്ളാഹ്. ഓരോ പുലരിവട്ടവും നമ്മളോട് സംവദിക്കുന്നത് ശരിക്കും നമ്മളെ മനസ്സിനോട് തന്നെ അല്ലേ, ഒരു നാട് നല്ല തിരുത്തലുകൾക്കുള്ള തുടക്കമാണ്. ജീനത്ത് പാലക്കാട് നല്ല കഥ, ഇതിനു മുമ്പ് റേഡിയോയിൽ നിന്ന് ഈ കഥ കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. കഥകൾ അങ്ങനെയാണല്ലോ, പക്ഷെ അതെന്നുള്ള ഗുണപാഠങ്ങൾ ഒരു പക്ഷേ പലരും പറയുമ്പോൾ പല രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക. അതാണ് ഇപ്പോൾ ഈ ആവർത്തന തിന്ന് കിട്ടുന്ന ഒരു സുഖം.
0: ഓക്കെ, അഷ്റഫ് ഖാൻ നസ്റു പറഞ്ഞെന്താണോ, അഷ്റഫ് ഖാക്ക് വെറുതെ കിട്ടുന്നത് തടയപ്പെടുമോ എന്ന് പിന്നീടാണ് ഓർത്തിട്ടുണ്ടാവുക. അതാണ് വീണ്ടും കമന്റ് ചെയ്യാനുള്ള കാരണം എന്ന് തോന്നുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു മിനിറ്റിൽ അത്ഭുതം തീർക്കുന്ന പീസ് റേഡിയോ, ജീവിതയാത്രയിലെ യഥാർത്ഥ പങ്കാളി, അറിവും തിരിച്ചറിവും നൽകുന്ന നല്ലൊരു കൂട്ടുകാരൻ എന്ന് അൻവർ എൻ ടി മുട്ടിൽ പീസ് റേഡിയോ സംബന്ധിച്ച് എഴുതിയാണ്.
1: മറ്റുള്ളവരുടെ തെറ്റുകൾ കാണാൻ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമാണ്, പക്ഷേ അവരവരുടെ ശരികളൊന്നും കാണാൻ അവർ അവരുടെ ശരികളൊന്നും കാണാൻ അവർ തയ്യാറാവുകയില്ല. ഇപ്പോഴേ എല്ലാവരും അങ്ങനെയാണ് എന്നാണ്. അതൊരു വലിയൊരു സത്യമാണ്. മറ്റുള്ളവരുടെ തെറ്റ് മാത്രം കാണുള്ളൂ, പക്ഷെ കുറേ തെറ്റുകൾക്കിടയിൽ വലിയ വലിയ ശരികൾ ഉണ്ടാവും, അതാരും കാണാൻ ശ്രമിക്കാറില്ല. നഫീസ പി എ താമരശ്ശേരിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചത്.
0: ഓക്കെ, എൻ്റെ ഉമ്മ മരിച്ചിട്ട് 6 വർഷമായി. ഞാനും എൻ്റെ മക്കളും വീട്ടിലേക്ക് പോയ എൻ്റെ ഉമ്മാൻ്റെ കൈ കൊണ്ട് തന്നെ ഭക്ഷണം വിളമ്പിത്തരുന്നതാണ് എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഇന്ന് അതൊക്കെ ഒരു ഓർമ്മകൾ മാത്രമാണ്. മരിച്ചു പോയ എല്ലാ മാതാപിതാക്കളുടെയും ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് സുലൈഖ തിരുവാലി. പിന്നെ സുഹൈർ പാണ്ടിക്കാട്, 2019 സി പി സലാഹുദ്ദീൻ സലാഹിയുടെ അമീറിൻ്റെ കൂടെ ഹജ്ജിന് പോയ ആളാണോ ഈ എഴുതുന്നത്? ഇമ്രാൻ്റെ ഉമ്മുമ്മയാണ്. അങ്ങനെ ഓർമ്മ, ഹജ്ജിന് പോയിട്ടുണ്ട്
1: എനിക്ക് ആളെ ഓർമ്മയായി.
0: മാഷാ അല്ലാഹ്. അപ്പോൾ ഒരു പുതിയൊരാളെ വീണ്ടും
1: ഒരു സുഹൃത്തിന് തിരിച്ചുകിട്ടിയില്ലേ? ഓർത്തെടുത്തത് വളരെ നന്നായി.
0: നേർവഴി കേട്ടു, സ്റ്റാറ്റസ് വെച്ചു, ഷെയർ ചെയ്തു. അൽഹംദുലില്ലാ. ശൈബായം വളപട്ടണം. രാത്രി നമസ്കാരത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു തന്ന റഷീദ് കുട്ടമ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് റുക്സാന ബാലുശ്ശേരി. ഒരു മിനിറ്റിൽ ഗൗരവമേറിയ വലിയൊരു സന്ദേശം ഒരു ലഭിച്ചിരിക്കുകയാണ് എന്ന് മൈമുന ചീക്കിലോട്.
1: കഥയെക്കുറിച്ച് പലരും പല രൂപത്തിലാണ് പറയണത്. സലാം സാറിന്റെ കഥയിൽ എന്തെങ്കിലും ഒരു പൊരുളുണ്ടായിരിക്കും. അൽഹംദുലില്ലാ ഇന്നത്തെ കഥയിലും അങ്ങനെ ഉണ്ടായി. കേൾക്കുമ്പോൾ നല്ല മനസ്സിന് ഇഷ്ടമാണ് എന്നാണ് സഫിയ കെത്തിരുറ്റങ്ങാടി പറഞ്ഞത്. കഥകൾ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, പക്ഷെ ഗുണപാഠമുള്ള കഥകളാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കും.
0: അതെ അതെ,
1: അൽഹംദുലില്ലാ ബറക്കല്ലാ.
0: എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മക്ക് 74 വയസ്സുണ്ട്. സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യും, ഒറ്റയ്ക്ക് യാത്ര ചെയ്യും, എവിടെയും വെറുതെ ഇരിക്കില്ല. ഉമ്മക്ക് ആരോഗ്യം ആയുസ്സും തൗഹീദും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. സെറീന താമരശ്ശേരിയാണ് പറഞ്ഞത്. നമുക്ക് ആ പ്രായം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല പ്രായം ചെന്ന ആളുകളുടെ കൂടെ അവരിങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ ഒരു ലോകം, അതൊക്കെ ഒരു കിട്ടകനിയാണ്. അവരിൽ നിന്ന് കിട്ടുന്ന ഓരോന്നും ഭയങ്കര അല്ലേ,
1: അവർക്ക് പറയാനുള്ള കുറെ വേദനകളായിരുന്നു. ഞാനും മെഡിക്കൽ ഫീൽഡിലെ ആളാണ്, നമ്മളോട് ഒരു വേദനകൾ ഒരേ പറയും.
0: നിങ്ങളുടെ ശരിയാണ്, അപ്പൊ ആ രൂപത്തിലായിരിക്കും കൂടുതൽ സംസാരങ്ങൾ വരും അല്ലേ. പക്ഷേ പിന്നെ അത് മാത്രമല്ല, ആ ഒരു ആംഗിൾ മാറ്റിയിട്ട് വേറെ ആംഗിൾ കൂടി
1: ഞാൻ ചെയ്യാറില്ല. അവരുടെ ശ്രദ്ധ മാറ്റി പിടിക്കും.
0: അതെ അതെ അതെ,
1: അവരുടെ ശ്രദ്ധ ഒന്ന് മാറ്റി പിടിക്കും. വേദനകൾക്കുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം ശ്രദ്ധ, അതായത് അയിമ തന്നെ ശ്രദ്ധേ. ഞാൻ പറഞ്ഞത് ഈ ചെറിയ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ പേരമക്കൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെ കുറേ ആൾക്കാരുടെ ശ്രദ്ധ പോകും. ഇപ്പം ഞാൻ ഇപ്പോൾ രാവിലെ എന്തിനാണ് എണീക്കണത്, എന്തിപ്പോൾ പിന്നെ എനിക്കിപ്പോൾ ഇത് രാവിലത്തെ നമ്മളെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ബെഡിലേക്ക് കിടക്കണം. ഇപ്പം ഈ രാവിലെ ഒരു 10 മണിക്ക് മുമ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ കുറേ ഹോർമോൺസ് ഉണ്ടാവാണ്ട് അതൊന്നും കിട്ടൂല ഈ രാവിലെയുള്ള ഉറക്കം. രാവിലത്തെ നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നിസ്കാരം അതേപോലെ അധികാരികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഖുർആൻ ഓതി പിന്നെ കിടക്കണ കുറേ ആൾക്കാരുണ്ട്. അവർക്ക് എന്താ സംഭവിക്കുക, രാവിലത്തെ ഒരു 10 മണി വരെ കിട്ടുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ട്, അതൊക്കെ നഷ്ടമാവും. അപ്പോൾ ആരോഗ്യമുള്ളവർക്ക് രാവിലെ കിട്ടുന്ന ഒരു വർക്കത്തില്ലേ?
0: അതെ അതെ അതെ.
1: അപ്പോൾ ആരോഗ്യമില്ലാത്ത ആൾക്കാർക്ക് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മത്തിന് രാവിലെ ദിനറങ്ങിയൊരു വർക്കത്ത് കിട്ടും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ രോഗിക്ക് രോഗത്തിൽ നിന്നുള്ള വർക്കത്ത് കിട്ടും, അങ്ങനെയാണല്ലോ. അതേപോലെ തന്നെ അധ്വാനിക്കണമെന്ന് അധ്വാനത്തിലൂടെ മായിഷത്തിലൂടെ വർക്കത്ത് കിട്ടും. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ലെവലിലേക്ക് കിട്ടുമ്പോൾ ഈ പ്രായമുള്ള ആളുകൾക്ക് എപ്പോഴും സംഭവിക്കുന്ന ഒരു അബദ്ധതാണ് രാവിലെ അങ്ങോട്ട് നന്നായിട്ടാണ് ഉറങ്ങും. നേരെ മറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ദുഹയൊക്കെ എടുത്ത് പിന്നെ ഒന്ന് വിശ്രമിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല.
0: ഭർത്താവിൻ്റെ ഉപ്പാക്ക് 81 വയസ്സായി. റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ശേഷം മാഷാല്ലാ വെറുതെ ഇരിക്കാറില്ല, നന്നായി ബുക്കുകൾ വായിക്കും. പിന്നെ എന്നും ടൗണിൽ പോയി മീനും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും. ചെറിയൊരു മറവിയുണ്ട് അൽഹംദുലില്ലാ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അല്ലാഹു ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ. ജംഷിന വി കെ മേപ്പാടി വയനാട്ടിൽ നിന്നാണ് മെസ്സേജ് അയച്ചത്. അവരൊക്കെ പീസ് റേഡിയോ കൂടി ഒരു ഭാഗമായിട്ട് മാറട്ടെ അല്ലേ. അത് കേൾവി, അവരുടെ കേൾവിയിലേക്ക് റേഡിയോ കടന്നു വരട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെ മരണവാർത്ത പറഞ്ഞ ആബിദ മേലാറ്റൂർ, അവരുടെ പിന്നാത്തുൻ്റെ ഉമ്മ മരണപ്പെട്ടു, അവരുടെ ഖബർ ചെയ്ത് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ
1: രാവിലെ കിടക്കാതിരിക്കുകയാണ് നല്ലത്, അവർക്ക് നല്ല ഉന്മേഷം തന്നെയായിരിക്കും അൽഹംദുലില്ലാഹ് എന്നാണ് നമ്മൾ സഫിയ തിരുരങ്ങാടി എന്ന ശ്രോതാവ് അയച്ചിട്ടുള്ളത്.
0: അപ്പോൾ നമ്മൾ വല്യമ്മയും വല്യപ്പയുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഇങ്ങനെ മെസ്സേജുകൾ ധാരാളം വന്നിട്ടുണ്ട്. ഉറക്കെ കണ്ണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മ 6 മാസം മുമ്പ് മരണപ്പെട്ട, 85 വയസ്സ് വരെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമായിരുന്നു. ഇനിയും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഖബറിൽ വെറുതെ ഇരിക്കാമല്ലോ എന്ന് പറയുമായിരുന്നു. ഉമ്മയുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. ആമീൻ. ഉമ്മമ്മയല്ല, ഉമ്മ തന്നെയാണ്. 1998 പ്രീ ഡിഗ്രി കഴിഞ്ഞ എൻ കെ അഷ്റഫ് അദ്ദേഹം. ഓക്കെ, നമ്മൾ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് നമുക്ക്.
1: ഇന്നലെ പിന്നെ ഇന്നലെ ഒരു നല്ല ഭക്ഷണം കഴിച്ച ആൾക്കാരൊക്കെ ഒരു പക്ഷേ ആ ഭക്ഷണത്തിന്റെ നേരെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടാവും. ഇന്നലെ ശനിയാഴ്ചയാണല്ലോ, വീക്കെൻഡ് ആണല്ലോ, അപ്പൊ മക്കളോടൊപ്പം പോയിട്ട് വല്ല
0: ഫുഡൊക്കെ
1: കഴിച്ചത് സ്റ്റാറ്റസ് ഫോട്ടോ എടുത്ത്. ഭക്ഷണം എത്തിയാൽ ആദ്യം അത് കഴിക്കാനുള്ള പരിപാടി അല്ല ചെയ്യാതെ, ആദ്യം നല്ലൊരു ഫോട്ടോ എടുക്കാനാണ് എല്ലാവരും
0: ശ്രമിക്കാറുള്ളത്.
1: അപ്പൊ അതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളത് പൊതുവെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രകൃതമാണെങ്കിലും അത് നന്മയുടെ റൂട്ടിൽ തിരിച്ചുവിടാൻ പറ്റിയ നല്ലൊരു അവസരമാണ്. നമ്മൾ എന്ത് കിട്ടിയാലും സ്റ്റാറ്റസ്, നല്ല കാര്യങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ചില വചനങ്ങളാണ് നമ്മൾ ഇവിടെ കേൾപ്പിക്കുന്നത്. അത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആക്കാനുള്ള നല്ലൊരു ചാൻസാണ്. അപ്പോൾ കേൾക്കുന്നതോടൊപ്പം നമ്മളെ സ്റ്റാറ്റസ് വെക്കുക, അതിലൂടെ ഒരുപാട് ആളുകൾക്ക് അത് എത്തിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായമായ സൂറത്തുൽ മാഇദയിൽ നിന്നും 78-79 വചനങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ ഇനി കേൾക്കാനിരിക്കുന്നത്.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ما شاء الله.
1: സ്റ്റാറ്റസ് വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ നമ്മൾ തുടക്കത്തിലല്ലേ മധുരം കുറാൻ കേട്ടപ്പോഴേ നമ്മൾ പറഞ്ഞതാണ്, ഇവിടെ നിന്നല്ല, ഇവിടെ നിന്നോ നമ്മളെ നമ്മൾ വിളിക്കേണ്ട ഒരാൾ വിളിക്കുന്നു എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും.
0: യെസ്,
1: മനുഷ്യന്മാരുടെ വർത്തമാനം, സൃഷ്ടികളുടെ വർത്തമാനം കേട്ടാൽ അതിനൊക്കെയൊരു മടുപ്പ് വരും. പക്ഷെ പടച്ചവൻ്റെ വർത്തമാനം കേൾക്കാൻ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയർ
0: ഒരു പുതുമുണ്ടാവും
1: അല്ലേ. അത് അത് നമ്മളെപ്പോഴും നമുക്ക് വിരസതയില്ല. മഷാ അള്ളാഹു നമുക്ക് കൂടുതൽ കേൾക്കാനുള്ള തോഫിക്ക് നൽകട്ടെ. ആമീൻ.
0: സ്റ്റാറ്റസ് വീഡിയോ ഒരുപാട് പിന്നെ ഈ 2463 ദിവസമായി ഇത് നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഒരു നന്മയാണ്. നമ്മൾ എത്രത്തോളം അതിൻ്റെ ഭാഗമായി എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ കേട്ടത് 2448 എപ്പിസോഡാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഒരു ചെറിയൊരു സമയമെടുത്ത് ചെയ്യാൻ പറ്റിയ വലിയ നന്മകളൊന്നും അതൊന്നും മിസ്സാക്കരുത്. അപ്പോൾ ആ സ്പോട്ടിൽ ചെയ്ത് ഇതിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇനിയിപ്പോൾ
1: നമ്മൾ രാവിലത്തെ പ്രഭാത നമസ്കാരം കഴിഞ്ഞ് ബൈക്കിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ റേഡിയോ കേട്ടുകൊണ്ട് ഇങ്ങനെ ഒരാൾ പോവുകയാണ്. ആ സമയത്ത് വാഹനം ഇടക്കൊന്ന് നിർത്തി, പോകുന്ന വാഹനം നിർത്തിയിട്ട് ഒരഭിപ്രായം നമ്മളോട് പങ്കുവെക്കണമെന്ന്, അഭിപ്രായം പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ച്, എന്താണ് അഭിപ്രായം എന്നോ? പ്രിയപ്പെട്ട ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ 76 വയസ്സായി. ബാപ്പയുടെ മരണശേഷം ഒറ്റപ്പെടലിൽ നിന്നുള്ളൊരു വലിയ മോചനം ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത് റേഡിയോയിലൂടെയാണ്. അന്ന് മുതൽ ഇന്ന് വരെയും രാവിലെ ആ വീട്ടിൽ നിന്നും ഉയരുന്നത് റേഡിയോയുടെ ശബ്ദമായിരിക്കും. അൽഹംദുലില്ലാ, എൻ്റെ മക്കൾ ഒരല്പസമയം കിട്ടിയാൽ ഓടി ഉമ്മയുടെ അടുക്കലേക്ക് ചെന്ന് കുറേ സമയം വിശേഷങ്ങൾ പങ്കുവെച്ച് ചെലവഴിക്കുന്നത് കാണാം. അവർക്ക് വലിയൊരു ആവേശമാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഇതാരാ പറഞ്ഞതെന്നറിയോ? സഹൽ സലഫി, കൊല്ലം. സ്വരത്തിലൂടെ നമ്മൾ കേൾക്കുന്ന സഹൽ സലഫിയാണ് യാത്രക്കിടയിൽ വെച്ച് നമ്മളോട്.
0: ഈയൊരു ഏകാന്തത പലപ്പോഴും മനസ്സിനെ വല്ലാതെ അലട്ടും. അപ്പോഴാണ് ഇത്രയും ആൾക്കാർ ഒരുമിച്ച് അല്ലേ, പ്രത്യേകിച്ച് മോർണിംഗ് ലൈവ് ഷോയിലൊക്കെ എത്ര ആളുകളാണ് ഇപ്പോൾ ഒരേ സമയത്ത് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പം നമ്മളെ ഒരു ഏകാന്തത ഫീൽ ചെയ്യൂല. ഇത്രയും ആൾക്കാർ, അതും കൂട്ടത്തിൽ ഒരുപാട് പ്രാർത്ഥനകൾ വരുന്നുണ്ട്. നമ്മളേക്കാൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുകളൊക്കെ ഉള്ള ആളുകളെ അനുഭവങ്ങളൊക്കെ ഇപ്പോൾ ഇതിൽ വരുന്നുണ്ടല്ലോ കൂട്ടത്തിൽ. ആയത്ത്, ഹദീസ്, ഖുർആൻ എന്തെല്ലാം കേൾക്കാം. അൽഹംദുലില്ലാ, നമ്മൾ പല സമയത്തും പല പ്രോഗ്രാമുകളെ കുറിച്ച് സലാമൊക്കെ സംസാരിക്കാറുണ്ട് അല്ലേ. പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്കറിയാം പീസ് റേഡിയോ, പീസ് ഖുർആൻ റേഡിയോ എന്ന സ്ട്രീം കൂടിയുണ്ട്. ഖുർആൻ മാത്രമായി കേട്ടുകൊണ്ടേയിരിക്കാൻ പീസ് ഖുർആൻ റേഡിയോ കൂടിയുണ്ട്. പീസ് ഖുർആൻ റേഡിയോയിൽ ഏറ്റവും ശ്രദ്ധേയമായ പല പരിപാടികൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പരിപാടിയാണ് അൽ മുഅല്ലിം. നമ്മൾ എല്ലാ ദിവസവും ഇന്ന് പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ ശ്രോതാക്കൾക്കൊക്കെ ഒരു മുതൽക്കൂട്ടായിരിക്കും ഈ ഒരു സെഷൻ. കാരണം റേഡിയോയിൽ പല തലത്തിലുള്ള പരിപാടികളുണ്ടല്ലോ. ഇന്ന് ഇൻഷാല്ലാ അൽ മുഅല്ലിം എന്നുള്ള പ്രോഗ്രാമാണ് നമ്മൾ ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്തുന്നത്. അത് പിന്നെ ഖുർആൻ റേഡിയോയിലെ അൽ മുഅല്ലിം എന്ന പ്രോഗ്രാം എല്ലാ ദിവസവും രാവിലെ 7:20 കേൾക്കാം. പീസ് ഖുർആൻ റേഡിയോ എങ്ങനെ എടുക്കാം? പീസ് റേഡിയോ വിൻഡോയിൽ, ആപ്പിൻ്റെ വിൻഡോയിൽ സ്റ്റേഷൻ എന്നുള്ളൊരു ബട്ടണുണ്ട്. അപ്പോൾ അതുവരെ പച്ച കളറിലുണ്ടായിരുന്ന പീസ് റേഡിയോ സ്റ്റേഷൻ അമർത്തുന്നതോടുകൂടി
1: കളർ മാറും,
0: കളർ മാറി ഗോൾഡൻ കളറാവും. അപ്പം പിന്നീട് നമ്മൾ കാണുന്നത് ഖുർആൻ റേഡിയോൻ്റെ പ്രോഗ്രാമുകളായിരിക്കും. അപ്പം അതിൽ എല്ലാ ദിവസവും രാവിലെ 7:20 അൽ മുഅല്ലിം പ്രോഗ്രാം നമ്മളിലേക്ക് എത്തുന്നത്. പീസ് റേഡിയോക്ക് മാത്രമുള്ള ഒരു, നമുക്ക് അങ്ങനെ തന്നെ പറയാം, ഒരു ഫീച്ചറാണ് റിവൈൻഡ്. അത് 24 ഒരു പ്രോഗ്രാം നമ്മൾ കേട്ട് കഴിഞ്ഞ് വീണ്ടും വീണ്ടും കേൾക്കാവുന്നതാണ്.
1: ഖലീഫ അസ്സുനൈജിയുടെ മധുരമാർന്ന ശബ്ദം, അതാണ് നമ്മളിപ്പോൾ അൽ മുഅല്ലിം എന്ന പ്രോഗ്രാമിലൂടെ കേൾക്കുന്നത്.
0: സൂറത്ത് ആലിമ്രാൻ അല്ലേ,
1: 98 മുതൽ 103 വരെ.
0: ഇൻഷാ അല്ലാഹ്.

0: നമ്മൾ പൊതുവെ ഈ ഒരു രാവിലെ സമയത്തൊക്കെ ഒരു മദ്രസന്റെ തൊട്ടടുത്ത് കൂടി ഇങ്ങനെ യാത്ര ചെയ്ത പോലെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ?
1: അല്ല,
0: ചിലർക്കൊക്കെ ഇത് ക്ലാസ് റൂമിൽ ഇരിക്കണ പോലെയൊക്കെ ഫീൽ ചെയ്യണോ? ഒരു ഉസ്താദ് ഫ്രണ്ടിലിരുന്ന് അങ്ങനെ ഉണ്ടാവും. ഇതിൽ രണ്ടിലൊന്ന് തോന്നാത്തവർ വളരെ ചുരുക്കമായിരിക്കും എന്ന് എനിക്ക് തോന്നണം.
1: നേരത്തെ മെസ്സേജിൽ വന്നിട്ടുണ്ട്, കേട്ട് അങ്ങനെ ഇരുന്ന് പോകുന്ന ഒന്നാണ് ഇത് കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പീസ് ഖുർആൻ റേഡിയോയിൽ എപ്പോഴും കേൾക്കാറുള്ള ഉള്ളതാണ്. സ്റ്റേഷൻ മാറിയോ എന്ന് കരുതി തുറന്നു നോക്കി. റോസ്ന മഞ്ചേരി.
0: ഞങ്ങളൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ ആലപ്പുഴയിൽ നിന്ന് ഇടവണ്ണയിലേക്ക് പോവുകയാണ്. കുടുംബക്കാരും സുഹൃത്തുക്കളുമായി ഏകദേശം 100 പേർ ബസ്സിലുണ്ട്. ബസ്സിൽ ലൈവ് ഐ പീസ് റേഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. നവദമ്പതികളെ ദുആയിൽ ഉൾപ്പെടുത്തണം. അമാന, ഷാബിദ്, ആദിൽ, അഹമ്മദ് എന്നിവരാണ് നവ ദമ്പതികൾ.
1: അപ്പൊ എവിടുന്ന വരുന്നത്?
0: ആലപ്പുഴയിൽ
1: നിന്ന് എടവണ്ണയിലേക്കാണ് പോണത്. ആ പോക്ക് സാധാരണ ഒരു വിവാഹത്തിന്റെ പോക്കിനെ കുറിച്ചൊന്ന് സങ്കല്പിച്ചു.

0: കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നതും എന്നാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് എല്ലാവരും.
1: ഇത് ഇതിന് വേറെ പ്രത്യേകത കൊണ്ടുണ്ട്. ഈ കല്യാണത്തിന് ബറക്കല്ലാഹു ലക്കുമോ ബറക്കാലേക്കുമോ നമുക്ക് പ്രത്യേകം ഒന്നുകൂടി എടുത്തു പറയേണ്ട ഒരു കേസും കൂടിയാണ്. ഇത് നമ്മുടെ പി സ്റ്റേഡിയം ഉണ്ടായിരുന്ന ആദിൽ ആദിൽ പന്നിപ്പാറ ഇടവണ്ണയിലേക്കാണ് അവര് പോകുന്ന പറഞ്ഞില്ലേ. മെസ്സേജ് വായിച്ചപ്പോഴാണ് തോന്നിയത് നമുക്കൊക്കെയുള്ള കല്യാണമാണല്ലോ.
0: ആദിൽ അഹമ്മദ് എന്നിവർ ആരൊക്കെയാണ്? അമാന, ഷാബിദ്, ആദിൽ അഹമ്മദ്, ഇവരാണ് നവദമ്പതികൾ.
1: ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ള സ്ഥലം ആദിലിന്റെ വലിയമ കഴിക്കാൻ വേണ്ടിട്ട്
0: പോണം. തീർച്ചയായിട്ടും. ഞാൻ പെട്ടെന്ന് എനിക്ക് കണക്ഷൻ കിട്ടിയില്ല, ഇപ്പോഴാണ് സംഗതി മനസ്സിലായത്. മാഷാല്ല. അപ്പൊ 100 ആളുകളും റേഡിയോ കേട്ട് വരുന്നു, നമ്മളടുത്തേക്കും കേട്ടാ വരുന്നത്.
1: ഒരുപക്ഷേ പെരിന്തൽമണ്ണ പാസ് ചെയ്യാനായിട്ടുണ്ടാവും.
0: ഓക്കെ, ഖൈറാകട്ടെ.
1: എന്തായാലും നല്ലൊരു ദമ്പതികളാക്കി മാറ്റട്ടെ, നല്ല സ്വാലിഹായ സന്താനങ്ങളൊക്കെ അതിലൂടെ ഉണ്ടാവട്ടെ. സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങളുള്ള അപ്പൊ അതിലൊക്കെ മാഷാല്ല. റേഡിയോയിലുള്ള സമയം, ഞാൻ റേഡിയോയിലൊക്കെ വരുന്ന സമയത്ത് അതിലൊക്കെ ഉണ്ട്.
0: അതിലാണ് നമ്മളെ ഓരോന്നിനും
1: ഇന്ന് വരുന്നത്, ഇന്ന പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഇന്ന സമയത്ത് അതാണ് കേട്ടോ. എനിക്ക് അതിലെ ഒരു കുറച്ചും കൂടിയും ഡീപ്പായിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു സ്വാതന്ത്ര്യദിന ോടനുബന്ധിച്ച് അതേപോലെ പെരുന്നാൾ അടുപ്പിച്ചുള്ള ഈ പെരുന്നാൾ സന്ദേശങ്ങളൊക്കെ പല രാഷ്ട്രീയക്കാരടുത്തുനിന്നും അതേപോലെ MLA അങ്ങനത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പോയി കണ്ട് അവിടുന്ന് സന്ദേശങ്ങളൊക്കെ വാങ്ങി അത് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് എങ്ങനെയൊക്കെയോ അത് സെറ്റാക്കി അങ്ങനത്തെ ഒരു ആദ്യമുണ്ടായിരുന്നു. ഇപ്പോൾ റേഡിയോയിലില്ല, അപ്പോൾ ആൾ ഗൾഫിലാണ്.
0: നല്ല ഇത് പറഞ്ഞത് സത്യമാണ്. ചില അതിൽ ഓരോരുത്തരും ഇവിടെ ഓരോ സ്പേസ് ഉണ്ടായിരുന്നു അവർക്ക് അല്ലേ. അവർ പോകുമ്പോൾ ശരിക്കും അവരൊരു ശൂന്യത നമുക്ക്
1: ഫീൽ ചെയ്യും.
0: ഇപ്പൊ നമ്മൾ അദ്നാൻ പോയപ്പോ അതേപോലെ പിന്നെ പാതിൽ പോയി, പിന്നെ
1: നമ്മളെ
0: ഫൈസൽ പോയി
1: റേഡിയോന്റെ തുടക്കത്തിൽ
0: ഉണ്ടായിരുന്നു. അതുപോലെ നമ്മളെ പിന്നെ തൃശ്ശൂരത്തെ നമ്മുടെ ഇർഫാൻ അല്ലേ, അങ്ങനെ കുറെ ആളുകൾ
1: പലരും മാത്രം
0: നല്ല പാരായണം മനസ്സിനെ പിടിച്ചുകുലുക്കി കേട്ടിരുന്നു പോയി. അൽഹംദുലില്ല. ജമീല VK പുനൂർ. ആഴ്ചയിൽ 2 മണിക്കൂർ കുട്ടമ്പൂർ ക്ലാസിന്റെ QHLS സുഹൃത്തു മോയിൻ, അതിന്റെ പഠിതാവാണ് ഞാൻ. അള്ളാഹു അറിവ് നിലനിർത്തി തരട്ടെ എന്നാണ് NK മഷ്റഫ് പത്തപ്പിരിയും പറഞ്ഞത്.
1: ആ നവദമ്പതികൾക്ക് എല്ലാ ഹൈറും ബർക്കത്തും നൽകട്ടെ എന്നാണ് നാദിറ ഇടിമുഴിക്കൽ പറഞ്ഞിട്ടുള്ളത്. ആമീൻ
0: ആമീൻ ആമീൻ. അപ്പൊ നമ്മുടെ റേഡിയോ കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ കല്യാണം കൂടിയാണ് നമ്മള്.
1: സുബൈദ ഇസ്മായിൽ മാടിക്കേരി അവര് പറഞ്ഞതും ഇത് തന്നെയാണ്. മാഷാല്ലാ ബറക്കല്ലാഹു ലക്കുമോ ബറക്കാലൈക്കുമോ ജമാഅ എന്നുള്ള പ്രാർത്ഥനയാണ്. നസ്രുക്ക് എന്താ പറഞ്ഞല്ലോ,
0: ആ 100 പേരോടൊപ്പം ഞാനും കല്യാണത്തിൽ ചേരുമെന്നാണ് നസ്രു പറഞ്ഞത്.
1: അതെ, 101-ാമത്തെ ആളായിട്ട് മൂപ്പര് അവിടെ ഉണ്ടാവും.
0: അവർക്കെല്ലാവർക്കും കല്യാണത്തിൽ പോകുന്ന ബസ്സിലുള്ള എല്ലാവർക്കും 1000 അഭിനന്ദനങ്ങളൊപ്പം പ്രാർത്ഥനയും. ജംഷീന MP മേപ്പാടി, മാഷാല്ലാ, ഒരുപാട് ആളുകളുടെ അതൊന്ന് പറഞ്ഞു നോക്കി എത്ര ആളുകളുടെ പ്രാർത്ഥന കിട്ടിയിരിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും. ആ കല്യാണ യാത്രയിൽ റേഡിയോ കേൾക്കുന്നവർക്ക് പിന്നെയും അത് ഉപകരിക്കും, അവർ പിന്നെ അത് കേൾക്കാൻ ശ്രമിക്കും. കേൾക്കാത്തവർക്ക് അൽഹംദുലില്ല, നമ്മുടെ നന്മയുടെ മരം എന്നും വളർന്ന് വലുതാവട്ടെ എന്നാണ് നമ്മുടെ സഫിയ തിരുരങ്ങാടി പറഞ്ഞത്. അപ്പൊ ഇപ്പൊ എല്ലാവരും ആ ഒരു 100 പേരോടാണ് സംവദിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അല്ലേ. രസമുണ്ട്.
0: അപ്പോ നമ്മളിനി
1: ഇന്ന് കുറച്ച് അധിക സമയം നമ്മൾ ശ്രോതാക്കളോടൊപ്പമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആദിലിന്റെ കല്യാണം കൂടി പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രദ്ധ കല്യാണത്തിലേക്ക് എത്തിയോ എന്നുള്ളതാണ്. പ്രോഗ്രാമുകളിലേക്ക്
0: തിരിച്ചുവരാം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിന്റെ ഫലം കിട്ടുമോ ഇല്ലേ എന്നുള്ള ആശങ്ക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പറഞ്ഞാൽ ഒരു പുണ്യം ചെയ്താൽ, അതുകൊണ്ട് തന്നെ പ്രതീക്ഷയാണ് അവിടെ മുമ്പുള്ളത്. ഉറപ്പാണ് പ്രതിഫലം കിട്ടും എന്നുള്ളത്. നമുക്ക് ഇനി
1: പ്രവാചക വചനങ്ങളിലൂടെയാണ് നമ്മൾ കേൾക്കാൻ പോണത് അല്ലേ.
0: അതെ അതെ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: പ്രിയമുള്ളവരെ, നന്മക്കായി ഉപയോഗിച്ചാൽ ഫലം കിട്ടാതിരിക്കില്ല എന്ന വിഷയത്തിലാണ് ഇന്നത്തെ തിരുമൊഴികളിൽ ബഹുമാന്യനായ KV മുഹമ്മദ് അലി നമ്മോടൊപ്പം സംസാരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. عن أبي هريرة

0: رضي الله عنه سئل رسول الله صلى الله عليه وسلم عن الحمر فقال ما أنزل علي فيها شيء إلا هذه الآية الجامعة الفاذة فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. പ്രിയമുള്ളവരെ, ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ നൽകിയിട്ടുള്ള രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. മഹാനായ അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ബിൻ സുഹർ അദ്-ദൗസി റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജ്റ 59 മദീനയിൽ വെച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. ഹിജ്റ 7 കൊല്ലമാണ് അദ്ദേഹം തൻ്റെ നാടായ യമനിൽ വെച്ച് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. പിന്നീട് മദീനയിലെത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ദീൻ പഠിച്ച് അദ്ദേഹം ജീവിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിയോഗത്തിന് ശേഷം അനവധി സ്വഹാബികളും താബികളും ഒക്കെ അദ്ദേഹത്തിൽ നിന്നും ദീൻ പഠിച്ചിട്ടുണ്ട്, ഹദീസുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. മാതാവ് ഉമൈമ ബിന്ത് സുബൈഹ് എന്നിവരാണ്. മുഹറിർ, അബ്ദുറഹ്മാൻ, ബിലാൽ എന്നിങ്ങനെ മക്കളും അബൂ ഹുറൈറ റളിയല്ലാഹുവിനുള്ളതായിട്ടാണ് നാം വായിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹുവിന് നമ്മെ അറിയിക്കുന്നു, സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഹുമർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുമറിനെ കുറിച്ച്, ഹുമറിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അല്ലെങ്കിൽ അതുകൊണ്ട് നേട്ടത്തെക്കുറിച്ച് ചോദിക്കപ്പെടുകയുണ്ടായി. നബിയോട് ആരോ ചോദിച്ചു, ഹുമർ എന്ന് പറയുമ്പോൾ ഹിമാർ എന്നതിൻ്റെ ബഹുവചന രൂപമാണ് ഹുമർ, കഴുതകൾ എന്നാണല്ലോ അർത്ഥം. കഴുതയെക്കുറിച്ച് ചോദിച്ചു എന്നതാണ്. ഫക്കാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഉൻസില അലിയ ഫീഹാ ഷൈഉൻ ഇല്ല ഹാദിഹിൽ ആയത്തുൽ ജാമിഅത്തുൽ ഫാദ, അതിന് ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു എല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാം അടങ്ങിയിട്ടുള്ള അതുല്യമായ ഈ എനിക്ക് അവതരിച്ച ഈ വചനമല്ലാതെ അതിനു മറുപടിയില്ല എന്നാണ്. മാ ഉൻസിലാലയ്യ, എനിക്ക് ആ വിഷയത്തിൽ അവതരിക്കപ്പെട്ടിട്ടില്ല ഷൈഉൻ, ഒന്നും ഇല്ല ഹാദിഹില്ലായത്തുൽ ജാമിഅത്തുൽ ഫാദ്ദ, ജാമിയത്തും ഫാദ്ദയുമായ ഈ വചനമല്ലാതെ. ജാമിയ എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾക്കൊള്ളുന്ന വചനം, ഫാദ്ദത്ത് എന്ന് പറഞ്ഞാൽ അവിടെ അതുല്യം എന്നതാണ് ആശയസമ്പുഷ്ടമായ ഈ വചനം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫമയാമൽ മിസ്ഖാല ദറത്തിൻ ഖൈറൻ യറ വമയാമൽ മിസ്ഖാല ദറത്തിൻ ഷറൻ യറ എന്ന ആ വചനം ഓതിക്കേൽപ്പിക്കുകയാണ്. ഈ സംഭവം, ഈ ഒരു റസൂലിനോട് കഴുതകളെക്കുറിച്ച്, കഴുതകളിലൂടെ ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ചോദിച്ച സന്ദർഭം നമുക്ക് ഈ ഹദീസിൻ്റെ വിശദമായ അതിൻ്റെ ആ റിപ്പോർട്ടിൽ, അതിൻ്റെ ആ ഹദീസിൽ തന്നെ, അതല്പം ദൈർഘ്യമേറിയ ഒരു ഹദീസാണ്, അതിൻ്റെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ ഇവിടെ കുതിരയ്ക്ക് കിട്ടുന്ന പ്രതിഫലം കഴുതക്ക് കിട്ടുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുതിരയെ ഉപയോഗിക്കുന്നതിൽ 3 വിഭാഗമാണെന്ന്. ഒന്ന്, വലിയ പ്രതിഫലം വാങ്ങുന്നവർ, അതിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗിച്ച് വലിയ പ്രതിഫലം വാങ്ങുന്നവർ. മറ്റൊരു കൂട്ടർ അതുകൊണ്ട് അതിനെ മറയാക്കുന്നവർ, അതായത് ചില കാര്യങ്ങൾക്കൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ കൂടി നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അതുമൂലം ചിലപ്പോഴെങ്കിലും കണ്ടെത്തുന്നവർ. മൂന്നാമത്തെ വിഭാഗം കുതിര ഭാരമാകുന്നവർ എന്നാണ്. ഫഹറിനും റിയാഇനും പൊങ്ങച്ചത്തിനും ലോകമാന്യതയ്ക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുകയും നേരായ മാർഗത്തിൽ ആ വലിയ അനുഗ്രഹത്തെ ഉപയോഗിക്കുകയും ചെയ്യാത്തവരാണ് ആ കുതിര മൂലം നാളെ വലിയ ഭാരമായി മാറുന്നവർ. ഇങ്ങനെ കുതിരയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആ കുതിര വാങ്ങാനും കഴിവില്ലാത്ത, കുതിരയില്ലാത്ത സാധുക്കളായ ചില സ്വഹാബിമാർ കഴുത കൊണ്ട് ഗുണം കിട്ടുമെന്ന് ചോദിച്ചത്. സത്യത്തിൽ കഴുത യുദ്ധത്തിൽ ഏറ്റുമുട്ടാനും ശത്രുവിഭാഗത്തിലേക്ക്, ശത്രുമധ്യത്തിലേക്ക് വളരെ ശക്തമായ രൂപത്തിൽ മുന്നേറാനും ശത്രുക്കളിടയിലൂടെ ഒന്നും പോകാനൊന്നും കഴുതക്കാകില്ലല്ലോ, കഴുത കൊണ്ട് എന്ന റസൂലത അപ്പോൾ മറുപടി പറഞ്ഞത്, എനിക്ക് ഫമയാമൽ മിസ്കാലദറത്തിൻ ഖൈറയ്യറ ഒമയാമൽ മിസ്കാലദറത്തിൻ ഷറയ്യറ എന്ന ആയത്താണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. അഥവാ അണുത്തൂക്കം നന്മ ചെയ്താൽ അത് കാണും, അണുത്തൂക്കം തിന്മ ചെയ്താൽ അതും അവൻ കാണേണ്ടി വരുമെന്നാണ്. ഒരു കഴുതയാണെങ്കിൽ അതിന് ആ കഴുതയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറേ നന്മകളുണ്ടല്ലോ, പല സഹായങ്ങളും ചെയ്യാം. അള്ളാഹുവിൻ്റെ മാർഗത്ത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും കഴുതയെന്ന ആ ഒരു വാഹനം മൂലവും ചെയ്യാനാവും. പലരെയും സഹായിക്കാനാകും, പലർക്കും സേവനം ചെയ്യാനാവും, പലർക്കും രക്ഷാകേന്ദ്രമാകാൻ, പലർക്കും ആ രൂപത്തിലൊക്കെ അത് പ്രയോഗിക്കാനാകും. അപ്പം അതുകൊണ്ട് ഒന്നും അള്ളാഹു നിസ്സാരമായി കാണുന്നില്ല. ഏത് ചെറിയ നന്മയും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് പ്രതിഫലാർഹമാണ്, അത് നഷ്ടപ്പെട്ടു പോയിട്ടില്ലെങ്കിൽ. അതേപോലെ തന്നെ ഏത് തിന്മയും, അത് ചെറുതാണെങ്കിലും ഒരു അണുത്തൂക്കമാണെങ്കിലും, അതും അള്ളാഹുവിൻ്റെ അടുക്കൽ അത് കാണേണ്ടി വരും, അള്ളാഹു മാപ്പ് നൽകിയിട്ടില്ലെങ്കിൽ എന്ന വലിയ സന്ദേശമാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമ്മോട് പറയുന്നത് നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ ഏതൊരു കർമ്മത്തിനും അതിൻ്റെ പ്രതിഫലം ജസാ പരലോകത്ത് ലഭിക്കും. അത് കഴുതക്കാരനാണെങ്കിലും ശരി, കുതിരക്കാരനാണെങ്കിലും ശരി, ഒട്ടകത്തിൻ്റെ വക്താവാണെങ്കിലും ശരി, ഇനി അതൊന്നുമില്ലാതെ തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് മറ്റുള്ളവർക്ക് ചെയ്ത് അങ്ങനെ നന്മ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഏത് ചെറിയ നന്മയും റബ്ബ് കാണാതിരിക്കില്ല എന്ന അതിസുന്ദരമായ ആ വചനം ഓതിക്കൽപ്പിച്ചുകൊണ്ടാണ് ആ സഹാബിയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാന്ത്വനിപ്പിച്ചത് എന്ന് നാം കാണുക. എന്ന് നമ്മുടെയൊക്കെ മനസ്സിൽ കുത്തിവെക്കേണ്ട കൊച്ചു വചനങ്ങളാണ് നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന, ഉള്ള കഴിവുകൾ നന്മയ്ക്കായി ഉപയോഗിക്കാനുള്ള പ്രേരണ നൽകുന്ന ഈ വചനങ്ങളെ നാം നെഞ്ചേറ്റണം. അങ്ങനെ ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ, ഈ ദീനിൻ്റെ അടിസ്ഥാനമാണ്. അത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നന്മകളിൽ മുന്നേറാൻ സാധിക്കേണ്ടതുണ്ട്. റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഒരു പ്രവാചക വചനവും അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന ചില നന്മകളെക്കുറിച്ചാണ് അൽഹംദുലില്ലാ നമ്മൾ കെ വി മുഹമ്മദ് അലിയുടെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ നമുക്ക് കിട്ടിയത്. നന്മക്കായി ഉപയോഗിച്ചാൽ അതിനൊരിക്കലും ഫലം കിട്ടാതിരിക്കില്ല എന്ന വലിയൊരു പ്രതീക്ഷയാണ് അൽഹംദുലില്ലാ നമുക്ക് തിരുമഴികളിലൂടെ കിട്ടിയത്. സലാം ക, നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ നമ്മളോടൊപ്പമുണ്ട്. എന്നാൽ ശ്രോതാക്കൾക്ക് ചില സമയത്ത് നമ്മൾ ചില അപ്ഡേറ്റുകൾ കൊടുക്കാറുണ്ടല്ലോ. ഇപ്പോൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. അവർക്കൊക്കെ അറിയാവുന്നതാണ് പീസ് റേഡിയോയിൽ കുറേ കോഴ്സുകളുണ്ട്. ഒരു ആസ്വാദനത്തിനോടൊപ്പം ഒരുപാട് നന്മകളും അതും സ്ഥിരമായി പഠിക്കാനുള്ള അവസരങ്ങളും പീസ് റേഡിയോ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാം ചില കോഴ്സുകളുണ്ട്. എന്നാൽ പുതിയ കോഴ്സുകൾ ഇനി വരാനും ലോഞ്ച് ചെയ്യാനും ഇരിക്കുകയാണ്. അപ്പം അന്നൂറിനെ കുറിച്ച് പറയുമ്പോൾ അന്നൂറിൻ്റെ 16-ാമത്തെ മൊഡ്യൂളിനെ കുറിച്ചാണ് നമുക്കൊക്കെ അറിയാം. 16-ലെ 42 ക്ലാസ്സുകളും പൂർത്തിയായിട്ടുണ്ട്. പഠിതാക്കൾക്ക് ഏതെങ്കിലും ക്ലാസ്സുകളുടെ ക്ലാസ് ടെസ്റ്റുകൾ ഉത്തരം അയക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉടൻ അത് അയക്കുക, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പരിചയപ്പെടുത്തുക. പീസ് റേഡിയോ 500 കോഴ്സ്, ഒരുപാട് പീസ് ശ്രോതാക്കൾ പീസ് റേഡിയോയിലേക്ക് വന്നത് അത് 500-ലൂടെ ആയിരുന്നു. നമുക്ക് 500-ലൂടെ വന്ന ശ്രോതാക്കൾക്ക് ഒക്കെ അറിയാവുന്നതാണത്. പീസ് റേഡിയോ വിശുദ്ധ ഖുർആൻ പഠനം അത് വളരെ വ്യവസ്ഥാപിതമായി അബ്ദുൽ ജബ്ബാർ മദീനി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നൊരു ക്ലാസ്സാണ്. എല്ലാവരും ഖുർആൻ പഠിക്കാനായി നമ്മുടെ ഈ ഒരു 500 ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്നാൽ കുട്ടികൾ ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്കൊന്നും ഇല്ലേ എന്നൊരാശങ്ക വീക്ഷിതാക്കൾക്ക് തോന്നിയേക്കാം. ഈ മദർസ വിജ്ഞാനവും സ്വഭാവശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഈ മദർസയെക്കുറിച്ചാണ് പറയുന്നത്. വിജ്ഞാനവും സ്വഭാവശുദ്ധിയും ഒരുമിച്ച് വളർത്തുന്ന ഓൺലൈൻ മദ്രസ ജൂനിയർ അതേപോലെ തന്നെ സീനിയർ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. വിസ്ഡം സ്റ്റുഡൻസ് കേരളത്തിലെ ഒരുപാട് വൈജ്ഞാനിക വിപ്ലവങ്ങൾക്ക്, പുതിയ പുതിയ തിരുത്തലുകൾക്ക്, ഒരുപാട് നന്മകൾക്ക് തുടക്കം കുറിച്ച വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കുട്ടികൾക്കായുള്ള വിസ്ഡം സ്റ്റുഡൻസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നൊരു കോഴ്സാണ് ഈ മദ്രസ. ഇത് അൽഹംദുലില്ലാ കഴിഞ്ഞ മാസം 24-ന് ആരംഭിച്ചിട്ടുണ്ട്. ഇത് പിന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും നമുക്കിപ്പോഴും ഇതിൻ്റെ മുമ്പ് നടന്ന ക്ലാസ്സുകൾ കേൾക്കാവുന്നതാണ്. ഇത്ര ചെയ്യാനുള്ളൂ, പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മുടെ കോഴ്സ് ഓപ്ഷനിൽ പോയി എൻറോൾ ചെയ്താൽ നമുക്ക് ഇത് കിട്ടും. ഒരു സന്തോഷം ഉള്ള കാര്യം പറയാനുള്ളത്, നമ്മളെ മക്കൾക്കൊക്കെ 75,000 രൂപയുടെ സ്കോളർഷിപ്പിൽ ഉണ്ട്, പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തണം. വിജ്ഞാനത്തോടൊപ്പം വിനോദവും ഒക്കെ കിട്ടുന്ന ഒരുപാട് സെഷനുകൾ അതിൽ വരുന്നുണ്ട്. നമ്മുടെ മക്കളെ അതിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം.
2: അതുപോലെ അറബി ഭാഷാ പഠനത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, മൊഡ്യൂൾ 2 സലീം സുല്ലബയുടെ നേതൃത്വത്തിൽ വളരെ സക്സസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന കോഴ്സിൻ്റെ 2 മൊഡ്യൂൾ കഴിഞ്ഞ് ഈ 25 ആരംഭിച്ച് കഴിഞ്ഞതാണ്. നമുക്ക് വളരെ വ്യവസ്ഥാപിതമായി പഠിക്കാനുള്ള ഒരു സംരംഭമാണല്ലോ. അപ്പോൾ അതിൽ എൻറോൾമെൻറ്റിനുള്ള അവസരം പീസ് റേഡിയോ ആപ്പിൽ കോഴ്സ് ഓപ്ഷനിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ എല്ലാവരും ഭാഗവാക്കായിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. നമുക്ക്
1: അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ആശങ്കയില്ലാത്ത ഒരാളാണ്, അതുപോലെ തന്നെ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടവരുണ്ടല്ലോ. ഇപ്പോൾ പുതിയ ദമ്പതിമാർക്കൊക്കെ അറിയാം എങ്ങനെയാണ് പുതിയ മക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെ കുറച്ച് പഴയ ആളുകൾ ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. കുറച്ച് പഴയ പാരൻസിനൊക്കെ എങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികളെ മാനേജ് ചെയ്യാന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. പീസ് റേഡിയോ എന്താണോ നമ്മുടെ ആളുകൾ പ്രശ്നങ്ങളുള്ളത് പഠിച്ച് മനസ്സിലാക്കി നമ്മളോടൊപ്പം കാലഘട്ടത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു കൂട്ടായ്മ ഇത്തരം കോഴ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സിനെ കുറിച്ചാണ് ശ്രോതാക്കളെ സംസാരിക്കുന്നത്. ഇൻഷാല്ലാ അധികം വൈകാതെ തന്നെ അത് ലോഞ്ച് ചെയ്യും. കുട്ടികളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന ഓരോ രക്ഷിതാവിനും പഠിച്ചിരിക്കേണ്ടുന്ന കോഴ്സാണ്. നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്, രക്ഷിതാക്കളായ നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രഗത്ഭനായ പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ കൗൺസിലേഴ്സിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിന് അനുസൃതമായ വെല്ലുവിളികൾക്ക് പ്രായോഗികമായ ഫലപ്രദവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഇസ്ലാമിക് പാരൻറ്റിംഗ് കോഴ്സ് ഇൻഷാല്ലാ അധികം വൈകാതെ തന്നെ നമ്മളിലേക്ക് എത്തും. ആ സമയത്ത് എല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു. എന്നാൽ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പം നമ്മുടെ ബസ്സിലുള്ള യാത്രക്കാർക്കൊക്കെ ഒരു പാട്ട് വേണം എന്ന് തോന്നുന്നുണ്ട് അല്ലേ?
2: യെസ്,
1: ഇൻഷാല്ലാ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: മാഷാല്ലാ. അബ്ദുള്ള തിരൂർക്കാടിന്റെ ഈ ഒരു പാട്ട് ഇങ്ങനെ കേട്ടപ്പോ നമ്മള് ദുൽഹിജ്ജ മാസത്തേക്ക് ഇങ്ങനെ പോയോ എന്നൊരു സംശയം. ദുൽഹിജ്ജ മാസത്തില് നമ്മളെപ്പോഴും ഓർക്കാറുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും കഥ മനസ്സിൽ പെട്ടെന്ന് കോറിയിടാൻ നമ്മുടെ ഈ ഒരു പാട്ടിലൂടെ സാധിച്ചു. അൽഹംദുലില്ലാ.
1: വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു നാഥൻ, അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് അബ്ദുൽ ഹമീദ് സി കഴി നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ, നമ്മൾ സ്റ്റുഡൻസ് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ചേർത്തിട്ടാണ് ആ മെസ്സേജ് അയച്ചത്. ബഹ്റൈനിൽ നിന്ന് യു പി പി ഹാരിസ് അവർ പറയുന്നത്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ബറകല്ലാഹു ലക്കുമ. ആ ബസ്സിലുള്ള പീസ് റേഡിയോ കേൾക്കുന്ന സഹോദരങ്ങളോട് പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യാത്തവരോട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനും ഓർമ്മിപ്പിക്കുമല്ലോ എന്നാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന മൗലവി അല്ലാഹു ബർക്കത്ത് ചൊരിയട്ടെ എന്നാണ്, ബർക്കത്ത് നൽകട്ടെ എന്ന് ഷുഐബായം വളപ്പെട്ടണം. യെസ് ഓക്കെ. തിരുമൊഴി കേട്ടാൽ അൽഹംദുലില്ലാ എന്നും ഒരു ഹദീസ് സഹാബിയെ കുറിച്ച് പഠിക്കാൻ കഴിയും. നന്മയിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് അല്ലാഹു നമുക്ക് തരട്ടെ. ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. സഫിയ കെ തിരങ്ങാടി.
0: ഏതൊരു ചെറിയ നന്മയും കൂലിയും. റുക്സാന ബാലുശ്ശേരി.
1: നല്ല ഓർമ്മകൾ അയവിറക്കുന്ന സോങ് പാടിയവർക്ക് അല്ലാഹു അഭിനന്ദനം കൊടുക്കട്ടെ. ബഷീരി അബു തലശ്ശേരി.
0: ആദലിൻ്റെ കല്യാണം എനിക്കുണ്ട്, സത്യം പറഞ്ഞാൽ ഞാനത് മറന്നിരുന്നു, റേഡിയോയിൽ കേട്ടപ്പോഴാണ് അത് ഓർമ്മ വന്നത്. അങ്ങനെ പല ആൾക്കാരും ഇവിടെ എൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുന്നുണ്ട്,
1: മറന്നു പോയിരുന്നു. ഇപ്പോൾ ഇതിപ്പോൾ ആരാ പറഞ്ഞത്? നമുക്കൊരു തുണ ഉണ്ടോ നോക്കട്ടെ.
0: അഷ്റഫ് പത്തപ്പിരിയും.
1: ആഹാ ഓക്കെ. പിന്നെ
0: ആദലിന് ഒരുപാട് സ്വാലിഹായ മക്കൾ ഉണ്ടാവട്ടെ, നാഥൻ നൽകട്ടെ എന്നൊക്കെയാണ് ഹർഷദ് ബാബു അതായി നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. മാഷാ.
1: അപ്പം നമ്മൾ
0: മൊത്തം അതിൻ്റെ കൂടെയാണല്ലോ.
1: അപ്പം അതല്ല, ഞാനിപ്പോൾ ഇങ്ങനെ ഇന്നിപ്പോൾ കുറേ നമ്മുടെ മെയിൽ സുഹൃത്തുക്കളുണ്ടല്ലോ, അവർ കുറച്ചൊക്കെ ഒന്ന് കൂടെ ഉണ്ട് തോന്നുന്നല്ലേ. ചില ദിവസങ്ങൾ തീരെ കുറഞ്ഞു പോകാറുണ്ട്.
0: മാഷാല്ലാ. ആദലിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ബറകല്ലാഹു ലക്കുമാ വജമാ ബൈനകുമാ ഫീ ഖൈർ എന്ന പ്രാർത്ഥനയുമായിട്ട് ഹുസൈൻ വി എം ഇടത്തനാട്ടുകര, അള്ളാഹു ഖൈർ ചെയ്യുമാറാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹു പ്രാർത്ഥനകൾ സ്വീകരിക്കട്ടെ. ആ കല്യാണത്തിന് വന്നവർക്ക് എല്ലാവർക്കും പ്രാർത്ഥനയ്ക്കൊപ്പം പ്രോഫ് കോണിൻ്റെ സന്ദേശവുമുള്ള കാർഡുണ്ടായിരുന്നു. നവദമ്പതികൾക്കും മാതാപിതാക്കൾക്കും പ്രാർത്ഥനകൾ. സാറ ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. എവിടുന്നാണ് സാറ എന്നറിയില്ല, എന്താണെങ്കിലും നല്ലൊരു നോട്ടിഫിക്കേഷൻ കൂടിയാണ് അല്ലേ.
1: യെസ്. മകനി, അല്ലിജാബയെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. അല്ലിജാബയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു സ്ലോട്ട് നമ്മുടെ മുമ്പിലുള്ളത് ഒരു ചോദ്യവും ഒരു ഉത്തരവും.
0: യെസ്.
1: അബ്ദുൽ ജബ്ബാർ മദീനിയാണ്. ഖുർആൻ നിലത്ത് വെച്ച് പാരായണം ചെയ്യാമോ എന്ന വിഷയത്തിലാണ്.
2: ഖുർആൻ നിലത്ത് വെച്ച് പാരായണം ചെയ്യുന്നത് പലപ്പോഴും കണ്ടുവരുന്നു, ഇങ്ങനെ ചെയ്യാമോ, എന്താണ് ഇതിന്റെ വിധി എന്നാണ് ചോദ്യം.
3: വിശുദ്ധ ഖുർആൻ നിലത്ത് വെച്ച് പാരായണം ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പാടുള്ളതല്ല, അത് ശരിയല്ല. വിശുദ്ധ ഖുർആൻ ഉയർത്തി വച്ചാണ്, കയ്യിൽ പിടിച്ചോ അല്ലെങ്കിൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ വെച്ചോ ആണ് പാരായണം ചെയ്യേണ്ടത്. നിലത്ത് വെക്കുക എന്നുള്ളത് ഒരു അനാദരവിൻ്റെ പ്രകടനമാണ്, ലക്ഷണമാണ്, അതൊരിക്കലും സഫിന് നേരെ പാടുള്ളതല്ല. ചില പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനെ അനാദരിക്കൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയമാണല്ലോ, അതുകൊണ്ട് മുസഹഫ് നിലത്ത് വെച്ചാൽ ആ അനാദരവ് വരും, അതുകൊണ്ട് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയമാണത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരാൾ അങ്ങനെ അനാദരവ് ഉദ്ദേശിക്കുന്നില്ല. നിലത്ത് വെച്ചു മുസഹഫ് എന്നതിനാൽ അയാൾ അനാദരവൊന്നും ഉദ്ദേശമല്ല എങ്കിൽ അയാൾ കുഫുർ അല്ലെങ്കിൽ റിദ്ദത്ത് അവിശ്വസിച്ചു അല്ലെങ്കിൽ മതത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് വിധിക്കാൻ പാടുള്ളതല്ല. ഇപ്പോൾ ഒരാൾ ഓത്തിൻ്റെ സുജൂദ് നിർവഹിക്കാൻ മുസഹഫ് ഓതിക്കൊണ്ടിരിക്കെ ഉദ്ദേശിക്കുകയാണ്, നിലത്ത് വെച്ച് അയാൾ ഓത്തിൻ്റെ സുജൂദ് ചെയ്താൽ അത് കുറ്റകരമാണെന്ന് പറയാൻ പറ്റില്ല, കുഫുറാണ് റിദ്ദത്താണെന്നും പറയാൻ പറ്റില്ല. അയാൾ ഒരിക്കലും ഒരു അനാദരവിനെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെയൊക്കെ ഓത്തിൻ്റെ സുജൂദൊക്കെ വരുന്ന സമയത്ത് സുജൂദ് ചെയ്യാൻ ഭാവിക്കുകയാണെങ്കിൽ ഉയരുള്ള സ്ഥലത്ത് വെക്കുക അല്ലെങ്കിൽ അടുത്തുള്ള ആരത്തെങ്കിലും കൊടുക്കുക. കഴിഞ്ഞിടത്തോളം മുസഹഫ് നിലത്ത് വെക്കുന്ന അവസ്ഥ ഇത്തരം സുജൂദിൻ്റെ സന്ദർഭത്തിൽ പാടുള്ളതല്ല. ഖുർആൻ ഓതുമ്പോൾ ഖുർആൻ നിലത്ത് വെച്ച് ഓതുക എന്നുള്ളത് ഒരു സൽഗുണമല്ല, അത് പാടുള്ളതുമല്ല. പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ഇപ്രകാരമാണ് വിധിച്ചിട്ടുള്ളത്. അല്ലാഹു ആലം.
0: മാഷാ അല്ലാ. പലപ്പോഴും അശ്രദ്ധമായി നമ്മളിൽ നിന്ന് സംഭവിക്കാറുള്ള തെറ്റുകളൊക്കെ തിരുത്താൻ വലിയൊരു അവസരമാണ് പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണ പ്രോഗ്രാം. അതിൽ നിന്നുള്ള ഏതാനും തിരഞ്ഞെടുക്കപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു സ്ലോട്ടിലൂടെ നമ്മൾ കേൾക്കാറുള്ളത്. ഇന്നും നമ്മൾ വലിയൊരു തിരിച്ചറിവാണ്. നമ്മളൊക്കെ ഇപ്പോഴും മക്കളൊക്കെ നമ്മൾ പള്ളികളിലാവട്ടെ വീട്ടിലൊക്കെ ആവട്ടെ ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ് ഇവിടെ ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയുടെ ഏറ്റവും അവസാനത്തെ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു പോസ്റ്ററുകൾ, നമ്മളെന്തും കിട്ടിയാലും പോസ്റ്ററല്ല സ്റ്റാറ്റസ് വെക്കാൻ ധൃതി കാണിക്കാറുണ്ട്. എന്നാൽ ധൃതി കാണിക്കേണ്ടുന്നൊരു പോസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്, വഴിവിളക്കിൻ്റെ ഒരു പോസ്റ്റർ. ഇത് എല്ലാവരും നമ്മൾക്ക് കിട്ടിയ പോസ്റ്റർ, അതായത് ഒരു പക്ഷേ പല ശ്രോതാക്കൾക്ക് ഇതറിയാം, എന്നാൽ പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാം. എല്ലാ ദിവസവും വഴിവിളക്ക് എന്നൊരു മെസ്സേജ് നമ്മളിലേക്ക് എത്തും. അത് പോസ്റ്റർ വെക്കുന്നതിലൂടെ പല ഭാഷകളിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കാൻ സാധിക്കും. ഇന്നത്തെ വഴിവിളക്കിൻ്റെ പോസ്റ്ററിലുള്ളത് സ്വാർത്ഥത വെടിയുക എന്ന സന്ദേശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇങ്ങനെയാണ്, സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്ന നന്മ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്നവരെ ഒരാളും യഥാർത്ഥ ഈമാനിൻ്റെ പൂർണ്ണത കൈവരിക്കുകയില്ല. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്ന നന്മ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്നതുവരെ ഒരാളും യഥാർത്ഥ ഈമാനിൻ്റെ പൂർണ്ണത കൈവരിക്കുകയില്ല എന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് ഇന്നത്തെ വഴിവിളക്കിലൂടെ നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. സ്റ്റാറ്റസ് ഒരുപാട് വെക്കുന്ന നമ്മൾ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ചില പോസ്റ്ററുകളും ഒക്കെ ചെയ്യാവുന്നതാണ്. അതിൽപ്പെട്ടതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വായിച്ച ഈ ഒരു പോസ്റ്റർ.
1: എസ് ഉത്തരവും വിജയികളെയും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് വിജയികളെയും ഉത്തരവും വിജയികളെയൊക്കെ പറയണം. ഉത്തരം പറയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായത് പ്രവാചകൻ്റെ വിയോഗത്തിൻ്റെ എത്ര കാലം കഴിഞ്ഞാണ്? ഓപ്ഷൻ ബി 6 മാസം എന്നതായിരുന്നു അതിൻ്റെ ഉത്തരം. ഓപ്ഷൻ ബി 6 മാസം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 6 മാസം കഴിഞ്ഞതിന് ശേഷം ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഒരു ചെവിയിൽ സ്വകാര്യം ഒരു ചെവിയിൽ സ്വകാര്യം പറഞ്ഞപ്പോൾ ചിരിക്കുകയും മറു ചെവിയിൽ സ്വകാര്യം പറഞ്ഞപ്പോൾ കരയുകയും ചെയ്തു എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ഈ ലോകത്തോട് ഇവിടെ പറയുന്നു മോളെ എന്ന് പറഞ്ഞപ്പോൾ കരഞ്ഞു പോവുകയും മറ്റൊന്ന് ഞാൻ പോയാൽ എൻ്റെ കൂടെ ആദ്യമായി വന്നു ചേരുക നീ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ചിരിക്കുകയും ചെയ്ത ഫാത്തിമ റളിയല്ലാഹു അൻഹ 6 മാസമേ നിന്നുള്ളൂ പിന്നീട് റസൂലിൻ്റെ ചാരത്തി എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ അരികിലേക്ക് പോയി.
0: ഒരുപാട് ആളുകൾ ഇത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം അയച്ചിട്ടുണ്ട്, ശരിയായ ഉത്തരം ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ 3 പേരും പിന്നീടുള്ള 10 പേരും, അങ്ങനെ 13 പേര് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ അവരുടെ പേര് ഓരോന്നായി വായിക്കാം. അൻവർ സിദ്ദീഖ് മഞ്ചേരിയാണ് ആദ്യത്തെ 3 സ്ഥാനക്കാരിൽ ഒന്നാമതായിട്ടുള്ളത്.
1: അബ്ദുൽ കരീം ഇ കെ ആണ് 2.
0: പിന്നീടുള്ളത് സലീന കെ എം. ഈ 3 പേരാണ് ആദ്യത്തെ 3-ൽ ഇടം പെട്ടിയിട്ടുള്ളത്. അൻവർ സിദ്ദീഖ് മഞ്ചേരി, അബ്ദുൽ കരീം ഇ കെ, സെലീന കെ എം, ഈ 3 പേർ.
1: ഇനി ബാക്കിയുള്ള ആളുകൾ 10 ആളുകൾ. റംലത്ത് ചുങ്കത്തറ,
0: അബ്ദുൽ മുഫീദ് വണ്ടൂർ,
1: ജമീല വലിയ പീടികക്കൽ, ജമീല വി പി കാളിക്കാവ്,
0: യെസ്, സാജിദ തിരുവമ്പാടി,
1: മുംതാസ് ബേപ്പൂർ,
0: അജ്വ വജീഹ് കരുവാരകുണ്ട്,
1: റുബീന താനൂർ,
0: ജംഷീർ മുട്ടിൽ,
1: ഹാജറ കടമ്പഴിപ്പുറം,
0: റഹൂഫ
1: മടക്കര.
0: മടക്കര നമ്മുടെ ബസ്സിലുള്ള ആരെങ്കിലും ഇതിലുണ്ടോ എന്ന് എനിക്കറിയില്ല.
1: നോക്കാം, ഒരിക്കൽ കൂടി പറയാം. അൻവർ സിദ്ദീഖ് മഞ്ചേരി,
0: അതുപോലെ തന്നെ അബ്ദുൽ കരീം ഇ കെ,
1: സലീന കെ എം,
0: റംലത്ത് ചുങ്കത്തറ,
1: അബ്ദുല്ല മുഫീദ് വണ്ടൂർ,
0: ജമീല വി പി കാളികാവ്,
1: സാജിദ തിരുവമ്പാടി,
0: മുംതാസ് ബേപ്പൂർ,
1: അജ്വ വജീഹ് കരുവാരക്കുണ്ട്,
0: റുബീന താനൂർ,
1: ജംഷീർ മുട്ടിൽ,
0: ഹാജറ കടമ്പഴിപ്പുറം,
1: റഹൂഫ മടക്കര.
0: യെസ്, എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, പങ്കെടുത്ത എല്ലാവർക്കും എന്താണ്,
1: എല്ലാവർക്കും ആശംസകൾ നേരുന്നു, വിജയാശംസകൾ നേരുന്നു.
0: എന്നാൽ
1: പങ്കെടുത്തവർക്ക് നമുക്ക് അഭിനന്ദനം കൊടുക്കാം, വിജയിച്ചവർക്ക് എല്ലാവർക്കും, ഉത്തരം ശരിയായവർക്കൊക്കെ, ഇനി സെലക്ട് ചെയ്ത ആളുകൾക്കൊക്കെ അല്ലേ. ചുരുക്കി പറഞ്ഞാൽ സന്തോഷമാണ്, പങ്കെടുത്ത ഒരുപാട് ആളുകളുണ്ട്. എല്ലാ ദിവസവും എൻ്റെ വൈഫ് എന്നോട് പറയും, ഞാൻ എന്ന് നോക്കും കേട്ടല്ല അറിയും. അപ്പം എല്ലാവർക്കും അത് കിട്ടാൻ പറ്റില്ലല്ലോ, ഈ 13 ആളുകളല്ലല്ലോ നമ്മളിലാകുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ദിവസം. അബ്ദുൽ കരീം തൊട്ട് അയൽവാസിയാണെന്ന് മനാഫ് പാലക്കാഴി,
0: അതുകൊണ്ട്
1: ആ ഒരു സന്തോഷം അങ്ങനെയെങ്കിൽ കണക്ട് ചെയ്ത് സന്തോഷം കണ്ടത്. ഓക്കെ, മനാഫ്ക്കാ അടുക്ക് വന്നിട്ടുണ്ടോണ്ട് വിജയികളായിട്ട്, ഞാനെന്നാ മനസ്സിലാക്കണത്. എൻ്റെ ഉത്തരം ശരിയാണ്, ഞാനും വിജയിച്ചു, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. സീനത്ത് പാലക്കാട്, അങ്ങനെ സന്തോഷിക്കാൻ കഴിയട്ടെ അല്ലേ. സഫിയ എടപ്പാൾ, വിജയിച്ചവർക്കൊക്കെ അഭിനന്ദനങ്ങൾ. അൽഹംദുലില്ലാ, എൻ്റെ ഉത്തരം ശരിയായി. അപ്പോൾ അതൊക്കെ ഉത്തരം ശരിയായതിൻ്റെ സന്തോഷം പറഞ്ഞുകൊണ്ട്, 13-ൽ പെടില്ല എന്നറിയാം, എന്നാലും ഉത്തരം ശരിയായ സന്തോഷം അറിയിച്ച ഒരുപാട് ആളുകളുണ്ട്. ശരി,
0: സ്വാതന്ത്ര്യദിനം ഇന്നലെ ആയിരുന്നു അല്ലേ. എന്നാൽ ഇന്നലത്തേതിന് ശേഷം ഇന്നൊരു പുതിയ ഒരു അറിവും ഒക്കെ വേണ്ടേ, ഒരു നന്മ അറിയണ്ടേ എന്ന്. അപ്പോൾ അതിന് ഇന്നത്തെ ഓഗസ്റ്റ് 16, ഇന്നത്തെ ദിവസം നമ്മുടെ ശ്രോതാക്കൾക്കൊരു നന്മ അറിയിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു സ്ലോട്ടിലാണ് നമ്മളുള്ളത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജമീൽ ആപ്പിൽ ഓഡിയോ ബുക്ക് എന്നൊരു ഭാഗമുണ്ട്. ജമീൽ ആപ്പിൽ ഓഡിയോ ബുക്ക് എന്നൊരു ഭാഗമുണ്ട്. അത് പുസ്തകങ്ങൾ വായിക്കാൻ പൊതുവേ നമ്മൾ സമയമില്ല എന്നങ്ങനെ പറയും. അപ്പം പുസ്തകങ്ങളുടെ കേൾവി അതിനുള്ള നല്ലൊരു അവസരമാണ്. ഒരുപാട് എന്താ പറയുക, പുസ്തകങ്ങൾ, നല്ല സെലക്റ്റീവായിട്ടുള്ള പുസ്തകങ്ങൾ ഒരുപാട് വായിച്ച ഫയല്, ഓഡിയോ ഫയൽ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ വായിക്കാൻ കഴിയാത്ത, പിന്നെ കണ്ണു കാണാൻ കഴിയാത്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്ക് മാത്രമല്ല, ഇപ്പോൾ ഇപ്പോൾ യാത്രയിലാണ് സമയത്തൊക്കെ നമുക്ക് നല്ലൊരു കേൾവി, ഒരു പുസ്തകം നമുക്ക് വായിക്കിരുന്ന് വായിക്കാൻ കഴിയില്ല, പക്ഷേ നമുക്ക് സമയം പിന്നെ മാനേജ് ചെയ്ത്, ഇപ്പോൾ ഇവിടുന്ന് കാലിക്കറ്റാണ് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം ഉണ്ടല്ലോ, 1.5 മണിക്കൂറുണ്ടാവും, ആ സമയത്ത് കേൾക്കാൻ പറ്റിയ ഒരു ബുക്ക് സെലക്ട് ചെയ്യുക. അങ്ങനെ നിർബന്ധാവസ്ഥയിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഒരു പുസ്തകം സുഖമായിട്ട് നമുക്ക് ഒരിക്കലും വാഹനത്തിൽ, വാഹനം ഓടിക്കുന്ന സമയത്ത് വായിക്കാൻ കഴിയില്ല. വായിക്കുന്നത് തന്നെ അപകടമാണ്. വാഹനങ്ങൾ ഓടുന്ന സമയത്ത് നമ്മൾ ഒരു ഭാഗത്ത് തന്നെ കണ്ണ് കോൺസെൻട്രേറ്റ് ചെയ്താൽ തലവേദന, മൈഗ്രെയിൻ, പല പ്രശ്നമുണ്ടാവും. എന്നാൽ അതിനൊക്കെ ഒരു, അങ്ങനത്തെ ആളുകളൊക്കെ അത് ഉപയോഗപ്പെടുത്തുന്നത് കാണാം. പിന്നെ ഇത് ഉള്ള സ്ഥലം ഇതാണ്. പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് അറിയാം, നമ്മുടെ ഓൺലൈൻ ലൈബ്രറിയായ ജമീലിൽ പോയിട്ട് ഓഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ ബുക്ക് കാണാം.
1: യെസ്. പിന്നെ കല്യാണത്തിന് ക്ഷണം കിട്ടിയങ്ങൾ പോവോ?
0: ക്ഷണം കിട്ടിയാൽ
1: പോവും.
0: ഒരു ബാധ്യത കൂടിയാണല്ലോ.
1: വയനാട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്.
0: ആണോ?
1: വയനാട്ടിക്കാ. കെ വി സാജിദ ചുണ്ടമ്പറ്റ ക്ഷണിച്ചിട്ടുണ്ടോ അല്ലെ, ഞാൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം കറ കേട്ടോ. അസ്സലാമു അലൈക്കും, എൻ്റെ മോൻ്റെ കല്യാണമാണ് ഈ 29 ഇൻഷാല്ലാ, അതുവാ ചെയ്യണം. അപ്പോൾ പിന്നെ
0: പ്രാർത്ഥിക്കാം, ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. അന്നത്തെ ദിവസം നമുക്കറിയില്ലല്ലോ, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ എൻഗേജ്മെന്റ് ആയി നമുക്ക് വയനാട്ടിൽ
1: ദ്വാ ചെയ്യണമെന്നാണ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദ്വാ ചെയ്യാനുള്ളത് നമുക്ക് ഇൻഷാല്ലാ അവരുടെ എല്ലാ ഹൈറും ബർക്കത്തും പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടാണ് നേരത്തെ കേട്ടിരുന്നത്, എത്ര കേട്ടാലും മതി വരാത്ത ഒന്നാണ്. ഇലാഹായ പുരാനോട് സ്വരവുമായി ബന്ധപ്പെട്ട് അയച്ചിരുന്ന മെസ്സേജാണ്. അബ്ദുൽ ഹമീദ് സി കെ അഴയൂർ അയച്ച മെസ്സേജാണ് വായിച്ചത്. എന്ന് വിജയാക്കിയവരെ ഇനി ഒരാഴ്ചത്തേക്ക് ആക്കരുത്, അപ്പോൾ ഞങ്ങൾക്കും വിജയിക്കാൻ ചാൻസ് കിട്ടും. അൻസി എറണാകുളം, നമുക്കത് ഇതിനോട് പറയല്ലേ, സിസ്റ്റത്തോട് പറയണം. അല്ല, അതിൽ വേറൊരു, ചില ആൾക്കാർ വേറെന്തോ ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ടോ, ഒരു ഡൗട്ടുണ്ട്. എന്തെന്നോ, പേര് ചെറിയ പേരൊക്കെ ഉള്ള ആളുകൾ പേരൊക്കെ ഒന്ന് കുറച്ച് വലുതാക്കി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം അങ്ങനെ സിസ്റ്റം സെലക്ട് ചെയ്യോ എന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇല്ലാന്ന് വിചാരിക്കണം.
0: ഞാൻ ഇന്നും വിജയായി സിസ്റ്റം പരിഗണിച്ചില്ലെങ്കിലും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.
1: പിന്നെ ഉത്തരം അറിയില്ലായിരുന്നു, പക്ഷെ അൽഹംദുലില്ലാ എൻ്റെ ഉത്തരം ശരിയായി പോയി. ഈ നന്മയുടെ പിറകിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്ലാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. ആയിഷ കരുമ്പിൽ.
0: റൗഫ മടക്കര കണ്ണൂർ ജില്ലാ വിസ്റ്റം വുമൻസ് പ്രസിഡന്റാണ്, അവർ ഇന്ന് വിജയായി അൽഹംദുലില്ലാ.
1: ഹദീജ ചിരട്ടകുളം എടത്തനാട്ടുകരയിൽ നിന്നും, ഉത്തരം ശരിയായി, ചക്ക ഇട്ടപ്പം മൊയലിന് കിട്ടിയ പോലെ സംഗതി റെഡിയായിരുന്നു, ഉത്തരം ശരിയായ സന്തോഷമാണ്. പിന്നെ ജസീന തിരുവമ്പാടി പറയുന്നത്, സാജിദ തിരുമ്പാടി എൻ്റെ ഉമ്മയാണ്, ഞാൻ ഉത്തരം അയച്ചാൽ ഇതുവരെ എന്നെ സിസ്റ്റം പരിഗണിച്ചിട്ടില്ല. അല്ലാമതില്ല, ഉമ്മക്ക് ഇടക്കിടക്ക് ഇങ്ങനെ കിട്ടാറുണ്ട്. ഏതായിരുന്നാലും സംഗതി രസകരമാണ്. പിന്നെ അടുത്ത ഞായറാഴ്ച എൻ്റെ മകൻ്റെ കല്യാണമാണ്, വയനാട്ടിൽ അമ്പലവയൽ എന്ന സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്. കുടുംബത്തിലെ പ്രാർത്ഥന ഉണ്ടാവണം. പിന്നെ എൻ്റെ ഒരു ഒസിയത്ത് ചെയ്യാനുള്ളത് അടുത്തുള്ള ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം. എല്ലാവരും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണില്ല, തൊട്ടടുത്തൊക്കെ ഒറ്റെങ്കിലൊക്കെ വന്ന് പങ്കെടുക്കണം. അബ്ദുൽ അഹമ്മദ് സി കെ അഴിയൂ, ഇൻഷാല്ലാ അടുത്തൊക്കെ അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ, ഓർമ്മയിൽ ഉണ്ടെങ്കിൽ വരാം. പക്ഷെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം ഇൻഷാല്ലാ. നോഹൈറാകട്ടെ.
0: ഇന്ന് നമ്മളൊക്കെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ഇന്നലെ, പക്ഷേ പല റിപ്പോർട്ടുകളിൽ 80-ാമത്തെ സ്വാതന്ത്ര്യദിനമാണ് എന്നാണ്. പക്ഷെ കണക്കൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. കണക്ക് പ്രകാരം 79-ാമത്തെ സ്വാതന്ത്ര്യദിനമാണ് എന്നാണ് അമീർട്ടി അടുത്തനാട്ടുകാര റിയാദിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുള്ളത്.
1: ഇന്നത്തെ ലൈവിൽ എക്സ്ട്രാ 100 പേര് കൂടി പങ്കെടുത്ത ഒരു പ്രത്യേക ദിനമാണ്. റബ്ബ് എല്ലാവർക്കും എന്നും തുണയാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാ പ്രോഗ്രാമുകളും ബെസ്റ്റായി മാറുന്നു എന്ന് ജമീല വിപി കാളിക്കാവ്.
0: നമ്മളേ, നമ്മൾ 13 പേരല്ലേ സെലക്ട് ചെയ്തത്, എന്നാൽ ഒരാൾ 14-ാമത്തെ ആളെ സ്വയം സെലക്ട് ചെയ്തിട്ടുണ്ട്. സൈനബ കരുവാങ്കല്ലി, അസ്സലാമു അലൈക്കും, ഞാൻ 14-ാമനാണെന്ന് പറഞ്ഞേ.
1: 14-ാമൻ
0: അങ്ങനെയുണ്ടല്ലേ, സിസ്റ്റം സെലക്ട് ചെയ്തിട്ടില്ലേ.
1: നമ്മള് മറിഞ്ഞ പിന്നെ തോണിന്റെ പുറാണ് നല്ലത് ആണല്ലേ, നമ്മ അങ്ങനെ പോസിറ്റീവ് ആക്കുക.
0: അതെ,
1: ശരി. നമ്മൾ ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിൽ ഇപ്പോൾ നിങ്ങളുടെ മെസ്സേജുകൾ കൂടുതൽ നമുക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് അവസാനത്തെ കുറച്ച് സമയമുണ്ട് വായിക്കാൻ
0: പറ്റുന്ന.
1: ഒരു ചെറിയൊരു ശകലം ഞാൻ പറയട്ടെ, തെറ്റായ പാതയിലൂടെ കൂടുതൽ ആളുകൾ ഒന്നിച്ച് നടക്കുന്നതിനേക്കാൾ നല്ലത് ശരിയായ പാതയിലൂടെ തനിച്ച് നടക്കുന്നതാണ്. നിങ്ങൾക്കെന്ത് പറയണ്ടേ? മനുഷ്യന്മാർ അധികവും തെറ്റിൻ്റെ വഴിയിലൂടെ ഒന്നിച്ച് ആളുകൾ കൂടുന്നിടത്ത് ഒരു ഒരു ഒരു ക്രൗഡിൻ്റെ സൈക്കോളജി ഉണ്ടല്ലോ. കുറേ ആളുകളുണ്ടെങ്കിൽ അതിലുള്ളൊക്കെ തെറ്റ് ഒഴിവാവും എന്നുള്ളൊരു ധാരണ ഉണ്ട്. തെറ്റ് ലഘൂകരിക്കപ്പെടും ആളുകൾ കൂടി കഴിഞ്ഞാൽ, അപ്പോൾ വേറൊരു സ്വഭാവമായിരിക്കും. ഒറ്റക്ക് നിൽക്കുന്നത്, ഒറ്റക്ക് നിൽക്കുമ്പോൾ നന്മയാണെങ്കിലും അതിൽ ഒറ്റക്കാണെങ്കിലും ആ നന്മയിൽ നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് വിശ്വാസിക്കേണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെറിയൊരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയുടെ അവസാന നിമിഷത്തിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ ഒരു തോണി കരക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തൊരു തോണിയിൽ കയറി നമുക്ക് ചെറിയൊരു യാത്ര വീണ്ടുമുണ്ട്. റേഡിയോ വൈബ്സ്. അപ്പോൾ 2 മണിക്കൂർ, ദീർഘമായ 2 മണിക്കൂർ, അത് നമ്മൾ വളരെ മനോഹരമായി മുന്നോട്ട് പോയി.
0: ഇന്നത്തെ ലൈവിൽ ഒരുപാട് രസങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. ഒരു ഒരു നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയാൻ മനസ്സിൽ വരുന്നത്, ഒരു 100 ശ്രോതാക്കൾ നമ്മളോടൊപ്പം ഒരു ബസ് യാത്ര, ആദ്യനിലെ കല്യാണ വീട്ടിലേക്ക് പോകുന്ന വലിയമ്മ കൈ പോകുന്ന ആ ഒരു 100 പേര് നമ്മുടെ കൂടെ സ്പെഷ്യലായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ആരിസ് മൗലവിയുടെ പുരരിവട്ടത്തിലൂടെ ഒരു നല്ല, ആരും വെറുതെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരണ്ട എന്നുള്ള നല്ലൊരു മെസ്സേജാണ് കിട്ടിയത്. അൽഹംദുലില്ലാ. അതുപോലെ തന്നെ തിരുമൊഴികളിലൂടെ നല്ലൊരു, ഒന്നും വെറുതെ ആവില്ല, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു വെറുതെ ആവില്ല എന്നുള്ളൊരു മെസ്സേജ് കിട്ടി. അങ്ങനെ പീസ് റേഡിയോ, ഖുർആൻ റേഡിയോയിലെ അൽ മുഅല്ലിം പ്രോഗ്രാം പരിചയപ്പെടുത്തി കൊടുത്ത്, അങ്ങനെ ഒരുപാട് നന്മകളിലൂടെയാണ് അൽഹംദുലില്ലാ അന്നത്തെ ലൈവ് പോയത്. ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ നമുക്ക് പ്രാർത്ഥനാ വസിയത്തുമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കട്ടെ. പിന്നെ ഇനി പീസ് റേഡിയോ വൈബ്സിന് വേണ്ടി നമ്മൾ മാറിക്കൊടുക്കണല്ലേ. സലാംക്ക.
1: യെസ്. അപ്പോൾ നമ്മളിതാ റേഡിയോ വൈബ്സിലേക്ക് ഇനി പ്രവേശിക്കുന്നു. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. പ്രാർത്ഥനാ വസിയത്തോടുകൂടി തൽക്കാലം ഇവിടെ പറയുന്നു.
0: ഇന്നത്തെ ലൈവിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ടെക്നിക്കൽ വില്ലിംഗിൽ നിന്ന് നമ്മുടെ ഷിഹാബ്, അതുപോലെ തന്നെ ഷിബിൽ, അതുപോലെ ഞാൻ സുഹേർ, എൻ്റെ കൂടെ
1: വി ടി അബ്ദുൽ സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മറ്റൊരു മോർണിംഗ് വൈബ്സിൻ്റെ ഒരു സെഷനിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരുപാട് വിശേഷങ്ങളും അതേപോലെ തന്നെ അറിവുകളും പകർന്നു നൽകാൻ നമുക്ക് ഈ ഒരു അവസരം സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി ഇന്ന് നമ്മൾ ആദ്യമായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ ഇൻസൈറ്റ് അവതരിപ്പിക്കുന്നത് ബഹുമാനിയായ അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ്. ദൈവം തൂണിലും തുരുമ്പിലുമോ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, വല ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു എവിടെയാണ്? ഈ ചോദ്യത്തിന് ഉത്തരം പലരും പല രൂപത്തിലാണ് നൽകുന്നത്. ഓരോ മതവിശ്വാസികളും അവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള മറുപടികൾ പറയുന്നതായി കാണാൻ സാധിക്കും. അതിൽ ചിലർ പറയും തോണിലും തുരുമ്പിലുമാണ് അല്ലാഹു എന്ന് പറയും. അല്ലെങ്കിൽ ചിലർ പറയും അത് ബിംബങ്ങളിൽ, രൂപം കൊണ്ട ബിംബങ്ങളിൽ പ്രതിഷ്ഠ ആയി ഇരിക്കുകയാണ് എന്ന് പറയും. അല്ലെങ്കിൽ എല്ലാ മനുഷ്യൻ്റെയും മനസ്സിനുള്ളിൽ ദൈവമുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ ലോകത്തുള്ള എല്ലാ വസ്തുവിലും ദൈവമിരിക്കുന്നു, കുടിയിരിക്കുന്നു എന്നുള്ള വിശ്വാസമുള്ളവരുണ്ട്. എന്നാൽ നാസ്തികരെ പോലെ ദൈവനിഷേധികളായ ആളുകൾ, അവർ പിന്നെ ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. അപ്പോൾ ഇവിടെ എവിടെയാണ് ദൈവം എന്ന് പറയുമ്പോൾ, ഒരു ദൈവമുണ്ട് എന്നത് മനുഷ്യൻ്റെ പ്രകൃതിയാലുള്ള വിവരം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാലോ, ഒരു മൊട്ടുസൂചി പോലും വെറുതെ ഉണ്ടാവുകയില്ല. ആ മൊട്ടുസൂചി ഉണ്ടാകണമെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ, അധ്വാനങ്ങൾ വേണ്ടതുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെയെങ്കിൽ നിസ്സാരമായ ഒരു മൊട്ടുസൂചി വെറുതെ ഉണ്ടാവുകയില്ല എങ്കിൽ ഈ കാണുന്ന മനോഹരമായ ഈ ലോകം, ഈ ഭൂമി, പച്ചപ്പ് നിറഞ്ഞ ഭൂമി, അതുപോലെ തന്നെ ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് കരയും, അതിൽ തന്നെയും ഈ പ്രവിശാലമായ ആകാശലോകം, അതിൽ തന്നെയും നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, അതുപോലെ ചന്ദ്രൻ, സൂര്യൻ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം വേണ്ടേ? ഇത് വെറുതെ അങ്ങ് ഒരു വിസ്ഫോടനത്തിലൂടെ ഉണ്ടായി എന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? ഒരു മനുഷ്യനെ അതിനെ കൃത്യമായി രൂപീകരിച്ച്, അതിന് രൂപം നൽകി, അതിന് കൃത്യമായ മാർഗദർശനം നൽകി അങ്ങനെയുള്ള ഒരു സൃഷ്ടാവുണ്ട് എന്നത് മനുഷ്യൻ്റെ പ്രകൃതിയാലുള്ള ഒരു അറിവാണ്. അതൊരാൾക്കും ആ രൂപത്തിൽ മനസ്സിലാക്കിയ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. പിന്നെ കുറച്ച് ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞ് ബുദ്ധി ഇല്ലായ്മ കാണിക്കുന്ന ചില ആളുകളുണ്ട്, അവർ പിന്നെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളാണ്. പക്ഷേ മതവിശ്വാസികളായ ആളുകൾ, അവരിൽ തന്നെയും അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം മുട്ടുന്ന, അല്ലെങ്കിൽ തെറ്റായ രൂപത്തിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന, തൂണിലും തുരുമ്പിലുമുണ്ട്, എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിലുണ്ട്, അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകളുടെ ഹൃദയത്തിലാണ് അള്ളാഹു കുടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ചില ബിംബങ്ങളിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വ്യാഖ്യാനങ്ങൾ നൽകുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ എവിടെയാണ് അള്ളാഹു? എവിടെയാണ് അള്ളാഹു? വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഫിസ്സമാ, ഉപരിയിലാണ്, ആകാശത്തിലാണ്, ആകാശത്തിൻ്റെ ഉപരിയിലാണ്, എല്ലാ സൃഷ്ടികളുടെയും മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്ഥാനം എല്ലാ സൃഷ്ടികളുടെയും ഉപരിയിലാണ് എന്നതാണ്. വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി എടുത്തു നോക്കാം. അഅമിൻതും മൻ ഫിസ്സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർദ ഫഇദാ ഹിയ തമൂർ. നിഷേധികളായ ആളുകളോട് അല്ലാഹു ചോദിക്കണം, ആകാശത്തുള്ളവൻ അവൻ നിങ്ങളെ നശിപ്പിക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? ഭൂമിയെ ഇളക്കി മറിച്ച്, കീഴ്മേൽ മറിച്ച്, അത് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്നതിൽ നിന്ന് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ എന്നല്ലാഹു ചോദിക്കുന്നുണ്ട്. ആ ആയത്തിൻ്റെ അടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, അഅമിൻതും മം ഫിസ്സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. അല്ലാഹു പറയാണ്, അഅമിൻതും നിങ്ങൾ നിർഭയത്വത്തിലാണോ, മം ഫിസ്സമാ ആകാശത്തിലുള്ളവനെക്കുറിച്ച്. അപ്പോൾ അല്ലാഹു എവിടെയെന്ന് ചോദിച്ചാൽ ഫിസ്സമാ എന്ന ആയത്ത്, ഈ ആയത്തിൽ നിന്ന് ഈ രണ്ടായത്തിലും അതെടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു ഉപരിയിലാണ്, ആകാശത്തിൻ്റെയും മുകളിലാണ് എന്നത് നമുക്ക് ഉറപ്പായ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഇനിയും പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത്, അർ റഹ്മാനു അലൽ അർശി സ്തവ, അല്ലാഹു അർശിൻ്റെ ഉപരിയിലാണ്. അർശെവിടെയാണ്? ആകാശത്തിൻ്റെ ഉപരിയിലാണ്. ആ ആകാശങ്ങളുടെ ഉപരിയിൽ അർശ് സ്ഥിതി ചെയ്യുന്നു. ആ അർശിൻ്റെ ഉപരിയിലാണ് അല്ലാഹു. അർശി എന്നത് അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടികൾ, അപ്പോൾ മുഴുവൻ സൃഷ്ടികളിലേക്കാളും ഉന്നതിയിലായിക്കൊണ്ട്, ഉപരിയിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നിലകൊള്ളുന്നു. വിശുദ്ധ ഖുർആനിൽ ഇനിയും കാണാം, ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാത്തി വൽ അർള ഫീ സിത്തതി അയ്യാമിൻ സുമ്മസ്തവ അലൽ അർശ്. അല്ല പറയാണ്, ആറ് ദിവസം കൊണ്ട്, സിത്തത്തി അയ്യാം, ആറ് ദിവസം, ആ ആറ് ദിവസം കൊണ്ട് ആകാശഭൂമികളെയും അതിലുള്ള മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല ആ അർശിൽ, ആകാശത്തിൻ്റെ മുകളിലുള്ള ആ അർശിൽ അല്ലാഹു ഉപവിഷ്ടനായി എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അർശി എന്നതും അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആകാശവും ഭൂമിയും അതിലുള്ള മുഴുവൻ ചരാചരങ്ങളും അല്ലാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടികൾക്കെല്ലാം മീതയാണ്, മുകളിലാണ്, ഉപരിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നിലകൊള്ളുന്നത്. ഹദീസിൽ പരിശോധിച്ചു നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അടിമ മോചനവുമായി ബന്ധപ്പെട്ട് ഇടപെട്ട സമയത്ത് ഒരു അടിമ സ്ത്രീയാണ്. ആ അടിമ സ്ത്രീയോട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊന്നാമത്തെ ചോദ്യം, ഐനല്ലാഹ്, എവിടെയാണ് അല്ലാഹു, ഐനല്ലാഹ്, അല്ലാഹു എവിടെയാണ്? ആ സ്ത്രീ പറഞ്ഞു കൊടുത്ത മറുപടി, ഫിസ്സമാ, ആകാശത്തിലാണ്, ഉപരിയിലാണ്, അല്ലാഹു ഉന്നതിയിലാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, വമൻ അന, ഞാനാരാണ്? ആ സ്ത്രീ തിരിച്ചു പറയുന്നു, അൻത റസൂലുള്ളാഹ്, താങ്കൾ അല്ലാഹുവിൻ്റെ റസൂലാണ്, അല്ലാഹുവിൻ്റെ ദൂതനാണ്. ഇത് കേട്ട പാടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അവൾ മുക്മിനത്താണ്, അവളെ വിട്ടേക്കുക, അവളെ സ്വതന്ത്രയാക്കുക എന്ന് പറയുമ്പോൾ അവിടെ ആ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്ന മറുപടി ശരിവെക്കുകയാണ് പ്രവാചകൻ. ആ സ്ത്രീ പറഞ്ഞത്, അല്ലാഹു എവിടെയെന്ന് ചോദിച്ചപ്പോൾ, ഫിസ്സമാ, അത് ആകാശത്തിൽ ഉപരിയിലാണ്, എല്ലാ സൃഷ്ടികൾക്കും ഉപരിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉന്നതനായിക്കൊണ്ടിരിക്കുന്നു എന്ന് ആ സ്ത്രീയുടെ മറുപടിയിൽ നമുക്ക് വ്യക്തമാണ്. ആ പ്രവാചകൻ അത് അംഗീകരിക്കുന്നതിലൂടെ അല്ലാഹു എവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നു. അല്ലാഹു ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതേപോലെയുള്ള ഒരു യാഥാർത്ഥ്യമാണ്, അല്ലാഹു അർശിൻ്റെ ഉപരിയിൽ ഉപവിഷ്ടനാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അർശും കുർസിയും അതുപോലെ തന്നെ ലോകവും ഈ പ്രപഞ്ചവും എല്ലാം സൃഷ്ടിച്ച റബ്ബ്, അവന സൃഷ്ടികൾക്കും ഉപരിയിലാണ് എന്ന് വിശ്വസിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധ ബാധ്യതയാണ്. പിന്നെ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവർ പിന്നീട് കണ്ടുമുട്ടുന്ന ഒരവസ്ഥയുണ്ടാകും. ഇന്ന് ഈ ലോകത്ത് എല്ലാം നിഷേധിക്കാനുള്ള അവസ്ഥകളും സ്വാതന്ത്ര്യവും ഒരു മനുഷ്യനുണ്ട്. പക്ഷേ റബ്ബിനെ കണ്ടുമുട്ടുന്ന ഒരു വേളയുണ്ട്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, മരിച്ചു മൺമറഞ്ഞിട്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽപ്പിക്കും. ചില ആളുകൾക്ക് അതിലും വിശ്വാസമില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്, മനുഷ്യനെ ഈ രൂപത്തിൽ സൃഷ്ടിക്കാൻ അല്ലാഹുവിന് സാധിച്ചു. മുൻ പരിചയമില്ലാതെ, മുൻ മാതൃകയില്ലാതെ അല്ലാഹു കൃത്യമായി മനുഷ്യനെയും ഈ ലോകത്തെയും സൃഷ്ടിച്ചു. എന്നിട്ട് ആ മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹുവിന് ആ മനുഷ്യൻ മരിച്ചുപോയി കഴിഞ്ഞാൽ, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹയ്യൽ മൗത, മരിച്ചു കഴിഞ്ഞാൽ ആ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആ മയ്യത്തിനെ തിരിച്ച് പുനർജീവിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണോ നിങ്ങൾ ജൽപ്പിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വ്യാജ വർത്തമാനങ്ങൾ പറയുന്ന, നിഷേധിക്കുന്ന, നിഷേധികളായ ആളുകൾ നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്നൊരവസ്ഥയുണ്ടാകും. അന്നെല്ലാം ബോധ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാകും. അന്ന് നഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോകത്ത് അതിനെ ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് മനസ്സിലാക്കി ക്ലിയറായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ച സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകലാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ഒരു നിലപാട് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അള്ളാഹുവിനെ അറിയുവാനും ആ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും ആ അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കി പരലോക രക്ഷയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുക. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാ, വളരെ മനോഹരമായ ഒരു വിശദീകരണവുമായി ആണ് ഇന്നത്തെ ഇൻസൈറ്റ് സമാപിച്ചത്. യുവ പണ്ഡിതൻ കൂടിയായ അബ്ദുറൌഫ് അൽ ഹക്കമിയാണ് നമ്മോടൊപ്പം ചേർന്നത്. വളരെ പ്രസക്തമായ ഒരു വിഷയം, ദൈവം തൂണിലും തുരുമ്പിലുമോ എന്ന ഒരു വിഷയത്തെ അധികരിച്ചാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേർന്ന് സംസാരിച്ചത്. ഈ സന്ദർഭത്തിൽ ഒരു ഹദീസ് ഓർത്തുപോവുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആ ഒരു ചോദിച്ച ഒരു ചോദ്യവും, അയ്നല്ലാഹ്, അള്ളാഹു എവിടെ എന്ന ഒരു ചോദ്യം, അപ്പോൾ അള്ളാഹു ഫിസ്സമാ, അള്ളാഹു ആകാശത്തിലാണ് എന്ന ആ ഒരു മറുപടി. ഇപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളുടെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെയാണ്, അള്ളാഹു ഫിസ്സമാ. എന്നാലാകട്ടെ, അള്ളാഹുവിൻ്റെ അറിവും കാഴ്ചയും അവൻ്റെ കേൾവിയും ലോകത്താകമാനം നിലനിൽക്കുന്നുണ്ട് താനും. ആ ഒരു വിഷയത്തിലുള്ള ഇൻസൈറ്റിനാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. ശരി, നമ്മൾ അടുത്തതായി എത്തി നിൽക്കുന്നത് മനോഹരമായ ഒരു ഗാനത്തിലേക്കാണ്. കേൾക്കാം സ്വരം. അബ്ദുള്ള തെരൂർക്കാടിൻ്റെ ശബ്ദമാണ് ആലം ഉടയവന്റെ എന്ന ഈരടികൾക്ക് ശബ്ദം നൽകുന്നു അബ്ദുള്ള തെരൂർക്കാട്.

0: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് സ്വരം ആലമുടയവൻ്റെ എന്ന വരികളുമായി. ബഹുമാനനായ അബ്ദുല്ല തിരൂർക്കാടാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന സ്വരങ്ങളുടെ ഒരു സമാഹാരം ഈണം യൂട്യൂബ് ചാനലിൽ നമുക്ക് ലഭ്യമാണ്. സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വരികൾ സമ്പുഷ്ടമാക്കുന്ന സ്വരങ്ങളുടെ ഒരു ശേഖരം നമുക്ക് ഈണം യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അതേപോലെ തന്നെ ജമീൽ ആപ്പിലും നമുക്ക് അത് കാണാവുന്നതാണ് എന്ന കാര്യം കൂടി സാന്ദർഭികമായി ചേർത്ത് വെക്കുകയാണ്.
1: ഇവിടെ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ആരോഗ്യ വിചാരമാണ് പീസ് റേഡിയോയുടെ വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകളിൽ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്ന ഒരുപാട് ശ്രോതാക്കളുടെ കേൾവിയെ ആശ്രയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം കൂടി തന്നെയാണ് ആരോഗ്യ വിചാരം. പ്രസവവും പ്രസവ ശുശ്രൂഷയും കാലഘട്ടങ്ങളിലൂടെ എന്ന ഒരു വിഷയത്തിനാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം ചർച്ചയാകുന്നത്.
2: ജനസേവനം തന്നെ ദൈവാരാധന എന്ന് കരുതുകയും ആതുര ശുശ്രൂഷ രംഗത്ത് സ്തുത്യർഹ സേവനം നടത്തുകയും അതോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും കർമ്മനിരതനാണ് മണ്ണാർക്കാട്ടെ പ്രശസ്തമായ കല്ലടി തറവാട്ടംഗം കൂടിയായ ഡോക്ടർ കെ എ കമ്മാപ്പ. 30 വർഷം കൊണ്ട് 90,000 പ്രസവമെടുത്ത ഇന്ത്യയിലെ എന്നല്ല, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏക ഗൈനക്കോളജിസ്റ്റായിരിക്കും അദ്ദേഹം. അദ്ദേഹം സാരഥിയായിട്ടുള്ള ന്യൂ അൽമ ആശുപത്രിക്കാണ് കഴിഞ്ഞ 5 വർഷമായി മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സംസ്ഥാന പുരസ്കാരം തേടിയെത്തിയിട്ടുള്ളത്. സുരക്ഷിത പ്രസവം, ആരോഗ്യ ജീവിതം, അതുപോലെ തന്നെ ആരോഗ്യപരമായി നാം അറിഞ്ഞിരിക്കേണ്ട സാന്ദർഭികമായ കാര്യങ്ങൾ, ഇപ്പോഴത്തെ സമൂഹം നേരിടുന്ന ജീവിതശൈലി പ്രശ്നങ്ങൾ, ഇത്തരം ധാരാളം കാര്യങ്ങളിലേക്കാണ് അദ്ദേഹം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പീസ് റേഡിയോയുടെ പ്രേക്ഷകരുമായി അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഡോക്ടർ കെ എ കമ്മാപ്പയ്ക്ക് ഈ പരിപാടിയിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. ആഹ്ലാദവും അതോടൊപ്പം ഉത്കണ്ഠയും നിറഞ്ഞ ഒരു ഘട്ടമാണ് പ്രസവം. ഈ സന്ദർഭത്തിൽ സ്ത്രീകൾക്കുണ്ടായിരിക്കേണ്ട ആരോഗ്യ വിചാരം എന്തായിരിക്കണം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകൾ ഈ ഒരു പ്രശ്നത്തെ ഏത് രീതിയിലാണ് സമീപിക്കേണ്ടത്?
3: ഗർഭധാരണം, പ്രസവം, ഇവ രണ്ടും ഒരു സ്ത്രീക്ക് പ്രകൃതി നൽകിയിട്ടുള്ള ഒരു ധർമ്മമാണ്. ഇത് ഒരു നോർമലായിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ, ഒരു രോഗാവസ്ഥയല്ല, ഒരു നോർമലായി ഫിസിയോളജിക്കലായി ഉള്ള ഒരവസ്ഥയാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടൊരു സംശയം വരാം, പിന്നെ എന്തിനാണ് ഒരു ഗർഭിണികൾ ഡോക്ടറെ കാണാൻ പോകുന്നത്? ഈ ഗർഭത്തിൻ്റെ പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും നോർമലായിട്ടുള്ള കാര്യങ്ങൾ അബ്നോർമലാവുക, കോംപ്ലിക്കേഷൻ വരാം, ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും അത് വരാം. ഈ കോംപ്ലിക്കേഷനുകൾ സമയാസമയത്ത് കണ്ടുപിടിച്ച് അതിനുള്ള തിരുത്തലുകൾ വരുത്തുക, ഇതാണ് ഈ ഗർഭത്തിലെ ഒരു ഡോക്ടറെ, നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് കൊണ്ടുള്ള എൻ്റെ ഉദ്ദേശം.
2: രക്ഷാകർത്തൃത്വം അല്ലെങ്കിൽ പിതൃത്വം എന്നത് മഹിമ നിറഞ്ഞ ഒരു ഒന്നാണ്. ഈ സന്ദർഭത്തിൽ സ്ത്രീകൾ ഗർഭിണിയായിരിക്കുന്ന ഘട്ടത്തിൽ പുരുഷ സാന്നിധ്യം, ഭർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് വലിയൊരു അനുഗ്രഹമാണെന്ന് സമൂഹം കരുതുന്നുണ്ട്. ഇതിൽ ശാസ്ത്രീയമായിട്ട് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും നേട്ടമുള്ളതായിട്ട് എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്?
3: തീർച്ചയായിട്ടും ഒരു ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഭർത്താവ് കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു സമാധാനമാണ്. കാരണം പെട്ടെന്നൊരാവശ്യം വന്നാൽ ആൾ കൂടെയുണ്ട്, അതൊന്ന്. ഈ ഭർത്താവിനും തന്നെ ഈ ഭാര്യ ഗർഭിണിയായി പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ഈ ഗർഭത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഭർത്താവിനെ അറിയാനും അനുഭവിക്കാനുമുള്ളൊരു സന്ദർഭം കിട്ടുകയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളായിട്ടുള്ള, ഈ ജനിച്ചു വീഴുന്ന കുട്ടികളായിട്ടുള്ള റാപ്പോർട്ട്, ആ പിതൃപുത്രബന്ധം എന്ന് പറയുന്ന ആ വ്യക്തമായ സംഗതി, അതിനെ ഒന്നുകൂടി സ്ട്രോങ് ആവാൻ എല്ലാവിധ സാധ്യതയുണ്ട്.
2: ഗർഭാവസ്ഥ ഒരു രോഗമല്ല, അത് സ്വാഭാവികമായി ജൈവികമായ ഒരു ശാരീരിക പ്രക്രിയയാണ് എന്ന് ഇക്കാര്യത്തിൽ വൈദഗ്ധ്യമുള്ള താങ്കൾ തന്നെ സൂചിപ്പിച്ചു. വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. പക്ഷേ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യശീലങ്ങൾ ധാരാളമുണ്ട്. അത് നമുക്ക് ചുരുങ്ങിയൊരു സമയത്തിനുള്ളിൽ വിശദീകരിക്കാൻ കഴിയില്ല. എങ്കിലും പൊതുവായ ചില മാർഗനിർദ്ദേശങ്ങൾ എന്തെങ്കിലും അവതരിപ്പിക്കാമോ?
3: പ്രധാനമായിട്ട് പറയാനുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഗർഭിണികളിലെ സാധാരണഗതിയിൽ തന്നെ നമ്മുടെ ഹീമോഗ്ലോബിൻ, രക്തത്തിൻ്റെ അളവ് നോർമലിൽ താഴെ പോകും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പ്രകൃതി വരുത്തുന്നൊരു വ്യത്യാസമാണ്. ഈ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ജലാംശം, ബ്ലഡിൻ്റെ വോളിയം, ജലാംശം

0: ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കി അത് കുറവുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ തുടക്കം ആദ്യത്തെ ഒന്നോ രണ്ടോ മാസങ്ങൾ ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഗുളിക കൊടുക്കും. ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഞാടി നരമ്പുകൾ, ബ്രെയിനിൻ്റെയും അത് സംബന്ധമായിട്ടുള്ള സംഗതികളുടെയൊക്കെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സംഗതിയാണ്. ഒരു അതിൻ്റെ ലേശം കുറവ് വന്നാൽ പോലും ഒരു പക്ഷേ കുട്ടിയുടെ ബുദ്ധിനായിരിക്കും അഫക്റ്റ് ചെയ്യുക. അത് ആദ്യത്തെ 3 മാസമാണ് പ്രധാനം, കാരണം ഈ ബ്രെയിനും അത് സംബന്ധമായിട്ടുള്ള സംഗതികളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ആദ്യത്തെ 3 മാസമാണ്. അതിനുശേഷം പിന്നെ അത് കൊടുത്തിട്ടും വലിയ വിശേഷമൊന്നുമില്ല. അതുകൊണ്ട് ആദ്യത്തെ 3 മാസം ഫോളിക് ആസിഡ്, അതിനുശേഷം പ്രസവം വരെ അയൺ ഗുളിക, ഒരു 5 മാസത്തിന് ശേഷം കാൽഷ്യവും കൂടി ചേർക്കുക. കാരണം കാൽഷ്യം നമ്മുടെ നാട്ടിൽ വളരെയധികം കുറവ് വരുന്ന ഒരു, വളരെ എല്ലാ സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവെ കുറവുള്ളൊരു സംഭവമാണ്. ഇത്രയാണ് സാധാരണഗതിയിൽ ആവശ്യം, അത്യാവശ്യമുള്ള ഒരു മെഡിസിൻ. ഇത് യഥാർത്ഥത്തിൽ മെഡിസിൻ നമുക്ക് പറയാൻ പറ്റില്ല, ദേ ആർ സപ്ലിമെൻറ്റ്സ്. നമ്മളത് സപ്ലിമെൻ്റ് ചെയ്യുകയാണ്, നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന കുറവിനെ നമ്മൾ, കാരണം അയണമൊന്നും നമ്മുടെ ഭക്ഷണത്തിൽ കൂടി എന്തായാലും ഒരു ഗർഭിണിക്ക് ആവശ്യമുള്ള അയൺ നമ്മുടെ ഭക്ഷണം എത്ര നന്നാക്കിയാലും കിട്ടില്ല. പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഒരു 15 14 15 ഉള്ള ഒരു സ്ത്രീക്ക് പലപ്പോഴും അയൺ ആവശ്യം വരില്ല. കാരണം അവരുടെ ഈ രക്തത്തിലെ ഹീമോഗ്ലോബിൻ, അതായത് നമ്മുടെ ഇന്ത്യക്കാർക്കും പ്രത്യേക കേരളക്കാർക്കും ഒന്നും അത് ബാധകമല്ല. കാരണം ഒരിക്കലും നമ്മുടെ സ്ത്രീകളിൽ ഈ 15 അത് വിദേശ വനിതകളിൽ ഉണ്ടാവും. കാരണം അവർക്ക് അത്, അവർക്ക് അയൺ സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമില്ല. പലപ്പോഴും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഗർഭിണികൾക്ക് അവർ കൊടുത്തിട്ടുണ്ടാവില്ല. അത് കാരണം ഇതാണ്, അവരെ ഒറിജിനലായിട്ട് തന്നെ അവരെ ഹീമോഗ്ലോബിൻ കുറച്ച് കൂടുതലായിരിക്കും, ഹെൽത്ത് കുറച്ച് കൂടുതലുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ നാട്ടിലത് ബാധകമല്ല, ഇത് നിർബന്ധമാണ്. ഈ അയൺ ആദ്യത്തെ മാസം ഫോളിക് ആസിഡ്, പിന്നെ അയണ് 5 മാസം മുതൽ അയണും കാൽഷ്യവും, ഇത്രയും ഇത് പ്രസവം വരെ, ഇത് നമ്മുടെ നാട്ടിൽ വളരെ നിർബന്ധമാണ്, അത്യന്താപേക്ഷിതമാണ്.
1: സാധാരണഗതിയിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം അതുപോലെ തന്നെ പ്രസവത്തിനുള്ള പ്രായം, ഗർഭിണിയാവുന്നതിനും പ്രസവത്തിനുള്ള പ്രായവും, പ്രസവം പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടോ മനഃപൂർവമായിട്ടോ നീട്ടിവെക്കുന്ന ഒരു പ്രവണതയുണ്ട്. 25-ാം വയസ്സിലേക്കും 30-ാം വയസ്സിലേക്കും, വിവാഹം 18-ാം വയസ്സ് കഴിഞ്ഞെങ്കിലും വർഷങ്ങൾ നീട്ടിവെക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണദോഷങ്ങളുണ്ടോ?
0: വളരെ നേരത്തെയുള്ള പ്രസവം, ടീനേജ് പ്രഗ്നൻസി എന്ന് പറയുന്ന, മുമ്പൊക്കെ നമ്മൾ ധാരാളം കണ്ടിരുന്നതാണ്, 15 വയസ്സിലും 16 വയസ്സിലും ഉള്ള പ്രസവങ്ങൾ ധാരാളം കണ്ടിരുന്നു. അതൊരിക്കലും നല്ലതല്ല, കാരണം ടീനേജ് പ്രഗ്നൻസിക്ക് മാത്രമായിട്ടുള്ള കുറേ പ്രത്യേക കോംപ്ലിക്കേഷനുകളുണ്ട്. ഉദാഹരണം ഗർഭത്തിലെ BP പ്രഷർ, അത് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ടീനേജ് പ്രഗ്നൻസിയിലാണ്. ഒരുപാട് ആദ്യത്തെ എപ്പോഴും ഒരു ഗർഭത്തിൻ്റെ പോളിസി, നമുക്ക് ആദ്യത്തെ ഗർഭം കഴിയുന്നതും വേഗം, ഒട്ടും നീട്ടാതെ ആദ്യത്തേത് വേഗമാകുക, രണ്ടാമത്തേത് സ്പേസ് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുട്ടി സ്കൂളിൽ പോകാനാകുമ്പോഴോ ഒരു 4-5 വയസ്സിൻ്റെ ഡിഫറൻസിലുള്ള സ്പേസിങ് ആണ്, അതാണ് ഏറ്റവും അഭികാമ്യം,
1: സംരക്ഷണത്തിനും വളർച്ചയ്ക്കും നല്ലതായിരിക്കും,
0: നല്ലതാണ്. അത് അതേസമയം ആദ്യത്തേത് എപ്പോഴും നീട്ടാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം പ്രായം ഒരു കൂടുന്തോറും, ഒരു 30 വയസ്സിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ, ആദ്യത്തെ പ്രസവം 30 വയസ്സിലേക്ക് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തുടങ്ങും. ഈ ടീനേജ് പ്രഗ്നൻസിക്കുള്ള പോലെ തന്നെ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ഗൗരവതരമായ പ്രശ്നങ്ങൾ 30 വയസ്സിന് ശേഷം ആദ്യത്തെ പ്രസവം വന്നു കഴിഞ്ഞാലുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് തന്നെ മദറിൻ്റെ ഏജ്. അപ്പോൾ ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് ഒരു 20-ൻ്റെയും 30-ൻ്റെയും ഇടയിൽ എല്ലാ പ്രസവങ്ങളും തീരുന്നതാണ് ഏറ്റവും അഭികാമ്യം, ഏറ്റവും നല്ലത്.
1: പ്രസവം സ്വാഭാവികമായ ഒരു പ്രക്രിയയാണെന്ന് താങ്കളെപ്പോലുള്ള വിശാരദർ, ഈ രംഗത്ത് കഴിവുള്ളവർ അഭിപ്രായപ്പെട്ടുവെങ്കിലും വളരെ സങ്കീർണമായിട്ട് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഓപ്പറേഷനും മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ ആയിട്ട് മടുപ്പുളവാക്കുന്ന രീതിയിലാണ് സ്ത്രീകൾ അതിനെ നോക്കിക്കാണുന്നത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇതിനുള്ള പരിഹാരമായിട്ട് പലപ്പോഴും അവരുടെ ജീവിതശൈലി രോഗങ്ങളോ ജീവിതശൈലിയോ അതല്ലെങ്കിൽ നിലവിലെ സാമൂഹിക സ്ഥിതിയിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ?
0: ജീവിതശൈലി പ്രസവം ഇതായിട്ട് ആ ഒരു പരിധിവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ചില സ്ത്രീകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ മേഖലയിലൊക്കെ സ്ത്രീ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒട്ടും എക്സർസൈസ് ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. അതേസമയം നമ്മൾ സാധാരണ വീട്ടമ്മമാർക്ക് സാധാരണ ഒരു വീട്ടുജോലികൾ ചെയ്യുന്ന തന്നെ ആവശ്യത്തിനുള്ള എക്സർസൈസായി, അതൊരു ഘടകം തന്നെയാണ്. ഒട്ടും അനങ്ങാതെ പ്രസവം വരെ ഇങ്ങനെ മിണ്ടാ അനങ്ങാതെ കാലം നീട്ടി കിടക്കുന്നത് നല്ലതല്ല, സ്വാഭാവികമായിട്ടും അത് പ്രസവം ബുദ്ധിമുട്ടുള്ള തന്നെ കലാശിക്കുകയുള്ളൂ. അത് ജീവിതശൈലിനേക്കാൾ കൂടുതൽ നമ്മളെ ഇപ്പോഴത്തേത് ഞാൻ നോക്കിയിട്ടുള്ള വേറെ വലിയൊരു ബുദ്ധിമുട്ട്, പൊതുവേ ഈ ഓരോ നമ്മുടെ ആനുകാലികങ്ങളിലും മറ്റേതിലൊക്കെ വായിച്ചിട്ട് ഇപ്പോൾ വരുന്ന പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് ചെറിയ പെൺകുട്ടികൾക്ക്, അവർക്ക് പ്രസവത്തിനോടുള്ള പേടി, അത് വലിയൊരു ഘടകമായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യാറുള്ളത്. ഈ പേടി പലപ്പോഴും പ്രസവത്തിനെ ബാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ, പ്രസവവേദന വന്നു കഴിഞ്ഞാലും ഗർഭപാത്രം വികസിക്കാതെ വരിക, ഏറ്റവും ടെൻഷൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടതാണ്. പലപ്പോഴും ഇന്നത്തെ കാലത്തെ സിസേറിയൻ, ആദ്യത്തെ പ്രസവം സിസേറിയനിൽ കലാശിക്കുന്നതിൻ്റെ ശതമാനം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം, ചുരുങ്ങിയതൊരു ഒരു 40-50% ഈ ഒരു കാരണം കൊണ്ട് മാത്രം സിസേറിയനിൽ കലാശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പേടി മാറാൻ കൗൺസിലിങ്, അതേപോലെ ഈ

0: ഇതിനെ സംബന്ധിച്ച ക്ലാസ്സുകൾ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്, അതിൻ്റെ അത് സംബന്ധിച്ച വീഡിയോകൾ. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർനെറ്റ് അവൈലബിലിറ്റി എല്ലാവർക്കും എല്ലാവരുടെ ഫോണിലും മൊബൈലും ഒക്കെ ഈ സംഭവം ഉള്ളതുകൊണ്ട് ഇവരിത് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗർഭമുള്ള കുട്ടികളൊക്കെ ഇത് നോക്കും. എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അവർ ആ ഇൻ്റർനെറ്റിനെ പറ്റി അതിൻ്റെ പരമ നെറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ അങ്ങേയറ്റം വരാവുന്ന എല്ലാ കോംപ്ലിക്കേഷനും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൂടി സ്വാഭാവികമായിട്ടും അവർ പേടിക്കുകയാണ്. ഈ പേടി ഒരു വല്ലാത്തൊരു ഘടകമായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്.
1: സാധാരണഗതിയിൽ പ്രസവം വളരെ സുരക്ഷിതമായിട്ട് ആയത്ന ലളിതമായി നടക്കേണ്ട ഒരു സംഭവമാണെങ്കിലും ഇന്നത്തെ സമൂഹം അത് ഒരു വലിയ സങ്കീർണമായ ഒരു വിഷയമായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർമാർ, എൻ്റെ ചോദ്യം അനുചിതമാണെന്ന് ക്ഷമിക്കണം, കാരണം സിസേറിയൻ നിരക്ക് പ്രസവ നിരക്കും മരണനിരക്കും വളരെയധികം കൂടിയതായിട്ടാണ് അനുഭവം. ഇക്കാര്യത്തിൽ താങ്കൾ സ്വീകരിക്കുന്ന സദാചാരമായ ധാർമ്മികമായ സമീപനം എന്താണ്?
0: സിസേറിയൻ നിരക്ക് കൂടി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതിന് രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്ന്, പണ്ടത്തെ പോലെ നമ്മളിപ്പോൾ ഒരു സ്വാഭാവിക പ്രസവത്തിന് സമയം കൊടുക്കും, പലപ്പോഴും നമുക്ക് സമയം കൊടുക്കേണ്ടി വരും. ഇങ്ങനത്തെ സമയം കൊടുക്കാൻ ഡോക്ടർമാരും രോഗികളും അവരെ കൂടെ നിൽക്കുന്നവരും തയ്യാറല്ല എന്നുള്ളതാണ് ഒരു വലിയൊരു ഘടകം. കാരണം നമ്മൾ ലേശം സമയം എടുത്തേച്ചാൽ നോർമൽ ഡെലിവറി ആകാൻ സാധ്യത ഉള്ളതെന്നൊരു കേസാണെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ ഓ ആവുന്ന ഉറപ്പില്ലെങ്കിൽ വേണ്ട സിസേറിയൻ ചെയ്തേക്കാൻ ഇങ്ങോട്ട് പറയുന്നൊരവസ്ഥ. ഇപ്പോൾ ഞാൻ വരുന്നതിന് തൊട്ടുമുമ്പ് ഒരു സിസേറിയൻ ചെയ്തിട്ട് വരുന്ന ആ സ്ത്രീയുടെ മൂന്നാമത്തെ പ്രസവമാണ്. അവർക്ക് രണ്ട് കുട്ടികളുണ്ട്, ചെറിയ കുട്ടിക്ക് 9 വയസ്സായി. ഇപ്പോൾ അവർ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് പ്രസവിക്കാൻ വയ്യ, പ്രാവശ്യം സിസേറിയൻ മതിയെന്ന്. ഇപ്പോൾ ചെറുതായിട്ട് പെയിൻ തുടങ്ങി വന്നു, അവ ചെയ്തു വന്നു. അവർ നിർബന്ധം പറഞ്ഞു ഞാൻ എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സിസേറിയൻ മതിയെന്ന് തീർത്ത് പറഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്തു വന്ന് കേസ് ചെയ്തിട്ടാണ് ഇപ്പം വരുന്നത്. അപ്പോൾ അതൊരു പ്രവണത വേറെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസവവേദനയെ വേണ്ട എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വേറെ ഉണ്ട്. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വളരെ പൊതുവേ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് സിസേറിയൻ റേറ്റ് വളരെ കൂടുതലാണ്, ഗവൺമെൻറ്റിലും പ്രൈവറ്റിലൊക്കെ കൂടുതൽ തന്നെയാണ്. അതിനുള്ള വേറെയുണ്ട്, കാരണം സിസേറിയൻ ആകുമ്പോൾ ഈ കുട്ടിക്കും ഒക്കെ ഉള്ള വരുന്ന ബുദ്ധിമുട്ടുകൾ താരതമ്യേന മറ്റേ നോർമൽ ഡെലിവറി അപേക്ഷിച്ച് നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. ആ റിസ്ക് എടുക്കാൻ രോഗികൾ തയ്യാറല്ല, ഡോക്ടർമാരും തയ്യാറല്ല. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊരു ഫാഷനാണല്ലോ, എന്തെങ്കിലും കഷ്ടകാലത്തിന് നമ്മൾ വിചാരിക്കാത്ത കോംപ്ലിക്കേഷൻ വന്നാൽ പോലും ഡോക്ടറെ ഈ നിയമക്കുറുക്കി പോയി പെടുന്ന പ്രശ്നമുള്ളതുകൊണ്ട് ഡോക്ടർമാരും ഇപ്പോൾ അതിന് ചെറിയൊരു എക്സാമ്പിൾ ഉണ്ട് ഞാൻ ഇതാക്കാം. ഞാനൊക്കെ പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് ആ ഫസ്റ്റ് സിസേറിയനായിട്ടുള്ള പല പേഷ്യൻസിനെയും രണ്ടാമത്തെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടെങ്കിൽ പ്രസവത്തിന് വയ്ക്കാറുണ്ടായിരുന്നു, പ്രസവിക്കാറുണ്ടായിരുന്നു, കുറേ എത്രയോ കേസുകൾ പ്രസവിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിസേറിയൻ കഴിഞ്ഞ പേഷ്യൻ്റ് രണ്ടാമത് പ്രസവവേദന വന്നാൽ അത്യപൂർവമായിട്ട് മുമ്പ് ചെയ്ത് ആ സ്റ്റിച്ച് വിട്ടുപോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റിച്ച് പൊട്ടിപ്പോവുക, സംഭവിക്കാം. ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളൊരു കാര്യം ഒരു രോഗിയോടോ അല്ല ഒരു ഗർഭിണിയോടോ ഉള്ള വീട്ടുകാരോടോ പറഞ്ഞാൽ അതാരെങ്കിലും പിന്നെ സംഭവിക്കുമോ? സംഭവിക്കില്ല. ഇനിയിപ്പോൾ ഇവർ സമ്മതിച്ചു എന്ന് തന്നെ വിചാരിക്കുക, സമ്മതിച്ചു, വജനിൽ പ്രസവിപ്പിച്ചു, കുട്ടി പ്രസവം കഴിഞ്ഞാലും ചിലപ്പോൾ ഈ പറഞ്ഞാൽ ചെറിയ വിട്ടുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രസവം നടക്കും, കുട്ടിക്ക് കുഴപ്പമൊന്നുമുണ്ടാവില്ല, പക്ഷേ എന്നാലും ബ്ലീഡിങ് ഉണ്ടാവും, ചിലപ്പോൾ രണ്ടാമത് സർജറി ചെയ്ത് യൂട്രസ് എടുത്ത് തള്ളേണ്ടി വരും. ഇങ്ങനെ സംഭവിച്ചാൽ നാളെ ഇത് വല്ല കോടതിയിലും പോയാൽ കോടതി ചോദിക്കുകയാണ്, നിങ്ങൾ സിസേറിയൻ ചെയ്തിരുന്നെങ്കിൽ ഇത് വരുമായിരുന്നോ? വരില്ലായിരുന്നു, പിന്നെ എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആദ്യത്തെ സിസേറിയനാണോ രണ്ടാമത്തെ സിസേറിയൻ? ഞാനടക്കമുള്ള എല്ലാ ഡോക്ടർമാരും ഇപ്പോൾ അങ്ങനെ ചെയ്യാറുള്ളൂ. കാരണം അതാണ്, ഈ കാലം മാറിയതിൻ്റെയാണ്. എങ്കിൽ പോലും എന്നെ ഒരു എൻ്റെ ഞാൻ നമ്മുടെ ആശുപത്രിയിൽ എൻ്റെ പ്രാക്ടീസിലൊക്കെ ഏതാണ്ട് ഒരു 25% സിസേറിയൻ്റെ റേറ്റ്. നമ്മളെ ലോകാരോഗ്യ സംഘടന പറയുന്നത് 15%, പക്ഷേ അത് ഇന്ത്യയിൽ പോസിബിൾ അല്ല, ഇന്ത്യയിൽ അത് സാധ്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ 15% സിസേറിയൻ എന്നാണ് ഐഡിയൽ, അത്രേ പാടുള്ളൂ എന്നാണ്. പക്ഷേ അത് നമ്മുടെ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ ആൾക്കാരെയും നമ്മളാൾക്കാരെ പിന്നെ എല്ലാം കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ സ്വഭാവം, ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ അത് സാധ്യമല്ല എന്നാണ്. പലപ്പോഴും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ റേറ്റ് ഏതാണ്ട് 50 മേലെയാണ്, 48, 50, 55 ആ റേറ്റിലാണ് കേരളത്തിലെ മൊത്തം പ്രസവത്തിലെ സിസേറിൻ്റെ റേറ്റ്.
1: ഇപ്പോൾ മനുഷ്യരിലും അല്ലാത്ത ജന്തുജാലങ്ങളിലും അവരുടെയൊക്കെ രൂപപരിണാമം അല്ലെങ്കിൽ അവയുടെയൊക്കെ പ്രസവം, ജന്മം വളരെ അത്ഭുതപ്പെടുത്തുന്ന വിസ്മയകരമായ ഒന്നാണ്. പ്രത്യേകിച്ചും താങ്കളുടെ മുമ്പിലെത്തുന്നത് ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ അല്ലെങ്കിൽ അതിൻ്റെ ഗർഭാവസ്ഥയുടെ തുടക്കം മുതലുള്ള ട്രീറ്റ്മെൻറ്റും പ്രസവവുമാണ് താങ്കൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള മനുഷ്യൻ്റെ മനസ്സിനും ഹൃദയത്തിനും ഒക്കെ അതിലപ്പുറമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ദൈവികമായ ഒരു ഇടപെടൽ. അത് എത്രത്തോളം താങ്കൾക്ക് താങ്കളുടെ ഈശ്വര വിശ്വാസത്തെയും അള്ളാഹുവിലുള്ള വിശ്വാസത്തെയും അതോടൊപ്പം തന്നെ ആ സൃഷ്ടി ചൈതന്യത്തെയും ഒക്കെ ബോധ്യപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട്? അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വല്ല വിയോജിപ്പുകളും തോന്നിയിട്ടുണ്ടോ?
0: ശാസ്ത്രം ഇപ്പോൾ പൊതുവെ ശാസ്ത്രം ഇപ്പോൾ മതത്തെ മുമ്പത്തെ ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു, ശാസ്ത്രം ഉണ്ടെങ്കിൽ ദൈവനിരാസം ആണ് ശാസ്ത്രം എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ്. അത് ഇപ്പോൾ തീർത്തും മാറിയിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രത്യേകിച്ച് ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രൊഫഷനിൽ എത്രത്തോളം ഞാൻ മുന്നോട്ട് വന്നു അതിൻ്റെ ഒപ്പം തന്നെ ദൈവത്തിലെ വിശ്വാസം കൂടിക്കൂടി വരാനേ എനിക്ക് സന്ദർഭം ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിച്ച ഈ ഗർഭധാരണത്തിൻ്റെ ഭ്രൂണത്തിൻ്റെ പല വിവിധ ഘട്ടങ്ങൾ നമുക്ക് സൂറത്ത് ഖിയാമ നോക്കിയാൽ കാണാൻ പറ്റും. ആ സ്റ്റേജസ്, ആ ഇനീഷ്യൽ സ്റ്റേജസ് എല്ലാം 1500 കൊല്ലം മുമ്പ് ഖുറാനിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോഴാണ് പിന്നീട് ഖുറാൻ അതിൻ്റെ അർത്ഥറിഞ്ഞ് പറിച്ചപ്പോഴാണ് ഇപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. എന്നാലും ഇതൊക്കെ ഇപ്പോൾ എല്ലാവരും അംഗീകരിച്ച കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ പോക്ക് പോയാൽ ഈ ലോകത്തിനൊരവസാനം, നമ്മളിപ്പോൾ കാണുന്ന ഈ ഭൂമി എന്ന് പറയുന്ന ഈ സംഗതിക്ക് ഒരു അവസാനം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ ശാസ്ത്രം തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ആഗോളതാപനം ബാക്കിയുള്ളതും മറ്റേ കടൽനിരപ്പ് ഉയരലും അല്ല ഒന്നും വേണ്ട, ഈ പറഞ്ഞ പോലെ 2 കൊല്ലം മഴ പെയ്യാതിരുന്ന തന്നെ പ്രശ്നം തീർന്നു, സംഗതി തീർന്നു. അപ്പോൾ എന്തായാലും ഈ ഭൂമിക്കൊരു അവസാനം ഉണ്ട് എന്നുള്ള കാര്യം ശാസ്ത്രം തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവവിശ്വാസം കൂടാനാണ് കൂടിയിട്ടേ ഉള്ളൂ. ഈ ഡോക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവവിശ്വാസം എനിക്ക് കൂടിയിട്ടേ ഉള്ളൂ.
1: കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഈ രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന താങ്കൾക്ക് പലപ്പോഴും ദുരനുഭവങ്ങൾ, വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ സന്തോഷകരമായി, കാരണം ഒരു ജന്മത്തിന് സഹായകമായി വഹിക്കുന്ന ഒരു പ്രാതിനിധ്യം അതാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വളരെയധികം സന്തോഷവും ആത്മഹർഷവും തോന്നിയിട്ടുണ്ടാവും, സഹോദരിമാരുടെ ഭാഗത്തു നിന്നും താങ്കൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: എനിക്ക് ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനസ്സിന് ഇതാകണേ. എന്നാലും ചില സംഗതികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിമിത്തം എന്നൊക്കെ പറയണ ഉണ്ടല്ലോ, ഒരു കലാകലോൻ്റെ അത് ആ ഒരു വിധി എൻ്റെ ജീവിതത്തിലെ അനുഭവം പറയണ ഞാൻ ഒരു ഏതാണ്ട് ഒരു 12 കൊല്ലം 12-13 വർഷം ഒരു ദിവസം ഒരു സന്ധ്യക്കാണ്, സന്ധ്യാസമയത്താണ് ഞാൻ എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിലെ വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. ഒരു മഴയുള്ളൊരു ഒരു വൈകുന്നേരമാണ്, എനിക്ക് അത് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അത് കാർ ഷെഡ് പുറകിലാണ്. അവിടുന്ന് വണ്ടി എടുത്ത് ഞാൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ പോർച്ചിൻ്റെ അവിടെ ഒരാൾക്കൂട്ടം കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു അപ്പോൾ ഞാൻ എന്താണെന്ന് വിചാരിച്ച് എന്താ വണ്ടി നിർത്തി നോക്കി, എന്താണെന്ന് വെച്ചാൽ അതിൽ പരിചയമുള്ള ആൾ വന്നിട്ട് പറഞ്ഞു, സാറേ ഒരു കുട്ടിയുടെ ഞങ്ങളുടെ അടുത്തൊരു സ്ത്രീ പ്രസവിച്ച് ആ സ്ത്രീ മരിച്ചു, അതിന് ആരുമില്ല, കുട്ടിയെ ഞങ്ങളിവിടെ കൊടുന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കുട്ടികളുടെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള അപ്പോൾ ഞാൻ ഇങ്ങനെ സംശയത്തിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി ചെന്നു നോക്കുമ്പോൾ ഇവിടെ അടുത്ത പ്രദേശത്തുള്ള ഒരു ഗർഭിണി, അത് സ്ത്രീ വീട്ടിൽ പ്രസവിച്ചു, ഗർഭിണിയാണെന്ന് അറിയില്ലായിരുന്നു, അവിഹിത ഗർഭമായിരുന്നു, ഗർഭിണി, അതിനാരുമില്ല, അപ്പയമ്മയോ പിന്നെ വേറെ ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ ആരുമില്ല, ഇത് ഗർഭിണിയാണെന്ന് ആരും അറിയില്ലായിരുന്നു. വീട്ടിൽ നിന്ന് പ്രസവിച്ചു അനിയന്ത്രിതമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ബ്ലീഡിങ് ഉണ്ടായി, ഇപ്പം ഇങ്ങനെ ആ സമയമാകുമ്പോൾ ആരോ അടുത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം എന്തോ കേട്ട് ചെന്നു, അടുത്ത വീട്ടിലെ സ്ത്രീകൾ അറിയാൻ നോക്കുമ്പോൾ ആകെ രക്ത പുഴയിൽ കിടക്കുന്ന സ്ത്രീയും ഈ കുട്ടിയാണ് കാണുന്നത്. അപ്പോൾ ഇവരവിടുന്ന് ആൾക്കാരെല്ലാം കൂടി കുട്ടി ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്ക് സ്ത്രീ മരിച്ചു. അപ്പോൾ ഈ കുട്ടിയാണെന്നുണ്ടെങ്കിൽ 2 കിലോ തികച്ച് വെയിറ്റില്ല, അത്രയും ഉള്ളൂ. അപ്പോൾ ഇതിനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അതാണ് ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ എന്താ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷനും ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒരു നേവപരമായിട്ടൊരു പ്രശ്നമാകുമോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും മനുഷ്യക്കുട്ടിയല്ലേ, നമുക്ക് നോക്കാം, തൽക്കാലം അവിടെ കിടക്കട്ടെ എന്നാണ് അവിടെ കുട്ടിയെ അവിടെ ആശുപത്രി ഞങ്ങൾ ശുശ്രൂഷിച്ചു. കാരണം 2 കിലോ വെയിറ്റും ഉള്ളൂ, ഇത് വെയിറ്റും കൊണ്ട് തീരെ കുറവായിരുന്നു. ആ കുട്ടി അവിടെ വളർന്നു, 3, 4 വയസ്സ് വരെ അവിടെ തന്നെ വളർന്നു,
1: ഹോസ്പിറ്റലിൽ തന്നെ
0: വളർന്നു. ആ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം എനിക്ക് തോന്നി ഈ 4 വയസ്സ് അല്ല, ഇപ്പോൾ കുട്ടി വളരാൻ പറ്റിയ അന്തരീക്ഷമല്ലല്ലോ ആശുപത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവനെ എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ആലോചിച്ച് അപ്പോഴാണ് എനിക്ക് SOS
1: കുട്ടിയുടെ മറ്റേ മുലപ്പാലും സംരക്ഷണമൊക്കെ
0: നേഴ്സുമാരായിട്ട് എടുത്തു, കുപ്പിപ്പാലൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ പിക്കപ്പ് ചെയ്തു കുട്ടി, വെയിറ്റൊക്കെ നല്ല ഉഷാറായി പിക്കപ്പ് ചെയ്തു. ഈ പിന്നെ ഇവൻ എന്ത് ചെയ്യാം നല്ലൊരു മാർഗം ഇങ്ങനെ ചിന്തിപ്പിച്ചപ്പോഴാണ് SOS ചിൽഡ്രൻസ് വില്ലേജിനെ പറ്റി കേട്ടത്. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ആലുവയിലെ SOS ചിൽഡ്രൻസ് വില്ലേജിൽ ഒരു മുസ്ലിം വീടുണ്ടെന്നും അവർ, കാരണം ഇവൻ്റെ മാതാവ് മുസ്ലിമാണെന്നറിയാം എന്നുള്ളത്, അവനെ അവിടെ കൊണ്ടുപോയി അവനിപ്പം 6ാം ക്ലാസ് പഠിക്കുന്നു, 6ാം ക്ലാസ് കഴിയാറായി. അല്ല മിടുക്കനായിട്ട് ഉഷാറായിട്ട് പറഞ്ഞു. ഏതായാലും അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് SOS ആയിട്ട് നല്ലൊരു ബന്ധമായി. ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നന്മയിൽ പങ്കെടുക്കാൻ ഈ ആ കുട്ടി കാരണം എനിക്ക് പറ്റി. ഇപ്പോഴും ബന്ധമുണ്ട് അവനൊക്കെ, ഞങ്ങളൊക്കെ മാമാന്ന വിളിക്കാം, എന്നെ വലിയ മാമാന്ന വിളിക്കാം. ഇപ്പോഴും പോകും, കാണുമ്പോൾ അവൻ്റെ ഒരു അതൊരു വീടുമല്ലേ SOS,
1: അതൊരു ചാരിതാർത്ഥ്യജനകമായ ഒരു അനുഭവമായിട്ട്,
0: ജീവിതത്തിൽ വലിയ ഭയങ്കര ഒരു വല്ലാത്തൊരു അനുഭവമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിരിക്കുന്നത്.
1: അപ്പോൾ ഇത് സാധാരണഗതിയിലുള്ള വിവാഹം, പ്രസവം ഇതൊക്കെ അനുസ്യൂതമായി തുടരുന്ന ഒരു പ്രക്രിയയാണ് സമൂഹത്തിൽ, സ്വാഭാവികമായി നടക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അതിൽ ഇനിയും വിവാഹിതരാവാൻ നിൽക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഗർഭാവസ്ഥയിൽ നിൽക്കുന്ന, ഗർഭിണികളായി നിൽക്കുന്ന പെൺകുട്ടികളോട്, സഹോദരിമാരോട് പറയാനുള്ള ഒരു സന്ദേശം എന്താണ്?
0: നമ്മൾ ഈ ഗർഭം, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഗർഭം അല്ലെങ്കിൽ പ്രസവം എന്ന് പറയുന്നത് ഒരു രോഗമല്ല. അത് നിങ്ങൾ നല്ലൊരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വരുന്ന ഇടയ്ക്ക് വരാവുന്ന പ്രശ്നങ്ങളൊക്കെ നേരത്തെ കണ്ടുപിടിക്കും, അതിനുള്ള വേണ്ട അതിൻ്റെ തിരുത്തലുകൾ അവർ ചെയ്തോളും. അതോടൊപ്പം തന്നെ ഇതൊരു ദൈവാധീനം വേണ്ട കാര്യമെന്ന് പ്രത്യേകം ഓർക്കുക. കാരണം നമ്മളെങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നോർവേയിൽ പോലും 100,000 പ്രസവം ഉണ്ടെങ്കിൽ 8 പേര് മരിക്കുന്നുണ്ട് ഇപ്പോഴും. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് തടയാൻ പറ്റില്ല. അത് കാരണം തടയാൻ പറ്റാത്ത തലം ചില പ്രശ്നങ്ങൾ ഗർഭത്തിൽ വരാം, പ്രസവ സമയത്ത് വരാം. ഒരു ചെറിയൊരു രോഗത്തിൻ്റെ പേരെന്നെ ഞാൻ പറഞ്ഞു, ആമിനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന് പറഞ്ഞിട്ടൊരു രോഗമുണ്ട്. പ്രസവേദന തുടങ്ങിയതിന് ശേഷം ഈ കുട്ടി കിടക്കുന്ന വെള്ളം ശരീരത്തിലേക്ക് കയറി എംബോളിസായിട്ട്, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷം നേരം കൊണ്ടാണ്, ഒരു 4-5 മിനിറ്റ് കൊണ്ട് ആൾ മരിക്കും. ചികിത്സ എവിടെയാണെങ്കിലും, ഇത് അമേരിക്കയിലാണെങ്കിലും ആൾ മരിക്കുകയുള്ളൂ. കാരണം അത്തരം നമുക്ക് തടയാൻ പറ്റില്ല. നമുക്ക് ഒരു ഡോക്ടർക്കും തടയാൻ പറ്റില്ല, രോഗികൾക്കും തടയാൻ പറ്റില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യുള്ളൂ? പ്രാർത്ഥിക്കുക. അത് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ദൈവവിചാരം എന്തായാലും നല്ലതാണ്. അത് വേദിയാതിലും ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരും ആയാലും ദൈവവിശ്വാസം നല്ലത് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഗർഭാവസ്ഥയിൽ മനസ്സിന് സമാധാനം ഉണ്ടാക്കുക, അവതരണ ഗ്രന്ഥങ്ങൾ വായിക്കുക,
1: ആവശ്യമായ
0: ശുശ്രൂഷകൾ, വേണ്ട രീതിയിലുള്ള വിശ്രമങ്ങൾ, വേണ്ട രീതിയിലുള്ള ഭക്ഷണം. ഭക്ഷണം എന്ന് വെച്ചാൽ ഒരുപാട് കഴിക്കലല്ല, പിന്നെ നമ്മൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം. കാരണം ചില ആൾക്കാർക്ക് ചിലത് പറ്റുണ്ടാവില്ല. ഉദാഹരണം ഷുഗറുള്ള ഒരാളാണെങ്കിൽ മധുരം പറ്റുണ്ടാവില്ല. അങ്ങനെ ബി പി ഉള്ള ഒരാളാണെങ്കിൽ ഉപ്പ് കുറയ്ക്കേണ്ടി വരും. അങ്ങനെ അതൊക്കെ ഡോക്ടർ അനുസരിച്ചുള്ള ശരിയായിട്ടുള്ള ഭക്ഷണം ഇത്രയും കഴിച്ചാൽ ബാക്കി ദൈവത്തിനോടും പറയുക. സുഖപ്രസവമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യമുള്ള കുഞ്ഞിനെ, ഇനിയിപ്പോൾ പ്രസവം എങ്ങനെയാവട്ടെ, ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മയും കിട്ടണം.
1: അപ്പോൾ ഒരു സുരക്ഷിത പ്രസവത്തിന് അറിഞ്ഞിരിക്കേണ്ട സ്ത്രീകളും സ്ത്രീകളോട് ബന്ധപ്പെട്ടവരും കുടുംബങ്ങളും അറിഞ്ഞിരിക്കേണ്ട ചില വളരെ ചെറിയ, വളരെ പ്രസക്തമാണെങ്കിലും വളരെ ചുരുങ്ങിയ ചില നിർദ്ദേശങ്ങളാണ് താങ്കൾ അവതരിപ്പിച്ചത്. പക്ഷേ അതോടൊപ്പം അനുബന്ധമായിട്ട് ഒരു കാര്യം കൂടി, ഒരു സംശയം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ വളരെയധികം ഇപ്പോഴത്തെ ജീവിത സാഹചര്യം കൊണ്ടൊന്നോ അറിയില്ല, ചരിത്രാതീത പുരാതന കാലം മുതലേ ഉള്ളതാണ് കുട്ടി ജനിക്കാത്ത, ഗർഭിണിയാവാത്ത ഒരവസ്ഥ, വന്ധ്യത. ഇത് പ്രവാചകന്മാരുടെ കാലത്ത് അവരുടെ ജീവിതാനുഭവങ്ങളിൽ പോലും ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഈ വന്ധ്യതയ്ക്ക് ശാസ്ത്രീയമായ ചികിത്സയും പരിഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് അശാസ്ത്രീയമായ ചികിത്സകളും അന്ധവിശ്വാസങ്ങൾ അധിഷ്ഠിതമായ ചികിത്സകളൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ താങ്കളുടെ അനുഭവം എന്താണ്, അല്ലെങ്കിൽ താങ്കളുടെ അടുത്തേക്ക് വരുന്ന രോഗികളോട് നൽകാറുള്ള ഉപദേശം എന്താണ്, അതിന് നൽകുന്ന നൂതനമായ ചികിത്സാ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ലഭ്യമാകുന്നത്?
0: വന്ധ്യത കൂടി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ വന്ധ്യത എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, പഴയകാലത്തെ പോലെ അത് സ്ത്രീകളുടെ മാത്രം ഒരു പ്രശ്നമല്ല. ഇപ്പോൾ നമ്മുടെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഏതാണ്ട് 40% വന്ധ്യതയ്ക്ക് കാരണം സ്ത്രീകളുടെ പ്രശ്നങ്ങളും 40% പുരുഷൻ്റെതും 20% രണ്ടുപേർക്കും കുഴപ്പമില്ലാത്തതാണ്. ഒരു കുഴപ്പമില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 20% അങ്ങനത്തെ കേസുകളാണ്. ഭാര്യക്കും ഭർത്താവിനും നോക്കിയാലൊരു കുഴപ്പമുണ്ടാവില്ല. ഇതാണ് പലപ്പോഴും നമ്മൾ ഒക്കെ കേട്ടിട്ടുണ്ടാവും, 6-7 വർഷം ഒരു ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി, വേറെ ആൾ വന്ന് കല്യാണം കഴിച്ചു, പിറ്റത്തോ കൊല്ലം പ്രസവിച്ചു, പലപ്പോഴും കേൾക്കാറുള്ളൊരു സംഭവമാണ്. അത് കാരണം അതാണ് ഈ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി. എന്തായാലും ഈ വന്ധ്യത കൂടി വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ നമ്മുടെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ സാമൂഹികമായിട്ടുള്ളൊരു പ്രശ്നം. ഈ ഭർത്താക്കന്മാർ ഗൾഫിലും, നമ്മുടെ കേരളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഗൾഫിലും ഭാര്യമാരും ഇവിടെ ആയിട്ടുള്ള അതിൻ്റെ അപ്പോൾ ആ സാമീപ്യം ഇല്ലാത്തത് കൊണ്ടുള്ള ഒരു അതൊരു ശരിയായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസുഖമായിട്ടൊന്നും പറയാൻ പറ്റില്ല. എന്നാലും സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണത്. അതാണ് ഒരു കാരണം. പിന്നെ നമ്മൾ ഈ ഇറുകി പിടിച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നത്, ഭക്ഷണത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഹോർമോണുകൾ, അതുകൊണ്ട് തന്നെ ഹോർമോണുകളിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇങ്ങനെ ഒരു കുറേ അധികം. പക്ഷേ ഇതോടൊപ്പം തന്നെ നമുക്ക് ഈ വന്ധ്യയുടെ ചികിത്സയും ഒരുപാട് ഇപ്പം നമുക്ക് പുരോഗമിച്ചിട്ടുണ്ട്, വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ടെസ്റ്റ് ട്യൂബ് ശിശു, ഇക്സി എന്നൊക്കെ പറയുന്ന വളരെ ഇതായിട്ടുള്ള പരിപാടികൾ ഇപ്പോൾ നമുക്ക് മുമ്പത്തെ കാലത്തിൻ്റെ സൗകര്യം എവിടെ ഉണ്ടായിരുന്നില്ല. പേരും നമുക്ക് ഇവിടെ അടുത്ത് പെരിന്തൽമണ്ണ അടക്കം, പെരിന്തൽമണ്ണ പാലക്കാടൊക്കെ ആയിക്കഴിഞ്ഞു ഇത്തരം സൗകര്യങ്ങൾ. അപ്പോൾ വന്ധ്യത എന്ന് പറയുന്നത് ഒരു ശാപമായിട്ടൊന്നും കണക്കാക്കരുത്. അത് കൃത്യമായിട്ട് അതിന് ഇന്നത്തെ കാലത്ത് അതിന് ശരിയായ അതിൻ്റെ ചികിത്സയ്ക്ക് സയൻറ്റിഫിക്കായിട്ടുള്ള മാർഗ്ഗങ്ങൾ നിലവിലുണ്ട്. നമുക്ക് അത് ചെയ്യുന്ന, എന്നാൽ ചില സന്ദർഭങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തും ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിലുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാനത് തുറന്ന് പറയാനാണ് പതിവ്. അതല്ലാണ്ട് രോഗിയെ വിട്ടിട്ട് വട്ടൻ ഇങ്ങനെ, കാരണം അവർ അത് മറ്റേ ആയുർവേദം ചെയ്യാം മറ്റേ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വെറുതെ പൈസയും ആ പ്രതീക്ഷയും മനസ്സിന്, അതിനേക്കാളും നല്ല അത് ആദ്യം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാകെങ്കിൽ പോലും നല്ലത് അതാണെന്നാണ് എൻ്റെ പേഴ്സണലായിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറാണ് പതിവ്. അത് വളരെ അപൂർവമാണ്, വളരെ അപൂർവമാണ്.
1: പ്രവാസവും മരുഭൂ ജീവിതവും ഒക്കെ കാരണമാവാറുണ്ടോ?
0: ഒരു കാരണമാണ് ആണുങ്ങളുടെ ഇൻഫെർട്ടിലിറ്റിക്ക് ഈ ചൂടുള്ള അവസ്ഥയിൽ ജോലി ചെയ്യുന്നത്, അതിനൊപ്പം തന്നെ ഈ ജീൻസ് ഇട്ടിട്ട് പണിയെടുക്കുന്നത്, പിന്നെ പ്രത്യേകിച്ച് ഈ ബേക്കറി കുക്കുകൾ, പിന്നെ ആ ചൂടിൻ്റെ ഈ സ്ഥിരമായിട്ട് ചൂടിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇതൊക്കെ അതിൻ്റെ ആണുങ്ങളിൽ വരുന്ന ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണം തന്നെയാണ്.
1: കേരളത്തിനകത്തും പുറത്തും പ്രസിദ്ധനായ ഗൈനക്കോളജി രംഗത്ത് അതുല്യമായ ഒരു വ്യക്തിത്വം ഡോക്ടർ കെ എ കമ്മാപ്പയാണ് നമ്മോട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചത്. എങ്കിലും അനുബന്ധമായിട്ട് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം അറിയുന്നത് കൊണ്ട് ചോദിക്കുകയാണ്. കാരണം ഒന്നാമതായിട്ട് ഈ തിരക്കിട്ട ധാരാളം ഗർഭിണികളുടെയും ശുശ്രൂഷയും ഈ തിരക്കിട്ട ജീവിതത്തിന് ആതൃ ശുശ്രൂഷ സേവനത്തിനിടയ്ക്ക് അദ്ദേഹം സാംസ്കാരിക സാമൂഹ്യ ഇടപെടലിന് സമയം കണ്ടെത്തുന്നു എന്നതാണ്. അദ്ദേഹം വൈജ്ഞാനിക രംഗത്ത് സാംസ്കാരിക രംഗത്ത് സാധ്യമായ ചില ഇടപെടലുകൾക്ക് അദ്ദേഹം നിർബന്ധിതാവസ്ഥയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് പ്രചോദനമായ കാര്യം എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സംസ്ഥാന പുരസ്കാരം കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി താങ്കൾ സാരഥിയായിട്ടുള്ള അൽമ ആശുപത്രി നേടുകയുണ്ടായി. അതിന് പ്രചോദനമായ കാരണം എന്താണ്? അത് സമൂഹത്തിന് നൽകാനുള്ള സ്പ്രെഡ് ആ ഒരു മെസ്സേജ് എന്താണ് ആ കാര്യത്തിൽ?
0: ഈ മലിനീകരണം നമ്മൾ വളരെയധികം ഇപ്പോൾ വളരെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഒരു കേരളത്തിൽ, കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവൻ മലിനീകരണത്തിനെ പറ്റി. എനിക്ക് ഞാൻ കുറേ പുറം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്. അവിടുത്തെ നമ്മുടെ പല സ്ഥലങ്ങളിലും, നമ്മുടെ കേരളമായിട്ട് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രകൃതി ഭംഗി മറ്റേതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളും ടൂറിസം മേഖലയിൽ വലിയ പ്രസിദ്ധമായിട്ടുള്ള പല സ്ഥലങ്ങൾ പോലും പ്രകൃതി ഭംഗിയിൽ യഥാർത്ഥത്തിൽ കേരളത്തിനേക്കാൾ എത്രയോ പുറകിലാണ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആൾക്കാർ മറ്റോടത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മളിവിടുത്തെ വൃത്തിയില്ലായ്മ തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട, ഒരു സംശയമില്ല കാര്യം. കാരണം ഇപ്പോൾ ചിലപ്പോൾ ലോകപ്രസിദ്ധമായിട്ട് നമുക്കറിയാം വെനീസ്, ഇറ്റലിയിലെ വെനീസ്, ഈ വെള്ളത്തിലെ സിറ്റി എന്ന് പറയുന്നത്. ഈ വെനീസിനേക്കാളും ശരിക്കും എത്രയോ ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ യഥാർത്ഥത്തിൽ. ആ പേരുണ്ട്, പക്ഷേ ആലപ്പുഴയിലുള്ള പ്രശ്നം നമുക്കറിയാം. അവിടുത്തെ ആ തോടുകളൊക്കെ ഒന്നും അറിയിട്ട് ചെല്ലാൻ പറ്റില്ല അതിനകത്തേക്ക്. അപ്പോൾ ഇതൊക്കെ അവ നമുക്ക് നമ്മുടെ ഇവിടുത്തെ നമ്മൾ മലയാളികൾ പൊതുവെ വൃത്തിയുണ്ടെന്ന് അതൊരു അത് വ്യക്തി ശുചിത്വം ദേഹ അത് യഥാർത്ഥത്തിൽ ശരിയല്ല. അത് അതൊരു തരം ജാടയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ വൃത്തിയില്ലായ്മ നമ്മൾ മറ്റ് പല രാജ്യക്കാരുടെയും വൃത്തി കണ്ടിട്ട് നമ്മളുടെ വൃത്തി അത് തുലം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനേക്കാളൊക്കെ ഒരുപാട് പുറകിലാണ്. അപ്പോൾ അത് തന്നെ ആദ്യം തന്നെ ഈ മലിനീകരണ വിഷയങ്ങളിൽ എനിക്ക് ഞാനിപ്പോൾ നമ്മുടെ ആശുപത്രി കെട്ടുമ്പോൾ തന്നെ അതിനുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ് നേരത്തെ തന്നെ അതിലെ വിദഗ്ധന്മാരായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി അതിനുള്ള പ്ലാന്റും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടാണ് ഡേ 1 മുതൽ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴും തുടർച്ചയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതോടനുബന്ധിച്ചിട്ടുള്ള ഈ പിന്നെ എനിക്ക് മൊത്തത്തിൽ ഇവിടെ മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാട് വളരെയധികം പൊതുവെ ഒരു മതസൗഹാർദ്ദമൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിങ്ങനെ തന്നെ നമ്മുടെ കാലശേഷം നമ്മുടെ മക്കളാകുമ്പോഴും നിലനിൽക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂട്ടായ്മകളിലൊക്കെ ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കി പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. എത്താറുണ്ട്, മുഴുവനും എത്താൻ പറ്റാറില്ല, എന്നാലും പങ്കെടുക്കാറുണ്ട് കഴിയുന്ന അത്രയൊക്കെ.
1: വളരെ വിലപ്പെട്ട സമയം ഡോക്ടർ കെ എ കമ്മാപ്പ ഗൈനക്കോളജി രംഗത്ത് വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം, അത്രയേറെ വിലപ്പെട്ട സമയം, കാരണം കഴിഞ്ഞ 30 വർഷം കൊണ്ട് 90,000-ത്തിലധികം പ്രസവം എടുത്ത അപൂർവം ഒരു ഗൈനക്കോളജിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൈപുണ്യം, അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് ഈ കേരളീയ സമൂഹം, അല്ലെങ്കിൽ പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിലെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വളരെ വിലപ്പെട്ട സമയമെന്ന് പ്രത്യേകം അടിവരയിട്ട് പറയുകയാണ്. അത് നമ്മോടൊപ്പം നമ്മുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് പീസ് റേഡിയോയുടെ പേരിൽ വളരെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പ്രസവവും പ്രസവ ശുശ്രൂഷയും കാലഘട്ടങ്ങളിലൂടെ എന്ന വിഷയമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ആരോഗ്യ വിചാരം. തുടർന്നും അതിൻ്റെ എപ്പിസോഡുകൾ റിവൈൻഡിലും അതേപോലെ തന്നെ ചാനലുകളിലുമൊക്കെ അത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ കേൾക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.
3: പ്രഗത്ഭരായ വിശ്വഘരന്മാരുടെ, ഡോക്ടർമാരുടെ സേവനം തന്നെയാണ് നമുക്ക് ആരോഗ്യ വിചാരത്തിലൂടെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതും. അടുത്തതായി നമ്മൾ എത്തി നിൽക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിനാണ്. രോഗിക്ക് ശമനത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അജീബ് കരിവാരക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. ആ ശബ്ദം കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മുഅ്മിനായാലും ഒരു മുശ്രിക്കായാലും എല്ലാവർക്കും നൽകുന്ന ഒന്നാണ് രോഗം എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആ മുഅ്മിൻ പടച്ച റബ്ബിനോട് നിരന്തരമായിക്കൊണ്ട് ആ രോഗത്തിൽ നിന്നുള്ള ശമനത്തിന് വേണ്ടി തേടുകയാണ് ചെയ്യാറ് പതിവ്. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക അധികാംഭീര്യമുള്ള അർശിൻ്റെ റബ്ബും മഹത്വമുള്ളവനുമായ അള്ളാഹുവിനോട് താങ്കൾക്ക് രോഗശമനം വരുത്തുവാൻ ഞാൻ തേടുന്നു. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക അസ്അലുല്ലാഹ അൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക അസ്അലുല്ലാഹ ഞാൻ പടച്ച റബ്ബിനോട് തേടുന്നു. അൽ അദീം അധികാംഭീര്യമുള്ള റബ്ബൽ അർശിൽ അദീം അർശിൻ്റെ റബ്ബുമായ ആ പടച്ച റബ്ബിനോട് അയ്യഷ്ഫീക ആ പടച്ച റബ്ബിനോട് താങ്കൾക്ക് രോഗശമനം വരുത്തുവാൻ ഞാൻ തേടുന്നു. അസ്അലുല്ലാഹ അൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക അസ്അലുല്ലാഹ അൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകിയ അത്തരത്തിലൊരു പ്രാർത്ഥനയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക അധികാംഭീര്യമുള്ള അർശിൻ്റെ റബ്ബും മഹത്തമുള്ളവനുമായ അള്ളാഹുവിനോട് താങ്കൾക്ക് രോഗശമനം വരുത്തുവാൻ ഞാൻ തേടുന്നു. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക അധികാംഭീര്യമുള്ള അർശിൻ്റെ റബ്ബും മഹത്തമുള്ളവനുമായ അള്ളാഹുവിനോട് താങ്കൾക്ക് രോഗശമനം വരുത്തുവാൻ ഞാൻ തേടുന്നു. അസ്അലുല്ലാഹ അൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക അസ്അലുല്ലാഹ അൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക അസ്അലുല്ലാഹ അൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക അധികാംഭീര്യമുള്ള അർശിൻ്റെ റബ്ബും മഹത്വമുള്ളവനുമായ അള്ളാഹുവിനോട് താങ്കൾക്ക് രോഗശമനം വരുത്തുവാൻ ഞാൻ തേടുന്നു. അസ്അലുല്ലാഹ അൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന നമ്മൾ 7 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കിടയിലൊക്കെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്കതുമൂലം അവരുടെ രോഗശമനം കൈവരിക്കുവാനും പടച്ച റബ്ബ് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കേവർക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് നാം ഇന്ന് പഠിച്ചത്. ഇൻഷാല്ലാ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ രോഗിക്ക് ശമനത്തിന് വേണ്ടി എന്ന പ്രാർത്ഥനയാണ് അജീബ് കരിവാരക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത്. ഒട്ടനവധി പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്ലോട്ട് കൂടിയാണ് നമ്മുടെ ഈ ഒരു പ്രഭാത പിന്നെ മോർണിംഗ് വൈബ്സിൽ പ്രക്ഷേപണം ചെയ്യുന്ന പ്രാർത്ഥനാ പഠനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് എന്ന കാര്യം കൂടി ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്.
3: അൻസാരി, നമ്മൾ എത്തി നിൽക്കുന്നത് പൂമരത്തണലിലാണ്. പൂമരത്തണലിൽ എന്നുള്ളത് നമ്മുടെ ശ്രോതാക്കളിൽ നമ്മുടെ ചെറിയ മക്കളെ ഉദ്ദേശിച്ച് നമ്മൾ ഉൾപ്പെടുത്തിയ വളരെ സവിശേഷമായ ഒരു പ്രോഗ്രാം തന്നെയാണ്. നന്മയിലേക്ക് എന്ന വിഷയത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ പൂമരത്തണലിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അൽ ഫഹദ് പൂന്തറയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ പൂമരത്തണലിലെ എൻ്റെ കുഞ്ഞനുജന്മാരെ, കുഞ്ഞനുജത്തിമാരെ, പൂമരത്തണലിൻ്റെ സ്വന്തം ശ്രോതാക്കളെ, എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ? വിശേഷങ്ങൾ എന്താണ്? നമ്മുടെ വർത്തമാനങ്ങൾ എന്തൊക്കെയുണ്ട്? എങ്ങനെ പോകുന്നു നിങ്ങൾ? പിന്നെ അന്ന് ഇന്നാളെ ഒരു ദിവസം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ എന്താ പറഞ്ഞു വെച്ചത്? എന്താ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞു വെച്ചത്? കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു നമ്മുടെ എപ്പിസോഡിൻ്റെ ക്യാപ്ഷൻ? എന്തായിരുന്നു കൂട്ടുകാരെ നമ്മുടെ എപ്പിസോഡിൻ്റെ ക്യാപ്ഷൻ? നന്മയിലേക്ക്. അതിൻ്റെ ഒന്നാണ് നമ്മൾ കഴിഞ്ഞത്, രണ്ടാമത്തതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കൂട്ടുകാരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് നന്മയിലേക്ക് അടുക്കുന്ന നന്മയിലേക്ക് എന്നതിനെ കുറിച്ചാണ് അല്ലേ? അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ദിക്കറുകൾ അല്ലേ? എന്തൊക്കെ ദിക്കറാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? ആ ദിക്കറുകളും പിന്നെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം എന്നൊരു വിഷയം അല്ലേ കൂട്ടുകാരെ? ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ കുഞ്ഞനുജന്മാരോട്, അനുജത്തിമാരോട് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? എന്താണെന്നറിയോ? നന്മയിലേക്ക് എന്ന ഒരു ക്യാപ്ഷനിൽ നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ കൂട്ടുകാരെ, നന്മ, ഇതിൽ ഏറ്റവും അടിസ്ഥാനമായ നന്മയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? എന്താണ് കൂട്ടുകാർ, കൂട്ടുകാർക്ക് എന്താണ് അറിയാവുന്നുള്ളത് അടിസ്ഥാനമായ നന്മ? നന്മകളിൽ ഏറ്റവും അടിസ്ഥാനമായ നന്മ ഏതാണ്? ഏതാണ് കൂട്ടുകാരെ? ഞാൻ പറയട്ടെ, നിങ്ങൾക്കറിയാമോ ആരാ പറഞ്ഞത് തൗഹീദ് എന്ന്? മാഷാല്ലാ, ആരാ പറഞ്ഞത്? ആരായാലും കൂട്ടുകാരെ, പറഞ്ഞതൊക്കെ ശരിയാണ്. ഏറ്റവും അടിസ്ഥാനമായ കാര്യം അത് തൗഹീദാണ്. ആ നന്മയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അല്ലേ കൂട്ടുകാരെ? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യമാണ്. കൂട്ടുകാർക്ക് അറിയാമോ, ആ കഥ അറിയാമോ നിങ്ങൾക്ക്? അറിഞ്ഞൂടെ? ഏത് കഥ? അന്ന് നടന്ന ആ സംഭവം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? തൗഹീദിന് വേണ്ടി നടന്ന സംഭവം അറിയാമോ? ഞാൻ പറയട്ടെ, നിങ്ങൾ കേട്ട് നോക്കൂ. എന്താണെന്നറിയോ, ഒരു ദിവസം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൂതൻ ആരാണ്? അള്ളാഹുവിൻ്റെ അവസാനത്തെ ദൂതൻ ആരാണ്? ആരാണ്? ആ അതെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറ ഗുഹയിൽ ഒറ്റയ്ക്കിരുന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിദായത്ത് ലഭിച്ചു, അതായത് തൗഹീദ് പഠിച്ചതിന് ശേഷം പ്രവാചകൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ വന്നു, എന്നിട്ട് ഒരു മലയുടെ മുകളിൽ കയറി നിന്നു. എന്നിട്ട് കൂട്ടുകാരെ എന്താ നടന്നെന്നറിയോ? അറിയോ നിങ്ങൾക്ക്? മലയുടെ മുകളിൽ കയറി നിന്നിട്ട് ആ നാട്ടിൽ മുഹമ്മദ് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ആരുമില്ല. മുഹമ്മദ് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ആരുമില്ല കൂട്ടുകാരെ. മുഹമ്മദിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടിൽ വിശ്വസ്തനും സത്യസന്ധനും സിദ്ദീഖും സ്വാദിഖും അതുപോലെ തന്നെ അമീനും അൽ അമീനുമായി വളർന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നോക്കൂ കൂട്ടുകാരെ, ആ മുഹമ്മദ് നബി എല്ലാവർക്കും വിശ്വസ്തനായിരുന്നു കേട്ടോ. അങ്ങനെ വിശ്വസ്തനായിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലയുടെ മുകളിൽ കയറി നിന്നിട്ട് ചോദിച്ചു, അല്ലയോ നാട്ടുകാരെ, അല്ലയോ നാട്ടുകാരെ, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ? എങ്ങനെയെന്നറിയാമോ അങ്ങനെ ചോദിച്ചത്? ഈ താഴ്വാരത്തിൻ്റെ മറുഭാഗത്തുകൂടി നിങ്ങളെ ആക്രമിക്കാൻ ഒരു കുതിരപ്പടയാളി വരുന്നുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള ആളുകൾ
5: നബിയോട് പറയുകയാണ് ഞങ്ങൾ വിശ്വസിക്കും മുഹമ്മദേ എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് എങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താണ് പറയാൻ പോകുന്നതെന്നറിയുമോ? എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ആളുകളോട്, ഞാൻ പറയുന്ന കാര്യം വിശ്വസിക്കുന്നവരാണല്ലോ നിങ്ങൾ, എങ്കിൽ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ ഇതൊന്നും ദൈവമല്ല. എന്തല്ല കൂട്ടുകാരെ? ദൈവമല്ല. ഈ വിഗ്രഹത്തിൻ്റെ ഈ വിഗ്രഹമുണ്ടാക്കിയ നിർമ്മിച്ച ആ നിർമ്മിതാവിനെ സൃഷ്ടിച്ച ലോകത്തിൻ്റെ രക്ഷിതാവായ ഒരാളുണ്ട്. ആര്? അല്ലാഹ്. ആര്? അല്ലാഹ്. ആ അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഈ ആളുകൾ എന്താണ്, ഇവരെ കൊണ്ടൊന്നിനും സാധ്യമല്ല, ഇവർക്കൊന്നും ഒന്നിനും സാധ്യമല്ല എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ത് ചെയ്തെന്നറിയാമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രതിർവ്യനുണ്ടായിരുന്നു, ഏത് എളാപ്പ. അദ്ദേഹം പറയുകയാണ്, മുഹമ്മദേ തബ്ബല്യക്യ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം എന്ന് പറഞ്ഞു. എന്തിനാ കൂട്ടുകാരെ അങ്ങനെ മുഹമ്മദ് നബിയെ പറഞ്ഞത്? നമ്മൾ നന്മയുടെ തീരത്തേക്ക് അല്ലെങ്കിൽ നന്മയിലേക്ക് എന്ന കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നന്മയിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട കാര്യം കൂട്ടുകാരെ എന്താണ്? ഈ കാര്യമാണ്. എന്തോന്ന്? ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന കാര്യം പറഞ്ഞപ്പോഴാണ് കൂട്ടുകാരെ എന്തു ചെയ്തത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭ്രാന്താണ് എന്നും മുഹമ്മദ് നബി കളവ് പറയുകയാണ് എന്നും മുഹമ്മദ് നബിയെ തള്ളിപ്പറയുകയായിരുന്നു അവിടെയുള്ള ആളുകൾ ചെയ്തത്. അതുകൊണ്ട് കൂട്ടുകാരെ, ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജനതയോട് പഠിപ്പിച്ച ആ കാര്യം തന്നെയാണ് കൂട്ടുകാരെ നമ്മുടെ അടിസ്ഥാന കാര്യവും. മറ്റൊരു കഥയും കൂടി പറഞ്ഞു തരട്ടെ കൂട്ടുകാർക്ക്. പണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥ അറിയുമോ? അറിയുമോ നിങ്ങൾക്ക്? ഇതുപോലെ അടിസ്ഥാന നന്മയായ കാര്യം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പഠിപ്പിക്കാൻ, അതിനു മുമ്പ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ് യാസർ എന്നാണ് പിതാവിൻ്റെ പേര്. എന്തോന്ന്? യാസർ. അദ്ദേഹം ഒരു ശില്പപ്പണിക്കാരനായിരുന്നു. ആരായിരുന്നു? ശില്പപ്പണിക്കാരൻ. എന്താ ശില്പപ്പണി എന്നൊക്കെ പറയുമ്പോൾ എന്താ, ഈ വിഗ്രഹമുണ്ടാക്കുന്നയാളായിരുന്നു. ആ വിഗ്രഹമുണ്ടാക്കുന്ന ആളായിരുന്നു ഈ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ്. അപ്പോൾ ഇദ്ദേഹം ഉണ്ടാക്കുന്ന വിഗ്രഹത്തെ തന്നെ എന്ത് ചെയ്യും? ഇദ്ദേഹം വിളിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ആയപ്പോൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നറിയുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് പറഞ്ഞു, പിതാവേ, താങ്കൾ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണ്. താങ്കൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എന്താ പറഞ്ഞ കൂട്ടുകാരെ? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. താങ്കളെയും എന്നെയും സൃഷ്ടിച്ച ലോകത്തിനൊരു രക്ഷിതാവുണ്ട് എൻ്റെ ഉപ്പ. ഉപ്പയോട് മോൻ പറയുകയാണ്, വാപ്പാ, നമ്മളെയും നമ്മുടെ മുൻഗാമികളെയും എല്ലാവരെയും സൃഷ്ടിച്ച ഒരു രക്ഷിതാവുണ്ട്, ലോകത്തിനൊരു റബ്ബുണ്ട്, ആ റബ്ബ് അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. കൂട്ടുകാരെ, അടിസ്ഥാനമായ നന്മ ഏതാണ്? അത് തൗഹീദാണ്. എന്താണ് കൂട്ടുകാരെ തൗഹീദ് എന്ന് പറഞ്ഞാൽ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ ലോകത്ത് കടന്നുപോയ എല്ലാ പ്രവാചകന്മാരും തൻ്റെ ജനതയോട് പറഞ്ഞു പഠിപ്പിച്ച ആ അടിസ്ഥാന നന്മയെയാണ് കൂട്ടുകാരെ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. എങ്ങനെ? ആ അടിസ്ഥാന നന്മയെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ആ നന്മയാണ് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത്. ആ നന്മയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. കൂട്ടുകാർക്ക് എന്തൊക്കെയോ ഒരു സംശയമില്ലേ, എന്താണ് പറയുന്നത്, അങ്ങ് വ്യക്തമാകുന്നില്ല എന്ന്? കൂട്ടുകാരെ, ഞാൻ പറയാം. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ ജനതയോട് പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ, ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും എല്ലാം പടച്ച ലോകത്തിൻ്റെ രക്ഷിതാവായ ആ അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആരാധന എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? അല്ലേ, ഒരു സംശയമില്ല ആരാധന എന്ന് പറയുമ്പോൾ. കൂട്ടുകാരെ, ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ ആ രക്ഷിതാവിനോടാണ്, ആരാ രക്ഷിതാവ്? അള്ളാഹു. ആ രക്ഷിതാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ രക്ഷിതാവിനോടാണ് നമ്മൾ നേർച്ചയാക്കേണ്ടത്. ആ രക്ഷിതാവിൻ്റെ മുമ്പിലാണ് നമ്മൾ സുജൂദ് ചെയ്യേണ്ടത്. ആ രക്ഷിതാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദിക്ർ പറയേണ്ടത്. ആ രക്ഷിതാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഖുർആൻ ഓതേണ്ടത്. കൂട്ടുകാരെ, ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. അങ്ങനെ ആ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ഉപയോഗമെന്നറിയുമോ? കൂട്ടുകാരെ, നമുക്ക് രോഗം വരുമ്പോൾ, നമുക്ക് വയ്യാതാകുമ്പോൾ, നമുക്ക് ക്ഷീണം വരുമ്പോൾ, നമുക്ക് സന്തോഷം നൽകിയവനോട്, നമുക്ക് സങ്കടം നൽകിയവനോട് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് സങ്കടമാണ് എങ്കിൽ, ദുഃഖമാണ് എങ്കിൽ ആ റബ്ബിനോട് തന്നെ പ്രാർത്ഥിച്ചിട്ട്, അല്ലാഹുവേ, എനിക്ക് ദുഃഖം നൽകിയവൻ നീയല്ലേ, അതുകൊണ്ട് എൻ്റെ ദുഃഖത്തെ നീ മാറ്റി നൽകണേയല്ല എന്ന് നമ്മുടെ ആവശ്യം തന്നെ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. അങ്ങനെ ആ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കൂട്ടുകാരെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം അതുതന്നെയാണ്. ആ അല്ലാഹുവിനോട് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. തൗഹീദാണ് നമ്മൾ മനസ്സിലാക്കേണ്ട നന്മ. നന്മയിലേക്കെന്ന് പറയുമ്പോൾ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട നന്മ ആ തൗഹീദാണ് കൂട്ടുകാരെ. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കൂട്ടുകാരുടെ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ തൗഹീദിന് എതിരായിട്ടുള്ള, ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയുമോ? അതാണ് ശിർക്ക് എന്നുള്ളത്. എന്താണ് ഈ ശിർക്ക്? കൂട്ടുകാർക്ക് സംശയമായില്ലേ എന്താണ് ഈ ശിർക്ക്? ശിർക്ക് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനോട്, അത് അള്ളാഹുവിനോട് നമ്മൾ പങ്കു ചേർക്കുക എന്നതിനെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. ആ ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നന്മ കരസ്ഥമാക്കാൻ സാധിക്കുക. അതായത് കൂട്ടുകാരെ, തൗഹീദ് എന്നത് നമ്മൾ മനസ്സിലാക്കിയതോടൊപ്പം ഇനി അള്ളാഹുവിനോടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ, ആ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന നഷ്ടത്തെയാണ് നമ്മൾ ഓർക്കേണ്ടത്. നമുക്ക് വരാനിരിക്കുന്ന നഷ്ടം, അതായത് ആ അള്ളാഹുവിന് പകരം ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന, കൂട്ടുകാർ കേട്ടിട്ടില്ലേ കുറേ ആൾ ദൈവങ്ങൾ അല്ലേ, കുറേ വിഗ്രഹങ്ങൾ, കുറേ മരിച്ചുപോയ മനുഷ്യർ, അങ്ങനെ തുടങ്ങിയ കുറേ ആളുകളോട് പോയി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടില്ലേ കൂട്ടുകാരെ? ആ പ്രാർത്ഥനയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ആ പ്രാർത്ഥനയാണ് നമ്മൾ മാറ്റേണ്ടത്. എങ്കിൽ മാത്രമാണ് നമ്മൾ ആ നന്മയിലേക്ക് എത്തുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ തടഞ്ഞു വെക്കണം. അങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് പ്രാർത്ഥിക്കാം. ആരോട് പ്രാർത്ഥിക്കാം? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞതും അങ്ങനെയാണ്. എങ്ങനെ? വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തുദ്ദാഇ. അള്ളാഹു സുബ്ഹാന തആല പ്രവാചകനോട് പറയുകയാണ്, എൻ്റെ അടിമ എന്നെപ്പറ്റി തന്നോട് ചോദിച്ചാൽ പ്രവാചകരെ പറയുക, ഫഇന്നീ ഖരീബ്, ഞാൻ അവൻ്റെ സമീപസ്ഥനാണ്. നമ്മൾ പ്രാർത്ഥിച്ചാം നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ആരുണ്ട്? അള്ളാഹു ഉണ്ട്. ആരുണ്ട് കൂട്ടുകാരെ? അള്ളാഹു ഉണ്ട്, നമ്മുടെ അടുത്തുണ്ട്. ഉജീബു ദഅവത്തു ദാഇ, ചോദിക്കുന്നവന് ഉത്തരവുമായിട്ട് ആരുണ്ട്? നമ്മുടെ രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയുണ്ട് എന്നാണ് കൂട്ടുകാരെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നന്മ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കാനുള്ളത് എന്താണ്? സുന്ദരമായ സ്വർഗമാണ്. ഈ തിന്മ നമ്മൾ ചെയ്താൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് ദുഃഖകരമായ നരകമാണെന്നുള്ളതാണ്. അല്ലേ കൂട്ടുകാരെ? കത്തും നരകത്തിൻ, കേട്ടിട്ടില്ലേ കൂട്ടുകാരെ ആ പാട്ട്? അല്ലേ, കത്തും നരകത്തിൻ തീജലം കരിച്ച മുഖമാണ് നരകത്തിൻ കാഴ്ച ദൂരത്തു കേൾക്കുമാർ ഘോര ശബ്ദങ്ങളാൽ പേടി പെടുത്തുന്ന ലോകം. ദൂരത്തു കേൾക്കുമാർ ഘോര ശബ്ദങ്ങളാൽ പേടി പെടുത്തുന്ന ലോകം. അതാണ് കൂട്ടുകാരെ നരകം. ആ നരകത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ആ നരകത്തിലാണ് നമ്മൾ ചെന്ന് ഭവിക്കുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എത്ര ഭയാനകമാണ്, എത്ര ദുഃഖകരമാണ്, ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. അല്ലേ, ആ നരകത്തിലാണോ നമുക്ക് പോകേണ്ടത്, സ്വർഗത്തിലാണോ പോകേണ്ടത്? കൂട്ടുകാർ പറ, ആ നരകത്തിലാണോ പോകേണ്ടത്, സ്വർഗത്തിലാണോ പോകേണ്ടത്? സ്വർഗത്തിൽ. എങ്കിൽ നമ്മുടെ നന്മയിലേക്ക് എന്ന് പൂമരത്തണ്ണൽ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ അടിസ്ഥാനമായ ഈ നന്മയെ നമ്മൾ ശരിയാക്കിയെടുക്കണം. നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ അള്ളാഹു മാത്രം. ബദരീങ്ങൾ, ഔലിയാക്കളും, ഉമ്മച്ചിമാർ, അവരൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും അവരെക്കുറിച്ച്, അവരൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അവരെ സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവുണ്ട്. ആര്? അള്ളാഹു സുബ്ഹാനഹു വതആല. ആ അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആ അള്ളാഹുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും. ആ അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ സഹായങ്ങൾ ചോദിക്കണം. നമ്മുടെ ദുഃഖങ്ങൾ പറയേണ്ടത് അത് അള്ളാഹുവിനോടാണ്. നമുക്ക് സന്തോഷങ്ങൾ നൽകുന്നവൻ അത് ലോകരക്ഷിതാവായ അള്ളാഹുവാണ് എന്ന തികഞ്ഞ ബോധത്തോടുകൂടി നമ്മൾ നന്മയിലേക്കടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. ഇൻഷാ അല്ലാ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്കടിപ്പിക്കുന്ന നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂമരത്തണലിൻ്റെ നന്മയിലേക്ക് എന്ന എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നന്മയിലേക്ക് നമ്മുടെ തോണികൾ കൊണ്ട് തുഴയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ രക്ഷിതാവിനോട് ആത്മാർത്ഥമായി കൈകൾ ഉയർത്തി, അള്ളാഹുവേ ഞങ്ങളെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണയല്ല എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. അതുപോലെ അള്ളാഹുവിനോട് സ്വർഗത്ത് ചോദിക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ നമ്മൾ പറയുക. അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ സ്വർഗത്തെ ചോദിക്കുന്ന നല്ല കുട്ടികളായി നമ്മൾ പ്രാർത്ഥിക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്മയിലേക്ക് എന്ന എപ്പിസോഡിന് വിട പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിലേക്ക് കാതോർത്തിരിക്കണേ കൂട്ടുകാരെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൽ പതിവ് പോലെ അൽഫഹദ് പൂന്തുറയാണ് നന്മയിലേക്ക് എന്നതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: അടുത്തതായി നമ്മൾ എത്തി നിൽക്കുന്നു നുറുങ്ങുകൾ. ടി ചാണ്ടി രചിച്ച ഇൻഷുറൻസ് പോളിസിയല്ല ദൈവവിശ്വാസം എന്ന ഒരു രചനയ്ക്ക് ശബ്ദം നൽകുന്നു മൻസൂർ മണ്ണാർക്കാട്.
0: ദൈവവിശ്വാസം ഇൻഷുറൻസ് പോളിസിയല്ല. തങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന ചില വസ്തുതകളെ ആസ്പദമാക്കി
6: ശാസ്ത്രജ്ഞന്മാർ ചില സാങ്കല്പിക സിദ്ധാന്തങ്ങളിൽ അഥവാ ഹൈപ്പോത്തിസിസിൽ എത്തിച്ചേരാറുണ്ട്. യഥാർത്ഥ ശാസ്ത്രജ്ഞന്റെ ദിവ്യമായ കൽപ്പനാ വൈഭവവും താൻ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിനുള്ള ദർശനശക്തിയും ഉണ്ടായിരിക്കണമെന്ന് ഒരു ഗ്രന്ഥകാരൻ പറയുന്നു. ശാസ്ത്രീയമായ ചില വസ്തുതകളുടെ ചുവടുപിടിച്ചുകൊണ്ട് തങ്ങൾ വിഭാവനം ചെയ്ത സാങ്കല്പിക സിദ്ധാന്തത്തിലേക്ക് എടുത്തുചാടാനുള്ള ദർശനശക്തിയാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞരെ ചന്ദ്രനിൽ ഇറങ്ങുവാൻ വേണ്ടിയുള്ള സാഹസിക സംരംഭത്തിന് തയ്യാറാക്കിയത്. മാനുഷിക ശക്തിയുടെ പരിമിതിയിൽ ഒതുങ്ങിക്കൂടുന്നവർക്ക് ഭാവനയുടെ ചിറകു വിരിച്ചു പറന്ന് ഉദ്ദിഷ്ട സ്ഥാനത്തെത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. മാനുഷികമായ പരിമിതികളിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ് നമ്മിൽ പലരും. പരിചിതമായ ചില വസ്തുതകളിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് നമ്മുടെ വിശ്വാസവും സങ്കല്പവും. നമ്മുടെ ഈശ്വര വിശ്വാസത്തിനുപോലുമുണ്ട് ഈ പരിമിതി. പരമ്പരാഗതമായ ആരാധനാരീതിയുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും മതിൽക്കെട്ടുകളുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ് നമ്മുടെ വിശ്വാസം. നൂതനമായ സാങ്കല്പിക സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രജ്ഞന്റെ ദർശനശക്തിയാണ് നമുക്കുണ്ടാവേണ്ടത്. നാം സ്വയം നിർമ്മിച്ചിട്ടുള്ള പരിമിതിയുടെ മതിൽക്കെട്ടുകൾ മറികടക്കാൻ നമുക്ക് കഴിയണം. സുപ്രസിദ്ധ ഗ്രന്ഥകർത്രിയായ റിബേക്ക ബേർഡ് ഒരു വിദഗ്ധ ഡോക്ടറായിരുന്നു. ഹൃദ്രോഗബാധിതയായി അവർക്ക് അങ്ങേയറ്റം ക്ഷീണം പറ്റി. ഇനിയും ഒരറ്റാക്കിനെ അതിജീവിക്കുക അസാധ്യമാകിയാൽ തന്റെ കാര്യങ്ങളെല്ലാം ശരിപ്പെടുത്തിക്കൊള്ളാൻ സഹപ്രവർത്തകരായ ഡോക്ടർമാർ അവരോട് പറഞ്ഞു. അതൊരു മുന്നറിയിപ്പായിരുന്നു. പക്ഷേ ദൈവം വെറും സങ്കല്പമല്ലെന്ന് ബോധ്യമാകുന്നതിനുള്ള മുഖാന്തിരമായി ആ മുന്നറിയിപ്പ് പരിണമിച്ചു. ദൈവത്തിന്റെ അപ്രമേയ ശക്തിയെ എത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം അവരുടെ വിശ്വാസം മാനുഷികമായ പരിമിതികൾക്കപ്പുറത്തേക്ക് പറന്നുയർന്നു. ഫലമോ, ഡോക്ടർമാർ അസാധ്യമെന്ന് പറഞ്ഞ ആ ഹൃദ്രോഗം അവരെ വിട്ടുമാറി.
2: ഇതുവരെ നമ്മൾ കേട്ടത് നുറുങ്ങുകൾ. ദൈവവിശ്വാസം ഇൻഷുറൻസ് പോളിസിയല്ല. ടി ചാണ്ടിയുടെ രചനക്ക് മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: നമ്മളെത്തി നിൽക്കുന്നത് അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലാണ്. അബ്ദുറഊഫ് അൽ ഹക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആറടിസ്ഥാനം എന്ന ഒരു ടൈറ്റിലാണ് അദ്ദേഹം നമ്മോട് സംവദിക്കുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചിരുന്നത്? മാഷാല്ലാ, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിശിഷ്ടമാണ്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും മഹത്വമേറിയത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ശരി, ഇനി അതിൽ അടിസ്ഥാനപരമായി ഒരു ആറ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഈ ആറ് കാര്യങ്ങൾ ബേസിക്കാണ്. ബേസിക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. ഈ ആറ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം എന്നുകൂടി പഠിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് മഹത്വമേറിയതാണ് എന്നതാണ്. ഏറ്റവും മഹത്വമേറിയ നാമങ്ങളാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅറാഫിലെ 180-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് വിശിഷ്ടമായ മഹത്വമേറിയ നാമങ്ങളുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം മഹത്വമേറിയതാണ്. എന്താണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം മഹത്വമേറിയതാണ്, ഹുസ്നയാണ് എന്നതാണ് ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ടത്. ഇനി രണ്ടാമത്തത്, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ മുഴുവൻ ഒരു വിശേഷണമുണ്ട്. അള്ളാഹു അലീം എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാം അറിയുന്നവൻ, അൽ ഇൽമു എന്ന വിശേഷണം അതിലുണ്ട്. അള്ളാഹു റഹ്മാനാണ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന് റഹ്മാൻ എന്ന് പറയുന്ന നാമമുണ്ടല്ലേ, നമ്മളെവിടെ പഠിച്ചത്? സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ ഉണ്ടല്ലേ. മാഷാല്ലാ, സൂറത്തുൽ ഫാത്തിഹയിൽ അർ റഹ്മാനുർ റഹീം എന്ന് നമ്മൾ പാരായണം ചെയ്യും. ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യും നിസ്കാരത്തിൽ നിർബന്ധമായിക്കൊണ്ട്? 17 തവണ നമ്മൾ പാരായണം ചെയ്യും അല്ലേ. ഓക്കെ, ഒരു ദിവസം സൂറത്തുൽ ഫാത്തിഹ നമ്മൾ 17 തവണ നിർബന്ധമായും പാരായണം ചെയ്യും. പിന്നെ അതിനുശേഷം പിന്നെ സുന്നത്തുകളുണ്ട്, ഓക്കെ, അതല്ലാത്ത സമയങ്ങളിൽ പാരായണം ചെയ്യും. എന്നാൽ നിർബന്ധമായി നമ്മൾ അർ റഹ്മാനുർ റഹീം എന്ന് 17 തവണ ഒരു ദിവസം പാരായണം ചെയ്യും. അപ്പോൾ അതിലെ ആ റഹ്മാൻ എന്ന നാമത്തിൽ റഹ്മത്ത് എന്ന വിശേഷണമുണ്ട്. അതാണ് നമ്മൾ രണ്ടാമതായി പഠിച്ചത്. എല്ലാ അള്ളാഹുവിൻ്റെ നാമങ്ങളിലും അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമുണ്ട് എന്നത്. എന്താണൊന്ന് പറഞ്ഞു നോക്കിയ എല്ലാവരും? ആ, അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളിലും ഒരു വിശേഷണം അടങ്ങിയിട്ടുണ്ട് എന്നത് രണ്ടാമത്തെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഇനി മൂന്നാമത്തത്, അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലില്ലേ? നിങ്ങളൊക്കെ പ്രാർത്ഥിക്കലില്ലേ? എപ്പോഴൊക്കെയാ പ്രാർത്ഥിക്കൽ? രാത്രി സുബഹിൻ്റെ മുമ്പ് എണീറ്റ് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പ്രത്യേകമായി അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരും ഒന്നാം ആകാശത്തിലേക്ക്, എന്നിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കാൻ അള്ളാഹു തയ്യാറാണ്, അതിന് ഉത്തരം ചെയ്യാൻ അള്ളാഹു തയ്യാറാണ്, തയ്യാറായി നിൽക്കുന്ന പ്രത്യേകമായ സമയമാണ് പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കലുണ്ടോ? ആ, ഇൻഷാ അള്ളാ, ആ സമയങ്ങളിൽ രാത്രിയിൽ ഒരല്പനേരം എണീറ്റ്, നേരത്തെ എണീറ്റ് റബ്ബിനോട് പ്രാർത്ഥിക്കണം. അതല്ലാത്ത മറ്റു പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന സമയമുണ്ട്. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കാം. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ ആദ്യം പറഞ്ഞുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ഉദാഹരണത്തിന്, എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയോ? നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുക? അള്ളാഹു നീ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്നാണ് പ്രാർത്ഥിക്കുക സാധാരണ, അല്ലേ? അല്ലെങ്കിൽ അള്ളാഹു മഗ്ഫിർലി, അള്ളാഹു എൻ്റെ പാപങ്ങളെ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കും, അല്ലേ? എന്നാൽ പാപങ്ങൾ പുറത്തു നൽകുന്ന റബ്ബേ, നീ എൻ്റെ പാപങ്ങളെ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. പാപം പൊറുക്കുന്നവൻ അള്ളാഹുവാണ്, ഗഫൂറായ അള്ളാഹുവാണ്, ഗാഫിറുദ്ദംബ്, പാപങ്ങൾ പൊറുക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ ഇതുപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും അതിനുത്തരം ചെയ്യുകയും ചെയ്യും എന്നതിൽ സംശയമില്ല. അതിന് കൂടുതൽ കാരണമാകുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കലാണ്. ഇനി നാലാമത്തത്, നാലാമത്തെ അടിസ്ഥാനപരമായ കാര്യം, അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ വിഷയത്തിൽ അതിക്രമം ചെയ്യാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആറാഫിൻ്റെ 80-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയജ്സൗന മാ കാനൂ യഅമലൂൻ. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അതിക്രമം പ്രവർത്തിക്കുന്നവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ടാകും എന്നതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അവരെന്താണോ പ്രവർത്തിച്ചത് അതിനുള്ള പ്രവർത്തന ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അതിക്രമം ചെയ്യുക എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയോ, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അതിക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അർത്ഥം ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളാതിരിക്കുക, അല്ലെങ്കിൽ ആ അർത്ഥത്തെ ശരിയായ അർത്ഥത്തിൽ നിന്ന് തെറ്റിക്കുക, അതല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ നിഷേധിക്കുക. ഇതൊക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ദുർവ്യയം നടത്തുന്ന അല്ലെങ്കിൽ അതിക്രമം കാണിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനിലും സുന്നത്തിലും വന്ന നാമങ്ങളെ കൃത്യമായി പഠിക്കുകയും അത് സ്വഹാബത്ത് മനസ്സിലാക്കിയ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി അഞ്ചാമത്തെ കാര്യം, ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട പേരുകൾ മാത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട പേരുകൾ മാത്രം നമ്മൾ സ്വീകരിക്കണം. ചില ആളുകളൊക്കെ അള്ളാഹുവിന് മറ്റു പേരുകൾ നൽകിയിട്ടുണ്ടല്ലേ. ക്രിസ്ത്യാനികൾ അള്ളാഹുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ആ, പിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് കൂടിയതാണ് ഒരു ഗോഡ് എന്ന അവരെ സങ്കല്പാണ്. അപ്പൊ അള്ളാഹുവിനെ പിതാവ് എന്നവർ പറഞ്ഞു. എന്നാൽ പിതാവ് എന്ന നാമം ഖുർആനിലും സുന്നത്തിലും വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു നാമം നമ്മൾ പറയാൻ പാടില്ല. അതുപോലെ തന്നെ ആറാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം എന്നുള്ളത്, അള്ളാഹുവിൻ്റെ പേരുകൾക്ക് സമമായി അല്ലെങ്കിൽ അള്ളാഹുവിന് സമമായി മറ്റൊന്നും തന്നെ ഇല്ല. ലോകത്ത് ഏത് സൃഷ്ടികളെടുത്തോ അതൊന്നും അള്ളാഹുവിന് സമമായതല്ല, അള്ളാഹുവിൻ്റെ പേരിന് പോലും കിടയൊത്തതല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൻ ബസീർ. അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല, അള്ളാഹുവിന് സമമാകുന്ന ഒന്നുമില്ല, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിനെ പോലെ എല്ലാം കേൾക്കാനും എല്ലാം കാണാനും ഒരാളുമില്ല. ചില ആളുകളൊക്കെ ഇപ്പം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്, എല്ലാം കേൾക്കുന്നവൻ, ഹൃദയത്തിനുള്ളിലുള്ളത് അറിയുന്നവൻ ചില വ്യക്തികളാണ്, ചില ഔലിയാക്കന്മാരാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ അള്ളാഹു പറയാണ്, അള്ളാഹു കേൾക്കും പോലെ

0: വ്യക്തമായി കുറച്ചൊരാഴത്തിൽ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊക്കെയും ആ ഒരു മനസ്സോടുകൂടി തയ്യാറായി ഇതിൻ്റെ ആദ്യാവസാനം നിങ്ങളെല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാകണം. അള്ളാഹുവിനെ കുറിച്ച് അറിയണം, അതനുസരിച്ച് ജീവിക്കണം, ആ നാമങ്ങൾ തേടുന്ന തേട്ടം നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിർ ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള വളരെ ഹൃദ്യമായ വിശദീകരണം നൽകുന്ന പീസ് റേഡിയോ ഹൈലൈറ്റ് പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആറടിസ്ഥാനം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ അബ്ദുറൌഫ് അൽ ഹിക്കമി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: ഇനി നമ്മൾ ഒരു കഥ കേൾക്കുകയാണ്. അബ്ദുസലാം വീട്ടിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഷാഹിദയുടെയും ചിന്താലോകം എന്ന ഒരു ടൈറ്റിലുള്ള കഥ കാതോർക്കാം.
3: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 16. ഷാഹിദയുടെ ചിന്താലോകം. അജ്മൽ മദ്രസാ പാഠം വായിച്ചുകൊണ്ടിരിക്കെ ഷാഹിദ അടുത്തുപോയിരുന്നു. അജ്മൽ തന്റെ വരവ് അറിഞ്ഞില്ലെന്ന് മനസ്സിലായപ്പോൾ ഷാഹിദ് അവന്റെ പുറത്തു തലോടി. ഞാൻ വന്നത് മോനറിഞ്ഞില്ലേ? ഞാൻ വായിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാണുമ്മാ. ശ്രദ്ധിച്ചാണ് വായിക്കുന്നതെങ്കിൽ കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യം മനസ്സിലാവും. നന്നായി ശ്രദ്ധിക്കാതെ പത്തുവട്ടം വായിച്ചാലും പാഠം തലേ കയറൂല. ഉമ്മാക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കി അജ്മൽ പുസ്തകമടച്ചു വെച്ചു. മോനെ, ഞാനും എന്തെങ്കിലും ജോലിക്ക് പോയാലോ ഒന്ന് ആലോചിക്കാം. ആ ആലോചന വിട്ടാളിമ്മ, അജ്മൽ പറഞ്ഞു. ഞമ്മൾ രണ്ടാളും കൂടി ജോലി ചെയ്താൽ കഷ്ടപ്പാട് വേഗം തീരും. അത് കേട്ട് അജ്മൽ ചിന്തയിലാണ്ടു. ഉമ്മ പറഞ്ഞത് കാര്യമാണ്, പക്ഷേ ഉമ്മയ്ക്കു പറ്റിയ ജോലി എന്താണ്? ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴുകാനും അടിച്ചുവാരാനും പോകാമെന്നല്ലാതെ കാര്യമായ പണിയൊന്നും ഉമ്മയെ കൊണ്ട് ചെയ്യാനാകില്ല. വീട്ടുജോലിക്കാണെങ്കിൽ കൂലിക്കുറവും, പക്ഷെ വൈകുന്നേരമേ പണി തീരുകയുള്ളൂ. സഹപാഠിയായ സമീറിന്റെ ഉമ്മ വീട്ടുവേലക്കാരിയാണ്. 8 മണിക്ക് പണിക്കു പോയാൽ 6 മണിക്കാണത്രേ തിരിച്ചു വരിക. അപ്പോഴേക്കും വളരെ ക്ഷീണിക്കും. മദ്രസ വിട്ടുവരുമ്പോഴും സ്കൂൾ വിട്ടുവരുമ്പോഴും ഉമ്മ വീട്ടിലുണ്ടാവില്ല. ഉമ്മാ, നമുക്ക് ഞാൻ അധ്വാനിക്കുന്ന കൂലി കൊണ്ട് ചെറിയ രീതിയിൽ അങ്ങ് ജീവിച്ചു പോകാം. ഞമ്മൾ 3 ആളും മാത്രമുള്ള കുടുംബല്ലേ. ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് കിട്ടും. ഡ്രസ്സാണെങ്കിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. BPL-കാരായതുകൊണ്ട് കുറഞ്ഞ പൈസയ്ക്ക് അരിയും പഞ്ചാരയും കിട്ടും. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ ഞമ്മളെ ആട് പ്രസവിക്കൂലേ. കോഴികൾക്കും കുട്ടികളുണ്ടാവും. പുറമേ സ്കൂൾ പൂട്ടിയാൽ ഞാൻ സ്ഥിരമായി ജോലി ചെയ്യുകയും ചെയ്യും. ഉമ്മ ആടിനെയും കോഴികളെയും ഇന്നേ സെൽവാനെയും നോക്കി ജീവിച്ചാൽ മതി. മകന്റെ സംസാരം കേട്ട് ഷാഹിദ് ചെറുതായൊന്ന് ചിരിച്ചു. ഇവന്റെ വർത്തമാനം കേട്ടാൽ ആള് വലുതായ മാതിരിയുണ്ട്. ഭാവിയെക്കുറിച്ച് കാഴ്ചപ്പാടും ഉത്തരവാദിത്തബോധവുമുണ്ട്. ഉമ്മാ, എനിക്കും സെൽവക്കും കൂടി ഒരു മേശ വേണം, എഴുതാനും സാധനങ്ങൾ വെക്കാനും. എന്നാലേ ഒരു സുഖമുണ്ടാകുള്ളൂ. സ്കൂളിൽ ഞാൻ 7-ൽ എത്താൻ പോവല്ലേ. അപ്പോൾ കുറേ ഹോംവർക്കും ഉണ്ടാകും. അതൊക്കെ കണ്ടിട്ടാ ഞാൻ കൂടി ജോലിക്ക് പോകട്ടെയെന്ന് ചോദിച്ചത് മോനെ, ഷാഹിദ പറഞ്ഞു. സ്കൂളും മദ്രസും വിട്ടുവരുമ്പം ഉമ്മാനെ കണ്ടാൽ എനിക്ക് ചെറിയ കുട്ടികൾക്ക് അമ്പിളിമാമനെ കാണുമ്പോഴുള്ള സന്തോഷം പോലെയാ, അജ്മൽ പറഞ്ഞു. മകന്റെ മാതൃസ്നേഹവും അവനുപയോഗിച്ച ഉപമയും ഷാഹിദയുടെ മനസ്സിൽ പൂനിലാവ് പരത്തി. മക്കൾ വലിയ സമ്പത്താണെന്ന് ഇസ്ലാം പറഞ്ഞത് എത്ര സത്യമാണ്! അതോടൊപ്പം അവർ ഒരു പരീക്ഷ കൂടിയാണ്. അള്ളാഹുവെ സ്നേഹിക്കുന്നവരും സൽസ്വഭാവമുള്ളവരുമായിരിക്കുമ്പോൾ മാത്രമേ മക്കൾ സമ്പാദ്യമായി തീരുകയുള്ളൂ. അവരെ അങ്ങനെയാക്കൽ മാതാപിതാക്കളുടെ കടമയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷയിൽ തോറ്റതുതന്നെ. ഉമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? എത്ര നേരായി ആലോചിച്ചു നിൽക്കണ്? അജ്മൽ ചോദിച്ചു. ആലോചനയാണ് കുഞ്ഞേ മനുഷ്യരെ ജീവിപ്പിക്കുന്നത്. നല്ല ചിന്തകൾ, നല്ല പ്രതീക്ഷകൾ എപ്പോഴും നമുക്ക് വേണം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു ഞാൻ. ഉപ്പ മരിച്ചപ്പോൾ എത്രയാണ് ഞാൻ ദുഃഖിച്ചത്! എങ്ങനെ നിങ്ങളെ പോറ്റുമെന്നായിരുന്നു ചിന്ത. ഖുർആൻ പരിഭാഷ വായിച്ചപ്പം എല്ലാ ദുഃഖത്തിനും പരിഹാരമായി. അജ്മലിന് ഉമ്മ വായിച്ച ആശയം അറിയാൻ തിടുക്കമായി. പ്രശ്നങ്ങൾക്ക് പരിഹാരവും മനസ്സിന്

0: ആശ്വാസവും നൽകുന്ന ആ ഖുർആൻ വചനങ്ങൾ തനിക്കും പഠിക്കണം. അത് പറഞ്ഞു തരാൻ അവൻ ഉമ്മയോട് ആവശ്യപ്പെട്ടു. അതെല്ലാം ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കുള്ള മേശയും ഭക്ഷണവും വസ്ത്രങ്ങളൊക്കെ പടച്ചോന്റെ ഖജനാവിലുണ്ട്. ആർക്കെപ്പോൾ എത്ര കൊടുക്കണമെന്ന് പടച്ചോൻ തീരുമാനിക്കും. നമ്മൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവൻ തന്നതിൽ സന്തോഷിക്കുക. ഇത് ഞാൻ ഖുതുബയിൽ കേട്ടിട്ടുണ്ട് ഉമ്മ. ഉമ്മാക്ക് ഇതൊക്കെ നന്നായി അറിയാമല്ലോ. ഉമ്മാക്ക് മദ്രസയിൽ ടീച്ചറാവാൻ പറ്റും. അജ്മലിന്റെ സംസാരത്തിൽ സാന്ദർഭികമായി വന്ന ഈ വാക്ക് ഷാഹിദയുടെ മനസ്സിലൊരു പുതിയ വെളിച്ചമായി. ഒരിക്കലും തന്റെ ചിന്തയിൽ വരാത്ത ആശയമാണ് മകനിൽ നിന്ന് കേട്ടത്. അവൾ വീണ്ടും ചിന്തയിലാണ്ടു.
1: മഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കഥ പറയാം പ്രോഗ്രാമാണ്. ഷാഹിദയുടെ ചിന്താലോകം, അജ്മലും കുഞ്ഞുപെങ്ങളും 16-ാം ഭാഗം, അബ്ദുസ്സലാം വീട്ടിയുടെ അവതരണമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: മഷാല്ലാ, നമ്മുടെ എപ്പിസ് റേഡിയോ വൈബ്സ് അതിൻ്റെ സമയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ദൃശ്യം പ്രോഗ്രാമിലേക്കാണ്. ഇന്ദ്രപ്രസ്ഥത്തിലെ കാഴ്ചകൾ എന്ന ഒരു വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഇബ്നു അലി അടത്തനാട്ടുകരയും സിബഗത്തുള്ള മടത്തൊടിയുമാണ്.
3: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഡൽഹിയുടെ തുടക്കം, യാത്ര, ചിലവുകൾ, പ്രധാനപ്പെട്ട ചില കാഴ്ചകൾ ഒക്കെയാണ് നമ്മൾ അനുഭവിച്ചത്. നമുക്ക് വീണ്ടും യാത്രകളിലേക്ക് പ്രവേശിക്കാം. യാത്രയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ കൂടെയുള്ളത് ഇടത്തനാട്ടുകര സ്വദേശി സിബ്ഗത്തുള്ള മടത്തൊടിയാണ്. നമുക്ക് ആരംഭിക്കാം. കുറേ അമ്പലങ്ങളും അതുപോലെ സ്ഥാപനങ്ങളും ഒക്കെ ആ പരിസരത്തുണ്ട്, മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് പറയാമോ?
4: കുത്തബ്മിനാറിൻ്റെ അവിടുന്ന് മടങ്ങി വരുമ്പോൾ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്ന ഒരു ഇതാണ് ലോട്ടസ് ടെമ്പിൾ. ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുമ്പോൾ അത് ബഹായി ക്ഷേത്രം എന്നാണ് അതിന് പറയുന്നത്. ബഹായി വിശ്വാസക്കാരുടെ ഒരു ക്ഷേത്രമാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ നല്ല ഒരു താമര വിരിഞ്ഞ് നിൽക്കണ, പകുതി വിരിഞ്ഞ് വാരി ഉള്ള ഒരു ഇതാണ്. അതിനാണ് ലോട്ടസ് ടെമ്പിൾ തന്നെ അതാണ് പേരന്. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ നമ്മളെ ക്യൂയൊക്കെ നിന്നിട്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ്, നല്ല ചെക്കിങ്ങോ കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കും. പക്ഷെ ഉള്ളിൽ പ്രശ്നം ഒന്നുമില്ല. ഉള്ളിൽ വിശാലമായിട്ടുള്ളൊരു ഹാള്, ആ ഹാളിൽ നമ്മൾ ചെന്നിരിക്കുക 5-10 മിനിറ്റ്, എല്ലാവരും ഇരിക്കുക, ആരും ഒരു ശബ്ദമല്ല, ഒന്നുമില്ല. ആളിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞാൽ 100 ആളോ അല്ലെങ്കിൽ 1000 ആൾ കയറിയാലും പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആൾക്കും അത്രയും മനോഹരം, അത്രയും നിശബ്ദമായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കണം, എൻ്റെ ഒരു സുഖമാണ്. അതാണ് ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ ഒരു പ്രത്യേകത. അവിടെ ചിലർ ചെന്ന് വിളിച്ചാൽ പിന്നെ പോരൂല, കുറച്ച് ചെയ്യട്ടെ എന്നാൽ.
3: ഒരു ശാന്തത,
4: ഒരു ശാന്തത, ആ ശാന്തത ഫീൽ ചെയ്യാനാണല്ലോ ചിലപ്പോൾ ഒരു സുഖം. പ്രത്യേകിച്ച് യാത്ര ചെയ്തിട്ടൊക്കെ നോക്കുമ്പോൾ അത്രയും സുഖമുള്ള ഒരു ഇതാണ്. അതാണ് എൻ്റെ അവിടെ ചിലപ്പോൾ അവർ പുറത്തുനിന്നൊരു ക്ലാസ് എടുക്കുന്നുണ്ട്, അവരുടെ മതത്തിനെ കുറിച്ച് പുറത്തുനിന്ന് ക്ലാസ് എടുക്കണം. ഉള്ളിൽ ഒരു ശബ്ദവും കാര്യങ്ങളും ഒന്നുമില്ല.
3: ഒരു ധ്യാനത്തിലെന്ന പോലെ സമാധാനപരമായി കുറേ നേരം ഇരുന്ന് ആശ്വസിച്ചിട്ട് പോരാ
4: പോരാ. അതാണ് ലോട്ടസ് ടെമ്പിളിൻ്റെ ഒരു സുഖം. ആ യാത്രയിലൊന്ന് ഇരുന്നാലും അതൊരു സുഖം തന്നെ.
3: അതിൻ്റെ നിർമ്മാണത്തിൽ ആധുനിക രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെയാണ്. പണ്ടത്തെയുള്ള ഒരു പൈതൃകമല്ല, പുതിയ കെട്ടിടമാണ്.
4: പുതിയ കെട്ടിടമാണ്, അതായത് പിന്നെ ഒരു പിന്നെ പുതിയ തരത്തിലുള്ള ആധുനിക നിർമ്മാണത്തിൻ്റെ ഒരു ഇതിൽ പെട്ടാണ് അത്. പക്ഷേ അതിമ പുരാണികമായിട്ടൊന്നും ചേർത്ത് വെച്ചിട്ടില്ല. നേരെ കുറച്ച് ഇപ്പം ഉണ്ടാകുന്ന രണ്ടും
3: സമ്മിശ്രമാണ്.
4: അതന്നെ. പിന്നെ നമ്മൾ താമസിക്കുന്നത് ഇപ്പോൾ ന്യൂഡൽഹിയിലാണല്ലോ. ന്യൂഡൽഹിയിൽ നിന്ന് നമുക്ക് ഏറ്റവും ഷോപ്പിങ്ങിന് പോകാൻ പറ്റിയ സ്ഥലവും പിന്നെ ഡൽഹിയിലെ ഏറ്റവും പ്രധാന വ്യാവസായിക കേന്ദ്രമാണ് ഈ കൊണാട്ട് പ്ലേസ് എന്നാണ് സ്ഥലം. കൊണാട്ട് പ്ലേസിൽ ചെന്ന് ഇതേപോലെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ശരിക്കും നമുക്ക് ന്യൂഡൽഹിയിൽ നിന്ന് നടന്ന് ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ താമസിക്കുന്ന ഏരിയ പഹാഡ്ഗഞ്ച് എന്നാണ് പറയുക. ന്യൂഡൽഹിൻ്റെ ഓപ്പോസിറ്റ് ലീസിന് പഹാഡ്ഗഞ്ച്, പഹാർഗഞ്ച് എന്ന് പറയും. ഈ പഹാർഗഞ്ച് നമുക്ക് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ, അത്രയും കുറച്ച് നടന്നു പോയാൽ മതി. അവിടെ ചെന്നാൽ അവിടെ ചെല്ലുമ്പോൾ നല്ല വൈകുന്നേരങ്ങളൊക്കെ ആകുമ്പോൾ വലിയ കലാപരിപാടികളുണ്ടാവും ഈ കൊണാട്ട് പ്ലേസിൽ. കൊണാട്ട് പ്ലേസ് എന്ന് പറഞ്ഞാൽ അതിൽ വലിയൊരു ഗ്രൗണ്ടും ഗ്രൗണ്ട് മുകളിൽ നമുക്ക് കാണും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പാലിക ബസാർ എന്ന് പറയും, അണ്ടർഗ്രൗണ്ടിൽ ഷോപ്പിംഗ് സെൻ്ററാണ്.
3: ഫേമസാണ്,
4: വളരെ വലിയ ഫേമസാണ്. അതിൻ്റെ അടിയിൽ വേറൊരു സൈഡിൽ പാർക്കിംഗാണ്. വണ്ടികൾ നമ്മൾ അങ്ങനെയാണ് പോകണം, പിന്നെ നമ്മൾ വണ്ടികൾ കാണില്ല. ആ വണ്ടികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. ഒരു സൈഡിൽ പാർക്കിംഗ്, അതിൻ്റെ തന്നെ മറുഭാഗം, മറുഭാഗ വശത്ത് നമുക്ക് കാണുന്നത് ഷോപ്പിംഗ് സെൻറ്റർ. നല്ല തിക്ക് ഷോപ്പിംഗ് സെൻറ്ററാണ്. ചെറിയ ചെറിയ ഷോപ്പ് കാണാണ്ട് ചോദിച്ചും കൊണ്ട് ഏറ്റവും നമുക്ക് പണ്ടത്തെ കാലത്തൊക്കെ ഫോറിൻ സാധനങ്ങൾ കിട്ടുകയറില്ലേ. ഇന്നത്തെ ആധുനിക മാർക്കറ്റിലാണെങ്കിൽ മൊബൈലിൻ്റെയൊക്കെ കുത്തകയാണ് അതിൻ്റെ ഉള്ളിൽ ചെന്നാൽ. ഏത് സാധനം വേണമെങ്കിലും കിട്ടും, അത്രയും വലിയ ഷോപ്പിംഗ് മാളാണ്.
3: എല്ലാ ഐറ്റംസും കിട്ടും അതോ ഏതെങ്കിലും പ്രത്യേക ഐറ്റംസ്?
4: അല്ല അല്ല, എല്ലാ ഐറ്റംസും കിട്ടും. അതായത് ഇപ്പൊ നമ്മള് സാധാരണ വെജിറ്റബിൾസ് അങ്ങനെ അല്ലാത്ത നമ്മൾ ഈ പിന്നെ
3: ഇലക്ട്രോണിക്സ്
4: ആൻഡ് കോസ്മെറ്റിക്സ്,
3: ഡ്രസ്
4: മെറ്റീരിയൽസ്, ബാഗ്, അങ്ങനെയുള്ള ഏറ്റവും അത് ബാർഗിങ് സെന്ററാണ്.
3: ചെരുപ്പുകളും വളരെ വില കുറഞ്ഞ് കിട്ടുന്ന
4: അതൊക്കെ അതിൽ കിട്ടും. അതൊക്കെ ബാർഗിങ് സെന്ററാണ്, നമുക്ക് ബാർഗൻ ചെയ്യാം, അതെല്ലാം സൗകര്യമുണ്ട്. പക്ഷെ അത്രയും വലിയൊരു മാർക്കറ്റാണ് അതിൻ്റെ ഉള്ളിൽ. പക്ഷെ പുറത്ത് നമ്മൾ കണ്ടാവുന്ന ഒരു വലിയൊരു പുല്ല് മൈതാനം, അതിൻ്റെ ഉള്ളിൽ വേറെ ഇറങ്ങിപ്പോകണം. അപ്പോൾ ഈ പുറത്താകുമ്പോൾ ഒരു കലാസാംസ്കാരിക പരിപാടികളൊക്കെ വൈകുന്നേരങ്ങളിൽ പല സംഘടനകളും നടത്താറ അവിടെയാണ് ഇതിൻ്റെ മുകളിൽ. അപ്പോൾ നമുക്ക് ഓപ്പൺ എയറിലിരുന്ന് കണ്ട് ഇത് കാണാനുള്ള സൗകര്യമുണ്ട്. അതാണ് പിന്നെ ഈ കൊണാട് പ്ലേസിൻ്റെ പ്രത്യേകത. പിന്നെ കൊണാട് പ്ലേസ് എന്ന് പറയുമ്പോൾ ആ പ്ലേസിന് തന്നെ ഇത് വലിയ ഒരു റൗണ്ടാണ്, വലിയൊരു റൗണ്ട് അബൗട്ടാണ് ശരിക്കും ഇതിൻ്റെ റൗണ്ട്. ഈ ഡൽഹിയിലെ പല ഭാഗത്തു നിന്നും ഇതുപോലെ ബസ്സുകൾ വന്നിറങ്ങാനും വണ്ടികൾ കൊണ്ട് നിർത്താനും, പിന്നെ ഏറ്റവും വലിയ വ്യവസായ കേന്ദ്രം തന്നെ അതന്നെ, പിന്നെ ഏറ്റവും വലിയ ബാങ്കുകളുടെ ഹൈ ലെവൽ ഹോട്ടലുകൾ, വലിയ കെട്ടിടങ്ങൾ ഒക്കെ
3: ബിസിനസ്
4: സെന്ററാണ്. അതാണ് കൊണാട്ട് പ്ലേസ്.
3: മെട്രോയെ കുറിച്ചൊന്നും പറഞ്ഞില്ല നമ്മൾ.
4: ആ മെട്രോയിൽ നമ്മൾ മെട്രോയിൽ പിന്നെ ഡൽഹിയിലെ മെട്രോ ഫേമസ് ആണ്. ഡൽഹി മെട്രോ എന്ന് പറഞ്ഞാൽ മെട്രോ എന്ന് പറഞ്ഞാലും ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര റഷുള്ള ആണ്. നമ്മൾ ഈ ഇപ്പോൾ നമുക്കൊരു അക്ഷരധാം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട്. അവിടേക്ക് പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ താമസിക്കുന്ന ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഒരു മെട്രോ ഇതുണ്ട്, സ്റ്റേഷനുണ്ട്. അവിടെ ചെന്നിട്ട് നമുക്കൊരു ടോക്കൺ എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ കയറാം. മെട്രോയിൽ കയറിയാണ് നമുക്ക് നോയിഡ എന്ന് പറയും, എൻഡാണ്, ഡൽഹിയിലെ
3: ബിസിനസ് സ്ഥാപനങ്ങൾ
4: സ്ഥാപനങ്ങൾ അതുപോലെ ഫാക്ടറികളുടെ ഒരു സെൻ്ററാണ് ഫാക്ടറികളുടെ. അവിടെ അവിടെ പോയിട്ട് നമുക്ക് അവിടെ പോണ വഴിയിലാണ് ഈ അക്ഷർധാം എന്ന് പറഞ്ഞ അക്ഷയധാം എന്ന് പറഞ്ഞ ക്ഷേത്രം. അതിപ്പോൾ ഒരു ഡൽഹിയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ കാണാനുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ യമുനാ നദിയുടെ തീരത്തിൻ്റെ ആയിട്ട് വരുന്നത് ആ ക്ഷേത്രം. അതിലും പിന്നെ ഗ്രൗണ്ടും കാര്യങ്ങളും പൂന്തോട്ടങ്ങളും എല്ലാം ഉള്ള ഇതാണ്. ഭയങ്കര സ്ട്രിക്റ്റാണ്, ഉള്ളിൽ കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലും ആധുനികതയുടെ ഏറ്റവും ഇതായിട്ടുള്ള അതുപോലെ പൗരാണികതയോടും കൂടി ചേർന്നിട്ടുള്ള ഒരു പിന്നെ ക്ഷേത്രമാണ്. ഒരുപാട് കാണാനുമുണ്ട്, കുറേ സമയം ചെലവഴിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്.
3: രാജ്ഘട്ട് പറഞ്ഞില്ല നമ്മൾ,
4: ഗാന്ധിജിയുടെ സമാധി രാജ്ഘട്ടിൽ.
3: അതെ.
4: അതും പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ, അതായത് ഈ നമ്മുടെ ചെങ്കോട്ട പിന്നെ ജമാ മസ്ജിദ് പറഞ്ഞല്ലോ, ജമാ മസ്ജിദിൻ്റെ ബാക്ക് സൈഡ് കൂടിയാണ് രാജ്ഘട്ടിൽ വരുന്നത്. അത് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം നമ്മളെ ഈ ബഹായി മന്ദിരം പറഞ്ഞല്ലേ, ലോട്ടസ് ടെമ്പിൾ, ലോട്ടസ് ടെമ്പിളിങ്ങളിൽ നിന്ന് നമ്മൾ മടങ്ങിപ്പോകുന്നത് ഈ രാജ്ഘട്ടിലാണ് മടങ്ങിയിരുന്നു. അപ്പോൾ അതിലൊരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഡൽഹിയുടെ എല്ലാ ഭാഗങ്ങളും ഈ ഒരു ഒറ്റ യാത്രയിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. അതായത് ഡൽഹിയിലെ നല്ല തെരുവോരങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഡൗൺ ആയിട്ടുള്ള തെരുവോരങ്ങളും ചേരികളും എല്ലാം ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ രാജ്ഘട്ടിൽ പോകുന്നത്. രാജ്ഘട്ടിലാണ് നമ്മൾ മഹാത്മാഗാന്ധിയുടെ സമാധി സംസ്കാരം നടന്ന സ്ഥലം. അവിടെ എപ്പോഴും ഒരു പ്രത്യേക ഏരിയയിൽ ഒരു ഇത് തറ കെട്ടിയിട്ടുണ്ടായിട്ടുണ്ട് മാർബിളിൽ, അതിലെപ്പോഴും ഒരു ജ്യോതി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡാണ് ശാന്തിവനം എന്ന് പറയും. അതിൻ്റെ ബാക്ക് സൈഡ് അവിടെ അങ്ങനെ തുടർന്ന് പോവുകയാണ് അത് ശാന്തിവനം. അതിൻ്റെ ആ ശാന്തിവനത്തിലാണ് നമ്മൾ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അതുപോലെ നെഹ്റു, അതിൻ്റെ അങ്ങനെ രാഷ്ട്രീയ സാമൂഹിക പ്രശസ്തിയിലെ ആളുകളൊക്കെ അടക്കം ചെയ്തിട്ടുള്ളത് ആ ഭാഗത്താണ്. അതിൻ്റെ ഈ എൻഡ് ചെല്ലുന്ന എത്തുന്നത് യമുനാ നദിയിലാണെന്ന് പറയുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിൽ ചെന്ന ഇഷ്ടംപോലെ കാഴ്ചക്കാരും എൻ്റർടൈൻമെൻറ്റിലെ ഇതുകളും നമുക്ക് പിന്നെ വിസിറ്റേഴ്സിന് കുറേ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊക്കെയുള്ള നല്ലൊരു സ്ഥലമാണ് രാജ്ഘട്ട്.
3: ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട്. അതിൽ പ്രധാനമാണ് രാഷ്ട്രപതി ഭവൻ.
4: രാഷ്ട്രപതി ഭവൻ, രാഷ്ട്രപതി ഭവനും പിന്നെ പാർലമെൻ്ററി അതൊക്കെ ഒരൊറ്റ ഒരു റൗണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു റൗണ്ടിൽ നമുക്ക് നടന്നോ ഒക്കെ അവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്താൽ നമുക്ക് ചെയ്യാൻ പോകുന്നു. ഒന്ന് രാഷ്ട്രപതി ഭവൻ, അതുപോലെ തന്നെ പാർലമെൻ്ററി മന്ദിരം, അതുപോലെ തന്നെ പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ മറുഭാഗത്ത് കാണുന്ന സുപ്രീം കോടതി, റിസർവ് ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, പിന്നെ അതുപോലെ നമ്മളെ പഴയ റേഡിയോസ് നിലയം, ഇതൊക്കെ ആ ഒരു ഇതിൽ പെട്ടതാണ്. ഇന്നിപ്പോൾ നമ്മൾ റേഡിയോയിൽ ഇരിക്കുമ്പോഴും അത്രയും കാലം മുന്നേ ആയിരക്ക നൂറുകണക്കിന് കൊല്ലം മുമ്പ് തന്നെ അവിടെ റേഡിയോ സ്റ്റേഷനൊക്കെ ഉണ്ടെന്ന് പറയണേക്ക. ആ റേഡിയോ സ്റ്റേഷനൊക്കെ ആ ഭാഗത്തുള്ള ഉള്ളതാണ്. പിന്നെ നമുക്ക് പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഏത് ഭാഗത്ത് നിന്ന് നമ്മൾ പോകണമെന്ന് വെച്ചാൽ ആ ഭാഗത്തെ എം പിയുടെ ഒരു എഴുത്തുണ്ടായാൽ മതി.
3: താങ്കൾ പോയിട്ടുണ്ടോ?
4: ഞാൻ പോയിട്ടുണ്ട്, ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാനവിടെ പോണ സമയത്ത് നമ്മളെ എം പി രാജേഷിൻ്റെ ആ കാലഘട്ടത്തിലാണ്.
3: പാലക്കാട് എം പി,
4: പാലക്കാട് എം പി, പാലക്കാട് എം പി രാജേഷിന്റെ ഇവിടുന്ന് അദ്ദേഹത്തിന്റെ ഒരു എഴുത്തുണ്ടായിരുന്നു. എന്റെ കൂട്ടത്തിൽ വേറെ ഒന്ന് രണ്ടായിരുണ്ടായിരുന്നു. അവര് അവിടെ അവിടെ സെക്രട്ടറി അയാൾ വിളിച്ചിട്ട് വന്നു. അവരെ സെക്രട്ടറികൾ നമുക്ക് വേണ്ടി നമ്മളെ എല്ലാ സ്ഥലവും കൊണ്ടുപോയി കാണിച്ചു തരും. പാർലമെന്റിന്റെ ഭാഗത്ത് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കാണാം. പിന്നെ കുറച്ച് പുറത്ത് വന്നാൽ രാജ്യസഭാ ഹാളിൽ പോകാം, ലോകസഭാ ഹാളിൽ പോകാം. അതൊക്കെ കഴിഞ്ഞ് കണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഏറ്റവും നല്ല ഒരു എൻ്റർടൈൻ ഒരു ജോളി എന്നുള്ളത് അവരുടെ ഭക്ഷണം കഴിക്കുന്നൊരു ക്യാൻറ്റീൻ ഉണ്ട്. ആ ക്യാൻറ്റീനിൽ വെച്ച് നമുക്ക് ഫുഡ് കഴിക്കാം.
3: വി വി ഐ പി
4: ക്യാൻറ്റീൻ ആണെങ്കിൽ തന്നെ വളരെ ചെറിയ പൈസക്ക് നമുക്ക് ആ ഭക്ഷണമൊക്കെ കിട്ടുന്നില്ലാണ് അവിടുത്തെ ഒരു പ്രത്യേകത. നമുക്ക് സൗകര്യം നല്ല ചെക്കിങ്ങും കാര്യമൊക്കെയാണ്. ഒരു ഒരു പേപ്പർ പോലും സാധാരണ ഒരു വൈറ്റ് പേപ്പർ പോലും കൊണ്ടുപോകാൻ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനത്തെ അത്രയും സ്ട്രിക്റ്റ്.
3: സെക്യൂരിറ്റി
4: സെക്യൂരിറ്റി ടൈറ്റാണ്, ഭയങ്കര ടൈറ്റാണ്. പക്ഷേ എങ്കിലും നമ്മൾ എം പിയുടെ ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോയിട്ട് ഗാലറിയിൽ ഇരുന്ന് പാർലമെൻ്റ് വീക്ഷിച്ച് പോരാനുള്ള സൗകര്യങ്ങളുണ്ട്.
3: എല്ലായിടത്തും പ്രത്യേകിച്ചൊരു നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഒരു പുതിയ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചില കാഴ്ചകൾ, നമ്മുടെ അനുഭവങ്ങൾ എന്താണ്? ഡൽഹിയിലെ ഭക്ഷണങ്ങൾ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രുചികൾ.
4: കേരളത്തിന് നമ്മളെ സംബന്ധിച്ച് മലയാളീസിന് പൊതുവെ ഒരു ഉണ്ട്, അത് ലോകത്തിൽ വേറെ
3: ചോറ് വേണം
4: പോയാലും ചോറ് വേണം. അതിപ്പോൾ ഞങ്ങളിപ്പോൾ പിന്നെ എന്താണ് സ്വിറ്റ്സർലാൻഡിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ മലേഷ്യയിൽ ചെല്ലുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ പിന്നെ ചൈനയിൽ ചെല്ലുമ്പോൾ, ചൈനയിലാണ് ഫുഡിൻ്റെ ഏറ്റവും പ്രശ്നങ്ങളുള്ള സ്ഥലം.
3: പക്ഷേ പാമ്പും
4: ചെയ്യാറില്ല. അപ്പോൾ ചൈനയിൽ ചെല്ലുമ്പോഴും മലയാളി പറയില്ല എന്താ, ഓക്കെ എനിക്ക് ഉച്ചക്ക് ചോറും സാമ്പാറും വേണം കേട്ടോ,
3: രണ്ട് വറ്റ്.
4: അപ്പോൾ ഈ നമ്മളെ കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ പിന്നെ ഈ പാക്കേജസും പാക്കേജിൽ കൊണ്ടുപോകുന്ന ആളുകളും ഒരു നമ്മൾക്ക് സൗകര്യത്തിനനുസരിച്ച് ചോറ് ശരിയാക്കിയിട്ടുണ്ടാവും. പിന്നെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഏത് രാജ്യത്ത് നിന്നാലും നമ്മൾ അവിടുത്തെ ടേസ്റ്റ് ചെയ്യണമല്ലോ, അങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുമ്പോൾ പിന്നെ ഒരിക്കലും ഫുഡിൻ്റെ പ്രശ്നം വരുന്നില്ല. കാരണം രാവിലെ ഇഡ്ഡലി ദോശ കിട്ടും, അപ്പം തന്നെ ചോറ് കിട്ടും, അപ്പം തന്നെ പാർസൽ ദോശ കിട്ടും, പിന്നെ പൊറോട്ടയും മീനും ഇറങ്ങി. കാരണം ഒന്നാമത് രാവിലെ 8 മണിക്ക് നമ്മൾ ദോശയും പൊറോട്ടയും ഇവിടെ നിന്നും പുറത്ത് ചോറ് കഴിക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ അപ്പം തന്നെ അവിടെ നിന്ന് ചോറ് പാക്ക് ചെയ്തും കണ്ട് മീൻകറിയും ചോറും സാധാരണ ചോറും മുരുകറിയും ഒക്കെ പാക്ക് ചെയ്തും കണ്ട് ഈ ഉച്ചക്ക് പിന്നെ ഡബ്ബാവാലകളുണ്ടല്ലോ,
3: കേട്ടിട്ടില്ലേ?
4: അവർക്ക് പാക്ക് ചെയ്ത് കൊടുക്കണതാണ്. കാരണം ഈ പിന്നെ സ്റ്റാഫ് പോകുമ്പോൾ അവർക്ക് ഈ മല ഈ കേരളത്തിൻ്റെ ഫുഡ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പാക്ക് ചെയ്തത് ആ സമയത്ത് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് ഡൽഹിയിലൊന്നും വെച്ചിട്ട് ഒരിക്കലും ഒരു ഫുഡിൻ്റെ പ്രശ്നങ്ങൾ വരുന്നില്ല. പിന്നെ അവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പൂരി ബാജി ഇങ്ങനെയുള്ള
3: ചപ്പാത്തി
4: ഇതൊക്കെ ഒന്ന് കേരളത്തിൽ നമുക്ക് പൊതുവേ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഫുഡിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല നമ്മൾ പോവുകയാണെങ്കിൽ.
3: എല്ലാ സ്ഥലങ്ങളിലും വിസിറ്റേഴ്സിൻ്റെ ഒരു നല്ല സമയം ഉണ്ടാവും, ഏത് അവിടുത്തെ ഒരു സന്ദർശകർക്ക് ഏറ്റവും നല്ല ഒരു സമയം അതെന്താണ് അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ?
4: ഡൽഹിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഒരു ഫെബ്രുവരിക്ക് ശേഷമാണ്. ജനുവരി ലാസ്റ്റ്, ഫെബ്രുവരിക്ക് ശേഷം പോയാൽ അത്യാവശ്യം ഒരു കുളിർ അനുഭവപ്പെടുന്നവർക്ക് കുളിരാകും. പിന്നെ ഏപ്രിൽ മെയ് ആകുമ്പോൾ അത്യാവശ്യം ചൂടുണ്ടാവും. ഏകദേശം ഇപ്പോൾ നമ്മൾ ഈ നാട്ടിലുള്ള ഇതേ ഒരു കാലാവസ്ഥയായിരിക്കും. പിന്നെ ഒരു മഞ്ഞുകാലത്ത് പോയാൽ ഭയങ്കര മഞ്ഞായിരിക്കും. അവിടുത്തെ മഞ്ഞിന് മരിക്കണ ആളുകൾ മരിക്കണ സ്ഥലങ്ങളാണ്,
3: മൈനസിലൊക്കെ എത്തുന്ന സമയം.
4: അതായത് ഡൽഹിയിലൊക്കെ ആളുകൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ആ തണുപ്പിന് ഒരിക്കലും നമ്മളൊരു മലയാളിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും,
3: താങ്ങാൻ പറ്റില്ല,
4: താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഡിസംബർ നവംബർ ലാസ്റ്റ് ഡിസംബർ ഫുള്ളായിട്ടും യാത്ര ഒഴിവാക്കുക. ജനുവരി ലാസ്റ്റ് മുതൽ ഫെബ്രുവരി മുതൽ, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് എന്ന് പറയുമ്പോൾ ലോകത്തെ എല്ലായിടത്തും ആണെങ്കിലും ഒരു വസന്തകാലത്തിൻ്റെ ഇതാണ്. അതുകൊണ്ട് നമുക്ക് എന്താ ഈ പൂക്കളും, ഇപ്പോൾ ഞാനീ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ രാഷ്ട്രപതി ഭവനാണെങ്കിലും പാർലമെൻറ്റ് എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ഗ്രൗണ്ട് പിന്നെ പുൽമൈതാനങ്ങളും പൂന്തോട്ടങ്ങളും ഉള്ള സ്ഥലമാണ് ഡൽഹി. അത്രയും പൂമൈതാനങ്ങളും പൂന്തോട്ടങ്ങളും ഉണ്ട്. അതുകൊണ്ട് അവരൊക്കെ പൂത്ത് നിൽക്കുന്ന സമയം തന്നെ ഈ ഏപ്രിൽ മെയ് തന്നെ പോകണം. അതുകൊണ്ടാണ് ആ സമയം നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. പോണല്ലോ,
3: 4-5 തവണ ഡൽഹിയിൽ പോയിട്ടുണ്ട്, ഇനിയും ദിവസങ്ങൾക്കുള്ളിൽ പോകാൻ നിൽക്കുകയാണ്. ഡൽഹി എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും കാണണം എന്ന് തോന്നുന്ന ഒരെണ്ണം പറയണമെങ്കിൽ ഏതാണ് പറയുക?
4: ഡൽഹിയിലെ ഓൺ ദി വേ ഞാൻ പറയുകയാണെങ്കിൽ അത് എനിക്ക് പറയാനുള്ളത് താജ്മഹലാണ്. താജ്മഹൽ ഞാൻ വീണ്ടും വീണ്ടും കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീരെന്നാണ് അതിനെ കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഞാനിപ്പോൾ പോകുമ്പോഴും ആഗ്രയിൽ ഇറങ്ങിയിട്ടേ പോവുള്ളൂ. പിന്നെ ഡൽഹി തന്നെ മൊത്തത്തിൽ എനിക്ക് ഡൽഹി എല്ലായിടത്തും വീണ്ടും വീണ്ടും കാണണം തോന്നുന്നു. ഞാൻ പിന്നെ ഏറ്റവും എനിക്ക് സുഖം തോന്നുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പാലിക ബസാറില്ലേ, ആ പരിക ബസാറിൽ ആ മുകളിലെ പുൽപ്പരപ്പിൽ പോയിട്ട് ഒരു മണിക്കൂറെങ്കിലും ഇരിക്കണം എന്നുള്ളതാണ് എന്നെ ഡൽഹിനെ എപ്പോഴും ആകർഷിക്കുന്നത്.
3: ഒരു ധ്യാനം, ശാന്തത,
4: ശാന്തത, നല്ല രസമാണ് അത്.
3: ജീവിതത്തിൻ്റെ ഒരുപാട് സമയം യാത്രയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്, ഒരുപാട് കാശ് ചെലവഴിച്ചിട്ടുണ്ട്. ഒരു സ്വാഭാവികമായ ചോദ്യം, യാത്ര കൊണ്ട് എന്താണ് സിബ്ഗത്തുള്ള കിട്ടുന്നത്?
4: യാത്രയിലെ അനുഭൂതി എന്ന് പറയുന്നത് അത് യാത്ര ചെയ്തിട്ട് ഏതൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, നമ്മൾ യാത്ര പോകുന്ന ആളുകളല്ല തിരിച്ചു വരുന്നത്. നമ്മൾ ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും യാത്ര പോകുക എന്ന് പറഞ്ഞാൽ. യാത്രയിൽ ഞാനൊരു ലക്ഷ്യം വെച്ചിട്ടാണ് പോകലാണ്. അതായത് ഇപ്പോൾ അതിനുള്ള പൈസയും മറ്റൊന്നും നോക്കിയിട്ടല്ല, എന്തെങ്കിലും ചിലപ്പോൾ സ്വരൂപിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ വേറുള്ളതേവിൽ നമ്മളൊരു അതിനൊരു പ്രത്യേക ഇൻകം കണ്ടെത്തിയിട്ട് അതുകൊണ്ട് പോകണം. ഇപ്പോൾ ഡൽഹിക്ക് പോകണം, ഡൽഹിയിൽ ഇപ്പോൾ നമ്മളെന്താ ഈ യാത്രയിൽ ഒരു ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും യാത്ര പോകുമ്പോൾ ആളുകൾ അതിനെത്ര കോസ്റ്റ് ആകുമെന്ന് എന്നോട് ചോദിക്കൽ. പക്ഷെ ഞാൻ അതിന് ഒരിക്കലും അത്ര കോസ്റ്റ് ആകണില്ല. നമ്മളിപ്പോൾ സാധാരണ ഒരു ഇപ്പോൾ എടത്തനാട്ടുകരയിൽ നിന്ന് അല്ലെങ്കിൽ പാലക്കാട് നിന്ന് പെരിന്തൽമണ്ണിൽ നിന്ന് പിന്നെ മൈസൂർ പോയി ഒരു ഫാമിലിയിലോട്ട് പോയി തന്നെ അതേ ലാഘവത്തോടെ എനിക്ക് തോന്നുന്നു നമുക്ക് താജ്മഹൽ കണ്ടുവരാമെന്നില്ല. പക്ഷെ അതാൾ അധിക ആളുകൾക്കും അറിയില്ല, പിന്നെ ഒറ്റക്ക് പോകുക എന്നുള്ളത് അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനിപ്പോൾ ഇപ്പോൾ അടുത്ത് എൻ്റെ ഒരു ഗ്യാങ് പോകുന്നുണ്ട്, ഒരു ഒരാൾക്ക് 6,000 rupees ഇവിടെ താജ്മഹൽ ഡൽഹി സന്ദർശിച്ച് തിരിച്ച് എല്ലാ ചെലവും കൊടുത്തു വരാൻ 6,000.
3: കേരളത്തിലെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പാണ്,
4: വളരെ ഇതാണ്. പക്ഷെ അത് ആളുകൾക്ക് അറിയില്ല. ആളുകളൊന്നും നമ്മൾ ഡൽഹി പോയി എന്ന് പറയുമ്പോൾ ഡൽഹി ഒരുപാട് പൈസ, അപ്പോൾ ഒക്കെ ഫ്ലൈറ്റിന് അങ്ങനെയാണ് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പാക്കേജിൽ ഒരാൾ സിംഗിൾ ആയിട്ട് ഒരാൾ പോകുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും അടുത്തിൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്നത് 6,000 rupees. അതിൽ താജ്മഹലുണ്ട്, ഡൽഹി സൈറ്റ് സീൻ കംപ്ലീറ്റ് ഉണ്ട്, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഉണ്ട്, ലോഡ്ജിങ് ഉണ്ട്, 6,000 rupees. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ സ്വന്തം പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതും 6 വരില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം 6 വരില്ല, ഒരു 4 rupees ഉണ്ടായാൽ മതി ഡൽഹി പോയി വരാൻ. അതാണ് അത് അവനാൻ ഒരു എന്താണ് ഈ ലക്ഷ്യങ്ങൾ എന്നാണ്. നമ്മൾ യാത്രയിൽ എന്താ കിട്ടണമെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യം തന്നെ, യാത്രയിൽ നമ്മൾ കിട്ടുന്നത് യാത്രയിൽ കിട്ടുന്ന അസുഖം നമുക്കൊരു സ്ഥാനം സ്ഥലം പോകണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ അടുത്ത ആരോ കാശ്മീർ പോയാണല്ലേ, കാശ്മീരിൽ നിങ്ങൾക്ക് പോയിട്ട് പുറത്തിറങ്ങാനല്ല പറ്റിയിട്ടില്ല, തണുപ്പ് അല്ലേ. ഇപ്പോൾ മിനിഞ്ഞാന്ന് എൻ്റെ കൂട്ടുകാർ അവിടുന്ന് പിന്നെ ഇത് കൂട്ടിയിരുന്നു തുളിപ്പ് ഗാർഡനിലെ ഫോട്ടോ
3: ഇട്ടിട്ടുണ്ട്. മഞ്ഞ് മാത്രമായിരിക്കും
4: അല്ല, ഇപ്പോൾ മഞ്ഞിന്നൊന്ന് പുറത്തടിക്കും, മഞ്ഞൊന്നൊന്ന് പുറത്തടിക്കും. 400-450 acres ആ ഒരു തുളിപ്പ് ഗാർഡൻ്റെ. അത് നമ്മൾ ഇപ്പോൾ പോയിട്ട് കാര്യമില്ല, തുളിപ്പ് പൂത്തു വരുന്നുള്ളൂ. അത് ശരിക്കും ഒരു ഏപ്രിൽ ലാസ്റ്റിൽ പോയാലാണ് അത് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ ഊട്ടി പോയമാതിരി ചില സമയത്ത് നമുക്ക് മഴയായിരിക്കും, കാണാൻ പറ്റില്ല. ഇതിപ്പോൾ മഞ്ഞ് മൂടിയിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കും ആ ഒരു പോയിന്റ് ആ ഒരു ത്രില്ല്
3: മഞ്ഞിന്റെ ഒരു അനുഭൂതി മാത്രമേ
4: അനുഭവം. പക്ഷെ എങ്കിലും അത് നമുക്ക് മുതലായി,
3: നമുക്കൊരു അനുഭവമാണ് അത്,
4: നമുക്കത് മുതലായി. പക്ഷേ നമ്മൾ ഇത്രയും പൈസ ചിലവാക്കി പോയിട്ട് മഞ്ഞ് മാത്രമായി കണ്ടുപോകുന്നു അല്ലല്ലോ. നമ്മളൊരു ഓരോ സംഗതികൾ കാണും, നമുക്ക് ഓരോ പ്രശ്നങ്ങൾ. ഇപ്പോൾ ചൈന വന്മതിൽ കാണുമ്പോൾ നമ്മളതിനെ നമ്മൾ അനുഭവിക്കണം. അല്ലെങ്കിൽ പിരമിഡ്സ് കാണുമ്പോൾ നമ്മൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് വന്നിട്ട് ഇതാണോ കണ്ടത് എന്ന് നമ്മൾ തോന്നരുത്. നമ്മൾക്കത് കാണുമ്പോൾ നമ്മളതിൻ്റെ ആ ഒരു വർഷം എത്രയോ വർഷം മുമ്പ് ഉണ്ടാക്കിയതാണെന്നും, അല്ലെങ്കിൽ ഇത്രയും
3: അധ്വാനം
4: പിരമിഡ്സൊക്കെ കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല.
3: കാരണം ടെക്നോളജി
4: ടെക്നോളജി അതാണ് ടെക്നോളജി. ഇപ്പോൾ പെട്ടറെ കാണുമ്പോഴാണെങ്കിലും ഓരോന്ന് കാണുമ്പോൾ നേരം ഇന്ന് നമുക്ക് ചിലപ്പോൾ ഉണ്ടാക്കാം, പക്ഷെ ആധുനിക സൗകര്യങ്ങളുണ്ട്, അന്നതില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ പല എഴുത്തുകളിലും എഴുതിയിട്ടുണ്ട്, ഒന്നുകിൽ അന്ന് ഇതിനും വലിയ എന്തോ ടെക്നോളജി ഉണ്ട്, അത് മണ്ണ് പറഞ്ഞു പോയി, അല്ലെങ്കിൽ ആ മനുഷ്യന്മാർക്കൊക്കെ അമാനുഷികമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാവും. ഇത് രണ്ടും ഉറപ്പാണ്, അല്ലാതെ അത് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നമ്മൾക്കിപ്പോഴും അറിയാം.
3: നമ്മളിതുവരെ ഡൽഹിയിലൂടെയുള്ള യാത്രയിലായിരുന്നു ഒരുപാട് സ്ഥാപനങ്ങൾ, പൂന്തോട്ടങ്ങൾ, നിർമ്മിതികൾ എല്ലാം കണ്ട് ആസ്വദിച്ച് നമ്മുടെ ദൃശ്യം ഇവിടെ സമാപിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ അതിഥി എടത്തനാട്ടുകര സ്വദേശി സിബ്ഗത്തുള്ള മടത്തൊടിയാണ്. അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൽ പ്രധാനമാണ് ലോകാത്ഭുതങ്ങളിൽ കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര. നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത എപ്പിസോഡുകളിലായി അദ്ദേഹത്തിൻ്റെ ലോകാത്ഭുതങ്ങളിലൂടെയുള്ള യാത്ര നമുക്ക് ആസ്വദിക്കാം. തിരക്കിനിടയിലും പീസ് റേഡിയോയുടെ ഈ പ്രോഗ്രാമുമായി സഹകരിച്ചതിന് പ്രത്യേകം നന്ദി.
4: താങ്ക് യു. എല്ലാവർക്കും നന്ദി. പീസ് റേഡിയോയുടെ എല്ലാവർക്കും എൻ്റെ വലിയൊരു നന്ദി, നമസ്കാരം.
1: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം പ്രോഗ്രാമാണ്. നമ്മുടെ നാടുകളുടെ വിശേഷങ്ങളും സംസ്കാരങ്ങളും തനിമകളും ഒക്കെ നമുക്ക് പകർന്നു നൽകുന്ന പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ഹൃദ്യമായൊരു പ്രോഗ്രാമാണ് ദൃശ്യം. ഇന്നത്തെ ദൃശ്യത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലെ കാഴ്ചകളുമായി സിബഗത്തുള്ള മാടത്തൊടിയും കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകരയുമാണ് നമ്മുടെ കൂടെ ചേർന്നത്.
2: തീർച്ചയായും വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ അന്വർത്ഥമാക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് ദൃശ്യം. ഈ ഒരു എപ്പിസോഡ് നമ്മൾ വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ ഒരു പുനരാവിഷ്കരണം, ഖുൽ സീറു ഫിൽ അർദി ഫന്ദുറു കൈഫക്കാൻ എന്ന് തുടങ്ങുന്ന ആ വചനം, ഭൂമിയിലൂടെ സഞ്ചരിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വെച്ചിട്ടുള്ള ആ ഗുണപാഠങ്ങൾ, പാഠങ്ങൾ അത് പഠിക്കാനും അറിയാനും കാണാനും ആളുകളിലേക്ക് പബ്ലിഷ് ചെയ്യാനുമുള്ള ഒരു മഹത്തായ ദൗത്യം തന്നെയാണ് ദൃശ്യം എപ്പിസോഡിലൂടെ പീസ് റേഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.

0: അടുത്തതായി നമ്മൾ എത്തി നിൽക്കുന്നത് സ്നേഹക്കൂടിലാണ്. കുടുംബകങ്ങളിൽ ഏറ്റവും സമാധാനവും ഏറ്റവും റാഹത്തും പ്രദാനം ചെയ്യുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് സ്നേഹക്കൂട്. ഇന്ന് ഭർത്താവിൻ്റെ പെങ്ങൾ എന്ന ഒരു വിഷയത്തിൽ ഉഖ്തുസ്സൗജ് എന്ന ഒരു ടൈറ്റിലാണ് അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ഹാരിസ് ബിൻ സലീമും മനോഹരമായ ഒരു ചർച്ച നടത്തുന്നു. കാതൂർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, സ്നേഹക്കൂടിൻ്റെ ഒരു ലൈവ് കൗൺസിലിംഗിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതിലൊരു ചോദ്യം വന്നത്, അസ്സലാമു അലൈക്കും, ഞാൻ ഒരൊറ്റ മരുമകളാണ്, എനിക്ക് രണ്ട് നാത്തുന്മാരാണ്, അവർ രണ്ടുപേരും എന്നേക്കാൾ 8-10 വയസ്സിന് മുകളിലാണ്, രണ്ടുപേർക്കും കൂടി 7 മക്കളുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഭർത്താവ്, മക്കൾ വേറെ ഉണ്ട്. എപ്പോഴും ഞങ്ങളെല്ലാവരും കൂടുന്നവരാണ്. അവരും മക്കളും 15 ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട്. എത്ര ദിവസങ്ങൾ നിന്നാലും മരുമകളായ എൻ്റെ മാത്രം ജോലിയാണ് അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുക, അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രങ്ങൾ കഴുകി വെക്കുക, ഭക്ഷണം തയ്യാറാക്കിയ പാത്രങ്ങൾ കഴുകി വെക്കുക എന്നീ ജോലികളൊക്കെ. ആദ്യം തന്നെ അവർ വരിക പറയുക, ഞാൻ ഇതൊക്കെ ഇവിടെ വന്നാൽ ഒരു മടിയാണ് ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് എന്ന് ആദ്യം തന്നെ പറയും, ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലക്ക് പറയും. സ്വാഭാവികമായിട്ട് അവരോട് തിരിച്ചൊന്നും പറയാറില്ല. എല്ലാം കഴിഞ്ഞ് ഒന്ന് റൂമിലേക്ക് റെസ്റ്റ് എടുക്കാൻ പോകുമ്പോഴേക്ക് അതിനേക്കാൾ കൂടുതൽ പാത്രങ്ങളൊക്കെ സിങ്കിൽ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവരൊക്കെ ലീവിന് വന്ന് തിരിച്ചു പോകുമ്പോൾ ശാരീരികമായും മാനസികമായിട്ടും ഞാൻ വളരെയധികം ക്ഷീണിക്കും. ഞാൻ എന്താണ് ചെയ്യുക? ഉമ്മ കുറച്ച് പ്രായമായ ഉമ്മയാണ്. ഇനി ഇവർക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവരുടെ കുട്ടികൾ എന്ത് ചെയ്യും? ഉമ്മൻ്റെ വീട്ടിൽ താമസിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കും. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അവരൊക്കെ പെരുമാറുന്നത്. ഞാൻ എന്താണ് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ എന്ന കുടുംബബന്ധം പുലർത്തും വേണം, എന്നാൽ ഇതുപോലുള്ള സാഹചര്യങ്ങളായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട്, എന്ത് ചെയ്യുന്നു?
2: ഇപ്പോൾ ഒരു തറവാട് വീട് എന്നുള്ള നിലക്ക് പെങ്ങന്മാർക്ക് വിരുന്ന് വരാനും മക്കളെ വിരുന്ന് പറഞ്ഞയക്കാനും ഒക്കെ അനുവാദമുണ്ട്. അതിനോട് പരമാവധി സഹകരിച്ചാണ് മരുമക്കൾ നിൽക്കേണ്ടത്. അതല്ലെങ്കിൽ എന്താണ് വെച്ചാൽ അവൾക്ക് അങ്ങോട്ട് ചെല്ലാൻ തോന്നില്ല, അവൾക്ക് അവിടെ നമ്മൾ ചെല്ലുന്നത് ഇഷ്ടമല്ല എന്നൊരവസ്ഥ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, സൃഷ്ടിക്കാൻ പാടില്ല. കാരണം അവരുമ്മനെ കാണാൻ വേണ്ടി അവർക്ക് വരണല്ലോ. ആ വശത്തെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ സ്വാഭാവികമായും എന്താന്ന് വിചാരിച്ചാൽ ഒരു ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ പോലും നമ്മുടെ ജോലി ഭാരം ഇരട്ടിക്കും. അപ്പൊ അംഗങ്ങൾ കൂടുമ്പോൾ എന്ത് ചെയ്യും? ജോലി ഇരട്ടിക്കും. അപ്പോ ഒരു 15 ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഒരാളാണെന്ന് വരുമ്പോൾ, അവരെ പാത്രം മുഴുവൻ ഒരാൾ കഴുകണമെന്ന് വരുമ്പോൾ, സ്വാഭാവികമായും എന്ത് ചെയ്യും? ഈ മരുമകൾ എന്ന് പറയുമ്പോൾ അവൾ ഒരു ഭർത്താവിനെ സ്വീകരിച്ചു എന്നുള്ളതുള്ളൂ. ഭർത്താവിനെ സ്വീകരിച്ചപ്പോൾ അവർക്ക് താമസിക്കാൻ ഒരു ഇടം കിട്ടിയത് എവിടെയാണ്? ഭർത്തൃ വീട്ടിലാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? ഒരു ഭർത്തൃ വീട്ടിൽ ഞാൻ എത്തുമ്പോൾ എൻ്റെ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കഴിച്ച് എൻ്റെ ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് ഞാൻ അവിടെ ജീവിച്ചാൽ പോരല്ലോ. അതുകൊണ്ട് വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഞാനിവിടെ താമസിക്കുന്നത് കൊണ്ട് ഞാനതിലെന്ത് ചെയ്യണം, ഇടപെടണം എന്ന നിലക്കല്ലേ ഈ സഹോദരി ജോലികൾ ചെയ്യണത്? അതേ തത്വം പ്രകാരം എന്ത് ചെയ്യണം? ഇവിടെ വിരുന്നു വന്ന ആളുകൾ എന്ത് ചെയ്യണം? ഞാനും കുട്ടികളൊക്കെ പാടെ വന്നതാണ്, സാധാരണ എല്ലാത്തിനേക്കാളും ജോലി ഭാരം കൂടും, അതുകൊണ്ട് ഞങ്ങളും സഹകരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് അവർ ചിന്തിക്കണം. ഏത് പോളിസി പ്രകാരമാണോ ഈ വീട്ടിലെ മുഴുവൻ ജോലികളും ഈ പെൺകുട്ടി ചെയ്യുന്നത്, അതേ പോളിസി പ്രകാരം എന്ത് ചെയ്യണം? ഇവരും ഈ കാര്യങ്ങൾ ചെയ്യാൻ എന്താണ് ബാധ്യസ്ഥരാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. പക്ഷേ നമ്മുടെ കഴിവിനപ്പുറത്തേക്ക് അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട കാര്യം പോലും ചെയ്യാൻ നമ്മളെ അള്ളാഹു ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഹ, നിർബന്ധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്കുള്ള കാര്യമാണെങ്കിലും നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. പക്ഷേ ഈ മരുമക്കൾക്കുള്ളൊരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ചെയ്യാതിരിക്കാൻ പറ്റൂല, ചെയ്യാൻ കഴിയൂല എന്ന് പറയാൻ പറ്റൂല. ഇപ്പം ജോലിയിൽ എന്തെങ്കിലും ഒരു ഭാരം പറഞ്ഞാൽ എന്താണ് ഉടനെ വരുന്ന കമൻ്റ് എന്തായിരിക്കും? ഞങ്ങളൊന്നും വരുന്നത് ഇവൾക്ക് ഇഷ്ടമല്ല. ഇതൊന്നും പ്രതികരിക്കാൻ പറ്റൂല. ചിലപ്പോൾ ഭർത്താവ് പോലും സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ആളുകളോട് നമുക്ക് പറയാനുള്ളത് നമ്മളെ ബുദ്ധി വർക്ക് ചെയ്യുക എന്ന് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നതേ ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ നമ്മളുടെ മേൽ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ ഇല്ലാത്ത രൂപത്തിൽ കാര്യത്തെ എന്ത് ചെയ്യാൻ പറ്റും, ഡീൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കാം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്മൾ എന്താ ചെയ്യാം, ഇപ്പോൾ ഒരു 5 മണിക്കൂർ വേണ്ട ജോലി, അതായത് ഇപ്പോൾ ഒന്ന് തുടക്കാനുണ്ട്, അതേപോലെ തന്നെ പാത്രം കഴുകാനുണ്ട്, ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനുണ്ട്, കുട്ടികളെ നോക്കാനുണ്ട്. അപ്പോൾ ഈ സ്ത്രീകൾ എന്താ ചെയ്യാറിയോ, ജോലികൾ കൂടുതലുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, വളരെ സ്പീഡ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയം രാത്രി ഒരു മണി വരെ അല്ലെങ്കിൽ രാവിലെ ഒരു 4 മണിക്കൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒരാൾക്ക് ചെയ്യ ഒരു 4 ആൾക്ക് ചെയ്യേണ്ട ജോലി ഒരാളുടെ തലയിൽ വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഇതൊക്കെ റെസ്റ്റ് ഇല്ലാതെ ചെയ്തിട്ടോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ട സമയങ്ങൾ ഉപയോഗിച്ചിട്ടോ ഒക്കെ ചെയ്ത് തീർത്ത് കാണിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ ഇവൾക്ക് ചെയ്യാൻ കഴിയും എന്നവിടെ സ്ഥാപിക്കപ്പെട്ടു. പിന്നെ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും എന്നെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഇവരെന്താ ചെയ്യേണ്ടുള്ളൂ വെച്ചാൽ, ഇവർ ചെയ്യണത് കഴിയണത് ചെയ്ത് അവിടെ നിന്നാൽ മതി, ബാക്കി അവിടെ കിടക്കും. മനസ്സിലെ, സിങ്കിലെ പാത്രം അവിടെ അങ്ങനെ കിടക്കും. അടുത്ത നേരം പാത്രം വേണമെങ്കിൽ എന്ത് ചെയ്യും, അതിന് ആവശ്യമുള്ളവർ കഴുകിയെടുക്കും. മനസ്സിലെ, നമുക്ക് നമ്മുടെ കുട്ടീനെ നോക്കണം, കുട്ടിക്ക് മുല കൊടുക്കണം, ഏ അവിടെ തുടക്കാനുണ്ട്, അവിടെ അലക്കാനുണ്ട്, അതൊക്കെ സാവകാശത്തിൽ നമ്മൾ റിലാക്സ് ചെയ്ത് നമ്മൾ ചെയ്യുക. അപ്പോൾ പണി തീരാതെ വരുമ്പോൾ അതിൽ ഇടപെടാൻ ആര് നിർബന്ധിതരാകും, വീട്ടിലെ മറ്റംഗങ്ങൾ നിർബന്ധിതരാകും. ഇത് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ കൂടുതൽ സമയമെടുത്ത്, നമ്മളെ റെസ്റ്റ് സമയമെടുത്ത് നമ്മൾ ചെയ്യുക. അപ്പോൾ പാത്രം കഴുകി ഇവർ റൂമിലെത്താൻ എത്ര മണിയാവും, 1 മണിയാവും, ഇവരൊക്കെ 10 മണിക്ക് കിടക്കും. മനസ്സിലെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എനിക്കെന്ത് ചെയ്യണം, രാവിലെ നേരത്തെ നീക്കണം, അതുകൊണ്ട് 10 മണിക്ക് കിടക്കണം. അതെന്നും 10 മണിക്ക് കിടക്കണം എന്നൊരു റുട്ടീൻ അവരുണ്ടാക്കി വെക്കുന്നു. അപ്പോൾ 10 മണി വരെ തീരുന്ന പണി തീരും, പോയി കിടന്നുറങ്ങും. ഇവിടുത്തെ പണികൾ തീർക്കാൻ കഴിയുന്നില്ല വെച്ചിട്ട് അവർക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റും, പുറത്തേക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിയണതേ ചെയ്യേണ്ടതുള്ളൂ. മനസ്സിലെ, കഴിയാത്തത് ചെയ്യാത്തതിന് ഒരു ചാർജും ആർക്കും ഉണ്ടാക്കാൻ പറ്റൂല. പക്ഷേ എല്ലാ മരുമക്കൾക്കും പറ്റിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു 25 ആളുള്ള വീട്ടിലാണെങ്കിലും ഒരൊറ്റ വ്യക്തി മരുമകളായി വന്നാൽ വേലക്കാർക്ക് പോലും എന്താണ്, ഒരോടൊരു എക്സ്ട്രാ പണി പറഞ്ഞാൽ അവരെന്ത് പറയും, ഓ അത് കഴിയൂലട്ടോ എന്ന് പറയും. മനസ്സിലെ, ഒരു വീട്ടിൽ പാത്രം കഴുകാൻ വരുന്ന വേലക്കാരിയുണ്ട്, വീട് തുടച്ചടിക്കാൻ വേണ്ടി വരുന്ന വേലക്കാർ വേറെ ഉണ്ട്, അലക്കാൻ വരുന്ന 6 വേറെ ഉണ്ട്. മൂന്നിനും പാടെ ഒരാൾ പറ്റാത്ത എന്തുകൊണ്ടാണ്, 3 പണിമാർ എടുക്കാൻ ഒരാൾ തയ്യാറല്ല. പക്ഷേ എല്ലാറ്റിനും തയ്യാറാണ് ആര്, മരുമകൾ. അപ്പോൾ നമ്മളെല്ലാവരും ഏത് വീട്ടിൽ ചെന്നാലും, സ്വന്തം വീട്ടിലാണെങ്കിലും, നമ്മൾ മടിയോ അലസതയോ സാമർത്ഥ്യമോ ഒന്നും കാണിക്കണില്ല, പക്ഷേ നമ്മളെ കൊണ്ട് കൈയണ ചെയ്താൽ മതി, ബാക്കിയുള്ളത് ചെയ്യാൻ അപ്പോൾ എന്ത് ചെയ്യും, ആൾ വരും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും വിഷമവും നമുക്കുണ്ടാവുന്നില്ല. അതൊക്കെ എല്ലാം പാടെ അവളെ കൊണ്ട് കഴിയൂല എന്ന് പറയും. അപ്പോൾ പാത്രം ആവശ്യമുണ്ടെങ്കിൽ കഴുകി അവരെടുക്കും, തറ വൃത്തിയില്ലെങ്കിൽ അവർ തുടക്കും. മനസ്സിലായി, അവരുടെ കുട്ടികൾക്ക് ഭക്ഷണമായിട്ടില്ലെങ്കിൽ അവരെന്തെങ്കിലും ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. മനസ്സിലായി, അങ്ങനെ. അപ്പോൾ നമ്മൾ പറയാം, അതെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് തരും കേട്ടോ, എൻ്റെ ഈ പാത്രം ഒന്ന് കഴുകി കഴിഞ്ഞാൽ ഞാൻ ബാക്കി ചെയ്ത് തരാം കേട്ടോ എന്നൊക്കെ നമുക്ക് സ്നേഹപൂർവ്വം പറയാം. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യത്തിനനുസരിച്ച് ചെയ്ത് പോകാമെന്നല്ലാതെ ഇതിന് പരാതി എവിടെ ഉന്നയിച്ചിട്ടും യാതൊരു കാര്യമില്ല.
3: ഇനി അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഭർത്താവിൻ്റെ വീട്ടിൽ 5 മക്കളാണ്, അതിൽ 2-ാമത്തെ ആൺകുട്ടിയുടെ ഭാര്യയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ത്രീ എഴുതിയുള്ളത്. ഇവിടെ വീട്ടിൽ വേറെയും മരുമക്കളുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഉമ്മയും വാപ്പയും പാവങ്ങളാണ്. എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളും കുടുംബവും അവർ തൊട്ടടുത്താണ് താമസം, അഥവാ അവരുടെ വീടും തറവാട് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. രാവിലെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാനും മറ്റും തിരക്കിലായിരിക്കും ഞങ്ങളെല്ലാവരും, ഭക്ഷണം തയ്യാറാക്കാൻ അവർക്ക് വേണ്ടി. അതിനിടയിൽ ആ സമയം പെങ്ങളും മക്കളും കയറി വരും. ഇവിടെ ഉണ്ടാക്കിയ മുഴുവൻ ഭക്ഷണം അവരെടുക്കുകയും അത് കഴിക്കുകയും ബാക്കിയുള്ള ആളുകൾക്ക് ഇത് ആവശ്യമുണ്ടോ, ഇവിടെ ഉള്ള ആളുകൾ കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും നോക്കാതെ പെങ്ങളും അവരുടെ മക്കളും വന്നത് കഴിക്കുന്നു. ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ജോലിക്ക് പോകണം, സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കണം, അതൊന്നും പരിഗണിക്കാറില്ല. ഇവരോട് പലപ്പോഴും ഒരു എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ കുടുംബബന്ധം മുറിക്കലാകുമോ എന്ന് പേടിച്ചുകൊണ്ട് അതും പറയാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുക? മിക്കവാറും ദിവസങ്ങളിൽ ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സഹോദരി എഴുതിയിട്ടുള്ളത്.
2: ഇതിനൊക്കെ എന്താ, ഇതൊക്കെ സത്യമാണെങ്കിൽ ഇതിനൊക്കെ നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷ സാമർത്ഥ്യം എന്നാണ് പറയുന്നത്. സാമർത്ഥ്യം എന്നാണ് പറയുക. അപ്പോൾ പിന്നെ നമ്മുടെ സാമർത്ഥ്യം കാണിക്കുന്നവരോട് നമുക്കും അല്പം സമർത്ഥമായി പെരുമാറണേ നടക്കുള്ളൂ, അല്ലാതിന് പ്രശ്നം. അപ്പോ എന്ത് ചെയ്യാ, ഒരു ദിവസം അതേ സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ല, അടുത്തല്ലേ താമസം, ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, തിരിച്ചു ചെല്ലാന്നേ പറയണത്.
3: അതെ,
2: ഇങ്ങോട്ട് വരുന്ന പോലെ എന്ത് ചെയ്യാ, ഒരു ദിവസം ഇവിടെ ചെന്നിട്ട് ചോദിക്ക എന്താണ്, ഇന്ന് മുമ്പിലൊക്കെ പോകാനായി, ഇന്ന് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്തേലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്ക. സ്വാഭാവികമായും എന്ത് ചെയ്യാ, ഇവിടുന്ന് കാണിക്കണ പോലെ അങ്ങോട്ട് കാണിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും സമൃദ്ധമായി ഉണ്ടാക്കുന്നു എന്ന് വരുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പം ഇടയ്ക്ക് നമ്മൾ ബ്രെഡ് വാങ്ങും, ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും, അന്ന് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അവരവിടെ നിന്ന് കഴിച്ചോളും. നമ്മളിതൊക്കെ ഒരു ബുദ്ധിപരമായി ഡീൽ ചെയ്യാന്നല്ലാതെ ഇതിന് നമ്മൾ തർക്കിച്ചിട്ടോ വരണ്ടാന്ന് പറഞ്ഞിട്ടോ, അവരെന്താ അധികാരം കാണിക്കുന്നത്, എൻ്റെ വീടാണ്, എനിക്ക് അവിടെ എന്തും വരാം, അവിടെ അടുക്കളയിൽ എന്തുണ്ടെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, എടുത്തു പോവാന്നാണ്. ഒരു സമയത്ത് ആരൊക്കെ ഉണ്ട് നോക്കിയിട്ടില്ല നമ്മൾക്ക് ഭക്ഷണം പാചകം ചെയ്യാം. അപ്പൊ അത് ഇങ്ങനെ ആവുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പല നിലക്കും ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ അതിനൊക്കെ എന്താണ്, ബുദ്ധിപരമായി തന്നെ ഡീൽ ചെയ്യാന്നുള്ളതാണ് കാര്യം. എങ്ങനെ നമുക്ക് ആ വരവിനെ എന്ത് ചെയ്യാൻ പറ്റും, ആ അത്തരം ഒരു സാമർത്ഥ്യത്തെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റുമെന്ന് അല്പം ബുദ്ധിപരമായി ആലോചിച്ച് വഴി കണ്ടെത്തലായിരിക്കും അതിന് നല്ലത്.
3: പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, പീസ് റേഡിയോയുടെ സ്നേഹക്കൂട് ലൈവ് കൗൺസിലിംഗ് സെക്ഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരായ ആളുകൾ ഷെയർ ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് പലപ്പോഴും നമ്മളൊക്കെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടേതായ പ്രയാസങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി അത് അയക്കാം. അതുപോലെ തന്നെ 9544845840 ഈ ഒരു നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൽ പരാമർശിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ഞാൻ പീസ് റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സഹോദരിയാണ്. അൽഹംദുലില്ലാ, റേഡിയോയിൽ നിന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറേ അറിവുകൾ ലഭിച്ച്, എപ്പോഴും ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഒരു പ്രാർത്ഥനയുണ്ട്, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ മഹത്തായ പ്രതിഫലം നൽകട്ടെ, ആമീൻ എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ 7 വർഷമായി, 2 മക്കളുണ്ട്. ഞാനും ഭർത്താവും ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ ആദർശത്തിലാണ്, അൽഹംദുലില്ലാ. അള്ളാഹു ഞങ്ങളുടെ ഈ ദാമ്പത്യ ബന്ധം മരണം വരെ ഒരു കുഴപ്പമില്ലാതെ നിലനിർത്തട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പറയണത്, കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ഈ ആദർശത്തിലായിരുന്നില്ല, സലഫി എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനെ ദീൻ അറിഞ്ഞപ്പോൾ ഓരോ മാറ്റങ്ങൾ വന്നതാണ്. അപ്പോൾ തുടങ്ങി ജീവിതത്തിൽ ഇക്കയുടെ ഉമ്മയിൽ നിന്നും അതുപോലെ തന്നെ സഹോദരിയിൽ നിന്നും പ്രശ്നങ്ങൾ. ഞാൻ ഫുൾ സ്ലീവ് ധരിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ കുറ്റമായി, മേക്കപ്പ് ഒഴിവാക്കിയപ്പോൾ അതിനെതിരെ കുറ്റമായി. പിന്നീട് ഒന്നുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ ലൈഫിൽ ഞാൻ പർദ്ദയാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവർ പരിഹസിക്കാൻ തുടങ്ങി. ഇക്കയും ഇക്കയുടെ ലൈഫിൽ താടി അതുപോലെ തന്നെ പാൻസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. പക്ഷേ അവരൊക്കെ ഇങ്ങനെ കളിയാക്കുമ്പോഴും ഒന്നും ഞങ്ങൾ തിരിച്ചു പറയാറില്ല. അപ്പം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എന്താ പറയുക, ഇക്കയുടെ പെങ്ങൾ കല്യാണം കഴിഞ്ഞു, എപ്പോഴും വീട്ടിൽ തന്നെയാണുള്ളത്. 2 കുട്ടികളുണ്ട്, 2 കല്യാണമാണ്. അവർ പലപ്പോഴും പല പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വെക്കുന്നു. വാപ്പുണ്ടായിരുന്നപ്പോൾ വാപ്പയായിരുന്നു, ഇക്കയുടെ വാപ്പുണ്ടായിരുന്നു, വാപ്പയായിരുന്നു എന്താ പറയുക സമാധാനം നൽകിയിരുന്നു. 1 വർഷം മുമ്പ് അവർ മരിച്ചു. ഇപ്പോൾ ഉമ്മാക്ക് ഓരോ കാര്യങ്ങൾ ഈ പെങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടാകുന്നു എന്നാണ് ഈ സഹോദരി പറയുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ട് അവരായിട്ട് എന്തെങ്കിലും നല്ല നിലക്ക് പറ്റിയിട്ടില്ലെങ്കിൽ കുടുംബം തകർക്കലാവില്ലേ.
2: അതായത് ഇപ്പോൾ ഈ പിന്നെ ഉമ്മയും പെങ്ങന്മാരും ഇവരെ നിരന്തരമായി എന്ത് ചെയ്തിരിക്കുന്നു, ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതെന്താ പലപ്പോഴും ഈ പിന്നെ വളരെ വിഷമിപ്പിക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളാണ് ഇവരെയൊക്കെ ഭാഗത്ത് ഉണ്ടാവുക. അതൊക്കെ അസഹനീയമായിരിക്കും. ഇനിയിപ്പോൾ ഇവരൊന്ന് വേറിട്ട് താമസിക്കാന്ന് വിചാരിച്ചാൽ പോലും എന്ത് ചെയ്യില്ല, അവർക്കൊരു സമാധാനവും സ്വസ്ഥതയും ഒന്നും ഇതിൽ ലഭിക്കില്ല. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഇവരിപ്പോൾ ഇതൊക്കെ നമ്മളോട് പറയണതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ പേരിൽ എന്താണ് പെങ്ങന്മാരോടും ഉമ്മാനോടും ഒക്കെ ഒരു അകലം പാലിച്ച് ജീവിക്കുമ്പോൾ വല്ലാത്തൊരു മനോവേദന, ഒരു ബന്ധം വിച്ഛേദിച്ച പോലെ, ഒരു കുടുംബ ബന്ധം വിട്ട പോലെ ഒക്കെ തോന്നുന്നു.
3: ചോദ്യം പൂർണ്ണമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ആവും, അത്രയും വിഷമുണ്ട്. പ്രത്യേകിച്ച് അവർ പറഞ്ഞ ഒരു ദീനി സാഹചര്യം ഉൾക്കൊള്ളുന്നതിന്റെ പേരിലാണ് അങ്ങനെയുള്ള.
2: അപ്പോ അതിൽ ഇവർക്ക് സമാധാനിക്കാൻ കുറെ വശങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ തന്നെ അവർ ദീനിയായ ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിലാണ് ഈ പീഡനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ. അപ്പോൾ നമുക്ക് വളരെ സമാധാനിക്കാമല്ലോ, കാരണം എന്ത് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചാലും ദീനിന് വേണ്ടിയിട്ടാകുമ്പോൾ നമുക്കതിന് ഭയങ്കര പ്രതിഫലം കിട്ടൂലേ. അപ്പോൾ ചെറിയ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഇവിടെ ഉണ്ടെങ്കിലും വളരെ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന നിലയ്ക്ക് ഇവർക്ക് സമാധാനിക്കാം. അപ്പോൾ ഈ സഹിച്ചതൊന്നും എന്താവില്ല, വെറുതെ ആവില്ല. പിന്നെ നമ്മൾ അവരോട് പ്രതികരിക്കുന്ന സമയത്ത് നമ്മുടെ വാക്കിലോ സംഗതികളിലോ ഒക്കെ എന്തെങ്കിലും പദപ്രയോഗങ്ങളോ പ്രശ്നങ്ങളോ അവർക്കെടുത്ത് ഉദ്ധരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ദ്രോഹകരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ തെറ്റുകാരാവും. നേരെ മറിച്ച് അവരെന്ത് ചെയ്താലും അവരങ്ങനെ ചെയ്യുള്ളൂ എന്ന് പ്രതീക്ഷിക്കണം. ഇപ്പം ഈ സഹോദരിയോട് തന്നെ നമ്മളും ചോദിച്ചു നോക്കുകയാണ്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ല വല്ല അനുഭവങ്ങളും അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും പറയാം. അങ്ങനെയാണെങ്കിൽ അവരിൽ നിന്ന് ഇത്തരം അനുഭവങ്ങളെ ഉണ്ടാവൂ എന്ന് മനസ്സിനെ അങ്ങോട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വരേണ്ടതൊക്കെ തന്നെയല്ലേ. പിന്നെ അതിനെപ്പറ്റി വ്യാകുലപ്പെടേണ്ട കാര്യമല്ല, അപ്പം അതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട പ്രശ്നമില്ല. അവരവരുടെ സ്വഭാവം അനുസരിച്ച് പെരുമാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഭർത്താവിനെ കഴിയുന്നതും എന്ത് ചെയ്യാം, അവരിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കാതിരിക്കാം. ഇനി ഉമ്മയൊക്കെ എന്ത് ചെയ്താലും ഉമ്മയല്ലേ, ആ നിലക്കുള്ള ബന്ധങ്ങൾ തുടരാൻ ഉമ്മനോട് പറയാ. നമ്മളിപ്പോൾ അവരെന്ത് പറയണു എന്നുള്ളതൊന്നും നമ്മൾ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ഇനി അവർക്ക് നമ്മൾ ബന്ധപ്പെടണം വിളിക്കണമെന്ന് ഇഷ്ടമല്ലെങ്കിൽ ഓരോ ബുദ്ധിമുട്ടിക്കാൻ പോവും വേണ്ട. നമ്മൾ നമ്മുടെ നിലപാടുകളായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഇതൊരു ആദർശത്തിന് വേണ്ടിയാണ് എന്നുള്ള വിചാരത്തെ അവർക്ക് സമാധാനിക്കാൻ പറ്റും. നമ്മൾ അങ്ങോട്ടേക്കൊന്നും ചെയ്യുന്നില്ല എന്ന സമാധാനം അവർക്കുണ്ടാവും. ഇങ്ങോട്ട് ചെയ്യുന്നതിനൊക്കെ നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിക്കാം. ഭർത്താവ് പരമാവധി വീട്ടുകാരോട് സഹകരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കും.
3: അടുത്തൊരു ചോദ്യം വന്നതേ, ഒരു സഹോദരന്റെ ഒരു ചോദ്യമായിട്ടാണ്. അഥവാ അദ്ദേഹത്തിന് 6 മാസമായിട്ട് വിവാഹാന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ, പെങ്ങന്മാരുണ്ട്. 7 മാസത്തോളമായി ഞാൻ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് പെണ്ണ് അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഞാൻ കുറേ പെണ്ണ് കാണാൻ പോയി, എനിക്കിഷ്ടപ്പെടും, പക്ഷേ അതിലേറെക്കുറെ എല്ലാം എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ പെങ്ങന്മാർ കാരണം ഒന്നും നടക്കുന്നില്ല. അവർക്ക് പല അഭിപ്രായമാണ്, അവരെ പരിഗണിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഒരു പരിഹാരം എന്നാണ്?
2: വളരെ പ്രശ്നസങ്കീർണമായ ഒരു കാര്യമാണ്. ഇതിൽ വിവാഹം കഴിക്കണമെങ്കിൽ പെങ്ങന്മാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളൊരു നിബന്ധനയേ ഇല്ല. പിന്നെ അവിടെ അവരെ നമ്മൾ പരിഗണിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ടെന്ന് പെൺകുട്ടി ജീവിച്ചു പോകേണ്ടത് ആരുടെത്താണ്? ഉമ്മാരത്തും പെങ്ങന്മാരത്തും. അപ്പം നമ്മൾ സ്വാഭാവികമായി നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാലും എന്ത് ചെയ്യും? ഉമ്മങ്ങളൊന്ന് കണ്ടഴിയും, പെങ്ങന്മാരുടെ അവരൊന്ന് കണ്ടഴിയെന്ന് നമ്മൾ പറയും. അതെന്തിനു വേണ്ടി മാത്രമാണ്? അവരെയും കൂടി സഹകരിപ്പിക്കുക. അപ്പം നിശ്ചയത്തിന് നമ്മൾ ആളെ വിളിക്കുമല്ലോ, ഒരു ഡേറ്റ് തീരുമാനിക്കാൻ ആളൊന്നും വേണം, ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ഡേറ്റ് വെച്ചാൽ പോരെ. അതെന്തിനാ വെച്ചാൽ, ഓൻ്റെ മകൻ്റെ കല്യാണം തീരുമാനിച്ചപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരെയും പരിഗണിച്ചു. ഇപ്പോൾ കുറേ കാരണവന്മാരെയും ബന്ധുക്കളെയൊക്കെ പരിഗണിക്കും, അവർക്ക് സന്തോഷമാവും. ഒരു നല്ല കാര്യമല്ലേ, നമുക്കൊരു സന്തോഷത്തോടെ തുടക്കാവും. ഇത് വിവാഹത്തിൽ ഉടനീളമുണ്ട്, മനസ്സിലെ? ഈ പരിഗണനകൾ ബന്ധങ്ങളെ സ്ഥാപിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് കല്യാണം. അപ്പം അവിടെ നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നിടത്തുണ്ട്, പുതിയണ്ണിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരെ പറഞ്ഞയക്കണോടത്തുണ്ട്, സൽക്കാരത്തിന് വിളിക്കണോടത്തുണ്ട്, എല്ലായിടത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതേപോലെയുള്ള ഒരു സംഗതി മാത്രമേ ഉള്ളൂ. എന്ത്?
3: ഈ ഒരു പെങ്ങന്മാരൊക്കെ കല്യാണം.
2: അതുകൊണ്ടെന്ന് വെച്ചാൽ, പെങ്ങൾ അവനിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടീനെ വേണ്ടെന്ന് പറയാൻ പെങ്ങൾക്ക് അവകാശം. പിന്നെ ഈ സ്ത്രീകളെ പറഞ്ഞയക്കുന്നോടത്തുള്ള ഒരു പെണ്ണിനെ കൂടുതൽ അടുത്തു നിന്ന് കാണാനും അവളെ ശരിയായ രൂപത്തിലൊന്ന് മനസ്സിലാക്കാനും ഒക്കെ ഒരു സ്ത്രീക്കാണ് പറ്റുക, ഒരു ഗുണകാംക്ഷാപരമായി. ഒരു പക്ഷെ ഒരു പുരുഷന് കാണുമ്പോഴുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കാണാൻ ഒരു സ്ത്രീക്ക് പറ്റും. ആ ഉദ്ദേശം കൂടെ ആ കാര്യത്തിലുണ്ട്. അപ്പൊ അതൊക്കെ അവനിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടണം, മനസ്സിലായി? അതല്ലാതെ ഒരു പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ അവൻ ഇഷ്ടപ്പെട്ടോളന്നില്ല. അപ്പൊ ഏറ്റവും നല്ലത്, അവനിഷ്ടപ്പെടാത്തൊരു പെൺകുട്ടിയെ അവർക്ക് വേണ്ടി അവൻ കല്യാണം കഴിക്കുന്നതാണോ അവൻ്റെ വൈവാഹിക ജീവിതത്തിന് നല്ലത്, അതോ അവനിഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ പെങ്ങന്മാർക്ക് ഇഷ്ടമില്ലെങ്കിലും വിവാഹം കഴിക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ, ഏറ്റവും സുരക്ഷിതമായത് എന്താണ്? അവനിഷ്ടപ്പെട്ടൊരു പെണ്ണിനെ കല്യാണം കഴിക്കലാണ്. അപ്പം ഇനി എന്ത് ചെയ്യുക? അപ്പം എത്രത്തോളം ആയല്ലോ. അപ്പം ഇനി നമുക്ക് അദ്ദേഹത്തോട് ഉപദേശിക്കാനത് പറയാം. ഇനി ഒരു കാര്യങ്ങളോട് പറയാം, ഇനി എനിക്കിതിൽ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. ഇതുവരെ ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു, അതുകൊണ്ട് എനിക്കൊരു പിന്നെ സ്വാതന്ത്ര്യം നിങ്ങൾ തരണം. ഇനി ഒരു കുട്ടിനെ ഞാൻ കണ്ടാൽ നിങ്ങളതിനെ നിങ്ങൾക്ക് പറ്റി നിങ്ങൾ പറയണം. ഇനി അതല്ലെങ്കിൽ ഇനി ഒരു പെണ്ണിനെ ഞാൻ എന്തുണ്ടാവില്ല, കാണാൻ മിക്കവാറും ഞങ്ങളെ കൂടെ പോന്നുകൊള്ളണമെന്നില്ല എന്ന് പറയാം. അത് നമ്മൾ എന്തൊരു കാര്യത്തിലാണെങ്കിലും അവസാനം തീരുമാനമെടുക്കാൻ ഗണ്ഡിതമായൊരു വാക്കിലൂടെ പറ്റുള്ളൂ. ആ ഗണ്ഡിതമായ വാക്ക് പറയേണ്ട സമയമായിട്ടുണ്ട്. ഇനി അടുത്തൊരു പെണ്ണിനെ കാണാൻ പോയാൽ എനിക്ക് പറ്റി അങ്ങക്ക് പറ്റണം. അവിടെ പിന്നെ നിങ്ങൾ ഇതരഭിപ്രായം പറയരുത്, കാരണം ഇതുവരെ നിങ്ങൾക്കും എനിക്കും പറ്റട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ കാത്തുന്നത്, പക്ഷെ അത് നടക്കൂലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് പറ്റിയാൽ നിങ്ങൾക്ക് പറ്റണം എന്ന് പറയാം, അങ്ങ് തീരുമാനമാക്കുക. അതിന്റെ പേരിൽ ഇനി എന്തിനും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അപ്പൊ ആലോചിക്കാന്ന്
3: വിചാരിച്ചു. ഇനി അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളതേ, മാതാപിതാക്കളുടെ സംരക്ഷണ ചുമതല മക്കൾക്കുള്ളതല്ലേ? ഭർത്താവിന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കൽ ഭാര്യയുടെ മേൽ നിർബന്ധിക്കപ്പെട്ടതാണോ? ഇസ്ലാമിക രീതി അനുസരിച്ച് ഭാര്യയ്ക്ക് സ്വന്തമായി പാർപ്പിടം നൽകൽ ഭർത്താവിന് നിർബന്ധമാണോ? കുറേ ചോദ്യങ്ങളായിട്ടാണ് ഇവർ അയച്ചിട്ടുള്ളത്. ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് വീട് വേണമെന്ന അവകാശം ദീനിലില്ലേ? നമ്മുടെ നാട്ടിലെ കൂട്ടുകുടുംബ സമ്പ്രദായ ഹിന്ദു സംസ്കാരമാണോ? ഭർത്താവിൻ്റെ മാതാപിതാക്കൾ നോക്കാൻ ഭർത്താവിന് ഭാര്യയെ നിർബന്ധിക്കാൻ അനുവാദമുണ്ടോ? അപ്പം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഭർത്താവിൻ്റെ സഹോദരിമാർ വീട്ടിലുണ്ടായിരിക്കെ ഭാര്യയെ അതിനുവേണ്ടി നിർബന്ധിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഈ ഒരു സഹോദരി ചോദിച്ചിട്ടുള്ളത്.
2: ഇതേ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മറുപടി പറഞ്ഞ് ഗണ്യതമായൊരു തീരുമാനം പറഞ്ഞാൽ അത് നടപ്പിലാവുന്ന കാര്യമല്ല. അതായത് ഇവിടെ ഈ ചോദിക്കുന്ന സഹോദരിയുടെ ഭർത്താവിന് താല്പര്യം എന്താണ്? ഭർത്താവിൻ്റെ ഉമ്മനെയും അമ്മനെയൊക്കെ എന്ത് ചെയ്യണം? നോക്കണം, എല്ലാ സംരക്ഷണങ്ങളും നൽകണം, വീട്ടിൽ തന്നെ താമസിക്കണം, ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് ഒരു പ്രഖ്യാപനം നടത്തണത് എന്താണ്? അങ്ങനെ ഒരു ബാധ്യത ഒരു ഭാര്യയ്ക്കില്ല. അതേപോലെ തന്നെ എന്താണ്, ഭർത്താവ് ഒരു വിവാഹം കഴിഞ്ഞാൽ അവർ വേറൊരു കുടുംബമാണ്, അവിടെ നിങ്ങൾക്ക് വേറൊരു വീടുണ്ടാക്കി അല്ലെങ്കിൽ വാടക കൊണ്ടുപോവാണ് വേണ്ടത് എന്നൊന്നും നമ്മൾ ഇവിടുന്ന് പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യൂല, അത് നടക്കൂല. കാരണം ഈ ആശയം അയാളോട് പറയുമ്പോൾ എന്താ പറയുക, നിനക്കിവിടെ വേണമെങ്കിൽ നിന്നാൽ മതി, ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് പറ്റുള്ളൂ എന്നാ പറയാം. അപ്പോൾ ഇവിടെ സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ളൊരു കമൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഫത്വ പറഞ്ഞത് കൊണ്ടോ നടക്കുന്ന കാര്യങ്ങളല്ല. ഇതിൻ്റെ പ്രായോഗികതകൾക്ക് അനുസരിച്ച് കൊണ്ട് ഭർത്താവ് ത്രൂ ഭർത്താവിലൂടെ അത് പരിഹരിക്കണം. അപ്പോൾ എന്ത് ചെയ്യും, തന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ എന്ത് ചെയ്യും, അവരിപ്പോഴത്തെ ഒരു വീടിൻ്റെ ആഗ്രഹം സ്വപ്നം അതൊക്കെ പറയാലോ, മനസ്സിലെ? അതിന് അദ്ദേഹത്തെ എന്ത് ചെയ്യാം, വളരെ സ്നേഹത്തോടുകൂടെ സ്വീകരിച്ച് അയാളുടെ പിന്നെ പറഞ്ഞ് താല്പര്യപ്പെടുത്തി അദ്ദേഹത്തിന് അത് സാധിച്ചെടുക്കാൻ പറ്റണം. അവിടെയാണ് ഒരു സ്ത്രീയുടെ വിജയം. പിന്നെ അമ്മായിമനെ നോക്കുക അമ്മോഷനെ നോക്കുക എന്നുള്ളതൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ വാപ്പ ഉമ്മ എന്നുള്ളതാണ്. ഭർത്താവിൻ്റെ വാപ്പ ഇമ്മയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ വാപ്പനും ഇമ്മനെയും നോക്കാനുള്ള കടമ ഭർത്താവിനല്ലേ? അപ്പോൾ ഭർത്താവ് ചെയ്യേണ്ട ഏത് കാര്യങ്ങളും, ഇപ്പോൾ ഭർത്താവ് ഒരു ജോലിക്കാരനാണ്, മനസ്സിലായി? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ എന്തെങ്കിലും വൈഫിന് ചെയ്തു കൊടുക്കാണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കച്ചവടക്കാരനാണ്, എന്നാൽ ഞാനൊരു സ്ഥലത്ത് ഞാൻ സാധനം വാങ്ങാൻ വേണ്ടി ചന്തയിൽ പോവുകയാണ്, നീ ഒരു 10 മിനിറ്റ് വന്ന് നിൽക്കാറിനാൽ ഒരു പെണ്ണിന് പോയി നിന്നൂടെ, പക്ഷെ അവളല്ലല്ലോ കച്ചവടക്കാരൻ എന്ന പോലെ തന്നെ എന്താണ്, ഭർത്താവിൻ്റെ ഉമ്മനെയും വാപ്പനെയും അയാൾ നോക്കുമ്പോൾ അയാൾക്ക് കഴിയാത്ത ചില ഏരിയകളിൽ അവരെന്ത് ചെയ്യുന്നു, അവരെ നോക്കാൻ സഹായിക്കുന്നു. അത് ഭർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് അവിടെ താമസിക്കുമ്പോഴേ ഇപ്പോൾ ആ പ്രശ്നം വരുന്നുള്ളൂ, പുറത്തുപോയി താമസിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ ഇല്ലതാനും. അപ്പോൾ അതൊക്കെ കടമയാണോ കടമയല്ലേ എന്നൊക്കെ ഫത്വ ചോദിച്ച് കടമയില്ല എന്നറിയുമ്പോൾ അന്ന് ഇനി മുതൽ ഞാനിവിടെ ഇല്ല എന്നൊന്നും പറയേണ്ട ഒരു കാര്യമല്ല ഇത്. അപ്പോൾ തൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആഗ്രഹങ്ങളും ഭർത്താവിനെ ബോധിപ്പിച്ച് ഭർത്താവ് കൂടെ നിൽക്കുന്നൊരവസ്ഥാവിശേഷം അവരുണ്ടാക്കണം. അതില്ലാതെ ഇതിലൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പരിഗണനയും ഭർത്താവ് നിന്ന് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് ജീവിതം ഒരുപക്ഷെ വഴിമാറിയേക്കാം.
3: കണ്ടറിഞ്ഞ് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിനൊക്കെ
2: പരിഹാരം.
3: അടുത്തൊരു ചോദ്യം, നിങ്ങൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 10 വർഷമായി, ഒരു പെരുന്നാളിനും എന്നെ വീട്ടിൽ വിടാറില്ല. ഭർത്താവിൻ്റെ സഹോദരിമാർ എല്ലാവരും വരും എന്ന് പറഞ്ഞിട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ട് വഴക്കാണ്. എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് പോകാൻ ആഗ്രഹമുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പോയില്ലെങ്കിൽ എനിക്ക് കുറ്റമുണ്ടോ? ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് സഹോദരി.
2: അതെന്താ, ഇതൊക്കെ ഈ ഭർത്താക്കന്മാർക്ക് മനസ്സിലാവാത്തതിലാണ് നമ്മുടെ വിഷമം. അപ്പം ഈ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ആ പാവം കുട്ടീനെ പോകാൻ അനുവദിച്ചൂടേതല്ലേ? ഇത് ഏറ്റവും അധികം തോന്നേണ്ടത് ആർക്കാണ്? എന്തായിരിക്കും തോന്നാത്തത്? അവിടെയാണ് നമ്മുടെ സംശയം. അവിടെ അദ്ദേഹം സ്വന്തമായി ചിന്തിക്കുന്നില്ല, തൻ്റെ ഭാര്യയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നില്ല, ഉമ്മമാരുടെയും പെങ്ങന്മാരുടെയും തീരുമാനങ്ങളിൽ അഭിപ്രായം പറയാൻ കഴിയാതെ നിസ്സഹായനായി അദ്ദേഹം നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യണം, ബുദ്ധിപരമായ ഒരു പരിഹാരം എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. അതായത് നേരത്തെ പറയാം, പെരുന്നാളിൻ്റെ അന്ന് എന്ത് ചെയ്യും, അവരവിടുന്ന് ഇങ്ങോട്ട് വരിക, ഇവളോളെ വീട്ടിലേക്ക് പോവുക, മനസ്സിലെ? അത് രണ്ടും ഒന്നിച്ച് പറയാം, പെങ്ങന്മാരൊക്കെ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വരും, ഇവരെന്ത് ചെയ്യും, ഓളോളെ വാപ്പാനും ഇമ്മാനും ഓരോരോ വാപ്പാനിമാനും കാണാൻ ഇങ്ങോട്ട് വരും, ഇവിടെ ഇവിടെ വാപ്പാനിമാനും കാണാൻ അങ്ങോട്ട് പോകും. അതാണ് പറഞ്ഞാൽ അതാണ് നടപ്പിലാവും, മനസ്സിലെ? അതിൽ ഒരു നിലക്കും ഒരു പ്രശ്നവും പരിഗണിക്കണം. അതൊക്കെ പറയാനുള്ളൊരു തൻ്റെടമാർ കാണിക്കണം, ഭർത്താക്കന്മാർ കാണിക്കണം. പിന്നെ ഈ ഒരു പാവത്തിന് ഇങ്ങനെയൊക്കെ ഇടങ്ങേറാക്കി ഇവിടെ നിർത്തിയിടുന്നതിന് കാര്യമുണ്ടോ? കാരണം അവൾ ഈ അവൾ എത്ര വിഷമത്തോടെ ആയിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാകുക. അവൾക്ക് എന്ത് പെരുന്നാളാണ്? ഈ പെങ്ങന്മാര് വരുന്നതിൽ എന്ത് സന്തോഷമാണുള്ളത്. തന്റെ വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് അതിനെ തടസ്സപ്പെടുത്തിയിട്ട് അവളെ അവിടെ നിർത്തിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അപ്പൊ അതിന്റെ പിന്നിലുള്ളത് എന്തുള്ളു വെച്ചാല്, അവരിവിടെ വരുമ്പോൾ സേവനങ്ങൾ ചെയ്യാൻ ഇവിടെ എന്ത് വേണം? ഒരു വേലക്കാരി വേണം എന്നതാണ് മനസ്സ്. അതല്ലാതെ പെങ്ങന്മാർക്ക് ഇവളെ കാണാനോ ഇവൾക്ക് പെങ്ങന്മാരെ കാണലോ ഒന്നുമല്ല അതിന്റെ അടിസ്ഥാന കാര്യം. അങ്ങനെയൊക്കെ ഒരു പെരുന്നാളിന്റെ ദിവസം പോലും ഒരു കുട്ടിയെ തടഞ്ഞു വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കും പെങ്ങന്മാരും മക്കളൊക്കെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആലോചിച്ചാൽ ഇതൊന്നും ചെയ്യാൻ ആരെക്കൊണ്ടും കഴിയില്ല.
3: എന്റെ ഭർത്താവിന്റെ സഹോദരിയുടെ മകൾക്കൊരു കല്യാണം നടത്തി കൊടുത്തു. അവരുടെ പ്രശ്നങ്ങൾ കാരണം ആ കല്യാണം ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം അവർ ഡിവോഴ്സായി. ഡിവോഴ്സ് ആകുന്നതിന് മുമ്പ് മധ്യസ്ഥ സംസാരത്തിന് വേണ്ടി എൻ്റെ ഭർത്താവും മറ്റുള്ളവരും ശ്രമിച്ചിരുന്നു. എന്നാൽ സംസാരത്തിൽ നിന്നും പെങ്ങളുടെ മകളുടെ അടുത്താണ് പ്രശ്നമെന്നുള്ളത് മനസ്സിലായി. എൻ്റെ ഭർത്താവ് തങ്ങളുടെ കൂടെ നിന്നില്ല. അവരുടെ ആരോപണങ്ങൾക്കെതിരെ സംസാരിച്ചു. ആ കാരണം കൊണ്ട് സ്വന്തം പെങ്ങൾ ഭർത്താവിനോടും കുട്ടികളോടും എന്നോടും ഇപ്പോൾ സംസാരിക്കുകയോ ബന്ധം പുലർത്തുകയോ ചെയ്യുന്നില്ല. പലപ്പോഴും എൻ്റെ ഭർത്താവും ഞാനും അടക്കം അവരെ പല നിലക്കും അങ്ങോട്ട് സന്ദർശിച്ചു. എന്നാൽ അവർ കർശന രൂപത്തിൽ നീ എൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഞങ്ങളോട് സംസാരിക്കുന്നില്ല. എല്ലാവരോടും ഞങ്ങളെ കുറിച്ചുള്ള കുറ്റങ്ങളും പരാതികളും പറയുകയാണ്. വളരെ മോശമായ രൂപത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഭർത്താവിന് നല്ല പേടിയുണ്ട്, കുടുംബ ബന്ധമാണല്ലോ നഷ്ടപ്പെടുന്നത്. പക്ഷെ അവർ ഒരിക്കലും അടുക്കുന്നില്ല. എന്താണ് ഒരു പരിഹാരമായി നിർദ്ദേശിക്കാൻ?
2: ഇങ്ങനെ കുടുംബ വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ ചെറുതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരു വിവാഹമോചനത്തിന്റെ സന്ദർഭം പറയുമ്പോൾ രണ്ടും രണ്ട് കക്ഷികളായി വേർതിരി. അപ്പൊ ആ കക്ഷികളിൽ എന്താണ്, പുറത്തുള്ളൊരു കക്ഷിക്ക് വീട്ടിലുള്ള ഒരു പിന്തുണ കൊടുക്കുമ്പോൾ ഇവര് പൂർണ്ണമായും എന്ത് ചെയ്യും? കുറ്റക്കാരാവുമല്ലോ. കാരണം നിങ്ങളുടെ ആങ്ങളെ പോലും അവളുടെ അമ്മാവും പോലും നിനക്കെതിരല്ലേ പറഞ്ഞത് എന്ത്. അവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭത്തിൽ വളരെ വൈകാരികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. ന്യായവും നീതിയും ഒരുപക്ഷെ പറയുന്നതിലായിരിക്കും. എങ്കിൽ പോലും എന്ത് ചെയ്യണം, പറയുന്ന സന്ദർഭവും പറയുന്ന വ്യക്തികളും പറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണവും എന്ത് ചെയ്യണം, ആലോചിക്കണം. ഏതായാലും പിരിഞ്ഞു പോവുകയാണ്. പിന്നെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആരെങ്കിലും ഒരു കക്ഷിക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ നമ്മളതൊരു പാഠമാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പറയണം എന്നുള്ള ഒരു കാര്യമാണ്. കാരണം അത് അവരെ വളരെയധികം വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈഗോപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരിക്കും. അതിന്റെ ഒരു പ്രതികാരമാണ് അവർക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതിന്റെ കാരണം. പിന്നെ ഏതായാലും അന്ന് സംഭവിച്ചു പോയല്ലോ. അപ്പൊ സംഭവിച്ചു പോയ സ്ഥിതിക്ക് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മള് അങ്ങോട്ടേക്കുള്ള ബന്ധങ്ങളൊക്കെ നിലനിർത്തി പോവുക. അവരിനി ബന്ധം വിച്ഛേദിക്കുക എന്തോ ചെയ്തോട്ടെ, അത് അവരുമായി ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഭർത്താവ് എന്ത് ചെയ്യുക, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും, വിളിക്കുക, എന്നെ ഒരാൾ മരിച്ചിട്ട് തരാൻ മരണ വാർത്ത അറിയിക്കാൻ വേണ്ടി വിളിക്കുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒരു കല്യാണ്ട് സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുക, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ഉമ്മറക്ക് പോകുകയാണെന്ന് വിളിക്കുക. നമ്മളെപ്പോഴും എല്ലാവരും വിളിക്കണ പോലെ അവരെ വിളിക്കുക. അവർ ഫോൺ എടുക്കെങ്കിൽ എടുക്കട്ടെ, പറയെങ്കിൽ പറയട്ടെ, നന്നായി പ്രതികരിക്കട്ടെ. അങ്ങനത്തെ ഒരു ബന്ധം നമ്മുടെ ഭാഗത്തുനിന്ന് നിലനിർത്തി കൊണ്ടുപോവുക. അവരവരെന്തോ ആവട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല.
3: അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണാൻ തരൂ. ഒരു സഹോദരി, അവർ ഭർത്താവും മക്കളൊക്കെ ആയിട്ട് വിദേശത്താണ് താമസിക്കുന്നത്. പിന്നെ നാട്ടിൽ ഉമ്മയും അതുപോലെ തന്നെ സഹോദരിയും ഉണ്ട്. സഹോദരി വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വീട്ടിൽ തന്നെയാണ് താമസം. പിന്നെ അവർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ സഹോദരി ഇവരെക്കുറിച്ച് മോശമായി പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവാണ് ഇവർക്ക് വീടിന് വേണ്ടിയിട്ട് അതുപോലെ

0: മറ്റുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമ്പത്ത് ചിലവഴിച്ചത്. ഈ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് മകളുടെ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മ എപ്പോഴും പരസ്പരം വളരെയധികം നല്ല ബന്ധം നിലനിർത്തുന്നു. പക്ഷേ എൻ്റെ കുടുംബവുമായിട്ട് ബന്ധമില്ല എന്ന് മാത്രമല്ല, അവർ പലപ്പോഴും വീടുകളിൽ സന്ദർശിച്ചാൽ അവരോടൊരു വിമുഖത കാണിക്കുകയാണ്, ഒരു ഇഷ്ടമില്ലാത്ത രൂപത്തിലാണ് പെരുമാറുന്നത്. ഇനി അടുത്ത പ്രാവശ്യം ലീവിന് നാട്ടിലേക്ക് വരുമ്പോൾ വാടക വീട്ടിലേക്ക് താമസിച്ചാലോ എന്ന് വരെ ഞങ്ങൾ ആലോചിക്കുന്നു. രണ്ട് മകളെ കാണുന്നതും മരുമകളെ കാണുന്ന രണ്ട് രൂപത്തിലാണ്, മകളുടെ കുടുംബത്തിനെ കാണുന്നതും മരുമകളുടെ കുടുംബത്തിനെ കാണുന്നതും വേറെ രൂപത്തിലാണ്. എന്താണ് അതിന് പറയുക?
1: ഇവിടെ എന്തായാലും ഇവിടെ സത്യത്തിലൊരു പ്രശ്നമില്ല. അതായത് ഇവർക്ക് ഭർത്താവിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്നാണ് നമുക്ക് ഈ കുറിച്ച് മനസ്സിലാവും. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പിന്നെ ഭർത്താവിൻ്റെ ഇപ്പം പെങ്ങന്മാരോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മയോ ആര് ദ്രോഹിക്കുന്നുണ്ടെങ്കിലും ഭർത്താവ് അത് മനസ്സിലാക്കി സമ്പൂർണ്ണമായ പിന്തുണ തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇവരതിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ അയാൾ ഉണ്ടാക്കുന്ന പരിഹാരം ഉണ്ടാക്കിക്കോട്ടെ, അതിന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും, വേറൊരു പ്രശ്നവും അതിലില്ല. പിന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഭർത്താവിൻ്റെ മാതാവിൽ നിന്നോ പെങ്ങളിൽ നിന്നോ ഒരു നല്ല പെരുമാറ്റത്തെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് കൊണ്ടുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ, അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഭർത്താവ് എന്ത് ചെയ്യുക, ഒരു നല്ല രൂപത്തിൽ അവരോട് പെരുമാറാനും ആ ബന്ധങ്ങൾ നിലനിർത്തുവാനും എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ പറ്റുന്ന ഒരു കാര്യം. അതല്ലാതെ വെറുതെ ഇവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല.
0: ഇവർ പറയുന്ന ചില പോകുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾ ഉമ്മനോട് അറിയിച്ചിട്ടാണ് വിദേശത്തേക്ക് പോയിട്ടുള്ളത്. പക്ഷെ വിദേശത്ത് എത്തിയിട്ട് ഇവരായിട്ട് ഫോൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്നും പേടിയാണ് എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെ പ്രതികരിക്കുന്നുള്ള ആഗ്രഹിക്കാത്തതുകൊണ്ടല്ല, അവരായിട്ട് ബന്ധം പുലർത്തണം എന്നും വിളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ് അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത്.
1: നാട്ടിൽ ഒറ്റ പ്രാവശ്യം ഒന്ന് വിളിക്കുക, വിളിക്കുമ്പോൾ ഈ ഞങ്ങൾക്ക് വിളിക്കണ്ട, ഞങ്ങളോട് സംസാരിക്കും വേണ്ട എന്ന് പറഞ്ഞാൽ അത് അവിടെ അവസാനിച്ചു.
0: അതെ, പിന്നീട് വിളിക്കാം.
1: ആ കാരണം വെച്ച് വിളിക്കാതെക്കാലോ, ഒരു വിളി വിളിക്കാത്രേ ഉള്ളൂ. പിന്നെ ഇവർ അവിടെ പോയിട്ട് ഭാര്യയും ഭർത്താവ് ഒന്നും ജീവിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ഭർത്താവ് എന്തായാലും അവിടെ ജോലിയായിട്ട് നിൽക്കുകയാണ്, ജോലിയായിട്ട് നിൽക്കുമ്പോൾ അയാളെ ഭാര്യ അവിടെ തന്നെ താമസിക്കുന്നത്, അതിനൊരു പ്രശ്നമല്ല. മനസ്സിലായില്ലേ? ഇനി ഉമ്മനെ നോക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു ഭർത്താവ് ഇങ്ങോട്ട് വരിക, അപ്പൊ കൂടെ വന്ന് നോക്കുക, അത്ര ആവശ്യം.
0: അതും പറയേണ്ടി സഹോദരി, ഭർത്താവാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെലവഴിക്കുന്നത്, അത്
1: അപ്പോഴും അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ വിഷയം.
0: എന്നോട് അടുത്ത ഒരു ചോദ്യം പറയണമെന്ന് അറിയോ, ഇതൊക്കെ ഏകദേശം സമാനമായ രൂപത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. വീട്ടിൽ ഉമ്മാനായിട്ട് നല്ല നിലക്ക് നിൽക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പെങ്ങന്മാരാണ് പലപ്പോഴും അതിന് തടസ്സം നിൽക്കുന്നത്. ആ തടസ്സം നിൽക്കുന്നത് മാനസികമായിട്ട് ഏറെ പ്രയാസപ്പെടുത്തുകയാണ്. പലപ്പോഴും ഭർത്താവിനോട് പോലും ആ ദേഷ്യം, പെങ്ങൾ കാണിക്കുന്ന ദേഷ്യം ഭർത്താവിനോട് പോലും പലപ്പോഴും തോന്നുകയാണ്. അതെങ്ങനെ, ഞാൻ എങ്ങനെ എന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം?
1: ഈ ഇത്തരം പിന്നെ ഭർത്താവിൻ്റെ പെങ്ങന്മാരോടൊപ്പം ജീവിക്കുന്ന ആളുകൾ ചെയ്യാൻ പറ്റുന്ന പൊതുവായ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ ഒന്ന് പറഞ്ഞാൽ അനാവശ്യമായ തർക്കങ്ങൾക്ക് പോവാതിരിക്കുക, എപ്പോഴും എന്ത് ചെയ്യരുത്, വഴക്കുകൾ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം വഴക്കുകൾ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇമോഷണലായിട്ട് സംസാരിക്കുമ്പോൾ പല വാക്കുകളും നമ്മളൊന്ന് വന്നു പോകും, ആ വാക്കുകൾ പിന്നൊരു പശ്ചാത്തലത്തിൽ വീണ്ടും എടുത്ത് ഉദ്ധരിക്കുമ്പോൾ എന്തായിരിക്കും, ഇതൊക്കെ ഇവൾ പറഞ്ഞോന്നാവും,
0: കൂടുതൽ പരിക്കുകൾ.
1: അതുകൊണ്ട് എന്തായിരുന്നു, ഒരിക്കലും എന്ത് ചെയ്യരുത്, വാഗ്വാദങ്ങൾക്ക് പോകരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചിലപ്പോഴൊക്കെ എന്തായിരിക്കാം, ഇവരും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അതിൽ ചിലപ്പം മറ്റുള്ളവർക്ക് ചിലപ്പോൾ ചെറിയ വിഷമങ്ങളുണ്ട്. അപ്പം ഇവരെ മുന്നൊന്ന് വല്ലാതെ എന്ത് ചെയ്യുക, ആ ബന്ധം വല്ലാതെ പ്രകടിപ്പിക്കാതിരിക്കുക. ഇവർ വല്ലാതെ അടുത്തിങ്ങനെ പെരുമാറും, ഭയങ്കര സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അത് ഇവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി വരും എന്നുള്ളതാണ്. പിന്നെ പെങ്ങൾ അവിടെ ഉണ്ട്, ഏത് സ്വന്തം വീട്ടിൽ പെങ്ങളുണ്ട്, ഇവളുടെ അതേ പ്രായത്തിലുള്ളതാണ് ആ പെങ്ങൾ. അപ്പോൾ പെങ്ങൾ വീട്ടിൽ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്, അത് ഡൈവേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇവരവിടെ ബുദ്ധിമുട്ടി നിൽക്കണ്ടല്ലോ, നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അപ്പോൾ അവർക്ക് വാടകയ്ക്ക് പോകാനും ഒക്കെ പറ്റും. പല ആളുകളും വീട്ടിൽ ആളില്ലാത്തതിൻ്റെ പേരിലാണ് ഭാര്യനെ കൊണ്ടുപോകാത്തത്, ഇവിടെ ഓൾറെഡി ഒരു പെങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഭാര്യനെ സുഖമായിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റും. ഇനി അവിടുന്ന് കൊണ്ടുപോകാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ എന്തേ ഉള്ളൂ, തൽക്കാലം എന്ത് ചെയ്യാം, ഭാര്യയോട് പറയാം, ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയും എന്താണ്, പെങ്ങൾ ഇത് പെങ്ങളെ വീടാണ്, അവൾക്ക് ഇവിടെ സമാധാനത്തോടെ നിൽക്കണം. അപ്പോൾ നിങ്ങൾ രണ്ടാളും കൂടെ നിൽക്കുമ്പോൾ അവളെ സമാധാനം നഷ്ടപ്പെടുകയാണെങ്കിൽ തൽക്കാലം എന്ത് ചെയ്യാണ്, നമ്മൾ ഇവിടുന്ന് മാറി നിൽക്കലാണ് നല്ലതെന്ന് പറയും. അപ്പോൾ നീ അത് സ്വീകരിക്കുക, നമുക്ക് എന്ത് ചെയ്യാം, പുറത്തു പോയി നിൽക്കുക. അത് സിമ്പിളാണ്, കാരണം പോകാൻ ഒരു പേടിയും പേടിക്കേണ്ട, കാരണം ആരും ഇവിടെ ഉണ്ട്, പെങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. മനസ്സിലായി? പിന്നെ എപ്പോഴും

0: വിചാരിക്കുന്നു. ഇത് പറയുന്ന ഒരു സഹോദരിയാണ്. ക്യാപ്ഷൻ കണ്ടപ്പോൾ തോന്നി ഒന്ന് എഴുതണമെന്ന്. സാധാരണ ഭർത്താവിൻ്റെ സഹോദരി എന്നുള്ള പ്രശ്നക്കാരിയായിട്ടാണ് അവതരിപ്പിക്കാറ് എന്ന് പറഞ്ഞിട്ട് ഇവർ പറയണമെന്ന് വെച്ചാൽ, ഞങ്ങൾ നാല് പെങ്ങൾമാരും ഒരാങ്ങളെയാണ്, ഞങ്ങളെല്ലാവരും സഹോദരിമാരെ പോലെയാണ് അവളെ കാണുന്നത്, ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് ആങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷം ഞങ്ങൾക്കിടയിലുണ്ടായിരുന്ന സൗഹൃദം അഥവാ ആങ്ങളെയും അകറ്റാനാണ് ഈ ആങ്ങളുടെ അത് ഭാര്യ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ. മുമ്പ് വളരെയധികം നല്ല സൗഹൃദം, ഇവരുടെ താല്പര്യപ്രകാരം ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടീനാണ് കല്യാണം കഴിച്ചു കൊടുത്തത്. എന്നിട്ടും ഞങ്ങളെല്ലാം അവൻ അവളിൽ നിന്ന് അല്ല അവനിൽ നിന്നും ഞങ്ങളെ ഇവളെ അകറ്റുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് വേറെ താമസം അവരാരംഭിച്ചു. ഞങ്ങൾ ചെന്നാലും ഒന്നും ഞങ്ങളെ പരിഗണിക്കണില്ല. ഇനി പരിഗണിക്കുകയാണെങ്കിൽ തന്നെ അവൻ്റെ കുറ്റവും കുറവും മാത്രമാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. വളരെ പ്രയാസത്തിലാണ്. എന്താണ് പറയുക
1: ഇതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഇവർ പറഞ്ഞതൊരു വസ്തുതയായിരിക്കാം,
0: അതെ,
1: നമ്മളതിനോടൊരിക്കലും ഇത് വേണമല്ല. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ശരിക്കും ഒരു ഭർത്താവിൻ്റെ പെങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെൺകുട്ടിനെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ പെങ്ങളോട് ഒരു മസ്ലഹത്തുള്ളിലേക്ക് ചോദിക്കുകയാണെന്ന്, എന്തിനാണ് നിങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിക്കണത് ചോദിച്ചാൽ ഇതേ മറുപടിയാണ് പറയാം. എന്ത്, ഞങ്ങൾ അവളോട് പെങ്ങളെ പോലെ പെരുമാറുന്നത്, വളരെ നിലനിൽക്കാൻ നിൽക്കണത്, പക്ഷെ അവർ ഞങ്ങളെ തെറ്റിക്കാൻ വേണ്ടി നടക്കുകയാണ് എന്നൊക്കെയാണ് സാധാരണഗതിയിൽ പറയാം. ഇതിപ്പോൾ വസ്തുതാപരമായി പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, വിവാഹം കഴിഞ്ഞ് പെങ്ങൾ പോയി കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവരുടെ ജീവിതത്തിൽ ഇടപെടേണ്ട കാര്യം എന്താണ്? അവർക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, കുട്ടികളുണ്ട്, ഓൽക്ക് സുഖസമാധാനത്തോടെ ജീവിച്ചാൽ പോരെ. ഈ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവന് പറ്റും, ഉമ്മയ്ക്ക് പറ്റും, അവരെങ്ങനെയേ ജീവിച്ചോട്ടെ. ഈ പെങ്ങന്മാരെന്തിനാണ് അവിടെ കാര്യങ്ങളും അഭിപ്രായങ്ങളും പറയണത്? അവർക്ക് അവരുടേതായ ഒരു ലോകമില്ലേ, അവരുടേതായ ഒരു ജീവിതം? അതങ്ങനെ വിചാരിച്ചാൽ മതി. പിന്നെ എന്ത് കാര്യത്തിലാണ് ഈ ഭർത്താവിനെ ഇവരുന്ന് അകറ്റുന്നത്, മാറ്റുന്നത് എന്നൊക്കെ പറയണത്? എന്ത് അടിസ്ഥാനത്തിലാണ്? ചിലപ്പോൾ എന്തായിരിക്കും, ഈ ഇവനെ ചില ഗൾഫുകാരൊക്കെ അവിടെ സ്വത്ത് മുഴുവൻ പെങ്ങന്മാർക്കും ഇവർക്കും കൊടുക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അങ്ങനെ പറഞ്ഞു, എല്ലാം ജ്യേഷ്ഠൻ്റെ വീടുണ്ടാക്കിയത് എൻ്റെ ഭർത്താവാണ്, വാപ്പക്ക് ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ടായി കൊടുത്തത് എൻ്റെ ഭർത്താവാണ്, ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട് ഉമ്മാൻ്റെ വീടാണ്, അത് ഉമ്മ പെങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്, ഇനി ഞങ്ങൾ എന്താ ചെയ്യാം, കുട്ടികളൊക്കെ വലുതായി, ഞങ്ങൾ എങ്ങടാ പോവാ? അപ്പോൾ ഇതെങ്ങാനും ഇയാളോട് പറഞ്ഞാൽ എന്തായിരിക്കും, ഞാൻ എൻ്റെ പെങ്ങൾക്ക് ചെയ്യണേ നീ തെറ്റിക്കാണ്, ഉമ്മക്ക് ചെയ്യണേ തെറ്റിക്കാന്നല്ലേ പറയാം. അപ്പോൾ ഇവർക്കൊരു അവകാശമുണ്ട്, ഇവർക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നിറവേറ്റി കൊടുത്തു തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. എന്നാൽ അപൂർവമായി ഇങ്ങനെയുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് പെങ്ങൾക്കും പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അടുത്തൊരു ചർച്ചയിൽ നമുക്ക് കൊണ്ടുവരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ എല്ലാവരും മനസ്സിലാക്കുക, നമ്മൾ ഒരു മുസ്ലിമായി ജീവിക്കുകയും നാളെ പരലോകത്ത് ഓരോ തിന്മകൾക്കും മറുപടി പറയേണ്ടി വരികയും ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ, ഞാനൊരാൾക്കൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് എല്ലാ ഭർത്താവിൻ്റെ പെങ്ങന്മാരും തീരുമാനിച്ചാൽ ഒരു മരുമക്കളും ഒരു പരാതിയും ഒരു ചോദ്യവും നമുക്ക് അയക്കില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.
0: അൽഹംദുലില്ലാ, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോ അതിൻ്റെ ആളുകൾ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. വാഹിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാ അല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് മൗലവിയുടെ കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുറഹ്മാൻ ചുങ്കത്തറ ഭർത്താവിൻ്റെ പെങ്ങൾ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് നടത്തിയ ചർച്ചയാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: തീർച്ചയായും കുടുംബങ്ങളിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയ കവാടങ്ങൾ തുറന്നു കൊടുക്കുക എന്നത് തന്നെയാണ് സ്നേഹക്കൂടുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം. മിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതുസ്കുനു ഇലൈഹ. അപ്പോൾ ഒരു ഒരു സെക്കനത്ത് ഒരു സമാധാനം ആളുകളുടെ കുടുംബങ്ങളിൽ നിറയാൻ. ഇപ്പോൾ ജഅല ബൈനകും മവദ്ദത്തും വറഹ്മ, കുടുംബത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയായി ഇസ്ലാം പഠിപ്പിച്ചത് മവദ്ദത്തും റഹ്മത്തും. അവിടെ ഫസ്റ്റ് പറഞ്ഞത് മവദ്ദത്താണ്, പിന്നീടാണ് റഹ്മത്ത് പറയുന്നത്. വിവാഹം കഴിഞ്ഞ കാലഘട്ടത്തിൽ ആദ്യത്തെ സമയങ്ങളിൽ ഒരുപക്ഷെ മവദ്ദത്ത് നമുക്ക് അധികം ഉണ്ടാകും, ആ ലവ്, ആ ഒരു സ്നേഹം. പക്ഷേ റഹ്മത്ത് വരുന്നത് അത് പിന്നീടാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാനും വിട്ടുവീഴ്ച ചെയ്യാനും അഫ്വ് നടത്താനും ദൻ്റെ ഭാര്യയാണ്, ഇതെൻ്റെ ഭർത്താവാണ് എന്ന നിലക്കുള്ള ഒരു മനോഹരമായ ഖുർആനിൻ്റെ ആ ഒരു പദപ്രയോഗം വലിയൊരു വല്ലാത്തൊരു അജീബാണ്.

0: അത്ഭുതമാണ്. മവദ്ദത്തിന് ആദ്യം പറയുകയും പിന്നീട് റഹ്മത്തിന് പറയുകയും ചെയ്തത്. അങ്ങനത്തെ ധാരാളം ഗുണപാഠങ്ങൾ, ഇബറത്തുകൾ ഉൾക്കൊള്ളുന്നത് തന്നെയാണ് സ്നേഹക്കോട്. അപ്പൊ സ്നേഹക്കോടിന്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ മനോഹരമായിരുന്നു. അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ഹാരിസ് ബിൻ സലീമാണ്. ഉഖ്തുസ്സൗജ്, ഭർത്താവിന്റെ പെങ്ങൾ എന്ന ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ സ്നേഹക്കോടിന് നമ്മൾ കാതോർത്ത്.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ അനുഭവങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ കമന്റുകളിൽ നിങ്ങൾ പറയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്.
0: പീസ് റേഡിയോ വൈബ്സിന്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുന്നു അൽ ഉസൂൽ. അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്നത്തെ അൽ ഉസൂലിൽ നമ്മോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിന്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിവേദനം ചെയ്യുന്ന രീതികളെക്കുറിച്ചാണ്. അതിൽ ഒരു അധ്യാപകൻ അഥവാ ഷേഖ് തൻ്റെ വിദ്യാർത്ഥികൾക്ക് ഹദീസുകൾ വായിച്ചു കൊടുത്ത് അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് കേട്ട് റിവായത്ത് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതാണ് സമാ എന്ന് പറയുന്നത്. മറ്റൊന്ന്, വിദ്യാർത്ഥികൾ ഷേഖിന് വായിച്ചു കൊടുക്കുകയും അത് ഉസ്താദ് കേൾക്കുകയും അതിൽ വല്ല അബദ്ധങ്ങളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുകയും മറ്റുള്ള സഹപാഠികൾ അത് ശ്രവിച്ച് അതിൽ നിന്ന് റിവായത്ത് ചെയ്യുകയും ചെയ്യുന്ന രീതി. ഇങ്ങനെ രണ്ടു കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ച് നിർത്തിയത്. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും രീതികളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ അത് അൽ ഇജാസത്ത്. ഇജാസത്ത് എന്ന് പറഞ്ഞാൽ അനുവാദം കൊടുക്കുക എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ അതിന് പരിഭാഷ പറയാറുണ്ട്. ഈ ഇജാസത്ത്, അതിലൂടെ ഹദീസുകൾ നിവേദനം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ മുമ്പ് കാലം മുതൽക്കേ ചില അഭിപ്രായ ഭിന്നതകൾ നിലവിലുണ്ട്. ഹസനുൽ ബസരി, നാഫിഅ്, മൗല ഇബിൻ ഉമർ, ഇമാം സുഹുരി, ഇമാം റബീഅ ബിൻ അബി അബ്ദുറഹ്മാൻ, യഹ്യ ബിൻ സഈദ് അൽ അൻസാരി റഹമഹുമുല്ലാഹു ജമീഅൻ, ഇവരൊക്കെ തന്നെയും ഇജാസത്ത് കൊണ്ട് റിവായത്തു ചെയ്യാം എന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയവരാണ്. അതേസമയത്ത് ഇമാം ശുഅബയെപ്പോലെ, ഇബ്രാഹിം ബിൻ ഇസ്ഹാഖ് അൽ ഹറബിയെപ്പോലെ, അബൂ നസർ അൽ വായിലിയെപ്പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇജാസത്ത് കൊണ്ട് ഹദീസുകൾ റിവായത്ത് ചെയ്യാൻ പറ്റുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് റിവായത്ത് കൊണ്ട് ഇജാസത്ത് കൊണ്ട് എങ്ങനെയാണ് ഇജാസത്ത് കൊണ്ട് നമുക്ക് ഹദീസുകൾ നിവേദനം ചെയ്യുക? പണ്ഡിതന്മാർ അതിന് നൽകിയ വിശദീകരണം, വമിസാലുൽ ഇജാസ അൻ യഖൂല അൽമുഹദ്ദിസു ലിബഅദി തുല്ലാബിഹി. ഒരു മുഹദ്ദിസ്, ഹദീസ് പണ്ഡിതൻ, തൻ്റെ വിദ്യാർത്ഥികളിൽ ചില ആളുകളോട് പറയുക, ഇപ്രകാരം പറയുക: അജസ്തുക്കും റിവായത്ത് കിതാബിൽ ബുയൂ മിൻ സഹീഹുൽ ബുഖാരി അന്നി. സഹീഹുൽ ബുഖാരിയിൽ നിന്ന് കിതാബുൽ ബുയൂ എന്നുള്ള അധ്യായം റിവായത്തു ചെയ്യാൻ, എന്നിൽ നിന്ന് ഉദ്ധരിക്കാൻ, അതിലെ ഹദീസുകൾ എന്നിൽ നിന്ന് ശ്രവിച്ചതായി മനസ്സിലാക്കിയതായി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നു. വഖദ് സമിഅ്തുഹു മിൻ ഫുലാൻ, ഇന്ന ഇന്ന ആളുകളിൽ നിന്നാണ് ഞാൻ അത് കേട്ടി ശ്രവിച്ചിട്ടുള്ളത്. ആ ഒരു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് എന്നിൽ നിന്ന് സഹീഹുൽ ബുഖാരിയുടെ കിതാബുൽ ബുയൂ ഉദ്ധരിക്കാൻ അനുവാദം തന്നിരിക്കുന്നു എന്ന് പറയാം. അതല്ലെങ്കിൽ അജസ്തുക്കും رواية صحيح مسلم عني وقد سمعته من فلان صحيح مسلم മൊത്തത്തിൽ എന്നിൽ നിന്ന് റിവായത്ത് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട് എന്നു പറയാം. അതല്ലെങ്കിൽ കുറച്ചു ഭാഗം അവർക്ക് ഓതി വായിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി ഞാൻ നിങ്ങൾക്ക് ഇജാസത്ത് ചെയ്തിട്ട് തന്നിരിക്കുന്നു. എന്നിൽ നിന്ന് ഈ കിതാബ് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ ഞാൻ അനുവാദം തന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്ന രീതിയാണത്. അപ്പോൾ അങ്ങനെ ഇജാസത്ത് കിട്ടിയ ശിഷ്യന്മാർക്കാണെങ്കിൽ ആ ഉസ്താദിൽ നിന്നുള്ള ഹദീസുകൾ ഉദ്ധരിക്കാൻ പ്രത്യേകിച്ച് പിന്നെ ഒരു അനുവാദത്തിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഇതാണ് ഇജാസത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു മുത്തലഖൻ, നിരുപാധികം ഒരു പണ്ഡിതന് ഒരു ശിഷ്യന് ഇജാസത്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല എന്നതാണ് പണ്ഡിതന്മാർ മുമ്പ് കാലം മുതൽക്കു തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിന് ചില നിബന്ധനകൾ അവർ വച്ചിട്ടുണ്ട്. ഒന്ന്, അയ്യാരിഫൽ മുഹദ്ദിസ് മാ യുജീസു ബിഹി, ഞാൻ എന്താണ് റിവായത്ത് ചെയ്യാൻ ഇജാസത്ത് കൊടുക്കുന്നത് എന്നത് മുഹദ്ദിസിന് വ്യക്തമായി അറിയണം. ഒരു നിർണിതമായിട്ടുള്ള ബൗണ്ടറി നിർണയിച്ചുകൊണ്ടായിരിക്കണം, അതിൽ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഇജാസത്ത് കൊടുക്കേണ്ടത്. അതല്ലാതെ എല്ലാം ഇജാസത്ത് കൊടുക്കുക, ഒരു അനിയന്ത്രിതമായിട്ടുള്ള ഒരു അവ്യക്തമായിട്ടുള്ള കാര്യത്തിൽ ഇജാസത്ത് പാടില്ല. ഇതാണ് ഒരു ഷർത്ത്. രണ്ടാമത്തത്, വഅൻ തകൂന നുസ്ഖത്തു ത്വാലിബ് മുആറദത്തൻ ബിഅസ്ലി റാവി ഹത്ത കഅന്നഹാ ഹു, തൻ്റെ ശിഷ്യൻ്റെ കയ്യിലിരിക്കുന്ന താൻ ഏത് കിതാബാണോ റിവായത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കിതാബിൻ്റെ പതിപ്പ്, അത് വിദ്യാർത്ഥികളുടെ കയ്യിലും അതേ പതിപ്പ് തന്നെയാണ് ഉള്ളത് എന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഉസ്താദ് സഹീഹുൽ ബുഖാരിയിലുള്ള കിതാബുൽ ബുയൂഉ ഞാൻ നിനക്ക് റിവായത്ത് ചെയ്യാൻ അനുവാദം തന്നിരിക്കുന്നു എന്ന് പറയുകയും ശിഷ്യൻ്റെ കയ്യിൽ ഉള്ള കോപ്പിയിൽ ആ കിതാബുൽ ബുയൂഉന് പുറമെയുള്ള വേറെയും ചില ഹദീസുകൾ അതിനുള്ളിലുണ്ടെങ്കിൽ ആ ഹദീസുകൾക്ക് ഈ ഇജാസത്ത് ബാധകമല്ല. അതുകൊണ്ട് തന്നെ ഈ ഇജാസത്ത് നൽകപ്പെടുന്ന കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ അറിവുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ താൻ ഇജാസത്ത് നൽകുന്ന ത്വാലിബിൻ്റെ കയ്യിലുള്ള കോപ്പി, അത് ഞാൻ ഉദ്ധരിക്കുന്ന കോപ്പി തന്നെയാണ് എന്ന് മുഹദ്ദിസ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു നിബന്ധന, വഅൻ യകൂനൽ മുസ്തജീസ് മിൻ അഹ്ലിൽ ഇൽമി വഅലൈഹി സിമത്തുഹു, വഅൻ യകൂനൽ മുസ്തജീസ് മിൻ അഹ്ലിൽ ഇൽമി വഅലൈഹി സിമത്തുഹു, ഇദ്ദേഹം അഹ്ലുൽ ഇൽമിൽപ്പെട്ട ആളായിരിക്കണം. ആര്? ഈ ഇജാസത്ത് കൊടുക്കുന്ന വ്യക്തി ആ ഇൽമുള്ള അഹ്ലുൽ ഇൽമിൻ്റെ ആളായിരിക്കണം. അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം, ഇൽമില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇജാസത്ത് കൊടുക്കാൻ അനുവാദമില്ല. പണ്ഡിതന്മാർ സാധാരണ പറയാറുണ്ട്, ലാ യുദുഉൽ ഇൽമു ഇല്ലാ ഇൻദ അഹ്ലിഹി, ഇൽമ് അഥവാ വിജ്ഞാനം അത് വെക്കപ്പെടുകയില്ല അതിൻ്റെ അഹ്ലുകാരുടെ അടുക്കലല്ലാതെ. എന്ന് പറഞ്ഞാൽ ഒരു ഇൽമിയായൊരു കാര്യം അതിന് ഇജാസത്ത് കൊടുക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഇൽമ് അയാൾക്ക് ആവശ്യമുണ്ട്. ഇൽമില്ലാതെ ഇന്ന ആള് ഇന്ന ഇന്ന സംഗതി ഞാൻ നിനക്ക് ഇജാസത്ത് തന്നിരിക്കുന്നു എന്ന് പറയാൻ അയാളെ സംബന്ധിച്ചിടത്തോളം നിർവാഹം ഇല്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇജാസത്ത് കൊടുക്കുമ്പോൾ നല്ലവണ്ണം സൂക്ഷിച്ചും പരിശോധിച്ചും ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അവർ ഇജാസത്ത് കൊടുത്തിരുന്നുള്ളൂ. ഇമാം മാലിക്കിനെ പോലെയുള്ള, ഹസനുൽ ബസറിയെ പോലെയുള്ള, ഇബ്നു ശിഹാബ് സുഹ്രിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വളരെ കണിശത പുലർത്തിയ ആളുകളായിരുന്നു. എത്രത്തോളം ചോദിച്ചാൽ, വളരെ പ്രത്യേകമായിട്ടുള്ള അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ത്വാലിബുൽ ഇൽമിന് മാത്രമേ അവരൊക്കെ തന്നെയും ഇജാസത്ത് കൊടുത്തിരുന്നുള്ളൂ. ഇമാം ഇബിൻ അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ ജാമിഉ ബയാനിൽ ഇൽമ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നൊരു വാചകമുണ്ട്, തൽഹീസു ഹാദൽ ബാബ് അന്നൽ ഇജാസ ലാ തജൂസു ഇല്ലാ ലിമാഹിരിൻ ബിസ്സനാ ഹാദിഖും ബിഹ അതുപോലെ യഅരിഫു കൈഫ യതനാവലുഹ വയകൂനു ഫീ ശൈഇൻ മുഅയ്യൻ മഅറൂഫ് ലാ ഇസ്കിൽ ഇസ്നാദുഹു ഫഹാദാ ഹുവ സ്വഹീഹ് മിനൽ ഖൗൽ ഫീ ദാലിക് വല്ലാഹു അഅലം. ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം, ഒരു മാഹിറും ബിസ്സനാ ഈ ഫന്നിൽ, ഈ കലയിൽ ഒരു അഗ്രഗണ്യനായ വ്യക്തിക്കല്ലാതെ ഇജാസത്ത് കൊടുക്കാൻ പാടില്ല. അയാളതിനെ സംബന്ധിച്ച് ഹാദിഖായിരിക്കണം, സൂക്ഷ്മശാലിയായ പണ്ഡിതനായിരിക്കണം. എങ്ങനെയാണ് ഇത് സ്വീകരിക്കേണ്ടത്, എന്താണിതുകൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അയാൾക്ക് നല്ല വിജ്ഞാനവും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇമാം മാലിക്കിനെ പോലെയുള്ള പണ്ഡിതന്മാർ കറാഹത്തായിക്കൊണ്ട് പറഞ്ഞ കാര്യമാണ്, അഹ്ലുൽ ഇൽമല്ലാത്ത ആളുകൾക്ക് ഇജാസത്ത് കൊടുക്കാൻ പാടില്ല, അവർക്കും അവർക്ക് മറ്റുള്ളവർക്ക് ഇജാസത്ത് കൊടുക്കാനും പാടില്ല, മറ്റുള്ളവർ അവർക്ക് വേണ്ടി ഇജാസത്ത് കൊടുക്കാനും പാടില്ല. നേരെ മറിച്ച് ലാ ഇജീസു ഇല്ല അഹ്ലുൽ ഇൽമി സഖാത് അൽ മാഹിരീന ബിസ്സനാഅ വല്ലദീന യഅരിഫൂന ഖദറ തനാവുലിഹ മതകാനത് ഇജാസത്തു ഫീ ശൈഇൻ മഅറൂഫിൻ ലാ ഇസ്കിൽ ഇസ്നാദു. അതിൻ്റെ സനദിലൊന്നും ഒരിക്കലും ഒരു അവ്യക്തതയില്ലാത്ത രീതിയിൽ ഈ ഫന്നിനെക്കുറിച്ച്, ഈ വിജ്ഞാനശാഖയെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ, അതിന് അർഹതയുള്ളൂ എന്നുള്ളതാണ് ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല രീതികളിൽ ഇജാസത്ത് കൊടുക്കാം. നാം നേരത്തെ പറഞ്ഞു, ഒരു കിതാബ് മൊത്തത്തിൽ കൊടുക്കാം. ഇനി അതല്ല, കിതാബിൻ്റെ ജുസ് ആക്കി കൊടുക്കാം. ഇതെല്ലാം പണ്ഡിതന്മാർ അനുവാദം നൽകിയിട്ടുള്ള കാര്യമാണ്. ഇതാണ് മൂന്നാമത്തെ ഇജാസത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം. ഇനി നാലാമത്തെ ഒരു രീതിയാണ് അൽ മുനാവല. മുനാവലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഷേഖ്, ഹദീസിൻ്റെ ഒരു ഷേഖ്, അയാൾ തൻ്റെ വിദ്യാർത്ഥിക്ക് ഒന്നോ അല്ലെങ്കിൽ ഒരുപാട് ഹദീസുകളോ, അതല്ലെങ്കിൽ ഒരുപാട് ഹദീസുകൾ ചേർത്ത് വച്ച് വെക്കപ്പെട്ട ഹദീസിൻ്റെ കിതാബുകളോ നൽകുക. നൽകിയതിന് ശേഷം ആ വിദ്യാർത്ഥിയോട് ഈ ഉസ്താദ് ഷേഖ് പറയുന്നു, ഹാദാ മിൻ ഹദീസി ഔ ഹാദാ മിൻ സമാഅതി എന്ന് മാത്രം പറഞ്ഞു നിർത്തുക. ഇത് എൻ്റെ ഹദീസാണ് എന്നു പറഞ്ഞ് വിദ്യാർത്ഥികളെ ഏൽപ്പിക്കുക. അത് എന്നിൽ നിന്ന് റിവായത്ത് ചെയ്തോളൂ, ഞാൻ നിനക്ക് അനുവാദം തന്നിരിക്കുന്നു എന്നൊന്നും ഉസ്താദ് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ ഉസ്താദിൽ നിന്ന് കിട്ടിയ ഹദീസുകൾ റിവായത്ത് ചെയ്യാൻ പറ്റുമോ? പറ്റും എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളും ഉണ്ട്. മുനാവലത്ത് മാത്രമുണ്ടായാൽ അതൊരു ഇജാസത്തായി പരിഗണിക്കപ്പെടും എന്നൊരു കൂട്ടം പറയുമ്പോൾ അത് പറ്റില്ല. അത് ഒരിക്കലും അജസ്തുക, ഞാൻ നിനക്ക് ഇജാസത്ത് തന്നിരിക്കുന്നു, എന്നിൽ നിന്ന് ഉദ്ധരിക്കാൻ ഞാൻ നിനക്ക് ഇജാസത്ത് തന്നിരിക്കുന്നു എന്നു പറയാത്ത കാലത്തോളം അത് ഇജാസത്തിൻ്റെ അനുവാദമില്ലാതെ നിലനിൽക്കും എന്നതാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. എന്നാൽ ഇജാസത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മുനാവലത്തായിക്കൊണ്ട് ഇജാസത്ത് കിട്ടിയാൽ, അതായത് ഈ പറയപ്പെട്ട രീതിയിൽ ഷേഖ് കിതാബ് കൊടുത്തു എന്നിട്ട് ഇജാസത്ത് കൊടുക്കുകയും ചെയ്താൽ അത് സ്വീകാര്യമാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. അതേസമയത്ത് വെറും മുനാവലത്തായിക്കൊണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഇജാസത്തായിക്കൊണ്ട് കിട്ടിയിട്ടില്ല എങ്കിൽ അത് ഇജാസത്ത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറ്റും എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. മുനാവലത്ത് പറ്റുമെന്ന് പറഞ്ഞ ആളുകൾ തെളിവായി ഉദ്ധരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രാ സൈന്യത്തിൻ്റെ ഒരു സൈന്യത്തിന്റെ നേതാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രഹസ്യമായി കത്തെഴുതി, ഇന്ന ഇന്ന സ്ഥലത്ത് എത്തിയിട്ടേ ഈ എഴുത്ത് നീ വായിക്കാവൂ എന്ന് പ്രവാചകൻ അവരെ അറിയിച്ചിരുന്നു. ആ എഴുത്തുമായി അവർ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോഴാണ് പ്രവാചകന്റെ എഴുത്തവർ വായിക്കുന്നത്. അപ്പം ഈ രീതിയിൽ മുനാവലത്ത് ജായിസാണ് എന്നതിന് പണ്ഡിതന്മാർ ഇങ്ങനെയാണ് തെളിവ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അംർ ബിൻ ഹസം മറ്റുള്ള ആളുകളുമൊക്കെ തന്നെയും മറ്റുള്ള സഹാബിമാർക്ക് എഴുത്തെഴുതിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അംർ ബിൻ ഹസം റളിയല്ലാഹുവിനെ എഴുതിയ എഴുത്തൊക്കെ പണ്ഡിതന്മാർ ഇതിന് തെളിവായി കൊണ്ടുദ്ധരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇന്ന് ഇജാസത്തും മുനാവലത്തും എന്ന് പറയുന്ന രണ്ട് ഹദീസ് നിവേദനത്തിൻ്റെ രണ്ടു രീതികളാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിവരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ ബഹുമാനീയ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: നമ്മുടെ മധുരം ഖുർആനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് വൈബ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് അബ്ദുള്ള സൽഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ലാ ഇനി മറ്റൊരു പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും ഒരുമിച്ചിരിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: രാത്രി ഏകദേശം 2 മണി പിന്നിട്ട് കാണും. അയാൾ തന്റെ വിരിയിൽ നിന്ന് എണീറ്റു. വിരിയിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോകുമ്പോൾ മൂത്രമൊഴിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഉറങ്ങാതെ കിടക്കുന്ന ഈ രാത്രി ഒന്ന് നിശ്വസിക്കാനായിരിക്കും അയാൾ പുറത്തു പോകുന്നതെന്ന് ഭാര്യ വിചാരിച്ചു. തന്റെ ആടിനെ കെട്ടിയ കയറ് അഴിച്ച് അയാൾ പതിയെ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി. ഒരു മാവിൻ കൊമ്പിൽ ഒരു മുളം കയറിൽ അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. നേരം വെളുത്തപ്പോൾ ഭർത്താവിനെ അന്വേഷിച്ച് അവസാനം വെറുങ്ങലിച്ച് നിൽക്കുന്ന ഉറുമ്പരിച്ച ശരീരം അദ്ദേഹത്തെ കാണാതെ അസ്വസ്ഥരായി ഭാര്യയും മക്കളും കുടുംബങ്ങളും തെരഞ്ഞപ്പോൾ മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അദ്ദേഹത്തിന്റെ മൃതശരീരത്തിന്റെ താഴെയിരുന്ന് ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനിതൊക്കെ ചെയ്തു എന്ന്. ഉത്തരം അദ്ദേഹത്തിന്റെ തന്നെ തലയിണക്ക് താഴെ എഴുതി വെച്ച കുറിപ്പിലുണ്ടായിരുന്നു. ഞാൻ പോവാണ്, എനിക്കിനി ആരോടും കടം ചോദിക്കാൻ വയ്യ. ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ മക്കളെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടായിക്കോളും, നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും, ഞാൻ പോട്ടെ. അയാൾ ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു. അയാൾ ചെയ്തത് അയാളെ തന്നെ നഷ്ടപ്പെടുത്തലായിരുന്നു. ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ അയാൾക്ക് വലിയ പരിഹാരങ്ങൾ കിട്ടുമായിരുന്നു. അയാളുടെ ബോഡി ഇൻക്വസ്റ്റ് കഴിഞ്ഞ്, അയാളുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആൾക്കൂട്ടം അയാളെ മണ്ണിൽ വെച്ച് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കാരുണ്യ നിധി ശേഖരിച്ചു, കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുത്തു. മക്കളും കുടുംബവുമൊക്കെ നീറുന്ന ഒരു മനസ്സുമായി ഒരുപക്ഷെ ഇന്നും ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നത്, നമുക്കൊക്കെ ചില നൊമ്പരങ്ങൾ ഉണ്ടാകും, ചില വേദനകൾ ഉണ്ടാകും, പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇത് റബ്ബിനോട് പറയാൻ ആദ്യം ശ്രമിക്കുകയും അതോടൊപ്പം നമുക്ക് ഏറ്റവും നന്നായി സംസാരിക്കാവുന്ന വ്യക്തികളോട് തുറന്നു പറയുകയും ചെയ്ത് പരിഹാരത്തിനു വേണ്ടി പറയുകയും പ്രതീക്ഷിക്കുകയും കാത്തിരിക്കുകയും പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി. ഒരിക്കലും ആത്മഹത്യയുടെ വഴികളിലേക്ക് നടക്കലോ, വിഷാദരോഗിയായി എല്ലാം നഷ്ടപ്പെടുത്തലോ, അല്ലെങ്കിൽ വിധിയെ പഴിക്കലോ, റബ്ബിനെ ചീത്ത പറയലോ ഒന്നുമല്ല. നല്ല പഠനങ്ങളും നല്ല അന്വേഷണങ്ങളും ആത്മീയമായ പുതിയ ജീവിതത്തിന്റെ വഴിയുമൊക്കെ നമുക്ക് നൽകുന്നത് ഇത്തരം കരുത്തായിരിക്കും. അത്തരം യാത്രകൾക്ക്, അത്തരം ശ്രദ്ധകൾക്ക് ഇനിയും അവസരമുണ്ടാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതു മാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 49 മുതൽ 51 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫി. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ അൽ ഹിജ്റിലെ 48 വരെയുള്ള ആയത്തുകളാണ് നാം ഇതുവരെ മനഃപ്പാഠമാക്കിയത്. ഇന്ന് 49 മുതൽ 51 വരെ വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ് ഹിഫ്ളാക്കുന്നത്. ശ്രോതാക്കൾ കൂടെ പാരായണം ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിലെ ആയത്തൊന്ന് പാരായണം ചെയ്ത് നമുക്ക് പുതിയ ഭാഗം തുടങ്ങാം.

അവിടെ അക്ഷരങ്ങൾ ലിങ്കാവുന്നത് ശ്രദ്ധിക്കണം. നബ്യ അവിടെ ഹംസക്ക് സുക്കൂന് വരുമ്പോൾ കനപ്പിക്കാതെ വേണം പറയാൻ, അറിയാമല്ലോ. നബ്യ ഐബാദി, രണ്ടും കൂടി ലിങ്കായിട്ട് നബ്യ ഐബാദി ആവരുത്. നബ്യ ഐബാദി, നബ്യ ഐബാദി, നബ്യ

0: അൽഹംദുലില്ലാ. സൂറ അൽ ഹിജ്റിലെ രണ്ട് മൂന്ന് ആയത്തുകൾ ഇന്ന് നമ്മൾ പഠിച്ചത്. ഇൻഷാഅല്ലാ, പഠിച്ച ഓരോ ഭാഗവും, നമ്മൾ ഹിഫ്ലാക്കിയ ഓരോ ഭാഗവും വളരെ കൃത്യമായി അത് മനസ്സിൽ സൂക്ഷിച്ച് പോരുന്നതിന് വേണ്ടി അത് റിപ്പീറ്റ് ചെയ്യുക, ആത്മാർത്ഥമായി റബ്ബിനോട് അടുക്കുക, നന്നായി ആവർത്തിച്ച് കേൾക്കുക, പഠിക്കുക. അല്ലാഹു തആല എവിടെയും നഷ്ടപ്പെടാതെ കൃത്യമായി ഓതിപ്പഠിച്ച ഭാഗം ആദ്യം മുതൽ അവസാനം വരെ നിലനിർത്തി അത് മനസ്സിൽ സൂക്ഷിച്ചു പോരുവാൻ തൗഫീഖ് നൽകട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 49 മുതൽ 51 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: قَدْ كَفَانِي عِلْمُ رَبِّي مِنْ سُؤَالِي.
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
3: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോ ഇനി പ്രക്ഷേപണം ചെയ്യുന്നു മുഖമൊഴി. അനുഗ്രഹങ്ങളെ വിസ്മരിക്കരുത് എന്ന് ഉസ്മാൻ പാലക്കാഴിയുടെ രചനക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: അനുഗ്രഹങ്ങളെ വിസ്മരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ദിവസം ശക്തമായ മഴ കിട്ടിയപ്പോൾ ആ മഴയെ സംബന്ധിച്ച് ജനങ്ങൾ രണ്ടു നിലയ്ക്ക് സംസാരിച്ചു. അന്നേരം അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: ജനങ്ങളിൽ നന്ദി കാണിക്കുന്നവരും നിഷേധിക്കലും ഉണ്ട്. ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണെന്ന് അവർ ഈമാനുള്ളവർ പറഞ്ഞു. എന്നാൽ അവരിൽ ചിലർ മഴ ഇന്ന ഇന്ന കാരണങ്ങളാൽ കിട്ടിയതാണെന്ന് പറയുന്നു. ഇതിൽ ആദ്യത്തെ അഭിപ്രായം നന്ദിയുടെയും രണ്ടാമത്തേത് നന്ദികേടിൻ്റെയുമാണ്. അല്ലാഹു പറയുന്നു: നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക. വിശുദ്ധ ഖുർആൻ അധ്യായം 93:11. മഴക്കെടുതിയോ മറ്റെന്തെങ്കിലും ദുരിതമോ ബാധിച്ചാൽ നിരീശ്വരവാദികൾ മതവിശ്വാസികളെ പരിഹസിക്കും, വിശിഷ്യ മുസ്ലിങ്ങളെ ദൈവത്തെ നിന്ദിക്കുകയും ചെയ്യും. അതവരുടെ വിശ്വാസത്തിന്റെ അടയാളമാണ്. അവരുടെ നിലനിൽപ്പ് തന്നെ അങ്ങനെ ഇസ്ലാമിനെയും അല്ലാഹുവിനെയും പരിഹസിച്ച് പറയുമ്പോൾ കിട്ടുന്ന പിന്തുണയിലാണ്. എന്നാൽ മുസ്ലിങ്ങളിൽ പെട്ട വേണ്ടത്ര മതബോധവും അറിവുമില്ലാത്ത ചിലരെങ്കിലും ദുരന്തം സംഭവിക്കുന്ന വേളകളിൽ അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടാവിന്റെ വിധിയെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ സംസാരിക്കാറുണ്ട്. വെള്ളം, വായു, വെളിച്ചം, ആഹാരം, കണ്ണ്, കാത്, കൈകാലുകൾ തുടങ്ങി ഒട്ടേറെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചും അനുഭവിച്ചുമാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന കാര്യം വിസ്മരിക്കുകയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. യൂനുസ് ഇബ്നു ഉബൈദി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്ന് ഇല്ലായ്മയെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി: നിങ്ങളുടെ രണ്ട് കണ്ണ് എനിക്ക് തരുമോ, ഞാൻ നിങ്ങൾക്ക് 100,000 ദിർഹം തരാം. നിങ്ങളുടെ ഒരു കൈ എനിക്ക് തരുമോ, 100,000 ദിർഹം തരാം. നിങ്ങളുടെ ഒരു കാൽ എനിക്ക് തരുമോ, 100,000 ദിർഹം തരാം. ഇങ്ങനെ അദ്ദേഹത്തിന്റെ അവയവങ്ങൾ ഓരോന്നെണ്ണി എണ്ണി അതിനെ വിലയിട്ടുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. ആഗതൻ പറഞ്ഞു: ഒരിക്കലുമില്ല. അപ്പോൾ യൂനുസ് ഇബ്നു ഉബൈദ് പറഞ്ഞു: ഞാൻ നിന്റെ അടുക്കൽ കോടികൾ കാണുന്നു, എന്നിട്ടും നീ ഇല്ലായ്മയെക്കുറിച്ച് ആവലാതിപ്പെടുകയാണോ? എത്രയെത്ര അനുഗ്രഹങ്ങളാണ് സൃഷ്ടാവ് നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വല്ല അസുഖവും ബാധിച്ചാൽ ബോധ്യമാകും ആ അവയവത്തിന്റെ വില. സർവശക്തൻ നമുക്ക് ഓരോരോ സെക്കൻഡിലും നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കുമില്ല. മനുഷ്യർ പരസ്പരം ചെയ്യുന്ന ഉപകാരങ്ങൾക്കും അന്യോന്യം നന്ദി കാണിക്കേണ്ടതുണ്ട്. അതിന്റെ വാചികമായ രൂപമാണ് അല്ലാഹു നിനക്ക് നന്മ ചെയ്യുമാറാകട്ടെ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന. നന്മ ചെയ്തു തന്നവർക്ക് പ്രത്യുപകാരം ചെയ്യാനും അതിന് സാധിക്കാത്ത പക്ഷം അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. നാം ജീവിക്കുന്ന രാജ്യത്തോടും സമൂഹത്തോടും നന്ദി കാണിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അവനവന്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനും ആരാധനകളും അനുഷ്ഠാനകർമ്മങ്ങളും നിർവഹിക്കാനും അതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാനുമെല്ലാമുള്ള സ്വാതന്ത്ര്യം നിർഭയത്വവുമുള്ള അവസ്ഥയിൽ സർവശക്തനോടതിന് നന്ദി കാണിക്കണം. രാജ്യത്തിന്റെ പൊതുനന്മയ്ക്കായി പ്രവർത്തിക്കലും നിയമങ്ങൾ പാലിക്കലും അതിന്റെ വളർച്ചയ്ക്കാവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യലുമെല്ലാം രാജ്യത്തോട് കാണിക്കുന്ന നന്ദിയാണ്. മതജീവിതത്തിന് വിലങ്ങ് തീർക്കുമ്പോൾ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനും ഭരണഘടന നൽകുന്ന അവകാശം ചോദിച്ചു വാങ്ങാനും ഓരോ വ്യക്തിക്കും മൗലികമായ അവകാശമുണ്ട്.
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് മുഖമൊഴി. അനുഗ്രഹങ്ങളെ വിസ്മരിക്കരുത് എന്ന ഉസ്മാൻ പാലക്കാഴിയുടെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദമാണ് നമ്മളിതുവരെ കാതോർത്തത്.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ആഘോഷങ്ങളിലെ ലാളിത്യവും ആനന്ദവും സമീർ മുണ്ടേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ആഘോഷങ്ങളിലെ ലാളിത്യവും ആനന്ദവും, എഴുത്ത് സമീർ മുണ്ടേരി. ആഘോഷങ്ങളെന്നാൽ പണത്തിൻ്റെയോ പ്രതാപത്തിൻ്റെയോ പ്രദർശനവേദിയല്ല, മറിച്ച് ഹൃദയങ്ങൾ തമ്മിലുള്ള സ്നേഹവും സാഹോദര്യവും പുതുക്കാനുള്ള അസുലഭ നിമിഷങ്ങളാണ്. നിർഭാഗ്യവശാൽ ഇന്നത്തെ കാലത്ത് വലിയ ആഘോഷങ്ങൾ കഴിഞ്ഞാലുടൻ പല കുടുംബങ്ങളും കടക്കണിയിലാവുകയോ അനാവശ്യ ഈഗോകൾ കാരണം തർക്കങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് പതിവായിരിക്കുന്നു. എന്നാൽ യഥാർത്ഥ ആഘോഷമെന്നത് ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരിലും ഒരുപോലെ സന്തോഷം നിറയ്ക്കുന്ന ഒന്നായിരിക്കണം. വിശുദ്ധ ഖുർആൻ ധൂർത്തിനെതിരെയും ആഡംബരത്തിനെതിരെയും ശക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. തീർച്ചയായും ദുർവ്യയക്കാർ, ധൂർത്തന്മാർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു. പിശാചാകട്ടെ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാകുന്നു. അധ്യായം ഇസ്റാ, വചനം 27. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു വിശ്വാസികളുടെ ഗുണമായി പറയുന്നത്, ചെലവഴിക്കുകയാണെങ്കിൽ ധൂർത്തടിക്കുകയോ കടുംപിടുത്തം വെക്കുകയോ ചെയ്യാതെ അതിനിടയിലുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാണവർ. അധ്യായം അൽ ഫുർഖാൻ, വചനം 67. ആഘോഷങ്ങളെ ധന്യമാക്കാൻ ചില ഇസ്ലാമിക പാഠങ്ങൾ ഓർക്കാം. ഒരു ചെറിയ സൽക്കാരമായാലും വിവാഹമായാലും ലാളിത്യം പാലിക്കുന്നത് ജീവിതത്തിൽ വലിയ സമാധാനം നൽകും. ആഡംബരത്തെക്കാൾ വിഭവങ്ങളുടെ ഗുണമേന്മയ്ക്കും അതിഥികളോടുള്ള ഹൃദ്യമായ സ്വീകരണത്തിനും പ്രാധാന്യം നൽകണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഏറ്റവും കുറഞ്ഞ ചെലവിൽ നടത്തുന്ന വിവാഹമാണ് ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം, ബർക്കത്തുള്ളത്. ലോക നേതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപുത്രി ഫാത്തിമയുടെ വിവാഹം പോലും എത്ര ലളിതമായിട്ടാണ് നടത്തിത്തന്നത് എന്നത് നമുക്ക് എക്കാലത്തെയും ഒരു മാതൃകയായി നിലനിൽക്കുകയാണ്. പാവപ്പെട്ടവരെ ചേർത്തുപിടിക്കുക, സന്തോഷങ്ങളിൽ എല്ലാവരെയും പങ്കുചേർക്കുക, പ്രത്യേകിച്ച് പാവപ്പെട്ടവരെയും അഗതികളെയും. അവരെ മാറ്റി നിർത്താതെ പണക്കാരെ മാത്രം പങ്കെടുപ്പിക്കുന്ന ആഘോഷങ്ങളിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭക്ഷണങ്ങളിൽ വെച്ച് ഏറ്റവും മോശം ഭക്ഷണം ധനികർ മാത്രം ക്ഷണിക്കപ്പെടുകയും പാവപ്പെട്ടവർ ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന വിവാഹ സദ്യയാകുന്നു. സ്വഹീഹുൽ ബുഖാരി. മനസ്സുകൾ തമ്മിൽ അടുപ്പിക്കുക. ആഘോഷങ്ങൾ ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും നേരിൽ സംസാരിക്കാനും പിണക്കങ്ങൾ മാറ്റാനുമുള്ള അവസരമാക്കുക. ഇന്നത്തെ കാലത്ത് ആഘോഷങ്ങളിൽ ആളുകൾ ഫോണിൽ ഫോട്ടോ എടുക്കുന്നതിലും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതിലുമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതിനേക്കാൾ സമയം മനുഷ്യരുടെ മനസ്സറിയാനും ബന്ധങ്ങൾ ദൃഢമാക്കാനും ഉപയോഗിക്കുക. കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടനവധി തവണ ഉണർത്തിയിട്ടുണ്ട്. ലഹരിയില്ലാത്ത ആനന്ദങ്ങൾ. ആഘോഷവേളകളിൽ അനാചാരങ്ങൾക്കോ അശ്ലീലതകൾക്കോ ലഹരിക്കോ ഒട്ടും ഇടം നൽകാതിരിക്കുക. നന്മയുടെയും പ്രാർത്ഥനയുടെയും അള്ളാഹുവിനെ ഓർക്കുന്നതിൻ്റെയും അന്തരീക്ഷത്തിൽ നടത്തുന്ന ആഘോഷമാണ് യഥാർത്ഥത്തിൽ വീട്ടിൽ കൺകുളിർമ നിലനിർത്തുന്നത്. ഇമാം ഗസ്സാലി തന്റെ ഹയാ ഉലൂമുദ്ദീനിൽ വിനോദങ്ങളെയും ആഘോഷങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ, ഹറാമായ കാര്യങ്ങൾ കലരാത്ത മിതമായ സന്തോഷപ്രകടനങ്ങൾ അനുവദനീയമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അത് പരിധി ലംഘിച്ച് അള്ളാഹുവിനെ മറക്കുന്ന സ്ഥിതിയിലേക്ക് മാറരുത്. ആഘോഷം കഴിഞ്ഞാലും ആ വീട്ടിൽ കടബാധ്യതകളില്ലാത്ത സന്തോഷവും സമാധാനവും ബാക്കിയുണ്ടാകണം. സാമ്പത്തികമായോ മാനസികമായോ നമ്മെ തളർത്തുന്നതാകരുത് നമ്മുടെ ഒത്തുചേരലുകൾ. കുറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് കൂടുതൽ മനസ്സുകളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ വിജയം. മാതാപിതാക്കൾ മക്കൾക്ക് ഇത്തരം ലാളിത്യമുള്ള ആഘോഷങ്ങളിലൂടെ വലിയ ജീവിത പാഠങ്ങളാണ് പകർന്നു നൽകുന്നത്. പണപ്രദർശനമല്ല, മറിച്ച് മാനവികതയും ദീനിയായ മൂല്യങ്ങളുമാണ് ജീവിതത്തിൻ്റെ കാതൽ എന്നവർ ഇതിലൂടെ പഠിച്ചെടുക്കുന്നു. അല്ലാഹു നമ്മുടെ ആഘോഷങ്ങളെ ബർക്കത്തുള്ളതാക്കി മാറ്റട്ടെ.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ആഘോഷങ്ങളിലെ ലാളിത്യവും ആനന്ദവും. സമീർ മുണ്ടേരിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
3: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു കവർ സ്റ്റോറി. ഇന്നത്തെ കവർ സ്റ്റോറിയിൽ സ്വാതന്ത്ര്യം, ചരിത്രം, വർത്തമാനം, ഭാവി എന്ന വിഷയത്തിൽ റെയ്ഹാൻ ഷഹീദിൻ്റെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിൻ്റെ ശബ്ദം ഇനി നമുക്ക് കാതോർക്കാം.
1: സ്വാതന്ത്ര്യം, ചരിത്രം, വർത്തമാനം, ഭാവി. എഴുത്ത് റെയ്ഹാൻ ഷഹീദ്. ഓരോരോ വർഷവും ഓഗസ്റ്റ് 15 എത്തുമ്പോൾ ഇന്ത്യ ദേശീയ പതാക ഉയർത്തുന്നു, ദേശീയ ഗാനങ്ങൾ മുഴക്കുന്നു. വിദ്യാലയങ്ങളിലും കോളേജുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കുന്നു. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായ ചരിത്ര മുഹൂർത്തം രാജ്യം അഭിമാനത്തോടെയാണ് അനുസ്മരിക്കുന്നത്. എന്നാൽ സ്വാതന്ത്ര്യം വെറും ഒരു ചരിത്ര സംഭവമാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ യഥാർത്ഥ പ്രസക്തി. സ്വാതന്ത്ര്യമെന്നത് വിദേശ ഭരണാധികാരികൾ രാജ്യം വിട്ടുപോയി എന്നതുകൊണ്ട് മാത്രം പൂർത്തിയാകുന്ന ഒന്നല്ല. ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും മതം ആചരിക്കാനും വിദ്യാഭ്യാസം നേടാനും അന്തസ്സോടെ ജീവിക്കാനും നിയമത്തിൻ്റെ മുന്നിൽ തുല്യത അനുഭവിക്കാനും കഴിയുന്ന അവസ്ഥയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അധികാര കൈമാറ്റം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു തുടക്കമായിരിക്കാം. എന്നാൽ നീതിയും സമത്വവും മനുഷ്യാന്തസ്സും ഉറപ്പുവരുത്തുന്നതിലൂടെയാണ് സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം ഇന്ത്യക്കാരൻ സ്വന്തം രാജ്യത്തിൻ്റെ വിധി സ്വയം നിർണയിക്കാനുള്ള അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. വ്യത്യസ്ത മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ജാതികളും ഉൾക്കൊള്ളുന്ന ഒരു ജനത തങ്ങളുടെ ഭാവി സ്വയം രൂപപ്പെടുത്താനുള്ള അവകാശം നേടിയെടുത്ത ചരിത്രമാണ് 1947 ഓഗസ്റ്റ് 15. ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് അനായാസമായിരുന്നില്ല. 100

മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ വികസനമായിരുന്നില്ല. ഇന്ത്യയുടെ വിഭവങ്ങളും സമ്പത്തും ബ്രിട്ടന്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിക്കുക എന്നതായിരുന്നു. 1600 വ്യാപാര സ്ഥാപനമായി ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്രമേണ രാഷ്ട്രീയ അധികാരം കൈവശപ്പെടുത്താൻ തുടങ്ങി. 1757 പ്ലാസി യുദ്ധവും 1764 ബക്സാർ യുദ്ധവും കമ്പനിക്ക് ബംഗാളിന്റെ മേൽ നിയന്ത്രണം നൽകുകയും തുടർന്ന് ഇന്ത്യയുടെ വലിയൊരു ഭാഗം അവരുടെ ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. വ്യാപാരത്തിനായി വന്ന കമ്പനി ക്രമേണ ഒരു സാമ്രാജ്യമായി മാറി. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം ഇന്ത്യയുടെ സമ്പൽ വ്യവസ്ഥയായിരുന്നു. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യാവസായിക വാണിജ്യ കേന്ദ്രങ്ങളൊന്നായിരുന്ന ഇന്ത്യയെ അസംസ്കൃത വസ്തുക്കളുടെ വിതരണക്കാരനും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ വിപണിയുമായി മാറ്റുകയായിരുന്നു കോളനി വാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ കൈത്തറി വ്യവസായങ്ങൾ തകർന്നു. പരുത്തി, തേയില തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് കയറ്റുമതി ചെയ്യുകയും ബ്രിട്ടനിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിറ്റഴിക്കുകയും ചെയ്തു. സാമ്പത്തിക ചരിത്രകാരന്മാർ ഈ പ്രക്രിയയെ ഇന്ത്യയുടെ ഡ്രെയിൻ ഓഫ് വെൽത്ത് അഥവാ സമ്പത്തിന്റെ ചോർച്ച എന്നാണ് വിശേഷിപ്പിച്ചത്. കാർഷിക മേഖലയിലും ബ്രിട്ടീഷ് നികുതി നയങ്ങൾ വലിയ ദുരിതങ്ങൾ സൃഷ്ടിച്ചു. അമിത ഭൂനികുതി, നിർബന്ധിത കൃഷിരീതികൾ, വ്യാപാര വിളകൾക്ക് നൽകിയ മുൻഗണന എന്നിവ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ തകർത്തു. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തു നിന്ന് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി വരെ ഇന്ത്യയിലുണ്ടായ വലിയ ക്ഷാമങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു. പല ചരിത്രകാരന്മാരുടെയും അഭിപ്രായത്തിൽ ഇവയിൽ പലതും പ്രകൃതി ദുരന്തങ്ങൾ മാത്രമായിരുന്നില്ല, കോളനി ഭരണത്തിന്റെ സാമ്പത്തിക നയങ്ങളും ഭക്ഷ്യവിതരണത്തിലെ പരാജയങ്ങളും അവയെ കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കുകയായിരുന്നു. രാഷ്ട്രീയമായി ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയെ നിയന്ത്രിക്കാൻ നിരവധി മാർഗങ്ങൾ സ്വീകരിച്ചു. ശക്തമായ സൈനിക സംവിധാനം, അടിച്ചമർത്തൽ നിയമങ്ങൾ, മാധ്യമ നിയന്ത്രണം, പൊതുയോഗങ്ങൾക്ക് നിയന്ത്രണം എന്നിവയ്ക്കൊപ്പം വിഭജിച്ച് ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നയവും അവർ വ്യാപകമായി പ്രയോഗിച്ചു. മതപരവും സാമൂഹികവുമായ വിഭജനങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കപ്പെട്ടു. ഹിന്ദു മുസ്ലിം ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ പലപ്പോഴും ഈ കോളനി നയത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സങ്കീർണമാവുകയുണ്ടായി. അതിനാൽ സ്വാതന്ത്ര്യസമരം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കെതിരായ ഒരു രാഷ്ട്രീയ കലാപം മാത്രമായിരുന്നില്ല, സാമ്പത്തിക ചൂഷണത്തിനെതിരായ പോരാട്ടം, ദേശീയ അന്തസ്സിനു വേണ്ടിയുള്ള പോരാട്ടം, രാഷ്ട്രീയ സ്വയം നിർണയാവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടം, മനുഷ്യാന്തസ്സിനു വേണ്ടിയുള്ള പോരാട്ടം, ഇവയൊക്കെയായിരുന്നു അത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ മഹത്വവും അതിനുവേണ്ടി വിവിധ മതങ്ങളിലും ഭാഷകളിലും പ്രദേശങ്ങളിലുമുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ നടത്തിയ ത്യാഗത്തിന്റെ ആഴവും നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത്. ഒരു ജനതയുടെ ഉണർവിന്റെ ചരിത്രം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം ഏതാനും വർഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നില്ല. 200 വിവിധ രൂപങ്ങളിൽ നടന്ന പ്രതിരോധങ്ങളുടെയും ജനകീയ പ്രസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെയും ത്യാഗങ്ങളുടെയും സമാഹാരമായിരുന്നു അത്. വിവിധ മതങ്ങളിലും ഭാഷകളിലും ജാതികളിലും പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾ വ്യത്യസ്ത ആശയധാരകൾ പിന്തുടർന്നുകൊണ്ടുതന്നെ ഒരേ ലക്ഷ്യത്തിനുവേണ്ടി പോരാടിയ അപൂർവ ചരിത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ പ്രതിരോധം ആരംഭിച്ചത് 1857 അല്ല, അതിനുമുമ്പ് തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രാദേശിക ഭരണാധികാരികളും കർഷകരും മതനേതാക്കളും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നിരവധി കലാപങ്ങൾ നടത്തിയിരുന്നു. ദക്ഷിണേന്ത്യയിൽ ടിപ്പു സുൽത്താനും ഹൈദർ അലിയും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പോരാടി. കേരളത്തിൽ പഴശ്ശി രാജാവും വേലുത്തമ്പി ദളവയും ബ്രിട്ടീഷ് ആധിപത്യത്തെ വെല്ലുവിളിച്ചു. ബംഗാളിലും ബീഹാറിലും സന്യാസി ഫക്കീർ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. ഈ ചെറുത്തുനിൽപ്പുകളെല്ലാം പിന്നീട് ദേശീയ സ്വാതന്ത്ര്യസമരത്തിന്റെ അടിത്തറയായി മാറുകയായിരുന്നു. 1857 കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായിരുന്നു. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ അതിനെ സിപ്പായി കലാപം എന്ന് വിശേഷിപ്പിച്ചുവെങ്കിലും ഇന്ത്യൻ ദേശീയ ചരിത്രകാരന്മാർ അതിനെ ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യസമരമെന്നാണ് വിശേഷിപ്പിച്ചത്. ഹിന്ദു മുസ്ലിം സൈനികരും രാജാക്കന്മാരും സാധാരണ ജനങ്ങളും ഒന്നിച്ചുനിന്ന ഈ സമരത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും ഇന്ത്യക്കാരിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ അതിന് വലിയ പങ്കുണ്ടായി. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടതോടെ സ്വാതന്ത്ര്യസമരം സംഘടിത രാഷ്ട്രീയ രൂപം കൈവരിച്ചു.
ആദ്യകാലത്ത് ഭരണഘടനാപരമായ പരിഷ്കാരങ്ങളും കൂടുതൽ ഇന്ത്യൻ പ്രാതിനിധ്യവും

0: മാത്രമായിരുന്നു കോൺഗ്രസിന്റെ പ്രധാന ആവശ്യങ്ങൾ. എന്നാൽ ക്രമേണ സ്വരാജ് എന്ന ആശയം ശക്തമായി ഉയർന്നുവന്നു. 1905 ബംഗാൾ വിഭജനത്തിനെതിരായ സ്വദേശി പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിന് പുതിയ ഊർജം നൽകി. വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, സ്വദേശി വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ജനകീയ പ്രസ്ഥാനമായി വളർന്നു. ബാൽഗംഗാധർ തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ഈ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കളായിരുന്നു. തുടർന്ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പുസത്യാഗ്രഹം, സിവിൽ നിയമലംഘന സമരം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം തുടങ്ങിയ ജനകീയ മുന്നേറ്റങ്ങൾ രാജ്യവ്യാപകമായി രൂപപ്പെട്ടു. അഹിംസയും സത്യാഗ്രഹവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന് പുതിയ മുഖം നൽകി. അതേസമയം ഭഗൽ സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സൂര്യ സെൻ തുടങ്ങിയ വിപ്ലവകാരികൾ സായുധ പ്രതിരോധത്തിന്റെ വഴി സ്വീകരിച്ചു. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നതിൽ നിർണായകമായൊരു പങ്കുവഹിച്ചു. സ്വാതന്ത്ര്യസമരം ഒരൊറ്റ നേതാവിൻ്റെയോ ഒരൊറ്റ സംഘടനയുടെയോ സൃഷ്ടിയായിരുന്നില്ല. ഗാന്ധിജിയുടെ അഹിംസയും സുഭാഷ് ചന്ദ്രബോസിന്റെ സായുധ പോരാട്ടവും ഭരണഘടനാപരമായ രാഷ്ട്രീയവും തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളും പത്രപ്രവർത്തനവും സാഹിത്യവും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും മതപണ്ഡിതന്മാരുടെ ഇടപെടലുകളുമെല്ലാം അതിന്റെ ഭാഗമായിരുന്നു. അവസാനം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. എന്നാൽ ആ സ്വാതന്ത്ര്യത്തോടൊപ്പം രാജ്യവിഭജനത്തിന്റെ വേദനയും മതകലാപങ്ങളുടെ ദുരന്തവും ലക്ഷക്കണക്കിന് അഭയാർത്ഥികളുടെ കണ്ണീരുമുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രം വിജയത്തിന്റെ മാത്രം ചരിത്രമല്ല, വലിയ ത്യാഗത്തിന്റെയും വിലയുടെയും ചരിത്രം കൂടിയാണ്. സ്വാതന്ത്ര്യസമരത്തിൽ മുസ്ലിങ്ങളുടെ സംഭാവന. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ചുള്ള സമകാലിക ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ വളച്ചൊടിക്കപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് മുസ്ലിങ്ങളുടെ പങ്ക്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുസ്ലിങ്ങൾ കാര്യമായ സംഭാവന നൽകിയിട്ടില്ലെന്ന പ്രചാരണം ഇന്ന് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവം ഉയർത്തപ്പെടുന്നുണ്ട്. എന്നാൽ ചരിത്രരേഖകളും ഗവേഷണങ്ങളും പരിശോധിക്കുമ്പോൾ ഈ വാദത്തിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഏറ്റവും ശക്തമായി ചെറുത്തുനിന്ന ആദ്യ ഭരണാധികാരികളൊരാളായിരുന്നു ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ വിപുലീകരണത്തെ തടയാൻ അദ്ദേഹം നടത്തിയ പോരാട്ടം ഇന്ത്യൻ ദേശീയ ബോധത്തിന്റെ ആദ്യകാല പ്രതീകങ്ങളിലൊന്നാണ്. 1799 ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം രക്തസാക്ഷിയായി. 1857 സ്വാതന്ത്ര്യസമരത്തിൽ അവസാന മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫർ വിപ്ലവത്തിന്റെ പ്രതീകാത്മക നേതാവായി ഉയർന്നു. വിപ്ലവം പരാജയപ്പെട്ടതോടെ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ റാങ്കൂണിലേക്ക് നാടുകടത്തി. അവിടെ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. 20 മൗലാന അബുൽ കലാം ആസാദ് സ്വാതന്ത്ര്യസമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി അദ്ദേഹം നിരവധി തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. മതനിരപേക്ഷ ഇന്ത്യയുടെ ശക്തമായ വക്താവായിരുന്നു അദ്ദേഹം. ഇന്ത്യ വിഭജിക്കപ്പെടരുതെന്ന് അവസാന നിമിഷം വരെ വാദിച്ച നേതാക്കളിൽ പ്രമുഖനായിരുന്നു മൗലാന ആസാദ്. ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ അഹിംസയുടെ പാത സ്വീകരിച്ച മുസ്ലിം നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഹുദായി ഖിദ്മത്ത് ഖാർ പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അഹിംസാപരമായ പോരാട്ടം നയിച്ചു. ജീവിതത്തിന്റെ വലിയൊരു ഭാഗം അദ്ദേഹം ജയിലുകളിൽ ചെലവഴിച്ചു. വിപ്ലവകാരികളിൽ അഷ്ഫാഖുല്ലാ ഖാൻ പ്രത്യേകം സ്ഥാനമർഹിക്കുന്നു. കാക്കോരി ഗൂഢാലോചനാ കേസിൽ ഭഗൽ സിംഗിന്റെയും രാംപ്രസാദ് ബിസ്മിലിന്റെയും സഹപ്രവർത്തകനായിരുന്ന അദ്ദേഹം 1927 വധശിക്ഷയ്ക്ക് വിധേയനായി. വധശിക്ഷയ്ക്ക് മുമ്പ് അദ്ദേഹം പ്രകടിപ്പിച്ച രാജ്യസ്നേഹം ഇന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ മഹത്തായ ഒരു അധ്യായമാണ്. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൌക്കത്ത് അലി, ഹക്കീം അജ്മൽ ഖാൻ, ഡോക്ടർ മുഖ്താർ അഹമ്മദ് അൻസാരി, ഹസ്രത് മുഹാനി, ഉബൈദുല്ല സിന്ധി തുടങ്ങിയ നിരവധി മുസ്ലിം നേതാക്കൾ വിവിധ ഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യസമരത്തെ നയിച്ചു. ദാറുൽ ഉലൂം ദയൂബന്ദ് ഉൾപ്പെടെയുള്ള നിരവധി ഇസ്ലാമിക സ്ഥാപനങ്ങളും ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയ പ്രസ്ഥാനത്തിൽ സജീവ പങ്കുവഹിച്ചു. സിൽക്ക് ലെറ്റർ മൂവ്മെന്റ്, ജംഇയ്യത്തുൽ ഉലമായ ഹിന്ദ് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ കോളനി വാഴ്ചയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. കേരളത്തിലും മുസ്ലിങ്ങളുടെ സംഭാവന വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വക്കം മൗലവി സാമൂഹിക വിദ്യാഭ്യാസ നവോത്ഥാനത്തിലൂടെ ദേശീയ ബോധം വളർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മലബാറിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി യുവാക്കൾ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കാളികളായി. മലബാറിലെ നിരവധി ഉലമാക്കളും സാമൂഹിക പ്രവർത്തകരും ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനങ്ങളിൽ സജീവമായി ഇടപെട്ടു. 1921 മലബാർ കലാപത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത വിലയിരുത്തലുകൾ ഉണ്ടെങ്കിലും ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരായ ശക്തമായ വികാരവും കർഷക സമൂഹത്തിന്റെ അസംതൃപ്തിയും അതിന്റെ പശ്ചാത്തലവും ഉണ്ടായിരുന്നു എന്നത് നിഷേധിക്കാനാവില്ല. അതുകൊണ്ടുതന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ ചരിത്രത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ ചരിത്രത്തോടുള്ള അനീതിയാണ്. സ്വാതന്ത്ര്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഓരോ ഇന്ത്യക്കാരനും ഈ രാജ്യത്തിന്റെ സംയുക്ത പൈതൃകത്തിന്റെ ഭാഗമാണ്. ഭരണഘടന 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ ഒരു വലിയ ചോദ്യം രാജ്യത്തിനു മുന്നിലുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരെ പുറത്താക്കിയ ശേഷം എങ്ങനെയുള്ള ഇന്ത്യയാണ് നാം നിർമ്മിക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന. ഭരണഘടന വെറും നിയമങ്ങളുടെ സമാഹാരമല്ല, സ്വാതന്ത്ര്യസമരത്തിന്റെ ആദർശങ്ങളെ നിയമരൂപത്തിൽ അവതരിപ്പിച്ച രേഖയാണത്. സ്വാതന്ത്ര്യത്തിനായി ജീവൻ നൽകിയ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളെ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാക്കി മാറ്റിയ രേഖ. ഭരണഘടനയുടെ ആമുഖം ഇന്ത്യയുടെ പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എല്ലാ പൗരന്മാർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഉറപ്പാക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ഈ മൂല്യങ്ങൾ സ്വാതന്ത്ര്യസമരത്തിന്റെ ആത്മാവിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. 14 എല്ലാ പൗരന്മാരും നിയമത്തിനു മുന്നിൽ തുല്യരാണെന്ന് പ്രഖ്യാപിക്കുന്നു. 15 മതം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു. 19 അഭിപ്രായ സ്വാതന്ത്ര്യം, സമാധാനപരമായ സമ്മേളനം, സംഘടന രൂപീകരിക്കൽ തുടങ്ങിയ ജനാധിപത്യാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. 25 മുതൽ 28 ഓരോ പൗരനും തന്റെ മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം നൽകുന്നു. ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ B.R. അംബേദ്കർ ഭരണഘടന അംഗീകരിച്ച ദിവസം നടത്തിയ പ്രസംഗത്തിൽ ഒരു നിർണായക മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാഷ്ട്രീയ ജനാധിപത്യം നേടിയ ഇന്ത്യ സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ജനാധിപത്യം തന്നെ അപകടത്തിലാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അധികാരത്തിലിരിക്കുന്നവർ ഭരണഘടനയുടെ ആത്മാവിനെ മാനിക്കാതിരുന്നാൽ ഏറ്റവും മികച്ച ഭരണഘടന പോലും ഫലപ്രദമാകില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗാന്ധിജിയുടെ സ്വരാജ് എന്ന ആശയവും ബ്രിട്ടീഷുകാരെ പുറത്താക്കുക എന്നതിൽ ഒതുങ്ങിയിരുന്നില്ല. ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കുന്ന സമൂഹം, മതസൗഹാർദ്ദം, ഗ്രാമവികസനം, സാമൂഹിക നീതി എന്നിവയായിരുന്നു അതിൻ്റെയും സ്വപ്നം. സ്വാതന്ത്ര്യസമരം നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നൽകി. ഭരണഘടന ആ സ്വാതന്ത്ര്യത്തിന് ദിശയും ലക്ഷ്യവും നൽകി. അതിനാൽ ഭരണഘടനയെ സംരക്ഷിക്കുന്നത് ഒരു നിയമപരമായ ബാധ്യത മാത്രമല്ല, സ്വാതന്ത്ര്യസമരസേനാനികളുടെ ത്യാഗത്തോടുള്ള നമ്മുടെ ആദരവുമാണ്. സ്വാതന്ത്ര്യത്തിന്റെ സ്വപ്നവും സമകാലിക ഇന്ത്യയും മതം, ഭാഷ, ജാതി, പ്രദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനമില്ലാതെ എല്ലാവർക്കും തുല്യ അവകാശങ്ങളുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന സ്വപ്നത്തിന് ഭരണഘടന നിയമരൂപം നൽകി. എന്നാൽ സ്വാതന്ത്ര്യത്തിനുശേഷം 8 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഇന്ത്യ ആ ദിശയിലാണോ സഞ്ചരിക്കുന്നത് എന്ന ചോദ്യം ഇന്ന് ഗൗരവമായി ഉയർന്നുവരുന്നുണ്ട്. സമീപകാല വർഷങ്ങളിൽ ഇന്ത്യയിൽ മതധ്രുവീകരണം വർദ്ധിക്കുന്നു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മതപരമായ വികാരങ്ങൾ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നു. ന്യൂനപക്ഷങ്ങളെക്കുറിച്ചുള്ള ഭീതിയും സംശയവും വളർത്തുന്ന രാഷ്ട്രീയ പ്രചാരണങ്ങൾ പൊതുസമൂഹത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. സമൂഹത്തെ ഐക്യപ്പെടുത്തേണ്ട രാഷ്ട്രീയം പലപ്പോഴും വിഭജനത്തിന്റെ ഭാഷ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന നിരവധി സംഭവങ്ങൾ രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം, ദേശീയ പൗരത്വ രജിസ്റ്റർ സംബന്ധിച്ച വിവാദങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ ബുൾഡോസർ രാഷ്ട്രീയം, ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങൾ, വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതികൾ, ചില പള്ളികൾക്കും മദ്രസകൾക്കുമെതിരായ നടപടികൾ, വിദ്വേഷ പ്രസംഗങ്ങൾ, മോബ് ലിഞ്ചിംഗ് സംഭവങ്ങൾ തുടങ്ങിയവ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളിൽ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇവയിൽ പല വിഷയങ്ങളും കോടതികളിലും പൊതുസമൂഹത്തിലും ശക്തമായ ചർച്ചകൾക്ക് വിധേയമാണ്. സർക്കാരിന്റെ നടപടികൾ ദേശീയ സുരക്ഷയ്ക്കും നിയമ നടപ്പാക്കലിനും വേണ്ടിയാണെന്ന നിലപാട് ഭരണകൂടം മുന്നോട്ടുവെക്കുമ്പോൾ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനും മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷാവകാശങ്ങൾക്കും വെല്ലുവിളി ഉയരുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. ഈ വ്യത്യസ്ത നിലപാടുകൾക്കിടയിൽ ഭരണഘടനയുടെ ആത്മാവും നിയമവാഴ്ചയും സംരക്ഷിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതോടൊപ്പം ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആശങ്കകൾ ഉയരുന്നുണ്ട്. പാർലമെന്റിലെ ചർച്ചകളുടെ നിലവാരം, അന്വേഷണ ഏജൻസികളുടെ നിഷ്പക്ഷത, മാധ്യമ സ്വാതന്ത്ര്യം, സർവകലാശാലകളിലെ അഭിപ്രായ സ്വാതന്ത്ര്യം, പൗരസമൂഹ സംഘടനകൾ നേരിടുന്ന നിയന്ത്രണങ്ങൾ എന്നിവയെക്കുറിച്ച് രാജ്യത്തിനകത്തും അന്താരാഷ്ട്രതലത്തിലും നിരന്തരം ചർച്ചകൾ നടക്കുന്നു. ജനാധിപത്യം തിരഞ്ഞെടുപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യവും നിയമവാഴ്ചയും ശക്തമായ പ്രതിപക്ഷവും സ്വതന്ത്ര മാധ്യമങ്ങളും സജീവ പൗരസമൂഹവുമാണ് അതിൻ്റെ അടിത്തറ. സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ അധികാരവും ഭരണഘടനയും തമ്മിലുള്ള സന്തുലനം സംരക്ഷിക്കപ്പെടണം. അല്ലാത്തപക്ഷം രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ജനാധിപത്യത്തിന്റെ ആത്മാവ് ക്രമേണ ദുർബലമാകും. ഇന്ത്യയുടെ ഭാവി. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ നൂറുകണക്കിന് ഭാഷകളും സംസ്കാരങ്ങളും മതങ്ങളും വംശങ്ങളും ഉൾക്കൊള്ളുന്നൊരു രാജ്യം ജനാധിപത്യമായി നിലനിൽക്കുമോ എന്ന സംശയം ലോകത്തിലെ പല രാഷ്ട്രീയ നിരീക്ഷകരും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി വളർന്നു. ഇന്ന് വീണ്ടും ഇന്ത്യ ഒരു ചരിത്രപരമായ വഴിത്തിരിവിലാണ്. എന്നാൽ പ്രത്യാശ നഷ്ടപ്പെടാൻ ചരിത്രം നമ്മെ അനുവദിക്കുന്നില്ല. സ്വാതന്ത്ര്യസമരകാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയുമെന്ന് പലരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അസാധ്യമായി തോന്നിയത് സാധ്യമായി. അടിയന്തരാവസ്ഥയുടെ കാലത്തും ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചുവരുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ജനങ്ങൾ ജനാധിപത്യത്തെ വീണ്ടെടുത്തു. ചരിത്രം പലവട്ടം തെളിയിച്ചത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ ജനങ്ങളാണെന്നതാണ്. അതുകൊണ്ടുതന്നെ ഇന്നത്തെ പ്രതിസന്ധികൾക്കും പരിഹാരം വിദ്വേഷത്തിലോ പ്രതികാരത്തിലോ അല്ല, ഭരണഘടനയിലേക്കുള്ള മടങ്ങിവരവിലും ജനാധിപത്യ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലും മതങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിലും സത്യസന്ധമായ പൊതുസംവാദത്തിലുമാണ്. സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കേണ്ട കാലം. ടിപ്പു സുൽത്താനും ഭഗൽ സിംഗും അഷ്ഫാഖുല്ലാഖാനും ഗാന്ധിജിയും അബുൽ കലാം ആസാദും ഖാൻ അബ്ദുൽ ഗഫാർ ഖാനും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും പേരറിയാത്ത അങ്ങനെ ഒട്ടേറെ ദേശസ്നേഹികളും സ്വപ്നം കണ്ട ഇന്ത്യ ഒരു പ്രത്യേക മതത്തിന്റെ രാജ്യമല്ലായിരുന്നു. ഓരോ പൗരനും തുല്യ അന്തസ്സോടെ ജീവിക്കുന്ന, വൈവിധ്യത്തെ ബഹുമാനിക്കുന്ന, സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാവുന്ന ഒരു ഇന്ത്യയായിരുന്നു അവരുടെ സ്വപ്നം. ഇന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കണം, സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം നാം സംരക്ഷിക്കുന്നുണ്ടോ? വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കുന്നുണ്ടോ? ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെ ഭൂരിപക്ഷത്തിന്റെ മഹത്വത്തിന്റെ ഭാഗമായിട്ടാണോ കാണുന്നത്? ഈ ചോദ്യങ്ങൾക്ക് നാം നൽകുന്ന ഉത്തരങ്ങളാണ് ഇന്ത്യയുടെ ഭാവി നിർണയിക്കുക. ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന നീതിയും മതസ്വാതന്ത്ര്യവും മനുഷ്യാന്തസ്സും സംരക്ഷിക്കപ്പെടേണ്ട മൂല്യങ്ങളാണ്. അതുകൊണ്ടുതന്നെ ഈ രാജ്യത്തിന്റെ നന്മയ്ക്കും ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നത് പൗരധർമ്മം മാത്രമല്ല, ഒരു വിശ്വാസിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വാക്കുകളും ഇവരുടെ സ്മരണീയമാണ്. ഭരണഘടന എത്ര നല്ലതായാലും അത് നടപ്പാക്കുന്നവർ നല്ലവരല്ലെങ്കിൽ അത് പരാജയപ്പെടും. ഭരണഘടന എത്ര മോശമായാലും അത് നടപ്പാക്കുന്നവർ നല്ലവരാണെങ്കിൽ അത് വിജയിക്കുകയും ചെയ്യും. സ്വാതന്ത്ര്യം ഒരിക്കൽ നേടിയെടുത്തുകൊണ്ട് എന്നേക്കുമായി ഉറപ്പിക്കപ്പെട്ടൊരു നേട്ടമല്ല. ഓരോ തലമുറയും അതിനെ വീണ്ടും വീണ്ടും സംരക്ഷിക്കണം. ഓരോ പൗരനും അതിനെ വീണ്ടും അർത്ഥവത്താക്കണം. ഓരോ സ്വാതന്ത്ര്യദിനവും നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് ഇതാണ്: ഇന്ത്യയെ സ്വതന്ത്രമാക്കിയത് നമ്മുടെ പൂർവികരാണ്. ഇന്ത്യയെ നീതിയുള്ളതും ഐക്യപൂർണവുമായും നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
1: മാഷാ അല്ലാ, നമ്മളിതുവരെ കേട്ടത് കവർ സ്റ്റോറി സ്വാതന്ത്ര്യം, ചരിത്രം, വർത്തമാനം, ഭാവി എന്ന റൈഹാൻ ഷഹീദിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 9020840840. www.peaceradio.com.
3: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ, സുജൂദ്, ശ്രേഷ്ഠമായ ആരാധന. അവതരണം അബ്ദുള്ള സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅല അലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വിശിഷ്യ പരിശുദ്ധ റമളാനിൽ കൊണ്ടുവരേണ്ടതായ അനുവർത്തിക്കേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ നിർവഹിക്കുന്ന ആരാധനകളിൽ ശ്രേഷ്ഠകരമായ ആരാധനയാണ് നമസ്കാരം. കാരണം പരലോകത്ത് ആദ്യമായി അവൻ്റെ കർമ്മങ്ങളെ വിചാരണ ചെയ്യുമ്പോൾ നമസ്കാരമായിരിക്കും ആദ്യമായി വിചാരണ ചെയ്യപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നമസ്കാരത്തിലെ ഒരു ഭാഗങ്ങൾ ഖിയാം, റുക്കൂഉ്, ഇഅ്തിദാൽ, സുജൂദ്, തശഹ്ഹുദ്, ഇവയിൽ നിന്ന് ഇപ്പറഞ്ഞ നമസ്കാരത്തിലെ ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സുജൂദ് എന്നത്. ഒരടിമ തൻ്റെ രക്ഷിതാവിൻ്റെ മുമ്പിൽ അവൻ്റെ മൂക്കും നെറ്റിത്തടവും കമഴ്ത്തിക്കടത്തി സുജൂദിലായി സാഷ്ടാംഗം നമിച്ച് എനിക്കൊരു കഴിവുമില്ല, എൻ്റെ കഴിവ് മുഴുവനും എൻ്റെ റബ്ബ് നൽകിയതാണ്, എൻ്റെ പദവികൾ, എൻ്റെ അറിവ്, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ഉടമ അള്ളാഹുവാണ് എന്നംഗീകരിച്ച് ഒരു വിശ്വാസി വിനയാന്വിതനായി തൻ്റെ മൂക്കും നെറ്റിത്തടവും കമഴ്ത്തിക്കടത്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ നടത്തുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരാരാധനയാണ് സുജൂദ്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു റഅദിലെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സുജൂദ് എന്ന ആരാധന അത് കേവലം മനുഷ്യർ മാത്രമല്ല നിർവഹിക്കുന്നത് എന്ന സത്യം വിളിച്ചോതുകയാണ്. വലില്ലാഹി യസ്ജുദു മൻ ഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും എല്ലാം അള്ളാഹുവിന് സാഷ്ടാംഗം നമിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൽ സൂറത്തു റഹ്മാനിലെ ഒരായത്ത് വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സസ്യം അഥവാ വൃക്ഷങ്ങളിലെ ഇലകൾ, വൃക്ഷങ്ങൾ, മരങ്ങൾ, അതുപോലെ തന്നെ ആകാശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നക്ഷത്രങ്ങൾ, വന്നജ്മു വശ്ശജറു യസ്ജുദാൻ, അവ രണ്ടും അള്ളാഹുവിന് സുജൂദ് നിർവഹിക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അഖറബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ, ഒരടിമ തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്തായി എത്തി നിൽക്കുന്ന സമയം അവൻ്റെ മൂക്കും നെറ്റിത്തടവും കമഴ്ത്തിക്കടത്തി അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിലായി കിടക്കുമ്പോഴാണ് ഒരടിമ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅക്സിറു ഫീഹി ദുആ, അതുകൊണ്ട് ഫഅക്സിറു ദുആ, അതുകൊണ്ട് ആ സുജൂദിൽ നിങ്ങൾ ധാരാളമായി പ്രാർത്ഥിക്കണമെന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂട്ടിച്ചേർക്കുകയാണ്. സഹോദരങ്ങളെ, സുജൂദുമായും വലിയ ആത്മബന്ധമാണ് ഒരു വിശ്വാസിക്കുള്ളത്. ജീവിതത്തിലെ ഏതു ഘട്ടത്തിലും അവന് നിർവഹിക്കാവുന്ന ഒരു ഇബാദത്താണ് സുജൂദ് എന്ന ഇബാദത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകുമ്പോൾ തൻ്റെ വേവലാതികളും ആവലാതികളും അള്ളാഹുവിൽ ബോധിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുത്ത മാർഗങ്ങളിൽ പ്രധാനപ്പെട്ട മാർഗമായിരുന്നു സുജൂദ് എന്നുള്ളത്. ബദറിൻ്റെ തലേനാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കാൻ തങ്ങളെക്കാൾ കൂടുതൽ മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യത്തിൻ്റെ എണ്ണവും ആൾബലവും സൈന്യബലവും ആയുധബലവും തിരിച്ചറിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രാത്രി ബദറിൻ്റെ നനഞ്ഞുകുതിർന്ന മണൽപ്പരപ്പിൽ സുജൂദിലായി അള്ളാഹുവിനോട് നടത്തുന്ന ദുആയുണ്ട്. പടച്ചവനെയും നാളത്തെ പകലിൽ ഏറ്റുമുട്ടുകയാണ് സത്യവും അസത്യവും തമ്മിൽ. അതുകൊണ്ട് പടച്ചവനെ, ഈ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയം സംഭവിച്ചാൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ഭൂമിയിൽ ആളുണ്ടാവുകയില്ല എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവെ സഹായിക്കണേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിലുണ്ടായിരുന്ന ഷാള് ഊർന്നുപോകുമാറും അവിടുന്ന് കുമ്പിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്യതനായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, പ്രയാസങ്ങളും വിഷമങ്ങളും ഏറ്റുപറയാൻ ഒരു വിശ്വാസി അവൻ്റെ സുജൂദിനെ ഉപയോഗപ്പെടുത്താം എന്ന മഹനീയമായ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നൽകിയത്. ഇനി ആ വിശ്വാസിക്ക് അവൻ്റെ പ്രയാസങ്ങളിൽ നിന്നൊരു തുറവി അള്ളാഹു നൽകി, അവനൊരാശ്വാസം കിട്ടി, അവന് കണക്കല്ലാത്ത നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് സാമ്പത്തികമായും ശാരീരികമായും മക്കളായും ഒക്കെ അള്ളാഹു അവന് നൽകി. അപ്പോഴും ഒരു വിശ്വാസി നിർവഹിക്കേണ്ടതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ആതാഹു അംറൻ യസുറുഹു ഔ സുറ ബിഹി ഖറ സാജിദൻ ശാക്കിറൻ ലില്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടത്തേക്ക് എപ്പോഴെങ്കിലും സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യമുണ്ടായാൽ, അഥവാ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് അനുഗ്രഹമുണ്ടാകുമ്പോഴാണല്ലോ ഒരു വിശ്വാസിക്ക് സന്തോഷമുണ്ടാവുക. അങ്ങനെ സന്തോഷപ്പെടുന്ന കാര്യങ്ങളുണ്ടാകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറ സാജിദൻ ശക്കിറ ലില്ല, അള്ളാഹുവിന് നന്ദി സൂചകമായി, അള്ളാഹുവിന് ശുക്റു ചെയ്യുന്നവനായി സുജൂദിലായി കിടക്കും അവിടുന്ന് എന്ന് അവിടുത്തെ പറ്റി സ്വഹാബത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എല്ലായ്പ്പോഴും ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ സുജൂദിനെ മുറുകെ പിടിക്കണം എന്നർത്ഥം. നമസ്കാരത്തിൽ എന്തെങ്കിലും മറന്നുപോയാൽ, അല്ലെങ്കിൽ മറന്ന് ഏതെങ്കിലും ഒരു റക്അത്തോ മറ്റോ നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു റക്അത്ത് കൂടുതലായി നിർവഹിച്ചാൽ, മറ്റു മറവിയോ പോരായ്മകളോ ഫർള് നമസ്കാരത്തിൽ നമസ്കാരങ്ങളിൽ സംഭവിച്ചാൽ അതിനെ പരിഹരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒരു സുജൂദാണ്. നമസ്കാരത്തിൻ്റെ അവസാനം സഹുവിൻ്റെ സുജൂദ്, മറവിയുടെ സുജൂദ് ചെയ്താൽ മതി നമസ്കാരത്തിൽ സംഭവിച്ച പാകപ്പുഴവുകൾ, മറവികൾ പരിഹരിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രേഷ്ഠകരമായ ഇബാദത്തായ നിസ്കാരത്തിലെ പോരായ്മകൾ പരിഹരിക്കപ്പെടാനും നിർദ്ദേശിച്ച മാർഗമാണ് സുജൂദ് എന്നർത്ഥം. പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ തിലാവത്തു സുജൂദ്, പാരായണത്തിൻ്റെ ഇടയിൽ സുജൂദുമായി ബന്ധപ്പെട്ട ആ സുജൂദ് നിർവഹിക്കേണ്ട ഭാഗത്തെത്തുമ്പോൾ പ്രത്യേകം സുജൂദ് നിർവഹിക്കാൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഏതു ഘട്ടത്തിലും ഒരു വിശ്വാസി നിർവഹിക്കാൻ ആഗ്രഹിക്കേണ്ടത്, ചെയ്യാൻ കൊതിക്കേണ്ടത് സുജൂദായിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഇന്നമാ യുഅ്മിനു ബിആയാത്തിന അല്ലദീന ഇദാ ദുക്കിറു ബിഹാ ഖറു സുജ്ജദൻ. സൂറത്തു സജദയിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ് വിശ്വാസികളുടെ സ്വഭാവത്തെപ്പറ്റി. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ, ദീനിനെക്കുറിച്ച് സ്മരിക്കപ്പെട്ടാൽ, റബ്ബിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ സുജൂദിലായി വീഴും, സാഷ്ടാംഗം നമിക്കും, തൻ്റെ മൂക്കും നെറ്റിത്തടവും കമഴ്ത്തി വിനയാന്യതനായി അള്ളാഹുവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം നമിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എല്ലാ ഘട്ടത്തിലും ഈ സുജൂദിനെ നമ്മൾ മുറുകെ പിടിക്കണം എന്നർത്ഥം. എത്രത്തോളം എന്നറിയുമോ? വിശ്വാസിക്ക് പരലോകത്തുപോലും ഒരു വിശ്വാസിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് സുജൂദ് എന്നുള്ളത്. പരലോകത്ത് ഒരു ചാണ് തലക്ക് മുകളിൽ സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുമ്പോൾ, ആളുകളൊക്കെ പ്രയാസത്തോടുകൂടി മഹ്ഷറിൻ്റെ ലോകത്ത് നിൽക്കുന്ന സമയത്ത്, അവിടെ വിചാരണക്കെടുക്കാൻ എല്ലാവരും ആഗ്രഹിക്കുകയാണ്, അതിന് വിചാരണ നടന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഘട്ടത്തിൽ മനുഷ്യരെ മുഴുവനും വിചാരണയിലേക്കെത്തിക്കുന്നത് ഒരു സുജൂദാണ്. ആരുടെ സുജൂദ് എന്നറിയുമോ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ മുമ്പിൽ നടത്തുന്ന സുദീർഘമായ സുജൂദ്. ആ സുജൂദ് സുദീർഘമായി എത്ര ദിവസം എത്ര കാലം എന്നറിയില്ല. അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, യ മുഹമ്മദ് ഇർഫഉ റഅസക സൽ തുഅതാ വശ്ഫഉ തുശഫഉ. മുഹമ്മദ് നബിയെ, താങ്കൾ താങ്കളുടെ ശിരസ് ഉയർത്തൂ, ചോദിച്ചോളൂ, നൽകാം. താങ്കൾ ശുപാർശ പറഞ്ഞോളൂ, താങ്കളുടെ ശുപാർശ സ്വീകരിക്കാം. സഹോദരങ്ങളെ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുകയാണ്. ഷഫാഅത്തുൽ ഉലമ എന്ന പേരിലൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അറിയപ്പെടുന്ന ആ പരമോന്നതമായ ഷഫാഅത്ത്, അതെന്താണെന്നറിയുമോ? അല്ലാഹുവേ, ഈ ജനങ്ങളെ നീ ഒന്ന് വിചാരണക്കെടുക്കണേ. സ്വർഗമെങ്കിൽ സ്വർഗം, നരകമെങ്കിൽ നരകം. ഈ മഹ്ഷറിന്റെ ലോകത്ത് എത്ര കാലമായി അവരെ നിൽക്കുന്നു, അവരെ ഒന്ന് വിചാരണക്കെടുക്കണേ റബ്ബേ എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നവിടെ അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ജനങ്ങളെ മുഴുവനും വിചാരണയിലേക്ക് എത്തിക്കുന്നതും ഒരു സുജൂദാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കുന്ന സുജൂദ്. സഹോദരങ്ങളെ, പരലോകത്ത് ധാരാളം അടയാളങ്ങളുണ്ടാകും തിരിച്ചറിയപ്പെടാൻ. യഅറഫുൽ മുജ്രിമൂന ബിസീമാഹും. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുർ റഹ്മാനിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ്, കുറ്റവാളികളായ ആളുകൾ അവരുടേതായ ദുനിയാവിൽ അവർ നിർവഹിച്ച ചെയ്ത പാപങ്ങൾ കാരണത്താൽ അവർക്ക് പരലോകത്ത് തിരിച്ചറിയപ്പെടാനുള്ള അടയാളങ്ങളുണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ. പല അടയാളങ്ങൾ അക്കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചല്ലോ. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. പരലോകത്ത് അവർക്ക് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ദുനിയാവിൽ സുജൂദ് എന്ന ഇബാദത്തിനെ പതിവാക്കിയവർക്ക്, അവർക്ക് പരലോകത്ത് എത്തുമ്പോൾ അവർക്ക് ആഖിറത്തിൽ അവരുടെ മുഖങ്ങളിൽ സുജൂദിനാലുള്ള അടയാളമുണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ. റബീഉ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ, അള്ളാഹുവിൻ്റെ റസൂലെ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ സഹവസിക്കണമെന്നാണ് ആഗ്രഹം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അദ്ദേഹത്തിന് നിർദ്ദേശിച്ചു കൊടുത്തത് എന്താണ്? താങ്കൾക്ക് നാളെ പരലോകത്ത് എൻ്റെ കൂടെയുള്ള സഹവാസം ലഭ്യമാകണമെങ്കിൽ താങ്കളുടെ ജീവിതത്തിൽ സുജൂദുകൾ അധികരിപ്പിക്കണം, അഥവാ സുന്നത്തു നമസ്കാരങ്ങൾ താങ്കൾ അധികരിപ്പിക്കണം എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ പരലോകത്തെത്തി അവൻ്റെ ദുശ്ചെയ്തികൾ കാരണത്താൽ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്ന് വെക്കുക. എന്നാലാകട്ടെ, അവന് തൗഹീദുള്ളവനുമാണ്. മറ്റവൻ്റെ മറ്റു ചില തിന്മകൾ, പാപക്കറകൾ നിമിത്തം അള്ളാഹു അവനെ ആ പാപങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിപ്പിക്കുന്നതിന് വേണ്ടി നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ, കുറെ കഴിയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ നരകത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ആളുകളെ പുറത്തെടുക്കാൻ വേണ്ടി അദ്ദേഹം അള്ളാഹു ഉദ്ദേശിക്കും. അങ്ങനെ മലക്കുകളോട് ആവശ്യപ്പെടും. ആ സമയത്ത് അന്നല്ലാഹ അമറൽ മലായിക അയുഖ്രിജു മൻ കാന യഅബ്ദുല്ലാഹ്, അള്ളാഹനെ മാത്രം ആരാധിച്ചിരുന്നവർ, മറ്റു തിന്മകളോ കാരണത്താൽ നരകത്തിൽ പോകേണ്ടി വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മലക്കുകളോട് ആവശ്യപ്പെടും. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വയഅരിഫൂനഹും ബിആസാരി സുജൂദ്. അവർക്ക് ഈ നരകത്തിൽ കിടന്ന് വെന്തിരിയുന്ന ജനക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചവർ ആരാണെന്ന് തിരിച്ചറിയുന്നത് അവരുടെ സുജൂദിൻ്റെ അടയാളങ്ങൾ മുഖേനയായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് പറയാണ്, വഹറമല്ലാഹു അലന്നാരി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ മേൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട് സുജൂദിന്റെ അടയാളങ്ങളെ ആ തീയ് തിന്നുന്നതിനെ, നരകത്തിലെ തീയ് തിന്നുന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നരകത്തിന്റെ തീ ആ ഭാഗത്ത് സ്പർശിക്കുകയില്ല, സുജൂദിന്റെ അടയാളത്തിന്റെ ഭാഗത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൂടെ മലക്കുകൾക്ക്, അവർ മുവഹിദീങ്ങളാണ്, തൗഹീദുള്ളവരാണ്, മറ്റു തിന്മകൾ കാരണത്താൽ നരകശിക്ഷ അനുഭവിക്കുന്നവരാണ്, അവരെയാണ് പുറത്തെടുക്കേണ്ടത് എന്ന് തിരിച്ചറിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സുജൂദ് നമ്മൾ അധികരിപ്പിക്കുക. അള്ളാഹുവിനു മാത്രം സുജൂദ് ചെയ്യുന്ന മുവഹിദീങ്ങളാകാൻ നമ്മൾ പരിശ്രമിക്കുക. പരലോകത്ത് അള്ളാഹുവിൻ്റെ കണങ്കാല് വെളിവാക്കപ്പെടുന്ന സമയം, യുദഅവുന ഇല സുജൂദ്, ആളുകളെയൊക്കെ സുജൂദിനു വേണ്ടി വിളിക്കപ്പെടും. പക്ഷേ ഫലായസ്തീഊൻ, ചില ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയുന്നില്ല. ദുനിയാവിൽ കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും കാണാത്ത റബ്ബിൻ്റെ കാൽക്കൽ മുമ്പിൽ സുജൂദിലായി കിടന്ന ഒരുപാട് ആളുകൾക്ക് പരലോകത്തെത്തുമ്പോൾ, അള്ളാഹുവിനെ കാണുമ്പോൾ അവൻ്റെ കണങ്കാല് വെളിവാകുമ്പോൾ അവിടെ സുജൂദിലായി കിടക്കാൻ കഴിയുന്നില്ല, അവൻ്റെ മുതുകല്ല് വളയുന്നില്ല. കാരണമെന്താ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവൻ്റെ ദുനിയാവിലെ സുജൂദ് അള്ളാഹുവിനു മാത്രമായി നിർവഹിക്കേണ്ട സുജൂദ്, അവൻ മറ്റു പലരുടെയും, വ്യക്തികളുടെയും, അല്ലേ കടന്നതും നിർത്തിയതുമായ വിഗ്രഹങ്ങളുടെ, ബിംബങ്ങളുടെ, ഖബറുകളുടെ, മഖബറുകൾക്ക് മുമ്പിൽ അവൻ നിർവഹിച്ചു. അതുകൊണ്ട് അവന് പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നവൻ ഒളിബ്യനായി, അവൻ്റെ കണ്ണുകളിൽ പരിഹാസം നിറഞ്ഞ അവസ്ഥയുണ്ടാകുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്തിന് വിശദീകരിച്ച്. സഹോദരങ്ങളെ, നമസ്കാരത്തിലും ജമാഅത്ത് നമസ്കാരം, അതിനുശേഷം സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായി അധികരിപ്പിക്കുക. സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായി അധികരിപ്പിക്കുക, അതാണ് സുജൂദ് അധികരിപ്പിക്കുന്നതിനുള്ള മാർഗം. മറ്റു ശുക്റിൻ്റെ സുജൂദുകൾ ധാരാളമാക്കുക. സുജൂദിൽ അല്ലാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയമാണ് സുജൂദിൻ്റെ സമയം. ഫർള് നമസ്കാരങ്ങളിലല്ല, സുന്നത്ത് നമസ്കാരങ്ങളിൽ മനസ്സിൽ ശബ്ദങ്ങൾ നാവിൽ ഉച്ചരിക്കപ്പെടാതെ മനസ്സിൽ അവനവൻ്റെ ഭാഷയിൽ എത്രയും അല്ലാഹുവിനോട് ദുആ ചെയ്ത്, പ്രത്യേകിച്ചും ഈ റമളാനിൻ്റെ തറാവീഹിൻ്റെ വേളകളിലും രാത്രിയുടെ അന്ത്യയാമങ്ങളിലുമൊക്കെ സുജൂദിനെ അധികരിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സുജൂദ് ശ്രേഷ്ഠമായ ആരാധന എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം അബ്ദുള്ള സലഫി.

0: ക്ഷമ കൈക്കൊണ്ടവർക്ക് വിജയം എന്ന് ഖുർആൻ പറയുന്ന സൂറത്തുൽ ബഖറയിലെ 155-156 വചനത്തിന്റെ ശ്രവണ മാധുര്യത്തിലേക്ക് നമുക്ക് ഇപ്പോൾ പ്രവേശിക്കാം. മധുരം ഖുർആൻ.
1: أعوذ بالله من الشيطان الرجيم.

0: ما شاء الله. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 185-186 വചനമാണ്. പ്രസിദ്ധനായ ഖാരി മുഹമ്മദ് അയ്യൂബിൻ്റെ ശബ്ദത്തിലൂടെ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. ജീവിതം എന്ന യാത്ര ഭയത്തിൻ്റെയും വിശപ്പിൻ്റെയും അതുപോലെ സ്വത്തുക്കളിലും ദേഹങ്ങളിലുമൊക്കെയുള്ള നഷ്ടത്തിൻ്റെയും എല്ലാം അടങ്ങിയിട്ടുള്ള പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമെന്നും അതിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുക എന്ന് ബോധ്യപ്പെടുത്തുന്ന വചനം വബശ്ശിരി സ്വാബിരീൻ. മാത്രമല്ല, പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ വരുമ്പോൾ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ദുരന്തങ്ങൾ ആപത്തുകൾ ബാധിച്ചു കഴിഞ്ഞാൽ ക്ഷമാശീലരായിട്ടുള്ള ആളുകളുടെ നാവുകളിലൂടെ പുറത്തു വരുന്ന വചനം ഇന്നാലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ എന്നതായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നൊരു വിശ്വാസിയുടെ മുഖമുദ്ര, അവരുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന മനോഹരമായൊരു വചനമാണ് മധുരം ഖുർആനിലൂടെ ഇപ്പോൾ നമ്മൾ കേട്ടത്. പ്രസിദ്ധനായ ഖാരി മുഹമ്മദ് അയ്യൂബ് 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലുള്ള ഗ്രാമത്തിലാണ് ജനിച്ചത്. കുട്ടിക്കാലം മുതൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധാരണമായ പ്രതിഭ പ്രാഗൽഭ്യം കാണിച്ച അദ്ദേഹം മക്കയിലെ പ്രശസ്ത ഖുർആൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാത്ത് എന്നിവയിലെ കാലത്തിലുള്ള പഠനം നടത്തി മധുരവും ഗൗരവവും അതുപോലെ തന്നെ ഹൃദയസ്പർശിയുമായിട്ടുള്ള ശബ്ദശൈലിയിലൂടെ അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ ഖാരി എന്ന നിലക്ക് അദ്ദേഹത്തെ ലോകപ്രസിദ്ധനാക്കി മാറ്റി. മസ്ജിദുൽ ഹറമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള അദ്ദേഹം ലോകമെമ്പാടുമുള്ള ഖുർആൻ ആസ്വാദകരുടെ അല്ലെങ്കിൽ ഖുർആൻ പ്രേമികരുടെ മനസ്സിൽ സ്ഥാനം നേടിയിട്ടുള്ള പ്രസിദ്ധനായ ഖാരിയാണ്. അപ്പോൾ മധുരം ഖുർആനാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
2: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അടുത്തതായി പീസ് റേഡിയോയിൽ കൂടിക്കാഴ്ച. ഇസ്ലാമോഫോബിയക്കെതിരെ നിരന്തരമായി പേനകൊണ്ടും നിലപാടുകളിലും പോരാടി വരുന്ന ബാബുരാജ് ഭഗവതിയുമായി പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സുലാഹി നടത്തുന്ന കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത്.
5: ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക്, സാംസ്കാരിക സംഘടനകൾക്ക് ഒക്കെ ഇതിൽ എന്താണ് ചെയ്യാനുള്ളത്? പ്രതിരോധിക്കുന്നിടത്ത്
6: ഇസ്ലാമോഫോബിയയ്ക്കുള്ള പോരാട്ടം പല തരത്തിലാണ് നടത്തേണ്ടത്. ഒന്ന്, അത് നീതിയുടെ പക്ഷത്തു നിന്നുകൊണ്ടാവാം, വംശീയതയ്ക്കുള്ള പോരാട്ടത്തിൻ്റെ ഭാഗത്തായിട്ട് പ്രചരണപരമാവാം, അതേപോലെ തന്നെ യുക്തി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാവാം. ഒരു സമൂഹത്തിൽ ഓരോ വിഭാഗം, നമുക്കൊരു ഈ യുക്തിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ചില കാര്യങ്ങളെ അട്ടിമറിക്കാൻ ചില നരേഷന് സാധിക്കും. ചില വസ്തുതകൾ മുന്നിൽ വെച്ചുകൊണ്ട് ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. അപ്പോൾ പ്രചരണപരമായും പ്രതിരോധിക്കണം, അതിൽ പോരാട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിരോധിക്കണം, യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാവുന്നത് സമുദായങ്ങൾ തമ്മിലുള്ള ഞങ്ങളുടെ ഒരു ധാരണ ഇസ്ലാമോഫോബിക്കെതിരെയുള്ള പോരാട്ടം സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനും സമുദായങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് ഇസ്ലാമോഫോബിക്കുള്ള പോരാട്ടം നടത്തേണ്ടത്. അതായത് ഇസ്ലാമോഫോബിയുള്ള പോരാട്ടത്തിൽ ഈഴവൻ പങ്കെടുക്കുന്ന ഈഴവ സമുദായത്തിൻ്റെ താല്പര്യത്തിൻ്റെ വായി നിന്നുകൊണ്ട് മുസ്ലിങ്ങളായിട്ട് യോജിക്കാം. ദളിത് സംഘടനകൾക്ക് ദളിത് സമുദായ വൽക്കരണത്തിലൂടെ ഇസ്ലാമോഫോബിയ പ്രതിരോധിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ അത് രാഷ്ട്രീയ പാർട്ടികൾ മാത്രം നടത്തേണ്ട ഒരു കാര്യമില്ല, സമുദായവൽക്കരണത്തിൽ കൂടെ നമുക്ക് ഇസ്ലാമോഫോബിയ പ്രതിരോധിക്കാൻ കഴിയും.
5: നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിരോധങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ്, നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണോ, അതല്ല ഇപ്പോൾ നിങ്ങളൊരുപാട് എഫേർട്ടുകൾ എടുക്കുന്നു, ഈ എഫേർട്ടുകൾക്ക് അനുസൃതമായ ചില ചേഞ്ചസ് അങ്ങയുടെ സംസാരത്തിൽ വന്നു, അതൊരു ഡിസ്കഷൻ പോയിന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റി, എന്തുതരം കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിലുള്ള തർക്കമാണെന്നുള്ളത് നമ്മൾ ഈ ഡിസ്കഷൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു. അപ്പോൾ ഈ മൊത്തം നന്നായി ഇതിൽ ഇൻവോൾവ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ എന്നുള്ള നിലക്ക് നമുക്ക് ഇതൊരു ഈയൊരു പ്രതിരോധങ്ങൾ ഫലപ്രദമാകുന്നു എന്നൊരു ചിന്ത ഉണ്ടോ, പ്രതീക്ഷയുണ്ടോ, എങ്ങനെയാണ് അതിനെ കാണുന്നത്?
6: ഇസ്ലാമോഫോബിയ്ക്കായിട്ടുള്ളക്കെതിരെയുള്ള പോരാട്ടം അത് ഞങ്ങളുടെ ടീം മുന്നോട്ട് കൊണ്ടുപോയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗമാണ്, ആ പോരാട്ടത്തിൻ്റെ ഭാഗമാണെന്ന് മാത്രമേ ഞങ്ങൾ കരുതുന്നുള്ളൂ. അതേസമയം തന്നെ ഞാൻ ആ കാര്യത്തിൽ കുറേയും കൂടിയും ശുഭാപ്തി വിശ്വാസിയാണ്. കാരണം ഇസ്ലാമോഫോബിയ്ക്കായിട്ടുള്ള പോരാട്ടം വ്യക്തികളിൽ നിന്ന് പല സമുദായങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കീഴാള സമുദായങ്ങൾ ഇസ്ലാമോഫോബിയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്, ഞങ്ങളുടെ തന്നെ യുക്തിവാദികൾ രംഗത്ത് വന്നിട്ടുണ്ട്.
5: അതായത് യുക്തിവാദികളെ താങ്കൾ രണ്ടു തവണ പരാമർശിച്ചു. യുക്തിവാദികളിൽ വളരെ എന്താ പറയുക, ഇസ്ലാമോഫോബിയ വിസർജിക്കാൻ മാത്രം ഈ രാത്രി ഇരുണ്ടാൽ മൈക്കെടുക്കണ യൂട്യൂബിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്. യുക്തിവാദികൾ അങ്ങ് പരാമർശിക്കുമ്പോഴൊക്കെ അവരെ മെൻഷൻ ചെയ്യണം എന്നൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്.
6: ആ തീർച്ചയായിട്ടും. അതായത് നമ്മൾ ഇപ്പം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുക്തിവാദികളിലൊന്നാണ് ഈ നമ്മുടെ സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം എസ് എൻ ഡി പി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ യുക്തിവാദികളുടെ ചരിത്രം കുറേയും കൂടി നമുക്ക് പരിശോധിക്കാവുന്നൊരു കാര്യമാണ്. അല്ലെ, ഈ ഇപ്പോൾ ഈഴവ പ്രസ്ഥാനവും എസ് എൻ ഡി പി പ്രസ്ഥാനവും, ഞാൻ ഈഴവരെക്കുറിച്ച് സംസാരിക്കുന്ന, ഞാൻ ആ മേഖലയിൽ നിന്ന് വരുന്ന ഒരാളും, ഞാനെക്കുറിച്ച് കുറച്ചും കൂടി എനിക്കതിനെക്കുറിച്ച്
5: എനിക്ക് നമ്മളിതിനെ കാണുന്ന ഒരു ആംഗിളോടെയും പറയാം. ശരിക്കും ഈ ദളിത് ഈഴവ കീഴാള സമൂഹങ്ങൾ, ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ, ഇവർക്കൊക്കെ ഇടയിൽ വളരെ ശക്തമായ സംഭാഷണങ്ങൾ നടക്കണം
6: തീർച്ചയായിട്ടും
5: എന്ന അഭിപ്രായം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് കൃത്യമായി നടന്നാൽ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ പറയുന്ന സംഘപരിവാരം അവർ മലപ്പുറത്തെ നാട്ടും വറുത്ത വാശി പറഞ്ഞാൽ മൂടും തട്ടി പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമല്ല. അതുകൊണ്ട് നമ്മളത് നിങ്ങളാ നടത്തുന്ന സംസാരങ്ങളെ ഓരോന്നിനെ വളരെ ഞാൻ വളരെ കൃത്യം കുറുകൃത്യം അതിങ്ങനെ ഹൃദയത്തിലേക്ക് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷമാണ് അത്തരം ഏരിയയിലുള്ള ഡിസ്കഷൻ എന്ന് പറയാം.
6: ഈ യുക്തിവാദി പ്രസ്ഥാനത്തിന് നമ്മളങ്ങനെ, അതായത് യുക്തിവാദികൾക്ക് ഒരു മതത്തെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്, മതത്തിന് യുക്തിവാദികളെ വിമർശിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അതുപോലെ തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാം. ഞങ്ങളുടെ ടീമിൽ തന്നെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റേഷൻ നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാൾ ഒരു യുക്തിവാദിയാണ്. അതുപോലെ ഇസ്ലാമോഫോബിയ്ക്കെതിരെ വലിയ പ്രവർത്തനം നടത്തുന്ന ഞങ്ങളുടെ ടീമിലെ റെൻസൻ എന്ന് പറയുന്നത് യുക്തിവാദി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരാളാണ്. പ്രതീഷ് ബി എന്ന് പറയുന്നത് സ്വയം ഒരു യുക്തിവാദി എന്ന് പറയുന്ന ആളാണ്, ഇസ്ലാമോഫോബിക്ക് വലിയ പോരാട്ടം നടത്തുന്ന ഒരാളാണ്. സുഡാപ്പിയാണെന്ന് നിരന്തരം വിളികേൾക്കുന്ന ഒരു യുക്തിവാദി നേതാവാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ധാരാളം ആളുകളുണ്ട്. അപ്പോൾ യുക്തിവാദി പ്രസ്ഥാനത്തിന് നമ്മളിന്ന് കരുതുന്ന പോലുള്ള ഒരു രൂപം മാത്രമല്ല ഉള്ളത്, അതിൻ്റെ ഒരു വേർഷൻ, അതിൻ്റെ ഒരു വിഭാഗമാണ് നമ്മൾ ഈ പറയുന്ന വിമർശിക്കപ്പെടുന്ന ആളുകൾ. യഥാർത്ഥത്തിൽ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനം സമുദായങ്ങൾ തമ്മിലുള്ള സമുദായവൽക്കരണത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും ജാതിവിരുദ്ധതയ്ക്കെതിരെ സംസാരിക്കുന്നവരാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മതം മാറുന്ന ആളുകളൊക്കെ അവരവരുടെ സമുദായം നിലനിർത്തിക്കൊണ്ട് അവർക്ക് മതം മാറാൻ തെറ്റില്ലെന്ന് എസ് എൻ ഡി പി പ്രഖ്യാപിക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണ് 36 സമ്മേളനത്തിലാണ്. ആ സമ്മേളനത്തിൽ ആ നിർദ്ദേശം വയ്ക്കുന്ന സഹോദരൻ അയ്യപ്പനാണ് എന്ന് പറഞ്ഞാൽ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ട് സഹോദരൻ അയ്യപ്പനാണ്. പക്ഷേ കുറേ കഴിയുന്നതോടുകൂടി യുക്തിവാദി പ്രസ്ഥാനത്തിൽ ജാതിയെ മനസ്സിലാക്കുന്നതിലും അതുപോലെ തന്നെ ഈ മനസ്സിലാക്കുന്നതിന് വലിയൊരു ഒരു പരാജയം യുക്തി പ്രസ്ഥാനത്തിൽ പല വിഭാഗങ്ങൾക്കുണ്ടായി. അപ്പോൾ 70s നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ കുറേ യുക്തിവാദികളുടെ കുറേ പ്രസിദ്ധീകരണങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ജാതിയൊന്നും കൃത്യമായി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും യുക്തിവാദി പ്രസ്ഥാനം ജാതിയെ അഭിസംബോധന ചെയ്തിരുന്ന യുക്തിവാദികളാണ്. കുറേ ഒരു ഘട്ടം കഴിയുന്നതോടുകൂടി യുക്തിവാദി പ്രസ്ഥാനം ജാതിയെ അഭിസംബോധന ചെയ്യാതാവുകയും അത് മതവിമർശനം എന്നുള്ള രീതിയിലേക്ക് മാത്രം ചുരുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. മതവിമർശനം യഥാർത്ഥത്തിൽ ജാതി വിമർശനത്തെ ഇല്ലാതാക്കുന്നതിനുള്ളൊരു കാര്യം കൂടിയായിട്ട് മാറിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മൾ കാണുന്ന പല ഇപ്പോൾ നേരത്തെ സംസാരിച്ച ഈ താങ്കൾക്ക് എതിർപ്പുള്ള യുക്തിവാദികൾ യഥാർത്ഥത്തിൽ ഒരു ജാതി വിമർശനത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മതവിമർശനം നടത്തുന്നത്. അതായത് ജാതി വിമർശനത്തെ അതുകൊണ്ടാണ് ഈ വിഭാഗം ആളുകൾ പലപ്പോഴും ഒരു സവർണ നിലപാടുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ജാതി വിമർശനത്തെ
5: സംഘപരിവാരത്തിൻ്റെ പരിപാടികളിൽ
6: പങ്കെടുക്കാം അവർക്ക്
5: കൂടെ ഒക്കെ. ഇപ്പോൾ ഈ തൊട്ടടുത്ത ദിവസങ്ങളിലടക്കം വാർത്തകൾ വന്നു.
6: അവർ അത് മിക്കവാറും ആളുകൾ ജാതിക്ക് അനുകൂലമായിട്ടുള്ള ആളുകളായിട്ടും നമുക്ക് കാണാൻ പറ്റും. സംവരണത്തിന് ഇത്തരം ആളുകൾ ഒരു പൊതു പ്രത്യേകത അവർ സംവരണത്തിനെതിരാണ് പലരും. കാരണം എന്ന് വെച്ചാൽ അവർ അപ്പോൾ യുക്തിവാദി പ്രസ്ഥാനം ജാതി വിരുദ്ധ പ്രസ്ഥാനം കൂടിയായിട്ടാണ് തുടങ്ങുന്നത്. ആ വളരെ പോസിറ്റീവായിട്ട് പ്രസ്ഥാനം തുടങ്ങുന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിയുന്നതോടുകൂടി അത് ജാതി വിമർശനം അതിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയും അത് വെറും മതവിമർശനം മാത്രമായിട്ട് മാറുകയും അതിൻ്റെ ഒരു വിഭാഗമായിട്ട് നമ്മളിന്ന് കാണുന്നത്. ഒരു കാര്യം ഞാൻ ക്ലിയർ ചെയ്ത് പറയട്ടെ, അതേസമയം യുക്തിവാദി പ്രസ്ഥാനത്തിൽ ജാതി വിമർശനം നടത്തുന്ന ആളുകൾ ഇപ്പോഴും നിലവിലുണ്ട്. അത് നമ്മൾ അവരെ നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ യുക്തിവാദികളെ കുറിച്ച് സംസാരിക്കുന്നത് ശരിയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം.
5: ഇപ്പോൾ അത് ആ ഒരു ഭാഗം ഞാനും അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് പറയാണ്. മതവിമർശനം അവർ നടത്തിക്കോട്ടെ, മതത്തിലെ പ്രമാണങ്ങളെ അവർ വിമർശിച്ചോട്ടെ, മതത്തിൻ്റെ ആശയങ്ങളെ അവർ വിമർശിച്ചോട്ടെ, ആ വിമർശനങ്ങൾക്ക് നല്ല അടിപൊളി എന്താ പറയുക മോഡലുകൾ കേരളത്തിലുണ്ട്.
6: ഉറപ്പായിട്ടും
5: ഇടമറുകു മുതൽക്ക് ഒരുപാട് ആളുകൾ, ഞാൻ പറഞ്ഞ ഏറ്റവും സമീപകാലത്ത് ഞങ്ങളൊക്കെ ഒരു ബോധമണ്ഡലത്തിൽ ഞാൻ ആദ്യം കേൾക്കുന്ന യുക്തിവാദികളിൽപ്പെട്ട വ്യക്തികളാണ് ഇവരൊക്കെ. അവരൊക്കെ അവരുടേതായ വിമർശനം ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട്. അതിന് എതിർചേരികൾക്ക് മറുപടികൾ പറയാനുണ്ട്. അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ പുസ്തകങ്ങളായി വന്നിട്ടുണ്ട്. അവരുടെ എഴുത്തുകുത്തുകൾ പുസ്തകങ്ങളായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കെ ഒമർ മൗലവി സാഹിബ്, അദ്ദേഹം സ്കൂളിൽ പോലും പോകാത്ത ഒരാളാണ്. പക്ഷേ അദ്ദേഹം വളരെ ശക്തനായ യുക്തിവാദി വിമർശകനായിരുന്നു. അവർ തമ്മിലുള്ള എഴുത്തുകുത്തുകൾ, യുക്തിവാദികളായിട്ടുള്ള എഴുത്തുകുത്തുകളൊക്കെ പുസ്തകങ്ങളായി വന്നിട്ടുണ്ട്. ഡോക്ടർ ഉസ്മാൻ സാഹിബ്, അദ്ദേഹം യുക്തിവാദിയായിരുന്നു. ഉമർ മൗലവിയായിട്ടുള്ള വൈജ്ഞാനിക ഡിസ്കഷനിലൂടെയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. പിന്നീട് ഇസ്ലാഹി ആശയധാരയുടെ മുന്നിൽ നിൽക്കുന്നൊരു വ്യക്തിയൊക്കെ ആകുന്നത്. ഈ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് നിന്ന പുസ്തകം യുക്തിവാദികൾക്ക് അദ്ദേഹം എഴുതിയ കത്തുകൾ കൊണ്ട് സമ്പന്നാണ്. ഡോക്ടർ ഉസ്മാൻ സാഹിബ് എടാ ഉമറെ നീ പുല്ലാണ് എന്ന് അദ്ദേഹത്തിന് കത്തെഴുതാണ്. അപ്പോൾ സാറിന് അറിയണ്ടാവും. അപ്പോൾ ഉമർ മൗലവിയെ കൊടുക്കുന്ന ഉത്തരം, ഡോക്ടർ സാഹിബ് എന്നെ പുല്ലിനോളം ഉയർത്തിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം പുല്ലും മരവും ഒക്കെയാണല്ലോ ഈ പ്രപഞ്ചത്തിൻ്റെ ആവാസ വ്യവസ്ഥയുടെയൊക്കെ അടിസ്ഥാനം എന്നാണ്. ഇങ്ങനെയുള്ള സൗന്ദര്യമുള്ള വിമർശനങ്ങളുണ്ട്. ഇതിന്ന് അതൊന്നുമല്ല, ഇത് വളരെ വൃത്തികെട്ട സാധനങ്ങളാണ് ഈ യുക്തിവാദി സമൂഹം ഇന്ന് പലപ്പോഴും ഉയർത്തിവിടുന്നത്. ഞാൻ ഇപ്പോൾ ബാബുരാജ് സാറിനെ പോലത്തെ ഒരാൾ യുക്തിവാദികൾ എന്ന് പറയുമ്പോൾ മെൻഷൻ ചെയ്തു പോകണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്.
6: തീർച്ചയായും
5: അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം.
6: ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജാതി വിമർശനം ഒഴിവാക്കിയിട്ടുള്ളൊരു യുക്തിവാദം വംശീയതയിലേക്കാണ് കടന്നു പോവുക. കാരണം ജാതി ഇന്ത്യൻ സമൂഹത്തിന് വളരെ പ്രധാനപ്പെട്ടൊരു ഘടക. യുക്തിവാദികൾ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ എന്ന് ജാതി വിമർശനത്തെ അവരുടെ അജണ്ടയിൽ നിന്ന് മാറ്റുന്നോ അത് വംശീയതയിലേക്കാണ് പതുക്കെ കടന്നു പോവുക. ഇപ്പോൾ ഈ ഓർമ്മകളുടെ തീരങ്ങളിലെ ആ പുസ്തകം, ആ പുസ്തകത്തിൽ തന്നെ അദ്ദേഹം വേറൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ കരുതുന്ന പോലെ യുക്തിവാദം എന്ന് പറയുന്നത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ചുകൊണ്ടാണ്. അദ്ദേഹം തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം അതിലൊരു കാര്യം പറയുന്നുണ്ട്, അടുത്ത പ്രസംഗം എന്താണെന്ന് തീരുമാനിക്കുന്നത് യുക്തിവാദികൾ എന്ത് പ്രസംഗിച്ചു നോക്കിയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യുക്തിവാദിയുടെ അജണ്ട തീരുമാനിക്കുന്നതിൽ ഒരു വിശ്വാസിയുടെ പ്രസംഗമാണ് ചെയ്യുന്നത്. ഒരു വിശ്വാസിയുടെ അജണ്ട തീരുമാനിക്കുന്നതിന് യുക്തിവാദിയുടെ പ്രസംഗം എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അജണ്ടകൾ തീരുമാനിച്ചിട്ട് ഉള്ള ഒരു, അപ്പോൾ യുക്തിവാദികൾക്ക് മറുപടി പറയുന്ന, അപ്പോൾ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ രണ്ടുപേരും, ഞാൻ മോശാർത്ഥത്തിലുള്ള അജണ്ട എന്ന് പറയുന്നത് പ്രമേയങ്ങൾ സെറ്റ് ചെയ്യുന്നതിൽ കൂടി ഈ ഒരു ബന്ധമുണ്ട്. അപ്പോൾ യുക്തിവാദത്തെ ഒരു വംശീയത, യുക്തിവാദം ഒരു വംശീയതയായി മാറുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോൺടെക്സ്റ്റാണ്. അതിന് ആഗോളമായൊരു കോൺടെക്സ്റ്റിന് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ പരിശോധിക്കുകയാണെങ്കിൽ, കേരള കോൺഗ്രസ് കോൺടെക്സ്റ്റിൽ പരിശോധിക്കുകയാണെങ്കിൽ, ജാതി വിമർശനം എന്ന് യുക്തിവാദ പ്രസ്ഥാനങ്ങൾ ഒഴിവാക്കിയോ, 70s ധാരാളം കാണാം നമുക്ക് ജാതി വിമർശനത്തെ, ജാതീയമായ ചിന്ത, സവർണതയെ ഒരിക്കലും ചോദ്യം ചെയ്യാത്ത ചിന്തകളൊക്കെ നമുക്കതിൽ കാണാൻ പറ്റും. അതെന്നൊഴിവാക്കിയോ, അന്ന് മുതലത് വംശീയതയിലേക്ക് കടന്നു പോവുകയും ഇപ്പോൾ പല വിഭാഗത്തിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ യുക്തിവാദി പ്രസ്ഥാനത്തിൽ സി രവിചന്ദ്രനെ പോലെയുള്ള ആളുകൾ മാത്രമല്ല ഉള്ളത്, അതിനെ കൃത്യമായി പ്രതിരോധിക്കുന്ന അദ്ദേഹത്തിൻ്റെ വംശീയതയാണെന്ന് പറയുന്ന ആളുകൾ ധാരാളമുണ്ട്.
5: അയാളെ തികച്ചും സംഘപരിവാരമാണ് എന്ന് തന്നെ തുറന്നു പറയുന്ന ആളുകളുണ്ട്,
6: യുക്തിവാദി പ്രസ്ഥാനത്തിലെ ആളുകൾ തന്നെയുണ്ട്. ഈ അപ്പോൾ അവരിൽ പല ആളുകളും സാമുദായികതയുടെ യുക്തിയെ, ഞാൻ പറയാം സാമുദായികതയുടെ യുക്തിയെ അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട്, ഇവരെ ചോദ്യം ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മൾ അവർ ഞാൻ എൻ്റെ ഒരു ഉപദേശം അല്ലെങ്കിൽ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, അതോടൊപ്പം തന്നെ യുക്തിവാദത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ജാതിയെ ചോദ്യം ചെയ്യുന്ന, ഇസ്ലാമോഫോബിയെ ചോദ്യം ചെയ്യുന്ന യുക്തിവാദികൾ കൂടി ഉണ്ട് എന്നും കൂടി നമ്മൾ പറയാം. അല്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ, നമുക്ക് വലിയൊരു ഐക്യമുന്നയാണ് ഇല്ലാണ്ടാവുന്നത്. യുക്തിവാദികൾ ഇസ്ലാമോഫോബിക്ക്
5: പൊതുവേ ഇതിലെടുക്കുന്ന സ്റ്റാൻഡ്, ഇപ്പൊ ഈ രവിചന്ദ്രൻ അദ്ദേഹത്തിന്റെ പേര് നമ്മൾ വളരെ ഓപ്പണായി പരാമർശിച്ചു തന്നെ പോകാം, അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ പൊതുവെ ഞങ്ങൾ ഉപയോഗിക്കുക യുക്തിചിന്തയുടെ ആളുകളായി വന്ന ആളുകളെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ആ ടൂളാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് സമാന ബേസ്മെന്റുകളുള്ള ആളുകൾ ഇതിനെങ്ങനെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഉപയോഗിക്കുക. അത് പൊതുവെ ഞങ്ങൾ പരാമർശിച്ചു തന്നെയാണ് നമ്മുടെ ഡിസ്കഷനുകളൊക്കെ പോകാറുള്ളത്. ഡയലോഗ് സീരീസ് ഉണ്ട്, ഡയലോഗ് സീരീസിലൊക്കെ ഈ വിഷയങ്ങൾ നമ്മൾ നന്നായി കൊണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാമോഫോബിയ ഒരു മെയിൻ തീമായി തന്നെ കൊണ്ടുവരാറുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ, ഒരു മുസ്ലിം വ്യക്തി എന്ന നിലക്ക്, മുസ്ലിം സംഘടനകൾ എന്ന നിലക്ക് ഇസ്ലാമോഫോബിയെ പ്രതിരോധിക്കുന്നിടത്ത് ഉണ്ടാകണം എന്ന് അങ്ങക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താണ്?
6: യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയുള്ള പോരാട്ടത്തിൽ മറ്റ് പലർക്കുള്ളത് പോലെ തന്നെയുള്ളൊരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ബാധ്യത തന്നെയാണ് മുസ്ലിങ്ങൾക്കുള്ളത്. കാരണം ഇസ്ലാമോഫോബിയ ഒരു വംശീയതയാണ്. വംശീയത മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമില്ല. മുസ്ലിം സംഘടനകൾക്ക് മാത്രമായിട്ടൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഞാൻ സൈദ്ധാന്തികമായി എനിക്ക് പറയാൻ പറ്റില്ല. അതെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു പ്രവണതയുണ്ട്, അതൊരു ഇസ്ലാമോഫോബിയുടെ ഒരു ആന്ധ്രവൽക്കരണമുണ്ട്. മുസ്ലിങ്ങൾ അത് ഇന്റേണലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, മുസ്ലിം സംഘടനകളും മുസ്ലിങ്ങളും ഇന്റേണലൈസ് ചെയ്താലും അതിൻ്റെ ഒരു ഉൽപ്പാദകരായിട്ട് മുസ്ലിങ്ങൾ വരുന്നില്ല. മുസ്ലിങ്ങളല്ല ഇസ്ലാമോഫോബിയുടെ ഉൽപ്പാദകർ, അവരതിൻ്റെ വാഹകരാണ് എന്ന് പറഞ്ഞാൽ അവരത് ക്യാരി ചെയ്യും, അവരത് പ്രചരിപ്പിക്കാം, അവരത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാം, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനർത്ഥം മുസ്ലിങ്ങളത് പൊതുവേ മുസ്ലിങ്ങളത് ഉൽപ്പാദിപ്പിക്കുന്നവരല്ല. അപ്പോൾ മുസ്ലിങ്ങൾ യഥാർത്ഥത്തിൽ, അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു പോയിൻ്റ്, ഇസ്ലാമോഫോബിയയ്ക്കുള്ള പോരാട്ടം മുസ്ലിങ്ങൾ നടത്തേണ്ട ഒരു പോരാട്ടമാണെന്നുള്ള കാഴ്ചപ്പാട് എനിക്കില്ല. മറിച്ച് ഇസ്ലാമോഫോബിയുള്ള പോരാട്ടം, കാരണം മുസ്ലിങ്ങൾ മാത്രമല്ല ഇസ്ലാമോഫോബിയുടെ ഇര. പക്ഷേ നമുക്ക് ഏതൊരു കാര്യത്തിലെന്ന പോലെ അതിൻ്റെ ഇരകൾ കൂടുതൽ സംസാരിക്കുമല്ലോ. ഏതൊരു കാര്യത്തിലും അതിൻ്റെ ഇരകൾ, പക്ഷേ യഥാർത്ഥത്തിൽ ഇരകളാരാ? പിന്നാക്കക്കാർ ഇസ്ലാമോഫോബിയുടെ ഇരയാണ്. പിന്നാക്കക്കാരുടെ സംവരണം പോയത് എങ്ങനെയാണ്, സംവരണം ഇല്ലാതായി പോകുന്ന എങ്ങനെയാണ്? ഈ പറഞ്ഞ യുക്തി ഉപയോഗിച്ചിട്ടാ ഇന്ത്യയിലെ സാമ്പത്തിക തകർച്ച ഇന്ത്യയിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ബാബറി മസ്ജിദ് മുന്നിൽ വെച്ചിട്ടാണ് സാമ്പത്തിക തകർച്ചയെക്കുറിച്ചുള്ള, ബാബറി മസ്ജിദ് തകർത്ത് കളയുകയും അവിടെ ഒരു രാമക്ഷേത്രം ഉണ്ടാക്കുകയും ചെയ്തതിനു ശേഷം അതിൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തുന്നതിനിടയിൽ ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ ഇന്ത്യയുടെ സമ്പത്ത് ചോർന്നു പോകുന്നു, ഇന്ത്യ ദരിദ്ര രാജ്യമാകുന്നു, ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ പട്ടിണിയിലേക്ക് പോകുന്നു, തൊഴിലില്ലായ്മ പെരുകുന്നു, ഇതൊക്കെ അക്രമങ്ങൾ ഉണ്ടാകുന്നു, ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ കാണാതെ നമ്മളാകെ കാണുന്നത് മുസ്ലിം എന്നൊരു ശത്രുവിനെയാണ്. ഈ ശത്രുവിനെ, അപ്പോൾ ഈ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഈ ശത്രുവിനെ ശത്രുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ ബാക്കി കീഴാളർക്കും ബാക്കി ആളുകൾക്കൊക്കെ മുസ്ലിങ്ങൾ നഷ്ടപ്പെടുന്ന പോലെ ഇവർക്കും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ മുസ്ലിം ഇസ്ലാമോഫോബിയുടെ ഇരകൾ എല്ലാവരുമാണ്. അതുകൊണ്ട് ഇസ്ലാമോഫോബിയുടെ ഈയുള്ള പോരാട്ടത്തിൽ എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ പങ്കുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ആന്ധ്രവൽക്കരണം നടക്കുന്നുണ്ട്. അത് പ്രാഥമികമല്ല, ഒരു കാരണവശാലും പ്രാഥമികമല്ല, അത് അതിൻ്റെ ഒരു നിർവാഹകർ, അതിൻ്റെ ഒരു ഉൽപ്പാദകരല്ല, അത് അതിനവരെ വാഹകരായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. എങ്കിലും മുസ്ലിം ഒരു ഇസ്ലാമുമായ മുസ്ലിങ്ങളുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തി നമ്മൾ പലരും കാണുന്നത് കൊണ്ടും മുസ്ലിം സംഘടനകൾക്ക് അതിൻ്റെ ഒരു പ്രാഥമിക ഇരകൾ എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരേണ്ടതുണ്ട്. കുറേയും കൂടിയും പ്രചരണപരമായി വരാം. നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ സഖ്യകക്ഷികൾ നമുക്ക് കണ്ടെത്താം, വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള ഡയലോഗുകൾ ആരംഭിക്കാം. ഞങ്ങളുടെ ഒരു

0: പ്രാധാന്യം കൊടുക്കണം. മുസ്ലിം സംഘടനകൾ അതിൽ കൂടുതൽ തങ്ങളെ ശ്രദ്ധ പതിപ്പിക്കണം. ഒപ്പം ഇതിൻ്റെ പ്രചരണപരമായ കാര്യങ്ങൾക്ക് മുന്നോട്ട് വരാം. വിവിധ ആളുകളെ, കീഴാളരായിട്ടുള്ള ആളുകളെയും വ്യക്തികളെയും ഒക്കെ ഇതിലേക്ക് പങ്കെടുപ്പിക്കാം. പക്ഷേ അത് ഇതൊക്കെ ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഇതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. മുസ്ലിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കെല്ലാം ഉത്തരവാദിത്തം ഉണ്ട്, എങ്കിലും അതിന് ഇരകളെന്ന രീതിയിൽ നമ്മൾ കൂടുതൽ ശ്രമിക്കുന്ന നല്ലതാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതിനർത്ഥം ഞാൻ വീണ്ടും പറയുകയാണ്, മുസ്ലിങ്ങളെ മാത്രം ഉത്തരവാദിത്തമായിട്ട് ഞാൻ ഒരിക്കലും കാണുന്നില്ല.
1: ഇതിലേ ഈ പലപ്പോഴും മുസ്ലിം പക്ഷത്തുള്ളവർ അവരുടെ കൃത്യമായ നിലപാട് പറയുമ്പോൾ, അവരുടെ ആശയങ്ങൾ ശരിയാം വിധം പറയുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സംഘപരിവാരമുണ്ട്, സംഘപരിവാരമുണ്ടായിരിക്കുകയാണ് നിങ്ങളിത് പറയുന്നത് എന്ന ഒരു തരം ക്യാമ്പയിനുണ്ട്. ആ ക്യാമ്പയിനെ സാർ എങ്ങനെയാണ് കാണുന്നത്?
0: അത് നമ്മളുടെ ഇസ്ലാമോഫോബിയെ മറച്ചു വയ്ക്കുന്നതിനുള്ള ഒരു രൂപം മാത്രമാണ്. കാരണം ഇപ്പോൾ ഇത് ഇസ്ലാമോഫോബിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇവരുടെ കൂടെ, ഇസ്ലാമോഫോബിയ ഹിന്ദുത്വരുടെ മാത്രം ബാധകമായിട്ടുള്ള കാര്യമില്ല, മതേതരവാദികൾക്കും ബാധകമാണ്, ഈവൻ മുസ്ലിങ്ങൾക്ക് പോലും ബാധകമായിട്ടുള്ള ഇസ്ലാമോഫോബിയ മുസ്ലിങ്ങൾക്ക് പോലുണ്ട്. അപ്പോൾ അത് നമ്മൾ തുറന്നു പറയുക, ഔചിത്യത്തോട് തുറന്നു പറയുക, തുറന്നു പറയുക മാത്രമല്ല അതിനുള്ള പോരാട്ടങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പോൾ ഇസ്ലാമോഫോബിയ റിപ്പോർട്ട് അങ്ങനെയുള്ളൊരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ കണക്കെടുക്കുകയാണ് ചെയ്യുന്നത്, അതായത് കഴിഞ്ഞ എത്രയോ വർഷം ഈ ഓരോ ദിവസവും നടക്കുന്ന, ഇപ്പോൾ ഇന്ന് ഉണ്ടാകുന്ന കണക്കുകൾ ഞങ്ങളുടെ ടീം അത് കണക്കെടുത്തിട്ടുണ്ട്. എത്ര ആളുകൾ അത് ചെയ്തിട്ട് അതിൻ്റെ അവസാനം ഞങ്ങൾ കണക്കെടുക്കുമ്പോൾ നോക്കുമ്പോൾ എല്ലാ വിഭാഗം ആളുകളും ഇസ്ലാമോഫോബിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ സ്വന്തം ഉത്തരവാദിത്തം നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഇതുകൊണ്ട് ഇസ്ലാമോഫോബിയ കൂടുമെന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ മുസ്ലിം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, സ്ത്രീ പ്രശ്നം പറഞ്ഞതുകൊണ്ട് സ്ത്രീകൾക്കെതിരെ ആക്രമണം വർദ്ധിക്കുമോ? ഇപ്പോൾ ഒരാൾ സ്ത്രീ പ്രശ്നം, ഇതാ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു, സ്ത്രീകൾ വിവേചനം നേരിടുന്നു, അപ്പോൾ അത് പറഞ്ഞാൽ പുരുഷന്മാരൊക്കെ വയലൻ്റ് ആവുമോ? അങ്ങനെ അഭിപ്രായം ഇവർക്കുണ്ടോ? അങ്ങനെ അഭിപ്രായം ഇവർക്ക് ഇല്ലല്ലോ, ഇല്ല. അതുപോലെ ദളിതരായിട്ടുള്ള ആളുകൾ മിണ്ടാതിരുന്നില്ലെങ്കിൽ സവർണർ കൂടുതൽ ആക്രമണം നടത്തുമെന്നൊക്കെ അഭിപ്രായമുണ്ടോ? വിവിധ ജാതി വിഭാഗം, കീഴാള ജാതിയിലുള്ള ആളുകൾ ജാതിക്കെതിരെ പോരാടിയാൽ സവർണ ദേഷ്യം വരുമെന്നും അങ്ങനെ നമ്മൾ പറയാറുണ്ടോ? അതൊന്നും പറയുന്നില്ലെങ്കിൽ മുസ്ലിങ്ങൾ അവരുടെ അവർ നേരിടുന്നൊരു പ്രശ്നം പറയുന്നത് കൊണ്ട് എങ്ങനെയാണ് സംഘപരിവാർ വർദ്ധിക്കുന്നത്? അതുകൊണ്ട് മാത്രം സംഘപരിവാർ വർദ്ധിക്കില്ല, സംഘപരിവാർ വർദ്ധിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട്. ആ സാഹചര്യങ്ങൾ നമ്മൾ ഇല്ലാതാക്കണം, അല്ലാതെ ഇത് പറയുന്നതുകൊണ്ടല്ല വർദ്ധിക്കുന്നത്. ഞാൻ ഒരു കാര്യം അതോടൊപ്പം കൂട്ടിച്ചേർക്കാം, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കുറവ് മുസ്ലിം വിരുദ്ധ ആക്രമണം നടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് കേരളമാണ്. അത് സത്യമാണ്. അതെന്തുകൊണ്ടാണ്? കാരണം ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണോ? അല്ല. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് യു പിയിലാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? യു പിയിലാണ്. പക്ഷെ മുസ്ലിങ്ങൾ ഏറ്റവും പ്രശ്നം അനുഭവിക്കുന്ന സ്ഥലം ഏതാ?
1: യു പിയാണ്.
0: കേരള അങ്ങനെ അത്രത്തോളം മുസ്ലിങ്ങൾ യു പിയിൽ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും കുറവനുഭവിക്കുന്ന സ്ഥലം കേരളമാണ്. എന്തായിരിക്കും കാരണം? അവിടെ ഇടതുപക്ഷം ഇല്ല, ഇവിടെ ഇടതുപക്ഷം ഉണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. വേറൊരു യഥാർത്ഥത്തിൽ അവിടെ മുസ്ലിങ്ങൾ സംഘടിതരല്ല, ഇവിടെ മുസ്ലിങ്ങൾ സംഘടിതരാണ്. ഇവിടെ മുസ്ലിങ്ങൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നു, മുസ്ലിങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവർ എത്രയോ കാലങ്ങളായി രാഷ്ട്രീയം അനുഷ്ഠിക്കുന്നു, രാഷ്ട്രീയം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയം ചെയ്തുകൊണ്ടും അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും ചെയ്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ഇവിടെ കുറേയും കൂടിയും ഒരു നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ വന്നത്. അതിൻ്റെ ഭാഗമായി തീർച്ചയായിട്ടും അതിൽ വിവിധ സംഘടന, ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും നമ്മളുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളെന്ന് കരുതപ്പെടുന്ന പ്രസ്ഥാനങ്ങൾക്കൊക്കെ അതിൽ പങ്കുണ്ട്, തീർച്ചയായിട്ടുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ മുസ്ലിങ്ങൾ സംഘടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു കാരണമായി മാറില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെ കേരളമാണ്. അവിടെ ഒട്ടും സംഘടിപ്പിക്കപ്പെട്ടിട്ടില്ല യു പിയിൽ, അതുകൊണ്ട് അവിടെ കൂടുതൽ ആക്രമണം നടക്കുന്നു. ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു, ആക്രമണം കുറവാണ്. മുസ്ലിങ്ങൾ കൂടുതൽ സംസാരിച്ചാൽ ആക്രമണം കുറയും, കുറച്ച് സംസാരിച്ചാൽ ആക്രമണം കൂടും. അത് തെറ്റായിട്ടുള്ള ലോജിക്കാണ്.
1: അടിപൊളി ചരിത്രപരം, അതേപോലെ തന്നെ വളരെ സന്ദർഭങ്ങളെ ചൂണ്ടിക്കാണിച്ചുള്ള നല്ലൊരു മറുപടിയാണ്. ഏതായാലും വളരെ നല്ലൊരു സംഭാഷണമായിരുന്നു. ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട് എന്നൊരു ചിന്തയാണിപ്പോൾ എന്നെ തീർച്ചയായും നയിക്കുന്നത്. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇസ്ലാമോഫോബിയ ഒരിക്കലും ഒരു മുസ്ലിം ഇഷ്യൂ അല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിലെ ഏറ്റവും പിൻചെയ്തെൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നത് മുസ്ലിം സംഘടനകൾക്ക് ഇതിൽ എന്ത് റോളുണ്ടെന്ന് ചോദിച്ചപ്പം, മുസ്ലിം സംഘടനകൾക്ക് മാത്രം പ്രത്യേകിച്ച് എന്തെങ്കിലും റോൾ ആൻഡ് എഫേർട്ട് കൊടുക്കേണ്ട ഒന്നല്ല. ഇരകളെന്ന നിലക്ക് അവർ സംസാരിച്ചോട്ടെ, എല്ലാവരുടെയും ഉത്തരവാദിത്വം

0: അടക്കമാണെന്ന അദ്ദേഹത്തിൻ്റെ മെസ്സേജിനെ നമ്മൾ എടുക്കുന്നു. യു എൻ അടക്കം ആൻറ്റി ഇസ്ലാമോഫോബിയ ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യാഘാതം എന്ന് പറയുന്നത് അദ്ദേഹം നമ്മെ അനുസ്മരിപ്പിച്ചതുപോലെ ഇവിടുത്തെ കീഴാളന്മാർക്കും ദളിതർക്കും അടക്കം അവരുടെ സംവരണത്തിൻ്റെ ഉൾപ്പെടെയുള്ള അവകാശങ്ങളെ നുള്ളിയെ എടുത്ത് പുറത്തെറിയുന്ന ഒരു ചോറ് വേവിച്ചെടുക്കുന്നതിനിടക്ക് മുട്ട പുഴുങ്ങിയെടുക്കുന്ന ലാഘവത്തോടെ അവരുടെ കൂടെ അവകാശങ്ങളെ നുള്ളിയെടുത്തെറിയുന്ന കാര്യങ്ങളിതിൽ നടക്കുന്നു. രാജ്യത്തെ തകരുന്ന സാമ്പത്തിക സാഹചര്യങ്ങളും കുതിച്ചുയരുന്ന വിലയുമൊക്കെ ഇസ്ലാമോഫോബിയ ടൂളുകൾ കാണിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തി കൂടെ നിർത്തുന്നൊരു രീതി ഇതിൽ നടക്കുന്നു. അതോടൊപ്പം ഇത് കലാപത്തിൻ്റെ വംശഹത്യകളുടെ വലിയ ഒരു പിന്നെ ഇരുണ്ട വഴിയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ. വംശഹത്യ നടക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഒന്നാവുകയില്ല. നമ്മളെപ്പോഴും എപ്പോഴും ഓർക്കണം, കൊലപാതകങ്ങളും അരുങ്കൊലകളും കലാപങ്ങളും നടക്കുന്നിടത്ത് ഒരിക്കലും വെള്ളരിപ്രാവുകൾ പാറിപ്പറക്കുകയില്ല, പൂക്കൾ വിടരുകയില്ല, പൂമ്പാറ്റകൾ ചുറ്റും പാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയില്ല, മനുഷ്യഗബന്ധങ്ങൾക്കരികിൽ ബഹളം വെക്കുന്നത് പട്ടിക്കൂട്ടങ്ങളും അതുപോലെ തന്നെ ഉറപ്പിച്ചു പറയാം കഴുകന്മാരും ഒക്കെയായിരിക്കും എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഇസ്ലാമോഫോബിയ ഒരു യാഥാർത്ഥ്യമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനെതിരെയുള്ള ശബ്ദങ്ങൾ അതിശീഘ്രം അതിവേഗം അതിശക്തം ഉയരേണ്ടതുണ്ട്. ബാബുരാജ് സാറിന് വളരെ വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. നമുക്ക് കൂടുതൽ അദ്ദേഹത്തോടെ ഇരിക്കണം, കൂടുതൽ കാര്യങ്ങൾ സമൂഹത്തോട് പറയണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേട്ടുകഴിഞ്ഞത് കൂടിക്കാഴ്ച. സാമൂഹിക നീതിക്കും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കും വേണ്ടി അശ്രാന്തമായി ശബ്ദമുയർത്തുന്ന ബാബുരാജ് ഭഗവതിയുമായി പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സൊലാഹി നടത്തിയ കൂടിക്കാഴ്ചയാണ് നാം കേട്ടുകഴിഞ്ഞത്.
2: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിൻ്റെ, ആനന്ദത്തിൻ്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: ക്യാൻസർ കുഷ്ഠം ക്ഷയം രോഗികൾക്കുള്ള പെൻഷൻ വർദ്ധിപ്പിച്ചു. 2026-27 ബജറ്റ് പ്രഖ്യാപന പ്രകാരം ക്യാൻസർ കുഷ്ഠം ക്ഷയം രോഗികൾക്കുള്ള പ്രതിമാസ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിന്റെ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാം ഹിഫ്ലുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ലുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറത്തുൽ ഫതഹ് 17 വചനം വിശദീകരിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, സൂറത്തുൽ ഫത്ഹിലെ 17 ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം തുടങ്ങിവെച്ചു. ഇൻഷാ അല്ലാ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുകയും മനഃപ്പാഠമാക്കുകയും ചെയ്യണമെന്ന് ഉണർത്തി ആയത്ത് പൂർണ്ണമായി പാരായണം ചെയ്ത് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്.

ليس على الأعمى حرج ولا على الأعرج حرج ولا على المريض حرج.

0: പതിനേഴാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. എല്ലാ ദിവസവും സൂറത്തിൻ്റെ തുടക്കം മുതൽ പാരായണം ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹിഫ്ദുൽ ഖുർആൻ്റെ ഈ ഒരു എപ്പിസോഡുകളിലൂടെ മുഴുവനായും എല്ലാ നിലക്കും ആവർത്തിക്കാൻ തുടക്കം മുതൽ കഴിയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ വീട്ടിലിരുന്ന് എല്ലാ ദിവസവും സൂറത്തിൻ്റെ തുടക്കം മുതൽ പാരായണം ചെയ്യുമ്പോഴാണ് ശരിയായ നിലക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക. കൃത്യമായി പഠിക്കാനും അത് നിലനിർത്താനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം പഠിച്ചത് സൂറത്തുൽ ഫത്ഹിലെ പതിനേഴാം വചനമാണ്. നമുക്കായി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഇസ്ലാമിക ഭവനം ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മേഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സ്വന്തമായി ഒരു വീടുണ്ടാവുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും അതിയായ ആഗ്രഹങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പാടത്തും പറമ്പത്തും പണിയെടുത്ത് കഷ്ടപ്പെടുന്നവരും മലയിലും മലയോരങ്ങളിലും ചെന്ന് പാടുപെട്ട് ജോലി ചെയ്യുന്ന ആളുകളും മഴയും വെയിലുമൊക്കെ അതൊന്നുമൊരു പ്രശ്നമാക്കാതെ ചോര നീരാക്കി അധ്വാനിക്കുന്ന ആളുകളുമെല്ലാം അവരുടെ സമ്പത്തിൻ്റെ സിംഹഭാഗവും ഒരു വീട് നിർമ്മാണത്തിനു വേണ്ടി ചിലവഴിക്കുന്നതും അതിനുവേണ്ടി പ്രത്യേകം മാറ്റിവെക്കുന്നതും നാം പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മൾ കാണാറുണ്ട്. ദീർഘകാലം പ്രവാസികളായി ജീവിക്കുന്ന ആളുകളോട് ഒന്ന് നിർത്തിപ്പോരാനായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഒരു വീടുണ്ടാക്കിയിട്ടില്ല എന്നോ, അല്ലെങ്കിൽ തുടങ്ങിവെച്ച വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല എന്നോ, വീടുണ്ടാക്കാൻ എടുത്ത കടം വീട്ടിയിട്ടില്ല എന്നുമൊക്കെ പറയുന്നതായി നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. സഹോദരങ്ങളെ, അത്രത്തോളം വലിയ ഒരു ആവശ്യമായി കയറിക്കിടക്കാനൊരു വീട് എന്ന നിലക്ക് നാം അതിനെ കാണുന്നുണ്ട് എന്നർത്ഥം. താമസിക്കാനൊരു വീടില്ലാത്ത ആയിരങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് സ്വന്തമായി ഒരു വീടുള്ള നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വിശ്രമിക്കാനൊരു ഇടവും സമാധാനം കണ്ടെത്താനുള്ള ഒരു കേന്ദ്രവുമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷ. സൂറത്തുൻ നഹ്ലിൻ്റെ 80-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സഖന. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളെ, നിങ്ങളുടെ വീടിനെ അള്ളാഹു ഒരു സമാധാനത്തിൻ്റെ കേന്ദ്രമാക്കി നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ വീട് എന്നത് അവന് ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ 4 അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് എന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അനി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല അർബഉ മിനസ് സആദ. 4 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ സുപ്രധാനമായ 4 അനുഗ്രഹങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? അതാണ് റസൂല് പറഞ്ഞു, അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹായ ഒരു ഇണയുണ്ടാവുക എന്നുള്ളത്.
6: അള്ളാഹുവിനെ പേടിയുള്ള ഒരു ഭാര്യയോ ഭർത്താവോ തനിക്കുണ്ടായിരിക്കണം. നല്ല തഖ്വയോടുകൂടി ജീവിക്കുന്ന, നന്മയുടെ കാര്യത്തിൽ തന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയുണ്ടെങ്കിൽ, ഒരു ഭർത്താവുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. രണ്ടാമത്തേതോ, വൽ മസ്കനുൽ വാസ്യ, തനിക്കും തൻ്റെ ഭാര്യയ്ക്കും താമസിക്കാൻ ഉതകുന്ന ഒരു വിശാലമായ ഒരു വീടുണ്ടാവുക എന്നത്, തനിക്കും തൻ്റെ കുടുംബത്തിനും ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റിയ വളരെ നല്ല സൗകര്യങ്ങളുള്ള ഒരു വീടുണ്ടാവുക എന്നത് വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ വൽ ജാറു സ്വാലിഹ്, നല്ല ഒരു അയൽവാസി ഉണ്ടാവുക എന്നത്, താൻ ഒരു ദിവസം വീട്ടിലില്ലായെങ്കിലും തൻ്റെ വീട്ടുകാരെ, തൻ്റെ കുടുംബക്കാരെ പൊന്നുപോലെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു അയൽവാസിയുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, അതൊരു മഹാഭാഗ്യം തന്നെയാണ്. നാലാമതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വൽ മർകബുൽ ഹനി, ശാന്തമായി സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു വാഹനം, നമുക്ക് സൗകര്യപ്രദമായി യാത്ര ചെയ്യാൻ പറ്റുന്ന, തനിക്ക് സമാധാനത്തോടുകൂടി യാത്ര പോവാൻ കഴിയുന്ന ഒരു വാഹനമുണ്ടാവുക എന്നത് ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വീട് ഒരു അനുഗ്രഹമാണ് എങ്കിലും അത് വല്ലാത്തൊരു പരീക്ഷണം കൂടിയാണ്. ഏതൊരു അനുഗ്രഹം എടുത്തു നോക്കൂ നിങ്ങൾ, ഒരു ഭാഗത്ത് അത് അനുഗ്രഹമാണ്, നമുക്ക് സന്തോഷമാണ് നൽകുന്നത് എങ്കിൽ, മറുഭാഗത്ത് പരീക്ഷണമാണ് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നതാണ്. ആ പരീക്ഷണം നന്ദിയുള്ളവനാണോ എന്ന് പരിശോധിക്കാനുള്ളതാണ്. അവന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് അവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നുണ്ടോ, അതല്ല ആ പരീക്ഷണം അവന് എതിരായി ധിക്കാരം കാണിച്ച് അഹങ്കരിച്ച് ജീവിക്കുകയാണോ അവൻ ചെയ്യുന്നത് എന്നുള്ളതാണ് പരീക്ഷണം. പ്രിയമുള്ളവരെ, ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിനെ നന്ദിയുള്ളവനായി ജീവിക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. അതുകൊണ്ട് തന്നെ ഒരു വീടുണ്ടായാൽ നാം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഒരു കാറ് വാങ്ങാൻ സാധിച്ചാൽ എന്തെല്ലാമാണ് നമ്മൾ പറയേണ്ടത്, ഏതൊരു അനുഗ്രഹം ലഭിച്ചാലും ഒരു വിശ്വാസി പറയേണ്ടുന്ന വാചകമുണ്ട്. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി കൊണ്ട് തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹാദാ മിൻ ഫളു റബ്ബി ലിയബ്ലുവനി അഷ്കുറു, ഇതെൻ്റെ രക്ഷിതാവ് എനിക്ക് നൽകിയതാണ്, ഏതൊരു അനുഗ്രഹവും എൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്. അതും പറഞ്ഞ് അവിടെ നിർത്തല്ല വേണ്ടത്. ചില കാറുകളുടെയും ഓട്ടോയുടെയും ഒക്കെ മുന്നിലും പിന്നിലുമായി ഓരോ സ്റ്റിക്കറുകൾ നമ്മൾ കാണുന്നതാണ്. ഹാദാ മിൻ ഫളു റബ്ബി എന്ന് എഴുതിയ സ്റ്റിക്കറുകൾ, അതവിടെ ഒട്ടിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പക്ഷേ ഇനി ശേഷം പറയാനുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അഷ്കുറു അം അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാകുമോ, ഇനി അതല്ല ധിക്കാരം കാണിക്കുമോ, നന്ദിയില്ലാത്തവനാകുമോ. ഈ വാഹനം നൽകിയതിന്, ഉയർന്ന ജോലി സ്ഥിരപ്പെട്ടതിന്, വലിയ വീട് ലഭിച്ചതിന് എന്തിനാ എനിക്ക് ഇതൊക്കെ റബ്ബ് തന്നത്? ലിയബ്ലുവനി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി. അഷ്കുറു ഔ അക്ഫുറു, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി. ഇതാണ് സഹോദരങ്ങളെ പരീക്ഷണം. അത് വീടിൻ്റെ വിഷയത്തിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ പരീക്ഷണത്തിൽ എങ്ങനെയാണ് നമ്മൾ വിജയിക്കുന്നത്? നമ്മുടെ ഭവനം ഇസ്ലാമിക ഭവനമായി മാറ്റുക എന്നുള്ളതാണ് അതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഒരു വീട് നിർമ്മിക്കുമ്പോൾ പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും നല്ല അയൽവാസിയെ കിട്ടുന്ന സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അല്ലേ. അൽ ജാറു ഖബ്ലദ്ദാർ, അറബി ലോകത്ത് അറിയപ്പെട്ട ഒരു പയഞ്ചൊല്ലാണ് അൽ ജാറു ഖബ്ലദ്ദാർ. ഒരു വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് തൻ്റെ അയൽവാസി ആരാണ് എന്ന് നീ നോക്കിക്കോ. നീ എവിടെ പോയാലും, നീ എവിടെ പോയി വീടുണ്ടാക്കുന്നുണ്ട് എങ്കിലും, നല്ലവണ്ണം ആ ഒരു കാര്യം ശ്രദ്ധിച്ചോ. നിനക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ മക്കൾക്കും കുടുംബത്തിനും സ്വസ്ഥമായി തങ്ങാൻ കഴിയുന്ന ഒരു പ്രദേശമാണോ, ഒരു അയൽപ്പക്കമാണോ അത് എന്ന് കൃത്യമായി പരിശോധിച്ചോ. അതുകൊണ്ട് തനിക്ക് ഉപദ്രവമില്ലാത്ത അയൽവാസി, തനിക്ക് സൗകര്യപ്രദമായ യാത്രാ സൗകര്യങ്ങൾ, തനിക്ക് വെള്ളം കിട്ടുന്ന പ്രദേശം, ഇതെല്ലാമാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്കിലും, അതോടൊപ്പം തന്നെ ഹലാലായ മാർഗത്തിലൂടെ, ഹലാലായ സമ്പത്ത് കൊണ്ട് മാത്രമേ നാം വീട് നിർമ്മിക്കാവൂ. പല ആളുകളും ഭീമമായ സംഖ്യ പലിശയ്ക്ക് കടം വാങ്ങി അവസാനം ലോൺ എടുത്ത് വീട് വെച്ചു, ആ വീട് വിറ്റ് ലോൺ അടച്ചു എന്ന് പറയുന്ന അവസ്ഥയാണ്. അങ്ങനെ ഹറാമായ ഒന്നും തന്നെ നമ്മുടെ നിർമ്മാണത്തിൽ, നമ്മുടെ വീട് നിർമ്മാണത്തിൽ നാം ഉപയോഗിക്കുന്നില്ല എന്ന തീരുമാനം നമുക്കുണ്ടാവണം. ഒരു വീട് നിർമ്മാണത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ബിദ്അത്തുകളാണെന്ന്, അനാചാരങ്ങൾ, ശിർക്ക് കലർന്നു വരുന്ന പ്രവർത്തനങ്ങളാണെന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത്. അത്തരം അനാചാരങ്ങളൊന്നും നമുക്ക് വേണ്ട. ശിർക്കില്ലാത്ത, ബിദ്അത്തില്ലാത്ത, ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകൾ പൂർണ്ണമായും പാലിക്കുന്ന ഒരു വീട് നിർമ്മിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. നാളെ പരലോകത്ത് എന്റെ വീടുകൊണ്ട് ഞാൻ സ്വർഗം നേടിയെന്ന് പറയാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല രീതിയിൽ സമ്പാദിക്കുവാൻ, ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ രൂപത്തിൽ തന്നെ വീട് നിർമ്മിക്കുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ഇസ്ലാമിക ഭവനത്തിന്റെ പ്രാധാന്യവും ആവശ്യമായ മാറ്റങ്ങളും കുറിച്ചാണ് ഇന്ന് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഇനി നാം കേൾക്കുന്നത് കഥ പറയാം. സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് ഒരു ഓമനപ്പേര്. സരസമായി ഗുണപാഠകഥകൾ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന അബ്ദുസ്സലാം വീട്ടിയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ കഥാകഥനത്തിലേക്ക്.
1: പ്രിയമുള്ള പീസ് റേഡിയോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കഥ പറയാം പരിപാടിയിലേക്ക് സ്വാഗതം. സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ഒരു ഓമനപ്പേര്, നമ്മുടെ കഥയുടെ പേര് അതാണ്. അലി റളിയല്ലാഹുവിനെ കുറിച്ചല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ സ്നേഹത്തോടെ ഒരു പേര് കൽപ്പിച്ച് നൽകുക എന്നത് വലിയൊരു ഭാഗ്യമല്ലേ? അതിന് അവസരം ലഭിച്ച ഒരുപാട് സഹാബിമാരുണ്ട് നബി ഓമനപ്പേര് വിളിച്ച സഹാബിമാർ. അങ്ങനെ അലി റളിയല്ലാഹുവിന് ലഭിച്ച ഒരു ഓമനപ്പേരിന്റെ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. കേൾക്കണ്ടേ? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പുത്രി ഫാത്തിമ റളിയല്ലാഹുവിനെ സന്ദർശിക്കാനായി അവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ ഫാത്തിമ റളിയല്ലാഹുഹ മാത്രമാണ് ഉണ്ടായിരുന്നത്, അലി റളിയല്ലാഹുവിനെ കണ്ടില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്റെ പിതൃവ്യപുത്രൻ എവിടെ? അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു പറഞ്ഞു, എനിക്കും അദ്ദേഹത്തിനും ഇടയിലൊരു പ്രശ്നമുണ്ടായി. അപ്പോൾ അദ്ദേഹം എന്നോട് കോപിക്കുകയും എന്റെ അടുത്തുനിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇത് കേട്ടതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു എവിടെയാണെന്ന് അന്വേഷിക്കാൻ ഒരാളെ വിട്ടു. അല്പസമയത്തിനുള്ളിൽ അയാൾ തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, അദ്ദേഹം പള്ളിയിൽ കിടന്നുറങ്ങുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പള്ളിയിലേക്ക് നീങ്ങി. പള്ളിയിലെത്തിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് പള്ളിയുടെ നിലത്ത് ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന അലി റളിയല്ലാഹുവിനെയാണ്. അലി റളിയല്ലാഹുവിൻ്റെ ദേഹത്ത് നിന്ന് പുതപ്പ് താഴെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ദേഹത്ത് മണ്ണിങ്ങനെ പുരണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിൻ്റെ ദേഹത്തെ മണ്ണിങ്ങനെ തട്ടി മാറ്റിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അബൂ തുറാബ്, മണ്ണിന്റെ പിതാവേ, എഴുന്നേൽക്കൂ അബൂ തുറാബ്, എഴുന്നേൽക്കൂ എന്ന് വിളിച്ചിങ്ങനെ എഴുന്നേൽപ്പിച്ചു. ശേഷം അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് അയച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അബൂ തുറാബ് എന്ന ഒരു സ്ഥാനപ്പേര് കൽപ്പിച്ചു. അലി റളിയല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായൊരു പേരായിരുന്നു അത്. കൂട്ടുകാരെ, ഒന്ന് നോക്ക്, നബിക്ക് എന്തൊരു സ്നേഹമാണല്ലേ അബൂ തുറാബിനെ. ഇനി നമുക്ക് മറക്കാൻ പറ്റുമോ? ഹസനെയും ഹുസൈനെയും ഓർമ്മയില്ലേ? അലി റളിയല്ലാഹുവിന്റെ മക്കൾ, നബിയുടെ പുന്നാര പേരെ കുട്ടികൾ. ഒരാളുകൂടി ഉണ്ടായിരുന്നു, ചെറുപ്പത്തിലേ മരിച്ചുപോയി. പേര് വായിച്ചത് ഓർമ്മയുണ്ടോ? ഒന്ന് ഓർത്തു നോക്കൂ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു. അപ്പോ മറ്റൊരു കഥയുമായി നമുക്കപ്പോ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം, സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് ഒരു ഓമനപ്പേര്. കഥ അവതരിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുസ്സലാം വീട്ടി.

0: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമനടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി നാം കേൾക്കുന്നത് ഐടി ജാലകം. സുരക്ഷിതമായി ഡോക്യുമെന്റ്സ് ഡിജിറ്റലായി സൂക്ഷിക്കാം ഡിജി ലോക്കറിലൂടെ. ഈ പ്രോഗ്രാമിൽ പ്രോഗ്രാമിൻ്റെ പേര് പോലെ തന്നെ ഐടി മേഖലയിലെ വിദഗ്ധരായ ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഇത്തരം പ്രോഗ്രാമുകൾ തീർച്ചയായും നമുക്ക് ആ ഒരു മേഖലയിൽ നമുക്ക് ഒരു പുതിയ അറിവായിരിക്കാം. അത് നമ്മൾക്ക് അറിയുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നോർപ്പെടുത്തുകയാണ്. സാലിഹ് ഇബ്രാഹിമാണ് ഈ ഒരു വിഷയവുമായി ഇന്ന് റേഡിയോ ശ്രോതാക്കളോടൊപ്പം ചേരുന്നത്.
3: ഐടി ജാലകം പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ ശ്രമിക്കുന്നത് ഡിജി ലോക്കർ. ഡിജി ലോക്കർ എന്നുള്ളതൊരു ഗവൺമെൻറ് അപ്രൂവ്ഡ് ഐടി ആക്ട് പ്രകാരം ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് സേവ് ചെയ്യാനും എടുത്തു വെക്കാനും ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ഡിജി ലോക്കർ എന്നുള്ളത്. DIGI നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. DIGI LOCKER പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡിജി ലോക്കറിൽ ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണും കുറച്ച് പേരും ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വരും. OTP കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ത് ചെയ്യാൻ പറ്റും, പൂർത്തീകരിക്കാൻ പറ്റും. വൺസ് ഡിജി ലോക്കർ അക്കൗണ്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ്, അതിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, മൊബൈൽ നമ്പർ, നമ്മുടെ മെയിൽ ID ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മിക്കവാറും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. വൺസ് രജിസ്ട്രേഷൻ സക്സസ് ആയിക്കഴിഞ്ഞാൽ, ലോഗിൻ ചെയ്താൽ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മളെ പേര് കാണിക്കും. അതേപോലെ നമ്മളെ പ്രൊഫൈലിൽ നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ കാണിക്കും. നമ്മുടെ ഡിഫറെൻറ്റ് ഡോക്യുമെൻസുകൾ, നമ്മൾ അപ്ലോഡ് ചെയ്യപ്പെട്ട ഡിഫറെൻറ്റ് ഡോക്യുമെൻസുകൾ എന്ത് ചെയ്യും, ഇതിൽ കാണാം. പ്ലസ് പുതുതായിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനും ഇതിൽ ഓപ്ഷൻ. ഇപ്പോൾ ഒന്നും ചെയ്യാത്ത ഒരാൾ, ഫ്രഷായിട്ട് രജിസ്ട്രേഷൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ, ഫ്രഷായിട്ട് ലോഗിൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആൾ ഈ സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സെർച്ച് ഫോർ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഏത് തരം ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ ലോക്കറിൽ അപ്ലോഡ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അത് അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ആധാർ കാർഡ് ഞാൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ കാർഡ് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കൊടുക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഓൾറെഡി ഞാൻ ആധാർ കാർഡ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതാണ് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നത്. ഇതേപോലെ വ്യത്യസ്ത ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഈ ഡിജിറ്റലി ഈ ലോക്കറിനകത്ത് എടുത്തു വെക്കാനുള്ള സംവിധാനമാണ്. സോ ഏത് സമയത്തും നമുക്ക് ഇത് ആക്സസ് ചെയ്യാനും അതേപോലെ പിന്നെ ഉപയോഗപ്പെടുത്താനും ഷെയർ ചെയ്യാനും ഒരാൾക്ക് ഷെയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പറ്റുന്ന ഒരാപ്പാണ് ഡിജി ലോക്കറും. ഇതിനകത്ത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഡ്രൈവ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഗൂഗിൾ ഡ്രൈവൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഡിജി ലോക്കറിനൊരു ഡ്രൈവ് ഉണ്ട്. ഈ ഡ്രൈവിൽ 1 GB വരെ നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻറ്റ്സുകൾ സബ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് വെക്കാൻ നമുക്ക് പറ്റും. എന്ത് തരം ഡോക്യുമെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ പുതുതായിട്ട് നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനോ സെപ്പറേറ്റ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് എടുത്ത് വെക്കാനൊക്കെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. ദെൻ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് എംപ്ലോയിയുടെ ഡോക്യുമെൻറ്റ്സ്, സർവീസ് റെക്കോർഡ്സ്, പേ സ്ലിപ്സ്, അതേപോലെ NPS സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇതൊക്കെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഡോക്യുമെൻറ്റ്സുകൾ ഇതിലോട്ട് സേവ് ചെയ്ത് വെക്കാൻ, ഫെച്ച് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും ഇതിൻ്റെ അകത്ത് നമുക്ക് ഡിജി ലോക്കറിന് അകത്തുണ്ട്. ദെൻ യെസ് നമുക്ക് സെർച്ചിങ് പറഞ്ഞു, നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂഡ് എന്ന് പറയുന്ന ആ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ നമ്മൾ ഓൾറെഡി ഇത് ചെയ്ത ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റുകൾ കാണാൻ പറ്റും. പിന്നെ മെനുവിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചതിൻ്റെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മെനുവിൽ പോയാലും ലോഗൌട്ട് ഓപ്ഷനും ഇതിൻ്റെ അകത്തുണ്ട്. സോ നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ രേഖകൾ, നമ്മുടെ അതൊരു എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, പേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, നല്ലൊരു ഒരു ഡിജിറ്റലി ഒരു ലോക്കറിൽ സിസ്റ്റമാറ്റിക്കായിട്ട് എടുത്തു വെക്കാനും എപ്പോൾ വേണമെങ്കിലും ഏത് അവസ്ഥയിലുള്ള സമയത്ത് ഫോണ് കയ്യിലുണ്ടെങ്കിൽ ഈ ആപ്പ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റാനും ചെയ്യാനും ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് ഡിജി ലോക്കർ എന്ന് പറയുന്നത്.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഐടി ജാലകം, സുരക്ഷിതമായി ഡോക്യുമെൻ്റ് ഡിജിറ്റലായി സൂക്ഷിക്കാം ഡിജി ലോക്കറിലൂടെ. ഈ വിഷയത്തിൽ സ്വാലിഹ് ഇബ്രാഹിമായിരുന്നു.
4: അടുത്തത് നമുക്കൊരു ഇമ്പമാർന്ന ഒരു ഗാനം കേൾക്കാം. സ്വരത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ആറടി മണ്ണിൻ്റെ ജന്മികളല്ലോ എന്ന ഒരു പാട്ടുമായി സ്വരം.

0: മാഷല്ല, സംഗീതത്തിൻ്റെ സംഗീത ഉപകരണം കണ്ടുന്ന അകമ്പടിയില്ലാതെ തട്ടുപൊളിപ്പൊന്നുമില്ലാത്ത അല്ലേ?
1: അതെ
0: അങ്ങനെയാണല്ലോ ഇപ്പോൾ പറയൽ. അതില്ലാത്തൊരു നല്ല പാട്ടാണ് കേട്ടത്.
2: സുതാര്യമാണ് പീസ് റേഡിയോ. കേൾവിക്കാരനെ രസിപ്പിക്കേണ്ടത് ചിന്തയിൽ കൂടിയും വൈജ്ഞാനികമായ നിലപാടുകൾ കൂടിയുമാണ്. പീസ് റേഡിയോ നിർവഹിക്കുന്ന ദൗത്യം അതാണ്. എവിടെയാണെങ്കിലും ഏത് ജോലി ചെയ്യുമ്പോഴും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാൻ പീസ് റേഡിയോ. താങ്കളും ഈ സംരംഭത്തിൽ പങ്കാളിയാകൂ. പീസ് റേഡിയോ ലഭ്യമാകാൻ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന, വിനോദവും വിജ്ഞാനവും സമന്വയിച്ച പീസ് റേഡിയോ പരിപാടികൾ കേട്ടുകൊണ്ടിരിക്കാൻ താങ്കളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
3: പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും നേരും ശ്രോതാക്കൾക്ക് പകർന്നു നൽകുന്ന ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അല അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീനി അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാറ്റും. ഒരുപാട് മതങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. ഓരോ മതവിഭാഗക്കാരും വ്യത്യസ്തങ്ങളായ ആരാധ്യന്മാരെ, ഇലാഹികളെ, ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ പലപ്പോഴും തങ്ങൾ സാക്ഷാൽ ആരാധ്യനെയാണോ ആരാധിക്കുന്നത്, അതല്ല ഞങ്ങളുടെ ആരാധന, അത് വൃഥാവിലായ വെറും ഒരു പ്രവർത്തനമാണോ എന്നതിനെ സംബന്ധിച്ചൊന്നും അവരാരും ചിന്തിക്കാറില്ല. എന്നു മാത്രമല്ല, സാക്ഷാൽ ആരാധ്യൻ അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളിൽപ്പെട്ട ആളുകൾ പോലും അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ ആരാധനകളെല്ലാം അള്ളാഹുവല്ലാത്ത മറ്റുള്ളവരിലേക്കും തിരിച്ചുവിടുന്നത് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ കൃത്യമായ ഏകദൈവ ആരാധനയെ സംബന്ധിച്ചും ആരെയാണ് ആരാധിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും കൃത്യമായ ധാരണ മാനവ സമൂഹത്തിന് നൽകുന്ന വേദഗ്രന്ഥമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവല്ലാത്ത ആളുകളെ, സൃഷ്ടികളെ ആരാധിക്കുന്നതിൻ്റെ നിരർത്ഥകതയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പഠിപ്പിക്കുന്നത് സ്രഷ്ടാവിനെയാണ് ആരാധിക്കേണ്ടത്, സൃഷ്ടികളെ അല്ല എന്ന തത്വമാണ്. ഈ ഒരാശയത്തിലേക്ക് വെളിച്ചം നൽകുന്ന ഒരു വചനം പരിശുദ്ധ ഖുർആനിലെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-74 വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിൽ പറയുന്നത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉദുരിബ മസലുൻ ഫസ്തമിഉല, ഒരു ഉദാഹരണം ഇവിടെ വിശദീകരിക്കപ്പെടാൻ പോവുകയാണ്, നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണം എന്നാണ്. അപ്പോൾ ലോകത്തിലുള്ള മനുഷ്യരോട് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, നിങ്ങൾക്ക് ഞാനൊരു ഉപമ അതല്ലെങ്കിൽ ഒരു കാര്യം വളരെ ഭംഗിയായി വിശദീകരിച്ചു തരാം. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്ന കാര്യം? ഇന്നൽ ലദീന തദഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖു ദുബാബൻ വലവ ഇജ്തമഉ ലഹ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയാണോ വിളിച്ചു സഹായം തേടുന്നത്, വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ലൻ യഖ്ലുഖു ദുബാബൻ, അവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല. വലവ ഇജ്തമഉ ലഹു, അതിനുവേണ്ടി അവർ മുഴുവൻ ഒരുമിച്ചുകൂടിയാലും അവർക്കത് സാധ്യവുമല്ല. അപ്പോൾ ഇവിടെ അള്ളാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോട് അവർ പ്രവർത്തിക്കുന്ന ആ പ്രവൃത്തിയുടെ നിരർത്ഥകത അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ആരാധ്യന്മാർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, എന്തിനേറെ ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്നു മാത്രമല്ല, അവരെല്ലാവരും കൂടി ഒരുമിച്ചുകൂടിയാൽ പോലും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ അവർക്ക് സാധ്യവുമല്ല. ഒന്നുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇനി ഒരു ഈച്ച വന്ന് അവർ കഴിക്കുന്ന പദാർത്ഥത്തിൽ നിന്ന് വല്ലതും എടുത്തുകൊണ്ടുപോയാൽ പോലും അത് ഈച്ചയിൽ നിന്ന് തിരിച്ചു വാങ്ങുവാൻ അവർക്കിട്ട് സാധ്യവുമല്ല. ളഉഫ ത്വാലിബു വൽ മത്ലൂബ്, ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾ എത്ര ദുർബലർ, അതേപോലെ തന്നെ ദുർബലരാണ് അൽ മത്ലൂബ് അഥവാ ആവശ്യപ്പെട്ടവരും. അപ്പോൾ ആവശ്യപ്പെട്ടവരും ആരോടാണോ ആവശ്യം ചോദിച്ചത് അവരും ആരാധിച്ചവനും ആരാധ്യനും രണ്ടുപേരും ദുർബലരാണ്. അവരൊന്നിനെയും സൃഷ്ടിക്കാത്തവരാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. അവരെല്ലാവരും ഒരുമിച്ചുകൂടിയാൽ പോലും ഒരു ഈച്ച തട്ടിപ്പറച്ചുകൊണ്ട് പറന്നുപോയാൽ വല്ലതും ഭക്ഷണപദാർത്ഥത്തിൽ നിന്നോ മറ്റോ അത് തിരിച്ചുപിടിക്കാൻ പോലും ശേഷിയില്ലാത്ത വിഗ്രഹങ്ങളെ, നിർജീവ വസ്തുക്കളെ, മരണപ്പെട്ടുപോയവരെ, സൃഷ്ടികളെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്നവനും ദുർബലനാണ് എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ശേഷം അല്ലാഹു പറഞ്ഞു, മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അല്ലാഹുവിനെ അവർ കണക്കാക്കേണ്ടുന്ന രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, തീർച്ചയായും അല്ലാഹു ശക്തനും പ്രതാപവാനുമാകുന്നു. അപ്പോൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നത് വളരെ നിരർത്ഥകമായൊരു കാര്യമാണ്. കാരണം സ്രഷ്ടാവിന് മാത്രമേ ആരാധ്യനാവാൻ സാധിക്കുകയുള്ളൂ. ഒന്നിനെയും സൃഷ്ടിക്കാൻ കഴിയാത്ത കേവല സൃഷ്ടികൾക്ക് ഒരിക്കലും ആരാധനയുടെ ഒരു അംശവും നൽകുന്നതിൽ അർത്ഥമില്ല എന്ന വലിയ പാഠമാണ് ഈ അധ്യായത്തിലൂടെ, ഈ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ 12 അധ്യായം സൂറത്തുർ റഅദിലെ ചില വചനങ്ങൾ, 16 വചനം ശ്രദ്ധേയമാണ്. 12 അധ്യായം സൂറത്തുർ റഅദിലെ 16 വചനം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, നബിയെ ചോദിക്കുക, ഖുൽ മൻ റബ്ബു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവ് ആരാണ്? കുലില്ല, പറയുക, അത് അല്ലാഹുവാണെന്ന്. എന്നിട്ട് വളരെ ഗൗരവപ്പെട്ട ഒരു ചോദ്യം അല്ലാഹു ചോദിക്കുന്നു. ഖുൽ അഫത്തഖദ്തും മിൻ ദൂനിഹി ഔലിയാ, നിങ്ങൾ അല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചിരിക്കുകയാണോ? അവരാകട്ടെ, ലാ യംലികൂന ലി അൻഫുസിഹിം നഫ്അൻ വലാ ദറ്റ, സ്വന്തം നഫ്സിന് തന്നെ ഉപകാരമോ ഉപദ്രവമോ അവർ അധീനപ്പെടുത്തുന്നില്ല. ഖുൽ ഹൽ യസ്തവില്ല അമാവൽ ബസീർ, നബിയെ, കാഴ്ചയുള്ളവനും അന്ധനും ഒരുപോലെയാണോ? അംഹൽ തസ്തവിൽ ദുലുമാത്തു വന്നൂർ, അന്ധകാരവും പ്രകാശവും ഒരുപോലെയാണോ? അം ജഅലൂലില്ലാഹി ഷുറകാ ഖലഖൂ കഖൽഖിഹി, ഇനി അവർ അല്ലാഹുവിന് പുറമെ പങ്കുകാരെ സ്വീകരിച്ചിരിക്കുന്നത് അല്ലാഹു സൃഷ്ടിച്ചതുപോലെ അവർ സൃഷ്ടിച്ചിട്ടുണ്ടോ? ഫതശാബഹൽ ഖൽഖു അലൈഹിം, എന്നിട്ട് സൃഷ്ടി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കൺഫ്യൂഷനാവുന്നതാണോ? അതേപോലെ തന്നെ അവർക്ക് സാമ്യത തോന്നുകയാണോ? ആരാണ് അതല്ലെങ്കിൽ ആരുടെ സൃഷ്ടിയാണ് ഇന്നത് എന്ന് അവർക്ക് വ്യക്തമാവാത്ത വിധം മറ്റുള്ളവരും സൃഷ്ടി നടത്തിയിട്ടുണ്ടോ? പറയുക, ഖുലില്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവൽ വാഹിദുൽ ഖഹ്ഹാർ, പറയുക, അല്ലാഹുവാകുന്നു എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ്, അവനാകുന്നു സർവാധികാരിയും ഏകനുമായിട്ടുള്ളവൻ. അപ്പോൾ അല്ലാഹു ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. നിങ്ങൾ അല്ലാഹുവിന് പുറമെ പങ്കുകാരെ സ്വീകരിച്ചത് അവരും സൃഷ്ടി നടത്തിയിട്ട് അല്ലാഹുവിൻ്റെ സൃഷ്ടിയും അവർ നടത്തിയ സൃഷ്ടിയും കൂടി കൂടിക്കലർന്നിട്ട് നിങ്ങൾ ആകെ പ്രയാസത്തിലാണോ, കൺഫ്യൂഷനിലാണോ, സാദൃശ്യം തോന്നുകയാണോ, അതിൻ്റെ പേരിലാണോ നിങ്ങൾ മറ്റുള്ളവർക്കും ആരാധന നടത്തുന്നത്? എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. അവരാരും തന്നെ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല എന്നത് പരമയാഥാർത്ഥ്യമാണ്. എന്നിരിക്കെ ഒന്നിനെയും സൃഷ്ടിക്കാത്ത, സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള വസ്തുക്കളെ, വ്യക്തികളെ നിങ്ങൾ ആരാധ്യന്മാരായി സ്വീകരിക്കരുതെന്നും സാക്ഷാൽ ആരാധ്യൻ യഥാർത്ഥ സൃഷ്ടാവായ ഏകനായ അല്ലാഹു മാത്രമാണെന്നുമുള്ള പാഠമാണ് പരിശുദ്ധ ഖുർആൻ നൽകുന്നത്. ഈയൊരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നാം അല്ലാഹുവിനെ ആരാധിക്കുക. സർവശക്തൻ നമുക്കെല്ലാവർക്കും നേർമാർഗം കാണിച്ചു തരുമാറാകും.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചു വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
2: ഒരു സന്തോഷവാർത്ത: കാഴ്ച പരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണ

മായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ച പരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ച പരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ച പരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814. Peace Radio. Tune to reality.

0: കടൽപ്പായലുകൾക്കിടയിൽ ഒഴുകുന്ന ഈ ജീവിയെ കണ്ടാൽ ഒരു ചെടിയാണെന്ന് തോന്നും. പക്ഷേ ഇത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ കടൽ ജീവികളിലൊന്നാണ്. ഇതാണ് ലീഫി സീ ഡ്രാഗൺ. ശാസ്ത്രീയ നാമം ഫൈക്കോഡൂറുസ് എക്വസ്. ശരീരത്തിലെ ഇല പോലുള്ള ഭാഗങ്ങൾ നീന്താനല്ല, മറഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. കടൽപ്പായലുകളുടെ ചലനം അതേപടി അനുകരിക്കുന്നതിനാൽ ശത്രുക്കൾക്ക് ഇതിനെ തിരിച്ചറിയുക വളരെ പ്രയാസമാണ്. ചെറിയ ചെമ്മീനുകളെയും പ്ലാങ്ക്ടണിനെയും നീളമുള്ള വായിലൂടെ ഒരു നിമിഷം കൊണ്ട് അകത്തേക്ക് വലിച്ചെടുക്കും. ഇവിടെ പ്രകൃതി മറ്റൊരത്ഭുതമൊരുക്കിയിരിക്കുന്നു. മുട്ടകൾ വഹിക്കുന്നത് പെണ്ണല്ല, ആൺ സീ ഡ്രാഗണാണ്. സൗന്ദര്യവും അതിജീവനവും പ്രകൃതിയുടെ കലാപാടവവും ഒരുമിച്ചു ചേരുന്ന അപൂർവ ജീവിയാണ് ലീഫി സീ ഡ്രാഗൺ.
1: ഇത് നമ്മൾ കേട്ട വോയിസ് ഇതെന്ന് പറയുമ്പോൾ അവിടെ അതിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സീ ഡ്രാഗൺ, ലീഫി സീ ഡ്രാഗൺ. നമ്മൾ ഈ പ്രപഞ്ചത്തിലെ കുറേ കൗതുകങ്ങളും അത്ഭുതങ്ങളും എല്ലാം ഒളിപ്പിച്ചു വെച്ച ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ മുമ്പിൽ ഇപ്പം ഈ ഫോൺ കൂടി ഉള്ളതുകൊണ്ട് പലതും നേരിട്ട് കണ്ടില്ലെങ്കിലും വീഡിയോയിലൂടെയെങ്കിലും നമുക്ക് കാണാൻ
2: പറ്റും.
1: അപ്പം ഇതിൻ്റെ ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹ് ഖുർആനിലൂടെ ഒരുപാട് തവണ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ നോക്കുന്നില്ലേ, കാണുന്നില്ലേ. അപ്പോൾ എല്ലാ ഓരോന്നിനെയും ഇതിനെ കാണുന്നില്ലേ, ഇതിനെ കാണുന്നില്ലേ എന്ന് ചോദിച്ചു. ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് അള്ളാഹ് ചോദിച്ചോ അഫല യൻദുറൂന ഇലാ ലിബിലി എന്ന് പറഞ്ഞു. അതേ ആയത്തന്നെ എന്തിലേക്ക് വെക്കാം, ഒരു ഉറുമ്പിലേക്ക് വെക്കാം. ഉറുമ്പിൽ അത്ഭുതങ്ങളുണ്ട്. അതേ ആയത്തന്നെ ചിലന്തിയിലേക്ക് വെക്കാം, അതെ തേനീച്ചകളിലേക്കും. അതൊക്കെ കുറേ വേറെ പറയുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഒഫി അംഫുസിക്കും അഫലാത്ത് ഒബ്സിറുൻ, അത് വേറൊരു ഭാഗത്ത് പറഞ്ഞു. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു സമയവും അവന് പിന്നെ ബോറടിക്കാത്ത രൂപത്തിൽ, അവൻ്റെ സമയം നഷ്ടപ്പെടാത്ത രൂപത്തിൽ കണ്ണിനും കാതിനും ആപ്റ്റായിട്ടുള്ള പലതിലേക്കും കൊണ്ടുപോകാനുള്ള അവസരങ്ങൾ മുമ്പിലുണ്ട്. ഇതൊന്നും നോക്കാതെ അറിയാതെയും ജീവിതം ഇങ്ങനെ മടുത്തും മരവിച്ചും അവനവൻ്റെ ആ ഒരു വലയത്തിനുള്ളിൽ ചുറ്റുഭാഗത്ത് എന്ത് സംഭവിക്കും എന്നറിയാതെ വിരസമായി കഴിഞ്ഞു പോകുന്ന ആയുഷ്കാലത്തെ കുറിച്ച് ആലോചിച്ച് നോക്കി. ആ വിരസത മാറ്റാൻ എന്ന് പറഞ്ഞാൽ ആ വിരസത മാർഗ്ഗവഴി എന്താ ചെയ്യുന്നത്? ഒരു ഭാഗത്ത് ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇപ്പം ആ ക്ലിപ്പിൽ പറഞ്ഞ, വോയിസ് ക്ലിപ്പിൽ പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകൃതി ഒരുക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മളതിനെ ഒന്നുകൂടി മാഡ് ചെയ്യുന്നു. പടച്ചവൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുണ്ട്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ ആർക്കാണത് കഴിയുക? കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം, ശരിക്കും കടൽപ്പായലിൽ ഇങ്ങനെ ഒരു ഇല സസ്യം ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്നു. ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ഇതൊന്നുമല്ലല്ലോ. നമുക്ക് പലത് നമ്മൾ കണ്ടിട്ടുണ്ട്, വീഡിയോസുകൾ ഒരുപാട് കണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഫതബാറക്കല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ അല്ലേ. അതുപോലെ ഖുർആനിൽ നമ്മളോട് അനുബന്ധമായി നമുക്ക് ചേർത്ത് വെക്കേണ്ട വായിക്കേണ്ട ഒരു വചനമാണ് വഫി ഖൽഖിക്കും വമാ യബുസ്സു മിൻ ദാബത്തിൻ ആയതുൽ മുഖനീ. ഈ നിങ്ങളുടെ സൃഷ്ടിപ്പിൽ വഫി ഖൽഖിക്കും വമാ യബുസ്സു മിൻ ദാബത്ത്, ദാബത്ത് ജീവജാലങ്ങൾ, അതിനെ ബസ് യബുസ് പറഞ്ഞാൽ അതിനെ ആകെ പരത്തിയേക്കാണ്. എവിടെ ഇല്ലാത്തത്? നമ്മളിപ്പോൾ ഈ സ്റ്റുഡിയോൻ്റെ അകത്തൊരു മൂലയിൽ പോയൊരു ഉറുമ്പുണ്ടാവും, അതതിൻ്റെ ലോകമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് ലോകങ്ങളുടെ രക്ഷിതാവ്. ഏതൊക്കെയാണ് ലോകങ്ങൾ? നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ, ഈ ഭൂമിയിലെ, ഈ ലോകത്തെ മൊത്തെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ചെറിയ ഒരു ഗ്രഹം അതിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഭൂമിയിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മുടെ വീടിൻ്റെ അകത്ത് മറ്റൊരു ലോകമായി കഴിയുന്ന ജീവികളുണ്ട്. പല്ലി, പാറ്റ, ഉറുമ്പ്, സൂക്ഷ്മജീവികളുടെ ലോകം വേറെ, ഓരോ ഉറുമ്പുകൾ അതൊരു വേറെ ലോകത്തെ ജീവിക്കണം, ഓരോ ചെറിയ കീടങ്ങൾ ഒരു മരത്തിൻ്റെ ഒരു ഒരു ഒരു കല്ലിൻ്റെ ചോട്ടിൽ അതൊരു ലോകമായിട്ട് കഴിയുന്ന ജീവികളുണ്ട്. ഖലഖ സമാവാത്തി വൽ അർളി വമാ ബൈനഹുമാ എന്ന് പറഞ്ഞു. ആകാശഭൂമികൾ സൃഷ്ടിപ്പ് അതിൻ്റെ ഇടയിൽ, അതിൻ്റെ ഇടയിൽ വേറൊരു ലോകമുണ്ട്, അത് പക്ഷികളുടെ ലോകമുണ്ട്. ഇങ്ങനെ എങ്ങനെ എങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്ഭുതം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അത്ഭുതകരമായൊരു ലോകം, ആ ലോകത്തിനെ ഇത്രമേൽ സൃഷ്ടിച്ചു വെച്ച പടച്ചവനെ നീ എത്ര വലിയവനാണ്, സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാലും ആ കൗതുകം, ആ ഇഷ്ടവും നമുക്ക് തീരൂല. നമ്മൾ ആ മഹത്വം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് റേഡിയോയിൽ നമ്മൾ അള്ളാഹുവിൻ്റെ നാമം വിശേഷങ്ങൾ വെച്ച് പഠിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹുവിൻ്റെ അതിലോരോ ഗുണങ്ങളാണ്, ഒരു വിശേഷണങ്ങളാണ്. അത് അവൻ്റെ കഴിവുമായി ബന്ധപ്പെട്ടതാണ്, അവൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം നീ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല. മഹലക്ത ഹദബാത്തിൽ സുബാനക്ക വക്കിനാദാബന്നാർ അവസാനത്തുന്നത് നരകത്തിന് രക്ഷപ്പെടുത്തണേ.
2: നോഹിന്റെ ഓരോ സൃഷ്ടികൾക്കും ആ ഒരു സൃഷ്ടിപ്പിൽ അതിൻ്റെതായ വൈവിധ്യം കൊടുക്കുന്ന ഓരോ കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലായത്. മറ്റു ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളാണ് അവർക്ക് ഓരോ ആവരണങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്.
1: കയ്യിലുള്ള ഫോൺ വെച്ചുകൊണ്ട് ജന്തുലോകത്തെ വിസ്മയങ്ങളൊന്നും നമ്മൾ കാണുക. യൂട്യൂബിൽ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പറഞ്ഞു അപ്പൊ നമ്മൾ ചിന്തിപ്പിക്കാൻ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
0: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, റിയാലു സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാലു സ്വാലിഹീൻ എന്ന ഹദീഫ് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഈ പ്രോഗ്രാമിൽ റിയാലു സ്വാലിഹീനിലെ ഏതാനും ഭാഗം നമുക്ക് മുൻപിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അല്ലതമ്മാനിൽ അക്മലാൻ അലൽ മബ്ഊസി റഹ്മത്തൽ ലിൽആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹദീസ് ജിബ്രീലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഹദീസിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ സംക്ഷിപ്തമായ രീതിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കി. മഅബദുൽ ജുഹനി എന്ന് പറയുന്ന ഖദ്ർ നിഷേധവുമായി ബന്ധപ്പെട്ട് ബസ്രയിൽ ആദ്യമായി സംസാരിച്ച വ്യക്തിയെ സംബന്ധിച്ച്, അവിടെ ആദർശത്തെ സംബന്ധിച്ചും, മക്കയിൽ ഹജ്ജിനോ ഉംറക്കോ വന്ന ഹുമൈദ് ബിനു അബ്ദുറഹ്മാൻ അൽ ഹുമൈരിയും യഹയ്യ ബിനു യഅമറും റളിയല്ലാഹു തആല അൻഹുമ, അവർ രണ്ടുപേരും അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയെ മസ്ജിദിൻ്റെ ഉള്ളിൽ വെച്ച് കണ്ട് സംസാരിക്കുന്ന ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഗ്രഹിച്ചത്. യഹ്യ ബിൻ യഅമർ പറയുകയാണ്, അങ്ങനെ ഞാനും എൻ്റെ കൂട്ടുകാരനും എൻ്റെ കൂടെ ഉംറ അല്ലെങ്കിൽ ഹജ്ജ് നിർവഹിക്കാൻ വന്ന ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹുമൈരിയും ഞങ്ങൾ രണ്ടുപേരും അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഒപ്പം കൂടി, അഥവാ ഒരാൾ അദ്ദേഹത്തിൻ്റെ വലതുഭാഗത്തും മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ ഇടതുഭാഗത്തുമായി നിന്നു. യഹ്യ ബിൻ യഅമർ പറയുകയാണ്, എൻ്റെ സഹോദരൻ അഥവാ ഹുമൈദ് അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് സംസാരിക്കുവാൻ എന്നെ ഏൽപ്പിക്കുമെന്ന് ഞാൻ ധരിച്ചു, ഞാൻ അങ്ങനെ വിശ്വസിച്ചു, ഉറപ്പിച്ചിരുന്നു അങ്ങനെ. അതിന് കാരണം അദ്ദേഹത്തെക്കാൾ വാചാലതയും സംസാര വൈഭവവും എനിക്കുള്ളതുകൊണ്ട് ഞാൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വിഷയം അവതരിപ്പിച്ചു. അബാ അബ്ദുറഹ്മാൻ, അബൂ അബ്ദുറഹ്മാൻ എന്നത് ഇബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയുടെ വിളിപ്പേരാണ്, കുന്യത്താണ്. കുന്യത്ത് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു സ്നേഹപ്രകടനവും ബഹുമാനവുമൊക്കെ ബഹുമാനമൊക്കെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ആ പേര് വിളിക്കുന്നത്. അബൂ അബ്ദുറഹ്മാൻ എന്ന് വിളിക്കുമ്പോൾ അതിൽ ബഹുമാനവും സ്നേഹവുമൊക്കെ ഉണ്ട് എന്നാണ്. അങ്ങനെ അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹുവിനോട് പറയുകയാണ്, ഞങ്ങളുടെ ഭാഗത്ത് അഥവാ ബസ്രയിൽ കുറച്ചാളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ഖുർആൻ പഠിക്കുന്നുണ്ട്, അതുപോലെ ഖുർആനിലെ പല ആശയങ്ങളും ഗവേഷണം ചെയ്ത് അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്ത് നിർദ്ധാരണം ചെയ്തെടുത്ത് പറയാൻ പറ്റുന്ന വിധത്തിൽ ഖുർആൻ പഠിക്കുന്ന കുറേ ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ കൗമിന വിഭാഗത്തെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അവർ ആ വിഭാഗം അവർ വാദിക്കുന്നത് വന്നകും യസ്ഉമൂന അല്ല ഖദർ, ഖദർ ഇല്ല, ഖദർ എന്ന് പറയുന്നതില്ല, മുൻകൂട്ടി കാര്യങ്ങളൊന്നും അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. വഅന്നൽ അംറ ഉനുഫുൻ, കാര്യങ്ങളെല്ലാം ഉനുഫാൻ. ഉനുഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുൻകൂട്ടിയൊന്നും അല്ലാഹു തആല രേഖപ്പെടുത്തുകയോ കാര്യങ്ങൾ തീരുമാനിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഖദർ നിഷേധികളിൽപ്പെട്ട തീവ്ര ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നേരത്തെ അറിയില്ല പോലും, അറിയില്ലെന്ന് മാത്രമല്ല ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ മാത്രമാണ് അല്ലാഹു തആല ഇത്തരം കാര്യങ്ങളൊക്കെ അറിയുന്നത് എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അതിതീവ്ര ഗ്രൂപ്പ് ഈ വിഭാഗത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഈ ആളുകളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് കേട്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൈദാ ലഖൈത ഉലൈക, ഖദർ നിഷേധവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആ വിഭാഗത്തെ നീ കണ്ടാൽ, ഫഅഖ്ബിറുഹും അന്നി ബരീഉൻ മിൻഹും, അവരെ നീ അറിയിക്കണം, താങ്കൾ അറിയിക്കണം, ഞാൻ അത്തരം ആളുകളിൽ നിന്ന് മുക്തനാണ്, എനിക്കവരുമായി യാതൊരു ബന്ധവുമില്ല. വഅന്നഹും ബുറാഉ മിന്നി, അവർ എന്നിൽ നിന്നും ഒഴിവാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരസ്പരം ആദർശപരമായ ഒരു ബന്ധവുമില്ല. വലാ ബറാ, അതദ്ദേഹം പ്രഖ്യാപിച്ചു. വല്ലദീ യഹലുഫു ബിഹി അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ലൗ അന്ന ലി അഹദിഹിം മിസ്ല ഉഹുദിൻ ദഹബൻ ഫഅൻഫഖഹു മാ ഖബില അല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ. അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരിൽ ആരെങ്കിലും ഒരാൾ വല്ലവനും ഉഹുദ് മലക്ക് തുല്യമായ അത്ര സ്വർണം അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അവനനുസരിക്കുന്ന വിഷയത്തിൽ ഇബാദത്തിൻ്റെ കാര്യത്തിൽ ചെലവഴിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂൽ ചെയ്യുന്നതല്ല, അവർ ഖദറിൽ വിശ്വസിക്കുന്നതുവരെ എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുവെന്നാണ്. കാരണം അല്ലാഹു കാര്യങ്ങൾ മുൻകൂട്ടിയൊന്നും അറിയില്ല, ഓരോ സംഭവങ്ങളും അത് നടക്കുമ്പോഴേ അല്ലാഹു തആല അറിയൂ എന്നൊക്കെ ഒരാൾ വിശ്വസിച്ചാൽ അവൻ ദീനിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് തന്നെ അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ ഗൈറു മഖ്ബൂൽ, അസ്വീകാര്യമാണ്, അത് മർദൂദാണ്, തള്ളപ്പെടുന്നതാണ്. ആ ഇബാദ അവൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ വിശ്വാസം ശരിയാവണം, ഖദറിലുള്ള വിശ്വാസം ശരിയാകണം. ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഖദറിലുള്ള വിശ്വാസവും തൗഹീദ് തവക്കുൽ ഇത് മൂന്നും പരസ്പരം പൂരകമാണ്. ഒന്നിനെ ഒന്നിൽ നിന്ന് വേർപ്പെടുത്തുക അസാധ്യമാണ്. അതുകൊണ്ട് ഒരാളുടെ ഖദറിലുള്ള വിശ്വാസം ശരിയാണെന്ന് പറഞ്ഞാൽ അയാളുടെ തവക്കുലും തൗഹീദും ശരിയാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹത്തിൻ്റെ തൗഹീദൊക്കെ ശരിയാണ്, പക്ഷേ ഖലാ ഖദറിലുള്ള വിശ്വാസം ശരിയല്ല എന്ന പ്രസ്താവന തന്നെ വൈരുദ്ധ്യമാണ്. ഒന്ന് ശരിയായെങ്കിൽ അടുത്ത് മറ്റൊന്ന് ശരിയാകൂ, ഒന്ന് ശരിയാം വിധം നേരാം വിധം ആണെങ്കിലേ ബാക്കി രണ്ട് കാര്യങ്ങളും ശരിയാകൂ എന്നാണ്. അതുകൊണ്ട് തന്നെ തവക്കുൽ ശരിയാണ്, ഖലാഖദർ പോരാ എന്ന് പറയുന്നത് തന്നെ വൈരുദ്ധ്യമാണ് എന്നുകൂടെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഈ ഹദീസിൻ്റെ ഒരു ഇവിടെ ഒരു അതിൻ്റെ ഒരു പശ്ചാത്തലമായി ഈ റിവായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഖദറിനുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് ആളുകൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുമയോട് ചോദിച്ച സന്ദർഭത്തിലാണ് അദ്ദേഹം ഹദ്ദസനി അബി ഉമറു ബിനുൽ ഖത്താബ് എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആലാനുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഈ ഹദീസ് അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്താണ് പറയുന്നത്? ഉമർ റളിയല്ലാഹു തആലാനുവിൽ നിന്ന് ഇമാം മുസ്ലിം റഹിമഹുള്ള റിവായത്ത് ചെയ്തിട്ടുള്ള ഈ ഹദീസ്, അതിൽ അദ്ദേഹം പറയുന്നത്, ഖാല ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, ഞങ്ങൾ, ഉമർ റളിയല്ലാഹു തആലാ അൻഹു പറയുകയാണ്, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആയിരിക്കെ, ഇദ് ത്വലഅ അലൈനാ റജുലുൻ ഷദീദു ബയാളി സിയാബ് ഷദീദു സവാദി ശഅർ, പെട്ടെന്ന് ഞങ്ങളുടെ അടുക്കൽ കറുകറുത്ത മുടിയുള്ള ശുഭ്രവസ്ത്രധാരിയായ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ത്വലാ എന്ന ക്രിയ, എന്നാ ക്രിയ പ്രയോഗിക്കാറുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന വളരെ മുഹിമായ ഒരു കാര്യത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്ന് ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഇരിക്കുന്നതിനിടയിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. പെട്ടെന്നൊരാൾ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ വസ്ത്രധാരണ രീതിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതവുമൊക്കെയാണ് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഒന്ന് പറഞ്ഞത് ശുഭ്രവസ്ത്രധാരിയാണ്. രണ്ട്, അദ്ദേഹത്തിൻ്റെ മുടി കറുകറുത്തതാണ്. അപ്പം ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഞങ്ങൾ ഇരിക്കുകയാണ്, റസൂലുള്ളാഹിയോടൊന്നിച്ച് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പം ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴു സമയവും സൽക്കാര്യങ്ങളിൽ, സൽക്കർമ്മങ്ങളിൽ വ്യാപൃതനായിരിക്കും. ഒന്നുകിൽ റസൂലുള്ളാഹി സ്വഹാബത്തിൻ്റെ കൂടെ അവർക്ക് ദീൻ പഠിപ്പിച്ചും നിർദ്ദേശങ്ങൾ നൽകിയും അവരോടൊപ്പം കൂടും. അതല്ലെങ്കിൽ കുടുംബത്തിൽ, വീട്ടിൽ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിച്ചും അവിടെ ജോലി ചെയ്തും ആടിനെ കറന്നും വസ്ത്രങ്ങൾ തുന്നിയും ചെരുപ്പ് നന്നാക്കിയും അങ്ങനെയൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പള്ളിയിൽ തന്നെ അനുചരന്മാരോടൊപ്പം, മറ്റൊരു സന്ദർഭങ്ങളിൽ രോഗിയെ സന്ദർശിക്കുക, അടുത്ത കുടുംബങ്ങളെ സന്ദർശിക്കുക, ഇങ്ങനെ മുഴു സമയവും മുഴുനേരവും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തും അവനെ അനുസരിച്ചും ജീവിക്കുന്ന സ്വഭാവമായിരുന്നുവല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്നൊരു വശം ഈ ഹദീസിൻ്റെ ഈ ഭാഗം പരാമർശിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുള്ള മാത്രമല്ല, വേറെയും പല മഹാരഥന്മാരും ഈ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി അബൂദർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം അബൂദാവൂദ് നസാഇ ഇവരുദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തന്നെ അഹ്മദ് തുബറാനി പോലെയുള്ള ആളുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുള്ളയും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. ഇതിലെ പല പാഠങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. വിശദമായി ഇതിലെ ഓരോ വിഷയങ്ങളും നമ്മൾ പ്രത്യേകിച്ച് മനസ്സറിഞ്ഞ് ശ്രദ്ധാപൂർവം പഠിക്കേണ്ടതാണ്. അതിലെ ഒരു ഫായിദ എന്ന് പറയുന്നത്, ഖദർ നിഷേധവുമായി ബന്ധപ്പെട്ട ഈ ഒരു പിഴച്ച വിശ്വാസം അത് ഉടലെടുക്കുന്നത് ബസറയിൽ വെച്ചുകൊണ്ടാണ് എന്നതാണ്. ഇൻഷാല്ലാ ആ വിഷയത്തെ സംബന്ധിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് റിയാലുസ്സാലിഹീൻ. ഇന്നത്തെ റിയാലുസ്സാലിഹീനിലെ ഭാഗം നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സലാഹി.

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: മാഷാല്ലാ. പ്രിയമുള്ളവരെ, മധുരം ഖുർആനിലെ നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള വചനം സൂറത്ത് ദാരിയാത്തിലെ 20 മുതൽ 23 വരെയുള്ള വചനമാണ്. ഈയൊരു വചനത്തിൻ്റെ ആശയം, അതിൻ്റെ സാരം നമുക്കൊക്കറിയാം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക്, ദൃഢമായ വിശ്വാസമുള്ള ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന രണ്ട് തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ, ഒന്ന് പറഞ്ഞാൽ ആയാത്തുൽ കൗനിയ, മറ്റൊന്ന് ആയാത്തുൽ ഖുർആനിയ, ഖുർആനൻ്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ എന്ന് നമുക്ക് ആയത്തുകളെന്ന് നമുക്കൊരു ഭാഗത്ത് പറയാം. മറ്റൊന്ന് ആയാത്തുൽ കൗനിയ, പ്രാപഞ്ചികമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ. വിശുദ്ധ ഖുർആനിലൂടെ ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് കണ്ണു വായിക്കാൻ ധാരാളം വചനങ്ങളിലൂടെ നമ്മളെ ഉണർത്തുന്നുണ്ട്. സൂറത്ത് ദാരിയാത്തിലെ ഈ വചനത്തിൽ അത് തന്നെയാണ് അള്ളാഹു പറയുന്നത്, വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളിൽ തന്നെയുമുണ്ട് ആ ദൃഷ്ടാന്തങ്ങൾ, എന്നിട്ട് നിങ്ങൾ കണ്ടറിയുന്നില്ലേ. മനുഷ്യനിലുള്ള ദൃഷ്ടാന്തങ്ങളുണ്ട്, മനുഷ്യൻ്റെ ലൈഫ്, മനുഷ്യൻ്റെ ഇൻറ്റേണൽ ഓർഗൻസ്, മനുഷ്യൻ്റെ ബ്രെയിന്, 1000 crore 1000 crore നെർവ്സുകൾ, ഞരമ്പുകൾ കൊണ്ടാണ് മനുഷ്യൻ്റെ തലച്ചോറ്, 1000 crore ഞരമ്പുകൾ. അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് നല്ല ഒരു പുസ്തകം വായിച്ചപ്പം ഞാൻ കണ്ടെന്ന് വെച്ചാൽ, ഈ ഞരമ്പുകളുടെ അതിൻ്റെ അടുക്കുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുമായിട്ടുള്ള കണക്ഷൻ അകത്തേക്ക് ഈ തലച്ചോറിലേക്ക് വരുന്നത്. അപ്പോൾ അതിവിദഗ്ധമായിട്ടുള്ള പിന്നെ ഈ ആശയവിനിമയങ്ങൾ നടക്കുന്നതിൽ ഇതാരാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്, ഇന്നും ആരാണിത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ഇന്നും ബാഹ്യമായിട്ടുള്ളൊരു സംഗതി അല്ലെങ്കിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പുസ്തകത്തിൽ പറയാണ്. അപ്പോൾ ഇത് മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവാണെന്ന് നമുക്ക് സുഖമായ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നു.
1: അതുകൊണ്ട് സൃഷ്ടിച്ച ശാസ്ത്രത്തെ സൃഷ്ടിച്ച പഠിച്ചവനാണ്.
0: അതെ, അതുകൊണ്ടാണ് അഫല വഫി അൻഫുസികും അഫല തുബ്സിറൂൻ, നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ. വഫി സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, ആകാശത്തിൽ നിങ്ങളുടെ ആഹാരവും ഉപജീവന മാർഗവും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്നതും, അതിലും നമുക്ക് ദൃഷ്ടാന്തമുണ്ട്, എല്ലാം വാവ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രക്ഷിതാവ് തന്നെയാണ് സത്യം. നിശ്ചയമായും ഇത് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുവെന്നതുപോലെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അസ്തിത്വത്തെ, അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മനുഷ്യനോട് അവൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് ചിന്തിക്കുവാൻ പറഞ്ഞത്, ബോധ്യപ്പെടുവാൻ, മൂക്കിനാകുവാൻ പറയുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
1: നമ്മളിപ്പോൾ കേട്ട വിശുദ്ധ ഖുർആനിലെ ഈ ഒരു സൂറത്ത് ദാരിയാത്തിൽ 20 മുതൽ 23 വരെയുള്ള വചനങ്ങൾക്ക്, ആ ഒരു വചനങ്ങൾ നമ്മൾ കേട്ടത് മനോഹരമായ ശബ്ദത്തിലായിരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അറിയാം, മിഷാരി റാഷിദ് അൽ അഫാസിയുടെ മനോഹരമായ ശബ്ദത്തിലാണ് നമ്മൾ കേട്ടത്. അദ്ദേഹത്തെക്കുറിച്ച് കുഞ്ഞു മക്കൾക്ക് പോലും അറിയാം. അദ്ദേഹം ഒരുപാട് നഷീദകളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ, ഏറ്റവും ശ്രദ്ധേയമായ ചില വചനങ്ങളൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാരായണത്തിൻ്റെ ആ ഒരു ശബ്ദത്തോടുകൂടിയാണ് നമ്മളെല്ലാവരും അത് ആവർത്തിച്ച് പാരായണം ചെയ്യാറുമുള്ളത്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840 www.peaceradio.com.
3: പീസ് റേഡിയോ അടുത്തതായി സംപ്രേഷണം ചെയ്യുന്നു ആരോഗ്യചിന്തകൾ. ഇന്നത്തെ ആരോഗ്യചിന്തകളിൽ, 90% ആളുകളുടെയും നടുവേദന സർജറിയില്ലാതെ മാറ്റാം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഡോക്ടർ മുഹമ്മദ് നസീഫിന്റെ സംസാരമാണ് നമ്മൾ കാതോർക്കുന്നത്.
4: ലോകത്തിൽ ഇന്ന് ഭൂരിഭാഗം പേർക്കും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് നടുവേദന. നമ്മളിൽ പലരും പല സമയത്തും നടുവേദന അനുഭവിച്ചവരാവാം. എന്നാൽ എന്തുകൊണ്ടാണ് നടുവേദന വരുന്നത് എന്നും എങ്ങനെ അതിനെ തടയാമെന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതലായി ആളുകൾക്ക് കാണപ്പെടുന്ന നടുവേദന എന്നുള്ളത് മെക്കാനിക്കൽ ബാക്ക് പെയിൻ, അതായത് നമ്മൾ മസിൽ വീക്കായതുകൊണ്ടുള്ള വേദനകളാണ്. അപ്പൊ അത്തരം ആളുകൾക്ക് അതിനെ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസുകളും പോസ്റ്റർ കറക്ഷൻ, ഇത്തരം മാർഗങ്ങളിലൂടെ അതിനെ തടയാൻ സാധിക്കും. എന്നാൽ ഭൂരിഭാഗം പേർക്കും നടുവേദന വരുന്നത് ഇംപ്രോപ്പർ ആയിട്ടുള്ള പോസ്റ്റർ കൊണ്ടാവാം, ഒരുപാട് സമയം ഇരിക്കുന്നത് കൊണ്ടാവാം, കൃത്യമായിട്ടുള്ള ഒരു എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടാവാം. അപ്പോൾ വേദനകളുടെ കാരണം കണ്ടെത്തി അതിനെ ചികിത്സിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ കുറച്ചു പേർക്ക് നട്ടുവേദന ഡിസ്ക് മൂലമാകാം, എല്ലിന്റെ അകൽച്ച, നട്ടെല്ലിന്റെ അകൽച്ച മൂലമാകാം. ഇത്തരം വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് നട്ടെല്ലിന്റെ നടുവേദനയ്ക്ക് ഓപ്പറേഷൻ ആവശ്യമായി വരാറുള്ളത്. എന്നാൽ ഭൂരിഭാഗം നടുവേദനകളും സർജറി ഇല്ലാതെ തന്നെ നമ്മുടെ എക്സസൈസ് കൊണ്ടും ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ടും മാറ്റിയെടുക്കാവുന്നതാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു ഡയഗ്നോസിസ്, എന്തുകൊണ്ട് നടുവേദന വന്നു എന്നുള്ള കാരണം കണ്ടെത്തുന്നതിലാണ് അതിന്റെ ചികിത്സ എപ്പോഴും വിജയിക്കുന്നത്. എപ്പോഴാണ് നടുവേദനയ്ക്ക് സർജറി വേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നാൽ ഭൂരിഭാഗം പേർക്കും നടുവേദന ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ, അതായത് എക്സസൈസ്, പ്രോപ്പർ പോസ്റ്റർ, മസിൽ സ്ട്രെങ്തനിങ് ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ മാറിപ്പോകുന്നതാണ്. എന്നാൽ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് നടുവേദനയ്ക്ക് സർജറി പോലുള്ള മാർഗങ്ങൾ ആവശ്യമായി വരാറുള്ളത്. അത് കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തുന്നതിലൂടെയാണ് നമുക്ക് സാധിക്കുന്നത്. നടുവേദന എങ്ങനെ തടുക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനായിട്ട് ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടുള്ള എക്സസൈസുകൾ, ഇരിക്കുമ്പോഴുള്ള പോസ്റ്റർ മെയിൻ കറക്റ്റ് ചെയ്തിട്ട് ചെയ്യാം. നടുവേദനയുടെ പ്രധാനമായ കാരണം നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ്. മുമ്പ് നമ്മൾ ഒരുപാട് നടന്നിരുന്ന ആളുകളാണ്. ഇപ്പോൾ ഒരു മിക്കവാറും ആളുകളുടെയും ജോലി സിറ്റിംഗ് ജോബാണ്, ഇരുത്തമാണ് നടുവേദന. ഇന്നത്തെ യങ് ആളുകളിൽ, ചെറുപ്പക്കാരിൽ നടുവേദനയ്ക്ക് ഒരു കാരണം. ഒരുപാട് സമയം ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഒരു 20 മിനിറ്റ്സ് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് എണീറ്റ് നടന്നു നിർത്താൻ ശ്രമിക്കുക. പ്രോപ്പറായിട്ടുള്ള എക്സസൈസുകൾ, അതായത് മുൻവശത്തെ കോർ മസിലും നട്ടലിന്റെ സ്പൈൻ മസിൽസിനും സ്ട്രെങ്തൻ ചെയ്യാനുള്ള റെഗുലറായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള നമ്മുടെ കയ്യിലുള്ള മാർഗം. എന്നാൽ വേദന വന്നാൽ അതിന്റെ കാരണം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുക, ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് എനിക്ക് വേദന എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പല അപൂർവമായിട്ടും വേദനകൾ ഡിസ്കൊണ്ടാവാം, എല്ലിന്റെ അകൽച്ച കൊണ്ടാവാം, പലപ്പോഴും ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് ക്യാൻസർ പോലുള്ള അസുഖങ്ങളിൽ വരെ വേദന വരാം. അപ്പോൾ വേദന സ്വയം ചികിത്സിക്കാതെ അതിനുള്ള സ്പെഷ്യലിസ്റ്റിനെ ഡോക്ടേഴ്സിനെ കാണിച്ചുകൊണ്ട് വേദനയുടെ കാരണം കണ്ടെത്തുക, ആ കാരണത്തെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ അഡ്വൈസസ് ഫോളോ ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേദനകളെ ഒരു പരിധിവരെ കൺട്രോൾ ആക്കാനും ഭാവിയിലോട്ട് വേദന വരാതിരിക്കാനും ഡിസ്കിന്റെ ആരോഗ്യത്തിനും നട്ടലിന്റെ ആരോഗ്യത്തിനും ഒരുപാട് ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ നടുവേദനയെ പേടിക്കേണ്ടതില്ല, എന്നാൽ അത് നിസ്സാരമായി കാണാനും പാടില്ല. ഒരു വേദന കണ്ടെത്തിയാൽ അതിന്റെ കാരണം കണ്ടെത്തുക, അതിന്റെ ആളുകളെ ഡോക്ടേഴ്സിനെ കാണിക്കുക, അതിന്റെ കാരണത്തെ ചികിത്സിക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് നല്ല ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റും.
3: നാം ഇതുവരെ കേട്ടത് ആരോഗ്യ ചിന്തകൾ. 90% ആളുകളുടെയും നടുവേദന സർജറി ഇല്ലാതെ മാറ്റാം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ഡോക്ടർ മുഹമ്മദ് നസീഫ് നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
5: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
7: നമുക്കൊരു പീസ് ടൈമിലേക്ക് പോകേണ്ടതുണ്ട്. പീസ് ടൈം നമ്മുടെ പ്രധാനപ്പെട്ട ശ്രോതാക്കളുടെ പ്രതികരണങ്ങൾ എടുത്തു വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ലോട്ടാണ്. ഇന്ന് നമ്മുടെ ഒരു ശ്രോതാവിൻ്റെതായി വന്ന പ്രതികരണം നമ്മൾ വായിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് പ്രകാരമാണ്: ചില പരിപാടികൾ കേൾക്കുമ്പോൾ അവതാരകരായ ആളുകൾ നമ്മോട് തന്നെ സംസാരിക്കുന്നത് പോലെ അനുഭവപ്പെടാറുണ്ട്. അത്രയും ഹൃദയസ്പർശിയാണ് പീസ് റേഡിയോയുടെ ഓരോ പ്രോഗ്രാമുകളും എന്ന ഒരു മനോഹരമായ പ്രതികരണമാണ് ഇന്ന് നമുക്ക് ഫീഡ്ബാക്കുമായി ബന്ധപ്പെട്ട് പ്രതികരണത്തിൻ്റെ ആ ഒരു സെഷനിൽ പീസ് ടൈമിൽ നമുക്ക് വായിക്കാനുള്ളത്.
8: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളികളുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം.
9: 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000+ ശ്രോതാക്കൾ, 60,000+ സ്ഥിരം പ്രോഗ്രാമുകൾ, 50,000+ സ്ഥിരം അവതാരകർ, 100,000+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം, ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ഐടി ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com, www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
11: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല. പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, ഫൈസൽ മൗലവി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.
1: നവജാത ശിശുവിന്റെ മുടിയുടെ തൂക്കത്തിനനുസരിച്ച് ദാനം ചെയ്യണം എന്ന് പറയുന്നതിന്റെ വിധി എന്താണ്? എന്തു ചെയ്യണം, ആർക്ക് നൽകണം എന്നിവയെക്കുറിച്ച് പറയാമോ? എന്തു നൽകണം, സ്വർണമോ വെള്ളിയോ? സ്വർണം തന്നെ നൽകണം എന്നത് നിർബന്ധമാണോ? കുഞ്ഞിന് 40 ദിവസം തികഞ്ഞു. മുടിയുടെ ഭാരം 3.14 ഗ്രാം ആണ് എന്നാണ്.
2: കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അറക്കുന്ന അറവിന് അഖീഖത്ത് എന്നാണ് പറയുക. പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു ചർച്ച, കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ 7ാം ദിവസം മുടി കളയണം, അറവ് നടത്തണം, പേരിടണം. പക്ഷേ മുടി കളയുന്നത് ആൺകുട്ടിയുടെ മുടി കളയുന്നത് പോലെ തന്നെ പെൺകുട്ടികളുടെ മുടി കളയുവാൻ പാടുണ്ടോ ഇല്ലേ എന്നൊരു ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള, ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാർ അവരൊക്കെ അഭിപ്രായപ്പെട്ടത് പെൺകുട്ടിയുടെ മുടിയാണ് എങ്കിൽ കളയേണ്ടതില്ല, കളയാൻ പാടില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ്. കാരണം ഹദീസിൽ വന്ന പദങ്ങൾ വെച്ചുകൊണ്ട് ആ പദങ്ങളിൽ നിന്നും അറിയുവാൻ സാധിക്കുന്നത് ആൺകുട്ടിയുടെ മുടി കളയണം എന്നാണ്. അതാണ് അവരുടെ അഭിപ്രായം. അള്ളാഹു ആലം, ഏതായിരുന്നാലും ഹദീസുകൾ മൊത്തത്തിലെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വയുഹലഖു റഅ്സുഹ്, അവൻ്റെ തല മുണ്ഡനം ചെയ്യണമെന്നും, വയുമീതു അൻഹുൽ അദാ, ഉപദ്രവകരമായത് നീക്കം ചെയ്യണം എന്നുമൊക്കെ കാണുവാൻ സാധിക്കും. അത് ആൺകുട്ടിയുടെ തലമുടി എന്നതുപോലെ തന്നെ പെൺകുട്ടിയുടെ തലമുടിയും ബാധകമാകും എന്നാണ് മനസ്സിലാകുന്നത്. ഏതായിരുന്നാലും ശരി, ആ മുടിയുടെ തൂക്കത്തിനനുസരിച്ച് വെള്ളി എത്രയാണ്, അത് ഇന്ന് പൊതുവെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ സംഖ്യയായിരിക്കും. ഏതായിരുന്നാലും ഒരു സംഖ്യ, ആ വിഷയത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് ദാനം ചെയ്യുക എന്നേ ഉള്ളൂ. ഇനി ആ സമയത്ത് അത് ചെയ്തിട്ടില്ല എങ്കിൽ, മറ്റ് സമയത്ത് അത് അറിവില്ലായ്മ മുഖേന അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ വലിയ അപരാധവും മറ്റുമൊന്നുമല്ല. എന്നിരുന്നാലും പിന്നീടും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. അള്ളാഹു തആല ആലം.
1: നമ്മൾ നിസ്കരിക്കാൻ കയറിയാൽ പുറകിൽ വന്ന് തോണ്ടി ഇമാമാക്കുന്നതിൻ്റെ വിധി എന്താണ്? അങ്ങനെ തോണ്ടിയാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്.
3: ഒരു ജമാഅത്ത് നിസ്കാരം നിർവഹിച്ച് ആ നിസ്കാരത്തിലേക്ക് മസ്ബൂക്കായി വന്നവർ, വൈകി വന്നവർ, അവരുടെ നിസ്കാരം പിന്നീട് അവരെന്ത് ചെയ്യണം? വീട്ടണം. ഫമ അദറക്തും ഫസല്ലു വമ ഫാതക്കും ഫാതിമു. ഇമാമിനോട് ഒത്തു കിട്ടിയതെന്തോ അത് നിസ്കരിക്കുക. ഇമാമിനോടൊത്ത് നിസ്കാരത്തിൽ നഷ്ടപ്പെട്ടത് പിന്നെ പൂർത്തീകരിക്കുക. അപ്പോൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വൈകി വന്നവർ നിന്നാൽ അവരെ തൊട്ട് നിസ്കരിക്കുക, അവരെ ഇമാമാക്കി നിസ്കരിക്കുക എന്നുള്ളതല്ല വേണ്ടത്. പ്രത്യുത വൈകി വരുന്നവർ, ജമാഅത്ത് കഴിഞ്ഞിട്ട് വരുന്നവർ, അവർ മറ്റൊരു ജമാഅത്ത് സംഘടിപ്പിക്കുകയാണ് വേണ്ടത്. വേറൊരു ജമാഅത്തിനെ സംഘടിപ്പിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണോ വേണ്ടത്? അതല്ല, മറ്റൊരു ജമാഅത്ത് പുനഃസംഘടിപ്പിക്കാതെ മടങ്ങിപ്പോയി തനിച്ച് വീട്ടിൽ നിസ്കരിക്കുകയാണ് വേണ്ടത്? അല്ലെങ്കിൽ മറ്റൊരു ജമാഅത്ത് പിന്നെ സംഘടിപ്പിക്കാൻ പാടില്ല ഔദ്യോഗിക ജമാഅത്തിന് ശേഷം എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ആ അഭിപ്രായമുള്ള സഹാബികൾ വരെയുണ്ട്. കാരണം എല്ലാവരും ഇമാമിനോടൊത്ത് ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കേണ്ട അനിവാര്യതയും അതിൻ്റെ പ്രാധാന്യവും പരിഗണിച്ചാണത്. ജമാഅത്ത് നിസ്കാരത്തിൽ ആരും ലാഘവത്വം കാണിക്കാതിരിക്കാനാണത്. അതുകൊണ്ട് ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സഹാബികളൊക്കെ, ഇബ്നു മസ്ഊദിനെ പോലുള്ളവർ, അതുപോലെ വൈകിട്ടുണ്ടെങ്കിൽ അവർ മടങ്ങിപ്പോയിട്ട് നിസ്കരിക്കുമായിരുന്നു എന്നാണ്. പക്ഷേ ജമാഅത്ത് മറ്റൊന്ന് സംഘടിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല. അങ്ങനെ ഔദ്യോഗിക ജമാഅത്തിന് ശേഷം മറ്റ് ജമാഅത്ത് സംഘടിച്ച് നിസ്കരിച്ചത് നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നുണ്ട്. വൈകി വന്ന ഒരു വ്യക്തിക്ക് നിസ്കരിച്ച ഒരു വ്യക്തിയോട് ഒരു സദഖ എന്ന പോലെ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ അവസരം തീർക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷണം നടത്തിയത് നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മറ്റൊരു ജമാഅത്ത് സംഘടിപ്പിക്കുക എന്നുള്ളത് തെളിവുള്ള വിഷയമാണ്. എന്നാൽ നിസ്കരിച്ച ഒരാളെ തൊട്ട് അയാളെ ഇമാമാക്കി പിന്നെ വൈകി വന്നവർ നിസ്കരിക്കുക എന്നുള്ളത് അത് ഉചിതമല്ല, എന്നാൽ അത് നിഷിദ്ധവുമല്ല. അങ്ങനെ നിസ്കരിക്കേണ്ട വേണ്ടത് ജമാഅത്ത് മറ്റൊന്ന് സംഘടിപ്പിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇനി ഒരാൾ തൊട്ട് നിസ്കരിച്ചാൽ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ തുടർന്ന് നിസ്കരിക്കാമോ? നിസ്കരിക്കൽ അനുവദനീയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഇമാമായി നിസ്കരിക്കവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് തുടർന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി തുടരുകയുണ്ടായല്ലോ. അതുകൊണ്ടത് നിഷിദ്ധമൊന്നുമല്ല. പക്ഷേ ആ ഒരു സമ്പ്രദായം, പ്രവണത അതല്ല വേണ്ടത്. ഒരു ജമാഅത്ത് പുനഃസംഘടിപ്പിക്കുകയാണ് വേണ്ടത്. ഇതാണ് ആ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്. അല്ലാഹു തആല ആലം.
1: ജമാഅത്ത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കെ സൊഫിലുള്ള ആരെങ്കിലും തലകറങ്ങി വീഴുകയോ മറ്റോ ചെയ്താൽ ഇമാം എന്താണ് ചെയ്യേണ്ടത്? നിസ്കാരം പൂർത്തീകരിക്കണോ എന്നാണ്.
2: ഈ വിഷയത്തിൽ നമ്മൾ അറിയേണ്ടത്, നമസ്കാരത്തിൽ തളർന്നു വീണ ഒരാൾ, അയാളെ പരിചരിക്കലാണോ അല്ല അതല്ല നമസ്കാരം തുടരലാണോ ഏറ്റവും നല്ലത് ഗുണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പക്ഷേ ചെറിയ തളർച്ച കൊണ്ട് ഇരുന്നു പോയതായിരിക്കാം. ആ ഒരു കാരണം കൊണ്ട് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ആരാധനയാവുന്ന നമസ്കാരം നമ്മൾ ഒഴിവാക്കിയല്ല വേണ്ടത്. എന്നാൽ ഒരു പക്ഷേ രോഗി ബോധക്ഷയം മൂലം വീഴുകയും വീഴ്ച അല്പം ഗുരുതരമാകുകയും ചെയ്യുമ്പോൾ അയാൾ ആ രോഗിയെ ശ്രദ്ധിക്കാതെ നമസ്കരിക്കൽ അത് ഒരു പക്ഷേ അപകടകരമായി തീരും. ആ വേളയിൽ അയാൾ പെട്ടെന്ന് നമസ്കാരത്തിന് ഒഴിവായി രോഗിയെ പരിചരിക്കുകയാണ് വേണ്ടത്. മഹാനായ ഇസ് ബിൻ അബ്ദുസലാം റഹ്മത്തുല്ലാഹി അലൈഹി, അദ്ദേഹം പറയുന്നൊരു കാഴ്ചയുണ്ട്, അഥവാ മസ്ലഹത്തും മഫ്സദത്തും, ഗുണവും ദോഷവും തമ്മിൽ താരതമ്യം ചെയ്യുക. ഗുണമാണോ നല്ലത് എങ്കിൽ അത് സ്വീകരിക്കുക, ദോഷമാണോ ആധിക്യമായി വരുന്നത് എങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്ന ആ കാഴ്ചയെ, നിയമത്തെ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞു, ഒരാൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു, മറ്റൊരാൾ ഇതറിഞ്ഞുകൊണ്ട് അവിടെ നമസ്കരിക്കുന്നു എങ്കിൽ അവിടെ നമസ്കാരത്തേക്കാൾ മുന്തിക്കേണ്ടത് ആ മാസൂമായ മനുഷ്യനെ രക്ഷിക്കുവാനാണ്. അതായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ ആ സന്ദർഭത്തിലുള്ള നമസ്കാരത്തേക്കാൾ ഏറ്റവും മസ്ലഹത്തായിട്ടുള്ളത് എന്ന് അദ്ദേഹം ഈ കായിദയെ വിശദീകരിച്ചുകൊണ്ട് ഒരു ഉദാഹരണം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിലൊരാൾ വീണുകഴിഞ്ഞാൽ ഏകദേശം നമ്മൾക്ക് ആ വീഴ്ചയിൽ നിന്നും മനസ്സിലാവുന്നു അവിടെ പെട്ടെന്ന് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കലാണ് അർജൻറ്റായിട്ടുള്ളത് എങ്കിൽ നമസ്കാരത്തിന് ഒഴിഞ്ഞു നിൽക്കുകയാണ് വേണ്ടത്. അതല്ല കേവലം ഒരു തളർച്ചയോ ക്ഷീണോ വന്നതുകൊണ്ട് ഇരുന്നു എങ്കിൽ നമസ്കാരം പൂർത്തിയാക്കുകയാണ് വേണ്ടത്.
1: ബാങ്കിലെ സേവിംഗ് അക്കൗണ്ടിൽ ലഭിക്കുന്ന പലിശ ലോൺ തിരിച്ചടവിന് ഉപയോഗിക്കാൻ പറ്റുമോ?
4: പലിശ മഹാപാപങ്ങളുടെ കൂട്ടത്തിലാണ് ഇസ്ലാം എണ്ണിയിട്ടുള്ളത്. പലിശയുമായി ബന്ധപ്പെടുന്ന ഇടപാടുകൾ ഇന്ന് വളരെ വ്യാപകമാണ്. എന്നാൽ അതിൻ്റെ ഗൗരവം വലിയ രൂപത്തിലാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഒരർത്ഥത്തിൽ പോലും പലിശ ബോധപൂർവം നമ്മുടെ ഇടപാടുകളിലേക്ക് കടന്നു വരാതെ ശ്രമിക്കുകയാണ് വേണ്ടത്. എന്നാൽ പലപ്പോഴും ഇന്ന് നമ്മുടെ നാടുകളിലുള്ള ബാങ്കുകളിൽ ഇടപാടുകളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ അത്തരം ഘട്ടത്തിൽ നമ്മൾ ബാങ്കുകളിൽ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുകയും അതിൽ വരുന്ന പലിശ അതിൽ നിന്ന് പ്രത്യേകമായി കണക്കാക്കിയെടുത്ത് അത് പൊതുജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള മേഖലകളിലേക്ക് വഴിതിരിച്ചു വിടുകയുമാണ് വേണ്ടത്. ഒരിക്കലും തന്നെ തൻ്റെ ബാങ്കിൽ വന്ന പലിശ അത് ബാങ്കിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബാങ്കിൽ നിന്ന് ലോണെടുക്കുകയും എന്നിട്ട് ആ പലിശ അങ്ങോട്ട് തന്നെ അടച്ച് അത് പകരം വീട്ടുകയും ചെയ്യുന്ന രീതി ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല. അത് നിഷിദ്ധമാണ്, അള്ളാഹു വെറുക്കുന്ന രൂപത്തിലുള്ള കാര്യമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അള്ളാഹു അഅലം.
1: ലേഡീസ് ടൈലറിംഗ് ഒരു ഹലാലായ ഉപജീവനമാണോ? ബ്ലൗസ് ചൂരിദാർ ഒക്കെ തയ്ച്ചു കൊടുത്ത് അവർ അതുകൊണ്ട് ഔറത്ത് വെളിവാക്കി നടന്നാൽ നമ്മൾ കുറ്റക്കാരാകുമോ എന്നാണ്.
2: സ്ത്രീകൾക്ക് ഔറത്ത് ഒരിക്കലും പ്രദർശിപ്പിക്കാൻ പറ്റാത്ത മേഖലകളുണ്ട്. ഭാഗികമായി അവരുടെ ഔറത്ത് പ്രദർശിപ്പിക്കാൻ പറ്റുന്ന മേഖലകളുണ്ട്. ഒരിക്കലും ആരുടെ മുമ്പിലും ഔറത്ത് പ്രദർശിപ്പിക്കാൻ പറ്റാത്ത മേഖലകളുണ്ട്. ഭർത്താവിൻ്റെ മുമ്പിൽ അവൾക്ക് ഔറത്ത് പ്രദർശിപ്പിക്കാം. വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളുടെ മുമ്പിൽ ഭാഗികമായ ഔറത്ത് പ്രദർശിപ്പിക്കാം. അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഔറത്ത് പ്രദർശിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അവരുടെ വസ്ത്രധാരണവും ധാരണവും അങ്ങനെ തന്നെയായിരിക്കണം. ഭർത്താവിൻ്റെ മുമ്പിൽ ഉള്ള വസ്ത്രധാരണമല്ല അന്യപുരുഷൻ്റെ മുമ്പിൽ ധരിക്കേണ്ടത്. സഹോദരൻ്റെയും വാപ്പയുടെയും മുമ്പിൽ ധരിക്കുന്ന വസ്ത്രമല്ല ഒരന്യപുരുഷൻ്റെ മുമ്പിൽ സ്ത്രീ ധരിക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും വസ്ത്രം തയ്ക്കുമ്പോൾ സ്ത്രീകൾ ഈ കാര്യം മനസ്സിലാക്കണം, അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഈ കാര്യം മനസ്സിലാക്കണം. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ വിരളമാണെങ്കിലും സ്വകാര്യതകൾക്ക് വേണ്ടി അവർ തയ്ക്കുന്ന വാങ്ങുന്ന വസ്ത്രങ്ങൾ അവരുടെ സ്വകാര്യ സന്ദർഭങ്ങളിൽ മാത്രം ധരിക്കുന്നതായിരിക്കും. എന്നാൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വസ്ത്രം വാങ്ങുന്നത് മറ്റുള്ള ആളുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ വതആവനു അൽ ബിർരി വതഖ്വ വലാ തആവനു അൽ ഇസ്മി വൽ ഉദ്വാൻ, പരസ്പരം പുണ്യത്തിലും തഖ്വയിലും നിങ്ങൾ സഹായിക്കുക, പാപത്തിലും ശത്രുതയിലും നിങ്ങൾ പരസ്പരം സഹായിക്കരുത് എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തനിക്ക് മുമ്പിൽ കൊണ്ടുവരപ്പെട്ട ഈ തുണി അതുകൊണ്ടുള്ള വസ്ത്രം തയ്ച്ചു കഴിഞ്ഞാൽ തീർത്തും അനിസ്ലാമികമായ ഒരു പ്രദർശനത്തിനാണ് അത് എന്ന് ഉറപ്പുണ്ട് എങ്കിൽ അതിനൊരിക്കലും സഹായിക്കുവാൻ പാടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുക. ഇനി അതല്ല, ഔറത്ത് വെളിപ്പെടുന്ന രൂപത്തിൽ തയ്ക്കുന്ന വസ്ത്രം അതുകൊണ്ട് ഭർത്താവിൻ്റെ മുമ്പിലോ അതല്ല മഹറമായ ആളുകളുടെ മുമ്പിലോ ധരിക്കുവാനുള്ളതാണ് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ തയ്ക്കുന്നതിന് കുഴപ്പവുമില്ല. ഒരു പക്ഷേ ഭൂരിപക്ഷം ആളുകളും ആ ഒരു രൂപത്തിലായിരിക്കുകയില്ല എന്നതൊരു സത്യമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ജോലി ചെയ്യേണ്ടതും. ഇല്ലെങ്കിൽ ആ ഒരു പാപത്തിൽ നമ്മളും പങ്കാളികളാകും എന്ന് തന്നെയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുള്ള പറഞ്ഞു, വകുല്ലു ലിബാസിൻ യഗ്ലിബു അലദ്ദന്നി അന്നഹു ഇസ്താനു ബിഹി അലാ മാസിയ, വസ്ത്രം കൊണ്ട് അള്ളാഹുവിനുള്ള ധിക്കാരമാണ് ഉണ്ടാകുക എന്നത് ഏറെക്കുറെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഫല യജൂസു ബൈഉഹു, അത് വിൽക്കാൻ പാടില്ല. വഖിയാത്തതുഹു, അത് തയ്ച്ചു കൊടുക്കാൻ പാടില്ല. ലിമൻ യസ്തഈനു ബിഹി അലാൽ മഅസിയത്തി വദുൽമി, അക്രമത്തിനും ധിക്കാരത്തിനും അത് സഹായകമാവും എങ്കിൽ എന്നാണ്. അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ആ ഒരു വാക്കാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: അമുസ്ലിങ്ങൾ സലാം പറഞ്ഞാൽ നമ്മൾ തിരിച്ചു സലാം പറയേണ്ടതുണ്ടോ എന്നാണ്.
3: സലാം എന്നത് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള അഭിവാദ്യ വചനമാണ്. അതല്ലാതെ കേവലം ഒരു പ്രാർത്ഥന എന്ന രൂപത്തിൽ പഠിപ്പിക്കപ്പെട്ടതല്ല. വിശ്വാസികൾ പരസ്പരം കാണുമ്പോൾ, മുസ്ലിങ്ങൾ പരസ്പരം കാണുമ്പോൾ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിവാദ്യമായി അർപ്പിക്കപ്പെടേണ്ടുന്ന കാര്യമാണ് സലാം എന്നത്. അതുകൊണ്ട് അത് മുസ്ലിങ്ങൾ തമ്മിലാണ് പറയേണ്ടത്. അല്ലാത്തവരേക്ക് അങ്ങോട്ട് സലാം പറയേണ്ട ഒരു കാര്യമില്ല. അത് എന്തു ന്യായം പറഞ്ഞാലും അവരോട് നമ്മൾ സലാം കൊണ്ട് ആരംഭിക്കുക എന്നത് ശരിയല്ല. എന്നാൽ ഇങ്ങോട്ട് അസ്സലാം അലൈക്കും എന്ന് മുസ്ലിം അല്ലാത്തവരോട് പറയുന്നുവെങ്കിൽ വ അലൈക്കും എന്ന് മറുപടി പറയാനാണ് നബി തങ്ങൾ നമ്മൾ പഠിപ്പിച്ചത്. നിനക്കുമുണ്ടാകട്ടെ എന്നർത്ഥം. അഥവാ അവൻ എന്താ ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. ഒരു പക്ഷേ പരിഹസിക്കാനാവാം, സലാമിനെ പുച്ഛിക്കാനാവാം, മറ്റു ചില ഉദ്ദേശങ്ങളാവാം, ആത്മാർത്ഥമായിട്ടുമാകാം. വ അലൈക്കും എന്ന് പറഞ്ഞാൽ നിനക്കുമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അവൻ്റെ ഉദ്ദേശപ്രകാരം അവനത് തിരിച്ചു കിട്ടുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് അത്തരം ആളുകൾ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ വ അലൈക്കും എന്ന് പറയലാണ് അതിലേറ്റവും മാതൃക. അതല്ലാതെ മറ്റു ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങോട്ട് സലാം ആരംഭിക്കാനുള്ള വകുപ്പുണ്ടാക്കുന്നത് ശരിയല്ല. അല്ലാഹു അഅലം.
1: ഇശ്രാഖ് നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? അതിൻ്റെ സമയം എപ്പോഴാണ്? അത് നിസ്കരിച്ചവർക്ക് ലോഹ നിസ്കരിക്കണോ എന്ന്?
2: രാത്രി നമസ്കാരത്തിന് തറാവീഹ്, തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ, വിത്ർ, ഖിയാമു റമദാൻ എന്നൊക്കെ വ്യത്യസ്ത പേരുകൾ പറയപ്പെടുന്ന ഒരൊറ്റ നമസ്കാരം പോലെ തന്നെയാണ് സൊലാത്തുൽ ഇഷ്റാഖും ദുഹയും ഔവാബീനും. ഒരാൾ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ് അതേ ഇരിപ്പിൽ സൂര്യൻ ഉദിച്ച് നമസ്കാരം വിരോധിക്കപ്പെട്ട സമയം കഴിയുന്നതുവരെ ദിക്റിലും

0: ഈ ആദ്യ സമയത്ത് നിർവഹിക്കുമ്പോൾ സ്വലാത്തുൽ ഇഷ്റാഖ് എന്ന് പറയും. എന്നാൽ ചൂട് കഠിനമാവുന്ന വേളയിൽ ആ സമയത്ത് നിർവഹിക്കുമ്പോൾ സ്വലാത്തുൽ ഔവാബീൻ എന്നും പറയും. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ കൃത്യമായി പറയുന്നു, സ്വലാത്തുൽ ഇഷ്റാഖ് അത് തന്നെയാണ് സ്വലാത്തുൽ ദുഹ എന്ന്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള വളരെ കൃത്യമായി പറയുന്നു, ഈ മൂന്ന് നമസ്കാരങ്ങളും ഒന്ന് തന്നെയാണ് എന്ന്. രണ്ട് റക്കാത്ത് മുതൽ എട്ട് റക്കാത്ത് വരെ അത് നിർവഹിക്കാവുന്നതാണ്. അബൂ ദർദ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നിവരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നമസ്കാരം രണ്ട് റക്കാത്ത് നമസ്കരിക്കുവാൻ വസിയത്ത് ചെയ്തിരുന്നു. യുസ്ബിഹു അലാ കുല്ലി സുലാമാ മിൻ അഹദികും സദഖ, നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ സന്ധികളിലും സദഖയുണ്ട്. ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ, ഓരോ സുബ്ഹാനല്ല പറയലും സദഖയാണ്. തഹ്ലീൽ സദഖയാണ്. അൽഹംദുലില്ലാ പറയൽ സദഖയാണ്. നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സദഖയാണ്. വയക്ഫീ മിൻ ദാലിക, ഇതിനൊക്കെ പകരം മതിയാവുന്നതാണ് റക്അത്താനി തർക്അഹുമാ മിനൽ ദുഹാ, ദുഹാ രണ്ട് റക്അത്ത് നമസ്കരിക്കൽ എന്നാണ്. ചില വേളകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എട്ട് റക്അത്ത് വരെ നമസ്കരിച്ചിട്ടുണ്ട്. മക്ക വിജയ ദിവസം നാലു സലാമിലായി എട്ട് റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുഹാ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന യുസല്ലിഹ അർബഅൻ, നബി പൊതുവെ നാല് റക്അത്താണ് നമസ്കരിക്കാറുള്ളത്, ചിലപ്പോൾ പ്രവാചകൻ അതിൽ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഏതായിരുന്നാലും ശരി, ഈ മൂന്ന് നമസ്കാരങ്ങളും ഒന്ന് തന്നെ. സ്വലാത്തുൽ ഔവാബീൻ എന്ന് പറയുന്നത് ചൂട് കഠിനമാണ് ദുഹറിൻ്റെ തൊട്ട് മുമ്പ് ആ വേളയിൽ അതിന് നമസ്കരിക്കുമ്പോൾ ഈ പേരാണ് അതിന് പൊതുവെ പറയുക. അതല്ലാതെ മൂന്നും മൂന്ന് നമസ്കാരങ്ങളല്ല എന്ന് മനസ്സിലാക്കുക.
1: വീടിനുള്ളിൽ വെച്ച് നഖം വെട്ടിയാലും രാത്രി നഖം വെട്ടിയാലും ദാരിദ്ര്യം വരും എന്നത് ശരിയാണോ എന്നാണ്.
0: മുൻകാല പ്രവാചകന്മാരെല്ലാം ചെയ്ത, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യണം എന്ന് കൽപ്പിച്ച കുറേ കാര്യങ്ങൾക്കാണ് സുനനുൽ ഫിത്ര എന്ന് പറയുക. എല്ലാ പ്രവാചകന്മാരും ചെയ്ത ചര്യയാണത്. അതിൽപ്പെട്ട ഒന്നാണ് വത്തഖ്ലീമുൽ അദ്വാഫിരി, നഖം മുറിക്കുക. നാൽപ്പത് ദിവസത്തിലധികം നഖം മുറിക്കുക, ക്ഷൗരം ചെയ്യുക എന്നിവ നീട്ടിക്കൊണ്ടു പോകുവാൻ പാടില്ല എന്ന് വരെ ഇസ്ലാം പഠിപ്പിച്ചു. എന്നാൽ അതിലപ്പുറം അത് ഏത് ദിവസമായിരിക്കണം, ഏത് സ്ഥലത്ത് വച്ചായിരിക്കണം, രാത്രിയിൽ നഖം മുറിച്ചാൽ വല്ല കുഴപ്പവുമുണ്ടോ എന്നിത്യാദി വിഷയങ്ങളൊന്നും പ്രത്യേകിച്ച് മതം പറയാത്തതുകൊണ്ട് ഏത് സ്ഥലത്ത് വെച്ചും ഏത് സന്ദർഭത്തിലും ഒരാൾക്ക് നഖം മുറിക്കാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ ഈ വിഷയമായി വരുന്ന ചില ഊഹാപോഹങ്ങളും അന്ധവിശ്വാസങ്ങളും അടിസ്ഥാനരഹിതമാണ്. പ്രത്യേകിച്ച് ഷിയാക്കളിൽ നിന്നും കടന്നു വന്നതാണ്. നഖം അസമയത്ത് മുറിച്ചു കഴിഞ്ഞാൽ ബർക്കത്ത് നഷ്ടപ്പെടും, രാത്രി സമയത്ത് നഖം മുറിക്കുവാൻ പാടില്ല എന്നിത്യാദി വിശ്വാസങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്ന് പഴിച്ചുപോയ ഷിയാക്കളുടെ സംഭാവനയാണ്. അതൊരിക്കലും അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ ആളുകൾ എന്നുള്ള നിലയിൽ നാം സ്വീകരിക്കേണ്ടതില്ല. മതവുമായി ആ വിഷയത്തിൽ യാതൊരുവിധ രേഖകളും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
1: സ്ത്രീകൾക്ക് ഖബർ സന്ദർശനത്തിന്റെ വിധി എന്താണ്?
0: സത്യത്തിൽ സ്ത്രീകൾക്കുള്ള ഖബർ സിയാറത്തിന്റെ ഹുക്കും എന്താണ്? ഒന്നിലധികം വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിലുണ്ട്. അതിലൊന്നാമത്തെ അഭിപ്രായം, ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് കറാഹത്താണ് എന്നാണ്. രണ്ടാമത്തെ വീക്ഷണം, ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് നിഷിദ്ധമാണ് എന്നാണ്. ഹനഫി മദ്ഹബിലും ഷാഫി മദ്ഹബിലെ ചില അഭിപ്രായങ്ങളുമൊക്കെ അതാണ്. മൂന്നാമത്തെ അഭിപ്രായം, ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് അനുവദനീയമാണ് എന്നാണ്. അപ്പോൾ കറാഹത്താണ്, ഹറാമാണ്, അനുവദനീയമാണ്. അനുവദനീയമാണ് എന്നൊരു ഭാഗം, നിഷിദ്ധമാണ് അല്ല, അതിന് തൊട്ട് താഴെയുള്ള കറാഹത്താണ് മൂന്ന് വീക്ഷണങ്ങൾ. ഓരോ വീക്ഷണക്കാർക്കും പ്രത്യേകമായ ചില തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം അല്പം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഓരോ തെളിവുകളും എടുത്ത് ഫലാബലം നോക്കി പറയുവാനുള്ള സമയമല്ല ഇത്. ചുരുക്കത്തിൽ ഈ പ്രമാണങ്ങളൊക്കെ മുന്നിൽ വെച്ച് നാം മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾ പുരുഷന്മാർ ഖബർ സിയാറത്ത് ചെയ്യുന്നത് പോലെ പുരുഷന്മാരെ പോലെ തന്നെ

0: എപ്പോഴും ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് ചെയ്യുവാൻ അനുവാദമില്ല എന്ന് തന്നെയാണ്. സവ്വാറാത്തുൽ ഖുബൂർ, ഖബറുകൾ അധികമായി സിയാറത്ത് ചെയ്യുന്ന സ്ത്രീകൾ ശപിക്കപ്പെട്ടവരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അതാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ കൊണ്ടുവന്ന ചില പ്രമാണങ്ങൾ, രേഖകൾ, അതിലൊന്ന് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഖബർ സിയാറത്ത് നിഷിദ്ധമായിരുന്ന, എല്ലാ ആളുകൾക്കും നിഷിദ്ധമായിരുന്നു. എന്നാൽ പിന്നീട് ഹദീസിൽ ഉള്ളത് ഫസൂറു, ഇനി നിങ്ങൾ സിയാറത്ത് നടത്തിക്കൊള്ളുക, അതിൽ പുരുഷന്മാർക്ക് അനുവദിക്കപ്പെട്ട പോലെ സ്ത്രീകൾക്കും അനുവദിക്കപ്പെട്ടു എന്നും, അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ അവർ ഒരു ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സലാമു അലാ അഹ്ലി ദിയാരി മിനീനൽ മുസ്ലിമീൻ എന്ന പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മുന്നിൽ വെച്ച് നാം മനസ്സിലാക്കുന്ന ഒരു സ്ത്രീ അവർ ഖബർ സിയാറത്ത് ചെയ്യുന്നത് നിഷിദ്ധം എന്ന് പറഞ്ഞുകൂടാ. അതേപോലെ തന്നെ ഒരു ഖബർസ്ഥാനിലൂടെ നടന്നു പോകുമ്പോൾ, ഒരു ഖബറിൻ്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് അവിടെ വെച്ച് ആ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. അത് ഏതൊരാളുടെ മെഹറമാകട്ടെ, മെഹറമല്ലാത്ത ആളുകളാകട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. സാധാരണ ഖബർ സിയാറത്ത് നടത്തുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ മാത്രം പാലിക്കുക. അവിടെ ഖബർ സിയാറത്ത് നടത്തുമ്പോൾ ചെയ്യുന്ന പ്രാർത്ഥന അസ്സലാമു അലൈക്കും മഹദിയാരിമിൽ മുസ്ലിമീൻ അൽമിനി وَإِنَّا إِنْشَاءَ اللَّهَ بِكُمْ لَاحِقُونَ نَسْأَلُ اللَّهَ لَنَا وَلَكُمْ الْعَافِيَةَ എന്ന പ്രാർത്ഥനയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ചുരുക്കത്തിൽ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് പോലെ ജാറം മൂടാൻ വേണ്ടി, അതേപോലെ നേർച്ച നേരാൻ വേണ്ടി, നേർച്ച വീട്ടാൻ വേണ്ടി, കബറാളിയോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയൊക്കെയുള്ള പുറപ്പാട് അത് നിഷിദ്ധം തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ വേണ്ടപ്പെട്ട നമ്മുടെ ഒരാളുടെ ഖബറിൻ്റെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ ആ ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതുമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല ആലം.
1: ഒരു പുരുഷന് വീട്ടിൽ നിന്ന് നിസ്കരിക്കേണ്ടതായി വന്നാൽ ബാങ്കും ഇഖാമത്തും കൊടുക്കൽ നിർബന്ധമാണോ?
2: ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബാങ്കും ഇഖാമത്തും വളരെ നല്ലതാണ് എന്നതാണ് പണ്ഡിതാഭിപ്രായം. നിർബന്ധമില്ല എന്നതാണ് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായം. എന്നാൽ അതേ സന്ദർഭത്തിൽ ഒരാൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുമ്പോൾ ബാങ്കും ഇഖാമത്തുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് അയാളെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യമുള്ള കാര്യമാണ് എന്നും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് എന്നും പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതേ സന്ദർഭത്തിൽ ഒരു നാട്ടിൽ ബാങ്ക് കൊടുക്കൽ ഫർളു കിഫായയാണ്. ഏതെങ്കിലും ഒരാൾ ആ നാട്ടിൽ ബാങ്ക് വിളിച്ചിരിക്കണം, ഇല്ല എങ്കിൽ ആ നാട്ടിലുള്ള എല്ലാ ആളുകളും അതിന് കുറ്റക്കാരായിത്തീരും എന്നത് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ബാങ്ക് വിളിക്കപ്പെട്ട ഒരു പള്ളിയിൽ പിന്നീട് വന്ന് നമസ്കരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ബാങ്ക് വിളിക്കപ്പെട്ട ഒരു നാട്ടിൽ ആ ബാങ്ക് വിളി കേട്ട ഒരാൾ, അദ്ദേഹം നമസ്കരിക്കുമ്പോൾ ബാങ്ക് കൊടുക്കേണ്ടതില്ല, ഇഖാമത്ത് മതി എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്നാൽ തീരെ ബാങ്കും ഇഖാമത്തും കേൾക്കാത്ത ഒരാൾ, അതല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്ന ഒരു പ്രദേശത്ത് ഇല്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ അയാളുള്ള സ്ഥലത്ത് ബാങ്ക് വിളിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത്തരം സന്ദർഭത്തിൽ അയാൾക്ക് ബാങ്കും ഇഖാമത്തും കൊടുക്കൽ ഏറെ പുണ്യമുള്ളതാണ്. പക്ഷേ ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ അവർക്കത് നിർബന്ധമില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അല്ലാഹു തബാറക വ തആല ആലം.
1: നിസ്കാരത്തിൽ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാമോ?
3: ഇവിടെ ചോദിക്കപ്പെട്ടിട്ടുള്ളത് നമസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോൾ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാമോ എന്നാണ്. തീർച്ചയായും നമസ്കാരത്തിൽ അൽഹംദുലില്ലാ അല്ലെങ്കിൽ സുബ്ഹാനല്ലാ എന്നൊക്കെ പറയുന്നതിന് വിരോധമില്ല. അതുകൊണ്ട് തന്നെ നമസ്കാരം ബാത്തിലാവുകയില്ല. ഫാത്തിഹ തുടക്കം മുതൽ ഓതുകയും വേണ്ട. എവിടെ വെച്ചാണോ നമ്മൾ തുമ്മിയത്, എത്ര ആയത്താണോ കൃത്യമായി കംപ്ലീറ്റ് ആക്കിയത്, അതിനുശേഷമുള്ള ആയത്ത് ഓതിയാൽ മതി. എന്നാൽ ഏതെങ്കിലും ഒരു ആയത്ത് കംപ്ലീറ്റ് ആക്കാതെയാണ് തുമ്മൽ വന്നതെങ്കിൽ ആ ആയത്ത് വീണ്ടും നമ്മൾ ഓതണം, എന്നാൽ മുഴുവനായി ഓതേണ്ടതില്ല. എന്നാൽ ആ വ്യക്തി അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള ആൾ യർഹമുക്കല്ലാ എന്ന് പറയാൻ പാടില്ല. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദുആ നമസ്കാരത്തിൽ പറ്റുകയില്ല. എന്നാൽ ഒരു വ്യക്തി അദ്ദേഹം തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാം. അതേപോലെ തന്നെ സ്തുതികീർത്തനങ്ങളുടെ ആവശ്യകതയെ സംബന്ധിച്ചോ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടോ ഉള്ള ആയത്തുകൾ വരുമ്പോൾ സുബ്ഹാനല്ലാ എന്നൊക്കെ പറയുന്നതിന് വിരോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ രാത്രി നമസ്കാരങ്ങളിൽ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യേണ്ട ഭാഗത്ത് സുബ്ഹാനല്ലാ എന്ന് പറഞ്ഞിരുന്നു. ഹംദ് ചെയ്യേണ്ട ഭാഗത്ത് അൽഹംദുലില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പറയുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് മനസ്സിലാക്കുക. അല്ലാഹു ആലം.
4: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി, ഫൈസൽ മൗലവി, സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി എന്നിവർ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ആരാധന അത് അല്ലാഹുവിന് മാത്രമാണ്. എത്ര പാടിയാലും തീരില്ല അല്ലാഹുവിൻ്റെ മദഹുകൾ. ഇന്നത്തെ പീസ് റേഡിയോ സ്വരത്തിൽ അല്ലാഹ് അഹദേ എന്ന ഗാനം കേൾക്കാം.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം. പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഒരു അനുഭവം പറയാ.
1: ആ പറഞ്ഞോളൂ.
0: കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്ത സമയത്ത് നമ്മുടെ മുഫ്ലിസ് എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഒരാളുണ്ടാവും കുറ്റം പറയാൻ ഒരാള്. ആരാലോചിച്ചാലും ഒരാളെ പേര് കേട്ടാൽ അയാളെ പറ്റി കുറ്റം പറയലുള്ളൂ. ചിലപ്പോൾ ഭർത്താവായിരിക്കും, ചില സമയത്ത് ആങ്ങളെയായിരിക്കും, ചിലപ്പോൾ നാത്തൂനായിരിക്കും, ഭർത്താവിൻ്റെ അമ്മയായിരിക്കും, ഇങ്ങനെ ആരെങ്കിലും ഒരാളെ ഫിക്സാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മളെ കർമ്മങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നേരെ അവർക്ക് കൊടുക്കും ഈ കുറ്റം പറഞ്ഞ് ഇങ്ങനെ ചോർന്നു പോകുമെന്ന് പറഞ്ഞ്. ഇത് കർമ്മങ്ങളൊക്കെ എന്ത് ചെയ്യും, ചോർന്നു പോകുന്നതാണ്. അപ്പോൾ ഒരു സ്ത്രീ ചോദിച്ചാണ് എന്താ അവരതും ചോർന്നു പോകില്ലേ അവർ. അപ്പൊ എന്താ ആലോചിക്കണത്, എന്താ അവരതും ചോർന്നു പോകല സമാധാനം. ഞാൻ പറഞ്ഞ് നമ്മളെ കയ്യിൽ ദ്വാരമുള്ളൊരു ചാക്കുണ്ട്, അതിൽ കുറേ നെല്ലിക്കുണ്ട്, നമ്മളതിങ്ങനെ ചോർന്നു പോകുന്നുണ്ട്. അപ്പൊ വേറൊരാൾ പെറുക്കിയെടുക്കാണ്. അപ്പൊ അയാളെ കയ്യിലുള്ള ചാക്കിനും ഈ ദ്വാരം ഉണ്ട് എന്നുള്ള സമാധാനം. നമ്മളെ നെല്ലിക്ക നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല, മറിച്ച് എന്താണ് അയാളെ നെല്ലിക്ക നഷ്ടപ്പെടുന്നുണ്ട്. നമുക്കൊരു നഷ്ടം വന്നാൽ അടുത്ത ആൾക്കും നഷ്ടം വന്നാൽ നമുക്ക് സമാധാനമായി, നമ്മൾ സന്തോഷമായി. നമ്മളെ നഷ്ടം അതിൻ്റെ ദുരന്തം എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല. അതേ മുമ്പ് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഒരു സ്ത്രീ ചോദിച്ചു ഇങ്ങനെ നമ്മളീ കുനിഷ്ടും കുന്നായ്മയൊന്നും ഇല്ലാതെ ജീവിച്ചാൽ വളരെ വലിയ സമാധാനമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഭർത്താവിനോട് പരദൂഷണം പറയാൻ പാടുണ്ടോ, ഭർത്താവിനോട് ഭർത്താവിനോട് എല്ലാവരെയും കുറ്റം പറയാം അതിലൊരു സുഖം. നമ്മൾ ഈ കുറ്റം പറയലൊരു സുഖമുണ്ട്, അത് ശൈത്താനീയത്തിൻ്റെ സുഖമാണെന്ന് നമ്മൾ എന്ത് ചെയ്യണില്ല, ആലോചിക്കണില്ല. ഭർത്താവിനോട് എന്തുകൊണ്ട് ആ വ്യക്തിയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മൂന്നെണ്ണം പറഞ്ഞുവിടാ അല്ലെങ്കിൽ നാലെണ്ണം പറഞ്ഞുവിടാ, അല്ല പറയുന്നതിനൊന്നുമില്ല, എന്നാലും ഇത് പറയുമ്പോൾ സുഖമുണ്ടല്ലോ, സമാധാനം ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഭർത്താവിനോട് ഈ കുറ്റം പറയുന്ന സമയത്ത് ഇത് ആ വ്യക്തി അറിഞ്ഞാൽ ആ വ്യക്തിക്ക് വിഷമമുണ്ടാവും, ഉണ്ടെങ്കിൽ അത് പാപമാണ്,
1: പരദോഷമാണ്. ആ
0: ഇല്ലെങ്കിൽ എന്താണ്, നമ്മൾ ഭർത്താവിൻ്റെ ഉമ്മാനെ കുറിച്ച് കുറ്റം പറയണം, അല്ലെ ഭർത്താവിൻ്റെ പെങ്ങളെ കുറിച്ച് കുറ്റം പറയണം. ഭർത്താവിനും വിഷമം ഉണ്ടാവും, പെങ്ങൾ അറിഞ്ഞാൽ എന്ത് ചെയ്യും, പെങ്ങൾക്കും വിഷമമുണ്ടാവും. വിഷമമുണ്ടോ അതെന്താണ്, വേറുള്ളവർക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്നത് പാപമാണല്ലോ, അതുകൊണ്ട് നമ്മൾ പറയാൻ പാടില്ല. ആ ഇപ്പോൾ മനസ്സിലായി, ആളുകളുടെ ചിന്താഗതി അങ്ങനെയാണ്. സ്വയം ഉള്ള കാര്യത്തിൽ എങ്ങനെ നന്നാവണമെന്ന് അറിയില്ല, മറ്റുള്ളവരെ നന്നാക്കാനുള്ള സാമർഥ്യക്കാരാണ് എല്ലാവരും, അതിനു വേണ്ടി കൂടുതൽ പ്രയത്നിക്കും. അതിൻ്റെ ഒരു പത്തിലൊന്ന് പ്രയത്നിച്ചാൽ നമുക്ക് സ്വയം നന്നാവാൻ പറ്റുന്നില്ലൊരു ബുദ്ധിയും വിവേകവും എല്ലാവർക്കും ഉണ്ടായിരിക്കണം.
1: തീർച്ചയായിട്ടും നമുക്ക് ഈ നല്ല കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിനും തന്നെ ഒരു സുഖവും സന്തോഷമൊക്കെ നല്ല രൂപത്തിൽ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചീത്ത കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ളൊരു ക്വാളിറ്റി നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഈ മുഫ്ലിസ് എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, മുഫ്ലിസ് എന്ന പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് പരലോകത്ത് ഒരുപാട് സൽക്കർമ്മങ്ങളുമായി വന്ന് അത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം അല്ലേ, നമ്മളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോയി പാപ്പരാകുന്ന സാഹചര്യം, അതൊരിക്കലും നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ, അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഉണ്ടാവുക.
2: ഇസ്ലാമികമായ അറിവുകൾ കൊച്ചുകുട്ടികളിലേക്ക് ആകർഷകമായി വിശദീകരിച്ച് എത്തിക്കുവാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രത്യേക പരിപാടിയാണ് പൂമരത്തണലിൽ. പൂമരത്തണലിൽ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഉത്തമരാകാൻ കൊച്ചുകൂട്ടുകാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് അൽഫഹദ് പൂന്തുറ വിശദീകരിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൂമരത്തണലിലെ എൻ്റെ പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, പ്രിയമുള്ള കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? നമ്മൾ ഓരോരുത്തരും ദിവസം കണ്ണാടിയിൽ മുമ്പിൽ പോയി നിൽക്കാറുണ്ട് അല്ലേ, മുടി കോതാൻ, മുടി ഇങ്ങനെ വാർന്നു വെക്കൻ, നല്ല ഭംഗിയായി വാർന്നു വെക്കും അല്ലേ, മുഖത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും നോക്കും, നമ്മുടെ ശരീരമൊക്കെ നമ്മൾ നല്ലപോലെ കണ്ണാടിയുടെ മുമ്പിൽ നോക്കും അല്ലേ കൂട്ടുകാരെ, നോക്കൂലേ. സുന്ദരനും സുന്ദരികളുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, രാവിലെ കുളിച്ചൊരുങ്ങി എവിടെ പോകുന്നു, സ്കൂളിൽ പോകുന്നത് അല്ലേ കൂട്ടുകാരെ. കൂട്ടുകാരെ, നമ്മുടെ ശരീരത്തെ പോലെയാണോ നമ്മൾ, നമ്മുടെ സ്വഭാവം? ഉത്തമർ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഉത്തമർ അതായത് നല്ലവർ, നല്ല ആളുകൾ എന്ന് കേട്ടിട്ടില്ലേ? ഉത്തമർ എന്ന് കേട്ടിട്ടില്ല? കേട്ടിട്ടുണ്ട്, അതെ. നമ്മൾ ഉത്തമരായിത്തീരണം. എങ്ങനെ ഉത്തമരായിത്തീരണം? ആരാണ് ഉത്തമരായിത്തീരുന്നത്? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ പൂമരത്തണലിൽ നിങ്ങളോട് പറയാനുള്ളതും. ആരാണ് ഉത്തമർ? എന്തോന്ന് കൂട്ടുകാരെ, ആരാണ് ഉത്തമർ എന്നതാണ് ഇന്നത്തെ പൂമരത്തണലിൽ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കൂട്ടുകാരെ, ഉത്തമരായി നമ്മൾ തീരാൻ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഉത്തമരായി തീരുക? നോക്കാം നമുക്ക്. ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് ഉത്തമർ എന്ന്. ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് ഉത്തമർ. എങ്ങനെ കൂട്ടുകാരെ? ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് ഉത്തമർ. എങ്ങനെ? ഒന്നുകൂടി നോക്കണേ. ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ് ഉത്തമർ. നമ്മുടെ സ്വഭാവം നല്ലതാണോ? നമ്മൾ ഓരോരുത്തരും ഉത്തമരാണോ കൂട്ടുകാരെ? കൂട്ടുകാരെ, നമ്മൾ ഓരോരുത്തരെ ഉത്തമരാണോന്ന് ആണോ? നമ്മൾ ഓരോരുത്തർ ഉത്തമരാണോ? നോക്കൂ കൂട്ടുകാരെ, എങ്ങനെ നമുക്ക് ഉത്തമരായി തീരാൻ പറ്റും? എങ്ങനെ നമുക്ക് ഉത്തമരായിട്ട് കഴിയാൻ തീരാൻ പറ്റും? നോക്കാം. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ അല്ലാഹുവിൻ്റെ പ്രവാചകനല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? ഏറ്റവും നല്ല സ്വഭാവത്തിനുടമസ്ഥനായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമസ്ഥനായിരുന്നു നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നമുക്ക് ഉത്തമരാകണ്ടേ കൂട്ടുകാരെ? അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. തീർച്ചയായും താങ്കൾ മഹത്തായ, അതായത് ഉത്തമമായ സ്വഭാവത്തിലാകുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുർആൻ വരെ എടുത്തു പറഞ്ഞു എന്ത്? ഉത്തമമായ സ്വഭാവത്തിലാകുന്നു എന്ന്. കൂട്ടുകാരെ, കൂട്ടുകാരൻ്റെ മുഖത്തു നോക്കിയിട്ട് ഒരാള് ആ കബീറെ അല്ലെങ്കിൽ അഹമ്മദേ അല്ലെങ്കിൽ മുഹമ്മദേ നീ ഉത്തമനാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? നീ നല്ലവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നീ നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ കൂട്ടുകാരെ? ഉണ്ടാവും അല്ലേ? എന്താ നമ്മളെ നല്ല കുട്ടി എന്ന് പറയാൻ കാരണം? നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണ കൊണ്ടാണോ? ആണോ? അതെ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ല കുട്ടികളാകും, ചീത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചീത്ത കുട്ടികളാകും. കൂട്ടുകാരെ, അതേപോലെ നല്ല സ്വഭാവമുള്ളവർ ആരായി മാറും? ഉത്തമരായി മാറും. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പ്രവാചകരെ, താങ്കൾ ഉത്തമമായ സ്വഭാവത്തിനുടമസ്ഥനാകുന്നു എന്ന് പറഞ്ഞത് വെറുതെയാണോ കൂട്ടുകാരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം നല്ല സ്വഭാവമായിരുന്നു. ഉത്തമനായ ഒരു സ്വഭാവമുള്ള ആളായിരുന്നു ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയൊക്കെയായിരുന്നു? കളവ് പറയാത്ത നിഷ്കളങ്കമായ ജീവിതം ആരുടെ ജീവിതത്തിലുണ്ടായിരുന്നു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായിരുന്നു. നല്ല പെരുമാറ്റമുണ്ടായിരുന്നു ആളുകളോട് അല്ലേ? ഏറ്റവും നല്ല സ്വഭാവവും പെരുമാറ്റവും കാണിക്കേണ്ടത് ആരോടാണ് എന്ന് നമ്മുടെ ഹബീബ് പഠിപ്പിച്ചു. നമ്മുടെ ഉമ്മയോടും ഉപ്പയോടുമാണ്. അവിടെയാണ് നമ്മൾ ഉത്തമരാകാൻ പോകുന്നത് കൂട്ടുകാരെ. എങ്ങനെ? നമ്മുടെ സ്വഭാവം, നല്ല സ്വഭാവം നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും നമ്മൾ കാണിക്കണം, നല്ല പെരുമാറ്റം കാണിക്കണം. എങ്ങനെയാ നല്ല പെരുമാറ്റം നമുക്കുണ്ടാകുന്നത്? അനുസരണ ഉണ്ടാകുമ്പോഴാണ്. നമ്മുടെ അധ്യാപകരോട് നല്ല പോലെ നമ്മൾ അനുസരിക്കുമ്പോഴാണ് നമ്മുടെ സ്വഭാവ പെരുമാറ്റങ്ങൾ നല്ലതാകുന്നത്. എങ്ങനെ നല്ല പെരുമാറ്റം ഉണ്ടാകണം? അവർ പറയുന്നത് അനുസരിച്ചുകൊണ്ടുള്ള നല്ല പെരുമാറ്റുണ്ടാകണം. അതുപോലെ തന്നെ അവരെ നാം അനുസരിക്കണം. അവരോട് കയർത്തു സംസാരിക്കരുത്. ആരോട് കയർത്തു സംസാരിക്കരുത്? നമ്മുടെ മുതിർന്നവരോട്, പ്രത്യേകിച്ചും നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും. അങ്ങനെ നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും നമ്മൾ കയർത്തു സംസാരിക്കരുത്. എന്താ കൂട്ടുകാരെ, നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും നമ്മൾ കയർത്തു സംസാരിക്കരുത്. കാരണം എന്താ, അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞില്ലേ, വഖല്ലാ റബ്ബുക്കും അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹു സുബ്ഹാന തആല വിധിച്ചിരിക്കുന്നു, നിങ്ങൾ തന്നെയല്ലാതെ ആരാധിക്കരുതെന്നും, ആരല്ലാതെ, അല്ലാഹുവിനല്ലാതെ ആരാധിക്കരുതെന്നും, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നും അല്ലാഹു സുബ്ഹാന തആല നമ്മളോട് പഠിപ്പിക്കുകയാണ്. വബിൽ വാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുവന്നകും ഇൻദകൽ കിബറ. അവർ നിങ്ങളുടെ അടുക്കൽ വാർദ്ധക്യം പ്രാപിച്ചെത്തി അല്ല, അതുവേണ്ടേ കൂട്ടുകാരെ, നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ നല്ല നിലയിൽ വർത്തിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാന തആല ആദ്യം അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം പ്രധാനമായി പറഞ്ഞത്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണേ. അങ്ങനെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണേ എന്ന് ആരാ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാന തആല നമ്മളോട് പറയുകയാണ്. കൂട്ടരെ, കൂട്ടുകാർക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അല്ലാഹുവിനെ ആരാധിക്കുന്നതിന് ശേഷം, ആരാധിക്കണേ എന്ന് പറഞ്ഞ ശേഷം പ്രത്യേക പിന്നീട് പറഞ്ഞ നമ്മൾ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണേ എന്ന്, നമ്മൾ ഉത്തമരായിത്തീരണം, നമ്മുടെ പെരുമാറ്റം നന്നാവണം, നമ്മൾ കയർത്തു സംസാരിക്കുന്നവരാകരുത്, പ്രത്യേകിച്ച് മാതാപിതാക്കളോട്. ഫലാ തഖുല്ലഹുമാ ഉഫിൻ, അവരോട് നിങ്ങൾ ചേ വരെ കാര്യം, അല്ലെങ്കിൽ ഓ നിങ്ങളെ കാര്യം, ഞാൻ എത്ര പറഞ്ഞതാണ്, എന്താ നിങ്ങൾ ഇങ്ങനെ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്ന വർത്തമാനം ഉണ്ടല്ലോ, ആ വർത്തമാനം നിങ്ങൾ പറയാൻ പാടില്ല. നമ്മുടെ പെരുമാറ്റത്തിൽ അത് കോട്ടം സംഭവിപ്പിക്കും. നമ്മൾ നല്ല കുട്ടികളാണ് എന്നുള്ള ആ ഒരിതങ്ങ് മാറും. നമ്മൾ ചീത്ത കുട്ടികളായി മാറും. നമ്മുടെ പെരുമാറ്റം മാറിയാൽ നമ്മൾ ഉത്തമരായി തീരൂല. അല്ലാഹു പറഞ്ഞത് ഫലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, നിങ്ങൾ അവരോട് ചേ എന്ന വാക്ക് പോലും പറയല്ലേ, നിങ്ങൾ അവരോട് ചേ എന്ന വാക്ക് പോലും പറയല്ലേ. നമ്മൾ ചേ എന്നല്ല പറ, നമ്മൾ കുറെ അങ്ങട്ട് പറയും, ആ ഉമ്മാനെയും വാപ്പാനെ നല്ല വേദനിപ്പിക്കും. ഫലാ തൻഹർഹുമാ, നിങ്ങൾ അവരോട് കയർത്തു സംസാരിക്കല്ലേ. എങ്ങനെ നിങ്ങൾ അവരോട് കയർത്തു സംസാരിക്കല്ലേ? ഓ ഞാൻ അങ്ങനെ തന്നെ, എനിക്കിങ്ങനെ പറ്റൂ, ഞാൻ അങ്ങനെ ചെയ്യൂ, നിങ്ങൾ ആരെ എന്നെ പഠിപ്പിക്കാൻ എന്നൊക്കെ ഇങ്ങനെ കയർത്ത് അഹങ്കാരികളായിക്കൊണ്ടുള്ള വർത്തമാനങ്ങൾ, അയ്യേ അഴുക്ക കുട്ടികളുടെ ശീലമാണത്, ചീത്ത കുട്ടികളുടെ ശീലമാണ് കൂട്ടുകാരെ അത്. നമ്മളിങ്ങനെ കയർത്ത് സംസാരിക്കുന്നത് നമ്മളെ ഉത്തമരാക്കി മാറ്റൂല കൂട്ടുകാരെ. നമ്മുടെ ആദ്യം നമ്മുടെ പെരുമാറ്റത്തെ നമ്മൾ ശരിയാക്കണം. മുതിർന്നവരോട് നല്ല പോലെ പെരുമാറണം. നമ്മുടെ അധ്യാപകരോട് നമ്മൾ നല്ല പോലെ പെരുമാറണം. അധ്യാപകൻ പറയുന്നതനുസരിക്കാതെ, മാതാപിതാക്കൾ പറയുന്നതനുസരിക്കാതെ ഇങ്ങനെ തോന്നിവാസം ആണോ കൂട്ടുകാർ? നമ്മൾ അങ്ങനെയാണോ? അല്ല അല്ലേ. പൂമരത്തണൽ കേൾക്കുന്ന കൂട്ടുകാർ നല്ല കുട്ടികളാണ്, അവരങ്ങനെയൊന്നും ചെയ്യില്ല കൂട്ടുകാരെ. അങ്ങനെ ചെയ്താൽ പടച്ചവൻ നമ്മൾ എന്ത് ചെയ്യും കൂട്ടുകാരെ? പരീക്ഷിക്കും. അങ്ങനെ പടച്ചവൻ നമ്മളെ പരീക്ഷിക്കും. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഉത്തമരായി തീരേണ്ട ആളുകളാണ് അല്ലേ, നമ്മൾ ഉത്തമരായി തീരേണ്ട ആളുകളാണ്. അല്ലാതെ ഉത്തമരായി ആയി തീരുന്നതിന് പകരം അതല്ലാതെയായി നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇല്ലാതാകാൻ പാടില്ല. ആ ഉമ്മയോടും വാപ്പയോടും നമ്മൾ നല്ലപോലെ സംസാരിക്കണം. കൗലൻ കരീമ, നിങ്ങൾ അവരോട് നല്ല വർത്തമാനം പറയണേ, ആദരവിന്റെ വർത്തമാനം പറയണേ, അവരോട് നിങ്ങൾ സംസാരിക്കണേ. വകുല്ലഹുമാ, നിങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ കൗലൻ കരീമാ, ആദരവോടുകൂടി നിങ്ങൾ അവരോട് സംസാരിക്കണം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, വഖുർറബ്ബിർഹം ഹുമാ കമാ റബ്ബയാനീ സഗീറാ. എന്താ അല്ലാഹു പറഞ്ഞത്? എന്ന് അവരോട് നല്ലപോലെ വർത്തമാനം പറയണം. ശേഷം വഖുർറബ്ബിർഹം, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനീ സഗീറാ, അള്ളാഹുവെ ചെറുപ്പത്തിൽ ഞങ്ങളോട് ഞങ്ങളുടെ മാതാപിതാക്കൾ കരുണ കാണിച്ചു, അതുപോലെ നീ അവരോട് കരുണ കാണിക്കണേ അല്ലാ, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു നൽകണേ അല്ലാ. എന്നിങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹുവിനോട് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കണം. കൂട്ടുകാരെ, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അങ്ങനെ നമ്മൾ ഉത്തമരായിത്തീരണം. അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവരോടും മറ്റുള്ളവരോടുമെല്ലാം നല്ലപോലെ പെരുമാറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. എങ്ങനെ? കുടുംബത്തിലുള്ളവരോടും മറ്റുള്ളവരോടും നല്ലപോലെ പെരുമാറാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നല്ലപോലെ പെരുമാറണം. എങ്ങനെ നമ്മൾ നല്ലപോലെ പെരുമാറുക? അങ്ങനെ നല്ലപോലെ അധ്യാപകരോടൊക്കെ വർത്തിക്കുന്നവനാണ് ഏറ്റവും ഉത്തമർ. ഏറ്റവും നല്ല ഉത്തമർ അവരാണ്. ഉത്തമർ നല്ല സ്വഭാവങ്ങൾക്കുടമയായിരിക്കും. ആര് ഉത്തമർ? ആരായിരിക്കും കൂട്ടുകാരെ? നല്ല സ്വഭാവങ്ങൾക്കുടമയായിരിക്കും. നോക്കാം കൂട്ടുകാരെ, എങ്ങനെയാണ് നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും നല്ല സ്വഭാവം എന്തൊക്കെയാണ്? ക്ഷമ, വിട്ടുവീഴ്ച, വിനയം, ലജ്ജ, സത്യസന്ധത. നന്നായി പഠിക്കണം. അങ്ങനെ നമ്മൾ നല്ല സ്വഭാവങ്ങൾക്കുടമയായിത്തീരണം. ക്ഷമ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എല്ലാം ക്ഷമിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതുപോലെ തന്നെ വിട്ടുവീഴ്ച, എല്ലാം നമ്മൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. കൂട്ടുകാർക്ക് ആ സാരമില്ല, അവൻ എടുത്തോട്ടെ. പക്ഷെ ചില കൂട്ടുകാർ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? എന്തേലും ഉണ്ടെങ്കിൽ ഒരു കാര്യവും ക്ഷമിക്കൂല, എന്നിട്ട് എന്ത് ചെയ്യും? എനിക്കത് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കും. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യൂല, അത് നമുക്ക് പാടില്ല കൂട്ടുകാർ. അതുപോലെ തന്നെ സത്യസന്ധത, സത്യസന്ധതയാണ് നമ്മുടെ പെരുമാറ്റത്തെ ഏറ്റവും മുഖ്യമായി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് കൂട്ടുകാരെ? സത്യസന്ധതയാണ്. എന്തോന്ന്? സത്യസന്ധതയാണ് നമ്മൾ ഏറ്റവും പരമപ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം, സത്യസന്ധത. ആ സത്യസന്ധത നമുക്കുണ്ടെങ്കിൽ നമ്മൾ ആരായി മാറും? ഉത്തമരായി തീരും കൂട്ടുകാരെ. ആരായി തീരും? ഉത്തമരായി തീരും. സത്യസന്ധത ഇല്ല എങ്കിൽ, നമ്മൾ കളവ് പറഞ്ഞ് നടക്കുന്ന കുട്ടിയാണ് എങ്കിൽ നമ്മുടെ പെരുമാറ്റം ശരിയാവോ? ഇല്ല. നമ്മുടെ പെരുമാറ്റം ശരിയാണ്. സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ എല്ലാം ക്ഷമിക്കുന്നവരും, വിനയമുള്ളവരും, നാണമുള്ളവരും, ലജ്ജ, തെറ്റു ചെയ്യുന്നതിൽ നമുക്ക് ലജ്ജ ആവശ്യമാണ്. പഠിക്കുന്ന വിഷയത്തിൽ ലജ്ജ വേണ്ട, നന്മ ചെയ്യുന്ന വിഷയത്തിൽ ലജ്ജ വേണ്ട, തിന്മ ചെയ്യുന്ന വിഷയത്തിൽ ലജ്ജ വേണം. അങ്ങനെ ലജ്ജയുള്ള ക്ഷമയുള്ള കുട്ടികളുമാകണം. അതുപോലെ തന്നെ ഉത്തമർ എന്നത്, ഉത്തമർ ചീത്ത സ്വഭാവത്തിൽ പെടുകയില്ല, ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരായിരിക്കും. എങ്ങനെയാണ്? എന്തൊക്കെയാണ് ചീത്ത സ്വഭാവങ്ങൾ? വാശി, തെറി പറയൽ, മറ്റുള്ളവരെ ഉപദ്രവിക്കൽ, സിനിമയും സംഗീതവും ആസ്വദിക്കുന്നവർ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടാത്ത വസ്ത്രധാരണയും മുടിയും സ്റ്റൈലും സ്വീകരിക്കുന്നവർ. നോക്കൂ കൂട്ടുകാരെ, എന്താ ചീത്ത സ്വഭാവങ്ങൾ? എന്തൊക്കെയാ ചീത്ത സ്വഭാവങ്ങൾ? വാശി കാണിക്കുക, തെറി പറയുക, വാശി കാണിക്കുക, എനിക്ക് അത് തന്നെ വേണം, ഞാൻ ഒരു പിടിവാശി പിടിച്ചാൽ അത് എനിക്ക് കിട്ടിയിട്ടേ ഞാൻ ഇറങ്ങൂ എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും അങ്ങ് പ്രയാസപ്പെടുത്ത, അത് നല്ല കുട്ടിക്ക് ചേർന്ന സ്വഭാവമാണോ? അല്ല. ഒരു ഉത്തമനായ കുട്ടിക്ക് ചേർന്ന സ്വഭാവമാണോ? അല്ല. അതൊക്കെ അങ്ങ് ഒഴിവാക്കാം. പിന്നെ തെറി പറയണത് അതും ചീത്ത സ്വഭാവമാണ്. തെറി പറയൽ, നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് അനാവശ്യമായ തെറി പറയൽ പോടാ എന്നും, അതുപോലെ തന്നെ നമ്മൾ പല വൃത്തികെട്ട തെറികൾ നമ്മൾ പറയുന്നത് ശരിയാണോ? അതൊരു ഉത്തമന് പറ്റിയ സ്വഭാവമാണോ കൂട്ടുകാരെ? അല്ല. അങ്ങനെ നമ്മൾ യഥാർത്ഥ ഉത്തമർക്ക് പറ്റിയ സ്വഭാവങ്ങൾ നമ്മൾ സ്വീകരിക്കാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ വസ്ത്രം ധരിക്കുക, അല്ലേ? നമ്മുടെ മുടികളൊക്കെ സ്റ്റൈലാക്കി വസ്ത്രം അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെടാത്ത രീതിയിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത രീതിയിൽ നമ്മൾ വസ്ത്രം ധരിക്കുക, അങ്ങനെ അങ്ങനെയുള്ള കുറെ വൃത്തികെട്ട സ്വഭാവങ്ങൾ. ഇവിടെയാണ് കൂട്ടുകാരെ നമ്മുടെ സ്വഭാവങ്ങളിൽ ചില, ആ സ്വഭാവങ്ങളെയാണ് നമ്മളെടുത്ത് മാറ്റേണ്ടത്. കീറിയ ഉടുപ്പിടുക, അത് സ്റ്റൈലാക്കി നടക്കുക, മുടി വെട്ടിയിട്ട് ഇങ്ങനെ ഒരു സൈഡ് മുട്ടയടിച്ചിട്ട് ഒരു സൈഡ് മാത്രം മുടി വെക്കുക, അതൊക്കെ സ്റ്റൈലാക്കാം. ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചതാണോ? ഇതൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കൂട്ടുകാരെ. ഇങ്ങനെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ ചീത്ത കുട്ടികളായി മാറുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ വിനയവും ലജ്ജയും ക്ഷമയുമുള്ള കുട്ടികളായി മാറുക, സത്യസന്ധരായി നമ്മൾ മാറുക. നമ്മുടെ പേരിൽ ഒരു പക്ഷെ അല്ലമീനെന്നും സിദ്ധിയൊക്കെന്നൊക്കെ പേരുണ്ടാവും, പക്ഷേ നമ്മൾ സത്യസന്ധന്മാരാണോ? വിശ്വസിക്കാൻ പറ്റുന്ന, വിശ്വസ വഞ്ചന കാണിക്കാത്തവരാണോ? ആണോ കൂട്ടുകാരെ? നമ്മളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ അങ്ങനെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നല്ല കുട്ടികളായി മാറൂലേ? മാറൂലേ? ഈ പൂമരത്താണിൽ കേൾക്കുന്ന കുട്ടികൾ എല്ലാവരും ഉത്തമർ എന്ന ആ ഗണത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉത്തമരായി തീരാൻ നമ്മൾ ഓരോരുത്തരും പടച്ചവനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു നമ്മളെ ഉത്തമ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉത്തമരായി മരിച്ചുപോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ അങ്ങനെയുള്ള ഉത്തമരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മയും സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്നും ചീത്ത സ്വഭാവങ്ങളെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് എടുത്തു മാറ്റാൻ നമ്മൾ തയ്യാറാകുക. അല്ലാഹുവെ, ഞങ്ങൾക്ക് ചീത്ത സ്വഭാവങ്ങളിൽ നിന്ന് രക്ഷ നൽകി നല്ല സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നീ പ്രദാനം ചെയ്യണേ അല്ലാ. ആമീൻ. അല്ലാഹുവിനോട് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാ, അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് അടുത്ത കാര്യവുമായി വരാം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. താൽക്കാലിക വിട ചോദിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
2: ജസാകല്ലാഹു ഖൈറ. കൂട്ടുകാർ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ ഉത്തമരാകാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉസ്താദ് അൽഫഹദ് പൂന്തുറ കൂട്ടുകാർക്കായി വിശദീകരിച്ചത്.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യ വിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മുസ്ലിം നമ്മളെ അധ്യാപകരായ അവരുടെ വീട്ടിൽ ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോൾ അവിടെ നമ്മളൊരു സുഹൃത്ത്, അവർക്ക് ഇതിൻ്റെ വസ്ത്രധാരണം കുറിച്ച് അറിയില്ല. അപ്പോൾ അവിടുത്തെ ആൾ എന്നോട് പറഞ്ഞു, എന്താ നിങ്ങളെ വസ്ത്രം ഇങ്ങനെ പിന്നെ മുട്ടിന് താഴെ ഇങ്ങനെ ഞെരിയാനക്ക് മുകളിൽ ഒരുപാട് ഉയർന്നു കിടക്കുന്നു. അപ്പോൾ കൂടെയുള്ള നമ്മുടെ ഒരു മുസ്ലിം അധ്യാപകൻ, അദ്ദേഹം പിന്നെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നാൽ, അവൻ്റെ അനിയൻ്റെ ഫാൻ ഇട്ട് വന്നതാണ്. ആ സമയത്ത് നമ്മളെന്ത് പ്രതികരിക്കും? ഒന്ന് അയാൾ അഡ്ജസ്റ്റ് ചെയ്തു എന്നാണ്, അനിയൻ്റെ ഫാൻ ഇട്ട് വന്നാണ്. കൂടെയുള്ള നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട്, ഒക്കെ മുസ്ലിം സഹോദരങ്ങളാണ്. അവരിത് കേട്ട് ചിരിച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ് ഇസ്ലാം പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച ഈ കൽപ്പന പാലിക്കുന്ന നമ്മളുള്ളത്. നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം? നമ്മളവിടെ പ്രതികരിക്കാതിരുന്നാൽ എന്താണ് ഇസ്ലാമിൻ്റെ തത്വമെന്ന് അറിയാതെ പോകും. അവർ ആ മുസ്ലിം സഹോദരനായതുകൊണ്ട് ആ സഹോദരന് എന്താണ് ഇതിൻ്റെ വശം എന്ന് അറിയാതെ പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അവിടെ പിന്നെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്ത് മിണ്ടാതെ പോകും. പക്ഷെ അത് പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ ദീനിനെ, പ്രവാചകൻ പഠിപ്പിച്ചൊരു നിയമത്തെ പിന്നെ കളിയാക്കപ്പെടുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ട നിലപാട്, ദീനിനെക്കുറിച്ച് ഒന്ന് മുസ്ലിം സഹോദരങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞു, ഇതെൻ്റെ അനിയൻ്റെ വസ്ത്രമല്ല, എൻ്റെ പ്രവാചകൻ വസ്ത്രം ധരിക്കുമ്പോൾ പുരുഷന്മാർ ഞെരിയാണക്ക് മുകളിൽ ധരിക്കണം, ഇല്ലെങ്കിൽ മാസ് ഫല മിനൽ കബൈനി ഫിന്നാർ മിനൽ ഇസാരി മിനന്നാർ എന്നൊക്കെ ഹദീസിൽ കാണാം. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് നരകത്തിലാണ് എന്ന്. അപ്പോൾ ഞാനത് തിരുത്തി കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ്റെ കൽപ്പന ഇതാണ്. അപ്പോൾ ആ സഹോദരൻ ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ബെർമൂഡ ഇട്ടാൽ പോരെ? അപ്പോഴും അപ്പോൾ കൂട്ടുകാരൊക്കെ ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, മുട്ടിന് താഴെ നെരിയാണിക്ക് പിന്നെ നെരിയാണിയുടെ മധ്യത്തിലായിക്കൊണ്ടാണ് ഇസ്ലാമിലെ വസ്ത്രം, പുരുഷന്മാരുടെ വസ്ത്രം ഏറ്റവും നല്ല വസ്ത്രം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് വേണമെങ്കിൽ നെരിയാണി. അപ്പോൾ ഇവരൊന്നും ധരിക്കുന്നില്ലല്ലോ, എന്താ നീ മാത്രം ഇങ്ങനെ? അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ? ഇസ്ലാമിൽ ഒരാൾ ആ നിയമം പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷേ ഇസ്ലാമിലെ നിയമം ഇതാണ്, പ്രവാചകൻ പറഞ്ഞത് ഇതാണ്, അത് ഞാൻ സ്വീകരിക്കുകയും എനിക്കതിൻ്റെ പ്രതിഫലം വേണമെന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഞാനിങ്ങനെ നടക്കുന്നു. അത് പാലിക്കാത്തവർ ഉണ്ടാകാം, അതല്ല പിന്നെ ഇസ്ലാമിലെ ഒരാളെ നോക്കിയിട്ടല്ല ഇസ്ലാം പിന്നെ ഇസ്ലാമിലെ നിയമങ്ങൾ പറയേണ്ടത്, അത് പ്രവാചകൻ്റെ കൽപ്പനകളാണ് എന്ന് അത് പറഞ്ഞു കൊടുത്തൊരു അനുഭവം എനിക്ക് മുമ്പുള്ള ഒരു സംഭവം ഓർമ്മയുണ്ട്.
3: തീർച്ചയായും പിന്നെ നമ്മുടെ സലാം സുലാഹിയുടെ അനുഭവം, അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഇസ്ലാമിക വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരു മുസ്ലിമായ സുഹൃത്ത് ചോദിക്കുമ്പോൾ കൂടെയുള്ള ആളുകൾ അത് ഇങ്ങോട്ട് മാനേജ് ചെയ്യാനുള്ള സംസാരമാണ് നടത്തിയത്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മുസ്ലിങ്ങളാവുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, പിന്നെ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പറഞ്ഞ കാര്യങ്ങൾ സമ്പൂർണമായ മനസ്സോടുകൂടി അതനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിം ഒരു വിശ്വാസി എന്നതിൻ്റെ അടയാളം. അപ്പോൾ അത് വസ്ത്രധാരണ രീതി മറ്റു ഏത് കാര്യത്തിലും ഒരാൾക്ക് ഇസ്ലാം ആരെയും നിർബന്ധിക്കണമെന്നില്ല, ബലം പ്രയോഗിക്കണില്ല. പക്ഷേ ഇസ്ലാം ആയിക്കഴിഞ്ഞാൽ, മുസ്ലിം ആയാൽ പിന്നെ എന്ത് ചെയ്യണം? ഇസ്ലാം പറഞ്ഞത് അനുസരിച്ച് ഉൾക്കൊണ്ട് ജീവിക്കണം. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ സത്യത്തിൽ നമ്മൾ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമ്മളെ പഠിപ്പിച്ച വസ്ത്രധാരണ രീതി, നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി, നമ്മുടെ സംസാര രീതി എല്ലാം അതിൽ അഭിമാനമുള്ളവരാകണം നമ്മൾ വിശ്വാസികൾ എന്നുള്ളതാണ് തീർച്ചയായും ഇന്നത്തെ ഈ അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം. കാരണം ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ ഗൗരവപൂർവ്വം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
2: ഞാൻ പറഞ്ഞ ആ ഹദീസ് കണ്ടില്ലേ, പരലോകത്ത് വരുമ്പോൾ റബ്ബ് സംസാരിക്കണം, മാത്രമല്ല റബ്ബ് നമ്മിലേക്ക് ശരിക്കും നോക്കണം കാരുണ്യത്തോടുകൂടി, മാത്രമല്ല നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ സുരക്ഷിതരാക്കണം. ഇത് മൂന്നുമില്ല എന്ന് മാത്രമല്ല കഠിനമായ ശിക്ഷ. അത് പലരും പറയും നിസ്സാരമല്ലേ ഒരു വസ്ത്രമോ അതിൻ്റെ പേരിലോ. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോൾ ആ സമയത്ത് ഉപദേശിക്കാൻ വന്ന ഒരു യുവാവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ആ വേദനയിൽ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ വസ്ത്രം ഉയർത്തു, പരലോകത്ത് നിനക്കതാണ് ഖൈർ. അവിടെ പോലും ഉപദേശങ്ങൾ ഒഴിവാക്കാതെ അദ്ദേഹം എന്താണ് ആ ദീനിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു.
3: തീർച്ചയായും
2: പരലോക രക്ഷയാണ് നമ്മുടെ മാർഗം, അതുപോലെ പ്രവാചകൻ്റെ കൽപ്പനകളാണ് നമ്മൾ പൂർണ്ണമായും സ്വീകരിക്കേണ്ടത്.
4: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അൽമിംബർ. പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് മസ്ജിദുൽ ഇസ്ലാഹ് പറപ്പൂരിൽ വെച്ച് കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്. അദ്ദേഹത്തിന്റെ ഖുതുബയിലേക്ക്.
5: ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب بغتة ثم لا تنصرون بمال الآية صور المال صور الله نسوك جمعنا بشواسي غلائي كريم نترى നല്ല മനുഷ്യരായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ലക്ഷത്തിൽ പരം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത്, ആ പ്രവാചകന്മാരുടെ കൂടെ അത്രയും അതില്ലെങ്കിൽ അതിലധികവും സാലിഹീങ്ങളും അസ്ഹാബികളും ഹവാരിയുകളുമായ ആളുകളെ അള്ളാഹു തആല വളർത്തിയെടുത്തത്. ഒരുപാട് പ്രയാസങ്ങളും ത്യാഗങ്ങളും മരണവും രക്തസാക്ഷിത്വവും വരെ ആ നബിമാരും അസ്ഹാബികളും ഹവാരിയുകളും സാലിഹുകളും സഹിക്കാൻ തയ്യാറായത് നല്ല മനുഷ്യരായി ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള സദുപദേശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ആ സദുപദേശങ്ങൾ സ്വീകരിച്ചത് കൊണ്ടാണ് അവർക്ക് ഇതൊക്കെ സഹിക്കേണ്ടി വന്നത്. ആ ഒരു മുഅ്മിനീങ്ങൾ സാലിഹീങ്ങൾ എന്ന ആ ഒരു പദവിയിലേക്ക് അത്രയൊന്നും സഹിക്കേണ്ടതില്ലാത്ത നമ്മളും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും നല്ല വിചാരത്തോടുകൂടിയും ജീവിക്കണം എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉപദേശിക്കുന്നത്. ആ ഒരു നല്ല ജീവിതത്തിലേക്ക് വരുന്നതിന് തടസ്സമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്നിനും ഒരു ആത്മാർത്ഥത കിട്ടാതിരിക്കുക, ആർക്കോ വേണ്ടി ചെയ്യുന്നു, ആരോ പറഞ്ഞിട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ഇഖ്ലാസില്ലായ്മ. ഞാൻ എൻ്റെ റബ്ബിനോട് എനിക്ക് ബാധ്യതയുണ്ട്, എനിക്ക് തിന്നാൻ തരുന്ന കുടിക്കാൻ തരുന്ന ഈ ശരീരം നൽകിയ എൻ്റെ റബ്ബിനെ ഞാൻ ഭയപ്പെടണം, അവനെ ഞാൻ സ്നേഹിക്കണം, അവനെ ഞാൻ അനുസരിക്കണം എന്ന മനസ്സിൻ്റെ തേട്ടത്തിൽ നിന്ന് ഉണ്ടാകുന്ന കർമ്മങ്ങൾക്കാണ് അള്ളാഹു പ്രതിഫലം നൽകുക. പക്ഷെ ആ ഒരു ഇഖ്ലാസില്ലായ്മ പൊതുവെ ഈ കാലഘട്ടത്തിൽ ഏതൊരു കാര്യത്തിലും എന്തിനോ എന്തോ കിട്ടാൻ എന്തോ ചെയ്തു തീർക്കാൻ ആർക്കോ വേണ്ടി എന്ന ഒരു അവസ്ഥ വളർന്നു വന്നിട്ടുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ ചെറിയതായിരുന്നാൽ പോലും അത് അള്ളാഹുവിൽ നിന്നുള്ള എഹ്തിസാബ്, പഠിച്ചവരെന്തെങ്കിലും തരണം, ആൾക്കാരെന്ത് പറയുന്നുവെന്നോ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടോ എന്നതല്ല, അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഒരു ഇഖ്ലാസ് നമുക്കുണ്ടാവണം. അതില്ലാത്തതാണ് നമുക്ക് പലപ്പോഴും തടസ്സമായി വരുന്നത്. മറ്റൊന്ന്, കരുതിയിരിപ്പുകളൊന്നുമില്ല, കാലിയാണ് നമ്മുടെ ഖജനാവ് എന്ന് പറഞ്ഞ പോലെ പഠിച്ചവരുടെ അടുക്കലൊന്നും കൊണ്ടുപോകാനില്ലാതെ മരിച്ചു പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ട്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പലതും ചെയ്യുന്നുണ്ട്, നാളേക്ക് വേണ്ടി നമ്മൾ പലതും അതിൽ കരുതി വച്ചിട്ടുണ്ടോ? ആളു കാണാത്ത, ആരെയും ബോധിപ്പിക്കാത്ത രഹസ്യമായ ദാനധർമ്മങ്ങൾ നമുക്കുണ്ടോ? രഹസ്യമായ അമലുകൾ, അധികാറുകളും തസ്ബീഹുകളും പശ്ചാത്താപവും നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതില്ലാതെ എല്ലാം തൊലിപ്പുറത്തുകൂടി ചെയ്യുക എന്നതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് തടസ്സമായി വരുന്ന ഒരു വലിയ തടസ്സമായിട്ടുള്ളത്. അതുപോലെ അശ്രദ്ധ, നമുക്ക് കേൾക്കാൻ ഇമ്പമായ പലതും ഉണ്ട് നാട്ടിലൊക്കെ, നമുക്ക് കാണാൻ രസകരമായിട്ടുള്ള പലതുമുണ്ട്, നമുക്ക് അനുഭവിക്കാനുള്ള ഒരുപാട് സുഖാർഭാടങ്ങളുണ്ട് നാട്ടിൽ. അതുകൊണ്ട് നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വം, എനിക്കെന്നോട്, എൻ്റെ റബ്ബിനോട്, എൻ്റെ മാതാപിതാക്കളോട്, എൻ്റെ കുടുംബത്തിനോട്, എൻ്റെ നാടിനോട് എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യത്തിലുള്ള ശ്രദ്ധയില്ലായ്മ, ഇതാണ് നമുക്ക് തടസ്സമായി വരുന്ന ഒരു തരം അശ്രദ്ധ. മറ്റൊന്ന്, നമ്മളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ കൂടി വരുമ്പോൾ നന്മകൾ കുറഞ്ഞു പോകുന്നു. നന്മകൾ കൂടി വരുംതോറും ഇല്ലൽ ഹസനാത്തി യുദ്ഹിബുൻ സയ്യിആത്ത്, തെറ്റുകൾ ഇല്ലാതെയാകുന്നു എന്നതിൻ്റെ മറുവശമാണ്. നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ കൂടി വരുമ്പോൾ വാക്കിലും പ്രവൃത്തിയിലും മഅസിയത്തുകളാണ്, ദുനൂബുകളാണ്, തെറ്റുകളാണ് കൂടുതലുള്ളതെങ്കിൽ ശരി ചെയ്യാനുള്ള അവസരം നമുക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ കീസ കാലിയായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പാപഭാരങ്ങളുമായി പോകേണ്ടി വരുന്നതാണ്. മനുഷ്യന്മാരെ ബാധിക്കുന്ന പ്രയാസങ്ങൾ, അതുപോലെ നമ്മുടെ കൂട്ടുകാർ, ചീത്ത കൂട്ടുകാർ, നമ്മൾ എത്ര നന്നാവാനും നന്നായി ജീവിച്ചാലും നന്നാവാൻ ശ്രമിച്ചാലും കൂട്ടുകാർക്കിടയിൽ നിന്ന്, ആ കെട്ടിക്കൊടുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ കൂട്ടുകാരും കുടുംബക്കാരും വലിഞ്ഞു മുറുക്കി നമ്മൾ തെറ്റ് ചെയ്യാൻ വിധേയരായി വരുന്ന മറ്റൊരു തടസ്സമുണ്ട്. ആർഭാടവും സുഖവും ആഹ്ലാദങ്ങളും കൂടി വരുമ്പോൾ അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്വബോധം കുറഞ്ഞു വരുന്നുണ്ട്. അതിനൊക്കെ പുറമെ മതം അത് വെറും ഒരു ചങ്കലകളാണ്, അതങ്ങനെ വിശ്വസിക്കേണ്ടതില്ല. മതവിശ്വാസവും മരത്തിൻ്റെ പേരിൽ പറയുന്നതുമെല്ലാം മനുഷ്യ

തരൂല. എത്ര അറിവുണ്ടായാലും അത് നീക്കി കിട്ടുകയില്ല. നമ്മൾ നമ്മളെപ്പറ്റി തന്നെ ചിന്തിച്ച് നമ്മിലേക്ക് മടങ്ങുകയാണ് നമ്മൾ വേണ്ടത്. നമ്മുടെ തടസ്സങ്ങൾ നീക്കാൻ മനുഷ്യന് പല അവസ്ഥകളുമുണ്ട്. നല്ല സുഖവും സന്തോഷവുമുള്ള അവസ്ഥയുണ്ട്. സാമ്പത്തികമായ പ്രശ്നമില്ല, ആരോഗ്യമാണ്, ഓടാനും ചാടാനുമൊക്കെ കഴിയും, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ഒന്നിനും കഴിയാതെ മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കുന്ന ദൗർബല്യത്തിൻ്റെയും അശക്തിയുടെയും അതുപോലെ മോശപ്പെട്ട രോഗാവസ്ഥയും മനുഷ്യരുണ്ടാവാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങൾ കരുതി വെക്കണം നിങ്ങളുടെ സുഖ സന്തോഷമുള്ള സന്ദർഭത്തിലേക്ക്, സന്ദർഭത്തിൽ എന്ന് തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ യഅരിഫുക ഫിശ്ദ. എല്ലാ മനുഷ്യരും ചിലപ്പോൾ രോഗിയായി കിടക്കേണ്ടി വരും, ചിലപ്പോൾ ദുർബലനാകും, ചിലപ്പോൾ ദരിദ്രനാകും, വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങില്ല. അങ്ങനെയുള്ള ഒരു ഇരുണ്ട ഇഷ്ടമില്ലാത്ത ഒരു മറുവശം എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകും. ആ മറുവശം വരുന്നതിൻ്റെ മുമ്പ് ആയുസ്സും ആരോഗ്യവുമുള്ള കാലത്ത് നന്മകൾ ചെയ്ത് വെക്കണം എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ. ആരോഗ്യവും സൗകര്യവും എല്ലാം ഉള്ളപ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ മടങ്ങുക, അള്ളാഹുവിനെ കൂടുതൽ അറിയുക, കൂടുതൽ ആരാധനാകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, കൂടുതൽ നന്മകൾ ചെയ്യുക. ആരോഗ്യവും ഊക്കും മുടുക്കും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മൾ ശീലിച്ചു വന്നാൽ രോഗമായി കിടക്കുമ്പോൾ നിരാശയില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, വെപ്രാളമില്ലാതെ, കുറച്ചുകൂടി ജീവിക്കണം എന്ന ആർത്തി ഇല്ലാതെ അള്ളാഹു മരിപ്പിക്കുകയാണെങ്കിൽ സുഖമായി മരിക്കാം, ഉള്ള കാലത്ത് ചെയ്തിട്ടുണ്ടല്ലോ എന്ന സമാധാനത്തോടുകൂടി നമുക്ക് മരിക്കാൻ കഴിയും. രണ്ടാമത്തെ ഒരു മനുഷ്യരൊരവസ്ഥയാണ് ആരോഗ്യം കഴിഞ്ഞു മരിച്ചിട്ടുമില്ലാത്ത ഒരവസ്ഥ. അവരെ കുറേ ആളുകളെ നമ്മൾ ആശുപത്രിയിൽ കാണാം. അവർക്ക് എഴുന്നേറ്റ് നടക്കാനും ഓടിച്ചാടാനുമുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി. എന്നാലോ മരിച്ചിട്ടുമില്ല. ആശുപത്രികളിലായും രോഗത്തിൻ്റെ കിടക്കുകളിലായും വീടുകളിലായും ജനങ്ങളുടെ പരിചരണത്തിലും അവരവരുടെ സംരക്ഷണത്തിലും പലപ്പോഴും ആളുകൾക്ക് ഭാരമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മൾ ചുറ്റുഭാഗത്തും കാണുന്നുണ്ട്, എത്ര കാലമായി രോഗിയായി കിടക്കും, ഇങ്ങനൊരവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മൾ ആരായിരിക്കണം എന്ന് ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് അതിനൊരു പ്ലാൻ കണ്ടെത്തണം. എനിക്ക് മര്യാദയ്ക്ക് നമസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥ, നല്ല ബോധമില്ലാത്തൊരവസ്ഥ, ഞാൻ ആകെ കൂടി തളർന്നു പോയൊരവസ്ഥ, വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ആ അവസ്ഥയിൽ എനിക്ക് ജീവനുണ്ട്. ആ ജീവൻ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കഴിയുന്നത്രയും പ്രവർത്തിച്ചും ചെയ്തും കൊണ്ട് കണ്ണു ചിമ്മണം. ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അവസ്ഥ, രോഗിയായി കിടക്കുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ നമുക്ക് ചില ബാധ്യതകളുണ്ട് എന്ന് ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം. അതുപോലെ നമ്മുടെ രോഗികളോട്, രോഗിയുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ചില ബാധ്യതകളുണ്ട് എന്ന് പഠിച്ചു വെക്കണം. ഒന്നാമതായി ക്ഷമ തന്നെയാണ് ജീവിതത്തിൽ ക്ഷമ. ക്ഷമ കൈക്കൊള്ളുക. എന്ത് പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും അതിനെ ക്ഷമിച്ച് നേരിടാൻ അള്ളാഹു തന്നതാണ് എന്ന ക്ഷമ കൈക്കൊള്ളാനുള്ള ശീലം ഇപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ആരോഗ്യമുള്ള കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മാ യസാലുൽ മുഅ്മിനു മാ യസാലുൽ ബലാഹു ബിൽ മുഅ്മിനി വൽ മുഅ്മിന ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖ അല്ലാഹ വമാ അലൈഹി ഖതീഅ. ഒരു സത്യവിശ്വാസിക്ക് അവൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായി, പരീക്ഷണങ്ങളുണ്ടായി, അല്ലെങ്കിൽ അവൻ്റെ സമ്പത്തിൽ പരീക്ഷണങ്ങളുണ്ടായി, ദാരിദ്ര്യക്കുരുക്കിലേക്ക് നീങ്ങി, അല്ലെങ്കിൽ രോഗാവസ്ഥയിലേക്ക് നീങ്ങി, അതല്ലെങ്കിൽ അവൻ്റെ മക്കളിൽ സുഖവും സന്തോഷമൊക്കെ കഴിഞ്ഞ് മക്കളുടെ കാര്യത്തിൽ അവന് വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നു. ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങളുടെ മുമ്പിൽ ക്ഷമിക്കാൻ ചെറുപ്പത്തിലെ ശീലിച്ചു വന്നാൽ ആരോഗ്യമുള്ളപ്പോളെ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിയിൽ ഇഷ്ടപ്പെടണം. അങ്ങനെ ശീലിച്ച് വന്നാൽ ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതീഅ, അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുക, മരണത്തെ കണ്ടുമുട്ടുക, ഒരു പാപവുമില്ലാതെയായിരിക്കും. അപ്പോൾ നമുക്ക് രോഗം വരുന്നത്
പാടി ഇഷ്ടമില്ല, ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും

നമ്മൾ ആഗ്രഹിക്കാതെ നമുക്ക് രോഗം വന്നാൽ, നമ്മൾ ആഗ്രഹിക്കാതെ നമുക്ക് ദാരിദ്ര്യം വന്നാൽ, നമ്മൾ ആഗ്രഹിക്കാതെ നമ്മുടെ കുടുംബത്തിലും മക്കൾക്കും ബുദ്ധിമുട്ടുകൾ വന്നാൽ, അതിനെ നേരിടാനും ക്ഷമിക്കാനും അള്ളാഹുവിലേക്ക് തവക്കുലാക്കാനുമുള്ള ശീലം നമ്മൾ നമ്മുടെ മനസ്സിൽ വളർത്തിയെടുത്താൽ പാപമൊന്നുമില്ലാതെ മരിച്ചു പോകാൻ കഴിയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. ചില കാലാവസ്ഥകളിൽ, ശിശിരകാലങ്ങളിൽ മരം പൊഴിക്കുന്ന പോലെ, മരങ്ങൾ ഇലപൊഴിക്കുന്ന പോലെ രോഗം വന്ന ആളുകൾക്ക് അവരുടെ പാപങ്ങൾ അള്ളാഹു തആല ഇല കൊഴിഞ്ഞു വീഴുന്ന പോലെ ഇല്ലാതെയാക്കി കളയും രോഗങ്ങൾ. എനിക്ക് രോഗം വരണ്ട എന്ന് ആഗ്രഹിക്കാൻ നമുക്ക് കഴിയണം, പ്രാർത്ഥിക്കണം. അതിനുള്ള നമ്മുടെ ഭക്ഷണ ക്രമങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം, കാലാവസ്ഥകളിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അപകടത്തിലാവരുത്, പ്രയാസമായി എവിടെയെങ്കിലും കടക്കരുത്. അതിനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം. എന്ത് കാര്യത്തിലും, ഓരോ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും കാലാകെടുതികളും കാലാവസ്ഥകളൊക്കെ മാറി മറിഞ്ഞ് വരുന്ന കാലത്ത് ഭക്ഷണ രീതികൾ കൊണ്ട് മനുഷ്യൻ രോഗികളാകുന്ന ഒരുപാട് അവസ്ഥകളുണ്ട്. ആവും കാലത്ത് കിട്ടുന്നതൊക്കെ തിന്നും, കാണാൻ വർണ്ണമുള്ളതും കൊതിയുള്ളതും കാശ് കൊടുത്ത് തിന്നുന്ന ഒരവസ്ഥ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ ശരീരത്തിൽ. എന്നാലും അഥവാ ഞാൻ രോഗിയാകുകയാണെങ്കിൽ എൻ്റെ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരു ഇടമാണ് ഈ രോഗിയുടെ കട്ടിൽ, ഈ ആശുപത്രി കിടക്കകൾ, അല്ലെങ്കിൽ വീട്ടിലെ ഈ രോഗശയ്യ എന്ന് തീരുമാനിച്ചുകൊണ്ട് രോഗം കൊണ്ട് പാപമോചനം നേടുന്നവരായി മാറണമെങ്കിൽ നമ്മൾ ക്ഷമയുടെ കൃത്യമായ പാഠം പഠിച്ചുകൊണ്ട് വേണം. ഇല്ലൽ അബ്ദ, നബി പറയുന്നുണ്ട്, ഇല്ലൽ അബ്ദ ഇദാ സബഖത് ലഹു മിൻ അല്ലാഹി മൻസില ലം യബ്ലുഹു. അല്ലാഹു തആല ഒരു മനുഷ്യനെ ഉന്നതമായ മഹാന്മാരുടെ സാലിഹികളുടെ സ്ഥാനത്തേക്ക് ഉയർത്താൻ വിചാരിക്കുകയും ആ ഉയർത്താൻ വേണ്ടി അവന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് അവന് സാധിക്കാതെ വരികയും ചെയ്താൽ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അവൻ മഹാന്മാരുടെ സ്ഥാനത്താണ്, പരലോകത്ത് നല്ലവരുടെ സ്ഥാനത്താണ്. പക്ഷെ അതിന് മാത്രം അവൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇബ്തലാഹുല്ലാഹു ഫീ ജസദിഹി ഔ മാലിഹി ഔ വുൽദിഹി, അള്ളാഹു തആല അവന് രോഗങ്ങൾ കൊടുക്കും, അവന് ദാരിദ്ര്യം കൊടുക്കും, പ്രയാസങ്ങൾ കൊടുക്കും. എന്നിട്ട് അതിലവൻ പരീക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്തവന്റെ കൂടെ ഉന്നത സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അപ്പോൾ നമ്മൾ ക്ഷമയുടെയും ശരിയായ യഥാർത്ഥ ബോധവും ജീവിതത്തിൽ ആവും കാലത്ത് നിലനിർത്തിയാൽ തീർച്ചയായും ആവാത്ത കാലത്തും പ്രയാസ കാലഘട്ടങ്ങളിലും നമുക്ക് ജീവിക്കാനും അതിജീവിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും സാധിക്കും. മറ്റൊന്ന്, അള്ളാഹു ഗഫൂറു റഹീമാണ്, പൊറുക്കുന്നവനാണ്, അള്ളാഹു പരമകാരുണികനാണ്. ലാ യമൂതന്ന അഹദുക്കും ഇല്ലാ വഹുവ യുഹ്സിനുന്ന ബില്ല, അള്ളാഹുവിനെ പറ്റി നല്ല വിചാരത്തോടുകൂടിയല്ലാതെ മരിക്കാൻ പാടില്ല, നിങ്ങൾ ഒരിക്കലും മരിക്കാൻ ഇടവരരുത്. അതുകൊണ്ട് അള്ളാഹുവിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കണം. അള്ളാഹു എന്നെ രക്ഷിക്കും, ഞാൻ അള്ളാഹുവിനോട് എതിര് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ കരുതിക്കൂട്ടി രഹസ്യമായി തെറ്റുകൾ ചെയ്തിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ചെയ്യുന്നില്ലല്ലോ, ഉണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടല്ലോ, ഞാൻ പശ്ചാത്തപിച്ചിട്ടുണ്ടല്ലോ എന്ന ഒരു അഹംബോധം നമുക്കുണ്ടാവണമെങ്കിൽ ആ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റണം. ശഹവാത്തുകളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. നാളേക്ക് വേണ്ടി വല്ലതും കരുതി വെക്കണം. അതോടൊപ്പം അതിൻ്റെ ചികിത്സകളാണെങ്കിൽ, മറ്റു കാര്യങ്ങളാണെങ്കിൽ ശ്രദ്ധകൾ, നമ്മുടെ മുമ്പിൽ എല്ലാ കാര്യത്തിലും ശ്രദ്ധ വേണം. അള്ളാഹുവിങ്കലേക്ക് അധികാറുകൾ കൊണ്ടും തസ്ബീഹുകൾ കൊണ്ടും കാവലും ചോദിക്കണം അള്ളാഹുവിനോട്. പല ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ അധികാറുകൾക്ക് സാധിക്കും. രക്ഷപ്പെടുത്താൻ അഴുതിരി കലിമാത്തില്ലാത്തിൽ തുടങ്ങിയ അധികാറുകൾ, അധികാറു സബാഹു അധികാറുൽ മസാഹ്, രാവിലെയും വൈകുന്നേരം ചെല്ലുന്ന ദിക്റുകളിൽ നിന്ന് കൊണ്ട് അള്ളാഹു തആല മനുഷ്യരെ പല അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും മാറ്റി രക്ഷപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ രോഗിയായി കിടക്കുമ്പോൾ നമുക്കൊരു നല്ല രോഗിയ രോഗാവസ്ഥ ഉണ്ടാവണമെങ്കിൽ, പഠിച്ചവനിലേക്ക് അടുക്കുന്ന, കൂടുതൽ അടുക്കുന്ന ഒരു രോഗാവസ്ഥ ഉണ്ടാവണമെങ്കിൽ ആവും കാലത്ത് നന്മകൾ കരുതി വെക്കണം. രോഗിയായി കിടക്കുമ്പോൾ വെപ്രാളവും ജീവിതം കഴിഞ്ഞല്ലോ, എന്റെ സുഖം കഴിഞ്ഞല്ലോ എന്ന വെപ്രാളമല്ല, എനിക്ക് ഉത്തരവാദിത്തമുണ്ട്, അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ രോഗശയ്യ എന്ന

0: ഒരു തോന്നലിലേക്ക് നമ്മൾ നമ്മളെ ഇടങ്ങളെ മാറ്റുകയും അതുപോലെ കടങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും കൊടുത്തുവിട്ടാനുള്ള മനസ്ഥിതി ഉണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും ഒരു നല്ല മനുഷ്യനായി മാറാൻ അള്ളാഹു ഒരുപാട് തടസ്സങ്ങൾ നീക്കിത്തരും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ നല്ലതിലൊക്കെ നന്നായി ജീവിച്ചു പോന്നിരുന്ന ആളുകൾ പോലും രോഗിയായി കിടന്നാൽ ആയാൽ ഈ കാര്യങ്ങളൊക്കെ വിട്ട് മറന്ന് ആകെ കൂടി ഒരു നിരാശയും വെപ്രാളവും അതിലേക്ക് പോകുന്ന ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. അത് നമുക്കുണ്ടാവും. അത് ഇല്ലാതിരിക്കണമെങ്കിൽ ആ ഒരു ശീലം, അധികാറുകളുടെ ശീലം, ഇബാറത്തുകളുടെ ശീലം, പശ്ചാത്താപത്തിൻ്റെ ശീലം, അത് നമ്മുടെ നാവിലും നമ്മുടെ മനസ്സിലും നമ്മൾ ജീവിതകാലം മുഴുവനും കാത്തു സൂക്ഷിച്ചാൽ നമുക്ക് കഴിയാത്ത നാവനക്കാനേ പറ്റുള്ളെങ്കിൽ പോലും ആ പഴയ ശീലം അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു പോകുമ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് സാധിക്കും. പലപ്പോഴും രോഗികളെ സംരക്ഷിക്കുന്നവർക്കുമുണ്ട് ചില ബാധ്യത. എവിടെയെങ്കിലും രോഗം മാറ്റിക്കിട്ടണം, ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കിട്ടണം, എങ്ങനെയെങ്കിലും പെടുന്നൊന്ന് പഴയ മാതിരി ആയി കിട്ടണം എന്ന് എല്ലാവരും ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം ഒക്കെ ശരിയല്ല. പക്ഷേ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അവർ നമസ്കരിക്കാൻ മറന്നുപോയിട്ടുണ്ടാകും, അവർക്ക് ഒന്നും എടുക്കാൻ കഴിയണമെന്നില്ല, അവർക്ക് വെള്ളം തട്ടാൻ കഴിയണമെന്നില്ല, അവർക്ക് അനങ്ങാൻ കഴിയണമെന്നില്ല, ചിരിച്ചു കിടക്കാൻ കഴിയണമെന്നില്ല, കിടക്കാൻ കഴിയണമെന്നില്ല, ചിരിഞ്ഞു കിടക്കാൻ കഴിയണമെന്നില്ല, പല പ്രയാസങ്ങളും ഉണ്ടാവും. രോഗികളെ സംരക്ഷിക്കുന്നവർക്ക് നല്ല ചികിത്സ ഉറപ്പുവരുത്തുക മാത്രമല്ല, അവരെ അതത് സമയങ്ങളിൽ അവരെ കൊണ്ട് എങ്ങനെ കഴിയുന്നു അങ്ങനെ അവരെ കൊണ്ട് നമസ്കരിപ്പിക്കാൻ നമുക്ക് കഴിയണം. അവർക്ക് എന്തെല്ലാം നല്ല സമാധാനമുള്ള വാക്കുകൾ പറഞ്ഞു കൊടുക്കാമോ അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവർക്ക് നല്ലത് കേൾപ്പിക്കണം, അവരോട് കൂടുതൽ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും മയത്തിലും കാരുണ്യത്തോടുകൂടി അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി പറയണം. നിരാശയുടെയും ദുരിതത്തിൻ്റെയും വാക്കുകളല്ല, അവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് അഥവാ ഇതാണ് ജീവിതത്തിൻ്റെ അവസാനമെങ്കിൽ നല്ല നിലയ്ക്ക് മരിക്കാനുള്ള അവസരം, ഇബാറത്തുകൾ ചെയ്യാനുള്ള അവസരം, എല്ലാ ബാധ്യതകളും തീർക്കാനുള്ള അവസരം അവർക്കൊരു പക്ഷേ അവർക്ക് കഴിയണമെന്നില്ല, നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടങ്ങളും നമ്മൾ അഭിമുഖീകരിക്കും. ആ സമയങ്ങൾ നമ്മളത് ഉപയോഗപ്പെടുത്തണം. അതിനുള്ള ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ, ആ സമയത്ത് ആ ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ മരണവെപ്രാളത്തിൽ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാനുള്ള ഒരു നാവും ഒരു മനസ്സും നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവൻ ബാക്കി കിടക്കുന്ന ഒരു അല്പമെങ്കിലും ജീവൻ ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമല്ലോ എന്നൊരു തോന്നലുണ്ടാകണമെങ്കിൽ നല്ല കാലത്ത് ആ അടിസ്ഥാനത്തിൽ ജീവിച്ച് വളർന്നു പോകണം. അള്ളാഹു അതിന് നമുക്കെല്ലാം തോപ്പിക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തെ അള്ളാഹു തന്നെ നന്നാക്കി തീർക്കുമാറാവട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ പാവങ്ങളായ നമ്മുടെ ദീന് പഠിപ്പിക്കുന്ന അധ്യാപകർക്ക്, അതിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളൊക്കെ അതിൽ സഹായിക്കണം. ഒന്നുകിൽ ആ ബക്കറ്റിലിടുക, അല്ലെങ്കിൽ ആ ചുവരിൽ രണ്ട് ഭാഗത്തും QR കോഡുകളുണ്ട്. അതിൽ നിങ്ങളുടെ ഒരു സഹായം കൊടുത്താൽ അവർക്കൊരു ചെറിയ കൊച്ചു കൂരകളെങ്കിലും കടന്നിറങ്ങാൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. 10-14 എണ്ണം നമ്മൾ ഉണ്ടാക്കി പണി പൂർത്തിയാക്കി താമസിക്കാൻ താക്കോൽ കൊടുത്തിട്ടുണ്ട്. 10-24 എണ്ണം ഇപ്പോൾ പണി ദ്രുതഗതിയിൽ ഈ വർഷക്കാലത്തിന് മുമ്പ് തീരണമെന്ന് വിചാരിച്ചതാണ്, തീർന്നിട്ടില്ല. അത് തീരാനുള്ള സംവിധാനങ്ങളായിട്ടുണ്ട്. പക്ഷെ അതിലേറെ ഇനിയും ആളുകൾ വരിയിൽ കാത്തിരിക്കുന്നുണ്ട്. ഒരു കിടപ്പാടം കാത്തി അവർക്ക് ഒരു കല്ലെങ്കിലും അല്ലെങ്കിൽ ഒരു ചാക്ക് സിമെന്റെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ ഇടമെങ്കിലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങളൊക്കെ സഹായിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അള്ളാഹു തആല നമ്മയും സഹായിക്കുമാറാവട്ടെ. നമ്മയും അള്ളാഹു തആല സാലിഹീങ്ങളുടെയും സ്വാദാക്കളുടെയും അമ്പിയാക്കളുടെയും സിദ്ദീഖുകളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾക്ക് അള്ളാഹു തആല ശാന്തിയും ശമനവും സമാധാനവും നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر للمؤمنين والمؤمنات آمين برحمتك يا رب العالمين.
1: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ. മസ്ജിദുൽ ഇസ്ലാഹ് പറപ്പൂർ, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേട്ടത്. പ്രവർത്തനങ്ങൾ ഇഖ്ലാസ് ഉള്ളതാക്കുക, ആത്മാർത്ഥതയുള്ള പ്രവർത്തനമാണ് നമുക്ക് വേണ്ടത് എന്നതായിരുന്നു ഇന്നത്തെ അൽ മിമ്പറിലൂടെ നാം മനസ്സിലാക്കിയത്.

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: കരസേനയിൽ 76 ഒഴിവ്. കരസേനയിൽ 2027 ഏപ്രിലിൽ ആരംഭിക്കുന്ന 125-ാമത് NCC സ്പെഷ്യൽ എൻട്രി സ്കീം പ്രവേശനത്തിന് ഓഗസ്റ്റ് 20 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. പുരുഷന്മാർക്ക് 70 ഒഴിവും സ്ത്രീകൾക്ക് 6 ഒഴിവുമാണുള്ളത്. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. യോഗ്യത 50% മാർക്കോടെ ബിരുദം അല്ലെങ്കിൽ തത്തുല്യം. പ്രായം ജനുവരി 1 19 മുതൽ 25 വരെ പരിഗണിക്കും. ശാരീരിക യോഗ്യത കരസേനാ വെബ്സൈറ്റിൽ നൽകിയ നിർദ്ദിഷ്ട മാനദണ്ഡമനുസരിച്ചുള്ള ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം. തിരഞ്ഞെടുപ്പ്, SSB ഇന്റർവ്യൂവിൻ്റെയും ശാരീരിക ക്ഷമതാ പരിശോധനയുടെയും വൈദ്യപരിശോധനയുടെയും അടിസ്ഥാനത്തിലായിരിക്കും. ഓൺലൈൻ രജിസ്ട്രേഷനും മറ്റു വിവരങ്ങൾക്കുമായി www.joinindianarmy.nic.in.
4: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരുവിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം വാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: ഇന്ത്യക്കകത്തും പുറത്തുമായി വ്യത്യസ്ത പ്രദേശങ്ങളിലേക്കുള്ള യാത്രകളുടെ വിവരണം പീസ് റേഡിയോയിൽ. ദൃശ്യം. ദൃശ്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ജാമിയ മില്ലിയ, ഡൽഹിയിലേക്കുള്ള കവാടം. ജാമിയ മില്ലിയയിലെ തൻ്റെ യാത്രാനുഭവങ്ങൾ ജസീൽ കൊടിയത്തൂർ പീസ് റേഡിയോ പ്രതിനിധി നുസ്ഹാൻ രണ്ടത്താണിയുമായി പങ്കുവെക്കുകയാണ്. ഈ ഭാഗം നമുക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ദൃശ്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ദൃശ്യത്തിലുള്ളത് പ്രിയ സുഹൃത്ത് ജസീൽ കൊടിയത്തൂരാണ്. ജസീൽ മദനി അല്ലേ? ജസീൽ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിമാരിലൊരാളാണ്. ഇൻഷാല്ലാ അപ്പോൾ ജസീൽക്ക നമ്മുടെ കൂടെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രൂപത്തിലാണ്. ഒരുപാട് കാലമായിട്ടുള്ള സുഹൃത്താണ്. അപ്പോൾ ഞാനിങ്ങനെ ഡൽഹിയിലേക്കുള്ളൊരു അനുഭവം ജസീൽക്കയുടെ കൂടെ യാത്ര ചെയ്തൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു. സുഹൃത്ത് ഫുഹാദ് അനുഭവം പറഞ്ഞത് എന്താ വെച്ചാൽ, താനുള്ളവരുള്ള അപ്പോൾ ബന്ധു കൂടിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഡൽഹിയിലേക്ക് പോയൊരനുഭവം പറഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഡൽഹിയിൽ പോയിരുന്നു എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചൊക്കെ ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ആ അനുഭവത്തിൽ നിന്ന് തുടങ്ങാൻ വിചാരിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ആ അനുഭവം എന്തായിരുന്നു എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ച് കുറച്ച് നർമ്മം നിറഞ്ഞൊരു അനുഭവമാണ് തോന്നുന്നത്.
3: ഡൽഹിയിൽ പോണത് എൻ്റെ തുടക്കം ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്, ഫൈനൽ ഇയറായ സമയത്ത് നമ്മൾ പിന്നീട് ആലോചിക്കുന്നത് പി ജി എവിടെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ചർച്ച. അപ്പോൾ അന്ന് പുറത്ത് പോകുന്ന ഒരു ട്രെൻഡുണ്ട്, ഹൈദരാബാദ്, ഡൽഹി, പിന്നെ ഇങ്ങനെയുള്ള ഏരിയകളിൽ.
2: ഡിഗ്രി പഠിച്ച മദീനത്താണ്?
3: അതെ, മദീനത്തും പുളിക്കലാണ് പഠിച്ചത്. അവിടെ നിന്നാണ് ഫുആദ് നമ്മൾ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ ചർച്ചകളിൽ, നമ്മൾ തൊട്ട് സീനിയേഴ്സൊക്കെ ഇങ്ങനെ ഹൈദരാബാദ് പോയ ആളുകളുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് പുറത്ത് പോയി പഠിക്കാം എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എൻട്രൻസിൻ്റെ സമയത്ത് ജെ എൻ യുവിൻ്റെയും അതേപോലെ ഇഫുള്ളു ജാമ്യമൊക്കെ എഴുതി. അപ്പോൾ എഴുതാനുള്ള ജാമ്യൻ്റെ എൻട്രൻസാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നമ്മളത് അങ്ങനെ അവിടെ വിചാരിച്ചിട്ടില്ല. അന്നൊക്കെ ഒരു 2014 ഈ ഡിഗ്രീൻ്റെ അവസാന വർഷം. അപ്പം അന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് വലിയൊരു കോസ്റ്റ്, നമ്മൾ എക്സ്പെൻസ് വരുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പിന്നെ മീറ്റ് ചെയ്യോ, അങ്ങനെ പോകാൻ കഴിയോ ഒന്നും നമ്മൾ ചർച്ചയിലില്ല. പക്ഷേ എൻട്രൻസ് എഴുതാൻ അവിടെ പോകണം എന്നുള്ളൊരു നിർബന്ധിത സാഹചര്യം വന്നപ്പം എല്ലാവരും പോകേണ്ടി വന്നതാണ്. അപ്പോൾ എൻട്രൻസിൻ്റെ വിഷയം പറയുകയാണെങ്കിൽ, ജെ എൻ യു ഇഫ്ളു നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ എഴുതാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ജെ എൻ യു നമ്മൾ കോഴിക്കോട് തന്നെയാണ് എഴുതിയത്. ഇഫ്ളു അന്ന് എറണാകുളത്താണ് സെൻറ്റർ ഉണ്ടായിരുന്നത്. ഒക്കെ എഴുതി അറ്റൻഡ് ചെയ്തു. പിന്നെ ഡൽഹിയിൽ പോകേണ്ടി വന്നു ജാമ്യൻ്റെത് വരാൻ. അപ്പോൾ ജാമ്യൻ്റെത് എഴുതാൻ ഡൽഹിയിൽ പോകേണ്ടി വന്നു. അതിൽ പിന്നെ ആ പോക്കാണ് യഥാർത്ഥത്തിൽ എനിക്കാണ് ഫുവാദ് എൻ്റെ 10-12 പേരുണ്ടായിരുന്നു. നമ്മൾ പുളിക്കെന്ന് പഠിച്ചവർ, റൗദത്തുനിന്ന് പഠിച്ച ആളുകൾ, സുല്ലമെന്നുള്ള ആളുകൾ 10-12 പേരുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇടക്ക് ഷെയർ ചെയ്യും. അപ്പോൾ ഫുവാദ് അതിലുള്ള ഒരാളായിരുന്നു. നമ്മൾ പണ്ടത്തെ അന്നത്തെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തു നോക്കുമ്പോഴേ, അപ്പോൾ അന്ന് പോയ ആളുകൾ, അന്ന് എൻട്രൻസ് എഴുതിയ പിന്നെ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ ജാമ്യൻ്റെ മുമ്പിൽ ഇരുന്ന് വട്ടം കൂടി ഇരുന്നൊക്കെ ഫോട്ടോ നമ്മളിങ്ങനെ അയവിറക്കും.
2: അപ്പോൾ തുടക്കം തുടങ്ങുന്നു എനിക്ക് തോന്നുന്നു ആ സംഭവത്തിന് തുടങ്ങാന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ആ ഫാദർ സൂചിപ്പിച്ചു മറ്റേ ഒരു പള്ളിയിൽ കയറി അനുഭവം പറഞ്ഞു.
3: അത് പിന്നെ ട്രെയിൻ യാത്ര ശരിക്ക് അവിടേക്ക് എത്തുന്ന യാത്ര. പിന്നെ ഞാൻ അത്ര ദൂരം ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. നമ്മൾ ചെറിയ നാട്ടിലുള്ള കണ്ണൂർ, പരപ്പനങ്ങാടി അങ്ങനെയുള്ള ദൂരങ്ങൾ മാത്രമേ നമ്മൾ അത്ര ട്രെയിനിൽ പോയിട്ടുള്ളൂ. അപ്പോൾ ഈ ഡൽഹിയിലേക്ക് ട്രെയിൻ പോകുക പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യാത്രകളിലും ഓരോന്നും അതിൻ്റെതായ രൂപത്തിൽ ആസ്വദിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ യാത്ര. നമ്മൾ ദൃശ്യത്തിൻ്റെ വിവിധ എപ്പിസോഡുകളിൽ നമ്മൾ കാണുന്നുണ്ട് പല യാത്രകളും അനുഭവങ്ങളും കേൾക്കലുണ്ട്. അപ്പോൾ ട്രെയിൻ യാത്രയിൽ എന്തൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പിക്ചർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഒരു കാര്യം ട്രെയിനിൻ്റെ വിഷയത്തിൽ പറയാനുള്ളത്, ഈ സമയം അറിയുക എന്നുള്ളൊരു വിഷയം. ദിവസം, കാരണം 2 ദിവസം യാത്ര ഉണ്ട്, 44 മണിക്കൂർ, 2 ദിവസത്തിനടുത്ത് നമുക്ക് ഓടാനുണ്ട്. പലപ്പോഴും ടിക്കറ്റിൻ്റെ വിഷയത്തിൽ എന്നും ഓടുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് അതാണ് എല്ലാം പെട്ടെന്ന് ടിക്കറ്റ് കിട്ടാവുന്നത്. അതാണ് അതിനൊരു കാരണം ഞാൻ എനിക്ക് ബോധ്യപ്പെട്ടത്, ഇത്രയും കാലത്തെ പരിചയത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത്. അത് ഡെയിലി ഉണ്ട് വണ്ടി, പക്ഷേ അതിനപ്പുറം അതിൻ്റെ യാത്രാ സമയം കുറച്ച് കൂടുതലാണ്. മറ്റു വണ്ടികളെ അപേക്ഷിച്ച് 46-46.5 മണിക്കൂർ വരെ അത് പോകുന്നുണ്ട്. പലപ്പോഴും ചിലപ്പോൾ ലേറ്റൊക്കെ ആവലുണ്ട്. എന്നാൽ 35-39 ഒക്കെ മണിക്കൂറിൽ എത്തുന്ന വണ്ടികളുണ്ട്. കുറേ ആളുകൾ അതാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ മംഗളയിൽ യാത്ര ചെയ്യുമ്പം, പ്രത്യേകിച്ച് 2 ദിവസം വരുമ്പോൾ പലപ്പോഴും ചോദിക്കേണ്ടി വന്നൊരു സംഭവം എന്താ വെച്ചാൽ, ഇന്ന് ഏതാ ദിവസം? ട്രെയിൻ കയറിയിട്ട് നമ്മൾ യാത്ര പോയിട്ട് ഇന്ന് ഏതായിരുന്നു ദിവസം പലപ്പോഴും ചോദിക്കാൻ വന്നിട്ടുണ്ട്.
2: ചിലപ്പോൾ നമുക്ക് ഈ 2-3 ദിവസം ഒരുമിച്ച് ഓഫ് ഡേ കിട്ടിയത് നമ്മൾ ചോദിക്കില്ല. ട്രെയിൻ കയറി കഴിഞ്ഞാൽ ദിവസം
3: ഈ പത്രം വായന നാട്ടിൽ നിന്ന് കുറച്ചുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ വിട്ട് പള്ളി വിട്ട് തിരിച്ചു പോകുമ്പം എന്നും കയറിയിട്ട് ജസ്റ്റ് വായിക്കലുണ്ട്. അപ്പം നമ്മൾ ഡേറ്റ് ഒരു ചെറിയൊരു ഓർമ്മ ഉണ്ടാവായിരുന്നു. പക്ഷേ ട്രെയിനിൽ എത്തുമ്പം ഇവിടെ നിന്നൊക്കെ ചിലപ്പം രാവിലെയൊക്കെ ഉള്ള വണ്ടിയാണെങ്കിൽ ഇപ്പോൾ കിട്ടും സ്റ്റേഷനോ അല്ലെങ്കിൽ വണ്ടിയിൽ തന്നെ കൊണ്ടു നടക്കും. കേരളം വിടുന്ന വരെ നമുക്ക് ആ പത്രത്തിൻ്റെ ടച്ച് ഉണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടും. അത് അതിനുവേണ്ടി അത് കിട്ടണമെന്ന് നിർബന്ധ ആളുകളൊക്കെ വാങ്ങലുണ്ട്. പക്ഷേ അതൊരു സംഭവ സമയത്തിൻ്റെ ഒരു വിഷയം. ഡേറ്റ് മാറണതൊക്കെ ഒരു ട്രെയിനിൻ്റെ വിഷയത്തിൽ. പിന്നെ ഓരോ പല സംഗതികളും നമ്മളിങ്ങനെ, ഞാൻ അന്ന് എനിക്കൊന്ന് ജാമ്യയിൽ പഠിക്കാൻ തുടങ്ങി സമയത്താണ് എഴുതി തുടങ്ങിയത്. യാത്രക്കുറിപ്പും സംഗതികളൊക്കെ എഴുതി ഫേസ്ബുക്കിൽ ഇങ്ങനെ ഓരോരോ ഭാഗമായിട്ടിങ്ങനെ വിട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുമ്പുള്ള നടത്താണ് എൻട്രൻസ്. അപ്പോൾ എൻട്രൻസിൻ്റെ യാത്രയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ 12 പേരിങ്ങനെ ബുക്ക് ചെയ്ത് പോയി. അവിടുന്ന് ഓരോന്ന് നമ്മൾ പറയുമ്പോൾ സ്റ്റേഷനിലെത്തുമ്പോൾ അവിടെ നിസാമുദ്ദീൻ സ്റ്റേഷന് അത്യാവശ്യം വലിയ സ്റ്റേഷനാണ്.
2: എവിടുന്ന് കയറിയത്?
3: അത് കോഴിക്കോട് നിന്നാണ് നമ്മൾ എല്ലാവരും ടിക്കറ്റ് എടുത്ത് കയറുന്നത്. അങ്ങനെ എല്ലാവരും ബുക്ക് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ സീറ്റ് അത്ര വലിയ യാത്രയായതുകൊണ്ട് പിന്നെ സ്ലീപ്പർ ആണ് ബുക്ക് ചെയ്തത്. പക്ഷേ പിന്നീട് നമ്മൾ അവിടുന്ന് പഠിക്കുന്ന സമയത്ത് പലപ്പോഴും ജനറലിൽ ഇങ്ങോട്ട് തിരിച്ചു വന്നതൊക്കെ ഉണ്ട് പെട്ടെന്നുള്ള വരവിലും. പിന്നെ ചില വണ്ടികൾക്ക് ജനറലിൽ വലിയ റിസ്ക് ഇല്ലാത്ത വണ്ടികൾ, സ്റ്റോപ്പ് കുറവുള്ള, അന്നൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് ചേർന്നതിന് ശേഷം ഫസ്റ്റ് വരവ് പിന്നെ സമ്പർക്രാന്തി എക്സ്പ്രസ് എന്ന് പറഞ്ഞ നല്ല സ്പീഡുള്ള വണ്ടിയുണ്ട്. 10 സ്റ്റോപ്പ് അന്ന് 10-ാമത്തെ സ്റ്റോപ്പ് കോഴിക്കോടാണ്. ഡൽഹിയിൽ നിന്ന് ഓരോ സ്റ്റേറ്റിൽ ഒരു സ്റ്റോപ്പൊക്കെ ഉള്ളൂ. അപ്പോൾ അതിലേക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. ഇൻഷാല്ലാ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഡൽഹിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിസാമുദ്ദീൻ, ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ ഓരോന്നിനെ പറ്റിയും കുറേ പറയാനുണ്ട്. അതൊരു ദർഗയുടെ ഒരാളുടെ അന്നത്തെ മുമ്പ് കാലത്ത് ജീവിച്ച വലിയൊരു ഒരു നേതാവ്, നെറ്റൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി പഠിക്കാനുണ്ട്. അയാളുടെ പേരിലാണ് ആ ഒരു സ്റ്റേഷനുള്ളത്. ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്, 10-17 കുറേ പ്ലാറ്റ്ഫോമുകൾ അവിടെ ഉണ്ട്. ന്യൂഡൽഹിയിലും ഉണ്ട് ഇതേപോലെ പ്ലാറ്റ്ഫോമുകൾ. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പം നമ്മളെ സ്വീകരിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും, ഏ പരിചയമില്ലാത്ത കുറേ ആൾ. അവർ ടാക്സിക്കാരാണ് എടുക്കാൻ പോകേണ്ടത്, എടുക്കാൻ പോകേണ്ടത് വെച്ച് നമ്മൾക്ക് നമ്മളെക്കാട്ടിലും താല്പര്യം ഓൽക്കായിരിക്കും നമ്മൾ പോകേണ്ടിയെടുത്ത്. അത് പല സമയത്തും നമുക്ക് പരിചയമില്ലെങ്കിൽ പറ്റിക്കപ്പെടുന്ന ഒരു ഒരു ഭാഗമാണ് അവിടെ. പലപ്പോഴും ആ ഒരു തലത്തിൽ നമ്മൾ ഉറുദു അല്ലെങ്കിൽ ഹിന്ദി അറിയാത്ത ആളുകളായിരിക്കും. അപ്പോൾ അവരെ അറിയണമെന്നുണ്ട്, പുതിയ ആൾക്കാരാണ്, പല നാട്ടിൽ നിന്ന് വരുന്നതാണ്, കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളാണെന്നുള്ള നിലക്ക് ഹിന്ദി തീരെ അറിയില്ല എന്നുള്ളവർക്ക് ഇവരെന്ത് ചെയ്യും, പിന്നെ നാടൊന്നും പരിചയമില്ലാത്തതുകൊണ്ട് നമ്മൾ നല്ലോം നമ്മളെ ഭാഷ പറഞ്ഞാൽ പിഴിയും, ഇല്ലാത്ത ഫീസ് കൂടുതൽ വാങ്ങും. അങ്ങനെയൊക്കെ അവർ വാങ്ങുമ്പോൾ ഇത്ര നോക്കുക പറയും, ഇത്ര ഉള്ളു നോക്കുക, നമ്മളെ ലഗേജും കാര്യമൊക്കെ കയറ്റി നമ്മളങ്ങനെ ജാമ്യൻ്റെ അടുത്തേക്ക് പോവാണ്. ഒരു പ്ലാനും ഇല്ല എവിടെയാണ് താമസിക്കുക എന്താണ്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടാണ് നമ്മൾ കുറേ ടീമിനെ കോൺടാക്ട് ചെയ്യുന്നത്. അവിടെയുള്ള ഹെൽപ്പ് ഡെസ്ക് കുറേ ടീമുകളുണ്ട്, പല ടീമുകളുണ്ടാവും. അപ്പോൾ ഹെൽപ്പ് ഡെസ്കിനെ ബന്ധപ്പെട്ടപ്പോൾ നിങ്ങളിങ്ങനെ അന്നത്തെ എനിക്ക് ഓർമ്മയുള്ള പേര് നമ്മൾ കൊർഡോവ എന്ന് പറഞ്ഞ ഓരോരോ പിന്നെ അവർ നിൽക്കുന്ന സ്ഥലം ഹോസ്റ്റലിന് പുറത്ത്, അതായത് ഹോസ്റ്റലിൽ അവർ സംവിധാനം ഉണ്ട്, യൂണിവേഴ്സിറ്റിൻ്റെ ജാമ്യ മില്യൻ്റെ ഹോസ്റ്റലുണ്ട്, പക്ഷേ അതിൽ നിൽക്കാത്ത പുറത്തുള്ള ആളുകളുണ്ട്. അവരാണ് ഇത്തരം പിന്നെ എൻട്രൻസിൽ വരുന്ന ആളുകൾക്കൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. ആ അന്ന് എടുത്തു പറഞ്ഞൊരു സംഗതി, ഭയങ്കര ചൂടുള്ള സമയമാണ്. ഏപ്രിൽ 4 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 അന്ന് 2014 നമ്മൾ എൻട്രൻസ്. അത് ഞാൻ വീണ്ടും ഓർമ്മിക്കാനുള്ള ഡേറ്റ് കറക്റ്റ് ഓർമ്മിക്കാനുള്ള സംഗതി, ഞാൻ അന്നത്തെ നമ്മുടെ ഷൂട്ട് കേസ് ഇപ്പോഴും ഉണ്ട്, ജാമ്യൻ്റെ അഡ്മിറ്റ് കാർഡൊക്കെ ഇപ്പോഴും, നമ്മൾ ഫോട്ടോ ഒട്ടിച്ച അഡ്മിറ്റ് കാർഡും എക്സാം ഡേറ്റൊക്കെ എഴുതിയ ഇതിപ്പോൾ ഇപ്പോൾ അടുത്ത് നമ്മൾ ഇങ്ങനെ എടുത്തപ്പോൾ കണ്ടിരുന്നു. അപ്പം അന്ന് ചൂട് ഭയങ്കരമാണ്. അപ്പം എ സി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെപ്പറ്റി ആലോചിക്കാൻ, ചിലവുള്ളതുകൊണ്ട് നമ്മൾ തീരെ ആലോചിക്കാൻ കഴിയില്ല. നമ്മൾ അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്, മിക്ക ആളുകളും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സാമ്പത്തികമായി വളരെ വീക്കാണ്. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കൊർഡോവയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, കൊർഡോവ അതേപോലെ ബഗ്ദാദ് ഇങ്ങനത്തെ ഇസ്ലാമിക് ഹിസ്റ്ററിയിലുള്ള കുറേ പേരുകളുണ്ട്. അതാണ് ഇവർ ഇവരുടെ പിന്നെ ഹോസ്റ്റൽ ഓല് നിൽക്കണ സ്ഥലം, ഹോസ്റ്റലല്ല പുറത്ത് നിൽക്കുക, പേയിങ് ഗസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്, മാസം മാസം പൈസ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അതിൽ അൻസാരി എന്ന് പറഞ്ഞ ആളെപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ബാക്കി കുറേ ആൾക്കാരുണ്ട്, ഗഫൂർക്ക് ഗഫൂർക്ക വഴിയാണ് നമുക്ക് ഈ റൂമിൻ്റെ സെറ്റപ്പ്, ഇന്ന സ്ഥലത്ത് പോയി നിൽക്കുക, അവിടെ കുഴപ്പമില്ല, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ വെക്കേഷൻ സമയത്താണ് ഇത് നടക്കുക. അവിടുത്തെ വെക്കേഷൻ ചൂട് കൂടുമ്പോഴാണ് വെക്കേഷൻ ഉണ്ടാവുക, എല്ലാവരും നാട്ടിലായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് ചുരുങ്ങിയ ആളുകൾ അവിടെ നിൽക്കാൻ നിർബന്ധിതര ആളുകൾ അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർ മാത്രം അവിടെ ഉണ്ടാവുള്ളൂ. ഈ അൻസാരി കൊച്ചിയാണ് അവരെ നാട്, ഇപ്പോഴും നമ്മളെ നമ്പറിൽ കോണ്ടാക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അൻസാരി പിന്നെ അന്ന് പറഞ്ഞൊരു ഒരു ഒരു ഒരു മോട്ടിവേഷണൽ സംസാരം ഇപ്പോഴും ഞാൻ ഇങ്ങനത്തെ എൻട്രൻസിന് പോകുന്ന എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്തിട്ട് പഠിക്കുക, കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് അള്ളാഹ് തരുന്നതാണ് തൗഫീഖ്. അപ്പം അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 40+ ആണ് അന്നത്തെ ചൂട്, 42 ഒക്കെ നോർമൽ അവിടുന്ന്, പിന്നെ ഹൈ ആകുമ്പോൾ 46-47 വരെ പോയതുണ്ട്. ഭയങ്കര നമ്മൾ എന്ത് ചെയ്താലും നമ്മളിങ്ങനെ രാത്രി പോലും നമ്മൾ എന്ത് ചെയ്യണം വീശിക്കൊണ്ടിരിക്കുന്ന സമയം, നമ്മൾ എ സി കാര്യം ആ ഇവിടെ 35 കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര റിസ്ക്കാണ്. അപ്പം അന്ന് ആ അതുകൊണ്ടാണ് അവിടെ വെക്കേഷൻ അവിടെ കൊടുക്കണമെന്നൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലായത്. അങ്ങനെ കൊർഡോവയിൽ നമ്മളിങ്ങനെ നമ്മളെ അതിങ്ങനെ അത്ര ചൂട് അനുഭവിക്കുന്നതും പിന്നെ ഇത്ര പേര് ഒരുമിച്ച് ഒരു ഒരു സ്ഥലത്ത് പരമാവധി ആളുകൾ ഇങ്ങനെ കൊള്ളിച്ചിട്ട് ഒരു അഡ്ജസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. നമുക്ക് പരമാവധി ചിലവ് കുറക്കണം, പിന്നെ വേറെ സൗകര്യങ്ങൾ നമുക്ക് അറിയില്ല, കോണ്ടാക്റ്റ് ഇല്ല, അതൊക്കെ പിന്നെ അന്നത്തെ അനുഭവത്തിൽ ഇന്നും അൻസാരിൻ്റെ നമ്മളിങ്ങനെ കുറേ ആൾക്കാർ ഇരിക്കും വായിക്കാനിരിക്കും, നല്ലോണം ഇങ്ങനെ തന്നെ വേണ്ടത് മുപ്പരിങ്ങനെ പ്രോത്സാഹിപ്പിക്കും. മുപ്പരിക്ക് നമ്മളറിയില്ല, നമ്മൾക്ക് മുപ്പരി അറിയില്ല, പക്ഷേ ഈ ഒരു ബന്ധം പഠനം അക്കാഡമിക് വിഷയത്തിൽ അത്രയും ഇപ്പോഴിപ്പോൾ നല്ല ലെവലിൽ മാഷാല്ല ലണ്ടനിലൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. മുപ്പരിപ്പോഴത്തെ പ്രൊഫഷനായിട്ട് അത്യാവശ്യം നല്ലൊരു ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന ഉണ്ടാവുമെന്നുള്ള എനിക്ക് മനസ്സിലായി. അത്രയും നല്ല മാഷാല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അങ്ങനെ അവിടുന്ന് നമ്മൾ എൻട്രൻസ് എഴുതി, പിന്നെ എൻട്രൻസ് ചെയ്താൽ നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് നിങ്ങൾ പറഞ്ഞ അനുഭവം ഏത് പള്ളിയിലേക്ക് പോയിട്ട്, ഈ ഹനഫി മദഹബിനെ പിൻപറ്റുന്ന പള്ളികളാണ് കൂടുതലായിട്ട് അവിടെ ഉണ്ടാവുക, മിക്ക ഭൂരിഭാഗം പള്ളികളും. പിന്നെ സൽഫി പള്ളിയൊക്കെ ഉണ്ടെന്നുള്ളത് പിന്നെ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ അന്ന് പള്ളിയിൽ രാത്രി ചെന്നപ്പോൾ നമ്മളിവിടെ വലബാലീൻ കഴിയുമ്പോഴേക്കും ആമീൻ എന്ന് നമ്മൾ ഉച്ചത്തിൽ പറയും, ഒരുമിച്ച് പറയും. അന്ന് ഫസ്റ്റ് അനുഭവം ഇതാണ്. ശരിക്കും നമ്മൾ പെട്ടുപോയി നമുക്ക് പിന്നെ സംസ്കാരം നമ്മൾ അറിയാം. ഉറക്കെ നമ്മളെല്ലാവരും ആമിൻ ചൊല്ലി. അപ്പോൾ കുറച്ച് സ്ഥലത്ത് നിന്ന് മാത്രം ഇങ്ങനെ ആമിൻ അടുത്ത് കേട്ട സമയത്ത് സംസ്കാരം കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും ഒരു ഒരു ഒരു നമ്മളെന്തോ എന്തോ ചെയ്തു പോയാൽ ഓൽക്കൊരു ഒരു കൗതുകമായിരിക്കും, പുതുമ ഉണ്ടാവും. കാരണം അവർ എല്ലാവരും സൈലൻ്റായിട്ട് ആമിൻ പറയുന്ന ആളുകളാണ്. അപ്പോൾ അത് വലിയൊരു ഇതായിരുന്നു. പിന്നെ ഭക്ഷണം അതിൽ പലതും എടുത്ത് പറയണം. അടുത്ത മൊത്തത്തിലെടുത്ത് പറയുമ്പോൾ ഈ ഹോസ്റ്റലുകൾ മൊത്തത്തിലെ റോഡ് സാധാ റോഡ് സെറ്റപ്പ് റോഡായിരിക്കും. ഹൈവേ ഒക്കെ വളരെ നല്ല ഒരുപാട് വാഹനങ്ങൾക്ക് പോകാവുന്ന, അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ട്രാഫിക് സിഗ്നലൊക്കെ 12 മിനിറ്റ് വെയിറ്റിംഗ് ഉള്ള ട്രാഫിക് സിഗ്നലൊക്കെ ഉണ്ട് അന്ന്. വലിയ തിരക്കുള്ള സ്ഥലത്ത്, എല്ലായിടത്തും അല്ല വളരെ തിരക്കുള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ ഓട്ടോയിലൊക്കെ പോയിട്ട് സ്ക്രീനിൽ നോക്കുമ്പോൾ 12 മിനിറ്റ് വെയിറ്റിംഗ്. വണ്ടി ഓഫാക്കിയാടെ പല പണി എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരപ്പം പത്രം വായിക്കണമല്ലോ, അവിടുത്തെ പത്രം വായിക്കുന്ന ആളുകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ റോഡ് സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റ് ക്ലീൻ ആയിരിക്കും. പക്ഷേ ഗല്ലി എന്ന് പറയും, നമ്മൾ ഈ ഉള്ളി ഏരിയയിലേക്ക് പോയാൽ ഗല്ലി നമ്പർ എന്ന് പറയും. അപ്പോൾ ഗല്ലീൻ്റെ ഉള്ളിലോട്ട് പോയാൽ അത്യാവശ്യം നമ്മൾ നാട്ടിൽ നിന്ന് പോയ ആളുകൾക്ക് വൃത്തി നല്ലോണമാണെന്നുള്ളവർക്കൊന്നും ചിലപ്പോൾ അത്ര സഹിക്കാൻ പറ്റാത്ത ഒരു ഒരു ഒരു അവസ്ഥയാണ് അവിടെ ഉള്ള ഗല്ലികളിലുള്ളത്. അപ്പോൾ ഗല്ലിയിൽ അതിൻ്റെ അടുത്ത് പള്ളിയും കാര്യങ്ങളും, സൈഡിൽ പള്ളിയൊക്കെ ഉണ്ടാവും. പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ നല്ല വൃത്തിയായിരിക്കും.
2: അപ്പോൾ നമ്മൾ ഈ ന്യൂസ് ചാനലുകളിലും റിപ്പോർട്ടുകളിലും വീഡിയോകളും കാണുന്നത് യഥാർത്ഥത്തിൽ ഡൽഹിയുടെ നല്ലൊരു വശമാണ്.
3: അതെ, ന്യൂ ഡൽഹി എന്ന് പറഞ്ഞ ശരിക്ക് നമ്മളിപ്പോൾ ഈ ട്രംപ് വന്ന സമയത്ത് മറച്ചു എന്നറിയില്ലേ, ഓൾഡ് ഡൽഹിയെ മറക്കാനൊരു മതിൽ വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഓൾഡ് ഡൽഹിയിൽ ശരിക്കും ന്യൂ ഡൽഹിയിൽ തന്നെ ഉള്ള ഏരിയകളിൽ ചെന്നാൽ നമുക്ക് ഇത്തരം പിന്നെ വളരെ മനസ്സിന് നമുക്ക് നമ്മളുടെ ഒരു പ്രകൃതം ഇവിടുത്തെ വൃത്തി നല്ലവണ്ണം നമ്മൾ നല്ലവണ്ണം കുളിച്ച് വെള്ളം നല്ലോണം കിട്ടണം, നല്ല വൃത്തി കീപ്പ് ചെയ്യുന്ന ആളുകളാണ് മലയാളികൾ. പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസം ഇതുണ്ടാക്കും. പിന്നെ അത് നമ്മൾ അതിനോട് താതാത്മ്യപ്പെട്ട് വരും കുറച്ച് കഴിയുമ്പോൾ.
2: ഇതിപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് എത്തിയതിൻ്റെ ഇടയിൽ വേറൊരു ട്രെയിനിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ട്രെയിനിലേക്ക് ജസ്റ്റ് ഒരു അനുഭവം ഇപ്പോൾ വൃത്തിയുമായി ബന്ധപ്പെട്ടപ്പോൾ പോവാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രയാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേറ്റ് കടന്നിട്ടാണ് പോകുന്നത്, വ്യത്യസ്തങ്ങളായിട്ടുള്ള കൾച്ചറുകളിലൂടെ മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ട്. പലപ്പോഴും ഡൽഹി യാത്രകളെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയാറുണ്ടത് എങ്ങനെ പോയിട്ടും കല്ല ട്രെയിനിൽ പോയാലാണ് അതിൻ്റെ, അതോ ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ്സിൽ പോകണം എന്ന് പറയാറുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു അനുഭവം കിട്ടാറുള്ളതെന്ന് പറയാറുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്റ്റേറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടായ
3: അനുഭവത്തിന് വിഷയം പറയുകയാണെങ്കിൽ മംഗളയിൽ തന്നെ പോകണം ഒരുവട്ടമെങ്കിലും. ഞാൻ പറയലതാണ് ഒരുവട്ടമെങ്കിലും മംഗളയിൽ എന്ത് ചെയ്യണം, ഡൽഹിയിലേക്ക് പോകണം. അതിൽ അന്നത്തെ എണ്ണ ഞാൻ എൻ്റെ അന്നത്തെ കണക്കാട് പറഞ്ഞു 46 സ്റ്റോപ്പുകളുണ്ട് ഡൽഹി എത്തുമ്പോഴേക്കും. അതിനപേക്ഷിച്ച് മറ്റേ വണ്ടി 10 സ്റ്റോപ്പുള്ളൂ. അതേപോലെ സ്റ്റോപ്പ് കുറവുള്ള വണ്ടിയാണ് പിന്നെ ദുരന്തോ എക്സ്പ്രസ് പറഞ്ഞിട്ട്, ഡുറോണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ വളരെ സ്റ്റോപ്പ് കുറവാണ് അതിന്. ഇതിനെക്കാട്ടിലും 35 മണിക്കൂർ രാജധാനി ഉണ്ട്, AC ആണ്. അപ്പോൾ ഞാനിത് ട്രിപ്പ് പോകുന്ന പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് പറയാനുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ ഇതിലുള്ളത്. ഡൽഹിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് മംഗള എടുക്കുക, അല്ലെങ്കിൽ വേറെ ട്രെയിൻ. ഇനി മംഗള റിസ്ക് ആണ് തോന്നുന്ന ആളുകളാണെങ്കിൽ നല്ലോണം എക്സ്പ്ലോർ ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾ പറഞ്ഞമാതിരി ഓരോ കൾച്ചർ, ഓരോ നാട്, അതിൻ്റെ സ്വഭാവം, നാടിൻ്റെ ഭംഗി കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ മംഗളയിലാണ്. കൊങ്കണിലൊക്കെ കുറേ പോകാനുണ്ട്. അപ്പോൾ ആ അങ്ങോട്ടേക്ക് മംഗള എടുക്കുക, അല്ലെങ്കിൽ ഓർ അതർ ട്രെയിൻ, ഏതെങ്കിലും മറ്റു ട്രെയിൻ എടുത്താൽ തിരിച്ച് അത്യാവശ്യം ഫിനാൻഷ്യലി കപ്പാസിറ്റി ആളുകളാണെങ്കിൽ തിരിച്ച് ഫ്ലൈറ്റ് എടുക്കാനാണ് ഏറ്റവും
2: ബെറ്റർ.
3: വൃത്തിക്ക് പോരാനും വളരെ ഈസി ആയിട്ട് ഇവിടെ എത്തും. കുറച്ച് പൈസ കൊടുത്താലും അങ്ങോട്ടുള്ള അനുഭവങ്ങളൊക്കെ ആയി എന്നാൽ തിരിച്ച് വേഗം എത്തും ചെയ്യും. നേരെ തിരിച്ചായാലും എന്താ അറിയോ, വേഗം ഡൽഹിയിലെത്തും, അധികം പ്രയാസങ്ങളൊന്നും ഇവിടെയൊന്നും അറിയില്ല. അവിടെ നമ്മൾ കറങ്ങി മൊത്തത്തിൽ കുറച്ചൊക്കെ ഒന്ന് റിസ്ക് എടുത്തിട്ടുണ്ടാവും. വീടിന്ന് വിട്ടിരിക്കുകയാണ്, വീട്ടിലെത്താൻ തിരിച്ച് നല്ല പൂതി ഉണ്ടാവും, ആഗ്രഹം ഉണ്ടാവും. ആ സമയത്ത് വീണ്ടും ട്രെയിനിൽ പോരാറാണ് ഇത്രയും 40 മണിക്കൂർ. ആ അത് എളുപ്പമാക്കാണ് കുറച്ചുകൂടി നല്ലത്. അതിൽ പിന്നെ എൻട്രൻസിൻ്റെ സമയത്ത് എൻട്രൻസ് വരെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത്യാവശ്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ജാമ്യൻ്റെ എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് പറയണം നന്നാവും തോന്നി. ഇപ്പോഴും അതേ പാറ്റേൺ ഒരു ഫീ കീപ്പ് ചെയ്യണത്. ഞാൻ എൻ്റെ ഇപ്പം അളിയന് മിസ്സബ് ഇപ്പോൾ അവിടെ കയറിയിട്ടുണ്ട്. അവൻ എൻട്രൻസിന് പോയിരുന്നു. എൻട്രൻസിന് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 40 മാർക്ക് OMR ആണ്, ബബ്ലിങ്. അതിൽ മൈനസ് ഉണ്ട്, നെഗറ്റീവ് മാർക്കുണ്ട്. പിന്നെ 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ ഡിസ്ക്രിപ്റ്റീവാണ്. അതിൽ ട്രാൻസ്ലേഷൻ ഉണ്ട്, അറബി ടു ഇംഗ്ലീഷും ഇംഗ്ലീഷ് ടു അറബിയും. അത് രണ്ടും അന്നൊക്കെ 10-10 മാർക്കാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. 10 മാർക്ക് ഇതിനും 10 മാർക്ക് അതിനും. പിന്നെ ഹറക്കത്ത് ഇടാനുണ്ട്, തഷ്കീൽ. അവർ പാസേജ് തരും, അതിന് നമ്മൾ ഇറാബനുസരിച്ച് അറബി എൻ്റെ ഇതാണ്, ആ ഇറാബനുസരിച്ച് അർക്കത്തിട. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് വാക്യത്തിൽ പ്രയോഗിക്കുക എന്നൊരു ഒരു സാധനമുണ്ട്. നമ്മൾ സാധാരണ നാട്ടിൽ ഉപയോഗിക്കുന്നത് ഒരു വാക്ക് തിന്നിട്ട് അതിനെ വാക്യത്തിൽ പ്രയോഗിക്കുക ചെയ്യാം, ഇവർ ഒരു വാക്യാ തരിക. നമുക്ക് അന്ന് എൻ്റെ അന്നത്തെ ക്വസ്റ്റ്യനാണ്. പിന്നീട് നമ്മൾ കുറേ പ്രശ്നം, നമ്മൾ പിന്നീട് ശേഷമുള്ള ആളുകൾക്ക് ഈ എൻട്രൻസ് ക്വസ്റ്റ്യൻ കൈ വാങ്ങിയിട്ട് സംഘടിപ്പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അന്നൊക്കെ ഇതേ പാറ്റേൺ നമ്മൾ കണ്ടിട്ടുള്ളത്. വാക്യം തരും, അത്യാവശ്യം മീനിങ് ഫുള്ളായ വാക്യം, അത് വാക്യത്തിൽ പ്രയോഗിക്കാൻ പറയുമ്പോൾ വളരെ, പിന്നെ ഭാഷ വായനയും സംഗതിയൊക്കെ ഉള്ളവർക്ക് കുറച്ചൊക്കെ ഭാഷ ടച്ചുള്ളവർക്ക് ആ ക്വസ്റ്റ്യൻ മാർക്ക് വാങ്ങാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എസ് എ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ അതിൽ ക്വസ്റ്റ്യൻ പറയും ഏഴ് സെൻറ്റൻസിൽ അധികം കൂടരുത്. അത് എസ് എ അന്ന് നമുക്ക് വന്നത് ലൈബ്രറി, ഒരു ഒരു വിദ്യാർത്ഥിയുടെ ലൈഫിൽ ലൈബ്രറിയുടെ റോൾ എന്നുള്ളതിലേക്കാണ് നമുക്ക് വന്ന വിഷയത്തിൻ്റെ ടൈറ്റിലിംഗ് ഓർമ്മ ഉള്ളത്.
2: എന്തായാലും ഇതിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ബാക്കി അനുഭവങ്ങളുമായിട്ട് ജസീൽക്കയോടൊപ്പം എടുക്കാം. ജസാക്കുമുല്ലാ ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം, ജാമിയ മില്ലിയ ഡൽഹി, ഇവിടേക്കുള്ള തൻ്റെ യാത്രാനുഭവങ്ങൾ, തൻ്റെ ജീവിതാനുഭവങ്ങൾ. നമ്മളുമായി പങ്കുവച്ചത് ജസീൽ കൊടിയത്തൂർ, കൂടെയുണ്ടായിരുന്നത് പീസ് റേഡിയോ പ്രതിനിധി നുസ്ഹാൻ രണ്ടത്താണി.
4: പീസ് റേഡിയോ. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
5: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 സ്വഫർ 24 തീയതി, 2027 ആഗസ്ത് 7 തീയതി, മസ്ജിദുൽ ഹറാമിൽ ഫദീലത്തു ഷെയ്ഖ് ഡോക്ടർ ഫൈസൽ ബിൻ ജമീൽ ഗസാവി ഹഫിള്ളാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ യുസ്ലിഹു ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു നമുക്ക് നൽകിയ അനേകം അനുഗ്രഹങ്ങളിലൊന്നാണ് വിശ്വാസികൾ ഒരേ മനസ്സോടുകൂടി ജീവിക്കണം, പരസ്പരം മനുഷ്യ സൗഹാർദ്ദം കാത്തുരക്ഷിക്കണം എന്നത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. തീർച്ചയായും വിശ്വാസികൾ സഹോദരങ്ങളായി മാത്രമേ ജീവിക്കൂ, അങ്ങനെയാണ് അവസ്ഥ എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സുകൾ ഒന്നിക്കാൻ, വിശ്വാസം ഒന്നിക്കാൻ അള്ളാഹുവിൻ്റെ കീഴിൽ എല്ലാ അർത്ഥത്തിലും നന്മകളും ശരികളും ഒന്നിക്കാൻ, മനുഷ്യപ്രകൃതത്തിനോട് യോജിച്ച ആ ബന്ധം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരിക്കലും അതിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. മനസ്സിൻ്റെ ഭിന്നത അത് എല്ലാ രംഗത്തും ഭിന്നതയായി മാറുകയും നാം നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ താൽപ്പര്യത്തിൽ നിന്ന് തന്നെ അകന്നു പോകും എന്ന് നാം ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹാസദു വലാ തനാജഷു വലാ തബാഗളു വലാ തദാബറു വലാ യബിഉ ബഅളുക്കും അലാ ബഅളിൻ വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ലാ യളിംഹു വലാ യഖ്ദുൽഹു വലാ യഹ്ഖിറുഹു അത്തഖ്വാ ഹുനാ വയശീറു ഇലാ സദ്രിഹി സലാസ മറാത് ബിഹസ്ബി ഇംരിഇൻ മിനശ്ശർരി അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിം ഹറാമുൻ ദമുഹു വമാലുഹു വഇർലുഹു. വിശാലമായ ഒരു സാമുദായിക ബന്ധത്തെപ്പറ്റിയാണ് ഈ പറയുന്നത്. നിങ്ങൾ പരസ്പരം അസൂയപ്പെടരുത്, പരസ്പരം കോപിക്കരുത്, അങ്ങോട്ടുമിങ്ങോട്ടും പുറന്തിരിഞ്ഞു നടക്കരുത്, വ്യാപാര വിനിമയ കാര്യങ്ങളിൽ നിങ്ങൾ വഞ്ചിക്കരുത്, മറ്റൊരാളുടെ കച്ചവടത്തിൻ്റെ മേൽ പോയി കച്ചവടം ചെയ്ത് വഞ്ചന നടത്തരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ അടിമകളായി ജീവിക്കണം. യഥാർത്ഥ മുസ്ലിം അള്ളാഹുവിന് കീഴ്പ്പെട്ടവൻ എന്ന് പറയുന്നത് പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ജീവിച്ചവനെ അള്ളാഹുവിന് കീഴ്പ്പെട്ടവനായി തീരൂ. ഒരു കീഴ്പ്പെട്ടവൻ മറ്റൊരാളെ അക്രമിക്കാൻ പാടില്ല, അവനെ കൈവിട്ടുകൊടുക്കാൻ പാടില്ല, അവനെ നിന്ദിക്കാൻ പാടില്ല. ഇതൊക്കെ കഴിയണമെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷ്മത വേണം. അള്ളാഹുവിന് കീഴ്പ്പെട്ടവന് മനസ്സിൽ സൂക്ഷ്മത വേണം. അങ്ങനെ സൂക്ഷ്മതയെപ്പറ്റി പറഞ്ഞുകൊണ്ട് മൂന്ന് വട്ടം അത്തഖ്‌വാഹാഹുന അത്തഖ്‌വാഹാഹുന അത്തഖ്‌വാഹാഹുന, സൂക്ഷ്മത എന്ന് പറയുന്നത് ഈ മനസ്സിലാണെന്ന് പറഞ്ഞ് നബി നെഞ്ചിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അഥവാ ബാഹ്യമായ പ്രകടനങ്ങളിലോ വേഷവിധാനങ്ങളിലോ അവകാശവാദങ്ങളിലോ അല്ല സൂക്ഷ്മത, അത് മനസ്സിൻ്റെ ഉള്ളിലുള്ള വിശുദ്ധമായ ഒരു വികാരമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് കീഴ്പ്പെട്ട തന്നെപ്പോലെയുള്ള സഹോദരനെ നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുക എന്ന ആ ഒരൊറ്റ കാര്യം മതി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഷിർറ് നിറയാൻ, തിന്മ നിറയാൻ. ഓരോ മുസ്ലിമും മറ്റൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശുദ്ധനാണ്. ഒരിക്കലും അക്രമിക്കരുത്, അപമാനിക്കരുത്, സമ്പത്ത് പിടിച്ചു പറിക്കരുത്. ഇതിൻ്റെ അർത്ഥം മുസ്ലിമീങ്ങളുടേത് പരസ്പരം ശുദ്ധമാണ് എന്ന് മാത്രമല്ല, മുസ്ലിം സമൂഹത്തിൻ്റെ മര്യാദകൾ പഠിപ്പിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തെ ഊന്നി പറയുന്നത്. സഹോദരങ്ങളെ, ഇതൊരു നിർബന്ധമായ കാര്യമാണ്, നല്ലൊരു ബന്ധം നിലനിർത്തുക എന്നത്. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ് എന്ന് ഒരു ഹദീസിൽ കൂടി നബി പറഞ്ഞത് കാണാം. ഒരു ശരീരത്തെപ്പോലെയാണ് വിശ്വാസികൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ ഉപമ. ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു മുറിവോ പ്രയാസങ്ങളോ ഉണ്ടായാൽ മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം പനി പിടിക്കുന്നു, ആ ശരീരം ദുർബലമാകുന്നു, ഉറക്കം വരാതെ ക്ഷീണം പറ്റിയിരിക്കുന്നു. ഇതുപോലെ ഒരു ഭാഗത്ത് മാത്രം കയ്യിന് മുറിവ് പറ്റിയാൽ പോലും ശരീരം മുഴുവനും അത് പ്രതികരിക്കുന്ന പോലെ വിശ്വാസികൾ പരസ്പരം ഒരാൾക്ക് വേദനിക്കുമ്പോൾ, ഒരാൾക്ക് പ്രയാസപ്പെടുമ്പോൾ അത് സമൂഹത്തിൻ്റെ മൊത്തം വേദനയായി മാറണമെന്ന് വിശ്വാസി സമൂഹത്തെ വളർത്തിയെടുക്കുമ്പോൾ മദീനയിലെ ആ വിശ്വാസ സമൂഹത്തിൻ്റെ പരസ്പര ബന്ധത്തിൻ്റെ വിശുദ്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഇതായിരിക്കണം പരസ്പരം കാരുണ്യം കാണിക്കണം, പരസ്പരം ദയ കാണിക്കണം, അങ്ങോട്ടുമിങ്ങോട്ടും നല്ല കാര്യങ്ങൾ ഉപദേശിക്കണം, ഗുണകാംക്ഷയോടുകൂടി ജീവിക്കണം, സത്യത്തിൻ്റെ മാർഗത്തിൽ എല്ലാവരോടും സഹായം പരസ്പരം സഹായിക്കണം, അവർക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളെ അവരോട് പറയാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അബൂദർദ റളിയല്ലാഹുഅൻഹു ഈ മര്യാദ പാലിച്ചുകൊണ്ട് ജീവിച്ച അബൂദർദ റളിയല്ലാഹുഅൻഹു പറയുകയാണ്, ഞാൻ എൻ്റെ സുജൂദിൽ 70 സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്ന്. എന്ന് പറഞ്ഞാൽ അത്രയധികം സഹോദര്യ ബന്ധം അവരൊക്കെ പ്രവാചകനിൽ നിന്ന് കാത്തുസൂക്ഷിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ നബി തന്നെ പറഞ്ഞത് കാണാം, തല ശരീരത്തിന് വേദന വരുമ്പോൾ തലവേദനിക്കുന്ന പോലെ ശരീരമാകുന്ന സമൂഹത്തിന് വേദനയാകുമ്പോൾ സമൂഹത്തിലെ ഓരോ ഭാഗവും വേദനിക്കണം എന്ന് പറഞ്ഞാൽ പരസ്പരം ഒന്നിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും വേണം. വേറിട്ടും പിരിഞ്ഞും ശത്രുക്കളായി ആരും ജീവിച്ചു പോകരുത് എന്ന് ആ മുസ്ലിം ആ സൊസൈറ്റിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് കാണാം. സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ താല്പര്യം അതാണ്. എപ്പോഴും നല്ല ബന്ധങ്ങൾ നിലനിർത്തുക, ഊഷ്മളമായ ബന്ധങ്ങൾ നിലനിർത്തുക. എന്നിട്ട് എല്ലാ പകയിൽ നിന്ന്, വിദ്വേഷങ്ങളിൽ നിന്ന്, അസൂയയിൽ നിന്നെല്ലാം നാം രക്ഷപ്പെട്ട് ജീവിക്കുന്ന മനസ്സ് ഉണ്ടാക്കിയെടുക്കണം. ജനങ്ങളെ ഉപദ്രവിക്കരുത്, ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യത്തിൽ സഹായിക്കണം, മർദ്ദിതനെ നാം രക്ഷപ്പെടുത്താൻ ശ്രമിക്കണം. അക്രമിയെ സഹായിക്കേണ്ടത് അവനെ അക്രമത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതോടുകൂടിയാണ്. അങ്ങനെ എല്ലാ നിലക്കും മനുഷ്യരുമായുള്ള ബന്ധം അവൻ്റെ ആവശ്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവൻ്റെ വേദനകൾക്ക് സമാധാനം നൽകിക്കൊണ്ട് നാം പരസ്പരം നല്ല ബന്ധങ്ങളെടുക്കണം. നമ്മുടെ കൂട്ടത്തിലൊരാൾക്ക്, സമൂഹത്തിലൊരാൾക്ക്, അത് അയൽവാസിയാവട്ടെ, അടുത്തവനാവട്ടെ, അകന്നവനാവട്ടെ, ഒരാൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അതിലൊരിക്കലും സന്തോഷം തോന്നുകയല്ല, അതിനെ പരിഹരിക്കാനും അവനോട് കരുണ കാണിക്കാനും അവൻ്റെ വേദനയെ അകറ്റാനുമാണ് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതാണ് ഉഹുവത്ത് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സാഹോദര്യ ബന്ധം എന്ന് പറയുന്നത്. തഅവനു അലൽ ബിർരി വത്തഖ്‌വ, പുണ്യകരമായ കാര്യത്തിനും സൂക്ഷ്മതക്കും വേണ്ടി നിങ്ങളെല്ലാവരോടും പരസ്പരം സഹായിക്കണമെന്ന ഒരു മാനവികമായ കൽപ്പനയാണ് ഖുർആൻ ഇതിൽ കൂടി നമ്മളോട് പറയുന്നത്. എല്ലാ കാര്യത്തിലും, അത് ഭൗതിക കാര്യത്തിലാവട്ടെ, ദീനിൻ്റെ കാര്യത്തിലാവട്ടെ, പരസ്പര സഹായവും പരസ്പര ബന്ധവും അത് നമുക്ക് ആവശ്യമാണ്. അത് മനുഷ്യ ബന്ധങ്ങളെ, മനുഷ്യ സ്നേഹത്തെ പിടിച്ചു നിർത്താനും നിലനിർത്താനും ആവശ്യമാണ് എന്നാണ് ഈ പറയുന്നത്. മഹാനായ ഇബ്നുൽ ഖയ്യിം, ഇബ്നു തൈമിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നുണ്ട്, പരസ്പര ബന്ധം പാലിക്കാത്ത ഒരു സമൂഹത്തിന് കൃത്യമായി ജീവിക്കാൻ, ഈ ലോകത്ത് ജീവിക്കാൻ കഴിയാതെ വരും എന്ന്. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു മാതൃകാ സമൂഹമായി മുസ്ലിങ്ങളോട് മാറാൻ, സത്യവിശ്വാസികളോട് മാറാൻ അള്ളാഹു കൽപ്പിച്ചത് എന്തിനാണ്? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തു ലിന്നാസ്, ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട, നന്മ കൽപ്പിക്കുന്ന അഥവാ നന്മ കൽപ്പിക്കേണ്ട, തിന്മ വിരോധിക്കേണ്ട ഒരു സമൂഹമായിട്ടാണ് അള്ളാഹു തആല വിശ്വാസികളെ നിശ്ചയിച്ചിട്ടുള്ളത്. ആളുകളുടെ കൂടെ ജീവിക്കാനല്ല, ആളുകളെ നന്മയിലേക്ക് നയിക്കാൻ, തിന്മയിൽ നിന്ന് അകറ്റാൻ വേണ്ടി വേറിട്ട് ഒരു ദൗത്യം നിർവഹിക്കാനാണ് വിശ്വാസികളെ അള്ളാഹു തആല നിയമിച്ചത് എന്ന്, വളർത്തിയത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിവില്ലാത്തവർക്ക് മാർഗദർശനം നൽകുക, അശ്രദ്ധർക്ക് ശരിയായ ഓർമ്മിപ്പിക്കുക, വഴിതെറ്റിയവനെ സന്മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, സമൂഹത്തിൽ എന്തെല്ലാം നന്മകളുണ്ടാവേണ്ടതുണ്ടോ ആ നന്മയിലൊക്കെ നമ്മൾ മുന്നിൽ നിൽക്കുക, സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട്, തൻ്റെ സ്ഥാനമാനങ്ങൾ കൊണ്ട്, എന്തൊക്കെ കൊണ്ട് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ കഴിയുമോ അതൊക്കെ സഹായം ചെയ്യുക, അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
5: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
7: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
8: Peace Radio. Tune to reality.

0: അദ്ദേഹം മരുഭൂമിയിൽ താമസിക്കുന്നുണ്ട്, മകൾ താമസിക്കുന്നുണ്ട്. അപ്പം എന്നും അവരുടെ നായ ഇങ്ങനെ വന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ശല്യം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം മകൾ ഒരു ദിവസം ഹാത്തിമുത്തായിയോട് ചോദിച്ചു എന്നാണ്, നമുക്ക് ഈ നായയെ കൊന്നാലോ, കാരണം അതിൻ്റെ ശല്യം സഹിക്കവയ്യാതെയാണ് മകളെ ചോദിക്കണം. അപ്പം ആ മനുഷ്യൻ പറഞ്ഞു എന്നാണ്, അത് നമ്മൾ ഈ ഒരു മരുഭൂമിയിൽ താമസിക്കുകയാണ്, നമ്മുടെ കൂടെ നായയുണ്ട്, നായ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ദൂരെ യാത്ര ചെയ്ത് മരുഭൂമിയിൽ എത്തുന്ന ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ ചുറ്റും പരതുമ്പോൾ ഒന്നും കാണൂല, പക്ഷെ ഈ ഒരു നായയുടെ ശബ്ദം കേട്ടാൽ അവർക്ക് മനസ്സിലാവും ഇവിടെ ഒരു കുടുംബം താമസിക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളടുക്കൽ വരാലോ, അങ്ങനെ മറ്റൊരാളെ സഹായിക്കാൻ നമുക്ക് സാധിക്കുമല്ലോ എന്ന് ഈ ഹാത്തിമുത്തായി പറഞ്ഞു എന്നതാണ് കഥയിലുള്ളത്.
1: ഒരു ശല്യക്കാരനായ നായ പോലും ഉപദ്രവിക്കേണ്ട, കൊല്ലണ്ട.
0: അതെ, അതുകൊണ്ടൊരു ഉപകാരം വേറെ നടക്കട്ടെ.
1: അതെ,
0: നമുക്കൊരു ചെറിയ പ്രയാസമുണ്ട്, പക്ഷേ അതിനേക്കാൾ വലിയൊരു ഉപകാരം മരുഭൂമിയിൽ ഒറ്റപ്പെടുന്ന ആൾക്ക് സഹായിക്കാൻ നമുക്ക് അവസരം കിട്ടുമല്ലോ എന്നൊരു നല്ല ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത്ര നല്ല ചിന്തയുള്ളയാളെപ്പറ്റി അദ്ദേഹം ധാരാളമായി കുടുംബബന്ധം ചേർക്കുന്ന വ്യക്തിയായിരുന്നു, ഒരുപാട് ആളുകളെ സഹായിക്കുന്നയാളായിരുന്നു. ഈ ദാനധർമ്മങ്ങളുടെ വിഷയത്തിൽ ഹാത്തിമിനെ പോലെ എന്നുപോലും പറയാറുണ്ട്. എന്താ, അത്രയധികം ദാനം ചെയ്യുന്ന ആളുടെ ഉപമയായി പറയുന്ന വ്യക്തിയാണ് ഹാത്തിമുത്തായി. അത് ഈ നല്ല ദാനം ചെയ്യുന്ന ആളുകളെ കവിതകളിലൊക്കെ ഉപമിക്കാറുള്ളത് ഹാത്തിമിനോടാണ്.
1: ഓ,
0: അപ്പം അത്ര വലിയ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, കുടുംബബന്ധം പുലർത്തുന്ന, സഹായങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിന് പരലോകത്ത് ഈ പ്രവൃത്തി ഉപകാരപ്പെടുമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടേത് അദ്ദേഹത്തിന് ഉപകാരപ്പെടൂലാണ്. കാരണം അദ്ദേഹം അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ വിശ്വസിച്ചിരുന്നില്ല. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരാൾ എത്ര തന്നെ വലിയ നന്മകൾ ചെയ്താലും അത് അയാൾക്ക് പരലോകത്ത് ഉപകരിക്കൂല.
1: അതെ,
0: അതൊരു സിമ്പിൾ ലോജിക്കാണ്. അയാൾ എന്തിനാ ചെയ്തത് ആ നന്മകൾ?
1: പരലോകം പ്രതീക്ഷിച്ചിട്ടല്ല.
0: അല്ല, അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ നന്മ ചെയ്തത് എങ്കിൽ ഏത് അള്ളാഹുവിലാണോ അയാൾ വിശ്വസിച്ചത് ആ അള്ളാഹു അയാൾക്ക് പ്രതിഫലം കൊടുത്തോളും. ഇത് സ്വർഗം ആഗ്രഹിച്ചിട്ടൊന്നും അല്ല അയാൾ ചെയ്തത്. അയാൾ ചെയ്തതിന് അയാളുടെ ലക്ഷ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ആളുകൾക്കിടയിൽ നല്ലയാളാണെന്ന അഭിപ്രായം ഉണ്ടാകാനായിരിക്കും, ആളുകൾ തന്നെ കുറിച്ച് നല്ലത് പറയണം എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതൊന്നുമല്ല, എന്തോ
1: ഒരു ശീലങ്ങളുടെ ഭാഗമായോ മൂല്യങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം.
0: എന്തായാലും അയാളുടെ ഉദ്ദേശത്തിനനുസരിച്ച് പ്രതിഫലം കിട്ടുകയാണ്. അപ്പോൾ അയാളുടെ പ്രതിഫലം എവിടെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, അയാൾക്ക് അയാളുടെ ഉദ്ദേശ പ്രതിഫലം ഭൗതിക ലോകത്ത് കിട്ടിക്കഴിഞ്ഞു, പരലോകത്ത് ആ ഒരു പ്രതിഫലത്തിന് പ്രസക്തിയില്ല.
1: അതെ, കർമ്മങ്ങളുടെ അടിസ്ഥാനം, കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്ന നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ.
0: അതെ,
1: മാത്രമല്ല തൗഹീദാണ് അടിത്തറ. ആ തൗഹീദ് ഇല്ലെങ്കിൽ പിന്നെ മറ്റൊന്നും സ്വീകാര്യയോഗ്യമല്ല എന്നുള്ള ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന പാഠം കൂടി കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്.
0: അതെ, വിശ്വാസം ശരിയായില്ലാത്ത ഒരാൾ എത്ര തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്താലും അതൊക്കെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല ഒരു പാറപ്പുറത്ത് വിതറിയ ഒരു പൊടി, ചാരം, ആ ചാരം ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ അത് പാറിപ്പോവും. അതേപോലെ കർമ്മങ്ങൾ എത്ര കൂടുതലുണ്ടെങ്കിലും വിശ്വാസമില്ല, തൗഹീദില്ല, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടല്ല അയാൾ ജീവിച്ചത് എങ്കിൽ പിന്നെ അയാളുടെ കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് ആവശ്യമില്ല.
1: അതെ,
0: അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല ധൂളികളാക്കി മാറ്റിക്കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടും നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹിയോടും അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് തന്നെയാണ്, ലൈന അശ്റക്ത ലയഹബത്തന്ന അമലുക് വല തകൂനന്ന മിനൽ ഖാസിരീൻ.
1: അപ്പോൾ
0: ദുനിയാവിൽ എത്രയോ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യുന്ന മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അള്ളാഹു പഠിപ്പിച്ച നല്ല കർമ്മങ്ങൾ, ഹജ്ജും ഉംറയും സകാത്തും സദഖയും, ഒരുപാട് നന്മകളിൽ സജീവമായി നിൽക്കുന്ന ആളുകളിൽ ചിലരെങ്കിലും യഥാർത്ഥ വിശ്വാസം ഉൾക്കൊള്ളാത്ത ആളുകളാണ്. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ച് അവർ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന ഒരു മുസ്ലിമിനുണ്ടാകേണ്ട അടിസ്ഥാന യോഗ്യതയാക്കില്ല.
1: യെസ്, ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റേതൊരു നന്മ പ്രചരിപ്പിക്കുന്നതിനേക്കാളും പഠിപ്പിച്ചു കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠകരമെന്ന് പറയുന്നത് തൗഹീദിൻ്റെ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതാണ്.
2: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. കാഴ്ചകളുടെയും പ്രദർശനങ്ങളുടെയും ലോകം. ടി കെ അഷ്റഫ് എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
3: കാഴ്ചകളുടെയും പ്രദർശനങ്ങളുടെയും ലോകം, എഴുത്ത് ടി കെ അഷ്റഫ്, ജനറൽ സെക്രട്ടറി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. നാം ജീവിക്കുന്നത് ഒരു ബാഹ്യ പ്രദർശനത്തിന്

0: ന്റെ കാലഘട്ടത്തിലാണ്. സോഷ്യൽ മീഡിയകളിലൂടെയും സാമൂഹിക ജീവിതത്തിലൂടെയും താൻ കഴിക്കുന്ന ഭക്ഷണവും ധരിക്കുന്ന വസ്ത്രവും യാത്രകളും ജീവിതത്തിലെ ചെറുതും വലുതുമായ സകല വിശേഷങ്ങളും മറ്റുള്ളവരെ കാണിക്കാനും കയ്യടികൾ നേടാനും ഇന്ന് മനുഷ്യർ മത്സരിക്കുകയാണ്. എന്നാൽ ഇതിനേക്കാൾ അപകടകരമായ മറ്റൊരു പ്രവണത നമ്മുടെ മതജീവിതത്തിലും കടന്നുകൂടിയിട്ടുണ്ട്. സൽക്കർമ്മങ്ങളെ വെറുമൊരു ബാഹ്യപ്രകടനമോ പ്രദർശനവേളയോ ആക്കൽ. മനുഷ്യരിൽ രണ്ടു കൂട്ടരുണ്ട്: കാര്യങ്ങൾ ആത്മാർത്ഥമായി അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് ചെയ്യുന്നവരും സമൂഹത്തിനു മുന്നിൽ ചെയ്യാൻ വേണ്ടി മാത്രം മറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി മാത്രം ചെയ്യുന്നവരും. ഭൗതിക രംഗത്തെന്ന പോലെ മതരംഗത്തും ഈ രണ്ട് വിഭാഗങ്ങളെയും കാണാം. ബാങ്ക് വിളിക്കുമ്പോൾ സുന്നത്ത് നമസ്കരിച്ച് പള്ളിയിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന വിശ്വാസികളുണ്ട്. എന്നാൽ മറ്റു ചിലർ ബാങ്ക് കേൾക്കുന്നത് തന്നെ ഒരു ഭാരമാണ്. നമസ്കാരം തീരാറാകുമ്പോൾ ഒരുവിധം പള്ളിയിലെത്തി കടമ തീർക്കുന്ന മനോഭാവമുള്ളവർ, ദാനം കൊടുക്കുമ്പോൾ വാങ്ങാൻ വരുന്നവരോട് നീരസം കാണിക്കുന്നവർ, പ്രബോധന ഉത്തരവാദിത്തങ്ങൾ ആരോ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം നിർവഹിക്കുന്നവർ, എന്തുകൊണ്ടാണ് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മനുഷ്യനിങ്ങനെ മടി തോന്നുന്നത്? മനുഷ്യൻ നന്മകൾ ചെയ്യുന്നതിൽ മടിയനും അലസനുമാകുന്നതിന് ചില കാരണങ്ങളെ ഖുർആനിക വെളിച്ചത്തിൽ നമുക്ക് ഓർക്കാം. ഒന്ന്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ജാഗ്രതയോ ഭയമോ ഹൃദയത്തിലില്ലാത്തൊരവസ്ഥ. രണ്ട്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ചിന്തിച്ച് ബോധ്യപ്പെടാതെയുള്ള പരമ്പരാഗത വിശ്വാസം. കേവലം ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം മുസ്ലിമായി ജീവിക്കുക. ഖുർആൻ സൂക്തങ്ങളെയും പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളെയും തികഞ്ഞ ബോധ്യത്തോടെ ഉൾക്കൊള്ളാതിരിക്കുക. മൂന്ന്, പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ കൈവിട്ട് ശിർക്കിൽ, അള്ളാഹുവിന് പങ്കുചേർക്കലിൽ അഭയം തേടുന്നത്. പ്രതിസന്ധികളോ രോഗങ്ങളോ വരുമ്പോൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിന് പകരം സിദ്ധന്മാരെയും ജാറങ്ങളെയും തേടിപ്പോകുന്നത് വിശ്വാസത്തിൻ്റെ അടിത്തറ തകർക്കും. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് മാത്രം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്. എല്ലാവരും നമസ്കരിക്കുന്നു, ഞാനായിട്ട് മാറി നിന്നാൽ മോശമല്ലേ, എല്ലാവരും നോമ്പ് നോൽക്കുന്നു, ഞാനും നോൽക്കാം എന്ന രീതിയിൽ ചുറ്റുപാടുകളുടെ സമ്മർദ്ദം മൂലം മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഈ നാല് ആന്തരിക രോഗങ്ങളെ ചികിത്സിച്ചു മാറ്റിയാൽ മാത്രമേ നമുക്ക് നന്മകളിൽ ആവേശവും ധൃതിയുമുണ്ടാകൂ. അല്ലാത്ത പക്ഷം മനുഷ്യൻ്റെ ആവേശം തിന്മകളിലേക്ക് തിരിയുകയും സൽക്കർമ്മങ്ങൾ ഒരു ഭാരമായി മാറുകയും ചെയ്യും. ഖുർആൻ വരച്ചുകാട്ടുന്ന വിശ്വാസിയുടെ ചിത്രം. സൂറത്തുൽ മുഅ്മിനൂനിലെ 57 മുതൽ 61 വരെയുള്ള വചനങ്ങളിൽ റബ്ബിൻ്റെ കാരുണ്യത്തിനർഹരായ യഥാർത്ഥ വിശ്വാസികളുടെ സവിശേഷത വിവരിക്കുന്നുണ്ട്. തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെപ്പറ്റിയുള്ള ഭയത്താൽ നടുങ്ങുന്നവർ, തങ്ങളുടെ രക്ഷിതാവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവരും തങ്ങളുടെ രക്ഷിതാവിനോട് പങ്കുചേർക്കാത്തവരും, രക്ഷിതാവിങ്കിലേക്ക് തങ്ങൾ മടങ്ങിച്ചെല്ലേണ്ടവരാണല്ലോ എന്ന് മനസ്സിൽ ഭയമുള്ളതോടുകൂടി തങ്ങൾ ദാനം ചെയ്യുന്നതെല്ലാം ദാനം ചെയ്യുന്നവരും, ആരോ അവരത്ര നന്മകളിൽ ധൃതിപ്പെട്ട് മുന്നേറുന്നവർ, അവരത്ര അവയിൽ മുമ്പേ ചെന്നെത്തുന്നവരും. ഈ വചനത്തിൽ പറഞ്ഞതിൻ്റെ വിവക്ഷയെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹുൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു: അള്ളാഹുവിൻ്റെ ദൂതരെ, തീർച്ചയായും തങ്ങളുടെ രക്ഷിതാവിനെപ്പറ്റിയുള്ള ഭയത്താൽ നടുങ്ങുന്നവർ എന്ന് ഖുർആൻ പറഞ്ഞത് മദ്യം കുടിക്കുകയും മോഷണം നടത്തുകയും തിന്മകൾ ചെയ്യുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരെക്കുറിച്ചാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി: അല്ല, അബൂബക്കറിൻ്റെ മകളെ, അവർ നോമ്പ് നോൽക്കുകയും നമസ്കരിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവരാണ്. എന്നാൽ തങ്ങളിൽ നിന്ന് ഇത് അള്ളാഹു സ്വീകരിക്കില്ലേ എന്ന ഭയം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണവർ. അവരാണ് നന്മകളിൽ ഓടി മുന്നേറുന്നവർ. ഇവിടെ വ്യക്തമാകുന്നത് നന്മകൾ ചെയ്യാത്തതിലുള്ള ഭയമല്ല, മറിച്ച് തങ്ങൾ ചെയ്ത നന്മകൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന ഉത്കണ്ഠയും എളിമയുമാണ്. നമസ്കരിച്ചിട്ടും നോമ്പ് നോറ്റിട്ടും അതെല്ലാം സ്വീകരിക്കപ്പെടാതിരിക്കുമോ എന്നോർത്ത് മഹാന്മാർ ഭയക്കുന്നുവെങ്കിൽ, അങ്ങനെ ഭയന്നിരുന്നെങ്കിൽ തിന്മകളിൽ മുഴുകി ജീവിക്കുന്ന നമ്മുടെ അവസ്ഥ എന്തായിരിക്കണം?
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, കാഴ്ചകളുടെയും പ്രദർശനങ്ങളുടെയും ലോകം. ടി കെ അഷ്റഫ് എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിന്റെ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്ത് യൂനുസിലെ 25-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ജാസിൽ ജാഫർ അൽ ഹിക്കമിയാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 24 ആയത്തുകളാണ് നമ്മൾ വിശദീകരിക്കുകയുണ്ടായത്. ഭൗതികത, ദുനിയാവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹവും കൊതിയും ആശയുമെല്ലാം മനുഷ്യൻ്റെ പരലോക വിജയത്തിന് തകർച്ചയുണ്ടാക്കുമെന്നും പരലോകത്തിൽ അവൻ പരാജയപ്പെട്ടു പോകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല നശിക്കാത്ത നമ്മുടെ യഥാർത്ഥ ഭവനമായ സ്വർഗത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി തരികയാണ്.

0: ആയത്തിന്റെ സാരം: അള്ളാഹു ശാന്തിയുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേരായ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ദുനിയാവിനെ കുറിച്ച് പ്രതിപാദിച്ചതിനു ശേഷം ആഖിറത്തിനെക്കുറിച്ചും ആഖിറത്തിൽ വിജയിച്ച ആളുകൾക്ക് ലഭിക്കുന്ന സ്വർഗത്തെക്കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ക്ഷണിക്കുന്നത് ദാറുസ്സലാമിലേക്കാണ്, ശാന്തിയുടെ ഭവനത്തിലേക്കാണ്. വല്ലാഹു, അള്ളാഹു, യദുഉ, അവൻ ക്ഷണിക്കുന്നു, ഇലാ ദാരിസ്സലാമി, ശാന്തിയുടെ ഭവനത്തിലേക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചതിലുള്ള ലക്ഷ്യം അവൻ ഇബാദത്ത് ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. ദുനിയാവ് വാരിക്കൂട്ടുവാനോ ആ ദുനിയാവ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമായി കാണുവാനോ വേണ്ടിയിട്ടല്ല, മറിച്ച് സ്വർഗം നേടിയെടുക്കാനുള്ള ഒരു പരീക്ഷണ കേന്ദ്രമായിട്ടാണ് അള്ളാഹു ദുനിയാവിനെ സംവിധാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ദുനിയാവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറയാതെ ആഖിറത്തിലേക്കാണ് അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് എന്ന് പറയുന്നത്. ഇവിടെ യഅയ്യബ് ഇബ്നു മുആദ് എന്നു പറയുന്ന പണ്ഡിതൻ പറയുന്ന വളരെ ചിന്തനീയമായ ചില വാക്കുകളുണ്ട്. യബ്ന ആദം, ഓ ആദമിൻ്റെ സന്തതികളെ, ദഅക്കല്ലാഹു ഇലാ ദാരിസ്സലാമി, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിൻ്റെ ഭവനത്തിലേക്കാണ്. ഫന്ദുർ മിൻ ഐന തുജീബുഹു, നിങ്ങൾ ഈ ക്ഷണത്തിന് എവിടെ നിന്നാണ് ഉത്തരം നൽകുന്നത് എന്ന് ചിന്തിക്കുക. ഫ ഇൻ അജബ്തഹു മിൻ ദുനിയാക്ക, ദുനിയാവിൽ നിന്നാണ് ഇതിന് നീ ഉത്തരം നൽകുന്നതെങ്കിൽ, ദഖൽതഹ, നിനക്ക് ആ സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്ക് പ്രവേശിക്കാം. വ ഇൻ അജബ്തഹു മിൻ ഖബരിക, നീ ഖബറിൽ നിന്നാണ് ഇതിന് ഉത്തരം കൊടുക്കുന്നതെങ്കിൽ, മുനിഅതഹ, നിനക്ക് ആ സ്വർഗം തടയപ്പെടും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നിങ്ങളെ ശാന്തിയുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ക്ഷണത്തിന് നമ്മൾ ഉത്തരം നൽകേണ്ടത് ദുനിയാവിൽ നിന്നാണ്. ദുനിയാവിൽ നിന്ന് ഇവിടെ പറഞ്ഞ് മരണം വന്നെത്തിയതിനു ശേഷം ആ ക്ഷണം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായി എന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദാറുസ്സലാം, ശാന്തിയുടെ ഭവനം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഖതാദയും ഇമാം ഹസനും റഹിമഹുമല്ലാ ഇവർ രണ്ടുപേരും പറയുന്നത്, സലാം എന്നു പറയുന്നത് അള്ളാഹുവിൻ്റെ നാമമാണ്, അവൻ്റെ വീടാണ് സ്വർഗമെന്ന് പറയുന്നത്. ആ സ്വർഗത്തെ അള്ളാഹു പേരിട്ടിരിക്കുന്നത് ദാറുസ്സലാം, ഒന്നുകിൽ സലാമായ അള്ളാഹുവിൻ്റെ ഗേഹമെന്നും അല്ലെങ്കിൽ ശാന്തിയുടെ, സമാധാനത്തിൻ്റെ വീട് എന്ന അർത്ഥവും നമുക്ക് നൽകാവുന്നതാണ്. എന്തുകൊണ്ടാണ് ശാന്തിയുടെ വീട് എന്ന് പേര് നൽകാനുള്ള കാരണം? ലിസലാമതിഹ മിൻ ജമീഇൽ ആഫാതി വന്നഖായിസി വദാലിക ലികമാലി നഈമിഹ വതമാമിഹി വബഖായിഹി വഹസനിഹി മിൻ കുല്ലി വജ്ഹ് വഹുസ്നിഹി മിൻ കുല്ലി വജ്ഹ്. അത് എല്ലാ പോരായ്മകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും സുരക്ഷിതമാണ് എന്നതുകൊണ്ടാണ് ദാറുസ്സലാം, ശാന്തിയുടെ ഗേഹം, ശാന്തിയുടെ ഭവനം എന്ന് പേര് നൽകിയത്. ഈ ആയത്തിൽ നിന്ന് നമുക്കൊരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവസാനിപ്പിക്കുന്നത് വയഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം, അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ സന്മാർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യും. ആയത്തിൻ്റെ ആദ്യ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിക്കുന്നത് എല്ലാ ആളുകളെയുമാണ്. എന്നാൽ അവൻ്റെ ഹിദായത്തിന് തൗഫീഖ് ലഭിക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമാണ്. അവൻ ഉദ്ദേശിക്കുന്ന അർഹരായ ആളുകൾക്കാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കുക. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാവുന്ന ഒന്നാമത്തെ പാഠം, അള്ളാഹു ക്ഷണിക്കുന്നത് പരലോകത്തിലേക്കാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകന്മാർ അവർ ജനങ്ങളെ ക്ഷണിക്കേണ്ടതും പരലോകത്തിലേക്കാണ്, സ്വന്തത്തിലേക്കല്ല. അവരവരുടെ താല്പര്യങ്ങളിലേക്കെല്ലാം സ്വന്തിഷ്ടപ്രകാരം ഉണ്ടാക്കിയ, ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പടച്ചുണ്ടാക്കിയ ആശയങ്ങളുടെ പ്രചാരത്തിലേക്കല്ല അവരെ ക്ഷണിക്കേണ്ടത്, മറിച്ച് യഥാർത്ഥ ദീനുൽ ഇസ്ലാമിലേക്കാണ് അവരെ ക്ഷണിക്കേണ്ടത്. അതാണ് അവരെ അള്ളാഹുവിലേക്കും ആഖിറത്തിലേക്കും സ്വർഗത്തിലേക്കും പ്രവേശിപ്പിക്കുന്നതും. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ സ്വർഗം, അത് എല്ലാ പോരായ്മകളിൽ നിന്നും ന്യൂനതകളിൽ നിന്നും മുക്തമാണ്. അത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഗേഹമാണ്. പലർക്കും വീട് എന്ന് പറയുന്നത് ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമായി മാറേണ്ടിടത്തുനിന്ന് പല ആളുകൾക്കും ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ക്ലേശവും നിറഞ്ഞ ഒരനുഭവമായി വീട് മാറിയിട്ടുണ്ട്. എന്നാൽ സ്വർഗത്തിലെ വീട് അത് തികച്ചും വ്യത്യസ്തമാണ്. അത് നിങ്ങൾക്ക് സമാധാനമാണ് നൽകുന്നത്, അത് നിങ്ങൾക്ക് ശാന്തിയാണ് നൽകുന്നത്, അത് നിങ്ങൾക്ക് കൺകുളിർമയാണ് നൽകുന്നത്. അത് നിങ്ങൾ വിചാരിക്കുന്നതിലും എത്രയോ ഉന്നതമായ സന്തോഷമാണ് നൽകുന്നത് എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. മറ്റൊരു പാഠം, നമുക്ക് ലഭിച്ച ഹിദായത്ത് എന്നത് അത് അല്ലാഹുവിൻ്റെ വലിയ തൗഫീഖാണ്. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമവും നമ്മുടെ അടുക്കലിൽ നിന്നുണ്ടാകണം. നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാകാൻ പാടില്ല. നിഷ്കളങ്കത കാത്തുസൂക്ഷിക്കുന്ന ആളുകളെ അല്ലാഹു ഒരിക്കലും പാഴാക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിഷ്കളങ്കത നമ്മൾ കാത്തുസൂക്ഷിക്കണം. പ്രത്യേകിച്ചും ആദർശ വിഷയത്തിൽ, ആദർശ വിശുദ്ധിയുടെ വിഷയത്തിലെല്ലാം കണിശമായ നിലപാടും ആദർശ ശുദ്ധിയും നമുക്കുണ്ടാകണം. കാരണം അല്ലാഹു വിശ്വാസത്തെയാണ് പരിഗണിക്കുക. വിശ്വാസത്തിൽ വ്യതിചലനം സംഭവിച്ച ആളുകളുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു അവനുദ്ദേശിക്കുന്നവരെ യഥാർത്ഥ മാർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമെന്ന് പറയുമ്പോൾ സിറാത്തുൻ മുസ്തഖീം, അതിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഒരുപോലെ നമ്മിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു നമ്മെ ഈ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തുമാറാകട്ടെ. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗ്ഗക്കാർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, അനുഭൂതികളെക്കുറിച്ച് വിവരിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. للذين أحسنوا الحسنى وزيادة ولا يرهق وجوههم قتر ولا ذلة أولئك أصحاب الجنة هم فيها خالدون للذين أحسنوا الحسنى وزيادة ولا يرهق وجوههم قتر ولا ذلة أولئك أصحاب الجنة هم فيها خالدون. ആയത്തിന്റെ സാരം, സുഗർദം ചെയ്തവർക്ക് ഏറ്റവും ഉത്തമമായ പ്രതിഫലവും കൂടുതൽ നേട്ടവുമുണ്ട്. ഇരുളോ അപമാനമോ അവരുടെ മുഖത്തെ തീണ്ടുകയില്ല. അവരാകുന്നു സ്വർഗാവകാശികൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. ലില്ലദീന അഹ്സനു, ഇഹ്സാൻ ചെയ്ത ആളുകൾ, അല്ലാഹുവിനെ ആരാധിക്കുന്നിടത്ത് അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടുകൂടി ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, ഇബാദത്തിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ പുലർത്തുന്ന ആളുകൾ, അഹ്സനു എന്നതിൻ്റെ ഉദ്ദേശം നന്മ ചെയ്യുന്ന, സുഹൃദം ചെയ്യുന്ന ആളുകളെന്നാണ്. സുഹൃദം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, അല്ലാഹുവിനോട് സുഹൃദം ചെയ്യുക, അല്ലാഹുവിന് നന്മകൾ ചെയ്യുക. രണ്ട്, അല്ലാഹുവിൻ്റെ സൃഷ്ടികൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കുക, അവരെ സഹായിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഒരു തണലായി മാറുക, അറിവില്ലാത്ത ആളുകൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുക, ദീനിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആളുകൾക്ക് കൃത്യമായ അവബോധം നൽകുക. ഇതെല്ലാം ഇഹ്സാനിൻ്റെ ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ലില്ലദീന അഹ്സനു എന്ന് പറയുമ്പോൾ അത് ജീവിതത്തിൻ്റെ പല മേഖലകളെയും സ്പർശിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇഹ്സാൻ ചെയ്ത ആളുകൾ, ലില്ലദീന അഹ്സനു, അവർക്ക് അല്ലാഹു നൽകുന്നത് അൽഹുസ്ന. അൽഹുസ്ന എന്നതിനെ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് അൽജന്ന, സ്വർഗമുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ എന്ന അധ്യായത്തിലെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, ഇഹ്സാനിൻ്റെ പ്രതിഫലം ഇഹ്സാനല്ലാതെ മറ്റെന്താണ് എന്നാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഹ്മാനിലെ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു പ്രതിപാദിക്കുന്നത് ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, ഇഹ്സാനിൻ്റെ പ്രതിഫലം നന്മയുടെ പ്രതിഫലം നന്മയല്ലാത്ത മറ്റെന്താണ് എന്നാണ്. അതുകൊണ്ട് ഇഹ്സാൻ ചെയ്ത ആളുകൾക്ക് സ്വർഗമുണ്ട്, അവർക്ക് നല്ല പ്രതിഫലമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അവിടെ നിൽക്കുന്നില്ല, മറിച്ച് വസിയാദ വർദ്ധനവുമുണ്ട് എന്നാണ്. വർദ്ധനവ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ വിശദീകരിക്കുന്ന ഉലമാക്കൾ പറയുന്നത്, അവർക്ക് സ്വർഗമുണ്ട്, സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് സമ്മാനങ്ങളുണ്ട്. എന്നാൽ അവർക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഒരനുഗ്രഹം കൂടി അവർക്ക് നൽകപ്പെടും. അതാണ് ഇവിടെ സിയാദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അള്ളാഹുവിനെ കാണാനുള്ള തൗഫീഖ് അവർക്ക് ലഭിക്കും, അവർക്ക് അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കുമെന്നാണ്. അവരുടെ കണ്ണുകൾക്ക് ഈറനണിയിക്കുന്ന, അവർ മുമ്പ് അനുഭവിച്ച എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം മറന്നു പോകുന്ന രംഗമാണത്. കാരണം അവരെ സ്വർഗത്തിലേക്ക് എത്തിച്ചത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാരുണ്യവാനായ റബ്ബിനെ കാണാനുള്ള അങ്ങേയറ്റത്തെ കൊതി മുഅ്മിനുകളുടെ മനസ്സിൽ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ, ഖാല യഖൂലുല്ലാഹു തബാറക വ തആല തുരീദൂന ഷൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും വർദ്ധിപ്പിച്ചു തരണമോ, ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും, അലം തുബയ്യിദ് വുജൂഹന, നിങ്ങൾ ഞങ്ങളുടെ മുഖത്തെ വെളുപ്പിച്ചു തന്നില്ലയോ, ഞങ്ങളുടെ മുഖം വെളുപ്പിച്ചില്ലേ, അലം തുദ്ഖിൽന അൽജന്ന, ഞങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തല്ലോ, വതുനജ്ജിനാ മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിപ്പിച്ചല്ലോ. ഇതൊക്കെ വലിയ വലിയ അനുഗ്രഹമായിട്ട് അടിമകൾ എണ്ണും. നാൻ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു, നരകത്തിൽ നിന്ന് മോചനം നൽകി, ഞങ്ങളുടെ മുഖങ്ങൾക്ക് ഭംഗി നൽകി, ഇതൊക്കെ തന്നെ ഞങ്ങൾക്ക് എത്രയോ ഉന്നതമാണ്. ആ സമയത്ത് അള്ളാഹു യക്ഷിഫുൽ ഹിജാബ, അവൻ്റെയും അടിമയുടെയും ഇടയിലുള്ള മറ നീക്കം ചെയ്യും. ഫമാ ഉഅതു ഷൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദ്രി ഇലാ റബ്ബിഹിം അസ്സ വജല്ല, അവർക്ക് അള്ളാഹുവിനെ കാണുക എന്ന അനുഗ്രഹത്തെക്കാൾ മറ്റൊന്നും നൽകപ്പെട്ടിട്ടില്ല എന്നാണ്. ഏറ്റവും വലിയ അനുഗ്രഹമായ അള്ളാഹുവിനെ കാണുക എന്ന ഭാഗ്യം അവർക്ക് ലഭിക്കും. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂനുസിലെ 26-ാമത്തായത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു എന്നാണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട്, അതോടൊപ്പം വർദ്ധനവുമുണ്ട് എന്നാണ്. ഇവിടെ ഇഹ്സാനിൻ്റെ കൂടെ ചേർത്തി പറയുന്നതാണ് അള്ളാഹുവിനെ കാണും എന്ന നേട്ടം, അള്ളാഹുവിനെ കാണാൻ സാധിക്കുമെന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അള്ളാഹുവിനെ കാണുന്നതുപോലെ ഇബാദത്ത് ചെയ്യലാണ്. അതുകൊണ്ട് ഒരാൾ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇഹ്സാനോടുകൂടി ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ ദുനിയാവിൽ ഇഹ്സാന് പുലർത്തി എന്നതുകൊണ്ട് തന്നെ ആഖിറത്തിലും അതിൻ്റെ പ്രതിഫലമായി അള്ളാഹുവിനെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇഹ്സാൻ എന്നത് സിയാദയുമായി, അള്ളാഹുവിനെ കാണുന്നതുമായി ബന്ധിപ്പിച്ച് തന്നെ ആയത്തിൽ പ്രതിപാദിച്ചത്. എന്നിട്ട് ആയത്തിൻ്റെ അടുത്ത ഭാഗം, വലാ യർഹഖു വുജൂഹഹും, അവരുടെ മുഖത്തെ ബാധിക്കുകയില്ല, ഖതറുൻ, ഇരുട്ട് ബാധിക്കുകയില്ല. പേടിച്ചു കഴിഞ്ഞാൽ, ഭയപ്പാടുണ്ടായിക്കഴിഞ്ഞാലൊക്കെ മുഖം കരുവാളിക്കുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ട ആളുകൾ, അവരുടെ മുഖത്തിന് യാതൊരു കരിവാളിച്ചയും സംഭവിക്കുകയില്ല എന്നാണ്. പ്രകാശിക്കുന്നുണ്ടാകും, അവർക്ക് ഭയമോ പേടിയോ ഉണ്ടാവുകയില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് വരാനിരിക്കുന്നതിനെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടേണ്ടതില്ല, കഴിഞ്ഞുപോയതിനെക്കുറിച്ച് ഓർത്ത് വ്യസനിക്കേണ്ടതില്ല. അതാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ ഗുണം. വലാ ദില്ല, യാതൊരു നിന്ദയും അവരെ ആവരണം ചെയ്യുകയില്ല. നിന്ദയോ മ്ലാനതയോ ഇരുട്ടോ അവരുടെ മുഖത്തെ വലയം ചെയ്യുകയില്ല. എന്നിട്ട് അല്ലാഹു ഉറപ്പിക്കുകയാണ്, ഇങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് സ്വർഗത്തിൻ്റെ ആളുകൾ. ഉലാഇക അസ്ഹാബുൽ ജന്ന, അവരാണ് സ്വർഗത്തിൻ്റെ ആളുകൾ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ എന്നെന്നും അവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് സ്ഥിരമായി താമസിക്കേണ്ട ഇടമാണ് സ്വർഗം. ആ സ്ഥിരമായി താമസിക്കേണ്ട ഇടത്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ മിക്ക സമയവും നമ്മൾ ചെലവഴിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ പരിശ്രമങ്ങൾ. നശിച്ചു പോകുന്ന നൈമിഷികമായ വെറും നിമിഷങ്ങളുടെ ആസ്വാദനം മാത്രം നമുക്ക് നൽകുന്ന ദുനിയാവ്, ആ ദുനിയാവിനെ നമ്മൾ എന്നൊന്നും നമ്മൾ താമസിക്കേണ്ട ഇടമായ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി ദുനിയാവ് വാങ്ങുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സ്വർഗത്തിലേക്കും പരലോകത്തേക്കും ക്ഷണിക്കുമ്പോൾ ആ ക്ഷണത്തിന് ഉത്തരം നൽകി ദുനിയാവിനേക്കാളും പ്രാമുഖ്യം ആഖിറത്തിന് നൽകി ആഖിറത്തിൻ്റെ ആളുകളായി നന്മകൾ പ്രചരിപ്പിക്കുന്ന, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന, സദാസമയം ധാർമ്മിക ബോധം വെച്ചു പുലർത്തുന്ന, ധാർമ്മിക ചിന്ത ഉള്ളിൽ കൊണ്ട് നടക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്തു യൂനുസിലെ 25-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. അള്ളാഹുവിന്റെ ക്ഷണവും വിശ്വാസികൾക്കുള്ള സൽക്കാരവും, ഈ വിഷയത്തിലാണ് സൂറത്തു യൂനുസിലെ 25-ാമത്തെ വചനം വിശദീകരിക്കപ്പെട്ടത്. ക്ലാസ് എടുത്തത് ജാസിൽ ജാഫർ അൽ ഹിക്കമി.
2: പലപ്പോഴും പലരുമായും നാം പിണങ്ങാറുണ്ട്. ഈ പിണക്കങ്ങളുടെ കാരണം സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതെന്റെ കുഴപ്പമാണ് എന്നതിലേക്ക് എത്തിച്ചേരുമെന്നതിൽ സംശയമില്ല. അഹ്ലി സുന്നയുടെ പണ്ഡിതന്മാർ സ്വീകരിക്കുന്നൊരു പൊതുവായ നയമുണ്ട്. ഒരു വ്യക്തി നിങ്ങളോട് അതിക്രമം ചെയ്താൽ ആ വ്യക്തിക്ക് നിങ്ങൾ 70 ഒഴിവ് കഴിവുകൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ ചെയ്തത്? അത് ഇന്ന കാരണം കൊണ്ടായിരിക്കും. വീണ്ടും അത് ഇങ്ങനൊരു കാരണമായിരിക്കും. ഏ, അതുമല്ല. അങ്ങനെ 70 ന്യായങ്ങൾ തിരഞ്ഞതിനു ശേഷം എന്നിട്ടും നിന്റെ മനസ്സിന് തൃപ്തി വരില്ലെങ്കിൽ നീ ചിന്തിക്കണം, ലല്ലീല ആരിഫു, അവൻ എന്തോ ഒരു കാരണമുണ്ട്, അതെനിക്കറിയാഞ്ഞിട്ടായിരിക്കും. നമ്മുടെ ഭാര്യമാതാവ്, നമ്മുടെ ഭർത്താവിൻ്റെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അങ്ങനെ പലരുമായും ബന്ധപ്പെട്ടുമുള്ള നമ്മുടെ പിണക്കങ്ങൾക്ക് ഇതൊരു സിദ്ധൌഷധമാകും എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഇത്തരമൊരു നിലപാട് ഒന്ന് പരീക്ഷിച്ചറിഞ്ഞു നോക്കൂ. അപ്പോഴറിയാം മനസ്സിന്റെ ശാന്തിയും ജീവിതത്തിന്റെ സുഖവുമൊക്കെ.
3: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹിൽ ലൈല വഖൈറ മാ ബഅദഹ وأعوذ بك من شر ما في هذه الليلة وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
4: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
3: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക أنك أنت الله لا إله إلا أنت وحدك لا شريك لك
4: വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
5: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
6: പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഈവനിംഗ് ലൈവ് ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് ആരംഭിക്കുകയാണ്. മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സൈനുൽ ആബിദ് മലോറം. നമ്മുടെ കൂടെ നിഹല ബിൻത് സൈനാണ് നമ്മുടെ കൂടെയുള്ള കൊച്ചു കൂട്ടുകാരി. നമ്മൾക്ക് നമ്മുടെ കൂടെ കുറേ ആളുകൾ സലാം പറഞ്ഞ് കൂടെ ചേർന്നിട്ട് ആരൊക്കെയാണ് സലാം പറഞ്ഞ് ചേർന്നിട്ടുള്ളത് എന്ന് നോക്കാം. ആദ്യം അമീർ ടി അടുത്തനാട്ടുകര അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ്, അതുപോലെ മെഹനാസ് ഗഫൂർ, ഷംനാഥ് ഖാൻ, സഫിയ കെ തിരുരങ്ങാടി, ഇവരൊക്കെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. മഷാല്ലാ, ഇനിയും കുറേ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം ഒരു ഓഗസ്റ്റ് 15 കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നു കൂടിയതാണ്. ഇന്നലെ ഫീസ പി എ താമരശ്ശേരി, ഷാഹിറ ചെറുവണ്ണൂർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇപ്പോൾ 80 കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഇന്നലെ നമ്മൾ ഇപ്പോൾ നമ്മളിങ്ങനെ നാടുകളിലൂടെയൊക്കെ നടക്കുമ്പോൾ കാണുന്ന ചില സംഭവങ്ങളുണ്ട്. റബിയോ ലെവൽ പിറന്നു എന്നറിയിക്കാൻ പള്ളികളിലൊക്കെ ലൈറ്റൊക്കെ തൂക്കിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ കാണാറുണ്ട്. പക്ഷേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്കറിയാം, വളരെ വ്യക്തമായ ചരിത്രത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ ജീവിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി ചെയ്തതായി നമുക്ക് കാണാൻ കഴിയില്ല. അപ്പം ഞാനിങ്ങനെ പറയാനുണ്ടായ കാരണം, ഞാനിങ്ങനെ വരുമ്പോൾ കുറേ പള്ളികളിൽ കണ്ടു. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ അത്തരം ബിദ്ആത്തുകളിൽ നിന്ന് മാറി നിൽക്കാമെന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. മറ്റു വിഷയങ്ങളൊക്കെ നമുക്ക് വരാം. നമ്മുടെ ഈവനിങ് ലൈവിലേക്ക് കൊച്ചു കൂട്ടുകാർക്ക് ശബ്ദ സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 85 90 745 845, ഈ നമ്പറിലേക്കാണ് എല്ലാവരും എന്ത് ചെയ്യേണ്ടത്, അവിടെ വോയിസുകൾ അയക്കേണ്ടത്. അമീർ ടി എടത്തനാട്ടുകാർ ഒരു ദീർഘമായ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ സഫിയ കോട്ടക്കൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉമൈറ തൃശ്ശൂർ, കെ എച്ച് കുട്ടി, താഹിറ ടി കെ കാസർഗോഡ്, ജമീല വി കെ പൂനൂർ, സഫ്രാന മഞ്ചേശ്വരം, ഷാഹിറ ചെറുവണ്ണൂർ ഫറൂഖ്, ഇവരൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അമീർ സാഹിബിൻ്റെ വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി അമീർ സാഹിബിൻ്റെ മെസ്സേജിലേക്ക് ഒന്ന് പോയി നോക്കാം. ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലായാലും ഒരു സത്യവിശ്വാസി തൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിനോട് മാത്രമേ പങ്കുവെക്കേണ്ടത്. മനുഷ്യർക്ക് മുന്നിൽ പരാതിപ്പെടുന്നതിന് പകരം സ്രഷ്ടാവായ അള്ളാഹുവിങ്കിലേക്ക് തിരിയുമ്പോൾ ഹൃദയത്തിന് യഥാർത്ഥ സമാധാനവും ശാന്തതയും ലഭിക്കുന്നത്. പ്രവാചകനായ യാഖൂബ് നബി അലൈഹിസ്സലാം തൻ്റെ കടുത്ത മനോവേദനയെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ വിഷമവും ദുഃഖവും, ഇന്നമ അഷ്കൂ ബത്തി എന്നുള്ള ആയത്തിൻ്റെ ആശയാണല്ലേ, എൻ്റെ വിഷമവും ദുഃഖവും ഞാൻ അള്ളാഹുവിനോട് മാത്രമാണ് പരാതിപ്പെടുന്നത് എന്നാണ്. അതിൻ്റെ ഏറ്റവും മികച്ച ചരിത്ര ഉദാഹരണമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമ നേരിട്ട പരീക്ഷണങ്ങൾ. സമ്പത്തും മക്കളും നഷ്ടപ്പെട്ട് ശാരീരികമാകെ രോഗം ബാധിച്ച് വർഷങ്ങളോളം ഒറ്റപ്പെട്ട നിലയിലായിരുന്നപ്പോഴും അദ്ദേഹം ആരോട് തൻ്റെ പ്രയാസങ്ങൾ അറിയിച്ചില്ല. പകരം തികഞ്ഞ ആദരവോടും അടിയുറച്ച വിശ്വാസത്തോടും കൂടി എനിക്ക് ഉപദ്രവം ബാധിച്ചിരിക്കുന്നു, നീയാണ് കരുണമാരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവൻ, കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും കരുണയുള്ളവൻ എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. മനുഷ്യരോട് സങ്കടം പറയുന്നതിന് പകരം സ്വന്തം റബ്ബിലേക്ക് വിനീതനായി കൈ ഉയർത്തിയ ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുകയും അദ്ദേഹത്തിന് ബാധിച്ചിരുന്ന ഉപദ്രവം നീക്കിക്കൊടുത്ത് നഷ്ടപ്പെട്ടതൊക്കെയും ഇരട്ടിയായി തിരിച്ചു നൽകുകയും ചെയ്തു. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ പ്രയാസങ്ങളുണ്ടായാലും സൃഷ്ടികളോട് അവരാധിപ്പെടുന്നതിന് മുമ്പ് സൃഷ്ടാവായ അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് തേടുക. നമ്മുടെ കണ്ണീരും പ്രാർത്ഥനയും അവന് മുന്നിൽ മാത്രമായിരിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദൂരീകരിച്ച് തരുമാറാകട്ടെ എന്ന് ഒരു പ്രാർത്ഥനയോട് കൂടി ആമീൻ അമീർ സാഹിബിൻ്റെ മെസ്സേജ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം പ്രയാസങ്ങൾ മനുഷ്യ സാഹചര്യമാണ്. മനുഷ്യൻ്റെ കൂടെ എന്തുണ്ടാവും, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അവിടെ ക്ഷമിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയണം. അള്ളാഹു തആല സൂറത്തുൽ ബഖറയിലൂടെ അള്ളാഹു തആല പറഞ്ഞല്ലോ, വല നബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വ നഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിറിസ് സ്വാബിരീൻ. നിങ്ങളെ നാം ഏതൊക്കെ രീതി പരീക്ഷിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അള്ളാഹു തആല പരീക്ഷിക്കുന്ന അള്ളാഹു തആല പറയുകയാണ്, വല നബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് പേടികൊണ്ട്, വിശപ്പ് കൊണ്ട്, അതുപോലെ നഖ്സിമിനെല്ലാം വാലിയെല്ലാം ധന നഷ്ടവും സാമ്പത്തിക നഷ്ടവും ശാരീരിക നഷ്ടവും നൽകിക്കൊണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും ഫബശ്ശരി സ്വാബിനെ അവിടെ ക്ഷമിക്കാൻ കഴിയണം. യാക്കൂബ് നബിൻ്റെ ചരിത്രം നമുക്കറിയാം. മക്കൾ മോനെ നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനോട്, അതുപോലെ അയ്യൂബ് നബിൻ്റെ ചരിത്രം, എല്ലാം നഷ്ടപ്പെടുമ്പോഴും ഈ പറഞ്ഞ എല്ലാവിധ പ്രയാസങ്ങളുണ്ടായപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോട്. നമ്മളും ജീവിക്കുന്ന പല പ്രയാസങ്ങളും നമുക്കുണ്ടാകും, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ആധുനിക ഇന്ത്യയിലെ അവസ്ഥ നമുക്കറിയാം. അവിടെയൊക്കെ നമ്മൾക്ക് നമ്മുടെ പ്രയാസങ്ങൾ പറയാനുള്ളത് ഒരു രാഷ്ട്രീയക്കാരോടോ ഒരാളോടോ അല്ല, നേരെ മറിച്ച് ലോകത്തെ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനോടാണ്. ഇവരേക്കാൾ വലിയ, ഇത്തരം ആളുകളെക്കാളൊക്കെ വലിയ സ്വേച്ഛാധിപതികളെ നിലക്ക് നിർത്തിയവനാണല്ലോ. ഫിറാവുനെയും കാറൂനെയും ഹാമാനെയും നമ്രൂദിനെയും ഒക്കെ നിലക്ക് നിർത്തിയ റബ്ബിന് ഇതൊന്നൊരു പ്രയാസമല്ല. അതുകൊണ്ട് നമ്മുടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. നമ്മൾക്ക് നമ്മുടെ സാരോപദേശം കേട്ടിട്ട് ഇൻഷാല്ലാ നമ്മുടെ മറ്റ് പ്രോഗ്രാമുകളിലേക്ക് പോകാം. സാരോപദേശം കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നിത്യവും 5 തവണ പള്ളിയിൽ നിന്ന് നാം കേൾക്കുന്നതാണ് ബാങ്ക്. നമ്മൾ കേൾക്കാറുണ്ടോ ബാങ്ക്? ഇന്നത്തെ കാലത്ത് ധാരാളം പള്ളികളുണ്ടെങ്കിലും ആളുകൾ ഫോണിലും മറ്റ് തിരക്കുകളിലും ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിലൊക്കെ ആയതുകൊണ്ട് ബാങ്ക് കേൾക്കാറുണ്ടെങ്കിലും അത് ശ്രദ്ധിച്ച് കേൾക്കാറില്ല. യഥാർത്ഥത്തിൽ ബാങ്ക് നമ്മുടെ സന്തോഷത്തിനുള്ള വിളിയാളമാണ്. ഒരാളൊരു കല്യാണത്തിന് നമ്മൾ വിളിക്കുമ്പോഴുള്ളതിനേക്കാൾ സന്തോഷം ബാങ്കിൻ്റെ വിളി കേൾക്കുമ്പോൾ നമുക്കുണ്ടാവണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുമായിരുന്നു, അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ, ബിലാൽ താങ്കൾ ബാങ്ക് വിളിക്കൂ, നമസ്കരിച്ച് ഞാനൊന്ന് ആശ്വാസം കൊള്ളട്ടെ. ബാങ്ക് വിളിക്കൂ എന്ന് പറഞ്ഞ കൽപ്പനയും ഹദീസുകളിൽ കാണാം. ഇപ്പോൾ ബാങ്ക് നമുക്ക് നിസ്കരിക്കാനുള്ള പടച്ചറബിൻ്റെ വിളിയാണ്, അത് കേൾക്കണം നമ്മൾ. അതോടൊപ്പം കേൾക്കുമ്പോൾ തന്നെ ബാങ്കിൻ്റെ കൂടെ നമുക്ക് ചൊല്ലണം, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ തക്ബീർ ചൊല്ലുക, അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇതൊക്കെ പറയുമ്പോൾ അതുപോലെ തന്നെ കൂടെ ചൊല്ലുക, ഹയ്യ അലൽ സ്വലാ ഹയ്യ അൽ ഫലാഹ് എന്നൊക്കെ പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാ എന്ന് പറയുക. അത് കഴിഞ്ഞതിന് ശേഷം ബാങ്ക് കഴിഞ്ഞാൽ നമുക്കുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാങ്ക് നിങ്ങൾ കേട്ടാൽ സൊല്ലു അലയ്യ, നിങ്ങൾ എൻ്റെ പേരിൽ സലാത്ത് ചൊല്ലണം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്, അങ്ങനെ തുടങ്ങി നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലുക. പിന്നീട് നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലണം, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽവസീലത വൽ ഫദീലത വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, പരലോകത്ത് എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരുമ്പോൾ ആരും ആർക്കു വേണ്ടിയും വാദിക്കാനില്ലാത്ത സമയം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി വാദിക്കും. അതിനാണ് ഷഫാഅത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവേ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് പ്രയാസത്തിലാണ്, അവരെ നീ വിചാരണക്കെടുക്കണേ എന്നാണ് ഒന്നാമത്തെ ഷഫാഅത്ത്. രണ്ടാമത്തെ ഷഫാഅത്ത്, അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട പലരും നരകത്തിലാണ്, അവർ നാവുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വിട്ടവരാണ്, വിശ്വാസം സ്വീകരിച്ചവരാണ്, ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ കാരണത്താൽ, കുറവുകൾ കാരണത്താൽ, പോരായ്മകൾ കാരണത്താൽ നരകത്തിലെത്തിപ്പെട്ടവരാണ്, അവരെ നീ രക്ഷപ്പെടുത്തണേ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ശുപാർശ പറയുകയും അള്ളാഹു ഉദ്ദേശിച്ച സമയം അവർ നരകത്തിൽ കിടന്ന് പിന്നീടവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബാങ്കിന് ശേഷമുള്ള ഈ പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ബാങ്ക് നാം അതിൻ്റെ കൂടെ ചൊല്ലുകയും അത് കഴിഞ്ഞാൽ നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലുകയും പ്രവാചകൻ പഠിപ്പിച്ച് തന്ന അല്ലാഹു റബ്ബ ഹാദിഹി ദഅവതി തമ്മതി വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽവസീലത വൽ ഫദീല വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത എന്ന പ്രാർത്ഥന ഒരു വിടുക. അതിനുശേഷം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ബാങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ബാങ്ക് കഴിഞ്ഞിട്ടോ നമ്മൾ ഇങ്ങനെ പറയുക, വ അന

0: അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളിയത്തു ബില്ലാഹി റബ്ബൻ വ ബി മുഹമ്മദിൻ റസൂലൻ വ ബിൽ ഇസ്ലാമി ദീനാ. ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗഫറ ലഹു ദംബഹു, അവൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ്. അപ്പോൾ ഒരു ബാങ്കിലൂടെ നമുക്ക് എന്തെല്ലാം നേട്ടങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് അല്ലേ? മാത്രവുമല്ല, ബാങ്ക് കഴിഞ്ഞാൽ ഇഖാമത്ത് വരെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ആ സമയം പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഇനി ബാങ്ക് വിളിക്കുന്നത് നമ്മളാണെങ്കിലോ? ആ ബാങ്ക് എവിടെയെല്ലാം സ്പർശിക്കുന്നുവോ, ആ ബാങ്ക് ആരെല്ലാം കേൾക്കുന്നുവോ, അവരെല്ലാവരും ബാങ്ക് വിളിക്കുന്ന ആൾക്ക് വേണ്ടി പരലോകത്ത് ശുപാർശ പറയും. ജന്തുക്കളും സസ്യങ്ങളും ജിന്നുകളും മലക്കുകളും മനുഷ്യന്മാരും എല്ലാവരും. മാത്രവുമല്ല, അയാളുടെ ബാങ്ക് കേട്ട് പള്ളിയിലേക്ക് ഒഴുകിയെത്തിയ നൂറുകണക്കിന് മനുഷ്യന്മാർ നമസ്കരിക്കുന്ന കൂലിയെല്ലാം ബാങ്ക് കൊടുക്കുന്ന ആൾക്കാണ്. ആ നിസ്കരിച്ച ആളുകൾക്കും കിട്ടും, ബാങ്ക് കൊടുത്ത ആൾക്ക് എല്ലാവരുടെ നിസ്കാരത്തിൻ്റെ കൂലിയും കിട്ടും. അതുപോലെ തന്നെ പരലോകത്ത് ബാങ്ക് വിളിക്കുന്നയാൾ മറ്റുള്ളവരുടെ ഇടയിൽ ശ്രദ്ധേയനായി അവരെ അയാളെ വേർതിരിച്ച് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കോലത്തിൽ അല്പം ഉയർന്നിട്ടായിരിക്കും അയാൾ ഉണ്ടാവുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ബാങ്ക് മനോഹരമായിട്ട് ബാങ്ക് കൊടുക്കാൻ പഠിക്കാം, യൂട്യൂബിലൊക്കെ കേട്ട് പഠിക്കാം. എന്നിട്ട് ബാങ്ക് കൊടുക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നിടത്ത് നമ്മൾ ബാങ്ക് കൊടുത്ത് അതിൻ്റെ കൂലി നേടുക. ബാങ്കിന് കൊടുക്കുന്നില്ല, കേൾക്കുന്നെങ്കിൽ നമ്മൾ ഈ പറയപ്പെട്ട സുന്നത്തുകളെല്ലാം പാലിക്കുക. അതിലൂടെയും ധാരാളം കൂലി നമുക്ക് നേടിയെടുക്കാനുണ്ട്. പരലോകത്ത് നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളും ബന്ധുമിത്രാദികളും ക്ലാസ്മേറ്റ്സും ചങ്ക് ബ്രോസും ഒന്നുമില്ലാതെ ഒറ്റക്ക് ചെന്ന് നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കാൻ ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ച് അഞ്ച് നേരം ബാങ്കിൻ്റെ കൂടെ ശേഷം ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നന്മ നിറഞ്ഞ് ഭൗതികമായിട്ടും മതപരമായിട്ടും ഉയരങ്ങളിലെത്തുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ. നമസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാരോപദേശമാണ് നമ്മൾ കേട്ടത്. നമസ്കാരം അതുപോലെ ബാങ്ക്, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഏത് സമയത്തായാലും നമസ്കാരം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കുന്നവർക്കുള്ള പ്രത്യേകത, സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾ പലപ്പോഴും അതെന്ന് പറയുമ്പോൾ ചില ആളുകൾ പള്ളിയിലെ ഇമാമാന്ന് പറയുന്നൊരു രണ്ടാം കടയായി തോന്നുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. പക്ഷേ ഇസ്ലാമിൽ ഏറ്റവും ഉന്നതമായൊരു സ്ഥാനമാണത്, ബാങ്ക് കൊടുക്കാൻ ഇമാമത്ത് നിൽക്കാൻ കഴിയുക എന്നുള്ളത്. വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ആയിക്കൊണ്ട് അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഇബാദുർ റഹ്മാൻ്റെ വിശേഷണങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു കൊടുത്തിൽ അവർ പറയുന്നു, അവരതിനെ യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദിയാതിന ഖുർത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. മുത്തഖീങ്ങൾക്ക് ഇമാമാകണേ എന്ന് എല്ലാ കാര്യങ്ങളും, നമസ്കാരത്തിൽ മാത്രമല്ലാതെ എല്ലാ കാര്യങ്ങളും. അപ്പം സഹോദരന്മാരെ, അത്രയേറെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ബാങ്ക്, അതുപോലെ നമസ്കാരമൊക്കെ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാകാൻ പാടില്ല. ജമീല വി കെ പൂന്നോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ലൈവിൽ വന്ന മക്കൾക്കും സാറുമാർക്കും സുഖമാണല്ലോ, അൽഹംദുലില്ലാ, സുഖമാണ് അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മൈമൂന തെക്കേ പോയിൽ കരിക്കുളം, അതുപോലെ മൈമൂന കരുവക്കൊണ്ട് ചുള്ളിയോട്, ജമീല വി കെ കാളികാവ്, ഇവരൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ജമീല വി കെ പൂനൂര്, മറ്റേ ജമീല വി പി ആട്ടോ, സോറി. ഇന്നത്തെ സാരോപദേശം വളരെ മനോഹരം, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ആയിഷ കരുമ്പിൽ സലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോഴേ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക നമസ്കാരത്തിനോടുള്ള ആ ഒരു കണിശത. അതുപോലെ ബാങ്ക്, റഫീഖ് ടൈലർ ബാംഗ്ലൂരിൽ നിന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിഹല മോളെ, നമുക്ക് ഒരു പാട്ട് കേൾക്കാനുള്ള സമയമൊക്കെ അയക്കുന്നത്. കുറേ നേരമായി ഞാനിങ്ങനെ സംസാരിക്കുന്നത്, അപ്പോൾ ഒരു പാട്ട് പാടിയാലോ? ഓക്കെ, നമ്മളൊരു പാട്ട് പാടിക്കാം.

മാഷാല്ലാ, നമ്മളെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു പാട്ടാണ് കേട്ടത്. ഇന്ന് നമുക്കറിയാം, ഇന്ത്യ 80 വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾ, അതിൽ നിന്നൊക്കെ ഇന്ത്യയെ മോചിപ്പിച്ച് ഇന്ത്യ സ്വതന്ത്രമായൊരു രാഷ്ട്രമായി മാറിയതിൻ്റെ 80-ാം വാർഷികം നമ്മൾ ഇന്നലെ ആഘോഷിച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, അന്ന് ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ചൊരു പണി ഉണ്ടായിരുന്നു. ഇന്ത്യ അവർ പൊതുവെ അവർ ചെയ്തിരുന്നൊരു കുതന്ത്രമായിരുന്നത് ഡിവൈഡ് ആൻഡ് റൂൾ, പരസ്പരം തല്ലിച്ചിരുന്ന് അവിടുത്തെ ആഭ്യന്തരമായിട്ട് കലാപങ്ങൾ ഉണ്ടാക്കി അവർ ഭരിക്കുക എന്നുള്ളത്. ഇപ്പോൾ അതേ കുതന്ത്രമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്യാണ്, ഇവിടെയുള്ള ആളുകളെ പരസ്പരം തെറ്റിപ്പിച്ച് പരസ്പരം കലാപങ്ങൾ ഉണ്ടാക്കി അതിലൂടെ മുതലെടുപ്പ് നടത്തി ആത്യന്തികമായി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളിൽ നിന്ന് പൊതുജനത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണകർത്താക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമോ ഇന്ത്യ നശിച്ചുകൊണ്ട് പോവുകയുള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ വരുന്നൊരു തലമുറ ആ കാര്യത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. പരസ്പരം യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ ജനിച്ച നാടാണ്, അതിനെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ഐക്യത്തോട് കൂടെ നമ്മൾ മുൻപോട്ട് പോകണം എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പുരോഗമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാവണം. ദാരിദ്ര്യം തുടച്ചു നീക്കേണ്ടതുണ്ട് നമ്മൾക്ക്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി നമ്മൾക്കൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഫിയ കത്തേരൂർ അങ്ങാടി, അസ്സലാമു അലൈക്കും. ബാങ്കിനെക്കുറിച്ച് വിശദമായി ഉസ്താദ് പറഞ്ഞു തന്നു, അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാല്ലാ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോഴുള്ള കുറേ മര്യാദകളുണ്ട്. സംസാരിക്കാതെ ബാങ്ക് കൊടുക്കുന്ന ആൾ എന്താണോ പറഞ്ഞത് അത് തന്നെ നമ്മളും പറയാന്നുള്ളത്. ഹയ്യാല സ്വലാ എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന് പറയുക, ബാക്കിയുള്ളതൊക്കെ ഹയ്യാല ഫലാ എന്ന് പറയും. ബാക്കിയുള്ളതൊക്കെ അത് തന്നെ ചെല്ലുക എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. സഫിയ തിക്കേത്തൂരങ്ങാടി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഒരു കുസൃതി ചോദ്യമാണ്. നീല കളർ ഉള്ള സാരി മഞ്ഞ കളർ ഉള്ള വെള്ളത്തിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും? ഉത്തരറിയോ? നിഹലക്കറിയോ? നീല കളറുള്ള സാരി മഞ്ഞ കളറുള്ള വെള്ളത്തിലിട്ടാൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം. കുസൃതി ചോദ്യമാണ്. എല്ലാവർക്കും എന്ത് ചെയ്യുക, ഉത്തരങ്ങൾ അയക്കാം. നിഹല മോളെ നന്നായി പാടി കേട്ടോ. നിഹലയും നമ്മുടെ ലൈവിൽ വന്നോ എന്ന് തോന്നുന്നല്ലോ. അതെ, നിഹല മുൻപും അതെ, നിഹല കുറേ പലതവണ നമ്മുടെ ലൈവിലുണ്ടായിട്ടുണ്ട്. നിഹല വന്നിട്ടുള്ളത് എവിടുന്നാന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല അല്ലേ. നിഹല ചമൽ സലഫി മദ്രസയിൽ നിന്നാണ് നമ്മുടെ കൂടെ ഇന്ന് ലൈവിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക്, നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കൂട്ടുകാർക്കും ലൈവിലേക്ക് വരാം ഇൻഷാല്ലാഹ്. ഇനി അടുത്ത ദിവസങ്ങളിൽ സ്കൂളുകളൊക്കെ അവധിയിലേക്ക് പോവുകയാണ്. അപ്പം കുറേ അവസരങ്ങളുണ്ട് നമ്മൾക്ക് അത് ഉപയോഗപ്പെടുത്താം. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 5 മുതൽ 6 മണി വരെയുള്ള പ്രോഗ്രാമിലേക്ക് ഇവിടേക്ക് മുക്കത്തേക്ക് വരാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യാം, ലൈവിൽ വരാം. അതിന് വേണമെങ്കിൽ നമ്മുടെ നമ്പർ 85 90 745 845 ഈ നമ്പറിലുമായി ബന്ധപ്പെടാം. അതിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കുള്ള അവസരങ്ങൾ ലഭിക്കും ഇൻഷാല്ലാഹ്. ഓക്കെ, നമ്മൾ അപ്പോൾ അത് നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തുക. വെക്കേഷനിൽ നമുക്ക് അടിപൊളിയാക്കാം, ലൈവ് ഒരു കളർഫുള്ളാക്കാം നമുക്ക് ഇൻഷാല്ലാഹ്. നഫീസ പി എ താമരശ്ശേരി ഉത്തരയച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചോദിച്ചല്ലോ, നീല കളറുള്ള സാരി മഞ്ഞ കളറുള്ള വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന്. അതിനുത്തരം നഫീസ പി എ അയച്ചു കഴിഞ്ഞു, അത് ശരിയുത്തരമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നില്ല. ഇനി ആരൊക്കെ അയക്കും നോക്കാം അല്ലേ. നിഹല, അപ്പോഴേ ഒരു പാട്ടുകൂടി പാടിയാലോ. ഏ പാടിക്കും.

ചെണ്ടോ ഒരു കാളവണ്ടിക്കാരനോ, കാലത്തിൻ തോപ്പിൽ നൽകുളിരൂറും തേനോ, നിലാവ് പോൽ ജ്വലിക്കുന്ന മഴരെ, വാര്യൻ കുന്നത്തെന്നാതീത ശൂരരെ, നിലാവ് പോൽ ജ്വലിക്കുന്ന മഴരെ, വാര്യൻ കുന്നത്തെന്നാതീത ശൂരരെ, പച്ച വിരിച്ചു കുളിർ മണം ചിന്തുന്ന വള്ളുവ നാടിന്റെ മണ്ണിൽ, വെള്ളപ്പിശാചിന്റെ തൊക്കിന്റെ മുമ്പിലും നെഞ്ചു കാണിച്ചൊരു ചെണ്ട്. പച്ച വിരിച്ചു കുളിർ മണം ചിന്തുന്ന വള്ളുവ നാടിന്റെ മണ്ണിൽ, വെള്ളപ്പിശാചിന്റെ തൊക്കിന്റെ മുമ്പിലും നെഞ്ചു കാണിച്ചൊരു ചെണ്ട്.

ഒരേ വെള്ളപ്പിശാചിനെ വീരും കെടുത്തിയ വെള്ളിങ്കിലാവിന്റെ മൊഞ്ച് ഭാര്യൻ കുന്നത്തിൻ ശുരിതം കണ്ടാൽ ആരും വിറച്ചിടുന്നേര്. വെള്ളപ്പിശാചിനെ വീരും കെടുത്തിയ വെള്ളിങ്കിലാവിന്റെ മൊഞ്ച് ഭാര്യൻ കുന്നത്തിൻ ശുരിതം കണ്ടാൽ ആരും വിറച്ചിടുന്നേര്. കാളികാവിൻ ചെണ്ട് ഒരു കാളവണ്ടിക്കാരനോ കാലത്തിൻ തോപ്പിൽ നൽകുളിരൂറും തേനോ മലനാടിൻ മലനായ

തക്ബീർ മുഴക്കി പറന്നതാണോ, ഷറഫുറ്റാശുഹദാവിന്നേടിലാണോ, പൂമുത്ത് നാടിന്റെ ഓമ്പലാണോ, ആടെ മുന്നിലും മുട്ടുമടക്കത്ത ആവശ്യം കാണിച്ച ചെണ്ട്, കാലത്തിനകുമ്പോ ഇക്കഥമയ്ക്കുവാൻ കണ്ണീരിൽ ചാലിച്ചൊരേട്, ആടെ മുമ്പിലും മുട്ടുമടക്കത്ത ആവശ്യം കാണിച്ച ചെണ്ട്, കാലത്തിനകുമ്പോ ഇക്കഥമയ്ക്കുവാൻ കണ്ണീരിൽ ചാലിച്ചൊരേട്, കാളിക്കാവിൻ ചെണ്ട് ഒരു കാളവണ്ടിക്കാരനു

വലിയ ജ്വാലയാണോ തിരഖിലാഫത്തിൻ വീരചരിത്രത്തിൽ വെട്ടി തിളങ്ങുന്ന മൊഞ്ച്, മാമലാ നാടിന്റെ നെഞ്ചകത്തോപ്പിലെ മുല്ല മലയരിന്റെ ചെണ്ട്. തിരഖിലാഫത്തിൻ വീരചരിത്രത്തിൽ വെട്ടി തിളങ്ങുന്ന മൊഞ്ച്, മാമലാ നാടിന്റെ നെഞ്ചകത്തോപ്പിലെ മുല്ല മലയരിന്റെ ചെണ്ട്. കാളിക്കാവിൻ ചെണ്ടോ ഒരു കാളവണ്ടിക്കാരനോ, കാലത്തിൻ തോപ്പിൽ നെൽക്കുളിരൂറും തേനോ. കാളിക്കാവിൻ ചെണ്ടോ ഒരു കാളവണ്ടിക്കാരനോ.

0: ധീര ശൂരര്, പച്ച വിരിച്ച് കൊള്ളർ മണം ചിന്തുന്ന വള്ളുവ നാടിന്റെ മണ്ണിൽ, വെള്ളപ്പിശാചിന്റെ തോക്കിന്റെ മുമ്പിലും നെഞ്ച് കാണിച്ചു ഒരു ചെണ്ട്. പച്ച വിരിച്ച് കൊള്ളർ മണം ചിന്തുന്ന വള്ളുവ നാടിന്റെ മണ്ണിൽ, വെള്ളപ്പിശാചിന്റെ തോക്കിന്റെ മുമ്പിലും നെഞ്ച് കാണിച്ചൊരു ചെണ്ട്. കാളിക്കാവൻ ചെണ്ട് ഒരു കാളവണ്ടിക്കാരനോ, കാലത്തിൻ തോപ്പിൽ നൽകുളിരൂറും തേനോ. കാളിക്കാവൻ ചെണ്ട് ഒരു കാളവണ്ടിക്കാരനോ, കാലത്തിൻ തോപ്പിൽ നൽകുളിരൂറും തേനോ.
1: മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീക്. ഷംനാദ് ഖാൻ, മാഷാ അല്ലാ, സൂപ്പർ സോങ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആമീൻ. അതുപോലെ ഷംനാദ് ഖാൻ നമ്മൾ നേരത്തെ ചോദിച്ചതിന് ഉത്തരം അയച്ചിട്ടുണ്ട്, വെളുക്കുമെന്നാണ് ഉത്തരം അയച്ചിട്ടുള്ളത്. അതുപോലെ നഫിസ പി എ താമരശ്ശേരി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നമുക്ക്

0: സംഭവിക്കുമെന്നാണ് ചോദ്യം. പാട്ട് പൊളിച്ചു, സൂപ്പറായി, ഇനിയും പാടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അൽഹംദുലില്ലാ, കേട്ടിരുന്നു പോയി. ഇന്നത്തെ പാട്ടുകൾ ഇപ്പോൾ രണ്ടെണ്ണം പാടിയതും സ്വാതന്ത്ര്യ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം കേരളത്തിലെ ഖിലാഫ ചരിത്രം, ഈ ശിപ്പായി ലഹള എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, 1921-ലെ മാപ്പിള ലഹള, സോറി, ശിപ്പായി ലഹള അല്ല, മാപ്പിള ലഹള എന്ന പേരിലും ബ്രിട്ടീഷുകാരൊക്കെ വിശേഷിപ്പിച്ച ഒരു യുദ്ധം തന്നെയായിരുന്നു ശരിക്കു പറഞ്ഞാൽ. അത്രയേറെ എന്താണ് സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കിയ സമരമുറകളായിരുന്നു അത്. സ്വന്തം ജീവൻ നഷ്ടപ്പെടുമെന്ന് ഉറപ്പായിട്ട് പോലും തൻ്റെ നിലപാടുകൾ ഉറച്ചു നിന്ന വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലുള്ള ആളുകൾ സ്വന്തം നെഞ്ചിലേക്ക് വെടിയുതിർത്ത് വെടിയേറ്റ് മരണപ്പെടുമ്പോൾ ഷഹീദിൻ്റെ പുണ്യം അവർക്കൊക്കെ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത്രയേറെ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നാടിനു വേണ്ടി പ്രയത്നിച്ച ആളുകളായിരുന്നു അതല്ല. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക. ചരിത്രങ്ങൾ മറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇത്തരം ചരിത്രങ്ങൾ വീണ്ടും വീണ്ടും പറയുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ ദൗത്യം. പലരും ചരിത്രം മറക്കുവാൻ, അതല്ലെങ്കിൽ മറപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് ഓർമ്മിപ്പിക്കാനുള്ള പണികൾ നമ്മളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രം മുസ്ലിങ്ങളും ഹിന്ദുക്കളും സിഖുകാരും ഒക്കെ കൂടിയിട്ടാണ് ചരിത്രത്തിൽ സ്വാതന്ത്ര്യം നേടിയെടുത്തത്, ഒറ്റക്കെട്ടായി സമരം ചെയ്തുകൊണ്ട്. അപ്പോൾ ആ ചരിത്രം വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത്. വരുന്ന തലമുറയിലേക്ക് യഥാർത്ഥ ഇന്ത്യയുടെ ചരിത്രത്തെ എത്തിക്കാൻ നമ്മളൊക്കെ പ്രയത്നിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായാലും നിഹലമോളുടെ പാട്ട് സൂപ്പറായിട്ടുണ്ട്. അസ്സലാം വലൈക്കും. പാട്ട് അടിപൊളി, അൽഹംദുലില്ലാ. ഇനിയും പാടാൻ അള്ളാഹു കഴിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആമീൻ. സഫിയ കെ തിരുവങ്ങാടി, ഷാഹിറ ചെറുവണ്ണൂർ, അത് മാഷാല്ലാ സൂപ്പർ സോങ്. അതുപോലെ സുലൈഹ തിരുവാരി, മാഷാല്ലാ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പാട്ട് ഉഷാറായിട്ടുണ്ട്. നമുക്കറിയാം ഈ മാസം റബീഉൽ അവ്വൽ മാസമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേയേറെ അനാചാരങ്ങൾ നമ്മൾ ഒക്കെ ഇങ്ങനെ ഈ ഓരോരോ ബിദ്അത്തുകൾ കാണുമ്പോൾ, അനാചാരങ്ങൾ കാണുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് പോകേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഈ റബീഉൽ അവ്വൽ തുടങ്ങുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ്, അതായത് മുഹറം സഫർ 28-ന് അന്ന് വൈകുന്നേരം ആയതിനു ശേഷം ഞാനിങ്ങനെ നിൽക്കേണ്ട, അതായത് സുഹൃത്തിൻ്റെ വർക്ക്ഷോപ്പിൽ നിൽക്കുമ്പോൾ ഒരു പ്രകടനം, രണ്ട് പെട്രോൾ മാസ്കൊക്കെ കത്തിച്ച് പിടിച്ച് മദ്രസയിലെ വിദ്യാർത്ഥികളും കുറച്ച് നാട്ടുകാരും കൂടിയിട്ട്, കുറച്ച് മുസ്ലിംമാരാണ് മുൻപിലുള്ളത്. അവർ ഇത് പറയുന്ന മർഹബ പാടിക്കൊണ്ട് പോവുകയാണ്. റബീഉൽ അവ്വലിനെ സ്വീകരിക്കാൻ വേണ്ടി പുതിയൊരു ആചാരം കൂടി ഇതാ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എന്താണ്, ഇതൊക്കെ പിടിച്ചിട്ട് മുട്ടായിയൊക്കെ വിതരണം ചെയ്തുകൊണ്ട് ഓരോന്നോരോ വർഷം ഓരോന്നിങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. ഞാൻ അപ്പോൾ ഇങ്ങനെ അവിടെ ഉള്ള രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിലെ, അവരിങ്ങനെ ഞാനിങ്ങനെ സംസാരിച്ചു, അവരിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നമ്മളൊക്കെ ചെറുപ്പം മുതലേ നമസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, പെരുന്നാളുകൾ ആഘോഷിക്കുന്നുണ്ട്, അന്ന് നമ്മൾ ആഘോഷിച്ച പെരുന്നാൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നു എന്തെങ്കിലും തമ്മിൽ എന്തെങ്കിലും ഒരു മാറ്റം അതിൻ്റെ കർമ്മങ്ങളിലോ രൂപഭാവങ്ങളിലോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്? അങ്ങനത്തെ ഒരു മാറ്റമില്ല. പക്ഷേ ഇത് മാത്രം എന്താ മാറുന്നത്, ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പോൾ അവിടെ വേറൊരാളുണ്ടായിരുന്നു, അയാൾ പറഞ്ഞു ഓരോരോ തോന്നിവാസങ്ങൾ ഇങ്ങനെ തുടങ്ങുന്നു പറഞ്ഞിട്ട് ഇതിലും നല്ലത് കണ്ടുപിടിച്ചെടുക്കാന്ന് പറഞ്ഞിട്ട്, അവന് ഒരു അങ്ങനെ നടക്കുന്നൊരു വ്യക്തി, അദ്ദേഹം പറഞ്ഞ പ്രയോഗമാണ്, എന്ത് ഇത് ചോദിക്കാതെ ആരുമില്ല, ആരെങ്കിലും എന്തെങ്കിലും വേറെന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പിന്നാലെ പോകാൻ ആളുണ്ടാകുന്ന പറഞ്ഞ് വളരെ റോങ്ങായിക്കൊണ്ട്. അപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ അത്തരം ആളുകൾക്ക് പോലും ഇതൊരു തെറ്റായി തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ ഇത്തരം തിന്മകൾ കാണുമ്പോൾ നമ്മുടെ സമൂഹത്തിനെ ഉത്ബോധിപ്പിക്കേണ്ട ബാധ്യത നമ്മൾക്കുണ്ട്. നമുക്കൊരു വോയിസ് കേൾക്കാം, ഒരു കൊച്ചു കൂട്ടുകാരി വോയിസുമായി നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാതുഹു. ഞാൻ അമ്ന ബിൻ തമീർ, സ്ഥലം എടത്തനാട്ടുകര. ഞാൻ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. GOHSS എടത്തനാട്ടുകരയിലാണ് ഞാൻ പഠിക്കുന്നത്. ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കൊച്ചു പ്രസംഗമാണ്. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയ പീസ് റേഡിയോ കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ത്യയുടെ 79-ാം സ്വാതന്ത്ര്യ ദിനമാണ് നാം ഇന്ന് അഭിമാനപൂർവ്വം ആഘോഷിക്കുന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ 100 ആണ്ടുകൾ നീണ്ട ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ മാതൃഭൂമി മോചിതയായതിന്റെ സ്മരണ പുതുക്കുന്ന സുദിനമാണിത്. നമ്മുടെ സ്വാതന്ത്ര്യം എളുപ്പത്തിൽ ലഭിച്ച ഒന്നല്ല. അതിനു പിന്നിൽ എണ്ണമറ്റ ദേശസ്നേഹികളുടെ ത്യാഗത്തിന്റെയും ചോരയുടെയും കഥയുണ്ട്. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ബാഗത്ത്.

0: സിംഗ്, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ജീവിത ത്യാഗത്തിന്റെ ഫലമാണ് 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായത്. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ വാനിൽ നമ്മുടെ ദേശീയ പതാക ആദ്യമായി ഉയർന്ന ആ നിമിഷം ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ഒന്നാണ്. എന്നാൽ സ്വാതന്ത്ര്യം എന്നത് ഒരു ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള മോചനം മാത്രമല്ല, ദാരിദ്ര്യം, നിരാക്ഷരത, അസമത്വം, അന്ധവിശ്വാസങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം നമ്മുടെ സമൂഹത്തിന് മോചനം ലഭിക്കുമ്പോഴേ യഥാർത്ഥ സ്വാതന്ത്ര്യം സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ. രാജ്യത്തിന്റെ ഇന്നത്തെ യുവ തലമുറയാണ് നാളെയുടെ ശില്പികൾ. നാം ഓരോരുത്തരും നമ്മുടെ കടമകൾ ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിലെ ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിലൊന്നായി മാറ്റാൻ കഴിയൂ. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയും മതേതരത്വവും കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോ ഇന്ത്യൻ പൗരന്മാരുടെയും കടമയാണ്. ജാതി, മത, ഭാഷാ വ്യത്യാസങ്ങൾക്കപ്പുറം നാം ഒന്നാണെന്ന ബോധം നമ്മിൽ ഉണ്ടാകണം. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളായ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ ധീര ദേശാഭിമാനികളെ നമുക്ക് ആദരവോടെ സ്മരിക്കാം. നമ്മുടെ രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാഅല്ലാ, നല്ല ടോപ്പ് പ്രസംഗമായിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല ടോപ്പ് പ്രസംഗം, മാഷാഅല്ലാ. നല്ല പരിപാടികൾ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിയം, അതുപോലെ ഹനീഫ പി എസ് സലാം പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ജമീല വി കെ പൂനൂർ, ഞങ്ങളുടെ പഞ്ചായത്തിൽപ്പെട്ട മക്കളാണല്ലോ അവർ പൊളിക്കും അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷാഅല്ലാ, അവൾ പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ കട്ടിപ്പാറ പഞ്ചായത്തിൽ, അവൾ താമസിക്കുന്നത് തൊട്ടപ്പുറത്തെ പുതുപ്പാടി പഞ്ചായത്തിലാണ്. അപ്പോൾ മാഷാഅല്ലാ, നല്ല ഫീഡ്ബാക്കാണ്. നമ്മളെ കട്ടിപ്പാറ പഞ്ചായത്തിനെന്നും എല്ലാ ഞായറാഴ്ചകളിലും നമ്മളെ കട്ടിപ്പാറ പഞ്ചായത്തിലുള്ള കുട്ടികളാണ് വരുന്നത് ഇതിലെ. അപ്പോൾ അതാണ് ജമീല വി കെ പൂനൂർ പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള പ്രദേശത്തുള്ള ആളുകൾക്കും എന്ത് ചെയ്യുക, ഉപയോഗപ്പെടുത്താം ഈ റേഡിയോയിലെ ഇത്തരം പരിപാടികൾ. മുഹമ്മദിയം, നല്ല പരിപാടികൾ ആണ് എന്ന് പറയുന്നു. അതുപോലെ പിന്നെ ആരാണ്, അസീസ് ടി കെ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ജാഫർ വി കെ, ഇത് മഹത്തായ സംരംഭമാണ്, ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്ദുൽ റസാഖ് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അബ്ദുൽ ഖാദർ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാക്കനങ്ങാട്, അതുപോലെ അനീസ് സലാം പറഞ്ഞ് കൂടെ കൂടിയിട്ടുണ്ട്. വാലേക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, നല്ല പ്ലാൻഡ് പ്രോഗ്രാം ആംപ്ലിഫൈ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് സലീം. ഓക്കെ, അബ്ദുസലാം, അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. അപ്പോഴേ നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ അടുത്താണ് സുന്നിപ്പള്ളി, അവിടെ പരിപാടികൾ പഠിക്കുന്ന തിരക്കിലാണ് എന്ന് പറഞ്ഞ സുലൈഹ തിരുവാലി. അതുപോലെ സഫിയ കെ തിരുവങ്ങാടി, അസ്സലാമു അലൈക്കും, നല്ല പ്രസംഗം. അമീറടുത്ത് നാട്ടുകാരുടെ മകളാണോ, ഉഷാറായിട്ടുണ്ട്, അള്ളാഹു ഉയർച്ചയിലെത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആമീൻ. അതുപോലെ റഫീഖ് ടൈലർ മാംഗ്ലൂർ, 79th സ്വാതന്ത്ര്യം അല്ല, 80th, അതെ 80th സ്വാതന്ത്ര്യത്തിനാണ് ഇന്നലെ നമ്മൾ ആഘോഷിച്ചത്. മുഹമ്മദ് ഷെഫീർ ഈ കണ്ണൂർ, അസ്സലാമു അൽഹംദുലില്ല. അതുപോലെ ഹൈദർ, അസ്സലാമു അലൈക്കും. നജീബ് സലാം പറഞ്ഞിട്ടുണ്ട്. അമ്നമോളുടെ വാക്കുകൾ സൂപ്പറായി, അൽഹംദുലില്ല എന്ന് പറഞ്ഞ ജമീല വി കെ പൂനൂർ. അബ്ദുൽ മാജിദ്, മാജിദ് നല്ല ക്ലാസുകൾ കേൾക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മളെ സാരോപദേശത്തെക്കുറിച്ച്. അതുപോലെ ഹൈദർ സലാം പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം കെ പി, മാഷാല്ലാ, പീസ് റേഡിയോ പ്രോഗ്രാമുകൾ എല്ലാം ഏറെ ഉപകാരപ്രദമാണ്. റാഷിദ് പി, മാഷാല്ലാ, ബാർക്കല്ലാഹു ഫീക്കും, ബാർക്കല്ലാഹു ഫീക്കും. എൻ്റെ ജീവിതത്തിലെ സന്തോഷം ഉള്ള 8 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ സാരോപദേശത്തെക്കുറിച്ച് പറഞ്ഞതാണെന്ന് തോന്നുന്നത്. ഏതായാലും ഇതൊരു പ്രോഗ്രാമിനെ കുറിച്ച് പറയണം. മുഹമ്മദ് ഫഹൂം ഹാരിസ്, ഇത് നല്ല ഒരു സംഭവം തന്നെ, അള്ളാഹു നിലനിർത്തട്ടെ, ആമീൻ. ബെറ്റർ പ്രോഗ്രാംസ്, അബ്ദുൽ ഖാദർ. അതുപോലെ നിസാർ മയ്യിൽ, രാവിലെയുള്ള ആരോഗ്യ വിചാരം കേട്ടപ്പോൾ നമ്മുടെ വയർ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അത് രാവിലത്തെ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇല്യാസ് പാലത്ത്. എന്നെ ഒരുപാട് സ്വാധീനിച്ച പ്രോഗ്രാമാണ് അന്നൂർ. പീസ് റേഡിയോയിൽ ഓർമ്മ വരുന്നത് തന്നെ അന്നൂർ കാരണമാണ്. അൽഹംദുലില്ലാ, ഭാഗമായതിൽ സന്തോഷിക്കുന്നു. അന്നൂറിനെ കുറിച്ച് നമ്മൾ ലൈവിൽ ഇപ്പോൾ ആ ഒരു കാര്യത്തിലൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ഫീഡ്ബാക്കാണ് അയച്ചത്. മാഷാല്ലാ, മുഫീദ് സലാം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് ഷെഫിഫീർ ഈ കണ്ണൂർ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാമിൽ, ഞാൻ പഠനം തുടരും. അബ്ബാസ് പട്ടാമ്പി, അസ്സലാമു അലൈക്കും. അതുപോലെ മുഹമ്മദ് അനീസ്, പീസ് റേഡിയോക്ക് നൽകുന്ന ഓരോ വിഹിതവും നാളെ വേണ്ടിയുള്ള സമ്മാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സമ്മാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾക്ക് ഒക്കെ കുറേ ഉപകാരമുള്ള കാര്യങ്ങളാണ് റേഡിയോയിൽ നിന്ന് ലഭിക്കുന്നത്. നമ്മുടെയൊക്കെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന അറിവുകൾ ലഭിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മളൊക്കെ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അതുപോലെ വർഷം കണക്ക് കൂട്ടി നോക്കുമ്പോൾ 79 ആണല്ലോ വരുന്നത്. ആ ഓക്കെ, അതാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് 80-ാമത്തതാണ്. 1947 ഫസ്റ്റ് ഇത് വരുന്നുണ്ടല്ലോ, അതാണ്. സുലേഖ തിരുവാൽ, ഞങ്ങളുടെ അടുത്താണ്. ആ ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറിയാം, അതൊക്കെ ശ്രദ്ധിക്കുക. നമ്മളൊക്കെ ബിദ്അത്തുകളെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. തൊട്ടടുത്തുള്ള പള്ളികൾ സുന്നിപ്പള്ളിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇപ്പോൾ മൈക്ക് കെട്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. മൗലൂദ് 1-ാമത്തെ റബീഉൽ അവ്വൽ ഒന്ന് തുടങ്ങുമ്പോൾ തുടങ്ങുകയാണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിനെ ഉത്ബോധിപ്പിക്കേണ്ടത്. ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ട് അവരോടൊക്കെ. എന്താ വെച്ചാൽ, ഇത് റസൂൽ, നമ്മൾ ഈ പറഞ്ഞതുപോലെ റമദാൻ മാസം നമ്മൾക്ക് വന്നു പോയിട്ടുണ്ട്. ദുൽഹിജ്ജ വന്നു, രണ്ട് പെരുന്നാളുകൾ നമ്മൾ ആഘോഷിച്ചു. അത് നിങ്ങൾ ജനിച്ചെന്ന് ആഘോഷിച്ച അതേ രീതിയിലന്നും ആഘോഷിക്കുന്നത്. എന്നാൽ ഈ റബീഉൽ അവ്വലുകളിലുള്ള ആഘോഷങ്ങൾ ഓരോ മാസവും, അത് റബീഉൽ അവ്വൽ മാത്രമല്ല, ഇവർ നടത്തുന്ന കുറേ ആഘോഷങ്ങളുണ്ടല്ലോ ഇതുപോലുള്ള പല പേരിൽ നടത്തപ്പെടുന്ന ആഘോഷങ്ങൾ, അത് ഓരോ വർഷവും നടക്കുമ്പോൾ പുതിയ എന്തെങ്കിലുമൊക്കെ അതിലേക്ക് വരും. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താ ബാക്കിയുള്ള കർമ്മങ്ങളിലൊന്നും അത് വരാത്തത് എന്നുള്ളത്? അപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ വന്നു. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൻ്റെ അസ്ലായി പഠിപ്പിച്ച ആരാധനകളിലൊന്നും പുതിയതവർ ഇതുപോലെ വർഷാവർഷം പുതിയത് കയറ്റിക്കൂട്ടലല്ല എന്ന് മാത്രമല്ല, അത് സ്ഥിരതയുള്ളതാണ്. റസൂൽ പഠിപ്പിച്ച രീതിയിലാണ് പോകുന്നത്. അപ്പോൾ എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ഉള്ളത് കാരണം ഇത്തരം ബിദ്അത്തുകളിൽ നിന്നാണ്. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുക, ആ ബിദ്അത്തുകളെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മൾക്കുണ്ടാവണം. അതുപോലെ നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹത്തെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അത് വ്യക്തമായ തെളിവുകൾ സഹിതം പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്കൊക്കെ അറിവുണ്ടാവണം. ആ അറിവ് ഉണ്ടാവാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുക, അതിനുവേണ്ടി പ്രയത്നിക്കുക. നല്ല അധ്വാനമാണ് പഠിക്കുക എന്നുള്ളത്, നല്ല അധ്വാനമുള്ള കാര്യമാണ്. അതിൽ ഒന്ന് പിശാജ് അതിൽ വഴി മുടക്കാനുണ്ടാവും. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കുക, അത് നമ്മുടെ സമൂഹങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ നടത്തുക. അത് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇങ്ങനെ പഠിക്കുമ്പോഴേ നമുക്കറിയാം. നമ്മളൊരു പ്രാണി ഇത് പറയുമ്പോൾ നമുക്ക് കുറേ ഉപദ്രവങ്ങളുണ്ടാവും അല്ലേ, സ്വാഭാവികമാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചിട്ട് നാ റസൂലിന് മുമ്പത്ത് കിട്ടുന്നത് വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ജീവിച്ചു, ഒരു ഉപദ്രവം റസൂൽ ഉണ്ടായിട്ടില്ല. റസൂൽ ഒരിക്കൽ പോലും അവിടെയുള്ള ബിംബങ്ങളെയോ അതല്ലെങ്കിൽ ആ മക്കാ മുശ്രികൾ ആരാധിക്കുന്ന ഒന്നിനെയും, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും റസൂൽ ആരാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. റസൂൽ നല്ല രീതിയിലാണ് ജീവിച്ചത്. എന്നാൽ റസൂലിന് ഉപൂത്ത് കിട്ടിയതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന് ഇറങ്ങുകയാണ്. അപ്പോഴാണ് റസൂലിന് ഇത് പ്രയാസങ്ങൾ നാടുവിടേണ്ടി വരികയൊക്കെ ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോയാൽ ഒരു ഉപദ്രവം നമുക്കുണ്ടാവില്ല. പക്ഷേ അത് നമ്മൾ അതിൻ്റെ കൂടെ പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്ക് പ്രയാസങ്ങളുണ്ടാവും പരലോകത്ത്. ചെയ്യുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ടാവും, അപ്പം നമ്മളത് ക്ഷമിക്കണം. അതിലൂടെ നമ്മൾ കുറേ പുണ്യങ്ങളും ഉണ്ടാവും. മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ, രണ്ട് പാട്ടും ഇഷ്ടപ്പെട്ടു മാഷാ അള്ളാ എന്ന് പറഞ്ഞു. നമ്മൾ രണ്ട് ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിരുന്നു. ഒന്ന്, നീല കളറുള്ള സാരി മഞ്ഞ കളറുള്ള വെള്ളത്തിൽ മുക്കിയാൽ എന്താവും? അതിൻ്റെ ഉത്തരം ആകെ ഒരാളാണ് ശരിയച്ചത്, അത് നനയുന്നുള്ളതാണ്. രണ്ടാമതൊരു ചോദ്യം ഉണ്ടായിരുന്നു, ആ ചോദ്യം ഏതായിരുന്നു എന്ന് നോക്കട്ടെ. വെട്ടിയ കുറ്റി തളിർക്കും കാലം, പൊന്നിട്ട കുറ്റി പണയം തരാം. ഉത്തരം ഇതുവരെ ആരും പറഞ്ഞു കാണുന്നില്ല. നമുക്ക് ഉത്തരം പറയാൻ കുറച്ചുകൂടെ കാത്തിരിക്കുക. ആരെങ്കിലും ഒരു ഉത്തരം അയക്കുമോ നോക്കല്ലേ. നിഹല, വെട്ടിയ കുറ്റി തളിർക്കും കാലം, പൊന്നിട്ട കുറ്റി പണയം തരാം. അതിൻ്റെ ഉത്തരം ഇതുവരെ ആരും പറഞ്ഞു കാണുന്നില്ല. കുറഞ്ഞൊരു സമയം കൂടെ നമ്മൾ കാത്തിരിക്കുകയാണ്. അത് വന്ന് ആരും ഉത്തരം പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഷാല്ലാ അതിൻ്റെ ഉത്തരം പറയും. അപ്പോൾ നോക്കാം ആരാണ് അത് അയച്ചത്. നഫീസ പി എ താമരശ്ശേരിയാണ് അത് അയച്ച ചോദ്യം അയച്ചിട്ടുള്ളത്. അതുപോലെ വേറൊരു ഫീഡ്ബാക്ക് വന്നിട്ടുള്ളത്, നബിദിനത്തിൻ്റെ അന്ന് അവർ രാത്രി 3 മണിക്ക് തുടങ്ങും. അതെ, സുലൈഖ തിരുവാലിയാണ്. അപ്പോൾ അതൊക്കെ ഇപ്പം ഇങ്ങനെ പുതിയത് പുതിയത് വരികയാണ്. 3 മണിയാകുമ്പോഴേക്കും ഇത് മൈക്ക് കെട്ടിയിട്ടാണ് ഇതൊക്കെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല. ഓരോരോ നാട്ടിലേക്ക് വരുന്ന മുസ്ലിംമാർക്ക് എന്താണോ തോന്നുന്നത് അതൊക്കെയാണ് അതിൻ്റെ പേരിൽ നടത്തപ്പെടുന്നത്. നിബിധനത്തിൻ്റെ പേരിലേ ഓരോരോ മാസവും അല്ലെങ്കിൽ ഓരോരോ വർഷം വരുന്ന മുല്ലയാർക്ക് ആ മഹലിൽ എന്ത് ചെയ്യണം, പുതിയ എന്തെങ്കിലും തുടങ്ങി വെക്കണം. അതാണിപ്പോൾ ഞാൻ ഇന്നലെ മനയാന്ന് കണ്ടു എന്ന് പറഞ്ഞത് അതാണ്. ഇതിനു മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ മഹലിൽ ഇതുപോലെ ഒരാൾ വന്നപ്പോൾ ചെയ്തിരുന്ന എല്ലാ ദിവസവും റബിലായാൽ എല്ലാ ദിവസവും അസർനാശം മുല്ലയാരും കുറച്ച് കുട്ടികൾ ഇറങ്ങും. ഇപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് ചേരുന്ന ആദ്യം പറയുന്നത് അവിടെ പോയിട്ട് ഒരു താലയോ അല്ല എന്തായാലും കുറച്ച് വരികളൊക്കെ പാടി അവിടെ എന്തായാലും ചീരണിയും കഴിച്ച് പോരുന്ന സ്വഭാവം. ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പുതിയതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി ഗവേഷണം നടത്തുന്ന ടീമായി ഇവർ മാറുന്നുണ്ടോ എന്ന് പോലും സംശയിച്ച് പോകുന്ന രീതിയിലാണ് ഇവരുടെ പോക്ക്. അപ്പോൾ നമ്മൾ വ്യക്തമായി നമ്മൾ നമ്മുടെ പണികളെടുക്കുക. അമീർട്ടി അടുത്ത നാട്ടുകാരെ ചോദ്യത്തിന് ഉത്തരം അയച്ചിട്ടുണ്ട്, കുരുമുളക് എന്നാണ് പറഞ്ഞത്. അതല്ല ശരി ഉത്തരം. വെട്ടിയ കുറ്റി തളിർക്കും കാലം, പൊന്നിട്ട കുറ്റി പണയം തരാമെന്നാണ് ചോദ്യം. അപ്പം അതിൻ്റെ ഉത്തരം അതല്ല. അപ്പോൾ ഒരു കടങ്കഥയാണ്. ഇനി ആരെങ്കിലും ഉത്തരവായിക്കോ നോക്കാം അല്ലേ. നിഹല, അപ്പോഴേ നമുക്ക് മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഷാഹിറ ചെറുവണ്ണൂർ ഫറോക്കിൽ നിന്ന്. നിഹലക്ക് ഒരു പാട്ടുകൂടി പാടാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ നമ്മളെ പാഠക്കുറിപ്പിന് മുൻപായിട്ട് നിഹലമോൾ ഒരു പാട്ടുകൂടി പാടിയാലോ. പാഠക്കുറിപ്പ് കഴിഞ്ഞിട്ട് പാട്ട് വേറെ പാടാം, അതിൻ്റെ മുമ്പ് ഒരു പാട്ടുകൂടി പാടിയാലോ. ഏ ഓക്കെ, നല്ലൊരു പാട്ട് പാടിക്കും.

ഊറ്റം കണ്ടവർ ജയിഷത് അൽഫ് സലാസ ഉണ്ടതിൽ കോടബായിറും വിശേഷ പെണ്ടികളും ഷായിർ പല ഓഷ കൂട്ടി പാടയെന്ന് പുറപ്പെടുന്നേ.

ഒടി പാറ്റുന്നേ ഓടി, കൂഫര് കൂട്ടം മാടി തെറ്റി പാലാതിക്കൽ ആടി, ഊലഞ്ഞവർ കാലുത്തും വമ്പും തിരുമൊഴി എന്നത് കേൾക്കാതോടി സഹാബരും ചെന്നുടനെത്തി കുതിച്ചടിവാർ.

അവർ സൈഫ ചായച്ചു പല തല ഊഹദിൻ മണ്ണിൽ നേരം ചാട്ടുളി കൊണ്ടത വഹിയറിഞ്ഞു ഏറ്റവർ ഹൃദിൻ മണ്ണിൽ മറഞ്ഞു ഊറ്റമിൽ പൊരുതിയ റൂഹം വെടിഞ്ഞു ചുറ്റും കാലി തുള്ളി കുഫ്.

0: കൂട്ടാൻ. ഊറ്റം കണ്ടവ ജീഷത് അൽഫുസലാസ ഉണ്ടതിൽ കോടബായിരും വിശേഷ പെണ്ടികളും ഷായർ പല ഓഷ കൂട്ടി പാടയെന്ന് പുറപ്പെടുന്നേ.
1: മാഷാല്ലാ ബാർക്കല്ലാഹു ഫീക്, ടോപ്പ് പാട്ടായിട്ടുണ്ട് കേട്ടോ. ബാർക്കല്ലാഹു, നല്ല ഉഷാറായി പാടിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും നല്ല ഉഷാറ് പാട്ടുകൾ നമ്മൾ കേട്ടത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. വെട്ടിയ കുറ്റി തളിർക്കും കാലം, പൊന്നിട്ട കുറ്റി പണയം തരാന്നുള്ളൊരു ഉത്തരം പറഞ്ഞിട്ടുള്ളത് പൊക്കിൾ കൊടി എന്നുള്ളതാണ്. പൊക്കിൾ കൊടി പിന്നീട് ഒരിക്കലും തളിർക്കില്ലല്ലോ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല, പൊന്നിട്ട കുറ്റി കൊടുക്കേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിലായിരിക്കും ആ ചോദ്യം. ഏതായാലും നമുക്ക് പാഠക്കുറിപ്പിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോൾ പാഠക്കുറിപ്പ് കേട്ടിട്ട് ഇൻഷാല്ലാ തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വബിഹി നസ്തഈൻ, വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നന്മകൾ പ്രാവർത്തികമാക്കുന്നിടത്ത് നിരന്തരം ചെയ്യുന്നൊരു കാര്യമാണ് സലാം പറയുക എന്നത്. ഒരുപാട് മര്യാദകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സലാം പറയേണ്ടത് എന്നതിൻ്റെ പൂർണ്ണരൂപവും എല്ലാം കൃത്യമായി എന്താക്കിയിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നൊരു ഹദീസാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമുക്കിടയിൽ സ്നേഹം ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം എന്നൊക്കെ നമ്മളെപ്പോഴും ആഗ്രഹിക്കും. നമ്മൾ സ്വർഗത്തിലേക്ക് പോകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ നമ്മളെന്താക്കൂല, അതിന് വേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അത് കൃത്യമായി നമ്മളെന്താക്കൂല, ചെയ്യൂല. നബി ആ നിലക്കൊരു ഹദീസ് നമ്മളെ പഠിപ്പിച്ചിട്ടാണുള്ളത്. ആ ഹദീസാണ് പറയാൻ ശ്രമിക്കുന്നത്. നബി പറയണേ, വലദി നഫ്സി ബിയദിഹി ലാ തദ്ഖുലുനൽ ജന്ന, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഹത്താ തുഖ്മിനു, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകുന്നത് വരെ എന്നാണ്. നിങ്ങൾ ഈമാനുള്ള ആളുകളായാൽ മാത്രമേ, അള്ളാഹു പറഞ്ഞ ഒരുപാട് വിശ്വാസകാരുണ്ട്, അതൊക്കെ വിശ്വസിച്ച് ഈമാനുള്ള ലെവലിലേക്കുള്ള എത്തണം. വിശ്വസിക്കേണ്ടതൊക്കെ വിശ്വസിച്ച് നമ്മൾ വിശ്വാസികളായി നിൽക്കണം. അങ്ങനെ പറഞ്ഞാൽ പരലോക വിശ്വാസം, അമ്പിയാക്കളുള്ള വിശ്വാസം, വേദഗ്രന്ഥങ്ങളുള്ള വിശ്വാസം, നന്മ തിന്മകൾ അതിൻ്റെ കദറുള്ള വിശ്വാസം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ വിശ്വാസകാരണം. അങ്ങനെ അത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് വെക്കുന്നു. അപ്പോൾ ഈ ഈമാൻ, ഈ അർത്ഥത്തിലുള്ള ഈമാൻ നമുക്കുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ ഈ ഈമാൻ ഉണ്ടാകാൻ വേണ്ടി പിന്നെ നബി പഠിപ്പിച്ചൊരു കാര്യം എന്താ, നിങ്ങൾ പരസ്പരം ഇഷ്ടത്തിലാവുക, സ്നേഹിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ നമ്മളെ സഹോദരനോട് വെറുപ്പില്ലാതെ സ്നേഹം വെച്ച് പുലർത്തുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈമാൻ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നബി പറയുന്നത്. അപ്പം ഹത്താ തുഖ്മിനു വലാ തുഖ്മിനു ഹത്താ തുഹബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകുള്ളൂ എന്നാണ് പറയുന്നത്. അവലാദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബ്ബതു, നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാകുന്നത് എങ്ങനെയെന്നല്ല സംശയം. സ്നേഹം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾക്ക് പഠിപ്പിച്ചിരട്ടെ എന്ന് നബി നമ്മളോട് ചോദിക്കുകയാണ്. നബി പറയുന്ന കാര്യം എന്താ അറിയോ, അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിയം നിറഞ്ഞവരെ, പൊന്നുകൂട്ടുകാരെ, നമ്മൾ സലാം പറയുക നമ്മുടെ സുഹൃത്തുക്കളോട്. ഇത് നമ്മൾ അവനൊരു 10 പ്രാവശ്യം കാണുമ്പോൾ 10 പ്രാവശ്യം അവൻ അടുപ്പിച്ചടുപ്പിച്ച് സലാം പറഞ്ഞ് അവന് വെറുപ്പുണ്ടാകുന്ന ഒരു രീതിയെ പറ്റിയല്ല പറയണത്. നമ്മൾ ആദ്യമായി ഒരാളെ, വ്യക്തിനെ കണ്ടുമുട്ടാണ് ഒരു ദിവസം വന്ന് നമ്മൾ കാണുമ്പോൾ സലാം പറയുക. ഒരു വഴിയിൽ നടന്നു പോകുമ്പം ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന മുസ്ലിമായ ഒരു വ്യക്തി കാണുമ്പോൾ സലാം പറയുക എന്ന രൂപം. ഇത് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനും ഈമാൻ ഉണ്ടാകാനും പരസ്പരം സ്നേഹം ഉണ്ടാകാനും ഒക്കെ കണക്റ്റഡായി നിൽക്കുന്നൊരു വിഷയമായിട്ടാണ് നബി പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സലാമിൻ്റെ മഹത്വം മനസ്സിലാക്കി അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു എന്ന ആ പൂർണ്ണരൂപം നമ്മൾ പറയാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിലൂടെ സമാധാനം നമുക്കിടയിൽ വർഷിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുണ്ടാകട്ടെ. സ്വർഗം ലഭിക്കട്ടെ. ഈമാനുള്ളവരായി ജീവിക്കാനുള്ളൊരു അവസ്ഥ അള്ളാഹു നമുക്ക് ഉണ്ടാക്കി നൽകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു.
1: അലൈക്കും അസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാത്തു. മാഷാല്ലാ, നമ്മളൊക്കെ സലാം പറയുന്ന കാര്യം അല്ലേ, കാണുമ്പോൾ സലാം പറയണ്ടേ? ആരെ കാണുമ്പോൾ സലാം പറയണ്ടേ? സലാം പറയണ്ടേ ആരോടാ അറിയോ?
0: സ്കൂളൊക്കെ വിട്ടിട്ട് മാതാപിതാക്കളുടെ അടുത്തേക്ക് വന്ന അവരോട് മദ്രസയിലെത്തുമ്പോൾ
1: മുസ്ലിങ്ങളായ എല്ലാവരും നമ്മൾ സലാം പറയണം അല്ലേ വേണ്ടേ? സലാം പറയുന്നതിനുള്ള മര്യാദകൾ എന്തൊക്കെയാണെന്നറിയോ? ആര് ആരോട് എങ്ങനെ പറയണം എന്നുള്ളത് പഠിച്ചിട്ടുണ്ടോ? ആ പറഞ്ഞോ.
0: ചെറിയ സംഘം വലിയ സംഘത്തോട്,
1: നിൽക്കുന്നവരോട്, അങ്ങനെ തന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആരോടാണ് പറയ? ചെറിയവർ വലിയവരോട്, ചെറിയ സംഘം വലിയ സംഘത്തോട് ഒക്കെ പറയണം അല്ലേ? ഒരു സ്ഥലത്ത് നിൽക്കുന്നവരോട് കയറി വരുന്നവർ സലാം പറയണം. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളാണ്. അത് ഇസ്ലാമിൻ്റെ പ്രാധാന്യം പറയുമ്പോഴേ ചില ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. രണ്ടാളുകൾ സഹാബികളെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും, സഹാബികൾ രണ്ടാളുകൾ നടന്നു പോവുകയാണെങ്കിൽ അവർക്കിടയിൽ ഒരു മരക്കുറ്റി കണ്ടാൽ അവരെന്ത് ചെയ്യുന്നറിയോ, ആ മരത്തിൻ്റെ രണ്ട് സൈഡ് കൂടി പോകും. അപ്പോൾ കുറഞ്ഞൊരു സമയം കാണാതെ കൂടെ പിന്നെ കാണുമ്പോൾ വീണ്ടും സലാം പറയും. അത്രയേറെ അവർ സലാമിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. കാരണം എന്താണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്നാൽ നിങ്ങൾ പരസ്പരം ഇഷ്ടമുണ്ടാവാൻ. എന്താ സലാമിനെ കുറിച്ച് പറഞ്ഞത്? റസൂൽ പറഞ്ഞത് നിങ്ങൾ പരസ്പരം ഇഷ്ടമുണ്ടാവാനും ഈമാൻ വർദ്ധിക്കാനും എന്ത് ചെയ്യാൻ പറഞ്ഞേ, സലാമിനെ അധികരിപ്പിക്കാൻ പറഞ്ഞു അല്ലേ. അഫ്ഷു സലാമ വൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അത്രയേറെ അവരെന്ത് ചെയ്തിരുന്നു, ആ സലാമിൻ്റെ കാര്യത്തിൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. അബ്ദുൽ ഹമീദ് സി കഴിയൂർ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ഇന്നത്തെ ലൈവ് പാട്ട് കൊണ്ട് അടിപൊളിയാക്കി അൽഹംദുലില്ലാ. മക്കൾക്ക് പാടാനുള്ള കഴിവ് ഇനിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആമീൻ. അപ്പോൾ മഷാല്ലാ, നല്ല ഒരു കുറേ ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട് നിഹലാനിൻ്റെ പാട്ടിനെ കുറിച്ച്. എന്താ നിഹല, അപ്പോൾ ഒരു പാട്ടുകൂടിയൊക്കെ പാടാം നിഹലക്ക് കേട്ടോ. ഏ പിരിയാൻ വേണ്ടിയിട്ടൊരു പാട്ടുകൂടി ഇൻഷാല്ലാ നിഹല പാടും. അതിനു മുമ്പ് നമ്മൾ നേരത്തെ സലാമിനെ കുറിച്ച് പറഞ്ഞു. നമ്മളൊക്കെ എന്ത് ചെയ്യുക, സലാം പറയുമ്പോഴുള്ള മര്യാദകൾ വെറുതെ അസ്സലാം അലൈക്കും എന്ന് പറയാനല്ല, മറിച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതൊരു പ്രാർത്ഥന കൂടെയാണ് അല്ലേ നിഹല. എന്താ സലാമിൻ്റെ അർത്ഥം എന്നറിയോ? അറിയില്ല. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊരു പ്രാർത്ഥനയാണ്. അത് എവിടെ ഉള്ളവരോട് നമുക്ക് പറയല്ലേ അല്ലേ, ഒരു മരിച്ച വീട്ടിൽ പോയാൽ നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ്? അവിടെ അവർക്ക് വേണ്ടത് എന്താ, മരിച്ച വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ടത് എന്താണ്? ഒരു സമാധാനമാണ് അല്ലേ, അല്ലേ? അപ്പം അവരോടും പറയാൻ പറ്റും അസ്സലാമു അലൈക്കും. ഇനി ഒരു കല്യാണ വീട്ടിൽ പോയി, അവിടെ നിന്ന് നമുക്ക് പറയാം അസ്സലാമു അലൈക്കും അല്ലേ. വേറുള്ള അഭിസംബോധനകൾക്കൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒരു മരണ വീട്ടിൽ വന്നിട്ട് ഒരു വിഷമമുള്ള സ്ഥലത്ത് വരും, നല്ലൊരു ദിവസം ഉണ്ടാട്ടേന്ന്, നല്ല ദിവസം എന്ന് പറഞ്ഞാൽ ഗുഡ്, നല്ലൊരു രാവിലെ എന്ന് പറഞ്ഞാൽ അവർക്ക് അന്നത്തെ ദിവസം വിഷമമുള്ള സമയത്ത് നിങ്ങൾക്ക് നല്ല രാവിലെ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവർക്ക് നേരെ മറിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥി, നിങ്ങൾക്ക് നല്ലൊരു പ്രഭാതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് എന്ത് വേണ്ടത്? നിഹല, എന്ത് വേണ്ടത്? നമ്മളൊരു പ്രാർത്ഥനയാണ്. എന്ത്? അത് പറഞ്ഞാൽ എന്താ നമ്മൾ തിരിച്ചു പറയേണ്ടത്?
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: എങ്ങനെയാണോ സലാം പറഞ്ഞത് അതിനേക്കാൾ കുറച്ചുകൂടെ കൂട്ടി പറയുക എന്നുള്ളതാണ് സുന്നത്ത്. ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു,
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി എന്നെങ്കിലും പറയുക. ഏറ്റവും ചുരുങ്ങിയത് വഅലൈക്കും സലാം എന്ന് പറയാം, അതല്ലെങ്കിൽ വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി, അതല്ലെങ്കിൽ കുറച്ചുകൂടെ കൂട്ടിയിട്ട് പറയുകയാണെങ്കിൽ വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്രയേറെ പുണ്യമുള്ള ഒരു കാര്യമാണ് സലാം പറയുക എന്നുള്ളത്. അത് നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കണം. മാഷാല്ല, പാഠക്കുറിപ്പിൽ ഉസ്താദ് പറഞ്ഞ കാര്യം നല്ല വിഷയമാണ്. സലാം അത് വർദ്ധിപ്പിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇന്നത്തെ തലമുറക്ക് തീരെ ഇല്ലാത്തൊരു വിഷയമാണ്. നല്ലത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള നല്ലൊരു ഫീഡ്ബാക്കാണ് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ അയച്ചിട്ടുള്ളത്. അത് നമ്മൾ ഈ നമ്മളെ തലമുറക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം, നമ്മൾ പുതിയ തലമുറ പറഞ്ഞാൽ സലാം പറയുന്ന കാര്യത്തിലൊക്കെ ഉഷാറാണ്. വേറെ പല കാര്യങ്ങളിലും ബേക്കോട്ട്, നന്മയിൽ നിന്ന് ബേക്കോട്ട് പോകണമെങ്കിലും ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് പണ്ടൊക്കെ പറഞ്ഞാൽ വാപ്പനോട് സലാം പറയുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശമായി കണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ നമ്മളെ തലമുറകളൊക്കെ മാറി വരുന്നുണ്ട് മാഷാല്ലാ, കുടുംബത്തിലൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് എവിടെയും ആരോടും പറയാൻ പറ്റിയൊരു അഭിവാദ്യ വാക്യമാണ് എന്ത്? സ്വർഗവാസികളുടെ അഭിവാദ്യം എന്താണ്? സലാം. അപ്പോൾ ആ ഒരു അഭിവാദ്യ വാക്യം നമുക്ക് എവിടെയും പറയാം. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയാക്കി മാറ്റണം. ആരോടായാലും അസ്സലാമു അലൈക്കും എന്ന് പറയാം. ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക്കും എന്നെങ്കിലും പറയുക. അറിയുന്നവരോടും അറിയാത്തവരോടൊക്കെ എന്ത് ചെയ്യണം? സലാം പറയാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക സലാമിനെ. അത് നമ്മൾക്ക് കുറേയേറെ നന്മകൾ. ഒന്ന്, സലാമിലൂടെ എന്ത് ചെയ്യും, പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാവാൻ സലാമിനെ നിങ്ങൾ അധികരിപ്പിക്കുക. അതുപോലെ ഈമാൻ ഉണ്ടാവാൻ എന്നൊക്കെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. സലാം നമ്മൾക്ക് എന്താണ്, ഒരു പ്രൊട്ടക്ഷൻ കൂടെയാണ്. എന്താണ്, നമ്മൾ ഒരാളോട് സലാം പറയുമ്പം അയാൾ നമ്മൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും അല്ലേ. അപ്പോൾ ആ പ്രാർത്ഥനക്ക് അള്ളാഹു തആല ഉത്തരം നൽകും. ആ ഉത്തരം നൽകുന്ന പ്രാർത്ഥനകൾക്ക് നമ്മൾക്ക് എന്ത്, അതിലൂടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. അള്ളാഹുവിൻ്റെ രക്ഷ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണെന്ത്, സലാം. ഒരു ബുദ്ധിമുട്ടില്ല, എന്തായാലും പ്രയാസമുണ്ട് സലാമു അലൈക്കും എന്ന് പറയാൻ.
0: സലാമു
1: അലൈക്കും എന്ന് പറയാൻ ഒരു പണിയുമില്ല, വലിയ മലമറിക്കുന്ന പണിയൊന്നുമല്ല. കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കുക, ഒരു സലാം പറയുക, ഇതൊക്കെ നമ്മൾക്ക് കുറേ പുണ്യങ്ങൾ ഉണ്ടാവാനുള്ള മാർഗങ്ങളാണ് അല്ലേ നിഹല. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. പുണ്യം കിട്ടാനുള്ള മാർഗങ്ങൾ എന്തുണ്ടെങ്കിലും സഹാബത്ത് അതെങ്ങനെ വാരിക്കൂട്ടാന്നായിരുന്നു നോക്കിയത്, പുണ്യം എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതായിരുന്നു സഹാബത്തിൻ്റെ നോട്ടം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത്തരം അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അതുപോലെ ഹമീദ് സിക്കല് മെസ്സേജ് നമ്മൾ നേരത്തെ വായിച്ചു. നമ്മൾ ഇപ്പോൾ ചോദ്യങ്ങളൊന്നും ബാക്കിയില്ലല്ലോ, ഒരു പാട്ടുകൂടെ നെഹല പാടും ഇൻഷാല്ല. എന്നിട്ട് നമുക്ക് ചോദ്യങ്ങളൊന്നും നമ്മൾ ഇനി വായിച്ചില്ലല്ലോ നെഹല, അതിൻ്റെ ഉത്തരമൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, എന്നാൽ നെഹലയുടെ ഒരു പാട്ടുകൂടി പാടാം.

0: 人人呐，来的人呐，
1: പാട്ട് മറന്നുപോയോ? ഓക്കെ, എന്നാൽ വേറൊരു പാട്ട് പാടിക്കോ. വേറൊരു പാട്ട് പാടിക്കുന്നാൽ മറന്ന പാട്ട് പാടണ്ട. ഓക്കെ, വേറൊരു പാട്ട്.

മഷാല്ലാ, നല്ല ടോപ്പ് ഒരു പാട്ടായിരുന്നു നമ്മളിപ്പോൾ കേട്ടത്. പൂർണ്ണമായി പാടാനുള്ള സമയം നമ്മൾക്കില്ല, നമ്മൾ അവസാനിക്കുകയാണ്. ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കാനുള്ള സമയമായി. അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ മർഹൂം അബ്ദുൽ ഹക്ക് സുലമി അമയൂരിൻ്റെ ഭാര്യ ഫദുൽ ഹക്ക് ഉമരിയുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുക. ഇൻഷാല്ലാ വീണ്ടും ഒരു ലൈവിൽ നമുക്ക് കാണാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നിഹ്ല ബിൻത് സൈൻ, കൂടെ ഞാൻ സൈൻ ആബിദ് മലോറം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സ്വരം. ഇമ്പമാർന്ന ഗാനങ്ങളുമായി പീസ് റേഡിയോ സ്വരത്തിൽ ഇപ്പോൾ മണിമുത്ത് റസൂലിന്റെ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് മുബീൻ പട്ടാണി.

0: നാം ഇപ്പോൾ കേട്ടത് സ്വരം. മണിമുത്തു റസൂലിൻ്റെ എന്നാരംഭിക്കുന്ന ഗാനം ആലപിച്ചത് മുബീൻ പട്ടാണി.
1: വിശുദ്ധ ഖുർആൻ വിവർത്തകനും ബഹുമാന്യ പണ്ഡിതനുമായ ഉമർ മൗലവി രചിച്ച ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൻ്റെ ശബ്ദാവിഷ്കാരം, പീസ് റേഡിയോ ഓർമ്മ, ഖുർആൻ പരിഭാഷാരചന, അവതരണം മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ.
2: പറയാൻ തുടങ്ങിയ വിഷയത്തിനിടയിൽ പലതും കയറി വരികയാണ്. ചിലർക്ക് ദേഷ്യം തോന്നുന്നുണ്ടാകും, സാരമില്ല, ഇതൊക്കെ അറിയേണ്ടതല്ലേ. എൻ്റെ രചനാവൈഭവത്തിൻ്റെ അപാകതയും നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ. സി എച്ച് മുഹമ്മദ് കാക്കാക്ക് എൻ്റെ ഭാര്യയോട് വളരെ സ്നേഹമാണ്, അതുകൊണ്ടാണ് ഇടക്കുള്ള ഈ വരവ്. വന്നാൽ വല്ലതും കൊടുത്തിട്ടേ പോകൂ. ഞങ്ങളുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധമുണ്ടായിരുന്നു. അന്ന് വന്നപ്പോൾ ഞാൻ വീട്ടിൽ കുത്തിയിരിപ്പാണ്, എന്താണിങ്ങനെ ഒന്നിലും ഇടപെടാതെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. എൻ്റെ വിഷമവും ദേഷ്യവും ഞാൻ തെളിയിച്ചു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ തിരൂരങ്ങാടിയിലേക്ക് ക്ഷണിച്ചു. നിങ്ങൾ അവിടെ വന്ന് വല്ലതും എഴുതൂ എന്ന് പറഞ്ഞു. എനിക്കത് ശീലമില്ലല്ലോ എന്ന് ഞാനും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് അറിയപ്പെടുന്ന എല്ലാ എഴുത്തുകാരും ശീലമില്ലാത്തവരായിരുന്നു, എഴുതി ശീലിച്ചവരാണവർ, നിങ്ങളും ശീലിക്കുക. അങ്ങനെ ഞാൻ പോയി. അന്നവരുടെ പ്രസ് വളരെ ചെറുതാണ്, അതിൻ്റെ മുകളിൽ ആപ്പീസും. ഞാൻ അവിടെ കൂടി താമസം പള്ളിയിലും. അതിനു മുമ്പ് ഞാൻ അദ്ക്കാറു സ്വലാത്ത് എന്ന നമസ്കാര കർമ്മങ്ങൾ വിവരിക്കുന്ന ഒരു ചെറു പുസ്തകം മലയാളത്തിലും അറബി മലയാളത്തിലും അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ അച്ചടിച്ച കൃതി അതാണ്. സി എച്ച് മുഹമ്മദ് കാക്ക എന്നോട് സൂറത്തുർ റഹ്മാൻ്റെ ഒരു പരിഭാഷ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ഖുർആൻ പരിഭാഷയുടെ പ്രവർത്തനത്തിലേക്ക് ആദ്യത്തെ ചുവട് എടുത്തുവെക്കുകയായിരുന്നു. മദ്രസയിൽ നിന്നും ആവശ്യമായ കിതാബുകൾ എടുത്തു നോക്കി. ഞാൻ പരിഭാഷ തയ്യാറാക്കി, അത് മലയാളത്തിലായിരുന്നു. അതവർ പ്രസിദ്ധീകരിച്ചു. ശേഷം അമ്മ ജുസീൻ്റെ പരിഭാഷ ലേശം വ്യാഖ്യാനത്തോടെ എഴുതി, അതും പ്രസിദ്ധീകരിച്ചു. അതിലൊരു വിഷയം പറയാനുണ്ട്. അലിമത്ത് നഫ്സുമ്മ ഖദ്ദമത്ത് വ അഖറത്ത് എന്ന ആയത്തിൻ്റെ അർത്ഥത്തിൽ വിശദീകരണം എഴുതി. മിക്ക തഫ്സീറുകളിലും മുന്തിച്ചതും പിന്തിച്ചതും എന്ന അർത്ഥത്തിന് മുന്തിച്ചത് എന്നാൽ പ്രവർത്തിച്ചതും പിന്തിച്ചത് എന്നാൽ ഉപേക്ഷിച്ചതും എന്ന വ്യാഖ്യാനമാണുള്ളത്. ഒരു തഫ്സീറിൽ മുന്തിച്ചത് എന്നാൽ താൽക്കാലികമായി ചെയ്തതും പിന്തിച്ചത് എന്നാൽ അതിൻ്റെ ഫലം നീണ്ടുപോകുന്നതും എന്നാണുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിശദീകരിച്ചത്. അപ്പോൾ മുഹയ്യിദ്ദീൻ മാലയുടെ അതിവിദൂരമായ ദോഷങ്ങൾ എഴുതി. അടുത്ത വെള്ളിയാഴ്ച ഞാൻ തറമ്മൽ പള്ളിയിൽ ഖുതുബ നടത്തി. ഞാൻ ഖുതുബ പരിശീലിച്ച പള്ളിയാണത്. ഖുതുബയിൽ ഞാൻ മുഹയ്യിദ്ദീൻ മാലയുടെ വിദൂര ദുഷ്ഫലങ്ങൾ വിശദീകരിച്ചു. സി എച്ച് പ്രസ്സുകാർ ഇതൊക്കെ അച്ചടിച്ച് വിൽപ്പന നടത്തുന്നവരാണ്. അതിനാൽ ഖുതുബയുടെ തലേനാൾ ഞാൻ എൻ്റെ ഗുരുഭൂതനായ കെ എം മൗലവിയോട് ചോദിച്ചു, ഈ വിഷയം നമ്മൾ പറയേണ്ടതല്ലേ? സി എച്ചുകാരും മറ്റും ഇതൊരു കച്ചവടമാക്കിയിരിക്കുകയല്ലേ? നമ്മൾ ഉത്ബോധിപ്പിക്കേണ്ടതല്ലേ? മൗലവിയുടെ പ്രതികരണം, സമയമായിട്ടില്ല, കുറച്ചുകൂടി കഴിയട്ടെ എന്നായിരുന്നു. അപ്പോൾ എനിക്ക് രോഷമുണ്ടായി. സമയമാകും വരെ നമ്മൾ ജീവിച്ചിരിക്കുമെന്നതിന് വല്ല ഉറപ്പുമുണ്ടോ എന്നു ഞാൻ തിരിച്ചു ചോദിച്ചു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അങ്ങനെ ഞാൻ ഖുതുബയിൽ ഈ വിഷയത്തെ പരാമർശിച്ച് ഒരു ഉത്ബോധനം നടത്തി. ഇതോടെ സി എച്ച് മുഹമ്മദ് സാഹിബിന് എന്നോട് ഭയങ്കര ദേഷ്യമുണ്ടായി. ആകുമല്ലോ, പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുജൻ സി എച്ച് അബ്ദുറഹ്മാൻ ഹാജിക്ക് ഈ ഉത്ബോധനം ഫലം ചെയ്തു. അദ്ദേഹത്തിന് ഒരു പ്രസ് സ്വന്തമായി ഉണ്ടായിരുന്നു. അദ്ദേഹം ആ പ്രസ് നിർത്തി. ഈ പണിയല്ലാതെ ഇക്കാലത്ത് പ്രസ് മുന്നോട്ട് പോവുകയില്ല, എനിക്കിനി ഇത് കഴിയുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ തീരുമാനത്തിലെത്തിയത്. പരലോകത്തിന് വേണ്ടി അദ്ദേഹം ഇഹലോകത്തിൻ്റെ മെച്ചം ഉപേക്ഷിക്കുകയായിരുന്നു. ആഖിറത്തിന് വേണ്ടി ദുനിയാവിനെ വിടിഞ്ഞ മഹത്തായ പദവി അദ്ദേഹത്തിന് ലഭിക്കുമാറാകട്ടെ.
3: അങ്ങനെ ആദർശ വിഷയത്തിൽ ഞാൻ സി എച്ച് മുഹമ്മദ് ഹാജിയുമായി പിണങ്ങേണ്ടി വന്നു. എങ്കിലും തിരൂരങ്ങാടി വിട്ടുപോയില്ല. പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരികയാണ്. വലിയ ആശയോടും പ്രതീക്ഷയോടും കൂടി ആരംഭിച്ച കാര്യം ബ്രേക്കായി. എങ്കിലും ഒരു തൃപ്തി, ഒരു സത്യം വെളിപ്പെടുത്തണമെന്ന് മനസ്സ് നിർബന്ധിച്ചപ്പോൾ അത് നിർവഹിച്ചുവല്ലോ. ദാരിദ്ര്യം വീണ്ടും തുറച്ചു നോക്കുന്നു. അങ്ങനെയിരിക്കെ സി എച്ച് മുഹമ്മദ് ഹാജിയുടെ മറ്റൊരു അനുജൻ സി എച്ച് അലി ഹസൻ ഹാജി, അദ്ദേഹത്തിനും ഒരു പ്രശ്നമുണ്ട്. എന്നോട് ചോദിച്ചു, സൂറത്തുർ റഹ്മാന് കൂടുതൽ വിശദീകരണത്തോടെ ഒരു പരിഭാഷ തയ്യാറാക്കാമോ? ഞാൻ സമ്മതിച്ചു. ജോലി തുടങ്ങി. തുഹ്ഫത്തുൽ ഇഖ്വാൻ ബി തഫ്സീർ സൂറത്തുർ റഹ്മാൻ എന്ന പേരിൽ അത് പ്രസിദ്ധീകരിച്ചു. അതിൽ മഹ്ഷറിലെ നിൽപ്പിനെപ്പറ്റി പറയുന്നുണ്ട്. അവിടെ ഷഫാഅത്തുൽ ഉലമയെക്കുറിച്ച് വിശദീകരിച്ചു. അതിൽ മുസ്ലിങ്ങൾക്കുള്ള നേതൃത്വത്തെക്കുറിച്ചും അവരുടെ പിറകെ ഗാന്ധിജി നെഹ്റു തുടങ്ങിയ ദുനിയാവിലെ പ്രഗത്ഭന്മാർ നിരാശരായ നിലയിൽ പോകുന്നതായും പറഞ്ഞിട്ടുണ്ട്. ഈ പരിഭാഷ അന്നത്തെ വായനക്കാർക്കിടയിൽ ശ്രദ്ധിക്കപ്പെടുകയും എനിക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. കത്തുകളിലൂടെയും നേരിട്ടും ധാരാളം പേർ നല്ല അഭിപ്രായം രേഖപ്പെടുത്തിയപ്പോൾ എനിക്ക് അത് പ്രചോദനമായി. എൻ്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. വിശുദ്ധ ഖുർആൻ മുഴുവൻ പരിഭാഷപ്പെടുത്തുവാനുള്ള ആശയുണ്ടായി. തിരുരങ്ങാടിയിലെ ഉബൈദിയ ബുക്ക് ഡിപ്പോക്കാരോട് ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി. വ്യാഖ്യാനത്തോടുകൂടി സമ്പൂർണ്ണ പരിഭാഷയായിരുന്നു ലക്ഷ്യം. അവർ അതിന് സമ്മതിച്ചു. എഴുത്തു തുടങ്ങി. അത്യന്തം ക്ലേശകരമായ പ്രവൃത്തിയായിരുന്നു അത്. ധാരാളം തഫ്സീറുകൾ പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കലാം ഭാഷാന്തരം ചെയ്യുകയാണ്. ജീവിതത്തിൽ ഇത്രയധികം ടെൻഷൻ അനുഭവിച്ച ഒരു കാലം വേറെ ഉണ്ടായിട്ടില്ല. എപ്പോഴും ഭയം തന്നെ. എവിടെയെങ്കിലും പിശക് വരുമോ? സദാ പ്രാർത്ഥനയും. എൻ്റെ ഗുരുനാഥൻ കെ മൗലവി എനിക്ക് ധൈര്യം പകർന്നു. തയ്യാറാകുന്നത് അപ്പോൾ അദ്ദേഹം പരിശോധിച്ച് വേണ്ടത് ചെയ്യാമെന്ന് ഏറ്റപ്പോൾ എനിക്ക് ആശ്വാസം ലഭിച്ചു. കൂടുതൽ ധൈര്യവും. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. മറ്റൊന്നിലേക്കും തിരിയാതെ ചിന്തയും പരിശോധനയും എഴുത്തുമായി കഴിച്ചുകൂട്ടി. രണ്ടര വർഷത്തെ നീണ്ട പ്രയത്നം. എൻ്റെ പഠനവും ചിന്തയും എൻ്റെ അറിവിനെ വളർത്തുകയായിരുന്നു. എന്താണ് ഞാൻ അനുഭവിച്ച അനുഭൂതികൾ, ആശങ്കകൾ, സംഘർഷങ്ങൾ, വേവലാതികൾ, അതിനിടയിൽ എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സംതൃപ്തി, ഇതൊക്കെ വിശദീകരിക്കാൻ എനിക്ക് കഴിയുകയില്ല. ദുനിയാവിൻ്റെ അധിക കാര്യങ്ങളും ഞാൻ മറന്നു. എൻ്റെ നിരന്തരമായ യാത്രയും നെട്ടോട്ടവും നിലച്ചു. വല്ലപ്പോഴും വീട്ടിൽ പോയി വരും. ചുരുക്കത്തിൽ ശരീരം ദുനിയാവിലാണെങ്കിലും മനസ്സ് വേറൊരു ലോകത്തായിരുന്നു. അക്ഷരങ്ങളിലൂടെ ആ മാനസികാവസ്ഥ വെളിവാക്കാൻ ഞാൻ അശക്തനാണ്. ഇന്നും ആ കാലഘട്ടം വിശ്രമവേളയിൽ മനസ്സിൽ ഓടിയെത്തും. ശരീരം കോരിത്തരിക്കും. അള്ളാഹു എനിക്ക് നൽകിയ മഹാഭാഗ്യം ഓർത്തുകൊണ്ട് കണ്ണീർ പൊഴിക്കും. വിശുദ്ധ ഖുർആനിലെ ഓരോ വചനവുമായി സംവദിക്കാൻ ലഭിച്ച അസുലഭാവസരത്തേക്കാൾ വലുതായി ഒരു വിശ്വാസിക്ക് മറ്റെന്താണുള്ളത്? എൻ്റെ ജീവിതം ഒരു പറിച്ചുനടലായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? എന്തോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. കൈകാലുകൾ വിറക്കുന്നു. വേച്ചു വേച്ചു കൊണ്ടാണെങ്കിലും ധൈര്യം കൈവിടാതെ ഞാൻ പതുക്കെ നടന്നു കയറി. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താലും ഔദാര്യത്താലും ആ ഭാരമേറിയ കൃത്യം ഞാൻ പൂർത്തീകരിച്ചു. എൻ്റെ ഗുരുനാഥൻ തൻ്റെ വാക്കു പാലിച്ചു. അപ്പോഴപ്പോൾ പരിശോധനയും വേണ്ട നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരുന്നത് എനിക്ക് വലിയ ശക്തിയും സഹായവുമായി ഭവിച്ചു. 1955 ഞാൻ ആദ്യത്തെ ഹജ്ജ് നിർവഹിക്കാൻ പോകുന്നതിന് മുമ്പ് ഖുർആൻ തർജ്ജമയുടെ വ്യാഖ്യാനത്തിൻ്റെയും ജോലി പൂർത്തീകരിച്ചിരുന്നു. അൽഹംദുലില്ലാ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമാന്യ പണ്ഡിതൻ ഉമർ മൗലവി രചിച്ച ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൻ്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. അവതരണം മുബാറക് ബിൻ ഉമർ, കൂടെ ജാബിർ.
4: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വടക്കാമ്പാലൂർ മാ പതിനൊന്നാം വാർഡിൽ താമസിക്കുന്ന പാത്തുട്ടി എന്ന പെണ്ണിമ്മ കഞ്ഞി ചോറും തിന്നാതെ ധ്യാനം നടക്കുന്നു. അതിനെ തുടർന്ന് ബന്ധു വീട്ടിലെ ഒരാൾ കേസ് കൊടുത്തു. അതിനെ തുടർന്ന് 20,000 രൂപയാണ് പിഴ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു, കഞ്ഞിയും ചോറും തിന്നാത്ത വെല്ലുമാരെ ജയിലിൽ കുടിച്ചിടണം കേട്ടോ. മുളക കുടിച്ചണില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഉള്ള വികൃതി കാട്ടും. പൂച്ചകളെ വികൃതി കാട്ടിയതിന് 2 ലക്ഷം കിട്ടും. പൂച്ചകൾക്ക് കഞ്ഞിയും ചോറും വാങ്ങി കൊടുക്കാണ്ട് ഞങ്ങൾ അതിന്റെ വെറുതെ വികൃതി കാട്ടിട്ടാണ്. ഇപ്പൊ നോക്കി ക്യാമറയിൽ പതിഞ്ഞിട്ട് കണ്ടില്ലേ കേട്ടോ, ക്യാമറ പാത്തുട്ടിക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. ആ പേര് പാത്തുട്ടി എന്നല്ലേ. ആ പറയുന്നു ഇനി കണ്ണി ചോറൊന്ന് നടക്കും. പൈസ 2 ലക്ഷം രൂപ കൂടെ പോകും പറഞ്ഞാല് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കി തരാം. പൂച്ചകൾ പോലീസ് കുറിച്ചു പത്രത്തിലുണ്ട്. എന്താ പോലീസ് വിളിച്ചതിന് ഒരാൾ അറസ്റ്റ് വെട്ടിക്കൊണ്ടത്.
2: ഓക്കെ, ചിരി പരത്തുന്ന അതെ, അല്ലെങ്കിൽ നമ്മള് ചുണ്ടിലൊരു ചിരി വിടർത്തുന്ന ഒരു സംസാരമാണ് ഒരു വല്യമ്മയും പേരക്കുട്ടിയും തമ്മിൽ.
3: ചിരി മാത്രല്ല, ശരിക്കൊരു വളരെ ചിന്തിപ്പിക്കുന്ന ഒരു, അതാണ് നമ്മളിത് സെലക്ട് ചെയ്യാൻ കാരണം. സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലായ ഒരു വീഡിയോ ആണ്. ചിലപ്പോ ഈ ശബ്ദത്തിൽ നിന്ന് മാത്രം എന്താണ് സംഗതി എന്ന് ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല.
2: ഒരു വീഡിയോ
3: നമ്മളിതിന്റെ വീഡിയോ ഇറങ്ങും, ഈ സെഷന്റെ വീഡിയോ ഇറങ്ങാറുണ്ട്. അപ്പോ അത് നിങ്ങളൊന്ന് കണ്ടാ മതി. അതായത് ഒരു വീടിന്റെ വരാന്തയിൽ വയസ്സായൊരു വല്യമ്മ അങ്ങനെ ഇരിക്കുന്നു. ആ വല്യമ്മാന്റെ അടുത്തൊരു മോനൊരു പത്രം എടുത്തിട്ട് വളരെ ആർട്ടിഫിഷ്യലായിട്ട് അവൻ ഉണ്ടാക്കുകയാണ്, ആണ് നോക്കിയിട്ടാണ് വായിക്കണത്. എനിക്ക് അവൻ അത്ര ഫാസ്റ്റായിട്ട് വായിക്കുന്നുണ്ടപ്പോഴേ അവന് ശരിക്കൊരു ന്യൂസ് റിപ്പോർട്ടർ ആകാനുള്ള സ്കില്ലുണ്ടെന്നാണ് ഞാൻ ആദ്യം ഒന്ന് എടുത്തത്. വളരെ സിമ്പിളായിട്ട് അവൻ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് വളരെ ഒരു റിയലിസ്റ്റിക് ആയിട്ട്
2: വെച്ചിട്ടാണ്
3: വായിക്കുന്നത്. അതിലെല്ലാം ഉണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്, മുഖ്യമന്ത്രി ഉണ്ട്, ഫൈൻ ഉണ്ട്, ഒരു ന്യൂസ് കൃത്യമായി അവൻ മേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള തന്നെ ഇൻഷാല്ലാ പറയാം. ഇപ്പൊ ആ കുട്ടീനെ ഒരു ഒരിക്കൽ നമ്മളൊന്ന് പീസ് റേഡിയോയിൽ ഒന്ന് കൊണ്ടുവരണം എന്ന് പലപ്പോഴായിട്ട് ചിന്തിച്ചിട്ടുണ്ട്. ഏതായാലും പിന്നെ ഈ വല്യമ്മക്ക് ആൽഷിമേസിന്റെ അസുഖമാണ്, മറവി രോഗമാണ്. അപ്പോ ആൽഷിമേസിന്റെ അസുഖമുള്ള ഒരു വീട്ടിൽ എങ്ങനെ ആ ഒരു വീട് മാനേജ് ചെയ്യണമെന്ന് പോലും അവൻ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ആൽഷിമേസിന്റെ അസുഖമൊക്കെയുള്ള മറവി രോഗമുള്ള ആളുകൾ ആ വീട്ടിൽ ഭയങ്കര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക. ഒന്ന്, അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ തന്നെ അറിയില്ല. 2, അവർക്ക് എന്തൊക്കെ കാര്യം എവിടെയൊക്കെ ചെയ്യണം എന്നറിയില്ല. ചിലപ്പോൾ ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് അങ്ങനെ നടക്കും പബ്ലിക്കലി. അങ്ങനെ ആളുകളുണ്ട്. നമ്മളെ ശ്രോതാക്കളുടെ വീടുകളിൽ അങ്ങനെ ഉണ്ട്. അള്ളാഹു അവരുടെ വിഷമങ്ങൾ പരിഹരിച്ചു കൊടുക്കട്ടെ. അതേപോലെ പിന്നെ എന്താ പറയുക, ഇവരെ കൈകാര്യം ചെയ്യുമ്പോൾ ഭയങ്കര ദേഷ്യം വരും. ചെയ്തു തന്നെ ചെയ്തു കൊടുക്കേണ്ടി വരിക. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഭയങ്കരമായ പ്രയാസങ്ങൾ വരും. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വീട്ടിൽ എങ്ങനെ ഒരാൾ വർത്തിക്കണം, പ്രത്യേകിച്ച് ഈ പ്രായമായ മാതാപിതാക്കളെ മൈൻഡ് ചെയ്യുക എന്നുള്ളത് പുതിയ ജനറേഷൻ്റെ ഒരു രീതിയല്ല. പ്രത്യേകിച്ച് കുട്ടികളൊന്നും വല്യപ്പയും വല്യമ്മയും വിളിക്കണടുത്ത് വരികയെ അവരുടെ കൂടെ ഇരിക്കേ ഒന്നും ചെയ്യേണ്ട സ്വഭാവം ഉണ്ടാവില്ല. കുട്ടികളൊക്കെ പൊതുവെ ഒരു കളി മോഡലായിരിക്കും.
2: മൊബൈലിൻ്റെ
3: ശരിക്ക് പാരൻസ് പരിശീലിപ്പിക്കേണ്ട ഒന്നാണ് ഈ വീഡിയോ. പാരൻസ് കുട്ടികളെ കാണിക്കണം എന്നാണ് ഞാൻ പറയാം. ഈ വീഡിയോ കാണിച്ച് കുട്ടികൾ പൊതുവെ അതിൻ്റെ ഒരു കോമഡി മാത്രമേ എടുക്കുന്നുണ്ടാവുള്ളൂ. അവന് അവൻ്റെ ആ ശൈലിയൊക്കെ കണ്ടല്ലോ, ഒരു ഈ ഒരു മനോനിലയുള്ള ഒരാളോട് സംസാരിക്കേണ്ട ശൈലിയിലാണ് അവൻ. എന്തപ്പോ ഇത്, ഇതിപ്പോ എത്ര റുപ്യ ഇപ്പൊ നമ്മള് ഫൈന് കൊടുക്കുക?
2: അത് 50,000 രൂപ ഫൈന്.
3: അതെ, മാത്രല്ല അവന്റെ പൂച്ചക്കുട്ടിനെ വല്യം എന്തോ ദ്രോഹിക്കുന്നുണ്ട്. കാണുടത്ത് നിന്ന് അടിക്കണൊക്കെ ഉണ്ടാവും. ചില പ്രായമുള്ള ആളുകൾക്ക് ഇനിയിപ്പോ അവർക്ക് മറവി രോഗം ഇല്ലെങ്കിൽ പോലും അവർ ഈ വൃത്തിയും വെടിപ്പൊക്കെ വിചാരിക്കണോണ്ട് ഈ പൂച്ച അതിലെ പോകുന്നതിൽ പോകുന്ന നിസ്കാരക്കുപ്പായത്തിൽ കയറും, നിസ്കാരപ്പായയിൽ ചവിട്ടും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് അവൻ്റെ ഒരു പേഴ്സണൽ കാര്യം കൂടി ഭയങ്കര സാമർത്ഥ്യത്തിൽ അവിടെ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പം ഏതായാലും നല്ലൊരു കഥയാണ്.
2: വീഡിയോയുടെ അവസാനം വല്യമ്മാൻ്റെ കവിളിലും ചുണ്ടത്തൊക്കെ പിടിച്ചിങ്ങനെ ഒരു ലാളൻ അല്ലെങ്കിൽ കൊഞ്ചിക്കൽ
3: സ്നേഹം ശരിക്കും പ്രകടിപ്പിക്കുന്നുണ്ട്. അതെ, പറഞ്ഞ നന്നായി. അത് ഓഡിയോ മാത്രം കേൾക്കണ ലൈവ് പ്രഭാത പിന്നെ പ്രക്ഷേപണത്തിലെ ഓഡിയൻസിന്, വീഡിയോ കാണാത്ത ആളുകൾക്ക് അത് ഫീൽ ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണല്ലോ. അപ്പം ഞാൻ ശരിക്കും പറയുന്നു, ബ്രീഫ് ചെയ്യുന്നു, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതേപോലത്തെ കാഴ്ചകൾ നമ്മൾ കാണിച്ചു കൊടുക്കുക. നമ്മുടെ കുട്ടികൾക്കിടയിൽ നിന്നും വയസ്സായ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാവട്ടെ. അവരുടെ കാലൊക്കെ ഒന്ന് വിഞ്ഞു കൊടുക്കുക, അവരുടെ കൂടെ ഇരിക്കുക, സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവരോട് ആദ്യം പറയുക. സ്കൂളിലേക്ക് പോകുമ്പോൾ ഉപ്പപ്പാൻ്റെ അടുത്തും അമ്മാൻ്റെ അടുത്തും പോയി സലാം പറഞ്ഞ് പോകുന്ന ഒരു രീതി ഉണ്ടാക്കിയെടുക്കുക. സ്കൂളിൽ നിന്നും മദ്രസ്സിൽ നിന്നൊക്കെ വരുമ്പോൾ ആദ്യം അവരെടുത്ത് വന്ന് സലാം പറയുന്നൊരു സ്വഭാവം,
2: അവർക്കൊരു മുത്തം കൊടുത്ത് സ്കൂളിൽ പോകുക.
3: അതെ, പോവുക, വരുമ്പോഴും പോകുമ്പോഴൊക്കെ അവരെ കണ്ട് വീട്ടിൽ കയറണ, കണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു രീതി ഉണ്ടാക്കുക. മൊത്തം കളിസമയത്തിൽ രണ്ടോ മൂന്നോ നാലോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മൊത്തം കളിസമയത്തിലെ ചില സമയങ്ങൾ അവരെടുത്ത് പോകാനിരിക്കാനൊക്കെ പറയുന്നൊരു സ്വഭാവത്തിലേക്ക് എത്തുക. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് തീർച്ചയായും നിർവഹിക്കാനുണ്ട് എന്നതുകൂടി ഒരു ഒരു ചിന്തയായി നിങ്ങളുടെ മുന്നിൽ വെക്കാൻ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്.
0: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
4: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു കവർ സ്റ്റോറി. ഇന്നത്തെ കവർ സ്റ്റോറിയിൽ സ്വാതന്ത്ര്യം, ചരിത്രം, വർത്തമാനം, ഭാവി എന്ന വിഷയത്തിൽ റെയ്ഹാൻ ഷഹീദിന്റെ രചനക്ക് അബ്ദുസ്സമദ് കല്ലടിക്കോടിന്റെ ശബ്ദം ഇനി നമുക്ക് കാതോർക്കാം.
0: സ്വാതന്ത്ര്യം, ചരിത്രം, വർത്തമാനം, ഭാവി. എഴുത്ത് റെയ്ഹാൻ ഷഹീദ്. ഓരോരോ വർഷവും 15 ആഗസ്റ്റ് എത്തുമ്പോൾ ഇന്ത്യ ദേശീയ പതാക ഉയർത്തുന്നു, ദേശീയ ഗാനങ്ങൾ മുഴക്കുന്നു. വിദ്യാലയങ്ങളിലും കോളേജുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടക്കുന്നു. 1947 ആഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വതന്ത്രമായ ചരിത്ര മുഹൂർത്തം രാജ്യം അഭിമാനത്തോടെയാണ് അനുസ്മരിക്കുന്നത്. എന്നാൽ സ്വാതന്ത്ര്യം വെറും ഒരു ചരിത്ര സംഭവമാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സ്വാതന്ത്ര്യദിനത്തിന്റെ യഥാർത്ഥ പ്രസക്തി. സ്വാതന്ത്ര്യമെന്നത് വിദേശ ഭരണാധികാരികൾ രാജ്യം വിട്ടുപോയി എന്നതുകൊണ്ട് മാത്രം പൂർത്തിയാകുന്ന ഒന്നല്ല. ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാനും അഭിപ്രായം പ്രകടിപ്പിക്കാനും മതം ആചരിക്കാനും വിദ്യാഭ്യാസം നേടാനും അന്തസ്സോടെ ജീവിക്കാനും നിയമത്തിന്റെ മുന്നിൽ തുല്യത അനുഭവിക്കാനും കഴിയുന്ന അവസ്ഥയാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അധികാര കൈമാറ്റം സ്വാതന്ത്ര്യത്തിന്റെ ഒരു തുടക്കമായിരിക്കാം. എന്നാൽ നീതിയും സമത്വവും മനുഷ്യാന്തസ്സും ഉറപ്പുവരുത്തുന്നതിലൂടെയാണ് സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം ഇന്ത്യക്കാരൻ സ്വന്തം രാജ്യത്തിന്റെ വിധി സ്വയം നിർണയിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. വ്യത്യസ്ത മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ജാതികളും ഉൾക്കൊള്ളുന്ന ഒരു ജനത തങ്ങളുടെ ഭാവി സ്വയം രൂപപ്പെടുത്താനുള്ള അവകാശം നേടിയെടുത്ത ചരിത്രമാണ് 1947 ആഗസ്റ്റ് 15. ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചത് അനായാസമായിരുന്നില്ല. 100 കണക്കിന് കലാപങ്ങളും 1000 കണക്കിന് സമരങ്ങളും 10,000 കണക്കിന് തടവുശിക്ഷകളും എണ്ണമറ്റ ത്യാഗങ്ങളുമാണ് അതിൻ്റെ അടിത്തറ. വധശിക്ഷ ഏറ്റുവാങ്ങിയവരും ആജീവനാന്ത തടവനുഭവിച്ചവരും നാടുകടത്തപ്പെട്ടവരും സമ്പത്തും കുടുംബവും ജീവിതവും നഷ്ടപ്പെട്ടവരും ഈ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഗാന്ധിജിയോ നെഹ്റുവോ സർദാർ പട്ടേലോ മാത്രമല്ല, പേരുപോലും ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെടാത്ത 1000 കണക്കിന് സാധാരണ മനുഷ്യരുടെ ത്യാഗവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ വിലയാണ്. ബ്രിട്ടീഷ് അധിനിവേശം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണം. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ വികസനമായിരുന്നില്ല. ഇന്ത്യയുടെ വിഭവങ്ങളും സമ്പത്തും ബ്രിട്ടന്റെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കായി ഉപയോഗിക്കുക എന്നതായിരുന്നു. 1600 വ്യാപാര സ്ഥാപനമായി ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്രമേണ രാഷ്ട്രീയ അധികാരം കൈവശപ്പെടുത്താൻ തുടങ്ങി. 1757 പ്ലാസി യുദ്ധവും 1764 ബക്സാർ യുദ്ധവും കമ്പനിക്ക് ബംഗാളിന്റെ മേൽ നിയന്ത്രണം നൽകുകയും തുടർന്ന് ഇന്ത്യയുടെ

സാമ്പത്തിക ചരിത്രകാരന്മാർ ഈ പ്രക്രിയയെ ഇന്ത്യയുടെ ഡ്രെയിൻ ഓഫ് വെൽത്ത് അഥവാ സമ്പത്തിൻ്റെ ചോർച്ച എന്നാണ് വിശേഷിപ്പിച്ചത്. കാർഷിക മേഖലയിലും ബ്രിട്ടീഷ് നികുതി നയങ്ങൾ വലിയ ദുരിതങ്ങൾ സൃഷ്ടിച്ചു. അമിത ഭൂനികുതി, നിർബന്ധിത കൃഷിരീതികൾ, വ്യാപാര വിളകൾക്ക് നൽകിയ മുൻഗണന എന്നിവ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ തകർത്തു. പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തു നിന്ന് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ ഇന്ത്യയിലുണ്ടായ വലിയ ക്ഷാമങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടു. പല ചരിത്രകാരന്മാരുടെയും അഭിപ്രായത്തിൽ ഇവയിൽ പലതും പ്രകൃതി ദുരന്തങ്ങൾ മാത്രമായിരുന്നില്ല, കോളനി ഭരണത്തിൻ്റെ സാമ്പത്തിക നയങ്ങളും ഭക്ഷ്യവിതരണത്തിലെ പരാജയങ്ങളും അവയെ കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കുകയായിരുന്നു. രാഷ്ട്രീയമായി ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയെ നിയന്ത്രിക്കാൻ നിരവധി മാർഗങ്ങൾ സ്വീകരിച്ചു. ശക്തമായ സൈനിക സംവിധാനം, അടിച്ചമർത്തൽ നിയമങ്ങൾ, മാധ്യമ നിയന്ത്രണം, പൊതുയോഗങ്ങൾക്ക് നിയന്ത്രണം എന്നിവയ്ക്കൊപ്പം വിഭജിച്ച് ഭരിക്കുക, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നയവും അവർ വ്യാപകമായി പ്രയോഗിച്ചു. മതപരവും സാമൂഹികവുമായ വിഭജനങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കപ്പെട്ടു. ഹിന്ദു മുസ്ലിം ബന്ധങ്ങളിലെ സംഘർഷങ്ങൾ പലപ്പോഴും ഈ കോളനി നയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സങ്കീർണമാവുകയുണ്ടായി. അതിനാൽ സ്വാതന്ത്ര്യസമരം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കെതിരായ ഒരു രാഷ്ട്രീയ കലാപം മാത്രമായിരുന്നില്ല, സാമ്പത്തിക ചൂഷണത്തിനെതിരായ പോരാട്ടം, ദേശീയ അന്തസ്സിനു വേണ്ടിയുള്ള പോരാട്ടം, രാഷ്ട്രീയ സ്വയംനിർണയാവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടം, മനുഷ്യാന്തസ്സിനു വേണ്ടിയുള്ള പോരാട്ടം, ഇവയൊക്കെയായിരുന്നു അത്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ മഹത്വവും അതിനുവേണ്ടി വിവിധ മതങ്ങളിലും ഭാഷകളിലും പ്രദേശങ്ങളിലുമുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ നടത്തിയ ത്യാഗത്തിൻ്റെ ആഴവും നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത്. ഒരു ജനതയുടെ ഉണർവിൻ്റെ ചരിത്രം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരം ഏതാനും വർഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നില്ല, രണ്ട് നൂറ്റാണ്ടുകളോളം വിവിധ രൂപങ്ങളിൽ നടന്ന പ്രതിരോധങ്ങളുടെയും ജനകീയ പ്രസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ മുന്നേറ്റങ്ങളുടെയും ത്യാഗങ്ങളുടെയും സമാഹാരമായിരുന്നു അത്. വിവിധ മതങ്ങളിലും ഭാഷകളിലും ജാതികളിലും പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾ വ്യത്യസ്ത ആശയധാരകൾ പിന്തുടർന്നുകൊണ്ടുതന്നെ ഒരേ ലക്ഷ്യത്തിനുവേണ്ടി പോരാടിയ അപൂർവ ചരിത്രമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ പ്രതിരോധം ആരംഭിച്ചത് 1857 അല്ല, അതിനു മുമ്പ് തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രാദേശിക ഭരണാധികാരികളും കർഷകരും മതനേതാക്കളും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ നിരവധി കലാപങ്ങൾ നടത്തിയിരുന്നു. ദക്ഷിണേന്ത്യയിൽ ടിപ്പു സുൽത്താനും ഹൈദർ അലിയും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി പോരാടി. കേരളത്തിൽ പഴശ്ശി രാജാവും വേലുത്തമ്പി ദളവയും ബ്രിട്ടീഷ് ആധിപത്യത്തെ വെല്ലുവിളിച്ചു. ബംഗാളിലും ബീഹാറിലും സന്യാസി ഫക്കീർ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. ഈ ചെറുത്തുനിൽപ്പുകളെല്ലാം പിന്നീട് ദേശീയ സ്വാതന്ത്ര്യസമരത്തിൻ്റെ അടിത്തറയായി മാറുകയായിരുന്നു. 1857 കലാപം ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായിരുന്നു. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ അതിനെ സിപ്പായി കലാപം എന്ന് വിശേഷിപ്പിച്ചുവെങ്കിലും ഇന്ത്യൻ ദേശീയ ചരിത്രകാരന്മാർ അതിനെ ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യസമരമെന്നാണ് വിശേഷിപ്പിച്ചത്. ഹിന്ദു മുസ്ലിം സൈനികരും രാജാക്കന്മാരും സാധാരണ ജനങ്ങളും ഒന്നിച്ചുനിന്ന ഈ സമരത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും ഇന്ത്യക്കാരിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ അതിന് വലിയ പങ്കുണ്ടായി. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടതോടെ സ്വാതന്ത്ര്യസമരം സംഘടിത രാഷ്ട്രീയ രൂപം കൈവരിച്ചു. ആദ്യകാലത്ത് ഭരണഘടനാപരമായ പരിഷ്കാരങ്ങളും കൂടുതൽ ഇന്ത്യൻ പ്രാതിനിധ്യവുമായിരുന്നു കോൺഗ്രസിന്റെ പ്രധാന ആവശ്യങ്ങൾ. എന്നാൽ ക്രമേണ സ്വരാജ് എന്ന ആശയം ശക്തമായി ഉയർന്നുവന്നു. 1905 ബംഗാൾ വിഭജനത്തിനെതിരായ സ്വദേശി പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിന് പുതിയ ഊർജം നൽകി. വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, സ്വദേശി വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ ജനകീയ പ്രസ്ഥാനമായി വളർന്നു. ബാൽഗംഗാധർ തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ഈ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കളായിരുന്നു. തുടർന്ന് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം, ഉപ്പുസത്യാഗ്രഹം, സിവിൽ നിയമലംഘന സമരം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം തുടങ്ങിയ ജനകീയ മുന്നേറ്റങ്ങൾ രാജ്യവ്യാപകമായി രൂപപ്പെട്ടു. അഹിംസയും സത്യാഗ്രഹവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന് പുതിയ മുഖം നൽകി. അതേസമയം ഭഗൽ സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സൂര്യ സെൻ തുടങ്ങിയ വിപ്ലവകാരികൾ സായുധ പ്രതിരോധത്തിന്റെ വഴി സ്വീകരിച്ചു. സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ സമ്മർദ്ദത്തിലാക്കുന്നതിൽ നിർണായകമായൊരു പങ്കുവഹിച്ചു. സ്വാതന്ത്ര്യസമരം ഒരൊറ്റ നേതാവ്

0: ൻ്റെയോ ഒരൊറ്റ സംഘടനയുടെയോ സൃഷ്ടിയായിരുന്നില്ല. ഗാന്ധിജിയുടെ അഹിംസയും സുഭാഷ് ചന്ദ്രബോസിൻ്റെ സായുധ പോരാട്ടവും ഭരണഘടനാപരമായ രാഷ്ട്രീയവും തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളും പത്രപ്രവർത്തനവും സാഹിത്യവും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും മതപണ്ഡിതന്മാരുടെ ഇടപെടലുകളുമെല്ലാം അതിൻ്റെ ഭാഗമായിരുന്നു. അവസാനം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. എന്നാൽ ആ സ്വാതന്ത്ര്യത്തോടൊപ്പം രാജ്യവിഭജനത്തിൻ്റെ വേദനയും മതകലാപങ്ങളുടെ ദുരന്തവും ലക്ഷക്കണക്കിന് അഭയാർത്ഥികളുടെ കണ്ണീരുമുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം വിജയത്തിൻ്റെ മാത്രം ചരിത്രമല്ല, വലിയ ത്യാഗത്തിൻ്റെയും വിലയുടെയും ചരിത്രം കൂടിയാണ്. സ്വാതന്ത്ര്യസമരത്തിൽ മുസ്ലിങ്ങളുടെ സംഭാവന. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തെക്കുറിച്ചുള്ള സമകാലിക ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ വളച്ചൊടിക്കപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് മുസ്ലിങ്ങളുടെ പങ്ക്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുസ്ലിങ്ങൾ കാര്യമായ സംഭാവന നൽകിയിട്ടില്ലെന്ന പ്രചാരണം ഇന്ന് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ബോധപൂർവം ഉയർത്തപ്പെടുന്നുണ്ട്. എന്നാൽ ചരിത്രരേഖകളും ഗവേഷണങ്ങളും പരിശോധിക്കുമ്പോൾ ഈ വാദത്തിന് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ഏറ്റവും ശക്തമായി ചെറുത്തുനിന്ന ആദ്യ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ വിപുലീകരണത്തെ തടയാൻ അദ്ദേഹം നടത്തിയ പോരാട്ടം ഇന്ത്യൻ ദേശീയ ബോധത്തിൻ്റെ ആദ്യകാല പ്രതീകങ്ങളിലൊന്നാണ്. 1799 ശ്രീരംഗപട്ടണത്ത് അദ്ദേഹം രക്തസാക്ഷിയായി. 1857 സ്വാതന്ത്ര്യ സമരത്തിൽ അവസാന മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫർ വിപ്ലവത്തിൻ്റെ പ്രതീകാത്മക നേതാവായി ഉയർന്നു. വിപ്ലവം പരാജയപ്പെട്ടതോടെ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ റാങ്കൂണിലേക്ക് നാടുകടത്തി. അവിടെ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. 20-ാം നൂറ്റാണ്ടിൽ മൗലാന അബുൽ കലാം ആസാദ് സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി അദ്ദേഹം നിരവധി തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. മതനിരപേക്ഷ ഇന്ത്യയുടെ ശക്തമായ വക്താവായിരുന്നു അദ്ദേഹം. ഇന്ത്യ വിഭജിക്കപ്പെടരുതെന്ന് അവസാന നിമിഷം വരെ വാദിച്ച നേതാക്കളിൽ പ്രമുഖനായിരുന്നു മൗലാന ആസാദ്. ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ അഹിംസയുടെ പാത സ്വീകരിച്ച മുസ്ലിം നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹുദായി ഖിദ്മത്ത് ഖാർ പ്രസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അഹിംസാപരമായ പോരാട്ടം നയിച്ചു. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം അദ്ദേഹം ജയിലുകളിൽ ചെലവഴിച്ചു. വിപ്ലവകാരികളിൽ അഷ്ഫാഖുല്ലാ ഖാൻ പ്രത്യേകം സ്ഥാനമർഹിക്കുന്നു. കാക്കോരി ഗൂഢാലോചനാ കേസിൽ ഭഗൽ സിംഗിൻ്റെയും രാംപ്രസാദ് ബിസ്മിലിൻ്റെയും സഹപ്രവർത്തകനായിരുന്ന അദ്ദേഹം 1927 വധശിക്ഷയ്ക്ക് വിധേയനായി. വധശിക്ഷയ്ക്ക് മുമ്പ് അദ്ദേഹം പ്രകടിപ്പിച്ച രാജ്യസ്നേഹം ഇന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ മഹത്തായ ഒരു അധ്യായമാണ്. മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, ഹക്കീം അജ്മൽ ഖാൻ, ഡോക്ടർ മുഖ്താർ അഹമ്മദ് അൻസാരി, ഹസ്രത്ത് മുഹാനി, ഉബൈദുല്ല സിന്ധി തുടങ്ങിയ നിരവധി മുസ്ലിം നേതാക്കൾ വിവിധ ഘട്ടങ്ങളിൽ സ്വാതന്ത്ര്യസമരത്തെ നയിച്ചു. ദാറുൽ ഉലൂം ദയൂബന്ദ് ഉൾപ്പെടെയുള്ള നിരവധി ഇസ്ലാമിക സ്ഥാപനങ്ങളും ബ്രിട്ടീഷ് വിരുദ്ധ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സജീവ പങ്കുവഹിച്ചു. സിൽക്ക് ലെറ്റർ മൂവ്മെന്റ്, ജംഇയ്യത്തുൽ ഉലമായെ ഹിന്ദ് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ കോളനി വാഴ്ചയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. കേരളത്തിലും മുസ്ലിങ്ങളുടെ സംഭാവന വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. വക്കം മൗലവി സാമൂഹിക വിദ്യാഭ്യാസ നവോത്ഥാനത്തിലൂടെ ദേശീയ ബോധം വളർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മലബാറിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നിരവധി യുവാക്കൾ സ്വാതന്ത്ര്യസമരത്തിൽ പങ്കാളികളായി. മലബാറിലെ നിരവധി ഉലമാക്കളും സാമൂഹിക പ്രവർത്തകരും ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനങ്ങളിൽ സജീവമായി ഇടപെട്ടു. 1921 മലബാർ കലാപത്തെക്കുറിച്ച് ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത വിലയിരുത്തലുകൾ ഉണ്ടെങ്കിലും ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരായ ശക്തമായ വികാരവും കർഷക സമൂഹത്തിൻ്റെ അസംതൃപ്തിയും അതിൻ്റെ പശ്ചാത്തലവും ഉണ്ടായിരുന്നു എന്നത് നിഷേധിക്കാനാവില്ല. അതുകൊണ്ടുതന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ചരിത്രത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ ചരിത്രത്തോടുള്ള അനീതിയാണ്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഓരോ ഇന്ത്യക്കാരനും ഈ രാജ്യത്തിൻ്റെ സംയുക്ത പൈതൃകത്തിൻ്റെ ഭാഗമാണ്. ഭരണഘടന. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ ഒരു വലിയ ചോദ്യം രാജ്യത്തിനു മുന്നിലുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരെ പുറത്താക്കിയ ശേഷം എങ്ങനെയുള്ള ഇന്ത്യയാണ് നാം നിർമ്മിക്കേണ്ടത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന. ഭരണഘടന വെറും നിയമങ്ങളുടെ സമാഹാരമല്ല, സ്വാതന്ത്ര്യസമരത്തിന്റെ ആദർശങ്ങളെ നിയമരൂപത്തിൽ അവതരിപ്പിച്ച രേഖയാണത്. സ്വാതന്ത്ര്യത്തിനായി ജീവൻ നൽകിയ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങളെ ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാക്കി മാറ്റിയ രേഖ. ഭരണഘടനയുടെ ആമുഖം ഇന്ത്യയുടെ പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എല്ലാ പൗരന്മാർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഉറപ്പാക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ഈ മൂല്യങ്ങൾ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ആത്മാവിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. അനുച്ഛേദം 14 എല്ലാ പൗരന്മാരും നിയമത്തിനു മുന്നിൽ തുല്യരാണെന്ന് പ്രഖ്യാപിക്കുന്നു. അനുച്ഛേദം 15 മതം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു. അനുച്ഛേദം 19 അഭിപ്രായ സ്വാതന്ത്ര്യം, സമാധാനപരമായ സമ്മേളനം, സംഘടന രൂപീകരിക്കൽ തുടങ്ങിയ ജനാധിപത്യാവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. അനുച്ഛേദങ്ങൾ 25 മുതൽ 28 വരെ ഓരോ പൗരനും തന്റെ മതം വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം നൽകുന്നു. ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന അംഗീകരിച്ച ദിവസം നടത്തിയ പ്രസംഗത്തിൽ ഒരു നിർണായക മുന്നറിയിപ്പ് നൽകിയിരുന്നു. രാഷ്ട്രീയ ജനാധിപത്യം നേടിയ ഇന്ത്യ സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ജനാധിപത്യം തന്നെ അപകടത്തിലാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അധികാരത്തിലിരിക്കുന്നവർ ഭരണഘടനയുടെ ആത്മാവിനെ മാനിക്കാതിരുന്നാൽ ഏറ്റവും മികച്ച ഭരണഘടന പോലും ഫലപ്രദമാകില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗാന്ധിജിയുടെ സ്വരാജ് എന്ന ആശയവും ബ്രിട്ടീഷുകാരെ പുറത്താക്കുക എന്നതിൽ ഒതുങ്ങിയിരുന്നില്ല. ഓരോ പൗരനും അന്തസ്സോടെ ജീവിക്കുന്ന സമൂഹം, മതസൗഹാർദ്ദം, ഗ്രാമവികസനം, സാമൂഹിക നീതി എന്നിവയായിരുന്നു അതിൻ്റെയും സ്വപ്നം. സ്വാതന്ത്ര്യസമരം നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം നൽകി. ഭരണഘടന ആ സ്വാതന്ത്ര്യത്തിന് ദിശയും ലക്ഷ്യവും നൽകി. അതിനാൽ ഭരണഘടനയെ സംരക്ഷിക്കുന്നത് ഒരു നിയമപരമായ ബാധ്യത മാത്രമല്ല, സ്വാതന്ത്ര്യസമര സേനാനികളുടെ ത്യാഗത്തോടുള്ള നമ്മുടെ ആദരവുമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ സ്വപ്നവും സമകാലിക ഇന്ത്യയും മതം, ഭാഷ, ജാതി, പ്രദേശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനമില്ലാതെ എല്ലാവർക്കും തുല്യ അവകാശങ്ങളുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന സ്വപ്നത്തിന് ഭരണഘടന നിയമരൂപം നൽകി. എന്നാൽ സ്വാതന്ത്ര്യത്തിനു ശേഷം 8 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ഇന്ത്യ ആ ദിശയിലാണോ സഞ്ചരിക്കുന്നത് എന്ന ചോദ്യം ഇന്ന് ഗൗരവമായി ഉയർന്നുവരുന്നുണ്ട്. സമീപകാല വർഷങ്ങളിൽ ഇന്ത്യയിൽ മതധ്രുവീകരണം വർദ്ധിക്കുന്നു. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മതപരമായ വികാരങ്ങൾ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നു. ന്യൂനപക്ഷങ്ങളെക്കുറിച്ചുള്ള ഭീതിയും സംശയവും വളർത്തുന്ന രാഷ്ട്രീയ പ്രചാരണങ്ങൾ പൊതുസമൂഹത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. സമൂഹത്തെ ഐക്യപ്പെടുത്തേണ്ട രാഷ്ട്രീയം പലപ്പോഴും വിഭജനത്തിന്റെ ഭാഷ സ്വീകരിക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തെ ബാധിക്കുന്ന നിരവധി സംഭവങ്ങൾ രാജ്യത്തിന്റെ മതനിരപേക്ഷ സ്വഭാവത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമം, ദേശീയ പൗരത്വ രജിസ്റ്റർ സംബന്ധിച്ച വിവാദങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ ബുൾഡോസർ രാഷ്ട്രീയം, ആരാധനാലയങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള തർക്കങ്ങൾ, വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതികൾ, ചില പള്ളികൾക്കും മദ്രസകൾക്കുമെതിരായ നടപടികൾ, വിദ്വേഷ പ്രസംഗങ്ങൾ, മോബ് ലിഞ്ചിംഗ് സംഭവങ്ങൾ തുടങ്ങിയവ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളിൽ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇവയിൽ പല വിഷയങ്ങളും കോടതികളിലും പൊതുസമൂഹത്തിലും ശക്തമായ ചർച്ചകൾക്ക് വിധേയമാണ്. സർക്കാരിൻ്റെ നടപടികൾ ദേശീയ സുരക്ഷയ്ക്കും നിയമ നടപ്പാക്കലിനും വേണ്ടിയാണെന്ന നിലപാട് ഭരണകൂടം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനും മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷാവകാശങ്ങൾക്കും വെല്ലുവിളി ഉയരുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. ഈ വ്യത്യസ്ത നിലപാടുകൾക്കിടയിൽ ഭരണഘടനയുടെ ആത്മാവും നിയമവാഴ്ചയും സംരക്ഷിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇതോടൊപ്പം ജനാധിപത്യ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആശങ്കകൾ ഉയരുന്നുണ്ട്. പാർലമെന്റിലെ ചർച്ചകളുടെ നിലവാരം, അന്വേഷണ ഏജൻസികളുടെ നിഷ്പക്ഷത, മാധ്യമ സ്വാതന്ത്ര്യം, സർവകലാശാലകളിലെ അഭിപ്രായ സ്വാതന്ത്ര്യം, പൗരസമൂഹ സംഘടനകൾ നേരിടുന്ന നിയന്ത്രണങ്ങൾ എന്നിവയെക്കുറിച്ച് രാജ്യത്തിനകത്തും അന്താരാഷ്ട്രതലത്തിലും നിരന്തരം ചർച്ചകൾ നടക്കുന്നു. ജനാധിപത്യം തിരഞ്ഞെടുപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യവും നിയമവാഴ്ചയും ശക്തമായ പ്രതിപക്ഷവും സ്വതന്ത്ര മാധ്യമങ്ങളും സജീവ പൗരസമൂഹവുമാണ് അതിൻ്റെ അടിത്തറ. സ്വാതന്ത്ര്യം നിലനിർത്തണമെങ്കിൽ അധികാരവും ഭരണഘടനയും തമ്മിലുള്ള സന്തുലനം സംരക്ഷിക്കപ്പെടണം. അല്ലാത്തപക്ഷം രാഷ്ട്രീയ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും ജനാധിപത്യത്തിന്റെ ആത്മാവ് ക്രമേണ ദുർബലമാകും. ഇന്ത്യയുടെ ഭാവി. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ നൂറുകണക്കിന് ഭാഷകളും സംസ്കാരങ്ങളും മതങ്ങളും വംശങ്ങളും ഉൾക്കൊള്ളുന്നൊരു രാജ്യം ജനാധിപത്യമായി നിലനിൽക്കുമോ എന്ന സംശയം ലോകത്തിലെ പല രാഷ്ട്രീയ നിരീക്ഷകരും പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി വളർന്നു. ഇന്ന് വീണ്ടും ഇന്ത്യ ഒരു ചരിത്രപരമായ വഴിത്തിരിവിലാണ്. എന്നാൽ പ്രത്യാശ നഷ്ടപ്പെടാൻ ചരിത്രം നമ്മെ അനുവദിക്കുന്നില്ല. സ്വാതന്ത്ര്യസമരകാലത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ പരാജയപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയുമെന്ന് പലരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അസാധ്യമായി തോന്നിയത് സാധ്യമായി. അടിയന്തരാവസ്ഥയുടെ കാലത്തും ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചുവരുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ജനങ്ങൾ ജനാധിപത്യത്തെ വീണ്ടെടുത്തു. ചരിത്രം പലവട്ടം തെളിയിച്ചത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ ജനങ്ങളാണെന്നതാണ്. അതുകൊണ്ടുതന്നെ ഇന്നത്തെ പ്രതിസന്ധികൾക്കും പരിഹാരം വിദ്വേഷത്തിലോ പ്രതികാരത്തിലോ അല്ല, ഭരണഘടനയിലേക്കുള്ള മടങ്ങിവരവിലും ജനാധിപത്യ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലും മതങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിലും സത്യസന്ധമായ പൊതുസംവാദത്തിലുമാണ്. സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കേണ്ട കാലം. ടിപ്പു സുൽത്താനും ബഗൽ സിംഗും അഷ്ഫാഖുല്ലാഖാനും ഗാന്ധിജിയും അബുൽ കലാം ആസാദും ഖാൻ അബ്ദുൽ ഗഫാർ ഖാനും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബും പേരറിയാത്ത അങ്ങനെ ഒട്ടേറെ ദേശസ്നേഹികളും സ്വപ്നം കണ്ട ഇന്ത്യ ഒരു പ്രത്യേക മതത്തിന്റെ രാജ്യമല്ലായിരുന്നു. ഓരോ പൗരനും തുല്യ അന്തസ്സോടെ ജീവിക്കുന്ന, വൈവിധ്യത്തെ ബഹുമാനിക്കുന്ന, സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാവുന്ന ഒരു ഇന്ത്യയായിരുന്നു അവരുടെ സ്വപ്നം. ഇന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കണം, സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അർത്ഥം നാം സംരക്ഷിക്കുന്നുണ്ടോ? വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരുടെ അവകാശങ്ങളെ മാനിക്കുന്നുണ്ടോ? ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയെ ഭൂരിപക്ഷത്തിന്റെ മഹത്വത്തിന്റെ ഭാഗമായിട്ടാണോ കാണുന്നത്? ഈ ചോദ്യങ്ങൾക്ക് നാം നൽകുന്ന ഉത്തരങ്ങളാണ് ഇന്ത്യയുടെ ഭാവി നിർണയിക്കുക. ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന നീതിയും മതസ്വാതന്ത്ര്യവും മനുഷ്യാന്തസ്സും സംരക്ഷിക്കപ്പെടേണ്ട മൂല്യങ്ങളാണ്. അതുകൊണ്ടുതന്നെ ഈ രാജ്യത്തിന്റെ നന്മയ്ക്കും ഐക്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നത് പൗരധർമ്മം മാത്രമല്ല, ഒരു വിശ്വാസിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ വാക്കുകളും ഇവരുടെ സ്മരണീയമാണ്. ഭരണഘടന എത്ര നല്ലതായാലും അത് നടപ്പാക്കുന്നവർ നല്ലവരല്ലെങ്കിൽ അത് പരാജയപ്പെടും. ഭരണഘടന എത്ര മോശമായാലും അത് നടപ്പാക്കുന്നവർ നല്ലവരാണെങ്കിൽ അത് വിജയിക്കുകയും ചെയ്യും. സ്വാതന്ത്ര്യം ഒരിക്കൽ നേടിയെടുത്തുകൊണ്ട് എന്നേക്കുമായി ഉറപ്പിക്കപ്പെട്ടൊരു നേട്ടമല്ല. ഓരോ തലമുറയും അതിനെ വീണ്ടും വീണ്ടും സംരക്ഷിക്കണം. ഓരോ പൗരനും അതിനെ വീണ്ടും അർത്ഥവത്താക്കണം. ഓരോ സ്വാതന്ത്ര്യദിനവും നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് ഇതാണ്: ഇന്ത്യയെ സ്വതന്ത്രമാക്കിയത് നമ്മുടെ പൂർവികരാണ്. ഇന്ത്യയെ നീതിയുള്ളതും ഐക്യപൂർണവുമായും നിലനിർത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
1: മാഷാ അല്ലാ, നമ്മളിതുവരെ കേട്ടത് കവർ സ്റ്റോറി സ്വാതന്ത്ര്യം, ചരിത്രം, വർത്തമാനം, ഭാവി എന്ന റെയ്ഹാൻ ഷഹീദിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840 www.peaceradio.com.
3: ഇനി നമ്മൾ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്. നമ്മോട് സംസാരിക്കുന്നത് നാസർ സൊലാഹി.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും. മഴ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ്. ശുദ്ധജലം റീഫില്ലിംഗ് ചെയ്യുന്നതിന് സർവശക്തൻ സംവിധാനിച്ച ഒരു അത്ഭുത പ്രതിഭാസമാണ് മഴ. ഭൂമിയിലുള്ള 97% വെള്ളവും സമുദ്രത്തിലാണുള്ളത്. അവയാണെങ്കിൽ 3.5% മുതൽ ഉപ്പുകലർന്നതുമാണ്. കരയിലെ ജീവജാലങ്ങൾക്ക് ജീവസന്ധാരണത്തിന് സമുദ്രത്തെ നേരിട്ട് ആശ്രയിക്കുവാൻ സാധ്യമല്ല. കരയിൽ ഏകദേശം 65 ലക്ഷം വരെ ജീവവർഗങ്ങൾ ഉണ്ട് എന്നാണ് ശാസ്ത്രത്തിൻ്റെ നിഗമനം. ഇവക്ക് ശുദ്ധജലം ആവശ്യമാണ്. ശുദ്ധജലം നിറഞ്ഞു നിൽക്കുന്ന നദികളെയും കുളങ്ങളെയും കിണറുകളെയും തോടുകളെയും തടാകങ്ങളെയുമാണ് കരജീവികൾ ആശ്രയിക്കുന്നത്. ഈ ജലസ്രോതസ്സുകളിലെ വെള്ളം ഉപയോഗിക്കുകയും വാഷ്പീകരിക്കപ്പെടുകയും ചെയ്യുന്നതിനാൽ അവയുടെ അളവ് കുറയുന്നു, അല്ലെങ്കിൽ ഒലിക്കുന്ന വെള്ളത്തിന്റെ അളവ് തീരെ കുറയുന്നു. ഇത് നിറക്കാൻ അള്ളാഹു സംവിധാനിച്ച ഒരു അത്ഭുത പ്രതിഭാസമാണ് മഴ. മഴയില്ലായിരുന്നുവെങ്കിൽ കരയിൽ ജീവിതം അസാധ്യമാകുമായിരുന്നു. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായി വർത്തിക്കുന്ന ഘടകങ്ങളിൽ അതിപ്രധാനമായ ഒന്നാണ് മഴ. മനുഷ്യരടക്കം സർവ്വജീവജാലങ്ങൾക്കും ജീവസന്ധാരണത്തിനും ആവശ്യം വേണ്ട മഴയെക്കുറിച്ച് ഖുർആനിൽ പല അധ്യായങ്ങളിലും പരാമർശമുണ്ട്.
5: ആകാശത്ത് നിന്ന് ശുദ്ധമായ ജലം നാം ഇറക്കുകയും ചെയ്തിരിക്കുന്നു. ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 48-ാമത്തെ സൂക്തം. ലിനുഹി ബിഹി ബൽദത്തം മൈതം വനുസ്ഖീഹി മിമ്മ ഖലഖ്ന അൻആമം വ അനാസിയ കസീറ. നിർജീവമായ നാടിന് അത് മുഖേന നാം ജീവൻ നൽകുവാനും നാം സൃഷ്ടിച്ചിട്ടുള്ള ധാരാളം കന്നുകാലികൾക്കും മനുഷ്യർക്കും അത് കുടിപ്പിക്കുവാനും വേണ്ടി. ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാനിലെ 49-ാമത്തെ സൂക്തം. മഴയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഖുർആനിക സൂക്തങ്ങളിൽ മഴ ഉണ്ടാവുന്നതെങ്ങനെ, അതിന്റെ തോത്, പ്രയോജനം എന്നീ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. മഴയുടെ തോതിനെക്കുറിച്ച് അല്ലാഹു പറയുന്നത് ഇങ്ങനെ: വല്ലദീ നസ്സല മിനസ്സമാഇ മാഅം ബിഖദരിൻ ഫഅൻശർനാ ബിഹി ബൽദത്തം മൈത. ആകാശത്തുനിന്ന് ഒരു തോതനുസരിച്ച് വെള്ളം വർഷിച്ചു തരികയും ചെയ്തവൻ, എന്നിട്ട് അതുമൂലം നാം നിർജ്ജീവമായ രാജ്യത്തെ പുനർജീവിപ്പിച്ചു. കദാലികതു ഖറജൂൻ, അതുപോലെ തന്നെ നിങ്ങളും മരണാനന്തരം പുറത്തു കൊണ്ടുവരപ്പെടുന്നതാണ്. ഖുർആനിലെ 43-ാമത്തെ അധ്യായം സൂറത്ത് സുഖ്റുഫിലെ 11-ാമത്തെ സൂക്തം. സൃഷ്ടികളുടെ ആവശ്യങ്ങൾക്കും അള്ളാഹു ഉദ്ദേശിക്കുന്ന വ്യവസ്ഥകൾക്കും യോജിച്ച നിലയിൽ എന്നത്ര ബി കദരിൻ, ഒരു തോതനുസരിച്ച് എന്നതുകൊണ്ട് കാണിക്കുന്നത്. ഈ സൂക്തത്തിലെ തോതി എന്ന പ്രയോഗം മഴയുടെ രണ്ട് പ്രത്യേകതകളെ വെളിവാക്കി തരുന്നു. ഒന്നാമത്തത്, എല്ലാ കാലവർഷങ്ങളിലും ഭൂമിയിൽ പെയ്തിറങ്ങുന്ന മഴയുടെ അളവ് ഒന്നു തന്നെ എന്നാകുന്നു. ഭൂമിയിൽ നിന്ന് ഓരോ സെക്കൻഡിലും 16 ദശലക്ഷം ടൺ ജലം നീരാവിയായി അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്നുണ്ട്. ഈ അളവ് ഭൂമിയിൽ ഒരു സെക്കൻഡിൽ വർഷിക്കുന്ന മഴയ്ക്ക് തുല്യമാണെന്ന് മനസ്സിലാക്കാം. ഇതിൽ നിന്നും ഗ്രഹിക്കാൻ കഴിയുന്നത്, ഒരു നിശ്ചിത അളവ് ജലം ഒരു സമതുലിത പരിവർത്തിയായി ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ചുറ്റിക്കറങ്ങുന്നു എന്നാണ്. രണ്ടാമത്തെ പ്രത്യേകത, അത് ഭൂമിയിൽ പതിക്കുന്ന വേഗതയാണ്. അന്തരീക്ഷത്തിൽ മേഘങ്ങൾ കാണപ്പെടുന്നത് ഭൂമിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് 1200 മീറ്റർ ഉയരത്തിലാണ്. ഇത്ര ഉയരത്തിൽ നിന്നും സാധാരണ ഗതിയിൽ മഴത്തുള്ളിയുടെ വലിപ്പം ഭാരമുള്ള ഒരു വസ്തു അതീവ പ്രവേഗം കൈവരിച്ച് മണിക്കൂറിൽ 558 കിലോമീറ്റർ വേഗതയിൽ ഭൂമിയിൽ പതിക്കുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ വേഗതയിൽ ഭൂമിയിൽ വന്നിടിക്കുന്ന ഒരു വസ്തു തീർച്ചയായും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തിയേക്കാം. മേൽപ്പറഞ്ഞ വേഗതയിൽ മഴത്തുള്ളികൾ ഭൂമിയിൽ പതിക്കാനെങ്ങാനും ഇടവന്നാൽ കൃഷിയിടങ്ങളും ആവാസ കേന്ദ്രങ്ങളും വീടുകളും നശിക്കുമെന്ന് മാത്രമല്ല, മഴയത്ത് ആളുകൾക്ക് ഒന്ന് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ പ്രത്യേകം മുൻകരുതലുകൾ എടുക്കേണ്ടി വരും. ഇത് 1200 മീറ്റർ ഉയരത്തിൽ നിന്നും പതിക്കുന്ന മഴയുടെ കാര്യം. 10,000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങളിൽ നിന്നും ആപതിക്കുന്ന മഴത്തുള്ളികളുടെ വേഗത ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അത് വിവരണാതീതമാം വണ്ണം ഭൂമിയിൽ വിനാശം വിതക്കും. എന്നാൽ കാര്യത്തിന്റെ പൊരുൾ അങ്ങനെയല്ല. എത്ര ഉയരത്തിൽ നിന്നായാലും ഭൂമിയിൽ പതിക്കുന്ന മഴത്തുള്ളിയുടെ വേഗത മണിക്കൂറിൽ 8 മുതൽ 10 കിലോമീറ്റർ വരെയാണ്. ഇതിന് കാരണം മഴത്തുള്ളികൾ കൈവരിക്കുന്ന അവയുടെ പ്രത്യേക രൂപമാണ്. ഈ പ്രത്യേക രൂപത്തിലുള്ള മഴത്തുള്ളികൾ കടന്നുപോകുന്ന അന്തരീക്ഷത്തിൽ ഘർഷണം കൂട്ടുകയും അതിവേഗം കൈവരിക്കുന്നതിൽ നിന്നും അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. മഴയുടെ തോതിനെക്കുറിച്ച് ഇനിയും പറയാനുണ്ട്. മഴ കടന്നുവരുന്ന അന്തരീക്ഷപാളികളുടെ താപം 0-ന് താഴെ 400 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാനിടയുണ്ട്. എന്നാൽ മഴത്തുള്ളികൾ ഹിമകണങ്ങളായി മാറുന്നില്ല എന്നതാണ് അത്ഭുതം. ഇങ്ങനെയെങ്ങാനും മാറിയിരുന്നെങ്കിൽ ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് കനത്ത പ്രഹരമേൽക്കുമെന്നുറപ്പാണ്. ജലം ശുദ്ധമാണെന്നതാണ് ഇതിന്റെ കാരണം. ശുദ്ധജലം താഴ്ന്ന ഊഷ്മാവിൽ ഒരിക്കലും ഉറച്ച് കട്ടയാവുകയില്ല എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല, ജീവന്റെ നിലനിൽപ്പിന് അത്യാവശ്യമായ വെള്ളത്തിന്റെ ഭൂമിയിലെ മൊത്തം അളവിന് യാതൊരു വ്യത്യാസവും വരാത്ത രീതിയിലാണ് ഇവിടുത്തെ വ്യത്യസ്തങ്ങളായ പ്രക്രിയകൾ സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. സമുദ്രങ്ങളിലൂടെയും കരയിലൂടെയും അന്തരീക്ഷത്തിലൂടെയും ജലം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ചലനങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ ജലസഞ്ചാരം വഴി ഭൂമിയിലെ ജലത്തിന്റെ മൊത്തം അളവിൽ വ്യത്യാസം വരുന്നില്ല. ഭൂമിയിലുള്ള ജലത്തിന്റെ 97% കടലിലാണുള്ളത് എന്ന് നാം പറഞ്ഞു. വളരെ വിസ്തൃതമായ സമുദ്രോപരിതലത്തിൽ നിന്നും ധാരാളം ജലം വാഷ്പം വഴി അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. വർഷം തോറും 450,000 ഘനകിലോമീറ്റർ ജലം ഇങ്ങനെ ബാഷ്പീകരിക്കപ്പെടുന്നുണ്ട് എന്നാണ് കണക്ക്. ഇങ്ങനെ ബാഷ്പീകരിക്കപ്പെടുന്ന ജലം മേഘങ്ങളായി രൂപം കൊള്ളുകയും മഴയും മഞ്ഞുമായി തിരിച്ചു വരികയും ചെയ്യുന്നു. കരയിൽ പതിഞ്ഞ ജലത്തിന്റെ ഭൂരിഭാഗവും നദികളിലൂടെയും മറ്റുമായി വീണ്ടും സമുദ്രത്തിലേക്ക് തന്നെ ചെല്ലുന്നു. ഒരംശം തടാകങ്ങളിലും കുളങ്ങളിലും ശേഖരിക്കപ്പെടുന്നു. അതും ബാഷ്പനം വഴി അന്തരീക്ഷത്തിലെത്തും. ചെടി വലിച്ചെടുക്കുന്ന ജലവും സ്വേദനം വഴി, അതായത് സസ്യങ്ങളുടെ ഇലകളിലും മറ്റു പച്ചഭാഗങ്ങളിലുമുള്ള സൂക്ഷ്മരന്ധ്രങ്ങളിലൂടെ ജലാംശം നീരാവിയായി പുറത്തു പോകുന്നു. അതും അന്തരീക്ഷത്തിലെത്തി നീരാവിയായി പോകുന്നു. ഇങ്ങനെ സമുദ്രത്തിൽ നിന്ന് വരുന്ന ജലം തിരിച്ച് സമുദ്രത്തിൽ തന്നെ എത്തിച്ചേരുന്ന പ്രക്രിയക്കാണ് ജലചക്രമെന്ന് പറയുന്നത്. സമുദ്രത്തിൽ നിന്ന് വരുന്ന ഒരു തുള്ളി വെള്ളം ജലചംക്രമണവും വഴി ജൈവ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ വ്യാപരിച്ചുകൊണ്ട് ജീവിതമെന്ന പ്രതിഭാസത്തെ നിലനിർത്തുന്നതിൽ സജീവമായ പങ്കുവഹിക്കുന്നു. അലം തറ അന്നല്ലാഹ അൻസല മിനസ്സമാഇ മാഅൻ ഫസലകഹു യനാബീഅ ഫിൽ അർള് ثم يخرج به زرعا مختلفا الوانه ثم يهيج فتراه مصفرا നീ കണ്ടില്ലേ, അല്ലാഹു ആകാശത്തു നിന്ന് വെള്ളം ചൊരിഞ്ഞു, എന്നിട്ട് ഭൂമിയിലെ ഉറവിടങ്ങളിൽ അതവൻ പ്രവേശിപ്പിച്ചു. അനന്തരം അത് മുഖേന വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള വിള അവൻ ഉൽപ്പാദിപ്പിക്കുന്നു. പിന്നെ അത് ഉണങ്ങിപ്പോകുന്നു. അപ്പോൾ അത് മഞ്ഞ നിറം പൂണ്ടതായി നിനക്ക് കാണാം. സുമ്മ യജ്അലു ഹുത്താമ ഇന്ന ഫീ ദാലിക ലദിക്റാ ലിലുലിൽ അൽബാബ് പിന്നീട് അവൻ അതിനെ വൈക്കോൽ തുരുമ്പാക്കുന്നു. തീർച്ചയായും അതിൽ ബുദ്ധിമാന്മാർക്ക് ഒരു ഗുണപാഠമുണ്ട്. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറത്തു സുമറിലെ 21-ാമത്തെ സൂക്തം. മഴ ഭൂമിക്ക് ജലം പ്രദാനം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കുകയും ചെയ്യുന്നുണ്ട്. സമുദ്രങ്ങളിൽ നിന്ന് നീരാവിയായി പൊന്തി മേഘമായി തീരുന്ന ജലകണികകളിൽ ചില ധാതുലവണങ്ങൾ കൂടി അടങ്ങിയിരിക്കുന്നു എന്ന് ശാസ്ത്രം പറയുന്നു. ഫോസ്ഫറസ്, മഗ്നീഷ്യം, പൊട്ടാസ്യം, ചെമ്പ്, സിങ്ക്, കോബാൾട്ട്, ഈയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം സ്വീകരിക്കുകയും ചെയ്യുന്നു. മണ്ണിന് വളക്കൂറിന് കാരണമാകുന്ന ഈ മൂലകങ്ങൾ അടങ്ങിയ ജലകണികകൾ ആകാശത്തേക്ക് ഉയർന്ന് മഴയായി വർഷിക്കുകയും ചെയ്യുന്നു. സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്കാവശ്യമായ ലവണങ്ങളും മൂലകങ്ങളും മറ്റു പദാർത്ഥങ്ങളും മഴവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. വനസൽനാമിന സമാ ഇമാ അം മുബാറക്കം ബിഹി ജന്നാത്തിം വഹബ്ബൽ അസ്വൈദ് ആകാശത്തുനിന്ന് അനുഗ്രഹീതമായ വെള്ളം വർഷിപ്പിക്കുകയും എന്നിട്ട് അതുമൂലം പലതരം തോട്ടങ്ങളും കൊയ്തെടുക്കുന്ന ധാന്യങ്ങളും നാം മുളപ്പിക്കുകയും ചെയ്തു. ഖുർആനിലെ 50-ാമത്തെ അധ്യായം സൂറത്തുൽ ഖാഫിലെ 50-ാമത്തെ സൂക്തം. ഭക്ഷണത്തിന്റെ സ്രോതസ് തന്നെ മഴവെള്ളമാണ്. ഫൽ യന്ദുരിൽ ഇൻസാനു ഇലാ ത്വആമിഹി എന്നാൽ മനുഷ്യൻ തന്റെ ഭക്ഷണത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. അന്ന സ്വബബിനൽ മാ അസ്വബ നാം ശക്തമായി വെള്ളം ചൊരിഞ്ഞുകൊടുത്തു. സുമ്മ ശക്കക്കിനൽ അർല ശക്ക പിന്നീട് ഭൂമിയെ നാം ഒരു തരത്തിൽ പിളർത്തി. فأنبتنا فيها حبًا وعنبًا وقلبًا وزيتونًا ونخلًا وحدائق علبًا وفاكهةً وأبًا എന്നിട്ടതിൽ ധാന്യവും മുന്തിരിയും പച്ചക്കറികളും ഒലീവും ഈത്തപ്പനയും ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും പഴവർഗ്ഗങ്ങളും പുല്ലും നാം മുളപ്പിച്ചു. മതാഅല്ല ലക്കും വലി അൻആമിക്കും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗിക്കുന്നതിനായിട്ട്. ഖുർആനിലെ 80-ാമത്തെ അധ്യായം സൂറത്ത് അബസയിലെ 24 മുതൽ 32 വരെയുള്ള സൂക്തങ്ങൾ. وأنزلنا من السماء ماء بقدر فأسكنناه في الأرض ആകാശത്തുനിന്ന് നാം ഒരു നിശ്ചിത അളവിൽ വെള്ളം ചൊരിയുകയും എന്നിട്ട് നാം അതിനെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്നതാക്കുകയും ചെയ്തിരിക്കുന്നു. വഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറുൻ അത് വറ്റിച്ചു കളയാൻ തീർച്ചയായും നാം ശക്തരാകുന്നു. ഫഅൻശഅനാ ലക്കും ബിഹി ജന്നാത്തിൻ മിൻ നഖീലിൻ വഅഗ്നാബിൻ ലക്കും ഫീഹാ ഫവാകിഉൻ കസീറ വമിൻഹാ തഅക്കുലുൻ അങ്ങനെ അത് വെള്ളം കൊണ്ട് നാം നിങ്ങൾക്ക് ഈത്തപ്പനകളുടെയും മുന്തിരിവള്ളികളുടെയും തോട്ടങ്ങൾ വളർത്തിത്തന്നു. അവയിൽ നിങ്ങൾക്ക് ധാരാളം പഴങ്ങളുമുണ്ട്. അവയിൽ നിന്ന് നിങ്ങൾ തിന്നും കൊണ്ടിരിക്കുന്നു. ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 18-19 സൂക്തങ്ങൾ. മഴ എങ്ങനെ ഉണ്ടാവുന്നു എന്ന കാര്യത്തിൽ ഒരുപാട് കാലം മനുഷ്യർക്ക് അജ്ഞാതമായിരുന്നു. എന്നാൽ കാലാവസ്ഥ റഡാറുകളുടെ കണ്ടുപിടുത്തത്തോടെയാണ് മഴ രൂപം കൊള്ളുന്ന വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ശാസ്ത്രം മനസ്സിലാക്കുന്നത്. 3 ഘട്ടങ്ങൾ പിന്നിട്ടാണ് മഴ പെയ്യുന്നത്. മഴക്കാവശ്യമായ അസംസ്കൃത പദാർത്ഥങ്ങൾ നീരാവിയും മറ്റും അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു, മേഘങ്ങൾ രൂപം കൊള്ളുന്നു, മഴയായി പെയ്തിറങ്ങുന്നു. ഖുർആൻ 30:48 സൂറത്തു റൂമിലെ 48-ാമത്തെ സൂക്തം നമുക്ക് ഇങ്ങനെ വായിക്കാം. അല്ലാഹുല്ലദീ യുർസിലു റിയാഹ ഫതുസീറു സഹാബം ഫയബ്സുതുഹു ഫിസ്സമാഇ കൈഫ യശാ അല്ലാഹു ആകുന്നു കാറ്റുകളെ അയക്കുന്നവൻ, എന്നിട്ട് അവ കാറ്റുകൾ മേഘത്തെ ഇളക്കിവിടുന്നു, എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന പ്രകാരം ആകാശത്തിൽ പരത്തുന്നു. ഫയജ്അലുഹു കിസഫം ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി അതിനെ അവൻ പല കഷ്ണങ്ങളാക്കുകയും ചെയ്യുന്നു, അപ്പോൾ അതിനിടയിൽ നിന്നും മഴ പുറത്തു വരുന്നതായി നിനക്ക് കാണാം. സഹോദരന്മാരെ, നാം അല്ലാഹുവിന്റെ അനുഗ്രഹമായ മഴ ആസ്വദിക്കുമ്പോൾ ആ മഴ പെയ്യാൻ സർക്കാർ അതിനുവേണ്ടി എന്തൊക്കെ സംവിധാനങ്ങളാണ് ഒരുക്കിവെച്ചത്? മഴയായി പെയ്തിറങ്ങുന്ന ജലത്തെ എങ്ങനെ ഉപകാരപ്രദമായി സൃഷ്ടികൾക്ക് വിശിഷ്യ മനുഷ്യർക്ക് സംവിധാനിച്ചു എന്നും നമ്മെ അത്ഭുതപ്പെടുത്തും. ആ വെള്ളം കുടിക്കുമ്പോഴും ആ ജലം കാരണമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫലവർഗ്ഗങ്ങളും ഭക്ഷണം കഴിക്കുമ്പോഴും നാം നമ്മുടെ സൃഷ്ടാവിനെ ഓർക്കുക. മഴ ലഭിച്ചില്ലെങ്കിൽ നമുക്ക് സ്രഷ്ടാവിനോട് പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ അസ്കിന ഗൈസം മുഗൈസം മരീഅം മുരീഅ നാഫിയൻ ഗൈറ ലാരിൻ ആജിലൻ ഗൈറ ആജിലിൻ അല്ലാഹുവേ, സഹായപ്രദവും സുഖപ്രദവും ആരോഗ്യപ്രദവുമായ മഴ ഞങ്ങൾക്ക് കാലതാമസമില്ലാതെ ഉടനെ തരണമേ. അത് ഉപകാരപ്രദവും വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ മറ്റോ ഉള്ള ഉപദ്രവകരമല്ലാത്തതും ആക്കേണമേ. ഇമാം അബൂദാബൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അല്ലാഹു മസ്വയ്യിബൻ നാഫിഅ അല്ലാഹുവെ പ്രയോജനപ്രദമായ മഴ നൽകണമേ. മഴ ലഭിച്ചതിന് ശേഷം മുത്തിർനാ ബിഫളിലില്ലാഹി വറഹ്മത്തിഹി അല്ലാഹുവിന്റെ ഔദാര്യത്താലും കാരുണ്യത്താലും ഞങ്ങൾക്ക് മഴ ലഭിച്ചു. മഴ അമിതമാകുമ്പോഴും പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അല്ലാഹുമ അവാലൈന വലാ അലൈന, അല്ലാഹുമ അലൽ ആകാമി വല്ലിറാബി വബുതൂനുൽ ഔദിയതി വമനാബത്തു സജരി. അല്ലാഹുവേ, ഈ മഴ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്കും ആക്കേണമേ, ഞങ്ങളുടെ മേൽ നാശമായി ആക്കരുതേ. മലകളിലും താഴ്വരകളിലും മരങ്ങളുടെ വേരുകളിലും നീ അത് പെയ്യിക്കണമേ. ഇങ്ങനെ അല്ലാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന മഴ നമുക്ക് ലഭിക്കുമ്പോൾ ഇതുപോലത്തെ പല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. ആ സൃഷ്ടാവിനെ നമ്മൾ ഓർക്കുക, ആ സൃഷ്ടാവിൻ്റെ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുക. വആഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
3: ജസാകുമുല്ലാഹു ഖൈർ. മാഷാ അല്ലാഹ്. നമ്മൾ വോയിസ് ഓഫ് പീസ് കേട്ട് കഴിഞ്ഞു. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നാസർ സൊലാഹിയാണ്.
6: സൗന്ദര്യം ആപേക്ഷികമാണ്, എല്ലാവർക്കും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒന്നല്ല സൗന്ദര്യബോധം. ഒരാൾക്ക് മനോഹരമായി തോന്നുന്ന വ്യക്തിയോ വസ്തുവോ മറ്റൊരാൾക്ക് മനോഹരമായി തോന്നണമെന്നില്ല. പക്ഷെ എന്നിരുന്നാലും എല്ലാവരുടെ ഹൃദയത്തിലും ഒരുപോലെ സൗന്ദര്യം അനുഭവപ്പെടുന്ന അഞ്ചു കാര്യങ്ങളാണ് ഇന്നത്തെ ചിന്തയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ദ ബ്യൂട്ടി ഓഫ് ദ മൈൻഡ് ഈസ് ഇൻ ഗുഡ് തോട്ട്സ്. ഏറ്റവും നല്ല ബുദ്ധി എന്നുള്ളത് നല്ല നല്ല ചിന്തകളാണ്. ദ ബ്യൂട്ടി ഓഫ് ദ ടങ് ഈസ് ഇൻ സൈലൻസ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള നാവ് മൗനമുള്ള നാവാണ്. ദ ബ്യൂട്ടി ഓഫ് വേർഡ്സ് ഈസ് ഇൻ ട്രൂത്ത്സ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള വാക്ക് സത്യസന്ധതയാണ്. ദ ബ്യൂട്ടി ഓഫ് ഫേസ് ഈസ് ഇൻ വേർഷിപ്പ്. ഏറ്റവും നല്ല സൗന്ദര്യമുള്ള മുഖം നന്മയുള്ള മുഖമാണ്. ഏറ്റവും അവസാനത്തെ അഞ്ചാമത്തെ സൗന്ദര്യം, ദ ബ്യൂട്ടി ഓഫ് ഹേർട്ട് ലൈസ് ഇൻ ഫ്രീ ഫ്രം എൻവി. അസൂയകളിൽ നിന്ന് മുക്തമായ ഒരു ഹൃദയം ആണ് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഹൃദയം.
7: അപ്പൊ അഞ്ച് സൗന്ദര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് മനസ്സിന്റെ സൗന്ദര്യം അല്ലേ,
6: മുഖത്തിന്റെ സൗന്ദര്യം, വാക്കിന്റെ സൗന്ദര്യം, അതേപോലെ തന്നെ നാവിന്റെ സൗന്ദര്യം, ബുദ്ധിയുടെ സൗന്ദര്യം. ഈ അഞ്ചു സൗന്ദര്യങ്ങൾ ആണൊരു മനുഷ്യന്റെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുമിക്കപ്പെടേണ്ടത് എന്നതാണ് ഇന്ന് പകർന്നു നൽകാനുള്ള ചിന്ത.
8: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അൽജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി. ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
2: പീസ് റേഡിയോ. Tune to reality.
9: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് റിയാദുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഫജറിന്റെ സുന്നത്തിനു ശേഷം വലതുവശം ചേർന്ന് കിടക്കൽ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
10: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ല 198 അധ്യായം, ബാബ് ഇസ്തിഹ്ബാബിൽ ഇൽത്തിജാഇ ബഅദ റകഅതൈൽ ഫജ്രി അലാ ജംബിഹിൽ അയ്മനി വൽഹസ്സി അലൈഹി സവാഅൻ കാന തഹജ്ജദ ബില്ലൈലി അംലാ. ഫജ്ർ നമസ്കാരത്തിന്റെ മുമ്പുള്ള 2 സുന്നത്ത് നമസ്കാരം നിർവഹിച്ചതിന് ശേഷം വലതുവശത്തേക്ക് ചെരിഞ്ഞുകൊണ്ട്, വലതുഭാഗം ചേർന്നുകൊണ്ട് ഒന്ന് അല്പം കിടക്കുക എന്നത് മുസ്തഹബാണ്. അതിന് പ്രേരിപ്പിച്ചുകൊണ്ടുള്ള തഹജ്ജുദ് നമസ്കരിച്ചവരായിരുന്നാലും രാത്രിയിൽ, അതല്ലാത്തവരായിരുന്നാലും അങ്ങനെ ഒരു കിടത്തത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു അധ്യായമാണ് സഹോദരങ്ങളെ ഇമാം നബവി റഹ്മഹുല്ല ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മഹുല്ല അദ്ദേഹം പറയുന്നു, സബഖലന അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി റകഅതൈൽ ഫജർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജറിൻ്റെ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് നമ്മൾ മുമ്പ് അധ്യായത്തിൽ ഹദീസുകൾ മനസ്സിലാക്കി. വസബഖ അന്ന ഹാത്തൈനി റകഅതൈനി തതമയ്യസാനി അൻ ബഖിയത്തി റവാതിബ്. മാത്രവുമല്ല ആ ഫജറിൻ്റെ രണ്ട് റക്അത്ത് സുന്നത്ത് മറ്റു റവാതിബുകളിൽ നിന്ന് ബാക്കിയുള്ള റവാതിബുകളിൽ നിന്ന് വ്യത്യസ്തമായതിനെ സംബന്ധിച്ചും പരാമർശിക്കുകയുണ്ടായി. അങ്ങനെ ആ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അന്നഹു ഇദാ സല്ല ഹാത്തൈനി റകഅതൈനി ഇൽതജ അല ശിഖിഹിൽ അയ്മൻ, ഫജറിൻ്റെ സുന്നത്ത് നമസ്കരിച്ചാൽ പിന്നെ ഫജർ നമസ്കാരം ഫർള് അത് നിർവഹിക്കുന്നതിന് മുമ്പായി വലത് ഭാഗത്തേക്കൊന്ന് ചെരിഞ്ഞു കിടക്കുക എന്നത് കമാക്കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നത് പോലെ അങ്ങനെ ചെയ്യുക എന്നുള്ളത്. സബത്ത ദാലിക്കൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഫി സ്വഹീഹൈൻ, സ്വഹീഹൈനിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. ഈ അധ്യായത്തിലെ 1110-ാമത്തെ ഹദീസ് അതാണ് നമ്മെ അറിയിക്കുന്നത്. അൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ല റകഅതൈൽ ഫജ്രി ഇൽതജ അലാ ശിഖിഹിൽ അയ്മൻ, റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഹദീസ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു, ഇദാ സല്ല നമസ്കരിച്ചാൽ റകഅതൈൽ ഫജ്രി ഫജ്റിന്റെ രണ്ട് റകഅത്ത് സുന്നത്ത് നമസ്കാരം, ഇൽതജ ഒരു ഭാഗം ചേർന്ന് കിടക്കുന്നതിനാൽ ഇൽതജ മദാജ് തജാഫ ജുനൂബുഹും അനിൽ മദാജ് ചെരിഞ്ഞ് കിടക്കുക അല്ലെങ്കിൽ കിടക്കുന്ന സ്ഥലം മദ്ജ എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇൽതജ അലാ ശിഖിഹിൽ അയ്മൻ വലത് ഭാഗം ചേർന്നുകൊണ്ട് കിടക്കാറുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ വലത്തു ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ടാണ് കിടക്കാറുള്ളത്. അങ്ങനെ കിടന്നിരുന്നു എന്നതാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ റിവായത്ത് ചെയ്യുന്നത്. അതേപോലെ തന്നെ വ്യത്യസ്തമായ റിവായത്തുകളിൽ ഈ ഹദീസ് വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നു തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസുകൾ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റകഅ റകഅതി അൽ ഫജ്രി ഇൽതജ അലാ ശിഖിൽ അയ്മൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് റകഅത്ത് ഫജറിന്റെ സുന്നത്ത് നിർവഹിച്ചാൽ വലത് ഭാഗം ചേർന്ന് കിടക്കും. മറ്റൊരു വായത്തിലുള്ളത് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ല റകഅതൈൽ ഫജ്രി, റകഅ റകഅതൈൽ ഫജ്രി എന്ന് പറഞ്ഞാലും സല്ല റകഅതൈൽ ഫജ്രി എന്ന് പറഞ്ഞാലും നമസ്കരിച്ചു എന്നുള്ളതാണ്. ജുമ്മാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരുന്നപ്പോൾ സുലൈഖുൽ ഖത്ഫാനി വന്ന് നമസ്കരിക്കാതെ സുന്നത്ത് നമസ്കരിക്കാതെ ഇരുന്ന സന്ദർഭത്തിൽ ഖും ഇർക്കാ റകഅതൈൻ എന്നാണ് എന്ന് പറഞ്ഞല്ലോ. ഹദീസുകളിലൊക്കെ വന്ന പ്രയോഗമാണത്. ഇർക്കാ റകഅത്തൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് റകഅത്ത് നമസ്കരിക്കുക, സൊല്ലി റകഅത്തൈൻ എന്നുള്ള അർത്ഥമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏതൊരു കാര്യവും ചെറിയ വിഷയമായിരുന്നാലും ഒന്നും സ്വഹാബത്ത് ഉപേക്ഷിക്കാറില്ല. അതെല്ലാം ഈ ഉമ്മത്തിന് അവർ പകർന്നു നൽകിയിട്ടുണ്ട് എന്നതാണ്. ഈ ദീനെ സംരക്ഷിക്കുവാൻ വേണ്ടി ആ ഇൽമ് പ്രചരിപ്പിക്കുക എന്ന അർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ വസ്തിജാബത്ത് അലി അമ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ബലാഗ് അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു കൽപ്പനക്ക് ഉത്തരം നൽകിക്കൊണ്ട് തന്നെ അപ്രകാരം സ്വഹാബത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ഈ ഹദീസിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അറിയിച്ചു തരുന്നത് ഫജറിൻ്റെ സുന്നത്ത് രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാമ അലാ ജംബിഹിൽ അയ്മൻ, വലത്തെ ഭാഗത്തേക്ക് ചേർന്നുകൊണ്ട് ഉറങ്ങും, മുൻസദിറൻ ഇഖാമത്തെ സ്വലാ കിടക്കും, അതായത് നമസ്കാരത്തിൻ്റെ ഇഖാമത്ത് വിളിക്കുന്നതുവരെ. വഹാദിഹിൻ നൗമത്തുൽ ഖഫീഫ, ഈ ചെറിയ ഒരു ഉറക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിൽ ഇസ്തിറാഹതി മിൻ തഅബി ഖിയാമിൽ ലൈൽ, രാത്രി നമസ്കാരം നിർവഹിച്ച ഖിയാമുൽ ലൈൽ നിർവഹിച്ച ക്ഷീണത്തിൽ നിന്നുള്ള ഒരു റെസ്റ്റിന് വേണ്ടിയാണ്. ലി യുസല്ലി ഫറളഹു ബിനഷാത്ത്, പിന്നെ ഫജ്ർ നമസ്കാരം ഫറളാണല്ലോ, അത് വളരെ ഉന്മേഷത്തോടുകൂടി നമസ്കരിക്കുവാൻ വേണ്ടി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദത്തായിരുന്നു. അൻ യുസല്ലി അസ്സുനന ഫീ ബൈതിഹി, വീട്ടിൽ വെച്ച പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കാറുണ്ടായിരുന്നു. ഈ ഉറക്കവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വെച്ചാണ് ഈ കിടത്തവും കിടന്നിരുന്നത്. വലൈസത്ത് ഫിൽ മസ്ജിദ് ബൈനൽ മുസല്ലീൻ, പള്ളിയിലല്ല, നമസ്കാരക്കാർക്കിടെ നമസ്കരിക്കുന്ന ആളുകളുടെ ഇടയിലല്ല. അപ്പോൾ ഈ ഒരു ഹദീസിൽ അങ്ങനെയൊരു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ഒരു മഷ്റൂഇയത്തിനെ അറിയിക്കുന്നതാണ് ഇഖാമത്തിന് മുമ്പ് ഫജറിൻ്റെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞാൽ ആ ഒരു കിടത്തം എന്നുള്ളത്. അഫ്ദലിയ്യത്തുൽ ഇൽതിജാഇ അലൽ ജാനിബിൽ അയ്മൻ, അതും വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടന്നു എന്നാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്ത് മനസ്സിലാക്കിയത് ഓരോ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം എങ്ങനെ നിർവഹിച്ചു എന്നത് ഈ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കുകയാണ്. അറിയിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരമായിരുന്നു. മുഅദ്ദിൻ ബാങ്ക് വിളിച്ചാൽ പിന്നെ പെട്ടെന്ന് രണ്ടരക്കാലത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ലഘുവായി നമസ്കരിക്കും. ഫജ്ർ നമസ്കാരത്തിന് മുമ്പായിക്കൊണ്ട് എന്നിട്ടാണ് ഇഖാമത്ത് വിളിക്കാൻ മുഅദ്ദിന് വരുന്നത് വരെ ആ സമയത്തിന് ഇടക്കാണ് അങ്ങനെ ചെയ്തിരുന്നത്. വജാഫി ബാദി റിവായാത്തി അന്നൽ കബല അദാനിൽ ഫജർ, ചില റിപ്പോർട്ടുകളിൽ ഫജറിൻ്റെ അദാനിന് മുമ്പാണ് അപ്രകാരം ചെയ്തിരുന്നത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ തന്നെ വന്ന വേറെയും ഹദീസുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കിടത്തവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറയുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നുണ്ട് 1111 ഹദീസ് ഈ അധ്യായത്തിൽ നിന്ന്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീമ ബൈന അൻ യഫ്റുഗ മിൻ സ്വലാത്തിൽ ഇശാഇ ഇലൽ ഫജ്രി 11 റകഅത്തൻ യുസല്ലിമു ബൈന കുല്ലി റകഅതൈനി വയൂതിറു ബി വാഹിദത്തിൻ ഫൈദ സകത്തൽ മുഅദ്ദിനു മിൻ സ്വലാത്തിൽ ഫജ്രി وتبين له الفجر وجاء المؤذن قام فركع ركعتين خفيفتين ثم التجع على شقه الايمن هكذا حتى ياتيه المؤذن للاقامه رواه مسلم. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഫജ്ർ വരെയുള്ള സമയത്തിൽ 11 റക്അത്ത് നമസ്കരിക്കും. ഓരോ 2 റക്അത്ത് കഴിഞ്ഞാലും സലാം വീട്ടും, ഒന്നുകൊണ്ട് ഒറ്റയാക്കും. അപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നു. നോക്കൂ സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് ജനങ്ങളിൽ ഏറ്റവും നന്നായി അറിയുന്നവനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ജനങ്ങളിൽ ഏറ്റവും ഖുശൂ ഉള്ള, ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്ത് പതിവായിക്കൊണ്ട് രാത്രിയിലും പകലിലും എങ്ങനെ നിർവഹിച്ചു എന്നതൊക്കെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയും സ്വഹാബത്തും നമുക്ക് അറിയിച്ചിട്ട് തരുന്നുണ്ട്. പ്രത്യേകിച്ച് രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് നമസ്കാരവും ദിക്റുകളും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ. അപ്പോൾ അവിടുത്തെ സുജൂദിനെ സംബന്ധിച്ചും അവിടുത്തെ നമസ്കാരത്തിൻ്റെ എണ്ണത്തെ സംബന്ധിച്ചുമൊക്കെ ഇവിടെ അറിയിച്ചു തരുന്നുണ്ട്. ഏകദേശം 50 ആയ തോതുന്ന കണക്കത്ര സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു. 11 റക്അത്ത് രാത്രി നമസ്കരിക്കാറുണ്ടായിരുന്നു. ദീർഘമായി സുജൂദ് ചെയ്യാറുണ്ട്. ഖിയാമുല്ലൈലിൽ ദുആ കൊണ്ട്, തദറുഉ കൊണ്ട്, അങ്ങേയറ്റത്തെ വിനയപ്പെട്ട് താഴ്മയോടുകൂടി റബ്ബിലേക്ക് മടങ്ങിക്കൊണ്ട് ദുആയിൽ പരിശ്രമിക്കാറുണ്ട്. അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും റബ്ബിൻ്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കാറുണ്ട് തഹജ്ജുദ് നമസ്കാരത്തിൽ. എന്നാൽ ഫജറിൻ്റെ സുന്നത്ത് വളരെ ലഘുവായിട്ട് കുറഞ്ഞ സമയത്ത് തന്നെ നിർവഹിക്കുവാറുമുണ്ട്. അങ്ങനെ ആ അതിനിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലതുവശത്തേക്ക് തിരിഞ്ഞു കടന്നു എന്നതാണ് അറിയിക്കുന്നത്. എന്നിട്ട് ഫയഖ്റുജു ഇലൽ മസ്ജിദി മുഅദ്ദിയൻ ലിസ്സലാത്തിൽ ഫജ്രി മഅ അസ്ഹാബി, പിന്നെ നമസ്കാരത്തിന് വേണ്ടി സ്വഹാബത്തിനോടൊപ്പം മസ്ജിദിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നു എന്നതൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹദീയ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഖിയാമുല്ലൈൽ, ഖിയാമുല്ലൈൽ നിർവഹിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് 11 റക്അത്ത് ആയിരുന്നു. സുജൂദ് ദീർഘമായി നിർവഹിച്ചിരുന്നു. അതേപോലെ തന്നെ റവാത്തിബ് സുന്നത്തുകളൊക്കെ വീട്ടിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത് എന്നതൊക്കെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നത്, അന്നഹു കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി 11 റക്അത്തൻ വയുസല്ലിമു ബൈന കുല്ലി റക്അതൈനി എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ടല്ലോ. 11 റക്അത്ത് നമസ്കരിച്ചു, ഓരോ 2 റക്അത്തിലും സലാം വീട്ടി എന്നത്. വഫീ ഹാദാ ദലീലുൻ അലാ വഹ്മി മൻ തവഹ്ഹമ അന്നഹു ഇദ് സല്ല 11 റക്അ യുസല്ലി 40 ജമീഅൻ. വേറെയും ഹദീസുകളുണ്ട്, 4 റക്അത്ത് ഒന്നിച്ച് നമസ്കരിച്ചു എന്ന് ചില ആളുകൾ ധരിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ 4 റക്അത്ത് നമസ്കരിച്ചു, പിന്നെ 3 എന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് തന്നെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി വലാ ഗൈരിഹി അലാ 11 റകഅ. നബി റമളാനിലോ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാത്ത കാലത്തോ 11-ലേറെ അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല രാത്രി നമസ്കാരമെന്ന്. യുസല്ലി 40, 4 റക്അത്ത് നമസ്കരിക്കും. ഫലാ തസ്അലു അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിൻ്റെ ഭംഗിയും ദൈർഘ്യവും നിങ്ങൾ ചോദിക്കരുത്. സുമ യുസല്ലി 40, പിന്നെ 4 നമസ്കരിക്കും. ഫലാ തസ്അലു അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, അതിൻ്റെ ദൈർഘ്യവും ആ ഭംഗിയും ചോദിക്കരുത്. സുമ യുസല്ലി 3, പിന്നെ 3 നമസ്കരിക്കും. അപ്പോൾ 4, 4, 8, 8, 3, 11 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, ഫളന്ന ബഅദുന്നാസ്, ചില ആൾക്കാർ വിചാരിച്ചത്, മനസ്സിലാക്കിയത്, അന്നഹു യുസല്ലി 40 ജമിയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് ഒന്നിച്ച് നമസ്കരിച്ചു എന്നാണ്. പിന്നെ 4 റക്അത്ത് നമസ്കരിച്ചു, പിന്നെ 3. വഹാദ വഹമുൻ, ഇത് അവരുടെ ധാരണയാണ്. യഥാർത്ഥത്തിൽ അതാ ളാഹിറുൽ ഹദീസ്, ഹദീസിൻ്റെ പ്രത്യക്ഷത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയതാണ്. യഥാർത്ഥത്തിൽ ഫയുഹ്മലു ഹാദ അലാ അന്നഹു യുസല്ലി 40, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 റക്അത്ത് നമസ്കരിച്ചു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അലാ റക്അതൈനി റക്അതൈനി, അതെ 2-2 റക്അത്താണ്. സുമ്മ യസ്തരിഹു, പിന്നെ റെസ്റ്റ് എടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചെയ്തിരുന്നത് എന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് രണ്ട് റക്കാത്താണ് സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന എന്ന് പറയും ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ രണ്ട് രണ്ട് റക്കാത്ത് നമസ്കരിച്ച് പിന്നെ നാല് റക്കാത്ത് കഴിഞ്ഞിട്ടൊരു ഇസ്തിറാഹത്ത്, അതാണ് സ്വലാത്തു തറാവിയഹ് എന്ന പേരിലൊക്കെ റമദാനിൽ നമ്മളതിനെ വിളിക്കുന്നത്. തുമ്മ യുസല്ലി അർബാൻ, പിന്നെ നാല് നമസ്കരിക്കുക. അങ്ങനെ അല റക്കാത്തൈനി റക്കാത്തൈനി, രണ്ട് റക്കാത്ത് കഴിഞ്ഞ് സലാം വിട്ടും പിന്നെയും രണ്ട് റക്കാത്ത് നമസ്കരിക്കും. തുമ്മ യസ്തരിഹു, പിന്നെ റെസ്റ്റ് എടുക്കും. തുമ്മ യുസല്ലി സലാസൻ, പിന്നെ മൂന്ന് റക്കാത്ത് നമസ്കരിക്കും. ഈ രൂപത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിക്കാറുണ്ടായിരുന്നത്. ഇപ്രകാരമാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്, നമുക്ക് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ സുന്നത്തിനോട് യോജിച്ച രൂപത്തിൽ നമ്മളതിനെ മനസ്സിലാക്കണം. ഇപ്രകാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അധികവും ആ രൂപത്തിലായിരുന്നു ചെയ്തിരുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ ഹദീസ് അറിയിക്കുന്നത് ആ രാത്രി നമസ്കാരവും തഹജ്ജുദും ഒക്കെ കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജറിൻ്റെ അദാൻ വിളിച്ചാൽ, ബാങ്ക് വിളിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിച്ച് പിന്നീട് ഒരല്പസമയം ആ തഹജ്ജുദിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കിടക്കാറുണ്ട് എന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അത് വീട്ടിൽ വച്ചായിരുന്നു നിർവഹിച്ചിരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീട്ടിൽ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നിർവഹിക്കാറുണ്ടായിരുന്നത്. ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ പറയുന്നുണ്ട്, വദഹബ ബഅദു സലഫി ഇലസ്തിഹ്ബാബിഹി ഫിൽ ബൈതി ദൂനൽ മസ്ജിദ്. ചില മുൻഗാമികൾ അഭിപ്രായപ്പെട്ടതായി ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ പറയുന്നു, വീട്ടിൽ വെച്ചാണത് നിർവഹിക്കേണ്ടത്, പള്ളിയിൽ വെച്ചല്ല എന്ന്. പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്നൊക്കെ പ്രത്യേകം പറയപ്പെടുന്നത് അപ്രകാരമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ വെച്ച് നമസ്കരിച്ചു എന്ന്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അന്നഹു കാന യഹ്സിബു ഇർമി ബിൽ ഹസ, ചരൽക്കല്ല് കൊണ്ട് എറിയാറുണ്ടായിരുന്നു. മൈ യഫ്അലു ഫിൽ മസ്ജിദ്, പള്ളിയിൽ വെച്ച് അത് നിർവഹിക്കുന്ന പിന്നെ ആളുകളെ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത്, ഈ ഒരു ഇൽത്തിജായനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ്. അതിൽ ശരിയായ അഭിപ്രായം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത്, ഇദാ കാന അൽ ഇൻസാനു മുത്അബൻ മിൻ തഹജ്ജുദിഹി ഫൈന്നഹു യസ്തരി, തഹജ്ജുദ് നമസ്കരിച്ച് ക്ഷീണം വന്ന ആളാണെങ്കിൽ അയാളൊന്ന് റെസ്റ്റ് എടുക്കുക. ഇൽത്തജു അലാ ജംബിഹിൽ അയ്മൻ, വലതുവശത്തേക്ക് ചെരിഞ്ഞു കിടക്കുക. വഹാദ ബി ഷർത്തിൻ അല്ലാ യഖ്ഷ അൻ തഗ്ലിബഹു നൗം ഫതഫൂതുഹു സ്സലാത്ത്, ഫജ്ർ നമസ്കാരം നഷ്ടപ്പെട്ടു പോകും, ഉറക്കം തന്നെ അതിജയിക്കുമെന്ന് പിന്നെ ഭയപ്പെടുകയാണെങ്കിൽ, എന്നാൽ പിന്നെ അതങ്ങനെ ഭയപ്പെടുകയാണെങ്കിൽ, ഭയപ്പെട്ടിട്ടില്ല എങ്കിൽ കിടക്കുക, ഭയപ്പെടുകയാണെങ്കിൽ ഉറങ്ങേണ്ടതില്ല, കിടക്കേണ്ടതില്ല എന്നും ഒക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഈ ഒരു കിടത്തത്തിൻ്റെ ഹിക്മത്ത് ഹാദൽ ഇൽത്തിജാ അൽ ഇസ്തിറാഹ മിൻ ശഅബി ഖിയാമിൽ ലൈൽ, ഖിയാമുൽ ലൈലിൽ വന്ന ക്ഷീണത്തിനുള്ള ഒരു റെസ്റ്റാണ്. അത് സ്വലാത്തുൽ ഫജറിനൊരു ഉന്മേഷം ലഭിക്കുവാൻ വേണ്ടിയും അപ്രകാരമാണ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കുറച്ച് സമയമായിരുന്നെങ്കിലും അങ്ങനെ ചെയ്തിരുന്നു എന്നത്. അല്ലാഹു തആല ആലം. അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസുകൾ അതുകൊണ്ട് അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
9: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് ഷബീബ് സലാഹി.
11: ബ്ലാക്ക് മാർക്കറ്റിൽ നിന്നും സ്വർണം, ഡോളർ എന്നിവ വാങ്ങുന്നതിൻ്റെ വിധി എന്താണ്? അതുപോലെ മോഷണ വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും, ഡൽഹിയിലെ ചോർ ബസാർ പോലെ ഇത്തരം സ്ഥലങ്ങളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ വിധി എന്താണ്? മോഷണ വസ്തുവാണെന്ന് ഉറപ്പില്ലെങ്കിലും അധികവും അങ്ങനെയാണെന്നാണ് പൊതുവായി പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ വിൽക്കപ്പെടുന്നത്. ഈ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട് അന്വേഷിച്ചുകൊണ്ടാണ് ചോദ്യം.
12: തആവനു അലൽ ബിർറി വത്തഖ്വ വല തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ ഗുണത്തിലും സൂക്ഷ്മതയിലുമായി കൊണ്ട് പരസ്പരം സഹകരിക്കുക. നിങ്ങളൊരിക്കലും തന്നെ ശത്രുതയിലും തിന്മയിലുമായി കൊണ്ട് സഹകരിക്കരുത് എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് കച്ചവടം പോലെയുള്ള ക്രയവിക്രയങ്ങളെല്ലാം മതം അനുവദിച്ചു തരുന്നത്. ഇവിടെ പ്രത്യേകമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, ബ്ലാക്ക് മാർക്കറ്റിൽ നിന്നും അതുപോലെ തന്നെ മോഷണ വസ്തുക്കളുമൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ഒരിക്കലും തന്നെ നന്മയിൽ സഹകരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതൊരു തിന്മയിലും ശത്രുതയിലും സഹകരിക്കുന്ന അവസ്ഥയാണ് ഇതിലൂടെ വരുന്നത് എന്നതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വേണ്ടത്. അല്ലാഹു അഅലം.
11: തക്കാഫുൽ എന്ന സംവിധാനത്തിൽ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വന്നിട്ടുണ്ടോ? വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ ഇൻഷുറൻസ് രംഗത്തും ഇക്കാലത്ത് സമുദായത്തിന് മുന്നേറാൻ ഇത് ഉപയോഗപ്പെടുത്തേണ്ടതല്ലേ എന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്.
12: തക്കാഫുൽ സംവിധാനവുമായി കൊണ്ട് നമ്മുടെ ഇസ്ലാമിക സംഘടനകൾ മുന്നോട്ട് വരേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. പരസ്പര വിശ്വാസത്തിൻ്റെയും ധാരണയുടെയും അടിസ്ഥാനത്തിൽ പരസ്പരം സഹകരിക്കുക എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിലും ഈ സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ അത്തരം സംവിധാനങ്ങൾ നിലവിലുള്ളതായിക്കൊണ്ട് അഥവാ മുസ്ലിം സംഘടനകൾ മുന്നോട്ട് വെക്കുന്നതായിക്കൊണ്ട് അറിവിലില്ല. പല കുടുംബങ്ങളും അതുപോലെ തന്നെ പ്രാദേശികമായ കൂട്ടായ്മകളുമൊക്കെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നടത്തുന്നുണ്ട് എന്നതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാഹു അഅലം.
11: ജംഉം ഖസറും നിയ്യത്ത് ചെയ്ത് നിസ്കരിച്ച ശേഷം ഒരു പള്ളിയിൽ എത്തപ്പെട്ടു. അവിടെ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ചേർന്ന് വീണ്ടും നിസ്കരിച്ചു. ഇതിൻ്റെ വിധി അന്വേഷിച്ചുകൊണ്ടാണ് ചോദ്യം.
12: ജംഉം ഖസറുമായി നിസ്കരിച്ചതിന് ശേഷം ഒരു പള്ളിയിലെത്തിയപ്പോൾ അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ട് എങ്കിൽ ആ ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കുക തന്നെയാണ് വേണ്ടത്. അങ്ങനെ നിസ്കരിക്കുമ്പോൾ ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിച്ച നിസ്കാരം അത് സുന്നത്തായി പരിഗണിക്കപ്പെടും. താൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ജമാഅത്ത് നടക്കുമ്പോൾ ആ പള്ളിയിൽ ജമാഅത്തിൽ നിന്നും മാറി മറ്റേതെങ്കിലും മൂലയിലിരിക്കുന്ന രീതി അത് ഒഴിവാക്കേണ്ട രീതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ അങ്ങനെ മാറിയിരുന്ന രണ്ടാളുകളോട് നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ നിസ്കരിച്ചു വന്നതാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വീണ്ടും നിസ്കരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പള്ളിയിൽ ഔദ്യോഗിക ജമാഅത്ത് നടക്കുന്ന സമയത്ത് നമ്മൾ നിസ്കരിച്ചവരാണെന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പാടുള്ളതല്ല. ആ ഔദ്യോഗിക ജമാഅത്തിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. ആ പങ്കെടുക്കുന്നതിനെ സുന്നത്തായിക്കൊണ്ട് പരിഗണിക്കുകയും ചെയ്യുമെന്നതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
11: രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളുമുള്ള ഉപ്പ മരണപ്പെടുന്നതിന് മുമ്പ് മക്കൾക്കും ഭാര്യയ്ക്കും എല്ലാവർക്കും തുല്യമായി വരുമാനം ലഭിക്കുന്ന രീതിയിൽ ഒരു സ്ഥലം ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുവാൻ തീരുമാനിക്കുകയും ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മറ്റൊരു സ്ഥലം വിൽക്കുകയും ചെയ്തു. എന്നാൽ ബിൽഡിംഗ് പണി അധികം ആകുന്നതിന് മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു. അതിനാൽ തന്നെ പറഞ്ഞതുപോലെ അത് മക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഉപ്പയുടെ പേരിൽ തന്നെയാണ്. ഈ വിഷയം ഒരു ഡയറിയിൽ എഴുതി വെക്കുകയും എല്ലാവരോടും പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആൺമക്കൾ പറയുന്നത് രജിസ്റ്റർ ചെയ്യാത്തതിനാൽ തന്നെ അത് വസീയത്ത് ആണെന്നും ശരിയാ പ്രകാരം ഓഹരി വെക്കുന്നതിൽ ചേർക്കണമെന്നും വാദിക്കുന്നു. ഒരു മകൻ പറയുന്നത് അത് ആൺമക്കൾക്ക് മാത്രമാണെന്ന്, അല്ലെങ്കിൽ ശരിയാ പ്രകാരമാണെന്ന് ഉപ്പ തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണ്. എന്നാൽ അത് മറ്റാർക്കും അറിയില്ല. ഡയറിയും ഇപ്പോൾ കാണാനില്ല. ഉപ്പയുടെ ബിസിനസ്സിൽ ആദ്യകാലത്ത് ഇടപെട്ടവർ എന്ന നിലക്ക് ആൺമക്കൾക്ക് ആ സ്വത്തിൽ പ്രധാന അവകാശമുണ്ടെന്നും ഈ പറഞ്ഞ സ്ഥലത്ത് തുല്യോഹരി അനുവദിക്കുന്നില്ലെന്നും അവർ പറയുന്നു. വില കുറഞ്ഞ മറ്റൊരു സ്ഥലം വേണമെങ്കിൽ അങ്ങനെ തുല്യമായി വീതിക്കാമെന്നും ഉപ്പ പറഞ്ഞതനുസരിച്ച് ആ സ്ഥലമല്ല ബിൽഡിംഗ് ആണ് തുല്യമായി ഓഹരി വെക്കേണ്ടതെന്നും ബിൽഡിംഗ് ഇല്ലാത്ത സ്ഥിതിക്ക് സ്ഥലം അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്നും ആൺമക്കൾ പറയുന്നു. പെൺമക്കൾ പറയുന്നത് മറ്റു ചില വസ്തുക്കൾ ആൺമക്കൾക്ക് മാത്രമായി മുമ്പ് നൽകിയതിനാൽ ഉപ്പയുടെ വസീയത്ത് പ്രകാരം ഇത് തുല്യമായി വീതിക്കണമെന്നും അതാണ് ന്യായമെന്നുമാണ്. മാത്രമല്ല ഉമ്മയോ അവരോ ഉപ്പ തുല്യമായി വീതിക്കണമെന്ന് പറഞ്ഞതിൽ നിന്നും മാറ്റി പറഞ്ഞത് കേട്ടിട്ടില്ല. തുല്യമായി വീതിക്കണമെന്നത് കേട്ടിട്ടുമുണ്ട്. നിലവിൽ വർഷങ്ങളായി സ്വത്ത് ഓഹരി വെച്ചിട്ടില്ല. പെൺമക്കൾക്ക് പണത്തിൻ്റെ വില മനസ്സിലാകട്ടെ എന്ന് പറഞ്ഞ് ബിൽഡിംഗ് പണി ആൺമക്കൾ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. പ്രദേശത്തെ ഇമാം തുല്യമായി വീതം വെക്കാൻ ഉപദേശിച്ചെങ്കിലും അവർ അതും നിരാകരിച്ചു. അനന്തര സ്വത്ത് വീതം വെക്കുന്നത് വൈകിപ്പിക്കുന്നത് തെറ്റാണോ? ഒരാൾക്ക് അവകാശപ്പെട്ട സ്വത്ത് തടഞ്ഞു വെക്കുന്നതിൻ്റെ വിധി എന്താണ്? ആൺമക്കൾ ആദ്യകാലത്ത് ഉപ്പയെ ബിസിനസ്സിൽ സഹായിച്ചത് സ്വത്തിൽ അവകാശത്തിന് പ്രാഥമിക പരിഗണന നൽകേണ്ട കാര്യമാണോ? ആൺമക്കളുടെ ദാനധർമ്മങ്ങളും സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമോ? പെൺമക്കൾ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വരുന്നത് കാത്തിരിക്കുന്നു അവർക്ക് തുല്യ ഓഹരി ലഭിക്കുന്നതിന്. ഇസ്ലാം നിശ്ചയിച്ചതിലും അപ്പുറം ലഭിക്കുന്നത് ദാനം ചെയ്യാമെന്നും ആൺമക്കളെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് ഓഹരി വെപ്പ് ഗവൺമെൻറ്റിന് വിടാനും അവർ പ്ലാൻ ചെയ്യുന്നു. ഇത് ഇസ്ലാമിൽ അനുവദനീയമാണോ? എങ്ങനെയാണ് ഈ സങ്കീർണമായ പ്രശ്നം പരിഹരിക്കേണ്ടത് എന്നാണ് ദീർഘമായ ചോദ്യത്തിൻ്റെ ഉള്ളടക്കം.
12: വലിയ സങ്കീർണതയുള്ള ഒരു ചോദ്യമാണ് മുമ്പിലുള്ളത്. ഒന്ന് നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മാതാപിതാക്കൾ മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന സ്വത്ത്, ആ സ്വത്ത് നമ്മുടെ മാതാപിതാക്കളെക്കാൾ വലിയതല്ല എന്നത് തന്നെയാണ്. പിതാവ് നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയ നഷ്ടമല്ലല്ലോ നമ്മുടെ സ്വത്തുക്കളിലുണ്ടാകുന്ന നഷ്ടം. അതുകൊണ്ട് പിതാവ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അത് തുല്യമായി വീതിക്കുമായിരുന്നു എന്ന് ഉറപ്പുള്ള സ്വത്താണെങ്കിൽ അത് വേദിക്കുവാനുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ മറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു എന്നതുകൊണ്ട് മാത്രമാണത് ഓരോരുത്തരുടെയും പേരിലാകാത്തത് എന്നുറപ്പുണ്ടെങ്കിൽ ആ സ്വത്ത് വസിയത്തായി കാണേണ്ടതില്ല. അത് ആ ഘട്ടത്തിൽ തന്നെ അത് ആ നിലക്കു തന്നെ തുല്യമായി വീതിക്കുകയാണ് വേണ്ടത്. ഇനി വസിയത്തായി കണ്ടാൽ ഉണ്ടാകുന്നത്, പിതാവ് മരണപ്പെട്ടതിന് ശേഷം പിതാവിൻ്റെ സ്വത്ത് പിതാവിൻ്റെ അവകാശികൾക്ക് വസിയത്ത് ചെയ്യുവാൻ അത് അനുവാദമുള്ള കാര്യമല്ല. കാരണം കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് ഇന്നല്ലാഹ അഅതദി കുല്ലി ഹഖിൻ ഹഖഹു ലാ വസിയത ലിവാരിസിൻ. അള്ളാഹു സുബ്ഹാനഹു വതാല ഓരോരുത്തരുടെയും അവകാശം അവർക്ക് നൽകിയിട്ടുണ്ട്, അനന്തരാവകാശികൾക്ക് വസിയത്തില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വസിയത്തായി കൊണ്ട് പരിഗണിക്കപ്പെടേണ്ടതല്ല. വസിയത്തായി പരിഗണിക്കുകയാണെങ്കിൽ അത് നടപ്പിലാവുകയും ഇല്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തേത്, ഇത് ഉപ്പ ഈ രൂപത്തിൽ പറഞ്ഞിരുന്നു, അത് രേഖപ്പെടുത്തിയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ രേഖപ്പെടുത്തിയ രേഖകൾ കാണാനില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ ഇവിടെ പരസ്പരം സത്യം ചെയ്യലും അള്ളാഹുവിനെ മുന്നിൽ സത്യം ചെയ്തുകൊണ്ട് ഉപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു കൂട്ടർ സത്യം ചെയ്യുകയും മറ്റേ കൂട്ടർ ഇല്ല ഉപ്പ പറഞ്ഞിട്ടില്ല എന്ന് സത്യം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ വീണ്ടും ഇത് ഇസ്ലാമികമായി കൊണ്ട് അനന്തര സ്വത്ത് എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ആ രൂപത്തിൽ കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഭാര്യയ്ക്ക് എട്ടിലൊന്നും ഓരോ ആൺമക്കൾക്കും രണ്ട് പെൺമക്കളുടെ ഓഹരിയുമാണ് ലഭിക്കുക. ഈ ചോദ്യത്തിൽ ചോദിച്ച മറ്റു ചോദ്യങ്ങൾ, ഒന്ന്, ഈ അനന്തര സ്വത്തുക്കൾ അത് വീതം വെക്കാതെ വൈകിപ്പിക്കുന്നത് തെറ്റാണോ എന്നാണ്. തീർച്ചയായും അത് തെറ്റാണ്. ആരാണോ അത് വൈകിപ്പിക്കുവാൻ കാരണമാകുന്നത് അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷക്കർഹരാണ്. അവർ പെട്ടെന്നു തന്നെ അത് വീതം വെക്കാൻ തയ്യാറാവുകയും എന്നിട്ട് തങ്ങളുടെ തെറ്റിന് അള്ളാഹുവിനോട് തൗബ ചെയ്യുകയാണ് വേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, ഒരാൾക്ക് അവകാശപ്പെട്ട സ്വത്ത് തടഞ്ഞു വെക്കുന്നതിൻ്റെ വിധി എന്താണ്? തീർച്ചയായും അത് ഹറാമാണ്. ഒരാൾക്ക് അവകാശപ്പെട്ട സ്വത്താണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നീട് അത് അയാൾക്ക് തടയുവാൻ ഒരു അവകാശവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ആൺമക്കൾ ആദ്യകാലത്ത് ഉപ്പയെ ബിസിനസ്സിൽ സഹായിച്ചത് സ്വത്തിൽ അവകാശത്തിന് പ്രാഥമിക നൽകേണ്ട കാര്യമാണോ? ഉപ്പ ഈ ചോദ്യത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആൺമക്കൾ ആദ്യകാലത്ത് ഉപ്പയെ സഹായിച്ചതുമായി ബന്ധപ്പെട്ട് ഉപ്പയുമായി വല്ല കരാറുമുണ്ടാക്കിയിട്ടുണ്ടോ എന്നതാണ്. തങ്ങൾ ഉപ്പയുടെ ബിസിനസ്സിൽ ഉപ്പയെ സഹായിക്കുന്നത് ഉപ്പയുടെ കാലശേഷം സ്വത്ത് വിഹിതം വെക്കുന്ന സമയത്ത് അതിൽ തങ്ങൾക്ക് പ്രാഥമിക പരിഗണന നൽകണമെന്ന് കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ജോലി ചെയ്തത് എങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ആ പരിഗണന നൽകേണ്ടതുണ്ട്. അത്തരം കരാറൊന്നുമില്ല എങ്കിൽ അത്തരത്തിൽ യാതൊരു പരിഗണനയും നൽകേണ്ടതില്ല. അതുപോലെ തന്നെ അടുത്തൊരു ചോദ്യം, ആൺമക്കളുടെ ദാനധർമ്മങ്ങളും സദക്ക കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമോ? ദാനധർമ്മങ്ങളും സദക്കയുമൊക്കെ നാം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ നിബന്ധനകൾ ഒത്തുകഴിഞ്ഞാൽ തങ്ങളുടെ സ്വത്തിൽ നിന്നാണ് നൽകുന്നത് എങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുന്നതാണ്. എന്നാൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ തടഞ്ഞു വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകളൊന്നും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം തിന്നുന്ന ഭക്ഷണം ഹലാലായി, ധരിച്ച വസ്ത്രം ഹലാലായി, അതുപോലെ തന്നെ ഏറ്റവും ഹലാലായ മാർഗത്തിലൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുക. മറ്റുള്ളവരുടെ അവകാശം തടഞ്ഞു വെച്ചുകൊണ്ട് തനിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അവകാശവും ഔദാര്യവും ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യമാണ് അതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇത് അവരുടെ സ്വത്തിൽ നിന്ന് നൽകുന്ന സദഖയോ അതല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ സ്വീകരിക്കാതിരിക്കുവാനുള്ള കാരണമല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പെൺകുട്ടികൾ ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ് വരുന്നത് കാത്തിരിക്കുന്നു. അവർക്ക് തുല്യ ഓഹരി ലഭിക്കുന്നതിന്, ഇസ്ലാം നിശ്ചയിച്ചതിലും അപ്പുറം ലഭിക്കുന്നത് ദാനം ചെയ്യുമെന്നും ആൺമക്കളെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഓഹരി വെപ്പ് ഗവൺമെൻറ് വിടാൻ അവർ പ്ലാൻ ചെയ്യുന്നു എന്നും പറയുമ്പോൾ അടിസ്ഥാനപരമായി കൊണ്ട് ആ ഘട്ട വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മതം നമുക്ക് നിശ്ചയിച്ചു തന്ന ഒരു നിയമമുണ്ട്. ആ നിയമം ഇപ്പോൾ നടപ്പിലാക്കുവാനുള്ള സാധ്യതയും അവസരവും നമ്മുടെ നാട്ടിലെ സർക്കാർ നമുക്ക് വെച്ചു തരുന്നുമുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കാര്യങ്ങൾ വിട്ടുകൊണ്ട് തങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ അത് നമുക്ക് തനിക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ബാധ്യത ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി. ഇവിടെ പ്രത്യേകിച്ച് സഹോദരന്മാർ പറയുകയുണ്ടായി, ഇസ്ലാം അവർക്ക് അവകാശമായി നൽകുവാൻ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അതുമാത്രം അവരെടുത്ത് ബാക്കി അവർ ദാനം ചെയ്യുമെന്ന് പറയുമ്പോൾ, ആ ദാനം തൻ്റെ സഹോദരന്മാർക്ക് നൽകിക്കൊണ്ട് ഇസ്ലാം എന്താണോ നിശ്ചയിച്ചിട്ടുള്ളത് ആ രീതിയിൽ തന്നെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുകയാണ് വേണ്ടത്. ഒരിക്കലും തന്നെ ഇസ്ലാമിക നിയമങ്ങളെ മറികടക്കുവാനായിക്കൊണ്ട് ഇത്തരം വഴികൾ ഉപയോഗിക്കുവാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. അങ്ങനെ ആ വഴിയെ സ്വീകരിക്കുമ്പോൾ, ആ വഴിയാണ് നല്ല വഴി എന്ന വിശ്വാസം അവനുണ്ടാകുമ്പോൾ, യഥാർത്ഥത്തിൽ അയാൾ അറിയാതെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന അതിഗൗരവകരമായ സാഹചര്യം കൂടി ഇതിലൂടെ കടന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ സഹോദരന്മാരും സഹോദരിമാരും ഒന്നിച്ചിരുന്ന് ഏറ്റവും മാന്യമായ രൂപത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തങ്ങളുടെ പിതാവ് നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതല്ല

0: നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് നിൽക്കാറുള്ളതെങ്കിലും ഗൾഫിൽ ഇവിടെയുള്ളവരും മറ്റുള്ളവരും എന്നാൽ കാൽ വിരലുകൾ ഒപ്പിച്ചാണ് നിൽക്കാറുള്ളത്. ശരിയായ രൂപം എങ്ങനെയാണ്? മടമ്പ് ശരിയാക്കി നിന്നാലാണ് വരി വളയാതെ ഉണ്ടാവുക. അല്ലെങ്കിൽ വലിപ്പച്ചെറുപ്പമുള്ളവർ ഉണ്ടാകുമ്പോൾ കയറി ഇറങ്ങി നിൽക്കുന്നത് പോലെ ഉണ്ടാവും. കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ നെഞ്ചു നോക്കിയാണ് സൊഫ് ശരിയാക്കിയത് എന്ന് പറയുകയും ചെയ്തു.
1: സൊഫ് നിൽക്കുന്ന ഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അണി വളയാതെ നിൽക്കുക എന്നത് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫ് നേരെയാക്കിയിട്ടുള്ളത് നെഞ്ചു നോക്കിക്കൊണ്ട് എന്നുള്ള ഹദീസ് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. അഥവാ മുമ്പിൽ നിന്നാണ് സൊഫ് നേരെയാക്കുന്നത് എങ്കിൽ എല്ലാവരുടെയും നെഞ്ച് ഒരുപോലെ വരുന്ന രൂപത്തിലാണ് നിൽക്കേണ്ടത്. ഒരാളുടെയും നെഞ്ച് മുന്നോട്ട് കയറി നിൽക്കുന്ന രീതി ഉണ്ടാകാൻ പാടില്ല. പിറകിൽ നിന്ന് സൊഫ് നേരെയാക്കുന്ന ഘട്ടത്തിൽ കാൽമടമ്പുകൾ തന്നെയാണ് യോജിപ്പിച്ച് നിർത്തേണ്ടത്. അങ്ങനെ നിൽക്കുമ്പോൾ അഥവാ കാൽമടമ്പുകൾ യോജിപ്പിച്ച് നിർത്തുന്ന ഘട്ടത്തിൽ നെഞ്ചൊരിക്കലും തന്നെ മുന്നോട്ട് പോകുന്നതല്ല. നെഞ്ച് ഒരേ രൂപത്തിൽ വരുന്ന രൂപത്തിൽ നിന്ന് കഴിഞ്ഞാൽ കാൽമടമ്പുകളും ഒരേ രൂപത്തിൽ തന്നെയായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ നിലക്ക് തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
0: നിസ്കാരത്തിൽ ഇമാം അള്ളാഹു അക്ബർ എന്ന് പൂർണ്ണമായും പറഞ്ഞതിന് ശേഷമാണോ മഅ്മൂം ആ പ്രവർത്തനം അഥവാ റുക്കുഅ്, സുജൂദ്, ഇരുത്തം മുതലായ ചെയ്യാൻ തുടങ്ങേണ്ടത്? ഇന്ന് ഭൂരിഭാഗം ആളുകളും ഇമാം സുജൂദിലേക്ക് പോകുമ്പോൾ തന്നെ ഇമാമിനൊപ്പം ചെയ്യുന്നു. ഒരു ക്ലാസ്സിൽ ഇങ്ങനെ കേൾക്കാനിടയായി, ഇമാം റുക്കുഅ്, സുജൂദ് എന്നിവയൊക്കെ ചെയ്യുമ്പോൾ ഇമാം അതിൽ പൂർണ്ണമായി പ്രവേശിച്ചതിന് ശേഷമാണ് മഅ്മൂം അതിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങേണ്ടത് എന്ന്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? പ്രമാണങ്ങൾ ഈ വിഷയത്തിൽ എന്ത് പറയുന്നു എന്നാണ് ചോദ്യകർത്താവ് അന്വേഷിക്കുന്നത്.
1: ഇമാമിൻ്റെ തൊട്ട് പിറകെയായിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്. ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയാൽ ഉടനെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. ഇമാം റുക്കുഇലേക്ക് പോയാൽ പോകുന്നതിൻ്റെ തൊട്ട് പിറകിലായിക്കൊണ്ട് തന്നെയാണ് പോകേണ്ടത്. ഇമാമിനെ മുൻകടക്കാൻ പാടില്ല, ഇമാമിൽ നിന്ന് കുറേ സമയം പിന്തുവാനും പാടില്ലതല്ല. അള്ളാഹു അക്ബർ എന്ന് ഇമാം പറയുമ്പോൾ ആ ഇമാം എപ്പോഴാണ് അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് എന്നതുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം പല ആളുകളും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. കാരണം ചില ഇമാമുമാർ റുക്കുഅയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് കാണാം. അതൊരിക്കലും ശരിയല്ല. ചില ആളുകൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതിന് ശേഷം റുക്കുഅയിലേക്ക് പോകുന്ന രീതിയും കാണാം. അതും ശരിയല്ല. യഥാർത്ഥ രീതി എന്ന് പറയുന്നത് അള്ളാഹു അക്ബർ എന്നുള്ള വാക്കുകൾ വരേണ്ടത് റുക്കുഅയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ തുടങ്ങി റുക്കുഅയിലേക്ക് എത്തുന്നതിന് മുമ്പ് അവസാനിക്കുന്ന രീതിയാണ് വേണ്ടത്. അഥവാ ആ ഒരു നിവർന്നു നിൽക്കുന്ന അവസ്ഥയിൽ കുനിയുമ്പോൾ ആ കുനിയലിലാണ് യഥാർത്ഥത്തിൽ ഈ അള്ളാഹു അക്ബർ എന്നും അതുപോലെ തന്നെ സമി അല്ലാ ലിമൻ ഹമീദ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വരേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇമാം റുക്കുഅയിലേക്ക് പോകുമ്പോൾ കൂടെ പോകുക എന്നതാണ്. ഇമാമിനേക്കാൾ മുന്താനും പാടില്ല, ഇമാമിനേക്കാൾ കൂടുതൽ പിന്തിയും നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
0: ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം കേട്ടിരുന്നു. അതിൽ ഉണ്ടായ ചില സംശയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഞാൻ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നയാളാണ്. ഹലാലല്ലാത്തൊരു പൈസയും വരുമാനത്തിൽ ഉണ്ടാകരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചോദിക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലെ ജ്വല്ലറിക്കാരെല്ലാം പണം വാങ്ങി ഒരു മാസത്തിൽ ഇത്ര ഡിവിഡൻഡ് എന്ന് പറഞ്ഞ് വീതിച്ചു കൊടുക്കുന്ന ഏർപ്പാടുണ്ട്. എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല ചെയ്യുന്നത്. കോയിൻ കൊടുക്കുകയാണ്. അവരുടെ അടുത്തുള്ള സ്കീം ലഭിക്കുന്ന കോയിനുകൾ ഉരുക്കി ആഭരണമാക്കി ജ്വല്ലറികൾക്ക് നൽകി വിൽക്കുന്നു. അതിൻ്റെ ലാഭം കണക്കാക്കി 3 മാസത്തിൽ നൽകുന്നു. ഒരേ സംഖ്യയല്ല നൽകുന്നത്. അതിനു വേണ്ടി വരുന്ന മേക്കിംഗ് ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ, മറ്റു ചിലവുകൾ എന്നിവ കുറച്ച് ബാക്കി ലാഭമായി കിട്ടുന്നതാണ് കണക്കാക്കുന്നത്. നമ്മൾ കൊടുത്ത കോയിൻ എത്ര അളവാണോ അത് നമ്മൾ ഈ സ്കീമിൽ നിന്നും പിന്മാറുമ്പോൾ തിരിച്ചു തരും. 2 മാസം മുമ്പ് അറിയിക്കണമെന്ന് മാത്രം. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം, നഷ്ടം വന്നാൽ എന്ത് ചെയ്യും എന്നാണ്. ഈ സ്വർണത്തിൻ്റെ ഒരു സിസ്റ്റം എന്നത് ഒരു 10 വർഷത്തെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ വില ഉയരുന്നതാണ് കാണുന്നത്. അപ്പോൾ തിരിച്ച് വാങ്ങുമ്പോൾ അതേ അളവ് സ്വർണം തന്നിട്ടില്ലെങ്കിൽ കൊടുക്കുന്നയാൾക്ക് ഭയങ്കര നഷ്ടമുണ്ടാകും. അത് പൈസയിലേക്ക് ആക്കി നോക്കുമ്പോൾ ഇനി ഈ ഇടപാടിൽ ഓരോ 3 മാസവും നോക്കുമ്പോൾ നഷ്ടമാണെങ്കിൽ അത് നിൽക്കുവാനും നമ്മൾ തയ്യാറാണ്. ഇടപാട് ഹലാലാകണമല്ലോ. ഈ ഒരു ഇടപാട് ഹലാലാണോ എന്നാണ് അറിയേണ്ടത്.
1: ഇവിടെ ചോദ്യത്തിൽ തന്നെ വ്യക്തമായൊരു കാര്യം, തങ്ങൾ നൽകുന്ന സ്വർണം താൻ എപ്പോഴാണോ ഈ സ്കീമിൽ നിന്ന് പുറത്ത് പോരാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് തിരിച്ചു കിട്ടുമെന്നതാണ്. 2 മാസം മുമ്പ് പറയണമെന്ന് മാത്രം. ഇവിടെ താൻ കൊടുത്തത് തിരിച്ചു കിട്ടുക എന്ന നിലക്കാകുമ്പോൾ ഇതൊരു കടത്തിലാണ് ഉൾപ്പെടുന്നത്. ആ കടത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഓരോ മാസവും വ്യത്യസ്ത രൂപത്തിലുള്ളതാണ് എങ്കിലും

0: ലാഭങ്ങൾ വരുന്നു എന്ന് വരുമ്പോൾ ഇത് പലിശയുടെ ഇനത്തിൽ തന്നെയാണ് ഈ രീതിയും വരുന്നത്. അതേസമയം നമ്മൾ സ്വർണമോ അതല്ലെങ്കിൽ ക്യാഷോ നൽകുന്നു, ആ നൽകിയ ക്യാഷ് ഈ ബിസിനസ് നഷ്ടത്തിലാണ് പോകുന്നത് എങ്കിൽ നമുക്ക് തിരിച്ചു തരേണ്ടതില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ധനം കൊടുക്കലാണ്. എന്നാൽ ബാക്കിയുള്ളവരുടെ അതിലുള്ള പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ധനം കൊണ്ട് കച്ചവടം നടത്തുക, ആ കച്ചവടവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നോക്കുക, റിസ്ക് അതുമായി ബന്ധപ്പെട്ട റിസ്കുകൾ എടുക്കുക എന്നതുമാണ്. അങ്ങനെ വരുമ്പോൾ അത്തരം ആളുകൾക്ക് അവർ റിസ്ക് എടുക്കുന്നതിനുള്ള ഒരു ശമ്പളം നിശ്ചയിച്ച് ശമ്പളം അവർക്ക് എടുക്കുന്നതിന് വിരോധമില്ല. എന്നാൽ ഈ കച്ചവടം നഷ്ടമായി കഴിഞ്ഞാൽ സൈലന്റ് പാർട്ട്ണർമാരായിട്ടുള്ള ആളുകൾക്ക് അവർ അടച്ച തുക തന്നെ തിരിച്ചു നൽകേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ ആ കച്ചവടം ഒരിക്കലും തന്നെ ഇസ്ലാമികമായി ശരിയാവുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഇതൊരു പലിശയുടെ ഒരു രൂപമാണ് ഇവിടെയും കടന്നു വരുന്നത്. പണ്ഡിതന്മാർ പറയുന്നത് കാണാം, കുല്ലു കർലിൻ ജറനഫ് എൻ ഫഹുവ റിബ, കടത്തിൻ്റെ ഭാഗമായി എന്തു ലാഭം ഉണ്ടായിക്കഴിഞ്ഞാലും ആ ലാഭമൊക്കെ അത് പലിശയുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുക എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കാരം ചില സന്ദർഭങ്ങളിൽ 5, 7, 9 എന്നീ റക്കാത്തുകൾ തുടർച്ചയായി നിസ്കരിച്ച് ഒരു അത്തഹിയാത്ത് മാത്രം ചൊല്ലി സലാം വീട്ടിയതായി കേട്ടിട്ടുണ്ട്. എനിക്കറിയേണ്ടത് ഉറക്കിൽപ്പെട്ട് സുബഹിബാങ്കിൻ്റെ തൊട്ടു മുമ്പായി ചില സമയത്ത് ഉണരാറുണ്ട്. 11 റക്കാത്ത് ഒരുമിച്ച് നിസ്കരിച്ച് ഒരു അത്തഹിയാത്തിൽ സലാം വീട്ടി പൂർത്തീകരിക്കാമോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ സംശയം.
0: രാത്രി നിസ്കാരം 11 റക്അത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നത്. ഇത് വ്യത്യസ്തങ്ങളായ രീതികളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുമുണ്ട്. ഇതിൽ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ ഒറ്റ അത്തഹിയാത്ത് മാത്രം ഇരുന്നു കൊണ്ട് സലാം വീട്ടുന്ന രീതി 11 റക്അത്ത് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ 10 റക്അത്ത് നിസ്കരിച്ച് അത്തഹിയാത്തിലിരുന്ന് പിന്നീട് സലാം വീട്ടാതെ 11-ാമത്തെ റക്അത്തിലേക്ക് വന്ന് 11-ാമത്തെ റക്അത്ത് പൂർത്തീകരിച്ച് അത്തഹിയാത്തും സ്വലാത്തും ദുആകളുമൊക്കെ ചൊല്ലി സലാം വീട്ടുന്ന രീതി സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ആ രീതി ഈ വിഷയത്തിൽ സ്വീകരിക്കാവുന്നതാണ്. അല്ലാഹു അഅലം.
2: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം.

0: താബിഈ പണ്ഡിതന്മാരിൽ പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു ഉർവത്ത് ഇബ്നു ജുബൈർ റഹിമഹുള്ള. അദ്ദേഹം മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. അങ്ങനെ കാലിന് അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഒരു പരിക്ക് പറ്റിയാണ്, ഒരു പഴുപ്പ് വന്നു കാലിന്.
1: മദീനയിൽ നിന്ന് ദമസ്കസിലേക്ക് പോകുന്ന യാത്രയിൽ
0: അപ്പോൾ പരിക്ക് വന്നപ്പോൾ പഴുപ്പുണ്ടായി. അത് പിന്നെ കുറച്ച് കലശലാണ്, പ്രയാസമാണ് എന്ന് കണ്ടപ്പം അന്നത്തെ ഖലീഫ വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ വൈദ്യന്മാർ, ഏറ്റവും അന്നത്തെ കിട്ടാവുന്ന ഏറ്റവും നല്ല വൈദ്യന്മാരൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇത് കാൽപാദം മുറി പറ്റിയ പഴുപ്പ് വന്ന ഭാഗം മുറിച്ച് മാറ്റണം, അല്ലെങ്കിൽ അത് വീണ്ടും കൂടി മറ്റുള്ള ഭാഗങ്ങളിലേക്കും പരക്കും, അതിനുശേഷം പ്രയാസവും, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അങ്ങനെ ഇവരങ്ങനെ നടത്താണ്, കാല് മുറിക്കാൻ അല്ലെങ്കിൽ കാൽപാദം മുറിച്ചിട്ട് പിന്നെ ചെറിയ രൂപത്തിൽ പിന്നെ അനസ്തേഷ്യ ഒന്നും ഇല്ലാതെ എന്നാണ് അറിഞ്ഞത്. കാൽപാദം മുറിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം അതിലേക്ക് നോക്കി പറഞ്ഞൊരു വാചകം അദ്ദേഹത്തിന് മകൻ പങ്കുവെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം, ഇന്നല്ലാഹ യഅലമു അന്നി മാ മശയ്തു ബിക്കി ഇലാ മഅസിയത്തിൻ ഖത്തു വ അന അഅലം. വളരെ ചിന്തനീയമായ, നമ്മളൊക്കെ എല്ലാവരും ശരിക്ക് മനസ്സിൽ കൊത്തിവെക്കേണ്ട ഒരു വാചകമാണിത്. അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ യഅലമു അന്നി മാ മശയ്തു ബിക്കി, കാൽപാദത്തിലേക്ക് നോക്കിയിട്ട് പറയാണ് എൻ്റെ കാൽപാദമേ അള്ളാഹ്ക്കറിയാം, മാ മശയ്തു ബിക്കി ഞാൻ നിന്നെ കൊണ്ട് നടന്നിട്ടില്ല, ഇലാ മഅസിയത്തിൻ ഖത്തു ഒരു തിന്മയിലേക്ക്, അള്ളാഹു അരുതെന്ന് പഠിപ്പിച്ച ഒരു തിന്മയിലേക്കും എൻ്റെ കാൽപാദമേ നിന്നെയും കൊണ്ട് ഞാൻ പോയിട്ടില്ല, അന ആലം ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തിന്മയിലേക്കും നിന്നെയും കൊണ്ട് പോയിട്ടില്ല എന്നൊരു വാചകമാണ് അദ്ദേഹം അവിടെ
1: മുറിച്ചകാലിങ്ങനെ
0: കൊണ്ടുവന്നപ്പോൾ അതിനെ നോക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാചകമാണ്. അപ്പോൾ ജീവിതകാലം അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അവൻ്റെ മാർഗത്തിൽ മാത്രം ഉപയോഗിക്കാൻ, അല്ലെ നന്ദി കാണിക്കുന്ന മാർഗത്തിൽ മാത്രം,
1: അതെ
0: ഹറാമിലേക്ക് പോകാതെ,
1: അതെ ഹറാമിലേക്കും പോകാതെ
0: അദ്ദേഹം വളരെ ഒറ്റ വാചകത്തിൽ നിന്ന് മനസ്സിലാകും എത്രമാത്രം ശ്രദ്ധ അദ്ദേഹം ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ട്.
1: നമ്മൾ ആളുകൾക്കാണ് അങ്ങനൊന്നും
0: പറയാൻ കഴിയുള്ളു.
1: തീർച്ചയായിട്ടും
0: അള്ളാഹ്ക്ക് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും ഇതായിട്ട് പറയുന്നത്, തുടങ്ങണത് തന്നെ ഇന്ന അള്ളാഹ് ആലം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അത്രയും നമ്മൾ വിശ്വാസികളായിരിക്കും, ഇതിൽ നിന്നൊരു പാഠം നിലക്ക് നമ്മൾക്ക് ലഭിച്ച കണ്ണ് കാത് എല്ലാം മാഷാല്ലാ പീസ് റേഡിയോന്റെ ശ്രോതാക്കള് കേൾവി എന്ന് പറയുന്നതിനെ ഏറ്റവും, അതെ ഏറ്റവും നല്ല മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്,
1: ഉപയോഗപ്പെടുത്തുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് പിന്നെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളതല്ലേ, ഇപ്പൊ ശരിക്ക് നമ്മൾക്ക് അത്രയും ജീവിതത്തിൽ ഒരു സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നുള്ളത് തന്നെ ഒരു ധൈര്യമാണ്. ആ ധൈര്യത്തിൽ നിന്നാണല്ലോ ഇപ്പൊ ആ വാക്കുണ്ടാകുന്നത്. അതായത് കാല് മുറിച്ചു കൊണ്ടുവന്നു ആ സമയത്ത്, ഇപ്പൊ കാൽപാദം മുറിച്ചു കൊണ്ടുവന്ന സമയത്ത് പറയണെന്ത്, ഞാൻ അറിഞ്ഞുകൊണ്ട് അല്ലേ. അത് വല്ലാത്ത നമ്മുടെയൊക്കെ ഒരു മനസ്സിനെ നമുക്കൊരു ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത്, നമ്മുടെ ഓരോ അവയവങ്ങളും റഹ്മാന റബ്ബിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമ്പോൾ അറിഞ്ഞുകൊണ്ട് റബ്ബെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്ന അല്ലേ, ആ ഒരു പോയിന്റ് ഒരു വളരെ നമുക്കൊരു മനസ്സ് തറക്കുന്ന ഒരു പോയിന്റ് കൂടിയാണ്.
2: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
3: റെയിൽവേയിൽ 4098 ഒഴിവ്. റെയിൽവേയിലെ ജൂനിയർ എഞ്ചിനീയർ, ഡിപ്പോ മെറ്റീരിയൽ സൂപ്രണ്ട്, കെമിക്കൽ ആൻഡ് മെറ്റലർജിക്കൽ അസിസ്റ്റന്റ് തസ്തികകളിലെ 4098 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ എംപ്ലോയ്മെന്റ് ന്യൂസ് വഴി പ്രസിദ്ധീകരിച്ചു. ഓഗസ്റ്റ് 14 മുതൽ സെപ്റ്റംബർ 13 വരെ ഓൺലൈനായി അപേക്ഷകൾ നൽകാം. പ്രായം 18 മുതൽ 33 വരെ, ശമ്പളം 35,400. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച മറ്റു വിശദാംശങ്ങളും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് തൊഴിൽ വീഥിയിലും മറ്റു തൊഴിൽ പ്രസിദ്ധീകരണങ്ങളിലും ലഭിക്കുന്നതാണ്. റെയിൽവേയിൽ 4098 ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം RRB തിരുവനന്തപുരം .gov.in.
4: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ നാം കേൾക്കുന്നത് നേർരേഖ. ഇനി എന്തു പഠിക്കാൻ? മുൻകാലങ്ങളിൽ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലരിവട്ടം പ്രോഗ്രാമിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകളാണ് നേർരേഖ പരിപാടിയിലൂടെ വീണ്ടും ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരണം പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. വ്യവസ്ഥാപിതമായ പഠനങ്ങൾ ദീനീ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നടത്തണം. നമ്മൾ ജീവിതത്തിൽ സമയ ക്രമീകരണങ്ങൾ വരുത്തി, സന്ദർഭങ്ങൾ ഉണ്ടാക്കി, അവസരങ്ങളെ പ്രയോജനപ്പെടുത്തി അത്തരം പഠനങ്ങൾ അനിവാര്യമാണ്. കാരണം അറിയാതിരിക്കുക എന്നുള്ളത് നമുക്ക് വലിയ നഷ്ടങ്ങൾ, പ്രത്യേകിച്ച് പരലോകത്ത് നമുക്ക് സംഭവിപ്പിക്കും. കാരണം അവിടെ വിജയത്തിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണല്ലോ ദീനിൽ മുഴുവനായിട്ടുള്ളത്. അതുകൊണ്ട് പരലോകത്തേക്ക് നമുക്ക് കിട്ടേണ്ട ഒരു പ്രയോജനം ഇവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിയാത്തത് കൊണ്ട് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു നഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ വഹദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് നമ്മൾ പറയുമ്പോൾ അത് ചൊല്ലുന്നതിൻ്റെ ഒരു പ്രയോജനത്തെക്കുറിച്ചൊരു അറിവ്, ഒരു ഹദീസ് നമ്മൾ കേൾക്കുമ്പോൾ 100 നന്മകൾ എഴുതപ്പെടും, അതേപോലെ തന്നെ 100 തിന്മകൾ മായ്ക്കപ്പെടും. അതേപോലെ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ പിശാചിൽ നമുക്ക് സുരക്ഷ ലഭിക്കും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴാണല്ലോ അത് ചൊല്ലാൻ നമുക്ക് തോന്നുക. അങ്ങനെ തോന്നിയാൽ നമുക്ക് കിട്ടുന്ന 100 നന്മകളാണ് ലഭിക്കുന്നത്. നമ്മളിൽ സംഭവിച്ചു പോയ മഹാപാപങ്ങളല്ലാത്ത 100 തിന്മകളും ആയിക്കപ്പെടും. അപ്പോൾ അറിവ് അത്രയും പ്രധാനമാണ്. ഹദീസുകളെ അന്വേഷിച്ചുകൊണ്ട് സ്വഹാബത്തിൽ പിൽക്കാലഘട്ടത്തിലെ ഉത്തമരായ ആളുകൾ ഹദീസുകൾ അന്വേഷിച്ചുകൊണ്ട് മാസങ്ങളുടെ വഴിദൂരങ്ങൾ സഞ്ചരിച്ചിരുന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഭൗതികമായൊരു ആവശ്യത്തിന് വേണ്ടി ഒരു മാസം യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നൂല. എന്നാൽ മതപരമായൊരറിവ് കിട്ടാൻ വേണ്ടി സ്വന്തം വീട്ടുമുറ്റത്ത് നടക്കുന്ന ഒരു ദീനീ ക്ലാസ്സിലേക്ക് പോലും പോകാൻ സൗകര്യമോ സന്ദർഭമോ സമയമോ ഉണ്ടാക്കാത്ത ആളുകളുണ്ട്. എന്നാൽ ഒരു ഹദീസിൻ്റെ ഒരു വാക്ക് കിട്ടാൻ മാസങ്ങളോളം വഴിദൂരം സഞ്ചരിച്ചവരാണ് നമ്മുടെ പൂർവികന്മാർ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒന്ന് വിശ്രമിക്കുകയോ അവിടുത്തെ ആതിഥ്യങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അന്വേഷിച്ചു വന്ന ഹദീസ് നബി വചനം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. കാരണം അതിപ്പോൾ പറഞ്ഞു തന്നാൽ എത്രയും നേരത്തെ അറിയാം. കാരണം അടുത്ത നിമിഷം മരണപ്പെട്ടു പോയാൽ അതറിയാതെ മരണപ്പെട്ടു പോകുമല്ലോ എന്ന ആശങ്കപ്പെട്ട പൂർവികന്മാരുടെ പിൻഗാമികളാണ് നമ്മൾ. അതുകൊണ്ട് അറിവ്, വ്യവസ്ഥാപിതമായ പഠനം, അന്വേഷണം, അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇപ്പോൾ നമ്മളെല്ലാവരും വ്യവസ്ഥാപിതമായി പഠിക്കേണ്ട ഒരു കാര്യമാണ് നമസ്കാരം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ നമസ്കാരത്തിൻ്റെ ഓരോ പ്രാർത്ഥനകളും ഓരോ രൂപങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ ആരാധന ഏറ്റവും അർത്ഥവത്തായി നമുക്ക് നിർവഹിക്കാൻ പറ്റുക, ആത്മാവോടുകൂടെ നിർവഹിക്കാൻ പറ്റുക. ഇപ്പോൾ വളരെ ലളിതമായൊരു സംഗതി നമ്മൾ പറയാം. ഇപ്പോൾ റുക്കോയിൽ നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് സുബ്ഹാന റബ്ബിയൽ അദീം. ഒരുപക്ഷെ നമ്മളതിൻ്റെ അർത്ഥം കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ആ വാക്കുകൾ എന്തുമാത്രം വിശാലമായ അർത്ഥങ്ങൾ നമുക്ക് നൽകുന്നു എന്നതിനെക്കുറിച്ച് വ്യവസ്ഥാപിതമായി പഠിക്കുന്ന ഒരാൾക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സുബ്ഹാന, അതൊരു നാമമാണ്. ആ നാമം എന്ത് ആശയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? അള്ളാഹുവിനെ തൻസീഹ് ചെയ്യാണ്, തസ്ബീഹ് ചെയ്യാന്ന് പറഞ്ഞാൽ തൻസീഹ് ചെയ്യാന്ന് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക. ഇപ്പോൾ പരിശുദ്ധപ്പെടുത്തുക എന്ന് മലയാളത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടതാണ്. എന്താണ് സുഹൃത്തുക്കളെ ഈ പരിശുദ്ധപ്പെടുത്തൽ? ആ ഒരു പദം ഉൾക്കൊള്ളുന്ന ആശയം എന്താണ്? ഒന്നാമത്തത്, യാതൊരു വിധത്തിലുള്ള നുക്സാനുകളും കുറവുകളും അള്ളാഹുവിന് ഇല്ല എന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു എല്ലാവിധ കുറവുകളിൽ നിന്നും, ജഹിൽ അറിവില്ലായ്മ, അജിസ് അശക്തി, അതേപോലെ തന്നെ ലഅഫ് ദുർബലത, മൗത്ത്, മരണം, അതേമാതിരി നൗമ്, ഉറക്കം, ഇതുപോലെയുള്ള യാതൊരുവിധ ന്യൂനതകളും അള്ളാഹുവിനു ഇല്ല എന്നാണ് അതിൻ്റെ ഒരർത്ഥം. ഇത്തരം കുറവുകൾ, ഒരാൾക്ക് കുറവായി പറയാവുന്ന ഇത്തരം കാര്യങ്ങൾ, ഇതൊരിക്കലും അള്ളാഹുവിനു ഇല്ല എന്നാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയുടെ ഒരു വശം അതാണ്. രണ്ടാമത്തെ വശം എന്താണ്? അള്ളാഹുവിൻ്റെ കഴിവുകൾ, ആ കഴിവുകൾ ന്യൂനതകളില്ലാത്ത കഴിവുകളാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹു സൃഷ്ടിപ്പ് നടത്തുന്നു. അള്ളാഹു സൃഷ്ടിപ്പ് നടത്തുക എന്ന കുദറത്ത് അള്ളാഹുവിനുണ്ട്. പക്ഷെ സൃഷ്ടിപ്പ് നടത്തുന്നതിലൂടെ ക്ഷീണം സംഭവിക്കുക എന്ന ഒരു നുക്കുസാൻ, ഒരു കുറവ് അള്ളാഹുവിനുണ്ടാകുന്നില്ല. വലക്കത് ഖലഖന സമാവാത്തി വൽ അർദ് വമാ ബൈനഹുമാ ഫീ സിത്തത്തി അയ്യാം വമാ മസ്സനാ മിൻ ലുഗൂബ്. തീർച്ചയായും ആകാശഭൂമികളെയും അതിൻ്റെ ഇടയിലുള്ളതിനെയും 6 ദിനങ്ങളിലായി നാം ആണ് സൃഷ്ടിച്ചത്. വമ മസ്സനാമിൻ ലുഗൂബ്, ഒരു ക്ഷീണവും നമ്മെ ബാധിക്കുകയില്ല എന്നാണ്. ഒരു ക്ഷീണവും നമ്മളെ ബാധിക്കുകയില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കഴിവുകൾ ഒരു ന്യൂനതയെയും സ്വീകരിക്കാത്ത, ഒരു കുറവും സംഭവിക്കാത്തതാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും കഴിവുകളും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാണ് രണ്ടാമത്തത്. അതിൽ നിന്ന്, അപ്പോൾ എല്ലാ ന്യൂനതകളിൽ നിന്നും, എല്ലാ കുറവും, അതിൻ്റെ പൂർണ്ണതയ്ക്ക് ഭംഗം വരുത്തുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാകുന്നു എന്നതാണ് മറ്റൊരു കാര്യം. മൂന്നാമത്തത്, ഒരു സൃഷ്ടിയോടും അള്ളാഹുവിനെ സാദൃശ്യപ്പെടുത്തുന്നില്ല. അങ്ങനെ സാദൃശ്യപ്പെടുത്തുമ്പോഴും അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ കുറവ് വരുത്തുന്നതാണ് ആ പ്രവൃത്തി. ഒരിക്കലും അള്ളാഹുവിനെ ഒരു സൃഷ്ടിയോട് സാദൃശ്യപ്പെടുത്താൻ പറ്റും. സൃഷ്ടിയോട് സാദൃശ്യപ്പെടുത്തുമ്പോൾ എന്താണ്? അള്ളാഹുവിൻ്റെ നുക്സാൻ ഉണ്ടെന്ന് വരലാണ് അതുപോലെ ഉണ്ടാകുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, വാളിന് വടിയേക്കാൾ മൂർച്ചമുണ്ട്. വാളിന് വടിയേക്കാൾ മൂർച്ചയുണ്ട്, ഏറ്റവും മൂർച്ചയുള്ള ഒന്നാണ് വാള്. അതിന് നമ്മൾ വടിയുമായി ബന്ധപ്പെടുത്തുമ്പോൾ വാളിന് കുറവ്, വാളിൻ്റെ മഹത്വത്തിന് കുറവ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. അതിന് അള്ളാഹുവിനെ മറ്റൊരു സൃഷ്ടിയുമായും മുഷാഭഹത്ത് സാദൃശ്യപ്പെടുത്താൻ പാടില്ല എന്നതാണ്. ഇങ്ങനെ 3 വശങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധി എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്നു. നമ്മൾ വളരെ ലളിതമായി റുക്കോയിൽ പറയുന്ന ഒരു പ്രാർത്ഥനയുടെ, ഒരു ദിക്കറിൻ്റെ വിശകലനമാണ് നമ്മൾ ഈ നടത്തുന്നത്. ഞാൻ പറഞ്ഞത് എന്ത് പഠിക്കാനുണ്ട് എന്ന് ചിലരുടെ മനസ്സിൽ ചോദിക്കുന്നുണ്ട്. പഠിക്കണം പഠിക്കണം എന്ന്, എന്താ പഠിക്കാനുള്ളത്, എന്താണ് അറിയാള്, നമുക്ക് അറിയില്ലേ, നമ്മൾ മദ്രസ പഠിച്ചതല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയാണ്. പിന്നെ അള്ളാഹുവിൻ്റെ മഹത്തായ 2 നാമങ്ങളാണ് റബ്ബി അല്ല അലീം, റബ്ബ് അതേപോലെ തന്നെ അലീം, റബ്ബ് അലീം. എന്താണ് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വാക്കാണത് റബ്ബ് എന്നുള്ളത്. അതേപോലെ തന്നെ അൽ അലീം എന്നുള്ളത് എന്താണ്? അളമത്ത്, മഹത്വം. മഹത്വം എന്നത് അള്ളാഹുവിൻ്റെ ദാത്തിലുമുണ്ട് സിഫത്തിലുമുണ്ട് മഹത്വം. അള്ളാഹുവിൻ്റെ ദാത്തിലുമുണ്ട് സിഫത്തിലുമുണ്ട് മഹത്വം. ദാത്തിലുള്ള മഹത്വം എന്താണ്? അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. അള്ളാഹുവിനേക്കാളും വലിയ മറ്റൊന്നില്ല. അള്ളാഹുവിനേക്കാളും വലിയ മറ്റൊന്നില്ല. ആകാശത്തെ നാം ചുരുട്ടുന്നതാണ്, ഒരു ഗ്രന്ഥത്തിൻ്റെ ഏടിനെ ചുരുട്ടുന്നത് പോലെ. അങ്ങനെ ആദ്യം നാം സൃഷ്ടിച്ച അവസ്ഥയിലേക്ക് പ്രപഞ്ചത്തെ മാറ്റും എന്ന് അള്ളാഹു പറയുന്നു. ഏറ്റവും ലളിതമായ കാര്യമാണ് ഒരു കടലാസ് ചുരുട്ടുക എന്ന് പറഞ്ഞാൽ. അത്രയും നിസ്സാരമാണ് ഈ മഹാപ്രപഞ്ചം എന്നാണ് പറയുന്നത്. ആകാശഭൂമികളും 7 ആകാശങ്ങളും 7 ഭൂമികളും പരമകാരുണ്യകൻ്റെ കയ്യിൽ എന്തുമാത്രമാണ്? നമ്മളിൽ ഒരാൾ ഒരു ചെറിയ ധാന്യമണി നമ്മുടെ കയ്യിൽ വെക്കുന്നത് പോലെയുള്ളൂ ഈ മഹാപ്രപഞ്ചം അള്ളാഹുവിൻ്റെ കയ്യിൽ എന്ന് പറയുമ്പോൾ എത്ര വലുപ്പമാണ്, അളമത്താണ് അള്ളാഹുവിനെ കൽപ്പിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അങ്ങനെ തന്നെയാണ്. അത് ഏറ്റവും മഹത്വം നിറഞ്ഞതാണ്. വലഹുൽ മസലുൽ അഅല വഹുൽ അസീസുൽ ഹക്കീം, ഏറ്റവും ഉന്നതമായ സ്ഥാനം, മഹത്വ അവസ്ഥ അള്ളാഹുവിനാണ് ഉള്ളത് എന്നാണ്. ഈ ഒരു ചെറിയൊരു ദിക്കറിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്ര വിശാലമാണ് ആശയം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം ശ്രമിക്കണം. നമ്മുടെ അറബി ഭാഷയിലുള്ള അറിവില്ലായ്മ, നമ്മുടെ സാഹചര്യങ്ങൾ, തിരക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലെയുള്ള ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ, അതേപോലെ തന്നെ വ്യവസ്ഥാപിതമായ പഠന സംരംഭങ്ങളിൽ പേര് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ പരീക്ഷകൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തന്നെ കൂടുതൽ ചൈതന്യം പകർന്നു നൽകും. അറിവ് വർദ്ധിച്ചു കിട്ടുക എന്നത് ഒരു വിശ്വാസിയുടെ അടങ്ങാത്ത ആഗ്രഹമാണ്. റബ്ബിസ്ദിന ഇൽമൻ, അറിവ് പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും പ്രയോഗവൽക്കരിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
0: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു. ഇന്നത്തെ നേർരേഖയിൽ നാം കേട്ടത് ഇനി എന്ത് പഠിക്കാൻ, അവതരിപ്പിച്ചത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.

0: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പോ ചെയ്യേണ്ട പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA-യിലേക്കും മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്യുസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിങ് ഇതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുക.
1: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ. ഇന്നത്തെ ഖുർആൻ പാഠങ്ങളിൽ ജിന്നുകളുടെ കഴിവുകൾ. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജിന്നുകളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ മനസ്സിലാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമലക്ക അസ്ലം തു അബിക്ക ആമൻ തു അലൈക്ക തവക്കൽത്തു എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന. എന്നിട്ട് ആ ഹദീസിൻ്റെ അവസാനത്തിൽ പ്രവാചകൻ പറയുന്നത് വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ എന്നാണ്. അഥവാ ജിന്നുകളും മനുഷ്യന്മാരും മരണപ്പെടും. അപ്പം എന്നെന്നും ജീവിച്ചിരിക്കുക എന്നുള്ളത് ജിന്നുകൾക്കും ലഭിച്ചിട്ടില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മാത്രമുള്ള വിശേഷണമാണ്. അത് ഒരു മഖ്ലൂഖിനും ഒരു സൃഷ്ടിക്കും ഇല്ല തന്നെ. ജിന്നുകൾ അവരും മനുഷ്യന്മാരെപ്പോലെ തന്നെ മരണപ്പെട്ടു വീഴുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇബിലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് ഇബിലീസ് അല്ലാഹുവിനോട് ലോകാവസാനം വരെ ജീവിക്കുവാനുള്ള അവസരം ചോദിക്കുമ്പോൾ അല്ലാഹു പറയുന്നുണ്ട് ഇന്നക മിനൽ മുൻദരീൻ, അങ്ങനെ അവസരം നൽകപ്പെട്ടവരിൽ നീയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഇവിടെ ഈ ആയത്തിനെ വിശദീകരിച്ച് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുള്ള പറയുന്നത് അൽ ആയത്തു ദലീലുൻ അലാ അന്നഹും യമൂതൂൻ, ഈ ആയത്ത് അറിയിക്കുന്നത് ജിന്നുകൾ മരണപ്പെടും എന്നുള്ളത് തന്നെയാണ്. ഇബിലീസിന് മാത്രമാണ്, അവരുടെ നേതാവായ ഇബിലീസിന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ലോകാവസാനം വരെ ജീവിക്കുവാനുള്ള അവസരം നൽകിയിട്ടുള്ളത്. മറ്റുള്ളവരെല്ലാം മരണപ്പെട്ടു വീഴുന്നതാണ് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ അവർക്ക് ധാരാളം കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. ഇപ്പോൾ സൂറത്തു സബ്ഇൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പറയുന്നിടത്ത് അദ്ദേഹത്തിന് ജിന്നുകളെ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നല്ലോ. അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുമ്പോൾ 13-ാമത്തായത്തിൽ അള്ളാഹു പറയുന്നത് യഅമലൂന ലഹു മാ യശാഉ മിൻ മഹാരീബ വതമാസീല വജിഫാനിൻ കൽജവാബി വഖുദൂരിർ റാസിയാത്. അദ്ദേഹത്തിന് വേണ്ടി അഥവാ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി മണ്ഡപങ്ങൾ അഥവാ കൂറ്റൻ കെട്ടിടങ്ങൾ, അതുപോലെ പ്രതിമകൾ, ജലാശയങ്ങളെപ്പോലുള്ള വമ്പിച്ച തൊട്ടിപ്പാത്രങ്ങൾ, ഇളകാതെ ഉറച്ചു നിൽക്കുന്ന കിടാരങ്ങൾ, ഇങ്ങനെ അദ്ദേഹം സുലൈമാൻ നബി ഉദ്ദേശിക്കുന്നത് ആ ജിന്നുകൾ പണിതു കൊടുത്തിരുന്നു. അപ്പോൾ ഉന്നത സൗധങ്ങൾ, വമ്പിച്ച പ്രാർത്ഥനാ മണ്ഡപങ്ങൾ മുതലായ കൂറ്റൻ കെട്ടിടങ്ങൾ അഥവാ മെഹ്റാബുകൾ, ഇതൊക്കെ ജിന്നുകൾ ഉണ്ടാക്കിക്കൊടുത്തിരുന്നു എന്നാണ്. അതൊന്നും ഒരുപക്ഷെ മനുഷ്യന് കഴിഞ്ഞോളണം എന്നില്ല. അപ്പോൾ ഇത് അള്ളാഹു സുബ്ഹാനഹു വതാല ജിന്നുകൾക്ക് നൽകിയ ചില പ്രത്യേക ശക്തിയെയും കഴിവിനെയും അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ 38-ാം അധ്യായമായ സൂറത്തു സ്വാദിൻ്റെ 36-37 ആയത്തുകളിലും അള്ളാഹു സുബ്ഹാനഹു വതാല അവരെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഫസഖർനാ ലഹു റീഹ തജ്രീബി അംരിഹി റുഖാഅൻ ഹൈസു അസാബ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയാം, അദ്ദേഹത്തിന് നാം അപ്പോൾ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു, അത് അദ്ദേഹത്തിൻ്റെ കൽപ്പനപ്രകാരം അദ്ദേഹം ഉന്നം വെച്ചിടത്തേക്ക് സൗമ്യമായ നിലയിൽ അഥവാ നിഷ്പ്രയാസം സഞ്ചരിക്കുമായിരുന്നു എന്ന് അള്ളാഹു പറയാണ്. വശയാത്വീൻ കുല്ല ബന്നാഇൻ വഗവാസ്, എല്ലാവിധ കെട്ടിട നിർമ്മാണക്കാരും സമുദ്രത്തിൽ മുങ്ങൽക്കാരുമായ പിശാചുക്കളെയും കീഴ്പ്പെടുത്തി കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വതാല അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് തന്നെയാണ് പറയുന്നത്. ഇതുപോലെ തന്നെ സൂറത്തു നംലിൻ്റെ 38-39 ആയത്തുകളിൽ അവരുടെ വേഗതയുടെ കഴിവിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്. അതുപോലെ സൂറത്തു ജിന്നിൻ്റെ തന്നെ 9-ാമത്തെ ആയത്തിൽ ആകാശലോകങ്ങളിലേക്ക് അവർക്ക് സഞ്ചരിക്കാനുള്ളവരുടെ കഴിവിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്. അതുപോലെ സൂറത്തു അംബിയാഇൻ്റെ 82-ാമത്തെ ആയത്തിൽ അവരുടെ കഴിവിനെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ഇങ്ങനെ ധാരാളം മനുഷ്യനേക്കാളുള്ള അവരുടെ കഴിവുകളെക്കുറിച്ചുള്ള പരാമർശം പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്. അതിന് പുറമെ ഹദീസുകളിലും ധാരാളമായി നമുക്ക് അത് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്, അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് അതുപോലെ അതിൽ വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല യഥാർത്ഥ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹ് ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, ജിന്നുകളുടെ കഴിവുകൾ. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം, പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: Peace Radio, tuned to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവും ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത് എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദഖ കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഒരു സുദീർഘമായ പ്രാർത്ഥനയാണ് നാം പഠിച്ചത്. അതിൻ്റെ പകുതി അല്ലെങ്കിൽ അതിൻ്റെ അവസാന ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൻ്റെ അവസാനത്തെ ആ ഒരു ഭാഗം, റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി വഅദാബിൻ ഫിൽ ഖബർ, ഇതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഭാഗത്തിൻ്റെ അർത്ഥം, എൻ്റെ റബ്ബേ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിലെ ദുരിതത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ്. അതുപോലെ നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഈ ഒരു ഭാഗം നമുക്ക് ആവർത്തിക്കാം. റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി വഅദാബിൻ ഫിൽ ഖബർ. റബ്ബി അഊദു ബിക മിനൽ കസലി റബ്ബി അഊദു ബിക മിനൽ കസലി റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി വസൂഇൽ കിബരി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി മിൻ അദാബിൻ ഫിന്നാരി വഅദാബിൻ ഫിൽ ഖബർ വഅദാബിൻ ഫിൽ ഖബർ റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി വഅദാബിൻ ഫിൽ ഖബർ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഈ പ്രാർത്ഥനയിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൻ്റെ പൂർണ്ണ ഭാഗം നമുക്ക് ആവർത്തിക്കാം. أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار വഅദാബിൻ ഫിൽ ഖബർ. ഇതാണ് നാം ഇത്രയും മൂന്ന് ക്ലാസ്സുകളിലായിക്കൊണ്ട് പഠിച്ച പ്രാർത്ഥന. പ്രാർത്ഥന മനഃപ്പാഠമാക്കി കഴിഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥന പഠനം. രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കുടുംബാംഗങ്ങളിൽ കുളിർത്തന്നിലായി വിരുന്നെത്തുന്ന സ്നേഹക്കൂടിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് പങ്കാളികളോട് ചില ഉപദേശ നിർദ്ദേശങ്ങളുമായി ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പമുള്ളത് ഷമീം എം വണ്ടൂർ, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ. അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്നേഹക്കൂടിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് നമ്മോടുകൂടെ ടീച്ചറും ട്രെയിനറുമായ ഷമീം സുലാഹിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്നേഹക്കൂടിൽ ഇന്ന് എടുക്കുന്ന വിഷയം സ്നേഹക്കൂടിൻ്റെ ഫീഡ്ബാക്കിലൂടെ വന്ന ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ നിർദ്ദേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്നത്തെ ചർച്ച നമ്മൾ ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ വൈവാഹിക ജീവിതം പലപ്പോഴും ഒന്നോ രണ്ടോ മാസങ്ങൾ, അല്ലെങ്കിൽ ഒരു ആറുമാസം, അത് കഴിഞ്ഞാൽ പൊട്ടലും ചീറ്റലും ഡിവോഴ്സുമെല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏറെ ചർച്ചാ വിഷയമായ ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജീവിത പങ്കാളികളോട് എങ്ങനെ പെരുമാറണമെന്ന് പലപ്പോഴും പലർക്കും അത് അറിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ വിഷമമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈയൊരു സ്നേഹക്കൂടി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി എങ്ങനെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. നമ്മുടെ അതിഥിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
5: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
4: ഇപ്പോൾ ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞ പോലെ തന്നെ വിവാഹത്തിന് മുമ്പും അതുപോലെ തന്നെ ശേഷവുമൊക്കെ ഒരു ജീവിത പങ്കാളിയെ എങ്ങനെ പരസ്പരം, അതായതിപ്പോൾ ഭാര്യയാകട്ടെ ഭർത്താവാകട്ടെ, പരസ്പരം ഒരു ബഹുമാനമോ അല്ലെങ്കിൽ ഒരു ആദരവോ ഒന്നും ഇല്ലാതെ പോകുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതുമാത്രമല്ല, പൊതുവെ എടാ പോടാ എന്നുള്ളൊരു വിളി പൊതുവെ ഉണ്ട്. അതുമാത്രമല്ല, ഒരു വർഷം പോലും തികയാതെ എത്രയോ പിന്നെ ഡിവോഴ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ ഒരു ഗൈഡൻസ് ഈ വിഷയത്തിൽ സ്നേഹക്കൂടിൽ നിന്നും നമ്മൾ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മൈൻ. അമ്മാബാദ്. വളരെ സ്നേഹത്തോടുകൂടി ഈ ഒരു വിഷയത്തിലേക്ക് നമുക്ക് കടക്കുന്ന മുമ്പ് ആദ്യം അള്ളാഹു നമ്മുടെയൊക്കെ വൈവാഹിക ജീവിതം ഏറ്റവും നന്നായി, ഏറ്റവും നല്ലതായി നിലനിർത്തട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയിട്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. കാരണം മനുഷ്യരാണ്, മനുഷ്യരുടെ ഇന്നത്തെ ചിന്തകൾ ഒരു പക്ഷെ നാളെ ഉണ്ടാവണമെന്നില്ല, എപ്പോഴും മാറാം അല്ലേ, ഒരു നിസ്സാര സംഭവം മതി. അപ്പം അതുകൊണ്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക, അതാണ് ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് അല്ലേ. നിരന്തരമായ പ്രാർത്ഥന, എൻ്റെ ജീവിതം അതുപോലെ എൻ്റെ പങ്കാളിയുടെ ജീവിതം, ഞങ്ങളുടെ ജീവിതം, നമ്മുടെ മക്കൾ, നമ്മളുമായി ബന്ധം ഒക്കെ നല്ലതാവാൻ നിരന്തരം ഒരു പ്രാർത്ഥനയോടുകൂടിയിട്ട് ചെയ്തൊരു കാര്യം അതാണല്ലോ. നിങ്ങൾ ആലോചിക്കുക, ഏതൊരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങാൻ ആരംഭിച്ചെന്താ? ബിസ്മില്ല അല്ലേ. ഈവൻ ഭക്ഷണം കഴിക്കുമ്പോൾ, പുതിയൊരു വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മില്ല പറഞ്ഞ് തുടങ്ങി അതിൻ്റെ പ്രാർത്ഥനകൾ, ഏതൊരു കാര്യവും അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇപ്പോൾ ഒരു ഭാവി പങ്കാളിയോട് എങ്ങനെ ഇടപഴകണം എന്നുള്ളതിനെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യോ എന്നുള്ളൊരു ചോദ്യത്തിനാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരോട് നമുക്ക് ആദ്യം നിർദ്ദേശിക്കാനുള്ളത് ആദ്യം ബിസ്മില്ല പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് അല്ലേ. നല്ലൊരു തുടക്കം, അതൊരു അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം എന്താ അറിയാം, ഏറെ പലപ്പോഴൊക്കെ നമ്മൾ ചർച്ച ചെയ്ത അല്ലെങ്കിൽ ഇന്ന് ഏറെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ അവിടെ ആ ഒരു വിഷയം അവതരിപ്പിച്ച പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ സമയത്തിൻ്റെ ഒരു ഭൂരിഭാഗം സമയവും ചിലവഴിച്ചത് ആ ഒരു വിഷയം പറയുകയാണ്. വിവാഹത്തിനോടൊക്കെ നോ പറയുന്ന ഒരു പെൺകുട്ടികൾ ഇന്ന് കൂടി വരുന്നു എന്നുള്ളതാണ്.
4: തീർച്ചയായിട്ടും
5: വിവാഹപ്രായത്തിലേക്ക് എത്തിയ മക്കൾ, അവർക്ക് പഠനം പൂർത്തീകരിക്കണം. എന്നാൽ പഠനം പൂർത്തിയായാൽ കല്യാണം വേണം, അത് വേണ്ട, ഞാനൊന്ന് സ്റ്റേബിൾ ആവട്ടെ, ഒരു ജോലി ആവട്ടെ. ജോലി ആയ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തിനാണ് എനിക്കൊരു വിവാഹം, ഇപ്പോൾ അങ്ങനെയൊക്കെ അല്ല. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് പെൺകുട്ടികൾക്കിടയിൽ വല്ലാതെ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടികളൊക്കെ അതിൻ്റെ ഒരു അറിഞ്ഞോ അറിയാതെയൊക്കെ അതൊരു മറ്റെന്താ പറയുക, ക്രെഡിറ്റായിട്ട് കാണുന്നൊരവസ്ഥയാണ്. അതൊരിക്കലും ശരിയല്ല എന്നുള്ളതാണ്. പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്കൊരു സുരക്ഷിത്വ ബോധവും കാര്യങ്ങളൊക്കെ വീട്ടിൽ ഉപ്പമാരുണ്ടെങ്കിൽ അവർ, അതോടൊപ്പം തന്നെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ഭർത്താവ്, അങ്ങനെയുള്ളൊരു സുരക്ഷിതമായ നിലയിൽ മുന്നോട്ട് പോകുമ്പോഴേ അവർക്ക് എന്തുള്ളൂ, ഒരു ഐഡൻറ്റിറ്റി ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
4: അതിലൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ വിവാഹം ഇങ്ങനെ വേണ്ടാന്നുള്ള നീട്ടിക്കൊണ്ടുപോവുക, അതിലിപ്പോൾ ഒരു സമയ ഒരു പ്രായത്തിൻ്റെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ജോലി പഠനം കഴിയട്ടെ ജോലി ആവട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ കുട്ടികളും രക്ഷിതാക്കളും, ഇപ്പോൾ കഴിഞ്ഞൊരു ദിവസത്തെ നമ്മളൊരു ഫീഡ്ബാക്കിൽ ഒരു ഉമ്മ പറഞ്ഞത് 21 വയസ്സായാൽ കെട്ടിക്കും എന്നൊരു കുട്ടിയോട് പറഞ്ഞു. അപ്പോൾ 21 വയസ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതായിട്ടാണ് കാണുന്നത്. അതുപോലും 18 വയസ്സ് കെട്ടിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ക്രൂരത ചെയ്യുന്നത് പോലെയാണ് രക്ഷിതാക്കളോട് അല്ലെങ്കിൽ ആ ചെയ്യുന്ന രക്ഷിതാവിനോട് പലരും എന്ത് ചെയ്യണത് കാണുന്നത്. അപ്പോൾ 20 കഴിയട്ടെ 21 കഴിയട്ടെ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 29 വയസ്സായപ്പോഴാണ് ജോലി ആയത്. അപ്പോൾ അവളോട് ചോദിച്ചു ഇത്ര പേരൻ്റ്, നമുക്കിനി കല്യാണം ആലോചിക്കല്ലേ, ഈ 29 വയസ്സായ ഞാനിനി എന്തിനാണ് കല്യാണം കഴിക്കണേ, കാരണം ഇനിയിപ്പോൾ ഒരു പ്രസവം മറ്റുള്ളതൊക്കെ എനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് ആ സഹോദരി മറുപടി പറഞ്ഞു എന്ന് അവർ തന്നെ പറഞ്ഞു. സത്യത്തിൽ യഥാർത്ഥം അതാണ്. 29-30 ആയ പിന്നെ അവർക്ക് എവിടെ പ്രസവത്തിനും കുട്ടികളെ നോക്കാനും ഒക്കെ കഴിയുക.
5: ഇതിൻ്റെ പിന്നിൽ വരുന്ന ഒരു അജണ്ട പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കും, ഇങ്ങനത്തെ ഒരു ചിന്ത കടന്നു വന്നത് ഒരു വളരെ അടുത്ത
4: കാലത്ത്,
5: പ്രത്യേകിച്ച് നമ്മൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ഈ കൊറോണയ്ക്ക് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരു ക്ലോസ് ഒബ്സർവേഷൻ നടത്തിക്കഴിഞ്ഞാൽ, ഒരടുത്ത നിരീക്ഷണം നമ്മൾ നടത്തണമെങ്കിൽ ഈ കോസ്മെറ്റിക് ഐറ്റംസിനോട് അതുപോലെ ഒരു ഹാഷ്പോസ് ലൈഫിനോട് പെൺകുട്ടികൾ വല്ലാതെ ഇഴകി ചേർന്നിട്ടുണ്ട്. ഇത് വൻകിട കച്ചവട കമ്പനികൾ അവരുടെ കച്ചവടം പൊടി പൊടിക്കാൻ വേണ്ടി കേവലം ഒരു കസ്റ്റമേഴ്സ് ആക്കിയിട്ട് ഉപഭോഗ വസ്തുക്കളായിട്ട് പെൺകുട്ടികളെ സ്ത്രീകളെയും ആക്കി വെക്കുന്നുള്ളതാണ്. അത് നമ്മളെ മക്കൾ നമ്മുടെ പെൺകുട്ടികൾ അറിയാതെ പോവുകയാണ് അല്ലെ. അവരിത് വേണ്ട എന്ന് പറയുമ്പോൾ ആ വേണ്ട എന്ന് പറയുന്നതിലൂടെ വലിയ ഭീമമായ സംഖ്യ സമ്പാദിക്കുന്ന വൻകിട കമ്പനികളുണ്ട്.
4: തീർച്ചയായും
5: അവരുടെ മനസ്സിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകണം. അപ്പോൾ അതിന് വിവാഹമൊക്കെ ഒരു തടസ്സമാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച പോലെ എന്തൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ നടക്കലാണ് ലൈഫ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ നടന്ന ആളുകളൊക്കെ ഒരല്പം ദൂരം നടന്ന് പിന്നീട് സങ്കടപ്പെട്ട് തിരിച്ചു വന്ന് അന്നെടുത്ത തീരുമാനങ്ങൾ തെറ്റാണെന്ന് ഇപ്പോൾ തന്നെ എന്തുണ്ട്, കേവലം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ പലപ്പോഴും ഇങ്ങനത്തെ ഒരു ട്രെൻഡ് വന്നപ്പോൾ നമ്മളൊക്കെ ആലോചിക്കണമെന്ന് വെച്ചാൽ ഇത് മറ്റു പല വിദേശ നാടുകളിൽ അല്ല പാശ്ചാത്യ ലോകത്ത് അവർ ചവച്ച് തുപ്പിയ സംഭവങ്ങളാണ്.
4: തീർച്ചയായും
5: എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവരിതുപോലെ ക്രെഡിറ്റ് ആയി കണ്ടിരുന്ന അവസാനം ഇപ്പോൾ അവരൊക്കെ എന്ത് ചെയ്തറിയോ, ഒരു നോർമൽ ലൈഫിലേക്ക് ഒരു പിന്നെ കുടുംബ ജീവിതത്തിലേക്ക് തിരിച്ചു വരലാണ് ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ പരിഹാരമെന്ന് കണ്ടെത്തി

0: കളങ്കമുണ്ടാവുന്ന പ്രവർത്തനങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് ഓരോരുത്തർ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതും തന്നെയാണ് വലിയ പിന്നെ നല്ലൊരു ജീവിതത്തിന് നല്ലൊരു സുഗമമായ ജീവിതത്തിന് എന്ത് ചെയ്യും അനുഗുണമായി തീരുമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നു എന്ന വാക്കുകളല്ല, അതിനനുസരിച്ച പ്രവർത്തനങ്ങൾ നടത്താൻ എന്ത് ചെയ്യണം, രണ്ടുപേർക്കും സാധിക്കണം.
1: തീർച്ചയായിട്ടും ഈ ഒരു സംശയരോഗത്തിൻ്റെ പിന്നാലെ പോയ കുറേ സഹോദരിമാർ, ഭർത്താവിനെ എന്നും സംശയിക്കുന്ന ഭാര്യമാർ, അവർ വലിയ വലിയ മനോരോഗികളായി മാറിയത് നമുക്കറിയാം. അവരോട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നിങ്ങളുടെ പിന്നെ വസ്തുനിഷ്ഠമല്ലാത്ത കാര്യങ്ങൾ, വെറുതെ ഒരു സംശയത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യരുത്, അയാളെ നിരീക്ഷിച്ച് അയാളെ പരിശോധിച്ച് ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥയെ പോലെ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ഒരു മെസ്സേജ് വന്നാലും ഒക്കെ പരിശോധിച്ച് ആകെ ടെൻഷൻ അടിച്ച് ഡ്രസ് അടിച്ച് അവസാനം വലിയ മനോരോഗിയായി മരുന്ന് കഴിക്കുന്ന സഹോദരിമാർ ഒരുപാടുണ്ട്.
0: ഇത് സഹോദരിമാർ മാത്രമല്ല, തീർച്ചയായും രണ്ടുണ്ട്.
1: അല്ല, ഉണ്ട്. ഏറ്റവും കൂടുതൽ ഈ ഒരു അവസ്ഥ
0: ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോവുക, അതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ പരസ്പര ബഹുമാനമാണ്. അതല്ലേ, ഒരു സെൽഫ് റെസ്പെക്ട്, എനിക്ക് എന്നോടൊരു ബഹുമാനം വേണം, അതുപോലെ തന്നെ എൻ്റെ പങ്കാളിയോട് എന്ത് ചെയ്യണം, ഒരു ബഹുമാനം വേണം. അവൾ പെണ്ണല്ലേ, ഞാൻ പറയുന്നത് കേൾക്കേണ്ടവളാണ്, എന്നെ അനുസരിക്കേണ്ടവള്. സംഭവമൊക്കെ അങ്ങനെയാണെങ്കിലും ഒരു പട്ടാളച്ചിട്ടയോട് കൂടിയിട്ട് അടിച്ചേൽപ്പിച്ചുകൊണ്ട് വിശ്വാസവും ബഹുമാനവും ഉണ്ടാക്കേണ്ടതല്ല,
1: ഉണ്ടാവേണ്ട
0: കാര്യമാണ്. അപ്പോൾ ഒരു പിന്നെ സെൽഫ് റെസ്പെക്ട് വേണം, അതുപോലെ തന്നെ തൻ്റെ പങ്കാളിയെ, സ്വന്തം ഒരു ബഹുമാനമുള്ള ആളുകൾക്ക്. പിന്നെ സാധാരണ പറയുന്നത് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്, അഥവാ അതൊരു കൊടുക്കൽ വാങ്ങലാണ്. നിങ്ങളൊരു ബഹുമാനവും ആദരവും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ബഹുമാനം ആദരവും എന്ത് ചെയ്യും, തിരിച്ച് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. പിണകളാവുമ്പോൾ പ്രത്യേകിച്ചും പരസ്പരം ഒരു ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതും നല്ല സുഖമായ ജീവിതത്തിൻ്റെ ഒരു നല്ല ഘടകമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. മറ്റൊരു കാര്യം പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ പരസ്പരം എങ്ങനെയാണ് തിരിച്ചറിയാം അല്ലേ, എനിക്ക് നിങ്ങളെ മനസ്സിലാവണം, നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും, എങ്ങനെ നമുക്ക് സാധ്യമോ?
1: നമുക്ക് സ്നേഹം ഉണ്ടാവുമ്പോൾ,
0: ആ സ്നേഹം ഉണ്ടാവാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്?
1: നമ്മൾ പരസ്പരം അറിയണം,
0: സംസാരിക്കണം. അതിലേക്ക് നമ്മൾ വരുന്നത് കമ്മ്യൂണിക്കേഷൻ വലിയ പങ്കുണ്ടെന്നുള്ള, സംസാരിക്കുക എന്നുള്ളതിന് വലിയ പങ്കുണ്ടെന്നുള്ള. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോഴാണ് നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടം ഉണ്ടെങ്കിൽ ആ സങ്കടം മനസ്സിലാക്കാൻ പറ്റുക, ആ പിന്നെ എന്താ പറയുക, സന്തോഷം ഉണ്ടാവും, ആ സന്തോഷം മനസ്സിലാക്കാൻ പറ്റുക, നിങ്ങളുടെ ഫീലിങ്ങുകളെ മനസ്സിലാക്കുന്നതാണ്. പിണകൾ തമ്മിൽ ഏറ്റവും നല്ല സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്നുള്ളതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ഇത് പറയണ്ടെങ്കിലും നമ്മളൊക്കെ പരമാവധിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരു 100% എന്തായാലും എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് നമ്മളത് പറയണത്. കഴിഞ്ഞ വെക്കേഷൻ്റെ സമയത്ത് വയനാട്ടിലൊരു പ്രോഗ്രാമിന് വേണ്ടി, റിസോർട്ടിലൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിങ്ങനെ വന്നപ്പോൾ അപ്പുറത്തുള്ള ഒരാൾ, അയാൾ വന്നിട്ട് ഷെയ്ഖാൻ്റെ അകത്ത് നിന്നു, പിന്നെ ഒരു മുസ്ലിം സഹോദരനാണ് അത്. അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, മലയാളിയല്ലേ ചോദിച്ചു. അപ്പോൾ അല്ല, മലയാളിയല്ല, ഒരു കർണാടകയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എന്നോട് പറഞ്ഞു, ഞാൻ കേരള ഇവിടെ അധ്യാപകനാണ്, ഇവിടെ എന്താണ് ഈ പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്കൊരു ലീഡർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതാണ്, ധാരാളം ഓർഗനൈസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഒരു സംഘടന ആളുകളും, ഇത് എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണെന്ന് വെച്ചാൽ, അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞു വെച്ചാൽ 10-ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ കുട്ടികളുണ്ട്, +1 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, +2 ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ റൂമിൽ പോയിട്ട് എന്ത് ചെയ്തറിയോ, കുട്ടികളുടെ എണ്ണമൊക്കെ ചോദിച്ചു അവിടുത്തെ, എൻ്റെ കൂടെയുള്ള ആ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്, അവർക്കെല്ലാവർക്കും പേന, അദ്ദേഹത്തിൻ്റെ ഒരു അതേ ഒരു കമ്പനി നടത്തുന്ന ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ ആ കമ്പനിയുടെ ഒരു പേന ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത്, ഇല്ലേ നമ്മൾ ആകെ ജസ്റ്റ് അവിടുന്ന് പരിചയപ്പെട്ടു, അപ്പോൾ അന്ന് ആ ഒരു റിസോർട്ടിൽ താമസിക്കുന്ന ഒരു താമസക്കാരാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനോട് നിങ്ങൾ കർണാടക എന്നൊക്കെ ഇത്ര ദൂരം പറഞ്ഞ്, ഞാൻ ആരൊക്കെ കൂടുതലെന്ന് ചോദിച്ചപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫുള്ളൂ. അപ്പോൾ മക്കൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എത്രയൊക്കെ, 3 മൂന്ന് മക്കളുണ്ട്. അപ്പോൾ അതിലേറ്റവും ചെറിയ കുട്ടി ഇപ്പോൾ ആ ഈ വെക്കേഷൻ്റെ സമയത്ത് 10-ാം ക്ലാസ് പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ചോദിച്ചു, മക്കളൊന്നും കൊണ്ടുവന്നിട്ടില്ല ചോദിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എന്നെ അന്ന് ഇരുത്തി ചിന്തിപ്പിച്ചൊരു വാക്കാണ്. അദ്ദേഹം പറഞ്ഞു തരും, ഞങ്ങൾ എല്ലാ വർഷവും 2 തവണ ഞാനും ഭാര്യയും ഇതുപോലെ ഒരു യാത്ര പോകും. അന്ന് മക്കളെ ഒന്നുകിൽ എൻ്റെ പിന്നെ എൻ്റെ അമ്മേൻ്റെയും അച്ഛൻ്റെയും കൂടെ ആക്കും, അല്ലെങ്കിൽ അവളുടെ അച്ഛൻ്റെയും അമ്മേൻ്റെ കൂടെ ആക്കും. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, വാട്ട് ഇസ് എ പേർപ്പസ്, എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു. ഞാൻ ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തിപ്പോണ സമയത്ത് എനിക്ക് ഇനഫ് ടൈം, എൻ്റെ ആവശ്യമായ സമയം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ പലപ്പോഴും കഴിയാറില്ല എന്നുള്ള ചിന്തനയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 2-3 ദിവസത്തിൽ ഒരു 6 മാസം കൂടുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു പ്രൈവസിയിൽ ഇരുന്ന് സംസാരിക്കാനും പരസ്പരം ഞങ്ങൾ

0: മാത്രമുള്ള ഒരു ലോകത്ത് ഇടപഴകാനും വേണ്ടിയാണ് എന്ത് ചെയ്യണത്, അവർക്ക് ഒരുപാട് പറയണ്ട. അപ്പം അങ്ങനെ ഇയാൾ എന്നോട് ചോദിച്ചപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് അങ്ങനെ പറഞ്ഞു, ഏറ്റവും നിങ്ങളെടുത്ത തീരുമാനം അടിപൊളിയാണ്, നല്ല സൂപ്പർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ ഇന്നത്തെ യുവ തലമുറയിൽ, നിങ്ങൾ ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഡിവോഴ്സിൻ്റെ എണ്ണം കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വാട്ട് ഇസ് ദ റീസൺ, അതിൻ്റെയൊക്കെ കാരണം എന്താണ്? ഇതാണ് കാരണം, സംസാരിക്കാൻ ആർക്കും സമയമില്ല. ഭർത്താവ് ചെല്ലുമ്പോൾ ഭാര്യയ്ക്ക് സമയമില്ല, ഭാര്യ അടുത്ത് കയറുമ്പോൾ ഭർത്താവിന് സമയമില്ല. ആ സംസാരിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടും സമയം കൊടുക്കാത്തത് കൊണ്ടാണ് ഡിവോഴ്സിൻ്റെ എണ്ണം ഏറ്റവും കൂടുതൽ എന്നുള്ളത്. അപ്പം അതിന് പരിഹാരം ആരാ കാണേണ്ടത്? ആരെ? ഭർത്താക്കന്മാരാണ്. അപ്പം പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ അതിലൂടെയാണ് തിരിച്ചറിയുക. ആ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും ഫലവത്തായിട്ട് നിർവഹിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അവിടെ നമ്മൾ തുറന്ന് സംസാരിക്കാൻ കഴിയണം. ലൈഫിൻ്റെ പിന്നെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളുണ്ടാകും, നല്ല കാര്യങ്ങൾ വേണം. എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ തുറന്നു പറയലുണ്ട്, പിന്നീട് ഒരു അപകടത്തിലേക്ക് എത്താൻ പാടില്ല. തുറന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫ് പറ്റിയിട്ടുണ്ട്, നിങ്ങളതൊക്കെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻഷാല്ലാ ഇനിയുള്ള ഒരു ലൈഫിൽ ഞാൻ ഏറ്റവും സുഖമായിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക എന്നുള്ള രൂപത്തിൽ ഒരു തോന്നും. അപ്പം എന്താ പറയുക, പരസ്പരം വിശ്വാസം കൂടും, ബഹുമാനം കൂടും അല്ലേ? ആ രൂപത്തിലേക്ക് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, നല്ല തുറന്ന സംസാരങ്ങൾ, ആ വിശ്വാസത നേടിയതിൻ്റെ ശേഷമാണ്. ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു കല്യാണത്തിനൊക്കെ നമ്മളെ ക്ഷണിച്ച്, പക്ഷേ ആ കല്യാണം നടക്കേണ്ട തൊട്ട് തലേ ദിവസം ഗ്രൂപ്പിൽ മെസ്സേജ് വരികയാണ്, നമ്മൾ തീരുമാനിച്ച കല്യാണം തൽക്കാലം മാറ്റി, ചെയ്ത് തൊട്ടടുത്ത ദിവസം നടക്കുന്ന കല്യാണത്തിനാണ്. ഓഡിറ്റോറിയൊക്കെ റെഡിയായി, അവിടെയൊക്കെ ഫുഡിന് വേണ്ട മുന്നോരൊക്കെ നടത്തേണ്ട സമയത്താണ് ഗ്രൂപ്പിലൂടെ മെസ്സേജ് വരുന്നത് കല്യാണം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അവരോട് ചോദിക്കാനൊരു മടി, കാരണം ഇപ്പം ഇനി ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമാണ്. പിന്നീട് ആ കുട്ടിയുടെ കല്യാണം വീണ്ടും തീരുമാനിക്കുന്നു, അത് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുന്ന സമയത്ത് ചോദിച്ചാൽ, അല്ല എന്ത് അന്ന് സംഭവിച്ചത്, അന്ന് നിങ്ങളോടത് ചോദിക്കാതിരുന്നത് നിങ്ങളൊക്കെ ഒരു പ്രയാസമാണ്, സംഭവം സത്യം തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ, ഈ മറ്റേ നിക്കാഹൊക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പ് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഈ കല്യാണം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഭാര്യ ഭർത്താക്കന്മാരെന്നുള്ള നിലക്ക്, തൻ്റെ ഭാവി ഇണ എന്നുള്ള നിലക്ക് ഫോണിലൂടെ സംസാരിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, ഓപ്പണായിട്ട് സംസാരിച്ചു. അല്ലെങ്കിൽ ഈ പെൺകുട്ടി അവൾ പ്ലസ് ടു കാലത്ത് പഠിച്ചിരുന്ന സമയത്ത് അവൾക്കുണ്ടായ ഒരു ചെറിയ പ്രേമത്തിനെ കുറിച്ച് എന്ത് ചെയ്ത്, ഒരിക്കലും അതിനെ വില കുറച്ച് കാണുകയല്ല, പക്ഷേ അത്ര ഒരു ഡീപ്പ് ലെവലിലേക്കൊന്നും പോയിട്ടില്ല, ഒരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നുള്ള നിലയിൽ എന്ത് ചെയ്ത്, തൻ്റെ ഭാവി ഭർത്താവിനോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ആ ഒരു നിമിഷം അയാൾ ഫോൺ കട്ട് ചെയ്യുകയും, അങ്ങനെയുള്ള നിന്നെയാണോ ഞാൻ ഭാര്യയാക്കാൻ പോകുന്നത്, സംഭവം സത്യമാണ്, പക്ഷേ അതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ, ഒരു വെട്ട് കഷ്ണം രണ്ട് എന്നുള്ള നിലപാടിലേക്ക് എത്തുന്ന ഒരിക്കലും ശരിയല്ല, അതും ഇത്രയും അധികം തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. ഒരു പരസ്പര വിശ്വാസം ഉണ്ടാക്കിയതിന് ശേഷം തുറന്ന് സംസാരിക്കാൻ സാധിക്കണം. ഒന്നുകൂടി അടിവരയിട്ട് പറയണം, പരസ്പരം വിശ്വാസം ഉണ്ടാക്കിയതിന് ശേഷം തുറന്ന് സംസാരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്.
1: അല്ലെങ്കിൽ അപകടത്തിലെത്തിക്കും അല്ലേ,
0: അല്ലെങ്കിൽ അതെ അപകടങ്ങളിലേക്കാണ് എത്തുക.
1: അതിലധികം ഈ ഒരു വിഷയത്തിൽ സഹോദരിമാർക്കാണ് വലിയൊരു പ്രശ്നമുള്ളത്. കാരണം ഇനി അങ്ങനെ തുറന്ന് സംസാരിച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും ഇതെടുത്ത് ഇങ്ങനെ എന്ത് ചെയ്യും, കുത്തി നോവിക്കുന്ന ഒരവസ്ഥ ഉണ്ട് അല്ലേ. അത് സഹോദരിമാർ ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്ന് കഴിഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി മുന്നോട്ട് പോവുക, നല്ല നിലയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് രണ്ടുപേരും
0: സ്വീകരിക്കേണ്ട നില. അറബിയിൽ മനുഷ്യന് പേരെന്താണ് ശരിക്കും, ഇൻസാൻ എന്നാണ് അല്ലേ. നെസിയ എന്ന പദത്തിൽ നിന്നാണ് അത്ര ഇൻസാൻ ഉണ്ടായത്, അങ്ങനെയാണ് പറയപ്പെടുന്നത്. നെസിയ എന്ന് പറഞ്ഞാൽ മറന്നു എന്നാണ്, ഫോർഗെറ്റ് എന്നുള്ള അർത്ഥമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മറക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്
1: അല്ലേ.
0: എന്നാൽ നമ്മളൊക്കെ ചെയ്യണ കാര്യം എന്താ ശരിക്കും, മറക്കേണ്ട കാര്യങ്ങൾ മുഴുവനും ഓർക്കുകയും ഓർക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ മറക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ അതൊക്കെ മറക്കേണ്ട കാര്യങ്ങളാണ്, അവിടെ മാപ്പ് കൊടുക്കണം, പൊറത്ത് കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവനും കുത്തി നോവിച്ചുകൊണ്ട് ഒരു തെളിനെ പോലെ, അല്ലെങ്കിൽ പിന്നെന്താ പറയുക, കടന്നൽ കുത്തുകൾ ഏൽക്കുന്ന പോലെ എന്നും ഇടയ്ക്ക് ഒരു കുത്തു കൊടുത്ത് എന്ത് സന്തോഷമാണ് പിന്നെ ലൈഫിലുണ്ടാവുക അല്ലേ. നമ്മളൊരു വിവാഹവും വൈവാഹിക ജീവിതത്തിലേക്ക് എന്താണ്, മനസ്സമാധാനത്തോടു കൂടിയില്ല, സെക്കീനത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നുള്ളതാണ്. ആ മനസ്സമാധാനത്തിന് പിന്നെ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അർത്ഥമുള്ളത്? അപ്പം അതുകൊണ്ട് ഈ തുറന്ന് സംസാരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വന്ന പാളിച്ചകളുണ്ടെങ്കിൽ അത് അവർ അത്രയും നമ്മൾ വിശ്വസിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ പറയണത്. ഇനി അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല എന്നൊരു അഷ്വറൻസ്, ഒരു ഉറപ്പ് നൽകിയിട്ടാണ് അത് പറയണത്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ അവരെ പിന്നാലെ കൂടി നോവിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, നല്ലൊരു മനുഷ്യനെ സംബന്ധിച്ച് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ തുറന്ന സംസാരത്തിൻ്റെ കാര്യം അതാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊന്ന് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആലോചിച്ച് നോക്കൂ, രണ്ട് വ്യക്തികളാണ്, രണ്ട് വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ആളുകളാവാം,
1: അതെ,
0: ഒരു പക്ഷേ മുമ്പൊരിക്കലും പരിചയമില്ലാത്ത ആളുകളാവാം, അതുപോലെ തന്നെ വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നാണ്, വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവിടെയൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും മൂല്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക
1: അല്ലേ.
0: എല്ലാ കുടുംബങ്ങളും ഒരേ വാല്യൂസ് ഒരേ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരല്ല, ഒരേ ദിനചര്യകളിലൂടെ മുന്നോട്ട് പോകുന്നവരല്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നറിയാൻ, മൂല്യങ്ങൾ വില വാല്യൂസിന് എന്തുണ്ട്, നല്ല വില പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൽപ്പിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഒരു നാട്ടിൽ നടക്കുന്ന ഒരു സമ്പ്രദായം ആവണമെന്നില്ല തന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ നടക്കുന്നത്. അതുപോലെ തൻ്റെ വീട്ടിൽ നടക്കുന്ന അതേ ഒരു ചിട്ടയോ പിന്നെ കാര്യമോ അല്ല ഒരു പക്ഷേ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ വീട്ടിൽ നടക്കുന്നത്. അപ്പോൾ അതൊക്കെ പരസ്പരം തിരിച്ചറിയാൻ സാധിക്കണം എന്നുള്ളതാണ്. അവിടെ ഞങ്ങൾ അങ്ങനെ അവിടെയാണ്, അതുകൊണ്ട് എനിക്കത് സാധിക്കില്ല, എനിക്ക് ഞാൻ കണ്ടതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റും, അതൊന്നുമല്ലല്ലോ. മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു സാഹചര്യത്തിനോടും സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ തൻ്റെ വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നു വന്ന ഇണ പങ്കാളി, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗം എൻ്റെ അടുന്ന് എന്താണോ അത് ഞാൻ മനസ്സിലാക്കി എൻ്റെ വന്ന് കൊടുക്കുക, തിരിച്ചും അതേപോലെ എന്ത് ചെയ്യുക കൊടുക്കുക, അങ്ങനെ ആകുമ്പോഴെന്ത് ചെയ്യുള്ളൂ, അത് ഏറ്റവും നന്നായിട്ട് മുന്നോട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വാല്യൂസിൻ്റെ കാര്യത്തിലാണ് പലപ്പോഴും. അപ്പോൾ ഇതൊക്കെ പറയുന്ന സമയത്ത് എന്താ പറയുക, ചിലപ്പോൾ ഭക്ഷണ രീതി,
1: അതെ
0: അല്ലെ, അവിടുത്തെ മുതിർന്ന ആൾക്ക് ഒരു പക്ഷേ സാധാരണ എല്ലാവരും കഴിക്കണ ചോറാവണം എന്നില്ല, ചപ്പാത്തി വേണ്ടിവരും.
1: അപ്പോൾ
0: ഇതൊരു കൾച്ചറാണ്, എന്നെ കൊണ്ട് സാധ്യമാവുന്ന ഞാൻ ചെയ്തു കൊടുക്കുക അല്ലേ, ആ എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനെയല്ല അതുകൊണ്ട് എനിക്കത് പറ്റൂല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞിട്ട് ഒരു പിന്മാറുക, അപ്പോൾ അവിടെ ഒരു മുറുമുറുപ്പും മുഷിപ്പൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം പരസ്പരം തിരിച്ചറിയുക, അപ്പോൾ വാല്യൂസ് കീപ്പ് ചെയ്തുകൊണ്ട് മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അത് മാത്രമല്ല, അപ്പം അടുത്തുണ്ടായ മറ്റൊരു സംഭവം, ഇപ്പോൾ ഒരു സഹോദരി, ആ സഹോദരി പിന്നെ ആദ്യത്തെ ഒരു വിവാഹം അവർ പിന്നെ ഡിവോഴ്സാണ്, അതിലൊരു മകളുണ്ട്. അപ്പോൾ ആ മകള് ക്ലാസ്സിലേക്ക് ചേർത്തുന്ന സമയത്ത്, സ്കൂളിലേക്ക് ചേർത്തുന്ന സമയത്ത് പിന്നെ മറ്റൊരു അന്വേഷണം വരികയാണ്, വിവാഹം നടക്കുന്നു. തിരിച്ച് പറയണ ചില കാര്യങ്ങൾ ഈ കുട്ടിക്ക് ഒരു നിലക്കും ചെയ്യണില്ല, മുന്നോട്ട് പോകില്ലെന്നാണ്. ഡിവോഴ്സായിട്ട് ഉമ്മൻ്റെ കൂടെ ഉമ്മൻ്റെ വീട്ടിൽ ഈ കുട്ടി താമസിച്ച സമയത്ത് ആ കുട്ടിക്ക് നല്ല പ്രൈവസിയാണ്, വേറെ ആരും അവിടെ ഇല്ല. അപ്പോൾ ഇവൾക്ക് ഇവളുടേതായ ഒരു ലോകവും ഇവളുടേതായ ഒരുപാട് പ്രവർത്തനവും കാര്യങ്ങളാണ്. പുതിയ വിവാഹം കഴിച്ച് അവിടേക്ക് ഈ മകളെയും കൂട്ടി പോണ സമയത്ത് അവിടെ ആദ്യത്തെ ഭർത്താവിൻ്റെ ആ ഭാര്യയിലുണ്ടായിരുന്ന കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ ഇവൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ കുട്ടിയുടെ പേരിൽ ഇവർ രണ്ടുപേരെന്ത് ചെയ്യാണ് അല്ലേ, അവളെ ഇങ്ങനെ വളർത്തിയത് കൊണ്ടാണ് ഇപ്പോൾ കണ്ടില്ല ഇവിടെ വന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, എങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയാണ് നടക്കുക, ഇത് ആദ്യ നാളുകളിൽ പോലും കല്ലുകടികൾ വരുന്ന അവസ്ഥയാണ്. അപ്പോൾ രണ്ടും എൻ്റെ കളി വളരെ വ്യത്യസ്തമായ സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവുക. അപ്പോൾ ആ സാഹചര്യങ്ങളിലും അവരൊക്കെ കാത്തു സൂക്ഷിച്ച നിയമങ്ങളും മൂല്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് മത നിയമങ്ങളൊക്കെ ആണെങ്കിൽ അതിന് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ളതാണ്.
1: തീർച്ചയായിട്ടും
0: നമ്മൾ ചിലപ്പോൾ അത്ര മതനിഷ്ഠയൊന്നും ഉണ്ടാവും, നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പോലും ചിലപ്പോൾ നിഷ്ഠയില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ വിവാഹം കഴിച്ചെത്തിയ സ്ഥലത്തെത്തുമ്പോൾ ദീനീ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന വീടാണെങ്കിൽ അതൊരു ശല്യമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് അതൊരു അനുഗ്രഹമായിട്ട് കാണണം എന്നുള്ളതാണ്. ഇത്രയും കാലം ഇതിനൊന്നും കണിച്ചത് എനിക്ക് ഉണ്ടായില്ലല്ലോ, അൽഹംദുലില്ല ഈ ഒരു സമയത്താണല്ലോ ഈ ഒരു വിവാഹത്തിലൂടെ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയത്, അവിടെ അൽഹംദുലില്ല 100 പ്രാവശ്യം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം, മുന്നോട്ട് പോകണം എന്നുള്ളതാണ്.
1: പിന്നെ ഇതിൽ വേറെന്താ വെച്ചാൽ, നമ്മളെ വീട്ടിലുള്ള അതേ സൗകര്യങ്ങളും കാഴ്ചപ്പാടുകളും നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിലോ പിന്നെ അതിപ്പുറത്താണെങ്കിലും അങ്ങനെ ഉണ്ടാവും നമ്മളൊരിക്കലും കരുതാൻ പാടില്ല, അങ്ങനെ നമ്മൾ വിശ്വസിക്കാനും പാടില്ല. അവിടെ ഒരു വലിയ തെറ്റ് എന്തുണ്ട്, പലപ്പോഴും പെൺകുട്ടികളിലുണ്ട്, തൻ്റെ വീട്ടിലുള്ള അതേ സ്വാതന്ത്ര്യവും അതേ കാഴ്ചപ്പാടും ഉണ്ടാകുമെന്നുള്ളത് ഒരു വലിയ തെറ്റിദ്ധാരണയാണ് അല്ലേ. ആ തെറ്റിദ്ധാരണ തിരുത്താതെ കുട്ടികൾ അത് വെച്ചിട്ടാണ് എന്ത് സ്വന്തം വീട്ടിലെ സൗകര്യങ്ങൾ വെച്ചിട്ട് സംസാരിക്കും. ഞാനിപ്പോൾ ഈ അടുത്ത് കഴിഞ്ഞ ഈ റമദാനിൽ ഇതേപോലെ ഒരു വിഷയം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായി. ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിച്ചപ്പോൾ പിന്നെ ആ പെൺകുട്ടി പറയുന്നത് എന്താ വെച്ചാൽ, അവളെ വീട്ടിലിങ്ങനെയൊക്കെയാണ്, പക്ഷേ അവരെ വീട്ടിൽ പോകുമ്പോൾ അങ്ങനെയല്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അവസാനം അത് ഡിവോഴ്സായി, വളരെ കുറഞ്ഞ ദിവസം 3-4 ദിവസത്തിനകം കല്യാണം കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു 6 മാസം ഇവർ തമ്മിലുള്ള വഴക്കായിരുന്നു എന്നുള്ള അവസ്ഥ.
0: അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, ഇപ്പോൾ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ വരുന്നത്. പലപ്പോഴും പറയുന്ന മറ്റൊരു വാക്ക് എന്താ, ആള് വായ കൊണ്ട് അടിക്കാൻ നല്ല ഉഷാറാണ്,
1: പക്ഷെ
0: അതൊന്നും പ്രവർത്തനത്തിലില്ല എന്നുള്ളതാണ്. അവിടെ നമുക്ക് പറയാനുള്ളത്, വാക്കുകളല്ല പ്രവർത്തനങ്ങളാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്നുള്ളതാണ് അല്ലേ. നമ്മൾ മുമ്പ് പറഞ്ഞു പരസ്പര വിശ്വാസം, പരസ്പര ബഹുമാനം, നല്ല കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ അവിടെയുള്ള വാല്യൂസൊക്കെ തിരിച്ചറിയുക, ഇതൊന്നും കേവലം വാക്കുകളിലൂടെ പ്രകടമാക്കാൻ പറ്റിയ കാര്യങ്ങളല്ല, മറിച്ച് അതൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ. ഇനി മനുഷ്യന്മാർക്കൊരു പ്രത്യേകത കൂടി ഉണ്ട് അല്ലേ, എന്താണ്, നമുക്ക് അഭിനയിക്കാൻ ദീർഘകാലം കഴിയില്ല,
1: ഒരിക്കലും
0: കഴിയില്ല. അഥവാ എനിക്ക് അഭിനയിക്കാൻ പറ്റുകയാണെങ്കിൽ മാക്സിമം ഒന്നോ രണ്ടോ ദിവസമൊക്കെ
1: പലനാൾ കള്ള
0: ഒരു നാൾ
1: പിടിയില്ല എന്നാണ്.
0: എന്താ വെച്ച് കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമ്മളൊരിക്കലും വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അഭിനയിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ഒരുപാട് അനുഭവങ്ങൾ കൊടുക്കേണ്ട ജീവിതമാണ് വൈവാഹിക ജീവിതം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഏറ്റവും മികച്ച, ഏറ്റവും നല്ല രൂപത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും കാണേണ്ടതെന്നുള്ളത്. അവിടെ വാക്കുകളെക്കാൾ പ്രധാനം പ്രവർത്തനങ്ങളൊക്കെയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. അഥവാ എന്നെ വിലയിരുത്തേണ്ടത് എൻ്റെ പ്രവർത്തനങ്ങളിലൂടെ.
1: അതെ,
0: ഞാൻ എത്തിപ്പെട്ട വീട് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ ഇണ, അവളുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്, ആ പ്രവർത്തനങ്ങൾ നോക്കിയും കണ്ടും അതിലെന്തെങ്കിലുമൊക്കെ പാളിച്ചകളുണ്ട്, പരസ്പരം നല്ല രൂപത്തിൽ സദുപദേശങ്ങൾ നൽകിയിട്ടും തിരുത്തുക. അല്ലാതെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഒരു ഒറ്റ വെട്ടുകൊണ്ട് നിരത്തി തീരുമാനമാക്കേണ്ടതല്ല വിവാഹ ജീവിതം. പരസ്പര ബഹുമാനത്തോടുകൂടി നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക. തെറ്റുകൾ വരും, മനുഷ്യരാണ്, സഹജമാണ്. അപ്പം അതുകൊണ്ട് ആ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് ഗുണദോഷിക്കുകയാണ് വേണ്ടത്, അതും ആദരവോടെയും ബഹുമാനത്തോടെയും ചെയ്യുക എന്നുള്ളതാണ്.
1: ഇതിൽ വേറൊരു കാര്യം സൂചിപ്പിക്കുക, പലപ്പോഴും ഈ പെൺകുട്ടികൾ വഞ്ചിക്കപ്പെടുന്ന, അതായത് സംസാരത്തിൽ ഇപ്പോൾ നിക്കാഹിൻ്റെ മുമ്പ് കല്യാണത്തിന് മുമ്പൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിക്കാൻ വിടാം, ജോലിക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോലിക്ക് വിടാം എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം തീരും. അവസാനം നിക്കാഹും ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ജീവിതം തുടങ്ങുമ്പോൾ ചിലപ്പോൾ അതിനെ സമ്മതിക്കാതിരിക്കുകയും അതിന് പറ്റാതിരിക്കുകയും ചെയ്യുമ്പോഴുള്ളൊരു പ്രയാസമുണ്ട്. പലപ്പോഴും പല സഹോദരിമാരും നമ്മളെ സ്നേഹക്കൂടിൽ കൂടെ അറിയിക്കൽ ഇങ്ങനെ ഇങ്ങനെ ഡിമാൻഡ് വെച്ചിട്ടായിരുന്നു നമ്മളെന്ത് ചെയ്ത് ഇത് ഉറപ്പിച്ചിരുന്നത്. പക്ഷേ പിന്നീട് എന്ത് ചെയ്തു, അതിന് സമ്മതിക്കാതിരുന്നു, അതിന് അനുവാദം നൽകാതിരുന്നു. ഞങ്ങളുടെ തറവാട്ടിലൊന്നും അങ്ങനെ പെൺ സ്ത്രീകൾ പോയിട്ട് അധ്വാനിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല, ശരിയായിരിക്കാം, പക്ഷേ അതൊരു ഡിമാൻഡ് വെച്ചിട്ടാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്,
0: വിവാഹം
1: കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങളുണ്ട്, അത് അവരുടെ കുടുംബജീവിതത്തിൽ വലിയ അസൗരസ്യങ്ങളുണ്ടാക്കും. ഇപ്പോൾ 24 വർഷം, ഇപ്പോൾ അടുത്ത കാല സമയത്ത് 24 വർഷം 3 കുട്ടികൾ ഉണ്ട്, വലിയ കുട്ടികളുണ്ട്. എന്നിട്ട് ആ സ്ത്രീ എന്ത് ചെയ്യണ, ഇപ്പോഴും അത് പറയണത് അന്ന് എന്നെ അത് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്, പക്ഷേ എന്നെ സമ്മതിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ എനിക്കിപ്പോഴും അവസരമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇയാളെ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ഒരു ജോബ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് എന്ന് പറഞ്ഞ ഒരു കത്ത് നമുക്ക് വന്നിരുന്നു.
0: അത് അവിടെ നമ്മൾക്ക് മനസ്സിലാക്കണം, പ്രത്യേകിച്ച് സഹോദരിമാരാണ് ആ രൂപത്തിലുള്ളൊരു തീരുമാനത്തിൽ. നമ്മളെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെ, എത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളത് പറയുന്നുണ്ടെങ്കിൽ അത് ആരുടെ മിസ്റ്റേക്കാണ്? നമ്മളുടെ മിസ്റ്റേക്കാണല്ലോ.
1: അതെ,
0: നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സുന്ദരമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സ്ത്രീ ഒരു ജോലിക്ക് പോകേണ്ട സാഹചര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ, ഭർത്താവിന് നല്ല സാലറി ഉണ്ട്, നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, മക്കളുടെ വിദ്യാഭ്യാസവും മക്കളുടെ ഭക്ഷണവും മക്കളുടെ മരുന്നും ഇവർക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കി മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലിയാണെങ്കിൽ അവിടെ ഒരു ഭാര്യയ്ക്ക് നിർബന്ധമായ ജോലി ഉണ്ടാവണമെന്ന് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഷഠിക്കരുതെന്നുള്ള. ചില ഡിമാൻഡ് വെച്ച് വന്നു അന്ന് അദ്ദേഹത്തിന് ഒരു പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, പാലിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല അല്ലെ, പല കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്കുള്ളൊരു തീരുമാനമാവണമെന്നില്ല. ചിലപ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ അങ്ങനത്തെ ഒരു തീരുമാനം വന്നാൽ അന്ന് തന്നെ ഒരു പക്ഷേ ഡൈവോഴ്സ് ആയി പോകുമ്പോൾ എന്നുള്ള പേടികൾ അവരുടെ അടുത്തുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിൽ എൻ്റെ ഭർത്താവ് ഇത്രയും കാലം എന്നെ സംരക്ഷിച്ച് എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നല്ലോ, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സമാധാനമായി ഏറ്റവും നന്നായി സുന്ദരമായി നല്ല ഉഷാറായിട്ട് ജീവിക്കല്ലേ വേണ്ടത് എന്നൊരു തിരിച്ചുള്ളൊരു ഒരു ഒരു തിരിച്ചറിവാണ് എന്തേണ്ടത്
1: വേണ്ടത്. പല സഹോദരിമാരും ഈ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ഉണ്ടത്, വിവാഹം കഴിഞ്ഞു ജോലി കിട്ടി അവസാനം ജോലി കൊണ്ട് മക്കളെയും ഭർത്താവിനെയും നോക്കാൻ പറ്റാത്ത നിരാശയിലായ പല സഹോദരിമാരുണ്ട്. അവിടെ ഭർത്താവ് ജോലി ഒഴിവാക്കാൻ പറ്റൂല, ജോലിക്ക് പോകണമെന്ന് നിർബന്ധം പറഞ്ഞ ആളുകളുമുണ്ട്. അതൊരു സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥയാണല്ലോ. ഒരു പിന്നെ വേറൊരു കാര്യത്തിൽ പറയാച്ചാൽ ഒരു ട്രെൻഡുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മോട്ടിവേഷൻ ആളുകളിങ്ങനെ ഈ റീൽസിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾ ഇപ്പോഴൊന്നും കല്യാണം കഴിക്കേണ്ടവരല്ല, നിങ്ങളൊരു ജോലി നേടണം, നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരെ തള്ളി തള്ളി തള്ളി കൊണ്ടുപോകുന്ന 50-60 വയസ്സായ വീട്ടമ്മമാർ വരെ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ, ഓൺലൈനായാലും വീട്ടിൽ നിന്നാണെങ്കിലും പുറത്തൊരു കടയിൽ പോയിട്ടാണെങ്കിലും ഒരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ പറയുന്ന കുറേ സഹോദരിമാരുണ്ട്. അതൊക്കെ ഇവിടുന്ന് വന്ന ട്രെൻഡുകളാണ്, ഈ വന്ന കാഴ്ചപ്പാടുകളാണ്.
0: സ്ത്രീകൾ ഒരിക്കലും ജോലിക്ക് പോകരുത് എന്നുള്ള നിലപാടുകളൊന്നും നമുക്കില്ല. എന്തായിരുന്നാലും അവർക്ക് ഏറ്റവും അനുയോജ്യമായത് നല്ലൊരു സാഹചര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനസമാധാനത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ മുന്നോട്ടാണ് വേണ്ടത്. പിന്നെ വീട്ടിലിരുന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അവർക്ക് ഏർപ്പെടാൻ പറ്റുന്ന ഒരുപാട് നല്ല അവസരങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ആ മേഖലയിലേക്ക് അവർ എത്താം. ഇനി അതുപോലെ മാത്രമല്ല അവർക്ക് നല്ല അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലികൾ കിട്ടുമെങ്കിൽ ശ്രമിക്കട്ടെ. പക്ഷെ ആ ജോലി കിട്ടിയിട്ടില്ല എന്നതിൻ്റെ പേരിൽ മുമ്പ് പറഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു സംഭവത്തിന് ഇപ്പോഴും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ തർക്കങ്ങളുണ്ടാവും അല്ലേ കുടുംബങ്ങളാവുമ്പോൾ, അതുപോലെ മനുഷ്യരങ്ങൾ ആലോചിക്കുന്നത് ഒരു കുടുംബം അവിടെ പലതരത്തിലുള്ള തർക്കങ്ങളുണ്ടാവും. കുടുംബം മാത്രമല്ല മനുഷ്യന്മാരെ ആലോചിക്കും. ഒരുമിച്ചൊരു യാത്ര പോകുമ്പോൾ എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ മനുഷ്യർ തമ്മിലുണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു ദീർഘ യാത്രയാണ് വിവാഹം എന്ന് പറയുന്നത്, ഒന്നിച്ചുള്ളൊരു യാത്രയാണ് അല്ലെ, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു യാത്രയാണ്. ആ യാത്രയിൽ ഏറ്റവും സുഖമായി പോകുമ്പോൾ, ഏറ്റവും നന്നായിട്ട് പോകുമ്പോൾ എന്താണ്, ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും അത് പർവ്വതീകരിച്ച് വലിയ ഒരു കച്ചറയിലേക്ക് എത്തിക്കുന്നതാണ് പലപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞ ഡിവോഴ്സിലേക്ക് എത്തുക. അതിന് ഏറ്റവും സൗമ്യമായിട്ട് ഏറ്റവും ലോജിക്കോടുകൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് രണ്ടുപേരും മനസ്സിലാക്കേണ്ട, ഇണകൾ മനസ്സിലാക്കേണ്ട കാര്യം. പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങളില്ലാത്ത ജീവിതം ഉണ്ടാവില്ല
1: ആർക്കും.
0: ചെറുതും വലുതുമായ ഒരുപാട് പ്രശ്നങ്ങൾ അതിജീവിച്ചു കൊണ്ടാണ് മുൻഗാമികളായ ആളുകളൊക്കെ, അത് പണ്ഡിതന്മാരാവട്ടെ നേതാക്കന്മാരാവട്ടെ മഹാന്മാരായ ആളുകളാവട്ടെ ഇവരൊക്കെ ഉണ്ടായത്. നിങ്ങൾ ആലോചിക്കേ, ആയിഷ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ ചെറിയ ചെറിയ അത്ര അസ്വാരസ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ നബീൻ്റെ മറ്റു ഭാര്യമാരെ കുറിച്ചുള്ള ചെറിയ. അപ്പോൾ നബി അവരെ നന്നായിട്ട് തിരുത്തിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഹദീസിലുള്ളത്, പിന്നെ ഒരു പായസത്തിൻ്റെ ഗ്ലാസ് കൊണ്ടുവന്നപ്പോൾ അത് പൊട്ടിയിട്ടുണ്ട്. നബി അവിടെ ദേഷ്യപ്പെട്ട് പിന്നെ കുറ്റപ്പെടുത്തി എൻ്റെ വീട്ടിൽ നിന്ന് പോകുമെന്ന് അട്ടി പറഞ്ഞയച്ചതില്ല, എന്തെങ്കിലും പിന്നെ കായികമായിട്ട് അവരെ ശിക്ഷിച്ചില്ല, മറിച്ച് പുഞ്ചിരിയോട് കൂടിയിട്ട് അവിടെ വീണ ഓരോ ഗ്ലാസിൻ്റെ കഷ്ണങ്ങളും പെറുക്കിയെടുക്കുകയാണ് ചെയ്തത്. ഇതൊരു മാനവലോകത്തിലുള്ള ഏറ്റവും വലിയ സന്ദേശമാണ്. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റേ എന്ത് ചെയ്യുക, ഒന്ന് ക്ഷമിക്കുക, നല്ലൊരവസരം. അശ്വരന്ദനെ തന്നെ പിന്നീട് തിരുത്തിയിട്ടുണ്ട്, അന്ന് നബി ആ ചെയ്തത് എൻ്റെ മനസ്സിൽ പിന്നെയും ഒരുപാട് സമയം അലോസരപ്പെടുത്തിയിട്ടുണ്ടെന്നാണ്. കാരണം അല്ലേ സ്വാഭാവികമായിട്ട് നമ്മുടെ സഹോദരിമാരൊക്കെ പറയണം, നമ്മുടെയൊക്കെ ഭാര്യമാരൊക്കെ പറയണത് അതിനൊരടി കിട്ടിയിരുന്നെങ്കിൽ ഒരു സമാധാനം എന്നും. പക്ഷേ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല എന്നേക്കും ഓർമ്മിക്കാൻ പറ്റുന്ന, ഇനി ഒരിക്കലും എൻ്റെ ലൈഫിൽ അങ്ങനത്തെ ഒരു അബദ്ധം വരരുത് എന്ന് വിചാരിച്ചുള്ള നല്ല ചില കാര്യങ്ങളാണല്ലോ ചെയ്തത് എന്നതാണ്. അപ്പം നബിൻ്റെ ഈ ഒരു ജീവിതത്തിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവും,
1: ആ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോഴും എന്താണ് ഭാര്യമാരിടപെട്ടത്.
0: അതെ,
1: ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയ സന്ധിയിലേക്ക് അല്ലേ, ഹുദൈബിയ സന്ധി നടന്നു കഴിഞ്ഞിട്ട് സഹാബാക്കൾ എല്ലാവരും എന്താണ് നബി അവരോട് പറഞ്ഞ തഹലുലാകണം, പക്ഷെ അവരാരും അപ്പം ആ ഒരു വലിയ പ്രയാസത്തിൽ അനുസരിച്ചില്ല. നബി ഭയങ്കര വിഷമത്തിലാണ് തൻ്റെ പിന്നെ ടെൻറ്റിലേക്ക് കയറി ചെന്ന്. അപ്പോൾ മുസൽമാൻ റളിയല്ലാഹു അൻഹ നബിയോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങളുടെ മുടിയെടുത്തിട്ട് നിങ്ങൾ തഹലുലായി ചെയ്താൽ മതി. അപ്പോൾ അവർ അതെ, അവിടെ ഒരു നല്ല നിർദ്ദേശം അല്ലേ, അതൊരു ഒരു ഇണയുടെ ഒരു വലിയ ഇടപെടൽ.
0: പരസ്പരം ഇത് ഒരാൾ ഒരാണ് നിർദ്ദേശിക്കുക, ഭർത്താവ് നിർദ്ദേശിക്കുക, ഭാര്യ അനുസരിക്കാനല്ല, നല്ല കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ അവിടെ നല്ല നല്ല തീരുമാനങ്ങൾ വരുന്നുള്ളതാണ്. ഭാര്യൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമ്പോൾ അവിടെ ഭർത്താവിനെ ആശ്വസിപ്പിക്കാൻ കഴിയണം, ഭർത്താവിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമ്പോൾ കൂടെ നിൽക്കാനും ആശ്വസിപ്പിക്കാനും ഭാര്യയ്ക്ക് സാധിക്കണം. ഇതൊക്കെയാണ് എന്തിനാണ്, അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെ ഏറ്റവും രമ്യമായി, ഏറ്റവും ലളിതമായി, ഏറ്റവും സുന്ദരമായി, ഏറ്റവും നന്നായി പരിഹരിക്കാനുള്ള പരിശ്രമമാണ് ഉണ്ടാവേണ്ടത്. ആ പിന്നെ വിട, ഒരു ചെറിയ വിടവുണ്ടെങ്കിൽ അത് വലുതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, ശ്രമിക്കരുതല്ല. ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അത് കൂടുകയാണ്, ഒരിക്കലും പരിഹരിക്കണമില്ല. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? മുതിർന്ന നമ്മുടെയൊക്കെ ഏറ്റവും ഇത് പറഞ്ഞാൽ തീർക്കാൻ പറ്റുന്ന ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചിലപ്പോൾ മാതാപിതാക്കളാവും
1: അല്ലേ,
0: ഒന്നുകിൽ ഭാര്യയുടെ ഉപ്പനോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉപ്പനോട് ഉമ്മനോട് ഒന്ന് പറയാം, ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അവരൊരു പക്ഷേ എന്ത് ചെയ്യും, രമ്യമായിട്ടത് പരിഹരിച്ചു. ഇനി അതുമല്ല എങ്കിൽ, ആ ഒരു പ്രശ്നം അവർക്കൊണ്ടും സാധിച്ചിട്ടില്ല എങ്കിൽ, കുടുംബത്തിലേതെങ്കിലും മുതിർന്ന ആളുകളെ കൊണ്ടോ അല്ലെങ്കിൽ അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ നല്ലൊരു കൗൺസിലറുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം, പരിഹാരങ്ങൾ, സ്വയം പരിഹാരങ്ങൾ. ഒരിക്കലും പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിങ്ങനെ അനന്തമായി നീണ്ടു പോകുമ്പോൾ ആ ഗ്യാപ്പ് വലുതായി വലുതായി വലുതായിട്ടാണ് വരിക. പ്രശ്നമുണ്ടായാൽ അത് എത്രയും വേഗം എങ്ങനെയാണോ പരിഹരിക്കേണ്ടത് അത് പരിഹരിക്കാനുള്ള പരിശ്രമം എന്ത് ചെയ്യണം, ഉണ്ടാവണം എന്നതാണ് നമുക്ക് പറയാനുള്ളത്.
1: പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യരുത്, സാധാരണ ഇപ്പോൾ എന്താ നടക്കുന്നത്, പ്രശ്നം ഉണ്ടായി അപ്പോൾ തന്നെ പെട്ടിയും കിടക്കി എടുത്തിട്ട് അവനവൻ്റെ വീട്ടിലേക്ക് പോകണം. നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പിന്നെ ഡിവോഴ്സിൻ്റെ അതായത് തൊലാഖിൻ്റെ വിഷയത്തിൽ പറഞ്ഞ ഒരു ഒന്നാമത്തെ കാര്യമുണ്ടല്ലോ, എന്ത് അവർ തമ്മിൽ തൊലാക്കായാൽ പോലും അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞത്, കാരണം അവർ വീണ്ടും കാണുകയും സംസാരിക്കുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ഉണ്ടാവായി നന്നായി പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളതല്ല ചെയ്യുന്നത്, നമ്മൾ വേഗം പോകുന്നു, പിന്നീട് അത് വഷളാക്കുന്നു, മഹൽ ഇടപെടുന്നു, മറ്റുള്ളവരിടപെടുന്നു, അല്ലേ? അവിടെ വിശ്വാസം നഷ്ടപ്പെടുകയാണ്.
0: അള്ളാഹു അനുവദിക്കപ്പെട്ട കാര്യത്തിൽ അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട കാര്യമാണിത്, തൊലാക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് ഒരു കടയിൽ പോയി സാധനം വാങ്ങുന്നത് പോലെ അത്ര നിസ്സാരമായിട്ടാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, തൊലാക്കിനെ കാണുന്നതല്ല. അത് ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട.
1: നമ്മുടെ സ്നേഹക്കൂടിൻ്റെ നമ്മുടെ ലൈവ് കൗൺസിൽ നടക്കുന്ന അതിന് നമുക്കൊരു ഫോൺ നമ്പറും ഫീഡ്ബാക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കൊല്ലം ജില്ലയിൽ നിന്നൊരു സഹോദരി, 23 വയസ്സറ്റേ ആയിട്ടുള്ളൂ, ഒരു ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ അവർ നമുക്ക് ചോദ്യം അയച്ചത് ഇതാണ്. പിന്നെ ഞങ്ങൾ 8 പേര് എന്താണ് സുഹൃത്തുക്കളാണ്, 8 പേര് സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരൊക്കെ എന്തായി, ഡിവോഴ്സായി. അപ്പോൾ ഞങ്ങളും ഇനി ഡിവോഴ്സ് ആവാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഡിവോഴ്സ് ആവണേ? അല്ല, അതിപ്പോൾ അവരൊക്കെ ആയി, പിന്നെ ഇപ്പോൾ അതൊരു ട്രെൻഡല്ലേ എന്ന് പറഞ്ഞ ഒരു ഇത് നമ്മൾ ലൈവ് കൗൺസിലിൽ അതിന് മറുപടി ആയിട്ട് ഹാരിസ് പോലെ കൊടുത്തു. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ നിന്ന് വരുന്നത്, ഇതൊരു ട്രെൻഡായി, അല്ലെങ്കിൽ അത് അത് അവർക്കൊരു പ്രയാസമല്ല.
0: ഒരു മാളിൽ പോയി സാധനങ്ങൾ വാങ്ങുന്ന പർച്ചേസ് ചെയ്യുന്ന ഒരു ലാഘവത്തോട് കൂടിയിട്ടാണ് വിവാഹത്തിനെയും തൊലാക്കിനെയൊക്കെ ഒന്ന് കാണുന്നതെന്നുള്ളത്. അത് വലിയ ഗൗരവപരമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഒരിക്കലും വിവാഹത്തിനോട് അല്ലെ, ഒരു മറ്റേ മീസാഖൻ അലീല എന്നാണ് വിശുദ്ധ ഖുർആൻ, അഥവാ ബലിഷ്ടമായൊരു കരാറാണ്. അള്ളാഹുവിനെ സാക്ഷി നിർത്തി നമ്മൾ നടത്തുന്ന അതിശക്തമായൊരു കരാറാണ് വിവാഹം എന്നത്. അപ്പം ആ കരാറിനെ, ആ ഒരു കരാറിൻ്റെ വില എന്ത് ചെയ്യണം, നമ്മൾ ഓരോരുത്തരും നൽകണമെന്നുള്ളതാണ്. അതിനെ ആ അർത്ഥത്തിൽ കാണാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതോടൊപ്പം നമുക്കിനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം തരും. ചില സമയത്തൊക്കെ തീരുമാനങ്ങളിൽ തിടുക്കം ചെയ്യുന്നതുണ്ട് അല്ലേ, ഒരു അമിത ആവേശം കാണിക്കുന്ന ഒരു സ്വഭാവം, ആ ഒരു ട്രെൻഡായിട്ട് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ട്രെൻഡായിട്ട് കാണുന്ന ഒരു അവസ്ഥയുണ്ട്. ചിലതൊക്കെ ഉടനെ തീരുമാനിക്കേണ്ടതുണ്ടാവും, എന്നാൽ മറ്റു ചിലത് ഒരല്പം വൈകിക്കേണ്ടതുണ്ടാവും.
1: അതെ,
0: ചിലത് എന്ത് ചെയ്യേണ്ടതും അല്പമുള്ള കുറച്ച് നീണ്ട കാലത്തേക്ക് നീട്ടിവെക്കേണ്ടതുണ്ടാവും.
1: അതെ,
0: ഇതൊക്കെ പരസ്പരം തിരിച്ചറിയാന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവർ എല്ലാ കാര്യത്തിലും ഒരു അമിത ആവേശം കാണിക്കുന്നവരാണെന്നുള്ളതാണ് അല്ലെ. അതിൻ്റെ ഒരു സൈക്കോളജിക്ക് വശമൊക്കെ ഉണ്ട്, നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. അഥവാ ഏതൊരു കാര്യം ഉടനടി അതിനൊരു പരിഹാരം എന്നുള്ളതാണ് സഹോദരിമാരാണ്. അത് പുരുഷന്മാരവിടെ മനസ്സിലാക്കേണ്ടത് അവരുടെ ഒരു പ്രകൃതമാണത് അല്ലേ. അപ്പോൾ അത് അവരെ കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നുള്ളതാണ്. ചില തീരുമാനങ്ങൾ ഉടനടി എടുക്കാൻ നമുക്ക് സാധിക്കില്ല,
1: അതെ,
0: കുടുംബത്തിൽ സാധിക്കില്ല, നന്നായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കഴിയില്ല. അപ്പോൾ തീരുമാനങ്ങൾ ഹിക്മത്ത് വേണം. അപ്പോൾ ചില കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സമയവും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. ഉടനടി പരിഹാരം എന്നത് വിവാഹ ജീവിതത്തിൽ എന്തല്ല, പ്രായോഗികമല്ല. ആ കാര്യം എന്ത് ചെയ്യുക, രണ്ടുപേരും അഥവാ വീണകൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിശ്വസ്തരായ മുതിർന്ന ആളുകളുടെ ഉപദേശങ്ങളും സഹായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് സ്വീകരിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നല്ലൊരു ജീവിതമൊക്കെ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.
1: പിന്നെ ഇത് എല്ലാവർക്കും ഒരേപോലെയുള്ള ഉപദേശങ്ങൾ സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. ഒരേ വിഷയത്തിൽ പലരും പല സ്വഭാവമായിരിക്കുമല്ലോ, അവരെ പ്രകൃതി അങ്ങനെ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരേ മരുന്നല്ല കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചിലത് ഒന്ന് നീട്ടിവിടേണ്ടി വരും, ചിലത് പെട്ടെന്ന് തീരുമാനിക്കേണ്ടി വരും അല്ലേ, ചിലത് നമ്മൾ വേറൊരു ചികിത്സാരൂപം ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യാം, ദമ്പതികൾ അല്ലെങ്കിൽ ഇടപെടുന്നവരൊക്കെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. പിന്നെ ഈ പറഞ്ഞ പോലെ ജനിച്ച നാട് വീടും നാടും ഒക്കെ പലർക്കും പല രൂപമായിരിക്കും, അതന്നെ ആയിക്കൊള്ളുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായ രണ്ട് കുടുംബങ്ങളാണ് എഴുകി ചേരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരു വളർന്നു വന്ന ഒരു ചെടി അത് അവിടെ നിന്ന് പറിച്ചെടുത്ത് മറ്റൊരു മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിടുമ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നത് പോലുള്ള ആ ഒരു ആരോഗ്യം പ്രസരിപ്പും ആ ചെടിക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ മണ്ണുമായി ബന്ധപ്പെട്ട് ആ മണ്ണിൽ ഇഴകിച്ചേർന്ന് അതിൻ്റെ വെള്ളവും വെള്ളമൊക്കെ വലിച്ചെടുക്കുമ്പോഴാണല്ലോ ആ ചെടി നന്നായി വളരുക എന്നതുപോലെ തന്നെയാണ് ഒരു മറ്റൊരു വീട്ടിലേക്ക് വന്ന് അല്ലേ അവിടെ വളരുമ്പോഴുള്ള അവസ്ഥ. അത് പരസ്പരം മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ ഈ പറയുന്ന തുറന്നു പറച്ചിലുകൾ, അതിൽ അവിശ്വാസം വന്ന് പിന്നെ സംശയം വന്ന് ആ സംശയം മൂർച്ഛിച്ച് അത് പിന്നെ വലിയ ബലൂൺ പോലെ വലുതായി പിന്നെ അത് പൊട്ടിപ്പോകുമ്പോൾ കുടുംബബന്ധം എന്താണ് നശിച്ചു പോവുകയാണ്.
0: ഈ പിന്നെ സയൻസിൽ ഒരു ഓസ്മോസിസ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട്, അഥവാ പരസ്പരം ഇഴകിച്ചേരണം. രണ്ട് കളറുകൾ കൂടി ചേർന്നാൽ ഇതേതാ ചേർന്നത് എന്ന് പോലും തിരിച്ചറിയുന്നുണ്ട്. ശരിക്കും വൈവാഹിക ജീവിതത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ ഓസ്മോസിസം ആണ് എന്ത് ചെയ്യേണ്ടത്, ശരിക്കും ഉണ്ടാവും. അത്രയും പരസ്പരം ഇഴകിച്ചേരാൻ, രണ്ടല്ല ഒന്നാണ് എന്നൊരു തലത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ ചില ബൗണ്ടറികളൊക്കെ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഒരു കുടുംബമൊക്കെ ആകുമ്പോൾ അതിൻ്റെ അതിരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ കുടുംബജീവിതത്തിൻ്റെ ബൗണ്ടറികൾ, ഇടപഴകലുകൾ, അതൊക്കെ എന്ത് ചെയ്യണം, രണ്ടുപേരും കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബൗണ്ടറികൾ ഏതൊരു കാര്യം, ഇപ്പോൾ ട്രാഫിക് നിയമങ്ങളുണ്ടല്ലോ, റോഡിലൂടെ ഏറ്റവും സുരക്ഷിതമായി മുന്നോട്ട് പോകാനാണ് എന്ത് ചെയ്യുന്നത്, ഈ ട്രാഫിക് നിയമങ്ങൾ വെച്ചത്. അത് ലംഘിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപകടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിലും ചില ബൗണ്ടറികളൊക്കെ ഉണ്ട്. ആ ബൗണ്ടറികൾക്ക് അപ്പുറത്തേക്ക് പോകുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, ഒരു വീരത്വമോ ധീരതയോ അതല്ലെങ്കിൽ അതൊരു ക്രെഡിറ്റോ കിട്ടേണ്ട കാര്യമില്ല. അത് പാലിക്കുക എന്നുള്ളതാണ് നല്ല ജീവിതത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ബൗണ്ടറികളൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം, ക്ഷമ സ്നേഹം അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരമായ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്, ചേരുവകളാണ്. ഒന്ന് ക്ഷമ, മറ്റൊന്ന് സ്നേഹം. ആ സ്നേഹവും ക്ഷമയും വാക്കിലൂടെയല്ല, അത് നമ്മുടെ അനുഭവങ്ങളിലൂടെ കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. സ്നേഹിക്കുന്നു എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് ലൈഫിലൂടെ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കാൻ അല്പം റിസ്ക്കാണ് എന്നുള്ളതാണ്. അത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ മക്കളും അതുപോലെ നമ്മുടെ ഇണകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് മുമ്പ് പ്രചരിച്ചൊരു വീഡിയോ അല്ലേ, ഒരു അന്ന് പല ആളുകളും പല കോണുകളിലും നമുക്കൊക്കെ അതിങ്ങനെ അയച്ചു തന്നിട്ടുണ്ട്. അഥവാ ഉമ്മയുടെ രണ്ടാം വിവാഹമാണ് അല്ലേ, അപ്പോൾ ഈ കുട്ടിയെ ആരൊക്കെയോ വിവാഹത്തിന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഉമ്മയെ ആ വിവാഹത്തിനവിടെ പിന്നെ വേദിയിൽ കാണുമ്പോൾ ഈ ഉമ്മ എന്ത് ചെയ്യുന്നുണ്ട്, വേദിയിൽ നിന്ന് മോനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ മോനെന്ത് ചെയ്യണില്ല, ഒരു നിലയിലും ആ ഉമ്മൻ്റെ അടുത്തേക്ക് പോകണില്ല എന്ന്. പിന്നീട് ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് ഉമ്മ അത്രയും നിന്നെ വിളിച്ചിട്ടും അങ്ങോട്ട് പോവാത്തത്. അപ്പം പറയണത്, അവരെൻ്റെ ഉമ്മയല്ല, ഉമ്മയാണെങ്കിൽ എന്നെ സ്നേഹിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പം ആ ചോദ്യം അതാണ് നമുക്ക് നമ്മളോട് ചോദിക്കാനുള്ളത്. എൻ്റെ ഇണയെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ മക്കളെ, എൻ്റെ മാതാപിതാക്കളെ, അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും അവർക്ക് അനുഭവപ്പെടാനും സാധിക്കുന്നുണ്ടോ ചോദ്യമാണ്. അതുപോലെ തന്നെ ചിലത് ക്ഷമിക്കേണ്ടി വരും. അത് മുതിർന്ന ആൾക്കാരാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും ഇണകളാണെങ്കിലും ഒക്കെ വേണ്ടതാണ്. എല്ലാത്തിനും ഉടനടി പരിഹാരവും ഉടനടി തീരുമാനമൊന്നും ഉണ്ടാവില്ല. ചിലതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കേണ്ടി വരും, ചിലതൊക്കെ കേട്ടിട്ടില്ല എന്ന് നടിക്കേണ്ടി വരും. അപ്പോഴേക്കും എന്തേ ഉള്ളൂ, സുഖമായ ജീവിതമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം ഏറ്റവും നല്ലൊരു ജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. മറ്റ് അതിൻ്റെ കൂടെ ഏറ്റവും അവസാനമായിട്ട് ചേർക്കാനുള്ളൊരു കാര്യം, ഓരോ വിവാഹം നടക്കുമ്പോൾ ഷെയ്ത്താൻ എടുക്കുന്ന തീരുമാനമുണ്ട്. അതെന്താണ്, ഈ വിവാഹ ബന്ധം എന്ത് ചെയ്യും, എൻ്റെ പരമാവധി സർവ്വശക്തിയും ഉപയോഗിച്ച് ഞാൻ വേർപ്പെടുത്തും. അപ്പോൾ നമ്മൾ പോരാടേണ്ടത് നമ്മളെ ഇണകളോടല്ല, മറിച്ച് ആരോടാ, ഈ ഷെയ്ത്താനോടാണ്. പിശാച് സദാസമയവും നമ്മുടെ ഈ ബന്ധങ്ങളെ ഉലച്ചിലുണ്ടാക്കാനും വേർപിരിക്കാനും വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്യണത്, പരിശ്രമിക്കേണ്ടത്. അപ്പോൾ അവിടെ എങ്ങനത്തെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഷെയ്ത്താൻ എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ബന്ധം എൻ്റെ ഭാഗത്തുള്ള ഒരു പരിശ്രമം കൊണ്ടോ ശ്രമം കൊണ്ടോ ഈ വിവാഹ ജീവിതം, ഈ വിവാഹ ബന്ധം വേർപെടുകയില്ല എന്ന് പരസ്പരം തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ ഇൻഷാല്ലാ അള്ളാഹിൻ്റെ ബർക്കത്തും ഖൈറും ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ജീവിതം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലൊക്കെ ആ രൂപത്തിൽ അള്ളാഹു നല്ല ഖൈറും ബർക്കത്തും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കൊക്കെ നമ്മുടെ ഇണകളോട് ഏറ്റവും സുന്ദരമായി ഏറ്റവും നന്നായി പെരുമാറാനുള്ള കഴിവും തൗഫീക്കൊക്കെ അള്ളാഹു നൽകട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ ഏറ്റവും സ്നേഹം നൽകാൻ കഴിയട്ടെ എന്ന് കൂടിയൊരു അവസരത്തിൽ പ്രാർത്ഥിക്കണം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും ക്ഷമയും ഉണ്ടായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്നേഹക്കൂട്. പങ്കാളികളോട് ചില ഉപദേശ നിർദ്ദേശങ്ങളുമായി ഷമീം എം വണ്ടു, ഒപ്പം പീസ് റേഡിയോ പ്രതിനിധി ഹനീഫ വണ്ടു.
3: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
4: Peace Radio. Tune to reality.
5: പീസ് റേഡിയോ സലഫി ദുറൂസ്. നുബുവത്തിന്റെ തെളിവുകൾ എന്ന ശീർഷകവുമായി ഇന്നത്തെ സലഫി ദുറൂസ് പ്രോഗ്രാമിൽ ശ്രോതാക്കളോടൊപ്പം സംവദിക്കുന്നു ബഹുമാന്യനായ അബൂബക്കർ സലഫി.
6: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ ഓരോ വിഷയങ്ങളും അത്ഭുതകരമാണ്. ഇസ്ലാമിൻ്റെ അഖീദ വിശ്വാസം, അതുപോലെ ഇസ്ലാമിൻ്റെ ആരാധനകൾ, സ്വഭാവങ്ങൾ, ഇസ്ലാം പഠിപ്പിക്കുന്ന സ്വഭാവങ്ങൾ, അതുപോലെ മറ്റുള്ള ഇടപാടുകൾ എന്തൊക്കെയുണ്ടോ, ഇസ്ലാം നൽകുന്ന ഏതെല്ലാം അധ്യാപനങ്ങളുണ്ടോ അതെല്ലാം അത്ഭുതങ്ങളാണ്, കുറ്റമറ്റതാണ്. അത് പഠിക്കാൻ തയ്യാറാകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നുള്ള പഠനം നടത്തിയാൽ അത് മനുഷ്യർ നിർമ്മിച്ചതല്ല, ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളാണ് എന്ന് ബോധ്യമാകും. അപ്പോൾ നമ്മളിവിടെ ആദ്യമായി ഇസ്ലാമിൻ്റെ അഖീദയുടെ പ്രത്യേകതകളെപ്പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ആമുഖമായി ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമായത് വിശ്വാസപരമായ കാര്യമാണ്. അതിൽ തകരാറ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള എമലുകൾ കൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല. ഈ കാര്യം നമുക്ക് വളരെ വ്യക്തമായി ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളിൽ നിന്ന്, അധ്യാപനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരാൾക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അയാൾക്ക് വിശ്വാസരംഗത്ത് കുഴപ്പമുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് വഴിയേ മനസ്സിലാവും. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഈ ഇബ്നു ജദ്വാൻ എന്ന വ്യക്തി കാന യുഖരിൽ ലൈഫ് വ യുഹ്സിനുൽ ജിവാർ വ യസിലുർ റഹം ഫഹൽ യൻഫഉഹു. അബ്ദുല്ലാഹി ഇബ്നു ജദ്വാൻ എന്ന വ്യക്തി, അദ്ദേഹം ജാഹിലി കാലഘട്ടത്തിൽ വളരെ അറിയപ്പെട്ട ഒരാളായിരുന്നു. അളെപ്പറ്റി പിൽക്കാലത്തുള്ളവരും സംസാരിക്കാറുണ്ട്. അതിൽപ്പെട്ടൊരു സംസാരമാണിത്. അദ്ദേഹം അതിഥികളെ ആദരിക്കാറുണ്ടായിരുന്നു. അതുപോലെ വൈഫ്സിനുൽ ജിവാർ, അയൽപക്ക ബന്ധം വളരെ നന്നായി പരിപാലിക്കുന്ന, ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. അതുപോലെ വയസിലുർ റഹം, അദ്ദേഹം കുടുംബ ബന്ധം പുലർത്തുന്ന ആളായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഗുണമുള്ള ഈ ഇബ്നു ജദ്വാൻ, അദ്ദേഹത്തിന് അത് പരലോകത്ത് വല്ല പ്രയോജനവും ചെയ്യുമോ എന്നാണ് ചോദ്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല. കാരണം എന്താ, ഇന്നഹു ലം യഖുൽ യൗമൻ ഖത്തു അല്ലാഹു മഗ്ഫിർലി ഖതിഅതി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അള്ളാഹുവേ എന്നയാൾ വിളിച്ചിട്ടില്ല. അതുപോലെ എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് റബ്ബിനെ അംഗീകരിച്ച് റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന, ആരാധന നടത്തുന്ന ഒരു വലിയ കാര്യത്തിൻ്റെ ഒരു ഭാഗം മാത്രം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചതാണ് എന്ന് ഇതിനെപ്പറ്റി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. അപ്പോൾ അയാൾ പലതും ചെയ്തു, സൽക്കർമ്മങ്ങളെല്ലാം ചെയ്തു. പക്ഷെ അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള താല്പര്യം അതൊക്കെ ഈ ഭൗതികമായ ലോകത്ത് തന്നെ ചുരുങ്ങിക്കടന്നു, പരിമിതപ്പെട്ട് കടന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കാതെ ആ വിശ്വാസത്തിൽ തകരാറ് വരുത്തി അള്ളാഹുവിൽ പങ്കുചേർക്കുകയും ആരാധനയിൽ മറ്റുള്ളവർക്ക് കൂടി അതിൻ്റെ പങ്ക് കൊടുക്കുകയൊക്കെ ചെയ്താൽ അത് അഖീദയിലുള്ള അപകടമാണ്. അവർ പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് പ്രയോജനമില്ല. അത് ഇസ്ലാമിൻ്റെ അഖീദയുടെ മറ്റുള്ള പ്രത്യേകതകളൊക്കെ മനസ്സിലാവുമ്പോൾ ഇതാണ് ഇതിലേറ്റവും ശരി എന്ന് നമുക്ക് ബോധ്യമാവും. ഇനി ഹാത്തിമുത്തോയി എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ മകൻ അദീയ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. പക്ഷേ തൻ്റെ പിതാവായ ഹാത്തിം അദ്ദേഹത്തെപ്പറ്റി പറയാറുള്ളത്, ജാഹിലി കാലഘട്ടത്തിൽ കാന മുദറബൽ മസൽ ഫിൽ കറം, ഔദാര്യത്തിൻ്റെ വിഷയത്തിൽ ഉദാഹരിക്കപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു. ആരെങ്കിലും ഉദാരനായി പിൽക്കാലത്തുണ്ടെങ്കിൽ അവരെപ്പറ്റി പറയാറുണ്ടായിരുന്നു, ഇദ്ദേഹം ഹാത്തിമിനെ പോലെയാണ്, അല്ലെങ്കിൽ ഹാത്തിമിനെ മറികടന്നു. അപ്പോൾ ഹാത്തിമ് തോയ ആ കാലഘട്ടത്തിൽ വലിയ ധർമ്മിഷ്ഠനായിരുന്നു, പാവങ്ങളെ സഹായിക്കുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സേവന കാര്യങ്ങളൊക്കെ എടുത്ത് മകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എൻ്റെ പിതാവിന് പരലോകത്തിൽ അതുകൊണ്ട് ഗുണം കിട്ടുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി പറഞ്ഞു, ദാഖ റജുൽ അറാദ ശൈഅൻ ഫഅദ്റകഹു, ആ മനുഷ്യൻ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചു, അതയാൾ നേടി എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങളാണ് അയാൾ നേടിയത്. കാരണം ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള താല്പര്യങ്ങൾ അള്ളാഹുവിന് നന്നായി അറിയാം. അപ്പം ഇത്തരം സൽക്കർമ്മങ്ങളൊക്കെ അയാൾ ചെയ്തിട്ടുള്ളത് അത് നാളെ പരലോകത്തിൽ അള്ളാഹ് പ്രതിഫലം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടോ, അല്ലെ റബ്ബ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നൊന്നുമല്ല. അയാൾക്കതുകൊണ്ടൊക്കെ ചില ഭൗതികമായ താല്പര്യവും അതുപോലെ പ്രകടനപരത, മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ, അവരുടെ പ്രകീർത്തനങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അത് വീണ്ടും വീണ്ടും കിട്ടാൻ അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്തു പോകുന്നവരൊക്കെ ഉണ്ടാകും. അപ്പം അതിൽപ്പെട്ടൊരു വ്യക്തിയായിരുന്നു ഇയാൾ. മാത്രമല്ല യഥാർത്ഥ അഖീദയിലേക്ക് വന്നിട്ടില്ല, അതാണ് അടിസ്ഥാനപരമായ വിഷയം. അപ്പം ഇതുപോലെ അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം മുത്തയ്യിമുബിൻ അദി, അദ്ദേഹം നബിക്ക് ചെയ്ത സേവനം തന്നെ വലിയ അത്ഭുതങ്ങളിൽപ്പെട്ടൊരു സേവനമായിരുന്നു. അതുപോലെ നബി തിരുമേനിക്ക് എതിരെ അവർ ബഹിഷ്കരണ കരാറ് എഴുതി അത് കഅബയിൽ കെട്ടിത്തൂക്കിയപ്പോൾ അത് പിച്ച് ചീന്താൻ വേണ്ടി, അത് ഇല്ലായ്മ ചെയ്യാനും ബാത്തിലാക്കാനും വേണ്ടി ചില അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ വന്നിരുന്നു. അതൊക്കെ പിച്ച് ചീന്താൻ നേതൃത്വത്തിൽ വന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ മുത്തയ്യിമുണ്ട്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോയിഫിലേക്ക് പോയി അവിടെ മക്കയിലെ ജനങ്ങൾ മർദ്ദിച്ചതിനേക്കാൾ മർദ്ദനങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്നു. അവിടെ തൻ്റെ ആദർശം ദഅവത്ത് എത്തിക്കാൻ പറ്റാത്തൊരു സമയമാണ് ആ സമയം. അതുകൊണ്ട് അവിടെ നിന്നാൽ അപകടം കൂടുതലാണ് എന്ന് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ജനിച്ച നാട്ടിലേക്ക് മക്കയിലേക്ക് തന്നെ തിരിച്ചു വരാൻ, പക്ഷേ അവിടെ ഇനി പ്രവേശിക്കണമെങ്കിൽ ആരെങ്കിലും അഭയം കൊടുക്കണം, അങ്ങനെയാണ് അവിടുത്തെ നിയമം. അങ്ങനെ പലരുടെ അടുത്തേക്ക് നബി തിരുമേനി ഇങ്ങനെയൊരു ആവശ്യം അറിയിച്ചുകൊണ്ട് വിവരം എത്തിച്ചെങ്കിൽ അവരാരും അതിന് മറുപടി കൊടുത്തില്ല. അവരൊക്കെ പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്നാ പറഞ്ഞത്. അപ്പോൾ റസൂൽ ഇപ്പോൾ മക്കൾക്ക് പുറത്താണല്ലോ. പിന്നെ റസൂൽ തിരുമേനി മുത്തയ്യിം എന്ന ഈ വ്യക്തിക്ക് വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹം ശരി നിങ്ങൾ വന്നോളൂ, ഞാൻ അഭയം തരാം എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തയ്യിം തൻ്റെ നാല് മക്കളെയും വിളിച്ച് വാള് കൊടുത്തിട്ട് കഅബന്റെ ഓരോ മൂലയിൽ ഓരോ റുക്കിനിലും നിർത്തി, എന്നിട്ട് പറഞ്ഞു, ഖുറൈശികൾക്കിടയിൽ പ്രഖ്യാപിച്ചു മുഹമ്മദിന് ഞാൻ അഭയം നൽകി, ഇനി അദ്ദേഹത്തെ ആരെങ്കിലും നേരിട്ടാൽ, ആക്രമിച്ചാൽ എൻ്റെ മക്കൾ അവരെ നേരിടും എന്ന് പറയുകയുണ്ടായി. അങ്ങനെ റസൂൽ തിരുമേനി പിന്നെ മക്കയിൽ പ്രവേശിച്ചു, അദ്ദേഹത്തിൻ്റെ അഭയം കൊടുക്കൽ കാരണം. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വല്ലാത്തൊരു സ്വാധീനമുണ്ടാക്കിയൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് പിൽക്കാലത്ത് പിന്നെ ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ വിജയമുണ്ടായി. 70 ബന്ധനസ്ഥരെ മക്കയിലെ മുശ്രിക്കുകളിൽ നിന്ന് ബന്ധിച്ചിരുന്നു. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന് മുത്തയ്യിം ജീവിച്ചിരുന്നുവെങ്കിൽ മോചനമൂല്യം വാങ്ങാതെ തന്നെ അദ്ദേഹം പറഞ്ഞാൽ ഈ ബന്ദികളെ ഞാൻ വിട്ടുകൊടുക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സേവനം അത്ര വലിയ സേവനമാണ്. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും അദ്ദേഹം അടിസ്ഥാനപരമായ യോഗ്യത നേടാതെ മരിച്ചുപോയത്. അതെന്താണ്? അള്ളാഹുവിലുള്ള വിശ്വാസം, അവൻ്റെ ദൂതനിലുള്ള വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും, പക്ഷേ ആ വിശ്വാസമല്ല. ആരാധനകൾ ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ, അത് ഇസ്ലാം മാത്രമല്ല ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളും പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ അത് അംഗീകരിക്കുക എന്ന ഏറ്റവും മഹത്തായ യോഗ്യത ഇവരാരും നേടിയില്ല. അതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന കാര്യം അംഗീകരിച്ചില്ല. അപ്പോൾ ഇതുപോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിലും, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കുന്ന വിഷയത്തിലൊക്കെ സത്യനിഷേധികളെ, അല്ല യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങളെ പോലും വെല്ലുന്ന രൂപത്തിലായിരുന്നു അബൂ താലിബ് നബിതിരുമേനിയെ സംരക്ഷിച്ചിരുന്നത് നമുക്കറിയാം. പക്ഷെ അബൂ താലിബും അവസാനം പരലോകത്തെത്തുമ്പോൾ നരകത്തിലാണ്. എന്തുകൊണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ശേഷമൊക്കെ ഇസ്ലാമിൻ്റെ അഖീദയുടെ പ്രത്യേകത പറയുമ്പോൾ ബോധ്യമാവും അതങ്ങനെ തന്നെ പറ്റൂ. കാരണം ലോകത്തിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിനെ അംഗീകരിക്കാൻ തയ്യാറാവാതെ അവൻ അവകാശപ്പെട്ട് സൃഷ്ടികൾക്ക് കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു മഹാതിന്മ ചെയ്തുകൊണ്ട് പിന്നെ വേറെ ചില സൃഷ്ടികൾക്കിടയിൽ കുറേ നന്മകൾ ചെയ്തു എന്നതുകൊണ്ട് അള്ളാഹു അതൊരിക്കലും തൃപ്തിപ്പെടുകയില്ല. അപ്പോൾ ഈ ഈമാൻ വളരെ പ്രധാനമാണ്, ഈ വിശ്വാസം. അതേ പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പറയുന്നത് കാണാം. ഉദാഹരണത്തിന് സൂറത്തുൻ നിസാ 124 വചനം, വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണായാലും പെണ്ണായാലും അവരുടെ കൂട്ടത്തിൽ ആര് സൽക്കർമ്മങ്ങൾ ചെയ്തുവോ, ഇങ്ങനെ വഹുവ മോമിൻ, ഈമാനോട് കൂടി ചെയ്യണം. വിശ്വാസമല്ലാതെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്, വിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. വിശ്വാസം എന്നതുകൊണ്ട് ശിർക്ക് കലരാത്ത ശുദ്ധമായ തൗഹീദിൻ്റെ വിശ്വാസമാണ് പറയുന്നത്. അപ്പോൾ ആ തൗഹീദിൽ നിന്ന് തെറ്റി വ്യതിചലിച്ച് ശിർക്ക് ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ് ചിലർ നയിക്കുന്നതെങ്കിൽ അവരുടെ സൽക്കർമ്മങ്ങൾ അവരെ സൃഷ്ടിച്ച റബ്ബ് പറയുന്നത് സ്വീകരിക്കില്ല. അപ്പോൾ പിന്നെ ആ റബ്ബിനെ അംഗീകരിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. അവനിൽ പങ്കു ചേർക്കരുത് ആരാധനകളും നേർച്ചകളും വഴിപാടുകളും എല്ലാം അവന് മാത്രം. മറഞ്ഞ രൂപത്തിലുള്ള അഭൗതികമായ രൂപത്തിൽ ഉപകാരം അവനിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കാൻ പറ്റുള്ള സൃഷ്ടികളുടെ കഴിവപ്പെട്ടതല്ലത്. പക്ഷെ അതൊക്കെ പലരും സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുത്ത് അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നു. അതൊരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്തവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കില്ല, അവരെ നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. ഇന്നല്ലാഹു ലാ യഗ്ഫിർ അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അള്ളാഹുവിൽ പങ്കുവെക്കുന്നതിനെ അവൻ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. അതിന് താഴെയുള്ള തെറ്റുകളൊക്കെയാണെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഈമാൻ നിഷ്കളങ്കമായിരിക്കണം, അതിൽ കളങ്കമുണ്ടാവരുത്, കലർപ്പുകൾ ഉണ്ടാവരുത്. ഇനി മറ്റൊരു വചനം സൂറത്തുൻ നഹൽ 97 വചനം, മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസാ, ആണായാലും പെണ്ണായാലും ആര് സൽക്കർമ്മങ്ങൾ ചെയ്തുവോ, വഹുവ മോമിൻ, എങ്ങനെ ചെയ്യണം, ഈമാനോടുകൂടി ചെയ്യണം, മോമിനായിരിക്കെ ചെയ്യണം, എങ്കിൽ ഫല നുഹി അന്നവു ഹയാത്തം തൊയ്യബ, അവരെ നമ്മൾ നല്ലൊരു ജീവിതം ജീവിപ്പിക്കുന്നതാണ്. ഇവിടെയും അവർക്ക് ഭൗതികമായിട്ടും നല്ല ജീവിതം ഉണ്ടാകും. ഭൗതികമായ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവില്ലല്ലോ, മനസ്സിൻ്റെ സമാധാനമല്ല ഏറ്റവും പ്രധാനം. എന്നാൽ ഭൗതികമായി വിഭവങ്ങളില്ല എന്നും പറയുന്നില്ല, അതൊക്കെ ചിലപ്പോൾ കൊടുക്കും. അതിലേക്കാൾ ഉപരിയായി അവൻ്റെ മനസ്സിന് എന്നും സമാധാനം കിട്ടുന്ന രൂപത്തിലായിരിക്കും അവർ ജീവിക്കുക, യഥാർത്ഥത്തിൽ ഈമാനുള്ള മനുഷ്യന്മാർ. അതാണ് ഇവിടെ പറയുന്നത്. വല നജിസിയന്നും അജുറോം ബി അഹ്സനിമാക്കാനും ആമലും, അതിന് പുറമെ നാളെ പരലോകത്തിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല രൂപത്തിലുള്ള പ്രതിഫലം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. പക്ഷെ എന്തു വേണം, ഈമാനോട് കൂടിയുള്ള സൽക്കർമ്മമായിരിക്കണം. അഖീദ തെറ്റരുത്, അതിൽ ദുൽമ് വരരുത്, അക്രമം വരരുത്, ശിർക്ക് വരാൻ പാടില്ല. മറ്റൊരു വചനം, വമൻ അറാദല്ലാഹിറ വസഅലഹ സഅയഹ, ഒരാൾക്ക് പരലോകത്ത് മോചനം വേണം, അവിടെ സുഖം വേണം, അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഒരാൾ ചെയ്യുന്നു നോക്കുക. പക്ഷേ വഹുവ മോമിൻ, ഈമാനോടുകൂടി അവൻ ചെയ്താൽ, അതൊരു നിബന്ധനയായിട്ട് പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. അതിലൊരു 3 വചനമാണ് ഇവിടെ കേൾപ്പിച്ച്. അങ്ങനെ വിശ്വാസത്തോടുകൂടി ശുദ്ധ ഈമാനോടുകൂടി ആര് ചെയ്താലും ഫൗലായിക്ക കാന സഅയുഹും മശ്കൂറ, അവരുടെ ഈ പ്രവർത്തനം തീർച്ചയായും നന്ദി ചെയ്യപ്പെടുന്നതാണ്, അവർക്ക് പ്രതിഫലം കിട്ടും എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അല്ലാത്തവർ ഈ ലോകത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുണ്ടാവും, പാവങ്ങൾക്ക് അത് ചെയ്യുന്നവർ, ഇത് ചെയ്യുന്നവർ, പൊതുജനത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ പലരെയും നമുക്കറിയാം. അപ്പോൾ പലരും അവരൊന്നും സ്വർഗത്ത് പോയിട്ടില്ല, എന്ത് സ്വർഗമാണെന്നൊക്കെ പറയാറുണ്ട്. വാസ്തവത്തിൽ അടിസ്ഥാന യോഗ്യത ഇല്ലെങ്കിൽ ഓരോന്നിനും ഓരോ കാര്യമുണ്ട്. ഭൗതികമായി നമ്മളങ്ങനെ പറയാറുണ്ട്, ഇന്നെ ജോലി കിട്ടണം, ഇന്ന യോഗ്യത വേണം എന്ന് പറയാറുണ്ട്. എന്നതുപോലെ അതിനേക്കാൾ പ്രധാനമാണ് അള്ളാഹു ജനങ്ങളോട് ആവശ്യപ്പെടുന്ന വളരെ നിസ്സാരമായ കാര്യമാണ്, അവരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൽ പങ്കുവെക്കരുത്, അള്ളാഹ് അവകാശപ്പെട്ടത് വകവെച്ച് കൊടുക്കുന്നെ വേണം. ഈ കാര്യം മനുഷ്യർ അംഗീകരിക്കാതിരിക്കുകയാണ്. അതുകൊണ്ട് അടിസ്ഥാന യോഗ്യതയിൽ നിന്ന് അവർ മാറുകയാണ്. അപ്പം അങ്ങനെയുള്ള മാറ്റം സംഭവിച്ചവർ എന്തൊക്കെ അമൽ ചെയ്താലും, ഇപ്പോൾ കദീംന ഇലാമ അമിലുമിൻ അമൽ, അവർ ചെയ്യുന്ന അമലുകൾ അതിലേക്ക് നമ്മൾ മുന്നിട്ട് വരും. പരലോകത്തിൽ ഇത്തരം ആൾക്കാർ ചെയ്ത സൽക്കർമ്മങ്ങളെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഫജാലനാവ് ഹബ മൻസൂറ, അതൊക്കെ ചിന്നിച്ചിതറിയ ധൂളികളായി നമ്മൾ മാറ്റുന്നതാണ്. അതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയില്ല. അപ്പോൾ അഖീദ ശരിയാവണം, വിശ്വാസം ശരിയാക്കുക തന്നെ വേണം. അതിൽ കലർപ്പ് വരരുത്. ആ വിശ്വാസത്തെ കലക്കുന്ന എന്തെല്ലാം കലർപ്പുകളുണ്ടോ അതിൽ നിന്നൊക്കെ മോചനം നേടേണ്ടതുണ്ട്. ആ കാര്യമാണ് ലോകത്ത് അമ്പിയാക്കൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞത്. ഇനി മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞു നോക്കിയ ചിലർ, മുസ്ലിം പേരിൽ അറിയപ്പെട്ടാലും അവർ ഇസ്ലാമിൻ്റെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്താലും ഈ വിഷയത്തിൽ തകരാറ് വന്നാൽ മുസ്ലിമാണ് എന്ന അവകാശവാദം കൊണ്ടൊരാൾ മുസ്ലിമാകുന്നില്ല. ഏറ്റവും പ്രധാനമായ അവരുടെ വിശ്വാസം ശരിയാവേണ്ടതുണ്ട്. അതില്ലെങ്കിൽ പണ്ഡിതന്മാർ പറയുന്ന ഇപ്പോൾ ഒരു മുസ്ലിമിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി നമ്മൾ ആലോചിക്കുക, അയാൾ നമസ്കരിക്കുന്നുണ്ട്, വേണമെങ്കിൽ അഞ്ച് നേരം കൃത്യമായി നമസ്കരിക്കുന്നുണ്ട്, അതിനും പുറമെ സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട്, പിന്നെ തറാവീഹ്, ഖിയാമുല്ലൈൽ, അങ്ങനെ എന്തൊക്കെയോ നിസ്കാരവുമായി ബന്ധപ്പെട്ടതൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇതുപോലെ സക്കാത്ത് കൊടുക്കുന്നുണ്ട്. സക്കാത്ത് കൊടുക്കുക 2.5% അല്ലെങ്കിൽ 5%, അങ്ങനെ 10% എന്തായാലും ഓരോന്നിനനുസരിച്ചും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ. അതുപോലെ റമദാൻ മാസത്തിൽ നോമ്പെടുക്കുന്നുണ്ട്, ഹജ്ജിനും പോയിട്ടുണ്ട്, പക്ഷേ അയാളെ വിശ്വാസം മോശമാണെന്ന് വെക്കുക. അവർ അള്ളാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നുണ്ട്, സഹായം തേടുന്നുണ്ട്, അള്ളാഹ് അല്ലാത്തവർ വൈബിയായ കാര്യങ്ങൾ അറിയുന്ന മറഞ്ഞ രൂപത്തിൽ അള്ളാഹ് അല്ലാത്തവരും സഹായിക്കും, അതുകൊണ്ട് അവരോട് തേടാം, ഇങ്ങനെയൊക്കെ വിശ്വസിച്ചു എന്ന് വെക്കുക. എങ്കിൽ അയാളെ നമസ്കാരം വൃഥാവിലാകും, ഒരു കാര്യമില്ല. അയാൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രയോജനമില്ല. നോമ്പ് കൊണ്ട് പ്രയോജനമല്ല, ഹജ്ജ് കൊണ്ട് പ്രയോജനമല്ല. അപ്പം എന്താണ് സംഭവിച്ചത്? അടിസ്ഥാനപരമായ യോഗ്യതയാണ് ആദ്യം അയാൾ നേടേണ്ടത്. അതില്ലെങ്കിൽ സംഭവിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ. അപ്പം ഇവിടെ പലരും മുസ്ലിങ്ങളിൽ തന്നെ പെട്ടവർ ഇങ്ങനെയുള്ള വ്യതിചലനം സംഭവിച്ചവരാണ് എന്നത് വെറുതെ ഒരു വാദമല്ല, മറിച്ച് കബറിൽ അടക്കം ചെയ്യപ്പെട്ടവരോട്, അതുപോലെ മുമ്പ് മരിച്ചു പോയ അമ്പിയാക്കളോട് ഔലിയാക്കളോട്, ഇവരോടൊക്കെ റബ്ബിനോട് ചോദിക്കുന്നത് പോലെ മരിച്ചു പോയ ആൾക്കാരോട് ചോദിക്കുന്നവരുണ്ട്. മരിച്ചു പോയ ആൾക്കാരുടെ കഴിവ് മരണത്തോടു കൂടി കഴിഞ്ഞു, പക്ഷേ എന്നിട്ടും എന്തെങ്കിലുമൊക്കെ ന്യായങ്ങൾ കൊണ്ടുവന്ന് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് സൃഷ്ടികളോട് ചോദിക്കുന്നു, റബ്ബിന് സമർപ്പിക്കേണ്ടത് സൃഷ്ടികളെ മേൽ സമർപ്പിക്കുന്നു, അങ്ങനെ റബ്ബിൻ്റെ മേൽ തവക്കുൽ ചെയ്യുന്നത് സൃഷ്ടികളുടെ മേൽ തവക്കുൽ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ ലോകത്തോട് വിട പറയുന്നവരുണ്ട്. അത്തരം ആൾക്കാർ അവർ ചെയ്ത മറ്റ് സൽക്കർമ്മങ്ങൾ റബ്ബിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടുകയില്ല. ഇത് ലോകത്തമ്പിയാക്കൾ ജനങ്ങളെ മുഴുവനും പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അഖീദയുടെ ആമുഖം എന്ന നിലക്ക് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ബാക്കി ഭാഗങ്ങൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
7: ജസാകുമുല്ലാഹു ഖൈറാ. സലഫി ദുറൂസ് ഇവിടെ സമാപിക്കുകയാണ്. നുബുവത്തിന്റെ തെളിവുകൾ എന്ന വിഷയവുമായി ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോയുടെ സവിശേഷം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഒരു കാഴ്ച പരിമിതന്റെ അത്ഭുത ജീവിതം. കാഴ്ച പരിമിതനായ എം പി നൌഷാദുമായി നടത്തിയ അഭിമുഖം, ഭാഗം രണ്ട്. നമ്മോടൊപ്പം ചേരുന്നത് താജുദ്ദീൻ സലാഹി, അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
2: മാഷോട് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ കാഴ്ച കുറഞ്ഞ് പോകുന്ന സമയത്തുണ്ടായിരുന്ന ഒരു മാനസിക സംഘർഷം, ഒരു പ്രയാസം, അത് എങ്ങനെയാണ് തരണം ചെയ്യാൻ പറ്റിയത്, എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്?
3: നമുക്ക് പ്രതീക്ഷകൾ അവസാനിക്കാമെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും. അതായത് നാളെ എന്താവും എന്നൊരു ആശങ്ക വല്ലാതെ നമ്മുടെ മനസ്സിലുണ്ടാവും. കാരണം നാളെ നമുക്ക് സ്വന്തമായിട്ടൊരു ജീവിതം ഉണ്ടാവണം, പിന്നെ അല്ലെങ്കിൽ കുടുംബത്തിന് ഒരു താങ്ങും തണലും ആവണം, പിന്നെ സമൂഹത്തിൽ നമുക്കൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവണം. അതിനൊക്കെ ഇപ്പോൾ ഈ ഒരു കാഴ്ചപരിമിതി തടസ്സമാകുമോ എന്നുള്ള ഒരു വലിയൊരു ആശങ്ക മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്ക മനസ്സിലുണ്ട്, പക്ഷെ അതിനൊരു പരിഹാരം മനസ്സിലേക്ക് വരുന്നില്ല. അപ്പോൾ പരിഹാരം തേടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നുണ്ടായിരുന്നത്. കാരണം നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോകില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എന്ത് എന്നാണ് നമ്മൾ ചിന്തിക്കുക. അപ്പം നമ്മൾ നിലവിലുള്ള അവസ്ഥ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ കുറവായിരിക്കും. പക്ഷെ അത്തരം പ്രതീക്ഷകൾ നമുക്ക് കിട്ടിയത് ഇത്തരം ആളുകളും ഇതിനു മുമ്പേ നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ടെന്നും അവർ ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെ പല വഴിക്ക് പരിഹരിച്ച് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളൊക്കെ ഒരു അറിവ് നമ്മളിലേക്ക് എത്തിയപ്പോൾ അത് ഇത് എനിക്കും ഇത് മറികടക്കാൻ കഴിയുന്നു, ഇതിനേക്കാൾ മികച്ച ഒരു സാഹചര്യം നാളെ ഉണ്ടാകുന്നു എന്നുള്ളൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഇതിനേക്കാൾ മെച്ചപ്പെട്ടതാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും. അതായത് പ്രവാചകനെയൊക്കെ ഉദ്ദേശിച്ച് പറയുന്നുണ്ടല്ലോ, അനാഥനായി വളർന്ന പ്രവാചകൻ ലോകത്തിൽ മുഴുവനും വെളിച്ചമാകുന്ന രീതിയിൽ പ്രവർത്തിച്ചു വന്നത് നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ. അപ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ നല്ലതാണ് ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ വരാനുള്ളത് എന്നൊരു പ്രതീക്ഷ ഇത്തരം ഖുർആനിക വചനങ്ങളിലൂടെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നപ്പോൾ, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും ഈ ഒരു വെളിച്ചം കിട്ടും, അതുപോലെ മറ്റുള്ള പലതും ചെയ്യാൻ കഴിയും, മറ്റുള്ളവർക്ക് ഒരു ബാധ്യതയാവാതെ എന്നാൽ മറ്റുള്ളവർക്ക് കഴിവിൻ്റെ പരമാവധി എന്തെങ്കിലുമൊക്കെ ഉപകാരമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായി എനിക്ക് മാറാൻ കഴിയും എന്നുള്ളിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ആ തോന്നൽ തന്നെയാണ് മുന്നോട്ടേക്ക് നമ്മളിങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിച്ച് കൊണ്ടുവന്നത്.
2: മാഷ് കാഴ്ച പരിമിതി അനുഭവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് കേൾവി പരിമിതരായ ആളുകളുണ്ട്, ഭിന്നശേഷിക്കാരായ ആളുകളുണ്ട്. ഈ ആളുകളോടൊക്കെ സമൂഹം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് മാഷ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്.
3: അതെ അതെ അതെ, നമ്മൾ ഏകദേശം ഒരു നമ്മുടെ 21 അംഗപരിമിതി ഉണ്ട് എന്നാണ് പിന്നെ സർക്കാർ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് പലതും നമുക്ക് ചില ഭിന്നശേഷികൾ പ്രകടമാണ്, ചിലത് പ്രകടമല്ല. ഈ മാനസികമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ ഭിന്നശേഷിത്വം നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല. എന്നാൽ അല്ലാത്ത ശാരീരികമായ പരിമിതികളാണെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ അംഗപരിമിതരായ ആളുകൾക്ക് വേണ്ടത് കേവലം സഹതാപം മാത്രമല്ല, അവരോടുള്ള ഒരു അനുകമ്പ നമുക്ക് തോന്നണം. അതായത് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു പൂന്തോട്ടത്തിൽ ഒരുപാട് പുഷ്പങ്ങളുണ്ടാവും, ഒരുപാട് പൂക്കളുണ്ടാവും. ആ പൂക്കളൊക്കെ വിടരുന്നത് ഒരേ സമയത്തല്ല, ഒരേ മണമല്ല അത് പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ വേരുകൾ ഒരുപോലെയല്ല, അതിൻ്റെ ഇലകൾ ഒരുപോലെയല്ല, അത് വളരുന്ന അതിൻ്റെ ചുറ്റുപാടുകൾ ഒരുപോലെയല്ല. അതുപോലെ തന്നെയാണ് സമൂഹത്തിലും. എല്ലാവരും ഒരിക്കലും ഒരുപോലെയായി വളരുക എന്നുള്ളത് ഒരു സമൂഹത്തിലുണ്ടാവില്ല. അപ്പം അത്തരം ഭിന്നശേഷിത്വം അനുഭവിക്കുന്ന ആളുകൾ കൂടി ഉള്ളതുകൊണ്ടാണ് ഈ സമൂഹം അങ്ങനെ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം.

0: ഒരാൾക്ക് അതായിരിക്കില്ല ഉണ്ടാവുക. അതുപോലെ ഈ ഓട്ടിസം, ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ADHD പോലുള്ള ആളുകൾക്കാണെങ്കിൽ അത് തീർത്തും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിൽ ഓരോരുത്തരുടെയും പരിമിതി അനുസരിച്ച് അവരെ ആ പരിമിതികളിൽ നിന്നും മറികടക്കാൻ പരമാവധി അവർക്കാവശ്യമുള്ള രീതിയിൽ പിന്തുണ നൽകുക എന്നുള്ളതാണ് ഈ ഭിന്നശേഷിക്കാരായ ആളുകളോട് പിന്നെ പൊതുസമൂഹം സ്വീകരിക്കേണ്ട ഒരു സമീപനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: ഇത് ഭിന്നശേഷിക്കാരനായ ഒരാൾ ബന്ധത്തിലോ കുടുംബത്തിലോ അയൽപ്പക്കത്തോ സ്വന്തം ശിഷ്യഗണങ്ങളിലോ ഉണ്ടെങ്കിൽ അയാളിലുള്ള ഒരു ഒരു പ്രത്യേക കഴിവുണ്ടാകും. ആ കഴിവ് കണ്ടെത്തി അയാളെ ആ വഴിയിൽ നടത്തുക. ആ വഴിയിൽ നടത്തുമ്പോൾ ഈ വ്യക്തി നടക്കുന്നതിലേറെ സമർത്ഥമായി ആ വ്യക്തിക്കൊരു സ്വതന്ത്രമായ മാനസിക സ്വാതന്ത്ര്യത്തോടു കൂടെ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് മാഷ് പറഞ്ഞത്. ഇപ്പം മാഷ് ഇടപെടുന്ന കുറേ ഏരിയകളുണ്ട്, സമൂഹത്തിന് കൊടുക്കുന്ന കുറേ സേവനങ്ങളുണ്ട്, ചില ട്രെയിനിങ് സംഭവങ്ങളുണ്ട്. മാഷ് അതൊന്ന് ബ്രീഫ് ചെയ്യാമോ?
0: അതെ അതെ. അതായത് നിലവിൽ നമുക്കൊരുപാട് സാങ്കേതിക വിദ്യ ഇത്രയധികം പുരോഗമിച്ച സാഹചര്യത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ അറിയാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആ സാധ്യതകളെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു പ്രയത്നമാണ് ചെയ്യുന്നത്. പല ആളുകളും ഇതുപോലെ നാല് ചുമരുകൾക്കുള്ളിൽ പുറം ലോകവുമായിട്ടൊരു ബന്ധവുമില്ലാതെ അവരവരുടേതായ ഒരു ലോകത്തിലേക്ക് ഒതുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ഒതുക്കപ്പെടുകയോ ചെയ്യുന്നത് ഇത്തരം സാധ്യതകൾ അവരിലേക്ക് എത്താത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ലോകത്തുള്ള എല്ലാ അറിവുകളും നമ്മളെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. അപ്പോൾ ആ വിരൽത്തുമ്പിൽ ലഭ്യമായ അറിവുകളെ കാഴ്ചാപരിമിതി എന്നൊരു പരിമിതി ഉള്ളതുകൊണ്ട് കിട്ടാതാവരുത് എന്ന ഉദ്ദേശത്തോടുകൂടി ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. അതായത് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരും തന്നെ ഇന്ന് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആ സ്മാർട്ട് ഫോണുകളിൽ നിന്ന് തന്നെ സാധാരണ ആളുകൾ എന്തൊക്കെയാണോ അറിവാർജിക്കുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സമൂഹത്തിൽ സമൂഹ മാധ്യമങ്ങളിലെ സൈബർ ഇടങ്ങളിൽ ഇടപെടുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു കാഴ്ചാപരിമിതിയുള്ള ഒരാൾക്കും ചെയ്യാൻ കഴിയും എന്നുള്ളത് അറിയാത്ത ആളുകൾ ഇന്നുണ്ട്. എന്നാൽ ഇത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പ്രയോജനപ്പെടുത്താൻ അവസരം കിട്ടാതെ, പരിശീലനം കിട്ടാതെ പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് അത്തരം പരിശീലനങ്ങൾ നിരന്തരമായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. അത് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണെങ്കിലും ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരം നിരവധി ഓഡിയോ ട്യൂട്ടോറിയലുകൾ നിലവിൽ കുറേ ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ പഠനാവശ്യത്തിനുള്ളതാണെങ്കിലും അതല്ല ഒരു വ്യക്തിക്ക് വ്യക്തിഗതമായ ആവശ്യങ്ങൾക്കുള്ളതാണെങ്കിലും അത്തരം ഒരുപാട് ട്യൂട്ടോറിയലുകൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പീസ് റേഡിയോ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സ്മാർട്ട് ഫോണിൽ ഇൻസ്റ്റോൾ ചെയ്ത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് സ്ക്രീൻ റീഡർ സഹായത്തോടു കൂടി ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം അത് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് വിസ്ഡത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമാണ്. ഇപ്പോൾ കാഴ്ചപരിമിതരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ പീസ് റേഡിയോ സംവിധാനം കേൾക്കാനുള്ള ഒരു അവസരം ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു ട്യൂട്ടോറിയൽ നിലവിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എല്ലാവരും പ്രയോജനപ്പെടുത്തണം കൊണ്ട് ആവശ്യപ്പെടുകയാണ്. ഇത്തരം ചില പ്രവർത്തനങ്ങളാണ് ഈ ഒരു മേഖലയിൽ ചെയ്തു വരുന്നത്. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു.
1: ഗവൺമെൻറ് സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കെ സ്മാർട്ട് തൊട്ട് കുറേ കുറേ വെബ്സൈറ്റുകളും ആപ്പുകളും ഒക്കെ ഉണ്ട്. പൊതു ഇടത്തിലുള്ള കുറേ പൊതുവേ നമ്മൾ ആക്സസ് ചെയ്യേണ്ട കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഈ പോലെ ഇതുപോലെ പിന്നെ കാഴ്ച പരിമിതർക്ക് യൂസർ ഫ്രണ്ട്ലി ആണോ, അവർക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണോ സെറ്റ് ചെയ്തിട്ടുള്ളത്?
0: നിലവിൽ അങ്ങനെ ഒരു പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ പ്രകാരം എല്ലാ ആളുകൾക്കും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യണം എന്നാണ് നിയമം പറയുന്നത്. പക്ഷെ അത് പലപ്പോഴും ഉണ്ടാവാറില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നത് ഇത്തരം യൂസേഴ്സ് ഇതിൻ്റെ റിവ്യൂ നൽകുമ്പോൾ അതിൽ അവരുടെ എന്താണ് അവരുടെ ആക്സസിബിലിറ്റി ഇഷ്യൂ എന്നുള്ളത് പരിശോധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതിൻ്റെ അതോറിറ്റിയെ നമ്മൾ നിരന്തരമായിട്ട് ബന്ധപ്പെടുമ്പോൾ ചില സമയങ്ങളിൽ ചിലതൊക്കെ പരിഹരിക്കപ്പെടും. എന്നാൽ ചിലത് പരിഹരിക്കപ്പെടുമ്പോൾ മറ്റ് ചിലത് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പം സർക്കാർ സംവിധാനത്തിൽ നിലവിലുള്ള പല വെബ്സൈറ്റുകളും നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുമെങ്കിലും ഈ ക്യാപ്ച കോഡ് നമ്മൾ നോക്കി ടൈപ്പ് ചെയ്യേണ്ട ഭാഗങ്ങളിലൊക്കെ വരുമ്പം അത്തരം സ്ഥലങ്ങളിൽ ചില പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ ചില വെബ്സൈറ്റുകൾ അവിടെ നമുക്ക് അവിടെ ഓഡിയോ ക്യാപ്ച ഓപ്ഷൻ നൽകുന്നതുകൊണ്ട് തന്നെ ആ ക്യാപ്ചയിൽ എന്താണോ ഉള്ളത് അത് ഓഡിയോ രൂപത്തിൽ നമുക്ക് ഫീഡ്ബാക്ക്

0: ഓക്കെ, അത് പിന്നീട് നമുക്ക് ഇൻപുട്ട് കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ വെബ്സൈറ്റുകളും ആ രീതിയിൽ നിലവിൽ നമുക്ക് ആക്സസ് ആകുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. സർക്കാർ സംവിധാനങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് ഈ ഏതൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏതൊരു പോർട്ടൽ ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിൽ ഇത്തരം ആക്സസിബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിച്ച് അത്തരം ആളുകളെ അതിൽ പിന്നെ ചേർത്തുകൊണ്ട് ആക്സസിബിലിറ്റി ഇഷ്യൂ ടെസ്റ്റ് ചെയ്തിട്ട് അത് റെക്ടിഫൈ ചെയ്തിട്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. കാരണം സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇത് ഒരു പിന്നെ ഉപയോഗിക്കാൻ കഴിയണം എന്ന ഉദ്ദേശത്തോടുകൂടി സർക്കാർ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത്തരം ആക്സസിബിലിറ്റി ഇഷ്യൂസ് പരിഹരിച്ച് പരിശോധിച്ച് അത് വ്യക്തമായ ഒരു പിന്നെ ഒരു മാർഗരേഖ അതിനുണ്ടാക്കിയിട്ട് ഇനിയുള്ള വെബ്സൈറ്റ് ഡിസൈനിങ്ങിലൊക്കെ ഇക്കാര്യം ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്.
1: ഓക്കെ, തീർച്ചയായും ഇഷ്ടം യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പീസ്റ്റഡ് ടീം വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇടപെടാവുന്ന വലിയൊരു മേഖലയാണിത്. നമ്മളുടെ നിരവധി ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ഫീൽഡിലുള്ള ആളുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ഒന്നിച്ചുള്ളൊരു മൂവ്മെൻറ്റ് ഇതിൽ ആകാം. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഇതേപോലെയുള്ള കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്താൽ ആ ലിസ്റ്റ് ചെയ്തത് നമുക്ക് സംവിധാനങ്ങളുമായി സർക്കാരുമായി ബന്ധപ്പെട്ടവരുമായി സംസാരിക്കാനുള്ള ഇടപെടലുകൾ വളരെ കൃത്യമായ ഫോളോ അപ്പോടുകൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, കൃത്യമായ പരിശീലനങ്ങൾ. ഇപ്പോൾ മാഷ്ക്ക് അതിൽ നല്ലൊരു ഡ്യൂട്ടി എടുക്കാൻ പറ്റും. ഇപ്പോൾ പീസ് യൂട്യൂബ് ചാനലിലുണ്ട് എന്ന് പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് മാഷേ നമുക്ക് കുറച്ച് എപ്പിസോഡ്സ് അങ്ങനെ വേണ്ടത് ഷോർട്ട് ടൈമിൽ ആളുകൾക്ക് അവൈലബിൾ ആകുന്ന രീതിയിലുള്ള പരിശീലന സെഷനുകൾക്ക് നമുക്ക് തുടക്കം കുറിക്കാൻ പറ്റും. അതോടൊപ്പം ഇനി എന്തെങ്കിലും ഒരു കാഴ്ച പരിമിതരുടെ ജീവിതം എളുപ്പമാക്കുന്ന ഡെവലപ്മെൻറ്റുകൾ, ആപ്പുകൾ, അല്ലെങ്കിൽ കാഴ്ച പരിമിതരെ മാത്രം എയിം ചെയ്തിട്ടുള്ള അവരുടെ ടോട്ടൽ ലൈഫുമായി എയിം ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ, മൊത്തൊരു ടോട്ടലി കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു അത്തരം സാധ്യതകളുണ്ടെങ്കിൽ അതുമൊക്കെ മാഷെ നമുക്ക് പരിഹരിക്കാമെന്ന് തോന്നുന്നുണ്ട്.
0: നിലവിൽ പിന്നെ ഇത്തരം മേഖലയിൽ പരീക്ഷണം നടത്തി പിന്നെ പുതിയ സാധ്യതകൾ തുറക്കുന്ന ചില സംവിധാനങ്ങൾ ഈ അധ്യാപന മേഖലയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പരപ്പനങ്ങാടിയുള്ള ഒരു ജെയ്സൽ എന്ന് പറഞ്ഞ ഒരു അധ്യാപകനുണ്ട്. നിലവിൽ കോഴിക്കോട് കൊളത്തറ വിദ്യാലയത്തിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം അദ്ദേഹം
1: അധ്യാപന
0: അതെ അതെ അതെ അപ്പോൾ അദ്ദേഹം നിരവധി എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർസ് ആക്സസിബിലിറ്റിയോട് കൂടി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഏതാണ്ട് 50 ഇത്തരം എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർസ് നമ്മുടെ ഹാട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അത് എങ്ങനെയാണ് ഒരു പിന്നെ വിഷ്വലി ചാലഞ്ചഡായ ടീച്ചർക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതും എന്നാൽ പൊതുവായിട്ട് കുട്ടികൾക്ക് കിട്ടാവുന്നതുമായ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സംവിധാനം അദ്ദേഹം തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു 10 സോഫ്റ്റ്വെയർസ് ഇപ്പോൾ ഓൾറെഡി ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു. ബാക്കിയുള്ളതിൻ്റെ പണിപ്പുരയിലാണ്. അതിൻ്റെ ഭാഗമാവാനും നിലവിൽ എനിക്കും അദ്ദേഹത്തോടൊപ്പം സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ മേഖലയിൽ ഇത്തരം ടെക്നോളജി നമ്മൾ പരമാവധി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി പരിമിതികളെ പരമാവധി മറികടക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതിന് പൂർണ്ണമായ പിന്തുണ പൊതുസമൂഹവും നൽകണം, സർക്കാരും നൽകണം, നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളും നൽകണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഈ പരിമിതികളെ നമുക്ക് ഒരു പരിധിവരെ മറികടക്കാൻ സാധിക്കും. അപ്പം ഞാൻ നേരത്തെ ഇവിടെ എന്നെക്കുറിച്ച് പറഞ്ഞ കുറേ യോഗ്യതകൾ പറഞ്ഞപ്പോൾ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിനേക്കാളേറെ യോഗ്യതകൾ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് നേടിയ ഒരുപാട് ആളുകൾ ഇന്ന് നിലവിൽ എൻ്റെ അതേ പരിമിതി അനുഭവിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഇത്തരം മേഖലകളിൽ അവ എത്തിപ്പെട്ട അവരെ കണ്ടിട്ടാണല്ലോ നമ്മളൊക്കെ മുന്നോട്ടേക്ക് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അപ്പോൾ നിലവിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ജലീൽ മാഷ് പരപ്പനങ്ങാടി സ്വദേശി തന്നെയാണ്. അതുപോലെ തന്നെ നിരവധി ആളുകൾ അധ്യാപന മേഖലയിലും അല്ലാതെ നമ്മുടെ സിവിൽ സർവീസ് മേഖലയിലൊക്കെ ഇന്ന് ഒരുപാട് ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്കൊരു പ്രചോദനം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടി ഇത് കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നതേ, ഭിന്നശേഷിക്കാരായ ആളുകളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് ഈ ഭിന്നശേഷിക്കാരായ ആളുകളെ നമ്മൾ പരമാവധി ചേർത്ത് നിർത്തണം, അവരുടെ പരിമിതികളെ മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങണം എന്നൊക്കെയാണ്. പക്ഷെ പലരും പറയാതെ പോയ ഒരു സംഭവം, ഈ ഭിന്നശേഷിത്വം ഉള്ള കുട്ടികളുള്ള വീടുകളിൽ താമസിക്കുന്ന രക്ഷിതാക്കളെക്കുറിച്ച് പൊതുസമൂഹം അത്രത്തോളം കൺസേൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഓട്ടിസം പോലുള്ള ഗുരുതരമായ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ അത്തരം കുട്ടികളുടെ രക്ഷിതാക്കൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം വലുതാണ്. അവർക്കൊരാശ്വാസമാകാൻ ശരിക്കും നമുക്കാർക്കും കഴിയുന്നില്ല എന്നുള്ളത് വലിയൊരു സങ്കടമാണ്. നമ്മൾ ഈ കുട്ടികളെക്കുറിച്ച് വല്ലാതെ കൺസേൺ ചെയ്യുമ്പോൾ അത്തരം രക്ഷിതാക്കൾ അവരെയാണ് നമ്മൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത്. കാരണം ആ രക്ഷിതാവ് ഈ കുട്ടിയെക്കുറിച്ചുള്ള ചിന്തയിലായിരിക്കും സദാസമയവും. അപ്പോൾ ആ രക്ഷിതാവ് ഒരുപക്ഷെ ജീവിതത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈ കുട്ടിക്ക് വേണ്ടി ജീവിക്കുകയാണ്. ഈ കുട്ടി ഇന്നൊരു കുട്ടിയാണെങ്കിൽ നാളെ വളർന്ന് ഈ സമൂഹത്തിൻ്റെ ഭാഗമാവേണ്ട ഒരാളാണ്. അപ്പോൾ വളർന്ന് വലുതായി വരുമ്പോൾ ഈ കുട്ടി എന്തായിരിക്കും, എങ്ങനെ ആവണം എന്നൊക്കെ ഈ മാതാവിനും പിതാവിനും നല്ല ആഗ്രഹമുണ്ടോ? പക്ഷെ അതുപോലെ ഈ കുട്ടികൾ അങ്ങനെ വളർന്ന് വരുമോ വരില്ലേ എന്നുള്ള ആശങ്കയിൽ അവരിങ്ങനെ നിൽക്കുമ്പോൾ അവർ മാനസികമായിട്ട് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രയാസത്തിൽ ഒരു ചെറിയൊരു ആശ്വാസം നൽകാൻ അയൽവാസികൾക്ക് കഴിയണം, നമ്മുടെ നാടിന് കഴിയണം. പ്രയാസം അനുഭവിക്കുന്ന ആരാണെങ്കിലും, അത് ഏത് വ്യക്തികളാണെങ്കിലും, അവരുടെ കൂടെ കൈത്താങ്ങാവാൻ, അവരുടെ കൈവിരൽ പിടിച്ചുകൊണ്ട് അവർക്കൊരു താങ്ങ് നൽകാൻ, അവരുടെ കയ്യിലെ വൈറ്റ് കെയിന് പകരം അവരുടെ കൈകളാവാൻ, വൈറ്റ് കെയിന് പകരം തൻ്റെ കൈ വൈറ്റ് കെയിനായിട്ട് പ്രവർത്തിക്കാൻ, കൂടെ നടക്കാൻ, ചേർത്ത് നിർത്താൻ ആളുകളുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ഒന്നും തന്നെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ആർക്കും ഉണ്ടാവില്ല. അവരെല്ലാം തന്നെ നമുക്ക് ഈ തുല്യത എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനും, എന്നെപ്പോലെ മറ്റുള്ളവരും ജീവിക്കട്ടെ എന്നും, എൻ്റെ കടമയാണിത് എന്നും ആളുകൾക്ക് ബോധ്യപ്പെടാനുള്ള ഒരു അവസരം നമ്മൾ ബോധപൂർവം ഉണ്ടാക്കണം. അത് പഠനകാലത്ത് തുടങ്ങണം, അത് വളർത്തണം, അത് വീണ്ടും മറ്റു തലമുറകളിലേക്ക് പകർന്നു നൽകണം. അതിനുള്ള സാധ്യതകൾ എല്ലാവരും പരിശോധിച്ച് ഒരു നല്ല ഒരു സമത്വ സുന്ദരമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി പൊതുവായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്, ഒരു ചെറിയ പക്ഷി അത് പറന്നു വരുന്നത് അതിൻ്റെ കുഞ്ഞു ചിറകുകളിൽ വിശ്വസിച്ചിട്ടാണ്. അപ്പോൾ ആ കുഞ്ഞു ചിറകുകൾക്ക് ചെറിയൊരു തളർച്ച ഉണ്ടാകുമ്പോൾ അതിന് ഇരിക്കാൻ, തനിക്ക് ആശ്വാസമാകാൻ എവിടെയോ ഒരു മരച്ചില്ല കാത്തിരിപ്പുണ്ട് എന്നൊരു പ്രതീക്ഷ ആ പക്ഷിക്കുണ്ടാവും. അതുപോലെ എന്തെങ്കിലും ഒരു തളർച്ച ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ തളർച്ചയിൽ ആശ്വാസമാകുന്ന ആരൊക്കെയോ എനിക്ക് ചുറ്റും ഉണ്ട് എന്ന ഒരു തോന്നൽ ഈ ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കുന്ന രീതിയിൽ സമൂഹം പ്രവർത്തിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു സംസാരത്തിന് അവസരം കിട്ടിയാലുള്ള ഒരു കൃതജ്ഞത, പ്രത്യേകിച്ച് ഈ രണ്ടുപേരോടൊപ്പം ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടിയാലുള്ള നന്ദി കൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ നേരും.
1: മഷാല്ലാ നൗഷാദ് മാഷ്, അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ ഉള്ളൊരു ചെറിയ യാത്രയാണ് നടത്തിയത്. പറഞ്ഞതിലധികം ഇനിയും അദ്ദേഹത്തിന് പറയാനുണ്ടെന്നറിയാം. മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹവുമായി വീണ്ടും നമ്മൾ കൂടിയിരിക്കും. പ്രത്യേകിച്ചും കാഴ്ച പരിമിതർക്ക് വേണ്ടി എന്ത് ചെയ്യാനുണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കുറച്ചുകൂടി ഡീപ്ലി, കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കും. കാരണം കുറേ കാര്യങ്ങൾ ആളുകൾക്ക് അറിയുമ്പോൾ കിട്ടുന്ന ഒരു തരം പരിഗണനയുണ്ട്, അല്ലെങ്കിൽ അതൊരു അജണ്ടയാക്കലുണ്ട്. ഇപ്പം നമുക്കിന്ന് ചില അജണ്ടകൾ കിട്ടി, പ്രത്യേകിച്ച് ഇപ്പം ശബ്ദദാനം പറഞ്ഞത്, അതേപോലെ ടെക്നിക്കൽ മേഖലയിലെ ചില അപ്ഡേഷനുകൾ പറഞ്ഞത്, ഇപ്പം ജയ്സലൊക്കെ ഏറ്റെടുത്ത, ജയ്സൽ ഇങ്ങനെ എന്തുണ്ടാക്കിയാലും എനിക്ക് അയച്ചു തരും, ചെക്ക് ചെയ്യാൻ പറയും. നമ്മൾ പിന്നെ നമ്മളെ ഐ സ്റ്റോറും മൂപ്പര് പ്ലേ സ്റ്റോറും ആണെങ്കിൽ ചില പരിമിതികളൊക്കെ മറുപടികൾ കൊടുക്കുന്നിടത്ത് ഉണ്ടാവാറുണ്ടെങ്കിലും അദ്ദേഹം ബേസിക്കലി ഒരു ടെക്കിയൊന്നുമല്ല, പക്ഷേ വളരെ എഫേർട്ട് എടുത്ത് സ്വന്തം സമൂഹത്തിന് വേണ്ടിയുള്ള വലിയ ദൗത്യമാണ് ചെയ്യുന്നത്. നമുക്കൊരു ഒരുക്കെ ഒന്ന് ജയ്സലിനെയും കൊണ്ടുവരാം. ജയ്സലിനെ കൊണ്ടുവന്നാൽ അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ആളുകൾക്ക് കിട്ടിക്കോളും, അത് ആ ഒരു സമൂഹത്തിലേക്ക് എത്തിക്കോളും. എന്തായാലും അതിൻ്റെ ടെക്നിക്കൽ മേഖലയിൽ, സാങ്കേതിക മേഖലയിൽ നമുക്ക് കൊടുക്കാവുന്ന സപ്പോർട്ട് ഇൻഷാല്ലാ നമുക്ക് കൊടുക്കാമെന്നാണ് തോന്നുന്നത്. ആ നിലക്ക് നമുക്ക് നല്ലൊരു സെഷനായിരുന്നു കഴിഞ്ഞത്.
2: നൗഷാദ് മാഷ് നമ്മളോടൊപ്പം ചേർന്നതിലുള്ള സന്തോഷം അദ്ദേഹത്തെ അറിയിക്കുകയാണ്. എൻവിഷൻ കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേകമായ പദ്ധതി അതിലൂടെ ഉൾപ്പെടുത്തി വെറുമൊരു സഹായം നൽകുക എന്നത് മാത്രമല്ല, സഹായം നൽകുന്നുണ്ട് ധാരാളം അൽഹംദുലില്ല, അതിനപ്പുറത്ത് ജീവിത കാഴ്ചപ്പാടുകൾ നൽകാനും അതുപോലെ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരം നൽകാനുമൊക്കെ എൻവിഷൻ ടീമംഗങ്ങൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കാഴ്ചപരിമിതൻ തന്നെയായ ഗഫൂർ മാസ്റ്ററുടെ നേതൃത്വത്തിലാണ് ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പീസ് റേഡിയോ ശ്രോതാക്കൾ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒക്കെ അത്തരം പദ്ധതികളുടെ ഭാഗമാകണമെന്ന് കൂടി ഒരു സമയത്ത് ആവശ്യപ്പെടാൻ
3: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ സവിശേഷം, ഒരു കാഴ്ച പരിമിതന്റെ അത്ഭുത ജീവിതം. കാഴ്ച പരിമിതനായ നൌഷാദ് എം പിയുമായി നടത്തിയ അഭിമുഖം ഭാഗം രണ്ട്. ഈ അഭിമുഖത്തിൽ നമ്മോടൊപ്പം ചേർന്നത് താജുദ്ദീൻ സലാഹി, അബ്ദുറഹിമാൻ ചുങ്കത്ര.
4: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
5: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദഅവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കുകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം
3: ചെയ്യുമാറാകട്ടെ.
4: വിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ, മകനോ മരുമകനോ, ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം. വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്താദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുകയെന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.

0: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ യുഗചരിതത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നത്. മക്കയിൽ വിരിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രത്തെക്കുറിച്ചുള്ള ഈയൊരു വായനയിൽ ഖുറൈശികൾ എതിർപ്പിൻ്റെ വഴിയിൽ, ഇതിൻ്റെ ആദ്യ ഭാഗമാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ഫദൽ ഹഖ് ഉമരി ആമയോർ രചിച്ച ഈ ഒരു ലേഖനത്തിന് ശബ്ദം നൽകുകയാണ് സിദ്ദീഖ് സലാഹി നിലമ്പൂർ.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം പ്രോഗ്രാമിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പരസ്യ പ്രബോധനവുമായി ബന്ധപ്പെട്ട ചരിത്രം കേട്ടു. ഇൻഷാല്ലാ ഇന്ന് ഖുറൈശികൾ എതിർപ്പിൻ്റെ വഴിയിൽ എന്ന അധ്യായം കേൾക്കാം. മുഹമ്മദ് നബിയുടെ പ്രബോധനങ്ങൾ മക്കയിൽ പ്രകടമായ മറ്റു പ്രബോധനങ്ങളെപ്പോലെ തന്നെ വളരെ പെട്ടെന്ന് അവസാനിക്കുമെന്നാണ് ഖുറൈശികൾ കരുതിയത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധനം പരസ്യമാക്കുകയും വിഗ്രഹാരാധനയ്ക്കെതിരെ സംസാരിക്കാൻ തുടങ്ങുകയും വിഗ്രഹങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യുവാൻ കഴിയില്ല എന്ന സത്യം ജനങ്ങളോട് തുറന്നു പറയുകയും ചെയ്തതോടുകൂടി ഖുറൈശികൾ അപകടം മണത്തറിഞ്ഞു. ഈ പ്രബോധനം ഇങ്ങനെ മുന്നോട്ടു പോയാൽ എല്ലാ വീടുകളിലും കയറി ചെല്ലുമെന്നും എന്നും നിലനിൽക്കുമെന്നും അവർ തിരിച്ചറിഞ്ഞു. അതിനാൽ ഖുറൈശികൾ തുടക്കത്തിൽ നബിയോട് സന്ധിയാകാൻ ശ്രമിച്ചു. പ്രവാചകനെതിരെ ഒന്നും പ്രവർത്തിക്കാൻ അവർ തുനിഞ്ഞില്ല. പക്ഷേ ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ശക്തമായി പ്രഖ്യാപിച്ചപ്പോൾ പ്രവാചകനോട് അവർക്ക് വെറുപ്പും വിദ്വേഷവും തോന്നിത്തുടങ്ങി. പ്രവാചകന്റെ പിതൃവ്യൻ അബൂ ത്വാലിബ് ഒഴികെ മറ്റുള്ളവരെല്ലാം പ്രവാചകനെതിരിൽ അണിനിറക്കുകയും ശത്രുത പ്രകടിപ്പിക്കുകയും ചെയ്തു. അബൂ ത്വാലിബാകട്ടെ പ്രവാചകനു വേണ്ടി നിലകൊള്ളുകയും ശത്രുക്കളിൽ നിന്ന് പ്രവാചകനെ തടയുകയും ചെയ്തു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യവുമായി മുന്നോട്ട് നീങ്ങി. വിഗ്രഹാരാധനയുടെ നിരർത്ഥകത ജനങ്ങളെ ഉണർത്തിക്കൊണ്ടിരുന്നു. പ്രവാചകത്വത്തിന്റെ 4ാം വർഷത്തിലായിരുന്നു ഇതെല്ലാം. തങ്ങൾക്ക് പരിചയമില്ലാത്ത കാര്യങ്ങൾ കേട്ടപ്പോൾ പ്രവാചകന്റെ പ്രബോധനത്തെ അതിശക്തമായ നിലയിൽ അവർ എതിർക്കുകയും വെറുക്കുകയും ചെയ്തു. തുടർന്ന് പ്രവാചകനെയും അനുചരന്മാരെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമായി മാറുകയും ചെയ്തു. എന്നാൽ സത്യനിഷേധികൾ ദുരഭിമാനത്തിലും കക്ഷിമാത്സര്യത്തിലുമായിരിക്കുന്നു. അവർക്ക് മുമ്പ് എത്രയെത്ര തലമുറകളെ നാം നശിപ്പിച്ചു. അപ്പോൾ അവർ മുറവിളി കൂട്ടി. എന്നാൽ അത് രക്ഷപ്രാപിക്കാനുള്ള സമയമല്ല. അവരിൽ നിന്നു തന്നെയുള്ള ഒരു താക്കീതുകാരൻ അവരുടെ അടുത്തു വന്നതിൽ അവർക്ക് ആശ്ചര്യം തോന്നിയിരിക്കുന്നു. സത്യനിഷേധികൾ പറഞ്ഞു, ഇവൻ കള്ളവാദിയായ ഒരു ജാലവിദ്യക്കാരനാകുന്നു. ഇവൻ പല ദൈവങ്ങളെ ഒരൊറ്റ ദൈവമാക്കിയിരിക്കുകയാണോ? തീർച്ചയായും ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെ. അവരിലെ പ്രധാനികൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ടുപോയി, നിങ്ങൾ മുന്നോട്ടു പോയിക്കൊള്ളുക. നിങ്ങളുടെ ദൈവങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തീർച്ചയായും ഇത് ഉദ്ദേശപൂർവം ചെയ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാകുന്നു. അവസാനത്തെ മതത്തിൽ ഇതിനെപ്പറ്റി ഞങ്ങൾ കേൾക്കുകയുണ്ടായിട്ടില്ല. ഇതൊരു കൃത്രിമ സൃഷ്ടി മാത്രമാകുന്നു. സൂറത്തു സ്വാദ് 2 മുതൽ 7 വരെയുള്ള വചനങ്ങൾ. പൂർവപിതാക്കളോടുള്ള അന്ധമായ അനുകരണമായിരുന്നു പ്രവാചകനെ അവർ എതിർക്കുവാനും നിഷേധിക്കുവാനുമുള്ള പ്രധാന കാരണം. ഈ അന്ധമായ അനുകരണമാകട്ടെ ജാഹിലിയത്തിന്റെയും പൈശാചികതയുടെയും ഭാഗമാണ്. അല്ലാഹു പറയുന്നു, അല്ലാഹു അവതരിപ്പിച്ചതിനെ നിങ്ങൾ പിന്തുടരൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ, അല്ല, ഞങ്ങളുടെ പിതാക്കൾ ഏതൊന്നിൽ നിലകൊള്ളുന്നതായി ഞങ്ങൾ കണ്ടുവോ, അതിനെയാണ് ഞങ്ങൾ പിന്തുടരുക എന്നായിരിക്കും അവർ പറയുക. പിശാജ് ജ്വലിക്കുന്ന നരകശിക്ഷയിലേക്കാണ് അവരെ ക്ഷണിക്കുന്നതെങ്കിൽ പോലും അവരതിനെ പിന്തുടരുകയോ? സൂറത്തുൽ ലുഖ്മാൻ 21. മനുഷ്യനും സത്യത്തിനും ഇടയിൽ വരുന്ന വലിയ ഒരു മറയാണ് പൂർവപിതാക്കളെ അന്ധമായി പിൻപറ്റുക എന്നത്. കാരണം തങ്ങളുടെ മതത്തെ അവരുടെ പിതാക്കളിൽ നിന്നാണ് ചിന്തയോ ആലോചനയോ ഇല്ലാതെ ഇവർ സ്വീകരിച്ചത്. നാട്ടിൽ കാലങ്ങളായി നിലവിലുള്ള സമ്പ്രദായങ്ങളും അനന്തരമായി തങ്ങൾക്ക് ലഭിച്ച വിശ്വാസ ആചാരങ്ങളും നബിമാർ എതിർത്തു എന്നുള്ളതാണ് ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർക്ക് എതിരായി പ്രവർത്തിക്കാൻ നിഷേധികളെ പ്രേരിപ്പിച്ചത്. ഇത്തരം പ്രവർത്തനങ്ങൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധ കൊടുക്കുവാൻ പോലും അവർ തയ്യാറായിരുന്നില്ല. മറിച്ച് തെറ്റുകൾ ബോധ്യപ്പെടുത്തിക്കൊടുക്കുന്നവരെ എതിർക്കുകയും തങ്ങളുടെ നാടിന്റെ വിശ്വാസാചാരങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു അവർ. അല്ല, ഞങ്ങളുടെ പിതാക്കൾ ഒരു മാർഗത്തിൽ നിലകൊള്ളുന്നതായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ അവരുടെ കാൽപ്പാടുകളിൽ നേർമാർഗം കണ്ടെത്തിയിരിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ നിനക്ക് മുമ്പ് ഏതൊരു രാജ്യത്ത് നാം താക്കീതുകാരനെ അയച്ചപ്പോഴും ഞങ്ങളുടെ പിതാക്കളെ ഒരു മാർഗത്തിൽ നിലകൊള്ളുന്നവരായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ അവരുടെ കാൽപ്പാടുകളെ അനുഗമിക്കുന്നവരാകുന്നു എന്ന് അവിടെയുള്ള സുഖലോലുപന്മാർ പറയാതിരുന്നിട്ടില്ല. സൂറത്ത് അസ്സുഖുറുഫ് 22-23. മുഹമ്മദ് നബിയുടെ സത്യസന്ധത അബൂ ത്വാലിബ് മനസ്സിലാക്കിയിരുന്നു. മുഹമ്മദ് നബിക്കുവേണ്ടി അദ്ദേഹം പ്രതിരോധിക്കുകയും നബിയോട് സ്നേഹം കാണിക്കുകയും നന്മ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. ശിർക്കിൽ നിലകൊള്ളുന്നുവെങ്കിലും അബൂ ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് പ്രവാചകനായിരുന്നു. ഇത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണത്തിന്റെ ഭാഗം കൂടിയാണ്. പ്രകൃതിയായുള്ള ഒരു പ്രത്യേകമായ സ്നേഹമായിരുന്നു അബൂ ത്വാലിബിന് മുഹമ്മദ് നബിയോട് ഉണ്ടായിരുന്നത്. ഒരിക്കലും മതപരമായ മാർഗത്തിലുള്ള സ്നേഹമായിരുന്നില്ല അത്. അബൂ ത്വാലിബ് തന്റെ ജനതയുടെ പാരമ്പര്യ മതത്തിൽ തന്നെ തുടർന്നുവന്നതും അല്ലാഹുവിന്റെ യുക്തിയുടെ ഒരു ഭാഗമായിരുന്നു. അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിൽ അമുസ്ലിങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കോ കൽപ്പനകൾക്കോ ഒരു സ്ഥാനവും ഉണ്ടാകുമായിരുന്നില്ല. മാത്രവുമല്ല, അവർ അദ്ദേഹത്തെ ഭയപ്പെടുകയോ ആദരിക്കുകയോ ചെയ്യുമായിരുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആദർശം സത്യമാണ് എന്നത് മക്കയിലെ നിഷേധികളുടെ മനസ്സുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവർ തങ്ങളുടെ ഇച്ഛകൾക്ക് മുൻഗണന നൽകി തങ്ങളുടെ പൂർവപിതാക്കളെ അന്ധമായി അനുകരിക്കുന്നതിന് അവർ ആധികാരികത കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിനെ അവഗണിക്കുകയും ചെയ്തു. നബിയെ, അവർ പറയുന്നത് നിരക്ക് വ്യസനമുണ്ടാക്കുന്നുണ്ട് എന്ന് തീർച്ചയായും നമുക്കറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ നിന്നെയല്ല അവർ നിഷേധിച്ചു തള്ളുന്നത്, പ്രത്യുത അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയാണ് ആ അക്രമികൾ നിഷേധിക്കുന്നത്. സൂറത്തുൽ അൻആം 33. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധനത്തിൽ ഉറച്ചു നിൽക്കുന്നതും തങ്ങളുടെ ആരാധനാവസ്തുക്കളുടെ ന്യൂനതകൾ എടുത്തു പറയുന്നതും ഖുറൈശികളിലെ സത്യനിഷേധികൾ കണ്ടു. ഇൻഷാല്ലാ ഈ ചരിത്രത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
2: ജസാക്കല്ലാഹു ഖൈറാ, ബറക്കല്ലാഹു ഫീക്. യുഗചരിതം ഇവിടെ സമാപിക്കുമ്പോൾ നമ്മളൊരു പുതിയ പുസ്തകം ബഹുമാന്യനായ ഫദൽ ഹക്കുമരി രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിത ചരിത്രമായിരുന്നു. ഇതിൽ നിന്നും ഖുറൈശികൾ എതിർപ്പിൻ്റെ വഴിയിൽ ഈയൊരു ഭാഗമാണ് അദ്ദേഹം നമ്മെ വായിച്ചു കേൾപ്പിച്ചത്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.

0: പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവം മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അറബി ഭാഷാ പഠനം. മൊഡ്യൂൾ 2 6 ക്ലാസ്സിൽ പരിശീലനങ്ങളെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. സലീം സുലമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വഅൻഫിഉനാ മാ അല്ലംതനാ വസീദിനാ ഇൽമഹ. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ വഴി അറബി ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന പഠിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ദുറുസുൽ ലുഗത്തിൽ അറബിയ ലിഗൈരിന്നാ തിഖീന ബിഹ എന്ന ടെക്സ്റ്റ് ബുക്കിലെ 12 ചാപ്റ്ററിലെ 2 തംരീനാണ് ഇൻഷാ അല്ലാഹ് ഇനി നമുക്കെടുക്കാനുള്ളത്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്ന കാര്യം ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടെക്സ്റ്റ് ബുക്ക് പൂർണ്ണമായും വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ അറബി ഭാഷാ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നുള്ളത്. കാരണം നമ്മൾ വായിക്കുന്ന ഓരോ സെൻറ്റൻസുകളിലും അതിൻ്റെ ഓരോ നിയമങ്ങൾ, അറബി ഭാഷ പ്രയോഗത്തിൻ്റെ ഓരോ നിയമങ്ങൾ അതിൽ ഉള്ളിലടങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പുറത്തേക്കെടുത്ത് അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കി അത് പരിശീലിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് ഈ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് തന്നെ ഓരോ വരികളും വായിക്കുമ്പോൾ അത് നമ്മൾ വായിച്ച് അതുപോലെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ ഉണ്ടാക്കുകയും അത് നോട്ട്ബുക്കിലേക്ക് എഴുതി അങ്ങനെ നിരന്തരമായി നമ്മൾ പരിശീലിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു അറബി ഭാഷ നമുക്ക് കയ്യിലൊതുക്കി ഖുർആൻ പാരായണത്തിലും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമൊഴികളൊക്കെ വായിക്കുമ്പോൾ ഒരു പരിഭാഷകൻ്റെയോ അല്ലെങ്കിൽ പരിഭാഷയുടെയോ സഹായമില്ലാതെ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ലക്ഷ്യം ഖുർആൻ പഠിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നമസ്കാരത്തിൽ നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളുടെ അർത്ഥം അത് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ, നമ്മൾ 12 ചാപ്റ്ററിലെ 2 തംരീനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നോക്കൂ, എന്താണ് ടെക്സ്റ്റിലുള്ളത്? നിങ്ങളുടെ ടെക്സ്റ്റിൽ അതുപോലെ തന്നെ PDFലും ചെറിയ ഒരു അക്ഷരത്തെറ്റ് വന്നിട്ടുണ്ട്. ഇഖ്റ എന്നതാണ് അവിടെയുള്ളത്, ഇഖ്റ. പക്ഷേ അലിഫിൻ്റെ മുകളിൽ അവിടെ ഹംസയിട്ടത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അഖ്റഉ എന്നാണ് അവിടെ എഴുതിയത്. ശരിക്കും അത് അങ്ങനെയല്ല എഴുതേണ്ടത്, ഇഖ്റ എന്നാണ്. അപ്പോൾ ഇഖ്റ എന്ന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം, ഇഖ്റ. അപ്പോൾ അത് ഇങ്ങനെ എഴുതിയത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാം. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഇതേ രൂപത്തിൽ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ എങ്ങനെയാണ് ഇഖ്റ? ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇഖ്റ കുല്ല ജുംലത്തിൻ മിനൽ ജുമലിൽ ആതിയ ثم اقرأها أخرى بعد تغيير المنادى كما هو موضح في المثال. എന്താണ് അതിൻ്റെ അർത്ഥം? اقرأ كل جملة من الجمل الآتية. താഴെയുള്ള സെൻറ്റൻസുകൾ ഓരോന്നും, اقرأ كل جملة, എല്ലാ ജുംലകളെയും നിങ്ങൾ വായിക്കുക. മീനൽ ജുമലിൽ ആത്തിയ, താഴെയുള്ള ജുംലകളിൽ നിന്നും. സുമക്രഹ ഉഹ്റ, ഒരിക്കൽ കൂടെ അതിനെ വായിക്കുക. ടെക്സ്റ്റിൽ സുമക്രഹ മറത്തൻ ഉഹ്റ എന്നുണ്ട്. മറത്തൻ ഉഹ്റ എന്ന് പറഞ്ഞാൽ അനദർ ടൈം, വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങൾ വായിക്കുക എന്നതാണ്. മറ എന്ന് പറഞ്ഞാൽ മറത്തൻ ഉഹ്റ, മറ്റൊരു ടൈം, അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ അതിനെ വായിക്കുക. ബഅദ തഗ്യീരിൽ മുനാദ, മുനാദയെ മാറ്റിയതിന് ശേഷം. അപ്പോൾ മുനാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ബഅദ ശേഷം, തഗ്യീരിൽ മുനാദ, മുനാദയെ മാറ്റിയതിന് ശേഷം. അപ്പോൾ മുനാദ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടാകും, മുനാദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാ എന്നതിന് ശേഷം, അഥവാ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുനാദയുടെ ഹർഫിന് ശേഷം വരുന്ന കാര്യങ്ങൾക്കാണ് മുനാദ എന്ന്. അപ്പോൾ യാ എന്നതിന് ശേഷം വരുന്നത് യാ അല്ലാ എന്നാണെങ്കിൽ അല്ലാഹു എന്നത് ഇവിടെ മുനാദയാണ്. അതുപോലെ തന്നെ യാ എന്നതിന് ശേഷം വരുന്നത് യാ റസൂലല്ലാ എന്നാണെങ്കിൽ, യാ റസൂലല്ലാ എന്നാണെങ്കിൽ ഇവിടെ റസൂലല്ലാ, ഈ റസൂൽ എന്ന് പറയുന്നത് മുനാദയാണ്. റസൂലല്ലാ, അല്ലാഹുവിൻ്റെ റസൂൽ എന്ന് പറയുന്ന റസൂൽ എന്നുള്ളതാണ് മുനാദ. അപ്പോൾ ഇവിടെ എന്താണ് തംരീനിൽ ചോദിക്കുന്നത്? എന്താണ് തംരീനിൽ പറയുന്നത്? മുനാദയെ മാറ്റുക എന്നാണ്. ബഅദ തഗ്യീർ, തഗ്യീർ എന്ന് പറഞ്ഞാൽ മാറ്റുക, ചേഞ്ച് ചെയ്യുക. മുനാദയെ മാറ്റിയതിന് ശേഷം, കമാഹുവ മുവല്ലഹുൻ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ. മുവല്ലഹുൻ എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കപ്പെട്ടത് എന്നാണ്. കമാഹുവ എന്ന് പറഞ്ഞാൽ ആസ് ലൈക്ക്, കമാഹുവ മുവല്ലഹുൻ ഫിൽ മിസാലിൻ, ഉദാഹരണത്തിൽ വ്യക്തമാക്കപ്പെട്ടതുപോലെ. മുവല്ലഹ്, അപ്പോൾ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. കാരണം വാക്കുകൾ അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കുന്നത് ഭാഷ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ അത് സംസാരിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും ഒക്കെ നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ തംരീന് വായിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കാം. ഇഖ്റ കുല്ല ജുംലത്തിൻ മിനൽ ജുമലിൽ ആത്തിയ, താഴെയുള്ള മുഴുവൻ ജുംലകളെയും നിങ്ങൾ വായിക്കുക. സുമ്മഖ്റ ഹാ മറത്തൻ ഉഖ്റ, മറ്റൊരിക്കൽ കൂടെ അതിനെ വായിക്കുക എന്നാണ്. ബഅദ തഗ്യീരിൽ മുനാദ, മുനാദയെ മാറ്റിയതിന് ശേഷം. കമാ ഹുവ മുവല്ലഹുൻ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ വ്യക്തമാക്കപ്പെട്ടത് പോലെ. ശരി, നമുക്ക് ഓരോന്ന് വായിക്കാം. മിസാൽ, കേട്ടോ, മിസാൽ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിസാൽ എന്താണ് ഉദാഹരണം? ഐന ഖലമുക്കയ അബി, ഐന ഖലമുക്കയ അബി. അപ്പോൾ നമ്മൾ എവിടെയാണ് മുനാദ, ഇതിൽ ഏതാണെന്ന് നോക്കൂ. മുനാദ ഏതാണതിൽ? ഐന ഖലമുക്ക, ഐന വന, ഐന ഖലമുക്ക, നിൻ്റെ പേന എവിടെയാണ് അല്ലേ. യാ അബി, യാ അബി, എൻ്റെ ഉപ്പ, എൻ്റെ ഉപ്പ, നിങ്ങളുടെ പേന എവിടെയാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അവിടെ എന്ത് ചെയ്തു? മുനാദയെ മാറ്റാനാണല്ലോ തംരീൻ. അപ്പോൾ ഉദാഹരണത്തിൽ വന്നത് എന്താണ്? ഇവിടെ യാ മുഹമ്മദ് എന്നതിനെ മാറ്റി. എന്താ മുഹമ്മദ് എന്നതിനെ മാറ്റിയിട്ട് എന്താക്കി മാറ്റി? യാ ഇർഫാൻ, ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ടേ. അപ്പോൾ ഉദാഹരണത്തിലേക്ക് നോക്കൂ. ഐന ഖലമുക്ക യാ അബി, ചോദ്യം എന്താണ്? ഉപ്പ താങ്കളുടെ പേന എവിടെയാണ്, ഉപ്പ താങ്കളുടെ പേന എവിടെയാണ്. അപ്പോൾ ഇവിടെ മുനാദ ഏതാണ്? യാ എന്നതിന് ശേഷം എന്താ വന്നത്? അബി എന്നാണ് വന്നത്. അപ്പോൾ അബി എന്നത് ഇവിടെ മുനാദയാണ്. അപ്പോൾ ആ മുനാദയെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉപ്പ നിങ്ങളുടെ പേന എവിടെയാണ് എന്ന് ചോദിച്ചതിന് നേരെ അതിനെ ചേഞ്ച് ചെയ്തതിൻ്റെ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഐന ഖലമുക്കയാ ഉമ്മീ, അപ്പോൾ അബുൻ എന്നതിനെ മാറ്റിയിട്ട് അവിടെ ഉമ്മ എന്നാക്കി മാറ്റി, അബി എന്നതിനെ മാറ്റിയിട്ട് ഉമ്മി എന്നാക്കി മാറ്റി. ഇവിടെ ഐന ഖലമു കി യാ ഉമ്മി എന്നാണ്. ഐന ഖലമു കി യാ ഉമ്മി, അവിടെ യാ ഉമ്മി എന്ന് വന്നപ്പോൾ ചോദ്യത്തിൽ എന്തായി? ഐന ഖലമു കി യാ ഉമ്മി. ഇവിടെ യാ ഉമ്മീ എന്ന് വന്നപ്പോൾ അയിന കലമുക്കി എന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കൊടുത്തിട്ടുള്ളത്. ഇവിടെ ടെക്സ്റ്റിൽ കാന്നാണ്, തെറ്റാണ്, ശ്രദ്ധിക്കുക. പക്ഷേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കറക്റ്റ് ശരിയായ രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അയിന കലമുക്കി യാ ഉമ്മീ. അപ്പോൾ ഒരു ഉദാഹരണവും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയ്ഖ് അബ്ദുറഹീം റഹിമഹുല്ല നമുക്ക് വിശദീകരിച്ച് തോന്നും. അപ്പോൾ ഒന്നും കൂടെ ഞാനത് പറയുകയാണ്. അയിന കലമുക്ക യാ അബി എന്നതിനെ യാ അബി എന്നതിന് പകരം യാ ഉമ്മി എന്നാക്കി മാറ്റുമ്പോൾ അവിടെ എങ്ങനെയാണ് ഇതിലെ മാറ്റം വന്നത്? എന്താണ് അയിന കലമുക്കി യാ ഉമ്മി എന്നായി മാറി? അയിന കലമുക്കി യാ ഉമ്മി എന്നായി മാറി. നോക്കൂ, കലമുക്കി അവിടെ കലമുക്ക എന്നല്ല, കലമുക്കി. ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കുമ്പോൾ അത് കറക്റ്റ് കാണാൻ കഴിയും. അയിന കലമുക്കി യാ ഉമ്മി. ഇനി ഇതുപോലെ നമുക്കെന്തുണ്ട്, 10 ഉദാഹരണങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഉദാഹരണം, 10 ഉദാഹരണങ്ങൾ നമ്മൾ വായിക്കുകയും ഇതേ രൂപത്തിൽ അതിനെ ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നതോടുകൂടി നമുക്കെന്താണ്, ഒരു സ്ത്രീയെ വിളിച്ച്, അത് ഉമ്മയാകാം, സഹോദരിയാകാം, ഭാര്യയാവാം, മറ്റാരുമാവാം, സ്ത്രീയാണെങ്കിൽ അവരെ വിളിക്കാനും അവരോട് ചില കാര്യങ്ങൾ ചോദിക്കുവാനും നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒന്നാമത്തത് എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഓരോന്നും ശ്രദ്ധാപൂർവം നമ്മൾ വായിക്കുക. വളരെ മനോഹരമായ രീതിയിലാണ് ഈ ടെക്സ്റ്റ് ബുക്കിനെ അദ്ദേഹം നമുക്ക് അതിനെ ഡിസൈൻ ചെയ്തത്, നമുക്കത് വിശദീകരിച്ച് തരുന്നത്. 10 കൂടെ വായിക്കുന്നതോടുകൂടി നമുക്കിത് കൃത്യമായി നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. നോക്കൂ, ഒന്നാമത്തത് എന്ന് വായിച്ചു നോക്കി. അ ഇന്ദക കലമുൻ യാ മുഹമ്മദു, അല്ലേ? അ ഇന്ദക കലമുൻ യാ മുഹമ്മദു. ഇനി ഇതിനെ എന്താക്കി മാറ്റണം? യാ മുഹമ്മദു എന്നുള്ള ആ മുഹമ്മദി എന്ന മുനാദയെ, മുഹമ്മദി എന്ന മുനാദയെ ഇവിടെ എന്താക്കി മാറ്റി? ആമീനത്തു എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ വായിക്കും? അവിടെ ഒന്ന് വായിച്ചു നോക്കൂ, ഒന്ന് മനസ്സിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ, എന്നിട്ട് ഞാൻ വായിക്കുന്നതും നിങ്ങൾ വായിക്കുന്നതും ഒരുപോലെയാണോ എന്ന് നോക്കൂ. ശരി, എന്താണ് ഇതിൻ്റെ ഉത്തരം? ആ, നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അഇന്ദക ഖലമുൻ യാ മുഹമ്മദു എന്നതിനെ ആമീനയെ വിളിച്ചുകൊണ്ടാക്കുമ്പം എന്താക്കി മാറ്റും? അഇന്ദകി, അഇന്ദകി ഖലമുൻ, അഇന്ദകി ഖലമുൻ യാ ആമീനതു എന്നാക്കി മാറും, എന്നാക്കി മാറ്റാവുന്നത്. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട വായനയുടെ രീതി. അപ്പോൾ ഒരു ഉദാഹരണം നമുക്ക് ഇവിടെ എഴുതാം, അല്ലേ? അഇന്ദകി, അഇന്ദകി ഖലമുൻ. അപ്പോൾ ഇവിടെ എവിടെയാണ് മാറ്റം വരുന്നത്? അഇന്ദകി എന്നായി മാറും. അഇന്ദക എന്നതിനെ നമുക്ക് എന്താക്കി മാറ്റാം? ഇവിടെ നമുക്ക് അഇന്ദകി, അഇന്ദകി ഖലമുൻ യാ ആമീനതു, യാ ആമീനതു, അഇന്ദകി ഖലമുൻ യാ ആമീനതു എന്നാക്കി മാറ്റും. ഇനി അടുത്ത ഇതേ ഓരോ ഉദാഹരണങ്ങളും ഇതുപോലെ നമുക്കൊന്നും എന്ത് ചെയ്യാം, ചെയ്തു നോക്കാം. രണ്ടാമത്തേത് എന്താണ്? ഐന ബൈതുക യാ ഉസ്താദി, അയിന ബൈത്തുക യാ ഉസ്താദി. അവിടെ എന്താക്കി മാറ്റണം? ഉസ്താദ് എന്നത് മുദക്കറാണ്, അഥവാ അത് പുരുഷ വിഭാഗത്തെ അറിയിക്കുന്നതാണ്. അപ്പോൾ അതിനെന്താക്കി മാറ്റണം? മുദക്ക് മുഅന്നസാക്കി മാറി ഇവിടെ യാ ഉസ്താദത്തി എന്നായി മാറി. അപ്പോൾ യാ ഉസ്താദത്തി, ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട് എവിടെയാണ് എന്ന് ചോദിക്കാൻ, അതൊരു ആ ഉസ്താദ് ലേഡിയാണ് എങ്കിൽ നമ്മൾ എന്ത്, എങ്ങനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്? ഐന ബൈത്തുക എന്നതിന് പകരം എന്തായി മാറും? ഐന ബൈത്തുകി യാ ഉസ്താദത്തി, ഐന ബൈത്തുകി യാ ഉസ്താദത്തി. ശരി, മൂന്നാമത്തേത് നോക്കൂ. അഹാദ ദഫ്തറു ലക യാ അലി, അഹാദ ദഫ്തറു ലക യാ അലി, അലിയെ ഇത് നിന്റെ നോട്ട്ബുക്കാണോ, അല്ലേ? അഹാദ ദഫ്തറു, ഈ നോട്ട്ബുക്ക് ലക്ക യാ അലി, അത് നിൻ്റെതാണോ അലി? എന്നാൽ യാ അലിയു എന്നതിന് പകരം അവിടെ യാ ഫാത്തിമത്തു എന്നാക്കി മാറ്റുമ്പോൾ അതിനെ നമുക്ക് ഏത് രൂപത്തിലാണ് അതിൻ്റെ പിന്നെ വായന വരുന്നത്? നാം അഹാദ ദഫ്തറു ലക്കിയ ഫാത്തിമത്തു അല്ലേ, ലക്ക എന്നതിനെ എന്താക്കി മാറ്റണം, ലക്കി എന്നാക്കി മാറ്റണം. എന്നിട്ട് അഹാദ ദഫ്തറു ലക്കിയ ഫാത്തിമത്തു. നാലാമത്തെ നോക്കൂ, മിൻ ഐന അൻതയാ അഹി, മിൻ ഐന അൻതയാ അഹി. അതിലെ മുനാദ ഏതാണ്? യാ എന്നതിന് ശേഷം വരുന്നതിനാണ് മുനാദ എന്ന് പറയുക അല്ലേ, മറന്നുപോയിട്ടില്ലല്ലോ. എങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു, അഹി എന്നതിനെ ഉഹ്തി എന്നാക്കി മാറ്റണം. അപ്പോൾ എങ്ങനെ ചോദിക്കും നമ്മൾ, മിൻ ഐന അൻത എന്ന് പറയോ? ഇല്ല, അൻത എന്നത് ആർക്ക് ഉപയോഗിക്കുന്നതാണ്? അൻത, അത് പുരുഷനെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സഹോദരി എന്ന് വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താക്കി മാറ്റണം, അൻതി. അപ്പോൾ മിൻ ഐന അൻതിയ ഉഹ്തി, മിൻ ഐന അൻതിയ ഉഹ്തി. ഇതാണ് നാലാമത്തേത്. ഇങ്ങനെ ഓരോന്നും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, ആറാമത്തത് വായിച്ചു നോക്കൂ, അഅൻത മരീദുൻ യാ ഖാലി എന്നൻ, അഅൻത മരീദുൻ യാ ഖാലി. എന്താണ് ഖാല് എന്നതിന്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഖാലിന് വിശദീകരിക്കുന്നുണ്ട്. 67-ാമത്തെ പേജിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഖാല് ചില വാക്കുകൾ. നമുക്ക് അവിടെ നിന്ന് അതൊന്ന് നോക്കാം. ശരി, ആറാമത്തേത് നോക്കാം. അഅൻത മരീദുൻ യാ ഖാലി, അഅൻത മരീദുൻ യാ ഖാലി. അവിടെ യാ ഖാലി എന്നതിനെ എന്താക്കി മാറ്റണം, യാ ഖാലത്തി എന്നാക്കി മാറ്റണം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ 67-ാമത്തെ പേജിൽ നോക്കൂ നിങ്ങൾ, അൽ ഖാലു എന്നതിന് അർത്ഥം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ ഖാലത്തു എന്നതിനും അർത്ഥം നൽകിയിട്ടുണ്ട്. എന്താണ് അൽ ഖാൽ എന്ന് പറഞ്ഞാൽ, ഖാലി എന്നതിൻ്റെ അർത്ഥം അഹുൽ ഉമ്മ് എന്നാണ്. നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമായതുകൊണ്ട് ആ വിഷയം ഒന്ന് പറയാൻ, ഖാലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹുൽ ഉമ്മ്, ഉമ്മയുടെ സഹോദരനാണ് പറയാം. അതുപോലെ തന്നെ ഖാലത്ത് എന്ന് പറഞ്ഞാലോ, ഉഹ്തുൽ ഉമ്മ്, ഉമ്മയുടെ സഹോദരിക്കാണ് പറയാം. അപ്പോൾ ഉമ്മയുടെ സഹോദരൻ നമ്മൾ അമ്മാവൻ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അമ്മോൻ എന്നൊക്കെ പറയില്ലേ, അതാണ് അഹുൽ ഉമ്മ. അതിന് അറബിയിൽ പറയുന്നത് എന്താണ്, അൽ ഖാല്. അതുപോലെ തന്നെ ഖാലത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മയുടെ സഹോദരിക്കാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് ആ ഉദാഹരണത്തിലേക്ക് നമുക്കൊന്നും കൂടെ നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ അഅൻത മരീദുൻ യാ ഖാലി, ഖാലിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞു അഹുൽ ഉമ്മാണ് അല്ലേ. അപ്പോൾ അമ്മാവനെ വിളിക്കുകയാണ് നിങ്ങൾ, അമ്മാവ നിങ്ങൾ രോഗിയാണോ എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അമ്മാവ നിങ്ങളെ രോഗിയാണോ എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഖാലി എന്ന് പറഞ്ഞാൽ അഹുൽ ഉമ്മാൻ. എന്നാൽ ഇവിടെ എന്ത് ചെയ്യണം, ഖാലിനെ എന്താക്കി മാറ്റി, ഖാലത്ത് എന്നാക്കി മാറ്റി, ഉമ്മയുടെ സഹോദരിയാക്കിയിട്ട് മാറ്റുകയാണ് എങ്കിൽ ഇവിടെ എന്താണ്, ഉമ്മയുടെ സഹോദരിക്ക് നമ്മൾ എളാമ മൂത്തമ്മ എന്നൊക്കെ പറയും എങ്കിൽ എളാമയെയോ അല്ലെങ്കിൽ മൂത്തമ്മയെയോ വിളിച്ചുകൊണ്ട് നമ്മൾ പറയാണ്, എങ്ങനെയാണ് നമ്മളത് ചോദിക്കുക, യാ ഖാലത്തി എന്നാണെങ്കിൽ അഅൻത എന്നത് എന്തായി മാറണം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങളതിൻ്റെ ഉത്തരം മനസ്സിൽ ശരിക്കും നിങ്ങൾ എഴുതി നോക്കിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് പറയണം, അഅൻതി മരീദത്തുൻ എന്നാക്കി മാറ്റണം. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ എഴുതിയിട്ടുള്ളത് വായിച്ചിട്ടുള്ളത് എന്ന് നോക്കുക. അഅൻതി മരീദത്തുൻ യാ ഖാലത്തി. ശരി, ഏഴാമത്തെ നോക്കൂ. ഏഴാമത്തേത് ഐന ബിൻതുക്കി. ഏഴ്, ഐന ബിൻതുക്കയ അമ്മീം, ഐന ബിൻതുക്കയ അമ്മീം. ഉപ്പയുടെ സഹോദരനാണ് അമ്മ എന്ന് പറയുന്നത് നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അമ്മ എന്നതിനെന്താക്കി മാറ്റി, അമ്മത്തീ എന്നാക്കി മാറ്റി. അപ്പോൾ എന്തായിരിക്കും അവിടെ അതിൻ്റെ വായന രീതി എങ്ങനെയാണ്, ഐന ബിൻ തുക്കി യാ അമ്മത്തി. എട്ടാമത്തെ നോക്കൂ, അലക്ക അഹുൻ യാ ഹാമിദു, ഹാമിദേ നിനക്ക് സഹോദരനുണ്ടോ. ആ ഹാമിദിന് പകരം സുആദ് എന്ന സ്ത്രീയാക്കി മാറ്റിയപ്പോൾ അവിടെ എങ്ങനെ പറയാം, അലക്കി അലക്കി അഹുൻ യാ സുആദു. മാദാ ഇന്ദക്ക യാ അഹി, ഒമ്പതാമത്തേത്, മാദാ ഇന്ദക്ക യാ അഹി, സഹോദര നിൻ്റെ അടുക്കൽ എന്താണുള്ളത്. അപ്പോൾ ഇവിടെ അഹ് എന്നതിനെ ഉഹ്തി എന്നാക്കി മാറ്റുമ്പോൾ എങ്ങനെയാണ് പറയാം, നഅം മാദാ ഇന്ദകിയ ഉഹ്തി. ശരി, പത്താമത്തെ നോക്കൂ. അസ്സലാമു അലൈക യാ അബി. അസ്സലാമു അലൈക യാ അബി, ബാപ്പ നിങ്ങളുടെ മേൽ സമാധാനം ഉണ്ടാവട്ടെ. എങ്കിൽ ഉമ്മയോടാണെങ്കിലോ എങ്ങനെ പറയണം? അസ്സലാമു അലൈക്കി യാ ഉമ്മി. ഈ ഒരു പത്ത് ഉദാഹരണത്തിലൂടെ നമ്മൾ ശരിക്കും ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ, കാര്യങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ പഠിച്ചു. അതൊരു പുരുഷനോടാകുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ രണ്ട് ഉദാഹരണങ്ങളും ഒരുമിച്ച് ഈ പത്ത് ഉദാഹരണങ്ങളിലൂടെ വീണ്ടും നമ്മൾ പരിശീലിച്ചപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ശരിക്കും അത് പഠിച്ച് നമ്മളത് ഹൃദയത്തിലാക്കിയിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2 ക്ലാസ് 6 പരിശീലനങ്ങളുടെ രണ്ടാമത്തെ ഭാഗമാണ് നാം കേട്ടത്. ക്ലാസ് എടുത്തത് സലീം സുലമിയാണ്.
4: ക്ലാസ് 6 ചോദ്യം 1, അറബി ആക്കുക. സഹോദരി, നിന്റെ വീട് എവിടെയാണ്? ഓപ്ഷൻ എ, ഐന ബൈതുകയ ഉഖ്തി. ഓപ്ഷൻ ബി, ഐന ബൈതുകിയ ഉഖ്തി. ഓപ്ഷൻ സി, യാ ഉഖ്തി ബൈതുക ഐന. ചോദ്യം 2, ക്രമത്തിലാക്കുക. അൽ കിതാബു, യാ അഹമ്മദു, ലക്ക അഹാദ. ഓപ്ഷൻ എ, യാ അഹമ്മദ്, ലക്ക അഹാദൽ കിതാബു. ബി, അഹാദിഹിൽ കിതാബു ലക്ക യാ അഹമ്മദ്. സി, അഹാദൽ കിതാബു ലക്ക യാ അഹമ്മദ്. ചോദ്യം 3, അറബിയാക്കുക. ഓ സഹോദര, നിന്റെ അടുക്കൽ എന്താണുള്ളത്? ഓപ്ഷൻ എ, മാദ ഇന്ദക യാ അഖി. ബി, ഇന്ദക മാദ യാ അഖി. സി, യാ അഖി ഇന്ദക മാദ.

0: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
0: സ്നേഹം കൊണ്ട് സുദൃഢമാക്കേണ്ട ബന്ധങ്ങളാണ് നമ്മുടെ കുടുംബം. പക്ഷേ ചില തെറ്റിദ്ധാരണകൾ, ആശയവിനിമയത്തിലെ ചില അപസ്വരങ്ങൾ, അതിർ ലംഘിക്കുന്ന ചില ബന്ധങ്ങൾ, അതിലുപരി ചില ദുരഭിമാനങ്ങളും വ്യക്തിദൂഷ്യങ്ങളും ആത്മാർത്ഥമല്ലാത്ത ചെയ്തികളും, ഇവയെല്ലാം നമ്മുടെ കുടുംബങ്ങളിൽ അസ്വസ്ഥത വിതച്ചിട്ടുണ്ട്. പരിഹാരം എവിടെ എന്നറിയാതെ നെട്ടോട്ടുമോടുകയാണ് മനുഷ്യർ. അതെ, ഫലപ്രദമായ പരിഹാരം നിങ്ങളുടെ തൊട്ടരികെയുണ്ട്. പീസ് റേഡിയോ, സ്നേഹക്കൂട്, കുടുംബ ബന്ധങ്ങളിലെ താളഭ്രംശങ്ങൾക്കുള്ള ഫലപ്രദമായ പരിഹാരം തേടുന്നവർക്ക് പീസ് റേഡിയോയുടെ അമൂല്യമായൊരു സമ്മാനം.

0: ഹോ, ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം, പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ. ഈ താക്കോൽ മറന്നുപോകരുത്. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
3: പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ അപാകതകളും തെറ്റുകുറ്റങ്ങളുമാണ് ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും കാരണമായി തീരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പരിധിവരെ അത് ശരിയാണ് എന്ന് നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടി വരും. നമ്മുടെ കണ്ണുകളിൽ നമ്മൾ ചെറുതായി കാണുന്ന പല തിന്മകളും അതൊരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിൻ്റെ ഗൗരവവും അതിൻ്റെ ഭീകരതയും വലുതായിരിക്കാം. പ്രത്യേകിച്ച് സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന പല തെറ്റുകളും മറ്റാരും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന വിചാരത്തോടുകൂടി പാപമുക്തമല്ലാതെ ആ ഒരു സാഹചര്യം കടന്നു പോകുകയും ഇസ്തിഗ്ഫാറിനെ തേടാൻ മറന്നുപോകുന്ന, വിട്ടുകളയുന്ന, അതല്ലെങ്കിൽ ചെയ്തു പോയ തെറ്റുകളെ നിസാരമായിക്കൊണ്ട് കാണേണ്ടി വന്നതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ അറിയാതെ ഒരു വലിയ പാപിയായി മാറിപ്പോകുമെന്നാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരണേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണുകളിൽ ചെറുതായി നമ്മൾ കാണുന്ന പല തെറ്റുകളും അത് വളരെ സ്വകാര്യമായി രഹസ്യ ജീവിതത്തിൽ സംഭവിച്ച് പോയ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ചും അതിനെ വേണ്ട വിധത്തിൽ ഗൗനിക്കാതെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ മറ്റു പല നന്മകളും ഒരു പക്ഷേ നമ്മൾ ചെയ്തു കൂട്ടുന്നുണ്ടാകും. അവിടെയാണ് യഥാർത്ഥത്തിൽ ഉപജീവനമാർഗത്തിൻ്റെ അല്ലെങ്കിൽ ഉപജീവനമാർഗത്തിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും നമ്മൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. എന്നാൽ അത്തരം തടസ്സങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാനും മാറ്റി നിർത്തുവാനും ഇല്ലായ്മ ചെയ്യുവാനും നമുക്ക് സാധ്യമാകുന്ന ഒട്ടനവധി വഴികളിലൊന്നാണ് ഇസ്തിഗ്ഫാർ അഥവാ പാപമോചനം തേടുക എന്നത്. യഥാർത്ഥത്തിൽ തെറ്റുകൾ സംഭവിക്കാത്ത ആരുമില്ല. പല സാഹചര്യങ്ങളിലും പല തെറ്റുകളിലേക്കും മനസ്സ് ചായ്ഞ്ഞ് പോകുന്നവരാണ് നമ്മളൊക്കെ. മനസ്സ് വഴുതിപ്പോകുന്ന ഒരവസ്ഥ നമുക്കൊക്കെയുണ്ട്. വിശിഷ്യ അത് വ്യത്യസ്ത മേഖലയിലായിരിക്കും ഓരോരുത്തർക്കും ഉണ്ടാകുക എന്നത് മാത്രമാണ് വ്യത്യാസമുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മുടെ ഉപജീവനത്തിന് വിശാലത നൽകണമെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു സെക്കൻഡ് പോലും പാപത്തിൽ ജീവിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അഥവാ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു സെക്കൻഡിൽ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റു പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ഇനി മടങ്ങുകയില്ല എന്ന ഒരു ബോധത്തോടുകൂടി ജീവിക്കുവാൻ ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പാപമുക്ത ജീവിതം നയിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്തരം ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടില്ലേ? അതിലേതെങ്കിലും എനിക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈകളുയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കാതെ പോയിട്ടുണ്ടോ? എന്തെങ്കിലും ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറയാൻ ബാക്കിയുണ്ടോ എന്നതൊക്കെ നമ്മൾ ഓരോരുത്തരും, നാം ഓരോരുത്തരും ആലോചിക്കുകയും ചിന്തിക്കുകയും സമയം കണ്ടെത്തി അത് ഏറ്റുപറഞ്ഞ് പാപമില്ലാത്ത ഒരു മനുഷ്യനായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ നാവുകൊണ്ടും നമ്മുടെ കണ്ണുകൾ കൊണ്ടും ഒക്കെ, നമ്മുടെ കാതുകൊണ്ടും ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും സെക്കൻഡുകൾക്കുള്ളിൽ തെറ്റുകൾ സംഭവിച്ചു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് റബ്ബ് ഇഷ്ടപ്പെടുന്ന ഒരു വഴിയിൽ ജീവിച്ച് മരിച്ചു പോകണമെങ്കിൽ തീർച്ചയായും പാപങ്ങൾ ഇല്ലാത്തവനായി റബ്ബിനെ കണ്ടുമുട്ടാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരഖിലവും അവരുടെ സമുദായങ്ങളോട് പോലും വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കപ്പെട്ട, കൽപ്പിച്ച, അറിയിച്ചുകൊടുത്ത, പങ്കുവച്ച ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രയിൽ പ്രബോധനത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം തെറ്റുകൾ എമ്പാടും ചെയ്തു കൂട്ടിയ ഒരു സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹം എണ്ണിപ്പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് നമുക്ക് വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിൻ്റെ 10 മുതൽ 12 വരെയുള്ള വചനങ്ങളിലൂടെ നമ്മെ ഉണർത്തുന്നുണ്ട്. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ. അദ്ദേഹം പറയാണ്, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടുക. ഇന്നഹു കാന ഗഫ്ഫാറ, തീർച്ചയായും അവൻ എല്ലാം പൊറുക്കുന്നവനാണ്. അതെ, ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന അപാകതകളെ, മാനുഷികമായ തെറ്റുകുറ്റങ്ങളെ മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിനല്ലാതെ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളെയും പുറത്തു തരാൻ സാധിക്കുകയില്ല. മനുഷ്യനാണെങ്കിൽ പോലും അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മോട് ചെയ്ത തെറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മോട് കാണിച്ച അനീതിയുടെ ഒരു ചെറിയ രുചി എന്നും മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ടാകും. എന്നാൽ തൻ്റെ സൃഷ്ടികളുടെ എല്ലാ പോരായ്മകളെയും മനസ്സിലാക്കാൻ സാധിക്കുന്ന റബ്ബിന് അതെല്ലാം വിട്ടുകളയാൻ, പുറത്തു തരാൻ യാതൊരു പ്രയാസവുമില്ല എന്നത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരായത്തു കൂടിയാണിത്. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞു, തൻ്റെ സമുദായത്തോട്, തൻ്റെ ജനവിഭാഗത്തോട് അദ്ദേഹം പറഞ്ഞു, യുർസിലു സമാ അലൈക്കും മിദ്റാറ, അതേ അള്ളാഹു അവൻ ആകാശത്തിന് നിങ്ങൾക്ക് അടിക്കടിയായി കൊണ്ട് മയ വർഷിപ്പിച്ചു തരും. ആ സമുദായത്തോട് പറയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴ അത് വർഷിക്കുവാൻ, അനുഗ്രഹമാകുന്ന വെള്ളം ലഭിക്കുവാൻ, വരൾച്ചയും പ്രയാസവും പട്ടിണിയും പ്രതിസന്ധിയുമായി പോയിക്കൊണ്ടിരുന്ന ആളുകളോട് വിളിച്ചു പറഞ്ഞത് നിങ്ങൾ പാപമോചനം തേടണം എന്നതാണ്. അഥവാ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകാൻ കാരണമായി തീരുന്ന ഒരു കാര്യം കൂടി ഇതിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അഥവാ നമ്മുടെ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞുപോയി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അവൻ നമ്മളിലേക്ക് വർഷിപ്പിക്കാതെ ഇരിക്കാൻ കാരണമാകുന്ന ഒരു കാര്യം അത് നമ്മൾ പാപികളായി മാറുമ്പോഴാണ് എന്നുകൂടി ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ നിലക്ക് പാപങ്ങളിൽ നിന്ന് മുക്തരായി ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹു ആകാശത്ത് നിന്നും അവൻ്റെ അനുഗ്രഹങ്ങളെ നമ്മളിൽ വർഷിപ്പിക്കുമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ആയത്തിലൂടെ നമ്മെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല, വയും ദി ദുഃഖും ബി അംബാലിം വബനീന വയജ്അല്ലക്കും ജന്നാത്തിൻ വയജ്അല്ലക്കും അൻഹാറ. അള്ളാഹു അവൻ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുമെന്ന് ഓരോന്നും എണ്ണിപ്പറയാൻ, സമ്പത്ത് നിങ്ങൾക്ക് നൽകും, മക്കളെ നിങ്ങൾക്ക് നൽകും, അതുപോലെ തന്നെ തോട്ടങ്ങൾ നൽകും. വെള്ളമില്ലെങ്കിൽ നമ്മുടെ കൃഷികളും മറ്റു തോട്ടങ്ങളും അതിൻ്റെ കാര്യങ്ങൾ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ജീവിക്കാൻ, സമൃദ്ധമായി ജീവിക്കുവാൻ വേണ്ടി മനുഷ്യന് ആവശ്യമായതെല്ലാം അള്ളാഹു സമ്മാനിക്കുമെന്ന് എടുത്തു പറഞ്ഞത് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നവർക്കാണ്, പാപമോചനം തേടുന്നവർക്കാണ് എന്നുകൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അൻഹാർ അല്ലേ, പുഴകൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ മഴ നമുക്ക് അള്ളാഹു നൽകുകയും ആ മഴയെ കൊണ്ട് നമുക്ക് ഏതൊക്കെ രൂപത്തിലാണോ ഉപജീവന മാർഗത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് അതിനെല്ലാമുള്ള അനുഗ്രഹങ്ങൾ അള്ളാഹു വർഷിപ്പിച്ചു തരാൻ കാരണമാകുന്ന ഒരു കാര്യമായിട്ട് ഇസ്തിഗ്ഫാറിനെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതിൻ്റെ കൂടെ തന്നെ സംഭവിച്ചു പോയ പാപങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് പാപമോചനം തേടി അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് വീണ്ടും ആവർത്തിക്കാത്തവരായി മാറുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. എങ്കിലേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു പിടിച്ചു വെക്കാതെ നമുക്ക് സമൃദ്ധമായിക്കൊണ്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയുള്ളൂ എന്ന് നമ്മൾ ഏവരും തിരിച്ചറിയുക. പാപമോചനത്തിലേക്ക് നമ്മൾ ധൃതി കൂട്ടേണ്ടതുണ്ട്. വസാരിഓ ഇല മഅഫിറത്തിം മിർ റബ്ബിക്കും എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക്, ഇസ്തിഗ്ഫാറിലേക്ക്, പുറക്കലിനെ തേടിക്കൊണ്ട് നിങ്ങൾ ഓടി അടുക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സെക്കൻഡുകളിലും അവസാനിക്കുന്ന ഈയൊരു ദുനിയാവിൻ്റെ ജീവിതം അത് വളരെ നിസാരമാണ് എന്ന ഒരു തിരിച്ചറിവിലൂടെ ചെയ്തു പോയ തെറ്റുകൾക്ക് അടുത്ത സെക്കൻഡിൽ തന്നെ പാപമോചനം തേടി മുന്നോട്ട് പോകുവാനുള്ള മനസ്സുള്ള ആളുകളായി നമ്മൾ മുന്നോട്ട് വരിക.
2: മഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ഈ താക്കോൽ മറന്നു പോകരുത്. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആനിൽ ഇന്ന് സൂറത്തുൽ ഹിജ്റിലെ 47-48 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സക്കീർ മൗലവി എടത്തനാട്ടുകര നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിഫ്ളുൽ ഖുർആൻ സൂറ അൽ ഹിജ്റിലെ 46-ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ പഠിച്ചത്, മനഃപ്പാഠമാക്കിയത്. ഇന്ന് നമ്മൾ 47-48 ആയത്തുകളാണ് മനഃപ്പാഠമാക്കുന്നത്. വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ്, നമുക്ക് മനഃപ്പാഠമാക്കാൻ എളുപ്പമുള്ള ഭാഗമാണ് ഇൻഷാല്ലാ. നന്നായി റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇത് മറന്നു പോകാനും വഴിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധ കൊടുക്കുക, കൂടെ പാരായണം ചെയ്യുക. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ 2-3 ആയത്തൊന്ന് പാരായണം ചെയ്ത് പുതിയ ഭാഗം തുടങ്ങാം.

0: അൽഹംദുലില്ലാ. നന്നായി റിപ്പീറ്റ് ചെയ്യുക, ആവർത്തിച്ച് പഠിച്ച് ഹൃദയത്തിൽ ഖുർആനിനെ നിലനിർത്തുക. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പരിശുദ്ധ ഖുർആനിനെ മനസ്സിൽ നിലനിർത്തുന്നതിന് വേണ്ടി, അതിനെ ഹൃദയത്തിൽ അലങ്കരിപ്പിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹിജ്റിൽ നിന്നും 47-48 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി, എടത്തനാട്ടുകര.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
1: പീസ് റേഡിയോ നുറുങ്ങുകൾ കേൾക്കാം. ഷിയയിസത്തിന്റെ തായ് വേരുകൾ. രചന ഡോക്ടർ ടി കെ യൂസുഫ്. ശബ്ദാവതരണം അബ്ദുസമദ് കല്ലടിക്കോട്.
3: ഷിയയിസത്തിന്റെ തായ് വേരുകൾ, ഡോക്ടർ ടി കെ യൂസുഫ്. ഇസ്ലാമിന്റെ ദിവ്യപ്രകാശത്തെ ഊതിക്കെടുത്താൻ പ്രവാചക കാലഘട്ടം മുതൽ അറേബ്യയിലെ ജൂതരും ഇറാനിലെ അഗ്നിയാരാധകരും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലുമുള്ള വിഗ്രഹാരാധകരും കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട്. പ്രത്യക്ഷമായ ശത്രുത കൊണ്ട് കാര്യമായ നേട്ടമൊന്നും കൊയ്തെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പരോക്ഷമായി പലവിധ കുതന്ത്രങ്ങളിലൂടെയും ഇസ്ലാമിനെ തകർക്കാനാണ് അവർ കരുക്കൾ നീക്കിയത്. ഇസ്ലാമിനോട് കൊടിയ ശത്രുത പുലർത്തുകയും ബുദ്ധിയിലും വിവരത്തിലും സാമർത്ഥ്യത്തിലും കുതന്ത്രങ്ങളിലും ലോകത്തെ മറ്റേതു ജനവിഭാഗങ്ങളെയും പിന്നിലാക്കുകയും ചെയ്യുന്ന ജൂതന്മാർ ഈ രംഗത്ത് ആസൂത്രിതമായി പ്രവർത്തിക്കുകയും മുസ്ലിം ലേബലിൽ ഇസ്ലാമിക ലോകത്ത് കുഴപ്പമുണ്ടാക്കുന്ന രംഗത്ത് വിജയിക്കുകയും ചെയ്തു. വിശ്വാസികളായി അഭിനയിച്ച് ഈ മതത്തിൽ നുഴഞ്ഞുകയറിക്കൊണ്ടാണ് അവരതിന് അവസരം കണ്ടെത്തിയത്. അറേബ്യൻ ഉപദ്വീപിൽ ആകെ ഇസ്ലാം പ്രചരിച്ചപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉബൈ ബിൻ സുലൂൽ എന്ന ജൂതൻ രംഗത്തു വന്നു. ഇസ്ലാമുമായി നേരിട്ടേറ്റുമുട്ടാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അയാൾ ഇസ്ലാമിൽ നുഴഞ്ഞുകയറി തകർക്കാനായി വളഞ്ഞ മാർഗം സ്വീകരിച്ചത്. മുസ്ലിങ്ങളുമായി ഒരു സായുധ പോരാട്ടത്തിലൂടെ വിജയം നേടാനോ അവരെ തകർക്കാനോ സാധ്യമല്ലെന്ന് അയാൾക്ക് തന്റെ മുൻഗാമികളായ ബനു ഖുറൈള, ബനു ഖൈനുഖാ, ബനു നളീർ എന്നീ ഗോത്രങ്ങളുടെ പരാജയത്തിന്റെ തിക്താനുഭവത്തിൽ നിന്ന് ശരിക്കും ബോധ്യപ്പെട്ടിരുന്നു. അബ്ദുല്ലാഹിബിൻ ഉബൈ ബിൻ സുലൂൽ എന്ന ജൂതവംശജനായ ഈ കപടവിശ്വാസി സെന്നായിലെ യഹൂദികളുമായി ചേർന്ന ഒരു സംഘത്തെ മദീനയിലേക്ക് അയച്ചു. അന്നവിടൻ ഭരിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരുമകനും ദുന്നൂറൈൻ എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഈ യഹൂദ സംഘം അവരുടെ കുടില ലക്ഷ്യത്തിനു വേണ്ടി സമർത്ഥമായി കരുക്കൾ നീക്കുകയും ആദ്യമായി അലി റളിയല്ലാഹു അൻഹുവിന്റെ ആരാധകരായി ചമഞ്ഞ് അദ്ദേഹത്തിന്റെ അപദാനങ്ങൾ വാഴ്ത്താൻ തുടങ്ങുകയും ചെയ്തു. സത്യത്തിൽ അലി തന്റെ പേരിൽ നടക്കുന്ന ഈ ഭരണവിപ്ലവ നീക്കത്തിൽ തികച്ചും നിരപരാധിയായിരുന്നു. തുടർന്ന് അവർ പരസ്യമായി തന്നെ ഇസ്ലാമിക സമൂഹത്തിൽ കുഴപ്പത്തിന്റെ വിത്തുകൾ പാകാൻ തുടങ്ങി. പിന്നീട് അവർ സൗമ്യശീലനും സമ്പന്നനും മറ്റാരെക്കാളും കൂടുതൽ തന്റെ സമ്പത്തുകൊണ്ട് ഇസ്ലാം മതത്തിന്റെ വളർച്ചയ്ക്കും വ്യാപനത്തിനും ജിഹാദ് ചെയ്തിട്ടുള്ള വ്യക്തിയുമായ ഉസ്മാനുബിൻ അഫ്ഫാവിനെ കുറിച്ച് മോശമായ പ്രചാരണങ്ങൾ അഴിച്ചുവിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുകയും പലപ്പോഴും പുകഴ്ത്തുകയും ചെയ്തിട്ടുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് തികഞ്ഞ അപരാധമായിരുന്നു. ഇങ്ങനെ രാഷ്ട്രീയരംഗത്തൊരു വിപ്ലവത്തിന് പടയൊരുക്കുന്നതോടൊപ്പം ഇക്കൂട്ടർ വിശ്വാസരംഗത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ ചില വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഷിയഅത്തു അലി, അലി റളിയല്ലാഹുവിന്റെ കക്ഷി എന്ന പേരിലാണ് ഇക്കൂട്ടർ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ അലി തന്റെ ജീവിതകാലത്ത് ഇക്കൂട്ടരെ അംഗീകരിച്ചില്ല എന്നത് മാത്രമല്ല, ഇവരിൽ പലരെയും കഠിനമായി ശിക്ഷിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹുവിന്റെ കാലശേഷം അദ്ദേഹം ഈ വിഭാഗത്തോട് സ്വീകരിച്ചിരുന്ന നിലപാടെന്തായിരുന്നുവെന്ന് ജനങ്ങൾ അറിയാതെ പോവുകയും ഇക്കൂട്ടരുടെ വാദങ്ങൾ ഏറെക്കുറെ സത്യമാണെന്ന് പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഇസ്ലാമിന്റെ സന്ദേശപ്രചാരണത്തേറെ ഭയപ്പെട്ടിരുന്ന വിഗ്രഹാരാധകരും അഗ്നിയാരാധകരും മുസ്ലിങ്ങളെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് അകറ്റുന്ന ഈ പ്രസ്ഥാനത്തിനു വേണ്ടി പരോക്ഷമായി തങ്ങളാലാകുന്ന എല്ലാവിധ സഹായ സഹകരണവും ചെയ്തു കൊടുക്കുകയും ചെയ്തു. മനുഷ്യർ മരിച്ചതിനുശേഷം വീണ്ടും ഈ ലോകത്തേക്ക് തിരിച്ചുവരിക, പ്രവാചകന്മാർ അവർക്കല്ലാഹു ദൃഷ്ടാന്തമായി നൽകിയതിനേക്കാൾ വലിയ അമാനുഷിക പ്രവർത്തനങ്ങൾ ചെയ്യുക തുടങ്ങി ഖുർആനിനും ഹദീസിനുമെതിരായ പല സിദ്ധാന്തങ്ങളും ഇവർ പ്രചരിപ്പിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം പ്രശംസിച്ച മൂന്ന് ഖലീഫമാരെക്കുറിച്ചും പ്രസിദ്ധരായ സഹാബിമാരെക്കുറിച്ചും എന്തിനേറെ പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ചുപോലും ഷിയാക്കൾ വളരെ മോശമായ പരാമർശങ്ങളാണ് നടത്താറുള്ളത്.
1: പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഷിയാഇ പ്രസ്ഥാനത്തിന്റെ തായ്വേരുകൾ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് ഡോക്ടർ ടി കെ യൂസുഫ്. ശബ്ദാവതരണം നിർവഹിച്ചത് അബ്ദുസമദ് കല്ലടിക്കോട്.
4: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് സഹൽ അരിപ്ര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അയ്യുഹ الناس ഇത്തഖു അല്ലാഹ വഇബാദല്ലാഹ്. ഏറെ പ്രേമം നിറഞ്ഞ ശ്രോതാക്കളെ, വിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ഞാനടക്കമുള്ള എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 53 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത്. അതിനുശേഷമുള്ള ഏതാനും വചനങ്ങൾ ഇൻഷാല്ലാ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഈയൊരു പ്രവർത്തനത്തെ നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പ്രോഗ്രാം കേൾക്കുമ്പോൾ ഖുർആൻ തുറന്നു വെച്ചുകൊണ്ട് അതിലായത്തുകൾ ശ്രദ്ധിച്ച് നോക്കി പാരായണം പദങ്ങളും അർത്ഥവും മനസ്സിലാക്കി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ ആയത്ത് ഞാൻ ആദ്യം ഒന്ന് പാരായണം ചെയ്യാം.
6: أعوذ بالله من الشيطان الرجيم وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم.
5: 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 54-ാമത്തെ വചനമാണ് ഇപ്പോൾ ഓതി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പുള്ള 2-3 ആയത്തുകളിലായി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള ചില സംഭവങ്ങളാണ് സൂചിപ്പിച്ചത്. ഇസ്രായേൽ വർഗത്തിനിടയിൽ, ഇസ്രായേലർക്കിടയിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥം നൽകുന്നതുമായി ബന്ധപ്പെട്ട് 40 രാത്രികൾ 40 ദിവസങ്ങൾ ആ ജനതയിൽ നിന്ന് വിട്ടുനിന്ന് സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയെ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് മാറി നിന്ന് തിരിച്ച് ചെല്ലുന്നതിനിടക്കുണ്ടായ ആ സമയത്തുണ്ടായ കാഴ്ചയും സംഭവവുമാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യാസത്യ വിവേചന ഗ്രന്ഥമായ തൗറാത്ത്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് നൽകിയ തൗറാത്തുമായി ചെന്നപ്പോൾ കണ്ട ആ അവസ്ഥയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ആ തൗറാത്ത് അവർക്ക് കൃത്യമായിട്ട് മാർഗദർശനം നൽകുന്ന ഗ്രന്ഥമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് നൽകിയതും അദ്ദേഹം തൻ്റെ ജനതക്ക് പറഞ്ഞു കൊടുത്തതും. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്,
6: وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ
5: പറയണവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം.
6: وَإِذْ قَالَ مُوسَى لِقَوْمِهِ يَا قَوْمِ إِنَّكُمْ ظَلَمْتُمْ أَنفُسَكُمْ بِاتِّخَاذِكُمُ الْعِجْلَ أَنفُسَكُمْ
5: ഇതാണ് ഇഖ്ഫാ ബിഗുന്നി ഫുസാക്കിനുവിൻ്റെ ശേഷം ഫ വന്നു, അപ്പം മണിച്ച് മറച്ചോതണം. അതുപോലെ അൽ അഴ്ജില, അഴ്ജില കൽക്കലത്തിൻ്റെ ഹർഫാണ് ജീമ്, സുക്കൂൻ വന്നാൽ ശബ്ദം കനപ്പിച്ചോതണം, ഉച്ചരിക്കണം.
6: ശേഷം ഫതൂബു ഇല ബാരിഇക്കും ഫഖ്തുലു അൻഫുസകും ഫതൂബു ഇല ഫഖ്തുലു അ
5: എന്നൊക്കെ പറയുമ്പോൾ അവിടെ മദ്ദുണ്ട്, വാവിലാണ് മദ്ദ്, മദ് ഹർഫ് മദ്ദിൻ്റെ ഹർഫ് വാവാണ്, മദ് ഫറായിയാണ്, രണ്ടിടത്തും മദ് മുൻഫസിലാണ്. അപ്പോൾ അല്പം നീട്ടി ഓതേണ്ടതുണ്ട്.
6: ദാലിക്കും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇക്കും ദാലിക്കും ഖൈറുൽ ലക്കും ഇൻദ ബാരിഇക്കും ഖൈറുൽ ലക്കും,
5: അവിടെ ഇതാവും ബിലാ കുഞ്ഞാണ്, മണിക്കേണ്ട ആവശ്യമില്ല.
6: ഇൻദ ബാരിഇക്കും ഇൻദ
5: ഇഖ്ഫാ ബിഗുന്നിയാണ്, മണിച്ച് അവ്യക്തമാക്കി ഓതണം.
6: فتاب عليكم انه هو التواب الرحيم
5: هو التواب ഒരിക്കലും ആയി പോയി കൂടാ, ത ആണ്, തയിന് ശബ്ദമുണ്ട്.
6: هو التواب هو التواب الرحيم
5: അന്നലക്കാണ് ഓതേണ്ടത്. അപ്പോൾ പാരായണം അതിൻ്റെ നിയമങ്ങളും ശ്രദ്ധിച്ച് അത് മനസ്സിലാക്കി ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുശേഷം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതായത് പശുക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചതിനെ പറ്റി ഇസ്രായേലിയർ ഖേദിക്കുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് പുറത്തു തരികയും കരുണ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരാകും എന്നവർ വിലപിക്കുകയും ചെയ്തു. സൂറത്തുൽ ആറാഫിലെ 149-ാമത്തെ ആയത്തിൽ
6: വലമ്മ സുഖിത ഫീ ഐദീഹിം വറഔ അന്നഹും ഖദ് ദല്ലു ഖാലൂ ലഇൻ ലം യർഹംനാ റബ്ബുനാ വയഗ്ഫിർ ലനാ
5: എന്ന് പറയുന്ന സൂറത്തുൽ ആറാഫിലെ 149-ാമത്തെ ആയത്തിൽ അവർ എന്തിനാണ്, അവർ ഖേദം അറിയിക്കുന്നുണ്ട്, ഞങ്ങൾക്കെങ്ങാനും ഞങ്ങൾ റബ്ബ് ഞങ്ങൾക്കെങ്ങാനും പുറത്തു തരികയും കരുണ ചെയ്യുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരാകുമല്ലോ എന്നവർ വിലപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം നോക്കൂ.
6: വഇദ് ഖാല മൂസ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം
5: പറഞ്ഞ സന്ദർഭം ഓർക്കുക. ആരോട്? ലി ഖൗമിഹി, തൻ്റെ ജനതയോട്. എന്താ പറഞ്ഞത്?
6: യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, എൻ്റെ ജനതയെ, ഇന്നക്കും ലൊലംതും അൻഫുസകും, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, ലൊലംതും നിങ്ങൾ അക്രമം ചെയ്തു, ലൊലം തും നിങ്ങൾ അനീതി ചെയ്തു, അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. അൻഫുസക്കും, ആരോട്? നിങ്ങളോട് തന്നെ, നിങ്ങളുടെ സ്വന്തത്തോട്, സ്വന്തങ്ങളോട്. നഫ്സിൻ്റെ ജമാണ് അൻഫുസ്, ബഹുവചനമാണ്.
5: അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട്, സ്വന്തങ്ങളോട് തന്നെ അക്രമം ചെയ്തു. എങ്ങനെയാണ് അക്രമം?
6: ഇത്തഖദുൽ അജ്ല,
5: ഇത്തഖദ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി, മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ കഴിഞ്ഞ വചനങ്ങളിൽ.
6: ബിത്തിഹാദിക്കും, നിങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട്. എന്തിന്? അൽ അജ്ല, പശുക്കുട്ടിയെ,
5: മുമ്പ് വന്ന വാക്കാണ്. അപ്പോൾ ബിത്തിഹാദിക്കുമുൽ അജ്ല, നിങ്ങൾ പശുക്കുട്ടിയെ ഉണ്ടാക്കിയത് കൊണ്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ, സ്വന്തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, അക്രമം അനീതി ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഫത്തൂബു ഇല ബാരിഇക്കും, ഫത്തൂബു ഫ, അതിനാൽ തൂബു, നിങ്ങൾ തൂബ ചെയ്യണേ. നിങ്ങൾ താബ എന്ന പശ്ചാത്തപിച്ച് മടങ്ങി, മടങ്ങി. അപ്പോൾ തൂബുതന്നെ, നിങ്ങൾ മടങ്ങിക്കൊള്ളുക, നിങ്ങൾ പശ്ചാത്തപിച്ച് മടങ്ങുക, തൂബ് ചെയ്യുക.
6: ഇലാ ബാരിഇക്കും, ആരിലേക്ക്? ആരോട്? നിങ്ങളുടെ സൃഷ്ടിച്ചുണ്ടാക്കിയവയിലേക്ക്. ബാരി,
5: ബാരി ഖാലിഖ്, സൃഷ്ടിച്ചവൻ.
6: ഇലാ ബാരിഇക്കും, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവയിലേക്ക് നിങ്ങൾ തൂബ് ചെയ്ത് മടങ്ങുക, പശ്ചാത്തപിച്ച് മടങ്ങുക.
5: ഫഖ്തുലൂ അൻഫുസകും,
6: ഫഖ്തുലു ഫ, അതുപോലെ തന്നെ അങ്ങനെ ഉഖ്തുലു ഖതല, അതിൻ്റെ അമ്രാണ് ഉഖ്തുൽ ഖതല യഖ്തുലു ഉഖ്തുൽ. ഫഖ്തുലു, നിങ്ങൾ കൊന്നുകളയുക. ആ ഫുസക്കും, നിങ്ങളെത്തന്നെ നിങ്ങൾ കൊല്ലുകയും ചെയ്യുവിൻ. ദാലിക്കും ഖൈറുല്ലക്കും ഇന്ദ ബാരിഇക്കും, ദാലിക്കും അതാണ് ഖൈറുൻ ഉത്തമമായത്, ലക്കും നിങ്ങൾക്ക്, ഇന്ദ ബാരിഇക്കും നിങ്ങളുടെ സൃഷ്ടാവിൻ്റെ അടുത്ത്, നിങ്ങളെ സൃഷ്ടിച്ചവൻ്റെ അടുത്ത് നിങ്ങൾക്കതാണ് ഉത്തമം. അത്രമാത്രം ഗൗരവതരമായ, പാപതരമായ, പാപം നിറഞ്ഞ വലിയ തെറ്റാണ്, ഗുരുതരമായ പാപമാണ്, അല്ലേ, ഷിർക്കാണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് പറയുന്നു, ഫതബ അലൈക്കും, ഫതബ അലൈക്കും, എന്നിട്ട് അവൻ നിങ്ങളുടെ പശ്ചാത്തപം സ്വീകരിച്ചു. താബ അല എന്ന് പറഞ്ഞാൽ പശ്ചാത്തപം സ്വീകരിച്ചു എന്ന. ഫതബ, പശ്ചാത്തപം സ്വീകരിച്ചു. അലൈക്കും, നിങ്ങളുടെ പശ്ചാത്താപം അവൻ സ്വീകരിച്ചു. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, ഇന്നഹു, തീർച്ചയായും അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുവ, അവനാണ് അത്തവ്വാബ്, അർറഹീം, അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷങ്ങളിൽപ്പെട്ട, അല്ലെ, അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട രണ്ട് നാമങ്ങളാണ് അത്തവ്വാബ്, അർറഹീം എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ അത്തവ്വാബ്, ഏറ്റവും കൂടുതലായി പശ്ചാത്താപം സ്വീകരിക്കുന്നവനും, അർറഹീം, കരുണാനിധിയുമാണ്, ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനുമാണ്. അപ്പോൾ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഈ ആയത്തിൽ പരാമർശിക്കുന്നത്, ഇസ്രായേലർ ആ നിലക്ക് പശുക്കുട്ടിനെ ഉണ്ടാക്കി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവരിൽ നിന്ന് 40 ദിവസം മാറി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ നിന്ന് വിട്ടുപോയപ്പോൾ, ആ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ നബിയുടെ സഹോദരനെ ഏൽപ്പിച്ച് പോയപ്പോൾ, സഹോദരൻ അവരോട് നിങ്ങളിങ്ങനെ ചെയ്യരുത്, ചെയ്യാൻ പാടില്ല എന്നൊക്കെ ശക്തമായി പറഞ്ഞിട്ടും അവർ ആ പശുക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ പ്രതിമയുടെ രൂപത്തിലാക്കി ദൈവമാക്കി തീർത്ത ആ ഒരു സംഭവം, അത് വളരെ ഭീകരമായൊരു അക്രമമാണ് ചെയ്തത്. അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്ത ഒരു അപരാധമാണ്. അതുകൊണ്ട് നിങ്ങൾ സൃഷ്ടാവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊള്ളി, പശ്ചാത്തപിച്ച് മടങ്ങണം. നിങ്ങളുടെ പശ്ചാത്താപത്തിൻ്റെ പൂർത്തീകരണവും നിഷ്കളങ്കതയുടെ സാക്ഷ്യമെന്ന നിലക്ക് നിങ്ങളെ തന്നെ, അഥവാ നിങ്ങൾ ചിലരെ കൊലപ്പെടുത്തേണ്ടതാണ്. ആ പ്രവൃത്തി ചെയ്താൽ മുന്നിൽ നിന്ന ആളുകൾ, അത് പറഞ്ഞ ആളുകൾ, അതൊരു വലിയ കാരണക്കാരായ ആൾക്കാരൊക്കെ, അപ്പോൾ നിങ്ങൾ കൊല്ലേണ്ടതാണ്. ഈ കൊല വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണെങ്കിലും നിങ്ങൾ ചെയ്ത അക്രമത്തിൻ്റെ ഗൗരവവും അതിൻ്റെ തിക്തഫലവും നോക്കുമ്പോൾ അതാണ് നിങ്ങൾക്ക്, അല്ലേ, ദാലിക്കും ഖൈറുല്ലക്കും ഇന്ദ ബാരിഇക്കും, അതാണ് നിങ്ങൾക്ക് നിങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായത് ആ നിലക്ക് ചെയ്യലാണ്. അപ്പോൾ അള്ളാഹു നിങ്ങളെ അങ്ങനെ ചെയ്തപ്പോൾ അള്ളാഹു നിങ്ങളെ പശ്ചാത്തലം സ്വീകരിക്കും, അവർ മാപ്പ്, അള്ളാഹു എന്ത് ചെയ്യും, മാപ്പ് നൽകുകയും അത് കാരണമായി മാപ്പ് നൽകുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അഥവാ ഇസ്രായേലിലൂടെ അവർ ചെയ്ത അക്രമത്തിൻ്റെ, അനീതിയുടെ, ഷിർക്കൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പശ്ചാത്താപത്തിൻ്റെ പൂർത്തീകരണമായി അള്ളാഹു നിശ്ചയിക്കപ്പെട്ടതാണ് ഈ കൊലയുടെ സ്വഭാവം. അത് പിന്നെ എങ്ങനെയായിരുന്നു ഈ കൊലപാതകത്തിൻ്റെ, കൊല്ലാൻ പറഞ്ഞതിൻ്റെ സ്വഭാവം, അതിൻ്റെ ആ ഒരു മെത്തേഡ് എങ്ങനെയായിരുന്നു എന്നതിൽ വ്യത്യസ്തങ്ങളായ മുഫസ്സിലുള്ള റിവായത്ത് കാണാൻ പറ്റും. എന്നാലും പശുക്കുട്ടി ആരാധനയിൽ പങ്കില്ലാത്തവർ, പശുക്കുട്ടിയുടെ ആരാധനയിൽ പങ്കില്ലാത്തവർ, പശുക്കുട്ടിയെ ആരാധിച്ച തങ്ങളുടെ അടുത്ത ബന്ധുക്കളെ കൊല ചെയ്യുവാനായിരുന്നു തീർച്ചയായും എന്നൊക്കെയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മുഫസ്സിൽ സുഹാബി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞത്. ഇബ്നു ജരീർ, നസായി, ഇബ്നു അബി ഹാത്തിം റഹ്മഹുമുല്ലാ എന്നിവർ ഉദ്ധരിച്ച റിവായത്തിൽ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ കുറേ ആൾക്കാർ കൊല്ലപ്പെട്ടു വന്നും പിന്നീട് മൂസ നബി സത്തു വസ്സലാമിയുടെ പ്രാർത്ഥനയെ തുടർന്ന് ആ ഒരു പ്രവർത്തനം നിർത്തൽ ചെയ്യപ്പെട്ടു എന്നും ഒക്കെ പറഞ്ഞു കാണുന്നു. അല്ലാഹു അഅലം അസ്സവാബ്. ബൈബിളിൻ്റെ പ്രസ്താവനയും ഇതേ പ്രകാരം തന്നെ കാണാൻ പറ്റും. അത് പുറപ്പാടിൽ 32:27-28 ഭാഗം നോക്കിയാൽ കാണാൻ പറ്റും. എന്നാൽ ഫഖ്തുലു അൻഫുസക്കും, നിങ്ങളുടെ സ്വന്തങ്ങളെ നിങ്ങളെ തന്നെ കൊല്ലുവിൻ എന്ന ആ ഒരു പ്രയോഗത്തിൻ്റെ, വാചകത്തിൻ്റെ താല്പര്യം, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഇച്ഛകളെ അടക്കി നിർത്തി, അവയെ അടക്കി നിർത്തി ദണ്ഡിപ്പിക്കുവിൻ എന്നാണെന്ന് ചില ആളുകൾ പറഞ്ഞു കാണും. പശ്ചാത്താപത്തിൻ്റെ തൗബയുടെ ഭാഗമായി കൊലയെ നിശ്ചയിക്കുന്നതിലും വളരെ ആളുകളുടെ ജീവൻ നശിപ്പിക്കുവാൻ കൽപ്പിക്കുന്നതിലും ന്യായീകരണമൊന്നുമില്ല എന്നാണ് അവരുടെ വ്യാഖ്യാനം. സൂറത്തുൻ നിസാ 153, പിന്നെ അവർക്ക് തെളിവുകൾ വന്നതിന് ശേഷം അവർ പശുക്കുട്ടിയെ ഉണ്ടാക്കി, എന്നിട്ട് അതിനെപ്പറ്റി മാപ്പ് നൽകി, നാം മാപ്പ് നൽകി എന്ന് പറഞ്ഞിട്ടുള്ളതിനെ ചിലർ വ്യാഖ്യാനത്തിന് തെളിവാക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാരുണ്ട്. എന്തായാലും പ്രഥമ ദൃഷ്ടിയിൽ ഈ വാദത്തിൽ എന്തോ കഴമ്പുണ്ടെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ അള്ളാഹു ഇവിടെ പറഞ്ഞ വാക്കുകളും മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ, മേൽ പറഞ്ഞ സൂചിപ്പിച്ച മുഫസ്സിലുകൾ പറഞ്ഞ റിവായത്തുകളൊക്കെ, ഖുർആൻ വ്യാഖ്യാനങ്ങളുടെ പൊതുവെയുള്ള പ്രസ്താവനകൾ നോക്കുമ്പോൾ ഈ പുതിയ വ്യാഖ്യാനത്തിന് വില കൽപ്പിക്കുവാൻ യാതൊരു മാർഗവും ഒരു സാധ്യതയും കാണുന്നില്ല. അത് കൂടാതെ പിന്നെ ചില വസ്തുതകൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇസ്രായേലിൽ എന്ന് പറഞ്ഞാൽ പശുക്കുട്ടിയെ ആരാധിച്ച സംഭവം, ആ ഇസ്രായേലിൽ പശുക്കുട്ടി ആരാധിച്ച ആ ഒരു പ്രവർത്തനം സംഭവം ഒരു സാധാരണ വിഗ്രഹാരാധനയുടെ സംഭവമല്ല. അതിന് അതിൻ്റേതായ ആ സമയം ആ സന്ദർഭവും അവരുടെ അള്ളാഹു ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചില പ്രത്യേകതകൾ അതിനുണ്ട്. ആരാണ് ഇസ്രായേലിയർ? അവരുടെ സ്ഥിതിഗതികൾ എന്താണ്? ഏത് സന്ദർഭത്തിലാണ് അവർ ചെയ്തത്? അപ്പോഴത്തെ സിറ്റുവേഷൻ, അവരുടെ ചുറ്റുപാടെന്തായിരുന്നു? ഇതൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. തൗഹീദിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ജീവിതമർപ്പിച്ച ആളാണ് അല്ലേ ഇബ്രാഹിം നബി അലൈഹി വസ്സലാം. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മക്കളും പിൻഗാമികളായ ഇസ്ഹാഖ്, യാഖൂബ് അലൈഹി വസ്സലാം, ഈ പ്രവാചകന്മാരുടെയൊക്കെ പാരമ്പര്യം നിലനിർത്താൻ ബാധ്യസ്ഥരായ അനന്തരാവകാശികളാണ് ശരിക്കാര് ഇസ്രായേലിയർ, ഇസ്രായേൽ ജനത എന്ന് പറഞ്ഞാൽ. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ തൗഹീദിൻ്റെ പാരമ്പര്യം അവരിൽ പുനർജീവിപ്പിക്കുവാനും നൂറ്റാണ്ടുകളായി അവർ അനുഭവിച്ചു കൊണ്ടിരുന്ന അടിമത്തത്തിൽ നിന്നും മർദ്ദനങ്ങളിൽ നിന്നും അവരെ സ്വതന്ത്രമാക്കാനും വേണ്ടി അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ആര്? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ നബി. അദ്ദേഹത്തിൻ്റെ കൈക്ക് പിന്നെ വെളിപ്പെട്ട വമ്പിച്ച പല ദൃഷ്ടാന്തങ്ങളും ദിവ്യ ദൃഷ്ടാന്തങ്ങളും അത്ഭുതങ്ങളും നേരിൽ കണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ഇസ്രായേലിയർ. പിന്നെ മുമ്പോ ശേഷമോ ഒരു മനുഷ്യനും കേട്ടിട്ടില്ലാത്ത ഒരു വലിയ അത്ഭുതത്തിലൂടെയാണ് അവർ ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ട് ഇപ്പം അവർ താമസിക്കുന്ന ആ സീന പർവ്വതത്തിൽ, സീന മരുഭൂമിയിൽ അവർ പാളയമടിച്ച് താമസിക്കുന്നത്. അന്ന് ലോകത്തറിയപ്പെട്ട ഏറ്റവും പ്രതാപശാലിയായ അല്ലേ ഫിറഔനും സൈന്യവും അവർ അവരെ കൺമുമ്പിൽ വെച്ച് ഒരു അള്ളാഹുവിൻ്റെ ഒരു വല്ലാത്ത ദൃഷ്ടാന്തമെന്ന നിലക്ക് കൺമുമ്പിൽ വെച്ച് ആ കടലിങ്ങനെ കടന്നു പോകുമ്പോൾ വെള്ളത്തിൽ മുക്കി നശിപ്പിക്കപ്പെടുക, അതൊന്നും ഒട്ടും അവർ മറന്നുപോയിട്ടില്ല, അതിനൊന്നും സമയമായിട്ടില്ല. ഈ ഒരവസരത്തിലാണ് അത്രയും വലിയ അനുഗ്രഹം പടച്ച റബ്ബ് അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തിലാണ് അവരുടെ എല്ലാ കാലത്തുള്ള നന്മക്കും അവരുടെ ജീവിതത്തിനും നിധാനമായ ഒരു വേദഗ്രന്ഥം അവരുടെ സൃഷ്ടാവായ അള്ളാഹുവിങ്കിൽ നിന്ന് ഏറ്റുവാങ്ങാൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഹാറൂൻ നബി, സഹോദരനായ ഹാറൂൻ നബിയെ അവരെ ഏൽപ്പിച്ച് അല്പം സമയം, അല്പം ദിനങ്ങൾ അവരിൽ നിന്ന് മാറി നിന്നത് ഏതാനും ദിവസങ്ങൾ അല്ലേ, 10-40 ദിവസങ്ങൾ. അപ്പോഴേക്കും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തേടിപ്പോയ ദൈവമാണ് എന്ന് പറഞ്ഞ് അവരിൽപ്പെട്ട ഒരാൾ സ്വർണം കൊണ്ട് പിന്നെ വാർത്തുണ്ടാക്കിയാണ്ട് ഒരു പശുക്കുട്ടിനെ ദൈവമാക്കി അതിൻ്റെ ചുറ്റും ഭജനം വരുന്ന, അതിനെ ആരാധിക്കുന്ന ഒരു പ്രവണത, അങ്ങനെ ഭജനമിരിക്കുക, പൂജാകർമ്മങ്ങൾ നടത്തുക, ഇങ്ങനെയൊക്കെ അവർ ചെയ്തു. അപ്പോൾ ബുദ്ധിപരമായ ചില വീണ്ടും വിചാരങ്ങൾ അല്ലേ, അപ്പോൾ അവിടെ നേതൃത്വം വഹിക്കുന്ന ഏൽപ്പിച്ചു പോയ ഹാറൂൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിലക്ക് ശക്തമായി അവർ എതിർത്തു, പാടില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കാനോ അത് പിന്നെ ശ്രദ്ധിച്ച് കേൾക്കാനോ മനസ്സിലാക്കാനോ ഒന്നും ഏതാനും ദിവസം കൊണ്ട് മടങ്ങിയെത്തുന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വരവ് വരെ ഒന്ന് ക്ഷമിച്ച് കാത്തിരിക്കാനോ അവർക്ക് അതിനുള്ള ക്ഷമ അവർ കാണിച്ചില്ല. ഇതൊക്കെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഇസ്രായേലിയുടെ ധിക്കാര ബുദ്ധിയും വിഡ്ഢിത്തവും അനുസരണമില്ലായ്മയും വളരെ പ്രസിദ്ധമാണ്. ഇതൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് അല്ലെ. ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ടു പോരുന്ന അതിനിടക്ക് ചില ജനങ്ങൾ വിഗ്രഹങ്ങൾ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഇതുപോലെയുള്ള ദൈവങ്ങളെ ഉണ്ടാക്കുവാൻ അനുവദിച്ചു തരണമെന്ന് അവർ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ നിങ്ങൾ വിഡ്ഢികളായ ഒരു ജനത തന്നെ എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. 7:138 ആയത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അവരുടെ യാത്രാ ലക്ഷ്യമായിരുന്ന രാജ്യത്ത് ബൈത്തുൽ മുഖദ്ദസ് ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ മടിച്ചു നിന്ന അവർ പിന്നെ നിരീക്ഷകന്മാർ മുഖേന ശത്രുക്കളുടെ ശക്തി ദുർബലമാണെന്ന് അറിഞ്ഞിട്ട് പോലും മൂസ നബിയോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അവരവിടെ ഉള്ളപ്പോൾ ഞങ്ങൾ ഒരിക്കലും അതിൽ പ്രവേശിക്കൂല, ആ ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കാൻ തയ്യാറല്ല, താനും തൻ്റെ റബ്ബും പോയി യുദ്ധം നടത്തിക്കൊള്ളുക, ഞങ്ങളിവിടെ ഇരിക്കുകയാണ് എന്ന് സൂറത്തുൽ മാഇദ 5:24 ഇതുപോലുള്ള ധിക്കാരത്തിൻ്റെ വർത്തമാനങ്ങൾ, അനുസരണക്കേടിൻ്റെ ഉദാഹരണങ്ങൾ, മറ്റു പല അധ്യായങ്ങളും ധാരാളം കാണാം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വേണം ആ പശുക്കുട്ടിയെ ആരാധിച്ചതിൻ്റെ ഗൗരവവും പ്രത്യേകതയും നമ്മൾക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ പേരിൽ അവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന ശിക്ഷ, അത് കാലാകാല നരകശിക്ഷയും, ആ ശിക്ഷ ഒഴിവായി കിട്ടാനും അവർ ധിക്കാരപൂർവ്വം പ്രവർത്തിച്ച ഈ നീചകൃത്യത്തിൽ നിന്ന്, ഈ തിന്മയിൽ നിന്ന്, ഷിർക്കിൽ നിന്ന് അവർക്കുള്ള യഥാർത്ഥ പശ്ചാത്തലം തെളിയിക്കുവാനും അവശേഷിക്കണ ബാക്കിയുള്ള ആളുകളിൽ ഇത്തരം ഒരു സംഭവം ഇനിമേലിൽ ഉണ്ടാകാതിരിക്കാനും, അതേസമയത്ത് കൊല്ലപ്പെടുന്നവർക്ക് അള്ളാഹുവിൻ്റെ മാപ്പിനും പ്രീതിക്കുമായി ജീവൻ ത്യജിക്കുന്നത് നിമിത്തം അവരുടെ മഹാപാപം പൊറുക്കുവാനും, ഇങ്ങനെ പലതിനുമായി ആ കൊടുംപാതകത്തിൽ മുൻകൈയെടുത്തവരെ കൊലപ്പെടുത്തണമെന്ന് അവരെ സൃഷ്ടിച്ച സൃഷ്ടാവ് കൽപ്പിച്ചുവെങ്കിൽ അതിൽ ശരിക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യവും ഔദാര്യവുമായിരിക്കും ചിന്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. വല്ലാഹു അഅലം അസ്സവാബ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് എമ്പാടും അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത അള്ളാഹുവിൻ്റെ കാരുണ്യവും റഹ്മത്തും ബറക്കത്തും ലഭിച്ച, അതിന് അർഹരായ, അതനുഭവി അറിഞ്ഞ ആളുകൾ, ഈ നിലക്കുള്ള ഗൗരവമുള്ള അല്ലെ ഒരു പ്രവാചകൻ കൂടെയുണ്ടായിട്ടും, അല്ലെ രണ്ട് പ്രവാചകന്മാർ കൂടെ ഉണ്ടായിരുന്നു, എന്നാലും ഒരാൾ പോയാലും മറ്റേ പ്രവാചകൻ കൂടെയുണ്ട്, ആ സമയത്ത് വേണ്ട അത് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ ധിക്കാര മനസ്ഥിതിയോടെ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ചെയ്ത ആ ഒരു തെറ്റായ പ്രവർത്തനം പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു, അതിന് നേതൃത്വം നൽകിയ ആളുകൾ. അപ്പോൾ അതിനെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് പറയുമ്പോൾ, അല്ലേ ഫതൂബു ഇലാ ബാരീക്കും ഫഖ്തുലു അൻഫുസക്കും, നിങ്ങളിങ്ങനെ പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളോട് അക്രമം പ്രവർത്തിച്ചു, വലിയ ലുൽമ്, അള്ളാഹുവിന് പുറമുള്ള ഒരു വസ്തുവിനെ നിങ്ങൾ ആരാധിച്ചല്ലോ, ഇബാദത്ത് റബ്ബിന് മാത്രമുള്ളതാണല്ലോ, ആ ഏകത വിശ്വാസത്തിനെതിരായ പ്രവർത്തനം നിങ്ങൾ ചെയ്തു, അള്ളാഹുവിന് പങ്കു ചേർത്തു നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ സൃഷ്ടാവിലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടതുണ്ട്, നിങ്ങളിൽ നിങ്ങളുടെ സ്വന്തങ്ങളെ കൊന്നുകളയണം എന്നുള്ള നിർദ്ദേശവും ആ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ്റെ അടുക്കൽ നിങ്ങൾക്കതാണ് ഏറ്റവും ഹയർ, നിങ്ങൾ ആ നിലക്ക് പിന്നെ റബ്ബിലേക്ക് ആത്മാർത്ഥമായി കെതിച്ച് മടങ്ങിയാൽ അള്ളാഹു നിങ്ങളുടെ തൗബ സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹു അങ്ങേയറ്റം പശ്ചാത്തലം സ്വീകരിക്കുന്നവനും പരമകാരുണികനുമാണ് കരുണാധിയുമാണ് എന്ന് എന്നൊരായത്ത് പറയുമ്പോൾ ആ ആയത്തിനെ തൻ്റെ ഇച്ചക്കൊത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് ന്യായീകരിച്ച് കൊണ്ടുപോകേണ്ട, തെറ്റായി ബാധിക്കേണ്ടവരല്ല സത്യവിശ്വാസികൾ. അള്ളാഹു ഒരു കാര്യം അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണമായും എതിർ ചെയ്യുമ്പോൾ ആ ചെയ്തു കൊടുത്ത, അവരെ പടച്ച, ലോകത്തെ പടച്ച സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ അതിനെ പരിഹാരം നിർദ്ദേശിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായും അവർ അതിന് അത് ചെയ്യാൻ ബാധ്യസ്ഥരാകും. അതിൽ പൂർണ്ണമായും നമ്മുടെ യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും അതിൻ്റെ എല്ലാ വശവും കണ്ടെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നുകൂടെ നമ്മളിതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടതാണ്. ആയത്തിൻ്റെ അർത്ഥം ഒന്നുകൂടി പറയുമ്പോൾ, ഇദ് ഖാല മൂസ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം, ലി ഖൗമിഹി, തൻ്റെ ജനതയോട്, യാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇന്നക്കും ലലംതും, തീർച്ചയായും നിങ്ങൾ അക്രമം ചെയ്തിരിക്കുന്നു, അൻഫുസക്കും നിങ്ങളോട് തന്നെ, ബിത്തിഹാദിക്കുമുൽ ഇജ്ല, പശുക്കുട്ടിയെ ആരാധിച്ചുകൊണ്ട്, പശുക്കുട്ടിയെ ഉണ്ടാക്കിക്കൊണ്ട് അതിനാരാധന നടത്തിയല്ലോ, അതാണ് ഫതൂബു, അതിനാൽ നിങ്ങൾ തൗബ ചെയ്യുക, പശ്ചാത്തപിച്ച് മടങ്ങിക്കൊള്ളുക, ഇലാ ബാരിഇക്കും, നിങ്ങളുടെ സൃഷ്ടാവിങ്കിലേക്ക്, നിങ്ങൾ സൃഷ്ടിച്ചവനിലേക്ക്, ബാരി വന്ന സൃഷ്ടിച്ചവൻ, ഫഖ്തുലു അൻഫുസക്കും, അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയുകയും ചെയ്യുക, ദാലിക്കും ഖൈറുല്ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം, ഇൻദ ബാരിഇക്കും, നിങ്ങളുടെ സൃഷ്ടിച്ചവൻ്റെ, സൃഷ്ടിച്ചവനാവൻ്റെ അടുക്കൽ, ഫത്താബ അലൈക്കും, അപ്പോൾ നിങ്ങളുടെ പശ്ചാത്താപം, ഫത്താബ അലൈക്കും, നിങ്ങളുടെ പശ്ചാത്താപം അവൻ സ്വീകരിച്ചിരിക്കുന്നു, ഇന്നഹു ഹുവ തവ്വാബ്, തീർച്ചയായും അവൻ കൂടുതലായി പശ്ചാത്തപം സ്വീകരിക്കുന്നവനും അർറഹീം, കരുണാനിധിയുമാണ് എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം, തെറ്റുകൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ റബ്ബ് അത് പുറത്തു തരാൻ തയ്യാറാണ്. അല്ലാതെ ധിക്കാര മനസ്ഥിതിയോടുകൂടി റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങാതെ നമ്മൾ പാപിയായിക്കൊണ്ട് നടക്കാൻ പാടില്ല. പശ്ചാത്തപിച്ച് മടങ്ങിയ ശേഷം പിന്നെ ആ പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കുകയും ആ പാപം ചെയ്തതിന് പേരിൽ ഖേദിക്കുകയും വേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ തൗബയുള്ള അള്ളാഹുവിൻ്റെ അടിമയുടെ മനസ്സുമായി ജീവിക്കാനും തെറ്റിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുവാനും യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുകയും മരിക്കുകയും ചെയ്യാനും ഒക്കെ തൗഫീഖ് ലഭിക്കുന്ന അള്ളാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തുൽ ബഖറയിലെ 54-ാമത്തെ വചനമാണ് നാം പഠിച്ചത്. ഇസ്രായേലരുടെ പശ്ചാത്താപത്തിന്റെ പൂർത്തീകരണം, പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു എന്ന മഹാ അക്രമം ചെയ്തതിലുള്ള ഖേദം ഏറ്റുപറഞ്ഞപ്പോൾ റബ്ബ് തൗബ സ്വീകരിച്ചു. എത്ര വലിയ തെറ്റായാലും അള്ളാഹു തൗബ സ്വീകരിക്കും. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ ഇതാണ് നാം മനസ്സിലാക്കിയത്.
7: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ആ മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
8: ശരി, നമുക്ക് മധുരം ഖുർആനിലേക്ക് പോവാം അല്ലേ? മധുരം ഖുർആൻ.
9: أعوذ بالله من الشيطان الرجيم.

0: മാഷാ അല്ലാ. നമ്മൾ മധുരം ഖുറാനിൽ മിഷാരി റാഷിദ് അലഫാസിയുടെ മനോഹരമായ ശബ്ദമാണ് കേട്ടത്. അത് സൂറത്തു നബ്ഇലെ 12 മുതൽ 18 വരെയുള്ള വചനങ്ങളായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത്. ആ വചനങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ മീതെ നാം ശക്തമായ ആകാശങ്ങൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. കത്തിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക് സൂര്യനും, അതായത് വിളക്ക് ഉദ്ദേശ സൂര്യൻ, അതിനെ നാം ഉണ്ടാക്കിയിരിക്കുന്നു. മഴക്കാറുകളിൽ നിന്ന് കുത്തി ഒഴുകുന്ന വെള്ളം, അതായത് മഴ, നാം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ധാന്യവും സസ്യവും ഉൽപ്പാദിപ്പിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, ഇടതിങ്ങിയ തോട്ടങ്ങൾ അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. നിശ്ചയമായും തീരുമാനത്തിൻ്റെ ദിവസം സമയനിർണിതമായിരിക്കുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം അപ്പോൾ നിങ്ങൾ കൂട്ടമായി വന്നെത്തും. അള്ളാഹു സുബ്ഹാനഹു തആല ഒരാറായത്തുകളിലൂടെ ആദ്യം നമ്മളെ കണ്ണും തുറന്ന് മനസ്സൊക്കെ തുറന്ന് ഒന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ആകാശത്തിനെയും അതുപോലെ തന്നെ സൂര്യനെയും വെള്ളത്തെയും നമ്മൾ കഴിക്കുന്ന ധാന്യത്തെയും ഒക്കെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനം അല്ല പറയണത്, നാളെ പരലോകത്ത് നിങ്ങളെ കൂട്ടമായി കൊണ്ടുവരുമെന്നുള്ള ഒരു താക്കീത് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തൽ അള്ളാഹു സുബ്ഹാനഹു തആല. അതെ, ഇതിൽ ചിന്തിക്കുന്നവർക്ക്, അതായത് ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വിശദമായി സംസാരിക്കേണ്ട വിഷയങ്ങളാണ്. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൂടെ അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത്. വലിയ ദൃഷ്ടാന്തമാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ 7 എണ്ണം സ്ഥാപിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ഉണ്ടായ 7 എണ്ണം അല്ലേ, അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അത് കണ്ടു പരിപൂർണമായി ശാസ്ത്രം ഇപ്പോഴും എന്തെത്തിട്ടില്ല, അവിടെ എത്തിപ്പെട്ടിട്ടില്ല. അനുമാനങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ സൂര്യനെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്നത് നമുക്ക് നേർക്കുനേരെ നോക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ. പക്ഷേ ആ സൂര്യൻ പോലും, ആ സൂര്യനെക്കുറിച്ച് പഠിക്കുമ്പോൾ പോലും അത്ഭുതമാണ്. അപ്പോൾ ആ സൂര്യനിൽ ഇപ്പോൾ നമ്മുടെ ഭൂമിയെ, ഇപ്പോൾ നമ്മുടെ ഭൂമി എങ്ങനെ അതിൽ കൊണ്ട് ഇങ്ങനെ അടുക്കി വെക്കുകയാണെങ്കിൽ 13.5 ലക്ഷം ഭൂമികളെ അതിനുള്ളിൽക്കൊള്ളുന്ന അത്രയും വ്യാസം വലുപ്പം അതിനുണ്ട്. എന്നാൽ അതിനേക്കാളും എത്രയോ ഇരട്ടിയുള്ള സൂര്യന്മാർ, നക്ഷത്രങ്ങൾ വേറെയുണ്ട്. അപ്പം അവിടേക്കൊന്നും എന്തെത്തിയിട്ടില്ല. ഇപ്പോഴും വലിയ കിബർ പറയുന്ന മനുഷ്യന്മാരെന്തെത്തിയിട്ടില്ല, അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ അള്ളാഹു പറയണം, ഇതൊക്കെ അവകാശപ്പെടാണ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി, ഇനി എന്ത് ചെയ്യും, നിങ്ങളെന്ത് ചെയ്യും, പരലോകത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത്.
1: യെസ്, അപ്പോൾ റബ്ബ് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ നമുക്ക് നൽകുന്ന ചില വചനങ്ങൾ കൂടിയാണ് ഇന്ന് നമ്മൾ കേട്ടത്. ഈ മനോഹരമായ പാരായണം നിർവഹിച്ചത് മിഷാരി റാഷിദ് അൽഖഫാസിയാണ്. ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻ കാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ് അൽഖഫാസി. കുവൈത്തിൻ്റെതായ ഒരു മതനിഷ്ഠ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം ബാല്യത്തിൽ തന്നെ ഖുർആൻ ഹിഫ്ള് പൂർത്തിയാക്കി. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തി.
0: അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് യോഗ്യത എന്ന് പറയുന്നത് ഇസ്ലാമിക

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ എത്തിച്ചു കൊടുക്കാനൊരു വഴി എന്ന വിഷയത്തിൽ ഇന്നത്തെ നേർരേഖയിൽ നമ്മളോടൊപ്പം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബാദ്. സുഹൃത്തുക്കളെ, പ്രതിഫലങ്ങൾ നേടാൻ ഏറ്റവും പറ്റിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യങ്ങളിലും നമുക്ക് നിരന്തരമായി നന്മ പ്രവർത്തിക്കാൻ, ഏറ്റവും പ്രതിഫലാർഹമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ കൈകളിലിരിക്കുന്ന മൊബൈൽ ഫോൺ. വ്യത്യസ്തങ്ങളായ ഒട്ടനവധി പ്രയോജനങ്ങളെ സമന്വയിപ്പിക്കുന്നതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ എന്ന് നമുക്കറിയാം. ഒരു വാച്ചിൻ്റെ ഉപകാരം നമ്മുടെ മൊബൈൽ ഫോൺ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നാം മുമ്പ് കയ്യിൽ സൂക്ഷിച്ച ഒരു ഡയറിയുടെ പ്രയോജനം നമ്മുടെ മൊബൈൽ ഫോൺ നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുവാൻ ഉപയോഗിച്ച ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രയോജനം അത് നമുക്ക് നൽകുന്നുണ്ട്. നാം വാർത്തകൾ അറിയാൻ വേണ്ടി ഉപയോഗിച്ച റേഡിയോയും ടിവിയും എല്ലാം നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. കലണ്ടർ എത്രയോ വർഷങ്ങളുടേത് നമ്മുടെ മൊബൈൽ ഫോണിൽ ലഭ്യമാണ്. മാത്രമല്ല, ഒരു വലിയ ലൈബ്രറിയാണ് നമ്മുടെ ഫോണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ധാരാളം പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യുവാനും അത് വായിക്കുവാനും നമുക്ക് പറ്റും. വിശാലമായ ഒരു ലൈബ്രറിയിൽ സാധ്യമല്ലാത്തതാണ് സെർച്ചിലൂടെ നമ്മൾ നമ്മുടെ ഫോണിലൂടെ കരഗതമാക്കുന്നത്. മാത്രമല്ല, അയച്ചു കൊടുക്കാൻ, സെൻഡ് ചെയ്യാൻ പഴയ തപാലിനേക്കാളും തപാലിൻ്റെ വിവിധ സംവിധാനങ്ങളിൽ അന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതിൻ്റെ എല്ലാം ഏറ്റവും ഉയർന്ന രൂപം, ടെക്സ്റ്റുകളായാലും വീഡിയോ ആയാലും ഇനി നേർക്കുനേരെ കണ്ട് സംസാരിക്കാനായിരുന്നാലും എല്ലാം സാധ്യമാക്കാൻ അള്ളാഹു തന്ന വലിയൊരു അനുഗ്രഹമായി നമുക്കിതിനെ കാണാൻ പറ്റും. അതിൻ്റെ ദോഷവശങ്ങൾ നമുക്ക് അറിയാം. ഏതൊരു നന്മയ്ക്കും ഒരു എതിർവശമുണ്ടല്ലോ. ആ ഒരു വശത്തെ നമുക്ക് തൽക്കാലം വിസ്മരിക്കാം. അത് നമ്മുടെ ശ്രദ്ധയിലും സൂക്ഷ്മതയിലും ഉണ്ടാവേണ്ടതാണ്. പക്ഷെ നന്മയെയും പ്രയോജനത്തെയും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തിന്മകൾ വിട്ടുപോകുമല്ലോ. നന്മകളിൽ വ്യാപൃതമാകുമ്പോൾ സ്വാഭാവികമായും തിന്മകൾക്ക് സമയം കിട്ടാതെ വരും. ഇത്തരമൊരു വലിയ സംവിധാനത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹദീസ്, ഇമാം ബുഖാരിയും മറ്റ് പലരും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഹദീസാണ് യഥാർത്ഥത്തിൽ വല്യവോ അന്നി വലവു ആയ, വല്യവോ അന്നി വലവു ആയ, ഒരായത്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഈ ഒരു വചനം എത്രമാത്രം പ്രസക്തമാണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇതെത്തിച്ചു കൊടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു വഴിയാണ് നമ്മുടെ ഫോണെന്ന് പറഞ്ഞു. ധാരാളം ആളുകൾക്ക് വ്യത്യസ്തമായ, നമുക്ക് തന്നെ എത്രയെത്ര മെസ്സേജുകളും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും സന്ദേശങ്ങൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ അപ്പോൾ വലിയൊരു പ്രയോജനം നമുക്ക് നൽകുന്നതാണ് ഇത്. ഈ ഒരു ഹദീസ് നമ്മൾ പരിഗണിക്കണം. മഹാപണ്ഡിതനായിട്ടുള്ള അൽ മുബാറക് പൂരി അദ്ദേഹത്തിൻ്റെ ഈ ഹദീസിൻ്റെ ഷറഹു പറയുമ്പോൾ, തുഹ്ഫത്തുൽ അഹ്വദിയിൽ ഇതിനെ ഷറഹു പറയുമ്പോൾ അദ്ദേഹം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തൊരു കാര്യം, അതായത് ചെറിയ ഖുർആനിൻ്റെ ഒരു കഷ്ണമാണ്, ഒരു ആയത്തിൻ്റെ ഒരു ഭാഗമാണെങ്കിലും എങ്കിലും നിങ്ങളത് എത്തിച്ചു കൊടുക്കുക എന്നാണ്. കാരണം ഖുർആൻ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തതാണ്. അത് മുഴുവനും അള്ളാഹുവിൽ നിന്ന് വന്നത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അതെല്ലാം വന്നിട്ടുള്ളത്. ഈ എത്തിച്ചു കൊടുക്കൽ ഖുർആനിനെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ യുഫ്ഹമു മിൻഹു തബ്ലീഗുൽ അഹാദീസ്, ഹദീസുകൾ കൂടെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഇതിൽ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്ന ഒരാശയമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ധാരാളക്കണക്കിന് നബി വചനങ്ങളും ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ

0: നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഈ രംഗത്ത്, ഈ എത്തിച്ചു കൊടുക്കലിൽ ഇന്ന് നിരന്തരമായ, ഏറ്റവും പ്രയോജനപ്രദമായ, ഏറ്റവും ശാസ്ത്രീയമായ ഒരു സംവിധാനമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഈ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പീസ് റേഡിയോയെ തരോളക്കണക്കിന് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വചനങ്ങളെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഈ ഒരു ഹദീസിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുടെ പുലർച്ചയാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വേള ഇത്തരമൊരു സാങ്കേതികമായ നിലക്ക് ഈ സംവിധാനങ്ങളെ വികസിപ്പിച്ചെടുത്ത് ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ പ്രയോജനപ്പെടുത്തത്തക്ക വിധത്തിൽ സാങ്കേതിക വിദ്യയെ പ്രയോജനപ്പെടുത്തി ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഉണ്ടാക്കി അത് പ്രചാരത്തിൽ വരുന്നതിൻ്റെ പിന്നിൽ ധാരാളക്കണക്കിന് ആളുകളുണ്ട്. ഈ പ്രസംഗിക്കുന്നവരും ഈ ആയത്തുകളും ഹദീസുകളും ഇതിലേക്ക് എത്തിക്കുന്നവരും അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും ഇതിൻ്റെ സാങ്കേതിക സഹായം ചെയ്യുന്നവരും ഒട്ടനവധി ആളുകളുടെ ഒന്നിച്ചുള്ളൊരു പരിശ്രമമാണ് ആയത്തുകളും ഹദീസുകളും എത്തിച്ചു കൊടുക്കാനുള്ള ഈ മഹാസമരം. ഒരുപക്ഷെ അതിൻ്റെ വികസനങ്ങളും പുരോഗതികളും ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏറ്റവും പുതിയതായി നമ്മുടെ റേഡിയോയിൽ തന്നെ ഇത് ഉപയോഗിക്കുന്ന രംഗത്ത് വളരെ പ്രയാസം അനുഭവിച്ചിരുന്ന ആളുകളാണ് ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ. അവർക്കൊന്നും കൂടെ വഴങ്ങുന്ന രൂപത്തിൽ പീസ് റേഡിയോ ഉപയോഗിക്കാവുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ പുതിയതായി ഇതിൻ്റെ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു ആശയം നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മൾക്ക് അറിയാവുന്നവർക്കെല്ലാം 24 മണിക്കൂറും എത്തിക്കൊണ്ടേയിരിക്കും. ഒരു പ്രാവശ്യമേ നമ്മൾ റേഡിയോയെ പരിചയപ്പെടുത്തേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ നിരന്തരമായി ആ പരിചയപ്പെട്ട വ്യക്തി മുഴുവൻ സമയത്തും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബല്യഗു അന്നി വലവുമായ ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിച്ചു കൊടുക്കൂ എന്ന് പറയുമ്പോൾ അതിൽ ആയത്തുകളും ഹദീസുകളും എല്ലാം ഉൾക്കൊള്ളുമെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഈ മഹാസംരംഭത്തിൽ ഏതെങ്കിലും നിലക്കുള്ളൊരു പങ്ക് നമ്മൾ വഹിക്കുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ പ്രതിഫലത്തെ വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അള്ളാഹു ദീനിനെ, ദീനിൻ്റെ ശരിയായ സന്ദേശങ്ങളെ ജനോപകാരപ്രദമായിട്ടുള്ള ഓരോ വ്യക്തിക്കും രണ്ട് ലോകത്തും വിജയം കരസ്ഥമാക്കാൻ പറ്റുന്ന ഈ ദിവ്യ സന്ദേശങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നേർരേഖ, എത്തിച്ചു കൊടുക്കാനൊരു വഴി എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിച്ചത് ഹാരിസ് ബിൻ സലീം.
2: أعوذ بالله من الشيطان الرجيم.

0: നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുക. ഇതുവരെ നമ്മൾ ഓരോ നന്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ഒരു നന്മ പരിചയപ്പെടുത്തണ്ടേ? അറിയാം ഒരു നന്മ എന്ന ഹെഡിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്. വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ കീഴിൽ നടപ്പിലാക്കുന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയാണ് സ്നേഹസ്പർശം. ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ, കഠിനമായ രോഗങ്ങൾ അനുഭവിക്കുന്നവർക്ക്, ചികിത്സാ ചെലവുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നവർക്കും സാമ്പത്തിക സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള പദ്ധതി ഇതിലൊന്നാണ്. വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി ഇതിൽ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തന രീതി, യൂണിറ്റ് തലത്തിലാണ് ഇതിൻ്റെ അർഹരായ ആളുകളെ കണ്ടെത്തുന്നത്. കേരളത്തിലുടനീളം വിസ്ഡം യൂത്ത് യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ വഴിയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. തുടർന്ന് പൊതുജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നുമൊക്കെ സമാഹരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഈ പദ്ധതി നടത്തി കൊടുക്കും. അതേപോലെ തന്നെ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, ചികിത്സാ കിറ്റുകൾ വിതരണം ചെയ്യുക എന്ന പ്രവർത്തനങ്ങളുമൊക്കെ യൂണിറ്റ് തലങ്ങളിൽ പ്രാദേശികമായി നടക്കുന്നുണ്ട്. സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട, പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ താങ്ങാവുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു പദ്ധതിയുമായി വിസ്ഡം യൂത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ സംസാരിച്ചിട്ടുള്ളത് സ്നേഹസ്പർശം എന്ന പദ്ധതിയെക്കുറിച്ചാണ്.
1: ചിലരോട് നമുക്ക് പിണക്കമാണ്, വേറെ ചിലരോട് നമ്മൾ മിണ്ടാറില്ല, വേറെ ചിലരെ നമുക്ക് വെറുപ്പാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് നാം ആലോചിച്ചിട്ടുണ്ടോ? നമ്മിൽ ഒരു കുഴപ്പവുമില്ലാത്തത് കൊണ്ടാണോ? മറ്റൊരാളുടെ നേരെ വിരലുകൾ ചൂണ്ടുമ്പോൾ കയ്യിലെ ബാക്കി നാല് വിരലുകളും നമ്മുടെ നെഞ്ചിലേക്ക് ചൂണ്ടപ്പെട്ടിട്ടുണ്ട് എന്നതോർക്കുമ്പോഴാണ് ആത്മപരിശോധന ആവശ്യമായി വരുന്നത്. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ കുറവുകളെ നാം തിരിച്ചറിയുന്നത്. താടിരോമങ്ങൾക്കിടയിൽ കുടുങ്ങിയ വറ്റ് അപ്പോഴാണ് കണ്ടത്, അതുവരെ കണ്ടില്ല. പലരും അവരുടെ കണ്ണുകൾ പിൻവലിച്ച് മുഖം ചുളിച്ചു പോകുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട്. അപ്പോൾ ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുന്നൊരു വ്യക്തിക്കാണ് ജീവിതത്തിൽ മൂല്യമുള്ള ജീവിത സമീപനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതിനാവണം നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമങ്ങൾ.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഖുർആൻ ദൈവികമോ? നമ്മോടൊപ്പം ചേരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ, അത് പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നുള്ള സന്ദേശമാണ്. ലോകത്തിനാകമാനം മാർഗദർശനമായി മനുഷ്യജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്നത്. ആ ഖുർആനിൻ്റെ ആയത്തുകൾ, വചനങ്ങൾ തന്നെ കൃത്യമായി ഈ ലോകത്തോട്, സമൂഹത്തോട് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ ചില ആളുകൾ വിശുദ്ധ ഖുർആനിനെ വിമർശിക്കുന്ന, വിശുദ്ധ ഖുർആൻ അത് പ്രവാചകൻ എഴുതിയുണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ കെട്ടിച്ചമച്ച ഒരുപാട് കഥകളാണ് എന്നൊക്കെ ആക്ഷേപിക്കുന്ന ഒരവസ്ഥ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ വെല്ലുവിളി തന്നെ ഇത്. ഈയൊരു ഗ്രന്ഥം അവതരിക്കുന്ന സമയത്ത് തന്നെ ആളുകൾ പറഞ്ഞിരുന്നു, വഖാല അല്ലദീന കഫറു ഇൻ ഹാദാ ഇല്ലാ ഇഫ്കുൻ ഇഫ്തറാ വഅനഹു അലൈഹി ഖൗമുൻ ആഖറുൻ ഫഖദ് ജാഉ ളുൽമൻ വസൂറ. സത്യനിഷേധികളായ ആളുകൾ ഈ ഖുർആനെക്കുറിച്ച് പറഞ്ഞത് ഇത് പ്രവാചകൻ കെട്ടിച്ചവച്ച നുണക്കഥകൾ മാത്രമാകുന്നു, വേറെ ചില ആളുകൾ അതിനെ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. എന്നാൽ അന്യായത്തിലും വ്യാജത്തിലും തന്നെയാണ് ഈ കൂട്ടർ വന്നെത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞത് പൂർവികന്മാരുടെ കെട്ടുകഥകളാണ്, അത് ഈ ഇദ്ദേഹം എഴുതി വെച്ചതാണ്, എന്നിട്ടത് രാവിലെയും വൈകുന്നേരവും ഒക്കെ വായിച്ച് കേൾപ്പിക്കുന്നു എന്നൊക്കെയാണ് ആക്ഷേപം പറഞ്ഞത്. അതിന് മറുപടിയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, പ്രവാചകരെ, നിങ്ങൾ പറയുക, ആകാശങ്ങളിലെയും ഭൂമിയിലെയും രഹസ്യമറിയുന്നവനാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്, തീർച്ചയായും അവനേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുന്ന, പഠിക്കുന്ന ഏതൊരു, നിഷ്പക്ഷമായി ആലോചിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ അവരുടെ കണ്ണു തുറപ്പിക്കുന്ന, അവരുടെ ബുദ്ധിയെ ചിന്തോദാത്മികമായി, അവരുടെ ചിന്തയെ ഉണർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഖുർആനിൻ്റെ ആശയങ്ങൾ, ഖുർആനിൻ്റെ വിഷയങ്ങൾ സമൂഹത്തോട് പറയുന്നത്. ഒരിക്കലും തന്നെ മനുഷ്യൻ്റെ നന്മക്കോ മനുഷ്യൻ്റെ വളർച്ചയ്ക്കോ എതിരായ, അതല്ലെങ്കിൽ അതിനെ നിരക്കാത്ത ഒന്നും തന്നെ വിശുദ്ധ ഖുർആനിലില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് വിശുദ്ധ ഖുർആനിൻ്റെ വെല്ലുവിളി. അത് ഏറ്റെടുക്കാൻ ഇന്നേ വരെ ഒരാൾക്കും തന്നെ സാധ്യമായിട്ടില്ല എന്നുള്ളതാണ്. എന്താ വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറയുന്നത്? അം യഖൂലു നഫ്തറാ, അവർ പറയുകയാണോ, ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നാണ് വിശുദ്ധ ഖുർആനെക്കുറിച്ച് അവർ പറയുന്നത്? എങ്കിൽ പ്രവാചകരെ പറയുക, ഫഅതു ബി അശരി സുവരി മിസ്ലി, ഇതേപോലെയുള്ള വിശുദ്ധ ഖുർആനിലെ 10 സൂറത്തുകൾ ചാപ്റ്ററെങ്കിലും അവർ കൊണ്ടുവരട്ടെ, അവർ കെട്ടിയുണ്ടാക്കി കൊണ്ടുവരട്ടെ. വദുഉ മനിസ്തതഅതും മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ അവരാരെ വേണമെങ്കിലും അതിന് സഹായിയായിക്കൊണ്ട് സ്വീകരിക്കട്ടെ, വിളിക്കട്ടെ. അവർ സത്യസന്ധന്മാരാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. വൈങ്കുന്തും ഫീ റൈബി മിമ്മാ നസൽ, സൂറത്തു ഹൂദിലെ 13-ാമത്തെ ആയത്താണിത്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറയിൽ കാണാം, വൈങ്കുന്തും ഫീ റൈബി മിമ്മാ നസൽനാ അലാ അബ്ദിന, നമ്മുടെ അടിമക്ക് നാം അവതരിപ്പിച്ചു കൊടുത്ത ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ ഫഅതു ബി സൂറത്തിൻ മിമ്മിസ്ലി, ഇതിലുള്ള ഒരു സൂറത്ത് കൊണ്ടെങ്കിലും, ഇതുപോലെയുള്ള ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ സാധിക്കുമോ? വദഉ ഷുഹദാഅകും മിൻ ദൂനില്ല, അതേ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് പുറമെ അവർ പല സാക്ഷികളെയും സ്വീകരിച്ചോട്ടെ, വിളിച്ചോട്ടെ. ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അതുകൊണ്ട് വിമർശനങ്ങൾ ഇസ്ലാം ഒരിക്കലും എന്തല്ല, അവർക്കൊരു പുത്തിരിയല്ല. കാരണം ഇന്നും ഇന്നലെയുമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ സമയത്ത് തന്നെ ഈ ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വിമർശനങ്ങളും ഇതിനെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ കൃത്യമായ മറുപടിയാണ് വിശുദ്ധ ഖുർആൻ. അത് അവതരിക്കുന്ന കാലത്ത് തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും തന്നെ എതിരായി, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നന്മക്കെതിരായി കൊണ്ടുള്ള ഒരു കാര്യവും ഇതിലില്ല. മാത്രമല്ല, മനുഷ്യരെ ഏറ്റവും നല്ല നന്മയിലേക്ക്, ഏറ്റവും ശരിയായതിലേക്ക്, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം എന്നതാണ്, ഏറ്റവും ശരിയായതിലേക്കാണ് അവരെ മാർഗദർശനം നൽകുന്നത്. അതെന്തുകൊണ്ട്? അത് മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായി കൊണ്ടറിയുന്നത് അവനെ സൃഷ്ടിച്ച സത്താവാണ്. അതുകൊണ്ട് തന്നെ ആ നിയമങ്ങൾ, അവന് വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കിയതും അത് മനുഷ്യകരങ്ങൾ കൊണ്ട് എഴുതി ഉണ്ടാക്കിയതല്ല, മറിച്ച് അത് പ്രപഞ്ചസൃഷ്ടാവിൻ്റെ നിയമങ്ങളാണ്, നിർദ്ദേശങ്ങളാണ്, അത് പാലിക്കുകയാണ് മനുഷ്യർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ദൈവീക ഗ്രന്ഥമെന്ന് സ്വയം അവകാശപ്പെടുകയും അതുപോലെ തന്നെ അതിലുള്ള ഒരു വചനങ്ങൾ പോലും, ഒരു വാക്ക് പോലും അത് പ്രപഞ്ചത്തിലെ യാതൊരു നീതിയോടും ധർമ്മത്തോടും എതിരായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഏതെങ്കിലും ഒരു കാര്യം അത് ഈ ഇന്ന സത്യത്തോടെതിരാണ് എന്ന് പറയാൻ ഒരാൾക്കും തന്നെ സാധിച്ചിട്ടില്ല. പലതരത്തിലുള്ള വിമർശനങ്ങളും ഏത് വിഷയങ്ങളെടുത്ത് പരിശോധിച്ചാലും സഹോദരങ്ങളെ, ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് പഠിച്ച് ആലോചിച്ച് എത്രയോ ആളുകൾ ഈ ഇസ്ലാമിൻ്റെ ശാദ്വല തീരങ്ങളിലേക്ക് തീരത്തേക്ക് കടന്നു വന്ന ചരിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എങ്ങനെ ഓരോ വിഷയങ്ങളെടുത്ത് മനുഷ്യൻ്റെ സെറ്റപ്പിനെക്കുറിച്ചാവട്ടെ, അതല്ലെങ്കിൽ ഇതിലെ ശിക്ഷാ നിയമങ്ങളാവട്ടെ, ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതിന് കൃത്യമായത് മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല അതൊന്ന് പറയാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകമായി കൊണ്ട് എടുത്തു പറയുന്നത്, ഉൽ അൻസലഹുല്ലദീ യഅലമു സിർറ ഫിസ് സമാവാത്തി വല്ല, ആകാശങ്ങളിലെയും ഭൂമിയിലെയും എല്ലാം രഹസ്യങ്ങൾ അറിയുന്നവൻ. അതറിയുന്നവൻ ആരാ? അതിനെ സൃഷ്ടിച്ചവന് മാത്രമാണ്. മനുഷ്യർക്ക് ഇന്നേ വരെ സയൻസ് ശാസ്ത്രത്തിന് ആകാശത്തെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ മുഴുവനായ അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. കാരണം എന്താ? അതിനെക്കുറിച്ച് കൃത്യമായി അറിവുള്ളവൻ അതിനെ സംവിധാനിച്ചവൻ തന്നെയാണ്. ഇനി അതിലുള്ള വരാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കടലാളിക്കത്തിനെക്കുറിച്ചും അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ ഉതിർന്നു വീഴുന്നതിനെക്കുറിച്ചും ആകാശം പൊട്ടിപ്പിളരുന്നതിനെക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആനിലുണ്ട്. ശാസ്ത്രം ഇങ്ങനെ പുരോഗമിച്ച് എത്തിപ്പെടുന്നതും ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയല്ലേ? അതിനൊരു അവസാനമുണ്ടെന്നും അതെല്ലാം ചിന്നിച്ചിതറുമെന്നുമെല്ലാം അത് പൊട്ടിത്തെറിക്കുമെന്നും ഒക്കെ ശാസ്ത്രകാരന്മാർ, സയൻസ് ഇപ്പോൾ പഠിച്ചു കണ്ടെത്തിക്കൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ഈ ലോകത്തോട് പറഞ്ഞ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഒരിക്കലും എന്തല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയുണ്ടാക്കിയതോ. ചില ആളുകൾ പറയാറുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആളാവാൻ വേണ്ടി, അതല്ലെങ്കിൽ സ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആയത്തുകളൊക്കെ എടുത്തുകൊണ്ട് ചില ആളുകൾക്ക് ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂൻ അലൻ നബി യായുല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്തിനൊക്കെ എടുത്ത് സൂറത്തുൽ അഹ്സാബിലെ വചനം അത് എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിനെ വിമർശിക്കുന്നത് ഇനി അള്ളാഹ് പ്രാർത്ഥിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട്, മലക്കുകൾ പ്രാർത്ഥിക്കുകയാണത്, എന്താണ് അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ സ്വലാത്ത് എന്താണ് എന്നത് കൃത്യമായി അതിനെക്കുറിച്ച് അറിവില്ലാതെ വിമർശിക്കുകയാണത്. ഇന്നല്ലാഹു വ മലായികത്തു യുസല്ലൂൻ അലൻ നബി, അവിടെ സ്വലാത്തുല്ലാ അതുപോലെ തന്നെ സ്വലാത്തുൽ മലായിക്ക, അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി കൊണ്ട് അനുഗ്രഹം ചൊരിയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായി കൊണ്ട് തൻ്റെ അടുക്കൽ അവിടെ സ്ഥാനം നൽകിയിട്ടുണ്ട്. അള്ളാഹു സനാ ചെയ്യുന്നുണ്ട് എന്നതാണ്. അതുപോലെ തന്നെ മലക്കുകളുടെ സ്വലാത്തുൽ മലായിക്ക എന്നതുകൊണ്ടോ മലക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുഗ്രഹം നൽകണേ അവിടുത്തെ കുടുംബത്തിലുമൊക്കെ. അപ്പോൾ ഇത് അതിൻ്റെ ഭാഷാർത്ഥം മാത്രമെടുത്തുകൊണ്ട് അതല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സമൂഹത്തിനിടയിൽ തെറ്റിദ്ധരിപ്പിക്കുക, ഇതൊരു സ്വന്തത്തെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒന്നാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയുണ്ടാക്കി എന്നത് ഒരിക്കലും തന്നെ അത് പോസിബിളല്ല. കാരണം എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുൽ യാ യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, അല്ലയോ മനുഷ്യരെ, ഞാൻ നിങ്ങളിലേക്കും എല്ലാമുള്ള പ്രവാചകനാകുന്നു, ദൂതരാകുന്നു. അല്ലദീ ലഹു മുൽക്കു സമാവാതി വല്ലർദ്, ആകാശഭൂമികളുടെ ആധിപത്യമുള്ളവർ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ച ആ റബ്ബിൻ്റെ റസൂലാണ് ഞാൻ. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധനില്ല. യുഹയ്യു വ യുമീത്, അവനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. എന്നിട്ട് പറയുന്നത് ഫആമിനു ബില്ലാഹി വ റസൂലി, ആ അള്ളാഹുവിലും അള്ളാഹിൻ്റെ റസൂലിലും വിശ്വസിക്കുക. എങ്ങനെ? വ റസൂലിഹി നബിയിൽ ഉമ്മി, പ്രത്യേകമായി കൊണ്ടെടുത്തു പറഞ്ഞു നിരക്ഷരനായ ആ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നിരക്ഷരനായിരുന്നു, എഴുത്തറിയാത്ത വായന അറിയാത്ത നിരക്ഷരനായ പ്രവാചകനായിരുന്നു എന്ന്. അല്ലദി യുഅ്മിനു ബില്ലാഹി വകലിമാതിഹി, അതെ, അള്ളാഹുവിലും അവൻ്റെ കലിമത്തുകളിലുമൊക്കെ വിശ്വസിച്ച് ആ പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നതാണ്. അല്ല, സൂറത്തുൽ ആറാഫിലെ 158, അതുപോലെ തന്നെ 157, അല്ലദീന യത്തബിഉന റസൂല അന്നബിയ്യൽ ഉമ്മിയ്യ അല്ലദീ യജിദുനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിലും ഇഞ്ചിയിലുമൊക്കെ അവർക്ക് രേഖപ്പെടുത്തപ്പെട്ടതായി കാണാം നിരക്ഷരനായ ആ പ്രവാചകൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചാണ് നിരക്ഷരനായ ആ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുർആൻ അത് ദൈവികമാണ്, അത് പ്രപഞ്ച സെറ്റാവിൽ നിന്നുള്ളതാണ്. ഖുർആനിൻ്റെ വെല്ലുവിളി പല നിരക്ക് ആളുകൾ വിമർശിച്ചാലും ഈ ഖുർആനിൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ, ഖുല്ല ഇനിജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ പോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി മനുഷ്യരും ജിന്നുകളും എല്ലാം ഒന്നിച്ചു ചേർന്നുകൊണ്ട് പരിശ്രമിച്ചാൽ തന്നെയും, ലാ യഅതു ബിമിസ്ലിഹി, ഇതുപോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറ, അവർ പരസ്പരം ആ മനുഷ്യരും ജിന്നുകളുമെല്ലാം സഹായികളായി അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് എന്തൊക്കെ തന്നെ കിണഞ്ഞു ശ്രമിച്ചാലും ശരി, ഒരിക്കലും തന്നെ ഒരാൾക്കും സാധ്യമല്ല ഈ ഖുർആൻ പോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ. കാരണം എന്താ? തൻസീലു മിർ റബ്ബിൽ ആലമീൻ, ഇത് ലോകരക്ഷിതാവിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. നസല ബിഹി റൂഹുൽ അമീൻ, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക്. അത് ഒരിക്കലും തെറ്റായ വചനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരുടെ ആശയങ്ങളോ അല്ല ഈ വിശുദ്ധ ഖുർആൻ എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. അതിനെ പഠിക്കുന്ന, അതിലെ വിഷയങ്ങളെ ആലോചിക്കുന്ന, ചിന്തിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയാണ്. ആ നിലക്ക് വിമർശനങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതുപോലെയുള്ള വെല്ലുവിളികൾ വിശുദ്ധ ഖുർആൻ അതിനെ ഏറ്റെടുത്തുകൊണ്ട് കൊണ്ടുവരാൻ ഒരാൾക്കും അന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അറബി സാഹിത്യ തറവാട്ടിലെ പ്രമുഖരായ ആളുകൾ മക്കയിൽ ഇത് അവതരിപ്പിക്കുമ്പോഴുണ്ടായിരുന്നു. ഖുറൈശികളിൽ നിന്ന് ഒരാൾക്ക് പോലും അതുപോലെയുള്ളൊന്ന് കൊണ്ടുവരാൻ അവർക്ക് സാധ്യമായിട്ടില്ല. അവർ പറഞ്ഞത് ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആനെ നിങ്ങൾ കേട്ടുപോകരുത്, കാരണം കേട്ടാൽ പോലും ആകർഷിക്കപ്പെടുന്നതായ പ്രപഞ്ചനാഥൻ്റെ വചനങ്ങളാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കുക, ഇതിൻ്റെ ദൈവികത ബോധ്യപ്പെടും. തീർച്ച അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഖുർആൻ ദൈവികമോ. നമ്മോടൊപ്പം ചേർന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബാദ്, പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മറ്റൊരു മോർണിംഗ് വൈബ്സിൻ്റെ ഒരു സെഷനിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഒരുപാട് വിശേഷങ്ങളും അതേപോലെ തന്നെ അറിവുകളും പകർന്നു നൽകാൻ നമുക്ക് ഈ ഒരു അവസരം സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് അബ്ദുള്ള സലഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി ഇന്ന് നമ്മൾ ആദ്യമായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇന്നത്തെ ഇൻസൈറ്റ് അവതരിപ്പിക്കുന്നത് ബഹുമാനിയനായ അബ്ദുറൌഫ് അൽ ഹിക്കമിയാണ്. ദൈവം തൂണിലും തുരുമ്പിലുമോ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലആഖിബത്തു ലിൽമുത്തഖീൻ, വലഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ, വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു എവിടെയാണ്? ഈ ചോദ്യത്തിന് ഉത്തരം പലരും പല രൂപത്തിലാണ് നൽകുന്നത്. ഓരോ മതവിശ്വാസികളും അവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള മറുപടികൾ പറയുന്നതായി കാണാൻ സാധിക്കും. അതിൽ ചിലർ പറയും തൂണിലും തുരുമ്പിലുമാണ് അല്ലാഹു എന്ന് പറയും. അല്ലെങ്കിൽ ചിലർ പറയും അത് ബിംബങ്ങളിൽ, രൂപം കൊണ്ട ബിംബങ്ങളിൽ പ്രതിഷ്ഠ ആയി ഇരിക്കുകയാണ് എന്ന് പറയും. അല്ലെങ്കിൽ എല്ലാ മനുഷ്യൻ്റെയും മനസ്സിനുള്ളിൽ ദൈവമുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ ലോകത്തുള്ള എല്ലാ വസ്തുവിലും ദൈവമിരിക്കുന്നു, കുടിയിരിക്കുന്നു എന്നുള്ള വിശ്വാസമുള്ളവരുണ്ട്. എന്നാൽ നാസ്തികരെപ്പോലെ ദൈവനിഷേധികളായ ആളുകൾ, അവർ പിന്നെ ദൈവമുണ്ടോ എന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. അപ്പോൾ ഇവിടെ എവിടെയാണ് ദൈവം എന്ന് പറയുമ്പോൾ, ഒരു ദൈവമുണ്ട് എന്നത് മനുഷ്യൻ്റെ പ്രകൃതിയാലുള്ള വിവരം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാലോ, ഒരു മൊട്ടുസൂചി പോലും വെറുതെ ഉണ്ടാവുകയില്ല. ആ മൊട്ടുസൂചി ഉണ്ടാകണമെങ്കിൽ പോലും അതിൻ്റെ പിന്നിൽ ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ, അധ്വാനങ്ങൾ വേണ്ടതുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെയെങ്കിൽ നിസ്സാരമായ ഒരു മൊട്ടുസൂചി വെറുതെ ഉണ്ടാവുകയില്ല എങ്കിൽ ഈ കാണുന്ന മനോഹരമായ ഈ ലോകം, ഈ ഭൂമി, പച്ചപ്പ് നിറഞ്ഞ ഭൂമി, അതുപോലെ തന്നെ ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് കരയും, അതിൽ തന്നെയും ഈ പ്രവിശാലമായ ആകാശലോകം, അതിൽ തന്നെയും നക്ഷത്രങ്ങൾ, ഗാലക്സികൾ, അതുപോലെ ചന്ദ്രൻ, സൂര്യൻ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം വേണ്ടേ? ഇത് വെറുതെ അങ്ങ് ഒരു വിസ്ഫോടനത്തിലൂടെ ഉണ്ടായി എന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? ഒരു മനുഷ്യനെ അതിനെ കൃത്യമായി രൂപീകരിച്ച്, അതിന് രൂപം നൽകി, അതിന് കൃത്യമായ മാർഗദർശനം നൽകി, അങ്ങനെയുള്ള ഒരു സൃഷ്ടാവുണ്ട് എന്നത് മനുഷ്യൻ്റെ പ്രകൃതിയാലുള്ള ഒരു അറിവാണ്. അതൊരാൾക്കും ആ രൂപത്തിൽ മനസ്സിലാക്കിയ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. പിന്നെ കുറച്ച് ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞ് ബുദ്ധി ഇല്ലായ്മ കാണിക്കുന്ന ചില ആളുകളുണ്ട്, അവർ പിന്നെ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളാണ്. പക്ഷേ മതവിശ്വാസികളായ ആളുകൾ, അവരിൽ തന്നെയും അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം മുട്ടുന്ന, അല്ലെങ്കിൽ തെറ്റായ രൂപത്തിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന, തൂണിലും തുരുമ്പിലുമുണ്ട്, എല്ലാ മനുഷ്യൻ്റെയും ഹൃദയത്തിലുണ്ട്, അല്ലെങ്കിൽ നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകളുടെ ഹൃദയത്തിലാണ് അള്ളാഹു കുടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ചില ബിംബങ്ങളിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വ്യാഖ്യാനങ്ങൾ നൽകുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ എവിടെയാണ് അള്ളാഹു? എവിടെയാണ് അള്ളാഹു? വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഫിസ്സമാ, ഉപരിയിലാണ്, ആകാശത്തിലാണ്, ആകാശത്തിൻ്റെ ഉപരിയിലാണ്, എല്ലാ സൃഷ്ടികളുടെയും മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്ഥാനം എല്ലാ സൃഷ്ടികളുടെയും ഉപരിയിലാണ് എന്നതാണ്. വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി എടുത്തു നോക്കാം. അഅമിൻതും മൻ ഫിസ്സമാഇ അൻ യഖ്സിഫ ബികുമുൽ അർള ഫഇദാ ഹിയ തമൂർ. നിഷേധികളായ ആളുകളോട് അള്ളാഹു ചോദിക്കാൻ, ആകാശത്തുള്ളവൻ അവൻ നിങ്ങളെ നശിപ്പിക്കുകയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ? ഭൂമിയെ ഇളക്കി മറിച്ച്, കീഴ്മേൽ മറിച്ച്, അത് ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയുന്നതിൽ നിന്ന് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ എന്നല്ലാഹു ചോദിക്കുന്നുണ്ട്. ആ ആയത്തിൻ്റെ അടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, അഅമിൻതും മം ഫിസ്സമാഇ അൻ യുർസില അലൈക്കും ഹാസിബ ഫസതഅലമൂന കൈഫ നദീർ. അല്ലാഹു പറയാണ്, അഅമിൻതും, നിങ്ങൾ നിർഭയത്വത്തിലാണോ, മം ഫിസ്സമാ, ആകാശത്തിലുള്ളവനെക്കുറിച്ച്. അപ്പോൾ അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ, ഫിസ്സമാ എന്ന ഈ ആയത്തിൽ നിന്ന് ഈ രണ്ട് ആയത്തിലും അതെടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു ഉപരിയിലാണ്, ആകാശത്തിൻ്റെയും മുകളിലാണ് എന്നത് നമുക്ക് ഉറപ്പായ കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ ഇനിയും പരിശോധിച്ചാൽ കാണാൻ സാധിക്കുന്നത്, അർ റഹ്മാനു അലൽ അർശി സ്തവ, അള്ളാഹു അർശിൻ്റെ ഉപരിയിലാണ്. അർശെവിടെയാണ്? ആകാശത്തിൻ്റെ ഉപരിയിലാണ്. ആ ആകാശങ്ങളുടെ ഉപരിയിൽ അർശ് സ്ഥിതി ചെയ്യുന്നു. ആ അർശിൻ്റെ ഉപരിയിലാണ് അള്ളാഹു. അർശി എന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടികൾ, അപ്പോൾ മുഴുവൻ സൃഷ്ടികളിലേക്കാളും ഉന്നതിയിലായിക്കൊണ്ട്, ഉപരിയിലായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നിലകൊള്ളുന്നു. വിശുദ്ധ ഖുർആനിൽ ഇനിയും കാണാം, ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദി ഖലഖസ് സമാവാത്തി വൽ അർള ഫീ സിത്തതി അയ്യാമിൻ സുമ്മസ്തവ അലൽ അർശ്. അല്ലാഹ് പറയാണ്, ആറ് ദിവസം കൊണ്ട്, സിത്തതി അയ്യാം, ആറ് ദിവസം, ആ ആറ് ദിവസം കൊണ്ട് ആകാശഭൂമികളെയും അതിലുള്ള മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു തആല ആ അർശിൽ, ആകാശത്തിൻ്റെ മുകളിലുള്ള ആ അർശിൽ അള്ളാഹു ഉപവിഷ്ടനായി എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അർശി എന്നതും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആകാശവും ഭൂമിയും അതിലുള്ള മുഴുവൻ ചരാചരങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടികൾക്കെല്ലാം മീതയാണ്, മുകളിലാണ്, ഉപരിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിലകൊള്ളുന്നത്. ഹദീസിൽ പരിശോധിച്ചു നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അടിമ മോചനവുമായി ബന്ധപ്പെട്ട് ഇടപെട്ട സമയത്ത് ഒരു അടിമ സ്ത്രീയാണ്. ആ അടിമ സ്ത്രീയോട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊന്നാമത്തെ ചോദ്യം, ഐനല്ലാഹ്, എവിടെയാണ് അള്ളാഹു, ഐനല്ലാഹ്, അള്ളാഹു എവിടെയാണ്? ആ സ്ത്രീ പറഞ്ഞു കൊടുത്ത മറുപടി, ഫിസ്സമാ, ആകാശത്തിലാണ്, ഉപരിയിലാണ്, അള്ളാഹു ഉന്നതിയിലാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, വമൻ അന, ഞാനാരാണ്? ആ സ്ത്രീ തിരിച്ചു പറയുന്നു, അൻത റസൂലുള്ളാഹ്, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹുവിൻ്റെ ദൂതനാണ്. ഇത് കേട്ട പാടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ, അവൾ മുഖ്മിനത്താണ്, അവളെ വിട്ടേക്കുക, അവളെ സ്വതന്ത്രയാക്കുക എന്ന് പറയുമ്പോൾ അവിടെ ആ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്ന മറുപടി ശരിവെക്കുകയാണ് പ്രവാചകൻ. ആ സ്ത്രീ പറഞ്ഞത്, അള്ളാഹു എവിടെയെന്ന് ചോദിച്ചപ്പോൾ, ഫിസ്സമാ, അത് ആകാശത്തിൽ ഉപരിയിലാണ്, എല്ലാ സൃഷ്ടികൾക്കും ഉപരിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉന്നതനായിക്കൊണ്ടിരിക്കുന്നു എന്ന് ആ സ്ത്രീയുടെ മറുപടിയിൽ നമുക്ക് വ്യക്തമാണ്. ആ പ്രവാചകൻ അത് അംഗീകരിക്കുന്നതിലൂടെ അള്ളാഹു എവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നു. അള്ളാഹു ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതേപോലെയുള്ള ഒരു യാഥാർത്ഥ്യമാണ്, അള്ളാഹു അർശിൻ്റെ ഉപരിയിൽ ഉപവിഷ്ടനാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അർശും കുർസിയും അതുപോലെ തന്നെ ലോകവും ഈ പ്രപഞ്ചവും എല്ലാം സൃഷ്ടിച്ച റബ്ബ്, അവനാ സൃഷ്ടികൾക്കും ഉപരിയിലാണ് എന്ന് വിശ്വസിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധ ബാധ്യതയാണ്. പിന്നെ നിഷേധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവർ പിന്നീട് കണ്ടുമുട്ടുന്ന ഒരവസ്ഥയുണ്ടാകും. ഇന്ന് ഈ ലോകത്ത് എല്ലാം നിഷേധിക്കാനുള്ള അവസ്ഥകളും സ്വാതന്ത്ര്യവും ഒരു മനുഷ്യനുണ്ട്. പക്ഷേ റബ്ബിനെ കണ്ടുമുട്ടുന്ന ഒരു വേളയുണ്ട്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, മരിച്ചു മൺമറഞ്ഞിട്ട് വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തെഴുന്നേൽപ്പിക്കും. ചില ആളുകൾക്ക് അതിലും വിശ്വാസമില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്, മനുഷ്യനെ ഈ രൂപത്തിൽ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് സാധിച്ചു. മുൻ പരിചയമില്ലാതെ, മുൻ മാതൃകയില്ലാതെ അള്ളാഹു കൃത്യമായി മനുഷ്യനെയും ഈ ലോകത്തെയും സൃഷ്ടിച്ചു. എന്നിട്ട് ആ മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന് ആ മനുഷ്യൻ മരിച്ചുപോയി കഴിഞ്ഞാൽ, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹയ്യൽ മൗത, മരിച്ചു കഴിഞ്ഞാൽ ആ സൃഷ്ടിച്ച സൃഷ്ടാവിന് ആ മയ്യത്തിനെ തിരിച്ച് പുനർജീവിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നാണോ നിങ്ങൾ ജൽപ്പിക്കുന്നത് എന്നല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വ്യാജ വർത്തമാനങ്ങൾ പറയുന്ന, നിഷേധിക്കുന്ന, നിഷേധികളായ ആളുകൾ നാളെ റബ്ബിനെ കണ്ടുമുട്ടുന്നൊരവസ്ഥയുണ്ടാകും. അന്നെല്ലാം ബോധ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാകും. അന്ന് നഷ്ടമായിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോകത്ത് അതിനെ ബുദ്ധി കൊടുത്ത് ചിന്തിച്ച് മനസ്സിലാക്കി ക്ലിയറായിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ച സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകലാണ് ഏറ്റവും നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ്റെ ഒരു നിലപാട് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അള്ളാഹുവിനെ അറിയുവാനും ആ അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും ആ അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കി പരലോക രക്ഷയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുക. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനുള്ള നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാ അല്ലാ, വളരെ മനോഹരമായ ഒരു വിശദീകരണവുമായി ആണ് ഇന്നത്തെ ഇൻസൈറ്റ് സമാപിച്ചത്. യുവ പണ്ഡിതൻ കൂടിയായ അബ്ദുറൌഫ് അൽ ഹക്കമിയാണ് നമ്മോടൊപ്പം ചേർന്നത്. വളരെ പ്രസക്തമായ ഒരു വിഷയം, ദൈവം തൂണിലും തുരുമ്പിലുമോ എന്ന ഒരു വിഷയത്തെ അധികരിച്ചാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേർന്ന് സംസാരിച്ചത്. ഈ സന്ദർഭത്തിൽ ഒരു ഹദീസ് ഓർത്തു പോവുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആ ഒരു ചോദിച്ച ഒരു ചോദ്യവും, അയ്നല്ലാഹ്, അള്ളാഹു എവിടെ എന്ന ഒരു ചോദ്യം, അള്ളാഹു ഫിസ്സമാ, അള്ളാഹു ആകാശത്തിലാണ് എന്ന ആ ഒരു മറുപടി. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളുടെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെയാണ്, അള്ളാഹു ഫിസ്സമാ. എന്നാലാകട്ടെ, അള്ളാഹുവിൻ്റെ അറിവും കാഴ്ചയും അവൻ്റെ കേൾവിയും ലോകത്താകമാനം നിലനിൽക്കുന്നുണ്ട് താനും. ആ ഒരു വിഷയത്തിലുള്ള ഇൻസൈറ്റിനാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. ശരി, നമ്മൾ അടുത്തതായി എത്തി നിൽക്കുന്നത് മനോഹരമായ ഒരു ഗാനത്തിലേക്കാണ്. കേൾക്കാം സ്വരം. അബ്ദുള്ള തെരൂർക്കാടിൻ്റെ ശബ്ദമാണ്. ആലം ഉടയവന്റെ എന്ന ഈരടികൾക്ക് ശബ്ദം നൽകുന്നു അബ്ദുള്ള തെരൂർക്കാട്.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്വരം ആലമുടയവൻ്റെ എന്ന വരികളുമായി. ബഹുമാനനായ അബ്ദുള്ള തിരൂർക്കാടാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന സ്വരങ്ങളുടെ ഒരു സമാഹാരം ഈണം യൂട്യൂബ് ചാനലിൽ നമുക്ക് ലഭ്യമാണ്. സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വരികൾ സമ്പുഷ്ടമാക്കുന്ന സ്വരങ്ങളുടെ ഒരു ശേഖരം നമുക്ക് ഈണം യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അതേപോലെ തന്നെ ജമീൽ ആപ്പിലും നമുക്ക് അത് കാണാവുന്നതാണ് എന്ന കാര്യം കൂടി സാന്ദർഭികമായി ചേർത്ത് വെക്കുകയാണ്.
1: ഇവിടെ അടുത്ത ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. ആരോഗ്യ വിചാരമാണ്. പീസ് റേഡിയോയുടെ വൈവിധ്യങ്ങളായ പ്രോഗ്രാമുകളിൽ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്ന ഒരുപാട് ശ്രോതാക്കളുടെ കേൾവിയെ ആശ്രയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം കൂടി തന്നെയാണ് ആരോഗ്യ വിചാരം. പ്രസവവും പ്രസവ ശുശ്രൂഷയും കാലഘട്ടങ്ങളിലൂടെ എന്ന ഒരു വിഷയത്തിനാണ് ഇന്നത്തെ ആരോഗ്യ വിചാരം ചർച്ചയാകുന്നത്.
2: ജനസേവനം തന്നെ ദൈവാരാധന എന്ന് കരുതുകയും ആതുര ശുശ്രൂഷാ രംഗത്ത് സ്തുത്യർഹ സേവനം നടത്തുകയും അതോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക മേഖലയിലും കർമ്മനിരതനാണ് മണ്ണാർക്കാട്ടെ പ്രശസ്തമായ കല്ലടി തറവാട്ടംഗം കൂടിയായ ഡോക്ടർ കെ എ കമ്മാപ്പ. 30 വർഷം കൊണ്ട് 90,000 പ്രസവമെടുത്ത ഇന്ത്യയിലെ എന്നല്ല, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏക ഗൈനക്കോളജിസ്റ്റായിരിക്കും അദ്ദേഹം. അദ്ദേഹം സാരഥിയായിട്ടുള്ള ന്യൂ അൽമ ആശുപത്രിക്കാണ് കഴിഞ്ഞ 5 വർഷമായി മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സംസ്ഥാന പുരസ്കാരം തേടിയെത്തിയിട്ടുള്ളത്. സുരക്ഷിത പ്രസവം, ആരോഗ്യജീവിതം, അതുപോലെ തന്നെ ആരോഗ്യപരമായി നാം അറിഞ്ഞിരിക്കേണ്ട സാന്ദർഭികമായ കാര്യങ്ങൾ, ഇപ്പോഴത്തെ സമൂഹം നേരിടുന്ന ജീവിതശൈലി പ്രശ്നങ്ങൾ, ഇത്തരം ധാരാളം കാര്യങ്ങളിലേക്കാണ് അദ്ദേഹം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പീസ് റേഡിയോയുടെ പ്രേക്ഷകരുമായി അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. ഡോക്ടർ കെ എ കമ്മാപ്പയ്ക്ക് ഈ പരിപാടിയിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. ആഹ്ലാദവും അതോടൊപ്പം ഉത്കണ്ഠയും നിറഞ്ഞ ഒരു ഘട്ടമാണ് പ്രസവം. ഈ സന്ദർഭത്തിൽ സ്ത്രീകൾക്കുണ്ടായിരിക്കേണ്ട ആരോഗ്യ വിചാരം എന്തായിരിക്കണം, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആളുകൾ ഈ ഒരു പ്രശ്നത്തെ ഏത് രീതിയിലാണ് സമീപിക്കേണ്ടത്?
3: ഗർഭധാരണം, പ്രസവം, ഇവ രണ്ടും ഒരു സ്ത്രീക്ക് പ്രകൃതി നൽകിയിട്ടുള്ള ഒരു ധർമ്മമാണ്. ഇത് ഒരു നോർമലായിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ, ഒരു രോഗാവസ്ഥയല്ല, ഒരു നോർമലായി ഫിസിയോളജിക്കലായി ഉള്ള ഒരവസ്ഥയാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടൊരു സംശയം വരാം, പിന്നെ എന്തിനാണ് ഒരു ഗർഭിണികൾ ഡോക്ടറെ കാണാൻ പോകുന്നത്? ഈ ഗർഭത്തിൻ്റെ പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും നോർമലായിട്ടുള്ള കാര്യങ്ങൾ അബ്നോർമലാവുക, കോംപ്ലിക്കേഷൻ വരാം. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും അത് വരാം. ഈ കോംപ്ലിക്കേഷനുകൾ സമയാസമയത്ത് കണ്ടുപിടിക്കുക, കണ്ടുപിടിച്ച് അതിനുള്ള തിരുത്തലുകൾ വരുത്തുക, ഇതാണ് ഈ ഗർഭധാരണ, ഗർഭത്തിലെ ഒരു ഡോക്ടറെ, നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് കൊണ്ടുള്ള അതിൻ്റെ ഉദ്ദേശം.
2: രക്ഷാകർതൃത്വം അല്ലെങ്കിൽ പിതൃത്വം എന്നത് മഹിമ നിറഞ്ഞ ഒരു ഒന്നാണ്. ഈ സന്ദർഭത്തിൽ സ്ത്രീകൾ ഗർഭിണിയായിരിക്കുന്ന ഘട്ടത്തിൽ പുരുഷ സാന്നിധ്യം, ഭർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നത് വലിയൊരു അനുഗ്രഹമാണെന്ന് സമൂഹം കരുതുന്നുണ്ട്. ഇതിൽ ശാസ്ത്രീയമായിട്ട് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും നേട്ടമുള്ളതായിട്ട് എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്?
3: തീർച്ചയായിട്ടും ഒരു ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീക്ക് ഭർത്താവ് കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു സമാധാനമാണ്. കാരണം പെട്ടെന്നൊരാവശ്യം വന്നാൽ ആൾ കൂടെയുണ്ട്, അതൊന്ന്. ഈ ഭർത്താവിനും തന്നെ ഈ ഭാര്യ ഗർഭിണിയായി പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ഈ ഗർഭത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഭർത്താവിനെ അറിയാനും അനുഭവിക്കാനുമുള്ളൊരു സന്ദർഭം കിട്ടുകയാണ്. സോ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികളായിട്ടുള്ള, ഈ ജനിച്ചു വീഴുന്ന കുട്ടികളായിട്ടുള്ള റാപ്പോർട്ട്, ആ പിതൃപുത്രബന്ധമെന്ന് പറയുന്ന ആ വ്യക്തമായ സംഗതി, അതിനെ ഒന്നുകൂടി സ്ട്രോങ് ആവാൻ എല്ലാവിധ സാധ്യതയുണ്ട്.
2: ഗർഭാവസ്ഥ ഒരു രോഗമല്ല, അത് സ്വാഭാവികമായി ജൈവികമായ ഒരു ശാരീരിക പ്രക്രിയയാണ് എന്ന് ഇക്കാര്യത്തിൽ വൈദഗ്ധ്യമുള്ള താങ്കൾ തന്നെ സൂചിപ്പിച്ചു. വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പക്ഷേ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യശീലങ്ങൾ ധാരാളമുണ്ട്. അത് നമുക്ക് ചുരുങ്ങിയൊരു സമയത്തിനുള്ളിൽ വിശദീകരിക്കാൻ കഴിയില്ല. എങ്കിലും പൊതുവായ ചില മാർഗനിർദ്ദേശങ്ങൾ എന്തെങ്കിലും അവതരിപ്പിക്കാമോ?
3: പ്രധാനമായിട്ട് പറയാനുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഗർഭിണികളിലെ സാധാരണഗതിയിൽ തന്നെ നമ്മുടെ ഹീമോഗ്ലോബിൻ, രക്തത്തിൻ്റെ അളവ് നോർമലിൽ താഴെ പോകും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പ്രകൃതി വരുത്തുന്നൊരു വ്യത്യാസമാണ്. ഈ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ജലാംശം, ബ്ലഡിൻ്റെ വോളിയം, ജലാംശം കൂടും. സ്വാഭാവികമായിട്ടും അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയും. ഹിമോഗ്ലോബിൻ്റെ അളവ് മാത്രമല്ല നമ്മളെ രക്തം കട്ടപിടിക്കേണ്ട അതിൻ്റെ ഫാക്ടറുകൾ ഇതിൻ്റെ എല്ലാം അളവുകൾ കുറയും. ഇങ്ങനെ കുറഞ്ഞ് ഇപ്പോൾ ഒരു നമ്മളൊരു മിനിമം സാധാരണഗതിയിൽ നമ്മളൊരു 12 ഹിമോഗ്ലോബിൻ നോർമലായിട്ട് എടുക്കുമ്പോൾ ഗർഭിണികൾക്ക് 10 നോർമലായിട്ട് നമ്മൾ എടുക്കുന്നു. പക്ഷേ പലപ്പോഴും ഈ 10 താഴെ പോകുന്നതാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ രക്തക്കുറവുണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടിക്ക് പ്രശ്നം വരും, കുട്ടിക്കേണ്ട വളർച്ചയ്ക്ക് പ്രശ്നം വരും, പ്രസവ സമയത്ത് ബ്ലീഡിങ് കൂടാനുള്ള സാധ്യത വരും. അതേ തുടർന്നുള്ള കാരണം രക്തക്കുറവുള്ള ഒരാൾക്ക് കുറച്ച് രക്തം പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന ഒരു സംഭവം രക്തത്തിൻ്റെ ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കി അത് കുറവുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ തുടക്കം ആദ്യത്തെ 1-2 മാസങ്ങൾ ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഗുളിക കൊടുക്കും. ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഞാടി നരമ്പുകൾ, ബ്രെയിനിൻ്റെയും അത് സംബന്ധമായിട്ടുള്ള സംഗതികളുടെയൊക്കെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സംഗതിയാണ്. ഒരു അതിൻ്റെ ലേശം കുറവ് വന്നാൽ പോലും ഒരു പക്ഷേ കുട്ടിയുടെ ബുദ്ധിനായിരിക്കും അഫക്റ്റ് ചെയ്യുക. അത് ആദ്യത്തെ 3 പ്രധാനം, കാരണം ഈ ബ്രെയിനും അത് സംബന്ധമായിട്ടുള്ള സംഗതികളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ആദ്യത്തെ 3. അതിനുശേഷം പിന്നെ കൊടുത്തിട്ടും വലിയ വിശേഷമൊന്നുമില്ല. അതുകൊണ്ട് ആദ്യത്തെ 3 ഫോളിക് ആസിഡ്, അതിനുശേഷം പ്രസവം വരെ അയൺ ഗുളിക, ഒരു 5 ശേഷം കാൽഷ്യവും കൂടി ചേർക്കുക. കാരണം കാൽഷ്യം നമ്മുടെ നാട്ടിൽ വളരെയധികം കുറവ് വരുന്ന ഒരു വളരെ എല്ലാ സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവെ കുറവുള്ളൊരു സംഭവമാണ്. ഇത്രയാണ് സാധാരണഗതിയിൽ അത്യാവശ്യമുള്ള ഒരു മെഡിസിൻ. ഇത് യഥാർത്ഥത്തിൽ മെഡിസിൻ നമുക്ക് പറയാൻ പറ്റില്ല, ദേ ആർ സപ്ലിമെൻറ്റ്സ്. നമ്മളത് സപ്ലിമെൻ്റ് ചെയ്യുകയാണ് നമ്മുടെ ഭക്ഷണത്തിൽ വരുന്ന കുറവിനെ. നമ്മൾ കാരണം അയണമൊന്നും നമ്മുടെ ഭക്ഷണത്തിൽ കൂടി എന്തായാലും ഒരു ഗർഭിണിക്ക് ആവശ്യമുള്ള അയൺ നമ്മുടെ ഭക്ഷണം എത്ര നന്നാക്കിയാലും കിട്ടില്ല. പിന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഒരു 14-15 ഉള്ള ഒരു സ്ത്രീക്ക് പലപ്പോഴും അയൺ ആവശ്യം വരില്ല. കാരണം അവരുടെ ഈ രക്തത്തിലെ ഹീമോഗ്ലോബിൻ, അതായത് നമ്മുടെ ഇന്ത്യക്കാർക്കും കേരളക്കാർക്കും ഒന്നും അത് ബാധകമല്ല. കാരണം ഒരിക്കലും നമ്മുടെ സ്ത്രീകളുടെ ഈ 15 അത് വിദേശ വനിതകളിൽ ഉണ്ടാവും. കാരണം അവർക്ക് അത് അവർക്ക് അയൺ സപ്ലിമെൻറ്റിൻ്റെ ആവശ്യമില്ല. പലപ്പോഴും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഗർഭിണികൾക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അത് കാരണം ഇതാണ്, അവർ ഒറിജിനലായിട്ട് തന്നെ അവരെ ഹീമോഗ്ലോബിൻ കുറച്ച് കൂടുതലായിരിക്കും, ഹെൽത്ത് കുറച്ച് കൂടുതലുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ നാട്ടിലത് ബാധകമല്ല, ഇത് നിർബന്ധമാണ്. ഈ അയൺ ആദ്യത്തെ മാസം ഫോളിക് ആസിഡ്, പിന്നെ അയൺ 5 മുതൽ അയണും കാൽഷ്യവും, ഇത്രയും ഇത് പ്രസവം വരെ, ഇത് നമ്മുടെ നാട്ടിൽ വളരെ നിർബന്ധമാണ്, അത്യന്താപേക്ഷിതമാണ്.
2: സാധാരണഗതിയിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം അതുപോലെ തന്നെ പ്രസവത്തിനുള്ള പ്രായം, ഗർഭിണിയാവുന്നതിനും പ്രസവത്തിനുള്ള പ്രായവും, പ്രസവം പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടോ മനഃപൂർവ്വമായിട്ടോ നീട്ടിവെക്കുന്ന ഒരു പ്രവണതയുണ്ട്. 25 വയസ്സിലേക്കും 30 വയസ്സിലേക്ക്, വിവാഹം 18 വയസ്സ് കഴിഞ്ഞെങ്കിലും വർഷങ്ങൾ നീട്ടിവെക്കുന്ന ഒരു പ്രവണതയുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണദോഷങ്ങളുണ്ടോ?
3: വളരെ നേരത്തെയുള്ള പ്രസവം, ടീനേജ് പ്രഗ്നൻസി എന്ന് പറയുന്ന, അത് മുമ്പൊക്കെ നമ്മൾ ധാരാളം കണ്ടിരുന്നതാണ്. 15 വയസ്സിലും 16 വയസ്സിലും ഉള്ള പ്രസവങ്ങൾ ധാരാളം കണ്ടിരുന്നു. അതൊരിക്കലും നല്ലതല്ല. കാരണം ടീനേജ് പ്രഗ്നൻസിക്ക് മാത്രമായിട്ടുള്ള കുറേ പ്രത്യേക കോംപ്ലിക്കേഷനുകളുണ്ട്. ഉദാഹരണം ഗർഭത്തിലെ BP പ്രഷർ, അതേറ്റവും കൂടുതൽ വരുന്നത് ഈ ടീനേജ് പ്രഗ്നൻസിയിലാണ്. ഒരുപാട് ആദ്യത്തെ എപ്പോഴും ഒരു ഗർഭത്തിൻ്റെ പോളിസി, നമുക്ക് ആദ്യത്തെ ഗർഭം കഴിയുന്നതും വേഗം, ഒട്ടും നീട്ടാതെ ആദ്യത്തേത് വേഗമാകുക. രണ്ടാമത്തേത് സ്പേസ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുട്ടി സ്കൂളിൽ പോകാനാകുമ്പോഴോ ഒരു 4-5 ഡിഫറൻസിലുള്ള സ്പേസിങ് ആണ്, അതാണ് ഏറ്റവും അഭികാമ്യം,
2: സംരക്ഷണത്തിനും വളർച്ചയ്ക്കും നല്ലതായിരിക്കും,
3: നല്ലതാണ്. അത് അതേസമയം ആദ്യത്തേത് എപ്പോഴും നീട്ടാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം പ്രായം ഒരു കൂടുന്തോറും, ഒരു 30 അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ, ആദ്യത്തെ പ്രസവം 30 അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തുടങ്ങും. ഈ ടീനേജ് പ്രഗ്നൻസിക്കുള്ള പോലെ തന്നെ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ഗൗരവതരമായ പ്രശ്നങ്ങൾ 30 ശേഷം ആദ്യത്തെ പ്രസവം വന്നു കഴിഞ്ഞാലുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് തന്നെ മദറിൻ്റെ ഏജ്. അപ്പോൾ ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് ഒരു 20-30 ഇടയിൽ എല്ലാ പ്രസവങ്ങളും തീരുന്നതാണ് ഏറ്റവും അഭികാമ്യം, ഏറ്റവും നല്ലത്.
2: പ്രസവം സ്വാഭാവികമായ ഒരു പ്രക്രിയയാണെന്ന് താങ്കളെപ്പോലുള്ള വിശാരദർ, ഈ രംഗത്ത് കഴിവുള്ളവർ അഭിപ്രായപ്പെട്ടുവെങ്കിലും വളരെ സങ്കീർണമായിട്ട് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഓപ്പറേഷനും മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ ആയിട്ട് മടുപ്പുളവാക്കുന്ന രീതിയിലാണ് സ്ത്രീകൾ അതിനെ നോക്കിക്കാണുന്നത്. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഇതിനുള്ള പരിഹാരമായിട്ട് പലപ്പോഴും അവരുടെ ജീവിതശൈലി രോഗങ്ങളോ ജീവിതശൈലിയോ അതല്ലെങ്കിൽ നിലവിലെ സാമൂഹിക സ്ഥിതിയിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരണമെന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ?
3: ജീവിതശൈലി പ്രസവം ഇതായിട്ട് ആ ഒരു പരിധിവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ചില സ്ത്രീകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കമ്പ്യൂട്ടർ മേഖലയിലൊക്കെ സ്ത്രീ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒട്ടും എക്സർസൈസ് ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. അതേസമയം നമ്മൾ സാധാരണ വീട്ടമ്മമാർക്ക് സാധാരണ ഒരു വീട്ടു ജോലികൾ ചെയ്യുന്ന തന്നെ ആവശ്യത്തിനുള്ള എക്സർസൈസായി, അതൊരു ഘടകം തന്നെയാണ്. ഒട്ടും അനങ്ങാതെ പ്രസവം വരെ ഇങ്ങനെ അനങ്ങാതെ കാലു നീട്ടി കിടക്കുന്നത് നല്ലതല്ല. സ്വാഭാവികമായിട്ടും അത് പ്രസവം ബുദ്ധിമുട്ടില്ല തന്നെ കലാശിക്കുകയുള്ളൂ. ജീവിതശൈലിനേക്കാൾ കൂടുതൽ നമ്മളെ ഇപ്പോഴത്തെ ഞാൻ നോക്കിയിട്ടുള്ള വേറെ വലിയൊരു ബുദ്ധിമുട്ട്, പൊതുവേ ഈ ഓരോ നമ്മുടെ ആനുകാലികളിലും മറ്റേതിലൊക്കെ വായിച്ചിട്ട് ഇപ്പോൾ വരുന്ന പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് ചെറിയ പെൺകുട്ടികൾക്ക്, അവർക്ക് പ്രസവത്തിനോടുള്ള പേടി, അത് വലിയൊരു ഘടകമായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യാറുള്ളത്. ഈ പേടി പലപ്പോഴും പ്രസവത്തിനെ ബാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ, പ്രസവവേദന വന്നു കഴിഞ്ഞാലും ഗർഭപാത്രം വികസിക്കാതെ വരിക, ഏറ്റവും ടെൻഷൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടതാണ്. പലപ്പോഴും ഇന്നത്തെ കാലത്തെ സിസേനിൽ, ആദ്യത്തെ പ്രസവം സിസേനിൽ കലാശിക്കുന്നതിൻ്റെ ശതമാനം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം, ചുരുങ്ങിയതൊരു ഒരു 40-50% ഈ ഒരു കാരണം കൊണ്ട് മാത്രം സിസേനിൽ കലാശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പേടി മാറാൻ കൗൺസിലിങ്, അതേപോലെ ഈ ഇതിനെ സംബന്ധിച്ച ക്ലാസ്സുകൾ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്, അതിൻ്റെ അത് സംബന്ധിച്ച വീഡിയോകൾ. പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർനെറ്റ് അവൈലബിലിറ്റി, എല്ലാവർക്കും എല്ലാവരുടെ ഫോണിലും മൊബൈലും ഒക്കെ ഈ സംഭവം ഉള്ളത് കൊണ്ട് ഇവരിത് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഗർഭമുള്ള കുട്ടികളൊക്കെ ഇത് നോക്കും. എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അവർ ആ ഇൻ്റർനെറ്റിനെ പറ്റി അതിൻ്റെ പരമ, അപ്പോൾ നെറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിൽ അങ്ങേയറ്റം വരാവുന്ന എല്ലാ കോംപ്ലിക്കേഷനും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കൂടി സ്വാഭാവികമായിട്ടും അവർ പേടിക്കുകയാണ്. ഈ പേടി ഒരു വല്ലാത്തൊരു ഘടകമായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്.
2: സാധാരണഗതിയിൽ പ്രസവം വളരെ സുരക്ഷിതമായിട്ട് അയത്ന ലളിതമായി നടക്കേണ്ട ഒരു സംഭവമാണെങ്കിലും ഇന്നത്തെ സമൂഹം അത് ഒരു വലിയ സങ്കീർണമായ ഒരു വിഷയമായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ ഡോക്ടർമാർ, എൻ്റെ ചോദ്യം അനുചിതമാണെന്ന് ക്ഷമിക്കണം, കാരണം സിസേറിയൻ നിരക്ക്, പ്രസവ നിരക്കും മരണനിരക്കും വളരെയധികം കൂടിയതായിട്ടാണ് അനുഭവം. ഇക്കാര്യത്തിൽ താങ്കൾ സ്വീകരിക്കുന്ന സദാചാരമായ ധാർമ്മികമായ സമീപനം എന്താണ്?
3: സിസേറിയൻ നിരക്ക് കൂടി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതിന് രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്ന്, പണ്ടത്തെ പോലെ നമ്മളിപ്പോൾ ഒരു സ്വാഭാവിക പ്രസവത്തിന് സമയം കൊടുക്കും, പലപ്പോഴും നമുക്ക് സമയം കൊടുക്കേണ്ടി വരും. ഇങ്ങനത്തെ സമയം കൊടുക്കാൻ ഡോക്ടർമാരും രോഗികളും അവരെ കൂടെ നിൽക്കുന്നവരും തയ്യാറല്ല എന്നുള്ളതാണ് ഒരു വലിയൊരു ഘടകം. കാരണം നമ്മൾ ലേശം സമയം എടുത്തേച്ചാൽ നോർമൽ ഡെലിവറി ആകാൻ സാധ്യതയുള്ളതെന്നൊരു കേസാണെങ്കിൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആൾക്കാർ ഓ ആവുന്ന ഉറപ്പില്ലെങ്കിൽ വേണ്ട സിസേറിയൻ ചെയ്തേക്ക് നിങ്ങോട്ട് പറയുന്നൊരവസ്ഥ. ഇപ്പോൾ ഞാൻ വരുന്നതിന് തൊട്ടുമുമ്പ് ഒരു സിസേറിയൻ ചെയ്തിട്ട് വരുന്ന ആ സ്ത്രീയുടെ മൂന്നാമത്തെ പ്രസവമാണ്. അവർക്ക് രണ്ട് കുട്ടികളുണ്ട്, ചെറിയ കുട്ടിക്ക് 9 വയസ്സായി. ഇപ്പോൾ അവർ നേരത്തെ പറഞ്ഞിരുന്നു എനിക്ക് പ്രസവിക്കാൻ വയ്യ, പ്രാവശ്യം സിസേറിയൻ മതിയെന്ന്. ഇപ്പോൾ ചെറുതായിട്ട് പെയിൻ തുടങ്ങി വന്നു, അവ ചെയ്തു വന്നു. അവർ നിർബന്ധം പറഞ്ഞു, ഞാൻ എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സിസേറിയൻ മതിയെന്ന് തീർത്തു പറഞ്ഞപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്തു വന്ന് കേസ് ചെയ്തിട്ടാണ് ഇപ്പം വരുന്നത്. അപ്പം അതൊരു പ്രവണത വേറെ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രസവവേദനയെ വേണ്ട എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വേറെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വളരെ പൊതുവേ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് സിസേറിയൻ റേറ്റ് വളരെ കൂടുതലാണ്, ഗവൺമെൻറ്റിലും പ്രൈവറ്റിലൊക്കെ കൂടുതൽ തന്നെയാണ്. അതിനുള്ള വേറെ ഉണ്ട്, കാരണം സിസേറിയൻ ആകുമ്പോൾ ഈ കുട്ടിക്കും ഒക്കെ ഉള്ള വരുന്ന ബുദ്ധിമുട്ടുകൾ താരതമ്യേന മറ്റേ നോർമൽ ഡെലിവറി അപേക്ഷിച്ച്, നോർമൽ ഡെലിവറി എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. ആ റിസ്ക് എടുക്കാൻ രോഗികൾ തയ്യാറല്ല, ഡോക്ടർമാരും തയ്യാറല്ല. പിന്നെ എന്തെങ്കിലും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അതൊരു ഫാഷനാണല്ലോ, എന്തെങ്കിലും കഷ്ടകാലത്തിന് നമ്മൾ വിചാരിക്കാത്ത കോംപ്ലിക്കേഷൻ വന്നാൽ പോലും ഡോക്ടറെ ഈ നിയമക്കുറുക്കി പോയി പെടുന്ന പ്രശ്നമുള്ളത് കൊണ്ട് ഡോക്ടർമാരും ഇപ്പോൾ അതിന് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഉണ്ട് ഞാൻ ഇതാക്കാം. ഞാനൊക്കെ പ്രാക്ടീസ് തുടങ്ങിയ കാലത്ത് ആ ഫസ്റ്റ് സിസേറിയനായിട്ടുള്ള പല പേഷ്യൻസിനെയും രണ്ടാമത്തെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടെങ്കിൽ പ്രസവത്തിന് വയ്ക്കാറുണ്ടായിരുന്നു, പ്രസവിക്കാറുണ്ടായിരുന്നു, കുറേ എത്രയോ കേസുകൾ പ്രസവിക്കാറുണ്ടായിരുന്നു. ഇപ്പം അത് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിസേറിയൻ കഴിഞ്ഞ പേഷ്യൻ്റ് രണ്ടാമത് പ്രസവവേദന വന്നാൽ അത്യപൂർവമായിട്ട് മുമ്പ് ചെയ്ത ആ സ്റ്റിച്ച് വിട്ടുപോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റിച്ച് പൊട്ടിപ്പോകുക, സംഭവിക്കാം. ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളൊരു കാര്യം ഒരു രോഗിയോടോ അല്ല ഒരു ഗർഭിണിയോടോ ഉള്ള വീട്ടുകാരോടോ പറഞ്ഞാൽ അതാരെങ്കിലും പിന്നെ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. ഇനിയിപ്പോൾ ഇവർ സമ്മതിച്ചു എന്ന് തന്നെ വിചാരിക്കുക, സമ്മതിച്ചു, വജനം പ്രസവിപ്പിച്ചു, കുട്ടി പ്രസവം കഴിഞ്ഞാലും ചിലപ്പോൾ ഈ പറഞ്ഞാൽ ചെറിയ വിട്ടുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രസവം നടക്കും, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും ബ്ലീഡിങ് ഉണ്ടാവും, ചിലപ്പോൾ രണ്ടാമത് സർജറി ചെയ്ത് യൂട്രസ് എടുത്തേണ്ടി വരും. ഇങ്ങനെ സംഭവിച്ചാൽ നാളെ ഇത് വല്ല കോടതിയിലും പോയാൽ കോടതി ചോദിക്കുകയാണ്, നിങ്ങൾ സിസേറിയൻ ചെയ്തിരുന്നെങ്കിൽ ഇത് വരുമായിരുന്നോ? വരില്ലായിരുന്നു. പിന്നെ എന്തുകൊണ്ട് ചെയ്തില്ല? അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ആദ്യത്തെ സിസേറിയൻ ആണോ രണ്ടാമത്തെ സിസേറിയൻ? ഞാനടക്കമുള്ള എല്ലാ ഡോക്ടർമാരും ഇപ്പോൾ അങ്ങനെ ചെയ്യാറുള്ളൂ. കാരണം അതാണ്, ഈ കാലം മാറിയതിൻ്റെയാണ്. എങ്കിൽ പോലും എൻ്റെ ഒരു എൻ്റെ ഞാൻ നമ്മുടെ ആശുപത്രിയിൽ എൻ്റെ പ്രാക്ടീസിലൊക്കെ ഏതാണ്ട് ഒരു 25% സിസേറിൻ്റെ റേറ്റ്. നമ്മളെ ലോകാരോഗ്യ സംഘടന പറയുന്നത് 15%, പക്ഷേ അത് ഇന്ത്യയിൽ പോസിബിളല്ല, ഇന്ത്യയിൽ അത് സാധ്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ 15% സിസേറിനാണ് ഐഡിയൽ, അത്രേ പാടുള്ളൂ എന്നാണ്. പക്ഷേ അത് നമ്മുടെ ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ നമ്മളാൾക്കാരെ പിന്നെ എല്ലാം കൂടി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരുടെ സ്വഭാവം, ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ അത് സാധ്യമല്ല എന്നാണ്. പലപ്പോഴും ഇപ്പോൾ നമ്മളെ ഇപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ റേറ്റ് ഏതാണ്ട് 50 മേലെയാണ്, 48, 50, 56 റേറ്റിലാണ് കേരളത്തിലെ മൊത്തം പ്രസവത്തിലെ സിസേറിൻ്റെ റേറ്റ്.
2: ഇപ്പോൾ മനുഷ്യരിലും അല്ലാത്ത ജന്തുജാലങ്ങളിലും അവരുടെയൊക്കെ രൂപപരിണാമം അല്ലെങ്കിൽ അവയുടെയൊക്കെ പ്രസവം ജന്മം വളരെ അത്ഭുതപ്പെടുത്തുന്ന വിസ്മയകരമായ ഒന്നാണ്. പ്രത്യേകിച്ചും താങ്കളുടെ മുമ്പിലെത്തുന്നത് ഒരു പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ അല്ലെങ്കിൽ അതിൻ്റെ ഗർഭാവസ്ഥയുടെ തുടക്കം മുതലുള്ള ട്രീറ്റ്മെൻറ്റും പ്രസവവുമാണ് താങ്കൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ളിൽ മനുഷ്യൻ്റെ മനസ്സിനും ഹൃദയത്തിനും ഒക്കെ അതിലപ്പുറമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ദൈവികമായ ഒരു ഇടപെടൽ. അത് എത്രത്തോളം താങ്കൾക്ക് താങ്കളുടെ ഈശ്വര വിശ്വാസത്തെയും അള്ളാഹുവിലുള്ള വിശ്വാസത്തെയും അതോടൊപ്പം തന്നെ ആ സൃഷ്ടി ചൈതന്യത്തെയും ഒക്കെ ബോധ്യപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട്? അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വല്ല വിയോജിപ്പുകളും തോന്നിയിട്ടുണ്ടോ?
3: ശാസ്ത്രം ഇപ്പോൾ പൊതുവേ ശാസ്ത്രം ഇപ്പോൾ മതത്തെ മുമ്പത്തെ ഒരു

0: ഇതുപോലെ തന്നെ ഈ ഇപ്പോഴത്തെ പോക്ക് പോയാൽ ഈ ലോകത്തിനൊരവസാനം, നമ്മളിപ്പോൾ കാണുന്ന ഈ ഭൂമി എന്ന് പറയുന്ന ഈ സംഗതിക്ക് ഒരു അവസാനം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ശാസ്ത്രം തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ആഗോളതാപനം ബാക്കിയുള്ളതും മറ്റേ കടൽനിരപ്പ് ഉയരലും അല്ല ഒന്നും വേണ്ട, ഈ പറഞ്ഞ പോലെ രണ്ടു കൊല്ലം മഴ പെയ്യാതിരുന്ന തന്നെ പ്രശ്നം തീർന്നു, സംഗതി തീർന്നു. അപ്പോൾ എന്തായാലും ഈ ഭൂമിക്കൊരു അവസാനം ഉണ്ട് എന്നുള്ള കാര്യം ശാസ്ത്രം തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ദൈവവിശ്വാസം കൂടാനാണ് കൂടിയിട്ടേ ഉള്ളൂ, ഈ ഡോക്ടർ എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവവിശ്വാസം എനിക്ക് കൂടിയിട്ടേ ഉള്ളൂ.
1: കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഈ രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന താങ്കൾക്ക് പലപ്പോഴും ദുരനുഭവങ്ങൾ, വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ സന്തോഷകരമായി, കാരണം ഒരു ജന്മത്തിന് സഹായകമായി വഹിക്കുന്ന ഒരു പ്രാതിനിധ്യം, അതാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വളരെയധികം സന്തോഷവും ആത്മഹർഷവും തോന്നിയിട്ടുണ്ടാവും സഹോദരിമാരുടെ ഭാഗത്തു നിന്നും താങ്കൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ എങ്കിലും മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
0: എനിക്ക് ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് മനസ്സിന് ഇതാകണം. എന്നാലും ചില ചില സംഗതികൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നിമിത്തം എന്നൊക്കെ പറയണ ഉണ്ടല്ലോ, ഒരു കഥാകുള്ളതിൻ്റെ അത് ആ ഒരു വിധി എൻ്റെ ജീവിതത്തിലൊരു അനുഭവം പറയണേ. ഒരു ഏതാണ്ട് ഒരു 12 കൊല്ലം 12 13 വർഷം ഒരു ദിവസം ഒരു സന്ധ്യക്കാണ്, സന്ധ്യാസമയത്താണ്, ഞാൻ എല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിലെ വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. ഒരു മഴയുള്ള ഒരു വൈകുന്നേരമാണ്, എനിക്ക് അത് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അത് കാർ ഷെഡ് പുറകിലാണ്. അവിടുന്ന് വണ്ടി എടുത്ത് ഞാൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ പോർച്ചിൻ്റെ അവിടെ ഒരാൾക്കൂട്ടം കുറച്ച് ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു അപ്പോൾ ഞാൻ എന്താന്ന് വിചാരിച്ചാൽ എന്താ വണ്ടി നിർത്തി നോക്കി, എന്താ എന്താ വെച്ചാൽ അതിൽ പരിചയമുള്ള ആൾ വന്നിട്ട് പറഞ്ഞു, സാറേ ഒരു ഒരു കുട്ടിയുടെ ഞങ്ങളുടെ അടുത്തൊരു സ്ത്രീ പ്രസവിച്ച് ആ സ്ത്രീ മരിച്ചു, അതിന് ആരുമില്ല, കുട്ടിയെ ഞങ്ങളിവിടെ കൊടുന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു കുട്ടികളുടെ ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ള, അപ്പോൾ ഞാൻ ഇങ്ങനെ സംശയത്തിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇറങ്ങി ചെന്നു നോക്കുമ്പോൾ ഇവിടെ അടുത്ത പ്രദേശത്തുള്ള ഒരു ഒരു ഗർഭിണി സ്ത്രീ വീട്ടിൽ പ്രസവിച്ചു, ഗർഭിണിയാണെന്ന് അറിയില്ലായിരുന്നു, അവിവിധ ഗർഭമായിരുന്നു, ഗർഭിണി അതിനാരുമില്ല, അപ്പയമ്മയോ പിന്നെ വേറെ ബന്ധുക്കൾ അടുത്ത ബന്ധുക്കൾ ആരുമില്ല, ഇത് ഗർഭിണിയാണെന്ന് ആരും അറിയില്ലായിരുന്നു. വീട്ടിൽ നിന്ന് പ്രസവിച്ചു, അനിയന്ത്രിതമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടായിരുന്നു, ബ്ലീഡിങ് ഉണ്ടായി. ഇപ്പം ഇങ്ങനെ ആ സമയമാകുമ്പോൾ ആരോ അടുത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം എന്തോ കേട്ട് ചെന്നു, അടുത്ത വീട്ടിലെ സ്ത്രീകൾ അറിയാൻ നോക്കുമ്പോൾ ആകെ രക്ത പുഴയിൽ കിടക്കുന്ന സ്ത്രീയും ഈ കുട്ടിയാണ് കാണുന്നത്. അപ്പോൾ ഇവരവിടുന്ന് ആൾക്കാരെല്ലാം കൂടി കുട്ടി ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്ക് സ്ത്രീ മരിച്ചു. അപ്പോൾ ഈ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 കിലോ തികച്ച് വെയിറ്റില്ല, അത്രയും ഉള്ളൂ. അപ്പോൾ ഇതിനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അതാണ് ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ എന്താ. അപ്പോൾ നമ്മൾ അവിടുത്തെ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനും ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒരു നേവരമായിട്ടൊരു പ്രശ്നമാകുമോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും മനുഷ്യക്കുട്ടിയില്ല, നമുക്ക് നോക്കാം, തൽക്കാലം അവിടെ കിടക്കട്ടെ എന്നാണ് അവിടെ കുട്ടിയെ അവിടെ ആശുപത്രി ഞങ്ങൾ ശുശ്രൂഷിച്ചു. കാരണം 2 കിലോ വെയിറ്റും ഉള്ളൂ, ഇത് വെയിറ്റും തീരെ കുറവായിരുന്നു. ആ കുട്ടി അവിടെ വളർന്നു, 3, 4 വയസ്സ് വരെ അവിടെ തന്നെ വളർന്നു,
1: ഹോസ്പിറ്റലിൽ തന്നെ
0: വളർന്നു. ആ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പം എനിക്ക് തോന്നി ഈ 4 വയസ്സ് അല്ല ഇപ്പോൾ കുട്ടി വളരാൻ പറ്റിയ അന്തരീക്ഷമല്ലല്ലോ ആശുപത്രി എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ എന്ത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ ആലോചിച്ച് അപ്പോഴാണ് എനിക്ക്
1: കുട്ടിയുടെ മറ്റേ മുലപ്പാലും സംരക്ഷണവും ഒക്കെ
0: നഴ്സുമാരായിട്ട് എടുത്തു, കുപ്പിപ്പാലൊക്കെ ആയിട്ട്. അപ്പോൾ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ പിക്കപ്പ് ചെയ്തു കുട്ടി, വെയിറ്റൊക്കെ നല്ല ഉഷാറായി പിക്കപ്പ് ചെയ്തു. ഈ പിന്നെ ഇവൻ എന്ത് ചെയ്യാൻ നല്ലൊരു മാർഗ്ഗം ഇങ്ങനെ ചിന്തിപ്പിച്ചപ്പോഴാണ് SOS ചിൽഡ്രൻസ് വില്ലേജിനെ പറ്റി കേട്ടത്. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ആലുവയിലെ SOS ചിൽഡ്രൻസ് വില്ലേജിൽ ഒരു മുസ്ലിം വീടുണ്ടെന്നും അവർ, കാരണം ഇവൻ്റെ മാതാവ് മുസ്ലിമാണെന്നറിയാം എന്നുണ്ട്, അവനെ അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടാക്കി അവനിപ്പം 6ാം ക്ലാസ് പഠിക്കുന്നു, 6ാം ക്ലാസ് കഴിയാറായി. അല്ല അവിടെ മിടുക്കനായിട്ട് ഉഷാറായിട്ട് പറഞ്ഞു. ഏതായാലും അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് SOS ആയിട്ട് നല്ലൊരു ബന്ധമായി. ഒരുപാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നന്മയിൽ പങ്കെടുക്കാൻ ആ കുട്ടി കാരണം എനിക്ക് പറ്റി. ഇപ്പോഴും ബന്ധമുണ്ട് അവനൊക്കെ, ഞങ്ങളൊക്കെ മാമാന്ന വിളിക്കാൻ, എന്നെ വലിയ മാമാന്ന വിളിക്കുക. ഇപ്പോഴും പോകും, കാണും അവൻ്റെ ഒരു അതൊരു വീടുമല്ലേ SOS.
1: അതൊരു ചാരിതാർത്ഥ്യജനകമായ ഒരു അനുഭവമായിട്ട്
0: ജീവിതത്തിൽ വലിയ ഭയങ്കര ഒരു വല്ലാത്തൊരു അനുഭവമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിരിക്കുന്നത്.
1: അപ്പോൾ ഇത് സാധാരണഗതിയിലുള്ള വിവാഹം, പ്രസവം ഇതൊക്കെ അനുസ്യൂതമായി തുടരുന്ന ഒരു പ്രക്രിയയാണ് സമൂഹത്തിൽ, സ്വാഭാവികമായി നടക്കേണ്ട ഒരു കാര്യങ്ങളാണ്. അതിൽ ഇനിയും വിവാഹിതരാവാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഗർഭാവസ്ഥയിൽ നിൽക്കുന്ന, ഗർഭിണികളായി നിൽക്കുന്ന പെൺകുട്ടികളോട്, സഹോദരിമാരോട് പറയാനുള്ള ഒരു സന്ദേശം എന്താണ്?
0: നമ്മൾ ഈ ഗർഭം, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഗർഭം അല്ലെങ്കിൽ പ്രസവം എന്ന് പറയുന്നത് ഒരു രോഗമല്ല. അത് നിങ്ങൾ നല്ലൊരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ വരുന്ന ഇടയ്ക്ക് വരാവുന്ന പ്രശ്നങ്ങളൊക്കെ നേരത്തെ കണ്ടുപിടിക്കും, അതിനുള്ള വേണ്ട അതിൻ്റെ തിരുത്തലുകൾ അവർ ചെയ്തോളും. അതോടൊപ്പം തന്നെ ഇതൊരു ദൈവാധീനം വേണ്ട കാര്യമെന്ന് പ്രത്യേകം ഓർക്കുക. കാരണം നമ്മളെങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന നോർവേ പോലും 100,000 പ്രസവം ഉണ്ടെങ്കിൽ 8 പേര് മരിക്കുന്നുണ്ട് ഇപ്പോഴും. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് തടയാൻ പറ്റില്ല. അത് കാരണം തടയാൻ പറ്റാത്ത

0: തലം ചില പ്രശ്നങ്ങൾ ഗർഭത്തിൽ വരാം, പ്രസവ സമയത്ത് വരാം. ഒരു ചെറിയൊരു രോഗത്തിൻ്റെ പേരെ ഞാൻ പറഞ്ഞു, രാമിനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന് പറഞ്ഞിട്ടുള്ള രോഗമുണ്ട്. പ്രസവേദന തുടങ്ങിയതിൻ്റെ ശേഷം ഈ കുട്ടി കിടക്കുന്ന വെള്ളം ശരീരത്തിലേക്ക് കയറി എംബോളിസായിട്ട്, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ടാണ്, ഒരു 4-5 മിനിറ്റ് കൊണ്ട് ആൾ മരിക്കും. ചികിത്സ എവിടെയാണെങ്കിലും, ഇത് അമേരിക്കയിലാണെങ്കിലും ആൾ മരിക്കുകയുള്ളൂ. കാരണം അത്തരം നമുക്ക് തടയാൻ പറ്റില്ല, നമുക്ക് ഒരു ഡോക്ടർക്കും തടയാൻ പറ്റില്ല, രോഗികൾക്കും തടയാൻ പറ്റില്ല. അപ്പോൾ അതിനെന്തേ ഉള്ളൂ, പ്രാർത്ഥിക്കുക, അത് നമുക്ക് വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ദൈവവിചാരം എന്തായാലും നല്ലതാണ്, അത് ഏത് ജാതിയിലും ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരും ആയാലും ദൈവവിശ്വാസം നല്ലത് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. ഗർഭാവസ്ഥയിൽ മനസ്സിന് സമാധാനം ഉണ്ടാക്കുക, അവതരണ ഗ്രന്ഥങ്ങൾ വായിക്കുക, ആവശ്യമായ ശുശ്രൂഷകൾ, വേണ്ട രീതിയിലുള്ള വിശ്രമങ്ങൾ, വേണ്ട രീതിയിലുള്ള ഭക്ഷണം. ഭക്ഷണം എന്ന് വെച്ചാൽ ഒരുപാട് കഴിക്കലല്ല, പിന്നെ നമ്മൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം. കാരണം ചില ആൾക്കാർക്ക് ചിലത് പറ്റുണ്ടാവില്ല, ഉദാഹരണം ഷുഗറുള്ള ഒരാളാണെങ്കിൽ മധുരം പറ്റുണ്ടാവില്ല, അങ്ങനെ ബി പി ഉള്ള ഒരാളാണെങ്കിൽ ഉപ്പ് കുറയ്ക്കേണ്ടി, അങ്ങനെ അതൊക്കെ ഡോക്ടർ നിർദ്ദേശിച്ചുള്ള ശരിയായിട്ടുള്ള ഭക്ഷണം ഇത്രയും കഴിച്ചാൽ ബാക്കി ദൈവത്തിനോടും പറയുക. സുഖപ്രസവമായിട്ട് അല്ലെങ്കിൽ ആരോഗ്യമുള്ള കുഞ്ഞിനെ, ഇനിയിപ്പോൾ പ്രസവം എങ്ങനെയാവട്ടെ, ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മയെ
1: കിട്ടും. അപ്പോൾ ഒരു സുരക്ഷിത പ്രസവത്തിന് അറിഞ്ഞിരിക്കേണ്ട സ്ത്രീകളും സ്ത്രീകളോട് ബന്ധപ്പെട്ടവരും കുടുംബങ്ങളും അറിഞ്ഞിരിക്കേണ്ട ചില വളരെ ചെറിയ വളരെ പ്രസക്തമാണെങ്കിലും വളരെ ചുരുങ്ങിയ ചില നിർദ്ദേശങ്ങളാണ് താങ്കൾ അവതരിപ്പിച്ചത്. പക്ഷേ അതോടൊപ്പം അനുബന്ധമായിട്ട് ഒരു കാര്യം കൂടി, ഒരു സംശയം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ വളരെയധികം ഇപ്പോഴത്തെ ജീവിത സാഹചര്യം കൊണ്ടോന്നോ അറിയില്ല, ചരിത്രാതീത പുരാതന കാലം മുതലേ ഉള്ളതാണ് കുട്ടി ജനിക്കാത്ത, ഗർഭിണിയാവാത്ത ഒരവസ്ഥ, വന്ധ്യത. ഇത് പ്രവാചകന്മാരുടെ കാലത്ത് അവരുടെ ജീവിതാനുഭവങ്ങളിൽ പോലും ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഈ വന്ധ്യതയ്ക്ക് ശാസ്ത്രീയമായ ചികിത്സയും പരിഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് അശാസ്ത്രീയമായ ചികിത്സകളും അന്ധവിശ്വാസങ്ങൾ അധിഷ്ഠിതമായ ചികിത്സകളൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ താങ്കളുടെ അനുഭവം എന്താണ്, അല്ലെങ്കിൽ താങ്കളുടെ അടുത്തേക്ക് വരുന്ന രോഗികളോട് നൽകാറുള്ള ഉപദേശം എന്താണ്, അതിന് നൽകുന്ന നൂതനമായ ചികിത്സാ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് ലഭ്യമാകുന്നത്?
0: വന്ധ്യത കൂടി വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. പക്ഷേ വന്ധ്യത എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, പഴയകാലത്തെ പോലെ അത് സ്ത്രീകളുടെ മാത്രം ഒരു പ്രശ്നമല്ല. ഇപ്പോൾ നമ്മുടെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഏതാണ്ട് 40% വന്ധ്യതയ്ക്ക് കാരണം സ്ത്രീകളുടെ പ്രശ്നങ്ങളും 40% പുരുഷൻ്റെതും 20% രണ്ടു പേർക്കും കുഴപ്പമില്ലാത്തതാണ്. ഒരു കുഴപ്പമില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്നിട്ടൊരു സംഭവമുണ്ട്, 20% അങ്ങനത്തെ കേസുകളാണ്. ഭാര്യക്കും ഭർത്താവിനും നോക്കിയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇതാണ് പലപ്പോഴും നമ്മൾ ഒക്കെ കേട്ടിട്ടുണ്ടാവും, 6-7 വർഷം ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് കുട്ടികളില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വേറെ ആൾ വന്ന് കല്യാണം കഴിച്ചു പിറ്റത്തോ കൊല്ലം പ്രസവിച്ചു, പലപ്പോഴും കേൾക്കാറുള്ള ഒരു സംഭവമാണ്. അത് കാരണം അതാണ് ഈ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി. എന്തായാലും ഈ വന്ധ്യത കൂടി വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ നമ്മളെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ സാമൂഹികമായിട്ടുള്ളൊരു പ്രശ്നം. ഈ ഭർത്താക്കന്മാർ ഗൾഫിലും, നമ്മുടെ കേരളത്തിലെ കാര്യം ഞാൻ പറയുന്നത്, ഗൾഫിലും ഭാര്യമാർ ഇവിടെ ആയിട്ടില്ല, അതിൻ്റെ അപ്പോൾ ആ സാമീപ്യം ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു അതൊരു ശരിയായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസുഖമായിട്ടൊന്നും പറയാൻ പറ്റില്ല, എന്നാലും സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് അത്. അതാണ് ഒരു കാരണം. പിന്നെ നമ്മൾ ഈ ഇറുകി പിടിച്ച വസ്ത്രങ്ങൾ ധരിക്കുന്നത്, ഭക്ഷണത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഹോർമോണുകൾ, അതുകൊണ്ട് തന്നെ ഹോർമോണുകളിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഇങ്ങനെ ഒരു കുറേ അധികം. പക്ഷേ ഇതോടൊപ്പം തന്നെ നമുക്ക് ഈ വന്ധ്യയുടെ ചികിത്സയും ഒരുപാട് ഇപ്പോൾ നമുക്ക് പുരോഗമിച്ചിട്ടുണ്ട്, വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ടെസ്റ്റ് ട്യൂബ് ശിശു, ഇക്സി എന്നൊക്കെ പറയുന്ന വളരെ ഇതായിട്ടുള്ള പരിപാടികൾ ഇപ്പോൾ നമുക്ക് മുമ്പത്തെ കാലത്തിൻ്റെ സൗകര്യം എവിടെ എവിടെ ഉണ്ടായിരുന്ന പേരും നമുക്ക് ഇവിടെ അടുത്ത് പെരിന്തൽമണ്ണ അടക്കം, പെരിന്തൽമണ്ണ പാലക്കാടൊക്കെ ആയി കഴിഞ്ഞു ഇത്ര സൗകര്യങ്ങൾ. അപ്പോൾ വന്ധ്യത എന്ന് പറയുന്നത് ഒരു ശാപമായിട്ടൊന്നും കണക്കാക്കരുത്. അത് കൃത്യമായിട്ട് അതിന് ഇന്നത്തെ കാലത്ത് അതിന് ശരിയായ അതിൻ്റെ ചികിത്സയ്ക്ക് സയൻറ്റിഫിക്കായിട്ടുള്ള മാർഗ്ഗങ്ങൾ നിലവിലുണ്ട്, നമുക്ക് അത് ചെയ്യുന്ന. എന്നാൽ ചില സന്ദർഭങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്തും ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിലുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാനത് തുറന്ന് പറയാനാണ് പതിവ്. അതിലാണ്ട് രോഗിയെ വിട്ടിട്ട് വട്ടം ഇങ്ങനെ, കാരണം അവർ അത് മറ്റേ ആയുർവേദം ചെയ്യാം മറ്റേ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വെറുതെ പൈസയും ആ പ്രതീക്ഷയും മനസ്സിന്, അതിനേക്കാളും നല്ല അത് ആദ്യം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാകെങ്കിൽ പോലും നല്ലതാണെന്നാണ് എൻ്റെ പേഴ്സണലായിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാറാണ് പതിവ്. അത് വളരെ അപൂർവമാണ്.
1: പ്രവാസവും മരുഭൂ ജീവിതമൊക്കെ കാരണമാകാറുണ്ടോ?
0: ഒരു കാരണമാണ് ആണുങ്ങളുടെ ഇൻഫെർട്ടിലിറ്റിക്ക് ഈ ചൂടുള്ള അവസ്ഥയിൽ ജോലി ചെയ്യുന്നത്, അതിനൊപ്പം തന്നെ ഈ ജീൻസ് ഇട്ടിട്ട് പണിയെടുക്കുന്നത്, പിന്നെ പ്രത്യേകിച്ച് ഈ ബേക്കറി കുക്കുകൾ, പിന്നെ ചൂടിൻ്റെ ഈ സ്ഥിരമായിട്ട് ചൂടിൻ്റെ അടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇതൊക്കെ അതിൻ്റെ ആണുങ്ങളിൽ വരുന്ന ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണം തന്നെയാണ്.
1: കേരളത്തിനകത്തും പുറത്തും പ്രസിദ്ധനായ ഗൈനക്കോളജി രംഗത്ത് അതുല്യമായ ഒരു വ്യക്തിത്വം ഡോക്ടർ കെ എ കമ്മാപ്പയാണ് നമ്മോട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചത്. എങ്കിലും അനുബന്ധമായിട്ട് ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതം അറിയുന്നത് കൊണ്ട് ചോദിക്കുകയാണ്. കാരണം ഒന്നാമതായിട്ട് ഈ തിരക്കിട്ട ധാരാളം ഗർഭിണികളുടെയും ശുശ്രൂഷയും ഈ തിരക്കിട്ട ജീവിതത്തിന് ആതൃ ശുശ്രൂഷ സേവനത്തിനിടയ്ക്ക് അദ്ദേഹം സാംസ്കാരിക സാമൂഹ്യ ഇടപെടലിന് സമയം കണ്ടെത്തുന്നു എന്നതാണ്. അദ്ദേഹം വൈജ്ഞാനിക രംഗത്ത് സാംസ്കാരിക രംഗത്ത് സാധ്യമായ ചില ഇടപെടലുകൾക്ക് അദ്ദേഹം നിർബന്ധിതാവസ്ഥയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന് പ്രചോദനമായ കാര്യം എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ സംസ്ഥാന പുരസ്കാരം കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി താങ്കൾ സാരഥിയായിട്ടുള്ള അൽമ ആശുപത്രി നേടുകയുണ്ടായി. അതിന് പ്രചോദനമായ കാരണമെന്താണ്? അത് സമൂഹത്തിന് നൽകാനുള്ള സ്പ്രെഡ് ആ ഒരു മെസ്സേജ് എന്താണ് അക്കാര്യത്തിൽ?
0: ഈ മലിനീകരണം നമ്മൾ വളരെയധികം ഇപ്പോൾ വളരെ ചർച്ചാവിഷയമായിട്ടുള്ള ഒരു സന്ദർഭമാണ് ഒരു കേരളത്തിൽ. കേരളത്തിൽ മാത്രമല്ല, ലോകം മുഴുവൻ മലിനീകരണത്തിനെ പറ്റി. എനിക്ക് ഞാൻ കുറേ പുറം രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരാളാണ്. അവിടുത്തെ നമ്മുടെ പല സ്ഥലങ്ങളിലും നമ്മുടെ കേരളമായിട്ട് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രകൃതി ഭംഗി മറ്റേതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളും ടൂറിസം മേഖലയിൽ വലിയ പ്രസിദ്ധമായിട്ടുള്ള പല സ്ഥലങ്ങൾ പോലും പ്രകൃതി ഭംഗിയിൽ യഥാർത്ഥത്തിൽ കേരളത്തിനേക്കാൾ എത്രയോ പുറകിലാണ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആൾക്കാർ മറ്റോടത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രധാന കാരണം നമ്മളിവിടുത്തെ വൃത്തിയില്ലായ്മ തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട, ഒരു സംശയമില്ല കാര്യം. കാരണം ഇപ്പോൾ ചിലപ്പോൾ ലോകപ്രസിദ്ധമായിട്ടുള്ള നമുക്കറിയാം വെനീസ്, ഇറ്റലിയിലെ വെനീസ്, ഈ വെള്ളത്തിലെ സിറ്റി എന്ന് പറയുന്നത്. ഈ വെനീസിനേക്കാളും ശരിക്കും എത്രയോ ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ആലപ്പുഴ യഥാർത്ഥത്തിൽ. ആ പേരുണ്ട്, പക്ഷേ ആലപ്പുഴയിലുള്ള പ്രശ്നം നമുക്കറിയാം. അവിടുത്തെ ആ തോടുകളൊക്കെ ഒന്നും അറിയിട്ട് ചെല്ലാൻ പറ്റില്ല അതിനകത്തേക്ക്. അപ്പോൾ ഇതൊക്കെ അവ നമുക്ക് നമ്മുടെ ഇവിടുത്തെ നമ്മൾ മലയാളികൾ പൊതുവെ വൃത്തിയുണ്ടെന്ന് അതൊരു അത് വ്യക്തി ശുചിത്വം ദേഹ അത് അത് യഥാർത്ഥത്തിൽ ശരിയല്ല. അത് അതൊരു തരം ജാടയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ വൃത്തിയില്ലായ്മ നമ്മൾ മറ്റ് പല രാജ്യക്കാരുടെയും വൃത്തി കണ്ടിട്ട് നമ്മളുടെ വൃത്തി തുലഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനേക്കാളൊക്കെ ഒരുപാട് പുറകിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ മലിനീകരണ വിഷയങ്ങളിൽ എനിക്ക് ഞാനിപ്പോൾ നമ്മുടെ ആശുപത്രി കെട്ടുമ്പോൾ തന്നെ അതിനുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ് നേരത്തെ തന്നെ അതിലെ വിദഗ്ധന്മാരായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി അതിനുള്ള പ്ലാന്റും കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടാണ് ഡേ 1 മുതൽ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴും തുടർച്ചയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതോടനുബന്ധിച്ചിട്ടുള്ള ഈ പിന്നെ എനിക്ക് മൊത്തത്തിൽ ഇവിടെ മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം മണ്ണാർക്കാട് വളരെയധികം പൊതുവെ ഒരു മതസൗഹാർദ്ദമൊക്കെ നിലനിൽക്കുന്നൊരു സ്ഥലമാണ്. ഇതിങ്ങനെ തന്നെ നമ്മുടെ കാലശേഷം നമ്മുടെ മക്കളാകുമ്പോഴും നിലനിൽക്കണം എന്ന് ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂട്ടായ്മകളിലൊക്കെ ഞാൻ ഇല്ലാത്ത സമയം ഉണ്ടാക്കി പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. എത്താറുണ്ട്, മുഴുവനും എത്താൻ പറ്റാറില്ല, എന്നാലും പങ്കെടുക്കാറുണ്ട് കഴിയുന്നത്രയൊക്കെ.
1: വളരെ വിലപ്പെട്ട സമയം ഡോക്ടർ കെ എ കമ്മാപ്പ ഗൈനക്കോളജി രംഗത്ത് വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം, അത്രയേറെ വിലപ്പെട്ട സമയം, കാരണം കഴിഞ്ഞ 30 വർഷം കൊണ്ട് 90,000-ത്തിലധികം പ്രസവം എടുത്ത അപൂർവം ഒരു ഗൈനക്കോളജിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൈപുണ്യം, അദ്ദേഹത്തിൻ്റെ മഹത്വമാണ് ഈ കേരളീയ സമൂഹം, അല്ലെങ്കിൽ പ്രത്യേകിച്ചും പാലക്കാട് ജില്ലയിലെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വളരെ വിലപ്പെട്ട സമയമെന്ന് പ്രത്യേകം അടിവരയിട്ട് പറയുകയാണ്. അത് നമ്മോടൊപ്പം നമ്മുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് പീസ് റേഡിയോയുടെ പേരിൽ വളരെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു.
2: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് ആരോഗ്യ വിചാരം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പ്രസവവും പ്രസവ ശുശ്രൂഷയും കാലഘട്ടങ്ങളിലൂടെ എന്ന വിഷയമാണ് നമ്മളിതുവരെ കാതോർത്തത്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ആരോഗ്യ വിചാരം. തുടർന്നും അതിൻ്റെ എപ്പിസോഡുകൾ റിവൈൻഡിലും അതേപോലെ തന്നെ ചാനലുകളിലുമൊക്കെ അത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ കേൾക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.
3: പ്രഗത്ഭരായ വിശ്വഘരന്മാരുടെ, ഡോക്ടർമാരുടെ സേവനം തന്നെയാണ് നമുക്ക് ആരോഗ്യ വിചാരത്തിലൂടെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതും. അടുത്തതായി നമ്മൾ എത്തി നിൽക്കുന്നത് പ്രാർത്ഥനാ പഠനത്തിനാണ്. രോഗിക്ക് ശമനത്തിനു വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അജീബ് കരുവാരക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. ആ ശബ്ദം കാതോർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മുഅ്മിനായാലും ഒരു മുശ്രിക്കായാലും എല്ലാവർക്കും നൽകുന്ന ഒന്നാണ് രോഗം എന്നുള്ളത് അവരുടെ ജീവിതത്തിൽ. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആ മുഅ്മിൻ പടച്ച റബ്ബിനോട് നിരന്തരമായിക്കൊണ്ട് ആ രോഗത്തിൽ നിന്നുള്ള ശമനത്തിന് വേണ്ടി തേടുകയാണ് ചെയ്യാറ് പതിവ്. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അയ്യഷ്ഫീക, അധികാംഭീര്യമുള്ള അർശിൻ്റെ റബ്ബും മഹത്വമുള്ളവനുമായ അള്ളാഹുവിനോട് താങ്കൾക്ക് രോഗശമനം വരുത്തുവാൻ ഞാൻ തേടുന്നു. അസ്അലുല്ലാഹ അലീം റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫീക. അസ്അലുല്ലാഹ അലീം റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫീക. അസ്അലുല്ലാഹ, ഞാൻ പടച്ച റബ്ബിനോട് തേടുന്നു. അൽ അലീം, അധികാംഭീര്യമുള്ള. റബ്ബൽ അർശിൽ അലീം, അർശിൻ്റെ റബ്ബുമായ ആ പടച്ച റബ്ബിനോട്. അയ്യഷ്ഫീക, ആ പടച്ച റബ്ബിനോട് താങ്കൾക്ക് രോഗശമനം വരുത്തുവാൻ ഞാൻ തേടുന്നു. അസ്അലുല്ലാഹ അൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫീക. അസ്അലുല്ലാഹ അൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫീക. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയ അത്തരത്തിലൊരു പ്രാർത്ഥനയാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അസ്അലുല്ലാഹ അൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫീക. അധികാംഭീര്യമുള്ള അർശിൻ്റെ റബ്ബും മഹത്വമുള്ളവനുമായ അള്ളാഹുവിനോട് താങ്കൾക്ക് രോഗശമനം വരുത്തുവാൻ ഞാൻ തേടുന്നു. അസ്അലുല്ലാഹ അൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫീക. അസ്അലുല്ലാഹ അൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫീക. അധികാംഭീര്യമുള്ള അർശിൻ്റെ റബ്ബും മഹത്വമുള്ളവനുമായ അള്ളാഹുവിനോട് താങ്കൾക്ക് രോഗശമനം വരുത്തുവാൻ ഞാൻ തേടുന്നു. അസ്അലുല്ലാഹ അൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫീക. അസ്അലുല്ലാഹ അൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫീക. അസ്അലുല്ലാഹ അൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫീക. അധികാംഭീര്യമുള്ള അർശിൻ്റെ റബ്ബും മഹത്വമുള്ളവനുമായ അള്ളാഹുവിനോട് താങ്കൾക്ക് രോഗശമനം വരുത്തുവാൻ ഞാൻ തേടുന്നു. അസ്അലുല്ലാഹ അൽ അലീം റബ്ബൽ അർശിൽ അലീം അയ്യഷ്ഫീക. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന നമ്മൾ 7 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കിടയിലൊക്കെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്കതുമൂലം അവരുടെ രോഗശമനം കൈവരിക്കുവാനും പടച്ച റബ്ബ് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കേവർക്കും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് നാം ഇന്ന് പഠിച്ചത്. ഇൻഷാ അല്ലാ, ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ രോഗിക്ക് ശമനത്തിന് വേണ്ടി എന്ന പ്രാർത്ഥനയാണ് അജീബ കരിവാരക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത്. ഒട്ടനവധി പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സ്ലോട്ട് കൂടിയാണ് നമ്മുടെ ഈ ഒരു പ്രഭാത പിന്നെ മോർണിംഗ് വൈബ്സിൽ പ്രക്ഷേപണം ചെയ്യുന്ന പ്രാർത്ഥനാ പഠനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് എന്ന കാര്യം കൂടി ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്.
3: അൻസാരി, നമ്മൾ എത്തി നിൽക്കുന്നത് പൂമരത്തണലിലാണ്. പൂമരത്തണലിൽ എന്നുള്ളത് നമ്മുടെ ശ്രോതാക്കളിൽ നമ്മുടെ ചെറിയ മക്കളെ ഉദ്ദേശിച്ച് നമ്മൾ ഉൾപ്പെടുത്തിയ വളരെ സവിശേഷമായ ഒരു പ്രോഗ്രാം തന്നെയാണ്. നന്മയിലേക്ക് എന്ന വിഷയത്തിൻ്റെ 2 ഭാഗമാണ് ഇന്നത്തെ പൂമരത്തണലിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അൽ ഫഹദ് പൂന്തുറയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പീസ് റേഡിയോ പൂമരത്തണലിലെ എൻ്റെ കുഞ്ഞനുജന്മാരെ, കുഞ്ഞനുജത്തിമാരെ, പൂമരത്തണലിൻ്റെ സ്വന്തം ശ്രോതാക്കളെ, എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ? വിശേഷങ്ങൾ എന്താണ്? നമ്മുടെ വർത്തമാനങ്ങൾ എന്തൊക്കെയുണ്ട്? എങ്ങനെ പോകുന്നു നിങ്ങൾ? പിന്നെ അന്ന് ഇന്നാളൊരു ദിവസം കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ എന്താ പറഞ്ഞു വെച്ചത്? എന്താ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞു വെച്ചത്? കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ എന്തായിരുന്നു നമ്മുടെ എപ്പിസോഡിൻ്റെ ക്യാപ്ഷൻ? എന്തായിരുന്നു കൂട്ടുകാരെ നമ്മുടെ എപ്പിസോഡിൻ്റെ ക്യാപ്ഷൻ? നന്മയിലേക്ക്. അതിൻ്റെ ഒന്നാണ് നമ്മൾ കഴിഞ്ഞത്, രണ്ടാമത്തേതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. കൂട്ടുകാരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് നന്മയിലേക്ക് അടുക്കുന്ന നന്മയിലേക്ക് എന്നതിനെ കുറിച്ചാണ് അല്ലേ? അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ, ദിക്കറുകൾ അല്ലെ. എന്തൊക്കെ ദിക്കറാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? ആ ദിക്കറുകളും പിന്നെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം എന്നൊരു വിഷയം അല്ലേ കൂട്ടുകാരെ. ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ കുഞ്ഞനുജന്മാരോട്, അനുജത്തിമാരോട് പറയാനുള്ള കാര്യം എന്താണെന്നറിയോ? എന്താണെന്നറിയോ? നന്മയിലേക്ക് എന്ന ഒരു ക്യാപ്ഷനിൽ നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ കൂട്ടുകാരെ, നന്മ, ഇതിൽ ഏറ്റവും അടിസ്ഥാനമായ നന്മയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? എന്താണ് കൂട്ടുകാർ, കൂട്ടുകാർക്ക് എന്താണ് അറിയാവുന്നുള്ളത് അടിസ്ഥാനമായ നന്മ? നന്മകളിൽ ഏറ്റവും അടിസ്ഥാനമായ നന്മ ഏതാണ്? ഏതാണ് കൂട്ടുകാരെ? ഞാൻ പറയട്ടെ, നിങ്ങൾക്കറിയാമോ ആരാ പറഞ്ഞത് തൗഹീദ് എന്ന്? മാഷാ അല്ലാ, ആരാ പറഞ്ഞത്? ആരായാലും കൂട്ടുകാരെ, പറഞ്ഞതൊക്കെ ശരിയാണ്. ഏറ്റവും അടിസ്ഥാനമായ കാര്യം അത് തൗഹീദാണ്. ആ നന്മയാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അല്ലേ കൂട്ടുകാരെ? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ കാര്യമാണ്. കൂട്ടുകാർക്ക് അറിയാമോ, ആ കഥ അറിയാമോ നിങ്ങൾക്ക്? അറിഞ്ഞൂടെ? ഏത് കഥ? അന്ന് നടന്ന ആ സംഭവം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? തൗഹീദിന് വേണ്ടി നടന്ന സംഭവം അറിയാമോ? ഞാൻ പറയട്ടെ, നിങ്ങൾ കേട്ട് നോക്കൂ. എന്താണെന്നറിയോ, ഒരു ദിവസം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആര്, ഒരു ദിവസം അള്ളാഹുവിൻ്റെ ദൂതൻ ആരാണ്? അള്ളാഹുവിൻ്റെ അവസാനത്തെ ദൂതൻ ആരാണ്? ആരാണ്? ആ അതെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറ ഗുഹയിൽ ഒറ്റയ്ക്ക് ഇരുന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിദായത്ത് ലഭിച്ച, അതായത് തൗഹീദ് പഠിച്ചതിന് ശേഷം പ്രവാചകൻ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടതിന് ശേഷം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ വന്നു, എന്നിട്ട് ഒരു മലയുടെ മുകളിൽ കയറി നിന്നു. എന്നിട്ട് കൂട്ടുകാർ എന്താ നടന്നെന്നറിയോ? അറിയോ നിങ്ങൾക്ക്? മലയുടെ മുകളിൽ കയറി നിന്നിട്ട് ആ നാട്ടിൽ മുഹമ്മദ് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ആരുമില്ല. മുഹമ്മദ് പറഞ്ഞാൽ വിശ്വസിക്കാത്ത ആരുമില്ല കൂട്ടുകാരെ. മുഹമ്മദിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നാട്ടിൽ വിശ്വസ്തനും സത്യസന്ധനും സിദ്ദീഖും സ്വാദിഖും അതുപോലെ തന്നെ അമീനും അൽ അമീനുമായി വളർന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നോക്കൂ കൂട്ടുകാരെ, ആ മുഹമ്മദ് നബി എല്ലാവർക്കും വിശ്വസ്തനായിരുന്നു കേട്ടോ. അങ്ങനെ വിശ്വസ്തനായിരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മലയുടെ മുകളിൽ കയറി നിന്നിട്ട് ചോദിച്ചു, അല്ലയോ നാട്ടുകാരെ, അല്ലയോ നാട്ടുകാരെ, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ? എങ്ങനെയെന്നറിയാമോ അങ്ങനെ ചോദിച്ചത്? ഈ താഴ്വാരത്തിൻ്റെ മറുഭാഗത്തുകൂടി നിങ്ങളെ ആക്രമിക്കാൻ ഒരു കുതിരപ്പടയാളി വരുന്നുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവിടെയുള്ള ആളുകൾ നബിയോട് പറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കും മുഹമ്മദെ എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് എങ്കിൽ ഞാനൊരു കാര്യം പറയാം. എന്താണ് പറയാൻ പോകുന്നതെന്നറിയുമോ? എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ആളുകളോട്, ഞാൻ പറയുന്ന കാര്യം വിശ്വസിക്കുന്നവരാണല്ലോ നിങ്ങൾ, എങ്കിൽ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ ഇതൊന്നും ദൈവമല്ല. എന്തല്ല കൂട്ടുകാരെ? ദൈവമല്ല. ഈ വിഗ്രഹമുണ്ടാക്കിയ നിർമ്മിച്ച ആ നിർമ്മിതാവിനെ സൃഷ്ടിച്ച ലോകത്തിൻ്റെ രക്ഷിതാവായ ഒരാളുണ്ട്. ആര്? അല്ലാഹ്. ആര്? അല്ലാഹ്. ആ അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഈ ആളുകൾ എന്താണ്, ഇവരെ കൊണ്ടൊന്നിനും സാധ്യമല്ല, ഇവർക്കൊന്നും ഒന്നിനും സാധ്യമല്ല എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ത് ചെയ്തെന്നറിയാമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രതിർവ്യനുണ്ടായിരുന്നു, ഏത് എളാപ്പ. അദ്ദേഹം പറയുകയാണ്, മുഹമ്മദേ തബ്ബല്യക്കിയ മുഹമ്മദ്, മുഹമ്മദേ നിനക്ക് നാശം എന്ന് പറഞ്ഞു. എന്തിനാ കൂട്ടുകാരെ അങ്ങനെ മുഹമ്മദ് നബിയെ പറഞ്ഞത്? നമ്മൾ നന്മയുടെ തീരത്തേക്ക് അല്ലെങ്കിൽ നന്മയിലേക്ക് എന്ന കാര്യം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജനതയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നന്മയിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട കാര്യം കൂട്ടുകാരേ എന്താണ്? ഈ കാര്യമാണ്. എന്തോന്ന്? ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന കാര്യം പറഞ്ഞപ്പോഴാണ് കൂട്ടുകാരെ എന്തു ചെയ്തത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭ്രാന്താണ് എന്നും മുഹമ്മദ് നബി കളവ് പറയുകയാണ് എന്നും മുഹമ്മദ് നബിയെ തള്ളിപ്പറയുകയായിരുന്നു അവിടെയുള്ള ആളുകൾ ചെയ്തത്. അതുകൊണ്ട് കൂട്ടുകാരെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജനതയോട് പഠിപ്പിച്ച ആ കാര്യം തന്നെയാണ് കൂട്ടുകാരെ നമ്മുടെ അടിസ്ഥാന കാര്യവും. മറ്റൊരു കഥയും കൂടി പറഞ്ഞു തരട്ടെ കൂട്ടുകാർക്ക്. പണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കഥ അറിയുമോ? അറിയുമോ നിങ്ങൾക്ക്? ഇതുപോലെ അടിസ്ഥാന നന്മയായ കാര്യം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പഠിപ്പിക്കണം. അതിനു മുമ്പ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ് യാസർ എന്നാണ് പിതാവിൻ്റെ പേര്. എന്തോന്ന്? യാസർ. അദ്ദേഹം ഒരു ശില്പപ്പണിക്കാരനായിരുന്നു. ആരായിരുന്നു? ശില്പപ്പണിക്കാരൻ. എന്താ ശില്പപ്പണി എന്നൊക്കെ പറയുമ്പോൾ എന്താ, ഈ വിഗ്രഹമുണ്ടാക്കുന്നയാളായിരുന്നു. ആ വിഗ്രഹമുണ്ടാക്കുന്ന ആളായിരുന്നു ഈ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ്. അപ്പോൾ ഇദ്ദേഹം ഉണ്ടാക്കുന്ന വിഗ്രഹത്തെ തന്നെ എന്ത് ചെയ്യും? ഇദ്ദേഹം വിളിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ ആയപ്പോൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നറിയുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിതാവിനോട് പറഞ്ഞു, പിതാവേ, താങ്കൾ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണ്. താങ്കൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. എന്താ പറഞ്ഞ കൂട്ടുകാരെ? അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. താങ്കളെയും എന്നെയും സൃഷ്ടിച്ച ലോകത്തിനൊരു രക്ഷിതാവുണ്ടെൻ്റെപ്പാ. ഉപ്പയോട് മോൻ പറയുകയാണ്, വാപ്പാ, നമ്മളെയും നമ്മുടെ മുൻഗാമികളെയും എല്ലാവരെയും സൃഷ്ടിച്ച ഒരു രക്ഷിതാവുണ്ട്, ലോകത്തിനൊരു റബ്ബുണ്ട്, ആ റബ്ബ് അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. കൂട്ടുകാരെ, അടിസ്ഥാനമായ നന്മ ഏതാണ്? അത് തൗഹീദാണ്. എന്താണ് കൂട്ടുകാരെ തൗഹീദ് എന്ന് പറഞ്ഞാൽ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ ലോകത്ത് കടന്നുപോയ എല്ലാ പ്രവാചകന്മാരും തൻ്റെ ജനതയോട് പറഞ്ഞു പഠിപ്പിച്ച അങ്ങനെ തൻ്റെ ജനതയോട് പറഞ്ഞു പഠിപ്പിച്ച ആ അടിസ്ഥാന നന്മയെയാണ് കൂട്ടുകാരെ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. എങ്ങനെ? ആ അടിസ്ഥാന നന്മയെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. ആ നന്മയാണ് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ടത്. ആ നന്മയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. കൂട്ടുകാർക്ക് എന്തൊക്കെയോ ഒരു സംശയമില്ലേ? എന്താണ് പറയുന്നത്? അങ്ങ് വ്യക്തമാകുന്നില്ല എന്ന് കൂട്ടുകാരെ ഞാൻ പറയാം. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൻ്റെ ജനതയോട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും എല്ലാം പടച്ച ലോകത്തിൻ്റെ രക്ഷിതാവായ ആ അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആരാധന എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? അല്ലെ? ഒരു സംശയമില്ലേ? ആരാധന എന്ന് പറയുമ്പോൾ കൂട്ടുകാരെ, ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ ആ രക്ഷിതാവിനോടാണ്, ആരാ രക്ഷിതാവ്? അള്ളാഹു. ആ രക്ഷിതാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ആ രക്ഷിതാവിനോടാണ് നമ്മൾ നേർച്ചയാക്കേണ്ടത്, ആ രക്ഷിതാവിൻ്റെ മുമ്പിലാണ് നമ്മൾ സുജൂദ് ചെയ്യേണ്ടത്, ആ രക്ഷിതാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ദിക്ർ പറയേണ്ടത്, ആ രക്ഷിതാവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഖുർആൻ ഓതേണ്ടത്. കൂട്ടുകാരെ, ഇനിയൊരു കാര്യം കൂടി പറയട്ടെ, അങ്ങനെ ആ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് ഉപയോഗമെന്നറിയുമോ? കൂട്ടുകാരെ, നമുക്ക് രോഗം വരുമ്പോൾ, നമുക്ക് വയ്യാതാകുമ്പോൾ, നമുക്ക് ക്ഷീണം വരുമ്പോൾ, നമുക്ക് സന്തോഷം നൽകിയവനോട്, നമുക്ക് സങ്കടം നൽകിയവനോട് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് സങ്കടമാണ് എങ്കിൽ, ദുഃഖമാണ് എങ്കിൽ ആ റബ്ബിനോട് തന്നെ പ്രാർത്ഥിച്ചിട്ട്, അല്ലാഹുവേ, എനിക്ക് ദുഃഖം നൽകിയവൻ നീയല്ലേ, അതുകൊണ്ട് എൻ്റെ ദുഃഖത്തെ നീ മാറ്റി നൽകണേയല്ല എന്ന് നമ്മുടെ ആവശ്യം തന്നെ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോടാണ്. അങ്ങനെ ആ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കൂട്ടുകാരെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം അതുതന്നെയാണ്. ആ അല്ലാഹുവിനോട് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. തൗഹീദാണ് നമ്മൾ മനസ്സിലാക്കേണ്ട നന്മ. നന്മയിലേക്കെന്ന് പറയുമ്പോൾ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട നന്മ ആ തൗഹീദാണ് കൂട്ടുകാരെ. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ, ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് കൂട്ടുകാരുടെ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ തൗഹീദിന് എതിരായിട്ടുള്ള, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. എന്താണെന്നറിയുമോ? അതാണ് ശിർക്ക് എന്നുള്ളത്. എന്താണ് ഈ ശിർക്ക്? കൂട്ടുകാർക്ക് സംശയമായില്ലേ? എന്താണ് ഈ ശിർക്ക്? ശിർക്ക് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിനോട്, അത് അള്ളാഹുവിനോട് നമ്മൾ പങ്കുചേർക്കുക എന്നതിനെയാണ് ശിർക്ക് എന്ന് പറയുന്നത്. ആ ശിർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നന്മ കരസ്ഥമാക്കാൻ സാധിക്കുക. അതായത് കൂട്ടുകാരെ, തൗഹീദ് എന്നത് നമ്മൾ മനസ്സിലാക്കിയതോടൊപ്പം ഇനി അള്ളാഹുവിനോടാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ, ആ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന നഷ്ടത്തെയാണ് നമ്മൾ ഓർക്കേണ്ടത്. നമുക്ക് വരാനിരിക്കുന്ന നഷ്ടം, അതായത് ആ അള്ളാഹുവിന് പകരം ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന, കൂട്ടുകാർ കേട്ടിട്ടില്ലേ, കുറേ ആൾ ദൈവങ്ങൾ അല്ലേ, കുറേ വിഗ്രഹങ്ങൾ, കുറേ മരിച്ചുപോയ മനുഷ്യർ, അങ്ങനെ തുടങ്ങിയ കുറേ ആളുകളോട് പോയി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടില്ലേ കൂട്ടുകാരെ? ആ പ്രാർത്ഥനയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, ആ പ്രാർത്ഥനയാണ് നമ്മൾ മാറ്റേണ്ടത്. എങ്കിൽ മാത്രമാണ് നമ്മൾ ആ നന്മയിലേക്ക് എത്തുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ തടഞ്ഞു വെക്കണം. അങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് പ്രാർത്ഥിക്കാം. ആരോട് പ്രാർത്ഥിക്കാം? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞതും അങ്ങനെയാണ്. എങ്ങനെ? വഇദാ സഅലക ഇബാദീ അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത്തുദ്ദാഇ. അള്ളാഹു സുബ്ഹാന തആല പ്രവാചകനോട് പറയുകയാണ്, എൻ്റെ അടിമ എന്നെപ്പറ്റി തന്നോട് ചോദിച്ചാൽ പ്രവാചകരെ പറയുക, ഫഇന്നീ ഖരീബ്, ഞാൻ അവൻ്റെ സമീപസ്ഥനാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ആരുണ്ട്? അല്ലാഹു ഉണ്ട്. ആരുണ്ട് കൂട്ടുകാരെ? അല്ലാഹു ഉണ്ട്, നമ്മുടെ അടുത്തുണ്ട്. ഉജീബു ദഅവത്തുദ്ദാഇ, ചോദിക്കുന്നവന് ഉത്തരവുമായിട്ട് ആരുണ്ട്? നമ്മുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാന തആലയുണ്ട് എന്നാണ് കൂട്ടുകാരെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നന്മ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കാനുള്ളത് എന്താണ്? സുന്ദരമായ സ്വർഗമാണ്. ഈ തിന്മ നമ്മൾ ചെയ്താൽ നമുക്ക് ലഭിക്കാനിരിക്കുന്നത് ദുഃഖകരമായ നരകമാണെന്നുള്ളതാണ് അല്ലേ കൂട്ടുകാരെ? കത്തും നരകത്തിൻ, കേട്ടിട്ടില്ലേ കൂട്ടുകാരെ ആ പാട്ട്? അല്ലേ? കത്തും നരകത്തിൻ തീജലം കരീച്ച മുഖമാണ നരകത്തിൻ കാഴ്ച ദൂരത്തു കേൾക്കുമാർ ഘോര ശബ്ദങ്ങളാൽ പേടി പെടുത്തുന്ന ലോകം ദൂരത്തു കേൾക്കുമാർ ഘോര ശബ്ദങ്ങളാൽ പേടി പെടുത്തുന്ന ലോകം. അതാണ് കൂട്ടുകാരെ നരകം. ആ നരകത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ആ നരകത്തിലാണ് നമ്മൾ ചെന്ന് ഭവിക്കുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എത്ര ഭയാനകമാണ്, എത്ര ദുഃഖകരമാണ്, ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അല്ലേ? ആ നരകത്തിലാണോ നമുക്ക് പോകേണ്ടത്, സ്വർഗത്തിലാണോ പോകേണ്ടത്? കൂട്ടുകാർ പറ, ആ നരകത്തിലാണോ പോകേണ്ടത്, സ്വർഗത്തിലാണോ പോകേണ്ടത്? സ്വർഗത്തിൽ. എങ്കിൽ നമ്മുടെ നന്മയിലേക്ക് എന്ന് പൂമരത്തണലിൽ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ അടിസ്ഥാനമായ ഈ നന്മയെ നമ്മൾ ശരിയാക്കിയെടുക്കണം. നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ അള്ളാഹു മാത്രം. ബദരീങ്ങൾ, ഔലിയാക്കളും ഉമ്മച്ചിമാർ അവരൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും അവരെക്കുറിച്ച്, അവരൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അവരെ സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവുണ്ട്. ആര്? അള്ളാഹു സുബ്ഹാനഹു വതആല. ആ അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആ അള്ളാഹുവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആ അള്ളാഹുവിനോട് നമ്മൾ നമ്മുടെ സഹായങ്ങൾ ചോദിക്കണം. നമ്മുടെ ദുഃഖങ്ങൾ പറയേണ്ടത് അത് അള്ളാഹുവിനോടാണ്. നമുക്ക് സന്തോഷങ്ങൾ നൽകുന്നവൻ അത് ലോകരക്ഷിതാവായ അള്ളാഹുവാണ് എന്ന തികഞ്ഞ ബോധത്തോടുകൂടി നമ്മൾ നന്മയിലേക്കടുക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്കടിപ്പിക്കുന്ന നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൂമരത്തണലിൻ്റെ നന്മയിലേക്ക് എന്ന എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നന്മയിലേക്ക് നമ്മുടെ തോണികൾ കൊണ്ട് തുഴയാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മയിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ രക്ഷിതാവിനോട് ആത്മാർത്ഥമായി കൈകൾ ഉയർത്തി, അള്ളാഹുവേ ഞങ്ങളെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണയല്ല എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. അതുപോലെ അള്ളാഹുവിനോട് സ്വർഗത്തോ ചോദിക്കുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകൾ നമ്മൾ പറയുക. അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ സ്വർഗത്തെ ചോദിക്കുന്ന നല്ല കുട്ടികളായി നമ്മൾ പ്രാർത്ഥിക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്മയിലേക്ക് എന്ന എപ്പിസോഡിന് വിട പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിലേക്ക് കാതോർത്തിരിക്കണേ കൂട്ടുകാരെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം വിട ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു.
2: മാഷാ നമ്മൾ ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ. ഇന്നത്തെ പൂമരത്തണലിൽ പതിവ് പോലെ അൽഫഹദ് പൂന്തുറയാണ് നന്മയിലേക്ക് എന്നതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: അടുത്തതായി നമ്മൾ എത്തി നിൽക്കുന്നു നുറുങ്ങുകൾ. ടി ചാണ്ടി രചിച്ച ഇൻഷുറൻസ് പോളിസിയല്ല ദൈവവിശ്വാസം എന്ന ഒരു രചനയ്ക്ക് ശബ്ദം നൽകുന്നു മൻസൂർ മണ്ണാർക്കാട്.
6: ദൈവവിശ്വാസം ഇൻഷുറൻസ് പോളിസിയല്ല. തങ്ങൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന ചില വസ്തുതകളെ ആസ്പദമാക്കി ശാസ്ത്രജ്ഞന്മാർ ചില സാങ്കല്പിക സിദ്ധാന്തങ്ങളിൽ അഥവാ ഹൈപ്പോത്തിസിസിൽ എത്തിച്ചേരാറുണ്ട്. യഥാർത്ഥ ശാസ്ത്രജ്ഞന് ദിവ്യമായ കൽപ്പനാ വൈഭവവും താൻ വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിനുള്ള ദർശനശക്തിയും ഉണ്ടായിരിക്കണമെന്ന് ഒരു ഗ്രന്ഥകാരൻ പറയുന്നു. ശാസ്ത്രീയമായ ചില വസ്തുതകളുടെ ചുവട് പിടിച്ചുകൊണ്ട് തങ്ങൾ വിഭാവനം ചെയ്ത സാങ്കല്പിക സിദ്ധാന്തത്തിലേക്ക് എടുത്തുചാടാനുള്ള ദർശനശക്തിയാണ് അമേരിക്കൻ ശാസ്ത്രജ്ഞരെ ചന്ദ്രനിൽ ഇറങ്ങുവാൻ വേണ്ടിയുള്ള സാഹസിക സംരംഭത്തിന് തയ്യാറാക്കിയത്. മാനുഷിക ശക്തിയുടെ പരിമിതിയിൽ ഒതുങ്ങിക്കൂടുന്നവർക്ക് ഭാവനയുടെ ചിറകു വിരിച്ചു പറന്ന് ഉദ്ദിഷ്ട സ്ഥാനത്തെത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. മാനുഷികമായ പരിമിതികളിൽ ഒതുങ്ങി നിൽക്കുന്നവരാണ് നമ്മിൽ പലരും. പരിചിതമായ ചില വസ്തുതകളിൽ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ് നമ്മുടെ വിശ്വാസവും സങ്കല്പവും. നമ്മുടെ ഈശ്വര വിശ്വാസത്തിനു പോലുമുണ്ട് ഈ പരിമിതി. പരമ്പരാഗതമായ ആരാധനാരീതിയുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും മതിൽക്കെട്ടുകളുടെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുകയാണ് നമ്മുടെ വിശ്വാസം. നൂതനമായ സാങ്കല്പിക സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിൽ ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രജ്ഞന്റെ ദർശനശക്തിയാണ് നമുക്കുണ്ടാവേണ്ടത്. നാം സ്വയം നിർമ്മിച്ചിട്ടുള്ള പരിമിതിയുടെ മതിൽക്കെട്ടുകൾ മറികടക്കാൻ നമുക്ക് കഴിയണം. സുപ്രസിദ്ധ ഗ്രന്ഥകർത്രിയായ റിബേക്ക ബേർഡ് ഒരു വിദഗ്ധ ഡോക്ടറായിരുന്നു. ഹൃദ്രോഗബാധിതയായി അവർക്ക് അങ്ങേയറ്റം ക്ഷീണം പറ്റി. ഇനിയും ഒരറ്റാക്കിനെ അതിജീവിക്കുക അസാധ്യമാകിയാൽ തന്റെ കാര്യങ്ങളെല്ലാം ശരിപ്പെടുത്തിക്കൊള്ളാൻ സഹപ്രവർത്തകരായ ഡോക്ടർമാർ അവരോട് പറഞ്ഞു. അതൊരു മുന്നറിയിപ്പായിരുന്നു. പക്ഷേ ദൈവം വെറും സങ്കല്പമല്ലെന്ന് ബോധ്യമാകുന്നതിനുള്ള മുഖാന്തിരമായി ആ മുന്നറിയിപ്പ് പരിണമിച്ചു. ദൈവത്തിന്റെ അപ്രമേയ ശക്തിയെ എത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം അവരുടെ വിശ്വാസം മാനുഷികമായ പരിമിതികൾക്കപ്പുറത്തേക്ക് പറന്നുയർന്നു. ഫലമോ, ഡോക്ടർമാർ അസാധ്യമെന്നു പറഞ്ഞ ആ ഹൃദ്രോഗം അവരെ വിട്ടുമാറി.
2: ഇതുവരെ നമ്മൾ കേട്ടത് നുറുങ്ങുകൾ. ദൈവവിശ്വാസം ഇൻഷുറൻസ് പോളിസിയല്ല. ടി ചാണ്ടിയുടെ രചനക്ക് മൻസൂർ മണ്ണാർക്കാടിന്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: നമ്മളെത്തി നിൽക്കുന്നത് അസ്മാ ഉൽ ഹുസന എന്ന പ്രോഗ്രാമിലാണ്. അബ്ദുറഊഫ് അൽ ഹക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആറടിസ്ഥാനം എന്ന ഒരു ടൈറ്റിലാണ് അദ്ദേഹം നമ്മോട് സംവദിക്കുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചിരുന്നത്? മാഷാല്ലാ, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ. അള്ളാഹുവിൻ്റെ നാമങ്ങൾ വിശിഷ്ടമാണ്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവാണ് ഏറ്റവും മഹത്വമേറിയത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ശരി, ഇനി അതിൽ അടിസ്ഥാനപരമായി ഒരു ആറ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഈ ആറ് കാര്യങ്ങൾ ബേസിക്കാണ്. ബേസിക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. ഈ ആറ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം എന്നുകൂടി പഠിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ നാമങ്ങൾ അത് മഹത്വമേറിയതാണ് എന്നതാണ്. ഏറ്റവും മഹത്വമേറിയ നാമങ്ങളാണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅറാഫിലെ 180-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് വിശിഷ്ടമായ മഹത്വമേറിയ നാമങ്ങളുണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം മഹത്വമേറിയതാണ്. എന്താണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം? മഹത്വമേറിയതാണ്, ഹുസ്നയാണ് എന്നതാണ് ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ടത്. ഇനി രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ മുഴുവൻ ഒരു വിശേഷണമുണ്ട്. അള്ളാഹു അലീം എന്ന് പറയുമ്പോൾ അള്ളാഹു എല്ലാം അറിയുന്നവൻ, അൽ ഇൽമ് എന്ന വിശേഷണം അതിലുണ്ട്. അള്ളാഹു റഹ്മാനാണ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന് റഹ്മാൻ എന്ന് പറയുന്ന നാമമുണ്ടല്ലേ. നമ്മളെവിടെ പഠിച്ചത്? സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ ഉണ്ടല്ലേ. മാഷാല്ലാ, സൂറത്തുൽ ഫാത്തിഹയിൽ അർ റഹ്മാനുർ റഹീം എന്ന് നമ്മൾ പാരായണം ചെയ്യും. ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യും നിസ്കാരത്തിൽ നിർബന്ധമായിക്കൊണ്ട്? 17 തവണ നമ്മൾ പാരായണം ചെയ്യും അല്ലേ. ഓക്കെ, ഒരു ദിവസം സൂറത്തുൽ ഫാത്തിഹ നമ്മൾ 17 തവണ നിർബന്ധമായും പാരായണം ചെയ്യും. പിന്നെ അതിനുശേഷം പിന്നെ സുന്നത്തുകളുണ്ട്, ഓക്കെ, അതല്ലാത്ത സമയങ്ങളിൽ പാരായണം ചെയ്യും. എന്നാൽ നിർബന്ധമായി നമ്മൾ അർറഹ്മാനുർ റഹീം എന്ന് 17 തവണ ഒരു ദിവസം പാരായണം ചെയ്യും. അപ്പോൾ അതിലെ ആ റഹ്മാൻ എന്ന നാമത്തിൽ റഹ്മത്ത് എന്ന വിശേഷണമുണ്ട്. അതാണ് നമ്മൾ രണ്ടാമതായി പഠിച്ചത്. എല്ലാ അള്ളാഹുവിൻ്റെ നാമങ്ങളിലും അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമുണ്ട് എന്നത് എന്താണെന്ന് പറഞ്ഞു നോക്കിയ എല്ലാവരും. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളിലും ഒരു വിശേഷണം അടങ്ങിയിട്ടുണ്ട് എന്നത് രണ്ടാമത്തെ അടിസ്ഥാനപരമായ കാര്യമാണ്. ഇനി മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലില്ലേ? നിങ്ങളൊക്കെ പ്രാർത്ഥിക്കലില്ലേ? എപ്പോഴൊക്കെയാ പ്രാർത്ഥിക്കൽ? രാത്രി സുബഹിൻ്റെ മുമ്പ് എണീറ്റ് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പ്രത്യേകമായി അള്ളാഹു ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വരും ഒന്നാം ആകാശത്തിലേക്ക്, എന്നിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ, നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കാൻ അള്ളാഹു തയ്യാറാണ്, അതിന് ഉത്തരം ചെയ്യാൻ അള്ളാഹു തയ്യാറാണ്, തയ്യാറായി നിൽക്കുന്ന പ്രത്യേകമായ സമയമാണ് പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥിക്കലുണ്ടോ? ആ ഇൻഷാ അല്ലാ, ആ സമയങ്ങളിൽ രാത്രിയിൽ ഒരല്പനേരം എണീറ്റ് നേരത്തെ എണീറ്റ് റബ്ബിനോട് പ്രാർത്ഥിക്കണം. അതല്ലാത്ത മറ്റു പ്രാർത്ഥനകൾ സ്വീകരിക്കുന്ന സമയമുണ്ട്. നമുക്ക് എന്താവശ്യമുണ്ടെങ്കിലും എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കാം. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ ആദ്യം പറഞ്ഞുകൊണ്ട് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണം. ഉദാഹരണത്തിന്, എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നറിയോ? നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കുക? അള്ളാഹു നീ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്നാണ് പ്രാർത്ഥിക്കുക സാധാരണ, അല്ലേ? അല്ലെങ്കിൽ അള്ളാഹു മഗ്ഫിർലി, അള്ളാഹു എൻ്റെ പാപങ്ങളെ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കും, അല്ലേ? എന്നാൽ പാപങ്ങൾ പുറത്തു നൽകുന്ന റബ്ബേ, നീ എൻ്റെ പാപങ്ങളെ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. പാപം പൊറുക്കുന്നവൻ അള്ളാഹുവാണ്, ഗഫൂറായ അള്ളാഹുവാണ്, ഗാഫിറുദ്ദംബ് പാപങ്ങൾ പൊറുക്കുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ ഇതുപോലെ അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും അതിനുത്തരം ചെയ്യുകയും ചെയ്യും എന്നതിൽ സംശയമില്ല. അതിന് കൂടുതൽ കാരണമാകുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കലാണ്. ഇനി നാലാമത്തെ അടിസ്ഥാനപരമായ കാര്യം, അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ വിഷയത്തിൽ അതിക്രമം ചെയ്യാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അഅ്റാഫിൻ്റെ 80-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയജ്സൗന മാ കാനൂ യഅമലൂൻ. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അതിക്രമം പ്രവർത്തിക്കുന്നവർക്ക് വേദനാജനകമായ ശിക്ഷ ഉണ്ടാകും എന്നതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. അവരെന്താണോ പ്രവർത്തിച്ചത് അതിനുള്ള പ്രവർത്തന ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അതിക്രമം ചെയ്യുക എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്കറിയോ, അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അതിക്രമം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ അർത്ഥം ശരിയായ രൂപത്തിൽ ഉൾക്കൊള്ളാതിരിക്കുക, അല്ലെങ്കിൽ ആ അർത്ഥത്തെ ശരിയായ അർത്ഥത്തിൽ നിന്ന് തെറ്റിക്കുക, അതല്ലെങ്കിൽ ദുർവ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ നിഷേധിക്കുക. ഇതൊക്കെ എന്താണ്? അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ദുർവ്യയം നടത്തുന്ന അല്ലെങ്കിൽ അതിക്രമം കാണിക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനിലും സുന്നത്തിലും വന്ന നാമങ്ങളെ കൃത്യമായി പഠിക്കുകയും അത് സ്വഹാബത്ത് മനസ്സിലാക്കിയ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി 5-ാമത്തെ കാര്യം, ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട പേരുകൾ മാത്രമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ട പേരുകൾ മാത്രം നമ്മൾ സ്വീകരിക്കണം. ചില ആളുകളൊക്കെ അള്ളാഹുവിന് മറ്റു പേരുകൾ നൽകിയിട്ടുണ്ടല്ലേ. ക്രിസ്ത്യാനികൾ അള്ളാഹുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ആ പിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് കൂടിയതാണ് ഒരു ഗോഡ് എന്ന അവരെ സങ്കല്പമാണ്. അപ്പൊ അള്ളാഹുവിനെ പിതാവ് എന്നവർ പറഞ്ഞു. എന്നാൽ പിതാവ് എന്ന നാമം ഖുർആനിലും സുന്നത്തിലും വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു നാമം നമ്മൾ പറയാൻ പാടില്ല. അതുപോലെ തന്നെ 6-ാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം എന്നുള്ളത്, അള്ളാഹുവിൻ്റെ പേരുകൾക്ക് സമമായി അല്ലെങ്കിൽ അള്ളാഹുവിന് സമമായി മറ്റൊന്നും തന്നെ ഇല്ല. ലോകത്ത് ഏത് സൃഷ്ടികളെടുത്തോ അതൊന്നും അള്ളാഹുവിന് സമമായതല്ല, അള്ളാഹുവിൻ്റെ പേരിന് പോലും കിടയൊത്തതല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവ സമീഉൻ ബസീർ. അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല, അള്ളാഹുവിന് സമമാകുന്ന ഒന്നുമില്ല. അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിനെ പോലെ എല്ലാം കേൾക്കാനും എല്ലാം കാണാനും ഒരാളുമില്ല. ചില ആളുകളൊക്കെ ഇപ്പം ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്, എല്ലാം കേൾക്കുന്നവൻ, ഹൃദയത്തിനുള്ളിലുള്ളത് അറിയുന്നവൻ ചില വ്യക്തികളാണ്, ചില ഔലിയാക്കന്മാരാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ അള്ളാഹു പറയാണ്, അള്ളാഹു കേൾക്കും പോലെ കേൾക്കാൻ ആർക്കും കഴിയില്ല, അള്ളാഹു കാണും പോലെ കാണാൻ ആർക്കും കഴിയില്ല. എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും എല്ലാം കാണുന്നവനും അത് ആരു മാത്രമാണ്? ആ അള്ളാഹു മാത്രമാണ് എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ ഇവിടെ പറയുന്നത്. മാത്രമല്ല മറ്റൊരായത്തിൽ അള്ളാഹു പറഞ്ഞത്, ഹൽ തഅലമു ലഹു സമീയ, അവന് പേരൊത്ത ഒരാളെ നിങ്ങൾക്ക് അറിയുമോ എന്ന് അള്ളാഹ് തന്നെ ചോദിക്കണം. അപ്പോൾ നമ്മൾ ആറ് കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചത്. ആറ് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോകൾ മുതൽ അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളെയും നമ്മൾ വ്യക്തമായി കുറച്ചൊരാഴത്തിൽ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊക്കെയും ആ ഒരു മനസ്സോടുകൂടി തയ്യാറായി ഇതിൻ്റെ ആദ്യാവസാനം നിങ്ങളെല്ലാവരും നമ്മോടൊപ്പം ഉണ്ടാകണം. അള്ളാഹുവിനെ കുറിച്ച് അറിയണം, അതനുസരിച്ച് ജീവിക്കണം, ആ നാമങ്ങൾ തേടുന്ന തേട്ടം നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ല അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാല്ലാ, അള്ളാഹുവിൻ്റെ നാമഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള വളരെ ഹൃദ്യമായ വിശദീകരണം നൽകുന്ന പീസ് റേഡിയോ ഹൈലൈറ്റ് പ്രോഗ്രാമാണ് അസ്മാഉൽ ഹുസ്ന. ഇന്നത്തെ അസ്മാഉൽ ഹുസ്നയിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആറടിസ്ഥാനം എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ അബ്ദുറൌഫ് അൽഹിക്കമി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: ഇനി നമ്മൾ ഒരു കഥ കേൾക്കുകയാണ്. അബ്ദുസലാം വീട്ടിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഷാഹിദയുടെയും ചിന്താലോകം എന്ന ഒരു ടൈറ്റിലുള്ള കഥ കാതോർക്കാം.
8: അജ്മലും കുഞ്ഞുപെങ്ങളും, അധ്യായം 16. ഷാഹിദയുടെ ചിന്താലോകം. അജ്മൽ മദ്രസ പാഠം വായിച്ചുകൊണ്ടിരിക്കെ ഷാഹിദ അടുത്തുപോയിരുന്നു. അജ്മൽ തന്റെ വരവ് അറിഞ്ഞില്ലെന്ന് മനസ്സിലായപ്പോൾ ഷാഹിദ് അവന്റെ പുറത്തു തലോടി. ഞാൻ വന്നത് മോനറിഞ്ഞില്ലേ? ഞാൻ വായിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയാണുമ്മ. ശ്രദ്ധിച്ചാണ് വായിക്കുന്നതെങ്കിൽ കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യം മനസ്സിലാവും. നന്നായി ശ്രദ്ധിക്കാതെ 10 വട്ടം വായിച്ചാലും പാഠം തലേ കയറൂല. ഉമ്മാക്ക് തന്നോട് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കി അജ്മൽ പുസ്തകമടച്ചുവെച്ചു. മോനെ, ഞാനും എന്തെങ്കിലും ജോലിക്ക് പോയാലോ ഒന്ന് ആലോചിക്കാം. ആ ആലോചന വിട്ടാളിമ്മ, അജ്മൽ പറഞ്ഞു. നമ്മൾ രണ്ടാളും കൂടി ജോലി ചെയ്താൽ കഷ്ടപ്പാട് വേഗം തീരും. അത് കേട്ട് അജ്മൽ ചിന്തയിലാണ്ടു. ഉമ്മ പറഞ്ഞത് കാര്യമാണ്, പക്ഷേ ഉമ്മയ്ക്കു പറ്റിയ ജോലി എന്താണ്? ഏതെങ്കിലും വീട്ടിൽ പാത്രം കഴുകാനും അടിച്ചുവാരാനും പോകാമെന്നല്ലാതെ കാര്യമായ പണിയൊന്നും ഉമ്മയെക്കൊണ്ട് ചെയ്യാനാകില്ല. വീട്ടുജോലിക്കാണെങ്കിൽ കൂലിക്കുറവും, പക്ഷെ വൈകുന്നേരമേ പണി തീരുകയുള്ളൂ. സഹപാഠിയായ സമീറിന്റെ ഉമ്മ വീട്ടുവേലക്കാരിയാണ്. 8 മണിക്ക് പണിക്കു പോയാൽ 6 മണിക്കാണ് അത്ര തിരിച്ചു വരിക. അപ്പോഴേക്കും വളരെ ക്ഷീണിക്കും. മദ്രസ വിട്ടുവരുമ്പോഴും സ്കൂൾ വിട്ടുവരുമ്പോഴും ഉമ്മ വീട്ടിലുണ്ടാവില്ല. ഉമ്മ, നമുക്ക് ഞാൻ അധ്വാനിക്കുന്ന കൂലി കൊണ്ട് ചെറിയ രീതിയിൽ അങ്ങ് ജീവിച്ചു പോകാം. ഞമ്മൾ 3 ആളും മാത്രമുള്ള കുടുംബല്ലേ. ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് കിട്ടും. ഡ്രസ്സാണെങ്കിൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. BPL-കാരായതുകൊണ്ട് കുറഞ്ഞ പൈസയ്ക്ക് അരിയും പഞ്ചാരയും കിട്ടും. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ നമ്മളെ ആട് പ്രസവിക്കൂലേ. കോഴികൾക്കും കുട്ടികളുണ്ടാവും. പുറമേ സ്കൂൾ പൂട്ടിയാൽ ഞാൻ സ്ഥിരമായി ജോലി ചെയ്യുകയും ചെയ്യും. ഉമ്മ ആടിനെയും കോഴികളെയും ഇന്നേയും സെൽവാനെയും നോക്കി ജീവിച്ചാൽ മതി. മകന്റെ സംസാരം കേട്ട് ഷാഹിദ് ചെറുതായൊന്ന് ചിരിച്ചു. ഇവന്റെ വർത്തമാനം കേട്ടാൽ ആള് വലുതായ മാതിരിയുണ്ട്. ഭാവിയെക്കുറിച്ച് കാഴ്ചപ്പാടും ഉത്തരവാദിത്തബോധവുമുണ്ട്. ഉമ്മ, എനിക്കും സെൽവക്കും കൂടി ഒരു മേശ വേണം, എഴുതാനും സാധനങ്ങൾ വെക്കാനും. എന്നാലേ ഒരു സുഖമുണ്ടാകുള്ളൂ. സ്കൂളിൽ ഞാൻ 7-ൽ എത്താൻ പോവല്ലേ. അപ്പോൾ കുറേ ഹോംവർക്കുണ്ടാകും. അതൊക്കെ കണ്ടിട്ടാ ഞാൻ കൂടി ജോലിക്ക് പോകട്ടെയെന്ന് ചോദിച്ചത് മോനെ, ഷാഹിദ പറഞ്ഞു. സ്കൂളും മദ്രസും വിട്ടുവരുമ്പം ഉമ്മാനെ കണ്ടാൽ എനിക്ക് ചെറിയ കുട്ടികൾക്ക് അമ്പിളിമാമനെ കാണുമ്പോഴുള്ള സന്തോഷം പോലെയാ, അജ്മൽ പറഞ്ഞു. മകന്റെ മാതൃസ്നേഹവും അവനുപയോഗിച്ച ഉപമയും ഷാഹിദയുടെ മനസ്സിൽ പൂനിലാവു പരത്തി. മക്കൾ വലിയ സമ്പത്താണെന്ന് ഇസ്ലാം പറഞ്ഞത് എത്ര സത്യമാണ്! അതോടൊപ്പം അവർ ഒരു പരീക്ഷ കൂടിയാണ്. അള്ളാഹുവെ സ്നേഹിക്കുന്നവരും സൽസ്വഭാവമുള്ളവരുമായിരിക്കുമ്പോൾ മാത്രമേ മക്കൾ സമ്പാദ്യമായി തീരുകയുള്ളൂ. അവരെ അങ്ങനെയാക്കൽ മാതാപിതാക്കളുടെ കടമയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരീക്ഷയിൽ തോറ്റതുതന്നെ. ഉമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? എത്ര നേരായി ആലോചിച്ചു നിൽക്കണ്? അജ്മൽ ചോദിച്ചു. ആലോചനയാണ് കുഞ്ഞെ മനുഷ്യരെ ജീവിപ്പിക്കുന്നത്. നല്ല ചിന്തകൾ, നല്ല പ്രതീക്ഷകൾ എപ്പോഴും നമുക്ക് വേണം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു ഞാൻ. ഉപ്പ മരിച്ചപ്പോൾ എത്രയാണ് ഞാൻ ദുഃഖിച്ചത്! എങ്ങനെ നിങ്ങളെ പോറ്റുമെന്നായിരുന്നു ചിന്ത. ഖുർആൻ പരിഭാഷ വായിച്ചപ്പം എല്ലാ ദുഃഖത്തിനും പരിഹാരമായി. അജ്മലിന് ഉമ്മ വായിച്ച ആശയം അറിയാൻ തിടുക്കമായി. പ്രശ്നങ്ങൾക്ക് പരിഹാരവും മനസ്സിന് ആശ്വാസവും നൽകുന്ന ആ ഖുർആൻ വചനങ്ങൾ തനിക്കും പഠിക്കണം. അത് പറഞ്ഞുതരാൻ അവൻ ഉമ്മയോട് ആവശ്യപ്പെട്ടു. അതെല്ലാം ഞാൻ പിന്നീട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കുള്ള മേശയും ഭക്ഷണവും വസ്ത്രങ്ങളൊക്കെ പടച്ചോന്റെ ഖജനാവിലുണ്ട്. ആർക്കെപ്പോൾ എത്ര കൊടുക്കണമെന്ന് പടച്ചോൻ തീരുമാനിക്കും. നമ്മൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അവൻ തന്നതിൽ സന്തോഷിക്കുക. ഇത് ഞാൻ ഖുതുബയിൽ കേട്ടിട്ടുണ്ടുമ്മ. ഉമ്മാക്ക് ഇതൊക്കെ നന്നായി അറിയാമല്ലോ. ഉമ്മാക്ക് മദ്രസയിൽ ടീച്ചറാവാൻ പറ്റും. അജ്മലിന്റെ സംസാരത്തിൽ സാന്ദർഭികമായി വന്ന ഈ വാക്ക് ഷാഹിദയുടെ മനസ്സിലൊരു പുതിയ വെളിച്ചമായി. ഒരിക്കലും തന്റെ ചിന്തയിൽ വരാത്ത ആശയമാണ് മകനിൽ നിന്ന് കേട്ടത്. അവൾ വീണ്ടും ചിന്തയിലാണ്ടു.
2: മഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് കഥ പറയാം പ്രോഗ്രാമാണ്. ഷാഹിദയുടെ ചിന്താലോകം, അജ്മലും കുഞ്ഞുപെങ്ങളും 16-ാം ഭാഗം, അബ്ദുസ്സലാം വീട്ടിയുടെ അവതരണമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: മഷാല്ലാ, നമ്മുടെ എപ്പിസോഡ് റേഡിയോ വൈബ്സ് അതിൻ്റെ സമയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ദൃശ്യം പ്രോഗ്രാമിലേക്കാണ്. ഇന്ദ്രപ്രസ്ഥത്തിലെ കാഴ്ചകൾ എന്ന ഒരു വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഇബിനി അലി അടത്തനാട്ടുകരയും സിബഹത്തുള്ള മടത്തൊടിയുമാണ്.
9: പീസ് റേഡിയോ ദൃശ്യം പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഡൽഹിയുടെ തുടക്കം, യാത്ര ചിലവുകൾ, പ്രധാനപ്പെട്ട ചില കാഴ്ചകൾ ഒക്കെയാണ് നമ്മൾ അനുഭവിച്ചത്. നമുക്ക് വീണ്ടും യാത്രകളിലേക്ക് പ്രവേശിക്കാം. യാത്രയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ കൂടെയുള്ളത് ഇടത്തനാട്ടുകര സ്വദേശി സിബ്ഗത്തുള്ള മടത്തൊടിയാണ്. നമുക്ക് ആരംഭിക്കാം. കുറേ അമ്പലങ്ങളും അതുപോലെ സ്ഥാപനങ്ങളും ഒക്കെ ആ പരിസരത്തുണ്ട്, മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. ഒന്ന് പറയാമോ?
10: കുത്തബ്മിനാറിൻ്റെ അവിടുന്ന് മടങ്ങി വരുമ്പോൾ നമുക്ക് പിന്നെ കാണാൻ പറ്റുന്ന ഒരു ഇതാണ് ലോട്ടസ് ടെമ്പിള്. ലോട്ടസ് ടെമ്പിള് എന്ന് പറയുമ്പോൾ അത് ബഹായി ക്ഷേത്രം എന്നാണ് അതിന് പറയുന്നത്. ബഹായി വിശ്വാസക്കാരുടെ ഒരു ക്ഷേത്രമാണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ നല്ല ഒരു താമര വിരിഞ്ഞ് നിൽക്കുന്നത്, പകുതി വിരിഞ്ഞ് മാറി ഉള്ള ഒരു ഇതാണ്. അതിനാണ് ലോട്ടസ് ടെമ്പിൾ തന്നെ അതാണ് പേരന്. അതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ നമ്മളെ ക്യൂ ഒക്കെ നിന്നിട്ട് നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ്, നല്ല ചെക്കിങ്ങോ ഒക്കെ കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പ്രവേശിക്കും. പക്ഷെ ഉള്ളിൽ പ്രശ്നം ഒന്നുമില്ല. ഉള്ളിൽ വിശാലമായിട്ടുള്ളൊരു ഹാള്, ആ ഹാളിൽ നമ്മൾ ചെന്നിരിക്കുക, 5-10 മിനിറ്റ് എല്ലാവരും ഇരിക്കുക, ആരും ഒരു ശബ്ദമല്ല, ഒന്നുമില്ല. ആളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ 100 ആളോ അല്ലെങ്കിൽ 1000 ആൾ കയറിയാലും പിൻ ഡ്രോപ്പ് സൈലൻ്റാണ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആൾക്കും അത്രയും മനോഹരം, അത്രയും നിശബ്ദമായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കണം, എൻ്റെ ഒരു സുഖമാണ്. അതാണ് ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ ഒരു പ്രത്യേകത. അവിടെ ചിലർ ചെന്ന് വിളിച്ചാൽ പിന്നെ പോരൂല, കുറച്ച് ചെയ്യട്ടെ എന്നറിയാം.
9: ഒരു ശാന്തത,
10: ഒരു ശാന്തത, ആ ശാന്തത ഫീൽ ചെയ്യാനാണല്ലോ ചിലപ്പോൾ ഒരു സുഖം. പ്രത്യേകിച്ച് യാത്ര ചെയ്തിട്ടൊക്കെ നോക്കുമ്പോൾ അത്രയും സുഖമുള്ള ഒരു ഇതാണ്. അതാണ് അതിൻ്റെ അവിടെ ചിലപ്പോൾ അവർ പുറത്തുനിന്നൊരു ക്ലാസ് എടുക്കുന്നുണ്ട്, അവരുടെ മതത്തിനെ കുറിച്ച് പുറത്തുനിന്ന് ക്ലാസ് എടുക്കുന്നത്. ഉള്ളിൽ ഒരു ശബ്ദവും കാര്യങ്ങളും ഒന്നുമില്ല.
9: ഒരു ധ്യാനത്തിലെന്ന പോലെ സമാധാനപരമായി കുറേ നേരം ഇരുന്ന് ആശ്വസിച്ചിട്ട് പോരാ.
10: അതാണ് ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ ഒരു സുഖം. ആ യാത്രയിലൊന്ന് ഇരുന്നാൽ അതൊരു സുഖം തന്നെ.
9: അതിൻ്റെ നിർമ്മാണത്തിൽ ആധുനിക രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെയാണ്. പണ്ടത്തെ ഉള്ള ഒരു പൈതൃകമല്ല, പുതിയ കെട്ടിടമാണ്.
10: പുതിയ കെട്ടിടമാണ്, അതായത് പിന്നെ ഒരു പിന്നെ പുതിയ തരത്തിലുള്ള ആധുനിക നിർമ്മാണത്തിൻ്റെ ഒരു ഇതൊരു പട്ടാണ്. പക്ഷേ അതിമ്പോൾ പുരാണികമായിട്ടൊന്നും ചേർത്ത് വെച്ചിട്ടില്ല. നേരെ കുറച്ച് ഇപ്പുണ്ടാകുന്ന രണ്ടും
9: സമ്മിശ്രമാണ്.
10: അതന്നെ. പിന്നെ നമ്മൾ താമസിക്കുന്നത് ഇപ്പോൾ ന്യൂഡൽഹിയിലാണല്ലോ. ന്യൂഡൽഹിയിൽ നിന്ന് നമുക്ക് ഏറ്റവും ഷോപ്പിങ്ങിന് പോകാൻ പറ്റിയ സ്ഥലവും പിന്നെ ഡൽഹിയിലെ ഏറ്റവും പ്രധാന വ്യാവസായിക കേന്ദ്രമാണ് ഈ കൊണാട്ട് പ്ലേസ് എന്ന് പറയുന്ന സ്ഥലം. കൊണാട്ട് പ്ലേസിൽ ചെന്ന് ഇതേപോലെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ശരിക്കും നമുക്ക് ന്യൂഡൽഹിയിൽ നിന്ന് നടന്ന് ഈ സ്ഥലത്ത് നിന്ന് നമ്മൾ താമസിക്കുന്ന ഏരിയ പഹാഡ്ഗഞ്ച് എന്നാണ് പറയാം. ന്യൂഡൽഹിൻ്റെ ഓപ്പോസിറ്റ് ലീസാണ് പഹാഡ്ഗഞ്ച്, പഹാർഗഞ്ച് എന്ന് പറയും. ഈ പഹാർഗഞ്ച് നമുക്ക് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ, അത്രയും കുറച്ച് നടന്നു പോയാൽ മതി. അവിടെ ചെന്നാലും അവിടെ ചെല്ലുമ്പോൾ നല്ല വൈകുന്നേരങ്ങളൊക്കെ ആകുമ്പോൾ വലിയ കലാപരിപാടികളുണ്ടാവും ഈ കൊണാട് പ്ലേസിൽ. കൊണാട് പ്ലേസ് പറഞ്ഞാൽ അതിൽ വലിയൊരു ഗ്രൗണ്ടും ഗ്രൗണ്ട് മുകളിൽ നമുക്ക് കാണും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പാലിക ബസാർ എന്നറിയും, അണ്ടർഗ്രൗണ്ടിൽ ഷോപ്പിംഗ് സെൻ്ററാണ്.
9: ഫേമസാണ്
10: വളരെ വലിയ ഫേമസാണ്. അതിൻ്റെ അടിയിൽ വേറൊരു സൈഡിൽ പാർക്കിംഗാണ്. വണ്ടികൾ നമ്മൾ അങ്ങനെയാണ് പോകണേ, പിന്നെ നമ്മൾ വണ്ടികൾ കാണില്ല. ആ വണ്ടികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടോ. ഒരു സൈഡിൽ പാർക്കിങ് അതിൻ്റെ തന്നെ മറുഭാഗം, മറുഭാഗ വശത്ത് നമുക്ക് കാണുന്നത് ഷോപ്പിംഗ് സെൻറ്റർ. നല്ല തിക്ക് ഷോപ്പിംഗ് സെൻറ്ററാണ്. ചെറിയ ചെറിയ ഷോപ്പുകളാണ് ചോദിച്ചും കൊണ്ട് ഏറ്റവും നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ഫോറിൻ സാധനങ്ങൾ കിട്ടുകയറില്ല. ഇന്നത്തെ ആധുനിക മാർക്കറ്റിലാണെങ്കിൽ മൊബൈലിൻ്റെയൊക്കെ കുത്തകയാണ് അതിൻ്റെ ഉള്ളിൽ എന്നാൽ ഏത് സാധനം വേണമെങ്കിലും കിട്ടും. അത്രയും വലിയ ഷോപ്പിംഗ് മാളാണ്.
9: എല്ലാ ഐറ്റംസും കിട്ടും അതോ ഏതെങ്കിലും പ്രത്യേക ഐറ്റംസും?
10: അല്ല, എല്ലാ ഐറ്റംസും കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ വെജിറ്റബിൾസ് അങ്ങനെ അല്ലാത്ത നമ്മൾ ഈ പിന്നെ കോസ്മെറ്റിക്സ്
9: ഇലക്ട്രോണിക്സ്
10: ആൻഡ് കോസ്മെറ്റിക്സ്
9: ഡ്രസ് മെറ്റീരിയൽ

0: ഈ ഡൽഹിയിലെ പല ഭാഗത്തുനിന്നും ഇതുപോലെ ബസ്സുകൾ വന്നിറങ്ങാനും വണ്ടികൾ കൊണ്ടു നിർത്താനും, പിന്നെ ഏറ്റവും വലിയ വ്യവസായ കേന്ദ്രം തന്നെ അതന്നെ, പിന്നെ ഏറ്റവും വലിയ ബാങ്കുകളുടെ ഹൈ ലെവൽ ഹോട്ടലുകൾ, വലിയ കെട്ടിടങ്ങൾ ഒക്കെ
1: ബിസിനസ്
0: സെന്ററാണ്, അതാണ് കൊണാട്ട് പ്ലേസ്.
1: മെട്രോയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല നമ്മൾ.
0: മെട്രോയിൽ നമ്മൾ പിന്നെ ഡൽഹിയിൽ മെട്രോ ഫേമസ് ആണ്. ഡൽഹി മെട്രോ എന്ന് പറഞ്ഞാൽ മെട്രോ എന്ന് പറഞ്ഞാലും ഭയങ്കര ഫേമസ് ആണ്, ഭയങ്കര റഷുള്ള ആണ്. നമ്മൾ ഈ ഇപ്പോൾ നമുക്കൊരു അക്ഷരധാം എന്ന് പറഞ്ഞിട്ടൊരു ക്ഷേത്രമുണ്ട്. അവിടേക്ക് പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ താമസിക്കുന്ന ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഒരു മെട്രോ ഇതുണ്ട്, സ്റ്റേഷനുണ്ട്. അവിടെ ചെന്നിട്ട് നമുക്കൊരു ടോക്കൺ എടുത്തിട്ട് നമുക്ക് ഉള്ളിൽ കയറാം. മെട്രോയിൽ കയറിയാണ് നമുക്ക് നോയിഡ എന്ന് പറയും, എൻ്റാണ് ഡൽഹിയിലെ
1: ബിസിനസ് സ്ഥാപനങ്ങൾ
0: സ്ഥാപനങ്ങൾ അതുപോലെ ഫാക്ടറികളുടെ ഒരു സെൻ്ററാണ് ഫാക്ടറികളുടെ. അവിടെ അവിടെ അവിടെ പോയിട്ട് നമുക്ക് അവിടെ പോണ വഴിയിലാണ് ഈ അക്ഷർധാം എന്ന് പറഞ്ഞ അക്ഷയധാം എന്ന് പറഞ്ഞ ക്ഷേത്രം. അതിപ്പോൾ ഒരു ഡൽഹിയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ കാണാനുണ്ട്. അത് ഈ പറഞ്ഞ പോലെ തന്നെ യമുനാ നദിയുടെ തീരത്തിൻ്റെ ആയിട്ട് വരുന്നത് ആ ക്ഷേത്രം. അതിലും പിന്നെ ഗ്രൗണ്ടും കാര്യങ്ങളും പൂന്തോട്ടങ്ങളും എല്ലാം ഉള്ള ഇതാണ്. ഭയങ്കര സ്ട്രിക്റ്റാണ്, ഉള്ളിൽ കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എങ്കിലും ആധുനികതയുടെ ഏറ്റവും ഇതായിട്ടുള്ള അതുപോലെ പൗരാണികതയോടും കൂടി ചേർന്നിട്ടുള്ള ഒരു പിന്നെ ക്ഷേത്രമാണ്. ഒരുപാട് കാണാനുമുണ്ട്, കുറേ സമയം ചെലവഴിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്.
1: രാജ്കട്ട് പറഞ്ഞില്ല നമ്മൾ,
0: ഗാന്ധിജിയുടെ സമാധി രാജ്കട്ടിൽ.
1: അതെ.
0: അതും പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോരുമ്പോൾ, അതായത് ഈ നമ്മുടെ ചെങ്കോട്ട പിന്നെ ജമാ മസ്ജിദ് പറഞ്ഞല്ലോ, ജമാ മസ്ജിദിൻ്റെ ബാക്ക് സൈഡ് കൂടിയാണ് രാജ്കട്ടിൽ വരുന്നത്. അത് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം നമ്മളെ ഈ ബഹായി മന്ദിരം പറഞ്ഞല്ലേ ഞാൻ, ലോട്ടസ് ടെമ്പിൾ, ലോട്ടസ് ടെമ്പിളിൽ നിന്ന് നമ്മൾ മടങ്ങിപ്പോകുന്നത് ഈ രാജ്കട്ടിലേക്കാണ് മടങ്ങിയത്. അപ്പോൾ അതിലൊരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഡൽഹിയുടെ എല്ലാ ഭാഗങ്ങളും ഈ ഒരു ഒറ്റ യാത്രയിൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. അതിന് ഇടയിലെ നല്ല തെരുവോരങ്ങളും അതുപോലെ തന്നെ കുറച്ച് ഡൗൺ ആയിട്ടുള്ള തെരുവോരങ്ങളും ചേരികളും എല്ലാം ടച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ രാജ്കട്ടിലേക്ക് പോകുന്നത്. രാജ്കട്ടിലാണ് നമ്മൾ മഹാത്മാഗാന്ധിയുടെ സമാധി സംസ്കാരം നടന്ന സ്ഥലം. അവിടെ എപ്പോഴും ഒരു പ്രത്യേക ഏരിയയിലൊരു ഇത് തറ കെട്ടിയിട്ടുണ്ടായിട്ടുണ്ട് മാർബിളിൽ, അതിലെപ്പോഴും ഒരു ജ്യോതി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡാണ് ശാന്തിവനം എന്നറിയും, അതിൻ്റെ ബാക്ക് സൈഡ് അങ്ങനെ തുടർന്ന് പോവുകയാണത് ശാന്തിവനം. അതിൻ്റെ ആ ശാന്തിവനത്തിലാണ് നമ്മൾ ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അതുപോലെ നെഹ്റു, അതിൻ്റെ അങ്ങനെ രാഷ്ട്രീയ സാമൂഹിക പ്രശസ്തിയുള്ള ആളുകളൊക്കെ അടക്കം ചെയ്തിട്ടുള്ളത് ആ ഭാഗത്താണ്. അതിൻ്റെ ഈ എൻഡ് ചെല്ലു എത്തുന്നത് യമുനാ നദിയിലാണെന്ന് പറയുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിൽ ചെന്ന ഇഷ്ടംപോലെ കാഴ്ചക്കാരും എൻ്റർടൈൻമെൻറ്റിലുകളും നമുക്ക് പിന്നെ വിസിറ്റേഴ്സിന് കുറേ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊക്കെയുള്ള നല്ലൊരു സ്ഥലമാണ് രാജ്കട്ട്.
1: ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അവിടെ ഉണ്ട്. അതിൽ പ്രധാനമാണ് രാഷ്ട്രപതി ഭവൻ.
0: രാഷ്ട്രപതി ഭവൻ, രാഷ്ട്രപതി ഭവനും പിന്നെ പാർലമെൻ്ററി, അതൊക്കെ ഒരൊറ്റ ഒരു റൗണ്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു റൗണ്ടിൽ നമുക്ക് നടന്നോ ഒക്കെ അവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്താൽ നമുക്ക് ചെയ്യാവുന്ന ഒന്ന് രാഷ്ട്രപതി ഭവൻ, അതുപോലെ തന്നെ പാർലമെൻ്ററി മന്ദിരം, അതുപോലെ തന്നെ പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ മറുഭാഗത്ത് കാണുന്ന സുപ്രീം കോടതി, റിസർവ് ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, പിന്നെ അതുപോലെ നമ്മളെ പഴയ റേഡിയോസ് നിലയം, ഇതൊക്കെ ആ ഒരു ഇതിൽ പെട്ടതാണ്. ഇന്നിപ്പോൾ നമ്മൾ റേഡിയോയിൽ ഇരിക്കുമ്പോഴും അത്രയും കാലം മുന്നേ നൂറുകണക്കിന് കൊല്ലം മുമ്പ് തന്നെ അവിടെ റേഡിയോ സ്റ്റേഷനൊക്കെ ഉണ്ടെന്ന് പറയണേ. ആ റേഡിയോ സ്റ്റേഷനൊക്കെ ആ ഭാഗത്തുള്ള ഉള്ളതാണ്. പിന്നെ നമുക്ക് പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഏത് ഭാഗത്തു നിന്ന് നമ്മൾ പോകണമെന്ന് വെച്ചാൽ ആ ഭാഗത്തെ എം പിയുടെ ഒരു എഴുത്തുണ്ടായാൽ മതി.
1: താങ്കൾ പോയിട്ടുണ്ടോ?
0: ഞാൻ പോയിട്ടുണ്ട്, ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാനവിടെ പോണ സമയത്ത് നമ്മളെ എം പി രാജേഷിൻ്റെ ആ കാലഘട്ടത്തിലാണ്,
1: പാലക്കാട് എം പി,
0: പാലക്കാട് എം പി, പാലക്കാട് എം പി രാജേഷിൻ്റെ ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തുണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ വേറെ ഒന്ന് രണ്ടായിരുന്നുണ്ടായിരുന്നു. അവർ അവിടെ ആ അവിടെ സെക്രട്ടറി ആളുകൾ വിളിച്ചിട്ട് വന്നു. ഒരു സെക്രട്ടറികൾ നമുക്ക് വേണ്ടി നമ്മളെ എല്ലാ സ്ഥലവും കൊണ്ടുപോയി കാണിച്ചു തരും. പാർലമെൻറ്റിൻ്റെ ഭാഗത്ത് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കാണാം. പിന്നെ കുറച്ച് പുറത്ത് വന്നാൽ രാജ്യസഭാ ഹാളിൽ പോകാം, ലോകസഭാ ഹാളിൽ പോവാം. അതൊക്കെ കഴിഞ്ഞ് കണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഏറ്റവും നല്ല ഒരു എൻ്റർടൈൻ ഒരു ജോളി എന്നുള്ളത് അവരുടെ ഭക്ഷണം കഴിക്കുന്നൊരു ക്യാൻറ്റീൻ ഉണ്ട്. ആ ക്യാൻറ്റീനിൽ വെച്ച് നമുക്ക് ഫുഡ് കഴിക്കാം.
1: VVIP ക്യാൻറ്റീൻ.
0: യെസ്, VVIP ക്യാൻറ്റീൻ ആണെങ്കിൽ തന്നെ വളരെ ചെറിയ പൈസക്ക് നമുക്ക് ആ ഭക്ഷണമൊക്കെ കിട്ടുന്നില്ലാണ് അവിടുത്തെ ഒരു പ്രത്യേകത. നമുക്ക് സൗകര്യം നല്ല ചെക്കിങ്ങും കാര്യമൊക്കെയാണ്. ഒരു ഒരു പേപ്പർ പോലും സാധാരണ ഒരു വൈറ്റ് പേപ്പർ പോലും കൊണ്ടുപോകാൻ ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനത്തെ അത്രയും സ്ട്രിക്റ്റ് ആണ്.
1: സെക്യൂരിറ്റി

0: സെക്യൂരിറ്റി ടൈറ്റാണ്, ഭയങ്കര ടൈറ്റാണ്. പക്ഷേ എങ്കിലും നമ്മൾ എം പിയുടെ ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോയിട്ട് ഗാലറിയിലിരുന്ന് പാർലമെൻ്റ് വീക്ഷിച്ച് പോരാനുള്ള സൗകര്യങ്ങളുണ്ട്.
1: എല്ലായിടത്തും പ്രത്യേകിച്ചൊരു നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ, ഒരു പുതിയ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചില കാഴ്ചകൾ, നമ്മുടെ അനുഭവങ്ങൾ എന്താണ്? ഡൽഹിയിലെ ഭക്ഷണങ്ങൾ, കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രുചികൾ.
0: കേരളത്തിന് നമ്മളെ സംബന്ധിച്ച് മലയാളീസിന് പൊതുവെ ഒരു ഉണ്ട്, അത് ലോകത്തിൽ വേറെ അവർ
1: ചോറ് വേണമെന്നുള്ള
0: പോയാലും ചോറ് വേണം. അപ്പോൾ ഞങ്ങളിപ്പോൾ പിന്നെ എന്താണ്, സ്വിറ്റ്സർലാൻഡിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ മലേഷ്യയിൽ ചെല്ലുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ പിന്നെ ചൈനയിൽ ചെല്ലുമ്പോൾ, ചൈനയിലാണ് ഫുഡിൻ്റെ ഏറ്റവും പ്രശ്നങ്ങളുള്ള സ്ഥലം.
1: പക്ഷേ പാമ്പും ചെയ്യാറില്ല.
0: അപ്പോൾ ചൈനയിൽ ചെല്ലുമ്പോഴും മലയാളി പറയില്ല, എന്താ ഓക്കെ എനിക്ക് ഉച്ചക്ക് ചോറും സാമ്പാറും വേണം കേട്ടോ,
1: രണ്ട് വറ്റ്.
0: അപ്പോൾ ഈ നമ്മളെ ഈ കേരളത്തിൽ നിന്ന് പോകുന്ന എല്ലാ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും, അല്ലെങ്കിൽ പിന്നെ ഈ പാക്കേജസും, പാക്കേജിൽ കൊണ്ടുപോകുന്ന ആളുകളും ഒരു നമ്മൾക്ക് സൗകര്യത്തിനനുസരിച്ച് ചോറ് ശരിയാക്കിയിട്ടുണ്ടാവും. പിന്നെ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ഏത് രാജ്യത്ത് നിന്നാലും നമ്മൾ അവിടുത്തെ ടേസ്റ്റ് ചെയ്യണമല്ലോ, അങ്ങനെയുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് താമസിക്കുമ്പോൾ പിന്നെ ഒരിക്കലും ഫുഡിൻ്റെ പ്രശ്നം വരുന്നില്ല. കാരണം രാവിലെ ഇഡ്ഡലി ദോശ കിട്ടും, അപ്പം തന്നെ ചോറ് കിട്ടും, അപ്പം തന്നെ പാർസല് ദോശ കിട്ടും, പിന്നെ പൊറോട്ടയും മീനും ഇറങ്ങി. കാരണം ഒന്നാമത് രാവിലെ 8 മണിക്ക് നമ്മൾ ദോശയും പൊറോട്ടയും ഇവിടെ നിന്ന് പുറത്ത് ചോറ് കഴിക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ അപ്പം തന്നെ അവിടെ നിന്ന് ചോറ് പാക്ക് ചെയ്തെങ്കാണ്ട്, മീൻകറിയും ചോറും സാധാരണ ചോറും മുരുകറിയൊക്കെ പാക്ക് ചെയ്തെങ്കാണ്ട് ഈ ഉച്ചക്ക് പിന്നെ ഡബ്ബാവാലകളുണ്ടല്ലോ,
1: കേട്ടിട്ടില്ലേ,
0: അവർക്ക് പാക്ക് ചെയ്ത് കൊടുക്കണതാണ്. കാരണം ഈ പിന്നെ സ്റ്റാഫ് പോകുമ്പോൾ അവർക്ക് ഈ മല ഈ കേരളത്തിൻ്റെ ഫുഡ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പാക്ക് ചെയ്തത് ആ സമയത്ത് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് ഡൽഹിയിലൊന്നും വെച്ചിട്ട് ഒരിക്കലും ഒരു ഫുഡിൻ്റെ പ്രശ്നങ്ങൾ വരുന്നില്ല. പിന്നെ അവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പൂരി, ഭാജി, ഇങ്ങനെയുള്ള ചപ്പാത്തി ഇതൊക്കെ ഒന്ന് കേരളത്തിൽ നമുക്ക് പൊതുവേ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഫുഡിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല നമ്മൾ പോവുകയാണെങ്കിൽ.
1: എല്ലാ സ്ഥലങ്ങളിലും വിസിറ്റേഴ്സിൻ്റെ ഒരു നല്ല സമയം ഉണ്ടാവും, ഏത് അവിടുത്തെ ഒരു സന്ദർശകർക്ക് ഏറ്റവും നല്ല ഒരു സമയം അതെന്താണ്? അവിടുത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ
0: ഡൽഹിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഒരു ഫെബ്രുവരിക്ക് ശേഷമാണ്. ജനുവരി ലാസ്റ്റ്, ഫെബ്രുവരിക്ക് ശേഷം പോയാൽ അത്യാവശ്യം ഒരു കുളിരനുഭവപ്പെടുന്നവർക്ക് കുളിരാകും. പിന്നെ ഏപ്രിൽ മെയ് ആകുമ്പോൾ അത്യാവശ്യം ചൂടുണ്ടാവും. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മളെ ഈ നാട്ടിലെ ഇതേ ഒരു കാലാവസ്ഥയായിരിക്കും. പിന്നെ ഒരു മഞ്ഞുകാലത്ത് പോയാച്ച ഭയങ്കര മഞ്ഞായിരിക്കും. അവിടുത്തെ മഞ്ഞിന് മരിക്കണ ആളുകൾ മരിക്കണ സ്ഥലങ്ങളാണ്,
1: മൈനസിലൊക്കെ എത്തുന്ന സമയം.
0: അതായത് ഡൽഹിയിലൊക്കെ ആളുകൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടില്ല, ആ തണുപ്പിന് ഒരിക്കലും നമ്മളൊരു മലയാളിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും,
1: താങ്ങാൻ പറ്റില്ല.
0: അതുകൊണ്ട് ഡിസംബർ നവംബർ ലാസ്റ്റ്, ഡിസംബർ ഫുള്ളായിട്ടും യാത്ര ഒഴിവാക്കുക. ജനുവരി ലാസ്റ്റ് മുതൽ ഫെബ്രുവരി മുതൽ, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് ഏപ്രിൽ മെയ് എന്ന് പറയുമ്പോൾ ലോകത്തെ എല്ലായിടത്തും ആണെങ്കിലും ഒരു വസന്തകാലത്തിൻ്റെ ഇതാണ്. അതുകൊണ്ട് നമുക്കെന്താ ഈ പൂക്കളും, ഇപ്പോൾ ഞാനീ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ രാഷ്ട്രപതി ഭവനാണെങ്കിലും പാർലമെൻറ്റ് എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ഗ്രൗണ്ട് പിന്നെ പുൽമൈതാനങ്ങളും പൂന്തോട്ടങ്ങളും ഉള്ള സ്ഥലമാണ് ഡൽഹി. അത്രയും പൂമൈതാനങ്ങളും പൂന്തോട്ടങ്ങളും ഉണ്ട്. അതുകൊണ്ട് അവരൊക്കെ പൂത്ത് നിൽക്കുന്ന സമയം വേണമെങ്കിൽ ഏപ്രിൽ മെയ് തന്നെ പോകണം. അതുകൊണ്ടാണ് ആ സമയം നമ്മൾ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത്. പോണല്ലോ,
1: 4-5 തവണ ഡൽഹിയിൽ പോയിട്ടുണ്ട്, ഇനിയും ദിവസങ്ങൾക്കുള്ളിൽ പോകാൻ നിൽക്കുകയാണ്. ഡൽഹി എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും കാണണം എന്ന് തോന്നുന്ന ഒരെണ്ണം പറയണമെങ്കിൽ ഏതാണ് പറയുക?
0: ഡൽഹിയിലെ ഓൺ ദി വേ ഞാൻ പറയുകയാണെങ്കിൽ അത് എനിക്ക് പറയാനുള്ളത് താജ്മഹലാണ്. താജ്മഹൽ ഞാൻ വീണ്ടും വീണ്ടും കാലത്തിൻ്റെ കവിളിൽ വീണ കണ്ണുനീരെന്നാണ് അതിനെ കവി വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഞാനിപ്പോൾ പോകുമ്പോഴും ആഗ്രയിൽ ഇറങ്ങിയിട്ടേ പോവുള്ളൂ. പിന്നെ ഡൽഹി തന്നെ മൊത്തത്തിൽ എനിക്ക് ഡൽഹി എല്ലായിടത്തും വീണ്ടും വീണ്ടും കാണണം എന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ഏറ്റവും എനിക്ക് സുഖം തോന്നുന്നത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പാലിക ബസാറില്ലേ, ആ പാലിക ബസാറിൽ ആ മുകളിലെ പുൽപ്പരപ്പിൽ പോയിട്ട് ഒരു മണിക്കൂറെങ്കിലും ഇരിക്കണം എന്നുള്ളതാണ് എന്നെ ഡൽഹിനെ എപ്പോഴും ആകർഷിക്കുന്നത്.
1: ഒരു ധ്യാനം, ശാന്തത,
0: നല്ല രസമാണ് അത്.
1: ജീവിതത്തിൻ്റെ ഒരുപാട് സമയം യാത്രയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്, ഒരുപാട് കാശും ചെലവഴിച്ചിട്ടുണ്ട്. ഒരു സ്വാഭാവികമായ ചോദ്യം, യാത്ര കൊണ്ട് എന്താണ് സിബ്ഗത്തുള്ളക്ക് കിട്ടുന്നത്?
0: യാത്രയിലെ അനുഭൂതി എന്ന് പറയുന്നത് അത് യാത്ര ചെയ്തിട്ട് ഏതൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്, നമ്മൾ യാത്ര പോകുന്ന ആളുകളല്ല തിരിച്ചു വരുന്നത്. നമ്മൾ ഒരുപാട് ടെൻഷനുകളും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും യാത്ര പോകാന്ന് പറഞ്ഞാൽ. യാത്രയിൽ ഞാനൊരു ലക്ഷ്യം വെച്ചിട്ടാണ് പോകലാണ്. അതായത് ഇപ്പോൾ അതിനുള്ള പൈസയും മറ്റൊന്നും നോക്കിയിട്ടല്ല, എന്തെങ്കിലും ചിലപ്പോൾ സ്വരൂപിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ വേറുള്ള ദേവിൽ നമ്മളൊരു അതിനൊരു പ്രത്യേക ഇൻകം കണ്ടെത്തിയിട്ട് ആ അതുകൊണ്ട് പോകണം. ഇപ്പോൾ ഡൽഹിക്ക് പോകണം, ഡൽഹിയിൽ ഇപ്പോൾ നമ്മളെന്താ ഈ യാത്രയിൽ ഒരു ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും യാത്ര പോകുമ്പോൾ ആളുകൾ അതിനെത്ര കോസ്റ്റ് ആകുമെന്ന് എന്നോട് ചോദിക്കൽ. പക്ഷേ ഞാൻ അതിന് ഒരിക്കലും അത്ര കോസ്റ്റ് ആകണില്ല. നമ്മളിപ്പോൾ സാധാരണ ഒരു ഇപ്പോൾ എടത്തനാട്ടുകരയിൽ നിന്ന് അല്ലെങ്കിൽ പാലക്കാട് നിന്ന് പെരിന്തൽമണ്ണിൽ നിന്ന് പിന്നെ മൈസൂർ പോയി ഒരു ഫാമിലിയിലോട്ട് പോയി തന്നെ അതേ ലാഘവത്തോടെ എനിക്ക് തോന്നുന്നു നമുക്ക് താജ്മഹൽ കണ്ടു വരാമെന്നില്ല. പക്ഷെ അത് അധിക ആളുകൾക്കും അറിയില്ല, പിന്നെ ഒറ്റക്ക് പോകുക എന്നുള്ളത് അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനിപ്പോൾ ഇപ്പോൾ അടുത്ത് എൻ്റെ ഒരു ഗ്യാങ് പോകുന്നുണ്ട്, ഒരു ഒരാൾക്ക് 6,000 rupees ഇവിടെ താജ്മഹൽ ഡൽഹി സന്ദർശിച്ച് തിരിച്ച് എല്ലാ ചെലവും കൊടുത്തു വരാന് 6,000.
1: കേരളത്തിലെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചീപ്പാണ്,
0: വളരെ ഇതാണ്. പക്ഷെ അത് ആളുകൾക്ക് അറിയില്ല. ആളുകളെന്ന് നമ്മൾ ഡൽഹി പോയി എന്ന് പറയുമ്പോൾ ഡൽഹി ഒരുപാട് പൈസ, അപ്പോൾ ഒക്കെ ഫ്ലൈറ്റിന് അങ്ങനെയാണ് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പാക്കേജിൽ ഒരാൾ സിംഗിളായിട്ടൊരാൾ പോകുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും അടുത്തിൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്നത് 6,000 rupees. അതിൽ താജ്മഹൽ ഉണ്ട്, ഡൽഹി സൈറ്റ് സീൻ കംപ്ലീറ്റ് ഉണ്ട്, അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് ഉണ്ട്, ലോഡ്ജിങ് ഉണ്ട്, 6,000 rupees. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ സ്വന്തം പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതും 6,000 വരില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 6,000 വരില്ല, ഒരു 4 rupees ഉണ്ടായാൽ മതി ഡൽഹി പോയി പോരാൻ. അതാണ് അത് അവനാൻ ഒരു എന്താണ് ഈ ലക്ഷ്യങ്ങളെന്നാണ്. നമ്മൾ യാത്രയിൽ എന്താ കിട്ടണമെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യം തന്നെ, യാത്രയിൽ നമ്മൾ കിട്ടുന്നത് യാത്രയിൽ കിട്ടുന്ന അസുഖം നമുക്കൊരു സ്ഥാനം സ്ഥലം വേണം. ഇപ്പോൾ നിങ്ങൾ പടുത്ത ആരോ കാശ്മീർ പോയാണല്ലേ, കാശ്മീരിൽ നിങ്ങൾക്ക് പോയിട്ട് പുറത്തിറങ്ങാനല്ല പറ്റിയിട്ടില്ല, തണുപ്പ് അല്ലേ. ഇപ്പോൾ മിനിഞ്ഞാന്ന് എൻ്റെ കൂട്ടുകാർ അവിടുന്ന് പിന്നെ എന്ത് കൂട്ടിയിരുന്നു, തുളിപ്പ് ഗാർഡനിലെ ഫോട്ടോ
1: ഇട്ടിട്ടുണ്ട്. മഞ്ഞ് മാത്രമായിരിക്കും
0: അല്ല, ഇപ്പോൾ മഞ്ഞൊന്ന് പുറത്തടിക്കും, മഞ്ഞൊന്ന് പുറത്തടിക്കും. 400-450 acres ആ ഒരു തുളിപ്പ് ഗാർഡൻ്റെ. അത് നമ്മൾ ഇപ്പോഴും പോയിട്ട് കാര്യമില്ല, തുളിപ്പ് പൂത്ത് വരുന്നുള്ളൂ. അത് ശരിക്കും ഒരു ഏപ്രിൽ ലാസ്റ്റിൽ പോയാലാണ് അത് ശരിക്കും കാണാൻ പറ്റും. അപ്പം തന്നെ ചിലപ്പോൾ നമ്മൾ ഊട്ടിയിൽ പോയ മാതിരി ചില സമയത്ത് നമുക്ക് മഴയായിരിക്കും, കാണാൻ പറ്റില്ല. ഇതിപ്പോൾ മഞ്ഞ് മൂടിയിട്ട് കാണാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കും ആ ഒരു പോയിന്റ് ആ ഒരു ത്രില്ല്
1: മഞ്ഞിന്റെ ഒരു അനുഭൂതി മാത്രമേ
0: അനുഭവത്തിൽ. പക്ഷെ എങ്കിലും അത് നമുക്ക് മുതലായി,
1: നമുക്കൊരു അനുഭവമാണ് അത്,
0: നമുക്കത് മുതലായി. പക്ഷേ നമ്മൾ ഇത്രയും പൈസ ചിലവാക്കി പോയിട്ട് മഞ്ഞ് മാത്രമായി കണ്ടുപോകുന്നു അല്ലല്ലോ. നമ്മൾ ഓരോ സംഗതികൾ കാണും, നമുക്ക് ഓരോ പ്രശ്നം. ഇപ്പോൾ ചൈന വന്മതിൽ കാണുമ്പോൾ നമ്മളതിനെ നമ്മൾ അനുഭവിക്കണം. അല്ലെ, ഈ പിരമിഡ്സ് കാണുമ്പോൾ നമ്മൾ ഇത്രയും പൈസ ചിലവാക്കിയിട്ട് വന്നിട്ട് ഇതാണോ കണ്ടതെന്ന് നമ്മൾ തോന്നരുത്. നമ്മൾക്കത് കാണുമ്പോൾ നമ്മളതിൻ്റെ ആ ഒരു വർഷം എത്രയോ വർഷം മുമ്പ് ഉണ്ടാക്കിയതാണെന്നും, അല്ലെങ്കിൽ ഇത്രയും
1: അധ്വാനം
0: പിരമിഡ്സൊക്കെ കണ്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല.
1: കാരണം
0: ടെക്നോളജി അതാണ് ടെക്നോളജി. ഇപ്പോൾ പെട്ടറെ കാണുമ്പോഴാണെങ്കിലും ഓരോന്ന് കാണുമ്പോൾ നിലവിൽ ഇന്ന് നമുക്ക് ചിലപ്പോൾ ഉണ്ടാക്കാം, പക്ഷേ ആധുനിക സൗകര്യങ്ങളുണ്ട്, അന്നതില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ പല എഴുത്തുകളിലും എഴുതിയിട്ടുണ്ട്, ഒന്നുകിൽ അന്ന് ഇതിന് വലിയ എന്തോ ടെക്നോളജി ഉണ്ട്, അത് മണ്ണുമറിഞ്ഞു പോയി, അല്ലെങ്കിൽ ആ മനുഷ്യന്മാർക്കൊക്കെ അമാനുഷികമായിട്ടുള്ള എന്തെങ്കിലും കഴിവുകളുണ്ടാവും. ഇത് രണ്ടും ഉറപ്പാണ്, അല്ലാതെ അത് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നമ്മൾക്കിപ്പോഴും അറിയാം.
1: നമ്മളിതുവരെ ഡൽഹിയിലൂടെയുള്ള യാത്രയിലായിരുന്നു ഒരുപാട് സ്ഥാപനങ്ങൾ, പൂന്തോട്ടങ്ങൾ, നിർമ്മിതികൾ എല്ലാം കണ്ട് ആസ്വദിച്ച് നമ്മുടെ ദൃശ്യം ഇവിടെ സമാപിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ അതിഥി എടത്തനാട്ടുകര സ്വദേശി സിബ്ഗത്തുള്ള മടത്തൊടിയാണ്. അദ്ദേഹം ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അത് അതിൽ പ്രധാനമാണ് ലോകാത്ഭുതങ്ങളിൽ കണ്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര. നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത എപ്പിസോഡുകളിലായി അദ്ദേഹത്തിൻ്റെ ലോകാത്ഭുതങ്ങളിലൂടെയുള്ള യാത്ര നമുക്ക് ആസ്വദിക്കാം. തിരക്കിനിടയിലും പീസ് റേഡിയോയുടെ ഈ പ്രോഗ്രാമുമായി സഹകരിച്ചതിന് പ്രത്യേകം നന്ദി.
0: താങ്ക് യു. എല്ലാവർക്കും നന്ദി. പീസ് റേഡിയോയുടെ എല്ലാവർക്കും എൻ്റെ വലിയൊരു നന്ദി, നമസ്കാരം.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ദൃശ്യം പ്രോഗ്രാമാണ്. നമ്മുടെ നാടുകളുടെ വിശേഷങ്ങളും സംസ്കാരങ്ങളും തനിമകളും ഒക്കെ നമുക്ക് പകർന്നു നൽകുന്ന, പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്ന ഹൃദ്യമായൊരു പ്രോഗ്രാമാണ് ദൃശ്യം. ഇന്നത്തെ ദൃശ്യത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലെ കാഴ്ചകളുമായി സിബഗത്തുള്ള മാടത്തൊടിയും കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഇബിനു അലി എടത്തനാട്ടുകരയുമാണ് നമ്മുടെ കൂടെ ചേർന്നത്.
3: തീർച്ചയായും വിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ അന്വർത്ഥമാക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് ദൃശ്യം. ഈ ഒരു എപ്പിസോഡ് നമ്മൾ വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ ഒരു പുനരാവിഷ്കരണം, ഖുൽ സീറു ഫിൽ അർദി ഫന്ദുറു കൈഫക്കൻ എന്ന് തുടങ്ങുന്ന ആ വചനം, ഭൂമിയിലൂടെ സഞ്ചരിക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ വെച്ചിട്ടുള്ള ആ ഗുണപാഠങ്ങൾ, പാഠങ്ങൾ, അത് പഠിക്കാനും അറിയാനും കാണാനും ആളുകളിലേക്ക് പബ്ലിഷ് ചെയ്യാനുമുള്ള ഒരു മഹത്തായ ദൗത്യം തന്നെയാണ് ദൃശ്യം എപ്പിസോഡിലൂടെ പീസ് റേഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്.

0: അടുത്തതായി നമ്മൾ എത്തി നിൽക്കുന്നത് സ്നേഹക്കൂടിലാണ്. കുടുംബങ്ങളിൽ ഏറ്റവും സമാധാനവും ഏറ്റവും റാഹത്തും പ്രദാനം ചെയ്യുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് സ്നേഹക്കൂട്. ഇന്ന് ഭർത്താവിൻ്റെ പെങ്ങൾ എന്ന ഒരു വിഷയത്തിൽ, ഉഖ്തുസ്സൗജ് എന്ന ഒരു ടൈറ്റിലാണ് അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ഹാരിസ് ബിൻ സലീമും മനോഹരമായ ഒരു ചർച്ച നടത്തുന്നു. കാതൂർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാബദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, സ്നേഹക്കൂടിൻ്റെ ഒരു ലൈവ് കൗൺസിലിങ്ങിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതിലൊരു ചോദ്യം വന്നത്, അസ്സലാമു അലൈക്കും, ഞാൻ ഒരൊറ്റ മരുമകളാണ്, എനിക്ക് രണ്ട് നാത്തുന്മാരാണ്, അവർ രണ്ടുപേരും എന്നേക്കാൾ 8-10 വയസ്സിന് മുകളിലാണ്, രണ്ടുപേർക്കും കൂടി 7 മക്കളുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഭർത്താവ്, മക്കൾ വേറെ ഉണ്ട്. എപ്പോഴും ഞങ്ങളെല്ലാവരും കൂടുന്നവരാണ്. അവരും മക്കളും 15 ദിവസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട്. എത്ര ദിവസങ്ങൾ നിന്നാലും മരുമകളായ എൻ്റെ മാത്രം ജോലിയാണ് അവർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കുക, അവർ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പാത്രങ്ങൾ കഴുകി വെക്കുക, ഭക്ഷണം തയ്യാറാക്കിയ പാത്രങ്ങൾ കഴുകി വെക്കുക എന്നീ ജോലികളൊക്കെ. ആദ്യം തന്നെ അവർ വരിക പറയുക, ഞാൻ ഇതൊക്കെ ഇവിടെ വന്നാൽ ഒരു മടിയാണ് ജോലി ചെയ്യാൻ ഞങ്ങൾക്ക് എന്ന് ആദ്യം തന്നെ പറയും, ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലക്ക് പറയും. സ്വാഭാവികമായിട്ട് അവരോട് തിരിച്ചൊന്നും പറയാറില്ല. എല്ലാം കഴിഞ്ഞ് ഒന്ന് റൂമിലേക്ക് റെസ്റ്റ് എടുക്കാൻ പോകുമ്പോഴേക്ക് അതിനേക്കാൾ കൂടുതൽ പാത്രങ്ങളൊക്കെ സിങ്കിൽ കൊണ്ടുവന്ന് നിറച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവരൊക്കെ ലീവിന് വന്ന് തിരിച്ചു പോകുമ്പോൾ ശാരീരികമായും മാനസികമായിട്ടും ഞാൻ വളരെയധികം ക്ഷീണിക്കും. ഞാൻ എന്താണ് ചെയ്യുക? ഉമ്മ കുറച്ച് പ്രായമായ ഉമ്മയാണ്. ഇനി ഇവർക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇവരുടെ കുട്ടികൾ എന്തെയും ഉമ്മൻ്റെ വീട്ടിൽ താമസിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കും. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് അവരൊക്കെ പെരുമാറുന്നത്. ഞാൻ എന്താണ് ഇങ്ങനത്തെ ഒരു അവസരത്തിൽ കുടുംബബന്ധം പുലർത്തും വേണം, എന്നാൽ ഇതുപോലുള്ള സാഹചര്യങ്ങളായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നുണ്ട്, എന്ത് ചെയ്യുന്നു?
2: ഇപ്പോൾ ഒരു തറവാട് വീട് എന്നുള്ള നിലക്ക് പെങ്ങന്മാർക്ക് വിരുന്ന് വരാനും മക്കളെ വിരുന്ന് പറഞ്ഞയക്കാനും ഒക്കെ അനുവാദമുണ്ട്. അതിനോട് പരമാവധി സഹകരിച്ചാണ് മരുമക്കൾ നിൽക്കേണ്ടത്. അതല്ലെങ്കിൽ എന്താണ് വെച്ചാൽ അവൾക്ക് അങ്ങോട്ട് ചെല്ലാൻ തോന്നില്ല, അവൾക്ക് അവിടെ നമ്മൾ ചെല്ലുന്ന ഇഷ്ടമല്ല എന്നൊരവസ്ഥ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, സൃഷ്ടിക്കാൻ പാടില്ല. കാരണം അവരുമ്മനെ കാണാൻ വേണ്ടി അവർക്ക് വരണല്ലോ. ആ വശത്തെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ സ്വാഭാവികമായും എന്താന്ന് വിചാരിച്ചാൽ ഒരു ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ പോലും നമ്മുടെ ജോലി ഭാരം ഇരട്ടിക്കും. അപ്പൊ അംഗങ്ങൾ കൂടുമ്പോൾ എന്ത് ചെയ്യും? ജോലി ഇരട്ടിക്കും. അപ്പോ ഒരു 15 ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഒരാളാണെന്ന് വരുമ്പോൾ, അവരെ പാത്രം മുഴുവൻ ഒരാൾ കഴുകണമെന്ന് വരുമ്പോൾ, സ്വാഭാവികമായും എന്ത് ചെയ്യും? ഈ മരുമകൾ എന്ന് പറയുമ്പോൾ അവൾ ഒരു ഭർത്താവിനെ സ്വീകരിച്ചു എന്നുള്ളതുള്ളു. ഭർത്താവിനെ സ്വീകരിച്ചപ്പോൾ അവർക്ക് താമസിക്കാൻ ഒരു ഇടം കിട്ടിയത് എവിടെയാണ്? ഭർത്തൃ വീട്ടിലാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? ഒരു ഭർത്തൃ വീട്ടിൽ ഞാൻ എത്തുമ്പോൾ എൻ്റെ ഭക്ഷണം ഉണ്ടാക്കി ഞാൻ കഴിച്ച് എൻ്റെ ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് ഞാൻ അവിടെ ജീവിച്ചാൽ പോരല്ലോ. അതുകൊണ്ട് വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഞാനിവിടെ താമസിക്കുന്നത് കൊണ്ട് ഞാനതിലെന്ത് ചെയ്യണം, ഇടപെടണം എന്ന നിലക്കല്ലേ ഈ സഹോദരി ജോലികൾ ചെയ്യണത്? അതേ തത്വം പ്രകാരം എന്ത് ചെയ്യണം? ഇവിടെ വിരുന്നു വന്ന ആളുകൾ എന്ത് ചെയ്യണം? ഞാനും കുട്ടികളൊക്കെ പാടെ വന്നതാണ്, സാധാരണ എല്ലാത്തിനേക്കാളും ജോലി ഭാരം കൂടും, അതുകൊണ്ട് ഞങ്ങളും സഹകരിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന് അവർ ചിന്തിക്കണം. ഏത് പോളിസി പ്രകാരമാണോ ഈ വീട്ടിലെ മുഴുവൻ ജോലികളും ഈ പെൺകുട്ടി ചെയ്യുന്നത്, അതേ പോളിസി പ്രകാരം എന്ത് ചെയ്യണം? ഇവരും ഈ കാര്യങ്ങൾ ചെയ്യാൻ എന്താണ് ബാധ്യസ്ഥരാണ്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. പക്ഷേ നമ്മുടെ കഴിവിനപ്പുറത്തേക്ക് അല്ലാഹുവിന് വേണ്ടി ചെയ്യേണ്ട കാര്യം പോലും ചെയ്യാൻ നമ്മളെ അല്ലാഹു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഹ, നിർബന്ധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്കുള്ള കാര്യമാണെങ്കിലും നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. പക്ഷേ ഈ മരുമക്കൾക്കുള്ളൊരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ചെയ്യാതിരിക്കാൻ പറ്റൂല, ചെയ്യാൻ കഴിയൂല എന്ന് പറയാൻ പറ്റൂല. ഇപ്പൊ ജോലിയിൽ എന്തെങ്കിലും ഒരു ഭാരം പറഞ്ഞാൽ എന്താണ് ഉടനെ വരുന്ന കമന്റ് എന്തായിരിക്കും? ഞങ്ങളൊന്നും വരുന്നത് ഇവൾക്ക് ഇഷ്ടമല്ല. ഇത് ഒന്നും പ്രതികരിക്കാൻ പറ്റൂല. ചിലപ്പോൾ ഭർത്താവ് പോലും സപ്പോർട്ട് ഉണ്ടാവൂല. അപ്പോൾ ഇങ്ങനത്തെ ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നമ്മളെ ബുദ്ധി വർക്ക് ചെയ്യാന്ന് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നതേ ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ നമ്മളുടെ മേൽ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ ഇല്ലാത്ത രൂപത്തിൽ കാര്യത്തെ എന്ത് ചെയ്യാൻ പറ്റും, ഡീൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ, നമ്മൾ എന്താ ചെയ്യുക, ഇപ്പോൾ ഒരു 5 മണിക്കൂർ വേണ്ട ജോലി, അതായത് ഇപ്പോൾ ഒന്ന് തുടക്കാനുണ്ട്, അതേപോലെ തന്നെ പാത്രം കഴുകാനുണ്ട്, ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനുണ്ട്, കുട്ടികളെ നോക്കാനുണ്ട്. അപ്പോൾ ഈ സ്ത്രീകൾ എന്താ ചെയ്യാറിയോ, ജോലികൾ കൂടുതലുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, വളരെ സ്പീഡ് കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയം രാത്രി ഒരു മണി വരെ അല്ലെങ്കിൽ രാവിലെ ഒരു 4 മണിക്കൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഒരാൾക്ക് ചെയ്യ ഒരു 4 ആൾക്ക് ചെയ്യേണ്ട ജോലി ഒരാളുടെ തലയിൽ വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഇതൊക്കെ റെസ്റ്റ് ഇല്ലാതെ ചെയ്തിട്ടോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കേണ്ട സമയങ്ങൾ ഉപയോഗിച്ചിട്ടോ ഒക്കെ ചെയ്ത് തീർത്ത് കാണിച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതൊക്കെ ഇവൾക്ക് ചെയ്യാൻ കഴിയും എന്നവിടെ സ്ഥാപിക്കപ്പെട്ടു. പിന്നെ നമ്മളൊരു സുപ്രഭാതത്തിൽ ഇതൊന്നും എന്നെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഇവരെന്താ ചെയ്യേണ്ടുള്ളൂ വെച്ചാൽ, ഇവർ ചെയ്യണത് കഴിയണത് ചെയ്ത് അവിടെ നിന്നാൽ മതി, ബാക്കി അവിടെ കിടക്കും. മനസ്സിലെ, സിങ്കിലെ പാത്രം അവിടെ അങ്ങനെ കിടക്കും. അടുത്ത നേരം പാത്രം വേണമെങ്കിൽ എന്ത് ചെയ്യും, അതിന് ആവശ്യമുള്ളവർ കഴുകിയെടുക്കും. മനസ്സിലെ, നമുക്ക് നമ്മുടെ കുട്ടീനെ നോക്കണം, കുട്ടിക്ക് മുല കൊടുക്കണം, അവിടെ തുടക്കാനുണ്ട്, അവിടെ അരക്കാനുണ്ട്, അതൊക്കെ സാവകാശത്തിൽ നമ്മൾ റിലാക്സ് ചെയ്ത് നമ്മൾ ചെയ്യുക. അപ്പോൾ പണി തീരാതെ വരുമ്പോൾ അതിൽ ഇടപെടാൻ ആര് നിർബന്ധിതരാകും, വീട്ടിലെ മറ്റംഗങ്ങൾ നിർബന്ധിതരാകും. ഇത് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ കൂടുതൽ സമയമെടുത്ത്, നമ്മളെ റെസ്റ്റ് സമയമെടുത്ത് നമ്മൾ ചെയ്യുക. അപ്പോൾ പാത്രം കഴുകി ഇവർ റൂമിലെത്താൻ എത്ര മണിയാവും, 1 മണിയാവും, ഇവരൊക്കെ 10 മണിക്ക് കിടക്കും. മനസ്സിലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എനിക്ക് എന്ത് ചെയ്യണം, രാവിലെ നേരത്തെ നീക്കണം, അതുകൊണ്ട് 10 മണിക്ക് കിടക്കണം. അതെന്നും 10 മണിക്ക് കിടക്കണം എന്നൊരു റുട്ടീൻ അവരുണ്ടാക്കി വെക്കുന്നു. അപ്പോൾ 10 മണി വരെ തീരുന്ന പണി തീരും, പോയി കിടന്നുറങ്ങും. ഇവിടുത്തെ പണികൾ തീർക്കാൻ കഴിയുന്നില്ല വെച്ചിട്ട് അവർക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ, പുറത്താക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ കഴിയണതേ ചെയ്യേണ്ടതുള്ളൂ. മനസ്സിലേ, കഴിയാത്തത് ചെയ്യാത്തതിന് ഒരു ചാർജും ആർക്കും ഉണ്ടാക്കാൻ പറ്റൂല. പക്ഷേ എല്ലാ മരുമക്കൾക്കും പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഒരു 25 ആളുള്ള വീട്ടിലാണെങ്കിലും ഒരൊറ്റ വ്യക്തി മരുമകളായി വന്നാൽ വേലക്കാർക്ക് പോലും എന്താണ്, ഒരോടൊരു എക്സ്ട്രാ പണി പറഞ്ഞാൽ അവരെന്ത് പറയും, ഓ അത് കഴിയൂലട്ടോ എന്ന് പറയും. മനസ്സിലേ, ഒരു വീട്ടിൽ പാത്രം കഴുകാൻ വരുന്ന വേലക്കാരിയുണ്ട്, വീട് തുടച്ചടിക്കാൻ വേണ്ടി വരുന്ന വേലക്കാർ വേറെ ഉണ്ട്, അലക്കാൻ വരുന്ന 6 വേറെ ഉണ്ട്. മൂന്നിനും പാടെ ഒരാൾ പറ്റാത്ത എന്തുകൊണ്ടാണ്, 3 പണിമാർ എടുക്കാൻ ഒരാൾ തയ്യാറല്ല. പക്ഷേ എല്ലാത്തിനും തയ്യാറാണ് ആര്, മരുമകൾ. അപ്പോൾ നമ്മളെല്ലാവരും ഏത് വീട്ടിൽ ചെന്നാലും, സ്വന്തം വീട്ടിലാണെങ്കിലും, നമ്മൾ മടിയോ അലസതയോ സാമർത്ഥ്യമോ ഒന്നും കാണിക്കണില്ല. പക്ഷേ നമ്മളെ കൊണ്ട് കൈയ്യണ ചെയ്താൽ മതി, ബാക്കിയുള്ളത് ചെയ്യാൻ അപ്പോൾ എന്ത് ചെയ്യും, ആൾ വരും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊരു ബുദ്ധിമുട്ടും വിഷമവും നമുക്കുണ്ടാവുന്നില്ല. അതൊക്കെ എല്ലാം പാടെ അവളെ കൊണ്ട് കഴിയൂല എന്ന് പറയും. അപ്പോൾ പാത്രം ആവശ്യമുണ്ടെങ്കിൽ കഴുകി അവരെടുക്കും, തറ വൃത്തിയില്ലെങ്കിൽ അവർ തുടക്കും. മനസ്സിലായി, അവരുടെ കുട്ടികൾക്ക് ഭക്ഷണമായിട്ടില്ലെങ്കിൽ അവരെന്തെങ്കിലും ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. മനസ്സിലായി, അങ്ങനെ. അപ്പോൾ നമ്മൾ പറയാം, അത് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത് തരും കേട്ടോ, എൻ്റെ ഈ പാത്രം ഒന്ന് കഴുകി കഴിഞ്ഞാൽ ഞാൻ ബാക്കി ചെയ്ത് തരട്ടോ എന്നൊക്കെ നമുക്ക് സ്നേഹപൂർവ്വം പറയാം. പക്ഷേ നമ്മൾ നമ്മുടെ കാര്യത്തിനനുസരിച്ച് ചെയ്ത് പോവുക എന്നല്ലാതെ ഇതിന് പരാതി എവിടെ ഉന്നയിച്ചിട്ടും യാതൊരു കാര്യമില്ല.
3: ഇനി അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഭർത്താവിൻ്റെ വീട്ടിൽ 5 മക്കളാണ്, അതിൽ 2-ാമത്തെ ആൺകുട്ടിയുടെ ഭാര്യയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്ത്രീ എഴുതിയുള്ളത്. ഇവിടെ വീട്ടിൽ വേറെയും ഒരു മക്കളുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഉമ്മയും വാപ്പയും പാവങ്ങളാണ്. എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളും കുടുംബവും അവർ തൊട്ടടുത്താണ് താമസം, അഥവാ അവരെ വീടും താറവാട് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. രാവിലെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാനും മറ്റും തിരക്കിലായിരിക്കും ഞങ്ങളെല്ലാവരും, ഭക്ഷണം തയ്യാറാക്കാൻ അവർക്ക് വേണ്ടി. അതിനിടയിൽ ആ സമയം പെങ്ങളും മക്കളും കയറി വരും. ഇവിടെ ഉണ്ടാക്കിയ മുഴുവൻ ഭക്ഷണം അവരെടുക്കുകയും അത് കഴിക്കുകയും ബാക്കിയുള്ള ആളുകൾക്ക് ഇത് ആവശ്യമുണ്ടോ, ഇവിടെ ഉള്ള ആളുകൾ കഴിച്ചിട്ടുണ്ടോ എന്ന് പോലും നോക്കാതെ പെങ്ങളും അവരുടെ മക്കളും വന്നത് കഴിക്കുന്നു. തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ജോലിക്ക് പോകണം, സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കണം, അതൊന്നും പരിഗണിക്കാറില്ല. ഇവരോട് പലപ്പോഴും ഒരു എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ കുടുംബബന്ധം മുറിക്കലാകുമോ എന്ന് പേടിച്ചുകൊണ്ട് അതും പറയാൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം ഞങ്ങൾ പരിഹരിക്കുക? മിക്കവാറും ദിവസങ്ങളിൽ ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സഹോദരി എഴുതിയിട്ടുള്ളത്.
2: ഇതിനൊക്കെ എന്താ, ഇതൊക്കെ സത്യമാണെങ്കിൽ ഇതിനൊക്കെ നമ്മൾ നാട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷ സാമർത്ഥ്യം എന്നാണ് പറയുന്നത്. സാമർത്ഥ്യം എന്നാണ് പറയുക. അപ്പോൾ പിന്നെ നമ്മുടെ സാമർത്ഥ്യം കാണിക്കുന്നവരോട് നമുക്കും അല്പം സമർത്ഥമായി പെരുമാറലേ നടക്കുള്ളൂ, അല്ലാതിന് പ്രശ്നം. അപ്പോ എന്ത് ചെയ്യാ, ഒരു ദിവസം അതേ സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുക, അടുത്തല്ലേ താമസം, ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല, തിരിച്ചു ചെല്ലാന്ന് ഞാൻ പറയണത്.
3: അതെ,
2: ഇങ്ങോട്ട് വരുന്ന പോലെ എന്ത് ചെയ്യാ, ഒരു ദിവസം ഇവിടെ ചെന്നിട്ട് ചോദിക്കുക, എന്താണ് ഇന്ന് മുമ്പിലൊക്കെ പോകാനായി, ഇന്ന് കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്തേലും ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക. സ്വാഭാവികമായും എന്ത് ചെയ്യാ, ഇവിടുന്ന് കാണിക്കുന്ന പോലെ അങ്ങോട്ട് കാണിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും സമൃദ്ധമായി ഉണ്ടാക്കുന്നു എന്ന് വരുമ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പം ഇടയ്ക്ക് നമ്മൾ ബ്രെഡ് വാങ്ങും, ഇടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും, അന്ന് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അവരവിടെ നിന്ന് കഴിച്ചോളും. നമ്മളിതൊക്കെ ഒരു ബുദ്ധിപരമായി ഡീൽ ചെയ്യാന്നല്ലാതെ ഇതിന് നമ്മൾ തർക്കിച്ചിട്ടോ വരണ്ടെന്ന് പറഞ്ഞിട്ടോ, അവരെന്താ അധികാരം കാണിക്കുന്നത്, എൻ്റെ വീടാണ്, എനിക്ക് അവിടെ എന്തും വരാം, അവിടെ അടുക്കളയിൽ എന്തുണ്ടെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, എടുത്തു പോവാന്നാണ്. ഒരു സമയത്ത് ആരൊക്കെ ഉണ്ട് നോക്കിയിട്ട് നമ്മൾക്ക് ഭക്ഷണം പാചകം ചെയ്യാം. അപ്പോൾ അത് ഇങ്ങനെ ആവുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം പല നിലക്കും ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ അതിനൊക്കെ എന്താണ്, ബുദ്ധിപരമായി തന്നെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് കാര്യം. എങ്ങനെ നമുക്ക് ആ വരവിനെ എന്ത് ചെയ്യാൻ പറ്റും, ആ അത്തരമൊരു സാമർത്ഥ്യത്തെ നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റുമെന്ന് അല്പം ബുദ്ധിപരമായി ആലോചിച്ച് വഴി കണ്ടെത്തലായിരിക്കും അതിന് നല്ലത്.
3: പ്രിയപ്പെട്ട പീസ് റേഡിയോ പ്രേക്ഷകരെ, പീസ് റേഡിയോയുടെ സ്നേഹക്കൂട് ലൈവ് കൗൺസിലിംഗ് സെക്ഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരായ ആളുകൾ ഷെയർ ചെയ്യുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് പലപ്പോഴും നമ്മളൊക്കെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും നിങ്ങളുടേതായ പ്രയാസങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി അത് അയക്കാം. അതുപോലെ തന്നെ 9544845840 ഈ ഒരു നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടും നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അതിൽ പരാമർശിക്കുന്നത് മറ്റൊരു വിഷയമാണ്. ഞാൻ പീസ് റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു സഹോദരിയാണ്. അൽഹംദുലില്ലാ, റേഡിയോയിൽ നിന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറേ അറിവുകൾ ലഭിച്ചു. എപ്പോഴും ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു ഒരു പ്രാർത്ഥനയാണ്, ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ മഹത്തായ പ്രതിഫലം നൽകട്ടെ, ആമീൻ എന്ന് പറയുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ 7 വർഷമായി, 2 മക്കളുണ്ട്. ഞാനും ഭർത്താവും ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ ആദർശത്തിലാണ്, അൽഹംദുലില്ലാ. അള്ളാഹു ഞങ്ങളുടെ ഈ ദാമ്പത്യബന്ധം മരണം വരെ ഒരു കുഴപ്പമില്ലാതെ നിലനിർത്തട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പറയണത്, കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ ഈ ആദർശത്തിലായിരുന്നില്ല, സലഫി എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ദീൻ അറിഞ്ഞപ്പോൾ ഓരോ മാറ്റങ്ങൾ വന്നതാണ്. അപ്പോൾ തുടങ്ങി ജീവിതത്തിൽ ഇക്കയുടെ ഉമ്മയിൽ നിന്നും അതുപോലെ തന്നെ സഹോദരിയിൽ നിന്നും പ്രശ്നങ്ങൾ. ഞാൻ ഫുൾ സ്ലീവ് ധരിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ കുറ്റമായി, മേക്കപ്പ് ഒഴിവാക്കിയപ്പോൾ അതിനെതിരെ കുറ്റമായി. പിന്നീട് ഒന്നുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി എൻ്റെ ലൈഫിൽ ഞാൻ പർദ്ദയാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവർ പരിഹസിക്കാൻ തുടങ്ങി. ഇക്കയും ഇക്കയുടെ ലൈഫിൽ താടി അതുപോലെ തന്നെ പാൻസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. പക്ഷേ അവരൊക്കെ ഇങ്ങനെ കളിയാക്കുമ്പോഴും ഒന്നും ഞങ്ങൾ തിരിച്ചു പറയാറില്ല. അപ്പം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എന്താ പറയുക, ഇക്കയുടെ പെങ്ങൾ കല്യാണം കഴിഞ്ഞു, എപ്പോഴും വീട്ടിൽ തന്നെയാണുള്ളത്. 2 കുട്ടികളുണ്ട്, 2 കല്യാണമാണ്. അവർ പലപ്പോഴും പല പ്രശ്നങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വെക്കുന്നു. വാപ്പുണ്ടായിരുന്നപ്പോൾ വാപ്പയായിരുന്നു, ഇക്കയുടെ വാപ്പുണ്ടായിരുന്നു, വാപ്പയായിരുന്നു എന്താ പറയുക സമാധാനം നൽകിയിരുന്നു. 1 വർഷം മുമ്പ് അവർ മരിച്ചു. ഇപ്പോൾ ഉമ്മാക്ക് ഓരോ കാര്യങ്ങൾ ഈ പെങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടാകുന്നു എന്നാണ് ഈ സഹോദരി പറയുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുടുംബബന്ധവുമായി ബന്ധപ്പെട്ട് അവരായിട്ട് എന്തെങ്കിലും നല്ല നിലക്ക് പറ്റിയിട്ടില്ലെങ്കിൽ കുടുംബം തകർക്കലാവില്ലേ.
2: അതായത് ഇപ്പോൾ ഈ പിന്നെ ഉമ്മയും പെങ്ങന്മാരും ഇവരെ നിരന്തരമായി എന്ത് ചെയ്തിരിക്കുന്നു, ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതെന്താ പലപ്പോഴും ഈ പിന്നെ വളരെ വിഷമിപ്പിക്കുന്ന വാക്കുകളും പ്രയോഗങ്ങളാണ് ഇവരൊക്കെ ഭാഗത്ത് ഉണ്ടാവുക. അതൊക്കെ അസഹനീയമായിരിക്കും. ഇനിയിപ്പോൾ ഇവരൊന്ന് വേറിട്ട് താമസിക്കാന്ന് വിചാരിച്ചാൽ പോലും എന്ത് ചെയ്യില്ല, അവർക്കൊരു സമാധാനവും സ്വസ്ഥതയും എന്ത് ചെയ്യും ലഭിക്കില്ല. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പം ഇവരിപ്പോൾ ഇതൊക്കെ നമ്മളോട് പറയണതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ പേരിൽ എന്താണ് പെങ്ങന്മാരോടും ഉമ്മാനോടൊക്കെ ഒരു അകലം പാലിച്ച് ജീവിക്കുമ്പോൾ വല്ലാത്തൊരു മനോവേദന, ഒരു ബന്ധം വിച്ഛേദിച്ച പോലെ, ഒരു കുടുംബ ബന്ധം വിട്ട പോലെ ഒക്കെ തോന്നുന്നു.
3: ചോദ്യം പൂർണ്ണമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ആവും, അത്രയും വിഷമുണ്ട്. പ്രത്യേകിച്ച് അവർ പറഞ്ഞ ഒരു ദീനി സാഹചര്യം ഉൾക്കൊള്ളുന്നതിന്റെ പേരിലാണ്.
2: അപ്പോ അതിൽ ഇവർക്ക് സമാധാനിക്കാൻ കുറെ വശങ്ങളുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ തന്നെ അവർ ദീനിയായ ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിലാണ് ഈ പീഡനങ്ങളും പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വളരെ സമാധാനിക്കാമല്ലോ, കാരണം എന്ത് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചാലും ദീനിന് വേണ്ടിയിട്ടാകുമ്പോൾ നമുക്കതിന് ഭയങ്കര പ്രതിഫലം കിട്ടൂലേ. അപ്പോൾ ചെറിയ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഇവിടെ ഉണ്ടെങ്കിലും വളരെ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന നിലയ്ക്ക് ഇവർക്ക് സമാധാനിക്കാം. അപ്പോൾ ഈ സഹിച്ചതൊന്നും എന്താവില്ല, വെറുതെ ആവില്ല. പിന്നെ നമ്മൾ അവരോട് പ്രതികരിക്കുന്ന സമയത്ത് നമ്മുടെ വാക്കിലോ സംഗതികളിലോ ഒക്കെ എന്തെങ്കിലും പദപ്രയോഗങ്ങളോ പ്രശ്നങ്ങളോ അവർക്കെടുത്ത് ഉദ്ധരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ദ്രോഹകരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ തെറ്റുകാരാണ്. നേരെ മറിച്ച് അവരെന്ത് ചെയ്താലും അവരങ്ങനെ ചെയ്യുള്ളൂ എന്ന് പ്രതീക്ഷിക്കണം. ഇപ്പോൾ ഈ സഹോദരിയോടെ നമ്മളും ചോദിച്ചു നോക്കുകയാണ്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് നല്ല വല്ല അനുഭവങ്ങളും അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചാൽ ഇല്ലാന്നായിരിക്കും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരിൽ നിന്ന് ഇത്തരം അനുഭവങ്ങളേ ഉണ്ടാവൂ എന്ന് മനസ്സിനെ അങ്ങോട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വരേണ്ടതൊക്കെ തന്നെയല്ലേ, പിന്നെ അതിനെപ്പറ്റി വ്യാകുലപ്പെടേണ്ട കാര്യമല്ല.

0: പെങ്ങന്മാരുണ്ട്. 7 മാസത്തോളമായി ഞാൻ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് പെണ്ണ് അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഞാൻ കുറേ പെണ്ണ് കാണാൻ പോയി, എനിക്കിഷ്ടപ്പെടും, പക്ഷേ അതിലേറെക്കുറെ എല്ലാം എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ പെങ്ങന്മാർ കാരണം ഒന്നും നടക്കുന്നില്ല. അവർക്ക് പല അഭിപ്രായമാണ്, അവരെ പരിഗണിക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഒരു പരിഹാരം എന്നാണ്?
1: വളരെ പ്രശ്നസങ്കീർണമായ ഒരു കാര്യമാണ്. ഇതിൽ വിവാഹം കഴിക്കണമെങ്കിൽ പെങ്ങന്മാർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളൊരു നിബന്ധനയേ ഇല്ല. പിന്നെ അവിടെ അവരെ നമ്മൾ പരിഗണിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ടുന്ന പെൺകുട്ടി ജീവിച്ചു പോകേണ്ടത് ആരുടെത്താണ്? ഉമ്മാരത്തും പെങ്ങന്മാരത്തും. അപ്പം നമ്മൾ സ്വാഭാവികമായി നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാലും എന്ത് ചെയ്യും? ഉമ്മങ്ങളൊന്ന് കണ്ടഴി, പെങ്ങന്മാരുടെ അവരൊന്ന് കണ്ടളിയെന്ന് നമ്മൾ പറയും. അതെന്തിനു വേണ്ടി മാത്രമാണ്? അവരെയും കൂടി സഹകരിപ്പിക്കുക. അപ്പം നിശ്ചയത്തിന് നമ്മൾ ആളെ വിളിക്കുമല്ലോ, ഒരു ഡേറ്റ് തീരുമാനിക്കാൻ ആളൊന്നും വേണം, ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ഡേറ്റ് വെച്ചാൽ പോരെ. അതെന്തിനാ വെച്ചാൽ, ഓ എൻ്റെ മകൻ്റെ കല്യാണം തീരുമാനിച്ചപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരെയും പരിഗണിച്ചു. അപ്പോൾ കുറേ കാരണവന്മാരെയും ബന്ധുക്കളെയൊക്കെ പരിഗണിക്കും, അവർക്ക് സന്തോഷമാവും. ഒരു നല്ല കാര്യമല്ലേ, നമുക്കൊരു സന്തോഷത്തോടെ തുടക്കാവും. ഇത് വിവാഹത്തിൽ ഉടനീളമുണ്ട്, മനസ്സിലേ? ഈ പരിഗണനകൾ ബന്ധങ്ങളെ സ്ഥാപിക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് കല്യാണം. അപ്പം അവിടെ നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നിടത്തുണ്ട്, പുതിയണ്ണിൻ്റെ കൂടെ കുറച്ച് ആൾക്കാരെ പറഞ്ഞയക്കണോടത്തുണ്ട്, സൽക്കാരത്തിന് വിളിക്കണോടത്തുണ്ട്, എല്ലായിടത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതേപോലെയുള്ള ഒരു സംഗതി മാത്രമേ ഉള്ളൂ. എന്ത്?
0: ഈ ഒരു പെങ്ങന്മാരൊക്കെ കല്യാണം.
1: അതെ. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ, പെങ്ങൾ അവനിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടീനെ വേണ്ടെന്ന് പറയാൻ പെങ്ങൾക്ക് അവകാശം. പിന്നെ ഈ സ്ത്രീകളെ പറഞ്ഞയക്കുന്നോടത്തുള്ള ഒരു പെണ്ണിനെ കൂടുതൽ അടുത്തു നിന്ന് കാണാനും അവളെ ശരിയായ രൂപത്തിലൊന്ന് മനസ്സിലാക്കാനും ഒക്കെ ഒരു സ്ത്രീക്കാണ് പറ്റുക. ഒരു ഗുണകാംക്ഷാപരമായി ഒരു പക്ഷെ ഒരു പുരുഷന് കാണുമ്പോഴുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കാണാൻ ഒരു സ്ത്രീക്ക് പറ്റും. ആ ഉദ്ദേശം കൂടെ ആ കാര്യത്തിലുണ്ട്. അപ്പൊ അതൊക്കെ അവനിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടണം, മനസ്സിലായി? അതല്ലാതെ ഒരു പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി അവൻ ഇഷ്ടപ്പെട്ടോളന്നില്ല. അപ്പൊ ഏറ്റവും നല്ലത് അവൻ ഇഷ്ടപ്പെടാത്തൊരു പെൺകുട്ടിയെ അവർക്ക് വേണ്ടി അവൻ കല്യാണം കഴിക്കുന്നതാണോ അവൻ്റെ വൈവാഹിക ജീവിതത്തിന് നല്ലത്, അതോ അവൻ ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയെ പെങ്ങന്മാർക്ക് ഇഷ്ടമില്ലെങ്കിലും വിവാഹം കഴിക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഏറ്റവും സുരക്ഷിതമായത് എന്താണ്? അവൻ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിക്കലാണ്. അപ്പം ഇനി എന്ത് ചെയ്യുക? അപ്പം എത്രത്തോളമായല്ലോ. അപ്പം ഇനി നമുക്ക് അദ്ദേഹത്തോട് ഉപദേശിക്കാനുള്ളത് പറയാം. ഇനി ഒരു കാര്യം കൂടി പറയാം, ഇനി എനിക്കിതിൽ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. ഇതുവരെ ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തു, അതുകൊണ്ട് എനിക്കൊരു പിന്നെ സ്വാതന്ത്ര്യം നിങ്ങൾ തരണം. ഇനി ഒരു കുട്ടിനെ ഞാൻ കണ്ടാൽ നിങ്ങൾ അതിനെ നിങ്ങൾക്ക് പറ്റി നിങ്ങൾ പറയണം. ഇനി അതല്ലെങ്കിൽ ഇനി ഒരു പെണ്ണിനെ ഞാൻ എന്തുണ്ടാവില്ല, കാണാൻ മിക്കവാറും ഞങ്ങളെ കൂടെ പോന്നുകൊള്ളണമെന്നില്ല എന്ന് പറയാം. അത് നമ്മൾ എന്തൊരു കാര്യത്തിലാണെങ്കിലും അവസാനം തീരുമാനമെടുക്കാൻ ഗണ്യതമായൊരു വാക്കിലൂടെ പറ്റുള്ളൂ. ആ ഗണ്യതമായ വാക്ക് പറയേണ്ട സമയമായിട്ടുണ്ട്. ഇനി അടുത്തൊരു പെണ്ണിനെ കാണാൻ പോയാൽ എനിക്ക് പറ്റി അങ്ങക്ക് പറ്റണം. അവിടെ പിന്നെ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം പറയരുത്. കാരണം ഇതുവരെ നിങ്ങൾക്കും എനിക്കും പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാത്തുന്നത്, പക്ഷെ അത് നടക്കൂല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് പറ്റിയാൽ നിങ്ങൾക്ക് പറ്റണം എന്ന് പറയാം, അങ്ങ് തീരുമാനമാക്കുക. അതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അപ്പം ആലോചിക്കാന്ന് വിചാരിച്ചു.
0: ഇനി അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളതേ, മാതാപിതാക്കളുടെ സംരക്ഷണ ചുമതല മക്കൾക്കുള്ളതല്ലേ? ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കൽ ഭാര്യയുടെ മേൽ നിർബന്ധിക്കപ്പെട്ടതാണോ? ഇസ്ലാമിക രീതി അനുസരിച്ച് ഭാര്യയ്ക്ക് സ്വന്തമായി പാർപ്പിടം നൽകൽ ഭർത്താവിന് നിർബന്ധമാണോ? കുറേ ചോദ്യങ്ങളായിട്ടാണ് ഇവർ അയച്ചിട്ടുള്ളത്. ഭാര്യയ്ക്ക് ഒറ്റയ്ക്ക് വീട് വേണമെന്ന അവകാശം ദീനിലില്ലേ? നമ്മുടെ നാട്ടിലെ കൂട്ടുകുടുംബ സമ്പ്രദായം ഹിന്ദു സംസ്കാരമാണോ? ഭർത്താവിൻ്റെ മാതാപിതാക്കളെ നോക്കാൻ ഭർത്താവിന് ഭാര്യയെ നിർബന്ധിക്കാൻ അനുവാദമുണ്ടോ? അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഭർത്താവിൻ്റെ സഹോദരിമാർ വീട്ടിലുണ്ടായിരിക്കെ ഭാര്യയെ അതിനു വേണ്ടി നിർബന്ധിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഈ ഒരു സഹോദരി ചോദിച്ചിട്ടുള്ളത്.
1: ഇതേ ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു മറുപടി പറഞ്ഞ് ഗണ്യതമായൊരു തീരുമാനം പറഞ്ഞാൽ അത് നടപ്പിലാവുന്ന കാര്യമല്ല. അതായത് ഇവിടെ ഈ ചോദിക്കുന്ന സഹോദരി ഭർത്താവിന് താല്പര്യം എന്താണ്? ഭർത്താവിൻ്റെ ഉമ്മനെയും അമ്മനെയൊക്കെ എന്ത് ചെയ്യണം? നോക്കണം, എല്ലാ സംരക്ഷണങ്ങളും നൽകണം, വീട്ടിൽ തന്നെ താമസിക്കണം, ഇവിടുന്ന് എങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു പ്രഖ്യാപനം നടത്തണത് എന്താണ്? അങ്ങനെ ഒരു ബാധ്യത ഒരു ഭാര്യയ്ക്കില്ല. അതേപോലെ തന്നെ എന്താണ്, ഭർത്താവ് ഒരു വിവാഹം കഴിഞ്ഞാൽ അവർ വേറൊരു കുടുംബമാണ്, അവിടെ നിങ്ങൾക്ക് വേറൊരു വീടുണ്ടാക്കി അല്ലെങ്കിൽ വാടക കൊണ്ടുപോവാണ് വേണ്ടത് എന്നൊന്നും നമ്മൾ ഇവിടുന്ന് പ്രഖ്യാപിച്ചാൽ എന്ത് ചെയ്യൂല, അത് നടക്കൂല. കാരണം ഈ ആശയം അയാളോട് പറയുമ്പോൾ എന്താ പറയുക, നിനക്കിവിടെ വേണമെങ്കിൽ നിന്നാൽ മതി, ഇവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് പറ്റുള്ളൂ എന്നാ പറയാം. അപ്പോൾ ഇവിടെ സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങളുടെ വീട്ടിൽ നിന്നുള്ളൊരു കമൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഫത്വ പറഞ്ഞത് കൊണ്ടോ നടക്കുന്ന കാര്യങ്ങളല്ല.

0: ഇതിൻ്റെ പ്രായോഗികതകൾക്ക് അനുസരിച്ചു കൊണ്ട് ഭർത്താവ് ത്രൂ ഭർത്താവിലൂടെ അത് പരിഹരിക്കണം. അപ്പം എന്ത് ചെയ്യും, തന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണെങ്കിൽ എന്ത് ചെയ്യും, അവരിപ്പോഴത്തെ ഒരു വീടിൻ്റെ ആഗ്രഹം സ്വപ്നം അതൊക്കെ പറയാലോ, മനസ്സിലെ, അതിന് അദ്ദേഹത്തെ എന്ത് ചെയ്യാം, വളരെ സ്നേഹത്തോടുകൂടെ സ്വീകരിച്ച് അയാളുടെ പിന്നെ പറഞ്ഞ് താല്പര്യപ്പെടുത്തി അദ്ദേഹത്തിന് അത് സാധിച്ചെടുക്കാൻ പറ്റണം. അവിടെയാണ് ഒരു സ്ത്രീയുടെ വിജയം. പിന്നെ അമ്മായിമനെ നോക്കുക, അമ്മോഷനെ നോക്കുക എന്നുള്ളതൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ വാപ്പ ഉമ്മ എന്നുള്ളതാണ്. ഭർത്താവിൻ്റെ വാപ്പയും ഉമ്മയാണ്. അപ്പോൾ ഭർത്താവിൻ്റെ വാപ്പനും ഉമ്മനെയും നോക്കാനുള്ള കടമ ഭർത്താവിനല്ലേ. അപ്പോൾ ഭർത്താവ് ചെയ്യേണ്ട ഏത് കാര്യങ്ങളും, ഇപ്പോൾ ഭർത്താവ് ഒരു ജോലിക്കാരനാണ്, മനസ്സിലായി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ എന്തെങ്കിലും വൈഫിന് ചെയ്തു കൊടുക്കാണ്ടെങ്കിൽ, ഒരു കച്ചവടക്കാരനാണ്, എന്നാൽ ഞാനൊരു സ്ഥലത്ത് ഞാൻ സാധനം വാങ്ങാൻ വേണ്ടി ചന്തയിൽ പോവുകയാണ്, നീ ഒരു 10 മിനിറ്റ് വന്ന് നിൽക്കാറിനാൽ ഒരു പെണ്ണിന് പോയി നിന്നൂടെ, പക്ഷെ അവളല്ലല്ലോ കച്ചവടക്കാരൻ എന്ന പോലെ തന്നെ എന്താണ് ഭർത്താവിൻ്റെ ഉമ്മനെയും വാപ്പനെയും അയാൾ നോക്കുമ്പോൾ അയാൾക്ക് കഴിയാത്ത ചില ഏരിയകളിൽ അവരെന്ത് ചെയ്യുന്നു, അവരെ നോക്കാൻ സഹായിക്കുന്നു. അത് ഭർത്താവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് അവിടെ താമസിക്കുമ്പോഴേ ഇപ്പോൾ ആ പ്രശ്നം വരുന്നുള്ളൂ, പുറത്തുപോയി താമസിക്കുമ്പോൾ ആ പ്രശ്നങ്ങൾ ഇല്ലതാണ്. അപ്പോൾ അതൊക്കെ കടമയാണോ കടമയല്ലേ എന്നൊക്കെ 10 ചോദിച്ച് കടമയില്ല എന്നറിയുമ്പോൾ അന്ന് ഇനി മുതൽ ഞാനിവിടെ ഇല്ല എന്നൊന്നും പറയേണ്ട ഒരു കാര്യമല്ല ഇത്. അപ്പോൾ തൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ആഗ്രഹങ്ങളും ഭർത്താവിനെ ബോധിപ്പിച്ച് ഭർത്താവ് കൂടെ നിൽക്കുന്നൊരവസ്ഥാവിശേഷം അവരുണ്ടാക്കണം. അതില്ലാതെ ഇതിലൊക്കെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പരിഗണനയും ഭർത്താവ് നിന്ന് കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് ജീവിതം ഒരുപക്ഷെ വഴിമാറിയേക്കാം.
1: കണ്ടറിഞ്ഞ് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിനൊക്കെ
0: പരിഹാരം.
1: അടുത്തൊരു ചോദ്യം, നിങ്ങൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ്. എൻ്റെ വിവാഹം കഴിഞ്ഞ് 10 വർഷമായി, ഒരു പെരുന്നാളിനും എന്നെ വീട്ടിൽ വിടാറില്ല. ഭർത്താവിൻ്റെ സഹോദരിമാർ എല്ലാവരും വരും എന്ന് പറഞ്ഞിട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ട് വഴക്കാണ്. എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് പോകാൻ ആഗ്രഹമുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പോയില്ലെങ്കിൽ എനിക്ക് കുറ്റമുണ്ടോ? ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് സഹോദരി.
0: അതെന്താ, ഇതൊക്കെ ഈ ഭർത്താക്കന്മാർക്ക് മനസ്സിലാവാത്തതിലാണ് നമ്മുടെ വിഷമം. അപ്പോൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ആ പാവം കുട്ടീനെ പോകാൻ അനുവദിച്ചൂടേതല്ലേ? ഇത് ഏറ്റവും അധികം തോന്നേണ്ടത് ആർക്കാണ്? എന്തായിരിക്കും തോന്നാത്തത്? അവിടെയാണ് നമ്മുടെ സംശയം. അവിടെ അദ്ദേഹം സ്വന്തമായി ചിന്തിക്കുന്നില്ല, തൻ്റെ ഭാര്യയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നില്ല, ഉമ്മമാരുടെയും പെങ്ങന്മാരുടെയും തീരുമാനങ്ങളിൽ അഭിപ്രായം പറയാൻ കഴിയാതെ നിസ്സഹായനായി അദ്ദേഹം നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യണം, ബുദ്ധിപരമായ ഒരു പരിഹാരം എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. അതായത് നേരത്തെ പറയാം, പെരുന്നാളിൻ്റെ അന്ന് എന്ത് ചെയ്യും, അവരവിടുന്ന് ഇങ്ങോട്ട് വരിക, ഇവളോളെ വീട്ടിൽ പോവുക, മനസ്സിലെ, അത് രണ്ടും ഒന്നിച്ച് പറയാം. പെങ്ങന്മാരൊക്കെ നമ്മളെ വീട്ടിൽ ഇങ്ങോട്ട് വരും, ഇവരെന്ത് ചെയ്യും, ഓളോളെ വാപ്പാനും ഇമ്മാനെയും ഓരോരോ വാപ്പാനും ഇമ്മാനും കാണാൻ ഇങ്ങോട്ട് വരും, ഇവിടെ വാപ്പാനിമ്മാനെയും കാണാൻ അങ്ങോട്ട് പോകും. അതാണ് പറഞ്ഞാൽ അതാണ് നടപ്പിലാവും, മനസ്സിലായി. അതിൽ ഒരു നിലക്കും ഒരു പ്രശ്നവും പരിഗണിക്കണം. അതൊക്കെ പറയാനുള്ള ഒരു തൻ്റെടമാർ കാണിക്കണം, ഭർത്താക്കന്മാർ കാണിക്കണം. പിന്നെ ഈ ഒരു പാവത്തിന് ഇങ്ങനെയൊക്കെ ഇടങ്ങേറാക്കി ഇവിടെ നിർത്തിയിടുന്നതിന് കാര്യമുണ്ടോ? കാരണം അവള് ഈ അവൾ എത്ര വിഷമത്തോടെ ആയിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാകുക. അവൾക്ക് എന്ത് പെരുന്നാളാ, ഈ പെങ്ങന്മാർ വരുന്നതിൽ എന്ത് സന്തോഷമാണുള്ളത്? തൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് അതിനെ തടസ്സപ്പെടുത്തിയിട്ട് അവളെ അവിടെ നിർത്തിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അപ്പോൾ അതിൻ്റെ പിന്നിലുള്ളത് എന്തുള്ളൂ വെച്ചാൽ, അവരിവിടെ വരുമ്പോൾ സേവനങ്ങൾ ചെയ്യാൻ ഇവിടെ എന്ത് വേണം, ഒരു വേലക്കാരി വേണം എന്നതാണ് മനസ്സ്. അതല്ലാതെ പെങ്ങന്മാർക്ക് ഇവളെ കാണാനോ ഇവൾക്ക് പെങ്ങന്മാരെ കാണലോ ഒന്നുമല്ല അതിൻ്റെ അടിസ്ഥാന കാര്യം. അങ്ങനെയൊക്കെ ഒരു പെരുന്നാളിൻ്റെ ദിവസം പോലും ഒരു കുട്ടിയെ തടഞ്ഞു വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കും പെങ്ങന്മാരും മക്കളൊക്കെ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആലോചിച്ചാൽ ഇതൊന്നും ചെയ്യാൻ ആരെക്കൊണ്ടും കഴിയില്ല.
1: എൻ്റെ ഭർത്താവിൻ്റെ സഹോദരിയുടെ മകൾക്കൊരു കല്യാണം നടത്തി കൊടുത്തു. അവരുടെ പ്രശ്നങ്ങൾ കാരണം ആ കല്യാണം, ഒരു കുട്ടി ഉണ്ടായതിന് ശേഷം അവർ ഡിവോഴ്സായി. ഡിവോഴ്സ് ആകുന്നതിന് മുമ്പ് മധ്യസ്ഥ സംസാരത്തിന് വേണ്ടി എൻ്റെ ഭർത്താവും മറ്റുള്ളവരും ശ്രമിച്ചിരുന്നു. എന്നാൽ സംസാരത്തിൽ നിന്നും പെങ്ങളുടെ മകളുടെ അടുത്താണ് പ്രശ്നമെന്നുള്ളത് മനസ്സിലായി. എൻ്റെ ഭർത്താവ് തങ്ങളുടെ കൂടെ നിന്നില്ല, അവരുടെ ആരോപണങ്ങൾക്കെതിരെ സംസാരിച്ചു. ആ കാരണം കൊണ്ട് സ്വന്തം പെങ്ങള് ഭർത്താവിനോടും കുട്ടികളോടും എന്നോടും ഇപ്പോൾ സംസാരിക്കുകയോ ബന്ധം പുലർത്തുകയോ ചെയ്യുന്നില്ല. പലപ്പോഴും എൻ്റെ ഭർത്താവും ഞാനും അടക്കം അവരെ പല നിലക്കും അങ്ങോട്ട് സന്ദർശിച്ചു. എന്നാൽ അവർ കർശന രൂപത്തിൽ നീ എൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഞങ്ങളോട് സംസാരിക്കുന്നില്ല, എല്ലാവരോടും ഞങ്ങളെ കുറിച്ചുള്ള കുറ്റങ്ങളും പരാതികളും പറയുകയാണ്, വളരെ മോശമായ രൂപത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഭർത്താവിന് നല്ല പേടിയുണ്ട്, കുടുംബ ബന്ധമാണല്ലോ നഷ്ടപ്പെടുന്നത്. പക്ഷെ അവർ ഒരിക്കലും അടുക്കുന്നില്ല. എന്താണ് ഒരു പരിഹാരമായി നിർദ്ദേശിക്കാൻ?
0: ഇങ്ങനെ കുടുംബ വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ ചെറുതായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരു വിവാഹമോചനത്തിന്റെ സന്ദർഭം പറയുമ്പോൾ രണ്ടും രണ്ട് കക്ഷികളായി വേർതിരിക്കും. അപ്പൊ ആ കക്ഷികളിൽ എന്താണ്, പുറത്തുള്ള ഒരു കക്ഷിക്ക് വീട്ടിലുള്ള ഒരു പിന്തുണ കൊടുക്കുമ്പോൾ ഇവര് പൂർണ്ണമായും എന്തു ചെയ്യും, കുറ്റക്കാരാവുമല്ലോ. കാരണം നിങ്ങളുടെ ആങ്ങളെ പോലും അവളുടെ അമ്മാവൻ പോലും നിനക്കെതിരല്ലേ പറഞ്ഞത് എന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർഭത്തിൽ വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ന്യായവും നീതിയും ഒരുപക്ഷെ പറയുന്നതിലായിരിക്കും. എങ്കിൽ പോലും എന്ത് ചെയ്യണം, പറയുന്ന സന്ദർഭവും പറയുന്ന വ്യക്തികളും പറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഗുണവും എന്ത് ചെയ്യണം, ആലോചിക്കണം. ഏതായാലും പിരിഞ്ഞു പോവുകയാണ്. പിന്നെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആരെങ്കിലും ഒരു കക്ഷിക്ക് അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം നമ്മളതൊരു പാഠമാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പറയണം എന്നുള്ളൊരു കാര്യമാണ്. കാരണം അത് അവരെ വളരെയധികം വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഈഗോപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രതികാരമാണ് അവർക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ കാരണം. പിന്നെ ഏതായാലും അന്ന് സംഭവിച്ചു പോയല്ലോ. അപ്പം സംഭവിച്ചു പോയ സ്ഥിതിക്ക് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ അങ്ങോട്ടേക്കുള്ള ബന്ധങ്ങളൊക്കെ നിലനിർത്തി പോവുക. അവരിനി ബന്ധം വിച്ഛേദിക്കുക എന്തോ ചെയ്തോട്ടെ, അത് അവരുമായി ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യുക, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും, വിളിക്കുക, എൻ്റെ ഒരാൾ മരിച്ചിട്ട് തരാൻ മരണവാർത്ത അറിയിക്കാൻ വേണ്ടി വിളിക്കുക, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഒരു കല്യാണം സംഭവം ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുക, അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ഉമ്രക്ക് പോകണമെന്ന് വിളിക്കുക. നമ്മളെപ്പോഴും എല്ലാവരും വിളിക്കണ പോലെ അവരെ വിളിക്കുക. അവർ ഫോൺ എടുക്കുമെങ്കിൽ എടുക്കട്ടെ, പറയുമെങ്കിൽ പറയട്ടെ, നന്നായി പ്രതികരിക്കട്ടെ. അങ്ങനത്തെ ഒരു ബന്ധം നമ്മുടെ ഭാഗത്തുനിന്ന് നിലനിർത്തി കൊണ്ടുപോവുക. അവരവരെന്തോ ആവട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല.
1: അടുത്തൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണാൻ തരൂ, ഒരു സഹോദരി അവർ ഭർത്താവും മക്കളൊക്കെ ആയിട്ട് വിദേശത്താണ് താമസിക്കുന്നത്. പിന്നെ നാട്ടിൽ ഉമ്മയും അതുപോലെ തന്നെ സഹോദരിയും ഉണ്ട്. സഹോദരി വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വീട്ടിൽ തന്നെയാണ് താമസം. പിന്നെ അവർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ സഹോദരി ഇവരെക്കുറിച്ച് മോശമായ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവാണ് ഇവർക്ക് വീടിന് വേണ്ടിയിട്ട് അതുപോലെ ബാക്കിയുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചത്. ഈ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട്, മകളുടെ ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മ എപ്പോഴും പരസ്പരം വളരെയധികം നല്ല ബന്ധം നിലനിർത്തുന്നു. പക്ഷേ എൻ്റെ കുടുംബവുമായിട്ട് ബന്ധമില്ല എന്ന് മാത്രമല്ല, അവർ പലപ്പോഴും വീടുകളിൽ സന്ദർശിച്ചാൽ അവരോടൊരു വിമുഖത കാണിക്കുകയാണ്, ഒരു ഇഷ്ടമില്ലാത്ത രൂപത്തിലാണ് പെരുമാറുന്നത്. ഇനി അടുത്ത പ്രാവശ്യം ലീവിന് നാട്ടിലേക്ക് വരുമ്പോൾ വാടക വീട്ടിലേക്ക് താമസിച്ചാലോ എന്ന് വരെ ഞങ്ങൾ ആലോചിക്കുന്നു. രണ്ട് മകളെ കാണുന്നതും മരുമകളെ കാണുന്ന രണ്ട് രൂപത്തിലാണ്, മകളുടെ കുടുംബത്തിനെ കാണുന്നതും മരുമകളുടെ കുടുംബത്തിനെ കാണുന്നതും വേറെ രൂപത്തിലാണ്. എന്താണ് അതിന് പറയുന്നത്?
0: ഇവിടെ എന്തായാലും ഇവിടെ സത്യത്തിലൊരു പ്രശ്നമില്ല. അതായത് ഇവർക്ക് ഭർത്താവിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടെന്നാണ് നമുക്ക് കൃത്യം മനസ്സിലാവുക. അങ്ങനത്തെ ഒരു സ്ഥലത്ത് പിന്നെ ഭർത്താവിൻ്റെ ഇപ്പം പെങ്ങന്മാരോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മയോ ആര് ദ്രോഹിക്കുന്നുണ്ടെങ്കിലും ഭർത്താവ് അത് മനസ്സിലാക്കി സമ്പൂർണ്ണമായ പിന്തുണ തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇവരതിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ അയാൾ ഉണ്ടാക്കുന്ന പരിഹാരം ഉണ്ടാക്കിക്കോട്ടെ, അതിന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും, വേറൊരു പ്രശ്നവും അതിലില്ല. പിന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഭർത്താവിൻ്റെ മാതാവിൽ നിന്നോ പെങ്ങളിൽ നിന്നോ ഒരു നല്ല പെരുമാറ്റത്തെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് കൊണ്ടുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ, അങ്ങനെ പ്രതീക്ഷിക്കേണ്ട. പിന്നെ ഭർത്താവ് എന്ത് ചെയ്യുക, ഒരു നല്ല രൂപത്തിൽ അവരോട് പെരുമാറാനും ആ ബന്ധങ്ങൾ നിലനിർത്തുവാനും എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൽ പറ്റുന്നൊരു കാര്യം. അതല്ലാതെ വെറുതെ ഇവർ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല.
1: ഇവർ പറയുന്ന ചില പോകുമ്പോൾ ഞാൻ ആ കാര്യങ്ങൾ ഉമ്മനോട് അറിയിച്ചിട്ടാണ് വിദേശത്തേക്ക് പോയിട്ടുള്ളത്. പക്ഷെ വിദേശത്ത് എത്തിയിട്ട് ഇവരായിട്ട് ഫോൺ ചെയ്യാനും കാര്യങ്ങൾക്കും ഒന്നും പേടിയാണ്. എന്ന് പറഞ്ഞാൽ ഇവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ആഗ്രഹിക്കാത്തതുകൊണ്ടല്ല, അവരായിട്ട് ബന്ധം പുലർത്തണം എന്നും വിളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പേടിയാണ് അവരെങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത്.
0: ഒറ്റ പ്രാവശ്യം ഒന്ന് വിളിക്കുക, വിളിക്കുമ്പോൾ ഈ ഞങ്ങൾക്ക് വിളിക്കണ്ട, ഞങ്ങളോട് സംസാരിക്കും വേണ്ടെന്ന് പറഞ്ഞാൽ അത് അവിടെ അവസാനിച്ചു.
1: അതെ, പിന്നീട്
0: ആ കാരണം വെച്ച് വിളിക്കാതെക്കാലോ, ഒരു വിളി വിളിക്കാത്രേ ഉള്ളൂ. പിന്നെ ഇവർ അവിടെ പോയിട്ട് ഭാര്യ ഭർത്താവ് ഒന്നും ജീവിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ഭർത്താവ് എന്തായാലും അവിടെ ജോലിയായിട്ട് നിൽക്കുകയാണ്, ജോലിയായിട്ട് നിൽക്കുമ്പോൾ അയാളെ ഭാര്യ അവിടെ തന്നെ താമസിക്കുന്നത്, അതിനൊരു പ്രശ്നമല്ല. മനസ്സിലായില്ലേ? ഇനി ഉമ്മനെ നോക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു ഭർത്താവ് ഇങ്ങോട്ട് വരിക, അപ്പൊ കൂടെ വന്ന് നോക്കുക, അത്രേ ആവശ്യമുള്ളൂ.
1: അതും പറയേണ്ടി സഹോദരി, ഭർത്താവാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെലവഴിക്കുന്നത്, അത്
0: അപ്പോഴും അദ്ദേഹത്തിന്റെ കഴിവനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ വിഷയം.
1: എന്നോട് അടുത്ത ഒരു ചോദ്യം പറയണം തരോ. ഇതൊക്കെ ഏകദേശം സമാനമായ രൂപത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. വീട്ടില് ഉമ്മാനായിട്ട് നല്ല നിലക്ക് നിൽക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ പെങ്ങന്മാരാണ് പലപ്പോഴും അതിന് തടസ്സം നിൽക്കുന്നത്. ആ തടസ്സം നിൽക്കുന്നത് മാനസികമായിട്ട് ഏറെ പ്രയാസപ്പെടുത്തുകയാണ്. പലപ്പോഴും ഭർത്താവിനോട് പോലും ആ ദേഷ്യം, പെങ്ങൾ കാണിക്കുന്ന ദേഷ്യം ഭർത്താവിനോട് പോലും പലപ്പോഴും തോന്നുകയാണ്. അതെങ്ങനെ ഞാൻ എങ്ങനെ എന്നെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം?
0: ഈ ഇത്തരം പിന്നെ ഭർത്താവിൻ്റെ പെങ്ങന്മാരോടൊപ്പം ജീവിക്കുന്ന ആളുകൾ ചെയ്യാൻ പറ്റുന്ന പൊതുവായ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ ഒന്ന് പറഞ്ഞാൽ അനാവശ്യമായ തർക്കങ്ങൾക്ക് പോവാതിരിക്കുക. എപ്പോഴും എന്ത് ചെയ്യരുത്, വഴക്കുകൾ ഉണ്ടാവാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം വഴക്കുകൾ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇമോഷണലായിട്ട് സംസാരിക്കുമ്പോൾ പല വാക്കുകളും നമ്മളൊന്ന് വന്നു പോകും. ആ വാക്കുകൾ പിന്നൊരു പശ്ചാത്തലത്തിൽ വീണ്ടും എടുത്ത് ഉദ്ധരിക്കുമ്പോൾ എന്തായിരിക്കും, ഇതൊക്കെ ഇവൾ പറഞ്ഞോന്നാവും
1: കൂടുതൽ പരിക്കുകൾ.
0: അതുകൊണ്ട് എന്തായിരുന്നു, ഒരിക്കലും എന്ത് ചെയ്യരുത്, വാഗ്വാദങ്ങൾക്ക് പോകരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചിലപ്പോഴൊക്കെ എന്തായിരിക്കാം, ഇവരും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അതിൽ ചിലപ്പം മറ്റുള്ളവർക്ക് ചിലപ്പോൾ ചെറിയ വിഷമങ്ങളുണ്ട്. അപ്പം ഇവരെ മുന്നൊന്ന് വല്ലാതെ എന്ത് ചെയ്യുക, ആ ബന്ധം വല്ലാതെ പ്രകടിപ്പിക്കാതിരിക്കുക. ഇവർ വല്ലാതെ അടുത്തിങ്ങനെ പെരുമാറും ഭയങ്കര സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോഴും അത് ഇവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായി വരും എന്നുള്ളതാണ്. പിന്നെ പെങ്ങൾ അവിടെ ഉണ്ട്, ഏത് സ്വന്തം വീട്ടിൽ പെങ്ങളുണ്ട്, ഇവളുടെ അതേ പ്രായത്തിലുള്ളതാണ് ആ പെങ്ങൾ. അപ്പോൾ പെങ്ങൾ വീട്ടിൽ നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്, അത് ഡൈവേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ, ഇവരവിടെ ബുദ്ധിമുട്ടി നിൽക്കണ്ടല്ലോ, നിൽക്കാൻ കഴിയണില്ലെങ്കിൽ അപ്പോൾ അവർക്ക് വാടകയ്ക്ക് പോകാനും ഒക്കെ പറ്റും. പല ആളുകളും വീട്ടിൽ ആളില്ലാത്തതിൻ്റെ പേരിലാണ് ഭാര്യനെ കൊണ്ടുപോകാത്തത്. ഇവിടെ ഓൾറെഡി ഒരു പെങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഭാര്യനെ സുഖമായിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റും. ഇനി അവിടെ നിന്ന് കൊണ്ടുപോകാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ എന്തേ ഉള്ളൂ, തൽക്കാലം എന്ത് ചെയ്യാം, ഭാര്യയോട് പറയാം, ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയും എന്താണ്, പെങ്ങൾ ഇത് പെങ്ങളെ വീടാണ്, അവൾക്ക് ഇവിടെ സമാധാനത്തോടെ നിൽക്കണം. അപ്പോൾ നിങ്ങൾ രണ്ടാളും കൂടെ നിൽക്കുമ്പോൾ അവളെ സമാധാനം നഷ്ടപ്പെടുകയാണെങ്കിൽ തൽക്കാലം എന്ത് ചെയ്യാണ്, നമ്മൾ ഇവിടുന്ന് മാറി നിൽക്കലാണ് നല്ലത് എന്ന് പറയും. അപ്പൊ നീ അത് സ്വീകരിക്കുക, നമുക്ക് എന്ത് ചെയ്യാം, പുറത്തു പോയി നിൽക്കുക. അത് സിമ്പിളാണ്, കാരണം പോകാൻ ഒരു പേടിയും പേടിക്കണ്ട, കാരണം ആരിവിടെ ഉണ്ട്, പെങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. മനസ്സിലെ? പിന്നെ എപ്പോഴെങ്കിലൊക്കെ വന്നു പോകുന്ന പെങ്ങന്മാരാണെങ്കിൽ എന്ത് ചെയ്യാണ്, നമ്മളെല്ലാവരുടെ ജീവിതത്തിലും ചില സന്ദർഭങ്ങളിലൊക്കെ ഓരോ പനിയോ ചുമയൊക്കെ വരുന്ന പോലെ എന്ത് ചെയ്യാം, ഒരു ബുദ്ധിമുട്ട് ഒരു നാലീസം ഇവിടെ വന്നു പോകും എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് സമാധാനിക്കുക. സ്ഥിരമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, തൽക്കാലം അവിടുന്ന് അങ്ങോട്ട് പോവുക. ഒരു നല്ല രൂപത്തിൽ എന്ത് ചെയ്യാം, പനി പനി നോക്കാൻ അവളവിടെ ഉണ്ടല്ലോ. അത് ഒരു പക്ഷേ ആ തീരുമാനം എടുക്കുന്നതോടുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, നീ അവളവിടെ കൊടുന്നോ, ഞങ്ങൾ നല്ലതിലൊക്കെ നിർത്തിക്കോളാം എന്ന് ചിലപ്പോൾ പക്ഷേ ഒരു പറയും, അവളില്ലാതൊരു നാല് ദിവസം നിൽക്കും. ഇതൊക്കെയാണ് അതിൻ്റെ പരിഹാരം.
1: അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് സമയമുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് പറയുന്ന ഒരു സഹോദരിയാണ്, ക്യാപ്ഷൻ കണ്ടപ്പോൾ തോന്നി ഒന്ന് എഴുതണമെന്ന്. സാധാരണ ഭർത്താവിൻ്റെ സഹോദരി എന്നുള്ള പ്രശ്നക്കാരിയായിട്ടാണ് അവതരിപ്പിക്കാറെന്ന് പറഞ്ഞിട്ട് ഇവർ പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ നാല് പെങ്ങൾമാരും ഒരാങ്ങളെയാണ്, ഞങ്ങളെല്ലാവരും സഹോദരിമാരെ പോലെയാണ് അവളെ കാണുന്നത്, ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് ആങ്ങളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷം ഞങ്ങൾക്കിടയിലുണ്ടായിരുന്ന സൗഹൃദം അഥവാ ആങ്ങളെയും അകറ്റാനാണ് ഈ ആങ്ങളയുടെ ഭാര്യ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, മുമ്പ് വളരെയധികം നല്ല സൗഹൃദം, ഇവരുടെ താല്പര്യപ്രകാരം ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടീനാണ് കല്യാണം കഴിച്ചു കൊടുത്തത്, എന്നിട്ടും ഞങ്ങളെല്ലാം അവനിൽ നിന്നും ഞങ്ങളെ ഇവളെ അകറ്റുകയാണ് എന്ന് പറഞ്ഞിട്ടാണ്. വേറെ താമസം അവരാരംഭിച്ചു, ഞങ്ങൾ ചെന്നാലൊന്നും ഞങ്ങളെ പരിഗണിക്കണില്ല, ഇനി പരിഗണിക്കുകയാണെങ്കിൽ തന്നെ അവൻ്റെ കുറ്റവും കുറവും മാത്രമാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്, വളരെ പ്രയാസത്തിലാണ്, എന്താണ് പറയുക?
0: ഇതിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഇവർ പറഞ്ഞതൊരു വസ്തുതയായിരിക്കാം, നമ്മളതിനോടൊരിക്കലും ഇത് വേണമില്ല. പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ശരിക്കും ഒരു ഭർത്താവിൻ്റെ പെങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പെൺകുട്ടിനെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ പെങ്ങളോട് ഒരു മസ്ലഹത്തുള്ളിലേക്ക് ചോദിക്കുകയാണെന്ന്, എന്തിനാണ് നിങ്ങൾ ഇവരെ ബുദ്ധിമുട്ടിക്കണം എന്ന് വെച്ചാൽ ഇതേ മറുപടിയാണ് പറയാം. എന്ത്, ഞങ്ങളവളോട് പെങ്ങളെ പോലെ പെരുമാറുന്നത്, വളരെ നിലനിൽക്കാൻ നിൽക്കണത്, പക്ഷെ അവർ ഞങ്ങളെ തെറ്റിക്കാൻ വേണ്ടി നടക്കുകയാണ് എന്നൊക്കെയാണ് സാധാരണഗതിയിൽ പറയാം. ഇതിപ്പോൾ വസ്തുതാപരമായി പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, വിവാഹം കഴിഞ്ഞ് പെങ്ങൾ പോയി കഴിഞ്ഞാൽ മനസ്സിലായി, പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവരുടെ ജീവിതത്തിൽ ഇടപെടേണ്ട കാര്യം എന്താണ്? അവർക്ക് ഭർത്താവുണ്ട്, മക്കളുണ്ട്, കുട്ടികളുണ്ട്, ഓൾക്ക് സുഖസമാധാനത്തോടെ ജീവിച്ചാൽ പോരെ. ഈ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവന് പറ്റും, ഉമ്മയ്ക്ക് പറ്റും, അവരെങ്ങനെ ജീവിച്ചോട്ടെ. ഈ പെങ്ങന്മാരെന്തിനാണ് അവിടെ കാര്യങ്ങളും അഭിപ്രായങ്ങളും പറയണത്? അവർക്ക് അവരുടേതായ ഒരു ലോകമില്ലേ, അവരുടേതായ ഒരു ജീവിതം, അത് അങ്ങനെ വിചാരിച്ചാൽ മതി. പിന്നെ എന്ത് കാര്യത്തിലാണ് ഈ ഭർത്താവിനെ ഇവരിന്ന് അകറ്റുന്നത് മാറ്റുന്നത് എന്നൊക്കെ പറയണത് എന്താ അടിസ്ഥാനത്തിലാണ്? ചിലപ്പോൾ എന്തായിരിക്കും, ഈ ഇവനെ ചില ഗൾഫുകാരൊക്കെ അവിടെ സ്വത്ത് മുഴുവൻ പെങ്ങന്മാർക്കും ഇവർക്കും കൊടുക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി അങ്ങനെ പറഞ്ഞു, എല്ലാം ജ്യേഷ്ഠന്റെ വീട് ഉണ്ടാക്കിയത് എന്റെ ഭർത്താവാണ്, വാപ്പക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായി കൊടുത്തത് എന്റെ ഭർത്താവാണ്, ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീട് ഉമ്മാന്റെ വീടാണ്, അത് ഉമ്മ പെങ്ങക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ എന്താ ചെയ്യാം, കുട്ടികളൊക്കെ വലുതായി ഞങ്ങൾ എങ്ങടാ പോവാ? അപ്പൊ ഇതെങ്ങാനും ഇയാളോട് പറഞ്ഞാൽ എന്തായിരിക്കും, ഞാൻ എന്റെ പെങ്ങക്ക് ചെയ്യണത് നീ തെറ്റിക്കാണ്, ഉമ്മക്ക് ചെയ്യണത് തെറ്റിക്കാന്നല്ലേ പറയാം? അപ്പൊ ഇവർക്കൊരു അവകാശമുണ്ട്, ഇവർക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നിറവേറ്റി കൊടുത്തു തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. എന്നാൽ അപൂർവമായി ഇങ്ങനെയുണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് പെങ്ങൾക്കും പറയാനുണ്ട് എന്ന് പറഞ്ഞങ്ങാട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അടുത്തൊരു ചർച്ചയിൽ നമുക്ക് കൊണ്ടുവരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ എല്ലാവരും മനസ്സിലാക്കുക, നമ്മൾ ഒരു മുസ്ലിമായി ജീവിക്കുകയും നാളെ പരലോകത്ത് ഓരോ തിന്മകൾക്കും മറുപടി പറയേണ്ടി വരികയും ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരാൾക്കൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ, ഞാൻ ഒരാൾക്കൊരു ബുദ്ധിമുട്ടാവില്ലെന്ന് എല്ലാ ഭർത്താവിൻ്റെ പെങ്ങന്മാരും തീരുമാനിച്ചാൽ ഒരു മരുമക്കളും ഒരു പരാതിയും ഒരു ചോദ്യവും നമുക്ക് അയക്കില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്.
1: അൽഹംദുലില്ലാ, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട്. അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പീസ് റേഡിയോ അതിൻ്റെ ആളുകൾ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പറയുന്നു. വാഹിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് സ്നേഹക്കൂട്. ഇന്നത്തെ സ്നേഹക്കൂടിൽ ബഹുമാന്യ പണ്ഡിതൻ ഹാരിസ് മൗലവിയുടെ കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുറഹ്മാൻ ചുങ്കത്തറ ഭർത്താവിൻ്റെ പെങ്ങൾ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് നടത്തിയ ചർച്ചയാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
3: തീർച്ചയായും കുടുംബാംഗങ്ങളിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയ കവാടങ്ങൾ തുറന്നു കൊടുക്കുക എന്നത് തന്നെയാണ് സ്നേഹക്കൂടുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം. മിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതുസ്കുനു ഇലൈഹ. അപ്പോൾ ഒരു ഒരു സെക്കനത്ത് ഒരു സമാധാനം ആളുകളുടെ കുടുംബാംഗങ്ങളിൽ നിറയാൻ. ഇപ്പോൾ ജഅല ബൈനക്കും മവദ്ദത്തും വറഹ്മ, കുടുംബത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയായി ഇസ്ലാം പഠിപ്പിച്ചത് മവദ്ദത്തും റഹ്മത്തും. അവിടെ ഫസ്റ്റ് പറഞ്ഞത് മവദ്ദത്താണ്, പിന്നീടാണ് റഹ്മത്ത് പറയുന്നത്. വിവാഹം കഴിഞ്ഞ കാലഘട്ടത്തിൽ ആദ്യത്തെ സമയങ്ങളിൽ ഒരുപക്ഷെ മവദ്ദത്ത് നമുക്ക് അധികം ഉണ്ടാകും, ആ ലവ്, ആ ഒരു സ്നേഹം. പക്ഷേ റഹ്മത്ത് വരുന്നത് അത് പിന്നീടാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാനും വിട്ടുവീഴ്ച ചെയ്യാനും അഫ്വ് നടത്താനും ദൻ്റെ ഭാര്യയാണ് ദൻ്റെ ഭർത്താവാണ് എന്ന നിലക്കുള്ള ഒരു മനോഹരമായ ഖുർആനിൻ്റെ ആ ഒരു പദപ്രയോഗം വലിയൊരു വല്ലാത്തൊരു അജീബാണ്, അത്ഭുതമാണ്. മവദ്ദത്തിനെ ആദ്യം പറയുകയും പിന്നീട് റഹ്മത്തിന് പറയുകയും ചെയ്തത്. അപ്പം അങ്ങനത്തെ ധാരാളം ഗുണപാഠങ്ങൾ ഇബറത്തുകൾ ഉൾക്കൊള്ളുന്നത് തന്നെയാണ് സ്നേഹക്കൂട്. അപ്പോൾ സ്നേഹക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ മനോഹരമായിരുന്നു. അബ്ദുറഹ്മാൻ ചുങ്കത്തറയും ഹാരിസ് ബിൻ സലീമാണ് ഉഖ്തുസ് സൗജ്, ഭർത്താവിൻ്റെ പെങ്ങൾ എന്ന ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ സ്നേഹക്കൂടിന് നമ്മൾ കാതോർത്തു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെ അനുഭവങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ കമൻറ്റുകളിൽ നിങ്ങൾ പറയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്.
3: പീസ് റേഡിയോ വൈബ്സിൻ്റെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ എത്തി നിൽക്കുന്നു അൽ ഉസൂൽ. അബ്ദുൽ മാലിക് സലഫിയാണ് ഇന്നത്തെ അൽ ഉസൂലിൽ നമ്മളൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിവേദനം ചെയ്യുന്ന രീതികളെക്കുറിച്ചാണ്. അതിൽ ഒരു അധ്യാപകൻ അഥവാ ഷേഖ് തൻ്റെ വിദ്യാർത്ഥികൾക്ക് ഹദീസുകൾ വായിച്ചു കൊടുത്ത് അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് കേട്ട് റിവായത്ത് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അതാണ് സമാ എന്ന് പറയുന്നത്. മറ്റൊന്ന്, വിദ്യാർത്ഥികൾ ഷേഖിന് വായിച്ചു കൊടുക്കുകയും അത് ഉസ്താദ് കേൾക്കുകയും അതിൽ വല്ല അബദ്ധങ്ങളുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കുകയും മറ്റുള്ള സഹപാഠികൾ അത് ശ്രവിച്ച് അതിൽ നിന്ന് റിവായത്ത് ചെയ്യുകയും ചെയ്യുന്ന രീതി. ഇങ്ങനെ രണ്ടു കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ച് നിർത്തിയത്. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും രീതികളെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ അത് അൽ ഇജാസത്ത്. ഇജാസത്ത് എന്ന് പറഞ്ഞാൽ അനുവാദം കൊടുക്കുക എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ അതിന് പരിഭാഷ പറയാറുണ്ട്. ഈ ഇജാസത്ത്, അതിലൂടെ ഹദീസുകൾ നിവേദനം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ മുമ്പ് കാലം മുതൽക്കേ ചില അഭിപ്രായ ഭിന്നതകൾ നിലവിലുണ്ട്. ഹസനുൽ ബസ്രി, നാഫിഅ്, മൗല ഇബിൻ ഉമർ, ഇമാം സുഹുരി, ഇമാം റബീഅ ബിൻ അബി അബ്ദുറഹ്മാൻ, യഹ്യ ബിൻ സഈദ് അൽ അൻസാരി റഹമഹുമുല്ലാഹു ജമീഅൻ, ഇവരൊക്കെ തന്നെയും ഇജാസത്ത് കൊണ്ട് റിവായത്തു ചെയ്യാം എന്ന് അഭിപ്രായം രേഖപ്പെടുത്തിയവരാണ്. അതേസമയത്ത് ഇമാം ശുഅബയെപ്പോലെ, ഇബ്രാഹിം ബിൻ ഇസ്ഹാഖ് അൽ ഹറബിയെപ്പോലെ, അബൂ നസർ അൽ വായിലിയെപ്പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇജാസത്ത് കൊണ്ട് ഹദീസുകൾ റിവായത്ത് ചെയ്യാൻ പറ്റുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് റിവായത്ത് കൊണ്ട് ഇജാസത്ത് കൊണ്ട് എങ്ങനെയാണ് ഇജാസത്ത് കൊണ്ട് നമുക്ക് ഹദീസുകൾ നിവേദനം ചെയ്യുക? പണ്ഡിതന്മാർ അതിന് നൽകിയ വിശദീകരണം, ഒമിസാലുൽ ഇജാസ അൻ യഖൂല അൽ മുഹദ്ദിസു ലിബഅദി തുല്ലാബിഹി, ഒരു മുഹദ്ദിസ്, ഹദീസ് പണ്ഡിതൻ, തൻ്റെ വിദ്യാർത്ഥികളിൽ ചില ആളുകളോട് പറയുക, ഇപ്രകാരം പറയുക: അജസ്തുക്കും റിവായത്ത് കിതാബിൽ ബുയൂ മിൻ സഹീഹുൽ ബുഖാരി അന്നി, സഹീഹുൽ ബുഖാരിയിൽ നിന്ന് കിതാബുൽ ബുയൂ എന്നുള്ള അധ്യായം റിവായത്തു ചെയ്യാൻ, എന്നിൽ നിന്ന് ഉദ്ധരിക്കാൻ, അതിലെ ഹദീസുകൾ എന്നിൽ നിന്ന് ശ്രവിച്ചതായി മനസ്സിലാക്കിയതായി നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നു. വഖദ് സമിഅ്തുഹു മിൻ ഫുലാൻ, ഇന്ന ഇന്ന ആളുകളിൽ നിന്നാണ് ഞാൻ അത് കേട്ടി ശ്രവിച്ചിട്ടുള്ളത്. ആ ഒരു കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് എന്നിൽ നിന്ന് സഹീഹുൽ ബുഖാരിയുടെ കിതാബുൽ ബുയൂ ഉദ്ധരിക്കാൻ അനുവാദം തന്നിരിക്കുന്നു എന്ന് പറയാം. അതല്ലെങ്കിൽ അജസ്തുക്കും റിവായത്ത് സഹീഹ് മുസ്ലിം അന്നി വഖദ് സമിഅ്തുഹു മിൻ ഫുലാൻ, സഹീഹ് മുസ്ലിം മൊത്തത്തിൽ എന്നിൽ നിന്ന് റിവായത്ത് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട് എന്നു പറയാം. അതല്ലെങ്കിൽ കുറച്ചു ഭാഗം അവർക്ക് ഓ

ഇവിടെ ഒരു മുത്തലഖൻ നിരുപാധികം ഒരു പണ്ഡിതന് ഒരു ശിഷ്യന് ഇജാസത്ത് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റില്ല എന്നതാണ് പണ്ഡിതന്മാർ മുമ്പ് കാലം മുതൽക്കു തന്നെ പറഞ്ഞിട്ടുള്ളത്. അതിന് ചില നിബന്ധനകൾ അവർ വച്ചിട്ടുണ്ട്. ഒന്ന്, അയ്യരിഫൽ മുഹദ്ദിസ് മാ യുജീസു ബിഹി, ഞാനെന്താണ് റിവായത്ത് ചെയ്യാൻ ഇജാസത്ത് കൊടുക്കുന്നത് എന്നത് മുഹദ്ദിസിന് വ്യക്തമായി അറിയണം. ഒരു നിർണിതമായിട്ടുള്ള ബൗണ്ടറി നിർണയിച്ചുകൊണ്ടായിരിക്കണം, അതിൽ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഇജാസത്ത് കൊടുക്കേണ്ടത്. അതല്ലാതെ എല്ലാം ഇജാസത്ത് കൊടുക്കുക, ഒരു അനിയന്ത്രിതമായിട്ടുള്ള ഒരു അവ്യക്തമായിട്ടുള്ള കാര്യത്തിൽ ഇജാസത്ത് പാടില്ല. ഇതാണ് ഒരു ഷർത്ത്. രണ്ടാമത്തത്, വഅൻ തകൂന നുസ്ഖത്തു ത്വാലിബ് മുആറദത്തൻ ബിഅസ്ലി റാവി ഹത്ത കഅന്നഹാ ഹു, തൻ്റെ ശിഷ്യൻ്റെ കയ്യിലിരിക്കുന്ന താൻ ഏത് കിതാബാണോ റിവായത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കിതാബിൻ്റെ പതിപ്പ്, അത് വിദ്യാർത്ഥികളുടെ കയ്യിലും അതേ പതിപ്പ് തന്നെയാണ് ഉള്ളത് എന്ന് ഉറപ്പുവരുത്തണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഉസ്താദ് സഹീഹുൽ ബുഖാരിയിലുള്ള കിതാബുൽ ബുയൂഉ ഞാൻ നിനക്ക് റിവായത്ത് ചെയ്യാൻ അനുവാദം തന്നിരിക്കുന്നു എന്ന് പറയുകയും ശിഷ്യൻ്റെ കയ്യിൽ ഉള്ള കോപ്പിയിൽ ആ കിതാബുൽ ബുയൂഉന് പുറമെയുള്ള വേറെയും ചില ഹദീസുകൾ അതിനുള്ളിലുണ്ടെങ്കിൽ ആ ഹദീസുകൾക്ക് ഈ ഇജാസത്ത് ബാധകമല്ല. അതുകൊണ്ടു തന്നെ ഈ ഇജാസത്ത് നൽകപ്പെടുന്ന കാര്യത്തെ സംബന്ധിച്ച് വ്യക്തമായ അറിവുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ താൻ ഇജാസത്ത് നൽകുന്ന ത്വാലിബിൻ്റെ കയ്യിലുള്ള കോപ്പി, അത് ഞാൻ ഉദ്ധരിക്കുന്ന കോപ്പി തന്നെയാണ് എന്ന് മുഹദ്ദിസ് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു നിബന്ധന, വഅൻ യകൂനൽ മുസ്തജീസ് മിൻ അഹ്ലിൽ ഇൽമി വഅലൈഹി സിമത്തുഹു, വഅൻ യകൂനൽ മുസ്തജീസ് മിൻ അഹ്ലിൽ ഇൽമി വഅലൈഹി സിമത്തുഹു, ഇദ്ദേഹം അഹ്ലുൽ ഇൽമിൽപ്പെട്ട ആളായിരിക്കണം. ആര്? ഈ ഇജാസത്ത് കൊടുക്കുന്ന വ്യക്തി ആ ഇൽമുള്ള അഹ്ലുൽ ഇൽമിൻ്റെ ആളായിരിക്കണം. അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം, ഇൽമില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇജാസത്ത് കൊടുക്കാൻ അനുവാദമില്ല. പണ്ഡിതന്മാർ സാധാരണ പറയാറുണ്ട്, ലാ യുദുഉൽ ഇൽമു ഇല്ലാ ഇൻദ അഹ്ലിഹി, ഇൽമ് അഥവാ വിജ്ഞാനം അത് വെക്കപ്പെടുകയില്ല അതിൻ്റെ അഹ്ലുകാരുടെ അടുക്കലല്ലാതെ. എന്ന് പറഞ്ഞാൽ ഒരു ഇൽമിയായൊരു കാര്യം അതിന് ഇജാസത്ത് കൊടുക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഇൽമ് അയാൾക്ക് ആവശ്യമുണ്ട്. ഇൽമില്ലാതെ ഇന്ന ആള് ഇന്ന ഇന്ന സംഗതി ഞാൻ നിനക്ക് ഇജാസത്ത് തന്നിരിക്കുന്നു എന്ന് പറയാൻ അയാളെ സംബന്ധിച്ചിടത്തോളം നിർവാഹം ഇല്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇജാസത്ത് കൊടുക്കുമ്പോൾ നല്ലവണ്ണം സൂക്ഷിച്ചും പരിശോധിച്ചും ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ അവർ ഇജാസത്ത് കൊടുത്തിരുന്നുള്ളൂ. ഇമാം മാലിക്കിനെ പോലെയുള്ള, ഹസനുൽ ബസറിയെ പോലെയുള്ള, ഇബ്നു ശിഹാബ് സുഹ്രിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ വളരെ കണിശത പുലർത്തിയ ആളുകളായിരുന്നു. എത്രത്തോളം ചോദിച്ചാൽ, വളരെ പ്രത്യേകമായിട്ടുള്ള അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ത്വാലിബുൽ ഇൽമിന് മാത്രമേ അവരൊക്കെ തന്നെയും ഇജാസത്ത് കൊടുത്തിരുന്നുള്ളൂ. ഇമാം ഇബ്നു അബ്ദുൽ ബർ അദ്ദേഹത്തിൻ്റെ ജാമിഉ ബയാനിൽ ഇൽമ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നൊരു വാചകമുണ്ട്, തൽഹീസു ഹാദൽ ബാബ് അന്നൽ ഇജാസ ലാ തജൂസു ഇല്ലാ ലിമാഹിരിൻ ബിസ്സനാ ഹാദിഖും ബിഹ, അതുപോലെ യഅരിഫു കൈഫ യതനാവലുഹ വയകൂനു ഫീ ശൈഇൻ മുഅയ്യൻ മഅറൂഫ് ലാ ഇശ്കിൽ ഇസ്നാദുഹു فهذا هو الصحيح من القول في ذلك والله اعلم. ഈ പറഞ്ഞതിന്റെ ചുരുക്കം, ഒരു മാഹിറും ബിസ്സനാ, ഈ ഫന്നിൽ ഈ കലയിൽ ഒരു അഗ്രഗണ്യനായ വ്യക്തിക്കല്ലാതെ ഇജാസത്ത് കൊടുക്കാൻ പാടില്ല. അയാൾ അതിനെ സംബന്ധിച്ച് ഹാദിഖായിരിക്കണം, സൂക്ഷ്മശാലിയായ പണ്ഡിതനായിരിക്കണം.
എങ്ങനെയാണ്

0: ഇത് സ്വീകരിക്കേണ്ടത്, എന്താണിതുകൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ അയാൾക്ക് നല്ല വിജ്ഞാനവും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇമാം മാലിക്കിനെ പോലെയുള്ള പണ്ഡിതന്മാർ കറാഹത്തായിക്കൊണ്ട് പറഞ്ഞ കാര്യമാണ്, അഹ്ലുൽ ഇൽമല്ലാത്ത ആളുകൾക്ക് ഇജാസത്ത് കൊടുക്കാൻ പാടില്ല, അവർക്കും അവർക്ക് മറ്റുള്ളവർക്ക് ഇജാസത്ത് കൊടുക്കാനും പാടില്ല, മറ്റുള്ളവർ അവർക്ക് വേണ്ടി ഇജാസത്ത് കൊടുക്കാനും പാടില്ല. നേരെ മറിച്ച് ലാ ഇജീസു ഇല്ല അഹ്ലുൽ ഇൽമി സഖാത് അൽ മാഹിരീന ബിസ്സനഅ വല്ലദീന യഅരിഫൂന ഖദറ തനാബുലിഹ മതകാനത് ഇജാസത് ഫീ ഷൈഇൻ മഅറൂഫിൻ ലാ യുഷ്കിൽ ഇസ്നാദു, അതിൻ്റെ സനദിലൊന്നും ഒരിക്കലും ഒരു അവ്യക്തതയില്ലാത്ത രീതിയിൽ ഈ ഫന്നിനെക്കുറിച്ച്, ഈ വിജ്ഞാനശാഖയെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ, അതിന് അർഹതയുള്ളൂ എന്നുള്ളതാണ് ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പല രീതികളിൽ ഇജാസത്ത് കൊടുക്കാം. നാം നേരത്തെ പറഞ്ഞു, ഒരു കിതാബ് മൊത്തത്തിൽ കൊടുക്കാം. ഇനി അതല്ല കിതാബിൻ്റെ ജുസ് ആക്കി കൊടുക്കാം. ഇതെല്ലാം പണ്ഡിതന്മാർ അനുവാദം നൽകിയിട്ടുള്ള കാര്യമാണ്. ഇതാണ് മൂന്നാമത്തെ ഇജാസത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം. ഇനി നാലാമത്തെ ഒരു രീതിയാണ് അൽ മുനാവല. മുനാവലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഷേഖ്, ഹദീസിൻ്റെ ഒരു ഷേഖ്, അയാൾ തൻ്റെ വിദ്യാർത്ഥിക്ക് ഒന്നോ അല്ലെങ്കിൽ ഒരുപാട് ഹദീസുകളോ, അതല്ലെങ്കിൽ ഒരുപാട് ഹദീസുകൾ ചേർത്ത് വെക്കപ്പെട്ട ഹദീസിൻ്റെ കിതാബുകളോ നൽകുക. നൽകിയതിന് ശേഷം ആ വിദ്യാർത്ഥിയോട് ഈ ഉസ്താദ് ഷേഖ് പറയുന്നു, ഹാദാ മിൻ ഹദീസി ഔ ഹാദാ മിൻ സമാഅതി എന്ന് മാത്രം പറഞ്ഞു നിർത്തുക. ഇത് എൻ്റെ ഹദീസാണ് എന്നു പറഞ്ഞ് വിദ്യാർത്ഥികളെ ഏൽപ്പിക്കുക. അത് എന്നിൽ നിന്ന് റിവായത്ത് ചെയ്തോളൂ, ഞാൻ നിനക്ക് അനുവാദം തന്നിരിക്കുന്നു എന്നൊന്നും ഉസ്താദ് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഈ ഉസ്താദിൽ നിന്ന് കിട്ടിയ ഹദീസുകൾ റിവായത്ത് ചെയ്യാൻ പറ്റുമോ? പറ്റും എന്നു പറഞ്ഞ ആളുകളുമുണ്ട്, പറ്റില്ല എന്നു പറഞ്ഞ ആളുകളും ഉണ്ട്. മുനാവലത്ത് മാത്രമുണ്ടായാൽ അതൊരു ഇജാസത്തായി പരിഗണിക്കപ്പെടും എന്നൊരു കൂട്ടം പറയുമ്പോൾ അതു പറ്റില്ല. അത് ഒരിക്കലും അജസ്തുക, ഞാൻ നിനക്ക് ഇജാസത്ത് തന്നിരിക്കുന്നു, എന്നിൽ നിന്ന് ഉദ്ധരിക്കാൻ ഞാൻ നിനക്ക് ഇജാസത്ത് തന്നിരിക്കുന്നു എന്നു പറയാത്ത കാലത്തോളം അത് ഇജാസത്തിൻ്റെ അനുവാദമില്ലാതെ നിലനിൽക്കും എന്നതാണ് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ രേഖപ്പെടുത്തി. എന്നാൽ ഇജാസത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മുനാവലത്തായിക്കൊണ്ട് ഇജാസത്ത് കിട്ടിയാൽ, അതായത് ഈ പറയപ്പെട്ട രീതിയിൽ ഷേഖ് കിതാബ് കൊടുത്തു എന്നിട്ട് ഇജാസത്ത് കൊടുക്കുകയും ചെയ്താൽ അത് സ്വീകാര്യമാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. അതേസമയത്ത് വെറും മുനാവലത്തായിക്കൊണ്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഇജാസത്തായിക്കൊണ്ട് കിട്ടിയിട്ടില്ല എങ്കിൽ അത് ഇജാസത്ത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? പറ്റും എന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. മുനാവലത്ത് പറ്റുമെന്ന് പറഞ്ഞ ആളുകൾ തെളിവായി ഉദ്ധരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രാ സൈന്യത്തിൻ്റെ നേതാവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രഹസ്യമായി കത്തെഴുതി, ഇന്ന ഇന്ന സ്ഥലത്ത് എത്തിയിട്ടേ ഈ എഴുത്ത് നീ വായിക്കാവൂ എന്ന് പ്രവാചകൻ അവരെ അറിയിച്ചിരുന്നു. ആ എഴുത്തുമായി അവർ കൊണ്ടുപോയി, അവിടെ എത്തിയപ്പോഴാണ് പ്രവാചകൻ്റെ എഴുത്തവർ വായിക്കുന്നത്. അപ്പം ഈ രീതിയിൽ മുനാവലത്ത് ജായിസാണ് എന്നതിന് പണ്ഡിതന്മാർ ഇങ്ങനെയാണ് തെളിവ് എടുത്തു പറഞ്ഞിട്ടു. അതുപോലെ തന്നെ അംർ ബിൻ ഹസം മറ്റുള്ള ആളുകളുമൊക്കെ തന്നെയും മറ്റുള്ള സഹാബിമാർക്ക് എഴുത്തെഴുതിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അംർ ബിൻ ഹസം റളിയല്ലാഹുവിനെ എഴുതിയ എഴുത്തൊക്കെ പണ്ഡിതന്മാർ ഇതിന് തെളിവായി കൊണ്ടുദ്ധരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇന്ന് ഇജാസത്തും മുനാവലത്തും എന്ന് പറയുന്ന രണ്ട് ഹദീസ് നിവേദനത്തിൻ്റെ രണ്ടു രീതികളാണ് നമ്മൾ പഠിച്ചത്. ഇൻഷാ അള്ളാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിവരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.
1: നമ്മൾ ഇതുവരെ കേട്ടത് അൽ ഉസൂൽ. ഇന്നത്തെ അൽ ഉസൂലിൽ ബഹുമാനീയ പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി നടത്തിയ സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.
2: നമ്മുടെ മധുരം ഖുർആനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മോർണിംഗ് വൈബ്സിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് അബ്ദുള്ള സൽഫിയുടെ കൂടെ ഞാൻ ഹസൻ അൻസാരി. ഇൻഷാല്ലാ ഇനി മറ്റൊരു പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും ഒരുമിച്ചിരിക്കാം എന്ന പ്രതീക്ഷയോടുകൂടി അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: يا من يرى ما في الضمير ويسمع انت المعد لكل
2: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്ന് ആരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
3: നമ്മളിനി പ്രവേശിക്കുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമാർന്ന പാരായണത്തിലേക്കാണ്, അല്ലേ? മധുരം ഖുർആനിലേക്ക് പോകും.
4: മധുരം ഖുർആൻ സെഷനിലേക്ക്.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
6: വയൗമ നബഅസു ഫീ കുല്ലി ഉമ്മതിൻ ഷഹീദൻ അലൈഹിം മിൻ അൻഫുസിഹിം വജിഅ്നാ

0: മുസ്ലിമീൻ.
1: മാഷാ, മധുരൻ ഖുർആനിൽ നാം കേട്ടത് സൂറത്തു നഹലിൻ്റെ 89-ാമത്തെ വചനമാണ്. അബ്ദുറഹ്മാൻ അസ്സുദൈസിയാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേട്ട കാര്യം.
2: സൗദി അറേബ്യയിലെ പ്രശസ്ത ഖാരിയാണ് അദ്ദേഹം. ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ളുൽ ഖുർആനിൽ ഖാമില പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതന്മാരുടെ കീഴിൽ അദ്ദേഹം പഠനങ്ങൾ പൂർത്തിയാക്കിയ ഒരു വ്യക്തി കൂടിയാണ് അബ്ദുറഹ്മാൻ അസ്സുദൈസ്.
1: യെസ്, ഇന്നത്തെ വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സൂറത്തു നഹലിൻ്റെ 89-ാമത്തെ വചനമാണ്. അഥവാ എല്ലാ സമുദായത്തിലും അവരിൽ നിന്ന് തന്നെ അവരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാക്ഷിയെ നാം എന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. നബിയെ ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്ന് നാം കൊണ്ടുവരുന്നതാണ്. എല്ലാ കാര്യത്തിലും വിവരണമായിക്കൊണ്ട് നിൻ്റെ മേൽ നാം വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മാർഗദർശനവും കാരുണ്യവും മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമായി കൊണ്ടും അവതരിപ്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്ത് കേൾക്കുമ്പോൾ റസൂലുള്ള വല്ലാതെ കരഞ്ഞുപോയിരുന്നു എന്നൊക്കെ നമുക്ക് ഹദീസുകളൊക്കെ കാണാൻ പറ്റും. കാരണം ഒരു സമുദായത്തിൻ്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഉത്തരവാദിത്വ ഏറ്റൊരാളായിക്കൊണ്ട് പ്രവാചകനെ കൊണ്ടുവരും എന്നുള്ള ആ ഒരു അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകുകയാണ്. അപ്പോൾ അത് ഒരു ഗൗരവമാണ് ഈ ഒരു ആയത്തിലൂടെ പറയുന്ന വിഷയം. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറിച്ചിലൊക്കെ ഉണ്ടാകും റബ്ബിൻ്റെ മുമ്പിൽ എന്ന് നമ്മളെയും ഓർമ്മപ്പെടുത്തുകയാണ് അല്ലേ.
2: തീർച്ചയായും മാർഗദർശനമാണ്. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയാണ് വിശുദ്ധ ഖുർആൻ എന്നതുകൂടി അടിവരയിടുന്ന ഒരു വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
3: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്. പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടുമാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നു നബിചരിത്രം. പ്രവാചക കുടുംബത്തിലെ അറിയപ്പെട്ടവർ. നമ്മോട് സംസാരിക്കുന്നു മുനീർ ഷറഫി ഉണ്ണിയാൽ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. കഴിഞ്ഞ സംസാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബപരമ്പര കുറ്റമറ്റതാണ് എന്നും ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ചേർന്ന് നിൽക്കുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബപരമ്പരയെ സംബന്ധിച്ചുകൊണ്ട് നമ്മൾ പറയുകയുണ്ടായി. ഈ പിതാക്കന്മാരുടെ വിഷയത്തിൽ ചില ചരിത്രങ്ങൾ നാം അറിയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിൽ അഞ്ചാമത്തെ വ്യക്തിയാണ് ഖുസൈ എന്ന് പറയുന്ന ആൾ. ഇദ്ദേഹം പിതൃപരമ്പരയിൽ പ്രസിദ്ധനാണ്, പ്രമുഖനാണ്. കാരണം ഈ ഖുസൈയാണ് ഛിന്നഭിന്നമായി കിടന്നിരുന്ന അറേബ്യൻ ഗോത്രങ്ങളെ ഏകീകരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് മുജ്മിഉ എന്നൊരു പേരുണ്ട്, ഏകോപിപ്പിച്ചവൻ എന്നൊരു അർത്ഥത്തിൽ വരുന്ന നാമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃപരമ്പരയിൽ മറ്റൊരു നാമമാണ് പന്ത്രണ്ടാമത്തെ വ്യക്തിയായ ഫിഹുർ. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഇതാണെങ്കിലും പ്രസിദ്ധമായ നാമം ഖുറൈഷ് എന്നുള്ളതാണ്. അറബികളിലേറെ സമർത്ഥനായിരുന്നു അദ്ദേഹം. സ്വാധീനമുള്ള വ്യക്തിയായിരുന്നു ഫിഹുർ എന്ന് പറയുന്ന, ഖുറൈഷ് എന്ന് പറയുന്ന പേരുള്ള വ്യക്തി. ആളുകൾ ഇദ്ദേഹത്തെ ആദരിക്കുന്നതോടൊപ്പം തന്നെ പേടിക്കുകയും ചെയ്തിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാം. അതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇയാൾക്ക് ഖുറൈഷ് എന്ന് പേര് വരാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കൾ തൻ്റെ ഗോത്രത്തിന് സ്വീകരിച്ച പേരും ഇയാളുടെ പേര് തന്നെയായിരുന്നു, ഖുറൈഷികൾ. ഖുറൈഷ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു മത്സ്യത്തിൻ്റെ പേരാണ്. ഇബിൻ ഹജർ അസ്ഖലാനി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം, ഖുറൈഷുൻ ഹിയല്ലത്തി തസ്കുനുൽ ബഹർ ലിദാ സുമിയ ഖുറൈഷുൻ ഖുറൈഷ. ഖുറൈഷ് സമുദ്രത്തിലെ ഒരു മത്സ്യമാണ്. ഖുറൈഷ് എന്ന് പേര് വരാൻ കാരണം അതിൻ്റെ സ്വഭാവം അങ്ങനെയായതുകൊണ്ടാണ്. എന്താണ് ഖുറൈഷ് എന്ന് പറയുന്ന മത്സ്യത്തിൻ്റെ പ്രത്യേകത? തഅകുലു ഖസ്സ വസ്സമീന വലാ തസ്റുഖ് ദി ജനാഹി ഹിരീഷ. ആ മത്സ്യം തടിയുള്ളതിനെയും മെലിഞ്ഞതിനെയും എല്ലാം തന്നെ തിന്ന് നിസ്സാരമായി അകത്താക്കുന്ന ഒരു മത്സ്യമായതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണമെന്ന് പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാം. ഈ പ്രത്യേകത ഖുറൈഷ് ഗോത്രത്തിനുണ്ട്. അതുകൊണ്ടാണ് ആ നാമം അവർ സ്വീകരിക്കാൻ കാരണം. ഫിഹർ എന്ന് മറ്റുള്ളവരുടെ മേൽ വലിയ സ്വാധീനമുള്ളതുകൊണ്ട് അദ്ദേഹത്തിനും ആ പേര് വരാൻ അതായിരുന്നു കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കളിൽ എടുത്തു പറയേണ്ടുന്ന മറ്റൊരാളാണ് ഹാഷിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുല്ല, അവരുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ ഉപ്പ ഹാഷിം. ഹാഷിമിൻ്റെ യഥാർത്ഥ പേര് ചരിത്രത്തിൽ അംറ് എന്നാണ്. അദ്ദേഹത്തിന് ഹാഷിം എന്ന പേര് വരാൻ ഒരു കാരണമുണ്ട്. ഇദ്ദേഹം വളരെയധികം ദാന സ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. ജാഹിലിയത്തിൽ മക്കയിലേക്ക് ആളുകൾ ഹജ്ജിന് വന്നാൽ അവർക്ക് വിലപിടിപ്പുള്ള മാവ് കൊണ്ട് ഭക്ഷണം നൽകുമായിരുന്നു. അതുകൊണ്ട് ഹാഷിം എന്ന പേര് അംറിനുണ്ടായത് അതുകൊണ്ടാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ഇയാളുടെ പിതാവാണ് അബ്ദു മനാഫ്. ഇയാൾക്ക് 4 മക്കളുണ്ടായിരുന്നു. നൌഫൽ, മുത്തലിബ്, അബ്ദു ഷംസ്, ഹാഷിം എന്നാണ് ആ മക്കളുടെ പേര്. ഇയാൾ, ഈ ഹാഷിം എന്ന് പറയുന്നൊരു വ്യക്തി, നല്ല കച്ചവടക്കാരൻ കൂടിയായിരുന്നു. മക്കയിൽ നിന്നും സിറിയയിലേക്കുള്ള കച്ചവട സംഘത്തെ നയിച്ച് ഹാഷിം ഒരു ദിവസം പോയത് ചരിത്രത്തിൽ നമുക്ക് കാണാം. യാത്രയിൽ മദീനയിലെ യസ്രിബ് ബനു നജ്ജാർ ഗോത്രക്കാരിൽ നിന്നും സെൽമ എന്ന് പറയുന്നൊരു സഹോദരിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. അങ്ങനെ വിവാഹം കഴിച്ച് വീടുകൂടി അദ്ദേഹത്തിൻ്റെ യാത്ര അദ്ദേഹം തുടരുകയാണ്. ആ യാത്രയിൽ അദ്ദേഹം സിറിയയിൽ വെച്ചുകൊണ്ട് മരണപ്പെടുകയാണ്. മദീനയിൽ വെച്ച് വിവാഹം കഴിച്ച സെൽമ ഗർഭിണിയായി ഹാഷിമിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ആ കുഞ്ഞിന് സെൽമ പേര് നൽകിയത് ഷെയ്ബ എന്നുള്ളതായിരുന്നു, ഷെയ്ബത്തുൽ ഹമദ്. ഹാഷിം തൻ്റെ കാലശേഷം സഹോദരൻ മുത്തലിബിനെ കച്ചവട കാര്യങ്ങൾ നോക്കി നടത്താൻ ഏൽപ്പിച്ചിരുന്നു. ഹാഷിമിൻ്റെ മദീനയിലെ കുടുംബമായ സെൽമയുടെ കുട്ടിയെ ഷെയ്ബയെ ബനു നജ്ജാർക്കാരോട് സംസാരിച്ച് മുത്തലിബ് മക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മക്കയിലെത്തിയപ്പോൾ മക്കക്കാർ വിചാരിച്ചത് മുത്തലിബ് വാങ്ങിയ അടിമയാണ് ഈ കുട്ടി എന്നുള്ളതാണ്. മക്കക്കാർ ആ കുട്ടിയെ മുത്തലിബിൻ്റെ അടിമ എന്നർത്ഥം വരുന്ന അബ്ദുൽ മുത്തലിബ് എന്ന് പേരിട്ട് വിളിച്ചതായി ചരിത്രങ്ങളിൽ നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ അബ്ദുൽ മുത്തലിബിൻ്റെ യഥാർത്ഥ പേര് ഷെയ്ബത്തുൽ ഹമദ് എന്നാണ്. ഈ പേരുമായി ചരിത്രങ്ങളിൽ ഒരുപാട് മസ്അലുകളും ഭാഗങ്ങളും നമുക്ക് വായിക്കുവാൻ സാധിക്കും. ഇൻഷാല്ലാ തുടർന്നുള്ള എപ്പിസോഡുകളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിൽ ഇവരൊക്കെ സ്വാധീനിച്ച സ്വാധീനങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മാഷാ അല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നബി ചരിത്രം. പ്രവാചക കുടുംബത്തിലെ അറിയപ്പെട്ടവർ. ഇന്നത്തെ നബി ചരിത്രത്തിൽ ക്ലാസ് എടുത്തത് മുനീർ ഷറഫി ഉണ്ണിയാൽ.
4: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
0: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
7: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: يا من يرى ما في الضمير ويسمع أنت المعلم.
1: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവ ചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്. അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരുപക്ഷെ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.

0: നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി ഈ വീഡിയോ മുഴുവനായി കാണും. കുട്ടികൾ ഭക്ഷണം കഴിക്കാനോ വാശി പിടിക്കുമ്പോഴോ സ്വസ്ഥമായി ജോലികൾ ചെയ്യാനുമായി കുട്ടികളെ നമ്മൾ ഒരു ടിവിയുടെയോ മൊബൈലിന്റെ മുൻപിൽ ഇരുത്തും. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് പ്രകാരം അമിതമായ സ്ക്രീൻ ടൈം കുട്ടികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് കുറയുന്നു, ഏകാഗ്രത നഷ്ടപ്പെടുന്നു, ഓർമ്മക്കുറവുണ്ടാക്കുന്നു. 2, ഏറെ നേരം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നു, അതവരുടെ പഠനത്തെ ബാധിക്കുന്നു. 3, ചുറ്റുമുള്ള വ്യക്തികളായിട്ടുള്ള സംസാരം കുറയുന്നു, മുഖത്തോട് മുഖമുള്ള ഇന്ററാക്ഷൻസ് കുറയുന്നു, സോഷ്യലൈസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. 4, ഇപ്പോഴത്തെ കാർട്ടൂൺസിലുള്ള ഫ്ലാഷ് ലൈറ്റ്, കളർ എലമെന്റ്സ്, പെട്ടെന്നുള്ള ക്യാമറ ആംഗിൾ ചേഞ്ചസ്, കാഠിന്യമേറിയ ഒച്ചകൾ, ഇതെല്ലാം കുട്ടികളെ ഹൈപ്പർ ആക്റ്റീവ് ബിഹേവിയറിന് വഴിയൊരുക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. ഇത് തലച്ചോറിനെ സ്വാധീനിച്ച് ഡോപ്പമിൻ റിലീസ് ചെയ്ത് കുട്ടികളിൽ ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്നു. 5, ചെറിയ കാര്യങ്ങളിൽ ഉത്കണ്ഠാകുലരാകുന്നു, ജീവിതത്തിൽ പരാജയങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാതെയാകുന്നു. 6, ഇതിനു പുറമെ അവരുടെ സ്വഭാവത്തെ, ഉറക്കത്തെ, ആരോഗ്യത്തെ എല്ലാം മോശമായി ബാധിക്കുന്നു. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് നിർദ്ദേശിക്കുന്നത് 18 മാസം വരെയുള്ള കുട്ടികളിൽ 0 ആണ് സ്ക്രീൻ ടൈം. അല്പം സമയം മാത്രം അവരുടെ മാതാപിതാക്കളോ ബന്ധുക്കളോ ആയിട്ട് വീഡിയോ കോൾ ചെയ്യാം. 18 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ ദിവസം 1 മണിക്കൂറാണ് സ്ക്രീൻ ടൈം. ഈ പ്രായത്തിന് അനുയോജ്യമായ പരിപാടികൾ കാണിക്കുക, അത് അവരുടെ കൂടെ ഇരുന്ന് കാണാനും പ്രത്യേകമായി ശ്രദ്ധിക്കണം.
1: വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് ചിന്തയിൽ ഇന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മളെ ഈ ചെറിയ കുട്ടികളുടെ രക്ഷിതാക്കൾ, അതേപോലെ കുടുംബത്തിൽ അങ്ങനെ കുട്ടികളുടെ ആളുകൾ, വീട്ടിലെ കുട്ടികളുടെ ആളുകൾ, പലപ്പോഴും അവർ കാണുന്ന സംഗതി ഇത്തരം ചെറിയ കുട്ടികൾക്ക് നമ്മൾ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ടാബ്ലറ്റ് അവർക്കായിട്ടൊരു ടാബാണ്. ചിലപ്പോൾ പല ആളുകളും അങ്ങനെ തന്നെ കൊടുത്തേക്കണം. അവർക്ക് മൊബൈൽ ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് എടുങ്ങാറില്ലാതെ കനവുന്ന ഓൽക്ക് വേണ്ടി, കുട്ടിക്ക് വേണ്ടി മാത്രമായിട്ട് ടാബ്ലറ്റ് വാങ്ങി കൊടുക്കുക, അവരതിൽ കാർട്ടൂണ് മറ്റു ഗെയിമും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. സ്ക്രീൻ ടൈം ശരിക്ക് മുതിർന്നവരും ഭയങ്കര വിഷയമാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഇപ്പോൾ ഇവിടെ 1-2 വിഷയങ്ങൾ എണ്ണി പറഞ്ഞു. അവർക്ക് പ്രത്യേകമായ കാര്യങ്ങൾ ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ല, പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല, സോഷ്യലി ആളുകളുമായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റിൽ പ്രയാസമുണ്ട്. ശരിക്കും ഇതൊക്കെ അപകടം എന്നറിഞ്ഞിട്ടും നമ്മളൊക്കെ എത്ര ആൾക്കാർ അത് ശരിക്കും മാറ്റി ബോധപൂർവ്വം മാറ്റിവെക്കലെന്നുള്ളൊരു കൃത്യമായിട്ടൊരു ചോദ്യമാണ് ശരിക്കും.
2: ഇപ്പോൾ ഈ പിന്നെ കണ്ണട വെക്കുന്ന, ഗ്ലാസ് വെക്കുന്നതിൽ 90% ഒക്കെ ചെറിയ കുട്ടികളാണ്. ആ ചെറിയ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കിനെ അവർ ഗ്ലാസ് വെക്കാൻ തുടങ്ങി. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ അഡിക്ഷനാണത്.
1: ഏറെക്കുറെ കാരണം അതായിരിക്കും.
2: അതെ, ചെറിയ പ്രശ്നങ്ങൾ നേരത്തെ ഉള്ള ആളുകൾ ഉണ്ടാവും, പക്ഷെ അതൊന്നും കൂടി കൂടാൻ കാരണം നിരന്തരമായി സ്ക്രീനിലേക്ക് ആ സ്ക്രീൻ ലൈറ്റ്, അതോ കുട്ടികൾ ഒന്നും കൂടി ചേർത്ത് പിടിച്ചിട്ട്
1: നിൽക്കും,
2: അങ്ങനെ അവർക്ക് കഴിയുള്ളൂ.
1: ശരിക്കും ഇത് രക്ഷിതാക്കൾ തന്നെ നല്ലോണം ശ്രദ്ധിച്ചാൽ തന്നെ ശരിക്കും അല്ലാത്ത വിഷയങ്ങളിൽ അവരെ എൻഗേജ് ചെയ്ത് അങ്ങനെ
2: തന്ത്രപരമായിട്ട് അത് കൊണ്ടുവരാതെ രക്ഷയില്ല. ഒറ്റയടിക്ക് കുട്ടികളൊക്കെ ഒന്ന് പിടിച്ചു മേടിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു പ്രശ്നം, അതുപോലെ അവർക്ക് അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പ്രശ്നം, അവർക്ക് സ്ക്രീൻ ടൈം കുറച്ച് അവരതിന്റെ കൂടെ നമ്മൾ കൊണ്ടുവരത്താൻ രക്ഷിതാക്കള് കിണഞ്ഞു പരിശ്രമിക്കണം. ഇപ്പോ വലിയൊരു പ്രശ്നം എന്താ വെച്ചാല് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ സാധനം വേണം. ഞാൻ അങ്ങനെ പലപ്പോഴും ആലോചിക്കും എങ്ങനെയാണ് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോവുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഭക്ഷണം ആസ്വദിക്കാൻ എന്ത് ചെയ്യൂല, കഴിയൂല എന്നുള്ളതാണ്. അപ്പൊ കുട്ടികളെ മാത്രമല്ല വലിയവർക്കും ഇതേ ഒരു അസുഖം ഉണ്ട്.
1: അത് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിച്ചും അത് മുമ്പിൽ വെച്ചിട്ട് കഴിക്കുന്ന നല്ല വ്യത്യാസമുണ്ട്.
2: തീർച്ചയായിട്ടും
1: നമ്മൾക്ക് തന്നെ അത് ബോധ്യപ്പെടും. നമ്മളങ്ങനെ അത് അറിയാൻ വേണ്ടിട്ട് ഒന്ന് നിന്നാൽ തന്നെ അത് മാറ്റി വെച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു
2: ചിന്തകൾ അതിലായിരിക്കും. വെറുതെ ഒരു വ്യായാമം പോലെയാണ് ഈ ഭക്ഷണം കഴിക്കുന്നത്. ഈ ഭക്ഷണം പൊതുവെ എന്താ വെച്ചാല് അറിഞ്ഞുകൊണ്ട് ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റും അത് എഫക്ട് ചെയ്യണത്. അപ്പൊ അത് മുഴുവനും എന്ത് ചെയ്യാണ്,
1: മുതിർന്നവരും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. കുട്ടികളെ ഇത് ശരിക്കും ഒരു അവയവം പോലെ ആളുകൾ കൊണ്ടുനടക്കുന്ന ഒരു സംഗതിയായി എന്നോ മാറിയിട്ടുണ്ട്.
2: തീർച്ചയായിട്ടും.
1: അപ്പൊ അതിൽ നിന്ന് നമ്മൾ തന്നെ ബോധപൂർവം ഇപ്പൊ പലപ്പോഴും ഡിജിറ്റൽ ഡിറ്റോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ ഈ സ്ക്രീൻ ടൈമിങ്ങിൽ നിന്ന് മാറിയിട്ടുള്ള മറ്റു പല പദ്ധതികളും കാണലും.
2: ഇനി പുതിയ പുതിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കേ കാരണം എത്ര കണ്ട് അതിന്റെ മുമ്പിൽ ഇനി ആളുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ പിടിച്ചു നിർത്താനുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ക്രിയാത്മകമായ നിലപാട് സ്വീകരിക്കണം.
1: ടെക് ഭീമന്മാരായിട്ടുള്ള കുറെ ആളുകളെ പിന്നെ അവരുടെ മക്കൾക്ക് ഒരു 13-14 വയസ്സ് വരെ ഇത് കൊടുക്കലില്ല, ഫോൺ കൊടുക്കൂല. അവർക്ക് അതിന്റെ അപകടം
2: കൃത്യമായിട്ട്
1: അവർക്ക് അത്ര സംഗതികളൊന്നും ഇല്ല. അവര് പഠിക്കുക, അവരുടെ ലൈഫുമായിട്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോവാന്നുള്ള
2: ജോബ് നിലക്ക് അവരത് പഠിക്കുന്നു, പക്ഷെ ജീവിതത്തിൽ അത് വല്ലാതെ കൊണ്ടുവരുന്നില്ല. അതായത് നല്ലൊരു മെസ്സേജാണ്. അതായത് കുട്ടികളെ പിന്നെ മൊബൈലിൽ നൽകുന്ന സമയത്ത് രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ ഗൗരവപ്പെട്ടൊരു നിർദ്ദേശമാണ് അതിൽ നൽകിയിട്ടുള്ളത്.
3: ഖുർആനിന്റെ മധുരം നുകരുന്ന മധുരം ഖുർആൻ കാതോർക്കാം.
4: أعوذ بالله من الشيطان الرجيم.

0: مخمصة غير متجانف لإثم فإن الله غفور رحيم.
1: ഷെയ്ഖ് മിശാരി റാഷിദ് അൽ അഫാസി ഹഫളഹുല്ലാ, ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കി ഏറ്റവും പ്രശസ്തരായ ഖുറാൻ കാരികളിൽ ഒരാളാണ് അദ്ദേഹം. കുവൈത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പത്തിലെ ഖുർആൻ മുഴുവനായി ഹിഫ്ളാക്കുകയും തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്രമായ പഠനം നടത്തുകയുമുണ്ടായി. മദീനയിൽ നിന്ന് ഇസ്ലാമിക് സർവകലാശാലയിൽ നിന്ന് ഖിറാഅത്ത് തജ്വീദ് വിഷയങ്ങളിൽ ബിരുദവും മറ്റേനേകനകം സർട്ടിഫൈഡ് അംഗീകാരങ്ങളും നേടിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. ലോകത്തെ പ്രശസ്തമായ പല പള്ളികളിലും മസ്ജിദുൽ കബീർ ഉൾപ്പെടെയുള്ള കുവൈത്തിലെ പല പള്ളികളിലും ഇമാമായും മുഅദ്ദിനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം ഖുർആൻ കാരി എന്നതോടൊപ്പം നല്ലൊരു നഷീദ് ആർട്ടിസ്റ്റ് കൂടിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഖുർആൻ പഠനം, തജ്വീദ്, മഖാമത്ത്, ഓൺലൈൻ ഓഫ്ലൈൻ ട്രെയിനിങ്, അനവധി അന്താരാഷ്ട്ര പരിപാടികളിൽ മുഖ്യ പാരായകനുമായൊക്കെ ലോകശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് ഷെയ്ഖ് മിശാരി റാഷിദ് അൽ ഹഫീസ് ഹഫളഹുല്ലാ. അദ്ദേഹത്തിൻ്റെതായ ശബ്ദത്തിലുള്ള മധുരം ഖുർആൻ പാരായണമാണ് നമ്മൾ ഇന്ന് കാതോർത്തത്.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറ 3 വചനങ്ങളാണ് നമ്മൾ ഓതിക്കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ തുഹില്ലു ഷഅഇറല്ലാഹി, നിങ്ങളെന്ത് ചെയ്യരുത്? അല്ലാഹുവിൻ്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനുവദനീയമാക്കി അനാദരിക്കരുത്. വലശ്ശഹ്റൽ ഹറാം, ഹറാമായ അലംഘനീയമായ മാസത്തെയും മരുത്. വലൽ ഹദിയ, അതേപോലെ തന്നെ കഅബയുടെ അടുക്കലേക്ക് ബലിക്കായി കൊണ്ടുപോകുന്ന മൃഗങ്ങളെയും അരുത്. വലൽ കലായിദ, അവയുടെ കഴുത്തിൽ തൂക്കപ്പെട്ട അടയാള വസ്തുക്കളെയും അരുത്. വല ആമീനൽ ബൈത്തൽ ഹറാം യബ്തഗൂന ഫളം മിർ റബ്ബിഹിം വരിദ്വാന, തങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള അനുഗ്രഹവും പ്രീതിയും തേടിക്കൊണ്ട് ബൈത്തുൽ ഹറാമിന് അഥവാ അലംഘനീയ മന്ദിരത്തെ ഉന്നം വെച്ച് പോകുന്നവരെയും അരുത്. വഇദാ ഹലൽതും ഫസ്ത്വാദു, നിങ്ങൾ ഹലാലായാൽ അഥവാ ഇഹ്റാമിൽ നിന്ന് ഒഴിവായാൽ നിങ്ങൾ വേട്ടയാടിക്കൊള്ളുക. വലാ യജ്രിമന്നക്കും ശനആനു ഖൗമിൻ അൻ സദ്ദൂക്കും അനിൽ മസ്ജിദിൽ ഹറാം, അവർ ഒരു ജനതയോടുള്ള അമർഷം അവർ മസ്ജിദുൽ ഹറാമിൽ അഥവാ അലംഘനീയമായ പള്ളിയിൽ നിന്ന് നിങ്ങളെ തടഞ്ഞുവെച്ചുവെന്നതിനാൽ അതിക്രമം പ്രവർത്തിക്കുവാൻ നിശ്ചയമായും നിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യരുത്. വതആവനു അലൽ ബിരി വത്തഖ്വ, നിങ്ങളെന്ത് ചെയ്യണം? പുണ്യത്തിലും ഭയഭക്തിയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുകയും ചെയ്യുവീൻ. വല തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ കുറ്റത്തിലും അതിക്രമത്തിലും പരസ്പരം സഹായിക്കുകയും അരുത്. വത്തഖുല്ലാ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുവീൻ. ഇന്നല്ലാഹ ഷദീദുൽ ഇഖാബ്, നിശ്ചയമായും അല്ലാഹു ശിക്ഷാ നടപടി കഠിനമായുള്ളവനാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ സത്യവിശ്വാസികൾ അനാദരിക്കുവാൻ പാടില്ലാത്ത അഥവാ അവർ പവിത്രമായി കരുതി ആദരിച്ചു പോരേണ്ടുന്ന 5 അല്ലാഹു ഈ വചനത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതിൽ ഒന്നാമത് പറഞ്ഞത് അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങൾ എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇസ്ലാമിൻ്റെ പ്രത്യേകമായി അടയാളമായി കരുതപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും വസ്തുക്കൾക്കും പൊതുവിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കാണ് ഷഅഇറല്ലാ, അല്ലാഹുവിൻ്റെ വചനങ്ങൾ എന്നുള്ളത്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ സംഘടനയുടെയോ സംസ്കാരത്തിൻ്റെയോ പ്രത്യേക അടയാളമായി കണക്കാക്കപ്പെടുന്നതെല്ലാം അതിൻ്റെ ഷഅഇർ അഥവാ ചിഹ്നങ്ങളാകുന്നു. ഹജ്ജ്, ഉംറ കർമ്മങ്ങളോടും മക്കാ ഹറമിനോടും ബന്ധപ്പെട്ട ചിഹ്നങ്ങളാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശ്യമെന്നത് നമുക്ക് ബാക്കിയുള്ള സന്ദർഭങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞതുപോലെ, വമൻ യുഅദ്ദിം ഷഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, സൂറ ഹജ്ജിലെ 32-ാമത്തെ വചനത്തിൽ, ആരെങ്കിലും അല്ലാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്ന പക്ഷം നിശ്ചയമായും അത് ഹൃദയങ്ങളുടെ ഭയഭക്തിയിൽ നിന്നുള്ളതാകുന്നു എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് എന്താണ്? അശ്ഹറൽ ഹറാം, നിങ്ങൾ ഹറാമായ അഥവാ അലംഘനീയ മായ മാസം, അങ്ങനെ പറഞ്ഞാൽ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം എന്നീ തുടർന്നുള്ള മൂന്ന് മാസങ്ങളും റജബ് മാസവുമാണ് പവിത്രമായ മാസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഹജ്ജത്തുൽ വിദായിലെ പ്രസിദ്ധമായ പ്രസംഗത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചതായിട്ട് കാണാൻ കഴിയും. ഈ മാസങ്ങൾ യുദ്ധങ്ങളിൽ യുദ്ധം നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അക്കാലത്ത് യുദ്ധം നടത്തുന്നത് അതിനെ അനാദരിക്കലായി തീരും എന്നുള്ളതൊക്കെ നമ്മൾ വ്യത്യസ്തങ്ങളായ സംസാരങ്ങളിലൂടെ കേട്ടിട്ടുള്ളതാണ്. അതാണ് ഒരു സത്യവിശ്വാസി ആദരിക്കേണ്ടുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നും നാലും പറഞ്ഞ കാര്യം എന്താണ്? അൽ ഹദിയ വൽ ഖലായിദ്, ബലികർമ്മത്തിനായി കഅബയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളും അവയുടെ പ്രത്യേകമായ അടയാളമാക്കിക്കൊണ്ട് അവയുടെ കഴുത്തിൽ കെട്ടിത്തൂക്കിയ വസ്തുക്കളുമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അഞ്ചാമത് പറഞ്ഞത് അമീൻ അൽ ബൈത്തുൽ ഹറാം യബ്തഗൂന ഫളൽ മിൻ റബ്ബിഹിം വരിദ്വാന, അള്ളാഹുവിൻ്റെ അനുഗ്രഹവും പ്രീതിയും തേടിക്കൊണ്ട് അലംഘനീയമായ മന്ദിരമായ കഅബയെ ഉന്നം വെച്ചു ചെല്ലുന്നവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ ഉപദ്രവിക്കുവാനോ തടയാനോ അപമാനിക്കാനോ പാടില്ല എന്നുള്ള വളരെ വ്യക്തമായ നിർദ്ദേശമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മേൽപ്പറഞ്ഞ അഞ്ച് കാര്യങ്ങളും ഏറെക്കുറെ ആ കാലഘട്ടത്തിലെ ആയത്ത് അവതീർണമാകുന്ന കാലഘട്ടത്തിലെ മുശ്രിക്കുകളും അംഗീകരിച്ചു വന്നിരുന്നു. ആ നല്ല കാര്യങ്ങൾ മുസ്ലിങ്ങളും കർശനമായി പാലിക്കേണ്ടതുണ്ട്, ജാഹിലിയ സമ്പ്രദായങ്ങളെന്ന് വെച്ച് അവയെ അവഗണിച്ചുകൂടാ എന്നിത്യാദി കാര്യങ്ങളാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്.
3: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്, അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
4: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
3: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
4: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
3: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
5: പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് ഖുർആൻ എന്ന താക്കോൽ. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിത പ്രതിസന്ധികളിൽ പരിഹാരങ്ങൾ അന്വേഷിക്കുന്നവരാണ് നമ്മളേവരും. പ്രയാസങ്ങൾ അനുഭവിക്കാത്ത ആരുമില്ല. പല രൂപത്തിലും പരീക്ഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യർ. എന്നാൽ പരീക്ഷണങ്ങളിൽ വിജയിക്കുവാനും പരീക്ഷണങ്ങളെ മറികടക്കുവാനും നമുക്ക് ഇസ്ലാം ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വച്ചിട്ടുണ്ട്. അത്തരമൊരു കാര്യത്തിൽപ്പെട്ട സുപ്രധാനമായ ഒന്നാണ് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം എന്നുള്ളത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ നമുക്ക് സന്മാർഗം കാണിച്ചു നൽകുന്ന ഒരു വലിയ ജീവിത വ്യവസ്ഥയുടെ ഏറ്റവും വലിയ വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല, അത് എല്ലാ ബദനീയായിട്ടുള്ള അതുപോലെ തന്നെ ശാരീരികവും ആത്മീയവുമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു പരിഹാരവും കൂടിയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്നത്. ഷിഫ ഉല്ലിമ ഫിസ് സുദൂർ എന്നാണ്. ഹൃദയങ്ങൾക്ക് ശമനം നൽകുന്ന ഒന്ന്.

നമുക്ക് പകർന്നു നൽകുന്നത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിനെ അള്ളാഹു അവതരിപ്പിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ചര്യകളും ഖുർആനിനെ എങ്ങനെ ജീവിതത്തിൽ പകർത്തണമെന്നും എങ്ങനെ മനസ്സിലാക്കണമെന്നുമുള്ള പഠനം നമുക്ക് നൽകിയത് പ്രവാചകൻ്റെ ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളെ മറികടക്കാൻ വിശുദ്ധ ഖുർആൻ നമുക്ക് പ്രചോദനമാണ് എന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഖുർആനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അത് പാരായണം ചെയ്യുന്നതിലുള്ള പുണ്യത്തെക്കുറിച്ച് ഏറെ അറിയുന്ന ആളുകളാണ് നമ്മൾ. ഇപ്പോൾ കേവലം ഖുർആനുമായിട്ടുള്ളൊരു ബന്ധം എല്ലാ അർത്ഥത്തിലും നമുക്ക് മികവുകൾ സമ്മാനിക്കുന്നതാണ്. കാരണം ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ, ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൽ ഓരോ ഹർഫിൻ്റെയും പുണ്യത്തെക്കുറിച്ച് ഏറെ മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ. മാത്രവുമല്ല, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു പക്ഷേ അവൻ്റെ മനസ്സിൻ്റെ പ്രയാസങ്ങളായിരിക്കും. മാനസികമായിട്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും ആലോചനകളും വിഷമതകളും അതൊരു പക്ഷേ മറ്റൊരാളോട് പറഞ്ഞാൽ പോലും തീരാത്ത വേദനയായി, ദുഃഖഭാരമായി നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ തീർച്ചയായും ആ വിശുദ്ധ ഖുർആനിനെ ഒന്ന് പാരായണം ചെയ്യുവാനും അതിൻ്റെ ആശയങ്ങളെ ജീവിതത്തിൻ്റെ കർമ്മ മേഖലകളിൽ കൊണ്ടുവരുവാനുമുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുമ്പോൾ മാത്രമാണ് ആ ഖുർആൻ നമുക്കൊരു പോസിറ്റീവായിട്ട് മാറുന്നത്. ഇന്ന് പണ്ട് കാലങ്ങളിലുള്ളതുപോലെയല്ല, എല്ലാ അർത്ഥത്തിലും ഏത് സെക്കൻഡുകളിലും ആ ഒരു ബന്ധത്തെ നെഞ്ചോട് ചേർക്കാൻ ഏറെ സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം വിശുദ്ധ ഖുർആനിൻ്റെ ചരിത്രങ്ങളിലൂടെയും അത് നമുക്ക് മുൻഗാമികളുടെ അനുഭവങ്ങളെക്കുറിച്ചുമെല്ലാം ഒരുപാട് വിശദീകരിച്ച് നൽകുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് മുൻഗാമികളുടെ ചരിത്രങ്ങളെ പഴങ്കഥകളായിക്കൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചരിത്രങ്ങൾ എന്തിന് നമുക്ക് ഖുർആൻ പകർന്നു നൽകണം എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം, തീർച്ചയായും നമുക്കറിയാം മനുഷ്യൻ്റെ എല്ലാ ചലനങ്ങളും മനുഷ്യൻ്റെ ചിന്തകളും മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും എത്രത്തോളമുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്ന സ്രഷ്ടാവിനാണ് മനുഷ്യൻ്റെ ജീവിത വ്യവസ്ഥയെ വരച്ചു കാണിക്കുവാനും അത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നതിനെ നിശ്ചയിക്കുവാനും തീരുമാനിക്കുവാനും ഏറെ യോഗ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ജീവിത വ്യവസ്ഥയെ വരച്ചു കാട്ടുന്ന വിശുദ്ധ ഖുർആനിനെ, അതിനെ നെഞ്ചിലേറ്റാനുള്ള, അതിനെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ അവലംബിക്കാനുള്ള ഒരു ഗ്രന്ഥമായിക്കൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ സ്രഷ്ടാവ് നമുക്കത് അവതരിപ്പിച്ച് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഹൃദയങ്ങൾക്കും അവൻ്റെ വേദനകൾക്കും, അത് ശാരീരികമായിക്കോട്ടെ ആത്മീയമായിക്കോട്ടെ, ആ ഒരു ദാഹത്തിന് ശമനം നൽകുന്ന ഒന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനെന്ന് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അന്നേ നമുക്കതിൻ്റെ ആശയങ്ങളെ മനസ്സിലേക്ക് എടുത്തു വെക്കാനും ഗ്രഹിക്കുവാനും അതിനെ ബഹുമാനിക്കുവാനും ആ ഖുർആൻ എൻ്റെ ജീവിതത്തിൻ്റെ ശമനമാണ് എന്ന് തിരിച്ചറിയുവാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നവരാകാൻ, അതിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നവരാകാൻ, അതിൻ്റെ പഠന ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവരാകാൻ തീർച്ചയായും ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. നമുക്ക് അള്ളാഹുവിൻ്റെ വജ്ഹ് അഥവാ അള്ളാഹു നമുക്ക് സമ്മാനമായി ഒരുക്കിവെച്ച സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലേക്ക് നടന്നെടുക്കാൻ അള്ളാഹു നൽകിയ മഹത്തായ ഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ട്. കേവലം അത് മറിച്ച് പോകുന്ന ആളുകളാകാതെ ആശയങ്ങളെ ഉൾക്കൊണ്ട് മനസ്സിലാക്കി ജീവിതത്തിലെ കർമ്മ മേഖലകളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നവരായി അതിനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പരിഹാരകനായി നമ്മുടെ മുമ്പിലേക്ക് വരേണ്ടത്, ഏറ്റവും ഒന്നാമതായി നമുക്ക് വരേണ്ടത് വിശുദ്ധ ഖുർആനാണ്. ചൂഷണങ്ങൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആനിനെ പല രൂപത്തിലും ഉപയോഗിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ടാകാം. പക്ഷേ രോഗം വന്നാൽ ചികിത്സിക്കുവാനും രോഗത്തിന്
ആവശ്യമായ മരുന്നുകൾ

0: വെക്കുവാനുമെല്ലാം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കൂടെ ഈ രോഗങ്ങൾ നമുക്ക് നൽകുന്ന, രോഗത്തിന് പരിഹാരങ്ങൾ നൽകുന്ന റബ്ബിൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിനെ നെഞ്ചോട് ചേർക്കുവാൻ കൂടി ശ്രമിക്കുമ്പോൾ അതിൻ്റെ ആക്കം കൂടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ജീവിത പ്രതിസന്ധികളിലും അല്ലാത്ത സമയങ്ങളിലുമെല്ലാം ഖുർആനുമായൊരു ബന്ധം പുനഃസ്ഥാപിക്കുവാൻ, കേവലം റമദാനിൻ്റെ 30 ദിനരാത്രങ്ങളിൽ മാത്രമായി ഖുർആനുമായിട്ടുള്ള ബന്ധത്തെ ഒതുക്കാതെ അത് ദിവസവും ഒരു പേജെങ്കിലും പാരായണം ചെയ്യുന്നവരായിക്കൊണ്ടും വെള്ളിയാഴ്ചകളിൽ അതിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകം പാരായണം ചെയ്യുന്നവരായിക്കൊണ്ടും അതിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കുവാനു വേണ്ടി നമ്മുടെ നാടുകളിൽ നടക്കുന്ന അത്തരം സദസ്സുകളിലേക്ക് കടന്നു ചെല്ലുന്നവരായിക്കൊണ്ടും പരമാവധി നമ്മുടെ ബന്ധം ഖുർആനുമായിക്കൊണ്ട് നമ്മൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. കാരണം പ്രതിസന്ധികൾ മാത്രം പറഞ്ഞ്, പ്രയാസങ്ങൾ മാത്രം മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് നടക്കേണ്ടവരല്ല നമ്മൾ, മറിച്ച് സ്വയം ചില വഴികൾ കണ്ടെത്തി ആ വഴികളിലൂടെ റബ്ബിലേക്ക് അടുക്കുവാനും അവൻ്റെ ഗ്രന്ഥവുമായിക്കൊണ്ട് ആത്മബന്ധം പുനഃസ്ഥാപിക്കുവാനും പരിശ്രമിക്കുന്നവരായി നമ്മൾ മുന്നേറുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വഅഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ഖുർആൻ എന്ന താക്കോൽ. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എപ്പിക്കാട്.
2: قد كفاني علم ربي من سؤالي.
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
3: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാറമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോയിൽ ഇനി വോയ്സ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയ്സ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയ്സ് ഓഫ് പീസ്.
0: അബ്ദുൽ ഹമീദ് മാസ്റ്റർ പറപ്പൂർ, ഡോക്ടർ ബഷീർ വി പി, ഡോക്ടർ മുഹമ്മദ് റാഫി ചെമ്പ്ര എന്നിവരാണ് വോയ്സ് ഓഫ് പീസിൽ നമ്മോടൊപ്പം ചേരുന്നത്. രക്ഷകർ പീഡകരാകുമ്പോൾ ഭാഗം രണ്ട്, സ്പോട്ട്ലൈറ്റ് ചർച്ചയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണിപ്പോൾ കേൾക്കുന്നത്.
2: പിന്നെ അത് എത്ര വർഷം കഴിഞ്ഞു വേണമെങ്കിൽ നമുക്കത് പറയാം. അതായത് അത് ആലോചിച്ച് നോക്കൂ, ഇത് എന്നെ 10 വർഷം മുമ്പ് എന്ത് ചെയ്തു, ഈ രീതിയിൽ എന്നെ ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കി എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. കാരണം ഈ അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ഈ കേസിലേക്ക് വലിച്ചിഴക്കപ്പെടുകയും അത് തെളിയിക്കാൻ വേണ്ടൊരു ബാധ്യതയിലേക്ക് പോകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്നെ പറയുന്ന വെച്ചാൽ ഈ കേസുകളുടെ എണ്ണം കൂടുന്നു എന്തുകൊണ്ട് മാത്രം ഒരു പക്ഷേ വരുന്നുണ്ട്. ഇതിപ്പോൾ ഇത്ര ആയിക്കോളൊന്നുമില്ല കേട്ടോ, കേസ് തന്നെയേക്കാൾ കൂടുതലുണ്ടായിരിക്കാം. പക്ഷേ ഉള്ള കേസുകളിൽ പലതും യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണമായും ശരിയാകാതെ വരുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടെ ഇവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, സന്മാർഗബോധം കൊണ്ടല്ലാതെ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ അനാവശ്യമായ ബന്ധങ്ങളിൽ പോയി വീഴുന്ന തടയാൻ പറ്റില്ല. രണ്ടെന്താ വെച്ചാൽ, ശാരീരിക ബന്ധം എന്നത് കൃത്യമായും തൻ്റെ ഇണയുമായി മാത്രം ഉണ്ടാകേണ്ടതാണ് എന്ന ബോധ്യത ഇല്ലാത്തിടത്തോളം കാലം അത്തരത്തിലുള്ളൊരു ആനന്ദത്തെ, അത്തരത്തിലുള്ളൊരു സാഹചര്യത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ളൊരു പിന്നെ മാനസികാവസ്ഥ ഉണ്ടാവും. അതിനനുകൂലമായി നിൽക്കുന്ന ധാരാളം ആശയങ്ങൾ നമ്മുടെ ചുറ്റും ഉണ്ട് താനും. എന്തായാലും ഒരു അവനവൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സ്വന്തം ബാധ്യതയാണെന്ന് കാണാതെ പറ്റില്ല. ഇപ്പോൾ ഈ വസ്ത്രധാരണത്തിൻ്റെ ഒരു ചർച്ചപ്പ് കഴിഞ്ഞൊരു ഒരാഴ്ച മുമ്പ് നടന്നപ്പോൾ, ഒരു പെൺകുട്ടി എന്താണ് രണ്ട് ആൺകുട്ടികൾക്കിടയിലിരിക്കുകയാണ്, നമ്മളവരെ കുറ്റം പറയല്ല, പക്ഷേ ആ കുട്ടി പറയുന്നത് വെച്ചാൽ ഞാൻ ഇപ്പുറത്തൊരു ആൺകുട്ടിയുണ്ട്, ഇപ്പുറത്തൊരു ആൺകുട്ടിയുണ്ട്, ഞാൻ എങ്ങനെ വസ്ത്രം ധരിച്ചാലും ഇവർക്ക് രണ്ടു പേർക്കും എന്നെക്കുറിച്ചൊരു അവമതിപ്പ് ഉണ്ടാവില്ല എന്ന്. ഇതൊക്കെ വളരെ ബാലിഷമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് എന്നുവെച്ചാൽ, അത് അങ്ങനൊരു ബോധം ആ പെൺകുട്ടിക്കുണ്ടെങ്കിൽ എത്രമാത്രം അപകടകരമായ ഒരു സാമൂഹിക മനോഗതിയിലേക്കാണ് സമൂഹം പോകുന്നതെന്നാണ്. തീർച്ചയായിട്ടും അത് അപകടം മാത്രമല്ല, ഈ പറഞ്ഞ പെൺകുട്ടിയുടെ പ്രൊട്ടക്ഷനെ സ്വയം തമസ്കരിക്കുന്നതിന് തുല്യമാണ്. എന്തായാലും ഈ ശിക്ഷ വളരെ വലുതാണ്. വധശിക്ഷയ്ക്ക് വരെ ഇപ്പം ചെയ്യുന്നുണ്ട്. ഈ പണ്ട് സുഗതകുമാരി എഴുതിയൊരു വരിയുണ്ട്, അതായത് ഈ പാടവരമ്പ് വഴുക്കുമേ പെണ്ണുങ്ങളിങ്ങനെ അന്തം വിട്ടു പാഞ്ഞാലോ വീഴും തീർച്ച. അത് ഇന്നാ സുഗതകുമാരി എഴുതുന്ന വെച്ചാൽ സുഗതകുമാരി എന്തു ചെയ്യും, ഒരു ആൻറ്റി സ്ത്രീവിരുദ്ധമായിട്ട് മാറും. മാത്രമല്ല ഇന്ന് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും വഴിക്ക് വീഴുന്നു, വീഴുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്തായാലും അല്പം കൂടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി ചില സാമൂഹിക ക്രമങ്ങളൊക്കെ അല്ലെങ്കിൽ ബന്ധങ്ങൾക്കിടയിലെ ഒരു ഡെഫിനിഷനൊക്കെ നമ്മളൊന്നും കൂടെ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ കുട്ടികളുടെ സുരക്ഷ എന്നത് ഒരു സമൂഹത്തിൻ്റെ ഒരു ബാധ്യതയാണ് യഥാർത്ഥത്തിൽ. ഈ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ പൊതുസമൂഹത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക?
4: തീർച്ചയായും ഇപ്പം ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി നമ്മൾ പരിഗണിക്കേണ്ടത് കുട്ടികളെയാണ്. മൈനർ എന്ന് നമ്മൾ പറയുന്ന അവരുടെ ഒരു പക്വതയും ഒരു പ്രായപൂർത്തി, അത് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ടാവാം, എന്നിരുന്നാലും ഒരു ബോധവും പക്വതയും എത്തുന്നതിന് മുമ്പുള്ള കുട്ടിയെ കുട്ടിയായി തന്നെ പരിഗണിക്കുക എന്നുള്ളതാണ് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇത്തരം കേസുകളുടെ വ്യത്യസ്ത തലങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി സമൂഹത്തിൽ എങ്ങനെ കുറച്ച് കൊണ്ടുവരാം എന്നുള്ളതാണ് ഒരു നല്ല കമ്മ്യൂണിറ്റി എന്നുള്ള കമ്മ്യൂണിറ്റിയുടെ ലീഡേഴ്സ് എന്നുള്ളവർക്കും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതിനകത്ത് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതെല്ലാം തരത്തിൽ നമ്മുടെ കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്തെടുക്കാം, ഏതെല്ലാം കമ്മ്യൂണിറ്റികൾക്ക് അവരുടെ കമ്മ്യൂണിറ്റിക്ക് അകത്ത് നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായും പുതിയ കാലത്തെക്കുറിച്ചുള്ള ബോധങ്ങൾ എങ്ങനെയെല്ലാം പകർന്നു നൽകാം. അതിനകത്ത് മതപരമായി ചിന്തിക്കുന്ന രക്ഷിതാക്കൾക്കും സഹോദരങ്ങൾക്കും മതപരമായ നിലക്ക് തന്നെ ഇസ്ലാമിക കാഴ്ചപ്പാട് പുലർത്തുന്ന ആളുകളാ നിലക്ക് ഏതു മതവിഭാഗമാണോ ആ മതവിഭാഗത്തിനകത്ത് നിന്നുകൊണ്ടുള്ള കാഴ്ചപ്പാടുകൾ അവരും പഠിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് പൊതുവായി പറയാൻ സാധിക്കുന്ന കാര്യം. ഇത്തരം സാഹചര്യങ്ങൾ ഇസ്ലാമിലൊരു കൺസെപ്റ്റ് ഉണ്ട്, സദ്ദുദരി എന്നാണ് പറയുക, പ്രിവെൻഷൻ എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിൻ്റെയും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ്. എല്ലാ ഒരു വിഷയത്തിലും ഒരു അപകടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അത്തരം സാഹചര്യങ്ങളും അതിലേക്ക് പോകാനുള്ള ടെൻഡൻസികളും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു പൊതു നിയമം, ഒരു പൊതു തത്വം. നമ്മളുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ട ഒരു സാഹചര്യം ഇതാണ്. നമ്മളുടെയൊക്കെ വീടുകളിൽ നിരന്തരമായ ഇപ്പോൾ ഈ കേസുകളുടെ എണ്ണം അതേപോലെ തന്നെ ഒരു ഇതിൻ്റെ റേഷ്യോ പരിശോധിച്ചാൽ വളരെ ഭയാനകരമായ സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ടെന്നുള്ളത് ഓരോ രക്ഷിതാവും മനസ്സിലാക്കണം. ഇതെവിടെയോ നടക്കുന്നതാണ്, ആരൊക്കെയോ ഇതിന് ഭാഗവാക്കാകുന്നതാണെന്ന് വിചാരിക്കാതെ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു മെൻ്റൽ ട്രോമയിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായാൽ, എൻ്റെ കുട്ടിക്ക് ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ ഞാനും എൻ്റെ കുടുംബവും അതോടുകൂടി തകർന്നു പോകും എന്നൊരു ബോധം എപ്പോഴും നമുക്കുണ്ടാവുകയും നമ്മുടെ കുടുംബത്തിൻ്റെ ഈ ജീവിത സന്ധാരണത്തിനിടയിൽ തൊഴിലിൻ്റെ അധ്വാനത്തിൻ്റെ വരുമാനം കൂടുതലുണ്ടാക്കാനുള്ള ഈ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മുടെ കുടുംബം ഇത്തരമൊരു അപകടത്തിലേക്ക് നമ്മുടെ കുട്ടികൾ പോകുന്നില്ല, അതിനുള്ളൊരു സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഓരോ രക്ഷിതാവും കുട്ടികളെക്കുറിച്ച് ആധിയുള്ള ബോധമുള്ള ഓരോ രക്ഷിതാവും തയ്യാറാവുക എന്നുള്ളതാണ്. ഇപ്പോൾ പൊതുവിൽ ഈ രംഗത്ത് ഇത്തരം അപകടത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ പറയുന്നത് കുട്ടി ഒരു മുതിർന്ന ആളുകളോടൊപ്പം പെൺകുട്ടിയാവട്ടെ ആൺകുട്ടിയാവട്ടെ ഒറ്റക്കായി പോകുന്ന സാഹചര്യങ്ങൾ വീട്ടിലെ കുടുംബങ്ങളിലും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ. ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ തന്നെ അതെല്ലാ കുടുംബങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായി അവർ കൂടുതൽ സമയം ഒറ്റയ്ക്ക് ചിലവഴിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, അവരെ അന്ന് ഉമ്മയും വാപ്പയും ശ്രദ്ധിക്കാതെ പോകുന്ന സാഹചര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ നമ്മളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്നു പരിശോധിക്കണം. ബന്ധു വീടുകളിലും പരിചയക്കാരുടെ വീടുകളിലൊക്കെ ഒരു മേൽനോട്ടവും ഇല്ലാതെ നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ ഈ കസിൻസ് എന്നുള്ളത് വളരെ ഒരു വളരെ ലിബറലായ ഒരു കാഴ്ചപ്പാടോടുകൂടി എല്ലാവരെയും നമ്മുടെ കുട്ടികൾ കസിൻസ് എന്ന ഒരു ഒരു സംബോധനയോടുകൂടി അവർ തമ്മിൽ, ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ മഹറം, ഈ നോൺ മഹറം എന്ന് പറയുന്ന
2: ഒരു കസിൻസ് തന്നെ ഒരു പ്രയോഗമുണ്ട്, കസിൻസ് ആർ കുഷ്യൻസ് ഓൺ ഒക്കേഷൻസ്.
4: ഇത്തരം കുഷ്യൻസായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് ഇത് നമ്മളെ രക്ഷിതാക്കളും ഇതിനെ പാടയാണ്ട് അഴിച്ചു വിട്ടിരിക്കുകയാണ്, അത് അംഗീകരിച്ചു കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഫിസിക്കലി ഇവർ ഒറ്റക്കാകുന്നില്ലെങ്കിൽ പോലും ഇവർ ഡിജിറ്റലി ഒറ്റക്കാകുന്ന സാഹചര്യം വരികയാണ്. ഡിജിറ്റലി ഇവർ വലിയ ബന്ധങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം വരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഇപ്പോൾ കുടുംബത്തിന് ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടാവും, ആ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് വീണ്ടും പിന്നെ ഇത്തരം കസിൻസിൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ടാവും, ആ കസിൻസ് ഗ്രൂപ്പുകളിൽ നിന്ന് വീണ്ടും ഇങ്ങനെ വീണ്ടും വീണ്ടും അതിൽ നിന്ന് ഓരോ ഏജ് വൈസിൽ ഗ്രൂപ്പുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഈ ഗ്രൂപ്പുകൾ പലപ്പോഴും ചെറിയ കുട്ടികളുടെ ഗ്രൂപ്പുകൾ ഉമ്മമാരുടെ ഫോണിലായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ വാപ്പാരുടെ ഫോണിലായിരിക്കും ഉണ്ടാവുക. ഇതൊന്ന് നോക്കാൻ, ഇതിനകത്ത് എന്ത് ചർച്ചകളാണ്, എന്ത് ഡിസ്കഷനുകളാണ് നടക്കുന്നത് എന്ന് നോക്കാൻ സാധിക്കുക എന്നുള്ളത് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് ഓരോ കുട്ടിയുടെയും വീട്ടിലെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. പിന്നെ ട്യൂഷൻ, ഇത് ഒരു റെഗുലർ ക്ലാസ് അല്ലാത്ത ഇത്തരം ക്ലാസ്സുകൾ വലിയ അപകടങ്ങളിലേക്കും അപാകതകളിലേക്കും പോകുന്നുണ്ട്. കാരണം നിയന്ത്രണം അത്രയില്ലാത്ത, അത്ര ഒരു എഡിറ്റഡ് വേർഷൻ അല്ലാത്ത, അത്ര ഒരു വലിയ ഒരു മേൽനോട്ടമില്ലാത്ത സ്ഥാപനങ്ങളാണ് പലപ്പോഴും ട്യൂഷൻ. ചെറിയ ചെറിയ പ്രാദേശികമായ വളരെ എക്വിപ്ഡായ ട്യൂഷൻ സെൻ്ററുകൾ അല്ലെങ്കിലും ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ, അവിടെ സ്വാഭാവികമായി ഇത്തരം അപകടങ്ങൾ കൂടുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വിവിധ പരിശീലനങ്ങളുടെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ വിവിധ ക്ലബ്ബുകളുടെയും മറ്റൊക്കെ പേര് പറഞ്ഞ് ക്ലാസ്സുകളില്ലാത്ത ദിവസം കുട്ടികൾ പുറത്തു പോകുന്നതും സ്കൂളുകളിലേക്ക് പോകുന്നത് സ്കൂളിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതിൻ്റെ പേര്, രക്ഷിതാക്കൾ അതിൽ ഒരു ശ്രദ്ധ. അപ്പോൾ അത് ഹോസ്റ്റലുകൾ, യാത്രകൾ, ഹോസ്റ്റലുകളിൽ നിന്നുള്ള ഈ യാത്രകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ ഈ അധികാരബന്ധം ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും അസോൾട്ട് നടക്കുന്നു എന്നുള്ളത് ഈ കേസുകളിൽ ഉണ്ടായി വന്നിട്ടുള്ള സ്റ്റഡികളിൽ പറയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ കുട്ടികളുടെ കയ്യിൽ അവർ അർഹിക്കാത്ത രീതിയിലുള്ള ഗിഫ്റ്റുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് എന്ത് എന്ന് രക്ഷിതാവിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഇത് പലപ്പോഴും രക്ഷിതാക്കൾ ഗൗരവത്തിൽ കാണാതിരിക്കുകയും പലപ്പോഴും അതിനെ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ കിട്ടുന്നു എന്നുള്ളത് ഏറ്റവും അപകടകരമായൊരു സ്ഥിതിവിശേഷം ആ കുട്ടിക്ക് എങ്ങനെയോ സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതിന് അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ പണം, അധികമായ രൂപത്തിൽ കുട്ടികൾക്ക് പണം ചെലവഴിക്കാൻ സാധിക്കുന്ന സാഹചര്യം, ഈ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവുക, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി രക്ഷിതാക്കൾ ഈ രംഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എഡ്യൂക്കേഷൻ എന്നുള്ളത്, ഇപ്പോൾ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ അത്ര എഡ്യൂക്കേഷനുകൾ വരുന്നുണ്ടെങ്കിലും അവിടെയൊക്കെ പരിമിതികളുണ്ട്. ഒരു രക്ഷിതാവ് എന്ന് നിൽക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, അതിനൊക്കെ അത്തരം എഡ്യൂക്കേഷനുകൾക്കൊക്കെ ഒരു ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നുള്ളതിൻ്റെ ഒരു സാഹചര്യം നിലനിർത്തി അവർ തന്നെ ആ ക്ലാസ് കഴിഞ്ഞാൽ കാണുന്ന, അവരുടെ ഗ്രൂപ്പിങ്ങുകളിൽ കാണുന്ന, അവരുടെ ടീച്ചേഴ്സിനും മാഷുമാർക്കും ഇടയിൽ കാണുന്ന, അല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷനുകളിൽ കാണുന്ന, അവരുടെ ഡാൻസ് വേദികളിൽ കാണുന്ന, അത് ഈ പറയുന്ന ടച്ചുകൾക്കൊക്കെ വിരുദ്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ അവർ റിയാലിറ്റി എന്ത് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെയൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അവിടെയാണ് മദ്രസകളും മദ്രസകളിലെ അധ്യാപകരും വലിയ സീരിയസ് ആയി, സത്യം പറഞ്ഞാൽ ഒരു വിമർശനാത്മകമായി നമ്മളെല്ലാ മത സംഘടനകളും ആലോചിക്കേണ്ട കാര്യം, അത്ര സീരിയസ് ആയി നമ്മുടെ മത കലാലയങ്ങളിലെ കൊച്ചുകുട്ടികൾ പഠിപ്പിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഈ എഡ്യൂക്കേഷൻ പകർന്നു നൽകിയിട്ടുണ്ടോ എന്ന് വീണ്ടും ഒരു പുനർവിചിന്തനം നമ്മൾ നടത്തുകയും, അവിടെ പോലും ചെറിയ ചെറിയ അസോൾട്ടിനുള്ള ശ്രമങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതീവ ഗൗരവത്തോടെ നമ്മൾ കാണുകയും ചെയ്യേണ്ടത് മഹല്ലുകളും മദ്രസകളും മദ്രസ അധ്യാപകരെ കുറിച്ച്. ഒരു പൊതുവെ അത് വെറുതെ ഒരു ക്ലീശേ പറയുന്ന കാര്യങ്ങളുണ്ടാവും, ഒറ്റപ്പെട്ട സംഭവങ്ങൾ പർവ്വതീകരിക്കുന്നുണ്ടാകാം, കാരണം അവർ ചെയ്യാൻ പാടില്ല എന്നുള്ള സമൂഹത്തിൻ്റെ ഒരു ബോധം കൊണ്ടുകൂടിയാണത് അങ്ങനെ വരുന്നത്. നമ്മളൊരു പോസിറ്റീവായി മനസ്സിലാക്കി വളരെ സീരിയസ് ആയി, ഒരു കുട്ടി എനിക്കൊരു ബുദ്ധിമുട്ട് ഇയാളിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ നിസ്സാരമാക്കരുത് എന്നാണ് ഈ രംഗത്തെ ഏറ്റവും വലിയ പാഠം എന്നുള്ളത്. അത് ആ കുട്ടിയെ സംബന്ധിച്ച്, ആ കുട്ടിക്കത് പറയാൻ സാധിക്കുന്ന ഒരു സ്വാതന്ത്ര്യം അവൻ്റെ കലാലയത്തിലും വീട്ടിലും കുടുംബത്തിലും ഉണ്ടാവണം എന്നുള്ളതാണ്. അതാണ് രണ്ടാമത് ഈ എഡ്യൂക്കേഷനിൽ, ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുട്ടിയെ തുറന്നു പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വീട്ടിലത് ഉണ്ടാവണം. അത്ര ഒരു ഇൻറ്റിമസി, ഒരടുപ്പം ഉമ്മയും വാപ്പയും കുട്ടികളുമായി ഉണ്ടാക്കണം എന്നുള്ളതാണ്. പലപ്പോഴും ഇപ്പോഴും നമ്മളെ രക്ഷിതാക്കളും നമ്മളെ ബന്ധപ്പെട്ട ആളുകളും ഇത്തരം കാര്യങ്ങൾ കേട്ട് അത് ആദ്യം രഹസ്യമാക്കി വെക്കാനോ അതിന് കൂടുതൽ ചകയാതെ അതൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാനോ ആണ് പലപ്പോഴും ശ്രമിക്കുന്നത്. ഇതാണ് പല വലിയ കേസുകളിലേക്കും, ഉദാഹരണം പറയുമ്പോൾ ഒരു ചിലപ്പോൾ ഒരു അമ്മാവൻ, അല്ലെങ്കിൽ വീട്ടിലേക്ക് എപ്പോഴും വരുന്ന ഒരടുത്ത ബന്ധു, അയാൾ എന്നെ അർഹിക്കാത്ത രീതിയിലാണ് സ്പർശിക്കുന്നതെന്ന് കുട്ടി പറഞ്ഞാൽ അയാൾക്കതൊരു ഒരു മാനക്കേടാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അത് മറച്ചു വെക്കുകയും, ഇത് ഇത്തരം ഒരു ചെറിയ ഒരു നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകൾക്ക് ഇത് വലിയ ഒരു അവസരമായി മാറുകയും ചെയ്യുന്നത് പൊതുവെ നമ്മളുടെ കുടുംബങ്ങളിൽ സംഭവിച്ചു വരുന്ന ഒരു കാര്യമാണ്. അതിനെ നമ്മളെ സമൂഹം വളരെ കർശനമായി കാണുകയും അങ്ങനെ ഒരാളെ അവരെ സമൂഹത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുകയോ അവർ എങ്ങനെയാണോ അയാളെ ഒരു കേസെടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയുക. അത്തരം കാര്യങ്ങളിൽ കൃത്യമായ സമീപനം സ്വീകരിക്കാനുള്ളൊരു ബോധം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഉണ്ടാവണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം പറയാനുള്ളത്. ശിശുക്ഷേമ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിന് ഒരുപാടുണ്ടെങ്കിലും സത്യത്തിൽ അത്തരം ബോഡികളൊക്കെ പലപ്പോഴും പൊളിറ്റിക്കൽ വൽക്കരിക്കുന്നു എന്നുള്ളത്, ഒക്കെ രാഷ്ട്രീയ നിയമനങ്ങളായി മാറുന്നു എന്നുള്ളത്, യഥാർത്ഥത്തിൽ വരേണ്ട ആളുകളല്ല ഈ ബോഡികളിലൊന്നും വരുന്നത്. അവർ അത്തരം കാര്യങ്ങൾ ഒരു വെള്ളാനകളായി കാണുകയും അവരുടെ ഒരു ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അലങ്കാരമായി കാണുക, ഒരു കാറ് കിട്ടുക, അതിനൊരു ബോർഡ് വെക്കുക, അതിനപ്പുറത്തേക്ക് ഇത്തരം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളിലെ ആളുകൾ കേരളത്തിലടക്കം വളരെ കർശനമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം പൊതുവെ നമുക്ക് ഉയർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ പുതിയൊരു ഗവൺമെൻറ് വന്നിരിക്കുകയാണ്, ഇത്തരം ബോഡികളൊക്കെ പുനർ നിർമ്മിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയൊക്കെ ഇതൊക്കെ വസ്തുതാപരമായി വിലയിരുത്തുകയും കൃത്യമായി ഇതിലൊക്കെ വളരെ, ഇപ്പം എനിക്കൊരു പിന്നെ മലബാറിലുള്ള ഒരു ജഡ്ജിയെ നേരിട്ട് പരിചയമുണ്ട്. ഇദ്ദേഹം പോക്സോ കോടതിയിലെ ജഡ്ജാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു പക്ഷേ റെക്കോർഡ് വിധികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെളിവുണ്ടോ കൃത്യമായി ശിക്ഷ വിധിക്കുന്ന, വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകൾ നമുക്ക് ഈ രംഗത്ത് ഡാറ്റകൾ വെച്ച് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അത്തരം വളരെ ബോധവാന്മാരായ ആളുകളെ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ കുറച്ചുകൂടി അവർക്കൊക്കെ ഒരു മുൻഗണന നൽകി കൊണ്ടുവരികയും അങ്ങനെയുള്ള ആളുകളെ ഇത്തരം ബോഡികളിൽ കൂടുതലായി കൊണ്ടുവരികയും ചെയ്യും.
0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് വോയിസ് ഓഫ് പീസ്, രക്ഷകർ പീഡകരാകുമ്പോൾ ഭാഗം 2. അബ്ദുൽ ഹമീദ് മാസ്റ്റർ, ഡോക്ടർ ബഷീർ VP, ഡോക്ടർ മുഹമ്മദ് റഫി ചമ്പ്ര എന്നിവരായിരുന്നു ഇതുവരെ നമ്മോട് സംസാരിച്ചത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
6: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശ്രോതാക്കളെ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അലിയാണ്. അദ്ദേഹം കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാട്, അദ്ദേഹം അവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ മെഡിസിനിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, അസ്സലാമു അലൈക്കും. ശ്രോതാക്കൾക്കൊക്കെ അറിയാവുന്നതുപോലെ എല്ലാ ആഴ്ചയിലും നമ്മൾ ഓരോ ടോപ്പിക്കാണ് എടുക്കാറുള്ളത്. ഇന്ന് വൈറൽ പനിയുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കാണ് മറുപടി പറയാൻ ഡോക്ടർ നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 2026 ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ആരോഗ്യവകുപ്പിൻ്റെ കണക്കുകൾ അനുസരിച്ച് നോക്കുമ്പോൾ ഏകദേശം 800,000 ആളുകൾ പനി ബാധിച്ച് കണക്കിലുള്ളതാണ്. 800,000 ആളുകൾ പനി ബാധിച്ചിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇതിലേക്ക് അധികം ആളുകൾ ഇത്തരം ബുദ്ധിമുട്ടുകളുമായി നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെ പനി എന്ന് പറയുമ്പോൾ വൈറൽ പനിയാവാം, അതുപോലെ തന്നെ ഡെങ്കി, ലെപ്റ്റോസ്പൈർ, അങ്ങനെ എലിപ്പനി പോലത്തെ പല പ്രശ്നങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇതിനെ തരംതിരിച്ചെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായി പലർക്കും തോന്നാറുണ്ട്. എന്നാൽ അതിനാണ് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ നമ്മുടെ ആശങ്കകളൊക്കെ അകറ്റാനുള്ള ഒരു അവസരമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇതൊരു അവസരം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. റേഡിയോയിലേക്ക് നേരിട്ട് വിളിക്കാനുള്ള നമ്പർ 90 20 840 840 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഈ ഒരു പ്രോഗ്രാം നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾ അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ നേരിട്ട് തന്നെ 90 20 840 840 എന്ന നമ്പറിലേക്ക് വിളിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം ലൈവായി ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഈ ഒരു നമ്പറിലൂടെ നേരിട്ട് ടെക്സ്റ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെയും അയക്കാം. ഇവിടെ അത് റേഡിയോയിലെ ടെക്നിക്കൽ ടീം അത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇൻഷാല്ലാ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്തു. ഡോക്ടറെ, ഇന്നിപ്പം രാവിലെ മുതൽ ഹോസ്പിറ്റലില് പേഷ്യൻസിന്റെ കൂടെ അതേപോലെ ഹോസ്പിറ്റൽ സ്റ്റാഫിന്റെ കൂടെ ഒക്കെ ഉള്ളൊരു അനുഭവമായിരിക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിരിക്കും. ക്യാബിനിലിരുന്ന് നല്ലൊരു റിലാക്സ് മോഡിലിരുന്ന് ഇൻഷാല്ലാ നമുക്ക് ഒരു ഒരു മണിക്കൂർ സമയമാണ് നമ്മുടെ പ്രോഗ്രാം. പല ശ്രോതാക്കൾക്കും പല വിധത്തിലുള്ള സംശയങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുക. സാധാരണ പനി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പനി നല്ലൊരു ഒരു എന്താ പറയുക, ഒരു അനുഗ്രഹമാണല്ലോ. പല അസുഖങ്ങൾക്കും ഇപ്പൊ വേദന ഒരു അനുഗ്രഹമാണ് എന്ന് പറയുന്ന പോലെ
3: തീർച്ചയായിട്ടും
2: പനി ഒരു അനുഗ്രഹമാണല്ലോ. അതിന് നമുക്ക് എങ്ങനെ കാണാൻ കഴിയും?
3: നമ്മുടെ ശരീരം കൃത്യമായിട്ട് അത് സംവിധാനിക്കുമ്പോൾ തന്നെ ശരീരത്തിൻ്റെതായ ഒരു പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സിയൊക്കെ ഉണ്ട്. അപ്പോൾ ശരീരത്തിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് ശരീരം തന്നെ പറയും. അപ്പോൾ ഒരു പരിധിവരെ ശരീരത്തിനെ ശരീരത്തിൻ്റെ വഴിക്ക് വിട്ടാൽ ശരീരം ശല്യമൊന്നും ചെയ്യില്ല. അപ്പോൾ ഈ വേദനയാണെങ്കിലും ശരി, പനിയാണെങ്കിലും ശരി, ഒക്കെ ശരീരം തരുന്ന ചില അലാംസാണ്. ഒരർത്ഥത്തിൽ അത് അലാമാണ്, മറ്റൊരർത്ഥത്തിൽ ശരീരം മറ്റു പലതിനെയും അതിജയിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ചില സർവൈവൽ സ്ട്രാറ്റജികളാണ്. അപ്പോൾ പനി അനുഗ്രഹമാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിലേക്ക് ഒരു അപരിചിതൻ കടന്നു വരികയോ ശരീരത്തിൻ്റെ അകത്തുള്ള മറ്റെന്തെങ്കിലും പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം ചെയ്യുന്ന ഒരു അതിജയ പ്രവർത്തനമാണെന്ന് പനീനെ വേണമെങ്കിൽ നമുക്ക് വളരെ താത്വികമായിട്ട് അവലോകനം ചെയ്യാം. കാരണം പനി ഒരിക്കൽ ഒരു വേള പനി ഇല്ലായിരുന്നെങ്കിൽ അത് വളരെ പിന്നെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം പ്രതിരോധ സംവിധാനം കുറവുള്ള രോഗികളുണ്ട്, അവർക്ക് പനി ഉണ്ടാവില്ല. അപ്പൊ പ്രത്യേകിച്ച് ഒരു 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, അവർക്ക് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും പലപ്പോഴും ഈ രോഗികളെ ഒപ്പിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ നോക്കുമ്പോഴായിരിക്കും കാണാൻ അവരുടെ മൂത്രത്തിൽ അണുബാധ ഉണ്ടാവാം, അല്ലെങ്കിൽ ലങ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. എന്തുകൊണ്ട് അവർ പനിച്ചില്ല എന്നുള്ളതാണ് സത്യത്തിൽ ആ അസുഖത്തെ വഷളാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത്. പനി അനുഗ്രഹമാണെന്ന് വെച്ചാൽ 100-ൽ 110% പനി അനുഗ്രഹം തന്നെയാണ്.
2: തീർച്ചയായും പനിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ശ്രോതാവ് ലൈനിൽ വന്നിട്ടുണ്ട്, നമുക്കൊരു ശ്രോതാവിലേക്ക് പോയി തിരിച്ചു വരാം. ഇൻഷാ അല്ലാ. പീസ് റേഡിയോ ആരോഗ്യ സംബന്ധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഡോക്ടറോട് ചോദിക്കാം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിട്ടുള്ളത്? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ.
4: ഹലോ,
3: ചോദിച്ചോളൂ.
2: കേൾക്കാം കേൾക്കാം, ചോദിച്ചോളൂ.
4: ഞാൻ, എനിക്ക് 13 വയസ്സായുള്ള കുട്ടിക്ക് ഒരു 3-4 ദിവസമായി തലവേദന ഇങ്ങനെ തുടങ്ങി. ഇപ്പോ പനി ഒക്കെ കാണിച്ച് പറഞ്ഞിട്ട് എന്തെങ്കിലും 4 നേരം പനിന്റെ ഗുളിക കൊടുക്കുന്നുണ്ടെങ്കിലും ആ ടൈം പനിന്റെ ഈ ഒരു ഗുളിക നടത്തുമ്പോഴത്തേന് ആ ഫലം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പനിക്കുന്ന ഒരു പേദയില്ല. അപ്പൊ ഇനി എന്താ ചെയ്യാൻ? ഇപ്പൊ 2 ദിവസമായി മരുന്ന് കൂടി തുടങ്ങി, 3 ദിവസത്തിനുള്ള മരുന്നാ തന്നിട്ടുള്ളത്.
3: ഓക്കെ, അപ്പോ വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒപ്പിയിൽ വന്ന് ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മാഡം ചോദിച്ചിട്ടുള്ളത്. സത്യത്തില് നമുക്ക് അവിടെ തന്നെ തുടങ്ങാം. പനി 3 ദിവസത്തിൽ, അതിന്റെ ഇടയിൽ സാന്ദർഭികമായിട്ട് പറയാണ്, പനി 3 ദിവസത്തിലധികമായാൽ കൃത്യമായ വൈദ്യസഹായം തേടണം. അപ്പോ നമ്മൾ പാരസെറ്റമോൾ പോലുള്ള മറ്റ് ഹോം റെമഡികളൊക്കെ, ഇഞ്ചിയാണെങ്കിലും തേനാണെങ്കിലും മറ്റ് നമ്മുടെ ഉമ്മമാര് നമുക്ക് പറഞ്ഞു തരുന്ന നെറ്റി നനച്ചിട ടെപ്പിഡ് സ്പഞ്ച് പോലുള്ള സംഗതികളെല്ലാം അതിന്റെ ആയുസ് 3 ദിവസം കൊണ്ട് തീരും. 3 ദിവസത്തിനപ്പുറം പിന്നെ നമ്മൾ അതിനെ ആശ്രയിക്കാതിരിക്കുക എന്നുള്ളതാണ്. 3 ദിവസത്തിന് മുകളിൽ വരുന്ന പനികൾ കൃത്യമായി ഡോക്ടറെ സമീപിച്ച് അതിന് ചികിത്സ തരണം. കാരണം ഇപ്പോൾ ഒരു സീസണൽ ഔട്ട്ബ്രേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഫ്ലൂ നമ്മുടെ ചുറ്റുമുണ്ട്, ഒരു ഫ്ലൂലേക്ക് ഇല്ലനസ് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതായിരിക്കാം. പക്ഷേ ബീങ് സെഡ് ദാറ്റ് തക്കാളിപ്പനി പോലുള്ള അസുഖങ്ങൾ ഇപ്പോൾ 13 വയസ്സായിട്ടുള്ള കുട്ടിയാണെന്ന് പറയുന്നത്, അപ്പോൾ ഒരു ബോർഡർ ലൈനിലുള്ള, അതായത് ഏജ് ഗ്രൂപ്പ് നോക്കുമ്പോൾ ഒരു പീഡിയാട്രിക് അഡൽട്ടിന്റെ ഇടയിൽ നിൽക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിക്ക് മറ്റെന്തെങ്കിലും ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടോ, ശരീരത്തിൽ എന്തെങ്കിലും പൊന്തിയിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കണ്ട് മനസ്സിലാക്കി ഡോക്ടർ നിർദ്ദേശിക്കുകയാണ്. ഓക്കെ, ഡോക്ടറെ കാണിച്ചു തന്നായിരുന്നു? മനസ്സിലായി മനസ്സിലായി. അപ്പൊ ഇപ്പൊ 4-ാമത്തെ ദിവസമായിരുന്നല്ലേ പറയുന്നത്. അപ്പോ ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, ഇന്നിപ്പോ 4-ാമത്തെ ദിവസമാകുമ്പോൾ നാളെ 5-ാമത്തെ ദിവസമാണ്. അപ്പൊ നാളെ തന്നെ ഡോക്ടറെ വീണ്ടും പോയി റിവ്യൂ ചെയ്യണം. കാരണം ഡോക്ടർ പ്രാഥമികമായിട്ട് 4-ാമത്തെ ദിവസം ചികിത്സിക്കുമ്പോഴും പ്രോബബ്ലി ഒരു വൈറൽ ഇൻഫെക്ഷൻ ആയിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അപ്പൊ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ കുട്ടിക്ക് ഉണ്ടോ എന്നറിയണമെങ്കിൽ ഒരു പക്ഷേ ഡോക്ടർ ആവശ്യപ്പെടുകയാണെങ്കിൽ ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം. അത്തരം സാഹചര്യത്തിൽ ടെസ്റ്റ് ചെയ്ത്, കാരണം 5-ാമത്തെ ദിവസം വന്നതോടുകൂടി ആ വൈറൽ ഫീവർ ആണെന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ മെല്ലെ മെല്ലെ പുറത്തു വരാം. അങ്ങനെയാണ് പറഞ്ഞത്.
4: ഓക്കെ,
3: കുട്ടിക്ക് കലശലായ പനി ഇല്ലെങ്കിൽ തീവ്രമായ നിർജ്ജലീകരണം, അതായത് കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഛർദിയാണ്, അങ്ങനെ പൂർണ്ണമായിട്ടും കിടപ്പിലല്ല കുട്ടി, എല്ലാ കാര്യങ്ങളും നോർമലായിട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 3 ദിവസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്.
4: ഓക്കെ,
2: ഇതിപ്പം സാധാരണ ഈ ഉമ്മമാർക്ക് ഉണ്ടാവുന്നൊരു ടെൻഷൻ എന്താ വെച്ചാൽ, ഡോക്ടറെ കണ്ട് കഴിഞ്ഞാൽ ആ ഒരു ദിവസം തന്നെ ഒരു നേരത്തെ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ പനി മാറണം
3: എന്നുള്ളതാണ്.
2: അപ്പൊ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടല്ലോ, എന്തായാലും വന്ന സ്പീഡിൽ അസുഖം മാറില്ലല്ലോ.
3: എന്താ വെച്ചാൽ, നമ്മുടെ ഇടയിൽ ഒരു ക്വിക്ക് ഫിക്സ് സംസ്കാരം ഉണ്ട്, അതായത് 2-മിനിറ്റ് മാഗി പോലെ
2: ഓക്കെ
3: എല്ലാ സംഗതികളും പെട്ടെന്ന് നടക്കണം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ എന്റെ സാധാരണക്കാരായ പേഷ്യൻസ് വരുമ്പോൾ ചില സംഗതികളുടെ കാര്യത്തിൽ അവർ അസഹിഷ്ണുത, പെട്ടെന്ന് അവരുടെ നല്ല ഉദ്ദേശം കൊണ്ടുള്ള അസഹിഷ്ണുതയാണ്, കൂടുതലുള്ള ആളുകളുടെ അസുഖം വേഗം മാറണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ്. അവർ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഉമ്മ ഒരു ചായ ഉണ്ടാക്കാൻ എത്ര നേരം വേണം? ഉമ്മ പറയും 10 മിനിറ്റ് മതി. ഉമ്മാക്ക് ഒരു ഊണുണ്ടാക്കാനോ? അപ്പൊ ഇത്ര നേരം വേണം. ബിരിയാണി ഉണ്ടാക്കാനോ? അല്ല, അത് പറ്റില്ല, എനിക്ക് 5 മിനിറ്റ് കൊണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കി തരണം. അപ്പൊ ഉമ്മ ചിരിക്കും. അപ്പോൾ അസുഖത്തിന്റെ സ്വാഭാവികമായ കോഴ്സ്, അതിന്റെ കാലാവധി, അതിനെ മനസ്സിലാക്കാതെയുള്ള ഈ അസഹിഷ്ണുത എന്ന് പറയാൻ കഴിയില്ല. അവരുടെ സ്നേഹത്തോടുള്ള അഭിവാഞ്ഞ എന്ന് പറയാം, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അയാളെ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമാണല്ലോ. ആ ധൃതി പലപ്പോഴും നമുക്ക് കൂടുതൽ അനാവശ്യമായ ചികിത്സകളിലേക്കും അനാവശ്യമായ ടെസ്റ്റുകളിലേക്കും കൂടെ എത്തിക്കാറുണ്ട്. അനാവശ്യമായ ആന്റിബയോട്ടിക് കഴിക്കുന്ന സംസ്കാരം, അനാവശ്യമായിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്ന സംസ്കാരം, ഡോക്ടർ നിർബന്ധിച്ച് സ്കാൻ ചെയ്യിപ്പിക്കുന്ന സംസ്കാരം, ഇതെല്ലാം തുടങ്ങുന്നത് പലപ്പോഴും നല്ല ഉദ്ദേശത്തിലാണ്. 2 നേരം മരുന്ന് കഴിച്ചിട്ടും ഇനി എന്ത്, ഇനി എന്തെന്ന് ചോദിച്ചാല് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 3 ദിവസം വരെയുള്ള പനിക്ക് ക്ഷമിക്കുക എന്നുള്ളതാണ് ഉത്തരം. ആ ക്ഷമിക്കുക എന്നുള്ള ഉത്തരം പലപ്പോഴും തൃപ്തികരമാകുന്നില്ല ചിലർക്ക്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ, ഇവരുടെ ആശങ്ക കൊണ്ടാണ് കേട്ടോ ഞാൻ ആവർത്തിച്ച് പറയുന്നത്, അവരുടെ സ്നേഹം കൊണ്ടാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ചില ഡോക്ടേഴ്സ് എങ്കിലും ഈ ചില ടെസ്റ്റുകൾ ചെയ്യാനും ചില മരുന്നുകൾ എഴുതാനും നിർബന്ധിത സാഹചര്യത്തിലേക്ക്.
2: നമുക്കൊരു കോളർ ഉണ്ട്, നമുക്ക് അതിൽ പോയി
3: തീർച്ചയായും.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
5: പീസ് വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള വബറകാതുഹു.
2: ഡോക്ടറോട് ചോദിക്കാൻ പ്രോഗ്രാമിലേക്കാണ് നിങ്ങൾ വിളിച്ചിട്ടുള്ളത്, ചോദിച്ചോളൂ. ഡോക്ടർ അലി നമ്മുടെ കൂടെയുണ്ട്, ചോദിച്ചോളൂ.
5: ഞാനെന്റെ കൊച്ചിന് മാത്രമല്ല ഞങ്ങളുടെ ഫാമിലി മൊത്തം വൈറൽ പനി പിടിച്ചേക്ക്, ഇൻഫ്ലുവൻസ ബി പോസിറ്റീവ് ആണെന്നാ പറഞ്ഞത്. അപ്പൊ അത് മൊത്തത്തില് ഇപ്പൊ കുടുംബത്തിൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പനി മിക്കവാറും രണ്ടു ദിവസം കൊണ്ടൊക്കെ മാറി, ഡോക്ടറെ കണ്ടിരുന്ന്. അപ്പൊ അവർ ആന്റിബയോട്ടിക് ഒക്കെ തന്ന്, അതോടെ രണ്ടു ദിവസത്തേക്ക് സംഭവം മാറി. പക്ഷെ ചുമ ഇപ്പോഴും നിൽക്കുന്നുണ്ട്, ചുമ ഇപ്പോഴും മാറിയിട്ടില്ല. ഒന്ന് രണ്ടാഴ്ചയായി. പിന്നെ അതിന്റെ കൂട്ടത്തില് വേറെ സംശയം കൂടി, എന്റെ 6 ഉം 10 വയസ്സുള്ള കൊച്ചിനെ, 10 വയസ്സില്ല 7 വയസ്സുള്ള, ഈ 3 വർഷങ്ങളായിട്ടുള്ള വയസ്സ് അങ്ങനെ മാറണേട്ടാ, 7 വയസ്സുള്ള കൊച്ചിന് ഫിക്സ് വന്നിരുന്നു. ഈ പനി കൂട്ടിയിട്ടാണ് ഫിക്സ് വന്നത്. സാധാരണ 5 വയസ്സുവരെയും 5 പ്രാവശ്യം ഫിക്സ് വന്നിട്ടുണ്ട്. അത് ഇനിയിപ്പോ 3 വർഷത്തിന് ശേഷമാണ് ഈ ഫിക്സ് വന്നേക്കണത്. അപ്പൊ ഇനിയും ഫിക്സ് തുടരോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
3: രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ പോയിന്റ് അദ്ദേഹം പറഞ്ഞത് കുടുംബത്തിലെ ഒന്നിലധികം ആളുകൾക്ക് ഇൻഫ്ലുവൻസ ബി ഡയഗ്നോസ് ആയി. ഇപ്പൊ ഇൻഫ്ലുവൻസ ബി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വൈറസ് ആണ്, നമ്മൾ പറയുന്ന ഇൻഫ്ലുവൻസ, അതായത് ഹ്യൂമൻസിനെ അഫക്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസ. അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്, അതിന് ആന്റി വൈറൽസ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക അത് ഡയഗ്നോസ്ഡ് ആണെങ്കിൽ. പക്ഷെ ഇവിടുത്തെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് പേഷ്യന്റ് സിംപ്റ്റംസ് ഫീവർ മാറി, കോഫ് പിന്നെ 2 ആഴ്ചയായി. അപ്പോൾ മനസ്സിലാക്കേണ്ടത് വൈറൽ പനികൾക്കുണ്ടാകുന്ന പനി അവസാനിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ക്ഷീണവും ചുമയും, ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ക്ഷമ വളരെ അനിവാര്യമാണ്. പോസ്റ്റ് വൈറൽ ടസീവ് എന്ന് പറയും, വൈറൽ ഇൻഫെക്ഷൻ വന്ന് ലങ്സിനെ അല്ലെങ്കിൽ ശ്വാസകോശത്തെ ബാധിച്ച്, സോറി തൊണ്ടയെ ബാധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ചുമ, കുത്തി കുത്തിയുള്ള ചുമ, ക്ലസ്റ്ററിങ് ഓഫ് കോഫ്, ഒന്നിനു പിറകെ ഒന്നായിട്ട് ആവർത്തിച്ചു വരുന്ന ചുമ, ഇത്തരം ചുമകള് പലപ്പോഴും മാറാന് 1 ആഴ്ച മുതൽ 2 ആഴ്ച വരെ സമയമെടുക്കും. വളരെ കലശലാണെങ്കിൽ, അല്ലെങ്കിൽ ചുമ വന്ന് കുട്ടിക്ക് തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബ്ലഡ് വരികയാണ്, അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയാണ്, അല്ലെങ്കിൽ കുട്ടിക്ക് ശ്വാസം മുട്ട് വരികയാണ്, ഇത്തരം സാഹചര്യങ്ങളിലെ സാധാരണഗതിയിൽ ഒരു വൈറൽ പനി വന്നതിന് ശേഷമുള്ള ചുമ, അത് ഇൻഫ്ലുവൻസ ബി ആണെങ്കിലും ശരി മറ്റെന്തെങ്കിലും ആണെങ്കിലും ശരി, അതിനെ പരിഹരിക്കേണ്ടതുള്ളൂ. അപ്പൊ അതിന് ഒരു വളരെ കലശലാണെങ്കിൽ ഡോക്ടറെ കണ്ട് കോഫ് സപ്രസൻസ് എടുക്കുക എന്നുള്ളതാണ്, അല്ലാത്ത പക്ഷം ഹോം റെമഡീസിലൂടെ തന്നെ അതും പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണ്. രണ്ടാമത്തെ വിഷയം കുറച്ചുകൂടി സങ്കീർണമായ ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഫിബ്രൈൽ സീഷർ, കുട്ടിയുടെ താപനിയന്ത്രണ സംവിധാനം, ശരീരത്തിന്റെ ഊഷ്മാവ് വർദ്ധിച്ച് താപനിയന്ത്രണ സംവിധാനത്തിന് തകരാറിലാകുമ്പോൾ ഉണ്ടാകുന്ന ഫിബ്രൈൽ സീഷർ, അത് പൊതുവേ പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിൽ കുട്ടികളുടെ വിഭാഗത്തിൽ 5 വയസ്സിന് താഴെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതല്ലോ. അപ്പൊ അതിന്റെ മുകളിലേക്ക് പിന്നെയും പിന്നെയും സീഷർ വരാണെന്ന് പറയുമ്പോൾ അതിനൊരിക്കലും നമ്മൾ സാധാരണയായിട്ട് കാണില്ല, കൃത്യമായിട്ട് ഇവാലുവേഷൻ അതിനാവശ്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പീഡിയാട്രീഷ്യനെ തന്നെ കണ്ട് കുട്ടിക്ക് വേണ്ട ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും മറ്റും ചെയ്യേണ്ടതുണ്ട്. അതിനൊരിക്കലും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ക്ലിയർ ആണ്?
5: ഓക്കെ. പിന്നെ ക്ലിയർ ആണ്. പിന്നെ അവൻ, ഞാൻ നിലവിൽ കണ്ടിരുന്നു ഡോക്ടറാ. അപ്പൊ ഡോക്ടർ പറഞ്ഞതിനിപ്പോ ഒരു മെഡിസിൻ തന്നു, ആ മെഡിസിൻ 10 ദിവസം കഴിക്കാൻ പറഞ്ഞു, അതിനി ഈജിരിക്കണം പറഞ്ഞു.
3: ഓക്കെ.
5: അപ്പൊ അതിനു വേണ്ടി നമ്മുടെ സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രിക് ന്യൂറോ കാണണമെന്നുണ്ടോ?
3: വേണമെന്നില്ല, പീഡിയാട്രിഷ്യനെ തന്നെ കണ്ടാ മതിയാവും.
2: മക്കളെ കുറിച്ച് എല്ലാവർക്കും ആശങ്കയാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ ഒരു ചെറുപ്പത്തില്. ഒരിക്കൽ ചെറിയ കുട്ടികളാവുമ്പോൾ പൊതുവെ നല്ല പനി ഉണ്ടാവുമ്പോൾ ഒരു ഫിക്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ പിന്നീട് അതേപോലെ അപസ്മാരത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പിന്നീട് കാണുമ്പോൾ ഇതുപോലെ രക്ഷിതാക്കൾ ആശങ്കപ്പെടാറുണ്ട്
3: തീർച്ചയായിട്ടും.
2: ഇപ്പൊ ഡോക്ടർ, നമ്മളിപ്പം നമ്മുടെ നാട്ടില് പനീന്റെ ഒരു സമയമാണ് എന്ന് പറഞ്ഞു. അപ്പം ഈവൻ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് പ്രവാസികൾ വരെ നാട്ടിലേക്ക് ലീവ് സമയം നീട്ടി തുടങ്ങിയിട്ടുണ്ട്. പനീന്റെ സമയം കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ നാട്ടിലേക്കില്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വരുന്നുള്ളൂ, അങ്ങനെ വരെ പ്രവാസികൾ തീരുമാനമെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി അങ്ങനെയൊക്കെ നമ്മൾ പനിയെ ഭയക്കേണ്ടതുണ്ടോ? നമ്മളെ ഈ ഒരു കാലാവസ്ഥ വരുമ്പോഴാണല്ലോ പനി വരുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ?
3: രണ്ട് കാര്യങ്ങളുണ്ട് അതിൽ. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ആമുഖമായിട്ട് പനിയൊരു അനുഗ്രഹമാണെന്ന്, 100% അനുഗ്രഹമാണെന്ന് പറഞ്ഞു. 100% പറയുമ്പോഴും അതിന് വിശാലാർത്ഥത്തിൽ പഠിക്കുമ്പോൾ അതിൽ 2 എക്സെപ്ഷൻസ് ഉണ്ട്. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പനി അധികമാകുമ്പോൾ പ്രതിരോധ സംവിധാനം കുറവുള്ള ആൾക്കാർ, അതായത് എക്സ്ട്രീംസ് ഓഫ് ഏജ് ഗ്രൂപ്പ്, കുട്ടികളിൽ പ്രായമായ ആളുകളിൽ ഇവരുടെ ഉപാപചയ പ്രവർത്തനം അധികവും മെറ്റബോളിസം അധികമാകുമ്പോൾ ഇവർക്ക് അതിന്റെ ആ ഒരു സിറ്റുവേഷനെ കോപ്പ് ചെയ്യാൻ കഴിയില്ല. ഇവരുടെ താപനിയന്ത്രണ സംവിധാനം തകരാറിലാകുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോൾ കുട്ടികളിലാണെങ്കിൽ ഈ ഫിബ്രൈൽ സീഷർ, ഇപ്പൊ അദ്ദേഹം ചോദിച്ച ചോദ്യം അതാണ്, ഒരു പനിയാണ് ഈ പറയുന്ന അപസ്മാരത്തെ ഉണ്ടാക്കുന്നത്. അപസ്മാരം എന്ന് പറയാൻ കഴിയില്ല, എന്നാലും ആ അതിന്റെ ഗണത്തിൽപ്പെടുത്താവുന്ന ഫിബ്രൈൽ സീഷർ, റിവേഴ്സിബിൾ കോസ് ഓഫ് സീഷർ ഉണ്ടാവുന്നത് പിന്നെ എന്താ പറയാ, ഈ പറയുന്ന പനിയാണ്. അതുപോലെ പ്രായമായ ആളുകളിൽ ഇത്തരം പേഷ്യൻസിന് ഈ പനി കൂടി, സോഡിയം കുറയുക അല്ലേ, അല്ലെങ്കിൽ ഷുഗർ കുറയുക, അതായത് മെറ്റബോളിക് അബ്നോർമാലിറ്റീസ് ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് കേസുകളിലും പനി അവരെ കോംപ്ലിക്കേറ്റ് ചെയ്യും. കോംപ്ലിക്കേറ്റ് ചെയ്യാനുള്ള അടിസ്ഥാന ധാതു അതിന്റെ കാരണം എന്താണ്, പ്രതിരോധം കുറവുള്ളതാണ്. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന വിഷയം എന്താ വെച്ചാൽ, പനി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. അതും ഒരു പ്രശ്നമാണ്. സി ഇതിലെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, 70-90% പനികളും തന്നെത്താനെ മാറുന്ന, ഒരു ഡോക്ടറെ കാണേണ്ടതേയില്ലാത്ത, ഒരു മരുന്ന് പോലും കഴിക്കേണ്ടതേയില്ലാത്ത, നമ്മൾ എത്ര പറഞ്ഞാലും ഇത് ഈ സമ്മർദ്ദം, ഈ സോഷ്യൽ പ്രഷർ അവിടെ നിലനിൽക്കുന്നുണ്ട്, ഇല്ലാത്ത പനിയാണ്, അതായത് വൈറൽ പനിയാണ്. പക്ഷേ ബീങ് സെഡ് ദാറ്റ്, പനി എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ അല്ല. പനീനെ നമുക്ക് ബ്രോഡായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പനി ഇൻഫെക്ഷൻ ആവാം, ഇൻഫ്ലമേഷൻ ആവാം, അതായത് നീർക്കെട്ട് എന്ന് വിളിക്കാം. നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന നീർക്കെട്ടല്ല, അതായത് പിന്നെ ഒരു പിന്നെ ബോഡിയിലൊരു ബ്ലോക്ക് ഉണ്ടായി, രക്തക്കോയിൽ ബ്ലോക്ക് ഉണ്ടായി, അത് ഹൃദയത്തിലാവാം, തലച്ചോറിലാവാം, ശ്വാസകോശത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോകുന്ന വഴിയിലാവാം, കാലിലാവാം, അങ്ങനെ ഉണ്ടാകുന്ന ബ്ലോക്കിന്റെ ഭാഗമായിട്ട് പനി വരാം. അതുപോലെ തന്നെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്, ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം ശരീരത്തിനെതിരെ തന്നെ പ്രതികരിക്കുന്ന അവസ്ഥ, നമ്മൾ ഈ പറയുന്ന വാദം പോലുള്ള രോഗങ്ങൾ, അത്തരം രോഗങ്ങളിലും പനി ഉണ്ടാവും. അതുപോലെ തന്നെ ക്യാൻസറിലും പനി ഉണ്ടാകാം. അപ്പോൾ ഒരിക്കലും ഒരു 3 ദിവസത്തെ പനിക്ക് ഇങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പനിയെ ഭയക്കണോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, ഭയക്കേണ്ടതില്ല എന്നാണ്. ഒരുപാട് ദിവസമായിട്ടും പനീനെ നിസ്സാരമായിട്ട് കാണണം എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നിസ്സാരമായിട്ട് കാണാൻ പാടില്ല എന്നാണ്. അപ്പൊ ഒരു മിതത്വം പനിയുടെ വിഷയത്തിൽ വേണം. അപ്പൊ എല്ലാത്തിലും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, എല്ലാത്തിലും നമ്മളൊരു സാഹചര്യ തെളിവുകൾ വെച്ചിട്ടാണ് നോക്കുക. 3 ദിവസത്തിന്റെ താഴെയുള്ള പനി, 3 എന്നുള്ളതാണ് മാജിക് നമ്പർ, 3 ദിവസത്തിന്റെ താഴെയുള്ള ഒരു പനിയിനെയും സാധാരണഗതിയിൽ, സാധാരണ ആളുകളിൽ, ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകളിൽ ഗൗരവത്തിലെടുക്കേണ്ടതില്ല. അപ്പോൾ ചോദ്യത്തിലേക്ക് വരാം, ഗൾഫിൽ നിന്ന് വരുന്ന പ്രവാസികൾ നാട്ടിലുണ്ടാകുന്ന ജലദോഷപ്പനിയെ ഭയക്കേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയാം, കുറഞ്ഞ കാല ജീവിതം ആസ്വദിക്കാൻ തീരുമാനിക്കുക, അനാവശ്യമായ ഭയങ്ങളുടെ പേരിൽ നല്ല നിമിഷങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കുക. പ്രതിരോധമാണ്, പ്രിവെൻഷൻ ആണ് ട്രീറ്റ്മെന്റിനേക്കാളും ഇമ്പോർട്ടൻ്റ്. അവരവരുടെ ഹാൻഡ് ഹൈജീനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വീട്ടിലെല്ലാവർക്കും പനിയാണ്, ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ ഇൻഫ്ലുവൻസ ബി ആണ്, സ്വാഭാവികമായിട്ടും നമ്മൾ ചില പ്രിവെൻറ്റീവ് മെഷേഴ്സ് അതിലെടുക്കണം. അല്ലാത്ത പക്ഷം നോർമലി പനിയെ പേടിച്ചെങ്ങനെ ജീവിക്കുക? അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് പ്രവാസികളോട് പറയാനുള്ളത്, നാട്ടിലേക്ക് വരൂ, നാട് എൻജോയ് ചെയ്യൂ, മടങ്ങിപ്പോകുന്നുള്ളതാണ്.
2: ഓക്കെ, ഇപ്പം ഉറക്കക്കുറവ് നമ്മൾ ഇത്തരം പനികൾക്കും മറ്റുള്ള അസുഖങ്ങൾ വരാനൊക്കെ എന്തിനു സ്വാധീനമുണ്ടോ ഡോക്ടർ?
3: ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വൈറൽ ഫീവർ നമ്മൾ എത്ര നിസ്സാരാണെന്ന് പറഞ്ഞാലും പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര സിംറ്റംസ് ആയിരിക്കും. ഈ വൈറൽ ഫീവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിംറ്റം ആണ് മയാൽജിയ, മസിൽ പെയിൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മയാൽജിയ, അതുപോലെ ആർത്രാൽജിയ, അതായത് സന്ധിവേദന, ശരീരവേദന, തലവേദന, ഇത് നമ്മൾ ഡോക്ടർ വന്നിട്ട് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പോലും, കുഴപ്പമില്ല എന്ന് പറയുന്നത് ഫർദർ കോംപ്ലിക്കേഷൻസിന്റെ വിഷയത്തിലാണ് ഡോക്ടർ, അഥവാ അസുഖം സെൽഫ് ലിമിറ്റിംഗ് ആണ്, തന്നെത്താനെ മാറും എന്നുള്ളതാണ് ഈ ഡോക്ടർ പറയുന്നത്. പക്ഷെ പേഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഉറങ്ങുക എന്നുള്ള മൗലികമായ അവകാശമാണ് അവിടെ ഹനിക്കപ്പെടുന്നത്. അപ്പൊ ആ അർത്ഥത്തില് വൈറൽ പനി ഒരു ഉറക്കം കൊല്ലി തന്നെയാണ്. ആ അർത്ഥത്തിൽ ഈ ഉറക്കം കൊല്ലിയാണെന്ന് പറയുമ്പോൾ തന്നെ ഒട്ടുമിക്ക അസുഖങ്ങളുടെയും അടിസ്ഥാന കാരണം കൃത്യമായ വിശ്രമമില്ല എന്നുള്ളതാണ്. വിശ്രമം കൂടിപ്പോകാൻ പാടില്ല, പക്ഷെ ഇപ്പൊ നമ്മൾ ഷുഗറിന്റെ വിഷയത്തിൽ നോക്കുകയാണെങ്കിലും ഉറക്കം ഒരു പ്രശ്നമാണ്. ബി പിയുടെ വിഷയത്തിൽ നോക്കിയാലും ഉറക്കം ഇല്ലാത്ത ആളുകൾക്ക് ബി പി കൂടുന്നതായിട്ട് കാണാൻ പറ്റും. സ്ട്രോക്കിന്റെ വിഷയത്തിലും ഒക്കെ കൃത്യമായ പഠനങ്ങൾ കാണാൻ കഴിയും. ഉറക്കക്കുറവ് കൊണ്ട് ഈ പറയുന്ന പ്രശ്നം. അപ്പോൾ ഉറക്കം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഭാഗമുണ്ട്. വൈറൽ പനികളിൽ ഈ പറയുന്ന ആദ്യ ദിവസങ്ങളിൽ കുറച്ച് ഉറക്കം നഷ്ടപ്പെടാം. പക്ഷേ വൈറൽ പനിയുടെ കാര്യത്തിൽ ഈ പറയുന്ന വിഷയത്തിലേക്ക് കാടേറിപ്പോണ്ട ആവശ്യമില്ല. വൈറൽ പനിയുടെ കേസിൽ വളരെ കുറഞ്ഞ ദിവസങ്ങളിലേക്ക് അത് ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും പേഷ്യൻസിന് അതിൽ ആശങ്കയുണ്ട്. അതിനൊരു പക്ഷേ, അതായത് വളരെ തീവ്രമായ മറ്റസുഖങ്ങളുള്ള ആൾക്കാർ, ഷുഗറോ ബി പി ഒക്കെ ഉള്ള ആൾക്കാർ, അത്തരം കേസുകളിൽ വൈദ്യസഹായം തേടണം.
2: പൊതുവെ ഫോണിൽ രാത്രി ഒരുപാട് വൈകി ഫോണിൽ അങ്ങനെ എൻഗേജ്ഡ് ആയി നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ പനിയൊക്കെ ഉള്ള സമയത്ത് അവർ ഉറക്കം മിസ്സായി പോകും. അപ്പൊ ചെറുപ്പക്കാരൊക്കെ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നുണ്ട് അല്ലെ?
3: തീർച്ചയായിട്ടും. ഇതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും റഷാണ്. ഇവർക്കൊരു ബ്രേക്ക് കിട്ടുന്നത് ഇങ്ങനത്തെ പനികൾ വരുമ്പോഴാണ്. എപ്പോഴായിരിക്കും ഒരു പഴയ കൂട്ടുകാരൊക്കെ തപ്പിയെടുക്കുന്നതും പഴയ റീലുകളൊക്കെ കാണുന്നതും ഒക്കെ. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വൈറൽ ഫീവർ നമ്മൾ സിമ്പിൾ ആണെന്ന് പറയുമ്പോഴും നിർജ്ജലീകരണം പോലുള്ള, അതായത് ജലാംശം ശരീരത്തിൽ കുറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ കൃത്യമായ റെസ്റ്റ് ഇല്ലാത്ത അവസ്ഥ, ഇതെല്ലാം ഈ പനീനെ കോംപ്ലിക്കേറ്റ് ചെയ്യാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കാണാൻ കഴിയും ഈ ജലദോഷപ്പനി വന്ന ആള് കൃത്യമായി റെസ്റ്റ് എടുക്കാതെ, കൃത്യമായി ഉറങ്ങാതെ, കൃത്യമായി വെള്ളം കുടിക്കാതെ ആയി മൂന്നാല് ദിവസം കഴിയുമ്പോൾ അതൊരു കഫക്കെട്ട് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ശ്വാസകോശത്തിൽ കഫം നിറയുന്നു, കഫത്തിൽ മഞ്ഞ നിറം വരുന്നു. അങ്ങനെ വരുമ്പോൾ അതൊരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷനായി മാറുന്നു. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അനാവശ്യമായ അലച്ചിൽ അല്ലെങ്കിൽ റെസ്റ്റില്ലായ്മ, ഇതാണ് ഇവർക്കൊരു സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷനിലേക്ക് അവരെ എത്തിക്കുന്നത്.
2: അപ്പം രോഗപ്രതിരോധത്തിന് ആവശ്യമായ മാർഗം കൂടി നമ്മൾ സ്വീകരിക്കണം. മറിച്ച് പനി അങ്ങനെ പേടിച്ച് നിൽക്കല്ല വേണ്ടത്.
3: തീർച്ചയായും
2: കൃത്യമായി സമയത്ത് ഉറങ്ങുക,
3: തീർച്ചയായിട്ടും
2: സമയത്ത് ഭക്ഷണം കഴിക്കുക, ഈ ഒരു സമയത്തൊക്കെ കുറച്ച് നല്ല ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് അങ്ങനെ കുറച്ച് പ്രതിരോധം കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളെ കുറിച്ചൊന്ന് ഡോക്ടർക്ക് ഒന്ന് പറയാമോ?
3: തീർച്ചയായിട്ടും. ഇപ്പൊ ഭക്ഷണങ്ങളിൽ നമുക്ക് മൂന്നായിട്ട് വിധിക്കാം മൈക്രോന്യൂട്രിയൻസിനെ. ഒന്ന് പ്രോട്ടീൻ ആണ്, അതായത് മാംസ്യം. രണ്ട് കാർബോഹൈഡ്രേറ്റ് ആണ് അന്നജം. മൂന്ന് ഫാറ്റ് ആണ് കൊഴുപ്പ്. എപ്പോഴും നമ്മൾ പ്രോട്ടീൻസിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ മുട്ട, മീൻ പോലുള്ള, അല്ലെങ്കിൽ പിന്നെ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം പനീർ പോലുള്ള, സോയ പോലുള്ള ഭക്ഷണങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുക. ഇതാണ് ഒന്ന്. ഈ പേഷ്യൻസിന് വയറു സംബന്ധമായ, ഉദര സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. രണ്ടാമത്തത് നട്ട്സാണ്. നട്ട്സ് വളരെ മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ്. അപ്പോൾ ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് വെള്ളമാണ്. വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നമ്മൾ അശ്രദ്ധമായി വിടുന്നൊരു കേസാണ്. ഇപ്പോൾ ഇന്ന് ഞാൻ വന്ന രണ്ട് പേഷ്യൻസ്, അവർക്കൊരു നാല് ദിവസം മുന്നേ പനി, പനിയുടെ കൂടെ ജലദോഷം. പക്ഷേ അതിലൊരു പേഷ്യന്റ് മൂത്രം കുറവാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. സാധാരണ പനി നോക്കുമ്പോൾ ക്രിയാറ്റിനിൻ 1.9 ആണ്. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ പനി വന്നതിന് ശേഷവും ഇയാൾ തീരെ വെള്ളം കുടിക്കുന്നില്ല. പനിയിലൂടെ ഉണ്ടാകുന്ന പിന്നെ നിർജ്ജലീകരണം ഒരു ഭാഗത്തൂടെ, അതിന്റെ ഉപാപചയ പ്രവർത്തനത്തിന്റെ ആധിക്യം മറ്റൊരു ഭാഗത്തൂടെ, ഇയാൾ വെള്ളം കുടിക്കുന്നില്ല എന്നുള്ള പ്രശ്നം മൂന്നാമതായിട്ട് അവിടെ കിടക്കുന്നത്. അപ്പൊ അത് കിഡ്നീനെ പ്രീറീനൽ പിന്നെ കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് തള്ളിയിടാണ്. അപ്പോൾ വെള്ളം, അതുപോലെ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതുപോലെ നട്ട്സ്, അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ്, അതായത് വേറെ സോർ ത്രോട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ് എന്നുള്ളത് താരതമ്യേന കുറയ്ക്കുക. അല്ല ഒരാൾക്ക് തീരെ വയ്യ, പിന്നെ അയാൾക്ക് ഉദരസംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, ക്ഷീണിതനാണെങ്കിൽ അയാൾ അപ്പോൾ ചെയ്യേണ്ടത് ലേറ്റ് ആയിട്ടുള്ള അരിയാഹാരം, പെട്ടെന്ന് ദഹിക്കുന്ന ജലാംശം നിറഞ്ഞ അരിയാഹാരമായിരിക്കണം പ്രാഥമികമായിട്ട് കഴിക്കേണ്ടത്. വൺ സ്റ്റെബിലൈസ് ആയി കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂടാൻ വേണ്ടത് പ്രോട്ടീനും അതുപോലെ തന്നെ മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള ഈ നട്ട്സ് ഒക്കെ പോലുള്ള ഭക്ഷണങ്ങൾ അടങ്ങിയ ഒരു ഡയറ്റ് ആയിരിക്കണം അയാൾ ശ്രദ്ധിക്കേണ്ടത്.
2: ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പനിയുടെ വ്യത്യസ്ത സ്ഥലങ്ങളെ കുറിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത്, ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെ പിന്നെ പനി പല വിധത്തിലുണ്ടല്ലോ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞ 3 ദിവസമൊക്കെ നമുക്ക് പനി സാധാരണ ഒരു ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ വാച്ച് ചെയ്തിട്ട് എന്തെല്ലാം ലക്ഷണങ്ങളാണ് പുറത്തേക്ക് പ്രകടമായി നമുക്ക് തോന്നുക? പിന്നെ പനി ഏതൊക്കെ, എങ്ങനെയാണ് നമ്മൾ പനിയെ മനസ്സിലാക്കുക, എന്താണ് ചെയ്യേണ്ടത്? ഒരു ഡോക്ടർ അടുത്ത് കൂടി പോകുന്നതിന് മുമ്പ് നമ്മൾ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ ഇൻഷാല്ലാ നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് ഒരു കോള് വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: ഞാൻ വിളിച്ചത് ഇപ്പൊ ഒരു 2 മാസം പ്രായമായ കുഞ്ഞാണ്. പ്രസവിച്ചപ്പോഴും ഇനി പിന്നെ മുടി മുറിക്കാൻ പറ്റിയില്ല. അപ്പോ ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് മുടി കളയുന്നത്. അതൊരു മുസ്ലിമിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം.
2: ഓക്കെ, നിങ്ങൾ ചോദിച്ച ചോദ്യം പീസ് റേഡിയോയില് അൽ ഇജാബ സംശയ നിവാരണം എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ട്, അതിലേക്കാണ് വിളിക്കേണ്ടത്. ഈ ഒരു പ്രോഗ്രാം ഈ സമയത്ത് ആരോഗ്യ സംബന്ധമായ നമ്മൾ ആശങ്കകളൊക്കെ ഉണ്ടല്ലോ, അതിന് ദൂരീകരണത്തിന്റെ സമയമാണ്. നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ അലിയാണ്. അദ്ദേഹം പാലക്കാട് കേരള മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ജനറൽ മെഡിസിനില്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട്
3: എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ടേ ഒരു അതിന്റെ മേഖലയിൽ നിപുണനായ ഒരു ഡോക്ടറോട് ചെന്ന് ചോദിക്കുന്നതാവും. അതെനിക്ക് തോന്നുന്നു മാഡം ഒരു പ്രൈവറ്റ് കൺസൾട്ടേഷൻ തന്നെ ആവശ്യത്തിൽ നടത്തണം. ഒരു പൊതുവായ ഒരു ഒപ്പീനിയൻ ആയിട്ട് അതിലേക്ക് പറയാൻ കഴിയില്ല.
6: അത് എപ്പോഴാ വിളിക്കണ്ടേ?
2: പല്ല് ഡോക്ടറാണ് അതിന് അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങള് തൊട്ടടുത്തുള്ള ഒരു പല്ല് ഡോക്ടറെ ഉമ്മ പോയി കാണണം. എന്നിട്ട്
6: കാണിച്ചു. അപ്പൊ അവര് വെക്കാനാ പറഞ്ഞത്. അതെ.
2: ഓക്കെ, എന്നാ പിന്നെ ആ ഡോക്ടറോട് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചോദിക്കണം. ആ ഡോക്ടറെ കാണിച്ചാൽ നിങ്ങൾ തൃപ്തി അല്ലെങ്കിൽ വേറൊരു ഡോക്ടറെ കൂടി പല്ല് ഡോക്ടറെ കൂടി പോയി കാണിക്കൂ.
6: കാണിച്ചു, അതൃപ്തികരമായിട്ടല്ല അത്. പിന്നെ എനിക്ക് മരിച്ചു പോയെങ്കിൽ അതിനോടെ കൊണ്ടുപോകാൻ പറ്റുമോ അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്.
2: ഓക്കെ, അതിന്റെ ഇസ്ലാമിക സൈഡാണ് അറിയണ്ടല്ലേ, ദീനിയായ. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ പീസ് റേഡിയോയില് പല പ്രോഗ്രാമുകൾ ഉണ്ടല്ലോ. അപ്പൊ അതില് അൽജാബ സംശയ നിവാരണം എന്നൊരു പ്രോഗ്രാം ഉണ്ട്. ഇനിയിപ്പോ അടുത്ത ശനിയാഴ്ച ഇന്നുണ്ടായിരുന്നു, ഇന്ന് ഉച്ചക്ക് ഉണ്ടായിരുന്നു, 1:30 to 2 വരെ ഉണ്ടായിരുന്നു.
6: ഓക്കെ,
2: പ്രശ്നമല്ല പ്രശ്നമല്ല, ഇനി അവസരം ഉണ്ടല്ലോ. ഇല്ല, പിന്നെ ഇനി എല്ലാ ശനിയാഴ്ചയും ഉണ്ടാവും, 7 to 8 വരെയുള്ള സമയത്തുണ്ടാവും. അതല്ലെങ്കിൽ പീസ് റേഡിയോയില് ഒരു പീസ് റേഡിയോ ആപ്പ് ഉണ്ടല്ലോ, ആ ആപ്പില് ഫീഡ്ബാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഫീഡ്ബാക്ക് എന്നുള്ള ഓപ്ഷനിൽ അൽജാബ സംശയ നിവാരണം എന്നുള്ള ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിൽ അമർത്തിയിട്ടും ഉമ്മാക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ദീനിയായ എന്ത് ചോദ്യങ്ങൾ അതിൽ ചോദിക്കാം, കൃത്യമായ മറുപടി അതിൽ വരും. ആ മറുപടി ടെലികാസ്റ്റ് ചെയ്യുന്ന ദിവസം നിങ്ങൾ വിളിച്ച് പറയുകയും ചെയ്യും. ഇൻഷാല്ലാ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പനി, നമ്മൾ ഏത് ദിവസം ഏത് സമയത്താണ് നമ്മളൊരു ഡോക്ടർ കാണണം എന്നുള്ളതിനെ പറ്റി ആലോചിക്കേണ്ടത് എന്നാണ്
3: എനിക്ക് തോന്നുന്നു. ചോദിച്ചത് ഏത് അടയാളങ്ങളാണ് വാച്ച് ചെയ്യേണ്ടതെന്നല്ല. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു മാജിക്കൽ നമ്പർ 3 ആണെന്ന്. അപ്പൊ 3 ദിവസത്തിന് താഴെ വരുന്ന സാധാരണ പനി സാധാരണ ആൾക്കാരിൽ ഹോം റെമഡീസിലൂടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 3 to 5 days വരെ നമുക്കുള്ളത് ജലദോഷപ്പനി എന്നുള്ള ഭാഗമാണോ എന്നുള്ളത് നോക്കണം. അതായത് പനി, തൊണ്ടവേദന, മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, അതുപോലെ തുമ്മല്, ഇങ്ങനെയുള്ള പനിയാണെങ്കിൽ പിന്നെയും ഒരു 2 ദിവസം കൂടി വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇതൊരു സാധാരണ ജലദോഷപ്പനി തന്നെയാണ്. നമ്മൾ അതിനെ വൈറൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് വിളിക്കും. 5 ദിവസത്തിന് മുകളിലേക്ക് ആ പനി പോവുകയോ 3 ദിവസത്തിലേക്ക് മുകളിൽ അനായാസ, അതായത് വളരെ തീവ്രമായ പേശിവേദന അല്ലെങ്കിൽ ശക്തമായ ചുമ അല്ലെങ്കിൽ ശ്വാസംമുട്ട്, ഇതാണ് ഒരു ഏരിയ. അവിടെയാണ് നമ്മൾ ഇൻഫ്ലുവൻസേനെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് ഒരു ഇൻഫ്ലുവൻസ സീസണൽ ഔട്ട് ബ്രേക്ക് ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ, പത്രമാധ്യമങ്ങളിലൂടെ സംശയിക്കുന്നുണ്ടെങ്കിൽ, ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം രോഗികളുടെ ആധിക്യം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻഫ്ലുവൻസേനെ സംശയിക്കേണ്ടതുണ്ട്. ഇതാണ് മറ്റൊരു ഏരിയ. പിന്നൊരു സംഗതി, പനിയുടെ കൂടെ എന്തെങ്കിലും റാഷുകൾ പോലെ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ, കുമിളകൾ പോലെ ഉണ്ടാവുന്നുണ്ടോ, അവിടെയാണ്
2: ശരീരത്തിൽ,
3: അതെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ടോ, അവിടെ നമുക്ക്
2: കളർ എന്തെങ്കിലും പ്രത്യേകിച്ച്
3: ഇല്ല. കുമിളകൾ പോലെ ഉണ്ടാകുമ്പോൾ അത് പിന്നെ അവിടെ കുറച്ച് വിശദാംശങ്ങളുണ്ട്. ശരീരത്തിൽ മാത്രമാണോ, കൈകളിൽ നിന്ന് ശരീരത്തിലേക്ക് വരാണോ കുമിളകൾ, അതായത് ചെറിയ
2: കട്ടി,
3: അതെ വെസിക്കിൾസ് എന്ന് വിളിക്കുന്ന അവസ്ഥകളില്, അത്തരം കേസുകളിൽ നമുക്ക് ഈ കുട്ടികളിലാണെങ്കിൽ പറയുന്ന HFMD എന്ന് പറയുന്ന അവസ്ഥ, കാളിപ്പനിയും, വലിയ ആൾക്കാരിലാണെങ്കിൽ യൂഷ്വലി അത് കാണാറില്ല, ചിക്കൻ ബോക്സും അതുപോലുള്ള അല്ലെങ്കിൽ ഹെർപ്പിസ് സിംപ്ലക്സ് വൈറസും ഒക്കെ സംഭവിക്കാറുണ്ട്. പിന്നെ കാണുന്നത് ഡോട്ട് ഡോട്ട് ആണ്, പനിയുടെ കൂടെ ഡോട്ട് ഉണ്ട്, അത് കേരളത്തിൽ വളരെ കോമൺ ആണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഡെങ്കിപ്പനി സംശയിക്കുന്നത്. പനിയുടെ കൂടെ ശക്തമായ ശരീരവേദന, സന്ധിവേദന, കണ്ണിന്റെ പിൻഭാഗം വേദന, ഛർദി, ക്ഷീണം, തലവേദന, കൂടെ ചില ആളുകളിൽ കാണുന്ന ഡോട്ട് ഡോട്ടോടെയുള്ള അവസ്ഥ, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിന്റെ ആധിക്യം, പീരീഡ്സ് വരുന്നതിന് മുന്നേ തന്നെ സ്ത്രീകൾക്ക് പീരീഡ്സ് സംഭവിക്കുക, ഇത്തരം കേസുകളിലൊക്കെ നമ്മൾ ഡെങ്കിപ്പനി സംശയിക്കണം. അപ്പോൾ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരിക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, പേഷ്യന്റിന്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരിക, അതായത് ഓൾട്ടേർഡ് സെൻസോറിയം, അവരുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ വ്യത്യാസം വരിക, സംസാരത്തിൽ കുഴച്ചിൽ സംഭവിക്കുക, ഇത്തരം കേസുകളുണ്ടെങ്കിൽ അത് ഏത് ദിവസം സംഭവിച്ചാലും ശരി, ഇതൊക്കെ ഒരു റെഡ് ഫ്ലാഗ്സ് ആണ്. അതിപ്പോൾ 2-ാമത്തെ ദിവസമാണെങ്കിലും ശരി, ഞാൻ പറഞ്ഞല്ലോ സാധാരണ ആൾക്കാരിലാണ് ഈ 3 ദിവസം എന്നുള്ള പോയിന്റ് ഉള്ളത്. ഒരു 70 വയസ്സുള്ള ഒരു ആൾക്ക് 2-ാമത്തെ ദിവസമാണ് പനി, 2 ദിവസമായപ്പോഴത്തേക്കും സംസാരത്തിൽ കുഴച്ചിലുണ്ടായി, സ്വാഭാവികമായിട്ടും ഗൗരവത്തിലെടുക്കണം, അദ്ദേഹം ഡോക്ടറെ കാണണം. അപ്പോൾ പനിക്കൊരു സിൻഡ്രോമിക് അപ്രോച്ച് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആ പനിയുടെ കൂടെ എന്തെല്ലാം അടയാളങ്ങളാണ് ഉണ്ടാകുക എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അത് എന്താണ്.
2: വേറൊരു പനിയല്ല,
3: വേറൊരു പനിയല്ല,
2: പനിന്റെ കൂടെ മറ്റെന്തെങ്കിലും കാണണമെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ ഏജ് ഉള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് അഡ്മിറ്റ്.
3: അതെ, അല്ലാത്ത പക്ഷം ഇപ്പൊ വെറുമൊരു പനീനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വെറുമൊരു പനിയുടെ കൂടെ അത് 1, 2, 3, 4, 5 ദിവസങ്ങൾ കഴിഞ്ഞ് പിന്നെയും പനിക്കുകയാണ്, ഇയാൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, മെല്ലെ മെല്ലെ മെല്ലെ ഇയാളുടെ ഭാരം കുറയാണ്, ഇയാളുടെ വസ്ത്രം ലൂസാവുകയാണ്, അല്ലെങ്കിൽ അയാളുടെ ഫാമിലിയിൽ ചില അസ്വാഭാവികമായ അസുഖങ്ങളുണ്ട്, ക്യാൻസർ പോലുള്ള വാദസംബന്ധമായ പോലുള്ള രോഗങ്ങളുണ്ട്, അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അത് ഒരു ഗൗരവത്തിലെടുക്കണം. അപ്പൊ അവിടെയാണ് ഇൻഫെക്ഷന്റെ പുറത്തേക്ക് നമ്മൾ പനീനെ കാണുന്നത്. ഇപ്പോ പനിയുടെ കൂടെ ഏതെങ്കിലും ഒരു സന്ധി തീവ്രമായിട്ട് വേദനിക്കുകയും ആ ഭാഗം ചുമന്നിരിക്കുകയും ചെയ്യുക, ചൂടായ അവസ്ഥയിലുണ്ടാവുക, അവിടെയാണ് നമ്മൾ വാദത്തെ പിക്ചറിലേക്ക് കൊണ്ടുവരിക. പക്ഷെ മനസ്സിലാക്കണം, നമുക്ക് മെഡിസിനിലോ അല്ലെങ്കിൽ നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ എപ്പോഴും റൂൾ ഉണ്ട്, കോമൺ ഈസ് ഓൾവേസ് കോമൺ. ഗൂഗിളിലും ചാറ്റ് ജിപിടിയിലും ജെമിനിയിലൊക്കെ നോക്കിയിട്ട് വിചിത്രമായ പനികൾ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്ന ചില കഷ്മല ഡോക്ടർമാരുണ്ട് പേഷ്യൻസിന്റെ കൂട്ടത്തിൽ. ഇവർ വന്നിട്ട് നമ്മൾ ഗൈഡ് ചെയ്യും, ഇവർ നമ്മളെ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ചെയ്യും. ഇവർ കുറെ റിപ്പോർട്ട്സ് ആയിട്ട് വരിക, ഇവർ നാട്ടിലില്ലാത്ത എക്സോട്ടിക് ടെസ്റ്റുകളൊക്കെ ചെയ്യും. എന്നിട്ട് വന്നിട്ട് നമ്മൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, സുഖമാണോ, എന്താണ് വിശേഷം, എന്താ ബുദ്ധിമുട്ട്. അപ്പൊ അവർ ബുദ്ധിമുട്ടല്ല പറയാ, അവർ മുന്നിലേക്ക് റിപ്പോർട്ട് വെക്കും. അവരൊരു വൈറ്റമിൻ ഡിയുടെ റിപ്പോർട്ട് വെക്കും, ഒരു ഫാറ്റി ലിവറിന്റെ റിപ്പോർട്ട് വെക്കും. എന്നിട്ട് പറയും, ഡോക്ടർ വൈറ്റമിൻ ഡി കുറവാണ്, എന്താ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ട്രാപ്പിലാവാൻ പാടില്ല. അവിടെ ഞാൻ ഡോക്ടർ കമ്മ്യൂണിറ്റിനോട് കൂടി പറയാണ്, നമ്മുടെ സുഹൃത്തുക്കളും വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു വരാലോ, അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്യണം, അയാളിലേക്ക് തിരിച്ചു പോകണം. എന്നിട്ട് അയാളുടെ പ്രശ്നം എന്താണെന്ന് കേൾക്കണം. കാരണം ആ ടെസ്റ്റ് ചെയ്യിച്ചത് അയാൾ തന്നെയായിരിക്കും. വലിയ ഒരു സിസ്റ്റം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഈ പറയുന്ന ടെസ്റ്റുകളിലേക്ക് പുഷ് ചെയ്യുന്ന. അപ്പോൾ അത്തരം കേസുകളിൽ പേഷ്യന്റിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ടെസ്റ്റുകളെ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാതെ, അല്ലെങ്കിൽ അനാവശ്യമായിട്ട്, നമുക്കങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഈ ടെസ്റ്റുകൾ നോക്കി നോക്കി നോക്കി കണ്ടെത്തും, അവസാനം പ്രശ്നം ഇതൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനെയാണ് പനീനെ അപ്രോച്ച് ചെയ്യുക. ബേസിക്കലി പറഞ്ഞാൽ വിക്കാറ് വരുന്ന അസുഖങ്ങൾ ഒരു കോമൺ കോൾഡ് ആയിരിക്കും, ജലദോഷപ്പനി ആയിരിക്കും, അതിനപ്പുറം പോവുകയോ അത് സഹിക്കാൻ പറ്റാതെ വരികയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ ഗൗരവത്തിൽ കാണേണ്ടതുള്ളൂ.
2: യെസ്, ഒരു കോളർ ഉണ്ട് എന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഇൻഷാല്ലാ തിരിച്ചു വരാം.
0: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളിയുടെ മതപരവും സാമൂഹികവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 4 ലക്ഷത്തിൽ പരം റേഡിയോ ആപ്പ് ഡൗൺലോഡ്, പ്രതിദിനം 10,000 ശ്രോതാക്കൾ, 60-ൽ പരം സ്ഥിരം പ്രോഗ്രാമുകൾ, 50-ലേറെ സ്ഥിരം അവതാരകർ, 100-ൽ പരം പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോണിൻ പ്രോഗ്രാം, ജോലി നേടാൻ സഹായത്തിന് ദിശ, സർക്കാർ സേവനം വഴികാട്ടി, സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ IT ജാലകം, സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം, യാത്രകളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം, കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്, കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കും ഇടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ, ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ

0: ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ പ്രതിരോധ മാർഗങ്ങളൊക്കെ സ്വീകരിച്ച് കൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പം നമ്മൾ വീട്ടിൽ പ്രഗ്നൻ്റ് ആയ ആളുകളും അതുപോലെ തന്നെ കുറച്ച് ഏജ് ആയ ആളുകളും ഇതുപോലെ തന്നെ നന്നേ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, ഇവരൊക്കെ ഈ പനീൻ്റെ ഒരു സമയത്ത് പനി ഇങ്ങനെ പടർന്ന് പിടിക്കുന്ന ഒരു സമയത്ത് അവരൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ നമുക്കൊന്ന് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഡോക്ടർ ചോദിക്കാറ്.
1: ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, പാനിക് ആവുക എന്നുള്ളത് ഒന്നിനും പരിഹാരമല്ല എന്നുള്ളതാണ്. എൻ്റെ ചില പേഷ്യൻസ് വന്നിട്ട് ഭയങ്കരമായിട്ട് ബേജാറാവും, ടെൻഷനാവും. അപ്പോൾ ഞാൻ അവരോട് ആദ്യം തന്നെ പറയും, നന്നായിട്ട് ടെൻഷൻ അടിക്കി, ഒരു 3 നേരം 10 ഗ്രാം വെച്ച് ടെൻഷൻ അടിക്കണം. ടെൻഷൻ അടികൊണ്ട് നിങ്ങളുടെ അസുഖം മാറുമായിരുന്നെങ്കിൽ ദാ ഇങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക, ടെൻഷൻ അടിച്ചുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറയുമ്പോൾ അവർ ചിരിക്കും, അവർ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കും. അപ്പൊ ഈ ടെൻഷൻ അടിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ അടങ്ങുന്ന ഈ സമൂഹം എല്ലാ കാര്യത്തിലും ഒരു അക്ഷമത കാണിക്കുന്നുണ്ട്. എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുകയാണല്ലോ, എല്ലാം ഈ പറയുന്ന ഒരു സ്വിഗ്ഗിയുടെയും ഇൻസ്റ്റാമാർട്ടിന്റെയും കാലമാണല്ലോ. അപ്പോൾ പാനിക് ആവുന്നത് വലിയ പ്രശ്നമാണ്. ഒരു പനി വരുമ്പോഴത്തേക്കും കൊണ്ടുപോവാൻ ചാടി വാരി കൊണ്ടുപോവാൻ, ഇത് അനാവശ്യമായ ചികിത്സ പിന്നെ ഭാരം അവരിൽ മേലുണ്ടാക്കി വെക്കുകയാണ്, ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ പറയുന്ന എക്സ്ട്രീംസ് ഓഫ് ഏജ് ഗ്രൂപ്പ് ആൻഡ് വൾണറബിൾ കമ്മ്യൂണിറ്റീസ്, അതായത് കുട്ടികൾ, വൃദ്ധർ, പ്രഗ്നന്റ് ലേഡീസ്, ഇത്തരത്തിലുള്ള ആൾക്കാരുടെ വിഷയത്തിൽ എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോമൺ കോൾഡ് വന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എയറോസോളൈസേഷൻ നടക്കും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകളുടെ ജലദോഷപ്പനിയുടെ ധൂമങ്ങൾ അവരുടെ അതുപോലെ തന്നെ ഈ ഡ്രോപ്സ് മറ്റുള്ള ഒരാളിലേക്ക് പടരാനുള്ള സാധ്യതയാണല്ലോ ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ വേ. അപ്പോൾ പിന്നെ വീട്ടിലാണെങ്കിൽ പോലും ഇത് പ്രത്യേകിച്ച് പ്രഗ്നന്റ് ലേഡീസ് ഒരു സ്പേസിങ് അവർ എന്ത് ചെയ്യുക, പിന്നെ പരിഗണിക്കുക. അവർക്ക് വീട്ടിൽ അതിനുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ടെങ്കിൽ, അവർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ചെയ്യണം. അതുപോലെ കോണ്ടാക്ട്സ് വരുമ്പോൾ ശ്രദ്ധിക്കുക. ഇത് പിന്നെ സ്വാഭാവികമായിട്ടും പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല എന്ന് വിചാരിക്കും, പക്ഷെ ഞാൻ പറയുന്നത് സാധാരണക്കാരുടെ കാര്യമല്ല, പ്രഗ്നന്റ് ആയ ലേഡീസ് എസ്പെഷ്യലി ഇൻ ദ ഫസ്റ്റ് 3 മന്ത്സ്, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ, അതുപോലെ വൃദ്ധരായ ആൾക്കാർ, അവരുള്ള അവരെ പോലുള്ള ആളുകൾ പ്രത്യേകിച്ച് അവരുടെ കൈകളുടെ വൃത്തിയും അതുപോലെ തന്നെ തുമ്മുമ്പോൾ, ഇപ്പൊ നമുക്കറിയാലോ പ്രവാചക വൈദ്യത്തിൽ പോലും തുമ്മുന്നതിന് ചില ഉസൂലുകളുണ്ട്, കൈ മറച്ചു വെച്ച് തുമ്മുന്നത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എറ്റിക്വെറ്റ്സ്, അദബുകൾ, അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ചില മര്യാദകൾ, ആ മര്യാദകൾ തന്നെയാണ് കോമൺ കോൾഡ് ആണെങ്കിലും മറ്റ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണെങ്കിലും ഇത്തരത്തിലുള്ള വൾണറബിൾ കമ്മ്യൂണിറ്റീസിനെ സഹായിക്കാൻ ഒരു പരിധിവരെ സഹായിക്കുക, പരിഹാരമായിട്ട് വരിക. രണ്ടാമത്തെ കാര്യം, ഒരു അസുഖം വന്നാൽ പിന്നെ നിരാശനാവുക എന്നുള്ളതില്ല. നമ്മളെപ്പോഴും പറയും ഓൾവേസ് ഫോൾ ഫോർവേഡ്, മുന്നോട്ടേക്ക വീഴേണ്ടത്, ഫോർവേഡേക്കല്ല. അപ്പൊ അസുഖം വന്നു കഴിഞ്ഞാൽ അയ്യോ എനിക്ക് പനി വന്നു, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വരില്ലായിരുന്നു, അത്തരത്തിലുള്ള അനാവശ്യ പാനിക് സിറ്റുവേഷനിലേക്ക് പോകാതെ ഈ പറയുന്ന ട്രീറ്റ്മെന്റിലേക്ക് വരിക. മറ്റൊരു കാര്യം, എന്തൊക്കെയാണ് ഹോം റെമഡീസ് എന്നൊരു ചോദ്യം എവിടെയോ ചോദിച്ചതുപോലെ എനിക്ക് തോന്നി. ഒന്ന്, സാറ് പറഞ്ഞതുപോലെ ടെപ്പിഡ് സ്പഞ്ച്, അതായത് നനച്ചു തുടച്ചു കൊടുക്കുക, അത് വളരെ നല്ലൊരു രീതിയാണ്. അതായത് താപ നിയന്ത്രണ സംവിധാനത്തിന് തകരാറിലാവാതിരിക്കാൻ, ഊഷ്മാവ് ഒരളവിന് മുകളിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ടെപ്പിഡ് സ്പഞ്ച്. മറ്റൊരു കാര്യം, നമ്മുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഇഞ്ചി പോലുള്ള, തേൻ പോലുള്ള ഹോം റെമഡീസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതെല്ലാം ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള സംഗതികളാണ്. അതുപോലെ തന്നെ സലൈൻ ഗാർഗൾ, അതായത് ചൂടുവെള്ളത്തിൽ ആവശ്യത്തിലധികം ഉപ്പിട്ട്, അതായത് ഹൈപ്പർ സാച്ചുറേറ്റഡ് സലൈൻ ചെയ്തുകൊണ്ടുള്ള ഗാർഗിളിങ്, അതുപോലെ വോം ആയിട്ടുള്ള വാട്ടർ മാത്രം യൂസ് ചെയ്യുക, ആവി പിടിക്കുക, അതായത് ഒരു മിതത്തിൽ ഒരു ആവി പിടിക്കുക, ഇത്തരത്തിലുള്ള ഹോം റെമഡീസൊക്കെ ആദ്യത്തെ 3 ദിവസം ഒരു കംഫർട്ട് തരുന്ന കാര്യത്തിൽ പേഷ്യൻസിനെ സഹായിക്കും. ചിലപ്പോൾ റൂട്ട് കോസിനെയോ അസുഖത്തിൻ്റെ ട്രജക്ടറിനെയോ ഒന്നും എന്ത് ചെയ്യില്ല, ബാധിക്കില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അതിന് ഹെൽപ്ഫുൾ ആയില്ലെങ്കിൽ പോലും, പേഷ്യൻസിനെ ആ 3 ദിവസത്തെ ക്ലേശകരമായ സമയത്തെ ടൈഡ് ഓവർ ചെയ്യാൻ ഇത്തരത്തിലുള്ള ഹോം റെമഡീസ് സഹായിക്കും. അപ്പോൾ ഇതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്.
0: അപ്പം കുറച്ചുകൂടി നമ്മൾ അലർട്ട് ആവേണ്ട ഒരു സമയമാണ് അല്ലേ, പ്രത്യേകിച്ച് ഈയൊരു പ്രഗ്നന്റ് ആയ ആളുകൾ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം അകലം പാലിക്കുക, കോവിഡിന്റെ സമയത്ത് വന്ന കുറെ വാക്കുകളുണ്ടല്ലോ, പിന്നെ പേഴ്സണൽ ഹൈജീനെ കുറിച്ചൊക്കെ ഡോക്ടർ പറയേണ്ടത്.
1: ഞാൻ പൊതുവെ അലേർട്ട് ആവണമെന്ന് പറയാറില്ല, കാരണം സൊസൈറ്റി ഇപ്പോൾ ഹൈപ്പർ അലേർട്ടാണ്, അല്ലെങ്കിൽ ഹൈപ്പർ അലേർട്ട് ആക്കി വെച്ചേക്കാണ്. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു വ്യക്തി 5 ദിവസത്തെ പനിയായിട്ട് വീട്ടിലിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ആളുകളെ കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിന് പകരം 1 ദിവസത്തെ പനിയായിട്ട് ബഹളം വെച്ച് വരുന്ന, കാഷ്വാലിറ്റിയിലേക്ക് ഓടിക്കേറി വരുന്ന ആളുകളെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ പറയുക, നമ്മുടെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞ വാക്ക് തന്നെയാണ്, ഭയം വേണ്ട, ജാഗ്രത മതി.
0: ഓക്കെ, ഫൈൻ ഡോക്ടർ. അപ്പോൾ നമ്മളെ ഈ ഡോക്ടർ പറഞ്ഞു

0: കുറേ ടെസ്റ്റുകൾ ചെയ്ത് ടെസ്റ്റ് റിപ്പോർട്ട് ആയിട്ടാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ആൾക്കാർ വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ. അവരൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഇത് ഇത് ഇതല്ല ഇതാണ് എന്നൊക്കെ പറഞ്ഞ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ ധാരണ ശരിയാണോ എന്ന് മാത്രം അവർക്കൊരു ഡോക്ടർ കാണുമ്പോൾ അവരെ മനസ്സിലുള്ളൂ. അത് വലിയ അബദ്ധങ്ങളിലേക്കാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പനി പനിക്കുമ്പോഴത്തേക്ക് വേഗം പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും അതൊരു ആ ഒരു ധാരണ കൂടി ഡോക്ടറോട് പറയുന്നത് നന്നായിരിക്കും തോന്നണം. അതായത് ഇന്ന് പനിച്ചു കഴിഞ്ഞാൽ നാളെ പോയി ടെസ്റ്റ് ചെയ്ത് എല്ലാവർക്കും അറിയാം CBC നോക്കിയാൽ മതി, അതല്ലെങ്കിൽ നമ്മുടെ ടൈഫോയിഡിന്റെ മഞ്ഞപ്പിത്തത്തിന്റെ ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്താൽ മതി എന്നുള്ളൊരു ധാരണ പൊതുവെ ഉണ്ട്. ശരിക്കും ആദ്യത്തെ ദിവസം പനിച്ച ആദ്യത്തെ ദിവസം നമ്മൾ ടെസ്റ്റുകൾ ചെയ്താൽ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ?
1: ഇവിടെ വളരെ രസകരമായൊരു ചോദ്യമുണ്ട്. ചില പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടർ എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ഓക്കെ, ഞാനൊരു 200 രൂപ കൊടുത്താൽ എനിക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റും, അതിലൂടെ എനിക്ക് സമാധാനം കിട്ടും. എനിക്ക് സമാധാനം കിട്ടാൻ ഒരു 200 രൂപ കൊടുക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ന്യായമായ ചോദ്യമല്ലേ? ഞാൻ പറയാ, അത് അവർക്ക് അസമാധാനം കൊടുക്കും. അതിന്റെ കാരണം എന്താ വെച്ചാൽ, ഇവിടെയാണ് അവർ മനസ്സിലാക്കിയതിൽ വരുന്ന ഒരു പെർസ്പെക്റ്റീവ് ബയാസ് ഉള്ളത്. അവർ സ്ക്യൂഡാണ്, അവരുടെ ചിന്തകൾ കുറച്ച് ഇൻക്ലൈൻഡ് ആണ് ടുവേർഡ്സ് ഇറാഷണൽ പൊസിഷൻ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വിചാരിക്കുന്നത് ഈ സെറ്റ് ഓഫ് ടെസ്റ്റുകളാണ് ഇതിന് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഒരു ടെസ്റ്റ് അവിടെ ചെയ്യാണ്, ടെസ്റ്റുകളിൽ വേരിയബിലിറ്റി ഉണ്ടാവാം, വ്യത്യസ്തതകൾ ഉണ്ടാവാം. ആ വ്യത്യസ്തതകളൊന്നും അസുഖങ്ങളല്ല. എപ്പോഴും ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് ഒരു ഡോക്ടറും ഒരാളെയും ട്രീറ്റ് ചെയ്യുന്നില്ല. ക്ലിനിക്കൽ ഡയഗ്നോസിസിന്റെ അടിസ്ഥാനത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ടെസ്റ്റുകൾ എന്ന് പറയുന്നത് ഫെസിലിറ്റേറ്ററാണ്, അവരുടെ ഡയഗ്നോസിസിലേക്ക് എത്തിക്കാൻ ചിലപ്പോൾ സഹായകമാകുന്ന, അതിനെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംവിധാനം മാത്രം ടെസ്റ്റ്. അപ്പം ഇവിടെ ടെസ്റ്റുകൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടെസ്റ്റുകളുണ്ട്. ഈ രോഗി കുറെ കംപ്ലീറ്റ് ചെക്കപ്പ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ കുറെ വേരിയബിൾ ആയിട്ടുള്ള കുറെ നോർമാലിറ്റിയിൽ നിന്ന്, സമൂഹത്തിന്റെ നോർമലിൽ നിന്ന് മാറി നിൽക്കുന്ന കുറെ വാല്യൂസ് വരാണ്. ഇവിടെ ഡോക്ടർ വലിയൊരു ഡിലമയില്, വലിയൊരു ഒരു പ്രശ്നത്തിലേക്ക് വന്ന് പെടുകയാണ്. കാരണം ഇവിടെ ഒരു റിപ്പോർട്ട് വരുന്നു, ആ റിപ്പോർട്ടിൽ കുറച്ച് നോർമൽ അല്ലാത്ത വാല്യൂ വരുന്നു. എന്നാൽ ഈ വാല്യൂ അടിസ്ഥാനപരമായിട്ട് രോഗിയുടെ ഇപ്പോഴത്തെ പ്രശ്നമായിട്ട് ഒരു ബന്ധമില്ല. എന്നാൽ ഈ രോഗിക്ക് കൃത്യമായൊരു മറുപടി കൊടുക്കുകയും വേണം. അവിടെ ഡോക്ടേഴ്സ് രണ്ട് വിധമാവും. ഒരു വിഭാഗം ഡോക്ടേഴ്സ് സംയമനത്തോടെ ഈ രോഗിനെ പറഞ്ഞ് മനസ്സിലാക്കും. മനസ്സിലാക്കാൻ മിനിമം ഒരു 15 മിനിറ്റ് വേണം. രണ്ടാമത്തെ വിഭാഗം 15 മിനിറ്റ് ഇല്ലാത്തതുകൊണ്ടും ഇന്നത്തെ സമൂഹത്തിലെ ഡോക്ടേഴ്സ് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് രോഗികളിൽ നിന്ന് വരുന്ന കയ്യേറ്റം. എല്ലാവരും അല്ല, എന്നാലും അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഡിഫെൻസീവ് മെഡിസിൻ, ഡോക്ടറുടെ തടി രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന അവസ്ഥ. അത്തരം കേസുകളിൽ ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അതിനെ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ഫർദർ വർക്കപ്പിലേക്ക് പോവാണ്. ഇത് സത്യത്തിൽ സമാധാനമാണോ കൊടുക്കുന്നത്, അസമാധാനമാണോ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ. ഒരു കാരണവശാലും ഒരു മെഡിക്കൽ വൈദ്യശാസ്ത്രത്തോട് അല്പമെങ്കിലും കടപ്പാടുള്ള, അല്പമെങ്കിലും സ്നേഹമുള്ള ഒരു രോഗി അവരുടെ ജീവിതം തുടച്ചു നിൽക്കേണ്ട ഒരു സംഗതി, ദയവ് ചെയ്ത് ഡോക്ടേഴ്സിനെ ബൈപ്പാസ് ചെയ്യാതിരിക്കുക, ഔട്ട് റൺ ചെയ്യാതിരിക്കുക, ഔട്ട്സ്മാർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഔട്ട്സ്മാർട്ട് ചെയ്യുമ്പോൾ, ഡോക്ടറേക്കാൾ വലിയ ഡോക്ടറാകുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒരു ഈഗോ വിഷയമല്ല, ഡോക്ടറെ സംബന്ധിച്ച് അയ്യോ എന്റെ ജോലിനെ ബാധിക്കുന്നുള്ളതല്ല, അനാവശ്യമായ ടെസ്റ്റുകളിലേക്ക് പോവാണ്, വഴിമാറി പോവാണ്. കാസർഗോഡ് കയറേണ്ട ആള് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയേക്കാണ്, വലിയ പ്രശ്നത്തിലെത്തേക്കാണ്. അതെങ്ങനെയാ അവർക്ക് സമാധാനം തരാ? സമാധാനം തരുന്നുള്ളത് അവരുടെ കൊച്ചു ബുദ്ധിയിലെ അവരുടെ ഉട്ടോപ്യൻ ചിന്താഗതിയാണ്. അപ്പോൾ ഡോക്ടറെ കാണുക, ഡോക്ടർ പറഞ്ഞാൽ മാത്രം ടെസ്റ്റ് ചെയ്യുക, ടെസ്റ്റ് വേണ്ടേ എന്ന് ഡോക്ടറോട് ചോദിക്കാതിരിക്കുക. ഡോക്ടേഴ്സ് എല്ലാം വെൽ ട്രെയിൻഡ് ആണ്, കൃത്യമായ പരിശീലനം കിട്ടിയാണ് വന്നിട്ടുള്ളത്. ഡോക്ടേഴ്സിന് താല്പര്യമുണ്ടെങ്കിൽ, ഡോക്ടേഴ്സിന് അവരുടെ ക്ലിനിക്കൽ ഡയഗ്നോസിസിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഒരു കൺഫർമേഷൻ അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ടെസ്റ്റ് ചെയ്യും.
0: ഇതിപ്പം ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്ന പേഷ്യൻസിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഡിസ്കഷൻ എന്താ വെച്ചാൽ, ഇപ്പോൾ ഡോക്ടർ ഷോപ്പിംഗിൻ്റെ ഒരു സമയമാണല്ലോ, ഒരു ഡോക്ടർ അടുത്ത് പോയി പനി മാറിയില്ല, അടുത്ത ഡോക്ടർ അടുത്ത്. അപ്പം എന്താ വെച്ചാൽ പേഷ്യൻസ് ഇങ്ങനെ പേഷ്യൻ വെയിറ്റിംഗ് ഏരിയയിൽ ഇങ്ങനെ ബെഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് പരസ്പരം വരുന്ന ചർച്ചയിൽ വരും, ഞാൻ ആ ഡോക്ടർ അടുത്ത് പോയി, ഡോക്ടർ ഒരു ടെസ്റ്റും ചെയ്തില്ല, ഈ ഡോക്ടർ അടുത്ത് വന്നു, ഡോക്ടർ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു. അപ്പോൾ ടെസ്റ്റുകൾ കുറേ ചെയ്യുന്ന ഡോക്ടേഴ്സിനാണ് കൂടുതൽ എന്നെക്കുറിച്ച് മനസ്സിലാവുക എന്നുള്ളൊരു ധാരണയാണ് പൊതുവെ പേഷ്യൻസിൻ്റെ ഇടയിലുള്ളത്. അപ്പം നമ്മൾ പനിച്ച ഉടനെ പോയി ടെസ്റ്റ് ചെയ്യാത്ത ഡോക്ടേഴ്സ് പൊതുവെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ടെസ്റ്റ് എഴുതാറില്ലല്ലോ. പൊതുവെ 2-3 ദിവസം മരുന്ന് കഴിച്ച് നോക്കൂ, എന്നിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തു വരാം എന്നാണല്ലോ ഡോക്ടേഴ്സ് പൊതുവെ പറയാറുള്ളത്. അപ്പം അതിന് ക്ഷമ കാണിക്കാത്തൊരു ഒരു ഒരു ആൾക്കാരുണ്ട്.
1: അവസ്ഥയാണ്,
0: അവർക്ക് എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു.
1: ഞാൻ ഒരു DDRC പോലത്തെ ലാബ് കാണുമ്പോൾ അതിനെ ഞാൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ഒരു ഔട്ട്സ്കേർട്ടിലുള്ള ഏതോ ഒരു പ്രാന്ത പ്രദേശത്തുള്ള ഒരു ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ ലബോറട്ടറി സംവിധാനം ഇല്ലായിരിക്കാം. അപ്പോൾ അവിടെ ചെയ്യേണ്ട ഒരു ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ട് മാത്രമാണ് ഞാൻ ഇത്തരത്തിലുള്ള ബുട്ടീക്ക് ലാബുകളെ കാണുന്നത്. ഒരിക്കലും അവർക്ക് പോയി കുറച്ച് ടെസ്റ്റ് ചെയ്ത് അതിലൂടെ ആത്മരതി കണ്ടെത്തി ഞാൻ പൂർണ്ണമായിട്ടും ആരോഗ്യവാനാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ആശ്രയ കേന്ദ്രമായിട്ട് ഞാൻ ഈ പറയുന്ന ലാബുകളെ കാണാറില്ല. അങ്ങനെ കാണേണ്ടതില്ല. അങ്ങനെ കാണാൻ ഒരു ഡോക്ടറും ഒരു അധ്യാപകരും പഠിപ്പിക്കുന്നുമില്ല. ലാബുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ PG ലൈഫിലൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ ഡോക്ടേഴ്സ് വഴക്ക് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. വി ഹാവ് ടു റാഷണലൈസ് ഫോർ ഓൾ ദ ഇൻഡിക്കേഷൻസ് ദാറ്റ് വി ഡു. കൃത്യമായിട്ട് കാരണം പറഞ്ഞു കൊടുക്കണം എന്തിനാണ് ടെസ്റ്റ് ചെയ്തതെന്ന്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഞാനൊരു ചെക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന ടെസ്റ്റ്, ആ ടെസ്റ്റിനകത്ത് എന്തൊക്കെ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പ്രത്യേകമായ മാനസികാവസ്ഥ നമുക്കുള്ളത്. നമ്മുടെ ജോലി അതാണ്. ഇതാണ് ഒരു സംഗതി. ഇപ്പോൾ ഇന്നലെ എൻ്റെ ഒപ്പിയിൽ ഒരു പേഷ്യൻ്റ് വന്നു. അപ്പോൾ ഒരു 4-5 പേര് കൂടിയാണ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ ഒരുപാട് വിദേശത്തുള്ള പിന്നെ പ്രവാസികളുള്ള നാടാണ്. അപ്പോൾ പ്രവാസികൾ വന്നാൽ ആദ്യം തന്നെ ചെക്കപ്പ് ചെയ്യും. ചെക്കപ്പ് ചെയ്ത് എൻ്റെ അടുത്ത് വന്നു. കുറേ ഈ ലാബുകാരൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ അവർ കുറേ റെഡൊക്കെ മാർക്ക് ചെയ്യും. അവർ തന്നെ ഒരു നോർമൽ റെഫറൻസ് റേഞ്ച് വെച്ചിട്ട് അവരിനെ ഒരു ആരോ ഒക്കെ ഇടും. ഭീതിയാണല്ലോ, ബ്രേക്കിംഗ് ന്യൂസ് ആണല്ലോ എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ പേഷ്യൻ്റ് ഇങ്ങനെ വലിയൊരു ബാണ്ടക്കെട്ടായിട്ട് വരെ ഇന്ന് തീരുമാനമാവും. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നു, നമ്മൾ നോക്കുന്നു. അപ്പോൾ വൈറ്റമിൻ ഡി ഇത്ര കുറവ്, യൂറിക് ആസിഡ് ഇത്ര കൂടുതൽ, സോഡിയം 135 വേണ്ടത് 132, HB 13 റെഫറൻസ് റേഞ്ച് 12.9, പ്ലേറ്റ്ലെറ്റ് അങ്ങനെ. അപ്പോൾ ഓരോന്ന് കാണുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നോക്കി നോക്കി നോക്കി അവസാനം ഞാൻ അവർക്ക് ജീവിതശൈലി പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, ഉറക്കം നന്നാക്കണം, ടെൻഷൻ കുറയ്ക്കണം, പ്രോട്ടീൻ അധികം കഴിക്കണം. എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ 3 സ്ത്രീകളും ഒരു പുരുഷനും, പുരുഷനാണ് പേഷ്യൻ്റ്. അപ്പോൾ ഈ സ്ത്രീകൾ പരസ്പരം ചോദിച്ചു മരുന്നൊന്നും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവരുടെ ചോദ്യം എൻ്റെ വായിലൂടെ ഞാൻ തിരിച്ചു ചോദിച്ചു, ഞാനൊരു മോശം ഡോക്ടറല്ലേ മരുന്ന് ചെയ്തതുകൊണ്ട്? അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു അല്ല, ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെയുള്ള ഡോക്ടർമാരെ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ഡോക്ടർമാരും ഇങ്ങനെ തന്നെയാണ്, എല്ലാ ഡോക്ടർമാരും ഇങ്ങനെ തന്നെയാണ്. ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു സോഷ്യൽ പ്രഷറാണ് ചില ഡോക്ടർമാരെയൊക്കെ ഇങ്ങനെ ടെസ്റ്റുകൾ എഴുതാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടേഴ്സ് ബേസിക്കലി നമ്മുടെ പിന്നെ രോഗത്തിനെ ചികിത്സിക്കാൻ, നമ്മളെ പാമ്പർ ചെയ്യാൻ, നമുക്ക് എമ്പതി പകരാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു പ്രത്യേകതരം പൊതുബോധം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ പൊതുബോധം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ക്യാഷ് ഉള്ള ആൾ ഏറ്റവും വലിയ ടെസ്റ്റുകൾ ചെയ്ത് ഏറ്റവും കൂടുതൽ രോഗത്തിൽ നിന്ന് മുക്തനാവുക എന്ന് പറയുന്ന പ്രത്യേകതരം ഒരു ഡോഗ്മ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാൾ 20,000 രൂപ കൊടുത്ത് ടെസ്റ്റ് ചെയ്താൽ പോലും അയാൾക്ക് ഒരു രോഗവും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. അത് ആ പ്രയോഗത്തിലൊരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ രോഗം സ്ഥിരീകരിക്കാൻ ഇരിക്കുന്നവരല്ല, രോഗമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ഇരിക്കുന്നവരാ. പക്ഷെ പലപ്പോഴും ഗതികേട് കൊണ്ട് ഈ ഡോക്ടേഴ്സിന് നിങ്ങൾക്ക് രോഗമില്ല അല്ലെങ്കിൽ ഈ രോഗങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ല എന്ന് പറയേണ്ടി വരും. ഞാൻ പറയുന്നത് നമ്മളാരും അടിസ്ഥാനപരമായിട്ട് രോഗികളല്ല എന്ന് എന്തുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്?
0: അങ്ങനൊരു മാനസികാവസ്ഥയിൽ നമ്മൾ എല്ലാവരും എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത്.
1: തീർച്ചയായിട്ടും.
0: ഡോക്ടർ, അപ്പോൾ നമ്മൾ ഇപ്പം നാട്ടിൽ സാധാരണ ഈ ഒരു സമയത്ത് കാണുന്ന പനികളെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പോൾ ഡെങ്കിപ്പനി എന്ന് പറയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ശരീരത്തിലുണ്ടാകുന്ന സങ്കീർണതകളും അതുപോലെ തന്നെ ഏത് സമയത്ത് ഏത് ഇപ്പോൾ പെട്ടെന്ന് ആളുകൾ ചോദിക്കും കൗണ്ട് കുറവാണ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഈ കൗണ്ട് എന്ന് പറയുന്നത് ഏതാണ് ഉദ്ദേശിക്കുന്നത്, അത് എത്ര കുറഞ്ഞാലാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ ഒന്നും.
1: വളരെ ഗംഭീര ചോദ്യമാണ്. കാരണം ഒരുപാട് പേർക്ക് ഡൗട്ടാണ്. നമ്മൾ അവർ വിചാരിച്ചിരിക്കുന്ന കൗണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ബോഡിയിലുണ്ടെന്നുള്ളതാണ്. സി, നമ്മുടെ ബോഡിയിൽ എല്ലാത്തിനും കൗണ്ടാണ്. ഡെങ്കുവിന്റെ കേസിൽ, ഓരോന്നിന്റെ കോണ്ടെക്സ്റ്റിലാണ് ഇമ്പോർട്ടൻസ്. ഡെങ്കുവിന്റെ കേസിൽ സാധാരണ പറയുന്നത് പ്ലേറ്റ്ലെറ്റാണ്, തട്ടണുക്കൾ എന്ന് പറയുന്ന പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഈവൻ വൈറ്റ് ബ്ലഡ് സെൽസും കുറയാം. ഓക്കെ, അപ്പോൾ അതും കൗണ്ട് എന്ന് പറയും. അപ്പോൾ ഇവർ കൗണ്ട് എന്ന് പറയുന്നത് സാധാരണ പ്ലേറ്റ്ലെറ്റ്സ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ സംസാരത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞു നമ്മുടെ ബോഡിക്ക് ഒരു പ്ലാൻ ബിയും പ്ലാൻ സി ഒക്കെ ഉണ്ട്. ഒട്ടുമിക്ക എല്ലാ അസുഖങ്ങളും ബോഡി തന്നെ റീവാമ്പ് ചെയ്യും. ഡെങ്കു കേസിലും ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയാൻ കഴിയില്ല, എന്നാൽ പോലും ഒരു ഭൂരിഭാഗം കേസുകളിലും ബോഡി തന്നെ പ്ലേറ്റ്ലെറ്റ്സിനെ ഇംപ്രൂവ് ചെയ്യും. കം വാട്ട് മേ, എന്ത് വന്നാലും ശരി, ഒരു 8-9 ദിവസത്തിനുള്ളിൽ നമ്മുടെ ബോഡി തന്നെ പ്ലേറ്റ്ലെറ്റ് ഇംപ്രൂവ് ചെയ്യും. ഈ 6-ാമത്തെ ദിവസം ഈ അക്ഷമനായ വ്യക്തി പൊടിക്കൈകൾ പരീക്ഷിക്കും. അയാളുടെ കയ്യിലുള്ള പേരക്ക, അയാളുടെ കയ്യിലുള്ള പേരക്കയുടെ ഇല, കപ്പങ്ങ, കപ്പങ്ങയുടെ ഇല, കപ്പങ്ങയുടെ കുരു, കപ്പങ്ങയുടെ തണ്ട്, കിവി, പോംഗ്രാനൈറ്റ് തുടങ്ങി ആ നാട്ടിൽ എന്തൊക്കെയാണോ ഫേസ്ബുക്കിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്, ആ നാട്ടിൽ ഇൻസ്റ്റാഗ്രാമിൽ അൽഗോരിതം എന്തൊക്കെയാണോ പറയുന്നത്, അതെല്ലാം ചെയ്യും. ചെയ്താൽ എന്ത് സംഭവിക്കും? കൃത്യമായിട്ട് 48 മണിക്കൂർ കഴിയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൂടും. അതൊരു അത്ഭുതമല്ലേ? അത് കഴിക്കാത്തവർക്കും 48 മണിക്കൂർ കഴിയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കൂടും. അപ്പൊ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായ അക്ഷമ ക്രിയേറ്റ് ആവാണ്. അപ്പോ കൗണ്ട് എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. ഡെങ്കിപ്പനിയുടെ കേസിൽ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞാൽ പോലും ഭയപ്പെടേണ്ടതില്ല. അത്യപൂർവം കേസുകളിൽ പ്ലേറ്റ്ലെറ്റ് 50,000 താഴെ കുറയാം, അപ്പോഴും ഭയപ്പെടേണ്ടതില്ല. 20,000 താഴെ, 1.5 ലക്ഷം വേണ്ട പ്ലേറ്റ്ലെറ്റ് 20,000 താഴെ കുറഞ്ഞാൽ മാത്രം കൃത്യമായി ഡോക്ടറെ കണ്ട് വൈദ്യസഹായം തേടണം. 50,000 താഴെ കുറഞ്ഞാൽ അലേർട്ട് ആവണം. മറ്റൊരു സാഹചര്യം, എന്തെങ്കിലും രക്തസ്രാവം ഉണ്ടായി ബോഡിയിൽ, അതായത് പീരിയഡ്സ് ഇല്ലാത്ത സ്ത്രീക്ക് പീരിയഡ്സ് ഉണ്ടാവുക, പീരിയഡ്സിന്റെ തീവ്രത കൂടുക, ശരീരത്തിൽ കുത്തുകുത്ത് പാടുപാട്, ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരിക, മൂക്കിലൂടെ ബ്ലഡ് വരിക, ഇത്തരം കേസുകളിൽ എത്ര പ്ലേറ്റ്ലെറ്റ് ഉണ്ടെങ്കിലും ശരി, വൈദ്യസഹായം തേടണം. അപ്പോൾ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് എന്ന് പറയുന്നത് വലിയൊരു ജംബോ ബംബോ ബിഗ് എലിഫന്റ് ഇൻ ദ റൂം ആയിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ വിഷയമല്ല പ്ലേറ്റ്ലെറ്റ്. അത് സമൂഹം തന്നെ, പിന്നെ കുറച്ച് സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് കൂടെയൊക്കെ പുഷ് ചെയ്തുണ്ടാക്കിയെടുത്ത വലിയൊരു പ്രോബ്ലം ആണ്.
0: അതോടൊപ്പം നമ്മളിപ്പം ഈ കർഷകരായ ആളുകൾ, തൊടിയിലൊക്കെ പണിയെടുക്കുന്ന ആളുകളാകുമ്പോൾ അവർ നിരന്തരം കൊതുകിന്റെ കടി ഇങ്ങനെ കൊണ്ടുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ, അവർ പ്രത്യേകിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
1: ഇപ്പോൾ ഡെങ്കുവിടെ വാക്സിൻ ഇന്ത്യയിൽ ഇറങ്ങാൻ പോവാണ്. ആക്ച്വലി അത് അപ്രൂവ് ആയിട്ടുണ്ട്, അത് അവൈലബിൾ ആയിട്ടില്ല. അത് ഇതിൻ്റെ ഇടയിൽ സാന്ദർഭികമായിട്ട് ഞാൻ അപ്ഡേറ്റ് പറഞ്ഞാണ്, ഡെങ്കു വാക്സിൻ ഈസ് ഓൾമോസ്റ്റ് നിയർ അവർ റീച്ച്. രണ്ടാമത്തെ കാര്യം, നമുക്ക് മോസ്കിറ്റോ റിപ്പല്ലൻസ് എല്ലാം ഉണ്ട്. നമുക്ക് ടോപ്പിക്കലായിട്ട് കയ്യിൽ പുരട്ടാൻ പറ്റുന്ന ടോപ്പിക്കൽ മോസ്കിറ്റോ റിപ്പല്ലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡെങ്കു ഒരാൾക്ക് ഡയഗ്നോസ് ആയി, അയാൾ എന്ത് ചെയ്യണം? മോസ്കിറ്റോ നെറ്റ്സ് ഉപയോഗിക്കണം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. അതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്.
0: കൊതുകുവല
1: ഇതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇതല്ലാതെ മറ്റൊരു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡെങ്കു വന്നു കഴിഞ്ഞാൽ പിന്നെയും ഡെങ്കു വരുമെന്നൊരു ചോദ്യമുണ്ട്. ഇപ്പൊ ഒരാൾക്ക് ഡെങ്കു വന്നു, റെയറാണ്. ഡെങ്കു സിറോളജിക്കൽ സ്പെസിഫിക് ആണ്, സിറോ സ്പെസിഫിക് ആണെന്ന് പറയും. അതായത് ഡെങ്കുവിന് 1, 2, 3 വേരിയൻസ് ഉണ്ട്. അപ്പൊ ഒരു ഡെങ്കു വന്ന ആൾക്ക് മറ്റൊരു ഡെങ്കു അതേ സിറോയിൽ നിന്ന്, അതേ സിറോ ടൈപ്പിൽ നിന്ന് വരാൻ സാധ്യതയില്ല. റെയർലി ഡെങ്കു വീണ്ടും വരാം. ആ വരുന്ന ആൾക്ക് കുറച്ച് തീവ്രമായിട്ടായിരിക്കും വരിക. അപ്പോൾ ഡെങ്കു വന്നു എന്നതിന്റെ പേരിൽ മുൻകരുതലുകൾ എടുക്കാതിരിക്കുന്നതിൽ അർത്ഥമില്ല. മുൻകരുതലുകൾ എപ്പോഴും വേണം.
0: ഓക്കെ, ഒരു പനിയൊന്നുമില്ല, പനിയൊന്നുമില്ലാതെ പെട്ടെന്ന് ക്ഷീണം വന്നു, അങ്ങനെ പ്ലേറ്റ്ലെറ്റ് നോക്കി, CBC ഒക്കെ നോക്കുന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞൊരവസ്ഥ കണ്ടു, അങ്ങനെ ഒരാള് എനിക്ക് ഡെങ്കു വന്നു പോയി, അങ്ങനെ ആശങ്കപ്പെടുകയാണോ വേണ്ടത്? അതോ ഫർദർ എന്തെങ്കിലും ടെസ്റ്റ്?
1: ഞാൻ അയാളെ ആദ്യം അയാളുടെ തോളത്ത് കൈ വെച്ച് നന്നായിട്ടൊന്ന് വഴക്ക് പറയും, എന്തിനാണ് പ്ലേറ്റ്ലെറ്റ് നോക്കിയെന്ന് ചോദിച്ചിട്ട്. അതാണ് ചെയ്യാം. കണ്ട റൂട്ട് സാറ് വളരെ ജനുവിനായിട്ട് ചോദിച്ചാണ്, പക്ഷെ ഞാൻ റൂട്ടിനെ ഒന്നുകൂടി ഒരു റീഡയറക്ട് ചെയ്യും. ഞാൻ അയാളെ സ്നേഹബുദ്ധിയെ നന്നായിട്ടൊന്ന് ശാസിക്കും, നിങ്ങൾ എന്നേക്കാളും സ്മാർട്ടായ ഒരു ഡോക്ടർ ആയിരിക്കുന്നു എങ്കിൽ ഇതാ എന്റെ സ്റ്റെത്ത് എന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അയാൾ ക്ലിനിക്കലി ഇപ്പൊ എന്താ അവസ്ഥ? ക്ലിനിക്കലി ബെറ്റർ ആണ്. ക്ലിനിക്കലി ബെറ്റർ ആയ വ്യക്തി എന്തിനു ടെസ്റ്റ് ചെയ്യുന്നു? കണ്ടോ, നോക്കൂ, ഇപ്പൊ അയാളുടെ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞതിന്റെ കാരണം കണ്ടെത്തണം. കാരണം അയാൾക്ക് ഉറങ്ങാൻ കഴിയില്ല. അപ്പൊ അനാവശ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെങ്കു, ലെപ്റ്റോ, സ്ക്രബ്, മലേറിയ, പെരിഫറൽ സ്മിയർ, വയറിന്റെ സ്കാൻ ഒക്കെ പോകണം. പോകട്ടെ, അതൊരു ശിക്ഷയായിട്ട് സ്വീകരിക്കാൻ ഞാൻ പറയും. അപ്പൊ നോർമലി ഒരു പേഷ്യന്റ് ബെറ്റർ ആണെങ്കിൽ, ഇഫ് ഈസ് എൻ യങ് അഡൽട്ട്, അയാളൊരു ചെറുപ്പക്കാരനാണ്, അയാളുടെ ഇമ്മ്യൂണിറ്റി ഇൻടാക്ട് ആണെന്നുണ്ടെങ്കിൽ അയാളൊരു ടെസ്റ്റും ചെയ്യാൻ പാടില്ല. ഇതിലൊരു പ്രധാനപ്പെട്ട സംഗതി എനിക്ക് പറയാനുള്ളത്, എല്ലാ രോഗികൾക്കും ഒരു വിശ്വസ്തനായ ഡോക്ടർ ഉണ്ടാവണം, ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടാവണം. ഈ വിശ്വസ്തനായ ഡോക്ടറിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ രോഗി പിന്നെ ആ ഡോക്ടർ സംശയിക്കാൻ പാടില്ല, അല്ലെങ്കിൽ സംശയിക്കില്ല. രണ്ട്, ആ ഡോക്ടർക്ക് എപ്പോഴും ഒരു ഫോളോ അപ്പ് ഉണ്ടാവും. ഇപ്പൊ ആ ഡോക്ടറിന്റെ അടുത്താണ് വരുന്നതെങ്കിൽ പിന്നെ വീണ്ടും ഒരു ടെസ്റ്റുകളുടെ അനാവശ്യമായ ചെലവിലേക്ക് ആ പേഷ്യന്റ് പോകില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പേഷ്യന്റ് ഒരു പ്രശ്നം വന്ന് ഉടനെ തന്നെ ഫോൺ ചെയ്ത് വേറെ ഡോക്ടർ വിളിക്കുന്ന ആ ഒരു കൾച്ചറല്ല, അതൊരു തെറ്റായ കൾച്ചറാണ്. കാരണം ഡോക്ടർ മിസ് ഡയഗ്നോസ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ഡോക്ടർക്കും ഒരു പേഴ്സണൽ സ്പേസും പേഴ്സണൽ ടൈമൊക്കെ ഉണ്ട്. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഡോക്ടറെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടറെ കണ്ടു, മരുന്ന് എഴുതിയില്ല, അടുത്ത ഡോക്ടറെ കാണുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ധാർമ്മികമായിട്ട് രോഗികൾക്ക് ഡോക്ടറിൽ ട്രസ്റ്റ് സംഭവിക്കുന്നില്ല. ഇതിനൊരു കൺസ്യൂമർ മെന്റാലിറ്റിയിലാണ് കാണുന്നത്. ഞാൻ പൈസ കൊടുത്തു, ഡോക്ടറെ കാണുന്നു, പോകുന്നു. അതിനപ്പുറം അതിൽ കുറേ വാല്യൂസ് ഉണ്ട്. ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന്റെ വിഷയത്തിൽ നമ്മളേക്കാൾ തൽപരരായ ആളുകളാണെന്ന് മനസ്സിലാക്കി അയാളെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുമ്പോഴാണ്, ഒരു പരിധിവരെ അയാളെ വിശ്വസിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് വിഷയങ്ങളിൽ പരിഹാരം കിട്ടും. അപ്പോൾ അസുഖമില്ലാത്ത ആൾ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. അയാൾക്കൊരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ടെസ്റ്റ് ചെയ്യിപ്പിക്കില്ലായിരുന്നു.
0: യെസ്, ഫൈൻ. ഒരു നല്ലൊരു വ്യക്തത ആ ഒരു വിഷയത്തിൽ ഡോക്ടർ പറയണ്ടായി. ഇതുപോലെ തന്നെ നമ്മൾ ഡെങ്കി പോലെ തന്നെ മറ്റൊരു പ്രശ്നമാണല്ലോ, പൊതുവേ ഇപ്രാവശ്യം കേരളത്തിൽ കുറച്ച് അധികമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായി, എലിപ്പനി. അതിനെക്കുറിച്ച്, അത് ഇപ്പോൾ നമ്മുടെ സാധാരണ ഇപ്പോൾ കർഷകരൊക്കെ ഒരുപാടുള്ളൊരു സ്ഥലം എന്നതാണ് നമുക്ക് കേരളത്തിൻ്റെ മൊത്തം സാഹചര്യത്തിലൊക്കെ, അങ്ങനെ വന്നവർക്ക് ഇനി എന്ത് ചെയ്യണം, അതേപോലെ അത്തരം ഈ ഒരു സമയത്ത് ഇവരൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ, അതിലൊന്ന് ഡോക്ടർ ഒന്ന്.
1: കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു അസുഖമാണ് എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത്. കാരണം ഒന്ന്, കേരളത്തിൽ അത് അത്ര വ്യാപകമല്ലായിരുന്നു, കുറച്ചുകൂടി അത് തമിഴ്നാട് ബോർഡേഴ്സിലും അല്ലേ ആ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചും കൂടി എന്താ പറയുക, പൊട്ടൻ്റ് ആയിട്ടുള്ള അഗ്രസീവ് കോഴ്സ് അല്ലെങ്കിൽ അസുഖത്തിൻ്റെ തീവ്രതയും അതിൻ്റെ സ്പീഡും കുറച്ച് കൂടുതലാണ് ഈ ലെപ്റ്റോ സ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനിക്കുള്ളത്. അപ്പോൾ എലിപ്പനി നമുക്കറിയാം, അത് തൊലിയിലൂടെയാണ്, അതായത് തൊലിയിൽ പൊട്ടിയ ഭാഗങ്ങൾ, ബ്രീച്ച്ഡ് ബാരിയേഴ്സിലൂടെയാണ് ഇത് കടന്നു വരുന്നത്. അപ്പോൾ ഇത് എവിടെയാ ആർക്കാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടാമിനേറ്റഡ് വാട്ടേഴ്സിൽ, വെള്ളത്തിൽ ഒരുപാട് ഇടപെടുന്ന ആൾക്കാർ, അതായത് ഫാർമേഴ്സ്, അതുപോലെ സീവേജ് വർക്കേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഫ്ലഡുമായി ബന്ധപ്പെട്ട് റിലീഫിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, ആ ആളുകളിലും ഇത് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ട് അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു എലിപ്പനി സംശയിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുൻകരുതൽ എന്ന രീതിയിൽ അതിൻ്റെ കൃത്യമായ മെഡിസിൻ, അത് അറിയാം, അതിൻ്റെ വിഷയങ്ങൾ നമ്മൾ ഓപ്പൺ എയറിൽ പറയേണ്ട ആവശ്യമില്ല. ആ മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യാം, മുൻകരുതൽ എന്ന രീതിയിൽ, പ്രൊഫലാക്റ്റിക് ആയിട്ട് മുൻകരുതൽ എന്ന രീതിയിൽ കഴിക്കണം. അല്ല, നമ്മൾ ലെപ്റ്റോസ്പൈറോസ് സംശയിക്കുന്നുണ്ടെങ്കിൽ ആരെല്ലാം സംശയിക്കുക, ഇത്തരത്തിലുള്ള കർഷകർ, സീവേജ് വർക്കേഴ്സ് പോലുള്ള ആൾക്കാരിൽ ശക്തമായ പനി, ശരീരവേദന, പേശിവേദന, അല്ലെങ്കിൽ യൂറിൻ പോകുന്നില്ല, ശ്വാസം മുട്ടാണ്, അല്ലെങ്കിൽ പെരുമാറ്റ വ്യത്യാസം വരികയാണ്, അത്തരം കേസുകളിൽ കൃത്യമായി ഡോക്ടറെ കാണണം. അത്തരം കേസുകളിലാണ് ഈ ജാഗ്രതയും ഈ ഡോക്ടറെ കാണാനുള്ള തീവ്രതയും തിടുക്കുമൊക്കെ കാണിക്കേണ്ടത്.
0: ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ വൈറൽ ഫീവറും മറ്റും പനികളിൽ നിന്നുള്ള വ്യത്യസ്തതയും ഡോക്ടർ പറഞ്ഞത്, ഇതിൽ വരുന്ന കൺഫ്യൂഷൻസും ഡോക്ടർ പറയുന്നുണ്ടായി. ഇനി വേറെ എന്തെങ്കിലും ഈ ഒരു സമയത്ത് നമ്മൾ വൈറൽ ഫീവറാണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന മറ്റ് എന്തെങ്കിലും പനികൾ ഈ ഒരു സമയത്തുണ്ടോ?
1: ഞാൻ പറഞ്ഞല്ലോ, കേരള സൊസൈറ്റി എന്ന് പറയുന്നത് ഹൈപ്പർ അലേർട്ട് കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയ അൽഗോരിതം നോക്കിയാൽ മനസ്സിലാവും, ഏറ്റവും കൂടുതൽ പുഷ് ചെയ്യപ്പെടുന്ന കോണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഹെൽത്താണ്. ഹെൽത്തിൽ ജെനുവിൻ കോണ്ടന്റ് കൊടുക്കുന്നവർക്കൊന്നും റീച്ച് കിട്ടൂല. അതിൽ കുറേ ഗിമിക്സ് അല്ലെങ്കിൽ ഈ അസുഖം മാറാൻ ഈ മൂന്ന് മരുന്നുകൾ കഴിച്ചാൽ മതി, ഈ അസുഖം മാറാൻ ഈ അഞ്ച് ടെസ്റ്റ് ചെയ്താൽ മതി, ഈ അസുഖം മാറാൻ ഈ മൂന്ന് ഭക്ഷണം കഴിച്ചാൽ മതി, അതെല്ലാം ഈസി ഈസി ആക്കി കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കാണ് റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ കേരള കമ്മ്യൂണിറ്റി അത് അതിൻ്റെ ഒരു ഷെയറബിലിറ്റിയും വൈറാലിറ്റിയും ഒക്കെ നോക്കുക. അത് കാരണം ആളുകൾക്ക് ഹെൽത്തിനെ കുറിച്ചൊന്നും പറയണ്ട എന്ന് പറയുന്നില്ലല്ലോ. അപ്പോൾ ആളുകൾ ഹൈപ്പർ അലേർട്ടാണ് ഈ സമയത്ത്. ഞാൻ പറയുകയാണെങ്കിൽ പാനിക് ആവണ്ട, കാം ആവുക. സാധാരണ പനികളെ ഇപ്പോൾ നാട്ടിലുള്ളൂ, ഇൻഫ്ലുവൻസ കുറവാണ്, ലെപ്റ്റോസ്പൈറോസിസ് എലിപ്പനിയും ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി കുറവാണ്, ജലദോഷപ്പനി വ്യാപകമായിട്ടുണ്ട്. അതിൽ സാധാരണ നമ്മൾ കോവിഡ് കാലത്ത് സ്വീകരിച്ച അടിസ്ഥാന മാനദണ്ഡങ്ങളും സുരക്ഷാ നിർദ്ദേശങ്ങളും മാത്രം പാലിക്കുക, ക്ഷമയോടെ വീട്ടിലിരിക്കുക, മൂന്ന് ദിവസത്തിൻ്റെ മുകളിൽ മാത്രം ഒരു സാധാരണ വ്യക്തി ഡോക്ടറെ സമീപിക്കുക, അസ്വാഭാവിക അടയാളങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വൃദ്ധരോ കുട്ടികളോ ഗർഭിണികളാണെങ്കിൽ അതിനു മുന്നേ തന്നെ ഡോക്ടറെ സമീപിക്കുക. ഇതാണ് അതിൻ്റെ ബേസിക് അൽഗോരിതം.
0: താങ്ക് യു ഡോക്ടർ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ഇന്ന് വൈറൽ പനിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആശങ്കകളെ കുറിച്ചാണ് സംസാരിച്ചത്. നമ്മളോടൊപ്പം ഡോക്ടർ അലി ആയിരുന്നു. അദ്ദേഹം കേരള മെഡിക്കൽ കോളേജ് ഈ പാലക്കാട് ചെർപ്പുളശ്ശേരിയുള്ള ആ ഒരു സ്ഥാപനത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർ അലി. അദ്ദേഹം ഒരു മണിക്കൂർ സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പൊതുവെ കാണുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ പനിയുമായി ബന്ധപ്പെട്ട്, ചികിത്സയുമായി ബന്ധപ്പെട്ട്, അത് എല്ലാവരുടെയും ഇടയിലുണ്ടാവുന്ന അത്തരം ആശങ്കകൾക്കുള്ള പരിഹാരമായിരുന്നു ഡോക്ടർ നിർദ്ദേശിച്ചു തന്നത്. താങ്ക് യു ഡോക്ടർ. ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വിഷയത്തിൽ, ഇപ്പോൾ ഈ റേഡിയോയിൽ മറ്റു പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്, എല്ലാ തിങ്കളാഴ്ചയിലും നമ്മൾ പ്രക്ഷേപണം ചെയ്യാറുള്ള ആരോഗ്യ വിചാരം ഓരോ ടോപ്പിക്ക് വെച്ച് നടത്തുന്ന പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ ബീസ് റേഡിയോ 24 മണിക്കൂർ റൺ ചെയ്യുന്ന സമയത്ത് ആരോഗ്യ ചിന്തകൾ ഓരോ ചെറിയ ചെറിയ എപ്പിസോഡുകളുമായിട്ടൊരു പരിപാടികളുണ്ട്. അങ്ങനെ ആരോഗ്യ സംബന്ധമായ, ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എല്ലാവരും അലേർട്ടായിട്ടുള്ള ആ ഒരു മേഖലകളിലും റേഡിയോ ഒരുപാട് പ്രോഗ്രാമുകളുമായി ശ്രോതാക്കളിലേക്ക് എത്തുന്നുണ്ട്. നമുക്ക് ഇൻഷാല്ലാ അടുത്ത അത്തരം ഒരു പ്രോഗ്രാമിൽ വീണ്ടും കണ്ടുമുട്ടാം. ഇൻഷാല്ലാ. ബറക്കല്ലാഹു ഫീക്കും. ജസാകല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
2: വബറകാതുഹു. നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിൻ്റെ

0: ഈ കുറെ കുട്ടികളുള്ള പെണ്ണുങ്ങൾക്ക് പലപ്പോഴും ഒരു പരാതി എന്താ വെച്ചാൽ, ഒന്നിനും നേരല്ല, ഒരു മര്യാദക്ക് നിസ്കരിച്ചാൽ പറ്റില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല. കാരണം അത് നിസ്കരിച്ചുമ്പോത്തിന് കാണാ ഒരു കുട്ടി പുട്ടിന്റെ പാത്രമായിട്ട് പുട്ടും പൊടി നിസ്കാര പായിൽ ഒന്നായിട്ട് ഇടുക, ആലോചിക്കുന്നിട്ട് മാന്റെ മേലെ തല കുത്തി മാറിയ പുട്ടൊക്കെ തലയിക്കിടുക, എന്നിട്ട് അതിനെ പുടിച്ചൊന്ന് റെഡിയാക്കുമ്പോത്തിനോ വേറൊന്ന് സ്റ്റോർ റൂമിൽ പോയിട്ട് പത്തിരിപ്പൊടി കുളിച്ച് കിടക്കണ്ടാവും. സങ്കടം തന്നെയല്ലേ, ഒന്ന് മര്യാദക്ക് നിസ്കരിച്ചാലും സമ്മതിക്കൂല. ചെറിയ കുട്ടികളുടെ സ്ത്രീകളെ കാര്യം ഭയങ്കര കഷ്ടമാണ്, അത് കുറെ ഉള്ള പറയും വേണ്ട. ഒരു മര്യാദക്ക് നിസ്കരിച്ചാണ് ഖുർആൻ ഓതാൻ ഒന്ന് നഷ്ടല്ല സഹോദരങ്ങൾ, പറഞ്ഞത് നഷ്ടല്ലതൊന്നും. കാരണം നിങ്ങൾ ആ കുട്ടിക്ക് വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് കുട്ടിക്ക് പറഞ്ഞുകൊടുത്താൽ, ബിസ്മില്ല പറയും കുട്ടി മോനെ എന്ന് പറഞ്ഞാല്, അത് കുട്ടി മരിക്കോളം ഓരോ പറച്ചിൽ പറയുമ്പോൾ ഉമ്മാന്റെ അക്കൗണ്ടിലേക്കാണ് വരുന്നത്.
1: മാഷാല്ലാ, ആ വോയിസിന്റെ ആളെയും നമുക്ക് സുപരിചിതമായ ഒരു ശബ്ദമാണ്.
2: അതെ, ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയാണ് അല്ലേ. നമ്മളെ ശ്രോതാക്കൾക്കും പല വിഷയങ്ങളിലും ശ്രോതാക്കൾ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടിട്ടുണ്ടാവും.
1: തീർച്ചയായും തീർച്ചയായും, അദ്ദേഹത്തിന്റെ ശബ്ദം അത്രയും നമുക്ക് അറിയാവുന്നതാണ്.
2: എന്തായാലും സാധാരണ ശബ്ദത്തിനപ്പുറം ഇന്ന് പറഞ്ഞ ചിന്തയുടെ ഭാഗം നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ, ആളുകള് പിന്നെ കുറെ മക്കളൊക്കെ ഉള്ള ആൾക്കാര് അതിന് അനുഗ്രഹം തിരിച്ചറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്ക്, പ്രത്യേകിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, പുട്ടില് പുട്ടൊക്കെ ആകെ പരത്തി പച്ചിരിപ്പൊടിയൊക്കെ അവിടെ കളഞ്ഞ്, അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അട് ഒരു ശപിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ വരാൻ സാധ്യതയുണ്ട്.
1: സ്വാഭാവികമായി
2: ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ല. ആ കുട്ടികൾ വലിയ അനുഗ്രഹമാണ്, അങ്ങനെയൊക്കെ കുട്ടികളിൽ ഉണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞ് ആ കുട്ടികൾക്കൊക്കെ ശരിക്കും വല്ല നന്മയും പറഞ്ഞുകൊടുത്ത് ഇസ്ലാമികമായി വളർത്തിക്കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന മേന്മ പുണ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നൊരു കാമ്പാണ് ആ ഒരു സംസാരത്തിൽ അടങ്ങിയിട്ടുള്ളത് എന്നാണ്.
1: തീർച്ചയായും തീർച്ചയായും, ഇതിപ്പോ ചെറിയ കുട്ടികളുള്ള വീടുകളിൽ സ്വാഭാവികമായി നടക്കുന്നതാണ്. അത് എല്ലാ ഉമ്മമാർക്കും അതൊരു പരിചയമായിട്ടുണ്ടാവും.
2: അതെ അതെ,
1: നമുക്കൊക്കെ നമ്മുടെ വീടുകളിൽ സ്വന്തം അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടാവും. ഇടക്ക് ജോലിന്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ വരും വീട്ടിൽ നിന്ന് വാട്സപ്പില് നോക്കുമ്പോ, അതേപോലെ ഉസ്താദ് പറഞ്ഞതുപോലെ കുട്ടിയും പൊടിയില് മുങ്ങി കുളിച്ച് നിൽക്കുന്ന ഫോട്ടോ ആയിരിക്കും.
2: ഇത് മാത്രല്ല, നല്ല വൃത്തിയില് നമ്മള് പെയിന്റൊക്കെ അടിച്ച് നല്ല വൃത്തിയായിട്ട് വീട് കയറി ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പേ ഈ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോലെ കലാപരമായിട്ടുള്ള ചുമരിലും വരച്ചിട്ടും കളറ് കൊടുത്തിട്ടും അവിടെയൊക്കെ ഓരോ അടയാളങ്ങൾ ഉണ്ടാവും. അതുണ്ടാകുന്ന സ്വാഭാവികമാണ്. ചെറിയ മക്കളിൽ ആ നിലക്കുള്ള സംഭവങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും ആ പേരമക്കളെ കളിക്കുമ്പോൾ നിസ്കരിക്കാൻ പോകുമ്പോൾ പിന്നെ മേത്ത് കയറി ഇറങ്ങിയതും ഇതൊക്കെ കുട്ടികളിൽ അങ്ങനെ ഉണ്ടാകും എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കണം.
1: തീർച്ചയായും,
2: എന്നാൽ
1: നമ്മളൊരു പുതിയ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ നമുക്കത് അനുഭവപ്പെടും. ഞാൻ ഈ അടുത്ത് ഒരു 2 മാസം മുമ്പ് ഒരു വീട്ടിലേക്കൊക്കെ പ്രവേശിച്ചു. ഒരു സഹോദരന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ക്ഷണത്തോടെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു ഭക്ഷണത്തിന് പ്രവേശിച്ചു. ഉച്ച ഭക്ഷണത്തിനാണ് ഞാൻ ചെന്നത്. അങ്ങനെ അവിടെ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണക്ക് എനിക്ക് പുതിയ ഒരാളാണ്, എനിക്ക് പരിചയമില്ലാത്ത ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട് ഒരു 4-5 വർഷം പഴക്കമുണ്ട്. ഞാൻ പറഞ്ഞു, ആ വീടിന്റെ പഴക്കമൊന്നും കാണുന്നില്ലല്ലോ, മക്കളൊക്കെ മാഷാല്ലാഹ് ഉഷാറാണല്ലോ, ഒന്നും വരച്ചിട്ടില്ലല്ലോ എന്നൊരു വാക്കിനിൽ നിന്ന് വന്നുപോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്താദ് എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞു. വല്ലാത്തൊരു ഫീലിംഗ് ആയി എനിക്ക്.
2: പറയണത്
1: അപ്പൊ ആ മക്കളുടെ ഒരു പ്രസൻസ് വീട്ടില് ഉണ്ടാവല് അതൊരു ഖൈറാണ്. അല്ലാഹു ആ കുടുംബത്തിനും അതോടൊപ്പം മറ്റൊരുപാട് ആളുകൾക്കും നല്ല
2: സ്വലഹ്യങ്ങളായി. അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു അനുഭവം ആ അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ശരിക്ക് നമ്മള് നമ്മളെ കൂടെയുള്ള മക്കള് നീ ഒന്ന് വരക്കേ എന്തെങ്കിലുമൊക്കെ ഒരു പൊടി അപ്പുറത്ത് ഒൽക്കത അറിയില്ല, തിരിച്ചറിയുമ്പോൾ പക്വത ഇല്ലാത്തതുകൊണ്ടാണ് ആ ശൈശവ പ്രായത്തിൽ ആ പ്രവർത്തനം ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും കുട്ടികളില്ലാത്ത ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഈ മക്കൾക്ക് മക്കൾ അള്ളാഹു നൽകിയ അനുഗ്രഹമാണെന്നും ആ മക്കളെ ഇസ്ലാമികമായ തർബിയത്തും ഒക്കെ കൊടുത്ത് നമ്മൾ വളർത്തുമ്പോൾ റബ്ബ് നൽകുന്ന പുണ്യവും മനസ്സിലാക്കുമ്പോഴാണ് അവരെന്ത് ചെയ്താലും അമിതമായിട്ട് അതിൽ നമ്മൾ ക്ഷമകെട്ടുള്ള സംസാരത്തിന്റെ ആവശ്യമില്ല.
1: ക്ഷമകെട്ടുള്ള സംസാരം വരുമ്പോഴാണ് കുട്ടികളെ ഭയപ്പെടുത്തലും ഒക്കെ വരുന്നത്. ഈ കുട്ടികൾ ഞെട്ടിപ്പോകുന്നതാണ്. ശരിക്ക് സയൻസ് ഒക്കെ പറയുന്നത് കുട്ടികൾ പലപ്പോഴും അവരുടെ ചില കഴിവുകൾ, ചിലപ്പോൾ അത് കേൾവിശക്തിയാകാം അല്ലെങ്കിൽ സംസാരശേഷിയാകാം, ഈ ഭയപ്പെടുത്തലുകളിലൂടെ ഞെട്ടലുകളിലൂടെ സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും അത് നടത്തുമ്പോൾ ആ കുട്ടികൾക്ക് അത് വലിയ എഫക്റ്റാണ് വരുന്നത് അവരുടെ ജീവിതത്തിൽ.
2: ശരിക്കും കുട്ടികളുടെ മനസ്സറിഞ്ഞ് ആ ആ ഒരു സാഹചര്യത്തെ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുമരിൽ വരയ്ക്കുന്ന കുട്ടിക്ക് നമ്മൾ ചെയ്യണം ശരിക്ക് കുറച്ചൊക്കെ വരച്ചാലും ഒന്നും പറയാതെ എന്തെങ്കിലുമൊക്കെ പിന്നെ എന്തു ചെയ്യുക, ഒരു കളറോ ഒരു കളർ ബുക്കോ കുറച്ച് കളറുകളും ഒക്കെ ചിത്രം വരയ്ക്കാൻ പറ്റിയ സംഗതിയൊക്കെ വാങ്ങിക്കൊടുത്താൽ ആ നിലക്ക് പിന്നെ കുട്ടികളുടെ മനസ്സ് പ്രായവും കുട്ടിയുടെ മനസ്സും മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
1: തീർച്ചയായും.
3: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തുൽ ഹജ്ജിലെ 36-37 വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുൽ വഹാബ് സലാഹിയാണ് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والبدن جعلناها لكم من شعائر الله لكم فيها خير فاذكروا اسم الله عليها صواف فإذا وجبت جنوبها فكلوا منها واطعموا القانع والمعتر كذلك سخرناها لكم لعلكم تشكرون لن ينال الله لحومها ولا دماؤها ولكن يناله التقوى منكم كذلك سخرها لكم لتكبروا الله على ما هداكم وبشر المحسنين.
5: പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ 36-37 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ബലിമൃഗവും അതിനോടനുബന്ധമായ ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ വിശദീകരിച്ചത്. ബലിമൃഗം അല്ലാഹുവിൻ്റെ ശിആറുകളിൽപ്പെട്ടതാണ് എന്ന ആ കാര്യവും അതിനെ ആദരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിശദീകരിച്ചത്. അതിനെ തുടർന്നുകൊണ്ട് തന്നെയുള്ള അതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ഈ വരുന്ന രണ്ടായത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. നമുക്ക് ആദ്യം ആയത്തിൻ്റെ അർത്ഥം ഒന്ന് പരിശോധിക്കാം. വൽബുദിന, വൽബുദിന, ബുദിന എന്ന് പറഞ്ഞാൽ ബലിമൃഗം, ബലിയൊട്ടകങ്ങൾ, ബലിയെറുക്കാൻ ഉപയോഗിക്കുന്ന ഒട്ടകങ്ങൾ. വൽബുദിന, ബലിയൊട്ടകങ്ങളെ, ജഅൽനാഹ, നാം അതിനെ ആക്കിയിരിക്കുന്നു, ലക്കും നിങ്ങൾക്ക്, മിൻ ഷഅഇരില്ലാ, അല്ലാഹുവിൻ്റെ ശിആറുകളിൽപ്പെട്ടതാക്കിയിരിക്കുന്നു, അല്ലാഹുവിൻ്റെ മതചിഹ്നങ്ങളിൽപ്പെട്ടതാക്കിയിരിക്കുന്നു ആ ബലിയൊട്ടകങ്ങളെ. ലക്കും നിങ്ങൾക്കുണ്ട്, ഫീഹാ ഖൈറുൻ, അതിൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട്, അതിൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. فَذْكُرُ اسْمَ اللَّهِ عَلَيْهَا صَوَافَ, അതിനെ മൂന്ന് കാലിലായി നിർത്തി അതിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ നാമത്തെ നിങ്ങൾ ഉച്ചരിക്കുക. നിങ്ങൾ അവയെ ഒരു കാൽ ബന്ധിച്ചുകൊണ്ട് മൂന്ന് കാലുകളിന്മേൽ നിർത്തി, അതാണ് സവാഫ എന്ന് പറഞ്ഞത്. അങ്ങനെ നിർത്തി അതിൻ്റെ മേൽ, فَذْكُرُ اسْمَ اللَّهِ عَلَيْهَا, അതിൻ്റെ മേൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമത്തെ നിങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അവയെ അറുക്കുക, അതാണ്. ഫഇദാ വജബത് ജുനൂബുഹ, അങ്ങനെ അത് അതിൻ്റെ പാർശ്വത്തിലേക്ക് വീണു കഴിഞ്ഞാൽ, അത് അതിൻ്റെ ഒരു ഭാഗത്തേക്ക് വീണു കഴിഞ്ഞാൽ, ഫകുലൂ മിൻഹ, അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. വാത്തഇമൂ അൽഖാനിഅ, തൃപ്തിപ്പെട്ട ആളെ നിങ്ങൾ അതിൽ ഭക്ഷിപ്പിക്കുക. വൽ മുഗ്തറ, ചോദിച്ചു വരുന്നതായ ആളുകളെയും തൃപ്തിയടഞ്ഞ ആളെയും നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. കദാലിക, അപ്രകാരം, സഹർനാഹാലക്കും, നാം അതിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. ഇവിടെ മുമ്പത്തെ പല എപ്പിസോഡുകളിലും നമ്മൾ വിശദീകരിച്ച കുറേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. വൽബുദിന, ആ ബലിയൊട്ടകം, ജഅൽനാഹാ ലക്കും മിൻ ശഅഇറില്ലാ, അതിനെ നിങ്ങൾക്ക് നാം അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളിൽ പെട്ടതാക്കിയിരിക്കുന്നു. മുമ്പും ഈ ശിആർ വമൻ യുഅല്ലിം ശഅഇറല്ലാ തുടങ്ങിയ വാക്കുകളിലൂടെയൊക്കെ മുമ്പത്തെ ആയത്തുകളിൽ വന്നിട്ടുണ്ട്. ആ ശിആർ എന്ന് പറഞ്ഞാൽ എല്ലാം അതിൽ ഉൾപ്പെടുമെന്നും, എന്നാൽ ഇവിടെ അതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം ബലിയെറുക്കാൻ ഉദ്ദേശിക്കുന്ന ബലിമൃഗമാണ് എന്നൊക്കെ വിശദീകരിച്ചത് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ അതേപോലെ ആ ബലിയൊട്ടകത്തെ അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളിൽ പെട്ടതാക്കിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. ലക്കും ഫീഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട് എന്നും എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. ആ ഗുണങ്ങളും നമ്മൾ മുമ്പ് വിശദീകരിച്ചത് അവിടെ ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹുവിന്റെ കൗലായിട്ട് അവിടെ മൻഫഅത്തു ദുനിയാ വ മൻഫഅത്തുൽ ആഖിറ, ദുനിയാവിലെ ഗുണങ്ങളുണ്ട്, ആഖിറത്തിലെ ഗുണങ്ങളുണ്ട്. അഥവാ ദുനിയാവിലെ ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരൊട്ടകത്തിൽ നമുക്ക് അതിൻ്റെ പാല് കുടിക്കാം, അതുപോലെ അതിനെ നമുക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം, അത് ദുനിയാവിലെ ഗുണമാണ്. എന്നാൽ ആ ബലിയെറുക്കുമ്പോൾ അതിലൂടെ വലിയ പ്രതിഫലം ആഖിറത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ലഭ്യമാവുകയും ചെയ്യും. അതാണ് ലക്കും ഫീഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞത്. എന്നിട്ട് പറയുന്നത് ഫദ്കുറുസ്മല്ലാഹി അലൈഹാ അസ്സവാഫ, അതിനെ ഒരു കാൽ ബന്ധിച്ച് മൂന്ന് കാലുകളിലായിട്ട് നിർത്തി അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ച് അതിനെ അറുക്കുക എന്നാണ്. സ്വവാഫ് എന്ന് പറഞ്ഞാൽ അതാണ് ഒട്ടകത്തെ അറുക്കുന്ന ഒരു രീതി അങ്ങനെയാണ് എന്നാണ്. അഥവാ മുന്നിലെ ഒരു കാല് ബന്ധിച്ച് ബാക്കി മൂന്ന് കാലുകളിലായിട്ട് അതിനെ നിർത്തിക്കൊണ്ടാണ് ഒട്ടകത്തെ എന്ത് ചെയ്യുക, അറുക്കുക. അതാണ് അവിടെ സ്വവാഫ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. എന്നിട്ട് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കുക എന്നതാണ്. അറുക്കുമ്പോൾ പറയേണ്ടത് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവയെ എന്ത് ചെയ്യുന്നു, അറുക്കുന്നു. ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അറുക്കുകയാണ്. അങ്ങനെ ഫഇദാ വജബത് ജുനൂബുഹ, ആ അറിവ് നടത്തി അതതിൻ്റെ ഒരു പാർശ്വത്തിലേക്ക് വീണുകഴിഞ്ഞാൽ അതിൻ്റെ മാംസം ഉപയോഗിക്കാൻ വേണ്ടി പിന്നെ പറയുന്നത് ഫകുലൂ മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. ഇവിടെ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക എന്നതും മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, അവിടെ ഒരു കൽപ്പനയാണ്. ഫകുലൂ മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഒരു കൽപ്പനയാണ്. പക്ഷേ ആ കൽപ്പന എന്തെല്ലാം, അതൊരു വുജൂബിനെ തേടുന്നതല്ല എന്നാണ്. അത് ചെയ്തേ പറ്റൂ എന്ന തരത്തിലുള്ള ഒരു കാര്യമല്ല, മറിച്ച് അംറുൽ ഇബാഹ, അതൊരു അനുവദനീയമായ കൽപ്പനയാണ് എന്നർത്ഥം. യുസ്തഹബ്ബു ദാലിക, അത് നമുക്ക് മുസ്തഹബായ ഒരു കാര്യമാണ്. കഴിക്കലാണ് നല്ലത്. ഇനി ഒരാൾക്ക് ഒരാൾ കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ച് അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഇല്ല. അതാണ് അവിടെ ഫക്കുലു കൽപ്പനയാണ് അവിടെ ഉള്ളത്. ഫക്കുലൂ മിൻഹ, നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുക. വാത്തഇമൂ, നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യണം. വാത്തഇമൂ, നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യണം. അൽ ഖാനിഅ, ഖാനിഅ എന്ന് പറഞ്ഞാൽ തൃപ്തിയടഞ്ഞവൻ എന്നാണ്. തൃപ്തിയടഞ്ഞവൻ അഥവാ തൻ്റെ പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ആരോടും പറയാതെ തനിക്ക് കിട്ടിയതിൽ തൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ. അവൻ ആവശ്യക്കാരനായിരിക്കാം, പക്ഷെ അവൻ്റെ ആവശ്യം ആരുടെയും മുമ്പിൽ പറയാറില്ല. തനിക്ക് കിട്ടിയതിൽ തൃപ്തി അടഞ്ഞ് ജീവിക്കുന്ന ആൾ, അതാണ് കാനി എന്ന് പറഞ്ഞാൽ എന്നർത്ഥം. അവന് കിട്ടിയതിൽ തൃപ്തി അടയുക. പിന്നെ വൽ മുഅ്തറ എന്ന് പറഞ്ഞാൽ ചോദിച്ചു വരുന്നതായ ആളുകൾ. അപ്പോൾ ബലിയറുക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ചോദിക്കൊന്നും ചെയ്യാതെ നിൽക്കുന്ന, തനിക്ക് കിട്ടിയത് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ടാകും. അത്തരം ആളുകളെയും ചിലപ്പോൾ ചോദിച്ചു വരുന്ന ആളുകളുണ്ടാകും. ഇത്തരം ആളുകൾക്കൊക്കെ അത് ഭക്ഷണമായിട്ട് എന്ത് ചെയ്യണം, നൽകണം എന്നുകൂടിയാണ് എന്ത് ചെയ്യുന്നത്, അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. എന്നിട്ട് പറയുന്നു കദാലിക സഖർനാഹ, അപ്രകാരം നാം അതിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ആ ബലിയൊട്ടകത്തെ നാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ലഅല്ലകും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. ഇവിടെ ആ ബലിമൃഗത്തെ അറുത്ത് അതിൽ നിന്ന് ഭക്ഷിക്കാനും മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കാനും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആയത്തിൽ അതിന്റെ മാംസമോ അതിന്റെ രക്തമോ അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുകയില്ല. വലാക്കിൻ യനാലുഹു തഖ്‌വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള ആ ധർമ്മബോധമാണ് അള്ളാഹുവിലേക്ക് എത്തുക. കദാലിക, അപ്രകാരം, സഹറഹാലക്കും, നിങ്ങൾക്ക് അതിനെ കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ, ആ മാർഗദർശനം നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ, മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി. വബശ്ശിരിൽ മുഹ്സിനീൻ, സത്വൃത്തരായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം, അതിന്റെ രക്തമോ മാംസമോ അള്ളാഹുവിലേക്ക് എത്തുകയില്ല എന്നാണ്. ഇവിടെ ജാഹിലിയ കാലഘട്ടത്തിലെ അറബികൾ, അവര് ബലിയറുത്ത് കഴിഞ്ഞാൽ, അവരുടെ ദൈവങ്ങൾക്ക് വേണ്ടി ബലിയറുത്ത് കഴിഞ്ഞാൽ, അതിന്റെ മാംസവും മറ്റുമൊക്കെ എന്തു ചെയ്യും, അവരുടെ അതിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കും. അതേപോലെ തന്നെ അതിന്റെ രക്തം കഅബാലയത്തിലും ആ വിഗ്രഹങ്ങളിലുമൊക്കെ പുരട്ടാറുണ്ട് എന്നാണ്. അവരാ മാംസം എന്ത് ചെയ്യാറില്ല, കഴിക്കാറില്ല. കാരണം അത് അവർ ആ ദൈവങ്ങൾക്ക് സമർപ്പിച്ച ഒരു സംഗതിയാണ്, അതുകൊണ്ട് അത് അവർ കഴിക്കാറില്ല എന്നൊക്കെയാണ് തഫ്സീറുകൾ നമുക്ക് കാണുന്നത്. എന്നാൽ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, അതിന്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് എത്തുന്നത്, മറിച്ച് അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ധർമ്മബോധം, നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു തഖ്‌വ, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തുക. അതിനനുസരിച്ചാണ് നമുക്ക് പ്രതിഫലം നൽകുക. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്ര വലിയ മൃഗത്തെ ബലിയറുക്കുന്നു, എത്ര കിൻഡലിറച്ചിയുള്ള മൃഗത്തെ ബലിയറുക്കുന്നു എന്നതല്ല പ്രധാനം. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ആ ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ എന്താണുള്ളത്, ഞാനാണ് ഏറ്റവും വലിയ മൃഗത്തെ അറുത്തത്, ഈ കൂട്ടത്തിലെ ഏറ്റവും വലുത് എന്റേതാണ് എന്ന ഒരു ചിന്തയാണോ, അതല്ല. എന്റെ കഴിവിനനുസരിച്ച് എന്റെ റബ്ബിന്റെ മുമ്പിൽ റബ്ബിന്റെ കൽപ്പനയെ അനുസരിച്ചുകൊണ്ട് ഞാൻ എന്റെ റബ്ബിന് ഒരു ബലിയറുക്കുകയാണ് എന്ന ആ ഒരു ധർമ്മബോധമാണോ ഉള്ളത്, ഇതാണ് പ്രധാനം. അതാണ് വലാക്കിൻ യനാലുഹു തഖ്‌വാ മിൻകും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. ആ ഒരു തഖ്‌വയാണ് പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയ ആ മാർഗദർശനത്തിന്റെ പേരിൽ അള്ളാഹുവിന് തക്ബീർ ചെയ്തുകൊണ്ട്, റബ്ബിനെ മഹത്വപ്പെടുത്തി പ്രകീർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നതിന് വേണ്ടിയാണ് ധർമ്മനിഷ്ഠയുള്ള ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മുഖ്ബിതീൻ, വിനയാന്യതരായ ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പഠിച്ചിരുന്നു. ഇവിടെ ധർമ്മനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഈ ഒരു ഭാഗം ഏകദേശം ഇവിടെ ഈ ബലിമൃഗവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകദേശം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. അതിന്റെ അവസാനം പറഞ്ഞത്, ആ ബലിയൊട്ടകത്തെ അള്ളാഹുവിന്റെ ശിആറുകളിൽ പെട്ടതാക്കിയിട്ടുണ്ട്. അതിനെ നിങ്ങൾ അറുത്ത് അള്ളാഹുവിനെ നാമം ഉച്ചരിച്ച് അറുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷിക്കുക. ആവശ്യമുള്ള പരസ്പര തൃപ്തി അടഞ്ഞ ആളുകൾക്ക് നിങ്ങൾ ഭക്ഷിപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾ ഓർക്കേണ്ടത്, അതിന്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹുവിലേക്ക് എത്തുക, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ആ ധർമ്മബോധമാണ് അള്ളാഹുവിലേക്ക് എത്തുക. ഈ കാര്യമാണ് അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. കൃത്യമായി മനസ്സിലാക്കുക, ഒന്നുകൂടെ പാരായണം ചെയ്യാം. വൽബുദിന ജാൽനാഹും മിങ് ഷാഇരില്ലാ ലക്കും ഫീഹാ ഖൈറും ഫദ്കുറു സ്മല്ലാഹി അലൈഹാ സവാഫ ഫഇദാ വജബത് ജുനൂബുഹാ فَكُلُوا مِنْهَا وَأَطْعِمُوا الْقَانِعَ وَالْمُعْتَرَّ كَذَلِكَ سَخَّرْنَاهَا لَكُمْ لَعَلَّكُمْ تَشْكُرُونَ لَنْ يَنَالَ اللَّهَ لُحُومُهَا وَلَا دِمَاؤُهَا وَلَكِنْ يَنَالُهُ التَّقْوَى مِنْكُمْ كَذَلِكَ سَخَّرَهَا لَكُمْ لِتُكَبِّرُوا اللَّهَ عَلَى مَا هَدَاكُمْ വബശ്ശിരിൽ മുഹ്സിനീൻ. കൃത്യമായിട്ട് ഓരോ ആയത്തുകളും പ്രധാന പദാർത്ഥവും ആശയവും ഒക്കെ ഉൾക്കൊണ്ട് പഠിക്കാൻ പരിശ്രമിക്കുക, അത് ഉൾക്കൊള്ളുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത്
3: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൽ നിന്നും 36-37 വചനങ്ങളാണ് നാം പഠിച്ചത്. ബലിമൃഗം അള്ളാഹുവിന്റെ മതചിഹ്നത്തിൽ പെട്ടതാണെന്നും അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവയെ അറുക്കണമെന്നും അതിൽ നിന്ന് നാം ഭക്ഷിക്കണമെന്നും ആവശ്യക്കാരെ ഭക്ഷിപ്പിക്കണമെന്നും പറയുന്ന വചനമാണ് ഇത് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുൽ വഹാബ് സലാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൌരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇന്ത്യക്കകത്തും പുറത്തുമായി വ്യത്യസ്ത പ്രദേശങ്ങളിലേക്കുള്ള യാത്രകളുടെ വിവരണം പീസ് റേഡിയോയിൽ. ദൃശ്യം. ദൃശ്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ജാമിയ മില്ലിയ, ഡൽഹിയിലേക്കുള്ള കവാടം. ജാമിയ മില്ലിയയിലെ തൻ്റെ യാത്രാനുഭവങ്ങൾ ജസീൽ കൊടിയത്തൂർ പീസ് റേഡിയോ പ്രതിനിധി നുസ്ഹാൻ രണ്ടത്താണിയുമായി പങ്കുവെക്കുകയാണ്. ഈ ഭാഗം നമുക്ക് കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ദൃശ്യത്തിൻ്റെ പുതിയത് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ദൃശ്യത്തിലുള്ളത് പ്രിയ സുഹൃത്ത് ജസീൽ കൊടിയത്തൂരാണ്. ജസീൽ മദനി അല്ലേ? ജസീൽ വിസ്ഡം സ്റ്റുഡൻസിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിമാരിലൊരാളാണ് ഇൻഷാല്ലാ. അപ്പോൾ ജസീൽക്ക ഇന്ന് നമ്മുടെ കൂടെ ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെക്കാനാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രൂപത്തിലാണ്, ഒരുപാട് കാലമായിട്ടുള്ള സുഹൃത്താണ്. അപ്പോൾ ഞാനിങ്ങനെ ഡൽഹിയിലേക്കുള്ളൊരു അനുഭവം ജസീൽക്കയുടെ കൂടെ യാത്ര ചെയ്തൊരു സുഹൃത്ത് പറഞ്ഞിരുന്നു. സുഹൃത്ത് ഫുഹാദ് അനുഭവം പറഞ്ഞത് എന്താ വെച്ചാൽ, താനുള്ളവരുള്ള അപ്പോൾ ബന്ധു കൂടിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഡൽഹിയിലേക്ക് പോയൊരനുഭവം പറഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഡൽഹിയിൽ പോയിരുന്നു എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചൊക്കെ ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടുന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ആ അനുഭവത്തിൽ നിന്ന് തുടങ്ങാൻ വിചാരിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ആ അനുഭവം എന്തായിരുന്നു എന്ന് ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ച് കുറച്ച് നർമ്മം നിറഞ്ഞൊരനുഭവമാണ് തോന്നുന്നത്.
2: ഡൽഹിയിൽ പോണത് അതിൻ്റെ തുടക്കം ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഫൈനൽ ഇയറായ സമയത്ത് നമ്മൾ പിന്നീട് ആലോചിക്കുന്നത് പി ജി എവിടെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ചർച്ച. അപ്പോൾ അന്ന് പുറത്ത് പോകണൊരു ട്രെൻഡുണ്ട്, ഹൈദരാബാദ്, ഡൽഹി, പിന്നെ ഇങ്ങനെയുള്ള ഏരിയകളിൽ.
1: ഡിഗ്രി പഠിച്ച മദീനത്താണ്?
2: അതെ, മദീനത്തും പുളിക്കലാണ് പഠിച്ചത്. അവിടെ നിന്നാണ് ഫുആദ് നമ്മൾ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഈ ചർച്ചകളിൽ നമ്മൾ തൊട്ട് സീനിയേഴ്സൊക്കെ ഇങ്ങനെ ഹൈദരാബാദ് പോയ ആളുകളുണ്ട്. അപ്പോൾ അതേപോലെ നമുക്ക് പുറത്ത് പോയി പഠിക്കാം എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എൻട്രൻസിൻ്റെ സമയത്ത് ജെ എൻ യുവിൻ്റെയും അതേപോലെ ഇഫുള്ളു ജാമ്യ ഒക്കെ എഴുതി. അപ്പോൾ എഴുതാനുള്ള ജാമ്യൻ്റെ എൻട്രൻസാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നമ്മളത് അങ്ങനെ വിചാരിച്ചിട്ടില്ല. അന്നൊക്കെ ഒരു 2014 ഈ ഡിഗ്രീൻ്റെ അവസാന വർഷം. അപ്പം അന്ന് ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് വലിയൊരു കോസ്റ്റ് നമ്മൾ എക്സ്പെൻസ് വരുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പിന്നെ മീറ്റ് ചെയ്യോ ഞങ്ങനെ പോകാൻ കഴിയോ ഒന്നും നമ്മൾ ചർച്ചയിലില്ല. പക്ഷേ എൻട്രൻസ് എഴുതാൻ അവിടെ